0: അത് രണ്ടാമത് നമ്മൾ കെട്ടിപ്പടുത്തുണ്ടാക്കും. ഇതുപോലെയാണോ നമ്മൾ ഉദ്ദേശിച്ചത്?
1: അതുപോലെ എന്നും പറയാം. അങ്ങനെയും ചില ചില കോശങ്ങളിൽ അല്ലെങ്കിൽ ചില ടിഷ്യൂ നമ്മൾ പറയും അല്ലേ, ചില ഓർഗൻസിൽ അവിടെ അത് നടക്കും. അതേസമയം ചില ഭാഗങ്ങളിൽ അത് നടന്നോളണമെന്നില്ല. അപ്പോൾ അങ്ങനെ അത് പല ഇടത്തും പല ആക്ഷനാണ് വരുന്നത്. ഇപ്പോൾ അത് ഒരു പ്രത്യേക വിഭാഗം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ സ്കിന്നിലാണെങ്കിൽ ഇപ്പോൾ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഇപ്പം എല്ലിൻ്റെ ഉണക്കം സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലാണ് ഇപ്പം ഇൻ്റർവെൻഷൻ പെയിൻ എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യാലിറ്റിയിൽ അത് വളരെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിലെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാടകൾക്ക് ടെൻഡൻസ് ലിഗമെൻസ് എന്നൊക്കെ പറയുന്ന പാടകൾ, സ്പോർട്സ് ഇഞ്ചുറീസ്, അതുപോലെ തന്നെ പല പ്രായാവുമ്പോൾ ഉണ്ടാകുന്നത് വേദനകളിൽ ഒക്കെ ആയിട്ടുള്ള അതൊക്കെ പല ഇഞ്ചുറീസ് കാരണമായിരിക്കും. മുട്ട് തേയ്മാനം, ഇപ്പം നട്ടലിൽ പല ഭാഗത്തേക്കും, ഈവൻ ഇപ്പം പാരലൈസ്ഡ് ആയിട്ടുള്ള, അതായത് മറ്റേ കാലുകൾ രണ്ടും തളർന്നു പോയിട്ടുള്ള ആളുകളിൽ പോലും ഈ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് വിജയകരമായിട്ടുണ്ട്. ഇപ്പോൾ ജപ്പാനിലൊക്കെ അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ആ ഇതിൽ മുതൽ ഇപ്പം അതുപോലെ നമ്മൾ അണ്ടാശയത്തിൽ നിന്നും അണ്ഡം കൂടുതൽ നല്ല ആരോഗ്യപരമായ അണ്ഡം കിട്ടാനും അങ്ങനെ ഇൻഫെർട്ടിലിറ്റീൻ്റെ ട്രീറ്റ്മെൻറ്റിലും എല്ലാം ഇത് ഉപയോഗപ്പെടുത്തുന്നു.
0: അപ്പം ഡോക്ടർ പറഞ്ഞു തുടങ്ങിയതിൽ നിന്ന് ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഏരിയകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എന്നാൽ സ്വാഭാവികമായും സാധാരണക്കാർക്ക് ഇപ്പോൾ നമ്മൾ കോമണായി കാണുന്ന മുട്ടുവേദന, അതുപോലെ തന്നെ സന്ധിവേദന, ഇതുപോലെ തന്നെ ഉള്ള ആൾക്കാർ ഇത് കുറേ കാലം വേദന സഹിച്ചുകൊണ്ടേ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലോ അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാ ദിവസവും ഒരു മരുന്ന്, ഒരു ടാബ്ലറ്റെങ്കിലും വേദനേൻ്റെ ഗുളിക കഴിക്കാതെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ ഒരു ചികിത്സാരീതി എത്രത്തോളം സക്സസ് ആക്കാൻ നമുക്ക് കഴിയും? അതല്ലെങ്കിൽ ഈ ഒരു ചികിത്സ, ഈ ഒരു ടോപ്പിക്കിനെ നമുക്ക് അത്തരം ചികിത്സകൾ, ഏതെല്ലാം ചികിത്സകളിലേക്ക് നയിക്കാൻ കഴിയും എന്നുള്ളത് ഡോക്ടർ പറയും.
1: പ്രധാനമായിട്ട് ഇപ്പം പ്രായമായവരിലാണല്ലോ നമ്മൾ വേദനകൾ, ഇപ്പം അതിൽ തന്നെ മുട്ടുവേദന നമുക്ക് എടുത്തു പറയാവുന്ന ഒരു സംഗതിയാണ്. മുട്ടുവേദന വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടുവേദന എന്ന് പറയുന്ന ആ സംഗതിയിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ തുടക്ക സ്റ്റേജുകളിൽ ഈ ചികിത്സ ചെയ്യുകയാണെങ്കിൽ വളരെ ഫലപ്രാപ്തി കാണുന്നുണ്ട്. അപ്പോൾ പി ആർ പി എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇതിൽ തന്നെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ റീജനറേറ്റീവ് മെഡിസിനിൽ നമ്മൾക്ക് അതിനെ പല സംഗതിയുണ്ട്. ഇപ്പോൾ ഒരു പി ആർ പി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, ജി എഫ് സി എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ മറ്റ് എക്സോസോംസ് ഉണ്ട്, സ്റ്റെം സെല്ല് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചിലവേറിയ ഒരു ചികിത്സ. അപ്പോൾ ഈ പി ആർ പി തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഈ രണ്ടോ മൂന്നോ തവണ അത് ചെയ്യേണ്ടി വരും. നിശ്ചിത ഗ്യാപ്പിൽ, അളവിൽ, സമയത്തിൻ്റെ അളവിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 4 മാസം 5 മാസമൊക്കെ എടുത്തിട്ട് അതിൽ, അതായത് തിരിച്ച് ഇപ്പം 5 വർഷത്തിനൊക്കെ ശേഷം എക്സ്റേ കാണുന്ന സമയത്ത് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അപ്പം മുന്നത്തേനേക്കാളി എക്സ്റേ പോലും മുട്ട് തേയ്മാനം കുറഞ്ഞതായിട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അത് തുടക്ക സ്റ്റേജിലുള്ളൂ. അവസാന സ്റ്റേജിൽ വരുന്ന സമയത്ത് ഇതൊന്നും അത്ര ഫലം കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
0: അപ്പോൾ ഒരു സർജറിയിലേക്ക് എത്തുന്നതിൻ്റെ എത്രയോ മുമ്പ് തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും നമുക്കിത് റിക്കവറൻസ് സാധ്യതകളുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്.
1: അതെ അതെ, തീർച്ചയായിട്ടും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സ്റ്റേജിലുള്ളവർക്ക് വളരെ നല്ല റിക്കവറൻസാണ്, അതായത് 90% സക്സസ്ഫുൾ ആണത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിന് ഒരു ഇപ്പോൾ ഇതിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് ഗ്രോത്ത് ഫാക്ടർ എന്നുള്ളൊരു മെയിൻ സംഗതിയാണ്. ഗ്രോത്ത് ഫാക്ടർ തന്നെ ശരീരത്തിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്.
0: അപ്പോൾ അത് മരുന്നല്ല,
1: മരുന്നല്ല, നമ്മളെ ശരീരത്തിൽ കോശങ്ങളിലുള്ളിൽ തന്നെ ഇങ്ങനത്തെ സംഗതിയുണ്ട്. പ്രായം ചെല്ലുമ്പോൾ ഈ രക്തോട്ടം കുറയുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാരണമാണ് അത് അവിടെ എത്താത്തതുകൊണ്ടാണ് ഈ പാടക്കൊന്നും വളർച്ച വരാത്തത്.
0: നമ്മൾ ഈ ഒരു അസുഖത്തിനപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതിനുള്ള ചികിത്സ നമ്മളെ ശരീരത്തിൽ തന്നെ എടുത്തിട്ടുള്ള മരുന്നുകളാണ് യൂസ് ചെയ്യുന്നത്, ശരീരം കൊണ്ട് തന്നെയാണ്.
1: തീർച്ചയായിട്ടും നമ്മളെ ശരീരത്തിലെ ചില വളരാൻ സാധിക്കുന്ന ചില ഘടകങ്ങൾ നമ്മൾ കുത്തിവെച്ച് കൊടുക്കുക. ശരീരം തന്നെയാണ് അവിടെ വളരുന്നത്, നമ്മളതിന് മരുന്ന് എന്ന് വിളിക്കാൻ കഴിയില്ല. അപ്പോൾ അതാണ് ഈ റീജനറേറ്റീവ് മെഡിസിനോണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ റിപ്പയറിങ്ങും നടക്കും, സ്വാഭാവികമായിട്ടും ആ വേദന കുറയുക, അങ്ങനത്തെ കാര്യങ്ങളും കൂടി അവിടെ സാധ്യമാവുന്നുണ്ട്.
0: സ്വാഭാവികമായും നമ്മൾ പലരും മരുന്നുകളെ ഒരുപാട് പേടിക്കുന്ന ആളുകളുണ്ട്. മരുന്നുകൾ ഒരുപാട് വലിയ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കും എന്നുള്ള, എന്നാൽ ഇത് മരുന്നുകളേക്കാൾ നമ്മൾ പേടിക്കേണ്ടത് രോഗത്തെയാണല്ലോ. അപ്പോൾ രോഗത്തെ ഭയക്കുന്നവരോട്, മരുന്നിനെ ഭയക്കുന്നവരോട് മൊത്തത്തിൽ നല്ലൊരു ഒരു ചിന്തയാണ് ഡോക്ടർ തന്നത്. എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ രോഗാവസ്ഥയെ ശരീരം കൊണ്ട് തന്നെ ചികിത്സിക്കുക എന്നുള്ള ഒരു ചിന്ത. ആക്ച്വലി ഇത് അത്ര എക്സ്പെൻസീവായ മെത്തേഡ് ആണോ അതോ സാധാരണക്കാരന് താങ്ങാവുന്ന രീതിയിലുള്ള ചികിത്സാ രീതികളാണോ? അതായത് ഒരു ഇത് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുന്നതാണോ, അതോ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വൺ ഡേ കടന്ന് ചെയ്യേണ്ട ചികിത്സയാണോ?
1: ഇത് ഒരു ഡേ കെയർ പ്രൊസീജിയറാണ്. വന്നു ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ സമയം കൊണ്ട് ചെയ്യുന്നു. ചിലപ്പോൾ ഒബ്സർവേഷൻ ആവശ്യമാണെങ്കിൽ ഒബ്സർവേഷൻ കഴിയുന്നു പോകുന്നു. എന്തൊക്കെയാണെങ്കിലും രാവിലെ വന്നാൽ വൈകിട്ട് പോകാൻ പറ്റുമെന്നുള്ള ഒരു രീതിയാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ ചില സ്റ്റഡീസ് പറയുന്നത് 5 വർഷം കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യണം, ചില സ്റ്റഡീസ് പറഞ്ഞത് ഓരോ വർഷവും ഇത് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ അത് പിന്നെ ഓരോ തവണ ചെയ്താൽ മതി. അങ്ങനെ അതിനെ മെയിൻറ്റെയിൻ
0: ചെയ്യേണ്ട,
1: അതെ അതെ, മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി അവിടെ വരുന്നുണ്ട്. പക്ഷേ അതേസമയം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ എക്സസൈസും അങ്ങനത്തെ കുറേ റീഹാബിലിറ്റേഷനൊക്കെ ഇതുമായിട്ട് സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന അങ്ങനെ ഒരു രീതി, കേവലം ഒരു ഇഞ്ചക്ഷൻ എന്നുള്ള ഇതിൽ നിന്ന് മാറിയിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫലപ്രാപ്തി കുറേ കൂടി ഉയർത്താനും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലോണം കുറയുന്നുണ്ട്. അതായത് 5 വർഷം 6 വർഷം കഴിഞ്ഞിട്ടും ഈ ഇഞ്ചക്ഷൻ പിന്നെ ചെയ്യേണ്ടി വരാതെ മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർ കൃത്യമായിട്ട് എക്സസൈസും വെയിറ്റ് മാനേജ്മെൻറ്റും എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ബാക്കി എല്ലാ കാര്യത്തിലും ആ ഒരു ചിട്ട മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫലപ്രാപ്തിയും കൂടി കൂടുന്നുള്ളതാണ് മനസ്സിലാവുന്നത്.
0: അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ, സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കുണ്ടാവുന്ന ബാക്ക് പെയിൻ, ഈ ബാക്ക് പെയിന് ഇതിൻ്റെ ഒരു മെഡിസിൻ കഴിച്ച് മടുത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പ്രസവം കഴിഞ്ഞ് പിന്നെ റൂരെ വളയാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്, അവരോട് എന്താണ് നമുക്ക് പറയാൻ കഴിയുക? ഈ ഒരു മരുന്ന് കുടിക്കാതെ, ഒരുപാട് മരുന്നുകൾ കുടിക്കാതെ നമുക്ക് ഇതിനെ സാധ്യതകളുണ്ടോ?
1: യഥാർത്ഥത്തിൽ ഈ ബാക്ക് പെയിൻ ചികിത്സിക്കാൻ ഒരു പരിധിവരെ ഒരു 85% ബാക്ക് പെയിനും നമുക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ എക്സസൈസ് റീഹാബിലിറ്റേഷൻ വഴി ചികിത്സിക്കാൻ പറ്റും. അതിന്ന് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്നതാണ് കേട്ടോ, അതിനായിട്ടുള്ള സ്പെസിഫിക് എക്സസൈസ്. ചില ആളുകളോട് നമ്മൾ എക്സസൈസ് എന്ന് പറയുമ്പോഴേക്കും അവരോ ഡോക്ടറെ ഞാൻ ഇഷ്ടംപോലെ അടുക്കളയിൽ ജോലി ഉണ്ടെന്ന്, അതല്ല
0: അത് എക്സസൈസ് ആയിട്ട്
1: നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ കുറേ നടക്കുന്നുണ്ടെന്ന് പറയും, അങ്ങനത്തെ എക്സസൈസ് അല്ല. അപ്പോൾ ബാക്ക് പെയിൻ ആണെങ്കിൽ നമുക്ക് അവരോട് അവർ കുറേ ലൈഫ് സ്റ്റൈൽ മാറാൻ പറയും. അതായത് അധികം സമയം നിൽക്കാൻ പാടില്ല, നിരപ്പായ സ്ഥലത്ത് കൂടെ നിങ്ങൾ നടന്നോളി, പക്ഷെ നിൽക്കരുത് എന്ന് പറയും. ഈവൺ അങ്ങനെ അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന് സ്പെസിഫിക് ആയിട്ട് ഓരോരുത്തരും ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള എക്സസൈസ്, ഈവൺ പ്രായമുള്ള ആൾക്കാർക്ക് പോലും നമുക്ക് അവർക്ക് പറ്റുന്ന എക്സസൈസ് പറഞ്ഞു കൊടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അത് അവർ രാവിലെയും വൈകിട്ടും സ്ഥിരമായിട്ട് ചെയ്തു പോവുക. പിന്നെ അത് പെയിൻ കൂടുന്ന സമയത്ത് നമ്മൾ നിർത്താനാണ് പറയുക പൊതുവെ. പെയിൻ കൂടുന്ന സമയത്ത് നമ്മൾ മരുന്ന് കൊടുക്കേണ്ടി വരും, പെയിൻ സഹിച്ച് മുന്നോട്ട് പോകൽ പ്രയാസമായിരിക്കും. അപ്പോൾ കൊടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്ന ആളുകളിൽ ഇപ്പോൾ നമ്മൾ ബാക്ക് പെയിൻ്റെ സാധാരണഗതിയിൽ എക്സ്റേയിൽ അങ്ങനെ മനസ്സിലാവാറില്ല, നമ്മൾ MRI സ്കാനൊക്കെ ആണ് അതിൽ പോവുക. അപ്പോൾ MRI എടുത്ത് നമ്മളതിന് മനസ്സിലാക്കി ഈ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇടയിൽ മരുന്ന് കൊടുക്കേണ്ടി വരാറുണ്ടെങ്കിലും അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ 3 വർഷം 4 വർഷം കഴിഞ്ഞിട്ട് MRI റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആ വ്യത്യാസം കാണാനുണ്ട്. പക്ഷേ അതിൽ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന എക്സസൈസിലൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല, അതിൽ നിലനിന്ന് പോകുന്നില്ല പല ആളുകളും. അവിടെയാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്,
0: വഴിയിലിട്ട് പോകണം,
1: വഴിയിലിട്ട് പോകുക. അല്ലെങ്കിൽ ഇവരെ ഇത് പ്രശ്നം കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും അപ്പം ശരിയായി എന്ന് തോന്നുന്നു. ആ ഒരു പ്രശ്നമാണ് അവിടെ വരുന്നത്. അത് നിരന്തരമായിട്ട് അത് തുടർന്ന് പോകുന്ന ആളുകളിൽ അത് ആ വ്യത്യാസം കാണുന്നുണ്ട്, അവർ നല്ല രീതിയിൽ തന്നെ റിക്കവർ ചെയ്യുന്നുണ്ട്.
0: അങ്ങനെയാണെങ്കിൽ മുട്ടുവേദനയോ?
1: മുട്ടുവേദനയ്ക്കും അങ്ങനെ തന്നെയാണ്. മുട്ടുവേദനയും ഈ പറഞ്ഞ പോലെ തുടക്ക സ്റ്റേജിൽ ഇപ്പം ഈ തേയ്മാനം റിവേഴ്സ് ആവാറില്ല എക്സസൈസിൽ, പക്ഷേ ഈ മസിൽ സ്ട്രെങ്തനിങ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ കാലിൻ്റെ തൊടൻ്റെ മസിൽസും അതൊക്കെ സ്ട്രെങ്തൻ ചെയ്താൽ തന്നെ മുട്ടുവേദന, അത് മാത്രം ചെയ്താൽ തന്നെ മുട്ടുവേദന കുറയും, നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ രീതിയിൽ PRP എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ റീജനറേറ്റീവ് മെഡിസിൻ, ഇപ്പോൾ നമുക്ക് ഈ ബ്ലഡ് എടുത്തിട്ടാണ് നമ്മൾ ഈ PRP ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പ്രിപ്പയർ ചെയ്തിട്ട് അത് നമ്മൾ ലാബിൽ കുറച്ച് സമയം എടുക്കും, അത് 1.5 മണിക്കൂർ 3 മണിക്കൂർ വരെ സമയം എടുക്കും ആ പറഞ്ഞ സംഗതി വേർതിരിച്ചെടുക്കാനും. പിന്നെ നമ്മളത് അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ടാണ് ഇപ്പോൾ നമ്മളൊക്കെ അത് കുത്തിവെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ ഫലപ്രാപ്തി കൂടുന്നുണ്ട്. ആ കറക്റ്റ് നമ്മൾ ആ കേടുപാടുകൾ സംഭവിച്ച സ്ഥലങ്ങൾ ഇമേജ് ഗൈഡൻസ് എന്നറിയും, കണ്ടുകൊണ്ട് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫലപ്രാപ്തി, കാണാതെ ചെയ്താലും കിട്ടുന്നുണ്ട്, പക്ഷേ കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ എഫക്റ്റീവ്നെസ് കൂടുന്നുണ്ട്. പക്ഷേ അതൊക്കെ അവിടെ മാറ്റി വെച്ചാൽ ഈ എക്സസൈസ് ഒരു വലിയ ഘടകമാണ്, അത് ഈ തുടക്ക സ്റ്റേജിലെ അതിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഈ മുട്ടുവേദന നടുവേദന വരുമ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ച് അതിനെ കുറച്ച് മരുന്ന് കഴിച്ച് അത് മാറിയാൽ പിന്നെ അതിൽ നിന്ന് വിട്ടുനിന്ന് ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് അതൊരു നിരന്തരമായിട്ട് പോകുന്നൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെ വേണമെങ്കിൽ വിളിക്കുക. അതിൻ്റെ ഭാഗമാക്കി എക്സസൈസ് ഒക്കെ മാറ്റിയെടുക്കുമ്പോൾ അതിൽ റിസൾട്ട് നല്ലോണം കിട്ടുന്നുണ്ട്.
0: ഏജ് റിലേറ്റഡ് ഇഷ്യൂസ് അല്ലാതെ യുവാക്കളിലൊക്കെ ഈ ഇഞ്ചുറീസ് ഉണ്ടല്ലോ, സ്പോർട്സ് ഇഞ്ചുറി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഓപ്പറേഷൻ്റെ മുമ്പ് നമുക്ക് ഈ ഒരു ചികിത്സ ചിന്തിക്കാൻ പറ്റുമോ?
1: തീർച്ചയായിട്ടും ഓപ്പറേഷൻ ചില ഘട്ടത്തിൽ ഓപ്പറേഷൻ തന്നെ ചെയ്യേണ്ടി വരും. അപ്പം നല്ല പരിക്ക് പറ്റി അല്ലെങ്കിൽ ചില പാടകളൊക്കെ പൊട്ടി മാറി നിൽക്കുകയാണെങ്കിൽ അത് ഈ ചികിത്സ കൊണ്ട് തിരിച്ച് നമുക്ക് സംയോജിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തത് പോലും ചില ഇപ്പം നമ്മൾ കാലിന് പ്ലാസ്റ്റർ ഇടുന്ന പോലെ മുട്ട് ഇപ്പം മുട്ടിൻ്റെ അകത്തുള്ള ചില ലിഗമെൻ്റ് ഇഞ്ചറീസൊക്കെ അങ്ങനെ ചികിത്സിക്കുന്നുണ്ട് ഇപ്പം നിലവിൽ. ഈ സംഗതി കൊടുക്കുന്നു എന്നിട്ട് അവർ പ്രത്യേകതരം ബ്രേസിംഗ് ഒക്കെ ചെയ്തിട്ട് അത് നമ്മൾ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന വേറെ വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ സ്പോർട്സ് മെഡിസിൻ എന്നൊക്കെ പറയുന്ന വിഭാഗം അവരത് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതും കൂടി കൂടെ കൊടുക്കുന്ന സമയത്ത് അത് ഫാസ്റ്റർ റിക്കവറിയാണ്. ഇപ്പം ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ് പോലും അത്തരം റിക്കവറിയിലാണ് പോകുന്നത്. സർജിക്കൽ റിക്കവറി കഴിഞ്ഞാലും ഇവർക്ക് കുറേ കാലം ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം ഇനീഷ്യലി റീഹാബിലിറ്റേഷൻ തുടക്കത്തിൽ ചെയ്താലേ കാര്യമുള്ളൂ. കുറേ വൈകി ചെയ്യുമ്പോൾ അത്ര ഫലപ്രാപ്തി കാണുന്നില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല വ്യത്യാസം കിട്ടുന്നുണ്ട്. അവർ ഈ പ്ലെയേഴ്സൊക്കെ പലരും പോയി ഓഫ് സീസണിൽ ഈ റീജനറേറ്റീവ് മെഡിസിൻ ഇങ്ങനത്തെ തെറാപ്പികളൊക്കെ എടുത്തു തുടങ്ങി. അതൊരു എന്താ പറയുക, ഇതൊരു ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു വെൽനെസ്സിൻ്റെ ഒരു കാലഘട്ടമാണ്. അസുഖം വരുന്നതിൻ്റെ മുമ്പേ വരാതെ എങ്ങനെ നല്ല നിലയിൽ 80-90 വയസ്സ് വരെ ജീവിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ ഇതൊരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അസുഖം വരാതെ തന്നെ ഇത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പലരും. പ്ലെയേഴ്സിനൊക്കെ അറിയാം അവരെ ഏത് ലിഗമെൻസാണ് കൂടുതൽ ഇഞ്ചറി ആവുക എന്നൊക്കെ. ഇപ്പം ആപ്പുകളും സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവരെ അസസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഏതിനാണ് കൂടുതൽ മറ്റേ പരിക്ക് കിട്ടാൻ സാധ്യത എന്നൊക്കെ. അവിടെ അവർ അതൊക്കെ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ. അപ്പം അത് സാധാരണക്കാരിലും അങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല, അസുഖം വരുന്ന സമയത്ത് ചെയ്യാം. പക്ഷെ തുടക്കത്തിൽ ചെയ്യാന്നുള്ളത് ആണ് സാധാരണക്കാരെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അത് അവർ ഓർക്കേണ്ട ഒരു സംഗതി. അത്
0: ഡോക്ടർ, ഈ കാർഡ് വെട്ടണ മെഷീന്, അപ്പോൾ ഈ മെഷീൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ശരിക്കും നല്ല ശരീരം നല്ല ജെർക്കിയാണല്ലോ. അവർക്ക് സാധാരണ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഇതിലൂടെ, അതായത് അവർക്ക് ഈ ഷോൾഡർ പെയിൻ നന്നായിട്ട് പറയുന്നുണ്ട്. ഷോൾഡർ പെയിൻ അതല്ലാത്ത ആളുകൾ ഷോൾഡർ പെയിൻ പറയാണ്, ഞാനൊരു ഇത് എടുത്തു എന്ന് പറഞ്ഞു മാത്രം. ഷോൾഡർ പെയിനും നമ്മുടെ ഈ ഒരു ചികിത്സാ രീതി തമ്മിൽ എന്താണ്?
1: ഷോൾഡർ പെയിന് ഇപ്പോൾ അങ്ങനത്തെ എല്ലാ ജോലിയും ലാപ്രോസ്കോപ്പിക് സർജൻസ്, അത് കൂടുതൽ ചെയ്യുന്ന ലാപ്രോസ്കോപ്പിക് സർജൻസ്, കുറച്ച് ഒരു പ്രായം ഒരു 50 വയസ്സ് കഴിഞ്ഞ എല്ലാ ലാപ്രോസ്കോപ്പിക് സർജൻസും രാവിലെ മുതൽ ഒരു വൈകിട്ട് വരെ സർജറി ചെയ്ത ഒരു ഷോൾഡർ പെയിൻ പറയാറുണ്ട്. അപ്പം ഈ അത് ഈ പറഞ്ഞ എങ്ങനത്തെ ജോലികളൊക്കെ, അതിൽ നമ്മൾ സാധാരണഗതിയിൽ ഷോൾഡറിൽ ചെറിയ പരിക്ക് വന്നാൽ തന്നെ നമ്മൾ ഈ ഷോൾഡറിന് ഒരു കുഴപ്പമുണ്ട്, അതിൻ്റെ അകത്ത് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു ഒട്ടിപ്പിടുത്തത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പല മസിൽസും ബാക്കിൽ നിന്ന് വരുന്ന പല മസിൽസും റൊട്ടേറ്റർ കഫ് മസിൽസ് എന്ന് പറയും, അതിൻ്റെ ടെൻഡൻ ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അകത്ത് പോയിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇവർ പെയിനാണ് ആദ്യം ഉണ്ടാവുക, പിന്നെ അതൊരു ഒട്ടിപ്പിടുത്തത്തിലേക്ക് പോയിട്ട് കൈ പൊന്തിക്കാൻ പ്രയാസമായി മാറും. അത് ഈ ഡയബറ്റിക് ആൾക്കാരിൽ ഒന്നും കൂടി കൂടും, ഇൻഫ്ലമേഷൻ്റെ സാധ്യത കൂടുന്നതുകൊണ്ടാണ് അത് വരിക. അപ്പോൾ ഫ്രീസിങ് ഷോൾഡർ, ഫ്രോസൺ ഷോൾഡർ എന്നൊക്കെയാണ് നമ്മളതിന് പറയുക. അതിന് നമുക്ക് സാധാരണഗതിയിൽ ഈ സംഗതികൾ ഉപയോഗിക്കാതെ തന്നെ ഹൈഡ്രോഡിസെക്ഷൻ എന്ന് പറയും, അതായത് ആ ഒട്ടിപ്പിടുത്തത്തിന് നമുക്ക് ജസ്റ്റ് ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് ഡിസെക്ട് ചെയ്യുക, അതിങ്ങനെ വിടിപ്പിക്കുക. പണ്ടത് സർജറി ചെയ്താൽ ചെയ്തിരുന്നത്, ഇപ്പോൾ നമുക്ക് ഈ ഇൻ്റർവെൻഷൻ ഉപയോഗിച്ച് അൾട്രാസൗണ്ട് ഉപയോഗിച്ച് കണ്ടുകൊണ്ട് അത് ചെയ്യാൻ പറ്റും, വേദനയില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ വല്ല പരിക്കുകൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അൾട്രാസൗണ്ടിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചില ഘട്ടത്തിൽ MRI ചെയ്തിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ പരിക്കുള്ള ഭാഗത്ത് മാത്രം നമ്മൾ ഈ സാധാരണഗതിയിൽ നമ്മൾ PRP ആണ് ചെയ്യുക. PRP ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ GFC എന്ന് പറയുന്ന സംഗതി ഉണ്ട്, ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്, ആ സംഗതി ചെയ്യുന്ന സമയത്ത് അതൊക്കെ റീജനറേറ്റീവ് മെഡിസിൻ്റെ ഓരോ ഘടകങ്ങളാണ്. ആ സംഗതി ചെയ്യുന്ന സമയത്ത് ആ പരിക്കുകൾ, പക്ഷെ അത് കുറച്ച് സമയമെടുക്കും, അത് റിക്കവറി ചിലപ്പോൾ 2 മാസമൊക്കെ എടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ പോലും. പക്ഷേ ഈ ഒട്ടിപ്പിടുത്തം നമുക്ക് ഈ ഒരൊറ്റ പ്രൊസീജിയർ കൊണ്ട് തന്നെ വിടിപ്പിക്കാൻ പറ്റാറുണ്ട്. പക്ഷേ അതിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുമ്പേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്തിട്ട് റെസ്റ്റ് കൊടുത്ത് എക്സസൈസ് ചെയ്ത് മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ആവശ്യം വരുന്നില്ല. പലപ്പോഴും പരിക്ക് പറ്റിയില്ലെങ്കിൽ ഇതൊന്നും ആവശ്യം, ഈ പറഞ്ഞ ഹൈഡ്രോഡിസെക്ഷൻ ഒന്നും ആവശ്യം വരാതെ തന്നെ ചികിത്സിക്കാൻ പറ്റാറുണ്ട്. ഫിസിയോതെറാപ്പി അതിലൊരു വലിയ ഘടകമാണ്. ഒരു ആഴ്ചയ്ക്ക് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ബാക്കി വീട്ടിൽ നിന്ന് എക്സസൈസൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവാറുണ്ട്. പിന്നെ അങ്ങനെയുള്ളൊരു അത്ര ആക്ടിവിറ്റിയിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ചിലർക്ക് ജീവിതോപാധിയായിരിക്കും, പറ്റിക്കൊള്ളണമെന്നില്ല.
0: ചില പുതിയ ശീലങ്ങളൊക്കെ വളർത്തിയെടുക്കുന്നതിലൂടെ കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഡോക്ടർ പറയണല്ലേ?
1: അതെ അതെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പം ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റുകളൊക്കെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റുകൾ തന്നെ ഈ മസ്കുലോസ്കെലറ്റൽ ഫിസിയോതെറാപ്പി എല്ലാത്തിനും സ്പെഷ്യാലിറ്റി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആളുകൾക്ക് ആ മസിൽ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ആ പരിക്കുകളും ഈ പറഞ്ഞ പ്രശ്നങ്ങളും നല്ലൊരു പരിധിവരെ മാറും. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിൽ നമ്മൾ ഈ എർഗണോമിക്സ് എന്നറിയും, അതായത് ഈ അവരിപ്പോൾ ഈ പിടിക്കുന്ന ഹൈറ്റ് അതൊക്കെ കറക്റ്റ് ചെയ്താൽ തന്നെ കുറേ പ്രശ്നങ്ങൾ കുറയും. അത് എല്ലാവർക്കും ഉണ്ട്, എല്ലാ പ്രൊഫഷണൽസിനും അതുണ്ട്. ഐ ടി പ്രൊഫഷണൽസിനാണ് ഇപ്പോൾ വല്ലാണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരായിരുത്തം ശരിയാക്കുക. അങ്ങനെ ഇപ്പോൾ ഡെൻ്റൽ ചെയറിൽ ഇരിക്കുന്ന ഡെൻറ്റിസ്റ്റുകൾക്ക് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ പ്രശ്നം വരുന്നുണ്ട്. ഇപ്പം പ്ലാസ്റ്റിക് സർജൻസ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അവരിങ്ങനെ കഴുത്ത് താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്ന ഒരു. അപ്പം അതിനൊക്കെ ഇങ്ങനെ ഇപ്പം നമ്മളെ കണ്ണിൻ്റെ ഹൈറ്റിലൊരു കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ കറക്റ്റായി വെക്കുക, തല ഇങ്ങനെ താഴ്ത്താണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പം പ്രിവെൻഷൻ ആദ്യം നോക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ ആ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് വന്നാൽ തന്നെ വലിയ സംഗതികൾ ചെയ്യുന്ന സർജറി ഇൻ്റർവെൻഷനൊക്കെ ഒഴിവാക്കാൻ തന്നെ കഴിയുന്നുള്ളതാണ്.
0: താങ്ക് യു ഡോക്ടർ. നമ്മളീ ചെറിയൊരു സമയം കൊണ്ട് ഒരുപാട് ഏരിയകളിലൂടെ സഞ്ചരിച്ചു. അതായത് ഇപ്പം സർജറിക്ക് തൊട്ട് മുമ്പ് നമുക്ക് എന്ത് ഇനി എന്ത് ഇനി സർജറി ആണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ മരുന്നുകൾ തുടർച്ചയായി കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കൊരു ആശ്വാസം, ഇനി മറ്റൊരു ഓപ്ഷനെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ നല്ലൊരു വെളിച്ചമാണ് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ ആളുകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഇവിടെ കുറച്ച് കാര്യങ്ങളേ പറയാൻ പറ്റിയിട്ടുള്ളൂ. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ നമുക്കൊരുമിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ജസീൽ കെ ആയിരുന്നു. അദ്ദേഹം ഇൻ്റർവെൻഷണൽ പെയിൻ സ്പെഷ്യലിസ്റ്റ് ആണ്, കോഴിക്കോട് ബഡ്ഡീസ് ഹെൽത്ത് കെയർ ക്ലിനിക്കിലെ ഡോക്ടറാണ് അദ്ദേഹം. ചെറിയൊരു സമയം നമ്മളോടൊപ്പം ഇരുന്നു. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം.
3: ഈ കുറേ കുട്ടികളുള്ള പെണ്ണുങ്ങൾക്ക് പലപ്പോഴും ഒരു പരാതി എന്താ വെച്ചാലോ, ഒന്നിനും നേരല്ല, ഒരു മര്യാദയ്ക്ക് നിസ്കരിച്ചാൽ പറ്റില്ല, ഖുർആൻ ഓതാൻ പറ്റില്ല. കാരണം ഇത് നിസ്കരിച്ചുമ്പോത്തിന് കാണാ ഒരു കുട്ടി പുട്ടിന്റെ പാത്രമായിട്ട് പുട്ടുംപൊടി നിസ്കാരപ്പായിൽ ഒന്നായിട്ടിടുക, അവിടെ ആലോചിക്കുന്നിട്ട് മാന്റെ മേലെ തല കുത്തി മാറിയ പുട്ടൊക്കെ തലയിക്കിടുക, എന്നിട്ട് അതിനെ പുടിച്ചൊന്ന് റെഡിയാക്കുമ്പോത്തിനോ വേറൊന്ന് സ്റ്റോർ റൂമിൽ പോയിട്ട് പത്തിരി പൊടി കുളിച്ച് കിടക്കണ്ടാവും. സങ്കടം തന്നെയല്ലേ, ഒന്ന് മര്യാദയ്ക്ക് നിസ്കരിച്ചാലും സമ്മതിക്കൂല. ചെറിയ കുട്ടികളുടെ സ്ത്രീകളെ കാര്യം ഭയങ്കര കഷ്ടമാണ്, അത് കുറെ ഉള്ള പറയും വേണ്ട. ഒരു മര്യാദയ്ക്ക് നിസ്കരിച്ചാനോ ഖുർആൻ ഓതാനോ ഒന്ന് അഷ്ടല്ല സഹോദരൻ പറഞ്ഞത്, നഷ്ടല്ലതൊന്നും. കാരണം നിങ്ങൾ ആ കുട്ടിക്ക് വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് കുട്ടിക്ക് പറഞ്ഞുകൊടുത്താൽ, ബിസ്മില്ല പറയും കുട്ടി മോനെ എന്ന് പറഞ്ഞാല്, അത് കുട്ടി മരിക്കോളം ഓരോ പറച്ചിൽ പറയുമ്പോൾ ഉമ്മാന്റെ അക്കൗണ്ടിലേക്കാണ്
4: വരുന്നത്. മാഷാല്ലാ, ആ വോയിസിന്റെ ആളെ നമുക്ക് സുപരിചിതമായ ഒരു ശബ്ദമാണ്.
5: അതെ, ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയാണ്. നമ്മളെ ശ്രോതാക്കൾക്കും പല വിഷയങ്ങളിലും ശ്രോതാക്കൾ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ടുണ്ടാവും.
4: തീർച്ചയായും തീർച്ചയായും, അദ്ദേഹത്തിന്റെ ശബ്ദം അത്രയും നമുക്ക് അറിയാവുന്നതാണ്.
5: എന്തായാലും സാധാരണ ശബ്ദത്തിനപ്പുറം ഇന്ന് പറഞ്ഞ ചിന്തയുടെ ഭാഗം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, ആളുകൾ പിന്നെ കുറെ മക്കളൊക്കെ ഉള്ള ആൾക്കാർ അതിന് അനുഗ്രഹം തിരിച്ചറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്ക്, പ്രത്യേകിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, പുട്ടൊക്കെ ആകെ പരത്തി പച്ചരിപ്പൊടിയൊക്കെ അവിടെ കളഞ്ഞ്, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അട് ഒരു ശപിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ വരാൻ സാധ്യതയുണ്ട്.
4: സ്വാഭാവികമായി
5: ഒരിക്കലും അത് ഉണ്ടാവാൻ പാടില്ല. ആ കുട്ടികൾ വലിയ അനുഗ്രഹമാണ്, അങ്ങനെയൊക്കെ കുട്ടികളിൽ ഉണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞ് ആ കുട്ടികൾക്കൊക്കെ ശരിക്കും വല്ല നന്മയും പറഞ്ഞുകൊടുത്ത് ഇസ്ലാമികമായി വളർത്തിക്കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന മേന്മ പുണ്യം മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നൊരു കാമ്പാണ് ആ ഒരു സംസാരത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ്.
4: തീർച്ചയായും തീർച്ചയായും, ഇതിപ്പോ ചെറിയ കുട്ടികളുള്ള വീടുകളിൽ സ്വാഭാവികമായി നടക്കുന്നതാണ്. അത് എല്ലാ ഉമ്മമാർക്കും അതൊരു പരിചയമായിട്ടുണ്ടാവും.
5: അതെ അതെ,
4: നമുക്കൊക്കെ നമ്മുടെ വീടുകളിൽ സ്വന്തം അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഇടക്ക് ജോലിന്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ വരും വീട്ടിൽ നിന്ന് വാട്സപ്പിൽ നോക്കുമ്പോ, ഇതേപോലെ ഉസ്താദ് പറഞ്ഞതുപോലെ കുട്ടിയും പൊടിയില് മുങ്ങി കുളിച്ച് നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കും.
5: ഇത് മാത്രല്ല, നല്ല വൃത്തിയില് നമ്മള് പെയിന്റൊക്കെ അടിച്ച് നല്ല വൃത്തിയായിട്ട് വീട് കയറി ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതിന് മുമ്പേ ഈ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോലെ കലാപരമായിട്ടുള്ള ചുമരിലും വരച്ചിട്ടും കളറ് കൊടുത്തിട്ടും അവിടെയൊക്കെ ഓരോ അടയാളങ്ങൾ ഉണ്ടാവും. അതുണ്ടാകുന്ന സ്വാഭാവികമാണ്. ചെറിയ മക്കളിൽ ആ നിലക്കുള്ള സംഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ആ പേരമക്കളെ കളിക്കുമ്പോൾ നിസ്കരിക്കാൻ പോകുമ്പോൾ പിന്നെ മേത്ത് കയറി ഇറങ്ങിയതും ഇതൊക്കെ കുട്ടികളിൽ അങ്ങനെ ഉണ്ടാകും എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം.
4: തീർച്ചയായും.
5: എന്നാൽ
4: നമ്മളൊരു പുതിയ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ നമുക്കത് അനുഭവപ്പെടും. ഞാൻ ഈ അടുത്ത് ഒരു 2 മാസം മുമ്പ് ഒരു വീട്ടിലേക്കൊക്കെ പ്രവേശിച്ചു. ഒരു സഹോദരന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ക്ഷണത്തോടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ഭക്ഷണത്തിന് പ്രവേശിച്ചു. ഉച്ച ഭക്ഷണത്തിനാണ് ഞാൻ ചെന്നത്. അങ്ങനെ അവിടെ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എനിക്ക് പുതിയ ഒരാളാണ്, എനിക്ക് പരിചയമില്ലാത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് ഒരു 4-5 വർഷം പഴക്കമുണ്ട്. ഞാൻ പറഞ്ഞു, വീടിന്റെ പഴക്കമൊന്നും കാണുന്നില്ലല്ലോ, മക്കളൊക്കെ മാഷാല്ലാഹ് ഉഷാറാണല്ലോ, ഒന്നും വരച്ചിട്ടില്ലല്ലോ എന്നൊരു വാക്കിനിൽ നിന്ന് വന്നുപോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞു. വല്ലാത്തൊരു ഫീലിംഗ് ആയി എനിക്ക്.
5: അതറിയാതെയാണ് നമ്മൾ പറഞ്ഞു
4: പറയണത്. അപ്പൊ ആ മക്കളുടെ ഒരു പ്രസൻസ് വീട്ടില് ഉണ്ടാവല് അതൊരു ഹയറാണ്. കുടുംബത്തിനും അതോടൊപ്പം മറ്റൊരുപാട് ആളുകൾക്കും നല്ല സ്വലഹ്യങ്ങളായ പ്രദാനം ചെയ്യും.
5: അപ്പോഴാണ് അങ്ങനെയുള്ള ഒരു അനുഭവം അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ശരിക്ക് നമ്മള് നമ്മളെ കൂടെയുള്ള മക്കള് നീ ഒന്ന് വരക്കേ എന്തെങ്കിലുമൊക്കെ ഒരു പൊടി അപ്പുറത്ത് ഉൽക്കത അറിയില്ല, തിരിച്ചറിയുമ്പോൾ പക്വത ഇല്ലാത്തതുകൊണ്ടാണ് ആ ശൈശവപ്രായത്തിൽ ആ പ്രവർത്തനം ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലും കുട്ടികളില്ലാത്ത ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ മക്കൾക്ക് മക്കൾ അള്ളാഹു നൽകിയ അനുഗ്രഹമാണെന്നും ആ മക്കളെ ഇസ്ലാമികമായ തർബിയത്തും ഒക്കെ കൊടുത്ത് നമ്മൾ വളർത്തുമ്പോൾ റബ്ബ് നൽകുന്ന പുണ്യവും മനസ്സിലാക്കുമ്പോഴാണ് അവരെന്ത് ചെയ്താലും അമിതമായിട്ട് അതിൽ നമ്മൾ ക്ഷമകെട്ടുള്ള സംസാരത്തിന്റെ ആവശ്യമില്ല.
4: ക്ഷമകെട്ടുള്ള സംസാരം വരുമ്പോഴാണ് കുട്ടികളെ ഭയപ്പെടുത്തലും ഒക്കെ വരുന്നത്. ഈ കുട്ടികൾ ഞെട്ടിപ്പോകുന്നതാണ്. ശരിക്ക് സയൻസ് ഒക്കെ പറയുന്നത് കുട്ടികൾ പലപ്പോഴും അവരുടെ ചില കഴിവുകൾ, ചിലപ്പോൾ അത് കേൾവി ശക്തിയാകാം അല്ലെങ്കിൽ സംസാരശേഷിയാകാം, ഈ ഭയപ്പെടുത്തലുകളിലൂടെ ഞെട്ടലുകളിലൂടെ സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും അത് നടത്തുമ്പോൾ ആ കുട്ടികൾക്ക് അത് വലിയ എഫക്റ്റ് ആണ് വരുന്നത് അവരുടെ ജീവിതത്തിൽ.
5: ശരിക്കും കുട്ടികളുടെ മനസ്സറിഞ്ഞ് ആ ഒരു സാഹചര്യത്തെ നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുമരിൽ വരക്കുന്ന കുട്ടിക്ക് നമ്മൾ ചെയ്യണം ശരിക്ക് കുറച്ചൊക്കെ വരച്ചാലും ഒന്നും പറയാതെ എന്തെങ്കിലുമൊക്കെ പിന്നെ എന്തു ചെയ്യുക, ഒരു കളറോ ഒരു കളർ ബുക്കോ കുറച്ച് കളറുകളും ഒക്കെ ചിത്രം വരയ്ക്കാൻ പറ്റിയ സംഗതിയൊക്കെ വാങ്ങിക്കൊടുത്താൽ ആ നിലക്ക് പിന്നെ കുട്ടികളുടെ മനസ്സ് പ്രായവും കുട്ടിയുടെ മനസ്സും മനസ്സിലാക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
4: തീർച്ചയായും.
6: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
7: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
8: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
6: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور.
9: سيد الاستغفار.
6: اللهم أنت ربي لا إله إلا أنت.
8: اللهم أنت ربي لا إله إلا أنت، خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت، أعوذ بك من شر ما صنعت، أبوء لك بنعمتك علي وأبوء بذنبي، فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم നീയാണ് എൻ്റെ നാഥൻ, നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവനല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

0: ഒറ്റ മിനിറ്റ്, ഇപ്പൊ കേൾക്കുന്നുണ്ടോ അല്ലേ? എന്താ പറഞ്ഞു? ഇപ്പൊ റെഡി ആയിട്ടുണ്ടോ? ഓക്കെ ആണ്, ഓക്കെ. ആ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്.
1: ഓക്കെ, ഞാൻ അങ്ങനെ കയറി വന്നപ്പോഴേ എന്നോട് ചോദിച്ചു, നിങ്ങൾ കൂടെ ഉള്ളത് സലാം വീട്ടിയാണല്ലോ, സലാം വീട്ടിയിട്ടില്ലേ എന്ന് ചോദിച്ചു.
0: സലാം വീട്ടിയിട്ടില്ല എന്നാ ചോദിച്ചു.
1: സലാം വന്നുകൊണ്ടിരിക്കണ്ട. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
0: അപ്പോൾ കെ വി കബീർ പാലക്കാഴി, സീനത്ത് സി ടി ചുള്ളിയോട്, ഖദീജ സാലിഹിക്കൊപ്പം, അബ്ദുൽ ഹമീദ് സി കഴിയൂർ, നൌഫൽ എസ് ചുങ്കം പാലക്കാട്. അപ്പം ഇന്ന് ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പം എല്ലാവരും കേൾക്കുന്നുണ്ടോ അല്ലേ? ഇപ്പോൾ റെഡി. ആ ഓക്കെ, ഇപ്പോൾ റെഡിയായി. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ റെഡിയായി. ശരിയായി, ശരിയായി. അപ്പം നമ്മൾ ഇന്ന് ഇന്നത്തെ ഒരു തീം ബേസ്ഡ് ആണ് നമ്മൾ കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഹസൂർക്കാം,
1: യെസ്,
0: മരവും മനുഷ്യനും തമ്മിൽ എന്ത്? ഈ ചോദ്യത്തിൽ, ഈ ഒരു തീമിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ശ്രോതാക്കൾക്ക് എന്തൊക്കെ അതിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റും? അയച്ചോളൂ.
1: അതിലുള്ള ഓരോ കാര്യങ്ങളും പിന്നെ ഓരോ ശ്രോതാവിനും ഓരോ പോലെയാണ് അതിന് ഫീൽ ചെയ്യുക.
0: യെസ്,
1: നമുക്ക് ഇവിടെ എങ്ങനെ അത് പ്രസന്റ് ചെയ്യാൻ പറ്റും ഇൻഷാല്ലാ നമുക്കൊന്ന് ശ്രമിക്കാം.
0: അപ്പോൾ ഇപ്പോൾ റെഡിയായി ഉമൈബ, കല്ലറിക്കോൾ, മുനീർ ചെമ്നാടോ എല്ലാവരും. അപ്പോൾ അബു വി എ ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഉമറിയം, റിയാദ്, റുഷ്തക്കാളിക്കവ് ഒക്കെ അൽഹംദുലില്ലാഹ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ഒരു കാര്യം പറഞ്ഞു വെച്ച് തുടങ്ങാം, നമുക്ക് പീസ് ടൈമിലേക്ക് പോവാം.
1: നമ്മൾ ശ്രോതാക്കളെ നേരത്തെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അവരൊന്നും ഒരു പക്ഷേ അവരെ പിന്നെ ആ പരാതി ഇവിടെ പറഞ്ഞത് അവരറിഞ്ഞിട്ടുണ്ടല്ലോ, അവർ കേൾക്കുന്നില്ലല്ലോ.
0: പക്ഷെ
1: അവരൊക്കെ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ടെക്നിക്കൽ വിങ്ങിൽ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് തിരിച്ചു വന്നത്.
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ അവർക്കൊക്കെ ഒരു ഒരു എന്താ പറയുക, രാവിലെ തന്നെ നല്ലൊരു ഓർമ്മപ്പെടുത്തൽ നൽകിയതിന് ജസാക്കും അല്ലാഹു ഖൈറ.
0: ലോകത്ത് എത്ര കോടി മനുഷ്യന്മാരുണ്ടാവും? തീർക്കാം.
1: ലോകത്തോ
0: ഏകദേശം ഒരു ഒരു ഒരു ഒരു നിങ്ങളെപ്പോഴും ചിന്തിച്ചു, ചിലപ്പോൾ നമ്മൾ ഞാനിപ്പോൾ അത് ഈ ഒരു വിഷയത്തെ തീമിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് സെർച്ച് ചെയ്തിട്ട് നോക്കിയത്. അപ്പോൾ നിങ്ങൾ നോക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ധാരണ ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. ഏകദേശം നിങ്ങൾക്ക് ഒരു ഏകദേശം നോക്കാൻ
1: പറ്റുമോ? തടി
0: ഉണ്ടാവാം. എന്നാൽ ഞാൻ പറയാം, ഒരു 830 കോടി മനുഷ്യന്മാരുണ്ട് ലോകത്ത്.
1: 830
0: അതെ. ഇനി മനുഷ്യനും മരവുമാണല്ലോ നമ്മൾ പറഞ്ഞത്, മരവും മനുഷ്യനും. ഇനി മരത്തെക്കുറിച്ച് ഞാൻ പറയാം. ലോകത്ത് എത്ര മരങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ട്രില്യൺ മരങ്ങൾ എന്ന് പറഞ്ഞാൽ 300 ലക്ഷം കോടി മരങ്ങൾ ലോകത്ത്. ആമസോൺ കാടുകളൊക്കെ നമുക്കറിയാം, പിന്നെ മനുഷ്യനുള്ളടത്ത് ഒക്കെ മരങ്ങളുള്ളതറിയാം. അപ്പോൾ ഇത്രയും മരങ്ങൾ, അതിൽ ഒരു മനുഷ്യനെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ശരാശരി ഓരോ മനുഷ്യർക്കും 360 മരങ്ങൾ വീതമുണ്ട്. ഇനി നമുക്കൊരുപാട് കാര്യങ്ങൾ പറയേണ്ട അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതെന്താണ് മരവും മനുഷ്യനും തമ്മിലുള്ളത് എന്ന്? ഒരു കാര്യം ഒക്കെ ആയിട്ട് ഉറപ്പാണ്, ഓരോ മനുഷ്യൻ്റെ ജീവൻ്റെയും വിലയാണ് ഓരോ മരങ്ങളും. ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ
1: നമ്മുടെ ചുറ്റുപാട് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കത് മനസ്സിലാവില്ല എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നമ്മുടെ തൊട്ടടുത്തുള്ള ചുറ്റുപാട് നോക്കുമ്പോൾ കാണുമല്ലോ, പക്ഷേ ആ ഒരു പ്രൊപ്പോർഷൻ പറഞ്ഞപ്പോഴാണ് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാവുക
0: യെസ്
1: എത്രത്തോളം ഉണ്ട് എന്നുള്ളത്.
0: യെസ്, തീർച്ചയായും. ഇനി ഇപ്പോൾ നമ്മൾ ഹുസൈൻ വി എം എടത്തനാട്ടുകര, 800 കോടി ജനങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്. അമീരിട്ടി എടത്തനാട്ടുകര, മരം വെറും ഒരു സസ്യമല്ല, മറിച്ച് മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരശിലയാണ് മരങ്ങൾ. മരങ്ങളില്ലെങ്കിൽ മനുഷ്യൻ്റെ നിലനിൽപ്പ് അസാധ്യമായി തീരും. അതിനാൽ മരങ്ങളെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഓക്കെ. റസിയ മാളിയേക്കൽ അരീകോടും, ഇത് നേരത്തെ പറഞ്ഞത് അമീരിട്ടി എടത്തനാട്ടുകര കേട്ടോ. റസിയ മാളിയേക്കൽ അരീകോട്, ഫൗസിയ മമ്മു, കാരുണ്യം, ഐഷ കരുമ്പിൽ, ഐഷ അങ്ങാടിപ്പുറം, സുമയ്യ കുഞ്ഞിമംഗലം, ഇവരൊക്കെ പോകും നമ്മുടെ കൂടെയുണ്ട്.
1: ഇതുപോലെ ശ്രോതാക്കളെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ ശ്രോതാക്കളോടും അവരുടെയൊക്കെ മനസ്സിലുള്ള ആശയങ്ങളാണ് ഇവിടെ പങ്കുവച്ചത്. ഇതുപോലെ സെലക്ട് ചെയ്യുന്ന ചില ഫീഡ്ബാക്കുകൾ നമ്മളോട് വായിക്കാറുണ്ട്. ഇന്ന് ഇൻഷാല്ലാ നമ്മൾ സെലക്ട് ചെയ്തു വെച്ച മുമ്പ് ഇതുപോലെ ശ്രോതാക്കൾ അയച്ചു വെച്ചൊരു ഫീഡ്ബാക്ക് ഇതാണ് പീസ് ടൈമിലൂടെ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഒരുപാട് റേഡിയോകൾ കേട്ടിട്ടുണ്ട്, പക്ഷേ പീസ് റേഡിയോ നൽകിയ ആത്മീയ അനുഭൂതി മറ്റെവിടെയും ലഭിച്ചിട്ടില്ല. വീട്ടിലെല്ലാവരും ഒരുമിച്ച് കേൾക്കുന്ന ഒരു കുടുംബ റേഡിയോ, ആ കുടുംബ റേഡിയോ ആയി ഇത് മാറിയിരിക്കുന്നു. പിന്നിലുള്ള എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അമീൻ. ഓരോ ദിവസവും പുതിയ അറിവുകളും നല്ല ഓർമ്മപ്പെടുത്തലുകളും നൽകി ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന റേഡിയോയാണ് പീസ് റേഡിയോ. കേൾക്കാത്ത ദിവസം, പീസ് റേഡിയോ കേൾക്കാത്ത ദിവസം എന്തോ വലിയ നഷ്ടം സംഭവിച്ചതുപോലെ തോന്നും. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ പീസ് റേഡിയോ കേൾക്കാറുണ്ട്. അപ്പോൾ ലഭിക്കുന്ന സമാധാനം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഖുർആനും ഹദീസും ഇവയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള പരിപാടികൾ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. കുറച്ച് മനോഹരമായ, ജീവിതത്തെ നന്നായി സ്വാധീനിക്കുന്ന ഒരു ശ്രോതാവ് പീസ് റേഡിയോയിലൂടെ കിട്ടിയ ഒരു ആത്മീയ അനുഭൂതിയാണ് ഇവിടെ പീസ് ടൈമിലൂടെ പങ്കുവച്ചത്.
0: അതിമനോഹരമായി പങ്കുവച്ചു. ഈ അനുഭവം പലരുടെയും മനസ്സിന്റെ ഉള്ളിൽ അതിമനോഹരമായി നിലനിൽക്കുന്നു. അവർ എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചിലപ്പം, അല്ലേ? പക്ഷേ നമ്മൾ പറയുന്നു, നിങ്ങൾ എഴുതണം പീസ് ടൈമിലേക്ക്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം കോറിയിടാൻ നിങ്ങൾക്കുള്ളൊരു സ്പേസാണ്, ഒരു ക്യാൻവാസാണ് പീസ് ടൈം.
1: ഒരുപക്ഷെ നാളെ പ്രഭാതം പൊട്ടിവിടർന്ന് പീസ് റേഡിയോ രാവിലത്തെ പ്രഭാത പ്രക്ഷേപണം തുടങ്ങുമ്പോൾ നാളത്തെ പീസ് ടൈമിൽ നമ്മളുടെയൊക്കെ സന്ദേശമായിരിക്കണം അവിടെ വരേണ്ടത് എന്ന ചിന്തയോടുകൂടി, അല്ലേ? ചില ഇപ്പം മരവും മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ, അപ്പോൾ അത് പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവിടെ ഓൾറെഡി ടെക്സ്റ്റ് വന്നു കഴിഞ്ഞു. ഇതുപോലെ ഓരോരുത്തരിങ്ങനെ ഓരോരുത്തരുടെ മനസ്സിലുള്ള ആശയങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുന്നതിലൂടെ എന്താ പീസ് ടൈം അവിടെ
0: മനോഹരമാക്കും. ഇന്നത്തെയും മനോഹരാക്കാൻ മറ്റൊരു കുറിപ്പുമായിട്ടാണ് നഫീസ പി എ താമരശ്ശേരിയും മരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, മനുഷ്യനില്ലെങ്കിൽ മരമില്ല, മരമില്ലെങ്കിൽ മനുഷ്യനുമില്ല, ഇത് രണ്ടും ഭൂമിയിൽ വേണം.
1: യെസ്.
0: ഖദീജ തൊടുപുഴയും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ സമയം, ഇന്നത്തെ പീസ് ടൈം വായിച്ചത് എൻ്റെ മനസ്സിനെ വളരെ സ്വാധീനിച്ചു. എനിക്കും ഇതേ അനുഭവം തന്നെയാണുള്ളത്. അൽഹംദുലില്ലാഹ്, സഫിയ കെ തിരുറങ്ങാടി ആ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു ഷെഡ്യൂളിലേക്ക് നമുക്ക് പോവേണ്ട സമയമായിട്ടില്ലേ എന്നൊരു തോന്നൽ, അല്ലേ?
1: എല്ലാ ദിവസവും
0: മധുരം ഖുർആൻ അതിമനോഹരമായ കേൾവിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ മധുരം ഖുർആനെ ഇനി വൈകിപ്പിച്ചുകൂടാം. കേൾക്കാം.

0: സൂറത്ത് നിസായിലെ 17-18 വചനങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ കേട്ടത്. സലംക, പശ്ചാത്താപത്തെക്കുറിച്ച് ഒരുപാട് ഒരു വെളിച്ചം കിട്ടുന്ന ആയത്തുകളാണല്ലേ
1: ഈ ഒരു വചനം. നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടാവും, കാരണം യൂട്ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് തൗബ. തെറ്റിപ്പോയി എന്ന് ഓർമ്മിക്കുമ്പോൾ, നടന്നു പോകുമ്പോൾ എൻ്റെ വഴി തെറ്റി എന്ന് ബോധ്യപ്പെടുന്ന ഒരാൾക്കേ യൂട്ടേൺ എടുക്കാൻ കഴിയുള്ളൂ. അത് ബോധ്യപ്പെടാത്ത ഒരാൾ റോങ് വേയിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അള്ളാഹു നിൻ്റെ വഴി തെറ്റാണ് എന്ന് സ്വന്തത്തെക്കുറിച്ച്, ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന ഒരു ചിന്ത സ്വയം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ അടുത്ത് തെറ്റുകളുണ്ടായി എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. അപ്പോൾ അള്ളാഹു പറയാണ്, ഇന്നമ തൗബത്തു അലല്ലദീന ലില്ലദീന യഅമലൂന സുഅ ബിജഹാലതിൻ. അല്ലേ, ആ വചനത്തിൻ ശരിക്കും അള്ളാഹു നമ്മളിങ്ങനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കോറിയിട്ട് പോവുകയാണ്. എന്താ അതിൻ്റെ ആശയത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വരികളിലൂടെ ഒന്ന്. നിശ്ചയമായും അള്ളാഹുവിൻ്റെ മേൽ പശ്ചാത്താപം സ്വീകരിക്കൽ ബാധ്യതയുള്ളത് വിഡ്ഢിത്ത നിമിത്തം തിന്മ പ്രവർത്തിക്കുകയും പിന്നീട് അടുത്ത് തന്നെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. യാതൊരു കൂട്ടർ അവർക്കല്ല പശ്ചാത്താപം സ്വീകരിക്കൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അവർ തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവരിലൊരാൾക്ക് മരണം ആസന്നമായാൽ അവൻ പറയുകയാണ്, നിശ്ചയമായും ഇതാ ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നു എന്ന്. അവിശ്വാസികളായിക്കൊണ്ടും മരണപ്പെടുന്നവർക്കുമല്ല പശ്ചാത്താപമുള്ളത്, പശ്ചാത്താപം സ്വീകരിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നാം വേദനയേറിയ ശിക്ഷ ഒരുക്കി വച്ചിരിക്കുന്നു. അപ്പം മരിക്കാൻ സമയത്ത് ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുന്ന എന്ന് പറയുന്നവർക്കല്ല ലൈസത്തി തൗബ, അവർക്കല്ല തൗബയുള്ളത്. തൗബയുള്ളത് ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സുഅ ബിജഹാലത്തിൻ, തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെടുകയും, അതുമാത്രമല്ല അള്ളാഹു ആ ഒരു തിന്മ പിന്നെ അറിവില്ലായ്മ കൊണ്ട് അവനിൽ സംഭവിച്ചതിന് മനസ്സിലായിട്ട് അള്ളാഹുലേക്ക് ഉടനെ പശ്ചാത്തപിക്കുന്ന മനുഷ്യൻ. അപ്പോൾ മരിക്കുന്ന നേരത്ത് എല്ലാ മനുഷ്യനും തോന്നും അതുകൊണ്ട് കാര്യമില്ല എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു.
0: നിസ്സഹായത ശരിക്ക് വല്ലാത്തൊരവസ്ഥയാണല്ലോ. ആ സമയത്ത് നമ്മൾ തൗബ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. മരിക്കുന്ന സമയത്ത് ശരിക്കും മനുഷ്യൻ നിസ്സഹായനാണ്. ഇതുപോലെ തന്നെയാണ് പല വിഷയങ്ങളിലും. നമ്മളൊരു നിസ്സഹായത ഫീൽ ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മുടെ സ്വഭാവത്തെ നന്നാക്കിയിട്ട് കാര്യമില്ല, മറിച്ച് ഇതുപോലത്തെ ഓരോ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ സമയത്ത് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവിടെ തന്നെ എഡിറ്റ് ചെയ്യുകയും പിന്നീട് ആ തെറ്റിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ വാതിലുകൾ കുറ്റിയിടുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിലൂടെ കൊണ്ടു നടക്കേണ്ടത്.
1: ഖിറാഅത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, മനോഹരമായ ഖിറാഅത്ത്. മിശാരിയർ റാഷിദ് അല്ലഫാസിയുടെ ശബ്ദമാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവരെ, സമയം അതിവേഗം ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ മരവും മനുഷ്യനുമായി ബന്ധപ്പെട്ട് പറഞ്ഞെടുത്ത് നിങ്ങളുടെ ചിന്തകളിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇട്ടു തരുന്നു. വന്നജം വശ്ശജറു യസ്ജുദാൻ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്. മരങ്ങളും സസ്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യുന്നു. സോറി, നജമും ഷജറും അല്ലേ, നജമും എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്കറിയാം. അതുപോലെ ഷജർ മരങ്ങൾ, യസ്ജുദാൻ സുജൂദ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അലം ചറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബത്തൻ കശജറത്തിൻ തയ്യിബ. ഈ ഒരു വചനം നമ്മുടെ മനസ്സിലുണ്ടാവുക, നല്ല വാക്ക് നല്ലൊരു മരത്തോട് അള്ളാഹു ഉപമിച്ചിരിക്കുകയാണ്. ഒരുപാട് ആശയങ്ങളെ ഇങ്ങനെ ഇങ്ങനെ നിർഗളിച്ച് നിൽക്കുന്ന ഒരു ഉപമയാണത്. അത് എത്ര ചിന്തിച്ചാലും നമ്മുടെ അത്രയും ആഴത്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. അള്ളാഹു ഒരു ചോദ്യമുണ്ട്, അൻതും അൻഷഅത്തും ഷജറതഹാ അം നഹ്നുൽ മുൻഷിഊൻ, ഈ മരങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതാണോ അതല്ല ഞാൻ ഉണ്ടാക്കിയതാണോ, അള്ളാഹു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ വചനങ്ങൾ, ഖുർആനിൽ ഇഷ്ടംപോലെ വചനങ്ങളുണ്ട് മരങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇൻഷാല്ലാ നമുക്കതിൻ്റെ കുറച്ച് താത്വികമായിട്ടുള്ള ഫിലോസഫിക്കലായ കുറേ കാര്യങ്ങളുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് പോവാം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം വഴിയിൽ വന്ന് നിൽക്കുന്നു.
0: യെസ്, നമ്മുടെ ശ്രോതാക്കളൊക്കെ ഒരുപാട് ഈ ഒരു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 17-18 ആയത്തുകൾ കേട്ടതിന് ശേഷം ഒരുപാട് കമൻറ്റുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്കതിലേക്കൊക്കെ വരാം. അതിന് മുമ്പ് പീസ് റേഡിയോ ഈ ഒരു സമയത്ത് എല്ലാ ശ്രോതാക്കളും കാത്തിരിക്കുന്ന പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ, പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്കാണ് നമ്മൾ ഇനി കാത്തോർക്കുന്നത്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ.

0: ഒരുപക്ഷെ ഒരു സാങ്കല്പികമാകാം അത്. എന്തായിരുന്നാലും അവിടെ ചില കാര്യങ്ങളുണ്ട്. അതായത്, പ്രസവിക്കാനായിട്ടുള്ള ഒരു മാൻപേട അതിൻ്റെ പ്രസവത്തിന് വേണ്ടി കാടിൻ്റെ ഉൾവനത്തിലേക്ക് പോയി. അങ്ങനെ ആ ഉൾവനത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ അതിശക്തമായ ഇടിമിന്നൽ, ഭയപ്പെടുത്തുന്ന ഇടിമിന്നൽ, ഒരു ഭാഗത്ത് തൻ്റെ വേട്ടയാടാൻ അമ്പ് ചെയ്ത് നിൽക്കുന്ന അമ്പോങ്ങി നിൽക്കുന്ന ഒരു വേട്ടക്കാരൻ, മറുഭാഗത്ത് വിശന്നൊരു സിംഹം, അതിനപ്പുറത്ത് നീന്തിക്കടക്കാൻ പറ്റാത്ത ഒരു നദിയും, പ്രസവവേദന കൊണ്ട് വിഷമിക്കുന്ന ഈ ഒരു മാൻപേട ഇനി എന്തു ചെയ്യണം? തൻ്റെ മുന്നിലുള്ള എല്ലാ വഴിയും അടഞ്ഞു എന്ന് ഉറപ്പായി. പക്ഷേ തനിക്കെന്തു ചെയ്യാനുണ്ട്? അതു ചെയ്ത് സമാധാനത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ അതിൻ്റെ ദൗത്യം പ്രസവമാണ്. അത് അതിൽ കേന്ദ്രീകരിച്ച് അതിൻ്റെ സമയം കാത്ത് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതിശക്തമായ ഇടിമിന്നലിൽ ശ്രദ്ധ തെറ്റിയ ഇടയൻ്റെ അമ്പ്, ഈ വേട്ടക്കാരൻ്റെ അമ്പുകൾ പിഴച്ചു. അത് സിംഹത്തിനേറ്റു. ആ സിംഹം ജീവൻ വെടിഞ്ഞു. അതേപോലെ തന്നെ അതിശക്തമായ മഴ പെയ്തു, തീ അണഞ്ഞു. എല്ലാ പ്രതിസന്ധികളും അവസാനിച്ചു. താനൊന്നും ചെയ്തിട്ടല്ല, താനൊന്നും ചെയ്യാതെ തന്നെ എല്ലാം അവസാനിച്ചു. നാം മനസ്സിലാക്കേണ്ടത്, പരിഹാരമില്ലെന്ന് ഒരിക്കലും പറയരുത്. പരിഹാരമില്ലെന്ന് പറയാൻ കാരണം നമ്മുടെ കഴിവിൻ്റെ പരിമിതികളാണ്. എന്നാൽ നമ്മുടെ കഴിവിൽ മാത്രമല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. എല്ലാറ്റിനും കഴിവുള്ള അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവന് പറ്റും. അവന് പറ്റില്ലെങ്കിലല്ലേ പരിഹാരമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അവന് പറ്റുമെങ്കിൽ പരിഹാരമുണ്ടാകും. നാം നമ്മുടെ ഭാഗം നിർവഹിച്ച് അള്ളാഹു ഒരു പരിഹാരം ഉണ്ടാക്കും. പിന്നെ ഹൈസുല എഹ്തസിബ്, നമ്മൾ കണക്ക് കൂട്ടാത്തൊരു വഴി അള്ളാഹു ഉണ്ടാക്കും എന്ന പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ് വേണ്ടത്. പലപ്പോഴും നമ്മൾ നമ്മുടെ വിഷമങ്ങളെ, നമ്മുടെ പ്രതികൂലതകളെ കുറ്റപ്പെടുത്തി പറയാറാണ്. അള്ളാഹുവെ, എന്തൊരു പ്രയാസമാണ് നീ എനിക്ക് തന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ പറയുക. അവിടെ പ്രയാസത്തോട് നമ്മൾ, നീ എത്ര തന്നെ കടുത്ത പ്രയാസമാണെങ്കിലും നിന്നിൽ നിന്ന് അള്ളാഹു എനിക്കൊരു പരിഹാരമുണ്ടാകുമെന്ന് പ്രയാസത്തോടാണ് നമ്മൾ പറയേണ്ടത്. പ്രയാസത്തോട് പറയണമെന്നല്ല, നമ്മുടെ കാഴ്ചപ്പാട് അതാണ്. ഏ ദുഃഖമേ, ഏ വിഷമമേ, നിന്നെ പരിഹരിക്കാൻ എനിക്ക് ഔദാര്യവാനും കരുണാവാരിധിയുമായ ഒരു റബ്ബുണ്ട് എന്ന് നമ്മൾ പറയണം. റബ്ബേ, ഈ വിഷമങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും എന്ന് നമ്മളൊരു ഒരു നിരാശയുടെ സ്വരം നമ്മളിൽ നിന്ന് ഉയരാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ജീവിതത്തിൻ്റെ ഏത് നിർണായക ഘട്ടങ്ങളിലും അപ്പുറത്തൊരു പരിഹാരം നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന ശുഭപ്രതീക്ഷ നമുക്കുണ്ടായിരിക്കണം. സാധാരണ നമ്മളെപ്പോഴും കേൾക്കാറുള്ള തവക്കുൽ എന്ന് പറയുന്നതിൻ്റെ തന്നെ കാര്യം എന്താണെന്നറിയോ? നമ്മളുടെ മനസ്സിൽ ഭാരമായ ഒരു കാര്യം, ഒരു പ്രശ്നം നമ്മൾ അള്ളാഹുവിലേക്ക് നീക്കുകയാണ്. അവിടെ മുത്തബറി അമ്മിൻ കുദ്രത്തിഹിന, നമ്മുടെ കഴിവുകളിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് എനിക്കിനിപ്പോൾ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഞാനത് വിട്ടു, ഇനി അള്ളാഹു എന്ത് പരിഹാരം ഉണ്ടാക്കുന്നു അത് വരട്ടെ എന്നാണ് തവക്കുൽ. കാരണം പിന്നെ നമുക്ക് ആശങ്കകളേയില്ല. നമ്മളുടെ പാട്ട് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് നമ്മൾ വിട്ട് കളയുക. തീർച്ചയായും അള്ളാഹുവിനടുക്കൽ ഒരു പരിഹാരമുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുക എന്നാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ജീവിതത്തിലെ ഒരു സന്ദർഭത്തിലും ഒരു നിരാശ നമ്മളെ പിടികൂടാൻ പാടില്ല. നമ്മൾ ശുഭപ്രതീക്ഷയോടുകൂടെ നിൽക്കണം ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും. ഇത് പ്രത്യേകം പറയാൻ കാരണം, ഇപ്പോഴുള്ള COVID-19 രോഗബാധയുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ, ചെറുപ്പക്കാർ അറ്റാക്കായി മരിക്കുന്നു, ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ വരുന്നു, മാനസിക പ്രശ്നങ്ങൾ വരുന്നു. ഇവിടെയൊക്കെ ഏത് പ്രതിസന്ധികൾക്ക് മുന്നിൽ നിൽക്കുമ്പോഴും അള്ളാഹുവിൻ്റെ ഒരു പരിഹാരമുണ്ട് എന്ന വിശ്വാസത്തോടെ നമ്മൾ അത്തരം കാര്യങ്ങളെ സമീപിക്കാൻ ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ല എന്നൊരു വലിയ മെസ്സേജാണ് അൽഹംദുലില്ലാഹ് ഇന്നത്തെ പുലരിവട്ടത്തിലൂടെ.
2: ഇത് എനിക്ക് തോന്നുന്നു നമ്മളെ ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ലോകം മുഴുവൻ എത്തി നിൽക്കുന്ന സമയത്ത് പ്രതീക്ഷയുടെ ഒരു കിരണവുമായി വന്ന പുലരിവട്ടമാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടതാണ്.
1: അപ്പം നമ്മൾ ഇപ്പോൾ നിലവിൽ ഒരുപാട് കാര്യങ്ങൾ
2: അതിൽ ചേർത്ത് വെക്കാൻ പറ്റുന്നു. സാഹചര്യങ്ങൾ COVID-19 സാഹചര്യം മാറിയെങ്കിലും പലരുടെയും വ്യക്തിപരമായും കുടുംബപരമായൊക്കെ വ്യത്യസ്ത പ്രതിസന്ധികൾക്ക് മുമ്പിലായിരിക്കാം. അതിലേക്ക് നമുക്ക് ഈ ആശയത്തെയും ചിന്തകളെയും ചേർത്ത് വെക്കാൻ പറ്റും.
1: അതെ,

0: ഇപ്പൊ പൊതുവേ പിന്നെ ജീവിതം ഇങ്ങനെ വഴിമുട്ടി നിൽക്കും, ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ള ഒരു അടുത്ത് ഇങ്ങനെ നമ്മള് നമ്മളായിട്ട് കാണുന്ന കുറെ പ്രശ്നങ്ങൾ കാണാം. അപ്പൊ അവിടെ ഇനിയിപ്പം നടക്കൂല, ഇനി തൽക്കാലം ആവൂല എന്ന് കരുതി പ്രതീക്ഷകൾക്ക് ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് നമുക്കൊക്കെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ ആശ്മാലിയുടെ ഒരു ഒരു ചെറു കഥയിലൂടെ തുടങ്ങി ഇസ്ലാമികമായ പരിഹാരങ്ങളിലേക്ക്, ആ മാൻകുട്ടിൻ്റെ കഥ അല്ലേ?
1: അതെ.
0: അപ്പൊ നമ്മളറിയാത്ത പല പരിഹാരങ്ങളും പഠിച്ച റബ്ബിൻ്റെ അടുത്ത് ഉണ്ടാവും,
1: നമ്മൾ ചെയ്യാൻ തീരുമാനമല്ല. അപ്പോൾ അപ്പൊ അത്ര സ്വസ്ഥവും സമാധാനവുമുള്ള ഒരു അവസ്ഥ അവിടെ കടന്നു വരുന്നു എന്നുള്ളത് ആ കഥയിലൂടെ പഠിപ്പിച്ചു. സുബൈദ ഇസ്മായിൽ മടിക്കേരിയ കഥയെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മഷാല്ലാ, നല്ലൊരു മോട്ടിവേഷൻ തിങ്കിങ് ആണ് ഉസ്താദിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് കിട്ടിയത്.
0: നമ്മുടെ മധുരം ഖുർആനുമായി ബന്ധപ്പെട്ട് കുറച്ച് നല്ല മെസ്സേജുകൾ ഇവിടെ അയച്ചിട്ടുണ്ട്. മുകുൽ സൂചിറമംഗലം, അതുപോലെ തന്നെ സഫിയ തിരൂരങ്ങാടി, നമ്മൾ പിന്നെ അതുപോലെ തന്നെ മൈമൂന പാറപ്പുറം, ഇങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മുടെ മധുരം ഖുർആനുമായി ബന്ധപ്പെട്ടൊരു മെസ്സേജ് അയച്ചിരുന്നു. അതിങ്ങനെ വായിക്കുന്നതിൻ്റെ ഇടയിലേ സലാംക്ക, ഞാനൊരു പിന്നെ റുഷ്ത കാളിക വായിച്ച്, ഇന്ന് ചെറിയൊരു സങ്കടം എന്തെന്നാൽ നിങ്ങളുടെ എൻട്രി കേൾക്കാൻ പറ്റിയില്ല, എന്നാൽ അതിനോടൊപ്പമുള്ള സന്തോഷം എന്തെന്നാൽ പീസ് റേഡിയോ ഓപ്പൺ ചെയ്തപ്പോൾ എന്നാണ്. അപ്പോൾ പലർക്കും ആ തുടക്കം കിട്ടാത്തൊരു സങ്കടമുണ്ട്, പക്ഷെ കുഴപ്പമില്ല, ഇനിയും നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണല്ലോ.
1: എന്ന് പറഞ്ഞാൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുമ്പോൾ കുറേ ആളുകൾ കയറിയിട്ടുണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് കയറുന്ന ആളുകളുണ്ടാവും. 8 മണിവരെ അവസാനിക്കുന്ന യാത്രയിൽ തൊട്ട് മുന്നേ കയറി അവിടെ തന്നെ ഇറങ്ങുന്ന ആളുകളുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കാം, ഇടയ്ക്ക് ഇറങ്ങിപ്പോകുന്ന ആളുകളുണ്ടാവും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ അടുത്ത ദിവസം സ്റ്റാൻഡിൽ തന്നെ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാം.
0: അതെ
1: അല്ലേ,
0: ജീവിതയാത്രയിൽ നിരാശാബോധം ഇല്ലാതെ ഇരിക്കട്ടെ. നല്ലൊരു ഉത്ബോധനം ഇന്നത്തെ പുലരിവട്ടം കേൾക്കുന്നവർക്ക് ആശ്വാസം നൽകുന്നു, അങ്ങനത്തെ ഒരു ക്ലാസ്സാണ് എന്നാണ് നമ്മുടെ അൻവർ മുട്ടിൽ രാവിലെ നമ്മളോട് പറഞ്ഞത്.
1: നമുക്ക് പിന്നിൽ വലിയൊരു ശക്തി അള്ളാഹു ഉണ്ടെന്ന ആത്മവിശ്വാസമുണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ടതില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ശുഐബായും ഉള്ള പഠനമാണ്.
0: ആത്മവിശ്വാസം നൽകുന്ന സന്ദേശം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരമുണ്ട് അൽഹംദുലില്ലാ എന്നാണ് മൈമൂന പാറപ്പുറം പറഞ്ഞത്.
1: അല്ല, വീണ്ടും കേൾക്കാതെ ആയോ എന്നൊരു ഡൗട്ടുണ്ട്. അതില്ലല്ലോ, ഒന്ന് പറയണേ. കേൾക്കുന്നില്ല എന്ന് ചിലരെങ്കിലും പറഞ്ഞതായി തോന്നി, 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് തോന്നി. ഓക്കെ, അപ്പോൾ അത് അവർ ഒരുപക്ഷെ അവരുടെ മാത്രം പ്രശ്നമായിരിക്കാം. ഇപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്.
0: ഓക്കെ,
1: പിന്നെ
0: പുലരുവട്ടം കേട്ടവർക്ക് ഇതോടെ പരിഹാരമായി എന്നാണ്, ജീവിതം വഴിമുട്ടിയവർക്ക് വേണ്ടിട്ട്.
1: അബുവിയാണ് പറഞ്ഞല്ലേ, എന്താ അബു? അദ്ദേഹത്തിന്റെ നമുക്ക് കുറെ ഇടക്ക് നമ്മൾ കാണാണ്, നേരിട്ട് കണ്ടിട്ടില്ല, ഇടക്ക് റേഡിയോയിലൊക്കെ ഒന്ന് വരൂ എന്നാണ് വിനയപുരസരം ആവശ്യപ്പെടുന്നത്. കാണാം എന്തൊക്കെ വിശേഷങ്ങൾ, സുഖല്ലേ?
0: ആത്മവിശ്വാസം അല്ലേ, ആത്മവിശ്വാസത്തിന്റെ കുറിച്ചൊക്കെ പല ശ്രോതാക്കളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പലർക്കുമേ പുലരിവട്ടം നല്ലൊരു മെസ്സേജാണ്, എനിക്ക് നല്ലൊരു അനുഭവമുണ്ട് ഇതൊക്കെ പറയുമ്പോൾ, അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴേ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പരിഹാരങ്ങൾ വന്നതാണ് ആ പറയുന്നത്. എനിക്കങ്ങനെ മനസ്സിലായിട്ടുണ്ട്.
1: ഇപ്പോൾ മുമ്പ് ഷിഹാബിൻ്റെ കവിത യൂട്യൂബിൽ കുറേ പരതി, നമ്മുടെ പീസ് റേഡിയോയില് ഷിഹാബിൻ്റെ ഒരു കവിത വെച്ചിട്ടൊരു ചിന്ത വിട്ടിരുന്നു നമ്മൾ. പക്ഷെ അത് യൂട്യൂബിൽ സാലി നെല്ലിക്കുത്ത് അവർ പരതിയിട്ട് കിട്ടിയില്ല എന്നാണ്. നമുക്ക് ഷിയാബിനോട് തന്നെ ചോദിക്കാം, ഷിയാബ് തന്നെയാണ് അത് വിടലും. ഷിയാബിന് എന്താണെന്നറിയില്ല. ഓക്കെ, അപ്പോൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശരിയാണ്, എല്ലാവരും കേൾക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. നമ്മൾ ഇന്ന് കുറേ കമൻറ്റുകൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ എല്ലാ കമൻറ്റുകളിലൂടെയും ചിലപ്പോൾ പോയിക്കൊള്ളണമെന്നില്ല. മരവും മനുഷ്യനും നമ്മൾ തുടങ്ങിയിരുന്നു. ആദൻ നബി ഒരു മരത്തിനെയും ആ മരത്തിൻ്റെ വൃക്ഷത്തോടും മടുക്കരുത് എന്ന് പറഞ്ഞ് കൽപ്പന, അവിടെയും മരം ഒരു തീമായി കടന്നു വന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് മനുഷ്യൻ മരങ്ങൾ ഒരുപാടുള്ള ഭൂമിയിലേക്ക്, ഒരൊറ്റ മരമുള്ള മരം കൊണ്ട് അടുക്കരുത് എന്ന് പറഞ്ഞെടുത്തുന്ന അവസാനം മരങ്ങൾ ഇപ്പം ഈ പറഞ്ഞ പോലെയുള്ള ഭൂമിയിലേക്ക് അള്ളാഹു മനുഷ്യനെ പറഞ്ഞയക്കുന്നത്. ഓരോ മനുഷ്യനും 600 മരങ്ങൾ എന്ന രൂപത്തിൽ ജീവൻ്റെ ആധാരമായ 800 കോടി മനുഷ്യരെയും ജീവൻ നിലനിർത്തുന്ന എത്ര ലക്ഷമാണ്, 60 പിന്നെ എന്താ ട്രില്യൺ, 600 ട്രില്യൺ മരങ്ങളാണ് ഭൂമിയിലുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. ഒരു വിത്തിൽ എന്താ ഉണ്ടാവുക? ആ വിത്തിൽ അതിൻ്റെ ഒരു ഭൂതവുമുണ്ട്, അതിൻ്റെ ഒരു ഭാവിയുമുണ്ട്. ആ വിത്ത് എവിടുന്ന് വന്നു എന്നും ആ വിത്തിൻ്റെ വിത്ത് എവിടുന്ന് വന്നു എന്നുള്ളൊരു ബോധം ആ വിത്തിൻ്റെ അകത്തുണ്ട്. ഈ വിത്ത് ഇനി നാളെ എന്താവും എന്നുള്ളതിൻ്റെ ഒരു ഭാവിയും അതിനകത്തുണ്ട്. അതുപോലെ ഒരു മനുഷ്യൻ, മനുഷ്യനിലൊക്കെ ഓരോ വിത്തുണ്ട്. മനുഷ്യൻ്റെ വാക്കുകൾ വിത്ത് പോലെയാണെന്നാണ്. ആ വാക്കുകൾ, നമ്മൾ കേട്ട വാക്ക്, ആ വാക്കിൻ്റെ പിറകിൽ നമ്മുടെ വാപ്പാരെ വാപ്പാരെ വാപ്പാരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വാക്കുകളുണ്ടാവും. അത് നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ആ വാക്കുകൾ ഒരു മരം പോലെ വളർന്നു വരാം, അതിൽ ഫലങ്ങളുണ്ടാവും. തിരിച്ചു വരാം, നമുക്ക് അടുത്തേക്ക് പോകും.
0: ചിലരൊക്കെ ജീവിതത്തിൽ അതൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവാം. നമ്മളൊരു ശ്രോതാവേ അയച്ച മെസ്സേജ് വെച്ചപ്പോൾ എന്തോ ഒരു ഒരു എന്താ പറയുക, വല്ലാതൊന്ന് ടച്ച് ചെയ്തു. ആരും കൂട്ടിനില്ലാത്തവർക്കും കൂട്ടിനായി എന്നും പീസ് റേഡിയോ കൂടെയുള്ളത് വലിയ ആശ്വാസം നൽകുന്നു എന്നാണ്. നമ്മൾ പീസ് റേഡിയോ പല സമയത്തായി നമ്മൾ ഫീഡ്ബാക്കുകളൊക്കെ വായിക്കാറുണ്ടെങ്കിലും പീസ് റേഡിയോയിലൂടെ പല ആളുകളും അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചത് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ആരും ആരും ഇല്ലാത്ത പല ആളുകൾക്കും പീസ് റേഡിയോ കൂട്ടിനുണ്ട് എന്നുള്ളത് വലിയൊരു മെസ്സേജ് തന്നെയാണ് അല്ലേ. ഇപ്പോൾ ഒരു രോഗശൈലിയിൽ കിടക്കുന്നൊരാൾ, അവർക്ക് സത്യത്തിൽ പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ശരിക്കൊരു ഒരു മിസ്സിങ് ഇൻഫർമേഷനാണ്. അതുപോലെ തന്നെ കിടക്കുന്ന ആ സമയത്ത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എനർജി കിട്ടുന്നത് ഇത് തന്നെയാണ്, ഒരു ആത്മീയമായ അറിവും അതുപോലെ തന്നെ ഇത്തരം നമ്മുടെ ഈ മോർണിംഗ് ലൈവ് ഷോ പോലത്തെ, ഈവനിങ് ലൈവ് ഷോ പോലത്തെ, അല്ലിജാവ പോലത്തെ ലൈവ് പ്രോഗ്രാമുകൾ, ഹെൽത്ത് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന പ്രോഗ്രാം, ഇങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാംസിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ല. ഇതുപോലെ തന്നെയാണ് അവരെ നോക്കുന്ന ആൾക്കാരില്ലേ. ഇപ്പോൾ രോഗിയായിട്ട് കിടക്കുന്ന ഒരാൾ, അവർക്ക് രാവിലെ അവരുടെ പ്രഭാത കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണം വിളമ്പി കൊടുക്കാനും ഇങ്ങനെ രോഗ ശുശ്രൂഷ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ കൂട്ടിനായി, ആരും ആരും ഇല്ലാത്തവർക്ക് കൂട്ടിനായി എന്ന് പറഞ്ഞില്ലേ, അവിടെ പീസ് റേഡിയോ ഒരു വലിയൊരു കൂട്ടുകാരൻ തന്നെയാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ ലൈഫുമായി ബന്ധപ്പെട്ട് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക.
1: അപ്പം എന്താ ഞാൻ പറഞ്ഞത്, റേഡിയോയിലൂടെ കേൾക്കുന്ന റേഡിയോ എന്ന് പറയുന്നത് എന്താണ്, ഒരു വസ്തുവല്ല, അതൊരു ആശയമാണല്ലോ, വാക്കുകളാണ്. റേഡിയോ കാഴ്ചകൾ പോലും ഇല്ല, അവിടെ വാക്കുകളാണ്. ആ വാക്കുകൾ ഒരു വിത്ത് പോലെ വിതയ്ക്കുന്നതാണ്. വിത്ത് വിതച്ചു കഴിഞ്ഞാൽ അത് ഫലഭൂയിഷ്ഠമായ ഏതൊരു മണ്ണിലാണോ ചെല്ലുന്നത് അവിടെ മുളച്ചു വരും. അവിടെ മുളച്ചിട്ട് അത് വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. ഇതുപോലെ ഈ വാക്കുകൾ നല്ല വളക്കമുള്ള ഹൃദയങ്ങളിൽ പോയി മുളക്കും, അത് അതിമനോഹരമായ ഫലങ്ങളുണ്ടാക്കും. അവിടെയാണ് പ്രതീക്ഷ. അതാണ് നേരത്തെ സഫ്ന മുഹമ്മദ് പറഞ്ഞത്, മരങ്ങൾ ഭൂമിയുടെ നിശബ്ദ കവികളാണ്. അവ സംസാരിക്കില്ല, പക്ഷേ തണൽ കൊണ്ട് സ്നേഹം എഴുതും, പൂക്കൾ കൊണ്ട് പ്രതീക്ഷ വിരിയിക്കും, ഫലങ്ങൾ കൊണ്ട് ദാനത്തിൻ്റെ അർത്ഥം പഠിപ്പിക്കും. മനുഷ്യനും ഒരു മരം പോലെ ജീവിച്ചാൽ അവൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് തണലും സമാധാനവും പ്രതീക്ഷയും നൽകുന്നതായിരിക്കും. ഇലകൾ കൊഴിഞ്ഞാലും മരം പ്രതീക്ഷ കൈവിടില്ല. പ്രതിസന്ധികൾ വന്നാലും മനുഷ്യനും പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. മനുഷ്യ നിലനിൽപ്പിൻ്റെ ഒരു താങ്ങാണ് മരങ്ങൾ. അതിനെ നശിപ്പിക്കൽ ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്ന മരം വെട്ടുകാരൻ്റെ അവസ്ഥയാകും. അല്ലാഹോ നമ്മളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിമനോഹരമായി അടയാളപ്പെടുത്തിയിരിക്കുകയാണ് സഫ്ന മുഹമ്മദ് പാണക്കാട്.
0: ഓക്കെ, ഇപ്പോൾ പൊതുവെ ആളുകൾക്കൊക്കെ നന്മ ചെയ്യാനുള്ളൊരു ത്വര മനസ്സിൽ എല്ലാവർക്കും ഉണ്ടല്ലേ. അപ്പം നമ്മളിപ്പം നമ്മളൊരു നല്ലൊരു നല്ലൊരു കാര്യം കേൾക്കുമ്പോഴേ, ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു നല്ലൊരു പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുത്തു, നമുക്ക് മനസ്സിനൊരുപാട് സ്വാധീനിച്ചു, നമ്മുടെ ലൈഫുമായി കണക്ട് ചെയ്യാൻ പറ്റി, അപ്പോൾ നമുക്ക് തോന്നുമല്ലോ ഇതിനിപ്പോൾ എനിക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക. ഇതുപോലെ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ച പുതിയ കുറച്ച് ശ്രോതാക്കളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം എനിക്കിപ്പോൾ എന്താ പീസ് റേഡിയോക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക എന്നുള്ളടത്ത് വരുമ്പോൾ അവർക്ക് ഇതുപോലത്തെ ലൈവ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാം, അതും നല്ലൊരു എന്താ പറയുക, മറ്റുള്ള ശ്രോതാക്കൾക്കൊരു ആവേശമാണ്. ഒരു പക്ഷേ സലാം മാത്രം അയക്കുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്. അവർക്ക് ഇങ്ങനത്തെ കമൻറ്റുകൾ, കുറച്ച് നീണ്ട കമൻറ്റുകളൊക്കെ ഉള്ള ആളുകൾ അയക്കുമ്പോൾ അതൊരു അല്ലേ ഒരു ഇൻട്രാക്ഷൻ കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ ഒരു സാമ്പത്തികമായി പീസ് റേഡിയോയിലേക്ക് സഹായിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്നാൽ ആരും അറിയരുത്, സ്വകാര്യമായി നമ്മൾ പരലോകത്തേക്ക് സമ്പാദിക്കുന്ന ഒരു സമ്പാദ്യത്തെക്കുറിച്ചാണ് ഇനി നമ്മുടെ വിറ്റി സലാംക പറയുന്നത്.
1: അല്ല, നമ്മള് പീസ് റേഡിയോ എന്നത് അവിടെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. കാരണം അപ്പോഴേക്കും മനസ്സിൽ വരിക, റേഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ഉള്ളതെന്തോ ഉള്ളതുപോലെ വളരെ നിറഞ്ഞ മനസ്സോടു കൂടി കൊടുക്കാൻ പറ്റുന്ന റേഡിയോക്ക് വേണ്ടിയിട്ടുള്ള ആ ഡൊണേഷൻ്റെ കാര്യം തന്നെയാണ് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്.
0: ഒരു പണിയില്ല, സിമ്പിളായിട്ട് പീസ് റേഡിയോ എങ്ങനെ എടുത്തോ അത് അതുപോലെ എടുക്കുക. നമ്മൾ പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഇതിൻ്റെ തൊട്ട് മറുവശത്ത് ഡൊണേറ്റ് എന്നുള്ളൊരു ബട്ടൺ കാണാം. ഡൊണേറ്റ് എന്നുള്ള ബട്ടണിൽ അമർത്തി നമ്മൾ ആ തിരിഞ്ഞു വരുന്ന ആ വിൻഡോയിൽ നമ്മുടെ ഡൊണേറ്റ് നൗ എന്നുള്ളത് കൊടുത്ത് നേരെ എമൗണ്ടിലേക്ക് പോവാം. നമ്മുടെ അടുത്ത് എന്താ ഉള്ളത്, ആ സമയത്ത് നമ്മൾ എന്താണോ മനസ്സിൽ കണ്ടത് ആ പൈസ അവിടെ വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അടുത്ത സ്റ്റെപ്പ് പ്രൊസീഡ് ടു പേ, പ്രൊസീഡ് ടു പേ എന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പൈസ എത്തി. ശേഷം ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുവേ എൻ്റെ ഈ ഒരു ജാരിയായ സദഖ എന്നിൽ നിന്നും സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അല്ലാഹു എല്ലാവരുടെയും ജാരിയായ സദഖകൾ പരലോകത്തേക്കൊരു സമ്പാദ്യമായി അത്തരം ഒരു നന്മയാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പീസ് റേഡിയോ
1: മോർണിംഗ് ലൈവ് ക്വിസ് വൈകിയോ എന്തേ ക്വിസില്ലേ എന്ന് എൻ്റെ ഇടയ്ക്ക് പലരും ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞു. കുറേ വിഷയങ്ങൾ എല്ലാവരുടെയും മെസ്സേജ് വായിക്കാൻ പറ്റുന്ന സാഹചര്യം ആവണമെന്നില്ല, കാരണം ഒരുപാട് മെസ്സേജുകൾ വന്നു. നമ്മളൊരു തീമിൽ കുറേ സ്കിപ്പായി പോയിട്ടുണ്ട്, പക്ഷേ അത്രമേൽ പ്രധാനമാണെന്ന് തോന്നുന്നതിന് നിങ്ങൾക്ക് റീസെൻഡ് ചെയ്യാമെന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നു. കാണുന്നതനുസരിച്ച് നമുക്ക് വായിക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ പോകുന്നത് മോർണിംഗ് ലൈവ് ക്വിസിലേക്കാണ്. പലരും കാത്തിരിക്കുകയാണ് എന്തേ തുടങ്ങാത്തോ എന്ന് ചോദിച്ചിട്ട്.
0: തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സ്ഥിരമായി ശ്രോതാക്കളോടൊക്കെ പറയാവുന്നതുപോലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ അയക്കുമ്പോൾ ഓപ്ഷൻ മാത്രം അയച്ചാൽ മതി, ശ്രോതാക്കളെ നമ്മൾ ഉത്തരം മൊത്തം ടെക്സ്റ്റ് ചെയ്ത് അയക്കേണ്ടതില്ല. ഓപ്ഷൻ മാത്രം അയച്ചാൽ മതി. എവിടെ അയക്കണം? ലൈവ് ക്വിസ് സെലക്ട് ചെയ്തിട്ടാണ് അയക്കേണ്ടത്. ലൈവ് ക്വിസ് സെലക്ട് ചെയ്തിട്ടാണ് അയക്കേണ്ടത്. പേരിനൊപ്പം പറഞ്ഞു
1: പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്താൻ നമ്മൾ പ്രത്യേകം ഓർമ്മിപ്പിക്കണം. എല്ലാ സമയത്തും പറയണ്ടേ, കാരണം ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ട് പേരിൻ്റെ. ആരൊക്കെങ്കിലും സ്ഥലം പേര് അവിടെ ചേർത്തിട്ടില്ലെങ്കിൽ വേഗം ചേർത്തിട്ടാണ് ക്വിസിലേക്ക് വരേണ്ടത്.
0: യെസ്.
1: അപ്പോൾ പിന്നെ നമുക്ക് ക്വിസിലേക്ക് പോവാം. റെഡിയാണല്ലോ എല്ലാവരും അല്ലേ? ക്വിസിൻ്റെ
0: ചോദ്യത്തിലേക്കാണ്
1: നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചോദ്യത്തിന് ചെറിയൊരു ഒരു ഒരു ടെക്നിക്കൽ നേരത്തെ കണ്ടതിൽ നിന്ന് ഈ സമയത്ത് റെഡിയാവുന്ന വിചാരിച്ചിരുന്നു. പക്ഷേ സ്ക്രീനിൽ ചോദ്യത്തിൻ്റെ അവിടെ ചെറിയൊരു ഒരു ടെക്നിക്കൽ എറർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ചുവപ്പ്
1: അല്ലേ
0: അക്ഷരത്തിലാണ് കാണുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് പ്രോഗ്രാമിലേക്ക് വരാം,
1: തിരിച്ചു വരാം. അപ്പോൾ അത് ഉടനെ തന്നെ ശരിയാവുമെന്ന് വിചാരിക്കുകയാണ്. സദയം ക്ഷമിക്കണം. ക്വിസിലേക്കൊക്കെ പറഞ്ഞ് റെഡിയായി വെച്ചപ്പോഴേക്കും ക്വസ്റ്റ്യൻ ബാറിലേക്ക് നമ്മൾ പോകുമ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ അവിടെ റീട്രൈ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: നമ്മുടെ ജമീല വി കെ പറഞ്ഞത്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, ഇന്നത്തെ പുലരുവട്ടം എന്നെ ഒരുപാട് സമാധാനിപ്പിച്ചു. എൻ്റെ മോൻ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി, കുട്ടികളില്ല. ആ കാര്യത്തിൽ സ്ലംക്ക് കണ്ടോ മെസ്സേജ്, വലിയ
1: വിഷമത്തിലാണ്.
0: ആ ചെയ്യണം, സ്വാലിഹായ സന്താനങ്ങളെ
1: പ്രദാനം ചെയ്യട്ടെ. ഓക്കെ, പിന്നെ ഇന്നത്തെ ചോദ്യങ്ങൾ പുതിയ ചോദ്യങ്ങളായതുകൊണ്ട് പുതിയ അറിവുകൾ കിട്ടുന്ന ഇന്നത്തെ ക്വിസിനായിട്ട് വെയിറ്റ് ചെയ്യാണ് എന്നാണ് പലരും വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ എന്തോ നമുക്ക് പിന്നെ ടെക്നിക്കൽ വിങ്ങിലെടുത്ത് നമുക്ക് ആ വിഷയം അറിയിക്കാം. ക്വിസിൻ്റെ മറ്റ് വിഷയങ്ങൾ റെഡിയാവുന്ന മുറക്ക് അത് പോവാമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മളെ തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞു വന്ന എന്താണ്, പോലെയാണ് മനുഷ്യന്റെ വാക്കുകളും, ഒരു വിത്ത് വിതക്കുന്ന പോലെയാണ് മനുഷ്യന്റെ വാക്കുകൾ വിതക്കുന്നത് എന്നുള്ളൊരു പോയിന്റ് നമ്മൾ മറക്കരുത്. മനുഷ്യന് മരവും തമ്മിൽ അഭേദ്യമായിട്ടൊരു ബന്ധം, ഒരു കണക്ഷൻ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് അങ്ങനെ പറയുന്ന വചനങ്ങളെയൊക്കെ നമുക്ക് ധാരാളമായി കാണാൻ പറ്റും. അതുകൊണ്ട് ചിന്തിക്കാനും ദൃഷ്ടാന്തങ്ങൾക്കുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലൂടെ തന്നെ മരവുമായി കണക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അള്ളാഹു ഇതിലൊക്കെ കണ്ണു തുറന്ന് കാണാനും കേൾക്കാനും കഴിയുന്ന ആളുകളാക്കി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഏതൊരു വിത്താണെങ്കിലും അത് മുളയ്ക്കാൻ അള്ളാഹു തന്നെ തീരുമാനിക്കണം. എത്ര ഫലഭൂയിഷ്ഠമായ മണ്ണാണെങ്കിലും നമ്മൾ കർഷകൻ വിത്തിടുക എന്ന് മാത്രമേ ഉള്ളൂ, മുളപ്പിക്കുന്നവൻ അള്ളാഹു ആണ്. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ, ഒരു വിത്ത് അത്രമേൽ ഉറപ്പുള്ള മണ്ണിൽ നിന്ന് അതിൻ്റെ എന്നാ ആ വിത്തിൻ്റെ തോട് പൊട്ടിച്ച് മുകുളങ്ങൾ, നീർത്ത മുകുളങ്ങൾ പുറത്തേക്ക് ഒരു പ്രഭാതത്തിൻ്റെ പുലരി പോലെ പുറത്തേക്ക് പൊട്ടി വിടർന്നു വരുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലൊരു സ്രട്ടാവുണ്ട്, അത് റബ്ബാണ്. അത് കർഷകന് കഴിയില്ല. അത് എവിടെ മുളക്കണം, എത്ര ഫലഭൂയിഷ്ഠമായ മണ്ണിലാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ അത് മുളക്കില്ല. എന്നതുപോലെ മനുഷ്യൻ മറ്റുള്ളവർക്ക് നൽകേണ്ട വിത്ത് പോലെ കൊടുക്കേണ്ട വാക്കുകൾ, മനുഷ്യ നമ്മൾ വാക്കുകൾ നല്ലത് പറയുക എന്നുള്ളതാണ്. പറഞ്ഞതിൻ്റെ പ്രതിഫലനങ്ങൾ ആരിലൊക്കെ ഉണ്ടാകുമെന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് വാക്കുകൾക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നത് എന്നുകൂടി നമ്മൾ ചേർത്ത് വെക്കുക.
0: അപ്പം ഇപ്പോൾ സലാം കഥ ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ വന്നത്, ഇതിന് തൊട്ട് മുമ്പ് വായിച്ച നമ്മൾ ആ ഒരു ഫീഡ്ബാക്ക് ഇല്ലേ, മക്കളില്ലാത്തവർക്ക് വേണ്ടി മക്കളെ കാത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ദമ്പതികളുണ്ട്. ആ ദമ്പതികളുടെ മാതാപിതാക്കളൊക്കെ മനസ്സിലുള്ളൊരു നല്ലൊരു വിഷമം തന്നെയാണിത്. അല്ല, മറ്റു മക്കളൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുമ്പോൾ എൻ്റെ കുട്ടിക്കൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഈ വിത്ത്, മക്കളെന്ന വിത്ത് അവിടെ വിടരണമെങ്കിൽ അത് അള്ളാഹു
1: ഉദ്ദേശിക്കണം അല്ലേ. അതും മനുഷ്യൻ, അതങ്ങനെ മനുഷ്യന്റെ വാക്കുമല്ല, മനുഷ്യൻ ഇതൊരു വിത്ത് പോലെ. നമുക്കൊരു ജനറ്റിക്കൽ കോഡുണ്ട്. ആദം നബിയിൽ നിന്ന് നമ്മളിങ്ങനെ തുടർന്ന് പോരുന്ന, നമ്മുടെ പേര് വിളിക്കുമ്പോൾ ആദം നബിയുടെ അതിലേക്ക് വരെ എത്തുന്നതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ജനിതക ഘടന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളും അങ്ങനെ നമ്മുടെ വാക്കുകൾക്ക് പോലും ആ ഒരു രൂപമുണ്ട്, ഭാവിയുണ്ട്, ബോധമുണ്ട് അതിൻ്റെ. അപ്പം നല്ലതും ചീത്തയുമൊക്കെ, നല്ല മരങ്ങളും ചീത്ത മരങ്ങളൊക്കെ നമ്മൾ കയ്യിലേക്ക് പോവാം ഇൻഷാല്ലാ.
0: നമ്മളൊരു ഒരു കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദമ്പതികളെ കുറിച്ച് പറയുമ്പോൾ വേറൊരു ശ്രോതാവ് നമ്മളോട് പറയുന്നത് സുമയത്ത് സൗമിയത്ത് എസ് ആറ്റിങ്ങളിൽ നിന്നാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം വറഹ്മത്തുള്ളാ. എൻ്റെ മൂത്താപ്പ മരണപ്പെട്ടിരിക്കുകയാണ്, എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്നാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ചെയ്ത അമലുകളെല്ലാം ഖബറിലും നാളെ പരലോകത്തുമൊക്കെ ഉപകാരപ്രദമാവുന്ന രീതിയിൽ ആക്കി തീർക്കട്ടെ.
1: ആമീൻ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മൾ ക്യുസിൻ്റെ വിഷയത്തിൽ അത് ഒരു പ്രശ്നം അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രശ്നം പരിഹരിക്കുമെന്ന് വിചാരിക്കുകയാണ്. അപ്പം സദയം ക്ഷമിക്കണം.
0: ഒരു മിനിറ്റ്,
1: റെഡി ആയിട്ടുണ്ടോ?
0: ഒരു മിനിറ്റ്. ആ അല്ല, വൺ മിനിറ്റ്.
1: ഒരു മിനിറ്റ് കൊണ്ട് എന്ത് എന്നുള്ള ചോദ്യമായിരിക്കും അങ്ങനെ ചോദിക്കുന്നത്. ഒരു മിനിറ്റ് കൊണ്ട് എന്ത് എന്നുള്ള വൺ മിനിറ്റ് ടോക്കിലേക്ക് നമുക്ക് പോവാം അല്ലേ. അല്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ലേ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, കർണാടകയിലെ ഖുറ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ അടുത്ത് ഒരു വ്യക്തി മരണപ്പെടുകയുണ്ടായി. നബി കുടുംബത്തിലെ അംഗമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മരണപ്പെട്ട ഉടനെ അദ്ദേഹത്തിൻ്റെ ഖബറ് കെട്ടി ഉയർത്താൻ അവിടെ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒട്ടനവധി ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കാൻ ചില ആളുകൾ, പുരോഹിതന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി മരണപ്പെട്ട ഉടനെ ആ വ്യക്തിയുടെ മരണത്തോടനുബന്ധിച്ച് ധാരാളം ചൂഷണങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യമാണ് ഖബർ കെട്ടി ഉയർത്തുക, അതിന്മേൽ എടുപ്പുണ്ടാക്കുക, അതേപോലെ തന്നെ കുമ്മായമിടുക, അവിടെ ആ ആളുകളോട് ദുആ നടത്തുക, ഇതൊക്കെ ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സലാം കാൻഡറിന് ഞാൻ ഒരു മിനിറ്റ് വാങ്ങിയത് ആ മിനിറ്റ് കൊടുത്തത് സെമീർ കൊണ്ടായിരിക്കായിരുന്നു. അദ്ദേഹം ഒരു മിനിറ്റ് കൊണ്ട് വലിയൊരു ഇസ്ലാമിൻ്റെ നെടുന്തൂണായ തൗഹീദിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇപ്പോഴും പല ആളുകളും, നമുക്ക് സങ്കടം തോന്നും, പല സ്ഥലത്തൊക്കെ നമ്മളെ ജാറങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കര പുണ്യം എന്ന് കരുതി പോകുന്ന ആളുകൾ ഇപ്പോഴും നമുക്ക് കാണാം. നമ്മളൊക്കെ പറയുമല്ലോ കാലൊക്കെ പുരോഗമിച്ചു, ആൾക്കാരുടെ മനസ്സൊക്കെ നന്നായി, പക്ഷെ ഇപ്പോഴും ഒരുപാട് സഹതാപം തോന്നും അല്ലേ.
1: വിശ്വാസത്തിൽ ശരിക്കും ഒരു ഒരു പ്യൂരിഫിക്കേഷൻ മനുഷ്യന് ആവശ്യമാണെന്ന് ഇത്തരം സാഹചര്യങ്ങളിൽ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ആളുകൾ ഇത്രമേൽ അന്ധരാണല്ലോ എന്ന് തോന്നുന്നു.
0: യെസ്,
1: അവർക്ക് കാഴ്ചയുണ്ട് പക്ഷേ അവർ കാണുന്നില്ല, അവർക്ക് കേൾവിയുണ്ട് പക്ഷേ അവർ കേൾക്കേണ്ടത് കേൾക്കുന്നില്ല എന്ന് ഖുർആൻ പറഞ്ഞതിനെ അന്വർത്ഥമാക്കുന്ന കുറേ മനുഷ്യന്മാർ, ജാറങ്ങളും മക്ബറകളും മഖാമുകളും അവിടെ കെട്ടിപ്പടഞ്ഞ് ജീവിതം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു ദുരന്തപൂർണമായി ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അള്ളാഹു അല്ലാത്തവരിലേക്കുള്ള യാത്രയാണല്ലോ. അപ്പോൾ ശിർക്കൻ വിശ്വാസങ്ങൾ, അതോടുകൂടി അവൻ്റെ വാക്കും പ്രവർത്തനങ്ങളും എല്ലാം നിഷ്ഫലമായി പോകുന്നൊരവസ്ഥ മനുഷ്യൻ്റെ മുമ്പിൽ വരികയാണ്. ജീവിതത്തിൽ ഒന്നും നേടിയിട്ട് കാര്യമില്ല, ഇത് പോയാൽ പോയില്ല എല്ലാ കാര്യങ്ങളും. അപ്പോൾ തൗഹീദിനെ കുറിച്ച് ഈ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു കാര്യം സമൂഹത്തെ പഠിപ്പിക്കേണ്ട, നമ്മൾ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, നമുക്ക് പ്രതീക്ഷയുടെ ഒരു തുരുത്താണ് തൗഹീദ്. തിന്മകൾ മനുഷ്യന് സംഭവിച്ചാലും അവസാനം എന്ത് സംഭവിക്കും? തൗഹീദുള്ള ഒരുത്തനാണെങ്കിൽ അവന് സ്വർഗത്തിലെത്താൻ പ്രതീക്ഷയുണ്ട്. അത്രമേൽ കെഞ്ചി പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിൻ്റെ മരണത്തിൻ്റെ സമയത്ത് പറഞ്ഞത് ആ തൗഹീദിൻ്റെ പ്രതീക്ഷയായിരുന്നു. പക്ഷേ അല്ലാഹു നമുക്കൊക്കെ തൗഹീദ് ജീവിതത്തിൽ നിലനിർത്താനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്വിസിലേക്ക് പോവാം അല്ലേ?
0: ക്വിസിലേക്ക് പോകാം. നമ്മൾ വൺ മിനിറ്റ് ടോക്ക് എന്ന് പകുതിയിൽ വെച്ച് പറഞ്ഞു നിർത്തിയപ്പോൾ ഈ നമ്മുടെ സമീർ മുണ്ടേരിൻ്റെ സംസാരേ ഒരു മിനിറ്റ്, അതിപ്പം വിസ്റ്റം യൂത്ത് മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡൻ്റ് കൂടിയായ സമീർ മുണ്ടേരി അദ്ദേഹത്തിൻ്റെ ഒരു വൺ മിനിറ്റ് ടോക്ക് 1897 ദിവസങ്ങളായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നൊരു നന്മയാണ്. ഈ ഒരു കൂട്ടായ്മയുടെ എന്താ പറയുക, ഒരു ബൈ പ്രൊഡക്റ്റായി വൺ മിനിറ്റ് ടോക്ക് സമൂഹത്തിൻ്റെ നടുവിൽ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടാവാം നമുക്ക് കിട്ടുന്ന നന്മ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അല്ലേ സലാമക്ക? അപ്പം നമ്മുടെ ശ്രോതാക്കൾ ഇതൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ക്വിസിന് വേണ്ടി കാത്തിരിക്കുന്ന ശ്രോതാക്കളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊക്കെ എളുപ്പമാണ്. വിസ്റ്റം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിൽ ഈ ഒരു വൺ മിനിറ്റ് ടോക്ക് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ന് രാവിലെ 5:24 നേർവഴി കേട്ടല്ലോ, 5:24 നേർവഴി കേട്ടല്ലോ. അപ്പോൾ ആ നേർവഴി പീസ് റേഡിയോയിൽ കേൾക്കുന്ന ആളുകളുണ്ടോ? അതല്ലാതെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ രൂപത്തിൽ വിസ്റ്റം ഗ്ലോബൽ ടി വിയിൽ ആ ഒരു സമയത്ത് പ്രക്ഷേപണം ചെയ്യാറുണ്ട്, മീൻസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. നമുക്ക് കേൾക്കാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം.
1: യെസ്. അപ്പോൾ നമ്മൾ ക്വിസിലേക്ക് പോവാണ്. ഇനി അധികം പിന്നെ പറയേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് തോന്നുന്നു ഇതുവരെയായിട്ട് നമ്മൾ ക്വിസിൻ്റെ ഇങ്ങനെ ഒരു ടെക്നിക്കൽ എറർ ക്വിസിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലായത്. അപൂർവമാണ്. ഇന്നിപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കൽ എറർ വന്നതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് പോയത്. ഇൻഷാല്ലാ നമ്മൾ വായിക്കാം. ചോദ്യം ഇതാണ്,
0: ഹിജ്റ വർഷം ആരംഭിക്കുന്നത് ഏത് സംഭവത്തെ ആസ്പദമാക്കിയാണ്? വളരെ സിമ്പിളായ ചോദ്യമാണ്. ഹിജ്റ വർഷം ആരംഭിക്കുന്നത് ഏത് സംഭവത്തെ ആസ്പദമാക്കിയാണ്? ഓപ്ഷൻ എ നബിയുടെ ജീവിതം,
1: ജനനം.
0: നബിയുടെ ജനനം. ഓപ്ഷൻ ബി മക്ക വിജയം. ഓപ്ഷൻ സി നബിയുടെ മദീനയിലേക്കുള്ള പാലായനം. ഓപ്ഷൻ ഡി ഖുർആൻ അവതരണം.
1: ഓക്കെ, ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. ഹിജ്റ വർഷം ആരംഭിക്കുന്നത് ഏത് സംഭവത്തെ ആസ്പദമാക്കിയാണ്? ഓപ്ഷൻ എ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, ബി മക്ക വിജയം, സി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള പലായനം, ഓപ്ഷൻ ഡി ഖുർആൻ അവതരണം.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു തവണ കൂടി വായിക്കാം. ഇന്നത്തെ ലൈവ് ക്വിസിൻ്റെ ചോദ്യം ഇതായിരുന്നു, ഹിജ്റ വർഷം ആരംഭിക്കുന്നത് ഏത് സംഭവത്തെ ആസ്പദമാക്കിയാണ്? ഓപ്ഷൻ എ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. ഓപ്ഷൻ ബി മക്ക വിജയം. ഓപ്ഷൻ സി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള പാലായനം. ഓപ്ഷൻ ഡി ഖുർആൻ അവതരണം. ബീപ് ശബ്ദം തുടങ്ങിക്കഴിഞ്ഞു. ഉത്തരങ്ങൾ അയച്ച് തീർക്കാനുള്ള സമയം ഈ ഒരു ബീപ് ശബ്ദം അവസാനിക്കുന്നതോടുകൂടി തന്നെ അവസാനിക്കും. എല്ലാവരും സമയത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലേ സലാംക്ക? ഇനി വിജയികളിലേക്കാണ് പോകേണ്ടത്. ശരിയായ ഉത്തരം ഏതാം എന്നൊക്കെ നമുക്ക് നമ്മുടെ ശ്രോതാക്കളുമായി പറയേണ്ടതുണ്ട് വഴിയിൽ അല്ലേ. വഴിയിൽ വെച്ചിട്ട് നമുക്കതൊക്കെ പങ്കുവെക്കാം.
1: ഒരു ചെറിയ കഥ പറയട്ടെ, ചെറിയ കുഞ്ഞുകഥയാണ്. ഇന്ന് നമ്മൾ മരത്തിൻ്റെയും മനുഷ്യൻ്റെയും കഥയിലൂടെ നമ്മൾ പോണ്, അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഒരു കുഞ്ഞുകഥ. ഒരു ദിവസം ക്ലാസ്സിൽ ടീച്ചർ കുട്ടികൾക്ക് ചെറിയൊരു ആക്ടിവിറ്റി കൊടുത്തു. ആക്ടിവിറ്റി ഇതാണ്, എല്ലാവർക്കും ഓരോ ബലൂണ് കൊടുത്തു. ബലൂണ് കൊടുത്തിട്ട് ആ ബലൂൺമേല് വീർപ്പിച്ചതിന് ശേഷം പേരെഴുതാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വീർപ്പിച്ച ബലൂൺ എല്ലാവരും അവനവൻ്റെ ബലൂൺ വീർപ്പിച്ച് അതിൽ പേരെഴുതി. എല്ലാം കഴിഞ്ഞപ്പം ഈ കുട്ടികൾ ക്ലാസ്സിലെല്ലാം മുഴുവൻ കുട്ടികളോടും തൊട്ടപ്പുറത്തുള്ള ഒരു മുറിയുണ്ട്, ആ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ബലൂൺ വയ്ക്കാൻ പറഞ്ഞു. മുറിയിലേക്ക് കൊണ്ടുപോയി ബലൂൺ വയ്ക്കാൻ പറഞ്ഞപ്പോൾ കുട്ടികൾ അതുപോലെ ചെയ്തു. അവർ കൊണ്ടുപോയി ബലൂൺ അവിടെ കൊണ്ടുപോയി വെച്ചു. എല്ലാം വെച്ച് കഴിഞ്ഞ് വാതിലടച്ച് കുട്ടികൾ തിരിച്ച് ക്ലാസ് മുറിയിലേക്ക് തന്നെ വന്നു. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുട്ടികളോട് പറഞ്ഞു, ഇനി നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേരെഴുതിയ ബലൂൺ കൊണ്ടുവരിക, ബലൂൺ തിരിച്ചു കൊണ്ടുവരാം. അവരെല്ലാവരും പോയി അതുപോലെ. അവരെല്ലാവരും പോയിട്ട് ബലൂൺ പരതാൻ തുടങ്ങി. പരതാൻ തുടങ്ങിയതിൻ്റെ ഇടയിൽ ബലൂൺ വെച്ച സ്ഥലത്ത് കാണുമോ? അവർ മുൻ കൊണ്ടുപോയ സ്ഥലത്ത് ബലൂൺ കാണുമല്ലോ. പല സ്ഥലത്തായിട്ട് ചെറിയ പരതി, ഓരോ ചിലതൊക്കെ ചവിട്ടി പൊട്ടിപ്പോയി, ചിലത് കിട്ടുന്നില്ല. കുറേ സമയം കഴിഞ്ഞിട്ടും കൃത്യമായി ഒന്നോ രണ്ടോ ആളുകൾക്കൊക്കെ കിട്ടുന്നുള്ളൂ. ചിലത് കിട്ടി, കിട്ടത് അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നമായി. അപ്പോൾ കുട്ടികൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ബലൂൺ വെച്ച സ്ഥലത്തൊന്നുമില്ല ടീച്ചറേ, കാണുന്നില്ല, അത് അപ്പുറമാണ് ഇപ്പുറമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ടീച്ചർ അവരോട് ചോദിച്ചു, നിങ്ങൾ പോയിട്ട് എന്താ ചെയ്ത്? അവനവൻ്റെ പേരിലുള്ള ബലൂണല്ലേ തപ്പിയത്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ? കിട്ടിയ ബലൂൺ കൊണ്ട് ക്ലാസ്സിലേക്ക് വരിക, എന്നിട്ട് അവനവന് കിട്ടിയ ബലൂൺ ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ പേരെടുത്തിട്ട് ആരാണ് അവർക്ക് കൊടുക്കുക. അങ്ങനെ എല്ലാവരും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴേക്ക് അവനവൻ്റെ അവനത് കിട്ടും, സ്വാഭാവികമായിട്ടും പെട്ടെന്ന് കിട്ടും. ഒരാളെ ബലൂണും പൊട്ടില്ല, എല്ലാവർക്കും പെട്ടെന്ന് അവനവന് തിരിച്ചു കിട്ടുകയും ചെയ്യും. എന്താണ് ഈ കഥയിൽ ഇന്ന് ടീച്ചർ കുട്ടികൾക്ക് കൊടുത്തത് എന്നതാണ് ഈ കഥയോടനുബന്ധിച്ചുള്ള ചോദ്യം ശ്രോതാക്കളോട് നമുക്ക് ചോദിക്കാനുള്ളത്. സ്വയർക്കൊക്കെ എന്താ ചേർക്കാനുള്ള ചേർക്കാം, ഒന്നും ചേർക്കാനല്ല. അപ്പോൾ അല്ല, ചേർക്കാനുള്ള ചോദിച്ചാൽ എനിക്ക് തോന്നിയാൽ പലപ്പോഴും നമ്മളെ മാത്രം തേടി പോകുമ്പോൾ മറ്റുള്ളവരെ നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഞാൻ എന്നുള്ളത് മാത്രം തേടി പോകുമ്പോൾ എനിക്ക് എന്നെ കിട്ടലപ്പോഴാണ് എനിക്ക് ശരിക്ക് ഞാൻ മറ്റുള്ളവരെ പരിഗണിക്കുമ്പോഴാണ് എനിക്ക് എന്നെ കിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് എന്നെ കിട്ടൂല, ഞാൻ എന്നെയും തേടി പോവുകയാണ്, അവിടെ ഞാൻ സ്വാർത്ഥനാണ്, എനിക്ക് എന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് മറ്റു. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് നമ്മളെ എല്ലാ സ്വാർത്ഥതകളെയും അടച്ചു വച്ച് ലിവജില്ല, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാവുമ്പോൾ നമ്മളെ മറക്കും. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ആ അള്ളാഹുവിൻ്റെ പ്രീതി ആരൊക്കെയുണ്ട്? മറ്റുള്ളവരുണ്ട്, അവിടെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, അയൽവാസിയുണ്ട്, കുടുംബക്കാരുണ്ട്, പാവപ്പെട്ടവനുണ്ട്, അശരണനുണ്ട്, അവരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യും അള്ളാഹുവിന് വേണ്ടിയാവുമ്പോൾ. നമുക്ക് വേണ്ടിയാണെങ്കിലോ മറ്റുള്ളവരൊക്കെ നമ്മൾ മറക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ശ്രോതാക്കളിലേക്ക് തിരിച്ചു വരാം. ഇന്നത്തെ ക്യൂസ് ഇതിന് മുമ്പ് തന്നെ ചോദ്യം മുമ്പുണ്ടായിരുന്ന ചോദ്യമായിരുന്നു, ക്യൂസ് ഈസി ആയി പോയ സങ്കടമാണ് സി ടി ചുള്ളിയോട് പറയുന്നത്.
0: അത് കുഴപ്പമില്ല.
1: പിന്നെ അമീർ ടി അടുത്തനാട്ടുകാർ അയച്ചൊരു മെസ്സേജ് ഉണ്ട് എന്ന് വായിക്കാമെന്ന് തോന്നുന്നു അല്ലേ, കണ്ടോ?
0: യെസ്.
1: അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും അവനിൽ പൂർണ്ണമായി അർപ്പിക്കുന്ന പ്രതീക്ഷയും തവക്കലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വലിയൊരു കരുത്താണ്. ജീവിതത്തിൽ എന്തു തന്നെ പ്രതിസന്ധികൾ ഉണ്ടാവട്ടെ, പരിഹരിക്കപ്പെടാത്തതായി ഒന്നും തന്നെ ഇല്ല എന്ന തിരിച്ചറിവാണ് ശരിക്കും. നമ്മളെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, പുലരിവട്ടത്തിലൂടെയൊക്കെ ചേർത്ത് പറഞ്ഞ കാര്യത്തിലേക്കാണ് അദ്ദേഹം അങ്ങനെ എഴുതിയിട്ടുള്ളത്. സെഫി അടപ്പാൾ ഈ കഥ കേട്ടിട്ടുണ്ട്, മറ്റുള്ളവരെ കൂടെ പരിഗണിക്കുക. മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, പരസ്പരം സഹായിക്കുക, സൗഹൃദം ചെയ്യുക. പിന്നെ നിങ്ങൾ മുസ്തഫ വള്ളിത്തോട് ഇത് മുമ്പ് പറഞ്ഞ കഥയാണല്ലോ, ചില കഥകൾ ആവർത്തിക്കേണ്ടി വരും, ആവർത്തിക്കേണ്ടി വരും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മുസ്തഫ. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല ആരാ പറഞ്ഞതെന്നറിയില്ല, മുമ്പ് പറഞ്ഞതാണെന്നറിയില്ല. ഞാൻ അങ്ങനെ ക്യുസിൻ്റെ ഈ ചോദ്യം ഒരാഴ്ച മുമ്പ് ചോദിച്ചതാണ്, അപ്പോൾ ചോദ്യം ആവർത്തിക്കേണ്ടി വരും എന്ന് പറയണ്ടേ അല്ലേ. അങ്ങനെ മുമ്പ് ചോദിച്ചത് ഒരാഴ്ച മുമ്പ് ചോദിച്ചത് എനിക്കറിയില്ല എന്താണെന്നുള്ളത്, നമുക്ക് കിട്ടിയതാണ് നമ്മൾ പറഞ്ഞത്, ഒരാഴ്ച മുമ്പ് ചോദിച്ചതാണോ എന്ത്. ഏതിരുന്നാലും പുതുതായിട്ട് ചോദ്യം കേൾക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ,
0: ഞാനിങ്ങനെ സ്ക്രോളിങ്ങിൻ്റെ ഇടയിലേ താഴെ ഇങ്ങനെ പോയപ്പോൾ സലാമൊക്കെ ശ്രദ്ധിച്ചത്
1: എന്താണ്,
0: നമ്മൾ ആ വൺ മിനിറ്റ് ടോക്കിനെ കുറിച്ച്, പരിശുദ്ധ ഹജ്ജിന് വേണ്ടി പോകുന്നവർ പോലും ഇതുപോലെ തന്നെ ജാറത്തിൽ പോകുന്നുണ്ട്. അൻവർമുട്ടിൽ പറഞ്ഞത്
1: അങ്ങനെയാണ്.
0: ഇവിടെ വളപട്ടണത്ത് കൂടുതൽ തങ്കന്മാരും അക്ബറകളും ആണ്ട് നേർച്ചയൊക്കെ ഉണ്ട് എന്ന് നടക്കുന്ന സ്ഥലമാണ്. അള്ളാഹു നമ്മെ എല്ലാം കാത്തു രക്ഷിക്കട്ടെ എന്നാണ് നമ്മുടെ വളപട്ടണത്ത് നിന്നുള്ള ഷുഹൈബ.
1: ഈ നാട്ടിലെ ആളുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ കാണുന്ന തിന്മകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ആ തിന്മകളിൽ എന്തില്ല? ശിർക്കില്ല ഉണ്ടോ? ഒരു വ്യഭിചാരത്തിൻ്റെ, മോഷണത്തിൻ്റെ, ലഹരിയുടെ, ഇതൊക്കെ എല്ലാ ആളുകളുടെയും പൊതുസമൂഹത്തിന് മുമ്പിൽ തിന്മയായിട്ട് കാണാം. പക്ഷെ പൊതുസമൂഹത്തിൻ്റെ മനസ്സരിച്ച് ഷിർക്ക് ചെയ്യുന്നത് പാപമായിട്ട് തിന്മയായിട്ട് കാണുന്നില്ല. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തിന്മ ഷിർക്കാണ്. അപ്പം എത്രമാത്രമായിരിക്കും ഷിർക്ക് സമൂഹത്തിനെ ഗ്രസിച്ചു പോകുന്നത്? അപ്പം അവിടെ നമ്മൾ ഖുർആനിലൂടെയും ദീനിലൂടെയും മാത്രമാണ് തിന്മയെന്നൊക്കെ തിന്മയെ കാണാൻ പറ്റുള്ളൂ. അപ്പം ഖുർആൻ പഠിക്കുമ്പോഴേ അത് ഷിർക്ക് ഷിർക്കാണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അതുപോലും ഒരു സാധാരണ ഒരു മുസ്ലിമിന്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു നാട്ടിലുള്ള ഒരു അമുസ്ലിമിന്, ഓ മുസ്ലിങ്ങളുടെ ഏറ്റവും നല്ലൊരു പുണ്യ പ്രവർത്തനമാണ് ആ പള്ളി നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലപോലെ വിചാരിക്കുക. അപ്പോ
0: പലരും ചോദിക്കാറുണ്ട്,
1: ആ അതെ അതെ,
0: അവിടെ ഒന്നും പോവാറില്ലേ?
1: ആ നിങ്ങളൊന്നും അവിടെ പോകില്ലേ?
0: ആ അവിടെ നിങ്ങൾ ഇവിടെ വരില്ലേ? അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള, അതായത് ഒരു ജാറ അഡ്രസ് ചെയ്തിട്ട് പറയണേ, അതിന്റെ തൊട്ടടുത്തുള്ള ആ ഇതില്ലേ, അതിന്റെ തൊട്ടടുത്ത് റോഡിന് പോയ കണ്ടില്ലേ, നമ്മളാ ഭാഗത്ത് പോവാത്തോണ്ട്
1: ശരിയാണ്,
0: അവിടെ ഒന്നും പോലില്ല. അങ്ങനെ ചോദിക്ക, പിന്നെ അടുത്ത പിന്നെ അങ്ങനെ ചോദ്യം. അപ്പൊ ഇതിനൊക്കെ കാരണക്കാരൻ വേറെ ആരുമല്ല, ഇത് ചെയ്തു കൊണ്ടു നടക്കുന്ന ആൾക്കാർ തന്നെയാണ്.
1: നല്ല ചൂടുള്ള സമയത്ത് നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു മരത്തണൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. അപ്പോൾ പടച്ചവിടെയെങ്കിലും ഒരു മരം കാണിച്ചു തരും. അപ്പോൾ പടച്ചവനെ എന്ന് നമ്മൾ പറയും. മരം എന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണല്ലോ. ജമീല വി കെ പുനൂർ നമ്മുടെ തീമിലേക്ക് ചേർത്തിട്ടുള്ളൊരു മെസ്സേജാണ്.
0: അതുപോലെ തന്നെ തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും കൂടി നൽകുക എന്ന നല്ലൊരു നിർദ്ദേശം. നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ ഒരു കഥ പറഞ്ഞല്ലോ, അതിൽ നിന്ന് സക്കീന, ആ ഒരു ശ്രോതാവ്, ഉദരംപൊയിൽ നിന്നുള്ള സക്കീന എന്നുള്ള ശ്രോതാവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ കേട്ടാലോ എന്ന് തോന്നുന്നു അല്ലേ, കേൾക്കാം.

0: കഥയിലുള്ള പാഠം പരസ്പരം സഹകരിച്ച് ജീവിക്കുക, എല്ലാവരെയും പരിഗണിക്കുക എന്നുള്ളൊരു പാഠം കൂടി അതിലുണ്ട് എന്നാണ് നമ്മുടെ നൗഫൽ എസ് ചുങ്കം പാലക്കാട് നിന്ന് അയച്ചത്.
1: നൗഫൽ കൂടെ ഉണ്ടല്ലേ, നൗഫലിന് ഇടയ്ക്കേ കാണുന്നുള്ളൂ,
0: എനിക്കറിയില്ല,
1: എല്ലാവരും ഉണ്ടാവായിരിക്കാം. ശരി, പിന്നെ നമ്മളെ ശ്രോതാക്കളിലേക്ക് പോകുന്നതിന്റെ മുമ്പ് തിരുമൊഴികളുടെ, നമുക്ക് തോന്നുന്നു തിരുമൊഴി കേട്ടതിന് ശേഷം കുറാൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്ക് പോകാമെന്ന് തോന്നുന്നു അല്ലേ. കാരണം തിരുമൊഴികൾക്കൊരു സമയമുണ്ട്, ആ സമയം കുറച്ച് ഇപ്പൊ ഏകദേശം എന്നോട് അടുത്തിട്ടുണ്ട്, നമ്മൾ ഓടി പിടിച്ചിട്ടുണ്ട്. അപ്പൊ തിരുമൊഴികളിലേക്ക് നമ്മൾ പോവാണ്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്, പക്ഷേ പരലോകത്ത് വെള്ളിയാഴ്ചയെ കാത്തിരിക്കുന്ന വിശ്വാസികൾ, ഈ വിഷയത്തിലാണ് ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ല അല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, സഹീഹ് തർഗീബിൽ വന്നിട്ടുള്ള അല്പം സുദീർഘമായ ഒരു ഹദീസിൻ്റെ അവസാന ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ചില മേഖലകളാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ദിവസം തിരുമൊഴികളിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ഭാഗത്തിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. അള്ളാഹുവിൻ റസൂൽ പറയുന്നുണ്ട്, എൻ്റെ അടുക്കൽ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കയ്യിൽ ഒരു വെളുത്ത കണ്ണാടിയുണ്ടായിരുന്നു, അതിലൊരു കറുത്ത പുള്ളിയുമുണ്ട്. അപ്പോൾ കറുത്ത പുള്ളിയുള്ള ഒരു വെളുത്ത കണ്ണാടിയുമായിട്ട് എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ജിബ്രീൽ എന്താണ് ഇത്? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞത്, ഇത് ജുമുഅയാണ്, ഈ കണ്ണാടി ജുമുഅ ദിവസമാണ്. നിന്റെ റബ്ബ് അലി, താങ്കളുടെ റബ്ബ് താങ്കൾക്ക് ആദ്യ ജുമുഅ ദിവസത്തെ പ്രദർശിപ്പിച്ചു തരികയാണ്. താങ്കൾക്കും താങ്കളുടെ ശേഷമുള്ളവർക്കും ഒരു ഈദാണ്, ഒരു ആഘോഷ ദിവസമാണ്, യഥാർത്ഥത്തിൽ ഒരു പെരുന്നാളിനെ പോലെ കാണേണ്ട ദിവസമാണ്. മിസ്ലാഹു ചോദിക്കുന്നുണ്ട്, ഈ ദിവസത്തിൽ ഞങ്ങൾക്കുള്ള പ്രത്യേകതകൾ എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിലെന്താണ് പ്രത്യേകിച്ചിട്ടുള്ളത്? നിങ്ങൾക്കതിൽ ധാരാളം നന്മകളുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട നന്മ, അതിലൊരു സമയമുണ്ട് വെള്ളിയാഴ്ചയിൽ. ആ വെള്ളിയാഴ്ചയിലെ ആ സമയത്ത് ആരെങ്കിലും അള്ളാഹുവിനോട് ഒരു ഖൈർ ചോദിച്ചാൽ അത് അവനുള്ള ഓഹരിയാണെങ്കിൽ അള്ളാഹു നൽകാതിരിക്കില്ല. ഇനി അതല്ലെങ്കിലോ, അതിനേക്കാൾ വലിയൊരു നന്മ നാളെ പരലോകത്തേക്ക് വേണ്ടി അള്ളാഹു മാറ്റിവെക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും പറയുന്നുണ്ട്, ഒരു ഷെറിൽ നിന്ന് ആ സമയത്ത് ആരെങ്കിലും കാവൽ ചോദിച്ചാൽ അള്ളാഹു അത് അവനിൽ രേഖപ്പെടുത്താണെങ്കിൽ അതിൽ നിന്ന് അള്ളാഹു അവന് കാവൽ നൽകും, അതല്ലെങ്കിൽ അതിലും വലിയൊരു ഷെറിൽ നിന്ന് അള്ളാഹു അവനെ കാത്തുരക്ഷിക്കുമെന്ന്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു, കുൽത്തു, ഞാൻ ചോദിച്ചു, ജിബ്രീലിനോട് വീണ്ടും ഞാൻ ചോദിച്ചു, മാ ഹാദിഹി നുക്തതു സൗദ ഉഫിഹ, ജിബ്രീൽ എന്താണ് വെളുത്ത കണ്ണാടിയിലെ കറുത്ത പുള്ളി, അതെന്താണ്? ഖാല, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, ഹാദിഹിസ്സാഅ, ഇത് അന്ത്യ സമയമാണ്, തഖൂമു യൗമൽ ജുമുഅ, യൗമൽ ജുമുഅത്ത്, അത് അന്ത്യദിനത്തിലാണ്, വെള്ളിയാഴ്ചയിലാണ് അത് സംഭവിക്കുക. വെള്ളിയാഴ്ചയിൽ സംഭവിക്കുന്ന അന്ത്യദിനത്തെക്കുറിച്ചാണ് ആ കുത്ത് അല്ലെങ്കിൽ ആ പുള്ളി സൂചിപ്പിക്കുന്നത്. തുടർന്ന് റസൂൽ അല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഹുവ സയ്യിദുൽ അയ്യാമു ഇന്ദന, ഞങ്ങളുടെ അടുക്കൽ ദിവസങ്ങളിലെ സയ്യിദാണ്, നേതാവാണ് വെള്ളിയാഴ്ച. വനഹനു നദ്ഉഹു ഫിൽ ആഖിറത്തി യൗമൽ മസീദ് ഫിൽ ആഖിറ, ഞങ്ങൾ അന്ത്യദിനത്തിൽ ആ ദിവസത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഞങ്ങളതിനെ വിളിക്കാറുള്ളത് യൗമുൽ മസീദ് എന്നാണ്. യൗമുൽ മസീദ്, വർദ്ധനവ് ലഭിക്കുന്ന, കൂടുതൽ ലഭിക്കുന്ന ദിവസം എന്ന് വെള്ളിയാഴ്ചയെ ഞങ്ങൾ വിളിക്കാറുമുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുൽത്തു, ഞാൻ ചോദിച്ചു ജിബ്രീലിനോട്, ലിമതദുഉനഹു യൗമുൽ മസീദ്, എന്തുകൊണ്ടാണ് നിങ്ങൾ യൗമുൽ മസീദ് എന്ന് വെള്ളിയാഴ്ചയെ വിളിക്കുന്നത്? കാലാപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഇന്ന റബ്ബക അസ്സ വജല്ല ഇത്തഖദ ഫിൽ ജന്നതി വാദിയൻ, തീർച്ചയായിട്ടും താങ്കളുടെ റബ്ബ് ഇത്തഖദ ഫിൽ ജന്ന വാദിയൻ, സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ താഴ്വര സ്വീകരിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകമായ താഴ്വര അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തിട്ടുണ്ട്. ആ താഴ്വരയുടെ പ്രത്യേകത, അഫിയഹ മിൻ മിസ്കിൻ അബിയത്, വെളുത്ത കസ്തൂരിയേക്കാൾ അത് വിശാലമാണ്, അല്ലെങ്കിൽ പ്രഭ പരത്തുന്നതാണ്, സമൃദ്ധമാണ്. അഫിയഹ് എന്ന് പറഞ്ഞ സമൃദ്ധമായത് എന്ന് പറയാം. അപ്പോൾ വെളുത്ത കസ്തൂരിയേക്കാൾ സമൃദ്ധമായ അല്ലെങ്കിൽ വെളുത്ത കസ്തൂരിയാൽ നിറ സമൃദ്ധമായ വെളുത്ത കസ്തൂരിയാൽ സമൃദ്ധമായ അതിസുന്ദരമായ ഒരു വാദിയാണ് അള്ളാഹു സ്വർഗത്തെ പ്രത്യേകമായി സ്വീകരിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ചയിൽ. ഫൈദാക്കാനയോമിൽ ജുമാ വെള്ളിയാഴ്ചയായാൽ നസല തബാറക് വതആല മിനൽ ലിയീൻ, ഇല്ലിയീനിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ഇറങ്ങി വരും. യജ്ലിസു അലാ കുർസിയിഹി, അവൻ തൻ്റെ കുർസിയിൽ അവിടെ ഇരിക്കുകയും ചെയ്യുമെന്നാണ്. തുടർന്ന് ആ അവിടുത്തെ വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ആ അള്ളാഹുവിൻ്റെ കുർസിക്ക് ചുറ്റും പ്രകാശ മെമ്പറുകൾ കുറേ വരും. അതിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ വരും, അവിടെ സ്വർണ്ണ കസേരകൾ കൊണ്ടുവരും. സ്വർഗക്കാരെത്തും, റബ്ബ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അള്ളാഹു പറയുമെന്നാണ്, ഞാൻ എൻ്റെ വാഗ്ദാനം പാലിച്ചു, നിങ്ങൾക്ക് തരാനുള്ളത് ഞാൻ തരുന്നുണ്ട്, ചോദിച്ചോളൂ, ഇനിയും ചോദിച്ചോളൂ. അങ്ങനെ അവർ വിശ്വാസികൾ റബ്ബിൻ്റെ തൃപ്തി ചോദിക്കും, അള്ളാഹു അത് നൽകും. കൊതുതീരുന്നതുവരെ വിശ്വാസികൾ ചോദിച്ചുകൊണ്ടിരിക്കും, അത് ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതും ഒരാളും മനസ്സിൽ വിഭാവനം ചെയ്യാത്തത് പോലും അവിടെ ലഭിക്കുമെന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സന്തോഷമറിയിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുമെന്നാണ് ഫലൈസു. തുടർന്ന് ഹദീസിൻ്റെ അവസാനത്തിൽ അള്ളാഹു റസൂൽ പറയുന്നു, ഫലൈസു ഇലാ ഷൈഇൻ അഹവ ജമിൻ ഹുമിലാ യൗമിൽ ജുമുഅ, അവർക്ക് ഏറ്റവും ആവശ്യമായത് അവർ കാത്തിരിക്കുന്നതും ജുമുഅ ദിവസത്തേക്കാൾ മറ്റൊന്നുമല്ല എന്നാണ്. കാരണം ജുമുഅ ദിവസമാണ് അള്ളാഹുവിനെ നേരിട്ട് വിശ്വാസികൾക്ക് അടുത്ത് കാണാനാവുക. ആ പ്രത്യേക താഴ്വരയിൽ, ആ പ്രത്യേക കുർസിയിൽ അള്ളാഹുബിഷ്ടനായി ജനങ്ങൾക്ക് മുമ്പിൽ, വിശ്വാസികൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്നതുകൊണ്ട് തന്നെ മലക്കുകൾക്ക് മുമ്പിലും പ്രത്യക്ഷപ്പെടും, വിശ്വാസികൾക്ക് മുമ്പിൽ, പ്രവാചകന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ വെള്ളിയാഴ്ചയെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ചയ്ക്ക് യൗമുൽ മസീദ് എന്ന് പേര് ലഭിച്ചത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ അറിയിക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, എന്തുമാത്രം അത്ഭുതമാണ്, സന്തോഷകരമാണ് ഒരു വിശ്വാസിക്ക് നാളത്തെ പരലോകത്തെ ഈ ധന്യ മുഹൂർത്തങ്ങൾ. അത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് പരലോകത്തിനു വേണ്ടി, ആ നാൾക്ക് വേണ്ടി അധ്വാനിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. വെള്ളിയാഴ്ചയിലാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. സയ്യിദുലയ്യാം ദിവസങ്ങളിലെ നേതാവാണ് വെള്ളിയാഴ്ച എന്ന സന്ദേശം നൽകുന്നു. മലക്കുകൾ പ്രത്യേകം ആ ദിവസത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മെ അറിയിക്കുന്നു. അന്നാണ് മസീദിൻ്റെ ദിവസം, വലദൈന മസീദ് എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ. ഏറ്റവും കൂടുതലുണ്ട് അത് അള്ളാഹുവിനെ നേരിട്ട് കാണലും അള്ളാഹുമായിട്ടുള്ള സംഭാഷണവുമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനാകും. അതും വെള്ളിയാഴ്ചയിലാണ്. അപ്പോൾ റബ്ബ് പ്രത്യേകവാദിയിൽ ഇല്ലിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് ആ ദിവസത്തിനെ കാത്തിരിക്കുന്നവരാണ് അവർ എന്ന് പറയുമ്പോൾ വിശ്വാസികളും വെള്ളിയാഴ്ചയെ കാത്തിരിക്കാനും വെള്ളിയാഴ്ചയെ അനുകൂലമാക്കാനും വെള്ളിയാഴ്ചയിലും അതല്ലാത്ത ദിവസങ്ങളിലും റബ്ബിൻ്റെ ഈ നാളത്തെ പരലോകത്തെ റബ്ബിനെ നേർക്കുനേരെ കാണാൻ അള്ളാഹുവിൻ്റെ ദൃശ്യത്തിനു വേണ്ടി നന്നായി പ്രാർത്ഥിക്കാനും അധ്വാനിക്കാനും തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല അഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമീൻ. ചില പ്രാർത്ഥനകൾക്കൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കും. അത് പരലോകത്തിൻ്റെ വിഷയമാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വല്ലാതെ മനസ്സിൽ തട്ടും. അള്ളാഹു ഇത്തരം ഹദീസുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സലാംക്കാം.
1: നല്ലൊരു സന്ദേശമാണ് കെ വി മൗലവി ജുമയെ പറ്റിയുള്ള ഹദീസിൽ പറഞ്ഞു തന്നത്. നാളെ മാഷറയിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമേക്ക് അള്ളാഹുൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്നാണ് ശ്രോതാവ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഐ മീൻ ഷുഐബ് എം വളപട്ടണമാണ് മെസ്സേജ് അയച്ചത്. ജമീല വി കെ പുനൂർ പറഞ്ഞത്, ഈ ബലൂൺ കഥ പറഞ്ഞത് കിസിൽ വിജയുടെ പേര് പറയുമ്പോൾ സ്വന്തം പേരുണ്ടോ എന്നിങ്ങനെ തെരനീനെ കുറിച്ചാണോ എന്നൊരു സംശയം. അതൊക്കെ നിങ്ങൾക്ക് വിട്ടുവന്നു, നിങ്ങൾക്കായി, നിങ്ങളുടെ പാടായി, നിങ്ങൾ ചിന്തിക്കാം. തമാശയായിട്ട് പറഞ്ഞിരിക്കും. ഓക്കെ, പിന്നെ ഒരു അലി അക്ബർ ടി പി വലമ്പുറവിൻ്റെ നാട്ടുകാരിയും സഹപാഠിയുമായിരുന്ന ഉമ്മു ഫിറോസ് ഖാൻ ഇന്നലെ അള്ളാഹുവിലേക്ക് യാത്രയായി. മഹദിയുടെ മാഫറത്തിനായി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും. അള്ളാഹു അവർക്ക് അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെ നമുക്ക് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അമീൻ. പരസ്പരം സഹകരിച്ച് ജീവിക്കുക, എല്ലാവരെയും പരിഗണിക്കുക, ഇതാണ് കഥയിലെ പാഠം. അതിൻ്റെ ഓഫലിസ് ചുങ്കം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ തിരുമൊഴിയിൽ അതിൽ നിന്ന് വളരെ നല്ലൊരു അറിവാണ് കിട്ടിയത്. അൽഹംദുലില്ലാ, വെള്ളിയാഴ്ചയെക്കുറിച്ച് വിശദമായി പറഞ്ഞു. അള്ളാഹു ഉസ്താദിന് ഉസ്താദിന് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ സഫിയ തിരുരങ്ങാടി നമ്മളോടൊപ്പമുണ്ട് എന്നതാണ് കാണുന്നത്. ഇന്നത്തെ തിരുമഴി എന്നത്തെയും പോലെ തന്നെ നല്ലൊരു ഉപദേശമാണ് നൽകിയത് എന്നാണ് മുനീർ ചെമ്മനാട് നമ്മളോട് പറഞ്ഞത്.
1: ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ എന്ന വചനത്തെ നമ്മൾ നേരത്തെ കോട്ട് ചെയ്തിരുന്നു. അള്ളാഹുവാണ് സസ്യങ്ങളെ മുളപ്പിക്കുന്നത് അല്ലേ, വിത്തുകളെ മുളപ്പിക്കുന്നവൻ, അതിനെ പൊട്ടി പിളർത്തി കൊണ്ടുവരുന്നവൻ അള്ളാഹുവാണെന്ന് പറഞ്ഞു. ഓരോന്നിനും ഓരോ രീതിയാണുള്ളത്. ഒരു ഫയർ ലില്ലി എന്ന് പറഞ്ഞൊരു സസ്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
0: ഫയർ ലില്ലി
1: ആഫ്രിക്കയിലുള്ള ഒരു ചെടിയാണ്. അതായത് അത് തീയിൽ, അവിടെ തീ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം, ഒരു നാട്ടിൽ കാട്ടുതീയൊക്കെ വരും, തീ പിടിച്ചതിന് ശേഷമാണ് അതിൻ്റെ വിത്ത് ആ മണ്ണിൽ മുളക്കുക. അവന് തീ പിടിക്കണം ആ വിത്തിൽ, ശേഷമാണ് അത് മുളക്കുക എന്നാണ്. നിങ്ങൾക്ക് ഇതിൽ അടിച്ചു കൊടുത്താൽ കിട്ടും ഫയർ ലില്ലി, ചുവന്ന പുഷ്പമുള്ള. അതുപോലെ പിന്നെ ചില ചെടികളുണ്ടാവും, അത് ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാം ഒരുപോലെയല്ല, വ്യത്യസ്ത രൂപത്തിൽ. അപ്പം ചൈനീസ് ബാംബു ട്രീ എന്ന് പറഞ്ഞാൽ വേരൊരുപാട് കാലം ആഴ്ന്ന് നിന്നിട്ട് അവസാനമാണ് പിന്നെ അതിൻ്റെ എന്ത് ചെയ്യുക, അതിൻ്റെ ശിഖരം മുകളിലേക്ക് വരിക, അതിൻ്റെ തണ്ട് മുകളിലേക്ക് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന എവിടെയെന്നോ സുഹൃക്കാ, ഞാൻ കണക്ട് ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മരങ്ങളുടെ വൈവിധ്യങ്ങൾ പോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സിലും ഇത് ഓരോന്നും മുളച്ച് ചില ആൾക്കാർ പെട്ടെന്ന് എന്ത് ചെയ്യും, അവിടെ മുളച്ചു വരും, പെട്ടെന്ന് അവരുടെ മാറ്റങ്ങളുണ്ടാവും. പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാവത്തുമായി വന്ന സമയത്ത് പെട്ടെന്ന് സ്വീകരിച്ച ആളാണ് ആരെ,
0: അബൂബക്കർ
1: സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് സ്വീകരിച്ചിട്ടില്ല, ഉസ്മാനും ഇങ്ങനെ നിന്ന്. പക്ഷെ അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴേക്കും പിന്നെയാണ് അതിൻ്റെ ഒരു ആഴത്തിൽ പിന്നെയാണ് അദ്ദേഹം കടന്നു വരുന്നത്, ജസ്റ്റ് കണക്ട് ചെയ്യാന്ന് മാത്രം. അപ്പോൾ ചില മരങ്ങൾ അങ്ങനെയാണ്, ചില ഇങ്ങനെ കാത്തു നിൽക്കും, എന്നിട്ട് പിന്നെ പുറത്തേക്കിന് വരിക. അപ്പോൾ അത് ഒരു തീവ്രമായൊരു വരവായിരിക്കും, അത്
0: ഒരു ഒന്നൊന്നര
1: വരവായിരിക്കും അത്. അപ്പോൾ
0: അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നല്ലോ ഉമ്മത്തവരുള്ളവനെ.
1: അതെ അതെ അതെ
0: അല്ലേ, അതൊരു നമുക്ക് ഇതിനായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഒന്നൊന്നര വരവ് തന്നെ ആയിരുന്നു. അൽഹംദുലില്ലാഹ്,
1: ഓരോന്നിലും അള്ളാഹു വെച്ച ഓരോ അള്ളാഹുവിൻ്റെ ഹിക്മത്തുകൾ. ഇപ്പം ഞാൻ മുമ്പ് ഒരു പുസ്തകത്തിൽ വായിച്ചിരുന്നു ഒരു സംഭവം എന്ന് വെച്ചാൽ, ആഫ്രിക്കൻ രാജ്യമായ മൗറീഷ്യസ് എന്ന രാജ്യം ഉണ്ടല്ലോ, അവിടെ ഒരു പക്ഷിയുടെ വംശം തന്നെ ഇല്ലാതെയായി എന്ന് പറഞ്ഞു. എന്താ കാരണം അറിയോ? അതിൻ്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്യോഡു എന്ന ആണ് ആ ശരിക്കും അവിടെ ആ പക്ഷിയുടെ പേര്, ഡ്യോഡു. നമ്മുടെ ഒരു ഏകദേശം നമ്മളെ നാട്ടിലെ ഒരു താറാവിനെ പോലെ ഇരിക്കുന്ന ഒരു പക്ഷിയാണ്. അപ്പോൾ അത് അതിൻ്റെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പതുക്കെ പതുക്കെ തന്നെ അവിടെ ഒരു പഴത്തിൻ്റെ മരവും ഇല്ലാതെയായി. ഈ പക്ഷി ഇല്ലാതെയായപ്പോൾ ഒരു പഴത്തിൻ്റെ മരവും അവിടെ ഇല്ലാതെയായി. കെൽവാരിയ എന്ന് പറയുന്ന ഒരു പഴമരാണത്. അപ്പോൾ ഈ പക്ഷിയും പഴത്തിൻ്റെ മരവും തമ്മിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള പഠനത്തിലൂടെ നടന്ന എന്താണോ അതിശയകരമായൊരു കണ്ടെത്തലാണ്, ഈ പക്ഷിയും മരവും തമ്മിൽ അദൃശ്യമായൊരു ഒരു പ്രാപഞ്ചിക ബന്ധമുണ്ടായിരുന്നു എന്നാണ്. ആ പഴം മരത്തിൻ്റെ വിത്തുകൾ മരച്ചോട്ടിൽ നിന്ന് പലയിടങ്ങളിലേക്കായി കൊണ്ടുപോയിരുന്നത് ഈ ഡ്യോഡു എന്ന് പറയുന്ന പക്ഷിയായിരുന്നു. ആ പക്ഷിയുടെ ദഹന പ്രക്രിയയിലൂടെ മാത്രമേ ആ വിത്തിന് പദം വരുള്ളൂ. അങ്ങനെ ആ വിത്തിന് പദം വരുത്തി പാകി നടന്ന് പക്ഷി എന്തെയും എല്ലായിടത്ത് കൊണ്ടുപോയിട്ട് അത് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ അവിടെ ആ മരം വരും. എന്നാൽ ഈ പക്ഷി വംശനാശം സംഭവിച്ചതോടുകൂടി ആ മരവും നശിച്ചുപോയി. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് ചേർത്ത് മരത്തിൻ്റെ കാര്യമാണ് ചേർത്ത് പറഞ്ഞാൽ, നമുക്ക് ഇതിലൊക്കെ കുറേ ദൃഷ്ടാന്നുണ്ട്. പടച്ചവൻ ഓരോ വ്യവസ്ഥിതി, കാടുകളുണ്ടാവുന്നത്, നിരം, ഇതൊക്കെ ഒരു മനുഷ്യന് 600 മരങ്ങളിവിടെ വെക്കുമെന്ന് പറയുമ്പോൾ, അത് മനുഷ്യനും മരവും തമ്മിൽ അവൻ്റെ ജീവൻ്റെ അതിനേക്കാൾ അപ്പുറത്ത് ആത്മീയമായിട്ട് അള്ളാഹു കണക്ട് ചെയ്യുന്നുണ്ട് പരലോകത്തേക്ക്. ഷജറത്തു സഖൂം, നരകത്തിലെ മരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഷജറത്തു മൽഊന പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തിലെ മരമുണ്ട്, റസൂൽ കണ്ട മരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിമനോഹരമായി അതിൻ്റെ ഇലകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരിക്കൽ കണ്ടാൽ പിന്നെ അതിലേക്ക് അത് കണ്ണെടുക്കാൻ തോന്നാത്ത മരം സിദറത്തുൽ മുൻതഹ. ഇതൊക്കെ നമ്മൾ അത്ര മനോഹരമാണല്ലോ പറഞ്ഞു ഓരോ കാര്യം. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിൽക്കുമ്പോൾ ഒന്നൊന്നിനായിട്ടുള്ള ആ ഒരു കണക്ഷൻ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ഫ്യൂച്ചർ, ഇതൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാൻവാസിൽ ഇങ്ങനെ കോർത്തിണക്കിയതുപോലെ ചിന്തിക്കുന്ന ഒരുപാട് ഫിലോസഫിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിലൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ബാക്കി നമുക്ക് പറയാം.
0: സോ നമ്മൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുമ്പോഴേ നമ്മൾ സാധാരണ മുറ്റത്ത് കാണുന്ന ഒരു ചെടി അതല്ലെങ്കിൽ ചെറിയൊരു മരം നമ്മൾ സാധാരണ കാണുന്നതാവില്ല, അത് വേറെവിടെയോ ഉള്ളതായിരിക്കും. ഒരുപക്ഷെ നമ്മൾ കഴിച്ച ആ ഫ്രൂട്ട് അതിൻ്റെ വിത്ത് വലിച്ചെറിഞ്ഞത് ആണ് നമ്മൾ കരുതും. പക്ഷെ ആ ഫ്രൂട്ട് നമ്മളവിടെ കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മളൊരിക്കലും നമ്മളൊന്നും കാലാവസ്ഥയിൽ ഇത് വളരൂല എന്ന് കരുതിയ പല സാധനങ്ങൾ അവിടെ വളർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് പിന്നിൽ അള്ളാഹുവിൻ്റെ ഒരു സബബുണ്ട്.
1: അതെ,
0: നമ്മൾ പക്ഷികളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ മൈഗ്രേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു സ്ഥലത്തു നിന്ന് പക്ഷികൾ ഇങ്ങനെ പോയി വേറൊരു സ്ഥലത്ത് കൊണ്ടുവരും. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളിങ്ങനെ പിന്നെ എന്താ പറയുക, ഓരോ കാര്യത്തിനും നമ്മൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തും. പക്ഷെ നമ്മൾ വിചാരിക്കാത്ത പല കാരണങ്ങളും പല സംഭവങ്ങൾക്ക് ആയി വരും.
1: അതെ,
0: ഇപ്പോൾ ഇന്നത്തെ പുലരിവട്ടവുമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ പരിഹാരങ്ങൾ വരുന്നത് പഠിച്ചുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് പരിഹാരങ്ങളെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ടതില്ല. നമ്മൾ ചെയ്യേണ്ടത് മാത്രം നമ്മൾ ആ മാൻകുട്ടി ചെയ്തതുപോലെ പ്രസവത്തിലാണ് ആ കുട്ടീനെ പ്രസവിക്കുക എന്നുള്ളതിൽ കോൺസെൻട്രേറ്റ് ചെയ്തതുപോലെ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ മൈഗ്രേഷൻ ഒക്കെ പറയുമ്പോഴേ നമ്മൾ വിചാരിക്കുന്ന ഓ വിത്താവൂല അവിടെ മുളക്കുക, അള്ളാഹു ഉദ്ദേശിച്ച ഒരു സാധനം അവിടെ വളർന്നു വരും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ തോന്നി.
1: തീർച്ചയായിട്ടും നമുക്ക് ചില അപ്ഡേറ്റ്സുകളിൽ അറിയിക്കണമെന്ന് തോന്നുകയാണ്. അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ പറഞ്ഞു, നിപ്പ, ശിഗല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയിച്ചാൽ നന്നാവുമെന്ന് തോന്നുന്നു.
0: യെസ്, അതാണല്ലോ പീസ് റേഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവയർനെസ്സിലെ നമ്മൾ ഓരോരോ സാഹചര്യത്തിലുണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ശ്രോതാക്കൾക്ക് അതാത് സമയത്ത് തന്നെ പങ്കുവെക്കുക എന്നുള്ളതാണ്.
2: ഷിഗല്ല ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ഷിഗല്ലയും ജലജന്യ രോഗങ്ങളും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇവ കൂടുതൽ ആളുകൾക്ക് ബാധിച്ചേക്കാം. രോഗലക്ഷണമുള്ളവർ എത്രയും വേഗം അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടണം. കുട്ടികളിലും പ്രായമായവരിലും രോഗം ഗുരുതരമാവാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണം. കുട്ടികളിലും വയോജനങ്ങളിലും നിർജ്ജലീകരണം അപകട സാധ്യത കൂട്ടും. എന്താണ് ഷിഗല്ല രോഗം? ഷിഗല്ല എന്ന ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം കുടലിലുണ്ടാകുന്ന ഒരിനം അണുബാധയാണ് ഷിഗല്ല രോഗം. വയറിളക്കം, ഛർദി എന്നിവയാണ് പ്രധാന ലക്ഷണം. കുടലിൻ്റെ ആവരണത്തെ ബാക്ടീരിയ ബാധിക്കുകയും അവിടെ തകരാറുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മറ്റു വയറിളക്ക രോഗങ്ങളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത വേണം. ലക്ഷണങ്ങൾ: ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പറയുന്ന രോഗലക്ഷണങ്ങൾ പ്രകടമായേക്കാം. കടുത്ത പനിയോടുകൂടിയ വയറിളക്കം, മലത്തിൽ രക്തം, കഫം എന്നിവ കാണപ്പെടുക, കടുത്ത വയറുവേദന, വയറ്റിൽ കോച്ചിപ്പിടുത്തം, ഓക്കാനം, ഛർദി, കടുത്ത ക്ഷീണം, ശരീരവേദന, കൂടെ കൂടെ മലമൂത്ര വിസർജനം നടത്തണമെന്ന് തോന്നൽ. ഷിഗല്ല പകരുന്ന വിധം: രോഗാണുക്കളടങ്ങിയ മലിനജലം കുടിക്കുകയോ മലിനജലത്തിൽ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നതിലൂടെ പകരാം. വ്യക്തി ശുചിത്വം പാലിക്കാത്തതുവഴിയും രോഗബാധിതരുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ഉണ്ടാകാം. ഈച്ചകൾ വഴിയും പടരാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആഹാരം പാകം ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും മുമ്പും മലവിസർജ്ജത്തിന് ശേഷവും കൈ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകേണ്ടതാണ്. ആഹാരം മൂടിവെക്കുക. പഴകിയതും തുറന്നുവച്ചതുമായ ഭക്ഷണം ഒഴിവാക്കുക. പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ കഴുകി ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് ഉപയോഗിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. തിളപ്പിച്ച വെള്ളത്തിൻ്റെ കൂടെ തിളപ്പിക്കാത്ത വെള്ളം ചേർത്ത് ഉപയോഗിക്കുന്നതും ശരിയായ രീതിയിൽ തിളപ്പിക്കാതെ കുടിക്കുന്നതും അപകടകരമാണ്. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. രോഗലക്ഷണങ്ങൾ ഉള്ളവരുമായി സമ്പർക്കം കുറയ്ക്കുക. രോഗിക്ക് പ്രത്യേക ശൗചാലയം നൽകുക. രോഗി ഉപയോഗിച്ച സാധന സാമഗ്രികളുമായി സമ്പർക്കം പുലർത്താതിരിക്കുക. ഡയപ്പറുകൾ സുരക്ഷിതമായി കളയുക. പരിസര ശുചിത്വം പാലിക്കുക. തുറസ്സായ സ്ഥലങ്ങളിൽ വിസർജിക്കാതിരിക്കുക. നിപ്പ പ്രതിരോധ മാർഗനിർദ്ദേശങ്ങൾ: ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ നിപ്പ അതിജാഗ്രതാ കാലമാണ്. വവ്വാലുകളെ ഉപദ്രവിക്കുകയോ വവ്വാലുകൾ ചേക്കേറിയ മരങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യരുത്. വവ്വാലുകളോ മറ്റേതെങ്കിലും ജീവികളോ കടിച്ച പഴങ്ങൾ കഴിക്കരുത്. പഴങ്ങൾ നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക. പനി ഉള്ളപ്പോഴും ആശുപത്രികളിൽ കഴിയുന്ന മുഴുവൻ സമയത്തും മാസ്ക് ധരിക്കുക. വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ കഴുകുക. വീട്ടിൽ ആർക്കെങ്കിലും പനിയോ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയോ ജന്നി, തീവ്രമായ തലവേദന, ശ്വാസം മുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങളോ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടുക.
1: യെസ്, നമ്മൾ പാലിക്കേണ്ട ഈ സന്ദർഭത്തിൽ, സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ജാഗ്രത ആയിട്ടുള്ളൊരു നിർദ്ദേശമാണ് നമുക്ക് ഈ ഒരു ഓടയിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്.
0: സ്വാഭാവികമായും ഇപ്പോൾ കേരളത്തിലെ ഏകദേശം 20-ലേറെ ആളുകൾ എലിപ്പനി ബാധിച്ച് ഈ ഒരു സീസണിൽ, ഈ ഒരു സീസണിൽ മരണപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. അതുപോലെ ഡെങ്കിപ്പനി ബാധിച്ചുകൊണ്ട് 17 ആൾക്കാർ, അതിനിടയിലാണ് ഈ ഒരു ശിഗല്ല ഈ അസുഖം വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ശുചിത്വ ശീലങ്ങൾ ഒരു വിശ്വാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ കൊണ്ടു നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിൻ്റെ മുമ്പ് കൈയഴുക, അല്ലേ, അങ്ങനത്തെ നല്ല നല്ല ശീലങ്ങളുള്ള ഓരോരുത്തരും അവർക്കൊക്കെ അസുഖങ്ങളെ തടയാനുള്ള മാർഗങ്ങൾ കൂടി നമ്മുടെ ഇസ്ലാമിൽ, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഷിഗല്ല അസുഖത്തെക്കുറിച്ച് ഭയങ്കര എല്ലാവരും ഭയങ്കരമായി പേടിക്കുന്നുണ്ട്, പക്ഷേ പ്രതിരോധ മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കാറില്ല. അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് അസുഖം വരാതിരിക്കാനുള്ള പണികളെടുക്കുകയാണ്. മഴക്കാലം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വഴി മഴക്കാലമായിട്ട് ഒരു അല്ലേ, അങ്ങനെയാണല്ലോ പറയാം, പ്രശ്നം മഴക്കാലത്തിനാണ്. പക്ഷേ ആക്ച്വലി മഴക്കല്ല, മഴക്കാലത്തിനല്ല പ്രശ്നം. പ്രശ്നം നമ്മളെ പരിസരം മഴക്കാലത്തിനനുസരിച്ച് നമ്മൾ ഒരുങ്ങാത്തതാണ് പ്രശ്നം. മഴക്കാലം വരുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ ഭൂമിയിൽ വർഷിക്കുന്ന സമയത്ത് അതിനെ
1: ആ മഴ കണ്ട് വരുമ്പോൾ മഴൻ്റെ തുള്ളിയിലൊന്നും ഒരു പ്രശ്നവും ഇല്ല, അത്

0: ഒരു റീസൈക്ലിംഗ് സിസ്റ്റം ഉണ്ട്, അതിലൂടെ ഒക്കെ പോകും. നമ്മൾ ശുചിത്വം ശീലം ഉള്ളവരാകുമ്പോൾ ഈ പറഞ്ഞ പോലെ മഴക്കാലത്തിന് നമ്മൾ പഴിചാരേണ്ടി വരില്ല. അതേപോലെ തന്നെ വ്യക്തി ശുദ്ധി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ. പിന്നെ ഞാൻ സലാമക്ക് എപ്പോഴും പറയണത്, നമ്മൾ ഈ നമ്മൾ വീട്ടിൽ എപ്പോഴും മക്കളെ ശീലാക്കേണ്ട ഒരു സംഗതി, സോപ്പ് ഉപയോഗിച്ചിട്ടുള്ളൊരു ഹാൻഡ് വാഷ് നന്നായിട്ട് കൈ കഴുകണം, ഭക്ഷണത്തിന് മുമ്പ്, ടോയ്ലറ്റിന് ശേഷം, ഇങ്ങനെയൊക്കെ മക്കളെ അതിന് ശീലാക്കുക. അതേപോലെ തന്നെ എന്താ പറയുക, ഈ വ്യക്തിശുദ്ധി നന്നായി പഠിപ്പിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. അതുകൂടി ഒന്ന് ശീലാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മളിന്നത്തെ ഒരു ആരോഗ്യ സംബന്ധമായ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയാനുള്ളത്, അതുമായി കണക്ട് ചെയ്ത് പറയാനുള്ളത്.
1: ഓക്കെ, അതുമായി കണക്ട് ചെയ്തിട്ടുള്ള മെസ്സേജുകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. നേരത്തെ ക്യുസിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ പരിഭവം പറഞ്ഞുകൊണ്ട് ഹസൻ പുത്തനത്താണ് ഇല്ലെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇന്നത്തെ തിരുമൊഴി എന്നത്തെയും പോലെ നല്ലൊരു ഉപദേശമാണ്, മൗലവിക്ക് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും ആഫിയത്ത് നൽകണമെന്ന് ചോദിച്ച മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പക്ഷികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, ഞങ്ങളുടെ നാട്ടിൽ 2 വർഷം മുമ്പാണെന്ന് ഓർമ്മ, അയൽവാസിയുടെ ഒരു സ്വർണ്ണമോതിരം കാണാതെ പോയി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം കാറ്റിന് അവരുടെ തൊടിയിലൊരു മരം പൊട്ടി, അതിലൊരു കാക്കക്കൂടുണ്ടായിരുന്നു. അതിനകത്ത് ഈ കാണാതെ പോയ മോതിരം കണ്ടെത്തുകയും ചെയ്തു. പോയി എന്ന് ഉറപ്പ് വരുത്തിയ സ്വർണമായിരുന്നു. പാത്രം കഴുകുന്ന സമയത്ത് ഊരി വെച്ച് പിന്നെ എടുക്കാൻ അവർ മറന്നുപോയിരുന്നു. അങ്ങനെ മരത്തിൽ പാർത്ത ആഭരണം മുറ്റത്തേക്ക് തന്നെ തിരിച്ചെത്തി.
0: അടിപൊളി കാശ് നമുക്കുള്ളത് നമുക്ക് തന്നെ കിട്ടും, അത്
1: വരാനുള്ളത് വഴി തങ്ങില്ല അല്ലേ എന്ന് പറയാം.
0: പിന്നെ സലാമക്ക്, നമ്മൾ
1: അമീർട്ടി അടുത്തനായിട്ട് അറിയാം കേട്ടോ, നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: നമ്മൾ പിന്നെ പൊതുവെ മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാനോ അല്ലെന്നില്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനം, ഒരു പുസ്തകമൊക്കെ വാങ്ങാനും ബാഗ് വാങ്ങാനൊക്കെ പോകുമ്പോഴേ പൊതുവെ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താ വെച്ചാൽ, അവിടെ ബെൻടനും ഇങ്ങനത്തെ കുറെ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ വരുന്നത് കാണാം. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ഒരു ബാഗും അതുപോലെ തന്നെ കുറച്ച് പൗച്ച് ഇതൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്കിതാ പീസ് റേഡിയോ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ പല തവണകളായിട്ട് കേട്ടിട്ടുണ്ടാവും ശ്രോതാക്കൾ, എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുമെന്ന് മാത്രം. കുട്ടികൾക്കുള്ള സ്കൂൾ ബാഗ്, പെൻസിൽ, പൗച്ച്, നെയിം സ്ലിപ്പ്, കുടകൾ, ടീഷർട്ട്, തൊപ്പികൾ, ഇതൊക്കെ നമുക്ക് പീസ് റേഡിയോയിലൂടെ കിട്ടും. ഈ പറഞ്ഞ മാതിരത്തെ എന്താ പറയുക, കാർട്ടൂൺ കഥാപാത്രങ്ങളും നമുക്ക് പാടില്ലാത്ത സാധനങ്ങളും നിയമം ഉണ്ടാവില്ല. അത് നമുക്ക് പീസ് റേഡിയോ ഒരു പ്രൊഡക്റ്റും ഇല്ല, നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം 97 46 950 006. ഒരു തവണ കൂടി വായിക്ക,
1: 97 46 950 006.
0: ഈ നമ്പറിലേക്ക് വിളിച്ചാൽ ഇതുപോലത്തെ നമ്മുടെ സ്കൂൾ ബാഗാവട്ടെ, പെൻസിലാവട്ടെ, പൗച്ചാവട്ടെ, നെയിം സ്ലിപ്പാവട്ടെ, കുടകളാവട്ടെ, ടീഷർട്ടുകളാവട്ടെ, തൊപ്പികളൊക്കെ ആവട്ടെ, ഫ്രീ ഫ്രം ഇത്തരം അല്ലേ അങ്ങനത്തെ സാധനങ്ങളൊന്നൊക്കെ, കാർട്ടൂൺ കഥാപാത്രങ്ങളൊന്നും ഇല്ലാത്ത, മൃഗങ്ങളെ ഫോട്ടോസൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള സാധനങ്ങൾ കിട്ടും ഇൻഷാല്ലാ.
1: നമുക്ക് സമകാലികം നേരത്തെ നമ്മൾ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പറയണമായിരുന്നു, പക്ഷെ അത് നമ്മൾ ആ സമയത്ത് ചില കാരണങ്ങൾ കൊണ്ട് നമ്മളൊന്ന് സ്കിപ്പ് ചെയ്തിരുന്നു. നമുക്കതിലേക്ക് പോകാമെന്ന് തോന്നുന്നു. സമകാലികം പ്രോഗ്രാമിനെ കുറിച്ച് ശ്രോതാക്കൾക്കൊരു, എനിക്ക് തോന്നുന്നു പലർക്കും സ്ഥിരമായി കേൾക്കുന്നവർക്ക് ധാരണയുണ്ടാവും. ശനിയാഴ്ച വൈകുന്നേരം 4:10 പിന്നെ 24 മണിക്കൂർ റിവൈൻഡിലും കിട്ടും. ഈ സമകാലിക പ്രസക്തമായ വിഷയങ്ങളിൽ ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചിക്കുന്ന ലേഖനങ്ങളെ അബ്ദുസ്സമദ് കല്ലടിക്കൂടൻ്റെ ശബ്ദത്തിൽ നമ്മളിലേക്ക് എത്തുന്ന ഒരു പ്രോഗ്രാമാണ് സമകാലികം. ഇപ്പോൾ നമുക്ക് സമകാലികം കേൾക്കാം എന്ന് തോന്നുന്നു. ഇപ്പോൾ കേൾക്കുന്നത്, നിങ്ങൾ എത്ര പ്രാവശ്യം രക്തം ദാനം ചെയ്തു, രക്തം നൽകൂ ജീവൻ നൽകൂ, ഈ വിഷയത്തെ കുറിച്ചുള്ള ഹബീബ് റഹ്മാൻ കൊടുവള്ളിയുടെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോട് നൽകിയിട്ടുള്ള ശബ്ദ ആഖ്യാനമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്.
2: നിങ്ങൾ എത്ര പ്രാവശ്യം രക്തം ദാനം ചെയ്തു, രക്തം നൽകൂ ജീവൻ നൽകൂ. എഴുത്ത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനപ്രകാരം എല്ലാ വർഷവും ജൂൺ മാസത്തിലെ 14 ലോകരക്തദാന ദിനമായി ആചരിക്കാറുണ്ട്. 2004 മുതൽക്കാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. സുരക്ഷിതമായ രക്തദാനത്തെപ്പറ്റിയും രക്തഘടകങ്ങളെപ്പറ്റിയും

0: അവബോധം സൃഷ്ടിക്കാനും രക്തദാതാക്കളെ അനുസ്മരിക്കാനുമായിട്ടാണ് ഈ ദിനം കൊണ്ടാടുന്നത്. രക്തഗ്രൂപ്പുകളെ തിരിച്ചറിഞ്ഞ കാൾലാൻ സ്റ്റൈനർ എന്ന ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ് രക്തദാന ദിനമായി ലോകം ആചരിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം ദാനം ചെയ്യുക, ജീവൻ രക്ഷിക്കുക, ഇതാണ് ഈ വർഷത്തെ ലോക രക്തദാന ദിനത്തിന്റെ ഔദ്യോഗിക തീം. രക്തദാനം വെറുമൊരു വൈദ്യശാസ്ത്രപരമായ പ്രവർത്തനം മാത്രമല്ലെന്നും അത് ഐക്യദാർഢ്യത്തിന്റെയും അനുകമ്പയുടെയും കൂട്ടായ ഉത്തരവാദിത്തത്തിന്റെയും പ്രതീകമാണെന്നും ഈ സന്ദേശം ഓർമ്മിപ്പിക്കുന്നു. ഒഴുകുന്ന ജീവൻ എന്നാണ് ആരോഗ്യവിദഗ്ധർ രക്തത്തെ വിശേഷിപ്പിക്കുന്നത്. രക്തദാനം ഒരു ജീവൻ രക്ഷിക്കാൻ സഹായിക്കും. വളരെ സുരക്ഷിതവും ലളിതവുമായ ഒന്നാണ് രക്തദാനം. എന്നാൽ ഇതേക്കുറിച്ചുള്ള അറിവില്ലായ്മയും തെറ്റായ വിവരങ്ങളുമാണ് പലപ്പോഴും ജനങ്ങളിൽ ഭയം നിറയ്ക്കുകയും രക്തദാനത്തിനായി മുന്നോട്ട് വരാതിരിക്കുകയും ചെയ്യാൻ കാരണമാകുന്നത്. പക്ഷേ ഇന്ന് ഏറെക്കുറെ ജനങ്ങൾ രക്തദാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയവരുമാണ്. ആരോഗ്യമുള്ള ഏതൊരാൾക്കും രക്തം ദാനം ചെയ്യാം. 18-നും 65-നും ഇടയിൽ പ്രായമുള്ള, ഭാരം 45-50 കിലോഗ്രാമിൽ കൂടുതലുള്ള ആർക്കും രക്തം ദാനം ചെയ്യാം. ശരീര താപനില നോർമലായിരിക്കുകയും രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് 12% കുറയാതിരിക്കുകയും വേണം. 3 മാസത്തിലൊരിക്കൽ ഒരാൾക്ക് രക്തം ദാനം ചെയ്യാം. HIV, എയ്ഡ്സ്, ഹൈപ്പറ്റൈറ്റിസ് BC എന്നിവയോ രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങളോ ഉള്ളവർക്ക് രക്തം ദാനം ചെയ്യാൻ പാടില്ല. മഞ്ഞപ്പിത്തം, മലേറിയ പോലുള്ള രോഗങ്ങൾ പിടിപെട്ടവർക്ക് 1 വർഷത്തേക്ക് രക്തം ദാനം ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരും പ്രമേഹരോഗത്തിന്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്നവരും രക്തദാനത്തിന് യോഗ്യരല്ല. സ്ത്രീകൾ ഗർഭധാരണ സമയത്തും മുലയൂട്ടുന്ന സമയത്തും രക്തം ദാനം ചെയ്യാൻ പാടില്ല. ടാറ്റു, ബോഡി പിയേഴ്സിംഗ് എന്നിവ ചെയ്തവർ 6 മാസത്തേക്ക് രക്തം ദാനം ചെയ്യരുത്. മദ്യവും മയക്കുമരുന്നും സ്ഥിരമായി ഉപയോഗിക്കുന്നവരും രക്തം ദാനം ചെയ്യാൻ പാടില്ല. നമ്മുടെ ആരോഗ്യരംഗത്ത് ലഭ്യമായ കണക്കുകൾ പരിശോധിച്ചാൽ രക്തദാനം എന്ന നിസ്വാർത്ഥ സേവനത്തിലൂടെ പ്രതിവർഷം ലക്ഷക്കണക്കിന് ജീവനുകളെയാണ് നാം രക്ഷിക്കാറുള്ളതെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ശരീരത്തിനാവശ്യമായ ഓക്സിജനെയും പോഷകങ്ങളെയും വഹിച്ചുകൊണ്ടുപോവുക, ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, ശരീരോഷ്മാവ് നിയന്ത്രിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നിവയെല്ലാം രക്തത്തിന്റെ പ്രധാന ധർമ്മമാണ്. ഇപ്പോൾ നമുക്ക് സന്ദർഭം വരുമ്പോൾ മാത്രമല്ല, ഏതു സമയത്തും രക്തം ദാനം ചെയ്തു വയ്ക്കാവുന്നതാണ്. അത് കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനമൊക്കെ ഇന്ന് ലഭ്യവുമാണ്. നമ്മുടെ സൗകര്യവും സമയവും അനുസരിച്ച് ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലെ ബ്ലഡ് ബാങ്കുകളിൽ രക്തം നൽകാവുന്നതും സൂക്ഷിക്കാവുന്നതുമാണ്. രക്തദാനം രക്തം നൽകുന്ന ആളിനും ഒട്ടനവധി ഗുണങ്ങൾ നൽകുന്നുണ്ട്. ശരീരത്തിൽ പുതിയതും ഊർജ്ജസ്വലവുമായ രക്തം നിർമ്മിക്കപ്പെടാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും കാരണമാകും. സർവോപരി മറ്റൊരാൾക്ക് രക്തം നൽകുന്നതിലൂടെ ഒരു ജീവിതം തന്നെയാണ് നൽകുന്നത്. ഇത് സമൂഹത്തിൽ പരസ്പരമുള്ള സ്നേഹാനുകമ്പയും വിശ്വാസ്യതയും മാനവികതയുമൊക്കെ പൂത്തുലയാൻ കാരണമാവുകയും ചെയ്യും.
1: പ്രിയമുള്ളവരെ, ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഒരു ഒരു ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ ഇടതടവില്ലാതെ ഓരോന്നിലേക്ക് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം രക്തദാനവുമായി ബന്ധപ്പെട്ട സമകാലിക പ്രോഗ്രാമിനെ നമ്മൾ ജസ്റ്റ് പരിചയപ്പെടുത്തുകയുണ്ടായി.
2: ഈ രക്തദാനത്തെ കുറിച്ച് പറയുമ്പോഴേ, നമ്മുടെ നാട്ടിൽ കുറേ ക്ലബ്ബുകൾ, അതേപോലെ തന്നെ സന്നദ്ധ സംഘടനകളൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പുകൾ സെറ്റ് ചെയ്യും. എന്നിട്ട് കുറേ ഡയറി മീൻസ് ഒരു രജിസ്റ്ററൊക്കെ ഉണ്ടാക്കി അവരുടെ ഡാറ്റൊക്കെ എഴുതി വെക്കും. പക്ഷേ പിന്നീട് നമുക്ക് ബ്ലഡ് ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ പലരും കൈമലർത്തലാണ്.
1: പ്രാക്ടിക്കൽ ആവുന്നില്ല അല്ലേ?
2: യെസ്.
1: ശരിക്കും നമുക്ക് നമ്മളെ ഈ ഒരു റേഡിയോ കൂട്ടായ്മയിലൂടെ അതൊക്കെ അല്ലേ ഒരു ആശയം ഇങ്ങനെ വരുന്നതാണ്. ശരിക്കും നമുക്കൊരു സിസ്റ്റം ഉണ്ടല്ലോ, നമ്മളതിൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു സംഗതി ഉണ്ട്. പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് കുറെ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
2: നമ്മൾ ഇങ്ങനത്തെ ഇപ്പോൾ ഒരു ഇതിന് പിന്നിൽ വലിയൊരു അധ്വാനം ഉണ്ട്. ഇപ്പം ഈ ക്ലബ്ബുകളാവട്ടെ, സന്നദ്ധ സംഘടനകളാവട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മഷാല്ല ആശുപത്രികൾ, സോ ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ പലരും ഒരു ചാരിറ്റി മൈൻഡോടെ ഇത് വളരെ വളരെ ശാസ്ത്രീയമായി ചെയ്യാറുണ്ട്. പക്ഷെ പിന്നീട് അതിൻ്റെ ഒരു പിന്നെ ഫോളോ അപ്പ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അവരൊക്കെ ഇത് കേട്ടിരുന്നെങ്കിൽ ഇന്നത്തെ നമ്മുടെ പീസ് റേഡിയോയിലെ ഈ മോർണിംഗ് ലൈവ് ഷോയിലെ ഈ ഒരു ഭാഗം കേട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ വില മനസ്സിലാവുക.
1: തീർച്ചയായും
2: ഇത് ഇതില്ലാതെ മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഓടി കിടക്കുന്ന പല ആളുകൾ, പല സമയത്തും പിന്നെ പറയുക റയർ ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ
1: അവിടെയാണ് പ്രശ്നം വരുന്നത്.
2: പല ആൾക്കാരുടെ അടുത്തുണ്ട് ഗ്രൂപ്പ് ഉണ്ട്, പക്ഷെ നമ്മളെപ്പോഴും
1: ചിന്തിക്കുന്നില്ല.
2: ആ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ പിന്നെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നമ്മളടുത്ത് നമ്മളാ പരിസരത്തുള്ള ആളുകൾ വേഗം വിളിക്കുക, ഇപ്പം എന്നെ പോലെ ഈ ആരോഗ്യ മേഖലയിലുള്ള ചില ആളുകളൊക്കെ എന്നെ വിളിക്കാം. അപ്പം നമ്മളെന്ത് ചെയ്യും, പെട്ടെന്ന് കിട്ടുന്ന കുറച്ച് ആൾക്കാരെ പേരാണ്
1: കൊടുക്കും.
2: അപ്പം ഈ കൊടുക്കുന്നവർ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇത് കൊടുക്കാത്ത കുറേ ആൾക്കാരുണ്ട്, അവർക്കിത് എന്ത് ചെയ്യുക, അവരിലേക്ക് ആരും എത്തണമില്ല. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഗ്രൂപ്പിംഗ് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ നിർണയ ക്യാമ്പുകളൊക്കെ സംഘടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് സന്നദ്ധരായവരുടെ അവൈലബിളായ ആളുകളുടെ ലിസ്റ്റ് കൂടി സെപ്പറേറ്റ് ഉണ്ടാക്കണം. മറ്റേത് ഇത് ക്യാമ്പ് നടത്തിയത് കൊണ്ട് കാര്യമില്ല,
1: അതിന് സന്നദ്ധരായ ആളുകളെ കിട്ടണം, അവരുടെ നമ്പർ കിട്ടണം, അവരെ ഈ സമയത്ത് കോണ്ടാക്ട് ചെയ്താൽ. അത് പ്രത്യേകിച്ച് റെയർ ഗ്രൂപ്പുകളുടെ സന്നദ്ധരായ ആൾക്കാർ, മറ്റേതൊക്കെ കുടുംബത്തിൽ നിന്ന് ആരെയൊക്കെ ചിലപ്പോൾ സന്നദ്ധരായേക്കാം, കിട്ടും.
2: എല്ലാവർക്കും
1: ഓപ്പോസിറ്റീവ്,
2: ഓപ്പോസിറ്റീവ്. പിന്നെ നിങ്ങൾ ഓപ്പോസിറ്റീവാ? സ്വയം സമാധാനിക്കാൻ വേണ്ടി പറയണ അത്ര ഇതല്ല. പിന്നെ നമ്മൾ പൊതുവെ പറയുമ്പോൾ ചില റെയർ ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളിലുള്ള ആൾക്കാരെ നമ്മൾ ശരിക്കും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് പിന്നെ എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബ്ലഡ് ആർക്കൊക്കെ കൊടുക്കണം എന്നൊക്കെ ഇന്നത്തെ ഒരു ഇതിലുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇതിപ്പോൾ പെട്ടെന്ന് കേട്ട ശ്രോതാക്കൾക്ക് റിവൈൻഡ് ഓപ്ഷനിൽ കേട്ടാൽ മനസ്സിലാവും ആർക്കൊക്കെയാണ് ബ്ലഡ് കൊടുക്കാൻ പറ്റുക, പറ്റാതിരിക്കുക, ബ്ലഡ് കൊടുക്കാൻ പാടില്ലാത്ത ആളുകൾ ആരൊക്കെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ക്യാമ്പുകളിൽ പോയി മീൻസ് രക്തനിർണയം നടത്തിയാൽ മാത്രം പോരാ, സന്നദ്ധത കൂടി നമുക്ക്
1: ഉണ്ടാവട്ടെ. അതുപോലെ നമുക്ക് സന്നദ്ധത ഉണ്ടാവേണ്ട, നമ്മൾ സന്നദ്ധരായി പഠിക്കേണ്ട ഒരു വിഷയമാണ് പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷനിൽ നമുക്ക് നൽകുന്ന ഓരോ ഓരോ നിധികളാണ്. അന്നൂർ ഖുർആൻ പഠന കോഴ്സ്.
2: യെസ്, സലാംക്ക 31-ാമത്തെ ക്ലാസ്സല്ലേ ഇപ്പം നാളെ അല്ലേ? നാളെ രാത്രി 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം.
1: നാളെ രാത്രി 10 മണിക്ക് 16-ാമത്തെ മൊഡ്യൂൾ, April 13 തിങ്കൾ മുതൽ. ശരിക്ക് പിന്നെ അബ്ദുൽ ജബ്ബാർ മദീനിയുടെ നേതൃത്വത്തിൽ സൂറത്തുൽ ബഖറ 180 മുതൽ 187 വരെയുള്ള വചനങ്ങളാണ് ഈ മൊഡ്യൂളുകളിലായിട്ട് പഠനവിധേയമാക്കുന്നത്. തഫ്സീർ പഠനത്തിന് പുതിയ മാനങ്ങൾ ലോകരാഷ്ട്രങ്ങളിൽ മലയാളി സമൂഹത്തിന് സമ്മാനിച്ച അന്നൂർ പഠന കോഴ്സ് പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴിയാണ് നമ്മൾ എന്ന ഓരോ പഠിതാവിലേക്കും എത്തുന്നത്. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ സന്ദർശിച്ച് എന്ന് തന്നെ അതിൽ കണക്ട് ചെയ്യാത്ത ആളുകൾ മൊഡ്യൂളിൽ എൻറോൾ ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്ന സൗകര്യമുള്ള ഒന്നാണ്. മുൻപ് കഴിഞ്ഞു പോയ കോഴ്സുകളും ഇനിയും പഠിക്കാമെന്നതുകൂടി അതിൻ്റെ ഒരു പ്രത്യേക സൗകര്യമാണ്. എല്ലാ കോഴ്സുകളും ഓപ്ഷനിൽ ലഭ്യമാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ 97-745-845
2: ഇതിപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് 500-ൻ്റെ മൊഡ്യൂൾ 16 ആയോ? അപ്പോൾ 15-ണപ്പോൾ എന്താവുക? അതേപോലെ തന്നെ 31-ാമത്തെ ക്ലാസ് ഇപ്പം നാളെ തുടങ്ങും. 30 ക്ലാസ് കേൾക്കാതെ ഇപ്പം ഞാൻ 31-ാമത്തെ ക്ലാസ് ഇങ്ങനെ കേൾക്കുക.
1: അതെ,
2: പുതിയ ശ്രോതാക്കൾക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടാവും, ഇടയ്ക്ക് വെച്ച് മിസ്സായ ആൾക്കാർക്കും തോന്നുന്നുണ്ടാവും. പക്ഷേ പീസ് റേഡിയോ ശ്രോതാക്കളുടെ നമ്മളുടെയൊക്കെ ഒരു പിന്നെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞും ഒരുപാട് ചർച്ചകൾക്ക് വിധേയമാക്കി നല്ലൊരു ടീമാണ് ഈ കോഴ്സ്
1: രൂപപ്പെടുത്തുന്നത്.
2: യെസ്, അപ്പം സ്വാഭാവികമായി നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ മനസ്സിലായിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ക്ലാസ്സുകൾ
1: വീണ്ടും കേൾക്കാനുള്ളൊരു
2: ഓപ്ഷൻ പീസ് റേഡിയോ കോഴ്സിലുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, പീസ് റേഡിയോ എടുത്ത് കോഴ്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി ഒന്ന് എൻറോൾ ചെയ്യണം. എൻറോൾ ചെയ്യാൻ അത്ര വലിയ പണിയൊന്നുമില്ല, അത് ആ കോഴ്സ് ഓപ്ഷൻ എടുക്കുമ്പോൾ കാണാം. വളരെ സിമ്പിളായിട്ട് ചെയ്താൽ നമുക്ക് കേട്ടേണ്ട എല്ലാ വിഭവങ്ങളും പീസ് റേഡിയോയിലുണ്ട്.
1: അപ്പം ഇത് നിരന്തരമായി കേൾക്കുകയും ഇതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇത് ആവർത്തന വിരസതയാണെങ്കിൽ, എന്നാൽ ഇന്ന് പുതുതായി വന്ന ആളുകൾ ഇതുവരെ എൻറോൾ ചെയ്യാത്ത ആളുകൾ അവർക്കൊക്കെ ഇതൊരു അവസരം കൂടിയാണ്, പുതിയൊരവസരമാണ്. മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നത് ഫാമിലി ലൈവ് ടെലിഗിസിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്.
2: ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ, ഫാമിലി ലൈവ് ടെലിഗിസിലേക്ക് പങ്കെടുക്കാൻ ആൾക്കാരെ, നല്ല രസമാണ് പ്രോഗ്രാം അല്ലേ? ഉത്തരം കുട്ടി ഇങ്ങനെ പറയും, ഉമ്മ അങ്ങനെ ചെവിയിൽ പറഞ്ഞോളാം.
1: അതെ അതെ
2: അതാണല്ലോ ഫാമിലി ലൈവ് ടെലിഗിസ്. അതിലേക്ക് വിളിക്കേണ്ട നമ്പർ 9020840840 90 20 840 എന്ന നമ്പറിലേക്കാണ് വാട്സപ്പ് ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക്, അത് ആ ഒരു ലിങ്ക് നമുക്ക് ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അതിലേക്ക് വരും.
1: കൊല്ലത്ത് നിന്ന് അനീസ പറഞ്ഞൊരു കാര്യമുണ്ട്. എ നെഗറ്റീവ് റേറ്റ് ഗ്രൂപ്പാണ് എൻ്റേത്. ഞാൻ 26 വയസ്സിൽ ഡൊണേറ്റ് ചെയ്തു. മുളയൂട്ടുന്ന സമയമായിരുന്നു, നോമ്പായിരുന്നു. നോമ്പ് മുറിച്ച് ഫുഡ് കഴിച്ച് ചെല്ലാൻ ഡോക്ടർ പറഞ്ഞു. മരണവക്കിലെത്തിയ ഒരു ഹിന്ദുവായ സ്വീകർത്താവ് ഞങ്ങൾ രണ്ട് മുസ്ലിമിൻ്റെ ഡൊണേഷൻ മൂലം രക്ഷപ്പെട്ടു അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ എന്നാണ് അവർ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്ര.
2: നമ്മളൊരു ഒരു വിശ്വാസി എന്ന നിലക്കൊരു തലത്തിലേക്ക് ഉയരുന്നത് അങ്ങനെയാണ്. പ്രശ്നം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് നേരെ ഇടപെടും. അത് ആരുടെയും മുഖം നോക്കിയിട്ടല്ല, മതം നോക്കിയിട്ടല്ല, അതുപോലെ തന്നെ അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന നോക്കിയിട്ടല്ല, രാഷ്ട്രീയം നോക്കിയിട്ടല്ല, മറിച്ച്
1: മനുഷ്യത്വം. അതിന് പറഞ്ഞാൽ എന്താ, പഠിച്ചോണ്ടിത് പ്രതിഫലം കിട്ടണം എന്നുള്ളതാണ്. അവിടെ മനുഷ്യത്വമാണ് നിലനിൽക്കുന്നത്.
2: അതാണ് മാഷാല്ലാ ഈ ഒരു സഹോദരി ചെയ്ത ഒരു നന്മ നമുക്കൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അസ്സലാമുക്കാം, ഒരു പാട്ടൊക്കെ ആവട്ടോ.
1: പാട്ടാവാം,
2: ഒരു പാട്ടൊക്കെ ആവാം.
1: പക്ഷേ നൗഫൽ ചുങ്കത്തിന്റെ ഈ ഒരു വാക്ക് പറഞ്ഞിട്ട് പാട്ടാക്കിയാലോ എന്ന് തോന്നാം. പല സമയത്ത് ബ്ലഡ് ആവശ്യമായി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു നീണ്ട ലിസ്റ്റ് ലഭിക്കും. പക്ഷേ അതിൽ വിളിച്ചാൽ പലരും ഫോൺ എടുക്കാറില്ല. എടുത്താൽ തന്നെ പലരും വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാകും. വിളിക്കുന്ന ആളുകൾ എത്ര വലിയ മാനസികാവസ്ഥയിലാകും വിളിക്കുക എന്ന് പലരും കരുതില്ല. പ്രധാനമായും ലിസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് കൊടുക്കാൻ താല്പര്യമുള്ളവരെ മാത്രം ലിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അവർ ഏത് സമയത്ത് വിളിച്ചാൽ കൊടുക്കാൻ സന്നദ്ധമാവുകയും വേണം. ഇതൊരു ഇതാണ് നമ്മൾ സുഹൃത്ത് നേരത്തെ പറഞ്ഞ പോയിന്റ്. അത് ഏറ്റവും പ്രധാനമാണ്. ആ സമയത്ത് അവർ സന്നദ്ധത ഏത് സമയത്തുണ്ട് എന്ന് അറിയിച്ച ആൾക്കാരുടെ ലിസ്റ്റ് കിട്ടിയാൽ മതി. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞ പാട്ടിലേക്ക് പോകാൻ തോന്നുന്നു. എന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് പാട്ടിലാക്കാം. അപ്പോ
2: അങ്ങനെ പാട്ടിലാക്കണ്ട.
1: അല്ല, നമ്മുടെ പാട്ടിലേക്ക് കൊണ്ടുവരണ്ടേ? ആദ്യം പാട്ടില് പാട്ട് കേൾക്കട്ടെ. ഏതാണ് സ്വരത്തിൽ ഏതാണുള്ളത്?
2: അഖില ലോക പാലകന്റെ. ഞാൻ പാടണോ?
1: അല്ല, വേണ്ട വേണ്ട.
2: ഓക്കെ,
1: പാടണ്ട. അഖില ലോക പാലകന്റെ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനം ആലപിക്കുന്നത്
2: ശ്രോതാക്കൾ കേൾക്കട്ടെ. എന്നിട്ട് നമുക്ക് പറയാം ആരാണ് പാടിയതെന്ന്. ശ്രോതാക്കൾ പറയട്ടെ.

0: അതിമനോഹരമായ വാക്കുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തെ അണിനിരക്കുന്നതിനെ പറ്റിയുള്ള ഈരടികൾ കൊണ്ട് ഇമ്പമാർന്ന ഒരു ഒരു എന്താ പറയാ വാക്കുകളില്ല, മനോഹരമായിരിക്കുകയാണ്.
1: സിദ്റത്തുൽ മുൻതഹ
0: ഇവിടെ ഒരു പേരാണ്, അവിടെ ഒരു മരമാണ്. ഇവിടെ പാടിയ കുട്ടിയുടെ പേരാണെങ്കിൽ അവിടെ നമുക്കിതൊരു മരമാണ്. നമ്മളൊന്ന് പറഞ്ഞ കാര്യമുണ്ട്, സ്വർഗത്തിലെ മരം അല്ലേ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അത് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. മരത്തെ കുറിച്ച്
1: മാതാപിതാക്കൾക്ക് സിദ്റത്തുൽ മുൻതഹയുടെ മാതാപിതാക്കൾക്ക് അങ്ങനെ ആക്കി തീർക്കട്ടെ.
0: നഫീസ പി എ താമരശ്ശേരി കുറെ നേരത്തെ അയച്ചൊരു മെസ്സേജ് ഉണ്ട്. പ്ലാസ്റ്റിക്കും പാമ്പേഴ്സും നാട്ടിൽ നല്ല വെള്ളത്തിൽ കൂടി ഒഴുകി നടക്കുകയാണ്, പിന്നെ എങ്ങനെയാണ് രോഗം വരാതിരിക്കും? നമ്മൾ തന്നെയാണ് രോഗം വരുത്തുന്ന രോഗാണുക്കളൊക്കെ ഉണ്ടാക്കുന്നതും. മഴ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോഴും ശുദ്ധമാണ്, ഇറങ്ങിക്കഴിഞ്ഞാൽ അശുദ്ധമാവുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ കരങ്ങളാണ് എന്നത് സത്യമാണ്.
1: ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ്. ഈ പാട്ടിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, മുസനബിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ അങ്ങനത്തെ നൂഹ്നബിൻ്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞാണ് പാട്ട് വേറെ തലത്തിലേക്ക് ഇങ്ങനെ പോയില്ലേ, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക്.
0: ശിർക്ക് തൗഹീദ് അല്ലേ. ഹോസ്റ്റിംഗ് പാനലിൽ ഇരിക്കുന്നതിനേക്കാൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഹരം പറഞ്ഞറിയിക്കാനാവില്ല. 6 മണിക്ക് ആരംഭിക്കുന്ന ഈ വൈജ്ഞാനിക യാത്രയിൽ നിങ്ങളോടൊപ്പം ഇരിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാമിങ്ങിനെ കട്ടായി പോകുന്നുണ്ട്, അത് എനിക്ക് മാത്രമാണോ? ഏതായിരുന്നാലും അള്ളാഹു ഇത് ലോക അവസാനം വരെ നിലനിർത്തട്ടെ, ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരമാവട്ടെ എന്ന് നസ്രു.
1: ഞാൻ തുടങ്ങി വെച്ചപ്പിന്റെ മനസ്സിൽ ഞാൻ പിന്നെ എനിക്ക് തോന്നി അത്
0: നസ്രു ആയിരിക്കും തോന്നിയില്ലേ. ചില ആളുകളുടെ വാക്കിനെ നമ്മൾ തിരിച്ചറിയുന്നത് പോലെ എഴുത്തുകളെ പോലും തിരിച്ചറിയുന്നു.
1: എപ്പോഴും പറയത് നമ്മൾ അവിടെ ഇരിക്കുന്നതിലേക്കാൾ ഫീലാണ് ഇതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അശ്രുക്ക യാത്രയിലൊക്കെ ഇങ്ങനെ അശ്രുക്ക രസം എന്താ വെച്ചാൽ, അശ്രുക്ക നമ്മളെ, ഞാൻ പാണ്ടിക്കാടാണല്ലോ, പാണ്ടിക്കാട് പരിസരത്ത് കൂടി മൂപ്പര് പോകണേ, അപ്പോൾ മൂപ്പര എവിടെയാണോ ഉള്ളത് അവിടുന്ന് ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു പിക്ക് എടുത്തിട്ട്
0: പോയിരുന്നു അല്ലേ.
1: മിക്കവാറും അദ്ദേഹം റേഡിയോയിലേക്കുള്ള യാത്രയിലൊക്കെ ഇങ്ങനെ ഉള്ള സമയത്തൊക്കെ ഇങ്ങനെ.
0: പിന്നെ നമ്മള് നേരത്തെ ഈ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ സദസ്സിലിരുന്ന ആളുകളോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഒരു വിശ്വാസിയുടെ ഉപമയായ മരം ഏതാണ് എന്ന്. ഇബ്നു മർദി അല്ലാഹുവിനു പിന്നീട് ഉപ്പനോട് പറയണ്ട, എനിക്ക് അറിയായിരുന്നു അതിൻ്റെ ഉത്തരം, വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായതിനടുത്ത് ഞാൻ പറയാൻ മടിച്ചതാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു അദബാണ് ഒന്ന്. മറ്റൊന്ന് ഉമർലാൻ പറയുന്നുണ്ട്, അവിടെ അത് നോക്കണ്ട, നമുക്കറിയണ പറയായിരുന്നു ഉത്തരം. പലരും പല മരം പറഞ്ഞു, ദൂരത്തുള്ളൊക്കെ പറഞ്ഞു. പലപ്പോഴും അതിൽ വേറൊരു തത്വം കൂടിയുണ്ട്, നമ്മൾ ഒരു ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ അടുത്തുള്ളതിനെ ഓർക്കൂല, ദൂരത്തുള്ളതാണ് ആലോചിക്കുക, സ്വന്തം കയ്യിലുള്ളതിനെ നമ്മൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പം അവർക്ക് അത്രമേൽ ഒട്ടി നിൽക്കുന്ന മരത്തെ അവർ മറന്നു, അവർ പലതും പറഞ്ഞു. അതൊന്നുമല്ല, ഉത്തരം ഏതായിരുന്നു? ഈത്തപ്പനായിരുന്നു. കാരണം ഈത്തപ്പനക്ക് എന്തില്ല, ഓഫ് സീസൺ ഇല്ല. അത് ഏറ്റവും ദൃഢമായ മരമാണ്, അതിൻ്റെ ഇലകൾ ഒരിക്കലും തണല് നൽകാതിരിക്കുന്നില്ല, ഇലകൾ പൊഴിഞ്ഞു പോകുന്നില്ല. പിന്നെ അതുമല്ല, എപ്പോഴും കായുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് അത് അത് മാത്രമല്ല, അതിന് സീസൺ ഓഫ് സീസൺ ഇല്ല ഒന്ന്, മറ്റൊന്ന് സീസൺ ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രത്യേക സമയത്ത് സമൃദ്ധമായിട്ട് വരുന്നു, എന്നാൽ ബാക്കിയുള്ള സമയത്തൊക്കെ അത് നിലനിൽക്കുകയും ചെയ്യുന്നു. ഇതുപോലെയാണ് വിശ്വാസി. വിശ്വാസിക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഒരു സീസൺ വരും, പുണ്യത്തിൻ്റെ ഒരു സീസൺ വരും, എന്നാലേ ബാക്കിയുള്ള സമയത്തൊക്കെ അവന് പുണ്യങ്ങളൂടെ പോവുകയും ചെയ്യും. അവനൊരിക്കലും വേറെ ആൾക്ക് അന്യമായിട്ട് നിൽക്കുന്നില്ല. ഇങ്ങനെ ഭയങ്കര ഒരു കണക്ഷൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ കൊടുക്കുന്നുണ്ട് മരവുമായി
1: ബന്ധപ്പെട്ടിട്ട്,
0: പ്രത്യേകിച്ച് ഈത്തപ്പഴത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിലൊക്കെ നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഉപമകൾ ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്.
1: റേഡിയോ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മാസത്തെ കുറിച്ച് പറഞ്ഞു, മുഹറം 5 ആണല്ലോ. അപ്പോ 9ഉം 10ഉം ഇൻഷാല്ലാ വിശ്വാസികളൊക്കെ നോമ്പെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. വ്യാഴം വെള്ളിയും അല്ലേ, വ്യാഴം വെള്ളിയും. അപ്പം ഈ ഒരു സമയത്തും ഇതൊന്നും അല്ലാതെ വേറെ കുറെ കാര്യങ്ങളിൽ പെട്ടുപോയ ആളുകളുണ്ട്. ഇതൊരു ഈ ഒരു മാസത്തെ കുറിച്ച് വേറൊരു തലത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്ന കുറേ ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വഴിവിളക്ക്. 2570 വഴിവിളക്കാണ് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ആണ് ഇന്നത്തെ വഴിവിളക്കിൽ. ശകുനം നോക്കുന്നവനും ശകുനം നോക്കിപ്പിക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ല. ഇതാണ് ശ്രോതാക്കളെ വഴിവിളക്ക്. ഈ ഒരു മാസം നമ്മുടെയൊക്കെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നമ്മളുമായി ബന്ധപ്പെട്ട ആർക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു മെസ്സേജാണ്. ഒരു ദൗത്യമാണ്, ഒരു വെറും മെസ്സേജല്ല, ഒരു വലിയൊരു ദൗത്യമാണിത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? വഴിവിളക്കിൻ്റെ ഒരു പോസ്റ്ററുണ്ട്, അത് ഏത് ഭാഷയിലുള്ള ആളുകൾക്കും കൊടുക്കാൻ പറ്റിയതാണ്. ഇംഗ്ലീഷിലുണ്ട്, തമിഴിലുണ്ട്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുങ്ക്, നേപ്പാളി, ബംഗ്ല, മറാഠി, ടെഗ്ലോഗ്, ഈ ഭാഷകളിലെല്ലാം വഴിവിളക്ക് ലഭ്യമാണ്. നമ്മളൊന്നുമല്ല, ഇത് നമ്മുടെ സ്റ്റാറ്റസ്, ഈ ഒരു പോസ്റ്റർ സ്റ്റാറ്റസ് വെക്കുന്നതിലൂടെ ഇവർക്കൊക്കെ ഇത് കാണാം. നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു പ്രബോധനം തന്നെ അല്ലേ, അങ്ങനെ പറഞ്ഞുകൂടെ?
0: യെസ്,
1: ഒരു പ്രബോധന മാർഗമാണത്. ഓക്കെ, ഈ ഒരു മാസം ഇത് പറ്റുള്ളൂ.
0: അതെ അതെ,
1: ഈ ഒരു മാസം ഇത് പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ ഒരു പോസ്റ്റർ ഇൻഷാല്ലാ ചെയ്യാം.
0: കൂട്ടത്തിൽ കുറച്ച് സമയം മാത്രമേ ഇനി നമുക്ക് ബാക്കിയുള്ളൂ. ഒരല്പസമയം ചിന്തക്ക് വേണ്ടി നമുക്കൊന്ന് മാറ്റിവെക്കാൻ തോന്നുന്നു. ചിന്തയുടെ വാക്കുകളൊന്ന് കേൾക്കാം.
2: ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എൻ്റെ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ നിങ്ങൾ പറയുകയാണെങ്കിൽ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. എല്ലാ നാട്ടിലും ഇങ്ങനത്തെ ആൾക്കാരനാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതെന്താ സംഭവം എന്നറിയോ? നല്ല മഴയാണ്, ഓവിച്ചാൽ ബ്ലോക്കായി നിറഞ്ഞ് കവിഞ്ഞ് റോട്ടിലേക്ക് ഓടിക്കുകയാണ്. ഇത് കണ്ട ഈ സ്കൂട്ടറിൽ വന്ന അദ്ദേഹം ഞങ്ങളുടെ അടുത്തുള്ള ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഈ വിവരം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വന്നിട്ട് അതിനുള്ള കാരണങ്ങൾ എന്താണെന്നിങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്ക് ഞങ്ങൾ അവിടെ എത്തി. നല്ല മഴയായത് കൊണ്ട് തന്നെ വേറെ ആരും വിളിക്കാൻ നിന്നില്ല കേട്ടോ. ഞങ്ങൾ എവിടെയാണ് ബ്ലോക്ക് എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ്. അപ്പോഴേക്ക് ഇതാ അടുത്ത ആൾ എന്താണ് ഇവിടെ സംഭവം എന്ന് അറിയാനും വേണ്ടി വണ്ടി നിർത്തി. തന്നെയും ഈ സേവനത്തിലേക്ക് ആവശ്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഈ സേവനത്തിൽ ഞങ്ങളെ കൂടെ കൂട്ടുകൂടുകയാണ്. അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ ശ്രമം ഈ ബ്ലോക്ക്, സിമെന്റ് ബ്ലോക്ക് പൊന്തിക്കുക എന്നുള്ളതാണ്. അപ്പോഴേക്കും ഇതാ അടുത്ത ആളും എത്തി. ഇതൊക്കെ വിളിക്കാതെ കണ്ടറിഞ്ഞ് വരികയാണ് കേട്ടോ. ഇതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റ്. അങ്ങനെ നമ്മൾ ആ സിമെന്റ് ബ്ലോക്ക് പൊക്കി. ഭാഗ്യവശാൽ നമ്മൾ പൊക്കിയ സ്ഥലത്ത് തന്നെയാണ് ബ്ലോക്ക് വന്നത്. ഇതാ ഇതുപോലെ കച്ചറ അടിഞ്ഞടിഞ്ഞ് ബ്ലോക്കായതാണ്. ഇതിങ്ങനെ ഇവിടെ വരാനുള്ള കാരണം ഒരു പോസ്റ്റ് ഇതിനടിയിലുണ്ട്, അത് ഒലിച്ചു വന്ന് വിലങ്ങടിച്ച് നിന്നതാണ്. അതിൽ ഇതിൽ ഓരോ കച്ചറകൾ ഓരോന്നോരോന്നായി വന്ന് ഇങ്ങനെ അടിഞ്ഞുകൂടിയതാണ്. അതാണ് ഈ ബ്ലോക്കിനുള്ള മെയിൻ കാരണം. അപ്പൊ ആ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി ആദ്യം ഈ കച്ചറകളെല്ലാം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് മാറ്റി ഇതിനടിയിലുള്ള പോസ്റ്റ് എടുക്കാനുള്ള ശ്രമത്തിലാണ്. പോസ്റ്റിന്റെ സെന്റർഭാഗം പൊട്ടിച്ചിട്ട് ബെൻഡാക്കിയിട്ട് വേണം അതിലൂടെ വലിച്ചെടുക്കാൻ. അപ്പൊ അതിനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാ എല്ലാവരും കൂടി പോസ്റ്റ് വലിച്ച് പുറത്ത് എത്തിച്ചു. വീണ്ടും ആളുകൾ ഓരോരുത്തരായി വന്നത് ആ പോസ്റ്റ് അപ്പുറത്തേക്ക് മാറ്റുകയാണ്. എന്ത് സുന്ദരമായ കാഴ്ചകൾ അല്ലേ. ഒരു മണിക്കൂർ കൊണ്ട് മൊത്തം വർക്ക് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. 11 മണിക്ക് തുടങ്ങി 12 മണി ആയപ്പോഴേക്കും
0: സുഹൃക്കാം. ഇതൊരു നല്ല പോസ്റ്റ്. ഇതിങ്ങനെ ചിന്തക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ നമ്മൾ. കണ്ടപ്പോൾ പലതും ഇങ്ങനെ കിട്ടി. പക്ഷെ എനിക്ക് തോന്നി എന്നിപ്പോൾ ഇവർക്ക് പറഞ്ഞല്ലോ, നമ്മൾ മഴക്കാല രോഗവുമായി ബന്ധപ്പെട്ട് സന്ദർഭം അനുസരിച്ച് പ്രതികരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. പിന്നെ കുറേ നേരം ആലോചിച്ചിട്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. അത് ആ സമയത്ത് നല്ല മഴയുള്ള സമയത്ത് ഓവുചാല് ബ്ലോക്കായി അതിലുള്ള വൃത്തികെട്ട വെള്ളമൊക്കെ പുറത്തേക്ക് റോട്ടിലൂടെ പോകുന്നു. റോഡിങ്ങനെ നിറഞ്ഞ് വെള്ളം ഇങ്ങനെ ഇതായിപ്പോണ്ട് വാഹനങ്ങൾ അതിലൂടെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സമയത്താണ് എന്തു സംഭവിക്കുന്നത്. ഈ ഒരു സമയത്താണ് അദ്ദേഹം വളരെ, ഈ പറയുന്ന ആൾ വളരെ പ്രയാസപ്പെട്ട് ഒരാൾ ആദ്യം തുടങ്ങി വെക്കണത്. പക്ഷെ അതിലേക്ക് കുറേ ആളുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. ആരും വിളിക്കാതെയും പറയാതെയാണ് ഈ ഒരു നന്മ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഉള്ള ഒന്ന്, തിന്മ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ അത് കാണുന്നതിന് നന്മയുള്ള ഈ വശങ്ങൾ കൂടി നമ്മൾ കാണണം. തിന്മ കണ്ടിട്ട് ജനറലൈസ് ചെയ്യുന്ന അവസ്ഥയാണ് പൊതുവെ ഉള്ളത്. നന്മയുള്ള മനുഷ്യന്മാരുണ്ട്, നമുക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണം എന്നുള്ളത് കൂടി ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.
1: യെസ്, ചെയ്യുന്നത് വളരെ നമ്മളെ ചെറിയൊരു എഫേർട്ടായിരിക്കും, പക്ഷേ ഒരു സമൂഹത്തിന് വലിയ താങ്ങും തണലും ആയിരിക്കും അത്. അപ്പോൾ നമ്മുടെയൊക്കെ ഇപ്പോൾ സ്ത്രീകളൊക്കെ പൊതുവെ ചെയ്യുന്ന വേറൊരു പ്രശ്നമുണ്ട്, കുട്ടികൾ അപ്പിട്ട് കഴിഞ്ഞാൽ, അപ്പിട്ട് കഴിഞ്ഞാൽ മുമ്പൊക്കെ ചെയ്തിരുന്നത് അതൊരു ചകിരി അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ ഇങ്ങനെ നേരെ തെങ്ങിൻ്റെ മുരട്ടിലേക്ക് എറിയും. ഇപ്പം ട്രെൻഡ് മാറി, ഇപ്പം അത് പാമ്പേഴ്സായി. പക്ഷെ അപ്പോഴും ഇത് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു സിസ്റ്റത്തിലേക്ക് പലരും എത്തിക്കണില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു തിന്മയാണത്, ഒരു തെറ്റാണ്. അപ്പോൾ ചില അസുഖങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് ഷിഗല്ല പോലത്തെ അസുഖങ്ങളല്ലേ, ഇതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലത്തെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് സ്പ്രെഡാവും. അത് ഒരു കാക്ക വന്നിട്ട് അതിമ തൊടും, അതേ കാക്ക നമ്മുടെ തൊട്ടടുത്തുള്ള കിണറിൽ വന്നിട്ട് ഇരിക്കും, പിന്നെന്താ സംഭവിക്കുക? അപ്പോൾ ചെയ്യുന്നത് ചെറിയൊരു തിന്മയാണെങ്കിൽ പോലും അതിൻ്റെ ഡെപ്ത് വളരെ അധികമായിരിക്കും.
0: നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ കണ്ടിരുന്നു ഒന്നും പറയാനില്ല, നല്ല സന്തോഷം തോന്നി എന്നാണ്. ഓക്കോ, ഇൻഷാല്ലാ.
1: നമ്മളെ ക്വിസിൻ്റെ ഉത്തരം ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. ശ്രോതാക്കൾക്കൊക്കെ അറിയാം, സിമ്പിളായ ചോദ്യമായിരുന്നു. നമ്മൾ ചോദ്യതായിരുന്നു ഹിജ്റ വർഷം ആരംഭിക്കുന്നത് ഏത് സംഭവത്തെ ആസ്പദമാക്കിയായിരുന്നു എന്ന ചോദ്യം. ശരിയായ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്കുള്ള പാലായണം അഥവാ ഹിജ്റ ഇതായിരുന്നു ശരിയായ ഉത്തരം.
0: ഹിജ്റയാണ്. അപ്പോൾ അതിൻ്റെ വിജയികളെയാണ് നമ്മൾ വായിക്കുന്നത്. മുഹമ്മദ് കെ പാലപ്പുഴ, മുംതാസ് ബീഗം എം സി സി തിരൂർ, നുസ്രത്ത് പി കെ വലിയ പറമ്പ,
1: ആയിഷ പരപ്പനങ്ങാടി,
0: ജിയാദ് കെ പി,
1: ഉമ്മു കുൽസു ചിറമംഗലം,
0: സിദ്ദീഖ് മടത്തൊടിയിൽ പെരുമ്പലം,
1: നെസ്രുക്ക മഞ്ഞപ്പെട്ടി അല്ല നെസ്രു മഞ്ഞപ്പെട്ടി സോറി,
0: ഇസ്സ മുറിവിഴക്കൽ, മുറിവഴിക്കൽ, മുഹമ്മദ് അസ്ലം കോർഫുഖാൻ ഷാർജ,
1: മുഹമ്മദ് കബീർ പള്ളിപ്പാടം പുള്ളിപ്പാടം,
0: ബഷീർ എം കെ പോത്തംകണ്ടം
1: കണ്ണൂരിൽ നിന്നും,
0: ഇബ്നു അബ്ദുള്ള മാട്ടൂൽ കണ്ണൂർ. ഒരിക്കൽ കൂടി വായിക്കാം. മുഹമ്മദ് കെ പാലപ്പുഴ, മുംതാസ് ബീഗം എം സി സി തിരൂർ, നുസ്രത്ത് പി കെ വലിയ പറമ്പ, ആയിഷ പരപ്പനങ്ങാടി, ജിയാദ് കെ പി ഉമ്മുകുൽസു ചിറമംഗലം, സിദ്ദീഖ് മടത്തുടയിൽ പെരുമ്പലം, നെസ്രു മഞ്ഞപ്പെട്ടി, ഇസ മുറിവിഴക്കൽ, മുഹമ്മദ് അസ്ലം കോർഫുഖാൻ ഷാർജ, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, ബഷീർ എം കെ പോത്തംകണ്ടം, ഇബ്നു അബ്ദുള്ള മാട്ടൂൽ കണ്ണൂർ. പ്രിയമുള്ളവരെ, അപ്പോൾ വിജയികളെ എല്ലാവിധ വിജയികളും തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും സന്തോഷവും നേരുന്നു.
1: ഇന്നത്തെ ലൈവിൽ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് തോന്നുന്നത് ഇനി ഒരുപാട് ആൾക്കാർ മെസ്സേജുകൾ വായിക്കാനുണ്ടായിരുന്നു, കുറച്ച് പ്രോഗ്രാമുകൾ നമുക്ക് പെൻഡിംഗ് ഉണ്ട്, പക്ഷെ സമയം അനുവദിച്ചില്ല.
0: ഓക്കെ, ഇൻഷാല്ലാ. ഇപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് തിരഞ്ഞെടുക്കുന്ന സിസ്റ്റം തന്നെയാണെന്ന് നെസ്രു മഞ്ഞപ്പെട്ടി. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും വളരെ സന്തോഷത്തിലും ആയുസ്സിലും ആരോഗ്യത്തിലും ഒക്കെ നിലനിൽക്കാനും ആഫിയത്തോടു കൂടി നമുക്ക് വീണ്ടും സംസാരിക്കാനൊക്കെ ഉള്ള തോഫിക്കാൻ പ്രധാനം ചെയ്യട്ടെ.
1: ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ഒരു തുടക്കമാവട്ടെ.
0: ഇന്നത്തെ മോർണിംഗ് ലൈവിൽ ഞാൻ വി ടി അബ്ദുൽ സലാം,
1: കൂടെ
0: സുഹർ പാണ്ടിക്കാട്, ടെക്നിക്കൽ വിങ്ങിൽ നിന്ന് ഷിഹാബ്, അതുപോലെ ഹനീഫ വണ്ടൂർ,
1: പിന്നെ ഷിഹാബിന്റെ ഒരു ബ്രദർ കൂടിയുണ്ട് ഷിബിൽ.
0: ഷിബിൽ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ ലൈവ് സെഷൻ അവസാനിച്ചു. ഇനി നമ്മൾ നേരെ പീസ് റേഡിയോ വൈബ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. വൈബ്സിൻ്റെ ഇന്നത്തെ ആങ്കറിംഗ് ഡെസ്കിൽ ഞാൻ നസറുള്ള, മഞ്ഞപ്പെട്ടി എന്നോടൊപ്പം മുസ്തഫ മാസ്റ്റർ, എപ്പിക്കാട്. മുസ്തഫ മാസ്റ്റർ, നമ്മൾ നേരെ വൈബ്സ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നേരെ ഇൻസൈറ്റിലേക്കാണ് പ്രവേശിക്കാറുള്ളത്. ആമുഖങ്ങളൊന്നുമില്ലാതെ നമ്മൾ നേരെ ഇൻസൈറ്റിലേക്ക് പ്രവേശിക്കുകയാണ്.
1: ഇൻസൈറ്റിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫിയാണ്. ഖുർആൻ പ്രവാചകന്റെ വചനമോ എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ എതിരാളികൾ കാലങ്ങളായി വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ കാലഘട്ടം മുതൽ അത് അനവരതം തുറന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. ജിന്നുകളും മനുഷ്യരും ഒരുമിച്ചു കൂടിയാലും അതുപോലെ ഒന്ന് കൊണ്ടുവരുവാൻ സാധ്യമല്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഗണ്ഡിതമായി പ്രഖ്യാപിച്ചതാണ് വിശുദ്ധ ഖുർആൻ. ഖുൽ ഇൻജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യുഅതൂ ബിമിത്ലി ഹാദൽ ഖുർആനി ലാ യഅതൂന ബിമിത്ലിഹി വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ളഹീറ. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ മനുഷ്യന്മാരും ജിന്നുകളും ഖുർആൻ പോലത്തെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ചു കൂടിയാലും അതുപോലെ ഒന്ന് നിങ്ങൾക്ക് കൊണ്ടുവരിക സാധ്യമല്ല. ആ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വത്തെയും അതിൻ്റെ പ്രോജ്വലതയെയും ചെറുതാക്കി കാണിക്കാനും അവഗണിക്കാനുമൊക്കെ ശത്രുക്കൾ പരിശ്രമിച്ചു വന്നിട്ടുണ്ട്. അക്കാര്യം വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചതാണ്. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. അവരുടെ വായകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ നൂറിനെ ഒതുക്കെടുത്താനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. സത്യ നിഷേധികൾക്ക് എത്ര ഉറപ്പാണെങ്കിലും അല്ലാഹുവിൻ്റെ ഈ നൂറിനെ അവൻ പൂർത്തിയാക്കും, അതവൻ സംരക്ഷിക്കുകയും ചെയ്യും. മനുഷ്യന്മാരുടെ കൈകടത്തലുകളില്ലാത്ത, ആർക്കും വേഗത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പൂർണ്ണമായ സംരക്ഷണം. ഇന്ന നഹ്നു നസ്സൽന ദിക്ര വ ഇന്ന ലഹു ലഹാഫിളൂൻ. നിശ്ചയം ഇതിനെ നാം ഇറക്കിയതാണ്, ഈ ദിക്റിനെ നാം സംരക്ഷിക്കും. അപ്പോൾ നേർക്കുനേരെ വിശുദ്ധ ഖുർആനിനെ എതിർക്കാൻ കഴിയുകയില്ല, അതിൻ്റെ പ്രോജ്വലതയ്ക്ക് കോട്ടം തട്ടിക്കാൻ സാധിക്കുകയില്ല, അതിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനുള്ള പരിശ്രമം അത് വൃഥാവിലാണ് എന്നൊക്കെ മനസ്സിലാക്കിയ ആളുകൾ എന്താണ് ഈ മഹാപ്രകാശത്തെ ഇരുട്ടിലാക്കാൻ ഉള്ള വഴി എന്ന് അവർ ആലോചിച്ചുകൊണ്ടാണ് പലപ്പോഴും അവാസ്തവമായിട്ടുള്ള, സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, അതേസമയത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കഴിയുമെന്നവർ വിചാരിക്കുന്ന തരത്തിലുള്ള ചില ശുബഹാത്തുകൾ അവർ പടച്ചുവിടാറുള്ളത്, അഥവാ ചില സംശയങ്ങൾ അവർ ഉണ്ടാക്കി വിടാറുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ എടുത്തു വച്ചുകൊണ്ടും വിശുദ്ധ ഖുർആനിൻ്റെ ഉള്ളടക്കത്തെ ചോദ്യം ചെയ്തുമൊക്കെയാണ് അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കെടില്ലാത്തം പറഞ്ഞ ഒരു കാര്യമാണ് ലാ യതീഹിൽ ബാത്തുലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി തൻസീലു മിൻ ഹക്കീമിൻ ഹമീദ്. വിശുദ്ധ ഖുർആനിലേക്ക് അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ഒരിക്കലും ഒരു ബാത്തുലും കയറി വരികയില്ല, സംരക്ഷിതമാണത്. തൻസീലു മിൻ ഹക്കീമിൻ ഹമീദ്, സ്തുത്യർഹനും യുക്തിമാനുമായ പടച്ചറബിൻ്റെ അടുക്കൽ നിന്നാണ് ഇത് അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് സംശയങ്ങളും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ആ സംശയങ്ങളുടെ മറുപടികൾ കേൾക്കുമ്പോൾ ഖുർആനിൻ്റെ പ്രോജ്വലതയും ഖുർആനിൻ്റെ അമാനുഷികതയും ഖുർആനിൻ്റെ ഭംഗിയും ഖുർആനിൻ്റെ മഹത്വവുമെല്ലാം നമുക്ക് വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയുള്ള ചില സംശയങ്ങൾ, ചില ശുബഹത്തുകൾ, അവക്കുള്ള മറുപടികളാണ് ഇൻഷാല്ലാ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, സാധാരണ ഇസ്ലാമിക വിമർശകന്മാർ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ്റെ വാചകമാണ്, അതൊരിക്കലും ഒരു ദൈവീക വാചകമല്ല എന്നു പറയാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ കലാമല്ല ഖുർആൻ, പ്രവാചകൻ്റെ കലാമാണ് എന്ന് പറയാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലും തന്നെ ചില തെളിവുകൾ തെറ്റായി ഉദ്ധരിക്കാറുണ്ട്. അതിലൊന്നാണ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, മാന്യനായ ഒരു ദൂതൻ്റെ വാക്കുകൾ മാത്രമാകുന്നു ഈ വിശുദ്ധ ഖുർആൻ. ഇത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹാഖയിൽ ഉള്ളതാണ്, അതിലാർക്കും തർക്കമില്ല. അപ്പോൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമാണ് ഖുർആൻ എന്നാണ് അവർ ആരോപണം പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രസ്തുത ആയത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും അതിൻ്റെ കോണ്ടക്സ്റ്റ് അഥവാ അതിൻ്റെ സാഹചര്യവുമൊക്കെ പരിശോധിച്ചു നോക്കിയാൽ എന്താണ് ഈ ആയത്തിൽ പറയുന്ന കാര്യം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കിയ വാചകമാണോ, അതിനിത് തെളിവാണോ എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകും. രണ്ട് ആശയ സാധ്യതകളാണ് ഈ ആയത്തിന് മുന്നിലുള്ളത്. ഒന്ന്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. കാരണം അത് പറഞ്ഞതിന് ശേഷം ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദി ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മക്കീൻ, തൊട്ടടുത്ത ആയത്തെന്താണ്, അള്ളാഹുവിൻ്റെ അർശിൻ്റെ സ്ഥാനത്ത്, അതിൻ്റെ അടുത്ത് ഉന്നതമായ സ്ഥാനമുള്ള ഒരു ദൂതൻ്റെ വാചകമാണിത്. അപ്പോൾ ഇത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓതിക്കൊടുത്ത വാചകമാണ് എന്നാണ് ഈ പറയുന്നത്. അവിടെ റസൂൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മഹാന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അതിൻ്റെ തെളിവെന്താണ്? തൊട്ടടുത്ത വാചകം തന്നെ. കാരണം ഈ റസൂലിനെക്കുറിച്ച് ആരാണ് ഈ റസൂൽ എന്ന് പറഞ്ഞാൽ ആ ദൂതൻ ആരാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി അടുത്ത ആയത്തുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സാധ്യത. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് എന്ന് വെക്കുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് വെച്ചാലും, കാരണം വിശുദ്ധ ഖുർആനിൻ്റെ ചില സിയാഖുകളിൽ നിന്ന്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? സൂറത്തുൽ ഹാഖയിൽ കാണാം, വമാഹു ബിഖൗലി ഷാഇരിൻ ഖലീലമ്മ തുഅ്മിനൂൻ, അതൊരിക്കലും ഒരു കവിയുടെ വാചകമല്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഒരു കവിവാചകമല്ല, ഒരു കവിതയല്ല, ഒരു കവി കെട്ടിയുണ്ടാക്കിയ നിർഭിനമായ കവിതകളല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ വാചകങ്ങളാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വാചകങ്ങളാണ്. വലൗ തഖവ്വല അലൈന ബഅദ ലഖാവീൽ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം എങ്ങാനും നമ്മുടെ വാചകത്തിൽ ഇല്ലാത്തൊരു കാര്യം കെട്ടിപ്പറഞ്ഞാൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം എന്ന അർത്ഥത്തിലും വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കി എന്നതാണോ? ഒരിക്കലും അല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ ഖുർആൻ പറയുകയില്ല, വിശുദ്ധ ഖുർആൻ എത്തിച്ചു കൊടുക്കുകയും ആ ഖുർആൻ കൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തവനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലിതുബശ്ശിറ ബിഹി അൽമുത്തഖീൻ, താങ്കളുടെ ഭാഷയിൽ നാം അത് എളുപ്പമാക്കിയിരിക്കുന്നു, അറബി ഭാഷയിൽ. ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ, നിങ്ങൾ ആ ഖുർആൻ കൊണ്ട് നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണം. വതുൻദിറ ബിഹി ഖൗമൻ ലുദ്ധ, ധിഖാരികളായ ആളുകൾക്ക് മുന്നറിയിപ്പും കൊടുക്കണം. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം റസൂലുള്ളാഹിൻ്റെതാണ് എന്ന് പ്രത്യക്ഷാർത്ഥത്തിൽ വേണമെങ്കിൽ പറഞ്ഞാൽ പോലും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി കെട്ടിപ്പറഞ്ഞുണ്ടാക്കി എന്നതല്ല, നേരെ മറിച്ച് പ്രസ്തുത സൂറത്തുകളിൽ തന്നെ തൻസീലു മിർ റബ്ബിൽ ആലമീൻ, അത് റബ്ബിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് വളരെ വ്യക്തമായി അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരു ഷാഇറിൻ്റെ വാചകമല്ല, ഒരു കാഹിനിൻ്റെ ജ്യോത്സ്യൻ്റെ വാചകമല്ല എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതിന് ശേഷമാണ് അത് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അറബി ഭാഷ നിയമപ്രകാരം ഇളാഫത്ത് രണ്ട് തരത്തിൽ ഉണ്ട്. ഒരാളിലേക്ക് രണ്ട് തരത്തിൽ ഇളാഫത്ത് ചെയ്യാം, ചേർത്തി പറയാം. ഒന്ന് ഇളാഫത്തു അദാ, അതായത് ആ കാര്യം ചെയ്യുന്ന വ്യക്തി. അത് രണ്ടാമത്തത് ഇളാഫത്തു ഇൻഷാ, ഒരു കാര്യം ഉണ്ടാക്കിയ ആളിലേക്ക് ചേർത്തി പറയാം. ഇവിടെ ഉദാഹരണമായി പറഞ്ഞാൽ ബാബു ഹദീദിൻ, ഇരുമ്പിൻ്റെ വാതിൽ എന്ന് പറഞ്ഞാൽ ആ ഇരുമ്പിൻ്റെ വാതിലിൻ്റെ ഉടമസ്ഥാവകാശം അത് ഇരുമ്പിനാണ് എന്നതല്ലോ അതിൻ്റെ അർത്ഥം. അതുപോലെ ഇത് ഒരു പ്രവാചകൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഉണ്ടാക്കിയത് പ്രവാചകനാണ്, ആ വാക്കിൻ്റെ പൂർണ്ണമായ മിൽക്കിയത്ത് പ്രവാചകനാണ് എന്നർത്ഥത്തിലല്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് എത്തിച്ചിട്ടുണ്ട്, പ്രവാചകനത് അദാ ചെയ്തിട്ടുണ്ട് എന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ്റെ തിരുനാവിലൂടെ തന്നെ നമുക്ക് കാണാം, തൻസീലു മിർ റബ്ബിൽ ആലമീൻ, പ്രവാചകൻ തന്നെ ഓതിത്തുന്നതാണ് ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ള വാചകമാണ്. അപ്പോൾ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്നത് ഒരിക്കലും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കിയതാണ് എന്നതിന് ഒരിക്കലും തെളിവായി ഉദ്ധരിക്കാൻ പറ്റുകയില്ല എന്നതാണ് ഇതിലൂടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ വിശദമായി നമുക്ക് പറയാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ആധികാരികമായ സംസാരത്തിലൂടെ അബ്ദുൽ മാലിക് സലഫി നമ്മെ ബോധ്യപ്പെടുത്തിയത്. ഖുർആൻ പ്രവാചകൻ്റെ വചനമോ എന്ന വിഷയത്തിലെ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് ഇപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത്. ഇനി നമുക്ക് നേരെ ഒരു സ്വരത്തിലേക്ക് പോകാം. നമ്മൾ ലൈവിൻ്റെ ആ ഒരു എന്താ പറയുക ഒഴുക്ക് കഴിഞ്ഞ് നേരെ നമ്മൾ വൈബ്സിലേക്ക് കയറി. വൈബ്സിലേക്ക് കയറുമ്പം തുടക്കത്തിൽ തന്നെ ഇൻസൈറ്റ് നല്ലൊരു ഗഹനമായൊരു ചർച്ച നമ്മൾ കേട്ടു, അല്ലെങ്കിൽ ഒരു പഠനം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചൊരു ഒരു വൈബ് ഒരു സ്വരം ഇൻഷാ അള്ളാ. അഹദാണ് ഖാലിഖ് എന്ന ഒരു ഗാനം നമുക്ക് കേൾക്കാം.

0: വൈബിൻ്റെ വൈബ്സ് തിരിച്ചറിഞ്ഞ ഒരു ഗാനമാണ് സ്വരത്തിലൂടെ നമ്മളിപ്പോൾ കേട്ടത്. അഹദാണ് ഖാലിഖ് എന്ന ഗാനം വളരെ ഹൃദ്യമായിരുന്നു.
1: പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ ഇനി ആരോഗ്യ വിചാരം പ്രോഗ്രാമാണ് നമുക്ക് കേൾക്കാനുള്ളത്. റേഡിയോയിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ വിവിധ സെഷനുകളിൽ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ പരിചയപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ ഡോക്ടർമാരുടെ സംസാരങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ചുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ആരോഗ്യ വിചാരം നമ്മൾ കേൾക്കാറുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് തീപ്പൊള്ളൽ അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്ക് ഒക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ അറിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഡോക്ടർ മുഹമ്മദ് ഫവാസും അതോടൊപ്പം തന്നെ പി വി ഹബീബ് റഹ്മാനും ചേർന്ന് അവതരിപ്പിക്കുന്ന പ്രോഗ്രാം നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. ഏറെ പ്രിയങ്കരരായ പീസ് റേഡിയോ ആരോഗ്യ വിചാരം ശ്രോതാക്കൾ, നമ്മൾ മുമ്പ് ഫസ്റ്റ് എയ്ഡ് അഥവാ പ്രഥമ ശുശ്രൂഷ എന്ന വിഷയത്തിൽ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. ഇൻഷാല്ലാ അതിൻ്റെ തുടർച്ചയായി അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പൊള്ളൽ ഏറ്റാലും അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്ക് ഏറ്റാലും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ നമ്മൾ നടത്താൻ പോകുന്ന പ്രോഗ്രാം. നമുക്ക് ആ പരിപാടി അവതരിപ്പിക്കാൻ അതിഥിയായി ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്ത നമ്മുടെ സുപരിചിതനായ ഡോക്ടർ മുഹമ്മദ് ഫവാസ് അവരുടെ തന്നെയാണ്. അദ്ദേഹം ജുബൈലിലെ ബദറൽ ഖലീജ് പോളിക്ലിനിക്കിലെ ഇൻറ്റേണിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് കൂടിയാണ്. മലപ്പുറം ജില്ലയിലെ മുറയൂർ സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ മുഹമ്മദ് ഫവാസ്, പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ ഇന്ന് ചർച്ച ചെയ്യുന്നത് പൊള്ളലേറ്റാൽ നമ്മൾ ചെയ്യേണ്ട നടപടികൾ, അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്ക് വന്നാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ പൊള്ളലേൽക്കുക എന്നത്, എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ പൊള്ളൽ എന്നുള്ളത് ഒന്ന് വിശദീകരിച്ച് തുടങ്ങിയാൽ നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു.
3: പൊള്ളലെന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൊള്ളൽ ചൂട് നമ്മുടെ ശരീരത്തിൽ ഏറ്റുകഴിഞ്ഞാൽ നമ്മുടെ തൊലി അതുപോലെ താഴെയുള്ള ടിഷ്യൂസ് അതിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, അത് ആ ചൂട് കൊണ്ട് എന്തെല്ലാമാണ് ഇതിൻ്റെ എഫക്റ്റ് വരുന്നതെന്നുള്ളതാണ് പൊള്ളൽ എന്നുള്ള ഡെഫിനിഷൻസിന് വേണ്ടി പറയാം.
2: ഓക്കെ, അപ്പം പല ടൈപ്സ് ഉണ്ട് പൊള്ളലുകൾ, അപ്പോൾ ആ ടൈപ്സ് എന്തൊക്കെ ഏതൊക്കെ രൂപത്തിലുള്ള പൊള്ളലുകളാണ് എന്നുള്ളതെന്ന് നിങ്ങൾ പറഞ്ഞാൽ നന്നായിരിക്കുന്നു.
3: അതെ, ടൈപ്സ് നമുക്ക് ശരിക്കും രണ്ട് ക്ലാസിഫിക്കേഷനാണ് പൊള്ളലുള്ളത്. ഒന്ന് അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച്, എത്രത്തോളം സീരിയസ് ആണ് എന്നുള്ള സിവിയറിറ്റി അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനുണ്ട്. രണ്ടാമത്തെ അതിൻ്റെ കാരണങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനുണ്ട്. അപ്പം സിവിയറിറ്റി വെച്ച് പറയുകയാണെങ്കിൽ 4 ഡിഗ്രിയാണ്. ഇത് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ തൊലിയുടെ ഒരു സ്ട്രക്ചർ പറയാം. തൊലി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് 2 ലെയറായിട്ട് കൺസിഡർ ചെയ്യാം. മുകളിലത് എപ്പിഡെർമിസ് എന്നുള്ള ലെയറും താഴെയുള്ള ഡെർമിസ് എന്നുള്ള ലെയറും, ഇത് രണ്ട് കൂടുമ്പോഴാണ് നമ്മൾ സ്കിന്നായിട്ട് വരുന്നത്. അപ്പം ഇനി ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് ആ മുകളിലുള്ള എപ്പിഡെർമിസിൽ മാത്രം പൊള്ളലേൽക്കുക, അതിൻ്റെ ഇമ്പാക്റ്റ് എപ്പിഡെർമിസിൽ മാത്രം വരുമ്പോൾ അത് ഫസ്റ്റ് ഡിഗ്രി. ഇനി സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്ന ബേൺസ് ഈ എപ്പിഡെർമിസും താഴെയുള്ള ഡെർമിസിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം, അങ്ങനെ ഉൾപ്പെടുമ്പം സെക്കൻഡ് ഡിഗ്രി ബേൺസ് എന്ന് പറയും. മൂന്നാമത്തെ തേർഡ് ഡിഗ്രി എന്ന് പറയുന്നത് എപ്പിഡെർമിസും താഴെയുള്ള ഡെർമിസും മുഴുവനായും ഫുള്ളായിട്ടും അതിൽ ബാധിച്ചിട്ടുണ്ടാവും. ഫോർത്ത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ സ്കിന്നിൻ്റെ ലെയറ് കഴിഞ്ഞു, അതായത് എപ്പിഡെർമിസും ഡെർമിസും കഴിഞ്ഞു, ഇനി താഴെയുള്ള മസിലുകൾക്കും എല്ലുകളെയും ബാധിക്കുമ്പോഴാണ് ഫോർത്ത് ഡിഗ്രി എന്ന് പറയുന്നത്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ നമ്മൾ ചികിത്സയ്ക്കും വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് കാരണം ബേസിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, അതിൽ തെർമൽ ബേൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചൂട് ഏറ്റാൽ, ഇപ്പം തീ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അയൺ ബോക്സ് കൊണ്ട് നമുക്ക് ശരീരത്തിൽ വെക്കുന്ന ആ ചൂട് കൊണ്ടുണ്ടാകുന്ന ബേൺസ്, തെർമൽ ബേൺസ് എന്ന് പറയും. രണ്ടാമത്തെ ഇലക്ട്രിക് ബേൺസ്, അത് നമ്മൾ ഇലക്ട്രിക് കറണ്ട് കൊണ്ടുണ്ടാകുന്ന പൊള്ളൽ, അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും ഇൻഷാല്ലാ. പിന്നെ മൂന്നാമത്തത് വരുന്നത് കെമിക്കൽ ബേൺസ്, അതിൽ ആസിഡ്, പിന്നെ അതുപോലെ ആൽക്കലി, നമ്മൾ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യുന്ന ഈ ടോയ്ലറ്റ്സ് വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിറ്റർജൻസ്, പിന്നെ കെമിക്കൽസ്, ഇതുകൊണ്ടുണ്ടാകുന്ന പൊള്ളലുകൾ, അത് കാരണങ്ങൾ ബേസിൽപ്പെട്ട ഒന്നാണ് കെമിക്കൽ ബേൺസ്. നാലാമത്തതായിട്ട് റേഡിയേഷൻ ബേസ്ഡ് ബേൺസ് ഉണ്ട്. അത് നമ്മുടെ സൂര്യ താപം കൊണ്ട് സൺലൈറ്റ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാലുള്ള ബേൺസ്, എക്സ്റേ എടുക്കുന്ന, അതുപോലെ തന്നെ നമ്മൾ ചികിത്സക ക്യാൻസറിന് ചികിത്സക്കായിട്ട് വയ്ക്കുന്ന റേഡിയേഷൻ, അതിൻ്റെ ബേൺസ്, അപ്പം അത് വേറെ തന്നെ ഒരു ക്ലാസിഫിക്കേഷനാണ്. ഇങ്ങനെ ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്, രണ്ട് ടൈപ്സ് ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്.
4: അപ്പം അതിൻ്റെ ടൈപ്സ് നമ്മൾ വിശദീകരിച്ചു. അപ്പം നമ്മളിങ്ങനെ പൊള്ളലേറ്റൊരാക്കും, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ശരിക്കും ആദ്യമായിട്ട് തുടക്കം?
3: പൊള്ളലേറ്റിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ അതിൻ്റെ സോഴ്സിൽ നിന്ന് ആ വ്യക്തിയെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഇപ്പം ഒരുപക്ഷെ നമ്മൾ കാണുമ്പം ആ വ്യക്തി തീപ്പൊള്ളലേറ്റിരിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ സോഴ്സ് ഉണ്ടാവും, അതിൽ നിന്ന് ആ വ്യക്തിയെ സേഫായിട്ട് മാറ്റി നിർത്തുക. അപ്പോൾ ഇലക്ട്രിക് ഷോക്ക് അടിച്ചിരിക്കുന്ന ആൾ ആ ഇലക്ട്രിക് ഷോക്കിൻ്റെ സോഴ്സിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തുക എന്നുള്ളത് മെയിനായിട്ട് ചെയ്യേണ്ടത്, അതാണ് നമ്പർ വൺ. രണ്ടാമത്തേത്, ആ ഒരു പൊള്ളലേറ്റ ഭാഗത്ത് നമ്മളൊരു 15-20 മിനിറ്റ് ഒഴുക്കുള്ള വെള്ളത്തിൽ നമ്മൾ സാധാരണ പൈപ്പ് വെള്ളം അതിനിടയിൽ മുക്കി വെക്കുക, ഒരു 15-20 മിനിറ്റ് മുക്കി വെക്കുക. കാരണം അവിടെ ആ ഒരു ഭാഗം തണുപ്പിച്ച് കൂടുതൽ ടിഷ്യൂകളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ശരീരത്തിലുള്ള ചില നമ്മുടെ വാച്ച് ഇല്ലെങ്കിൽ വളകൾ, മോതിരങ്ങൾ, ഇത് ഈ കത്തിക്കഴിഞ്ഞാൽ ചൂടാകുന്ന സമയത്ത് കൂടുതൽ നാശങ്ങൾ ടിഷ്യൂനുണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അത് പെട്ടെന്ന് അത് മാറ്റി വെക്കുക, റിമൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവിടെ വീക്കം വരും, വീക്കം വരുമ്പോൾ അങ്ങോട്ട് രക്തോട്ടം നിലക്കും, അത് വീണ്ടും കോംപ്ലിക്കേഷൻ. അതുപോലെ വീക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഊരിയെടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഡ്രസ്സുകൾ കുറച്ച് ലൂസാക്കി വെക്കുക, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
4: അപ്പോൾ നമ്മൾ പൊള്ളലേറ്റാൽ ചെയ്യേണ്ട സംഗതികൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു റണ്ണിങ് വാട്ടർ, ഒഴുക്ക് വെള്ളം എന്ന് പറഞ്ഞു, അല്ലെ പൈപ്പ് വെള്ളം എന്നുള്ളത്. അത് കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് ഈ പൊള്ളലേറ്റ വ്യക്തിയെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള മാർഗങ്ങൾ?
3: അതെ, ആ പ്രത്യേക സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് നല്ല വൃത്തിയുള്ള തുണി നനച്ചിട്ട് ആ ഭാഗത്തേക്ക് കവർ ചെയ്ത് വെക്കുക. അത് ഈ പറഞ്ഞ പോലെ 15 മിനിറ്റ് അത് നനച്ച് വെക്കുക എന്നുള്ളതാണ്. അതാണ് അന്നേരം
4: നോർമൽ വാട്ടറിൽ
3: നനച്ച് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഐസ് ഒരിക്കലും വെക്കാൻ പാടില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു തെറ്റായ ഒരു ഭാഗമാണ് ഐസ് വെക്കാൻ പാടില്ല. അത്
4: ചെയ്യാൻ നമ്മളിങ്ങനെ പൊള്ളലേറ്റാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാലും ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും.
3: അതാണ് ഞാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞത്, നമ്മൾ ഈ തണുപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഐസ് വയ്ക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐസ് വെച്ച് കഴിഞ്ഞാൽ ആ സ്കിന്നും അതിൻ്റെ താഴെയുള്ള ടിഷ്യൂം കൂടെ നശിക്കും. അപ്പം നമുക്കത് കൂടുതൽ ഉപദ്രവമാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. രണ്ടാമത്തെ കാര്യം, നമ്മൾ സാധാരണ നാട്ടിൽ നടപ്പായിട്ട് കാണാറുള്ള സംഭവം, പൊള്ളലേറ്റ ഭാഗത്ത് നമ്മൾ പേസ്റ്റ് തേക്കുക, തേൻ തേക്കുക,
4: ക്രീം,
3: അതെ സാധാരണ കിട്ടാവുന്ന സംഭവം ആയതുകൊണ്ട് തേക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ അത് ഗുണത്തേക്കാൾ ദോഷമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ സയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പൊള്ളലേറ്റ ഭാഗത്ത് താപനില കുറച്ച് കൂടി നിൽക്കുന്ന സമയമാണ്,

0: അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഹീൽ ആയിക്കോളൂ. അത്
1: നമ്മളിനി ഇലക്ട്രിക് ഷോക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രിക് ഷോക്ക് എന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ നന്നായിരിക്കും.
0: ഇലക്ട്രിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതിൻ്റെ ഒരു എഫക്റ്റാണ്. നമ്മുടെ ബോഡിയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം നമ്മുടെ ബോഡി അതിന് ഏത് രീതിയിൽ റിയാക്ഷൻ വരുത്തുന്നു, ഏത് രീതിയിൽ റിയാക്ഷൻ ഉണ്ട്, മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇലക്ട്രിക് ഷോക്ക് എന്ന് പറഞ്ഞത്. ഉദാഹരണത്തിന് ശരീരത്തിലൂടെ കടന്ന് പോകുമ്പോൾ നമ്മുടെ ഹാർട്ടിനെ ഏത് രീതിയിൽ ബാധിക്കുന്നു, അത് ഒരു ഇലക്ട്രിക് ഷോക്കായിട്ട് കൺസിഡർ ചെയ്യാം.
1: ഇപ്പം നമ്മൾ നേരത്തെ പൊള്ളലിൻ്റെ വിവിധ ടൈപ്സ് പറഞ്ഞ സമയത്ത് ഇലക്ട്രിക് ഷോക്ക് വഴിയും പൊള്ളൽ ഏൽക്കാന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് ആ പൊള്ളലുണ്ടാവുന്നത്?
0: അത് നമുക്ക് മനസ്സിലാക്കാൻ ഫിസിക്സ് അതിലൂടെ ഉപയോഗിക്കാം. അതായത് ഒരു ഇലക്ട്രിക് ഷോക്ക് പാസ് ചെയ്യുമ്പം ആ ഒരു മീഡിയം വേണം, ആ മീഡിയത്തിലൂടെ റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഒരു ചൂട് അവിടെ ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു കറണ്ട് ഒരു ഭാഗത്തൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവും, അതിനൊരു ചൂട് ക്രിയേറ്റ് ചെയ്ത് ആ ചൂട് കൊണ്ടാണ് അവിടെ ഒരു പൊള്ളൽ ഉണ്ടാകുന്നത്.
1: ഈ ഇലക്ട്രിക് ഷോക്ക് ഇപ്പോൾ അത് ഇലക്ട്രിക് ഷോക്ക് ആണോ അല്ലേ ഒരു അത് അത് അതാണെന്ന് ഉറപ്പുവരുത്താനുള്ള ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ അത് ആ ഇലക്ട്രിക് ഷോക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാകാനുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ?
0: ഒന്ന്, ആ ഭാഗത്ത് ചെറിയൊരു തരിപ്പ് പോലെ കാണാറുണ്ട്. അത് വളരെ ചെറിയ ഷോക്കുകൾക്ക് ചെറിയ തരിപ്പ് പോലെ ആ ഭാഗത്ത് കാണാറുണ്ട്. ചില ആൾക്കാർക്ക് വേദനയായിട്ട് അനുഭവപ്പെടാറുണ്ട്, നീറ്റലായിട്ടും അനുഭവപ്പെടാറുണ്ട്. അത് ലക്ഷണങ്ങളിൽ പെടുന്ന മിനിമം ഇതാണ്. ഇനി അത് ഭയങ്കര ഇലക്ട്രിക് ഷോക്ക്, ഇപ്പോൾ ഒരു ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ഷോക്ക് ആണെങ്കിൽ ശ്വാസ തടസ്സം ഉണ്ടാവാറുണ്ട്, ഹൃദയസ്തംഭനം. നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ ഒരു താളമുണ്ട്, റിതം, അതിനെ അത് വ്യതിയാനങ്ങൾ വരുത്താറുണ്ട് ഇലക്ട്രിക് ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ഷോക്കിൽ. അതുപോലെ തന്നെ നമ്മുടെ ഒരു റാബ്ഡോമയോലൈസിസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് മസിലിലൂടെ ഈ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ മസിലിൻ്റെ കോശങ്ങളെ നശിപ്പിക്കും. അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഒരു മയോഗ്ലോബിൻ എന്ന് പറയുന്നൊരു കെമിക്കലുണ്ട്. ഇത് നമ്മുടെ കിഡ്നിയിൽ പോയിട്ട് കിഡ്നിയിൽ ബ്ലോക്ക് ചെയ്യും, അപ്പോൾ കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത്രയും ഇതാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പം യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലഡ് കാണാറുണ്ട്, ചില ആൾക്കാർക്ക് അൺകോൺഷ്യസ് ആവും, ബോധക്ഷയം സംഭവിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരാറുള്ളത്.
1: ഇപ്പോൾ ഇലക്ട്രിക് ഷോക്ക്, ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് അടിച്ചു, നമ്മൾ പ്രാഥമികമായി എന്താണ് അത് ചെയ്യേണ്ടത്, ആദ്യമായി ചെയ്യേണ്ട സംഗതികൾ?
0: മെയിനായിട്ട് ഇതിനകത്ത് ഫസ്റ്റ് തിങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ സേഫാണ്, നമ്മൾ ചെല്ലുന്നിടത്ത് നമ്മൾ സേഫാണ്, നമ്മുടെ സ്വയം രക്ഷ ഉറപ്പുകൊടുത്താണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട്. അപ്പം ആ ഒരു ചെല്ലുന്ന സ്ഥലത്ത് നമ്മൾക്ക് ആ ഒരു ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാതിരിക്കാനുള്ള ശ്രമം, അതാണ് നമ്മൾ ആദ്യം അവിടെ ആ സേഫ് സോണാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെ, ആ വ്യക്തി അതിൻ്റെ സ്രോതസ്സിൽ നിന്ന് മാറ്റുന്ന സോഴ്സിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഇപ്പോൾ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന ആൾ നമ്മൾ ഉടനെ കണ്ടു കഴിഞ്ഞാൽ കയറി അങ്ങ് നമ്മൾ ഹെൽപ്പ് കൈകൊണ്ട് ബെയർ ഹാൻഡ്സ് പോയിട്ട് രക്ഷിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ നമ്മൾ സേഫ് ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെ, ആ സ്രോതസ്സ് നമ്മൾ മാറ്റാനുള്ള ഉദ്ദേശം കൊണ്ട് നമ്മൾ മനസ്സിൽ വെക്കണം.
1: ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് കണ്ട്, അപ്പം അങ്ങനെ ഇലക്ട്രിക് അതുമായി ബന്ധപ്പെട്ട് തൊട്ടിരിക്കുന്ന ഒരാളെ എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റുക?
0: ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഇലക്ട്രിസിറ്റി അവിടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ആൾ വ്യക്തിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്രോതസ്സ് മാറ്റണമെങ്കിൽ നമ്മൾ ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ ബെയർ ഹാൻഡ്സ് കൊണ്ടോ അല്ലെങ്കിൽ മെറ്റൽ ഇതുകൊണ്ടോ ആൾ മാറ്റാൻ ശ്രമിക്കരുത്. നോൺ കണ്ടക്ടർ ആയിട്ടുള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മരങ്ങൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ ഇല്ലാത്ത ഈ ഒരു എക്യുപ്മെന്റ്സ് കൊണ്ട് നമുക്ക് ആളെ പതുക്കെ സേഫ് ആയിട്ട്
1: പാസ് ചെയ്യാത്ത,
0: അതെ, അതിലൂടെ ആൾ മാറ്റി എടുക്കേണ്ടത്.
1: മരങ്ങളാണെങ്കിലും ഉണങ്ങിയത് വേണ്ടി വരും.
0: അതെ, കറക്റ്റ്.
1: അപ്പോൾ നമ്മളിപ്പോൾ ഇനി ആൾക്ക് ഷോക്ക് അടിച്ചു, വൈദ്യുതി പാസ് ചെയ്യുന്ന ഒരു പിന്നെ പ്രക്രിയ മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് നടപടിയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്?
0: ഇവിടെ ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ BLS പ്രോട്ടോക്കോളാണ്. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന BLS പ്രോട്ടോ CPR ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഉണ്ടായിരുന്ന ലിങ്കിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ആൾക്ക് വന്നിരിക്കുന്ന ഇലക്ട്രിസിറ്റി ഷോക്ക് ഏറ്റ ആള് അൺകോൺഷ്യസ് ആണോ, ആളുടെ റെസ്പോൺസ് ആദ്യം നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ആൾ ശ്വാസം എടുക്കുന്നുണ്ടോ, സർക്കുലേഷൻസ് കാര്യങ്ങൾ, ആ BLS ഡോക്ടേഴ്സ് ക്യാബ് എന്നുള്ള കോഡിൽ നമ്മൾ മുന്നോട്ട് പോവുക. ആ സമയത്ത് ശ്വാസകോശം ആൾ ഇല്ല, അതിലെന്തെങ്കിലും ബ്രീത്തിങ് ഇല്ല, അല്ലെങ്കിൽ പൾസ് നിന്നുപോയി, അങ്ങനത്തെ അവസ്ഥകളിൽ നമ്മൾ CPR മുന്നോട്ട് പോകേണ്ടി വരും. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. അവിടെ
1: ഇലക്ട്രിക് ഷോക്ക് അടിച്ചാലും പൊള്ളൽ വരും എന്ന് പറഞ്ഞു, ആ പൊള്ളൽ കൈകാര്യം ചെയ്യും.
0: അത് സെയിം നമ്മൾ ബേൺസിൽ വന്നിരിക്കുന്ന അതേ ഒരു പ്രോട്ടോകോൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. ഒരു 15-20 മിനിറ്റ് റണ്ണിങ് വാട്ടറിൽ ആ ഭാഗം തണുപ്പിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രോട്ടോകോൾ. പിന്നെ അവിടെ ഹെവി ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ എത്താൻ ടൈമുണ്ട്, കൂടുതൽ ദൂരെയുള്ള സ്ഥലങ്ങളാണ് എങ്കിൽ ഹെവി ഒരു ഇഞ്ചുറിയൊക്കെ ഉള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റിസെപ്റ്റിക് ലോഷൻസ് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.
1: നമ്മളൊരാൾ ഷോക്ക് അടിച്ചു, പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ട സംഗതികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് ഏത് സമയത്താണ്, എപ്പോഴാണ്, എന്തൊക്കെ നടപടികൾ കഴിഞ്ഞിട്ട്?
0: അത് മെയിനായിട്ട് ഒന്ന് ഹൈ വോൾട്ടേജ് ഇഞ്ചുറി എന്ന് പറയും. അത് അത്രയും വാസ്റ്റായിട്ട് ഇഞ്ചുറി സംഭവിക്കും, മസിലുകളെല്ലാം ബാധിച്ച് എല്ലുകളെല്ലാം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതാണ്.

0: അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് ഒരാൾ ബോധക്ഷയം സംഭവിച്ചു, ആൾ അൺകോൺഷ്യസ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ആൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഹൃദയമിടിപ്പിൻ്റെ താളമുണ്ട്, അരിത്തം വന്ന് ഋതം മാറിക്കഴിഞ്ഞാൽ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ ഒരു കോംപ്ലിക്കേഷനാണ് റാബ്ഡോമയോലസിസ്, നമ്മൾ കിഡ്നി ഫെയിൽ വരെ അതാണ്. അപ്പോൾ യൂറിനിൽ പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് പോലെ എന്തെങ്കിലും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അവരെയും നമ്മൾ ഹോസ്പിറ്റലിലേക്ക്, അപ്പോൾ ഇത്രയും സീരിയസ് കോംപ്ലിക്കേഷൻസ് ഉള്ള ആൾക്കാരെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതാണ്.
1: അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. ജസാക്കുമുള്ളാഹു ഖൈറ. പ്രിയപ്പെട്ട ആരോഗ്യ വിചാരം ശ്രോതാക്കളെ, നമ്മൾ പൊള്ളലേറ്റാലും അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്ക് അടിച്ചാലും നമ്മൾ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഡോക്ടർ മുഹമ്മദ് ഫവാസ് ഇവിടെ വിശദീകരിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നേരിടേണ്ടി വരുമ്പോൾ നമുക്കെല്ലാവർക്കും ഇത് ഉപകാരപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു പരിപാടി ശ്രവിച്ച എല്ലാവർക്കും പീസ് റേഡിയോയുടെ, ദമാം സ്റ്റുഡിയോയുടെ കൃതജ്ഞത അറിയിക്കുകയാണ്. ഈ പരിപാടി, ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ ഇതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡുമായി ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. വആഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാ.
2: മാഷാല്ലാ, നമ്മൾ ഈ ഒരു കാലത്ത് ഏത് കാലത്തും വളരെ പേടിയോടുകൂടി കാണുന്ന രണ്ട് കാര്യങ്ങളാണ് തീപ്പൊള്ളലും അതുപോലെ ഷോക്ക്, ഇലക്ട്രിക് ഷോക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതെല്ലാം വിവരിച്ച് തന്നത് ബഹുമാന്യരായ ഡോക്ടർ മുഹമ്മദ് ഫവാസും അതുപോലെ തന്നെ ഹബീബ് റഹ്മാൻ സാഹിബുമാണ്. ഏതായിരുന്നാലും ഈ ഒരു പ്രോഗ്രാം നമ്മൾ പരമാവധി നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ആരോഗ്യ വിചാരമാണ് നാം ഇതുവരെ കേട്ടത്.
3: ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി വി, അദ്ദേഹം ജുബൈലിലെ ബദറുൽ ഖലീജ് പോളിക്ലിനിക്കിലെ ഇന്റർനിസ്റ്റ് സ്പെഷ്യലിസ്റ്റാണ്. എന്തായാലും നല്ല ഗഹനമായ ഒരു ചർച്ചയാണ് നമ്മൾ കേട്ടത്. ഇനി നമ്മൾ നേരെ പോകുന്നത് പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലേക്കാണ്.
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ അധികരിപ്പിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഇന്ന് നാം പഠിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന നിസ്കാരത്തിലെ സുജൂദിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന പ്രകാരമാണ്: അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസ്സിറഹു. ഒന്നുകൂടി പറയാം: അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസ്സിറഹു. അവിടെ മഖ്റജുകൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗൈനാണ്, ഗൈനിന് സുക്കൂനാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി, ദാലാണ്, കുത്തുള്ള ദാലാണ്. ദംബി കുല്ലഹു ദിഖഹു ഖാഫാണ്, കേഫല്ല, കുത്തുള്ള ഖാഫ്, ഖാഫിന് ശദ്ദുണ്ട്. ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു അലാനിയതഹു, ഐനാണ്, ഐനാണ്. വ അലാനിയതഹു വസ്സിറഹു. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വ അലാനിയതഹു വസ്സിറഹു. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു, അല്ലാഹുവേ എൻ്റെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരേണമേ. ദിഖഹു വജില്ലഹു, ഏറ്റവും ചെറിയ സൂക്ഷ്മമായ അതേപോലെ ഏറ്റവും വലിയ വ്യക്തമായ പാപങ്ങൾ അതൊക്കെ പുറത്തുതരേണമേ. അവ്വലഹു വആഖിറഹു, എൻ്റെ ആദ്യത്തേതും അവസാനത്തേതുമായ പാപവും പുറത്തു തരേണമേ. എന്റെ രഹസ്യത്തിലുള്ളതും പരസ്യത്തിലുമുള്ളതുമായ പാപങ്ങളും പുറത്തെ തരേണമേ. അള്ളാഹു وأوله وآخره وعلانيته وسره. പ്രിയമുള്ളവരെ, ഇത് സുജൂദിൽ നമുക്ക് ചെല്ലാൻ വേണ്ടി റസൂലുള്ളാഹി പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയാണ്. ഇത് മുഴുവൻ ഇസ്തിഗ്ഫാറാണ്. സുജൂദിൻ്റെ പ്രത്യേകത എന്താണ്? അള്ളാഹുവിലേക്കൊരടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമാണല്ലോ. അതുകൊണ്ട് ആ സമയത്ത് ഈ ഇസ്തിഗ്ഫാറിൻ്റെ പ്രാർത്ഥന നമ്മൾ പതിവാക്കണം. അള്ളാഹുവിനോട് സുജൂദിൽ കടന്ന് നല്ല രൂപത്തിൽ ഇസ്തിഗ്ഫാർ ചോദിക്കാൻ പറ്റിയൊരു പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് നമ്മൾ പഠിക്കണം, പ്രാവർത്തികമാക്കണം. സുന്നത്തസ്കാരങ്ങളും ഫർദസ്കാരങ്ങളും ഒക്കെ നമുക്കിത് ചെല്ലാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ, പലപ്പോഴും നമ്മൾ നമസ്കാര സമയങ്ങളിൽ റുക്കുവിൽ സുജൂദിലും ഇവത്തിദാലിലുമൊക്കെ വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള പ്രാർത്ഥനകളിൽ അദ്കാറുകളാണ് നമ്മൾ ചൊല്ലി ശീലിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയിൽ സുജൂദിൽ കിടക്കുന്ന സമയത്ത് പ്രാർത്ഥനകൾ കൂടുതൽ അധികരിപ്പിച്ചിരുന്നു എന്നുള്ളത് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ഈ ഒരു പ്രാർത്ഥന നമ്മൾ മനഃപാഠമാക്കാൻ ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു.
2: മാഷാ, റേഡിയോ വൈബ്സിൻ്റെ ഈ യാത്രയിൽ നമ്മൾ അടുത്തതായി പ്രവേശിക്കുന്നത് പൂമരത്തണലിലേക്കാണ്. ഈ പൂമരത്തണലിലേക്ക് എവർക്കും തണൽ കൊള്ളാൻ സ്വാഗതം. പുണ്യം പൂക്കും പൂക്കാലം എന്ന വിഷയത്തിൽ
3: അൽഫഹദ് പൂന്തുറ അല്ലേ?
2: യെസ്.
3: അൽഫഹദ് പൂന്തുറയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഗുരുനാഥനാണ്, അല്ലെങ്കിൽ ഒരു ഒരു ടീച്ചറാണ് അൽഫഹദ് പൂന്തുറ. ഇൻഷാല്ലാ നമ്മൾ പൂമരത്തണലിൽ കേട്ട് തിരിച്ചു വരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പൂമരത്തണലിലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹം നിറഞ്ഞ എൻ്റെ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, എല്ലാവർക്കും ഇന്നേ ദിവസം സുഖമാണെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും അള്ളാഹുവിനെക്കുറിച്ച് അറിയുകയും അവന് ചെയ്യേണ്ടുന്ന ഇബാദത്തുകൾ ചെയ്യുകയും ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ടെന്നും അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നും ഞാൻ കരുതിക്കോട്ടെ. ആ, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന വിഷയങ്ങൾ, സുന്ദരമായ ഇസ്ലാമെന്ന അള്ളാഹുവിൻ്റെ മതത്തിലെ അതിവിശാലമായ ഒരു പൂന്തോട്ടം, ആ പൂന്തോട്ടത്തിൽ സുന്ദരമായ പൂവുകൾ ഇങ്ങനെ വിടർന്നു വിരിഞ്ഞ് സുന്ദരമായ പരിമണങ്ങൾ വീശിക്കൊണ്ട് നിൽക്കുന്നു. അങ്ങനെ ആ പൂന്തോട്ടത്തിൽ ഒരു കാറ്റ്, തെക്കൻ ഭാഗത്ത് നിന്നൊരു കാറ്റിങ്ങനെ അടിച്ചു വീശുകയാണ്. ഇങ്ങനൊരു കാറ്റടിച്ചു വീശുമ്പോൾ ആ അടിച്ചു വീശുന്നതിൻ്റെ ഇടയിൽ ഒന്നാമത്തെ പൂ തട്ടിമാറി രണ്ടാമത്തതിലെത്തി, രണ്ടു മാറി മൂന്നിലെത്തി, നമ്മളിപ്പോൾ നാലാമത്തെ പൂവിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി കൈകൾ നീട്ടി നിൽക്കുന്നു. കൂട്ടുകാരെല്ലാവരും കൈകൾ നീട്ടിക്കോളൂ. പൂവിനെ പിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്, എങ്കിൽ നമുക്ക് പോകാം. അതെ കൂട്ടുകാരെ, നമ്മൾ ഇതുവരെ പിടിച്ച പൂക്കൾ, ഒന്നാമത്തെ പൂവ് സുന്ദരമായ പൂന്തോട്ടത്തിലെ ഒന്നാമത്തെ ഫ്ലവർ ഏതായിരുന്നു? ഷഹാദത്ത് കലിമ. അതിൽ നമ്മൾ പറഞ്ഞത് അള്ളാഹുവാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചതെന്നും അവനാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവെന്നും അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്നും എന്നുമാണ് ഒന്നാമത്തെ പൂ നമ്മൾ പിടിച്ചപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ സന്ദേശം. രണ്ടാമത്തെ ഇസ്ലാമിൻ്റെ പൂവായ, ഇസ്ലാമിൻ്റെ സുന്ദരമായ പൂന്തോട്ടത്തിലെ രണ്ടാമത്തെ പൂവായ പൂവിൽ നമ്മൾ കയറി പിടിച്ചപ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടിയ സന്ദേശം, എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സ്രഷ്ടാവിന് നമ്മൾ നന്ദി ചെയ്യേണ്ടവരാകുന്നു എന്നാണ്. എന്ത് പ്രകടനമാണ് നന്ദി ചെയ്യേണ്ടത്? നമ്മൾ അള്ളാഹുവിനു വേണ്ടി നമസ്കരിക്കണം. അതും നമ്മൾ രണ്ടാമത്തെ പൂവിൽ പിടിച്ചപ്പോൾ നമുക്കതും കിട്ടി. പിന്നെ മൂന്നാമത്തെ പൂവിലേക്ക് മെല്ലെ മെല്ലെ നടന്നു നീങ്ങി അതിൻ്റെ വക്കിലെത്തി അതിൻ്റെ നേരെ ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ടുപോയി പിടിക്കുമ്പോൾ അതിൽ പിടിച്ചപ്പോൾ അതും പറഞ്ഞ സന്ദേശം, ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ കാര്യം സകാത്ത് നൽകലാണ്. സകാത്തുണ്ടല്ലോ, മുതലിനടുത്ത് സകാത്ത് നൽകലാണ്. ഇനി നമ്മൾ നാലാമത്തെ പൂവിലേക്ക് നടന്നു നീങ്ങാൻ തുടങ്ങുകയാണ്. നാലാമത്തെ പൂവിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ മെല്ലെ മെല്ലെ നടന്നു നീങ്ങാൻ തുടങ്ങുകയാണ്. നമ്മൾ മെല്ലെ നടക്കുന്നു നടക്കുന്നു നടക്കുന്നു എത്തി. അത് ഏതായിരിക്കും ആ നാലാമത്തെ പൂവ്? ഒന്ന് നമുക്ക് നോക്കി നോക്കിയാലോ? അതിനൊന്ന് കണ്ണു തുറന്ന്, കണ്ണടച്ച് എല്ലാവരും നടന്ന് കണ്ണു തുറന്ന് അതിൻ്റെ അടുത്തെത്തുമ്പോൾ, ഞാൻ കണ്ണു തുറക്കാൻ പറയുമ്പോൾ നിങ്ങൾ കണ്ണു തുറക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ പൂവിനെ കാണാൻ പറ്റും. നോക്കൂ കൂട്ടുകാരെ, മെല്ലെ കണ്ണടയ്ക്കൂ, കണ്ണടച്ചു. നടക്കൂ, നടന്നു. അതിൻ്റെ അടുത്തെത്തു, എത്തി. കണ്ണു തുറക്കൂ, കണ്ണു തുറന്നു. സുന്ദരമായ പൂ. എന്താണ്, എന്താണ് ആ പൂ, ഏതാണ് ആ പൂ? നോക്കൂ കൂട്ടുകാരെ, ഒരു കാര്യം, ഒരു ഗാനം കേട്ടു നോക്കൂ.

0: ഇനി നാലാമത്തെ പൂവ് ഏതായിരിക്കും? നാലാമത്തെ പൂവേതായിരിക്കും? നോക്കൂ കൂട്ടുകാരെ, റമളാൻ മാസമിൽ നോമ്പ് നോൽക്കൽ നാലാമത്തെ പൂവാണ്. ഹായ്, സുന്ദരമായ പൂവല്ലേ കൂട്ടുകാരെ? കുട്ടികളെ, കൂട്ടുകാരെ, സുന്ദരമായ പൂവ്. ആ പൂവിൽ നാലാമത്തെ ഫ്ലവറിൻ്റെ മേലെ ഒരു സുന്ദരമായ ഒരു ചിത്രശലഭം വന്നിരുന്നു. എന്നിട്ട് അതിങ്ങനെ പറന്നുപോയി. അപ്പോഴാണ് നമ്മൾ അവിടെ പോയി പിടിക്കുന്നത്. പിടിച്ചു. ഇനി അതിൻ്റെ സന്ദേശം കേൾക്കാം. അപ്പോ കൂട്ടുകാരെ, നാലാമത്തെ പൂവേതാണ്? റമളാൻ മാസമിൽ നോമ്പ് നോൽക്കൽ നാലാമത്തെ പൂവാണ്. നാലാമത്തെ പൂവ് റമളാൻ മാസമിൽ നോമ്പ് നോൽക്കലാണ് നാലാമത്തെ പൂവ്. ഇനി കൂട്ടുകാരെ, എന്താണ് നാലാമത്തെ പൂവ് നോമ്പെന്ന് പറയാൻ കാരണം? എന്തായിരിക്കും ഈ നോമ്പെന്ന് പറയുന്നത്? നമ്മൾ പലരും അറിഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് ഈ നോമ്പ് ട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ വല്യമ്മ, അങ്ങനെ തുടങ്ങി പല ആളുകൾ, മുതിർന്ന ആളുകൾ നോമ്പെടുക്കാറുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ നോമ്പെടുത്തിട്ടുണ്ടോ കുട്ടികളെ? നിങ്ങൾ നോമ്പെടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് പറയി, ഇല്ലെങ്കിൽ ഇല്ല പറയി. ആ, എടുത്തിട്ടില്ല എങ്കിൽ നമുക്കിനി മുതൽ എടുക്കുവാൻ സാധിക്കണം. കൂട്ടുകാരെ, എന്താണ് നോമ്പ്? ആ നോമ്പ് ഏത് മാസത്തിൽ നിന്നു കൂടിയാണ് നേരത്തെ പറഞ്ഞ ഗാനത്തിലൂടെ നമ്മോട് പറഞ്ഞത്? നോമ്പെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാണുന്നത് പോലെ. കൂട്ടുകാരെ, നമ്മളെല്ലാവരും കാണുന്നത് പോലെ രാവിലെ, ഇമ്മരാവിലെ സുബഹിക്ക്, റമളാൻ മാസാകുമ്പോൾ ഉമ്മ രാവിലെ സുബഹിക്ക് മുമ്പ്, ബാങ്കൊക്കെ വിളിക്കുന്നതിന് മുമ്പ് കിച്ചണിലൊക്കെ പോയിട്ട് ഇങ്ങനെ പാചകം ചെയ്യണ കാണാം. എന്നിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വാപ്പായ ഉമ്മ പോയി വിളിക്കും. എന്നിട്ട് വാപ്പായും ഉമ്മായും വല്യമ്മായും അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ചില സമയത്ത് നമ്മൾ ഉറങ്ങുന്നുണ്ടാവും, അപ്പോൾ കാണാറില്ല കേട്ടോ. അങ്ങനെ അവരെന്ത് ചെയ്യുന്നറിയോ? ഈ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്ന മുമ്പേ ഇതൊക്കെ കഴിക്കും, ഭക്ഷണമൊക്കെ കഴിക്കും. എന്നിട്ട് സുബഹ് ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നൊക്കെ നിർത്തും. സുബഹ് ബാങ്ക് പള്ളിയിൽ നിന്ന് ഇങ്ങനെ വിളിക്കും, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ബാങ്ക് വിളിക്കും. എന്ത് ചെയ്യും? അവരത് നിർത്തും, ഭക്ഷണം കഴിക്കൽ നിർത്തും. എന്നിട്ട് എല്ലാവരും വേഗം പോയി ഒന്ന് പല്ലൊക്കെ ഒന്നും കൂടെ തേച്ച്, ഒന്ന് ബ്രഷൊക്കെ ചെയ്ത്, ഒല്ലുവൊക്കെ ഉണ്ടാക്കി, വാപ്പായും വല്ലിപ്പായും അങ്ങനെ വീട്ടിലെ മുതിർന്ന ആണുങ്ങളൊക്കെ പള്ളിയിൽ പോകും. ചിലപ്പോൾ പെണ്ണുങ്ങളും പള്ളിയിൽ അവരെ കൂടെ പോകും. അങ്ങനെ പള്ളിയിൽ പോയി അവർ നമസ്കരിച്ച് തിരിച്ചു വന്ന് ഖുർആനൊക്കെ ഇങ്ങനെ പാരായണം ചെയ്യും. എന്നിട്ട് അവർ രാവിലെ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ കാണാറില്ല. പിന്നെ അവർ ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ കാണാറില്ല. ആ റമദാൻ മാസം മുഴുവനും അവർ രാവിലെ ഭക്ഷണം കഴിക്കണം നമ്മൾ കാണാറില്ല, ഉച്ചയ്ക്ക് കഴിക്കണം നമ്മൾ കാണാറില്ല. പിന്നെ വൈകുന്നേരം എന്നും വൈകുന്നേരം ചായ കുടിക്കുന്നതിന് പകരം ഇന്ന് വൈകുന്നേരം ചായ കുടിക്കുന്നത് കണ്ടില്ല. പിന്നെ ഒരു സന്ധ്യ സമയമായപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയോ? സന്ധ്യ സമയമായപ്പോൾ അവർ ബാങ്ക് കൊടുക്കാൻ സമയത്തിന് മുമ്പ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഉമ്മ അടുക്കളയിലൊക്കെ കയറി വീണ്ടും ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ തുടങ്ങി. ഉച്ചയ്ക്കൊന്നും പാകം ചെയ്തില്ല കേട്ടോ. ഈ സന്ധ്യ സമയത്തിന് മുമ്പ് ഒരു വൈകുന്നേരത്തിന് ശേഷം എന്ത് ചെയ്തു? ഇതൊക്കെ ഇങ്ങനെ പാകം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പാകം ചെയ്യാൻ തുടങ്ങിട്ടോ, ബാങ്ക് വിളിക്കാൻ സമയമായി. നമ്മളിങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഉമ്മാ വീട്ടിലിങ്ങനെ നല്ല വിഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു കുറേ സാധനം. അപ്പോൾ എന്തൊക്കെ ഉണ്ടാകും? പത്തിരി, കോഴിക്കറി, അങ്ങനെ കുറേ ഭക്ഷണ സാധനങ്ങൾ അവിടെ ഇങ്ങനെ നിറച്ചുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാങ്ക് വിളിക്കും പള്ളിയിൽ നിന്ന്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കും. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോഴോ പെട്ടെന്ന് വാപ്പ പറയും, ആ ബാങ്ക് കൊടുക്കണുണ്ട് കേട്ടോ, അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കി എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഒരു ഈത്തപ്പഴം എടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് നോമ്പ് തുറക്കും. എന്നിട്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞ് വെള്ളം കുടിച്ചിട്ട് അവരിങ്ങനെ നാവിലൂടെ ഇങ്ങനെ നുരവിടും. എന്താ പറയുക അവർ? ദഹബല്ലാ മഅഹു, അബ്തല്ലത്തില്ലുറുഖ്, അങ്ങനെ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ അത് ചൊല്ലും. അപ്പോൾ എന്താണ് കൂട്ടുകാരെ അവർ കാണിക്കുന്നത്? അവർ കാണിക്കുന്നതാണ് അവർ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പെടുക്കുകയാണ് ചെയ്തത്. കാരണം എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിനെ ആരാധിക്കുന്ന, നമസ്കരിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന വിശ്വാസികളോട് അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് എന്താണെന്നറിയോ? കാരണം അവർ നോമ്പെടുക്കാൻ കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി, അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി. എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് നോക്കൂ കൂട്ടുകാരെ. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തു ബക്രയിലൂടെ അല്ലാഹു പറയുകയുണ്ടായി, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലുകും ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു പറഞ്ഞു ഖുർആനിലൂടെ, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുൻപുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും അത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ധർമ്മനിഷ്ഠയുള്ളവരായി തീരാൻ വേണ്ടിയാണിത്. നിങ്ങൾ ധർമ്മനിഷ്ഠയുള്ളവരായി തീരാൻ വേണ്ടിയാണിത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ മാനവരാശിക്ക് പറഞ്ഞു കൊടുത്തു. അത് പ്രകാരമാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയും നമ്മുടെ വല്യമ്മ, അങ്ങനെ നമ്മളെ വല്യപ്പ എല്ലാവരും ഇങ്ങനെ നോമ്പെടുക്കുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ കൂട്ടുകാരെ, ആ സുന്ദരമായ പൂന്തോട്ടത്തിലെ നാലാമത്തെ പൂവിൽ ഒരു പരിമണമുണ്ട്. ആ പൂവിൽ എന്താ ഉണ്ടെന്നറിയോ? ആ പൂവിൽ എന്താണുള്ളതെന്നറിയോ കൂട്ടുകാരെ? ആ പൂവിൽ പുണ്യങ്ങളുടെ പൂക്കാലമുണ്ട്. അവിടെ കൂട്ടുകാർക്ക് മനസ്സിലായോ? ആ പൂവിൽ പുണ്യങ്ങളുടെ പൂക്കാലമുണ്ട്. അതായത് റമദാൻ മാസത്തിൽ നമ്മൾ പിടിക്കുന്ന പൂവ് നോമ്പാണ്. അന്ന് നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മാനവരാശിയോട്, മനുഷ്യരോട്, വിശ്വാസികളോട്, നമസ്കരിക്കുന്നവരോട്, സകാത്ത് നൽകുന്നവരോട് നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മമായ നോമ്പും നിർവഹിക്കുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിഫലം തരുന്നു. നോക്കൂ കൂട്ടുകാരെ, ഒരു ഗാനം.
1: റമദാൻ എന്നൊരു മാസമത്, പുണ്യം പൂക്കും പൂക്കാലം, വിശുദ്ധ ഖുർആൻ അവതരിച്ച വിശുദ്ധ മാസം അത് റമദാൻ. അതിനാൽ നാഥൻ കൽപ്പന നൽകി നോമ്പ് നോൽക്കാൻ റമദാനിൽ സ്വർഗം

0: കൂട്ടുകാരെ നോക്കൂ, എത്ര സുന്ദരമായ ഗാനം! കൂട്ടുകാരെ എത്ര സുന്ദരമായൊരു ഗാനം! അതിൽ പറഞ്ഞതെന്താ? റമദാൻ എന്നൊരു മാസത്ത് പുണ്യങ്ങളുടെ പൂക്കാലമായ മാസം, പുണ്യങ്ങളുടെ പൂക്കാലമായ മാസം. ആ മാസത്തിൽ ഒരു വലിയൊരു സംഭവം ഉണ്ടായി, അറിഞ്ഞോ? നിങ്ങൾ അറിഞ്ഞോ? ആ റമദാൻ മാസത്തിൽ വലിയൊരു സംഭവം ഉണ്ടായി. ആ ഒരു സംഭവത്തിൻ്റെ പുറകിലാണ് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പെടുക്കുവാൻ വേണ്ടി കൽപ്പിച്ചത്. എന്താ ഉണ്ടായത്? ആ പുണ്യം പൂക്കും പൂക്കാലത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിച്ച വിശുദ്ധ മാസം അത് റമദാൻ. അതിനാൽ നാഥൻ കൽപ്പന നൽകി നോമ്പ് നോൽക്കാൻ റമദാനിൽ. എന്താണ് അതിനാൽ നാഥൻ കൽപ്പന നൽകി നോമ്പ് നോൽക്കാൻ? എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം? ഏത് മാസം? റമദാൻ മാസം. ഏത് മാസം? വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ മാസം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പ് നോൽക്കാൻ കൂടി പറഞ്ഞതെന്നാണ് ഈ ഗാനത്തിലൂടെ പറയുന്നത്. എന്നിട്ട് നോമ്പ് നോറ്റിട്ടോ, നോമ്പ് നോറ്റിട്ടോ, സ്വർഗം കിട്ടാൻ റമദാനിൽ നോമ്പത് നോൽക്കൂ കുട്ടികളെ. എന്ത് കിട്ടാൻ? സുന്ദരമായ സ്വർഗം. എന്താ കൂട്ടുകാരെ നമുക്ക് ലഭിക്കുക? സുന്ദരമായ ഒരു സ്വർഗം നമുക്ക് ലഭിക്കുന്നതാണ്. സുന്ദരമായ ഒരു സ്വർഗം, അത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തു ചെയ്യണം? നോമ്പെടുക്കണം. അള്ളാഹു ആ കാര്യം കൽപ്പിക്കുകയും ചെയ്തു. കാരണം എന്താണ്? ആ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈറാ ഗുഹയിലിങ്ങനെ ഒറ്റക്കിരിക്കുന്ന സമയത്ത് ഈറാ ഗുഹയിലിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റക്കിരിക്കുന്ന സമയത്ത് ഒരു മലക്ക് വരികയാണ്. ഒരു മലക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, യാ മുഹമ്മദ് ഇഖ്റാ, മുഹമ്മദേ നീ വായിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന മാ ഖാരിഉൻ, എനിക്ക് വായിക്കാനൊന്നും അറിയില്ല കേട്ടോ. പാവം, അക്ഷരമൊന്നും അറിയാത്ത, വായിക്കാനറിയാത്ത, നമ്മളെപ്പോലെ സ്കൂളിലൊന്നും പോവാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു വായിക്കാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വായിക്കാനറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇറുക്കി പിടിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദ് താങ്കൾ വായിക്കുക എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അത് ആവർത്തിച്ചു. 3 പ്രാവശ്യവും ഇത് ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് നബി അല്ലാഹു സുബ്ഹാനഹു തആല അയച്ച മലക്ക് വന്ന് ഓതിക്കൊടുക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അന്ന് മുതൽ അവതരിപ്പിച്ചു കൊടുക്കു വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ. ആ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ മാസം. എന്താ കൂട്ടുകാരെ? ആ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ മാസം. ആ റമദാൻ മാസത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. നോക്കൂ കൂട്ടുകാരെ, റമദാൻ മാസത്തിൽ നോമ്പെടുക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചു. അതുപോലെ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം, അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. ആ മാസത്തിലെ ഒരു ദിവസമുണ്ടല്ലോ, ഒരു ദിവസത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ അവതരിപ്പിച്ച ആ ദിവസം, ഖുർആൻ ഇറങ്ങിയ ദിവസം, ആ റമദാൻ മാസത്തിലെ ഒരു ദിവസം, അല്ലാഹു സുബ്ഹാനഹു തആല ആ ദിവസത്തെ പറ്റി വർണ്ണിച്ചത് എങ്ങനെയാണെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ ദിവസത്തെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്. എങ്ങനെയാണ് പറഞ്ഞത്? നമുക്കേവർക്കും സുപരിചിതമായ ഒരു സൂറത്ത്. ഏതാ സൂറത്ത്? സൂറത്തുൽ ഖദ്ർ, അൽ ഖദ്ർ. ആ ഖദ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്റ് ഖൈറും മിൻ അൽഫി ശഹ്ർ. അല്ലാഹു പറഞ്ഞെന്താ നോക്കൂ, തീർച്ചയായും നാം ഇതിനെ, ഏതിനെ, ഖുർആനിനെ നിർണയത്തിന്റെ രാത്രിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ നിർണയത്തിന്റെ രാത്രി എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു എന്നിട്ട് അതിന് മറുപടി പറയുകയാണ്, ലൈലത്തുൽ ഖദ്റി ഖൈറും മിൻ അൽഫി ശഹ്ർ. ആ നിർണയത്തിന്റെ രാത്രി ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമായ ദിവസമാണ്. ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമാകുന്നു ആ രാത്രി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഇറങ്ങിയ ആ രാത്രിയെ. അത് ഏത് രാത്രിയിലാണ്? റമദാനിലെ ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നോമ്പ്. കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് നോമ്പെടുത്തു കഴിഞ്ഞാൽ വളരെയേറെ അല്ലാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂട്ടുകാർ എന്തു ചെയ്യണം? നമുക്ക് നോമ്പെടുക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടി? പുണ്യങ്ങളുടെ പൂക്കാലമായ ഒരു പൂന്തോട്ടത്തിലെ ആയിരം ആയിരം പൂക്കൾ പറിച്ചെടുക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു സ്വർഗപ്പൂന്തോപ്പ് ലഭിക്കാൻ, ആ സ്വർഗപ്പൂന്തോപ്പിൽ നമുക്ക് പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ, അല്ലാഹുവിൻ്റെ അടുത്തു നിന്ന് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ, അതിനുവേണ്ടി നമ്മൾ നോമ്പെടുക്കണം. നമ്മൾ നോമ്പെടുത്തു തുടങ്ങണം. നമ്മൾ നോമ്പെടുത്തിട്ടുണ്ടോ കൂട്ടുകാരെ? ഇല്ലെങ്കിൽ നമ്മൾ അല്ലാഹുവിൻ്റെ അടുക്കൽ, നമുക്ക് നോമ്പെടുത്തില്ലെങ്കിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് ചിലപ്പോൾ ശിക്ഷ കിട്ടും. നോമ്പെടുത്താലോ സുന്ദരമായ സ്വർഗപ്പൂന്തോപ്പ് കിട്ടും. നോക്കൂ കൂട്ടുകാരെ, ഒരു ഹദീസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് സഹൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സ്വർഗത്തിലെ റയ്യാൻ എന്നൊരു കവാടമുണ്ട്. ആ കവാടത്തിലൂടെ നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന ഒരു കവാടമാണ്. അന്ത്യനാളിൻ്റെ ആ സമയത്ത്, എല്ലാവരും ഇവിടെ നിന്ന് മരിച്ചുപോയ അന്ത്യനാളിൻ്റെ സമയത്ത് മാത്രമേ ആ കവാടത്തിലൂടെ അല്ലാഹു നോമ്പുകാരെ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിപ്പിക്കുകയുള്ളൂ. എവിടെയാണ്? സ്വർഗത്തിലും. അന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ നിന്ന് ഉറക്കെ ചോദിക്കും, എവിടെ നോമ്പുകാർ, എന്ന് വിളംബരമുണ്ടാക്കും. അപ്പോൾ അവരെല്ലാവരും അതിലൂടെ കടന്നു പോകും. പിന്നെ ആ കവാടം അടയ്ക്കപ്പെടും. വേറാരും തന്നെ അതിലേക്ക് പ്രവേശിക്കുകയില്ല. നോക്കൂ കൂട്ടുകാരെ, സുന്ദരമായ സ്വർഗത്തോപ്പിലെ ഒരു കവാടം, നമുക്ക് കയറിപ്പോകാൻ പറ്റിയ ഒരു കവാടം. ആ കവാടത്തിൽ നോമ്പെടുത്താൽ മാത്രമേ നമ്മളെ കയറ്റുകയുള്ളൂ. നമുക്ക് ആ കവാടത്തിൽ കയറണോ? ആ കവാടത്തിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അങ്ങനെയുള്ള പ്രവാചകന്മാരും എല്ലാവരും പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ പോകണോ? വേണോ? എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉമ്മാടെ കൂടെ, വാപ്പാടെ കൂടെ, എല്ലാവരുടെ കൂടെയും അവരെല്ലാവരും നോമ്പെടുക്കുന്നത് പോലെ നമുക്കും നോമ്പെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കണം. എങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തരുന്നു ഇതിലൂടെ പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ആരെങ്കിലും വിശ്വാസത്തോടെയും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവന് തൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. നമ്മൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കള്ളമൊക്കെ പറഞ്ഞ ചിലപ്പോൾ ആരുടെയെങ്കിലും ഒരു രൂപ ആരും കാണാതെ എടുത്തു പോക്കറ്റിടും. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പേന, നമ്മുടെ കൂട്ടുകാരൻ്റെ പേന നമ്മൾ ചോദിക്കാതെ എടുക്കും. അപ്പോൾ ചോദിക്കാതെ എടുത്താൽ ഒരു ശിക്ഷ കിട്ടും. അപ്പോൾ അത് ശിക്ഷ നമുക്ക് കിട്ടും. അങ്ങനത്തെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു എന്തു ചെയ്യും? വളരെയേറെ പ്രതീക്ഷയോടുകൂടി നമ്മൾ നോമ്പെടുക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന ബോധത്തോടു കൂടി നമ്മൾ നോമ്പെടുക്കുകയാണെങ്കിൽ കൂട്ടുകാരെ കൂട്ടുകാരെ കൂട്ടുകാരിമാരെ, നമുക്ക് സ്വർഗമെന്ന സുന്ദരമായ പൂന്തോപ്പിലൂടെ പൂമ്പാറ്റകൾ പാറിക്കളിക്കുന്നത് പോലെ നമുക്കും ഇങ്ങനെ പാറിക്കളിക്കാം. എവിടെ? സ്വർഗത്തിൽ, അള്ളാഹുവിൻ്റെ സുന്ദരമായ സ്വർഗത്തിൽ നമുക്കും ഇങ്ങനെ പാറിക്കളിക്കാൻ പറ്റും. എന്തു ചെയ്താല്? നോമ്പെടുത്താൽ. നമ്മൾ നോമ്പെടുത്താൽ ഇതുപോലെ നമുക്ക് സുന്ദരമായ സ്വർഗത്തിൽ എത്തിപ്പെടാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ, ഇനി മുതൽ വീട്ടിലെ മുതിർന്നവരോടൊപ്പം, വാപ്പാനോടൊപ്പം, ഉമ്മാനോടൊപ്പം, വല്യമ്മനോടൊപ്പം രാവിലെ സുബഹിക്കൊക്കെ എഴുന്നേറ്റ്, സുബഹിക്ക് മുമ്പ്, റമദാൻ മാസമാകുമ്പോൾ സുബഹിക്ക് മുമ്പ് അത്താഴമൊക്കെ കഴിച്ച് വൈകുന്നേരം വരെ പട്ടിണിയിലായി അള്ളാഹുവിന് വേണ്ടി ഖുർആൻ ആയത്തുകളൊക്കെ ഓതി അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ആ നോമ്പ് സമയത്ത് സക്കാത്തൊക്കെ കൊടുത്ത് എൻ്റെ കൂട്ടുകാർ നല്ല കുട്ടികളായിട്ട് നോമ്പെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇനി മുതൽ നോമ്പെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നോമ്പെടുത്ത് നല്ല കുട്ടികളായിക്കൊണ്ട് സ്വർഗത്തിലെത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടുകാരെ, അടുത്ത പീസ് റേഡിയോയുടെ പൂമരത്തണൽ എന്ന എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അവസാനത്തെ ഇസ്ലാം കാര്യങ്ങളിലെ അഞ്ചാമത്തെ കാര്യം, അതായത് ഇസ്ലാം എന്ന സുന്ദരമായ പൂന്തോപ്പിലെ അഞ്ചാമത്തെ പൂ, അവസാനത്തെ പൂ പറിക്കാൻ വേണ്ടി എല്ലാവരും കണ്ണടച്ച് നടന്നുകൊള്ളൂ. ഞാൻ സമയമാകുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് വീണ്ടും വരും ഇൻഷാ അല്ലാ. നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാ അല്ലാ, പുണ്യം പൂക്കും പൂക്കാലം അൽ ഫഹദ് പൂന്തറ അവതരിപ്പിച്ച പൂമരത്തണലിൽ വളരെ ഹൃദ്യമായി നാം ശ്രവിച്ചു കഴിഞ്ഞു.
2: കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ റേഡിയോ കമൻസിലൂടെ, കമൻറ്റ് ബോക്സിലൂടെ നമുക്ക് അറിയിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ഈ ഇത്തരം പ്രോഗ്രാമുകളെ കുട്ടികൾക്ക് ബോധപൂർവം കേൾപ്പിച്ചു കൊടുക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു.
1: യെസ്. റേഡിയോ വെബ്സൈറ്റിൽ അടുത്തതായി നമ്മൾ പോകുന്നത് ഒരു ഇടവേളയിലേക്കാണ്.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കൂ. ജീവിതത്തിലുടനീളം പുണ്യം നേടൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇടവേള കഴിഞ്ഞ് വീണ്ടും വൈബ്സിൻ്റെ യാത്രയിലേക്ക് നമ്മൾ ചേരുകയാണ്.
1: നമ്മൾ നേരെ വന്ന വഴി മറക്കരുതാരും എന്ന ഒരു നുറുങ്ങുകൾ കേട്ട് തിരിച്ചു വരാം. ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്.
2: വന്ന വഴി മറക്കരുതാരും, രചന ഇബിനു അലി എടത്തനാട്ടുകര. എന്റെ ഗ്രാമത്തിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒരു ചടങ്ങ് നടക്കുകയാണ്. കൂട്ടുകാരന്റെ നേതൃത്വത്തിലുള്ള സാമൂഹ്യ സംഘടന പാവപ്പെട്ട ആദിവാസി ദലിത് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് പുതുവസ്ത്രം സ്നേഹപ്പുടവ നൽകുന്നതാണ് ചടങ്ങ്. വ്യവസായി സുഹൃത്തുക്കളും അക്കൗണ്ടിംഗ് രംഗത്തുള്ള കൂട്ടുകാരും പങ്കെടുക്കുന്നുണ്ട്. സ്നേഹപ്പുടവ ഉദ്ഘാടനം നിർവഹിച്ച വ്യവസായി സുഹൃത്ത് ആ സ്കൂളിലെ തന്നെ ഒരു കുടുംബത്തിന് മാസം തോറും ഭക്ഷണം നൽകുന്ന പദ്ധതിയുടെ സ്പോൺസറാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പ്രസംഗമധ്യേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്കൂളിന്റെ വികസന പദ്ധതിയിലേക്ക് അദ്ദേഹം 6 സംഖ്യ വാഗ്ദാനം ചെയ്തു. ആശംസയ്ക്ക് എന്റെ ഊഴം വന്നപ്പോൾ മുന്നിലിരിക്കുന്ന കൊച്ചുകുട്ടികളെ നോക്കി ഞാനൊരു കഥ പറയാമെന്നു പറഞ്ഞു. അതുകേട്ട് എല്ലാവരും ഉഷാറായിരുന്നു. പണ്ട് നമ്മുടെ ഗ്രാമത്തിലൂടെ ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു. അതിൽ തൊട്ടടുത്ത പ്രദേശത്തെ ഒരാൾ അതിൽ തൊഴിലാളിയായിരുന്നു. സാമ്പത്തിക പ്രശ്നവും മറ്റുമായി അയാൾക്ക് പഠനം നിർത്തി ജോലിക്ക് പോകേണ്ടി വന്നതായിരുന്നു. അയാൾ ബസ്സിലെ തൊഴിൽ നിർത്തി മറ്റു ചില തൊഴിലുകൾക്ക് ശ്രമിച്ചു. പിന്നീട് സൗദിയിൽ പോയി വാഹനം ഓടിക്കുന്ന ജോലി, പിന്നീട് സാധനങ്ങളുടെ വിതരണ ചുമതല കൈവന്നു. ഒരു കട സ്വന്തമായി നടത്താൻ തുടങ്ങി. നാട്ടിൽ നിന്ന് ബന്ധുക്കളിൽ ചിലരെയും തുടർന്ന് കൂട്ടുകാരെയും ജോലിക്ക് കൊണ്ടുവന്നു. പങ്കാളിയായി നല്ലൊരു അറബി സുഹൃത്തിന് ലഭിച്ചു. കടകളുടെ എണ്ണം കൂടി, വാഹനങ്ങളുടെ എണ്ണവും ഒപ്പം തൊഴിലാളികളുടെ എണ്ണവും വർദ്ധിച്ചു. ബിസിനസ് ദുബായിലേക്ക് കൂടി വ്യാപിച്ചു. ജന്മനാടിനെ മറന്നില്ല. നാട്ടിൽ ടൂൾസ് വ്യാപാരം തുടങ്ങി. ചൈനയിൽ പോയി അവിടെ തൊഴിലാളികളെ വെച്ച് ഫാക്ടറി ആരംഭിച്ചു. ഇറക്കുമതി തുടങ്ങി. അങ്ങനെ ബസ് തൊഴിലാളിയായിരുന്ന ആ മനുഷ്യന് 2 ഡസനിലേറെ വാഹനങ്ങളായി, 200-നടുത്ത് തൊഴിലാളികളായി. ഔദ്യോഗിക കാര്യത്തിനിടെ എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാനുള്ള അവസരമുണ്ടായി. ആ പരിചയം സൗഹൃദമായി വളർന്നു. വിദേശത്തു നിന്നുള്ള വിളികളും മെസ്സേജുകളും തുടർന്നു. പരിചയം ഇരുവരുടെയും കുടുംബങ്ങളിലേക്കും പടർന്നു. ആ മനുഷ്യൻ ഇപ്പോൾ നാട്ടിലുണ്ട്, നമ്മുടെ ഗ്രാമത്തിലുണ്ട്. എന്തിനേറെ, നമ്മുടെ സ്കൂളിൽ ഈ ചടങ്ങിനെത്തിയിട്ടുണ്ട്, നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞവർ ആരൊക്കെയുണ്ട് കൂട്ടത്തിൽ കാണട്ടെ. ഞാൻ കഥ നിർത്തി. കൊച്ചു കുരുന്നുകൾ എഴുന്നേറ്റ് നിന്ന് നിർത്താതെ കൈയടിച്ച് അദ്ദേഹത്തെ ആദരിച്ചു. ആ കുരുന്നുകളുടെ സ്നേഹം അദ്ദേഹം പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങി. വന്ന വടികൾ മറക്കാത്ത അദ്ദേഹത്തിന് കൂടുതൽ ഐശ്വര്യത്തിനായി കുട്ടികൾ പ്രാർത്ഥിച്ചിരിക്കണം. കുഞ്ഞുങ്ങൾ മാത്രമല്ല, രക്ഷിതാക്കളും അധ്യാപകരും ഒപ്പം എന്റെ മനസ്സും.
0: മാഷാല്ല, മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദത്തിലൂടെ ഇബിനു അലി എടത്തനാട്ടുകര രചിച്ച വന്ന വഴി മറക്കരുതാരും എന്ന ഒരു രചനയുടെ ശബ്ദാവിഷ്കാരമാണ് നുറുങ്ങുകളിലൂടെ നാം ഇതുവരെ കേട്ടത്.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ ഇനി നമ്മൾ കേൾക്കുന്നത് അസ്മാ ഉൽ ഹുസ്ന. വളരെ ഗഹനമായ അതുപോലെ തന്നെ പ്രാമാണികമായിരിക്കുന്ന ചർച്ചകൾ പീസ് റേഡിയോയിലൂടെ കേട്ടുകൊണ്ടേയിരിക്കാറുണ്ട് നമ്മൾ. അതിൽപ്പെട്ട ഏറ്റവും പിക്കായിട്ടുള്ള പ്രോഗ്രാമാണ് അസ്മാ ഉൽ ഹുസ്ന. അസ്മാ ഉൽ ഹുസ്നയിൽ അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങളെക്കുറിച്ച്, ഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നടക്കുന്നത്.
0: അൽ ഹബീർ, അൽ ഖാലിഖ്, അൽ ഖല്ലാഖ് തുടങ്ങിയ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് ഷമീർ മദീനിയാണ് ക്ലാസ് എടുക്കുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ആശയവും അർത്ഥവും ഉൾക്കൊണ്ട് അവനെ ഓർക്കുവാനും അള്ളാഹുവിനെ പ്രകീർത്തിക്കുവാനും അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 25 നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് അൽ ഖബീർ എന്ന അള്ളാഹുവിൻ്റെ തിരുനാമമാണ്. അൽ ഖബീർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ എന്നതാണ്. അൽ ആലിമു ബിമാ ഖാൻ വമാ സയഖൂൻ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ, ഇപ്പോൾ നടക്കുന്നതുമായ സർവകാര്യങ്ങളെയും സൂക്ഷ്മമായി അറിയുന്നവൻ. വൽ ഖബീറു ഹുവല്ലദീ ലാ യഖ്ഫാ അലൈഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ, ആകാശങ്ങളിലാകട്ടെ, ഭൂമിയിലാകട്ടെ, മറ്റ് എവിടെയെങ്കിലും ആകട്ടെ, ഒരു കാര്യവും അറിയാത്ത ഗോപ്യമാകുന്ന അവ്യക്തമായി പോകുന്നവനല്ല അള്ളാഹു, മറിച്ച് അവയെല്ലാം വളരെ വ്യക്തമായി സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു. വഹുവൽ ഹക്കീമുൽ ഖബീർ. സൂറത്ത് അൻആമിൽ 18-ാമത്തെ ആയത്തിലും 103-ാമത്തെ ആയത്തിൽ അൽ ലത്തീഫുൽ ഖബീർ എന്നുമൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അഥവാ വഹുവൽ ലദീ അഹാത്ത ഇൽമുഹു ബിൽ ളവാഹിർ വൽ ബാത്തിൻ. ഏതൊന്നിൻ്റെയും ബാഹ്യവും ആന്തരികവുമായ എല്ലാ സംഗതികളും സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു. അൽ ഖബീർ എന്ന് പറയുമ്പോൾ നമ്മളൊരു മനുഷ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സംബന്ധിച്ച് ഒരു പ്രദേശത്തെ സംബന്ധിച്ചൊക്കെ ബാഹ്യമായ ചില കാര്യങ്ങൾ അറിയായിരിക്കും. പക്ഷേ അതിനപ്പുറത്ത് ആന്തരികമായി ഉള്ള കാര്യങ്ങൾ അറിയാൻ ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, അയാളുടെ ചിരിയും അയാളുടെ സംസാരവും അയാളുടെ പെരുമാറ്റവും ഒക്കെ കണ്ടാൽ പടച്ചവനെ എത്ര വലിയ സാധുവായ മനുഷ്യനാണ്, വലിയ സ്നേഹവും അതേപോലെ തന്നെ അനുകമ്പയും തുളുമ്പുന്ന ആളാണ് എന്ന് വിചാരിക്കും. പക്ഷേ അയാളുടെ മനസ്സിൽ ഇത്രമാത്രം ക്രൂരതയും അന്യായവും മറച്ചു വച്ചിട്ടാണല്ലോ അയാളത് ചെയ്തത് എന്ന് സങ്കടപ്പെടുകയും പരിഭവം പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അകവും പുറവും എല്ലാം ഒരുപോലെ അറിയുന്നവനാണ്. ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒളിച്ചു വെക്കുന്ന മറച്ചു വെക്കുന്ന രഹസ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ രഹസ്യങ്ങളല്ല, പരസ്യങ്ങളാണ്. അപ്പോൾ എല്ലാം അറിയുന്നവനാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു എന്നറിയുമ്പോൾ തീർച്ചയായും ആ പടച്ചറബിനെ കുറിച്ചുള്ളൊരു ബോധം വിശ്വാസികളിൽ തഖ്വ ഉണ്ടാക്കാൻ ഏറെ സഹായകമാണ്. ഞാൻ എൻ്റെ റബ്ബിനോട് മറച്ചു വെക്കാൻ, അവനെ കാണാതെ അവൻ അറിയാതെ ഒന്നും ചെയ്യാൻ ഒന്നും പറയാൻ എനിക്ക് സാധിക്കുകയില്ല എന്നറിയുമ്പോൾ പടച്ചറബിൻ്റെ മുറാക്കബത്ത്, അള്ളാഹുവിൻ്റെ നിരീക്ഷണം, അള്ളാഹുവിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ ഒരു കാര്യവും പറയാൻ ഒന്നിലും ഏർപ്പെടാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയുന്ന, അത് മനസ്സിൽ ഒരു വിശ്വാസമായി സ്വീകരിച്ച മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചെയ്തികളിലുമൊക്കെ സൂക്ഷ്മതയുണ്ടാകും. അവരുടെ രഹസ്യ പരസ്യങ്ങളിൽ അള്ളാഹുവിൻ്റെ അറിവ് ഉണ്ട് എന്ന തിരിച്ചറിവിലൂടെ നന്നാക്കി തീർക്കാൻ, രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും നന്നാക്കി തീർക്കുവാൻ അവർക്ക് സാധിക്കും. തൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും അറിയുന്ന റബ്ബിനോട് പടച്ചറബിൻ്റെ സഹായത്തിന് വേണ്ടി തേടാൻ, സംഭവിച്ചു പോയ വീഴ്ചകളും കുറവുകളും അറിയുന്ന പടച്ചറബ് എന്നെ പരലോകത്ത് നിന്ദനാക്കി വഷളാക്കി വിചാരണയുടെ നാളിൽ ഞാൻ അപമാനിതനായി പോകാതിരിക്കാൻ, അത് മറച്ചു വെക്കാനും ആ പാപങ്ങൾ പുറത്തു തരാനും ഒക്കെ വേണ്ടി ആ പടച്ചറബിനോട് പ്രാർത്ഥിക്കാൻ ഒരു വിശ്വാസിയെ അത് പ്രേരിപ്പിക്കും. അപ്പോൾ എല്ലാം സൂക്ഷ്മമായി അറിയുന്ന റബ്ബാണ് അള്ളാഹു എന്ന ഒരു തിരിച്ചറിവ് ഒട്ടേറെ മാറ്റങ്ങൾക്കും അതേപോലെ വലിയ ഒരു പോസിറ്റീവ് എനർജി, ഒരു ക്രിയാത്മകമായ ആവേശവും ഉന്മേഷവും വിശ്വാസിക്ക് നൽകും എന്നത് പറയേണ്ടതില്ല. അതുകൊണ്ട് അൽ ഖബീർ, എല്ലാം സൂക്ഷ്മമായി അറിയുന്ന ആ പടച്ചറബിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണയും അവബോധവും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അവനോട് സങ്കടങ്ങൾ പറയാൻ, അവൻ്റെ വിധിവിലക്കുകൾ പാലിക്കാൻ, തിന്മകളുടെ സാന്നിധ്യത്തിൽ അള്ളാഹു എന്നെ കാണുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുവാനും, നന്മയുടെ മേഖലകളിലൊക്കെ അള്ളാഹു എന്നെ കാണണം, അവിടങ്ങളിലൊക്കെ എൻ്റെ സാന്നിധ്യം അള്ളാഹു അറിയണം എന്നാഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നന്മകൾ അധികരിപ്പിക്കുവാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും ഒരു വിശ്വാസിക്ക് സാധിക്കും. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. 26-ാമത്തെ നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് അൽ ഖാലിഖ്, സ്രഷ്ടാവ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ സംബന്ധിച്ചാണ്. അൽ ഖാലിഖ് എന്ന് പറയുമ്പോൾ ഇല്ലായ്മയിൽ നിന്ന് പടച്ചുണ്ടാക്കിയവൻ, മുൻ മാതൃകയില്ലാതെ രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ചുണ്ടാക്കിയവനാണ് അള്ളാഹു. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു ഖാലിഖു കുല്ലു ശൈഇൻ ഫഅബുദൂഹു. അള്ളാഹു അവൻ അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ സംവിധാനിച്ച, നിങ്ങൾക്ക് വേണ്ടുന്ന സർവവും ഒരുക്കിത്തന്ന, നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങളുടെ സാക്ഷാൽ ഉടമസ്ഥൻ. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഖാലിഖു കുല്ലി ശൈഇൻ, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അല്ലാഹുവാണ്. ഈ ലോകത്ത് രണ്ട് സൃഷ്ടാക്കളില്ല, ഒരേ ഒരു സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ, സർവ്വതിനെയും പടച്ച അല്ലാഹു. അതുകൊണ്ട് ഫഅബുദൂഹു, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുക. സൂറത്ത് അൻആമിലെ 102-ാമത്തെ ആയത്ത്. അഥവാ ഒന്നിനെയും ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ശക്തിയാണ് അല്ലാഹു. ഈജാദു ശൈഇ മിനൽ അദം, ഇബ്തിദാഉ മഖ്ലൂഖിൻ മിൻ ഗൈരി സാബിഖിൻ ലഹു, ഇത് അല്ലാഹുവിന് മാത്രം പ്രത്യേകമായ ഒരു വിശേഷണമാണ്. അഥവാ ഉള്ളതിനെ പരസ്പരം കൂട്ടിഘടിപ്പിച്ച് വേറെ ഏതെങ്കിലും ഒരു രൂപത്തിലേക്കാക്കാൻ മനുഷ്യർക്ക് അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് സാധിച്ചേക്കും. നേരെ മറിച്ച് ഇല്ലാത്ത ഒന്നിനെ പടച്ചുകൊണ്ടുവരാൻ, ശൂന്യതയിൽ നിന്ന് ഒന്നിനെ സൃഷ്ടിക്കാൻ അല്ലാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ രൂപകൽപ്പന വരുത്തുക എന്ന അർത്ഥത്തിൽ ഖൽഖ് അല്ലെങ്കിൽ ഖാലിഖ് എന്ന് പറയാറുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ മാഇദയിലെ 110-ാമത്തെ ആയത്തിൽ, വഇദ് തഖ്ലുഖു മിനത്വയ്നി കഹൈഅത്തി ത്വയ്ർ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പക്ഷിയുടെ രൂപത്തിൽ കളിമണ്ണ് കൊണ്ട് രൂപമുണ്ടാക്കുകയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അതിലേക്ക് ഊതുമ്പോൾ അത് ജീവനുള്ള പക്ഷിയായി ചിറകിട്ടടിച്ച് പറന്നു പോവുകയും ചെയ്യുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അള്ളാഹു വെളിവാക്കിയ മുഅ്ജിസത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ, വഇദ് തഖ്ലുഖു മിനത്വയ്ൻ, പക്ഷിയുടെ രൂപമുണ്ടാക്കുന്ന ആ തഷ്കീൽ രൂപകൽപ്പനയെ സംബന്ധിച്ച്, വത്തഹീഅ അതിനെ പാകപ്പെടുത്തുന്നതിനെ അതിനെ സംവിധാനിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ആ പദം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നമുക്ക് രൂപം നൽകിയവൻ. അള്ളാഹുവാണ് ഇല്ലായ്മയിൽ നിന്ന് നമ്മെ പടച്ചുകൊണ്ടുവന്നവൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, അവല യദ്കുറുൽ ഇൻസാനു അന്ന ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈഅ, മനുഷ്യൻ ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ലേ, അന്ന ഖലഖനാഹു, തീർച്ചയായും നാമാണ് അവനെ സൃഷ്ടിച്ചത് എന്ന്, മിൻ ഖബ്ൽ, ഇതിന് മുമ്പ്, വലം യകു ശൈഅ, അവനൊന്നുമേ ആയിരുന്നില്ല. നമ്മൾ നമ്മുടെ ജനിച്ച വർഷത്തിൻ്റെ ഒരു 3, 5, 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ 40-50 വയസ്സുള്ള ആളുകൾ ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു, എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഒരു ശൂന്യത, തികച്ചും അവ്യക്തമായൊരു മേഖലയാണ് അവർക്കുള്ളത്. ഇല്ലായ്മയിൽ നിന്ന് നാമാകുന്ന വ്യക്തിത്വത്തെ, അസ്തിത്വത്തെ നൽകി, നമുക്ക് സൃഷ്ടിപ്പ് നൽകിയ, ജീവൻ നൽകിയ അല്ലാഹു, അവനാണ് അൽ ഖാലിഖ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖുദ്റത്തും അഥവാ അല്ലാഹുവിൻ്റെ കഴിവും മഹാത്മ്യവും അളമത്തും ഒക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സൃഷ്ടിപ്രപഞ്ചത്തിലെ മഹാത്ഭുതങ്ങൾ, വൈവിധ്യങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ അല്ലാഹു എത്രമാത്രം കഴിവുറ്റവനും എല്ലാ രൂപത്തിലും അതിനെ കൃത്യമായി സംവിധാനിക്കുവാനും സാധിച്ചവനാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ അവനോട് കൂടുതൽ വിനയപ്പെടുവാനും വിധേയപ്പെടുവാനും നമുക്ക് സാധിക്കും. നമ്മെ സൃഷ്ടിച്ചവനാണ്, നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ഓരോന്നും നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് വേണ്ടി തന്ന അത്യുദാരനാണ് പടച്ചവൻ എന്നറിയുമ്പോൾ ആ പടച്ച റബ്ബിന് കീഴ്പ്പെടുവാനും നന്ദി കാണിക്കുവാനും നമുക്ക് സാധിക്കണം. ഒരു യഥാർത്ഥ വിശ്വാസിക്കതിന് സാധിക്കും. തിലാവത്തിൻ്റെ സുജൂദുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, സജദ വജ്ഹിയ ലില്ലദീ

0: ഭിത്തിയിൽ അവയവങ്ങളെയും എല്ലാം സംവിധാനിച്ച് നമുക്ക് ഈ പറഞ്ഞ ഘടനയും പാകതയും ഒരുക്കിത്തന്ന അള്ളാഹു, അവനാണ് നമ്മുടെ സൃഷ്ടാവ്. അവനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്, അവനാണ് നമ്മൾ കീഴ്പ്പെടേണ്ടത്. അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അംഗീകരിച്ച് അനുസരിച്ച് അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ജീവിക്കുവാൻ നാം ഏറെ കടപ്പെട്ടവരാണ്. 27-ാമത്തെ നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് അൽ ഖല്ലാഖ് എന്ന നാമമാണ്. അൽ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ നാമങ്ങളുടെ കൂട്ടത്തിൽ ഒരു നാമമാണ് അൽ ഖല്ലാഖ് എന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഖാലിഖ് അല്ലെങ്കിൽ ഖൽക്ക് എന്ന ആ നാമത്തിൻ്റെ ഒരു സൂപ്പർലേറ്റീവായി ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു നാമമായിട്ടാണ് അൽ ഖല്ലാഖ് എന്നതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അഥവാ വൈവിധ്യങ്ങൾ സൃഷ്ടിക്കുന്നവൻ, വ്യത്യസ്തങ്ങളായ രീതിയിൽ സൃഷ്ടികളെ വിന്യസിപ്പിച്ചവനാണ്, ഒരുക്കിയവനാണ് അള്ളാഹു. യദുല്ലു അല കസ്റത്തി ഖൽഖിൽ ഖാലിഖ്, പടച്ചറബിൻ്റെ അസംഖ്യം സൃഷ്ടികളെ നമുക്ക് മനസ്സിലാക്കാൻ അറിയാൻ സാധിക്കും. വതനവ്വഇ അഷ്കാലിഹി വ അൽവാനിഹി, വ്യത്യസ്ത ഘടനകളോടുകൂടി വ്യത്യസ്ത രൂപങ്ങളിൽ വ്യത്യസ്ത വർണ്ണങ്ങളിൽ ഓരോന്നും. ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ വിശാലമായ ലോകത്തേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, പൂക്കളെ എടുത്താൽ എത്രയെല്ലാം വൈവിധ്യമായ രൂപങ്ങൾ, ഭംഗികൾ, സൗന്ദര്യം, സൗരഭ്യം എല്ലാം നമ്മളവിടെ കാണും. ജീവജാലങ്ങളിലേക്ക് പോയാൽ, പറവകളിലേക്ക് പോയാൽ, പക്ഷികളിലേക്ക് പോയാൽ, സമുദ്രത്തിലേക്ക് പോയാൽ അവിടെയുള്ള പവിഴപ്പുറ്റുകളും മത്സ്യങ്ങളും എന്നു വേണ്ട കടൽ ജീവികൾ എല്ലാം അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. അപ്പോൾ വൈവിധ്യങ്ങൾ സൃഷ്ടിക്കുന്ന വ്യത്യസ്തങ്ങളായ സൃഷ്ടിജാലങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹു, വിവിധതരം സൃഷ്ടികൾ, ചെറുതും വലുതുമായ അനേകായിരം സൃഷ്ടിജാലങ്ങൾ, വ്യത്യസ്ത രൂപത്തിലും വർണ്ണത്തിലും വിവിധങ്ങളായ ഘടനകളും സംവിധാനങ്ങളും ഒരുക്കി സംവിധാനിച്ച അള്ളാഹു, അവനാണ് അൽ ഖല്ലാഖ്. നമുക്ക് അറിയുന്നവയും അറിയാത്തവയുമായ അസംഖ്യം സൃഷ്ടികളുണ്ട്. ദൃശ്യലോകത്ത് തന്നെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മമായ സൂക്ഷ്മദർശിനികൾ കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ജീവജാലങ്ങളുണ്ട്. വൈറസ് പോലെ, അമീബ പോലെ, ബാക്ടീരിയ പോലെയുള്ള ജീവജാലങ്ങൾ. അദൃശ്യലോകത്ത് ഉള്ള സൃഷ്ടികളാണെങ്കിലോ, നമുക്ക് കാണാൻ കഴിയാത്ത ലോകത്ത് മലക്കുകളുണ്ട്, ജിന്നുവർഗങ്ങളുണ്ട്, അങ്ങനെ പലതും. അപ്പോൾ വ്യത്യസ്തങ്ങളായ സൃഷ്ടിജാലങ്ങളെ, സൃഷ്ടികളെ ഒരുക്കിയവൻ, യബദ ഉൽ ഖൽഖ സുമ്മ യുഈദു, ആദ്യമായി സൃഷ്ടിച്ചുണ്ടാക്കിയവൻ പിന്നീട് ആ സൃഷ്ടിപ്പ് വീണ്ടും മടക്കിയുണ്ടാക്കുന്നവൻ, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു കൊണ്ടുവന്ന് മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ച് സംവിധാനിച്ച അള്ളാഹു, അവൻ അവയെ പിന്നീട് മരിപ്പിച്ചാൽ, നശിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും സൃഷ്ടിക്കാൻ, ഒരു പുനഃസൃഷ്ടിപ്പിന് തിരിച്ചു കൊണ്ടുവരുവാൻ അവനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമില്ല എന്ന് നാം തിരിച്ചറിയണം. അൽ ഖല്ലാഖ്, അൽ ഖാലിഖ് എന്നൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചറിയുമ്പോൾ പടച്ചറബിൻ്റെ ശക്തി മഹാത്മ്യങ്ങളാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ആ പടച്ചറബിലുള്ള പ്രതീക്ഷയും സുഖ ദുഃഖങ്ങൾ അവൻ്റെ സൃഷ്ടിയാണ് എന്ന് തിരിച്ചറിയുകയും സുഖം കൊണ്ടുവരാനും ദുഃഖം മാറ്റിത്തരുവാനും ഒക്കെ കഴിവുള്ളവനാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ, ആ പടച്ചറബിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടി ആ പടച്ചറബിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും അവൻ്റെ നന്ദിയുള്ള അടിമകളായി മുന്നേറുവാനും നമുക്ക് സാധിക്കും. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: മാഷാ അല്ലാ, ഗഹനമായ ഒരു വിഷയം നമ്മൾ കേട്ട് കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് വിശ്വാസിയുടെ ബാധ്യത കൂടിയാണ്. അത് നിർവഹിക്കപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസ്ന. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ കേട്ടത് അസ്മാഉൽ ഹുസ്നയിൽ ഇപ്പോൾ അൽ ഖബീർ, അൽ ഖാലിഖ്, അൽ ഖല്ലാഖ് ഈ മൂന്ന് വിശേഷണങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. പഠിച്ചതും മനസ്സിലാക്കിയതും ഉൾക്കൊള്ളാനും എന്നും ഓർക്കാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ.
2: ആമീൻ. റേഡിയോ വൈബ്സിൽ നമുക്കെന്നും ഓർത്തിരിക്കാവുന്ന ഒത്തിരി നല്ല ഓർമ്മകളുടെ കഥകളുമായിക്കൊണ്ട് നമ്മിലേക്ക് വരുന്നു വി ടി അങ്കിൾ എന്ന നമ്മുടെ വി ടി അബ്ദുസ്സലാം. അനുസ്

0: അവതരണയുടെ പാഠങ്ങളെന്ന കഥയുമായി കഥ പറയാം പ്രോഗ്രാമിലേക്ക്.
1: പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് സ്വാഗതം. അനുസരണയുടെ പാഠങ്ങൾ, ഇതാണ് ഇന്നത്തെ കഥ. പ്രസിദ്ധനായ സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു മികച്ച കവി കൂടിയാണ്. ഒരിക്കൽ അദ്ദേഹം പള്ളിയിലേക്കുള്ള യാത്രയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മസ്ജിദിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബാക്കളൊക്കെ അത് ശ്രദ്ധയോടെങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പള്ളിയോടടുത്തപ്പോ അബ്ദുല്ലാഹിബ്നു റവാഹ കേൾക്കുന്നത് ഇരിക്കൂ എന്ന നബിയുടെ കൽപ്പനയാണ്. പ്രഭാഷണത്തിനിടയിൽ നബിയിൽ നിന്ന് വന്ന ഒരു വാക്കായിരുന്നു അത്. അബ്ദുല്ലാഹിബ്നു റവാഹ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അദ്ദേഹം പള്ളിയിലേക്കുള്ള വഴിയിൽ അവിടെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം അവസാനിപ്പിക്കുന്നത് വരെ ഈ അവസ്ഥയിൽ തുടരുകയും ചെയ്തു. ഈ സംഭവം ചില സ്വഹാബാക്കൾ നബിയെ അറിയിച്ചു. പ്രവാചകൻ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹുവിനു വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കാനുള്ള താൽപ്പര്യം അദ്ദേഹത്തിന് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ. ഇതായിരുന്നു ആ പ്രാർത്ഥന. കുഞ്ഞു കഥയാണ്, പക്ഷേ വലിയ സന്ദേശമാണുള്ളത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന അനുസരിക്കാൻ അവർക്കൊക്കെ എന്തോരം താൽപ്പര്യമായിരുന്നു. അതുതന്നെയാണ് ശരിക്കും നമ്മൾ മദ്രസയിലും മറ്റു ദീനീ പഠന ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന ഏതാണെന്നുള്ളതാണ് നമ്മളെ പറയാം. അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവേണ്ടത്? അല്ലാഹു റസൂൽ നമ്മളോട് നേരിട്ട് പറയുന്ന പോലെ തന്നെയാണ് അതൊക്കെ. അപ്പോ ഉടനെ തന്നെ അത് അനുസരിക്കാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ കുഞ്ഞു കഥയിൽ പറഞ്ഞതുപോലെ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു എങ്ങനെയാണോ റസൂലിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ താൽപ്പര്യപ്പെട്ടത്, അതുപോലെ നമുക്കും താൽപ്പര്യപ്പെടാൻ പറ്റണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊരു കഥയുമായി അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂമരത്തണലിലും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകളിലും ഒക്കെ രക്ഷിതാക്കൾ ബോധപൂർവം കുട്ടികളെ കേൾപ്പിക്കണം എന്ന് ഒന്നുകൂടി നമുക്ക് അണയിട്ട് പറയാവുന്ന, ഓർമ്മപ്പെടുത്താവുന്ന മറ്റൊരു പ്രോഗ്രാമാണ് കഥ പറയാം പ്രോഗ്രാം. അനുസരണയുടെ പാഠങ്ങൾ, അതൊരു കഥയുടെ അപ്പുറം കുട്ടികൾക്ക് ഉൾക്കൊള്ളാവുന്ന ഗുണപാഠങ്ങളും അതുപോലെ തന്നെ സ്വഭാവ മഹിമ, സ്വഭാവം ശരിപ്പെടുത്താനുള്ള ഏറെ നല്ല ഗുണങ്ങളും പഠിപ്പിക്കപ്പെടുന്ന ഇത്തരം കഥകൾ കുട്ടികൾ അവർ എഴുതി വെക്കട്ടെ. ഞാൻ എപ്പോഴും നമുക്ക് പറയാനുള്ളതാണ്, ഇന്ന് പഠിച്ച കഥയുടെ മൂലതന്തു അതല്ലെങ്കിൽ അതിൻ്റെ ഗുണപാഠം എന്ത് എന്നുള്ളത് കുട്ടികൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ഒരു ചെറിയ നോട്ട്ബുക്ക് വാങ്ങിക്കൊടുത്തിട്ട് ഇന്നത്തെ കഥ അല്ലെങ്കിൽ കഥ പറയാം പ്രോഗ്രാമിൽ ഇന്നത്തെ കഥ എന്താണ് വീട്ടിയാങ്കൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെ ഉണ്ടാവണം. കുട്ടികളത് എഴുതി വെക്കണം. അത് പിന്നീട് അവസാനം അത് നമ്മളൊരു കുടുംബ യോഗങ്ങളിലോ അപ്രകാരമുള്ള സമയങ്ങളിലോ സന്ദർഭങ്ങളിലോ കുട്ടികൾ അവതരിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാകണം. ബോധപൂർവം രക്ഷിതാക്കൾ അതിൽ ശ്രദ്ധിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
0: മാഷാല്ലാ, റേഡിയോ വൈബ്സിൽ ജനങ്ങൾക്ക് പൊതുസമൂഹത്തിനേറെ അത്യാവശ്യവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ജനക്ഷേമം പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് നജീബ് മുസ്ലിരകത്തും അബ്ദുൽ അസീസ് വിളിയം കോടുമാണ്.
2: വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിൽ കൈകാര്യം ചെയ്യുന്നത്. സാമ്പത്തിക വർഷാന്ത്യം പ്രവാസി നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാന വിവരങ്ങൾ, അതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒന്നാം ഭാഗം നമുക്ക് കേൾക്കാം.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിൽ കരീം വലാ ആലിഹി വസ്ഹാബിൽ അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ ദമാം സ്റ്റുഡിയോയിൽ നിന്ന് ജനക്ഷേമം പരിപാടിയിലേക്ക് ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമുക്കെല്ലാം അറിയുന്നത് പോലെ സൗദി അറേബ്യ ഇന്ന് വലിയ ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ്. വിഷൻ 2030 എന്ന വലിയ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് കുറച്ച് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന മുന്നേറ്റം പല മേഖലയിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സാമ്പത്തിക ബിസിനസ് രംഗങ്ങളിൽ വലിയ ഒരു സാധ്യതകളാണ് ഗവൺമെൻറ് തുറന്നു വച്ചിട്ടുള്ളത്. അത് ലോകരാജ്യങ്ങൾ വളരെ ഭംഗിയായി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ സമൂഹവും പ്രത്യേകിച്ചും മലയാളി സമൂഹം വളരെ ഭംഗിയായി തന്നെ ആ മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും വളരെ നല്ല രീതിയിലുള്ള ബിസിനസ് ഇവിടെ തുടക്കം കുറിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ റിഫോംസ് എണ്ണേതര വരുമാനത്തിൽ നിന്നും മാറിക്കൊണ്ട് ഒരു വലിയ സാമ്പത്തിക വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സൗദി അറേബ്യയുടെ ഈ വിഷൻ 2030 എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഭരണാധികാരികൾ നടപ്പിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഇതിൻ്റെ ഭാഗമായി പലരും രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ ഇവിടെ ഇവർ കൊടുത്തിട്ടുള്ള പല ആനുകൂല്യങ്ങൾ, ഇവിടെയുള്ള ബിസിനസ്സുകൾ പദവി ശരിയാക്കുക എന്ന വലിയ ഒരു സൗകര്യം നമുക്കെല്ലാം ഗവൺമെൻറ് ചെയ്തു തന്നിട്ടുണ്ട്. അത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല കമ്പനികളും പല വ്യക്തികളും അവരുടെ ഇതിപ്പോൾ ഒരു സാമ്പത്തിക വർഷം ഏകദേശം കഴിഞ്ഞു പലരും തുടങ്ങിയിട്ട്, ഇനി ഇപ്പോൾ ഓഡിറ്റിംഗ് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈനാൻഷ്യൽ കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്ത് ടാക്സ് കാര്യങ്ങൾക്കെല്ലാം പോകുന്ന ഒരു ഇതിൽ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഷയങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഇനിയുമുള്ള അവസരങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മോടൊപ്പമുള്ളത് ഈ മേഖലയിൽ 25 വർഷത്തിലേറെ വൈദഗ്ധ്യമുള്ള അറബ് കൺസൾട്ടൻസ് ഹൗസ് എന്ന സ്ഥാപനത്തിൻ്റെ CEO ആയ നജീബ് മുസ്ലിയാരഹത്താണ്. നജീബ് സാഹിബ്, താങ്കളെ പീസ് റേഡിയോയുടെ ജനക്ഷേമം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്കൾ ഈ വിഷയവുമായി അതുപോലെ തന്നെ താങ്കളുടെ ബിസിനസ് കാര്യങ്ങളുമായിട്ടുള്ള ഒരു പരിചയപ്പെടുത്തലും കൂടി നിങ്ങൾക്ക് ഈ കാര്യത്തിലേക്ക് പ്രവേശിക്കാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സാജിയ അല്ലെങ്കിൽ സൗദി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി, മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി, ഇതെല്ലാം ഒരേ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. നമ്മൾ ഈ സാജിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ആദ്യകാലങ്ങളിൽ സാജിയെക്കുറിച്ച് പറയുമ്പോൾ ജനങ്ങൾക്ക് അതൊരു ബാലികേറാമല, സാധാരണക്കാർക്ക് പറ്റിയ ഒരു ബിസിനസ് അല്ല എന്നുള്ള പല രീതിയിലുള്ള കാര്യങ്ങളുമായിരുന്നു അതിലുണ്ടായിരുന്നത്. ഒരു സാധാരണ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റിയ ഒരു മേഖലയല്ല എന്നുള്ള രീതിയിലായിരുന്നു ഒരു നിഗമനം ആളുകളിലുണ്ടായിരുന്നത്. അത് ഇപ്പം അൽഹംദുലില്ലാ ഒരു 3-4 years ആയിട്ട്, 4 കൊല്ലം 3 കൊല്ലത്തിൻ്റെ അടുക്കായിട്ട് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം സൗദി ഗവൺമെൻറ് നടപ്പാക്കി വരുന്ന പുതിയ നയങ്ങളുടെ ഭാഗമായി സൗദി അറേബ്യയിൽ ഫോറിനർക്ക് ബിസിനസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ, അതിൻ്റെ മാനദണ്ഡങ്ങൾ ലഘൂകരിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പം കഴിഞ്ഞ 1.5 വർഷമായിട്ട് നിലവിൽ നിങ്ങളൊരു ബിസിനസ് സൗദിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു സൗദിയുടെ പേരിൽ ബിനാമിയായിട്ട്, നമ്മൾ സാധാരണ ബിനാമി ബിസിനസ് എന്ന് പറയുന്ന ബിനാമിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ സ്വന്തം പേരിലേക്ക് മാറ്റാൻ ഗവൺമെൻറ് ഒരാളും പ്രതീക്ഷയിലപ്പുറമുള്ളൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, വലിയൊരു സൗകര്യമാണ് ചെയ്തു തന്നത്. പ്രത്യേകിച്ച് ഒരു ഡോക്യുമെൻറ്റും ഇന്ത്യയിൽ നിന്നോ മറ്റ് ഏത് രാജ്യക്കാരനാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ആ രാജ്യത്തു നിന്ന് പ്രത്യേകിച്ച് ഒരു ഡോക്യുമെൻറ്റും വേണ്ടാത്ത രീതിയിൽ ഒരവസരമാണ് നൽകിയത്. അതിൽ അവർ പ്രധാനമായും പറഞ്ഞൊരു കാര്യം, നിങ്ങളും നിങ്ങളുടെ സ്പോൺസറും എഗ്രി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം നിങ്ങളെ പേരിലേക്ക് മാറ്റാം. ഇതാണ് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വന്ന സാധനം. ആ വ്യക്തിക്ക് ആ സ്പോൺസർഷിപ്പിലുള്ള ആളായിരിക്കണം, മോർ ദാൻ 2 മില്യൻ്റെ മേലെങ്കിലും മിനിമം ടേൺ ഓവർ ഉണ്ടായിരിക്കണം എന്നാണ് അവസാനമായിട്ട് വന്ന ഇത്. ആ രീതിയിൽ മാറ്റി ഒരുപാട് ആളുകൾ അൽഹംദുലില്ല സ്വന്തം സ്ഥാപനം സ്വന്തം പേരിലേക്ക് മാറ്റി. ഇനിയും പല ആളുകളും മാറ്റാൻ ബാക്കിയുണ്ട്, അത് മറ്റൊരു വിഷയമാണ്. മാറ്റിയ ആളുകൾ എന്ത് ചെയ്യണം? ഇപ്പോൾ പുറത്തുനിന്ന് കമ്പനി കൊണ്ടുവന്ന് പ്രോപ്പർ വേയിൽ നേരത്തെ ലൈസൻസ് എടുത്ത ആളുകളും പുറത്ത് ഫോറിൻ കമ്പനിയായി നടത്തിക്കൊണ്ടിരുന്ന ആളുകൾക്കും ഒരു കമ്പനി നടത്തിപ്പിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അവർക്ക് ദിനോ അവർക്ക് അതിനെപ്പറ്റി അവയർനെസ് ഉണ്ട്. അപ്പോൾ പുതിയതായിട്ട് മാറ്റിയ ആളുകൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഒരു മെയിൻ വിഷയം. നമ്മളിപ്പം പുതിയ ആളുകൾക്ക് ലൈസൻസ് എടുക്കുന്നതിനെ പറ്റി ഓക്കെ, അത് അവൈലബിളാണ്, ഏനി സമയത്ത് എടുക്കാൻ പറ്റും, പുറത്തുനിന്ന് കമ്പനി കൊണ്ടുവരണം ചെയ്യാൻ പറ്റും, ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഒരുപാട് സൗദി അറേബ്യയിൽ അവൈലബിളാണ്. അതിലൊക്കെ ഉപരി നിലവിൽ ലൈസൻസ് എടുത്ത ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അത് അവർക്ക് ഒന്ന് അവരെ അവയർനെസ് കുറവുകൊണ്ടാവാം, രണ്ടാമത്തെ അവർ നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനം. ഇപ്പോൾ മിക്ക ആളുകളും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ, മക്തബുലാമൽ എന്ന് പറഞ്ഞ മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ കീഴിലുള്ള ഫൈനുകളും കാര്യങ്ങളുമാണ്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഒരു സൗദിയുടെ പേരിലുണ്ടായിരുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ചിലപ്പോൾ 1-ോ 2-ോ 10-ോ ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കാം. നേരത്തെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിയുടെ അണ്ടറിലുള്ള സ്ഥാപനം എത്ര ബ്രാഞ്ചുകളുണ്ടെങ്കിലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒന്നായിരുന്നു. അപ്പോൾ ആ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഫൈനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ കമ്പനിയുടെ മക്തബിലാമല് വന്ന് കിടക്കുന്നുണ്ടാവും. നമ്മൾ നോർമൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ബോധേഡ് ആയിരിക്കില്ല. ഈ കാമ പുതുക്കുന്ന കാര്യങ്ങളും മറ്റതൊക്കെ നോർമലായിട്ട് നടന്നു പോകും. ഏതൊരു സ്ഥാപനവും അതിൽ നിന്ന് ഒരു ബ്രാഞ്ച് അടർത്തിയെടുക്കുക, നമ്മളൊരു ബ്രാഞ്ച് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ടോട്ടലി കമ്പനി ഒരു കമ്പനിയാക്കി മാറ്റുന്ന സമയത്തോ തീർച്ചയായിട്ടും ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾക്ക് ഒരു സിംഗിൾ റിയാല് പോലും ഫൈൻ ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങളെ മക്തബിലാമലിൻ്റെ ഫയല് പുതിയ കമ്പനിയിലേക്ക് മാറ്റിക്കിട്ടുള്ളൂ. സി ആർ വരെയുള്ള കാര്യങ്ങൾ അങ്ങ് പെട്ടെന്നാവും. സാജിയ ലൈസൻസ് ഇഷ്യൂ ചെയ്യും, സി ആർ ആർട്ടിക്കിള് ഫോം ചെയ്യും, നമ്മൾ സി ആർ ഇഷ്യൂ ചെയ്യും. അത് കഴിഞ്ഞ് മക്തബിലാമലിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ സ്റ്റോറിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആരംഭിക്കുന്നത്.
3: ഒന്ന് ഇടപെട്ടോട്ടെ ഈ വിഷയത്തിൽ. ഇപ്പോൾ നമ്മൾ എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഡിലേ, ഇത് വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങൾ ഇത്രമാത്രം ഡിലേ ആയി പോകാനുള്ള കാരണങ്ങളാണ് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചത്.
4: എക്സാക്ട്ലി.
3: അത് മറികടന്ന് കൊണ്ടുവേണം, അല്ലെങ്കിൽ അത് അറിഞ്ഞ് ക്ലിയർ ആക്കിയാൽ മാത്രമേ ഈ ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയുള്ളൂ എന്നാണ് താങ്കൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം.
4: തീർച്ചയായും. ഓക്കെ. എൻ്റെ അടുത്ത് നിന്ന് ലൈസൻസ് എടുത്ത ആളുകളൊക്കെ നമ്മൾ നേരത്തെ തന്നെ അവരടുത്ത് പറഞ്ഞിരുന്നു, നിങ്ങളെ മക്തബില്ലാമൽ എന്തെങ്കിലും തീർക്കാൻ, ചില ആളുകൾ കമ്പനിക്ക് തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്, അത് ആ വ്യക്തിയുടെ ഇഷ്യൂ അല്ല, ചിലപ്പോൾ അവരെ സ്പോൺസറുടെ പ്രശ്നമായിരിക്കില്ല, മറ്റാരോ ചെയ്തൊരു ബിസിനസ്സിൻ്റെ ബാക്കി പത്രമായിരിക്കും അത്. അപ്പോൾ അത് ആ ഒരു വ്യക്തി വിചാരിച്ചാൽ തീർക്കാൻ പറ്റാത്ത എമൗണ്ടോ അല്ലെങ്കിൽ തീർക്കാൻ പറ്റാത്ത ഒരു ഇഷ്യൂ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ കമ്പനീസൊക്കെ നമ്മൾ ചെയ്തിരുന്നത് ആ ഒരു ബ്രാഞ്ച് ഒഴിവാക്കി മറ്റുള്ള ബ്രാഞ്ചുകളുടെ കാര്യം ശരിയാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ പലരും ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു അവയർനെസ് ഇല്ലാതെ ജസ്റ്റ് ഡിക്ലെയർ ചെയ്തു, സി ആർ വരെയുള്ള കാര്യങ്ങളങ്ങ് ചെയ്തു, എന്നിട്ട് ഇവർ മക്തബിലാമലിലേക്ക് ചെല്ലുമ്പോൾ 100,000 റിയാൽ ഫൈന്, 500,000 റിയാൽ ഫൈന്, 10,000 റിയാൽ ഫൈന്, പല രീതിയിലുള്ള ഫൈനുകൾ കിടക്കുകയാണ്. ഇയാളുമായിട്ട് ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് ഇയാൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫൈനുകളുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ അറിയാതെ അല്ലെങ്കിൽ അതിന് അവയർനെസ് ഇല്ലാതെ ഇപ്പോഴും പലരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഒന്നും ചെയ്യാതെ. അത് മണ്ടത്തരമാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫൈന് അടച്ച് തീർക്കേണ്ട സാധനങ്ങളാണെങ്കിൽ മറ്റ് രീതിയിൽ ആ ഫൈന് നീക്കം ചെയ്യാൻ മാർഗമില്ല എന്നുണ്ടെങ്കിൽ, എത്രയും പെട്ടെന്ന് അത് അടച്ച് തീർത്തിട്ടില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ ബാധ്യത മുന്നിൽ വരും.
3: അതായത് ഇതിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയുടെ കാര്യമാണ് പറയുന്നത്,
4: നിലവിലുള്ള
3: ഒരു കമ്പനി
4: ബിനാമി ഡിക്ലെയർ ചെയ്ത് സ്വന്തം പേരിലേക്ക് മാറ്റിയ കമ്പനികൾ, അതാണ് ഇപ്പം അറ്റ് പ്രസന്റ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരു മേജർ കാറ്റഗറി. അതാണ്
3: അവിടെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൂടെ, അതായത് അതിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് കമ്പനി ടേക്ക് ഓവർ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ അത് നമ്മുടെ ഏറ്റെടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതിന് പകരമായിക്കൊണ്ട് ഒരു ഇൻവെസ്റ്റർ ആയിക്കൊണ്ട്, 100% സാഗിയ ഇൻവെസ്റ്റർ ആയിക്കൊണ്ട് ആ ഒരു കമ്പനിയെ വാങ്ങാൻ കഴിയുമോ? അപ്പോൾ ഈ ഒരു പ്രശ്നം അതിൽ
4: തീർച്ചയായും
3: പറ്റുമോ?
4: അത് പക്ഷേ ഫോറിൻ കമ്പനി കൊണ്ടുവന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 100% നമുക്ക് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് പുതിയൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഈ തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. ഈ ഇഷ്യൂസ് ഇപ്പോൾ മെയിൻലി ഫേസ് ചെയ്യുന്നത് ഇവിടെ നിന്ന് സർക്കാരിൻ്റെ ഇളവ് പ്രകാരം സ്വന്തം പേരിലേക്ക്, സ്പോൺസറുടെ പേരിലുള്ള ബിസിനസ് സ്വന്തം പേരിലേക്ക് മാറ്റിയ ആളുകൾ മാത്രമാണ് ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, എത്രയും പെട്ടെന്ന് നമ്മൾ വെറുതെ ഇരിക്കാതെ എന്താണ് ഇഷ്യൂസ് എന്നുള്ളത് പ്രോപ്പറായിട്ട് പഠിച്ച് അത് തരണം ചെയ്യാൻ എന്ത് രീതിയിൽ ചെയ്യണോ അതങ്ങോട്ട് ചെയ്ത് തീർക്കുക. അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ഇപ്പം നമ്മളൊക്കെ ഒരുപാട് ആൾക്കാരെ കണ്ടപ്പോൾ അത് കഫീൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന സിമ്പിളായിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ വലിയൊരു പ്രശ്നത്തിലേക്കാവുന്നു പോകുന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല.
3: പക്ഷേ ആ ഒരു അന്ന് മുമ്പ് കൊടുത്തിരുന്ന ആ കൺസെഷൻ ഇപ്പോഴുണ്ട്. അതായത് ഒരു ബിനാമി ബിസിനസ് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ആ രീതിയിലുള്ള ഇപ്പോഴുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യാൻ നമുക്ക്?
4: ആ ഇളവ് പീരീഡ് കഴിഞ്ഞു. പക്ഷേ ഇളവ് സമയത്ത് കമ്പനി മാറ്റിക്കഴിഞ്ഞ ആൾക്കാർ ഫുള്ളാക്കാതെ, അതായത് ഡോക്യുമെന്റേഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നല്ലൊരു ശതമാനം ആൾക്കാരുണ്ട്. എനിക്കൊക്കെ ഡെയിലി 2-3 കോളെങ്കിലും മിനിമം ഇത്തരത്തിലുള്ള ആൾക്കാരത്തിന് വരുന്നുണ്ട്. നമ്മൾ മോസ്റ്റ്ലി മാക്സിമം ആര് വിളിച്ചാലും അതിന് നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായവും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളതൊരു ആ ഒരു രീതിയിൽ,
3: രണ്ട് രീതിയിലാണ്. ഒന്ന്, പഴയ കമ്പനി ഇപ്പോഴും അവർക്കത് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരുന്നുണ്ട്,
4: അവരാണ് എത്രയും പെട്ടെന്ന് ഇത് ക്ലിയർ ചെയ്യേണ്ടത്. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട സാധനമാണ് ഓഡിറ്റിങ്. ഓഡിറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ, ഓഡിറ്റിങ് ഇപ്പോൾ സൗദിയിൽ 8-10 വർഷമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും ഇന്ന് വരെ ഓഡിറ്റിങ് ചെയ്ത് നോക്കിയിട്ടില്ല. അവർക്ക് അറിയില്ല എന്താണ് മെത്തേഡ് ഓഫ് ഓഡിറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും അത് പഠിച്ചേ പറ്റൂ. നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ, നമ്മളൊരു കമ്പനി നടത്തുന്ന സമയത്ത്, എസ്റ്റാബ്ലിഷ് നടത്തിയിരുന്ന സമയത്ത് നമ്മൾ ചെലവ് വരവ് കണക്കുകൾ പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ശരിക്കും സാധാ മലയാളി പറയുന്ന ഒരു കീശയിലിട്ട് മറ്റേ കീശയിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന ഒരു മെത്തേഡിലായിരുന്നു കാര്യങ്ങൾ നടന്നു പോയിരുന്നത്. അപ്പോൾ ഓഡിറ്റിംഗ് എന്താണെന്ന് അറിയാത്ത ആളുകളും, അതോടൊപ്പം തന്നെ നേരത്തെ ഈ ബിനാമി ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഒരു ഡമ്മി ഓഡിറ്റിംഗ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പലരും. അത് ഞാൻ ഇപ്പം റീസെൻ്റ്ലി എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ശതമാനം ആളും ആ പേപ്പർ കണ്ടിട്ട് പോലുമില്ല.
3: ഓ,
4: അതായത് നിങ്ങളുടെ കമ്പനി ഒരു 2 മില്യൻ്റെ മേലെ ടേൺ ഓവർ ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ ഒരു ഓഡിറ്റർ എടുത്തുനിന്ന് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ബിനാമി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവുക. മെജോറിറ്റി കമ്പനി അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓർ എൽസ് മോർ ദാൻ 50-ലധികം ആൾക്കാരുള്ള ആളുകൾ അങ്ങനെയല്ല ചെയ്തത്. 50-ൽ കുറഞ്ഞ ആളുകളുള്ള എല്ലാ കമ്പനികളും ഈ രീതിയിലാണ് ചെയ്തത്. ആ ഓഡിറ്റ് റിപ്പോർട്ട് ഏതോ ഒരു ഏജൻറ്റ് ആരത്തുനിന്നോ ഉണ്ടാക്കിയിട്ട് സബ്മിറ്റ് ചെയ്തതാണ്. പക്ഷെ അതിൻ്റെ കോപ്പി സക്കയിലേക്ക് പോകും. 100% സക്ക പുതിയ വർഷത്തെ ഓഡിറ്റിംഗ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ പ്രീവിയസ് ഇയറുമായിട്ട് മാച്ചാവാത്തൊരു ഫിഗർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദിക്കും.
3: ചോദ്യം ചെയ്യപ്പെടും.
4: അതായത് നിങ്ങൾ കഴിഞ്ഞ വർഷം കൊടുത്ത ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ തുടർച്ചയാണ് നിങ്ങൾ ഈ വർഷം ഉണ്ടാക്കേണ്ടത്. അന്ന് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിരുന്നു ആ സ്റ്റോറി ബുക്ക് മടക്കി വെച്ചെന്ന് ഒരു അർത്ഥം അതിനില്ല. പിന്നെ ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേരിലേക്ക് മാറ്റുന്നതോടുകൂടി ബിനാമി ആയിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമാണ് അന്വേഷണം വരാതിരിക്കുക. നിങ്ങൾ ബിനാമി ബിസിനസ് സ്വന്തം പേരിലേക്ക് മാറ്റി എന്നുള്ള ഒരു സമയത്ത് ബിനാമി ആയിരുന്നു നിങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു കേസ് പിന്നെ നിങ്ങൾക്ക് വരില്ല. പക്ഷേ നിങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്ത ബിസിനസ് നിങ്ങളുടേതായിരുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്, അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഈ സ്വന്തം പേരിലേക്ക് മാറ്റിയെടുത്ത ആൾക്ക് തന്നെയാണ്, സൗദിക്കല്ല. സൗദി വെറും ഒരു ബിനാമി ആയിരുന്നു, നമ്മളും സൗദിയും കൂടെ ഡിക്ലെയർ ചെയ്തൊരു സാഹചര്യത്തിൽ ഈ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതൊരു വലിയ പോയിൻ്റാണ്. അത് ആളുകൾക്ക് ആ രീതിയിൽ ആളുകളെ മൈൻഡിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ മുമ്പത്തെ സാഹചര്യത്തിൽ ഒരു ഫൈന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സൗദിൻ്റെതല്ലേ, അതിൻ്റെ കഫീലിൻ്റെതല്ലേ, അയാൾ മറ്റെന്തോ ചെയ്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂളായിട്ട് നിന്നിരുന്ന ആൾക്കാരാണ്.
3: അതായത് വളരെ ആ കാര്യം ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ബിനാമി ബിസിനസ് ഡിക്ലെയർ ചെയ്തുകൊണ്ട് തുടങ്ങിയ ബിസിനസ്, അത് ആ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന് മുമ്പത്ത് നടന്നിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ബിസിനസ്സും അദ്ദേഹത്തിൻ്റെ തന്നെയാണത്.
4: ആ സി ആർ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഡേറ്റ് മുതൽ ഈ വ്യക്തിയുടേതാണെന്നാണ് അതിൻ്റെ അർത്ഥം.
3: അപ്പം അതുമായിട്ടുള്ള ഏത് രീതിയിലുള്ള കണക്കിനും അദ്ദേഹം തന്നെയാണ് ബാധ്യസ്ഥൻ എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണെന്നുള്ളത്.
4: വളരെ അത് ആളുകൾ വളരെ ലാഘവത്തോടെയാണ് എടുക്കുന്നതെന്നുള്ളതാണ് ഇപ്പം നമ്മളൊക്കെ ഫേസ് ചെയ്യുന്നൊരു, നമ്മളൊക്കെ ചില ആളുകൾ പറഞ്ഞ സിമ്പിളായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ ഈ കരയണോ ചിരിക്കണോ എന്നുള്ളൊരു സിറ്റുവേഷൻ വരൂലേ.
3: പക്ഷെ ഇവിടെ വേറെന്ന് വെച്ചാൽ ചോദിക്കുന്ന കാര്യം വെച്ചാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത് ഈ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഇവരെല്ലാം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഓഡിറ്റിങ്, അതെങ്ങനെയാണ് ബാധിക്കുക അവിടെ ഓഡിറ്റിംഗ്?
4: അത് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. ഇപ്പോൾ ഒരു കമ്പനി, ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇപ്പോൾ ആളുകൾ പൊതുവേ പറയുന്ന സാധനമുണ്ട്, ഞങ്ങൾ ഇതുവരെ കമ്പനി ആയിട്ടില്ല, ഇപ്പോഴും എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ തന്നെയാണ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്, സി ആർ മാത്രമേ കമ്പനി ആയിട്ടുള്ളൂ.
3: ഓക്കെ.
4: അവർ മനസ്സിലാക്കാത്തൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സി ആർ ആണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. നിങ്ങൾ മുമ്പ് ചെയ്തിരുന്ന ബിസിനസ് ചെയ്തിരുന്ന സി ആർ, ആ സി ആർ നമ്പറോട് കൂടി തന്നെയാണ് കമ്പനിയായി മാറുന്നത്. ദാറ്റ് മീൻ ഇന്നത്തെ ഡേറ്റിൽ ഈ ഒരു സി ആർ കമ്പനിയായി മാറിക്കഴിഞ്ഞാൽ അന്ന് മുതൽ ദർ ഇസ് നോ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് പിന്നെ ഇല്ല, കാരണം ആ സെയിം എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ സി ആർ. അതായത് ഇപ്പം എൻ്റെ പേര് നജി മുസ്ലി അറകത്ത്, ഞാനത് മാറ്റി സുനിൽ ഹസൻ എന്നാക്കി മാറ്റുന്നു, പിന്നെ നജി മുസ്ലി അറകത്തില്ല, ആള് ഞാൻ തന്നെയാണ്, പേര് മാത്രമാണ് മാറിയത്. പിന്നെ ഞാൻ നാളെ നജീബ് മുസ്ലി അറകത്ത് എന്നുള്ള പേരിൽ ഞാൻ എന്ത് ചെയ്യും? ബിക്കോസ് ദ പേഴ്സൺ ഈസ് സെയിം, കമ്പനി സെയിം. ആ ഒരു റിയാലിറ്റി ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. ആളുകൾ പറയുന്നത് നമ്മളിപ്പോൾ ഇതിനെ ഓഡിറ്റ് ചെയ്യുമ്പോൾ കണക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ബിക്കോസ് ഞങ്ങൾ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ തന്നെയാണ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം അവർ ഉപയോഗിക്കുന്ന വാറ്റ് അക്കൗണ്ട് ചിലപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റിനായിരിക്കും. വാറ്റ് അക്കൗണ്ട് കുറച്ച് കാലം കൂടി ഉപയോഗിക്കുന്നതിന് വലിയ തെറ്റില്ല. ശരിക്ക് സൗദി അറേബ്യയിലെ എഴുതി വെച്ച നിയമപ്രകാരം ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ കമ്പനിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ മാറ്റിയ ഡേറ്റ് മുതൽ, സി ആർ കിട്ടിയ ഡേറ്റ് മുതൽ അത് കമ്പനി തന്നെയാണ്.
3: അപ്പോൾ അവിടെ
4: അന്ന് മുതൽ അയാൾ പിന്നെ ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾ പുതിയ വാറ്റ് നമ്പർ എടുത്തിട്ടേ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് നിയമം.
3: ഓക്കെ.
4: ഒരു കൊല്ലമായിട്ടും പഴയ വാറ്റ് നമ്പറിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, അവരുടെ അറിവില്ലായ്മയാണ് മെയിൻ കാരണം. അത് വാറ്റിൻ്റെ കാര്യത്തിൽ ഡിപ്പാർട്ട്മെന്റിന്, സക്ക ഡിപ്പാർട്ട്മെന്റിന് വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. സക്കാവ് ദഖൽ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിന് വലിയ ഇഷ്യൂ ഉണ്ടാവില്ല, ബിക്കോസ് കമ്പനി ആണെങ്കിലും എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിലും വാറ്റ് എമൗണ്ട് സെയിം ആണ്. ദർ ഇസ് നോ ഡിഫറൻസ്. 15% 15% തന്നെയാണ് ഏത് രീതിയിലാണെങ്കിലും. നേരെ മറിച്ച് അവരുടെ ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അതവർ കമ്പനിയായിട്ട് കണക്കാക്കി വേണം ഓഡിറ്റ് ചെയ്യാൻ. കാരണം പല ആളുകളും വാറ്റ് അക്കൗണ്ട് മാറ്റാത്തതിൻ്റെ കാരണം അവരെ ബാങ്ക് അക്കൗണ്ട് മാറി കിട്ടിയിട്ടില്ല. ബാങ്ക് അക്കൗണ്ട് മാറ്റാത്തതിൻ്റെ കാരണം ബാങ്കിൽ അക്കൗണ്ട് മാറ്റാൻ ചെല്ലുന്ന സമയത്ത് അവരുടെ ഇക്കാമ ചോദിക്കും. ഇക്കാമയിൽ എന്താണോ അവരുടെ ആർട്ടിക്കിളിൽ അഗ്ജി താസീസിൽ പറഞ്ഞ സെയിം പ്രൊഫഷൻ ആയിരിക്കണം. അപ്പം ആ മക്തബിലാമൽ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ നിൻ്റെ കടമ്പ കടന്നാൽ മാത്രമേ അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊഫഷൻ സെയിം ആയിരിക്കണം. അപ്പം ഈ എല്ലാവരും മുട്ടി നിൽക്കുന്നത് ഈ മക്തബിലാമൽ തന്നെയാണ് വീണ്ടും. അപ്പം നമ്മൾ ഈ സ്വന്തം പേരിലേക്ക് മാറ്റിയ കമ്പനി, ഉദാഹരണത്തിന് 8 മാസം മുന്നേ മാറ്റിയൊരു കമ്പനി, അല്ലെങ്കിൽ 10 മാസം മുന്നേ മാറ്റിയൊരു കമ്പനി, ചില ആളുകൾ പറയും ഞങ്ങൾ 6 മാസമായിട്ടുള്ളൂ പുതിയ വാറ്റ് നമ്പർ എടുത്തിട്ട്, അന്ന് മുതലുള്ളത് കമ്പനി കണക്കിലും ബാക്കിയുള്ളത് എസ്റ്റാബ്ലിഷ്മെൻ്റെ കണക്കിലും കാണിക്കാമെന്ന്. ലോജിക്കില്ല. കാരണം നിങ്ങളെ എസ്റ്റാബ്ലിഷ്മെൻ്റ് CR പിന്നെ ഇല്ല. നിങ്ങൾ എന്നാണോ വരവ് ചെലവ് കണക്കുകൾ രണ്ട് രീതിയിലും പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇനി അങ്ങനെ കാണിച്ച് നോക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ പ്രീവിയസ് ഡേ എന്നാണോ കമ്പനിയായി മാറ്റി അന്ന് മുതൽ പ്രോപ്പർ കണക്കുണ്ടാക്കുക. അപ്പോൾ പലർക്കും ഫേസ് ചെയ്യുന്ന മറ്റൊരു ഇഷ്യൂ, അവർ സാലറി കാണിച്ചത് പഴയ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അക്കൗണ്ടിലായിരിക്കും. അത് സക്കാ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കോ എടുക്കില്ലേ? അതേപോലെ അവരുടെ മറ്റ് എക്സ്പെൻസുകളുടെ എല്ലാം പേ ചെയ്തത് മോസസയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും. അത് ആഡ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ? അപ്പോൾ അതെല്ലാം പ്രോപ്പർ ഒരു വിഷയത്തിൽ വിവരമുള്ള ഒരു ഓഡിറ്റർ എടുത്ത് പോയിട്ട്, വില കുറഞ്ഞ ഓഡിറ്ററെ തപ്പി നടക്കാതെ വിവരമുള്ള ഒരാളെടുത്ത് പോയിട്ട് പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ഒരു റിട്ടേൺ സാധനം രണ്ടും ഉണ്ടാക്കി വെക്കുക. എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് 2.5% സക്ക കൊടുത്താൽ മതിയെന്ന് വിചാരിച്ചിരിക്കുന്നത് മണ്ടത്തരമാണ്.
3: എന്തായാലും വലിയൊരു ദൗത്യമാണ്, വലിയൊരു കാര്യമാണ് നമ്മൾ ചർച്ചക്കെടുത്തിട്ടുള്ളത്. ഒരു 1-ഓ 2-ഓ എപ്പിസോഡിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഇത്. വളരെ ഭംഗിയായി കാര്യങ്ങൾ കുറച്ച് അവതരിപ്പിച്ച്, തീർച്ചയായിട്ടും ഇതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാ നമ്മൾ 2-ാമതൊരു എപ്പിസോഡിൽ കൂടി ബാക്കി കാര്യങ്ങൾ കൂടി നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അസ്സലാമു അലൈക്കും.
0: മാഷാ അല്ലാ, വളരെയധികം ഉപകാരപ്രദമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഏറെ ശ്രദ്ധയുണ്ടാകേണ്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നജീബ് മുസാരകത്തും അബ്ദുൽ അസീസ് വെളിയങ്കോടും നമ്മോട് സംസാരിച്ചത്. റേഡിയോ വെബ്സൈറ്റിലടുത്തതായി നമ്മൾ പോകുന്നത് ഒരു ഇടവേളയിലേക്കാണ്.
5: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
6: Peace Radio. Tune to reality.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർ ആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: ഇടവേള കഴിഞ്ഞ് വീണ്ടും വൈബ്സിൻ്റെ യാത്രയിലേക്ക് നമ്മൾ ചേരുകയാണ്.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ നമ്മൾ സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. റേഡിയോ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത രൂപത്തിൽ അത്രത്തോളം പോപ്പുലറായിട്ടുള്ള, നമ്മുടെ മനസ്സുകളിലൊക്കെ തന്നെ പ്രത്യേകം സ്ഥാനം നൽകുന്ന, കുടുംബങ്ങളിൽ കുളിർത്തന്നലായി നമ്മളിലേക്ക് കയറി വരുന്ന സ്നേഹക്കൂടിൻ്റെ വിവിധ എപ്പിസോഡുകൾ, പ്രോഗ്രാമുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ശ്രോതാക്കളുടെ ആവശ്യം മാനിച്ചുകൊണ്ട് തന്നെ ഒരുപാട് എപ്പിസോഡുകൾ, ഒരുപാട് വിഷയങ്ങൾ സ്നേഹക്കൂടിൻ്റെ വിവിധ പ്രോഗ്രാമുകളിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇന്ന് സ്നേഹക്കൂടിൽ ഓൺലൈൻ കൗൺസിലിംഗ് ആണ് നടക്കുന്നത്. അതിൻ്റെ ആറാമത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്.
0: നമ്മോടൊപ്പം ചേരുന്നത് ഹാരിസ് ബിൻ സലീം ആൻഡ് താജുദ്ദീൻ സുലാഹി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് മൊഡ്യൂൾ 2-ലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വമുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. ഇപ്പോൾ ഈ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ആദരണീയനായ ഹാരിസ് ബിൻ സലീം ചേരുന്നു. കഴിഞ്ഞ ഓൺലൈൻ കൗൺസിലിംഗ് സെഷൻ്റെ ഏറ്റവും നല്ല ഫീഡ്ബാക്കുകൾ ഇപ്പോഴും അൽഹംദുലില്ലാ നമുക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ടീം റേഡിയോയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ നമ്മുടെ പ്രേരകവും നമ്മുടെ ആവേശവും എന്ന കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നമ്മുടെ ചർച്ചയ്ക്കിടയിൽ നൂറുകണക്കിന് ചോദ്യങ്ങൾ ശ്രോതാക്കൾ ഉന്നയിച്ചിരുന്നു. പ്രശ്നരഹിതമായ ഒരു വീടും ഉണ്ടാവുകയില്ല എന്ന് തന്നെ ഒരു വാചകത്തിൽ നമുക്ക് പറയാം. അതിൻ്റെ അളവിലും തോതിലും വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ സഹിക്കാവുന്ന പ്രശ്നങ്ങൾ, ക്ഷമിക്കാവുന്ന പ്രശ്നങ്ങൾ, അത് ആരോടും പങ്കുവെക്കേണ്ടതില്ല. നമുക്ക് അപകടം വരുത്തുന്ന കാര്യങ്ങൾ, നമ്മുടെ ബന്ധങ്ങളെ തകർക്കുന്ന കാര്യങ്ങൾ അതുണ്ടെങ്കിൽ അത് ഏറ്റവും പക്വമായി കൈകാര്യം ചെയ്യുന്ന ആളോട് മാത്രം പറയുക. നമ്മളെ ഏറ്റവും പക്വമായി ഉപദേശിക്കാവുന്ന ആളോട് മാത്രം അത് പങ്കുവെക്കുക എന്ന ഒരു ആശയമാണ് ഇവിടെ നമുക്ക് മൗലവിയുടെ ഉത്തരത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇനി ഞാൻ മറ്റൊരു മേഖലയിലേക്ക് പോകുന്നു. ഒരു കൂട്ടുകാരിയുടെ അനുഭവമാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. കൂട്ടുകാരി ഭർത്താവിൻ്റെ സംശയരോഗം കൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇത്തരം ഒരു ഭർത്താവിന് എനിക്ക് കിട്ടിയാലോ, ഞാൻ എന്ത് ചെയ്യും, അവളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എനിക്കാകെ പേടിയാകുന്നു എന്നൊരു തലത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇത്തരം ആളുകളെ കിട്ടിയ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യും എന്നതടക്കമുള്ള മേഖലകൾ ചെറിയ രീതിയിൽ വരണമെന്ന് തോന്നുന്നു. ആ ഒരു ഉത്തരത്തിലേക്കാണ് ഇനി പോകേണ്ടത്.
3: ഞാനിതിൽ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് വിവാഹിതരായ പെൺകുട്ടികളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും കഴിയുന്നു നിങ്ങൾ പുറത്തുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെ പുറത്തുള്ളവരോട് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ അവരുടെ മനസ്സിൽ അതങ്ങനെ കിടക്കും. പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോയിട്ടുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ വീടിനെക്കുറിച്ച്, നിങ്ങളുടെ ഭർത്തൃ വീടിനെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ചൊക്കെ ഉള്ള ചില മോശമായ ധാരണകൾ മറ്റുള്ളവരുടെ മനസ്സിൽ വരും. മാത്രവുമല്ല, നിങ്ങൾ കാണുമ്പോഴൊക്കെ അവരൊരു സഹതാപത്തോടുകൂടിയും ഒരു വിഷമത്തോടുകൂടിയും അവർ നോക്കും. അതുമല്ല, നിങ്ങളുടെ വിഷമങ്ങൾ അവരവരുടെ വീടുകളിൽ പറയും, അത് പുറത്ത് പല രംഗങ്ങളിലേക്കും അത് എത്തുന്നൊരവസ്ഥയുണ്ടാകും. നമ്മുടെ സ്വകാര്യതകളെ, നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലെ പ്രശ്നങ്ങളെ എല്ലാം നമ്മളിൽ ഒതുക്കുകയാണ് നല്ലത്. പലപ്പോഴും നമ്മളത് ഷെയർ ചെയ്യുന്നത് നമുക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ രക്ഷിതാക്കളോടാണ് പറയേണ്ടത്, പുറത്ത് നിങ്ങൾ പറയാതിരിക്കുക. പിന്നെ ഈ ചോദിച്ച പ്രശ്നത്തിൻ്റെ കാര്യം ഞാൻ പറയാം. ഈ സംശയരോഗം എന്നൊക്കെ ഉള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ അത് വളരെ അപൂർവം ആളുകളിൽ കാണുന്നൊരു സംഭവമാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. ഈ സംശയരോഗത്തിന് പ്രധാനമായും 3 കാരണങ്ങളാണ് കാണുന്നത്. അത് കാരണങ്ങൾ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ മാറാവുന്ന കാര്യമേ ഉള്ളൂ. ഒന്ന്, സംശയരോഗത്തിന് കാരണം പലപ്പോഴും ഈ സംശയം പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് അവരുടെ പൂർവ്വ ജീവിത കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ എന്തായിരിക്കും, ഇത്തരത്തിലുള്ള ചില അവിഹിതമായ ബന്ധങ്ങളോ കാര്യങ്ങളോ കണക്ഷനുകളോ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് പ്രേമവും അഫിയറൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അങ്ങനെയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇതേ പ്രായത്തിലുള്ള പല പെൺകുട്ടികളോടും ഞാൻ മുമ്പ് ചാറ്റ് ചെയ്യുകയും ബന്ധപ്പെടുകയും ചെയ്തതുകൊണ്ട് അതേ പ്രായവും സൗന്ദര്യമൊക്കെയുള്ള ഇവൾക്കും അങ്ങനെ ചില കണക്ഷനുകൾ ഉണ്ടായിക്കൂടെ എന്നതിൽ നിന്നാണ് ഒന്ന് സംശയരോഗം വരാനുള്ളൊരു കാരണം. പിന്നെ രണ്ടാമത്തൊരു കാരണം എന്താ വെച്ചാൽ മാനസിക രോഗമാണ്. കാരണം നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എന്താണ് ഇല്ലെന്ന് നമ്മുടെ മനസ്സ് തരുന്നൊരു ഉറപ്പാണ്. ആ മനസ്സ് തരുന്ന ഉറപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും സംശയമായിരിക്കും. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. മൂന്നാമത്തൊരു കാര്യം നമ്മുടെ സാഹചര്യങ്ങളാണ്. ഒരു പെൺകുട്ടിയെ സംശയിക്കുമ്പോൾ അവളിങ്ങനെ പുറത്ത് പോവുക, അവർക്ക് എപ്പോഴും ആൺകുട്ടികളുടെ വാട്സപ്പിൽ അവളുണ്ട്, അവളുടെ ക്ലാസ്മേറ്റ്സ് അവർക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നു. പിന്നെ അവളെന്താണ് വളരെ ഒരു അണിഞ്ഞൊരുങ്ങി മേക്കപ്പ് ചെയ്തൊരു വേഷത്തിലാണ് പോകുന്നത്. പൊതുവെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവൾക്കൊരു അച്ചടക്കമില്ല, ഇസ്ലാമിൻ്റെ പെരുമാറ്റ മര്യാദകൾ അവൾ പാലിക്കുന്നില്ല. ഇങ്ങനെ ഒരു പിന്നെ അന്യരോട് ഇടപെടുന്നിടത്തൊക്കെ ഒരു വളരെയധികം ഫ്രീഡം ഉപയോഗിക്കുന്ന ആളുകളാകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും അവരുടെ ജീവിത പെരുമാറ്റ വേഷവിധാനങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ ഇവർക്ക് ചില പരിപാടികളുണ്ടോ എന്ന് തെറ്റിദ്ധരിച്ച് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളൊരു നല്ല സൂക്ഷ്മതയും ദീനീ ചിട്ടയും നമ്മൾ നല്ലൊരു വിശ്വസ്തമായ രൂപത്തിൽ പെരുമാറുകയും ചെയ്താൽ നമുക്ക് വെല്ലുവിളിക്കാമല്ലോ. എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം, നിങ്ങൾ തെളിവ് തരൂ എന്ന് ചോദിക്കാൻ മാത്രമുള്ള മാനസിക ഉറപ്പോടുകൂടെ നമ്മൾ ജീവിച്ചാൽ നമ്മളെന്തിനു പേടിക്കണം? പിന്നെ ഈ മൂന്ന് തലങ്ങളിലുള്ളതാണെങ്കിലും മൂന്ന് തലങ്ങളെ കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഒരു നല്ലൊരു കൗൺസിലർ, അതെപ്പോഴും നമുക്ക് ആവശ്യമുള്ള നല്ലൊരു കൗൺസിലറെ കണ്ടാൽ സ്വാഭാവികമായും ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപൂർവമായി ചില ആളുകൾ കാണുന്ന ചില പ്രശ്നങ്ങളെ പൊതുവൽക്കരിച്ച് എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ ആകുമെന്ന് വിചാരിച്ച് വിവാഹത്തെ തന്നെ പേടിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്.
2: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് ചർച്ചയുടെ തുടർച്ചകളിലേക്ക് വരുന്നു. ചർച്ച അതിൻ്റെ അന്തിമഘട്ടത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്നാൽ ചോദ്യങ്ങൾ, വിഷയാധിഷ്ഠിതമായ ചോദ്യങ്ങൾ തന്നെ ധാരാളം വന്നിരിക്കുകയാണ്. ഒന്നര മണിക്കൂറിലേക്കാണ് ഇപ്പോൾ ഈ ചർച്ച എത്തുന്നത് എന്ന കാര്യം ഒരുപക്ഷെ ചർച്ചയിൽ സംസാരിച്ച ആരിസ് മോലിക്ക് മാത്രമേ ബോധ്യമുണ്ടാവുകയുള്ളൂ. പറഞ്ഞ എനിക്കോ കേട്ട നമുക്കോ ഇല്ലാത്ത വിധം മനോഹരമായിരുന്നു നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ എന്നത് ഇവിടെ വളരെ നമ്മൾ പ്രത്യേകം പറയേണ്ടതാണ്. ആ ഒരു രംഗം ഇനിയും തുടരാനുള്ള തൗഫീഖിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ഇവിടെ ഒരു ടെക്സ്റ്റ് ഞാൻ വായിക്കുന്നു. മുമ്പ് അഫയറുകൾ ഉണ്ടായിരുന്നു, തിന്മയെന്ന് മനസ്സിലാക്കി എല്ലാം അവസാനിപ്പിച്ചു. ഇപ്പോൾ നന്നായി ജീവിക്കുകയാണ്. സ്വാലിഹായ ഇണയെ എനിക്ക് വേണം. പക്ഷേ ഈ അഫയറിനെ പറ്റി വല്ലതും പിന്നീട് അദ്ദേഹം അറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നാണ് ഒരു കുട്ടിയുടെ ടെക്സ്റ്റ് ഞാൻ വായിച്ചു എന്നേ ഉള്ളൂ. ഒരുപാട് ആളുകൾ, അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. ചോദ്യം ചോദിക്കുന്ന ഓരോരുത്തരും അവരുടെ പേരുകൾ ഹൈഡ് ചെയ്യാൻ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി നിങ്ങളുടെ പേര് ടെക്സ്റ്റ് വന്നാൽ പോലും ഈ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അപ്പുറത്തേക്ക് വേറെ ആരും ഇത് അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളെ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. മുമ്പുണ്ടായിരുന്ന അഫയറുകൾ പിന്നീട് ഭർത്താവ് അറിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ആശങ്കപ്പെടുന്നവരോട് എന്ത് പറയാനുണ്ടാകും?
3: യഥാർത്ഥത്തിൽ എന്താണ്, നമ്മൾ ചെയ്യുന്ന ഏതൊരു തെറ്റിനും വലിയ അനന്തരഫലങ്ങളുണ്ട്. ആ അനന്തരഫലങ്ങളിൽ ഒരു അനന്തരഫലമാണ് യഥാർത്ഥത്തിൽ ഈ ഭീതി എന്ന് പറഞ്ഞാൽ. ഇതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ ധർമ്മനിഷ്ഠക്ക് ദീനീ നിഷ്ഠക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ തീർച്ചയായും അത് ഒരു പ്രയാസത്തിലേക്ക് നയിക്കും. അമ്മാമൻ ബഹില വസ്തഗന വ കദ്ദബ ബിൽ ഹുസ്ന ഫസനു യസ്സിറുഹു ലിൽ ഉസ്റ. അതായത് നമ്മൾ അംഗീകരിക്കേണ്ട സത്യങ്ങളെ, പ്രമാണങ്ങളെ, ഉപദേശങ്ങളെ നിരാകരിക്കുകയും അതേപോലെ തന്നെ എനിക്കൊരു ഉപദേശവും ആവശ്യമില്ല, ഞാൻ എല്ലാ ഉപദേശത്തിനും അതീതനാണ്, ഇങ്ങനെ പോയാൽ എന്താ വരാൻ എന്നൊക്കെയുള്ളൊരു മാനസിക ഭാവങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ തെറ്റുകൾ ഉത്ഭവിക്കുന്നത്. ഏത് തെറ്റിനും അനന്തരഫലങ്ങളുണ്ട്. ഒരാൾ മദ്യപിക്കുമ്പോൾ അതിൻ്റേതായ അനന്തരഫലങ്ങളുടെ ശരീരത്തിൽ മാത്രമല്ല, കുടുംബത്തിൽ മാത്രമല്ല, സമൂഹത്തിൽ പോലും പ്രതിഫലിക്കും. അതുകൊണ്ട് ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ ഇടപെടേണ്ടതും സ്നേഹിക്കേണ്ടതും ഒന്നിച്ച് ജീവിക്കേണ്ടതുമെല്ലാം വിവാഹത്തിലൂടെയാണ്. അപ്പോൾ വിവാഹത്തിന് മുമ്പുണ്ടാകുന്ന വിവാഹശേഷം ഉണ്ടാവേണ്ട സ്നേഹബന്ധങ്ങളെയും ശാരീരിക ബന്ധങ്ങളുമെല്ലാം വിവാഹത്തിന് മുമ്പ് സംഭവിച്ചാൽ തീർച്ചയായും അത് ഗുരുതരമായ തെറ്റാണ്. ആ തെറ്റിനൊരു അനന്തരഫലമുണ്ടാകും. ആ അനന്തരഫലമാണ് എൻ്റെ അടുത്ത് ഈ സംഭവിച്ച ഈ തെറ്റുമായിട്ട് ഞാനൊരു വിവാഹത്തിലേക്ക് ചെല്ലുമ്പോൾ അയാളതറിഞ്ഞാൽ എന്താവും, അതെൻ്റെ ഭാവിയെ ബാധിക്കും, എൻ്റെ വിശുദ്ധിയെ സംശയിക്കും, എനിക്ക് അയാളെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും, ഞാൻ ചോദിച്ചാൽ എന്ത് മറുപടി പറയും എന്ന് നമ്മുടെ സഹോദരിമാർ പ്രകടിപ്പിക്കുന്ന ആശങ്ക യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന ചില അബദ്ധങ്ങളുടെ പിഴവുകളുടെ ഭാഗമാണ്. ഞാനിത് പറയാൻ കാരണം അവരെ വിഷമിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നല്ല, ഇത്തരം അബദ്ധങ്ങൾ ഇത് കേൾക്കുന്ന മറ്റാർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. ഇനി അങ്ങനെ സംഭവിച്ചു പോയി, എന്താണ് പരിഹാരം എന്ന് ചോദിക്കും. യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരിക്കലും വിവാഹിതനാവുന്ന ആളോട് പറയേണ്ട കാര്യമില്ല എന്ത്, ഞാൻ മുമ്പ് ഒരു അഫയർ ഉണ്ടായിരുന്ന ആളാണ്, അതൊക്കെ പിന്നെ ഒഴിവാക്കിയതാണ്, ഇപ്പം നന്നായതാണ് എന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. എന്തുകൊണ്ട്? നമുക്ക് സംഭവിച്ച ഒരു തെറ്റും നമ്മൾ പറയേണ്ടതില്ല. അപ്പോൾ സ്വാഭാവികമായി അടുത്ത ചോദ്യം, ഇതിപ്പോൾ അഫെയർ എന്നുള്ളത് നാട്ടിലറിയാം കോളേജിലറിയാം ഒക്കെ അറിയാം, അപ്പോൾ എന്ത് ചെയ്യും, അത് മറ്റുള്ളവർ അറിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ചെവിയിലെത്തില്ലേ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും എത്തുമ്പോൾ നമുക്ക് പരിഹരിക്കാം, എത്തട്ടെ, എത്തുമ്പോൾ അയാൾ നമ്മോട് ചോദിക്കും എന്ത്, ഇങ്ങനെ എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നല്ലോ, ഞാൻ കോളേജിൽ അന്വേഷിച്ചല്ലോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അത് പറയും ഞാൻ എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമ്മൾ പറയാം. ഞാനതിൽ നിന്ന് പൂർണ്ണമായും വിരമിച്ചത് കൊണ്ടാണ് എനിക്ക് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ പറ്റില്ലല്ലോ, ആ ബന്ധം എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും എനിക്ക് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരി വിവാഹത്തിന് തയ്യാറായി എന്നതും അതിൽ നിങ്ങളെ സെലക്ട് ചെയ്തു എന്നുള്ളതും എൻ്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും അത് പോയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കുള്ളൊരു സമാധാനം എന്താ വെച്ചാൽ, ഒരിക്കൽ ഈ അനുഭവമുണ്ടായി, ഒരു അഫെയർ ഉണ്ടായി, അതിൻ്റെ ദുരന്തം മനസ്സിലാക്കി, ഞാൻ മാറാനുള്ള കാരണം ഇന്ന ഇന്ന സംസാരം കേട്ടിട്ടാണ്, അല്ലെങ്കിൽ ഇന്ന ആശയം മനസ്സിലാക്കിയിട്ടാണ്, ഇന്ന പോയിൻ്റ് കിട്ടിയത്, അല്ലെങ്കിൽ എൻ്റെ വാപ്പ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെട്ട് മാറിയ ആ ബോധ്യത കൂടെ അയാൾക്ക് പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ട് എനിക്കൊരു ആശ്വാസം ഉള്ളത് എന്താ വെച്ചാൽ, ഇനി ഒരിക്കൽ സംഭവിച്ച ഈ അബദ്ധം ഒരു പക്ഷേ ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. നേരെ മറിച്ച് ഞാനൊരു അഫെയറൊന്നും ഇല്ലാതെയാണ് വന്നതെന്നെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യും, അന്ന് പെട്ടതുപോലെ വല്ല കെണിയിലും പെടാനുള്ള സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ തീർച്ചയായും ഒരു അഫെയറിൻ്റെ എല്ലാ അപകടങ്ങളും മനസ്സിലാക്കി ഒഴിവാക്കി വന്നതാണ്. അതുകൊണ്ട് ആ മേഖലയിൽ എനിക്കൊരു അബദ്ധവും സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു മാനസിക ധൈര്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും അത് മനസ്സിലാകും, ആരും അത് ഉൾക്കൊള്ളും. അത് വലിയൊരു ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചു പോയ തെറ്റ് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ വിവാഹത്തിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ മുമ്പ് ബന്ധപ്പെട്ട വ്യക്തിയുമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധം, എപ്പോഴെങ്കിലും ഒരു മെസ്സേജ്, എപ്പോഴെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ, എപ്പോഴെങ്കിലും ഒരു കാര്യം നമ്മുടെ അയാളെന്ന് ഒരു എഴുതിയൊരു ഓട്ടോഗ്രാഫി നമ്മുടെ കയ്യിലുണ്ടായാൽ പോലും അത് പിന്നെന്തായിരിക്കും, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നീട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കും. അതുകൊണ്ട് അത്തരം ബന്ധങ്ങളെ പൂർണ്ണമായും വിച്ഛേദിക്കുക, കഴിഞ്ഞ ബന്ധങ്ങൾ നമ്മൾ പറയാതിരിക്കുക, അറിഞ്ഞാൽ അത് ബോധ്യപ്പെട്ട് പിൻവാങ്ങി എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ബന്ധങ്ങളെ ബാധിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്.
2: പിഴവ് പറ്റാത്തവർ ആ പിഴവ് ചെയ്യാതിരിക്കുക, പിഴവ് പറ്റിയവർ പശ്ചാത്തപിക്കുക. അത്തരം ഒരു കാര്യം, അള്ളാഹു മുസ്തർ അവറാത്തി, എൻ്റെ എല്ലാ വീഴ്ചകളെയും എന്നിൽ നിന്ന് നീ ഒളിപ്പിച്ചു നിർത്തണേയെന്ന് അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അറിഞ്ഞുകഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നീട് ന്യായീകരണങ്ങൾക്ക് പോകാതെ വ്യക്തമായും അറിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ഇവിടെ ആരിസ് മൗലി പറഞ്ഞതുപോലത്തെ ഒരു നിലപാട് സ്വീകരിച്ച് പോവുക. സ്വാഭാവിക പരിക്കുകളെ ജീവിതത്തിലുടനീളം ക്ഷമിക്കാനുള്ള ഒരു സന്നദ്ധത നമ്മൾ കാണിക്കുക. ഇവിടെ ചർച്ച അതിൻ്റെ ക്ലോസിംഗിലേക്ക് പോകുന്ന ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം നമ്മൾ എടുക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട കുറേ കുട്ടികൾ, അവർ ഭർത്താവുമായുള്ള ശാരീരിക ബന്ധങ്ങൾക്കുള്ള സഹകരണ പ്രശ്നങ്ങൾ ആണതിൻ്റെ കാരണമെന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മുതിർന്ന ആളുടെ ടെക്സ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്, രണ്ട് മൂന്ന് ബന്ധങ്ങളെക്കുറിച്ച് അറിഞ്ഞു, അതൊക്കെ ഒഴിവായത് അവർ ഭർത്താവുമായുള്ള ശാരീരിക കാര്യങ്ങളിൽ സഹകരണക്കുറവുണ്ട് എന്നാണ്. അപ്പോൾ കല്യാണം കഴിക്കുന്ന കുട്ടികളോട് ഈ ഒരു മേഖലയിൽ എന്ത് അഡ്വൈസാണ്, ഉപദേശമാണ് കൊടുക്കേണ്ടത് എന്നാണ് ഒരു ചോദ്യമായി ഇവിടെ വന്നിട്ടുള്ളത്.
3: ഇതൊരു പ്രധാന വിഷയമാണ്. കാരണം വിവാഹത്തിൻ്റെ ലക്ഷ്യം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീ വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്നത് ഒരു നല്ല പരിശുദ്ധമായ ഒരു ലൈംഗിക ജീവിതത്തിലൂടെ തെറ്റുകളിൽ നിന്ന് മാറി ജീവിക്കുക എന്നത് വിവാഹത്തിൻ്റെ ഇസ്ലാമിക ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തീർച്ചയായും എന്താണ് വിവാഹത്തിലൂടെ ഇതെല്ലാം നടന്നിരിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇതിന് വേണ്ടി പിന്നെ പെൺകുട്ടികൾ സഹകരിക്കാത്തത് കൊണ്ട്, ഭാര്യമാർ സഹകരിക്കാത്തത് കൊണ്ടാണ് വിവാഹമോചനങ്ങൾ സംഭവിക്കുന്നത് എങ്കിൽ അതിനുള്ള കാരണങ്ങൾ പരിശോധിക്കണം. ഒന്ന്, എന്തായിരുന്നാലും ഒരു പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും പുരുഷനും അവരുടെ ജീവിതത്തിൽ പ്രകൃതിപരമായി ആരും പഠിപ്പിക്കാതെയും ആരും ആലോചിക്കാതെയും നിർദ്ദേശിക്കാതെയും സ്വയമേ ഉണ്ടാകുന്ന ഒരാഗ്രഹവും താല്പര്യവുമാണ് ഇത്. അതാണല്ലോ ഇന്ന് നാട്ടിലെ സദാചാര പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഒരാണും പെണ്ണും ഒന്നിച്ച് ജീവിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പ്രത്യേകമായ നിർബന്ധമോ ഉപദേശമോ ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നതിൻ്റെ കാരണത്തിൽ എന്താണ്, ഒന്ന്, ചില പെൺകുട്ടികളൊക്കെ ചില അഫെയറുകൾ മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു വിവാഹം കഴിയും, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളുടെ കൂടെ അങ്ങനെ തൽക്കാലം വീട്ടിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിന്നൊരു ഡൈവേഴ്സ് വാങ്ങി പഴയ ആളെ കൂടെ ചേരാമെന്ന് വിചാരിക്കുന്ന ഒരു പെൺകുട്ടി ഒരിക്കലും എന്ത് ചെയ്യൂല, നിലവിലുള്ള ഭർത്താവിനോട് സഹകരിക്കില്ല. ഒരു കാരണം അതായിരിക്കാം, അങ്ങനെ വരുന്നത് സഹകരിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ എന്താ വെച്ചാൽ, ചില പെൺകുട്ടികൾക്ക് എന്താ വെച്ചാൽ നേരത്തെ തന്നെ എന്ത് ചെയ്യേണ്ട, ഒരു ബാധ്യതകളൊന്നും വരണ്ട, എൻ്റെ പഠനം മുന്നോട്ട് പോട്ടെ, കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന നിലക്ക് എന്ത് ചെയ്യും ചില ആളുകൾ. പക്ഷെ അത് നമ്മളെന്താണ് തുറന്ന് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും എടുക്കുന്ന ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക മാനദണ്ഡങ്ങളെയും മര്യാദകളെയും പാലിച്ചുകൊണ്ടെടുക്കുന്ന ഒരു തീരുമാനമാണെങ്കിൽ രണ്ടാളും അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനങ്ങളാണ്. മറിച്ച് രണ്ടുപേരും അറിയാതെ ഒറ്റക്കൊരു തീരുമാനമെടുത്ത് എൻ്റെ ഭാവിക്ക് പ്രയാസമാകുമെന്ന് വിചാരിച്ച് തടസ്സപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാവും. മൂന്നാമത്തൊരു കാരണം എന്താ വെച്ചാൽ, ഈ ഭർത്താവിനെ പൂർണ്ണമായി ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെടാതെ ഇയാളുടെ കൂടെ എനിക്കൊരു ഭാവിയില്ല എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്നവരും എന്ത് ചെയ്യും, യഥാർത്ഥത്തിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ തയ്യാറാകും, അവരുടെ ഒരു ശരിയായ ഒരു കുടുംബ ജീവിതത്തിലേക്ക് അവരിറങ്ങി വരാതിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ചില കാരണങ്ങൾ ഇല്ലെങ്കിൽ പ്രകൃതിപരമായി നടക്കേണ്ട ഇത്തരം കാര്യങ്ങളിൽ ഒരു തടസ്സം വരാനുള്ള സാധ്യതകളില്ല. ഇനി എല്ലാ മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിരിക്കുന്ന ഒരു സദസ്സ് എന്ന നിലയ്ക്ക് ചില പരിമിതികൾ ഇതിൻ്റെ ഉത്തരം പറയുന്നിടത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പറയുകയാണ്, അങ്ങനത്തെ വല്ല കാര്യങ്ങളും വരുമ്പോഴേക്കും നിങ്ങൾ ഡൈവേഴ്സിലേക്ക് എത്തരുത്. അതിനെ ഒരു നല്ല ഒരു വൈദഗ്ധ്യമുള്ള ഒരാളുടെ ഒരു ചർച്ചയ്ക്കും പരിശോധനകൾക്കും വിധേയമാക്കിക്കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.
2: ചർച്ച ക്ലോസ് ചെയ്യേണ്ടിയിരിക്കുന്നു. പ്ലീസ് നിർത്തരുത് എന്ന ടെക്സ്റ്റ് മുതൽക്ക് പുരുഷന്മാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എപ്പോഴാണ് എന്നതുവരെയും ഒരിത്തിരി പ്രതിഷേധ സ്വരത്തിൽ മറുപടി കിട്ടാത്തവരുടെ വാചകങ്ങളും ഒക്കെ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഡിസ്പ്ലേ സ്ക്രീനിലുണ്ട്. നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ 52 പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടുള്ള ഒരു സ്വാഭാവികമായ ക്രമീകരണമാണ് പീസ് റേഡിയോ. അതിൽ ഓരോ സെഷനിലും അത് പ്രത്യേകം പ്രത്യേകം വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാകും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചർച്ച നിശ്ചിത സമയത്തിൻ്റെ അപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് പരിമിതിയുണ്ട്. പഠനവുമായി ബന്ധപ്പെട്ട് പഠനം നിർത്തേണ്ടി വരില്ലേ പോലെയുള്ള ചില ചോദ്യങ്ങൾ ഇവിടെ പെൻഡിംഗ് ഉണ്ട്. ആശങ്കകളിൽ തന്നെയുള്ള ചില മേഖലകൾ കൂടി ബാക്കിയുണ്ട്. ഇൻഷാല്ലാ അടുത്ത മാസവും ഇതേപോലെ അടുത്ത ഒരു ഘട്ടത്തിലുള്ള ഓൺലൈൻ കൗൺസിലിംഗ് വരും, സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡുകൾ വരും, നമ്മുടെ അല്ലിജാബ പോലെയുള്ള ചോദ്യോത്തര സെഷനുകൾ വരും. അവിടങ്ങളിലൊക്കെ മാക്സിമം ഉത്തരങ്ങൾ കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. ഇവിടെ വിശേഷിച്ചും ശ്രോതാക്കളോട് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്, പീസ് റേഡിയോ ഒരു ജനകീയ കൂട്ടായ്മയാണ്. ഇതിൻ്റെ മൊത്തം പ്രവർത്തന പദ്ധതികളെ എടുത്തു നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഈ വിപുലമായ സംവിധാനത്തിന് 24 എന്തെങ്കിലുമൊക്കെ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു സ്റ്റാഫ് പാറ്റേൺ എന്ന നിലക്ക് കഠിനാധ്വാനം ചെയ്യുന്നത്. ബാക്കി മുഴുവൻ ഓരോരുത്തരും അവരവരുടെ സർവീസ് കൊടുക്കുകയാണ്. നമുക്കൊക്കെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ, സാമ്പത്തിക മേഖലയിലോ സാങ്കേതിക മേഖലയിലോ ഇതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലോ ഇതിൻ്റെ റിസർച്ച് മേഖലയിലോ ഒക്കെ വ്യത്യസ്തമായ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും. പീസ് റേഡിയോ പീസ് റേഡിയോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നത് നിങ്ങൾ ഗൗരവപൂർവ്വം ആലോചിക്കണം എന്നീ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. റേഡിയോ പരമാവധി സമൂഹത്തിന് എത്തിക്കുന്ന കാര്യം എന്തായാലും നമുക്ക് നിർവഹിക്കാൻ കഴിയും. നിങ്ങളുടെ അയൽപ്പക്കങ്ങളിൽ, ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ എല്ലാം പീസ് റേഡിയോ എത്തിക്കുക. വലിയൊരു സന്തോഷം ഞാൻ പങ്കുവെക്കുന്നു. നാളെ രാത്രി 7 iOS ഫോണുകൾ, ഐഫോൺ ഉപയോക്താക്കൾക്ക് ആൻഡ്രോയിഡ് ഫോണിലേതുപോലെ തന്നെ പീസ് റേഡിയോ അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള അവസരം വന്നിരിക്കുകയാണ്. രാത്രി 7 പെരിന്തൽമണ്ണയിൽ നിന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രോഗ്രാം പീസ് റേഡിയോ ഫേസ്ബുക്ക് ലൈവ് വഴിയും വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ വഴിയും നിങ്ങൾക്ക് പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിയും. വളരെ ശ്രദ്ധേയമായ ചില വിഷയാവതരണങ്ങൾ ആരിസ് മൗലവിയുടേത് തന്നെ, സാമൂഹ്യ മാധ്യമങ്ങളും ബന്ധങ്ങൾ അതുകൊണ്ട് തകരുന്നതുമായി ബന്ധപ്പെട്ട മേഖലകളും പരിഹാരങ്ങളും എല്ലാം നിർദ്ദേശിച്ചുകൊണ്ടുള്ള സംസാരമുണ്ട്. ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി TK അഷ്റഫ് സാഹിബ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു 10 ഇതിൻ്റെ യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് ഇതിൻ്റെ ലൈവ് ലിങ്ക് നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ആ ലിങ്ക് കോപ്പി ചെയ്ത് നേരെ വാട്സാപ്പിൽ കൊണ്ടുപോയിട്ടാൽ ആക്സസ് ചെയ്യാവുന്ന, നിങ്ങൾക്ക് അതിലേക്ക് കയറാവുന്ന വിധമുള്ള ലിങ്കായി അത് മാറും. ഫീഡ്ബാക്ക് ഓപ്ഷനിൽ വരുന്ന ലിങ്കിൽ പ്രസ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് യൂട്യൂബിലേക്കോ ഫേസ്ബുക്കിലേക്കോ എത്താൻ കഴിയില്ല. എന്നാൽ അത് കോപ്പി ചെയ്ത് നിങ്ങൾ വാട്സാപ്പിലോ അതല്ലെങ്കിൽ മറ്റൊരു സ്പേസിലോ ഇട്ടാൽ നിങ്ങൾക്ക് ലിങ്കിലേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഒരു PM ക്യാമ്പയിൻ ഞാൻ അനൗൺസ് ചെയ്യുന്നു. PM ചെയ്യുക. നിങ്ങളൊരു മിനിമം ഒരു 10 ഈ പ്രോഗ്രാം അവസാനിക്കുമ്പോൾ ലഭിക്കുന്ന നോട്ടിഫിക്കേഷനിൽ നിന്ന് ലഭിക്കുന്ന ലിങ്ക് PM ചെയ്യുകയും നാളത്തെ പ്രോഗ്രാം ലൈവായി കാണാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഈ ഒരു ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ചോദ്യങ്ങൾ നിങ്ങൾക്ക് അയക്കാം. ഒരു ചോദ്യമല്ല, മൊത്തം സമൂഹത്തിന് വേണ്ട 50 നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തോളൂ. നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ടീം ഈ വിഷയം പരിഗണിക്കും എന്ന് നിങ്ങളെ സന്ദർഭത്തിൽ അറിയിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളും വിഭവങ്ങളും വിജ്ഞാനങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിലേക്ക് വരുന്നതുവരെ തൽക്കാലം പിൻവാങ്ങുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, സ്നേഹക്കൂടിൻ്റെ വളരെ അർത്ഥഗർഭമായ ഒരു എപ്പിസോഡ് കൂടി നമ്മൾ കേട്ട് കഴിഞ്ഞു. ഓൺലൈൻ കൗൺസിലിൻ്റെ 6 ഇപ്പോൾ നമ്മൾ കേട്ടത്. നമ്മോടൊപ്പം ചേർന്നത് പീസ് റേഡിയോ സിഇഒ ബഹുമാനനായ ഹാരിസ് ബിൻ സലീം, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ കോർഡിനേറ്റർ കൂടിയായ താജുദ്ദീൻ സലാഹി.
0: മാഷാല്ലാ. ഇനി റേഡിയോ വൈബ്സിൻ്റെ ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും അതേപോലെ തന്നെ അവസാനത്തേതുമായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അൽ ഉസൂൽ, തഫ്സീറിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ അഞ്ചാമത്തെ ഭാഗമാണ് അബ്ദുൽ മാലിക് സലഫി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وصحابه الفائزين برضا الله أما بعد പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വിശുദ്ധ ഖുർആൻ തഫ്സീർ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചാണല്ലോ നാം ഇതുവരെ പറഞ്ഞു വന്നത്. അതിൽ ഒരു ആയത്തിനെ സംബന്ധിച്ച് മുഫസ്സിറുകൾക്കിടയിൽ അഥവാ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ ഏതിനെയാണ് നമ്മൾ മുന്തിക്കേണ്ടത് എന്നുള്ള ഒരു ചർച്ച സ്വാഭാവികമായും വരാം. അങ്ങനെ വരുമ്പോൾ ഖുർആനിലെ അഥവാ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന മുസ്ഹഫിലെ റസ്മ് നോക്കി അതിലെ എഴുത്ത് നോക്കിക്കൊണ്ട് നമുക്ക് ഈ കൗലുകളിൽ അഥവാ ഈ അഭിപ്രായ ഭിന്നതയിൽ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പണ്ഡിതന്മാർ ഈ കാര്യം വളരെ വിശദമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ റസ്മ് എഴുത്ത് അതിന് ചില പ്രത്യേകതകളുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ചുകൊണ്ടാണല്ലോ സഹാബത്ത് വിശുദ്ധ ഖുർആനിൻ്റെ എഴുത്തുകൾ നടത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കാണുകയും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ എഴുതി, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ എഴുതി. അങ്ങനെ അത് പിന്നീട് കാലങ്ങളായി തലമുറകളായി കൈമാറി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ മുസ്ഹഫിൻ്റെ റസ്മിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത മുൻനിർത്തിക്കൊണ്ട് തന്നെ ഏതെങ്കിലും അഭിപ്രായ ഭിന്നതയുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഈ ഖുർആനിൻ്റെ റസ്മ് എന്താണ് എന്നത് ഈ വിഷയത്തിൽ ഒരു തീർപ്പ് ആക്കുന്ന രീതിയിലുള്ള ഒരു സംഗതി ഈ വിഷയത്തിലുണ്ട്. ഒരു ഉദാഹരണം സൂചിപ്പിക്കാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, സനുഖരിഉക ഫലാ തൻസ, സനുഖരിഉക ഫലാ തൻസ. ഇവിടെ ഫലാ തൻസ എന്നതിൽ രണ്ട് അഭിപ്രായങ്ങളാണ് തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നത്. ഒന്ന്, അത് നഫീൻ്റെ ലാമാണ്. രണ്ടാമത്തേത് നഹിയൻ്റെ ലാമാണ്. സനുഖരിഉക ഫലാ തൻസ, നാം നിങ്ങൾക്ക് ഓതിത്തരും അപ്പോൾ നിങ്ങൾ മറക്കുകയില്ല എന്നൊരർത്ഥം വരും നഫിയാണെങ്കിൽ. അതല്ല നിങ്ങൾ മറക്കാൻ പാടില്ല എന്ന അർത്ഥമായിരിക്കും നഹീൻ്റെത് വന്നാൽ. ഈ രണ്ട് അഭിപ്രായങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ ഒന്നാമത്തെ അഥവാ നഫീൻ്റെ ലാമാണ് ഇത് എന്നതിന് തർജീഹ കൊടുക്കുകയാണ് അഥവാ മുൻഗണന നൽകുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു മുൻഗണന ഈ വിഷയത്തിൽ നൽകാൻ അവർ തെളിവായി ഉദ്ധരിച്ചത് വിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് എഴുതിയപ്പോൾ ആ മുസ്ഹഫിൽ അലിഫുൻ മക്സൂറ ഫലാ തൻസ എന്നെഴുതുമ്പോൾ അതിൽ അലിഫ് മക്സൂറ ഇട്ടുകൊണ്ടാണ് എഴുതാറുള്ളത്. സാധാരണയായി മുലാരിയായ ഫേലിൻ്റെ മുമ്പിൽ നഹീൻ്റെ ലാം വന്നു കഴിഞ്ഞാൽ അതിനെ ജസ്മു ചെയ്യും. അപ്പോൾ ജസ്മു ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ വരുന്ന ഇല്ലത്തിൻ്റെ ഹറൂഫുകൾ അഥവാ അലിഫോ വാവോ യാവോ ഒക്കെയാണെങ്കിൽ അതിനെ ഹദഫ് ചെയ്യും. അപ്പോൾ എഴുത്തിൽ നിന്നും അത് മായ്ച്ച് കളയപ്പെടേണ്ടതാണ്. പക്ഷെ ഇവിടെ അലിഫ് കളയപ്പെട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം അതൊരിക്കലും നഹിയൻ്റെ അർത്ഥത്തിൽ അല്ല മുസ്ഹഫിൽ എഴുതപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഈ വിഷയത്തിൽ ഒരു തീർപ്പ് വിശുദ്ധ ഖുർആനിൻ്റെ മുസ്ഹഫിലെ എഴുത്ത് നോക്കി നമുക്ക് തീരുമാനിക്കാൻ കഴിയും. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹം അതിൻ്റെ തഫ്സീറിൽ ഈ വിഷയം രേഖപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, വൽ അവ്വലുഹു വൽ മുഖ്താർ ഐ കൗനുഹ നാഫിയ. ഇവിടെ രണ്ടഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടെങ്കിലും ഒന്നാമത്തെ അഭിപ്രായത്തിനാണ് കൂടുതൽ, അതാണ് തിരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായം. എന്തുകൊണ്ട്? ലിഅന്നൽ ഇസ്തിസ്ന അമിന നഹി ലായിക്കാതു യക്കുനു ഇല്ലാ മുഅഖ്ഖതൻ. ഒരു നഹിയിൽ നിന്ന് ഒരു ഇസ്തിസ്ന

الياء مثبتة في جميع المصاحف إلا مصحفുകളിലും. فلا تنسى أن ألف مقصورة എഴുതുമ്പോൾ യാ എഴുതാറുണ്ട് എല്ലാ മുസ്ഹഫിലും. അതുണ്ട്. അപ്പോൾ യാ മുസ്ഹഫിലെ എഴുത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് നഫിയിൻ്റെ വിരോധത്തിൻ്റെ ലാം അല്ല എന്നുള്ളത്. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ മുഫസ്സറുകൾ വിശുദ്ധ ഖുർആനിൻ്റെ റസ്മ് വച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനിൻ്റെ എഴുത്ത് വച്ചുകൊണ്ട് അഭിപ്രായ ഭിന്നതയിൽ തർജീഹ് നൽകുന്നത്. മറ്റൊരു ഉദാഹരണം കൂടി ഈ വിഷയത്തിൽ നമുക്ക് പരിശോധിക്കാം. സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. അവർ തൂക്കുകയാണെങ്കിലും അതുപോലെ തന്നെ അളന്നു കൊടുക്കുകയാണെങ്കിലും യുഖ്സിറൂന കുറവ് വരുത്തുന്നവരാണ്. ഈ ആയത്തിൽ വഇദാ കാലൂഹും ആ ഹും എന്ന ലമീറിൻ്റെ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. വൈദാ കാലൂഹും അതിലെ ഹും എന്ന ലമീറും അതുപോലെ തന്നെ ഔ വസനൂഹും എന്നതിൽ അതിലെ ഹും എന്ന ലമീറിൻ്റെ വിഷയത്തിലും രണ്ട് അഭിപ്രായങ്ങൾ തഫ്സീറുകളിൽ കാണാൻ കഴിയും. ഒന്നാമത്തെ അഭിപ്രായം, അന്നഹു യഊദു അലന്നാസ് യഅനി വൈദാ കാലൂഹും യഅനി അന്നാസ്. അപ്പോൾ ജനങ്ങൾക്ക് അവർ അളന്നു കൊടുക്കുകയാണെങ്കിൽ, ജനങ്ങൾക്ക് അവർ തൂക്കിക്കൊടുക്കുകയാണെങ്കിൽ യുഖ്സിറൂൻ അവർ കുറവ് വരുത്തും. അപ്പോൾ ഈ ഹും എന്ന ലമീർ നസ്ബിൻ്റെ അഥവാ മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്തേക്ക് വരും. അപ്പോൾ അർത്ഥം വഇദാ കാലൽ മുത്തഫിഫൂൻ അന്നാസ, ഈ അളവിലും തൂക്കത്തിലും കുറവ് കാണിക്കുന്നവർ ജനങ്ങൾക്ക് അളന്നു കൊടുക്കുമ്പോൾ എന്നായിരിക്കും അർത്ഥം. രണ്ടാമത്തൊരു വീക്ഷണം, വൈദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ എന്ന് പറഞ്ഞാൽ അത് വാവുൽ ജമാഅയാണ്. വാവുൽ ജമാഅത്തിലേക്ക് മടങ്ങുന്നു അൽ അമീർ. ഐ വൈദാ കാലൽ മുത്തഫിഫൂനഹും, ഈ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന അവർ അളന്നുകൊടുത്താൽ, അതുപോലെ തന്നെ അവർ തൂക്കിക്കൊടുത്താൽ, ഈ രണ്ടർത്ഥം. വൈദാ കാലൂഹും അവർ ജനങ്ങൾക്ക് തൂക്കിക്കൊടുത്താൽ എന്നും അവർ സ്വയം തൂക്കിക്കൊടുത്താൽ എന്നും രണ്ടർത്ഥമാണ് ഇവിടെ വന്നത്. ഈ രണ്ടർത്ഥങ്ങളിൽ രണ്ടും അതിൻ്റെ ആശയം ശരിയാണ്. അവർ ജനങ്ങൾക്ക് തൂക്കിക്കൊടുക്കുക, അവർ സ്വയം തൂക്കിക്കൊടുക്കുക, രണ്ടും ആശയമൊന്നാണ്. പക്ഷേ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ ഏതിനെയാണ്, അഥവാ ഇത് മഫ്ഊലും ബിഹിയാക്കിക്കൊണ്ട് പറഞ്ഞ മൻസൂബിൻ്റെ ലമീറാക്കി നസ്ബിൻ്റെ അവസ്ഥയിൽ കൊണ്ടുവന്നാൽ അതാണോ, അതല്ല റഫ്ഇൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ഏതാണ് ഇവിടെ മൗലിഉ റഫ്ആണോ മൗലിഉ നസ്ബാണോ? ഒരു തൗക്കീദിന് വേണ്ടി, വാവൽ ജമാഅത്തിനൊരു തൗക്കീദിന് വേണ്ടി ഹും എന്ന ലമീർ കൊണ്ടുവന്നതാണോ എന്ന ചർച്ചയിൽ പണ്ഡിതന്മാർ അതിന് തർജീഹ് നൽകുന്നത്, അതിന് ഒരു അഭിപ്രായത്തിന് പ്രാമുഖ്യം കൊടുക്കാൻ വേണ്ടി അവർ പറയുന്ന കാര്യം ഇവിടെ മുസ്ഹഫിലെ എഴുത്താണ്. വൈദാ കാലൂഹും എന്ന് ജനങ്ങൾക്ക് അവർ അളന്നു കൊടുത്താൽ എന്ന അർത്ഥം വരികയാണെങ്കിൽ, അഥവാ നസ്ബിൻ്റെ മഹല്ലിൽ നസ്ബിൻ്റെ സ്ഥാനത്ത് മോദയായി കൊണ്ടുവരികയാണെങ്കിൽ, അവർ പറയുന്നത് അവിടെ ഒരു അലിഫ് നിർബന്ധമായും ഉണ്ടാകണം. കാരണം ഇതാ കാലൂഹും, കാലു എന്ന് പറയുമ്പോൾ കാലു എന്ന ഫിഇലിന് അലിഫ് നിർബന്ധമായിക്കൊണ്ടും ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അവിടെ അങ്ങനെ ഒരു അലിഫ് എഴുതപ്പെട്ടിട്ടില്ല. അപ്പോൾ വൈദാ കാലൂഹും എന്ന അർത്ഥം ആണ് അവിടെ കുറച്ചുകൂടി ഭംഗിയാവുക. കാരണം വിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയത്തിലുള്ള രണ്ടഭിപ്രായങ്ങളിൽ ഏതഭിപ്രായത്തിനെയാണ് മുൻഗണന നൽകേണ്ടത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു സംഗതി ഇവിടെ വൈദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ എന്ന വൈദാ കാലൂഹും എന്നതിൽ ആ ഹും എന്ന ലമീറിനെ രണ്ട് സ്ഥലത്ത്, അഥവാ ഒന്ന് നസ്ബിൻ്റെ സ്ഥാനത്ത്,
ജനങ്ങൾക്ക് അവർ അളന്നുകൊടുത്തു.

0: എന്നാകും. രണ്ടാമത്തെ അഭിപ്രായം, അവർ അളന്നുകൊടുത്താൽ തൗക്കീദിന് വേണ്ടി പറയുകയാണ് എന്നർത്ഥത്തിൽ. ഇതിൽ പണ്ഡിതന്മാർ തർജീഹ് കൊടുക്കുന്ന ഒന്നാമത്തെ അഭിപ്രായത്തിനാണ്, അഥവാ വൈദ കാലൂഹും ഔ വസനൂഹും, അവർ ജനങ്ങൾക്ക് അളന്നുകൊടുത്താൽ എന്നാണ്. അപ്പോൾ ഇവിടെ മഫ്ഊലു ബിഹിയുടെ സ്ഥാനത്തായി വരും അവർ ജനങ്ങൾക്ക് അളന്നുകൊടുക്കുമ്പോൾ എന്ന അർത്ഥത്തിൽ ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ പറഞ്ഞത് ലിഅന്നഹു അൽ മുവാഫിഖു ലിറസ്മിൽ മുസ്ഹഫ്, മുസ്ഹഫിൻ്റെ റസ്മിനോട് യോജിക്കുന്നത് അതാകുന്നു. കാരണം എന്താണ്? ബിമഅന കാലൂ ലഹും, അവർക്ക് വേണ്ടി അളന്നുകൊടുത്താൽ. ഇനി രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം അവർ അളന്നുകൊടുത്താൽ ഇത കാലൂഹും എന്നാണെങ്കിൽ കാലു എന്ന ഫേലിന് ശേഷം ഒരു അലിഫ് നിർബന്ധമായിക്കൊണ്ടും ഹും എന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് ഉണ്ടാകേണ്ടിയിരുന്നു. പക്ഷേ അങ്ങനെ ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് ഇവിടെ ഒന്നാമത്തെ അഭിപ്രായം, അഥവാ ഇത കാലൂഹും എന്ന് പറഞ്ഞാൽ ഈ കാലു അന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അവർ അളന്നു കൊടുക്കുകയാണെങ്കിൽ അവർ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ വിശുദ്ധ ഖുർആനിൻ്റെ റസ്മുകൾ നമുക്ക് നോക്കിയിട്ട്, വിശുദ്ധ ഖുർആനിൻ്റെ എഴുത്ത് നോക്കിയിട്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഏതാണ് റാജിഹായ അഭിപ്രായം, ഏതാണ് മുഖ്താർ തിരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പണ്ഡിതന്മാർ തഫ്സീറുകൾ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അസലാണ്, നിയമമാണ്. ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അഥവാ തഫ്സീറിൻ്റെ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ റസ്മിനോട്, വിശുദ്ധ ഖുർആനിൻ്റെ എഴുത്തിനോട് യോജിക്കുന്ന രീതിയിലുള്ള അഭിപ്രായം ഏതാണ് എന്ന് പണ്ഡിതന്മാർ പരിഗണിക്കാറുണ്ട്. അങ്ങനെ പരിഗണിക്കണം, അതാണ് കൂടുതൽ ശരിയോട് അടുത്ത് നിൽക്കുന്ന അഭിപ്രായം, അതായിരിക്കും. ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ ഇവിടെ സമാപിക്കുകയാണ്. കഴിഞ്ഞ 4 എപ്പിസോഡുകൾ ഇതേ വിഷയത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. തഫ്സീറിൻ്റെ നിയമങ്ങൾ എന്ന വിഷയത്തിലെ അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിക്കുന്ന അൽ ഉസൂൽ പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 5 ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. കേട്ടതും അറിഞ്ഞതും പഠിച്ചതുമൊക്കെ നമ്മുടെ മനസ്സുകളിൽ തളം കെട്ടി നിൽക്കുകയും അത് ആവശ്യാനുസരണം അത് ഉപയോഗപ്പെടുത്തുകയും ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നമ്മുടെ അറിവുകൾ നമുക്ക് വേണ്ടി ഉപകരിക്കുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഓരോ അറിവുകളും അവസാനിക്കുന്നത് ഒരു പ്രാർത്ഥനകളിലാണ്. നമുക്ക് നൽകിയ അറിവുകളെ വളരെ കൂടുതലുള്ള പഠനത്തിൻ്റെയും മനനത്തിൻ്റെയും ഒക്കെ അവസാനത്തിലാണ്, അല്ലെങ്കിൽ അത്തരം പഠനങ്ങളും മനനങ്ങളുമൊക്കെ നടന്നതിന് ശേഷമാണ് പണ്ഡിതന്മാരും നമ്മുടെ സഹോദരങ്ങളുമൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം വിഭവങ്ങൾ ഒരുക്കി തന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും ഉണ്ടാകണം എന്ന് കൂടി ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. അള്ളാഹു കേട്ടതും അറിഞ്ഞതുമൊക്കെ ഉപകരിക്കുന്ന നാളേക്ക് വേണ്ടി ഇത്തരം വിജ്ഞാനങ്ങൾ ഇനിയും പീസ് റേഡിയോയുടെ ഭാഗത്തു നിന്ന് വിഭവങ്ങൾ ഒരുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. ഞാൻ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നമ്മുടെ ശ്രോതാക്കളുമായിട്ട് നമുക്ക് പങ്കുവെക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു അധ്യായമാണല്ലോ അബൂലഹബിൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട്. അപ്പം നമ്മൾ ആ ചരിത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ മനോഹരമായ ഒരു ചരിത്ര ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഒരായത്തിലൂടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരായത്താണ് വഅൻദിർ അഷീറതകൽ അഖ്റബീൻ. ഓ പ്രവാചക, അങ്ങ് താങ്കളുടെ അടുത്ത ബന്ധുക്കൾക്ക് താക്കീത് നൽകുക എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂചിപ്പിക്കുകയുണ്ടായി. ആ സൂചിപ്പിച്ച വേളയിൽ മഹാനായ അലിയുബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നടത്തുന്ന ശ്രദ്ധേയമായ ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാൻ കഴിയും. യാ അലി, എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്റെ അടുത്ത ബന്ധുക്കളോട് താക്കീത് നൽകാൻ എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തിനാണ് അലി റളിയല്ലാഹുവിനെ വിളിച്ചത്? മുമ്പേ തന്നെ പ്രവാചകനിൽ വിശ്വസിക്കുകയും കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ പ്രവാചകനിൽ വിശ്വസിച്ച ഒരാളാണ് അലി റളിയല്ലാഹുവിന്. അന്ന് 10 or 12 വയസ്സേ ഉള്ളൂ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണ, അലി നമുക്കൊരു സദ്യ ഒരുക്കണം, അതിൽ പാനീയങ്ങളും ഭക്ഷണവുമായിട്ട് നീ റെഡിയാക്കണം, എന്നിട്ട് നമ്മളുടെ കുടുംബത്തിലെ, അതായത് ഖുറൈശി എന്ന് പറഞ്ഞാൽ 10 കബീലകൾ ചേർന്നിട്ടുള്ള ഒരു വലിയൊരു കുടുംബമാണ്,
2: ചെറിയ ചെറിയ ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു
1: കുടുംബം, അവരെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഒരു സദ്യ നടത്തുക. അങ്ങനെ സദ്യയുടെ മർമ്മം ഇതാണ്, ഭക്ഷണം കൊടുത്തതിന് ശേഷം ഇവരോട് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയണം. ആദ്യം തൻ്റെ വീട്ടിലാണല്ലോ അത് പറയേണ്ടത്. അങ്ങനെ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഭക്ഷണമൊരുക്കി, അവർക്ക് കുടിക്കാനുള്ള പാനീയങ്ങളൊരുക്കി. ഏകദേശം അലി റളിയല്ലാഹു അൻഹു അതിൽ പറയുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം 40 ആളുകൾ അതിൽ പങ്കെടുത്തു. പ്രഗത്ഭരായ ആളുകളാണ്, ഹംസ, അതേപോലെ തന്നെ പിന്നെ അബൂലഹബ്,
2: അബൂ ത്വാലിബ്,
1: ഇവരൊക്കെ അതിൽ സന്നിഹിതരാണ്. അങ്ങനെ പിന്നെ ഭക്ഷണം കൊടുത്തു. അപ്പം അതിലൊരു ഒരു ചെറിയൊരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു 2 or 3 ആളുകൾ ഇരുന്ന് കഴിച്ചാൽ തീരാവുന്ന ഭക്ഷണേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഇജിസത്ത് അവിടെ സംഭവിക്കുകയാണ്.
2: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ
1: സംഭവിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ആ ഉണ്ടാക്കിയ ഭക്ഷണം ഇവരെല്ലാവരും കഴിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് പല സന്ദർഭങ്ങളിലായിട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഇജിസത്ത്. ഇത് കുറഞ്ഞ ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഒരുപാട് ആളുകൾ കഴിക്കുന്ന സംഭവങ്ങൾ നമുക്ക് അനേകം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ച് പാനീയവും കഴിച്ച് ഇങ്ങനെ വിശ്രമിക്കുന്ന ഒരു വേളയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരോട് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സമയം. അപ്പോൾ ഏകദേശം ഒരു 3 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന രഹസ്യ പ്രബോധനത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്ന അബൂലഹബ് ഇത് എന്തോ ഒരു ഒരു ഒരു ഒരു കെണിയാണെന്ന് മനസ്സിലാക്കിയിട്ട്, അതായത് അവരുടെ ഭാഷയിലാണ് ഒരു കെണി എന്ന് പറയുന്നത്, മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കുന്ന ഒരു ഒരു ഒരു തന്ത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഭക്ഷണം കഴിച്ച ഉടനെ ആരെഴുന്നേറ്റു? അബൂലഹബും. അപ്പം അദ്ദേഹം സീനിയർ നേതാവല്ലേ, അപ്പോൾ അവരെഴുന്നേറ്റപ്പോൾ കുറച്ചാളുകൾ അവരുടെ കൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അപ്പം അന്ന് എന്ത് ചെയ്തില്ല, അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചതുപോലെ കാര്യം നടന്നില്ല. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു, എന്തോ ഒരു സദ്യ കൂടി ഒരുക്കണം. അങ്ങനെ മുൻപ് സംഭവിച്ച ആ ഒരു ഇത് സംഭവിക്കാതിരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ച ഉടനെ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, തന്നിൽ ഏൽപ്പിച്ച ആ ദൗത്യത്തെക്കുറിച്ച്, അള്ളാഹു തന്നെ നബിയായി തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് സവിസ്തരം പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളെന്നെ സഹായിക്കില്ലേ എന്ന് ചോദിക്കാം. അവരാരും മിണ്ടിയില്ല, എല്ലാവരും മൗനം പാലിച്ചു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ബാലനായിരുന്ന ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ അങ്ങയെ സഹായിക്കാം. അപ്പം അതിനെ അബൂലഹബ് പരിഹസിക്കുന്നുണ്ട്. അബൂലഹബ് പരിഹസിക്കുന്ന ഈ ചെറിയൊരു പിന്നെ ബാലൻ്റെ നമ്മൾ അനുസരിക്കണമെന്നാണോ ഈ ഭക്ഷണം തന്ന് മുഹമ്മദ് നമ്മളോട് പറയുന്നത്? മറ്റുള്ള ചില പിന്നെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, മറ്റുള്ളവർ മക്കാർ മുഹമ്മദിനെ കൈ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തന്നെ അവൻ്റെ കൈ പിടിക്കണം എന്ന് പറയുന്ന രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും.
2: ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബക്കാരൊക്കെ വിളിച്ചു വരുത്തി, കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് ആദ്യം അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ്.
1: അതെ.
2: അപ്പോൾ എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് തൻ്റെ കുടുംബത്തിനോടുള്ള ഒരു സ്നേഹവും അവരുള്ള ബഹുമാനവും നിലനിർത്തി കുടുംബത്തിലെ കബീലകളിലെ ഓരോരുത്തരോടും പ്രത്യേകം അദ്ദേഹം വീട്ടിൽ വിളിച്ചു വരുത്തി, അദ്ദേഹം വളരെ കൃത്യമായി അവരോട് തന്നെ സഹായിക്കണം, ഈ ദൗത്യ നിർവഹണത്തിൽ തൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ, അതിന് വിമർശിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു മനോവേദന എത്രത്തോളമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്.
1: അതുമാത്രമല്ല, നമ്മളുടെ പ്രബോധനം ആരംഭിക്കേണ്ടതിൻ്റെ ഒരു ഒരു ക്രൈറ്റീരിയ അവിടെ പഠിപ്പിക്കുന്നുണ്ട്.
2: തീർച്ചയായും
1: സ്വന്തം കുടുംബത്തിൽ നിന്ന് നമ്മുടെ ദീൻ ആരംഭിക്കണം,
2: പ്രയോറിറ്റി എങ്ങനെയാണ് നിശ്ചയിക്കേണ്ടത്.
1: അതെ. പിന്നീട് നമ്മൾ കാണുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ മുകളിൽ കയറുക. അപ്പോൾ സഫാ മലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ അറിയിപ്പുകൾ നൽകുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരാൾ കയറിയിട്ട് ഒരു പ്രഖ്യാപനം നൽകുന്ന ഒരു സമയത്ത് എല്ലാവരും അതിന് താഴെ തടിച്ചുകൂടും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മുകളിൽ കയറി ഓരോ ഗോത്രങ്ങളെയും പേരെടുത്ത് പറയണം, അവരെ വിളിക്കുകയാണ്. എന്നിട്ട് അവരോടൊക്കെയും പറയണം, നിങ്ങൾ നിങ്ങളുടെ തടിയെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. അതിൽ പറയുന്നുണ്ട്, യാ ഫാത്തിമ അൻകിദി നഫ്സക്കി മിൻ നാർ, ഉപ്പാക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇവിടെ നിനക്ക് എല്ലാം ചെയ്തു തരാൻ കഴിയും, പക്ഷേ അവിടെ എനിക്കൊന്നും, ഞാൻ നിസ്സഹായനാണ് എന്ന രൂപത്തിലൊക്കെ പറയണം. എന്നിട്ട് അവിടെ കൂടിയ ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഒരു ഇൻട്രോ, ഒരു ആമുഖം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ ആമുഖം? ഈ മലക്കു പിന്നിൽ ഒരു സംഘം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ?
2: തീർച്ചയായും.
1: അപ്പൊ അവരുടെ ഒന്നടങ്കമുള്ള മറുപടി
2: നമുക്ക്.
1: അതെ. ഇതുവരെ പിന്നെ ഞങ്ങൾ ഒരു കളവ് പറയുന്നത് നിങ്ങളൊരു കളവ് പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു ശേഷം സുന്ദരമായി തൗഹീദും റിസാലത്തും ആഖിറത്തും ഒക്കെ അവിടെ പറഞ്ഞു കൊടുക്കട്ടെ. അവിടെ നിന്നാണ് നമ്മുടെ ഈ അനുഭവത്തിൻ്റെ ചരിത്രപാഠത്തിൻ്റെ മർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. തബ്ബല്ലക് അലിഹാദ ജമാഅത്തന, നീ നശിച്ചു പോവട്ടെ, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ആരാ പറയുന്നത്? സ്വന്തം ചോരയാണ് എഴുന്നേറ്റ് എന്നിട്ട് പറയുന്നത്.
2: വാപ്പയുടെ സ്ഥാനമുള്ള,
1: അതെ,
2: വാപ്പ മരണപ്പെട്ട വാപ്പയെപ്പോലെ തന്നെ സംരക്ഷിക്കേണ്ട തൻ്റെ പിതൃവ്യൻ.
1: മാത്രമല്ല അഗാധമായ ബന്ധം, പ്രവാചകൻ്റെ രണ്ട് മക്കളെ അവിടേക്ക് മരുമക്കളായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം വളരെ മോശപ്പെട്ട രൂപത്തിൽ അദ്ദേഹം ഈ അബൂലഹബ് തൻ്റെ മക്കളെ നിർബന്ധിച്ചുകൊണ്ട് തൊലാക്ക് ചൊല്ലുന്നുണ്ട്, വളരെ മോശമായ രൂപത്തിൽ. അതിലൊരു മരുമകൻ പ്രവാചകനോട് പിന്നെ ശക്തമായ രൂപത്തിൽ എതിർക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ആ ഒരു വചനം തന്നെ എടുത്തിട്ട് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന വിശ്വാസികൾക്കൊരു പാഠമായിട്ടത് നമ്മൾ പാരായണം ചെയ്യണം. തബ്ബത്തിയത അബീലഹബിം വത്തബ്ബ്, അല്ലേ, അബൂലഹബ് പിന്നെ നശിച്ചു പോകട്ടെ. മൂന്ന് തവണയാണ് ലഹബ് എന്നത് ഖുർആനിൽ കാണാൻ കഴിയുക. രണ്ടെണ്ണിടത്ത് ലഹബ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് നരകത്തിനോട് ചേർത്തിട്ടാണ്. ഒരു ഭാഗത്ത് ഈ ഒരു പിന്നെ സൂറത്തിലുമാണ് പിന്നെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല നമ്മൾ ആ ചരിത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വളരെ മോശപ്പെട്ട ഒരു പര്യവസാനമായിരുന്നു അബൂലഹബിന് ഉണ്ടായിരുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പിന്നെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചൊരു വിഷയം ഇതാണ്. നമ്മൾ വിശ്വസിക്കുന്നത് 100-ൽ 110 പ്യുവർ പ്യൂരിറ്റിയുള്ള ഒരു ആദർശമാണ്. ഒരാളോടും നമുക്ക് മടിച്ചു നിൽക്കേണ്ടതില്ല, ആരോടും ഇത് നമുക്ക് പറയാം. അത് നമ്മുടെ ബാധ്യതയാണ്. അതാരംഭിക്കേണ്ടത് പ്രഥമമായി ആദ്യമായി തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അതിൻ്റെ മാതൃകയാണ് നമ്മളിവിടെ കണ്ടത്. അതിൽ എന്തൊന്ന് പ്രതിസന്ധികളുണ്ടായാലും സ്വന്തം ചോരയെ മുൻനിർത്തിക്കൊണ്ട് പഠിപ്പിക്കുന്ന ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. പ്രവാചകൻ്റെ ജനനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അടിമയെ മോചിപ്പിച്ചു ഈ അബൂലഹബ്. ആ അബൂലഹബാണ് എന്തു ചെയ്തത്, പ്രവാചകൻ്റെ ദാവത്തിന് തടസ്സമായി സ്വന്തം കുടുംബത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മരണം വരെ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളൊരു ടാസ്ക്കാണ് വമാ ഖലഖ്തുൽ ജിന്ന വല്ലിൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ ഇബാദത്തെടുക്കുക എന്നുള്ളൊരു ടാസ്ക്. അത് പ്രഖ്യാപിക്കുന്നവരിലും നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാകണം എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്താനുള്ളത്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم
4: كذلك نقص عليك من أنباء ما قد سبق وقد

عوج له وخشعت الأصوات للرحمن وخشعت

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ സ്വരം. കാണുന്ന കാഴ്ചകൾ, വായിക്കപ്പെടുന്ന വരികൾ, ആലപിക്കുന്ന ഈണങ്ങൾ, വിശ്വവിസ്മയ ഗ്രന്ഥത്തിൻ്റെ ഉൾത്തുടിപ്പുമായി മറ്റൊരു ഗാനം. രചന പ്രൊഫസർ ഹാരിസ് സുബിൻ സലീം. ആലാപനം അബ്ദുള്ള തിരൂർക്കാട്.

പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇപ്പോൾ സൂറത്തുൻ നഹലിലെ 89-ാമത്തെ വചനത്തിന്റെ 2-ാമത്തെ ഭാഗമാണ് നാം കേൾക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൻ നഹലിലെ 89-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗം മനഃപ്പാഠമാക്കി. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.
4: أعوذ بالله من الشيطان الرجيم.

ونزلنا عليك ال

ലികുല്ലി ഷൈഇൻ വഹുദൻ

ونزلنا عليك الكتاب تبيانا لكل شيء وهدى

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹ്ലിൽ നിന്നും 89-ാമത്തെ വചനത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ മുഖമൊഴി എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ, കാരണങ്ങളും പ്രതിവിധികളും. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാടി, ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങൾ, കാരണങ്ങളും പ്രതിവിധികളും. ആധുനിക സമൂഹത്തെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന വലിയൊരു വിപത്താണ് റോഡപകടങ്ങൾ. റോഡപകടങ്ങളിൽ പൊലിയുന്ന ജീവനുകളെക്കുറിച്ചുള്ള വാർത്തകളില്ലാതെ ഒരു പത്രവും ഇന്ന് പുറത്തിറങ്ങുന്നില്ല. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളാണ് ഓരോ അപകടത്തിലൂടെയും ഇല്ലാതാകുന്നത്. റോഡപകടങ്ങൾ വർദ്ധിക്കുന്നതിന് പിന്നിൽ മനുഷ്യസഹജമായ തെറ്റുകളും സാങ്കേതികവും സാമൂഹികവുമായ പല കാരണങ്ങളുമുണ്ട്. അശ്രദ്ധയും അമിതവേഗതയുമാണ് അതിലൊന്ന്. അമിതവേഗതയും മുൻപിൻ നോക്കാതെയുള്ള ഓവർടേക്കിങ്ങും വലിയ അപകടങ്ങളിലേക്ക് വഴിതെളിക്കുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും ഇതിൽ വലിയൊരു പങ്കുണ്ട്. ഒരാൾ മദ്യലഹരിയിൽ അമിതവേഗതയിൽ വാഹനം ഓടിച്ചു പോകുന്നു. ഒരുപാട് വാഹനങ്ങളിൽ ഇടിച്ചിട്ടും നിർത്താതെ പോയ വാഹനത്തെ ജനങ്ങളും പോലീസുകാരും തടയുന്നു. ഡ്രൈവറെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഏതാനും ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ അതിന്റെ വീഡിയോ പ്രചരിച്ചിരുന്നു. മദ്യപിച്ചും മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും വാഹനമോടിക്കുന്ന ഡ്രൈവർക്ക് സ്വന്തത്തെപ്പോലും നിയന്ത്രിക്കാനാകില്ല. പിന്നെ എങ്ങനെ വാഹനത്തെ നിയന്ത്രിക്കാൻ കഴിയും? അയാൾ മറ്റു വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കും കാൽനടയാത്രക്കാർക്കും അപകടം വരുത്തുന്നവനാണ്. വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നതും സന്ദേശങ്ങൾ അയക്കുന്നതും ഇന്ന് സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. ഒരു നിമിഷത്തെ ശ്രദ്ധക്കുറവ് ഒരു വലിയ ദുരന്തം ക്ഷണിച്ചു വരുത്താൻ ഇടയാക്കുമെന്ന് ഓർക്കുന്നില്ല. കുഴികൾ നിറഞ്ഞ റോഡുകളും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും ആവശ്യത്തിന് തെരുവുവിളക്കുകളോ സൈൻബോർഡുകളോ ഇല്ലാത്തതും അപകടങ്ങളുടെ എണ്ണം കൂട്ടുന്നു. ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അറിഞ്ഞാലും അവ പാലിക്കാതിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തുന്നു. ബ്രേക്ക് കംപ്ലയിന്റ്, ടയറുകളുടെ തേയ്മാനം തുടങ്ങിയവ യഥാസമയം പരിഹരിക്കാതെ വാഹനം നിരത്തിലിറക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഇങ്ങനെ എണ്ണിപ്പറയാൻ ധാരാളം കാരണങ്ങളുണ്ട്. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. സ്കൂൾ തലം മുതൽ കുട്ടികൾക്ക് ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നൽകണം. ഡ്രൈവർമാർക്കായി കൃത്യമായ ഇടവേളകളിൽ കൗൺസിലിംഗ് നൽകുന്നത് നന്നായിരിക്കും. തകർന്ന റോഡുകൾ സമയബന്ധിതമായി അറ്റകുറ്റപ്പണികൾ തീർക്കുക, അപകടമേഖലകളിൽ കൃത്യമായ സൈൻബോർഡുകളും വൺവേ സംവിധാനങ്ങളും സ്ഥാപിക്കുക, AI ക്യാമറകൾ, സ്പീഡ് ഗവർണറുകൾ എന്നിവ പരമാവധി പ്രയോജനപ്പെടുത്തി നിയമലംഘകരെ കണ്ടെത്തുകയും വേഗത നിയന്ത്രിക്കുകയും ചെയ്യുക തുടങ്ങിയവയിലൂടെ അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാനാകും. എനിക്കൊരപകടവും സംഭവിക്കില്ല എന്ന അമിത ആത്മവിശ്വാസം അപകടമാണ്. രാത്രി നേരങ്ങളിൽ ഉറക്കം വരുമ്പോൾ വാഹനം നിർത്തി വിശ്രമിക്കാത്ത പക്ഷം അപകടം സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. നിയമങ്ങൾ കൊണ്ടുമാത്രം മാറ്റം സാധ്യമല്ല. വാഹനമുപയോഗിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനോഭാവത്തിൽ മാറ്റമുണ്ടാകണം. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് പോലീസിനെ പേടിച്ചല്ല, മറിച്ച് സ്വന്തം ജീവന്റെയും മറ്റുള്ളവരുടെ ജീവന്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന ബോധം ഓരോരുത്തരിലുമുണ്ടാകുമ്പോൾ അങ്ങനെ മാത്രമേ നമ്മുടെ റോഡുകൾ സുരക്ഷിതമായിത്തീരൂ.
0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങൾ, കാരണങ്ങളും പ്രതിവിധികളും. രചന ഉസ്മാൻ പാലക്കാഴി, ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. നമ്മൾ മക്കൾക്ക് മാതൃകയാണോ? ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: നമ്മൾ മക്കൾക്ക് മാതൃകയാണോ? എഴുത്ത് ഉസ്മാൻ പാലക്കാഴി. കുട്ടികൾക്കാകട്ടെ അനുകരണീയമായ സ്വഭാവത്തോടുകൂടിയ വ്യക്തിവിശേഷമുള്ളവരെ കൂട്ടിന് ലഭിക്കുന്നില്ല. ടി വി ചാനലുകളിൽ കാണുന്ന വയലൻസാണ് ബാലമനസ്സുകളെ സ്വാധീനിക്കുന്നത്. 10 വയസ്സിന് മുകളിലുള്ള ഇത്തരത്തെ കുട്ടികളുടെ ചിന്തയും അവരുടെ ചർച്ചാവിഷയവും ലൈംഗിക കാര്യങ്ങളാണ്. ഏതു തരത്തിലും രൂപപ്പെടുത്താൻ പറ്റിയ കൗമാരപ്രായക്കാർ ഇന്ന് വൃത്തികെട്ട സാധനങ്ങൾ കുത്തിനിറച്ച കീറച്ചാക്കുകളായി മാറുകയാണ്. ആദ്യം ചികിത്സ വേണ്ടത് മാതാപിതാക്കൾക്കാണ്. ബി സന്ധ്യ IPS ഒരു ചാനൽ പരിപാടിയിൽ പറഞ്ഞ വാക്കുകളാണിത്. ഇത് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ആരാണിന്ന് സമൂഹത്തിലും കുടുംബത്തിലും മക്കൾക്ക് മാതൃകയായിട്ടുള്ളത്? മാതാപിതാക്കൾ മാതൃകായോഗ്യരാണോ? അധ്യാപകർ മാതൃകയാണോ? അയൽവാസികളും ബന്ധുക്കളും മാതൃകായോഗ്യരാണോ? എല്ലാവരും മോശമാണ് എന്നല്ല ഇപ്പറഞ്ഞതിനർത്ഥം. സൽഗുണങ്ങൾ സമൂഹത്തിൻ്റെ മാറ്റത്തിനുള്ള വഴിയാണ്, സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കാനുള്ള ആയുധം. വീഴ്ച കൂടാതെ അത് നടപ്പിൽ വരുത്തിയാൽ ഖുർആൻ പറയുന്ന ഉന്നതമായ സ്വഭാവ രൂപീകരണത്തിൽ അനിഷിദ്ധ്യമായ പങ്കുവഹിക്കാനും സൽഫലങ്ങൾ നൽകാനും ഉത്തമ സ്വഭാവങ്ങൾക്ക് കഴിയും. അതൊരുപാട് കാലം ജീവിച്ചവരിൽ പെട്ടെന്ന് നേടാൻ പറ്റുന്ന ഒന്നല്ല. മറിച്ച് ചെറുപ്പം മുതൽ കൃത്യമായ തർബീയത്തോടെ വളർത്തപ്പെടുന്ന കുട്ടികളിലൂടെ മാത്രമേ സമൂഹത്തിന് പകർന്നു നൽകാൻ സാധിക്കൂ. അള്ളാഹു എല്ലാം നിരീക്ഷിക്കുന്നവനാണെന്നും അതിനാൽ അവനെ ഭയന്ന് ജീവിക്കണമെന്നുമുള്ള വിശ്വാസം മക്കളിൽ വളർത്തണം. നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമുള്ള ഒരു ചിന്ത അവരിൽ നിക്ഷേപിക്കപ്പെടണം. ഓർമ്മ വയ്ക്കുന്നത് മുതൽ കുഞ്ഞിൻ്റെ മാതൃക തൻ്റെ മുന്നിലുള്ള മാതാവും പിതാവുമായിരിക്കും. അവരുടെ ചരണങ്ങളെയും സ്വഭാവരീതികളെയും കടമെടുത്ത് മാതൃകയാക്കി ജീവിക്കുന്നവരാണ് കുട്ടികൾ എന്നതിനാൽ കാര്യങ്ങളെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാൻ ഇരുവരും ശ്രദ്ധിക്കണം. കേൾക്കുകയും കാണുകയും ചെയ്യുന്നതിനെ അപ്പടി അനുകരിക്കുന്ന പ്രായമായതിനാൽ മാതൃകാപരമായി ജീവിതം നയിക്കുന്നവരായിരിക്കണം രക്ഷിതാക്കൾ. ഈയൊരു പ്രായത്തിൽ മക്കളുടെ കാര്യത്തിൽ കാണിക്കുന്ന ശുഷ്കാന്തിയും ശ്രദ്ധയും പരിചരണവുമാണ് അവൻ്റെ ജീവിതത്തെ അടിമുടി പരിഷ്കരിക്കുകയും പരിവർത്തിപ്പിക്കുകയും ചെയ്യുക. അത്തരം ശ്രദ്ധ പതിയേണ്ട സുപ്രധാന ഘട്ടമാണ് കുട്ടിക്കാലം. അതിനാൽ തന്നെ കുട്ടിയുടെ ഇളം പ്രായത്തിൽ തന്നെ അവരിലേക്ക് രക്ഷിതാക്കളുടെ ശ്രദ്ധ പതിയണം. അങ്ങനെയെങ്കിൽ ഭാവിയിൽ കാര്യങ്ങളെ വേണ്ടവിധം മനസ്സിലാക്കി കൊടുക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാകില്ല. ആ പ്രായത്തിൽ അശ്രദ്ധ കൊണ്ടോ അജ്ഞത കൊണ്ടോ കൃത്യമായ തർബിയത്ത് മക്കൾക്ക് നൽകപ്പെട്ടിട്ടില്ല എങ്കിൽ ഘട്ടം ഘട്ടമായി കുട്ടിയുടെ ജീവിതത്തിൽ ഇടപെടാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. മക്കൾ രക്ഷിതാക്കളുടെ പിടിവിട്ടു പോകുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവരിൽ ഉത്തമ സ്വഭാവ ഗുണങ്ങൾ വളരെ വേഗം വളർത്തിയെടുക്കാം.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. നമ്മൾ മക്കൾക്ക് മാതൃകയാണോ? ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ കവർ സ്റ്റോറി പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. യു ഡി എഫ് മാനിഫെസ്റ്റോയും കേരളത്തിലെ വിദ്യാഭ്യാസ ഭാവിയും. രചന സി മുഹമ്മദ് അജ്മൽ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: യു ഡി എഫ് മാനിഫെസ്റ്റോയും കേരളത്തിലെ വിദ്യാഭ്യാസ ഭാവിയും. എഴുത്ത് സി മുഹമ്മദ് അജ്മൽ. പുതിയ സർക്കാർ അധികാരത്തിലേറിയിരിക്കുകയാണ്. വിദ്യാഭ്യാസം, തൊഴിൽ, സാങ്കേതിക വിദ്യാ മേഖലകളിൽ ഒട്ടനവധി വാഗ്ദാനങ്ങൾ യു ഡി എഫ് പ്രകടന പത്രികയിലുണ്ട്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ഇന്ന് ഒരു വഴിത്തിരിവിലാണ്. AI, പുതിയ തൊഴിൽ ലോകം, പരീക്ഷാ സംവിധാനങ്ങൾ, കോളേജ് നിലവാരം, ഗവേഷണം, നൈപുണ്യവിടവ്, തൊഴിൽക്ഷമത, ഇവയെല്ലാം ഇനി ഭാവിയിലെ പ്രശ്നങ്ങൾ അല്ല, ഇന്നത്തെ പ്രശ്നങ്ങളാണ്. ഈ വിഷയത്തിലെ വാഗ്ദാനങ്ങളുടെയും അവയുടെ പ്രായോഗികതയെയും വിശകലനം ചെയ്യുന്നതോടൊപ്പം എങ്ങനെ പ്രശ്നങ്ങൾ മറികടന്ന് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ചിന്ത പങ്കുവെക്കുക കൂടിയാണ് നാം ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസത്തിലെ AI. UDF മാനിഫെസ്റ്റോയിൽ വിദ്യാഭ്യാസ മേഖലയിലെ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച്, AIയെക്കുറിച്ച് വ്യക്തമായ ചില വാഗ്ദാനങ്ങളുണ്ട്. സാധാരണ രാഷ്ട്രീയ രേഖകളിൽ കാണുന്ന പോലെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും എന്ന പൊതുവായ വാചകമല്ല അവ. പകരം ചില കൃത്യമായ പ്രതിജ്ഞാബദ്ധതകളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് 5 കാര്യമാണ്. ഒന്ന്, കേരള AI റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം എന്ന സംസ്ഥാന ഫണ്ടഡ് AI ഗവേഷണ സ്ഥാപനം സ്ഥാപിക്കുക. 2, കേരളത്തിലെ എല്ലാ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും AI വകുപ്പുകൾ തുടങ്ങുക. 3, എല്ലാ UGPG വിദ്യാർത്ഥികൾക്കും AI സാക്ഷരത നിർബന്ധമാക്കുക. 4, AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകൾക്കായി ഫ്യൂച്ചർ റെഡിനെസ് തിങ്ക് ടാങ്ക് രൂപീകരിക്കുക. 5, മൂല്യനിർണയം, ചോദ്യപേപ്പർ നിർമ്മാണം, പരീക്ഷാ മേൽനോട്ടം എന്നിവയിൽ AI ഉപയോഗിക്കുക. കേൾക്കുമ്പോൾ ഇത് വളരെ പ്രതീക്ഷാനിർഭരമാണ്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മാനിഫെസ്റ്റോയിൽ AIയെക്കുറിച്ച് ഇങ്ങനെ വിശദമായി പറയുന്നത് സ്വാഗതാർഹവുമാണ്. പക്ഷേ ചോദ്യം ലക്ഷ്യബോധമുണ്ടോ എന്നല്ല, നടപ്പിലാക്കലുണ്ടാകുമോ എന്നതാണ്. മാനിഫെസ്റ്റോയിലെ ആകർഷകമായ കാര്യങ്ങൾ. ഒന്നാമതായി, സ്റ്റെം ഇതര വേർതിരിവ് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനമാണ്. AI വിദ്യാഭ്യാസമെന്ന് കേൾക്കുമ്പോൾ പലരും കരുതുന്നത് എല്ലാവരും പൈത്തൺ പഠിക്കണം, ന്യൂറൽ നെറ്റ്വർക്ക് പഠിക്കണം, കോഡിംഗ് പഠിക്കണം എന്നാണ്. അത് തെറ്റായ ധാരണയാണ്. ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് AI പഠിക്കേണ്ടത് റഫറൻസ് പരിശോധനയ്ക്കും ഗവേഷണ സമഗ്രതയ്ക്കും വേണ്ടിയാണ്. ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിക്ക് AI പഠിക്കേണ്ടത് അക്കൗണ്ടിംഗ്, ഓഡിറ്റിംഗ്, സാമ്പത്തിക വിശകലനം എന്നിവ എങ്ങനെ മാറുന്നു എന്ന് മനസ്സിലാക്കാനാണ്. ഒരു ജേർണലിസം വിദ്യാർത്ഥിക്ക് AI പഠിക്കേണ്ടത് തെറ്റായ വിവരങ്ങൾ, വ്യാജ ഉള്ളടക്കങ്ങൾ, വസ്തുതാപരിശോധന എന്നിവയെ നേരിടാനാണ്. ഒരു സാഹിത്യ വിദ്യാർത്ഥിക്ക് AI പഠിക്കേണ്ടത് എഴുത്ത്, സർഗാത്മകത, ധാർമ്മികത എന്നിവയുടെ പുതിയ ചോദ്യങ്ങൾ മനസ്സിലാക്കാനാണ്. എല്ലാവർക്കും ഒരേ AI സിലബസ് കൊടുത്താൽ അത് പരാജയപ്പെടും. അതുകൊണ്ട് സ്റ്റെം ഇതര വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത ഘടകങ്ങൾ വേണം എന്ന ആശയം വളരെ ശരിയാണ്. 2, AI സാക്ഷരത നിർബന്ധമാക്കുന്നത് ശരിയായ ദിശയാണ് എന്ന കാര്യമാണ്. 2005 കമ്പ്യൂട്ടർ സാക്ഷരത എത്ര പ്രധാനമായിരുന്നോ, 2026 AI സാക്ഷരത അത്ര തന്നെ പ്രധാനമാണ്. AI ഒരു ഐച്ഛിക വിഷയമായി മാത്രം നിൽക്കാൻ പാടില്ല. കാരണം AI ഇനി കമ്പ്യൂട്ടർ സയൻസ് വകുപ്പിന്റെ മാത്രം വിഷയമല്ല, അത് നിയമം, വൈദ്യശാസ്ത്രം, വിദ്യാഭ്യാസം, ബിസിനസ്, മാധ്യമങ്ങൾ, ഭരണം തുടങ്ങി എല്ലാ മേഖലകളിലും കടന്നുകഴിഞ്ഞു. ഇത് കോളേജ് വിദ്യാർത്ഥികളിലേക്ക് മാത്രമല്ല, സ്കൂൾ വിദ്യാർത്ഥികളിലേക്കും കൊണ്ടുവരേണ്ടതുണ്ട്. 3, AIയെ പരീക്ഷാ സംവിധാനത്തിൽ ഉപയോഗിക്കാമെന്ന ആശയം ഗൗരവമായി പരിഗണിക്കേണ്ടതാണ്. കേരളത്തിലെ പല സർവകലാശാലാ പരീക്ഷാ സംവിധാനങ്ങളും ഇന്ന് വലിയ പ്രശ്നങ്ങൾ നേരിടുന്നു. ഫലപ്രഖ്യാപനത്തിലെ താമസം, മാനുവൽ മൂല്യനിർണയത്തിലെ അസ്ഥിരത, ചോദ്യപേപ്പർ പ്രശ്നങ്ങൾ, ഭരണപരമായ കാര്യക്ഷമതയില്ലായ്മ പോലുള്ളവ. ശരിയായി ഉപയോഗിച്ചാൽ AI സഹായത്തോടെയുള്ള സംവിധാനങ്ങൾ ഇതിൽ ചില പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പക്ഷേ ഇനിയാണ് ജാഗ്രത വേണ്ടത്. AI എന്ന വാക്ക് ചേർത്താൽ മാത്രം സംവിധാനം മെച്ചപ്പെടില്ല. പലപ്പോഴും പഴയ പ്രശ്നങ്ങൾക്ക് മുകളിൽ പുതിയ സാങ്കേതികവിദ്യ ഒട്ടിച്ചാൽ പ്രശ്നം കൂടുതൽ വഷളായേക്കാം. ഈ വാഗ്ദാനങ്ങളുടെ പ്രായോഗികതയെ സംബന്ധിച്ച് ചില കടുത്ത ചോദ്യങ്ങൾ കൂടി ഉന്നയിക്കട്ടെ. 600+ കോളേജുകൾക്കുള്ള AI അധ്യാപകർ എവിടെ നിന്നാണ് വരുന്നത്? കേരളത്തിൽ 100+ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്. ഓരോ കോളേജിലും AI വകുപ്പ് തുടങ്ങണമെങ്കിൽ യോഗ്യതയുള്ള 3-4 അധ്യാപകരെങ്കിലും വേണം. അങ്ങനെ നോക്കുമ്പോൾ 1000+ AI യോഗ്യതാ അധ്യാപകർ വേണം. ഇത് വലിയ പ്രശ്നമാണ്. ഇന്ത്യയിൽ തന്നെ AI ML മേഖലയിൽ ഗൗരവമുള്ള PhD ഔട്ട്പുട്ട് പരിമിതമാണ്. IIT കൾ, IISc, മുൻനിര സ്വകാര്യ സർവകലാശാലകൾ, സാങ്കേതിക കമ്പനികൾ, ഇവയൊക്കെ ഈ പ്രതിഭകളെ ഇതിനകം തന്നെ ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പോൾ കേരളത്തിലെ എല്ലാ കോളേജുകളിലേക്കും AI പ്രൊഫസർമാരെ എങ്ങനെ കണ്ടെത്തും? കെട്ടിടം പണിയാം, ബോർഡ് വയ്ക്കാം, വകുപ്പ് ഉദ്ഘാടനം ചെയ്യാം, പക്ഷേ AI അധ്യാപകരെ 6 മാസം കൊണ്ട് നിർമ്മിക്കാൻ കഴിയില്ല. ഇതാണ് ഈ വാഗ്ദാനത്തിലെ ഏറ്റവും വലിയ തടസ്സം. AI വകുപ്പ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇതിൽ വ്യക്തത വേണം. AI വകുപ്പ് എന്നത് 3 രീതിയിൽ അർത്ഥമാക്കാം. വിദ്യാർത്ഥികളെ AI

കോളേജുകളിൽ AI ഒരവലോകനം എന്ന പേരിൽ പഴയ പാഠപുസ്തക വിവരങ്ങൾ പഠിപ്പിക്കുന്ന വകുപ്പുകളുണ്ടാകും. മാനിഫെസ്റ്റോ വാഗ്ദാനം സാങ്കേതികമായി നടപ്പിലാക്കപ്പെടും, പക്ഷേ യഥാർത്ഥ പഠനസ്വാധീനം വളരെ കുറവായിരിക്കും. കെയർ എന്ന പുതിയ സംവിധാനം സ്ഥാപനം വേണമോ? KAIR എന്ന പുതിയ സ്ഥാപനം വേണമോ? നിലവിലുള്ള സ്ഥാപനങ്ങളെ ശക്തമാക്കണോ? കേരള AI റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആശയം കേൾക്കുമ്പോൾ നല്ലതാണ്, പക്ഷേ കേരളത്തിൽ ഇതിനകം തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, IITMK, സിഡാക്, തിരുവനന്തപുരം, കുസാറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ പുതിയൊരു സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് ചോദിക്കേണ്ടത്, കെയർ എന്ത് പ്രശ്നമാണ് പരിഹരിക്കുന്നത്? ഇത് നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് പൂരകമോ അതോ അവയോട് മത്സരിക്കുമോ? ഇതിന് വ്യക്തമായ അധികാരമുണ്ടാകുമോ? ബജറ്റ് എവിടെ നിന്ന് വരും? അധ്യാപകർ ഗവേഷകർ എവിടെ നിന്ന് വരും? എന്റെ അഭിപ്രായത്തിൽ കെയറിനെ ഒരു ഒറ്റപ്പെട്ട സ്ഥാപനമായി തുടങ്ങുന്നതിന് പകരം കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആവാസ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ കുസാറ്റിൻ്റെയായി ഗവേഷണ വിഭാഗമായി രൂപപ്പെടുത്തുന്നതാണ് കൂടുതൽ പ്രായോഗികം. നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അധ്യാപക ശൃംഖല, ഭരണപരമായ പിന്തുണ എന്നിവ ഉപയോഗിക്കാം. ആവർത്തനം കുറയും, നടപ്പിലാക്കൽ വേഗത്തിലാകും. കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വിടവ്. AI പഠനം പവർപോയിന്റ് പ്രസന്റേഷൻ കൊണ്ട് മാത്രം നടക്കില്ല. ഗൗരവമായ AI വിദ്യാഭ്യാസത്തിന് GPU ആക്സസ്, ക്ലൗഡ് ക്രെഡിറ്റുകൾ, അതിവേഗ ഇന്റർനെറ്റ്, ഡിജിറ്റൽ ലാബുകൾ, ഡാറ്റാ സൈറ്റുകൾ, പ്രൊജക്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ വേണം. നമ്മുടെ പല സർക്കാർ കോളേജുകളിലും അടിസ്ഥാന വൈഫൈ പോലും സ്ഥിരമായി ഇല്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ എല്ലാ കോളേജുകളിലും AI വകുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് അടിസ്ഥാന ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഡിറ്റ് നടത്തണം. AI നയത്തിന് മുമ്പ് ഇന്റർനെറ്റ് നയം വേണം. AI ലാബിന് മുമ്പ് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ലാബ് വേണം. AI മൂല്യനിർണയത്തിന് മുമ്പ് ഡിജിറ്റൽ പരീക്ഷാ വർക്ക് ഫ്ലോ വേണം. എങ്ങനെ പ്രായോഗികമാക്കാം? ചില നിർദ്ദേശങ്ങൾ പറയാം. 600 AI വകുപ്പുകൾ വേണ്ട, 10 മുതൽ 15 വരെ AI ഹബ്ബുകൾ മതി. എല്ലാ കോളേജുകളിലും AI വകുപ്പ് തുടങ്ങാൻ ശ്രമിക്കുന്നതിന് പകരം കേരളത്തിൽ 10-15 പ്രാദേശിക AI ഹബ്ബുകൾ തുടങ്ങണം. ഓരോ ജില്ലയിലും ഒരു ഹബ്ബ്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ അധിക ഹബ്ബുകൾ. ഈ ഹബ്ബുകളിൽ പൂർണ്ണ ഇൻഫ്രാസ്ട്രക്ചർ വേണം. നല്ല അധ്യാപകർ, GPU, ക്ലൗഡ് ആക്സസ്, വ്യവസായ പങ്കാളിത്തം, പ്രൊജക്ട് ലാബുകൾ, ഗവേഷണ പിന്തുണ. മറ്റുള്ള കോളേജുകളെ സ്പോക്കുകളായി ബന്ധിപ്പിക്കാം. അതായത് ജില്ലാ ഹബ്ബിൽ നിന്ന് ഹൈബ്രിഡ് ഓൺലൈൻ AI കോഴ്സുകൾ നൽകാം. പ്രാദേശിക അധ്യാപകർക്ക് ഫെസിലിറ്റേറ്ററായി നിയമിക്കാം. ഇത് ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയാണ്. എല്ലായിടത്തും ശരിയായി പോകുന്നതിനേക്കാൾ കുറച്ച് സ്ഥലങ്ങളിൽ മികവ് സൃഷ്ടിച്ച് അത് ഡിജിറ്റലായി വ്യാപിപ്പിക്കുക എന്നതാണ് ശരിയായ പൂംവഴി. AI സാക്ഷരത വ്യവസായ മേഖലയുമായി ചേർന്ന് പഠിപ്പിക്കണം. AI സാക്ഷരത നിർബന്ധമാക്കുമ്പോൾ മുഴുവൻ ഭാരവും അക്കാദമിക് രംഗത്തിനുമേൽ ഇടാൻ പാടില്ല. കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലുമുള്ള IT കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ, AI പ്രൊഫഷണലുകൾ, പ്രൊഡക്റ്റ് ടീമുകൾ, ഡാറ്റാ ശാസ്ത്രജ്ഞർ ഇവരെ അഡ്ജക്ട് ഫാക്കൽറ്റി മാതൃകയിൽ കൊണ്ടുവരണം. DCS, ഇൻഫോസിസ്, USD പോലുള്ള കമ്പനികൾക്കുള്ളിൽ തന്നെ AI പരിശീലന ഘടകങ്ങളുണ്ട്. അവ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റിയെടുക്കാം. സ്റ്റെം ഇതര വിദ്യാർത്ഥികൾക്ക് AI തിയറിയല്ല, AI ഫ്ലുവൻസിയാണ് വേണ്ടത്. ഒരു സോഷ്യോളജി വിദ്യാർത്ഥിക്ക് ബാക്ക് പ്രൊപ്പഗേഷൻ പഠിക്കേണ്ടതില്ല, പക്ഷേ AI നിർമ്മിത ഡാറ്റ വിശ്വസിക്കാമോ എന്ന് തിരിച്ചറിയാൻ അറിയണം. ഒരു ജേർണലിസം വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ അറിയേണ്ടതില്ല, പക്ഷേ ഡീപ്പ് ഫേക്ക്, തെറ്റായ വിവരങ്ങൾ, AI സഹായത്തോടെയുള്ള ഗവേഷണം എന്നിവ കൈകാര്യം ചെയ്യാൻ അറിയണം. ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിക്ക് ന്യൂറൽ നെറ്റ്വർക്ക് സമവാക്യങ്ങൾ പഠിക്കേണ്ടതില്ല, പക്ഷേ AI ടൂളുകൾ ഉപയോഗിച്ച് സാമ്പത്തിക വിശകലനം, ഓഡിറ്റ് റിസ്ക്, ഡാറ്റ വിഷ്വലൈസേഷൻ എന്നിവ ചെയ്യാൻ അറിയണം. AI സാക്ഷരത എന്നത് കോഡിംഗ് സാക്ഷരത മാത്രമല്ല, അത് ടൂൾ ഇൻഫ്ലുവൻസി, വിമർശനാത്മക ചിന്ത, ധാർമ്മികത, മേഖലയിലെ പ്രയോഗം എന്നിവയാണ്. പരീക്ഷകളിൽ AI കൊണ്ടുവരുന്നതിന് മുമ്പ് പരീക്ഷാ സംവിധാനം ഡിജിറ്റൈസ് ചെയ്യണം. AI സഹായത്തോടെയുള്ള മൂല്യനിർണയം നല്ല ആശയമാണ്. ചോദ്യപേപ്പർ നിർമ്മാണത്തിൽ AI ഉപയോഗിക്കാം. പ്ലേജിയറിസം കണ്ടെത്തുന്നതിൽ AI സഹായിക്കും. പക്ഷേ പേപ്പർ അധിഷ്ഠിതവും വിഘടിതവുമായ മാനുവൽ വർക്ക് ഫ്ലോയുടെ മുകളിൽ AI കൊണ്ടുവന്നാൽ ഇരട്ടിപ്പണിയാകാനാണ് സാധ്യത. ആദ്യം ചെയ്യേണ്ടത് ഡിജിറ്റൽ ചോദ്യബാങ്ക്, സുരക്ഷിതമായ ചോദ്യപേപ്പർ നിർമ്മാണ വർക്ക് ഫ്ലോ, ഡിജിറ്റൽ മൂല്യനിർണയ പൈപ്പ്ലൈൻ, പരീക്ഷാഫല പ്രക്രിയയുടെ ഓട്ടോമേഷൻ, പ്ലേജിയറിസം കണ്ടെത്തൽ, ഓഡിറ്റ് ട്രയൽ, ഡാറ്റ സംരക്ഷണ ചട്ടക്കൂട്. ഇവ വന്നതിനു ശേഷം AI മൂല്യനിർണയം സ്വാഭാവികമായി വരാം. ടൈംലൈനും മെട്രിക്സും വേണം. വാഗ്ദാനം മാത്രം പോരാ, പൊതുജനങ്ങളോടുള്ള ഉത്തരവാദിത്തം വേണം. വർഷമൊന്ന് AI സാക്ഷരത പൈലറ്റ് പ്രൊജക്ട് കുറഞ്ഞത് 50 കോളേജുകളിൽ തുടങ്ങണം. കെയറിന് വ്യക്തമായ അധികാരം, ഡയറക്ടർ, പ്രാഥമിക ബജറ്റ് എന്നിവ വേണം.

0: വർഷം രണ്ടിൽ കുറഞ്ഞത് 5 ജില്ലകളിൽ AI ഹബ് ആൻഡ് സ്പോക്ക് മാതൃക പ്രവർത്തിക്കണം. സ്റ്റെം ഇതര ഘടകങ്ങൾ തയ്യാറാക്കണം. വർഷം 3 എല്ലാ സംസ്ഥാന സർവകലാശാലകളിലും AI സാക്ഷർ നിർബന്ധമാക്കണം. കുറഞ്ഞത് 200 വ്യവസായ പ്രൊഫഷണലുകൾ അഡ്ജങ്ക്ഡ് ഫാക്കൽറ്റി ശൃംഖലയിൽ വരണം. വർഷം 5 കേരളത്തിലെ ഓരോ കോളേജ് ബിരുദധാരിക്കും സാക്ഷ്യപ്പെടുത്തിയ AI വൈദഗ്ധ്യം ലഭിക്കണം. AI സഹായത്തോടെയുള്ള സംവിധാനങ്ങൾ പരീക്ഷാബല താമസം കുറയ്ക്കുന്നതിൽ അളക്കാവുന്ന സ്വാധീനം കാണിക്കണം. UDFന്റെ വിദ്യാഭ്യാസത്തിലെ AI കാഴ്ചപ്പാട് ഗൗരവമുള്ളതാണ്. പക്ഷേ അധ്യാപകർ, ഇൻഫ്രാസ്ട്രക്ചർ, സ്ഥാപനങ്ങൾ തമ്മിലുള്ള ആവർത്തനം തുടങ്ങിയവ മുന്നിൽ കണ്ട് പരിഹരിച്ച് മുന്നോട്ടു പോയില്ലെങ്കിൽ കോളേജുകളിൽ സെൻ ബോർഡുകൾ മാത്രം ബാക്കിയാവും.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ കവർ സ്റ്റോറി. UDF മാനിഫെസ്റ്റോയും കേരളത്തിലെ വിദ്യാഭ്യാസ ഭാവിയും. രചന സി മുഹമ്മദ് അജ്മൽ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ജീവിതത്തിന് വെളിച്ചമേകുന്ന പാഠങ്ങളുമായി പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ അവതരിപ്പിക്കുന്നത് അബ്ദുറൗഫ് അലിക്കമി.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ശർഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഏതൊരു വ്യക്തിയിലും ഗുണപാഠങ്ങൾ രണ്ടിലൊരു രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന്, അതുപോലെ ആകണം. രണ്ടാമത്തെ, അതുപോലെ ആകരുത് എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരുപാട് ചരിത്രങ്ങൾ കാണാം. ഞാനതിൽ പ്രത്യേകമായി എടുക്കുന്നത് സഹോദരിമാർക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ചില പാഠങ്ങൾ മാത്രമാണ്. അതിൽ ഒറ്റൊരു ഉദാഹരണം, ഹവ്വാ ബീവി. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചാൽ ഏത് വലിയ ശിക്ഷയും ആർക്കും, ഏത് വലിയ ആൾക്കും എത്ര വലിയ ശിക്ഷയും ലഭിക്കാം എന്നുള്ളതിനൊരു ഉദാഹരണം ഹവ്വാ ബീവിയുടെ ജീവിത പാഠങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിപാദിക്കുന്ന ആയത്തുകളുണ്ടല്ലോ, വഖുല്ലാ യാ ആദമു. ആദം നബി അലൈഹി ഇസ്സലാമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഉസ്കുൻ അൻത വസൗജുകൽ ജന്നത, നീയും നിന്റെ ഇണയും എന്തു ചെയ്തോ, ഈ സ്വർഗത്തിൽ വസിച്ചോ. വകുലാ മിൻഹാ റഗദ, എല്ലാം കഴിക്കാം, എന്തും ഭക്ഷിക്കാം. ഹൈസ് ഷുഥുമാന്നാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒക്കെ ഭക്ഷിച്ചോളിയും. വലാ തഖറബ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ, ആ ഒരു മരത്തിൻ്റെ അരികിലേക്ക് അടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. ഫതകൂനാ മിനൽ ളാലിമീൻ, നിങ്ങളെങ്ങാനും അങ്ങനെ ചെയ്താൽ നിങ്ങൾ അക്രമികളിൽ ഉൾപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, എന്താണ് അവിടെ ഉണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചോളാൻ പറഞ്ഞു, ഒറ്റ കാര്യം മാത്രം തടുത്തു. അതെന്താ? വലാ തഖറബ ഹാദിഹി ശജറ, ആ മരത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിപാദിച്ചു. പക്ഷേ പിശാചി എന്ത് ചെയ്തു? ആ വിഷയത്തിൽ എല്ലാവരുടെയും വീക്കായിട്ടുള്ള പോയിന്റുകളിലാണ്, മേഖലകളിലാണ് പിശാജ് ഇടപെട്ടത്. പിശാജ് അവിടെ തന്നെയാണ് ഇടപെട്ടത്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഫവസ്വസ ലഹുമശ്ശൈത്താനു, ശൈത്താന് ആശയക്കുഴപ്പമുണ്ടാക്കി എന്നുള്ളതാണ്. ആശയക്കുഴപ്പമുണ്ടാക്കി എന്നിട്ട് ആയത്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ലാസ്റ്റ് കാണാൻ കഴിയും, നിങ്ങളോട് ആ ഒരു മരത്തിൽ നിന്ന് മാത്രം ഭക്ഷിക്കരുത്, ബാക്കിയൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടൊക്കെ ഉണ്ട്, ആ മരത്തിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണെന്നറിയോ?
3: വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറ,
2: എന്തുകൊണ്ടാണ്? ഇല്ലാൻ തഖൂനാ മലക്കൈനി ഔ തഖൂനാ മിനൽ ഖാലിദീൻ, നിങ്ങൾ മലക്കുകളാകാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ സ്വർഗത്തിൽ ശാശ്വതരായി ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹ് ആദ്യം പറഞ്ഞെന്താ, നിങ്ങളിവിടെ ജീവിച്ചോ എന്നാണ്. പിശാചിന് അത്ര രസിച്ചില്ല അത്. പിശാജ് പറഞ്ഞു, നിങ്ങൾ ആ മരത്തിൽ നിന്ന് ആ പഴവർഗ്ഗങ്ങൾ ഭക്ഷിക്കരുത് എന്ന് റബ്ബ് പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾ മലക്കുകളാവാതിരിക്കാനും നിങ്ങളിവിടെ ശാശ്വതരായി ജീവിക്കാതിരിക്കാനും വേണ്ടിയാണ് അല്ലേ. എന്താ ഉണ്ടായത് പ്രിയപ്പെട്ടവരെ? അവിടെ അവരാ മരത്തിൻ്റെ അടിയിൽ പോയി, അവരാ മരത്തിൻ്റെ അരികിൽ പോയി റഹ്മാന റബ്ബിൻ്റെ ആ ഒരു ശിക്ഷ അല്ലേ, വലിപ്പ ചെറുപ്പങ്ങളില്ല, ആര് തെറ്റ് ചെയ്താലും ശിക്ഷ ലഭിക്കുമെന്നുള്ളൊരു വലിയൊരു പാഠം കൂടി നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, എല്ലാം നൽകി. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ അതല്ലേ, ഒരുപാട് എല്ലാ കാര്യങ്ങളും ഹലാലാണ് അല്ലേ, എല്ലാം നമുക്ക് മുബാഹാണ്, അനുവദനീയമാണ്. ചില കാര്യങ്ങൾ മാത്രമാണ് അള്ളാഹു വിലക്കിയത്. അതിലേക്കാണ് മനുഷ്യൻ പലപ്പോഴും ആഗ്രഹിക്കലും അത് നേടിയെടുക്കാനാണ് പലപ്പോഴും മനുഷ്യൻ അവൻ്റെ എല്ലാവിധ പരിശ്രമങ്ങൾ ചെലവഴിക്കലും എന്നുള്ളത്. ഖേദകരമാണ് ആ വിഷയം അല്ലേ. നോക്കിയേ, ഏത് കാര്യമാണ് റഹ്മാനായ റബ്ബ് നമുക്ക് വിലക്കിയത്? വിലക്കിയ കാര്യങ്ങളൊക്കെ ഒന്നില്ലെങ്കിൽ ദുനിയാവിൽ തന്നെ മറ്റൊരു സമയത്ത് നമുക്ക് അനുവദനീയമാക്കി തരുന്നു, അതല്ല എങ്കിൽ നാളെ പാരത്രിക ലോകത്ത് ഇതിനേക്കാൾ സുന്ദരമായ രൂപത്തിൽ റഹ്മാനായ റബ്ബ് അത് അനുവദിച്ചു തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് വലാ തഖറബു സിന, നിങ്ങൾ സിനയോട് അടുക്കരുത്, വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. എന്നാൽ ആ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ഒരു പ്രായമാകുമ്പോൾ അല്ലേ, ഒരു വിവാഹത്തിനെ ആ ഒരു പ്രായമാകുമ്പോൾ റഹ്മാനായ റബ്ബ് എന്തൊരു കാര്യത്തെയാണോ അള്ളാഹു ഹറാമാക്കിയത് ആ കാര്യം തൻ്റെ ഇണയിലൂടെ അള്ളാഹു ഹലാലാക്കുകയാണ്. അപ്പോൾ ആ ഒരു വിഷയങ്ങളിലൊക്കെ നമുക്ക് നല്ലൊരു ശ്രദ്ധ ഉണ്ടാകണം. ഗുണപാഠങ്ങളാണ് ഇത്തരം ചരിത്രങ്ങളും ഇത്തരം അമ്പിയാക്കളുടെയൊക്കെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതെന്താ, വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക നഅമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, താങ്കൾക്കും താങ്കളുടെ മുമ്പെയുള്ള പ്രവാചകന്മാർക്കൊക്കെ ഞാൻ ദിവ്യബോധന നൽകിയത് എന്തായിരുന്നു, നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും. പ്രവാചകന്മാരോടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരിൽ ഉൾപ്പെടും എന്നുള്ളതാണ്. നിങ്ങൾ നഷ്ടക്കാരിൽ ഉൾപ്പെടും. ഇനി പ്രവാചകന്മാരുടെ ഒക്കെ പേര് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിപാദിച്ചതിന് ശേഷം പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും, വലോ അശ്റക്കോ ലഹബിത അൻ ഉമ്മാ കാനൂ യഅമലൂൻ. അവരെങ്ങാനും ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പൊളിച്ചു കളയുമെന്നുള്ളതാണ്. ഇതൊക്കെ നമുക്കുള്ള ഗുണപാഠങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഇനി നോക്കിയേ, നൂഹ നബി അലൈഹിസ്സലാമയുടെ ഭാര്യ, ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഭാര്യ, അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും വലിയ അവിശ്വാസികൾക്ക് ഉദാഹരണമായിട്ട് പരിചയപ്പെടുത്തിയത് ഇവരുടെ ഭാര്യമാരാണ്. എന്നാൽ ഇവരാരാ, നൂഹ നബി ആരാ, ലൂത്ത് നബി ആരാ, പ്രിയപ്പെട്ടവരെ, എത്ര നല്ല സന്മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച മഹാവ്യക്തിത്വങ്ങളും പ്രവാചകന്മാരും അല്ലേ. പക്ഷെ അവരുടെ ഭാര്യമാരെന്തായി പോയിട്ടുണ്ട്, വെടക്കായി പോയിട്ടുണ്ട്. അവരെ മാതൃകായോഗ്യരല്ല, അവരെ നമുക്ക് മാതൃകയാക്കാനോ റോൾ മോഡലാക്കാനോ പാടില്ല. അല്ല പറയാണ്, ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറോ, ളറബല്ലാഹു മസലൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദാഹരണം പറയണം ആർക്ക് വേണ്ടിയിട്ട്, ലില്ലദീന കഫറു ഇംറഅത നൂഹിം വഇംറഅത ലൂത്. നൂഹ് നബി അലൈഹിസ്സലാമയുടെയും ലൂത്ത് നബി അലൈഹിസ്സലാമയുടെയും ഭാര്യമാരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഉദാഹരണം പറയണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഉദാഹരണം പറയുന്നത്? കഫറു എന്നാണ് അല്ലാഹു പ്രയോഗിച്ചത്. കഫറു എന്ന് പറഞ്ഞാൽ എന്താ, അവിശ്വാസികൾക്ക് ഉദാഹരണമായി പറയാം. എന്നിട്ട് ആ ആയത്തിൻ്റെ ബാക്കി എന്താണെന്നറിയോ? അതാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ, അവർ ഇരുപേരും തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ എന്നാണ്, സാലിഹീങ്ങളായിട്ടുള്ള നമ്മുടെ അടിമകളുടെ അല്ലേ ഭാര്യമാരാണവർ, പ്രവാചകന്മാരുടെ ഭാര്യമാരാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ അവരെ നമുക്ക് മാതൃകയാക്കാൻ കഴിയില്ല. നമ്മൾ പലപ്പോഴും പറയലുണ്ട്, ഭർത്താക്കന്മാർ നന്നായതുകൊണ്ട് നമ്മൾ നന്നാകും, അങ്ങനെയല്ല. നമ്മുടെ ഖബറിലേക്കുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട്. നിങ്ങൾ അടുത്തൊരു ചരിത്രം നോക്കിയേ, മഹദി മാസിയാബിയുടെയാണ്. ആസിയ ബീവി ആരുടെ ഭാര്യയെ, ഫിറൌനിൻ്റെ ഭാര്യയാണ് അല്ലേ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല ഫിറൌനിൻ്റെ ഭാര്യയായ ആസിയ ബീവിയെയാണ് ലോകത്തുള്ള വിശ്വാസിനികൾക്ക് മാതൃകയായി പരിചയപ്പെടുത്തുന്നത്. വലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിറൌൻ, ഇംറഅത ഫിറൌൻ, ഫിറൌനിൻ്റെ ഭാര്യ എന്തിനാ ഉദാഹരണം, ആമനൂന വിശ്വാസികൾക്കുള്ള ഉദാഹരണം, വിശ്വസിച്ചവർക്കുള്ള ഉദാഹരണമാണ്. അപ്പോൾ നല്ല ഫിറൌനാരാ, ലോകം കണ്ട ഏറ്റവും വലിയ അതിക്രമിയാണ്, അക്രമിയാണ്, അള്ളാഹിനെ അള്ളാഹിൻ റസൂലിനെ കളിയാക്കിയ വ്യക്തിയാണ്, അഹങ്കാരം അല്ലേ, മൂച്ചീര് കയറിയ ആളെന്നൊക്കെ പറയുമല്ലോ, അത്ര വലിയ അവസ്ഥയിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഫിറൌൻ. ആ ഫിറൌൻ്റെ ഭാര്യയാണ് ഏറ്റവും നല്ല മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും നല്ല ഉദാത്തമായ മാതൃകയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുന്നത്. മറിയം ബീവിയുടെ ജീവിത ചരിത്രം നോക്കിയ പ്രിയപ്പെട്ട സഹോദരിമാരെ, മറിയം ബിനത്ത് ഇംറാൻ അല്ലത്തി അഹ്സനത് ഫർജഹ, അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്ത് തുടങ്ങാണ് സൂറത്ത് തഹ്രീമിൻ്റെ വചനങ്ങളിലൂടെ. മറിയം ബീവി അലൈഹിസ്സലാമയിലെ അഹ്സനത് ഫർജഹ എന്നുള്ള ആ ഗുഹ്യാവയത്തെ ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിച്ചവർ, മലക്ക് വരുമ്പോഴടക്കം അല്ലേ, മലക്ക് വരുമ്പോഴടക്കം കാലത്ത് ഇന്നി അഊദു ബിറഹ്മാനി മിൻക, നിന്നെ തൊട്ട് ഞാൻ റഹ്മാനായ റബ്ബിനോട് അല്ലേ ശരണം ചോദിക്കുന്നു. ശരണം മലക്ക് വരികയാണ്, മലക്കാന്ന് അറിയില്ല, അടുത്തേക്ക് വരുമ്പോഴടക്കം മഹദി ഉമ്മയുടെ ആ ഒരു ജീവിതത്തിൽ നിന്ന് കടന്നു വന്ന ആ ഒരു സംസാരം നമുക്ക് വലിയ പാടാണ്. അന്യപുരുഷന്മാരുമായി ഇടപഴകുന്ന കലരുന്ന അല്ലെ, ഒരു ലക്കും ലഗാനുമില്ലാതെ അവരുമായി സംസാരിക്കുന്ന പ്രേമമെന്നോ, അല്ലെങ്കിൽ ഭർത്താവിനെ വഞ്ചിച്ച് അന്യപുരുഷന്മാരോട് കൊഞ്ചിക്കൊടയുക, ഇത് ഈ ഒരു ഇന്നത്തെ അവസ്ഥയ്ക്ക് വലിയൊരു മാതൃകയാണ് മറിയം ബീവി. ഞാൻ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ഭാര്യ, കുടുംബക്കാർ അദ്ദേഹത്തിന് വലിയ പരീക്ഷണം ഉണ്ടായില്ലേ, ആ പരീക്ഷണം ഉണ്ടായ സമയത്ത് കുടുംബക്കാരെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ ഒഴിവാക്കി പോയിട്ടുണ്ട്, എല്ലാവരും ഒഴിവാക്കിപ്പോയി. അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ള ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ. നിങ്ങൾ നോക്കണം, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുഹയിൽ വസിക്കാൻ വേണ്ടി പോയല്ലോ, ഇബാദത്ത് ചെയ്യാനും മറ്റുമൊക്കെ. റസൂലിൻ്റെ ഒരു ശൈലിയായിരുന്നു അത. ആ സമയത്താണ് വഹി ഇറങ്ങുന്നത്, ഇഖ്റാ, നീ വായിക്കണം. റസൂലുള്ള പേടിച്ചിട്ടുണ്ട്, റസൂല പേടിച്ചിട്ടുണ്ട്. സമ്മിലൂനി യാ ഖദീജ, ഖദീജ ഇന്നൊന്ന് പുതച്ചു മൂടണം, പുതപ്പിട്ട് മൂടണം എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നിങ്ങളാകെ മനുഷ്യനും കൂടി അടങ്ങാറാക്കാൻ വേണ്ടി വരും എന്നുള്ള ആ ഒരു പ്രയോഗമല്ല ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ഭാഗത്തു നിന്ന് കടന്നു വന്നത്. റസൂലെ, നിങ്ങൾ ഇന്നന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണല്ലോ, നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കലുണ്ട്, കുടുംബബന്ധം പുലർത്തുന്ന ഊട്ടിയുറപ്പിക്കുന്ന വ്യക്തിയൊക്കെയാണ് എന്ന് പറഞ്ഞ് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ വലിയ ആശ്വാസത്തിൻ്റെ വാചകങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരം ചരിത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുക. അസ്മാ ബിൻത് അബി ബക്കർ അല്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹ അൻഹുവിൻ്റെ മകളായിട്ടുള്ള അസ്മാ റളിയല്ലാഹു തആല അൻഹ ഹിജ്റ വേളയിൽ സൗർ ഗുഹയിലേക്ക് 3 ദിവസം ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, ആ ഒരു മഹദിക്ക് അല്ലെ വലിയൊരു ആദരവ് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ കിട്ടിയത്, വലിയൊരു ആദരവ്, ഭക്ഷണം എത്തിച്ചു കൊടുത്തതാണ്. എൻ്റെ വാപ്പ ഞങ്ങളൊക്കെ നോക്കാതെ ഹിജ്റ പോയിക്കാണ് എന്നല്ല പറഞ്ഞത്. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് വലിയൊരു ഗുണപാഠമുണ്ട്. ആയിഷ ബീവിയിൽ നിന്ന് ഗുണപാഠമുണ്ട്, ഫാത്തിമ ബീവിയിൽ നിന്ന് ഗുണപാഠമുണ്ട് അല്ലേ. അവരൊക്കെ ദീനീ വിഷയങ്ങളിലും അവരുടെ ഭർത്താക്കന്മാരോട് പെരുമാറുന്ന രംഗത്തും സമൂഹത്തിൽ ഇടപഴകുന്ന രംഗത്തും ദീന് പഠിക്കുന്ന രംഗത്തും ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗത്തും ഒക്കെ ഒരുപാട് മാതൃകകൾ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇവരിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സുമയ്യ ബിബി റളിയല്ലാഹു തആല അൻഹയാണ് ആ ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദ്. ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇമാം ഷാഫിഈ റഹ്മഹുള്ളയുടെ ഉമ്മ, ഇമാം ബുഖാരി റഹ്മഹുള്ളയുടെ ഉമ്മ, ഇമാം ഷെയ്ഖ് ജീലാനി റഹ്മഹുള്ളയുടെ ഉമ്മ, ഇവരുടെയൊക്കെ ഉമ്മമാരാണ് ഇവരെയൊക്കെ പഠിപ്പിച്ച് ആലിമീങ്ങളാക്കിയത് എന്ന് ചരിത്ര അധ്യാപനങ്ങളിൽ വായിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. എന്നാലേ ആരെപ്പോലെ ആകരുത് എന്നുള്ള ഗുണപാഠം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം സുന്ദരമാവുക, നമ്മുടെ ജീവിതം ആനന്ദകരമാവുക എന്നുള്ളതാണ്. ഖൻസാ റളിയല്ലാഹു തആല അൻഹയാണ് പ്രവാചകൻ്റെ സദസ്സിലേക്ക് വന്നൊരു ഒരു ഉമ്മയും പിഞ്ചു പൈതലും ബിരിയാണ് പരിചയമായിട്ട് ഉപയോഗിക്കാട്ടോ. ഖൻസാ റളിയല്ലാഹു തആല അൻഹ ഇസ്ലാമിന് വേണ്ടിക്കൊണ്ട് എന്തായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ്റെ സദസ്സിലേക്ക് വന്നിട്ടൊരു ഉമ്മ ഒരു പിഞ്ചു പൈതലിനെ കാണിച്ചിട്ട് ഇതേ ഈ മോനെ പരിചയമായി ഉപയോഗിക്കാമെന്ന്, അതേ മോനെ വേണ്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ലിവിൻ ടുഗദറിലുള്ള ഒരു ബന്ധം കൊണ്ട് ഉണ്ടായ കുട്ടിയൊന്നല്ല, ഇതല്ലാൻ്റെ മാർഗത്തിൽ ഈ പൊന്നു മോനെ നൽകാൻ ഞാൻ ഒരുക്കമാണ് എന്നുള്ള ആ ഒരു ചിന്ത, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അല്ലേ. ഒരുപാട് ഗുണപാഠങ്ങളാണ്. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ 19-ാമത്തെ വയസ്സിൽ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലേ ഫത്വ കൊടുക്കുന്ന വലിയൊരു മഹദിയായി മാറിയിട്ടുണ്ട് എന്നുള്ള. ഇന്നത്തെ നമ്മളെ 19 വയസ്സിൻ്റെ അവസ്ഥ എന്തായിരുന്നു, യോയോ കാലഘട്ടമാണ് അല്ലേ. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും, ദീനനുസരിച്ച് ജീവിക്കാനോ എന്തേ, ഇവിടെ ഒരു സ്വാതന്ത്ര്യമില്ല. ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെ ഇത് മാത്രം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മതി, എന്താ ഇത് ഭയങ്കര ടൈറ്റല്ലേ, ഭയങ്കര കുടുസതല്ലേ എന്നൊക്കെ നമ്മൾ പറയരുത്. ഐഷബി 19-ാമത്തെ വയസ്സിലാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ ജീവിതത്തിൽ ഇത്ര വലിയ പാഠവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ചത് എന്നുള്ളതാണ്. സയ്യിദ് ഇബ്നു മുസയ്യിബ് റഹിമഹുള്ളയുടെ മകൾ പണ്ഡിതയായിരുന്നു. തൻ്റെ ഭർത്താവിന് ദീൻ പഠിപ്പിച്ചു കൊടുത്തത് അവരായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ആരെപ്പോലെ ആവണം, ആരെപ്പോലെ ആവരുത് എന്നുള്ള ഗുണപാഠങ്ങൾ നമുക്ക് ഈ ചരിത്രത്തിലുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിതം ക്രമീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ജീവിത പാഠങ്ങൾ. അവതരിപ്പിച്ചത് അബ്ദുറൌഫ് അലിക്കമി.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളെ, ഖുർആൻ പാരായണങ്ങളാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഹാതിം അൽ മാലിക്.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
2: വമാ ഖലഖ്നാ സ്

0: ജസാക്കും അല്ലാഹു ഖൈറ. മധുരം ഖുർആനിൽ നിന്ന് വിശുദ്ധ ഖുർആനിലെ സൂറ അദ്ദുഖാനിൽ നിന്നും 38 മുതൽ 59 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഹാത്തിം അൽ മാലിക്കി.
1: ശ്രോതാക്കൾ ഏവരും ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഡയലോഗ്. നവനാസ്തികർ ഇസ്ലാമോ ഫോബുകൾ മാത്രമല്ല. ഡയലോഗിലെ ഡോക്ടർ അബ്ദുള്ള ബാസിൽ സിബിയുടെ സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും. നിരീശ്വരവാദികളായ നാസ്തികരായ ആളുകൾ അവരെപ്പറ്റി സ്വയം തന്നെ വിശേഷിപ്പിക്കാറുള്ളത്, ഞങ്ങളെല്ലാ മതത്തിൽ നിന്നും മുക്തി പ്രാപിച്ചവരാണ്, മതത്തിൻ്റെ വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചവരാണ് ഞങ്ങൾ, ഞങ്ങൾക്ക് ഒരു മതത്തോടും പ്രത്യേകിച്ചൊരു സ്നേഹമോ പ്രത്യേകിച്ചൊരു വിരോധമോ ഒന്നും ഇല്ല എന്നുള്ളതാണ് അവർ പൊതുവെ പറയാറുള്ളത്. പക്ഷേ ഇതെത്രത്തോളം ശരിയാണ് എന്നുള്ളത് അവരുടെ പ്രവൃത്തികളും അവരുടെ സംസാരങ്ങളും പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാകുന്നൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഒരു മതത്തോടും പ്രത്യേകിച്ച് കൂടുതൽ വിരോധമൊന്നുമില്ല എന്ന് അവകാശപ്പെടുമെങ്കിലും അവർ നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തന്നെയാണ് എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. അവർ തന്നെ അവർക്ക് പോലും അത് നിഷേധിക്കാൻ സാധിക്കാറില്ല. പൊതുവെ ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ പറയാറുള്ളത്, ശരിയാണ് ഞങ്ങൾ ഇസ്ലാമിനെ കൂടുതലായി എതിർക്കുന്നുണ്ട്, പക്ഷെ അതൊരിക്കലും മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല, മുസ്ലിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളൊന്നുമല്ല, ഞങ്ങൾ ഇസ്ലാമിൻ്റെ ആശയത്തെയാണ് എതിർക്കുന്നത്, ആദർശപരമായ എതിർപ്പാണ് ഞങ്ങൾക്കുള്ളത്, അത് കൂടുതലാണെന്നുള്ളത് ശരിയാണ് എന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. ഈ ഒരു കാര്യം ശരിയാണെങ്കിൽ ഈ ഒരു ന്യായം നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കാവുന്നൊരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ചും ഈ 21-ാം നൂറ്റാണ്ടിലും ഇത്തരം ലിബറൽ ആശയങ്ങളോട്, മോഡേണിറ്റിയോട്, ആധുനികതയോട് ആദർശപരമായി നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിനോട് ചെറുത്തു നിൽക്കുന്നത് പ്രധാനമായും ആശയപരമായി ഇസ്ലാം തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമിനെ കൂടുതലായി എതിർക്കുന്നു, ഇസ്ലാമിനെതിരായ പ്രചാരണങ്ങൾ കൂടുതൽ നടക്കുന്നു ആദർശപരമായി എന്നുള്ളത് നമുക്ക് ആ നിലക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇതാണോ യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ ആദർശപരമായിട്ടാണോ ഇവർ എതിർക്കുന്നത്, അതല്ല മുസ്ലിങ്ങളോടുള്ള വിരോധവും വെറുപ്പും വിദ്വേഷവുമാണോ ഇവർ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുള്ളത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആഗോളതലത്തിൽ തന്നെ എടുക്കാം. ആഗോള നവനാസ്തികരുടെ കുതിരപ്പടയാളിയെന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന സാം ഹാരിസ്, അദ്ദേഹത്തിൻ്റെ ഒരു വാചകം നിങ്ങൾക്ക് കാണാം. വി ഷുഡ് പ്രൊഫൈൽ ഓൾ മുസ്ലിം ആൻഡ് ദോസ് ഹു ആർ കൺസീവബ്ലി ലുക്ക് ലൈക്ക് എ മുസ്ലിം. നമ്മൾ മുസ്ലിങ്ങളായ എല്ലാവരെയും പ്രൊഫൈൽ ചെയ്യണം, അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. മുസ്ലിങ്ങളെ മാത്രമല്ല, മുസ്ലിങ്ങളാണെന്ന് തോന്നിപ്പിക്കുന്ന ആളുകളെ അടക്കം നമ്മൾ നിരീക്ഷിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഇസ്ലാമിനെ ആദർശപരമായിട്ടാണോ എതിർത്തിട്ടുള്ളത്, അതല്ല മുസ്ലിങ്ങൾക്കെതിരായ വെറുപ്പും ഭയവും ഉണ്ടാക്കിയെടുക്കുകയാണോ ചെയ്തിട്ടുള്ളത്, വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്. മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ഒരു അപരവൽക്കരണം, ഒരു തെറ്റായ ചിന്ത, അവരെ നമ്മളെപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കേണ്ട എന്തോ വലിയ ഭീകരവാദികളാണവർ എന്നുള്ള ചിന്ത തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഇവർ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു സംസാരം നമുക്ക് കേൾക്കാം. അതിൽ അദ്ദേഹം പറയുന്നതെന്നു ചോദിച്ചാൽ, ഈ മുസ്ലിങ്ങൾ ഈ സമൂഹത്തിൽ ഇനി നമുക്ക് ആവശ്യമില്ല, എന്തിനാണ് ഇനിയും മുസ്ലിങ്ങൾ, എന്ത് ഉപകാരമാണ് മുസ്ലിങ്ങളെ കൊണ്ടുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് കേട്ടോളൂ.
3: What is the point of having more Muslims in your society? It seems perfectly rational to say we don't want any more. We have enough, right? And certainly increasing the percentage is not a help to anyone who loves freedom of speech and anything else, any of the other liberal values that you and I just spoke.
2: കേട്ടില്ലേ അദ്ദേഹം പറയുന്നത്, നമ്മൾ സമൂഹത്തിൽ ഇനി നമുക്ക് മുസ്ലിങ്ങളെ ആവശ്യമില്ല, ഇനി കൂടുതൽ മുസ്ലിങ്ങളെ നമുക്ക് ആവശ്യമില്ല, ഇപ്പോൾ ഉള്ളത് തന്നെ ധാരാളമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ലിബറൽ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ മുസ്ലിങ്ങളെ കൊണ്ട് ഒരു ഉപകാരവുമില്ല. ഇത് ആദർശപരമായ ആക്രമണമാണോ, അതല്ല മുസ്ലിങ്ങളോടുള്ള ശത്രുതയാണോ, വളരെ കൃത്യമായി നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യമെന്നുള്ളത്. ഇനി കേരളത്തിലേക്ക് വരാം, ഇന്ത്യയിലേക്ക് വരാം. ഇതേ കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആശയപരമായ എതിർപ്പ് മാത്രമല്ല, മുസ്ലിങ്ങളെക്കുറിച്ച് അപരവൽക്കരണവും അതുപോലെ തന്നെ അവരെക്കുറിച്ചുള്ള തെറ്റായ ചിന്താഗതിയും പ്രസരിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യമായ വല്ല അജണ്ടയും ഇവർക്കുണ്ടോ എന്നത് തന്നെ സംശയമാണ്. കേരളത്തിലെ ഇസ്ലാം വിമർശക തൊഴിലാളിയായി നടക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച ഒരു വാചകമാണ് നിങ്ങൾ കാണുന്നത്, മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത് ആശയപരമായ എതിർപ്പാണോ, ആശയപരമായ ആക്രമണമാണോ, അതല്ല മുസ്ലിങ്ങൾക്കെതിരായ വെറുപ്പുൽപാദനമാണോ? വളരെ കൃത്യമായി വ്യക്തമല്ല കാര്യം. മുസ്ലിങ്ങൾ മനുഷ്യരാവാത്തതിൻ്റെ പ്രശ്നം ഇതേത് സന്ദർഭത്തിലാണ് പറഞ്ഞത് എന്നുള്ളതുകൂടി നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഉത്തരേന്ത്യയിൽ ഫാസിസ്റ്റുകൾ മുസ്ലിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നതിനോടുള്ള പ്രതികരണമായിട്ടാണ് ഇദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. മുസ്ലിങ്ങൾ മനുഷ്യരാവാത്തതിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് അവരിങ്ങനെ ആക്രമിക്കപ്പെടുന്നത് എന്ന് പറയാൻ മാത്രം ഇടുങ്ങിയ ചിന്താഗതി, ഈ വെറുപ്പ് പ്രസരണം, ഇത് ആശയപരമായ ആക്രമണമാണോ അതല്ല മുസ്ലിങ്ങൾക്കെതിരായ വെറുപ്പ് ഉൽപ്പാദനമാണോ എന്നുള്ളത് എത്ര കൃത്യമായി നമുക്ക് മനസ്സിലാകും. മാത്രമല്ല, മുസ്ലിങ്ങളോടുള്ള വെറുപ്പും വിദ്വേഷവും ഇങ്ങനെ പ്രസരിപ്പിക്കുക മാത്രമല്ല, അതിനുവേണ്ടി ആരുമായും കൂട്ടിച്ചേരാം എന്നുള്ളതാണ് ഇവരുടെ നയം. നമ്മുടെ നാട്ടിലെ സംഘപരിവാർ ഫാസിസ്റ്റുകളുമായി വരെ ഈ മുസ്ലിങ്ങളുടെ ഉന്മൂലനം എന്നുള്ള ഉദ്ദേശത്തിനു വേണ്ടി കൂട്ടുചേരാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. നിങ്ങൾക്ക് കാണാം, ഒരു ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ ഒരു പ്രോഗ്രാമാണിത്. ആ പ്രോഗ്രാമിൽ അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ആർക്ക്? കേരളത്തിലെ ഒരു നാസ്തികർ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഒരു ഇസ്ലാം വിമർശകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രോഗ്രാം നടത്തുകയാണ്. അതിൻ്റെ ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഹിന്ദു ഐക്യവേദി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് നാസ്തികരായ ആളുകൾക്കാണ്, യുക്തിവാദികളായ ആളുകൾക്കാണ്. വേറൊരു പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം നോട്ടീസ് നിങ്ങൾക്ക് കാണാം. കേരളത്തിൽ മുസ്ലിങ്ങൾക്കെതിരായ വെറുപ്പ്, വിഷം, അത് പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന, അത് ചീറ്റിക്കൊണ്ടിരിക്കുന്ന ശശികല ടീച്ചർ, ആ ശശികല ടീച്ചറുടെ കൂടെ വേദി പങ്കിട്ടുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്നത് സ്വതന്ത്ര ചിന്തകരെന്ന്, നാസ്തികരെന്ന്, യുക്തിവാദികളെന്ന് സ്വയം അവകാശപ്പെടുന്ന രണ്ടുപേരാണ് അവിടെ പോയിരുന്ന് ആ അവരുടെ കൂടെ ചേർന്നിരുന്നുകൊണ്ട് ഈ വെറുപ്പ് ഉൽപ്പാദനത്തിനും വെറുപ്പ് പ്രസരണത്തിനും കൂടെ നിൽക്കുന്നത് എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നിഷേധിക്കാൻ സാധ്യമാണോ? ഒരിക്കലുമല്ല. മാത്രമല്ല, ഈ ഫാസിസ്റ്റുകളെ പുകഴ്ത്തിക്കൊണ്ട്, നരേന്ദ്രമോദിയെ പോലും പുകഴ്ത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ പോലും ഇവർക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ആരുമായും കൂട്ടുചേർന്നുകൊണ്ട്, ഏത് ചെകുത്താനോട് കൂട്ടുചേർന്നുകൊണ്ടാണെങ്കിലും മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യണം, മുസ്ലിങ്ങൾക്കെതിരായ മുസ്ലിങ്ങളെ ഈ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടണം എന്നുള്ള ചിന്തയാണ് ഇവരെ നയിക്കുന്നത്. ഇതിനുവേണ്ടി ഇവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ എത്രമാത്രം വലിയ അപകടമാണ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏതാനും ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കളവുകളും അതുപോലെ തന്നെ വാസ്തവവിരുദ്ധമായ അർദ്ധസത്യങ്ങളും നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. നേരത്തെ പറഞ്ഞ ഇസ്ലാം വിമർശക തൊഴിലാളിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. എന്താണ് സംഭവം? ഭീമാപ്പള്ളിയിൽ സോളാർ കേസിലെ ഒരു പ്രതി ഭീമാപ്പള്ളിയിൽ ഒളിച്ചു താമസിച്ചു, അങ്ങനെ ഒരു വാർത്ത വന്നു. സോളാർ കേസിലെ പ്രതി ഭീമാപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത്, നമുക്കറിയാം തിരുവനന്തപുരത്തെ ഒരു പ്രദേശത്തിൻ്റെ പേരാണ് ഭീമാപ്പള്ളി. ആ ഭീമാപ്പള്ളിയിൽ ഒരു പ്രതി പോയി ഒളിച്ചു താമസിച്ചു. അതിൻ്റെ വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്നത്, കണ്ടോ, പള്ളിയിലാണ് പ്രതികൾ ഒളിച്ചു താമസിക്കുന്നത്. പള്ളി അങ്ങനെ കുറ്റവാളികൾക്ക് ഒളിച്ചു താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം വെറുപ്പ് പ്രസരിപ്പിക്കുന്നത്. നമുക്കറിയാം ഭീമാപ്പള്ളി എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ പേരാണ്. ആ പ്രദേശത്തിൻ്റെ പേരിൽ പള്ളി എന്നുണ്ട് എന്നുള്ളത് മാത്രം എടുത്തുകൊണ്ട് ഇദ്ദേഹം അതുപോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു തരത്തിൽ പോസ്റ്റ് ഇടുകയാണ്, സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തുകയാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഇസ്ലാമിനെ എന്ത് ആശയപരമായ എതിർപ്പാണ് ഈ പോസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല. കാണുന്ന ആളുകൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചാലോ, ആ പള്ളിയിലാണ് പ്രതികളെയൊക്കെ താമസിപ്പിക്കുന്നത്, മുസ്ലിങ്ങൾ അങ്ങനെയൊക്കെയാണ്, മുസ്ലിങ്ങളുടെ ആരാധനാലയം എന്ന് പറഞ്ഞാൽ അത് പ്രതികളെ താമസിപ്പിക്കാനുള്ള എന്തോ സംഭവമാണ് എന്നൊക്കെ ആരെങ്കിലുമൊക്കെ ചിന്തിച്ച്, ആരെങ്കിലുമൊക്കെ മുസ്ലിങ്ങളെ കുറച്ച് വെറുത്താൽ അത്രയുമായല്ലോ എന്നുള്ള ചിന്തക്കപ്പുറം എന്താണ് ഇതിന് പിന്നിലുള്ളത്? അല്ലേ, ഇങ്ങനെ ഏത് എവിടെയെങ്കിലും ഒരു സ്ഫോടനം നടന്നാൽ, ഒരു അക്രമണം നടന്നാൽ, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം നടന്നാൽ, അതൊക്കെ ആ പ്രശ്നത്തിന് പിന്നിലാരാണ്, അതിൻ്റെ പ്രതികൾ ആരാണ് എന്നറിയുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ മുസ്ലിങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് അതൊക്കെ ഇസ്ലാമിൻ്റെ പ്രശ്നമാണ്, ഖുർആനിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്താൻ. അല്ലേ, നമുക്കറിയാം കുറച്ച് മുമ്പ് ശ്രീലങ്കയിൽ നടന്നിട്ടുള്ള ഒരു ചർച്ചിൽ, ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ നടന്നിട്ടുള്ള ഒരു ഭീകരാക്രമണം, ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം വന്ന വാർത്തകൾ വെച്ചുകൊണ്ട് നാസ്തികരായ യുക്തിവാദികളെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിലും അവരുടെ പ്രസംഗങ്ങളിൽ പോലും പ്രസരിപ്പിച്ച വെറുപ്പ് എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അല്ലേ, ശ്രീലങ്കയിൽ പോലും പ്രശ്നമുണ്ടാക്കി, അവിടെ പ്രയാസമുണ്ടാക്കി, മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്, അവർ പൊട്ടിത്തെറിക്കാൻ കാത്തു നിൽക്കുന്നവരാണ്, അത് ഖുർആനിൻ്റെ കാരണമാണിത്, ഇസ്ലാമാണ് അവരെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിരന്തരം പ്രചാരണം നടത്തി. അവസാനം നമുക്കറിയാം ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു അതൊരു മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്ഫോടനമായിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു വാർത്ത പെട്ടുകോളത്തിൽ വന്നു, അതാർക്കും കേൾക്കേണ്ട ആവശ്യമില്ല, അതാർക്കും പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അതിനു മുമ്പ് തന്നെ ഇതൊക്കെ മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് വെറുപ്പ് പ്രസാരണം നടന്നു കഴിഞ്ഞിരുന്നു, അത് സമൂഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നെ അതിന് വിരുദ്ധമായ വാർത്ത ആർക്കും കേൾക്കേണ്ട ആവശ്യം പോലുമില്ലല്ലോ. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഫ്രാൻസിൽ നടന്ന ഒരു ആക്രമണം, ഒരു വൈദികനെ കൊന്ന ഒരു വിഷയം. അദ്ദേഹം പറയുന്നത് ടെറർ റുട്ടീനാണെന്നാണ്. കഴിഞ്ഞ ദിവസം നടന്ന വേറെ ഏതോ ഒരു ഭീകരാക്രമണത്തിൻ്റെ തുടർച്ചയായി നടക്കുന്ന ഇസ്ലാമിക ഭീകരാക്രമണമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ഇടുകയാണ്. പക്ഷേ നമുക്കറിയാം അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടു. എന്താണ് ആ സംഭവം എന്നുള്ളത്, ഒരു ക്രൈസ്തവനായ ഒരു മറ്റൊരു വൈദികൻ ഈ വൈദികനോടുള്ള വ്യക്തിപരമായ എന്തോ ചില പിണക്കങ്ങളുടെ പേരിൽ നടത്തിയ ഒരു കൊലപാതകമായിരുന്നു അത് എന്നുള്ള യഥാർത്ഥ വാർത്തകൾ പിന്നീട് പുറത്തു വന്നു. പക്ഷേ അതാർക്കും കേൾക്കേണ്ട ആവശ്യമില്ല, അതാർക്കും പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനു മുമ്പ് തന്നെ ഇതൊക്കെ മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങളും വെറുപ്പ് പ്രസാരണവുമെല്ലാം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞിരുന്നു. എന്താണ് ഇതുകൊണ്ട് ഇവരുദ്ദേശിക്കുന്നത്? എന്ത് വാർത്ത വന്നാലും അതെല്ലാം ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും തലയിൽ കെട്ടിവെച്ച് അതിനുള്ള പ്രചാരണങ്ങൾ നടത്തും. കുറച്ച് കഴിഞ്ഞ് അതൊന്നും മുസ്ലിങ്ങളല്ല ഇസ്ലാമല്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് യഥാർത്ഥ വാർത്തകൾ പുറത്തു വരുമ്പോഴേക്ക് സമൂഹത്തിലേക്ക് ആ വിഷം അത് ഊഴ്ന്നിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും. ഇതിൻ്റെ ഒറ്റ ഒരു ഉദാഹരണം കൂടി പറയാം, സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരൊറ്റ ഉദാഹരണം കൂടി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ന്യൂസിലാൻഡിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണം. ന്യൂസിലാൻഡിൽ പള്ളിയിൽ ജുമാ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം പള്ളിയിലേക്ക് ഒരു ഇസ്ലാമോഫോബിക് ടെററിസ്റ്റ്, ഒരു ഭീകരവാദി കടന്നു ചെല്ലുകയും തോക്ക് ചൂണ്ടിക്കൊണ്ട് 40-ലധികം അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന 40-ലധികം ആളുകളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്ത ഒരു സംഭവം നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ആ വെള്ളിയാഴ്ച അതിൻ്റെ ആദ്യ വാർത്തകൾ പുറത്തു വന്ന സമയം, അപ്പോൾ ഇവരുടെ ഈ ആളുകളുടെ സ്വതന്ത്ര ചിന്തകരെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകളുടെ അവരുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റാണിത്. അതായത് ന്യൂസിലാൻഡിൽ ക്രൈസ്തവ ദേവാലയത്തിൽ മുസ്ലിങ്ങൾ പോയി പൊട്ടിത്തെറിച്ചിരിക്കുന്നു, അവിടെ പോയി വെടിവെച്ച് ഒരുപാട് ആളുകളെ കൊന്നിരിക്കുന്നു, സമാധാന മതമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായി പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. സംഭവം എന്താ, ആ വാർത്ത ആദ്യം വന്നപ്പം ന്യൂസിലാൻഡിൽ ക്രൈസ്റ്റ് ചർച്ചിൽ ഭീകരാക്രമണം, ഇങ്ങനെയാണ് വാർത്ത. അപ്പോൾ ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്നത് ന്യൂസിലാൻഡിലെ ഒരു പ്രദേശത്തിൻ്റെ പേരാണ്. ആ പ്രദേശത്തുള്ള മുസ്ലിം പള്ളിയിലാണ് ഭീകരാക്രമണം നടന്നത്. പക്ഷേ ആദ്യം വാർത്ത വന്നപ്പോൾ ന്യൂസിലാൻഡിൽ ക്രൈസ്റ്റ് ചർച്ചിൽ ഭീകരാക്രമണം എന്ന് കണ്ടതോട് കണ്ടോ, ക്രൈസ്റ്റ് ചർച്ചിൽ ഭീകരാക്രമണം നടന്നിരിക്കുന്നു, ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ ഭീകരാക്രമണം നടന്നിരിക്കുന്നു, അപ്പം ഭീകരാക്രമണം നടത്തുകയാണെങ്കിൽ അത് മുസ്ലിങ്ങളായിരിക്കുമല്ലോ, അതുകൊണ്ട് മുസ്ലിങ്ങൾ അങ്ങനെയാണ്, മുസ്ലിങ്ങൾ പ്രശ്നമാണ്, അത് അവർ സമൂഹത്തിൽ പ്രശ്നമാണ്, അത് അവരുടെ ഖുർആൻ നിരോധിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രസാരണം തുടങ്ങി. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ യഥാർത്ഥ വാർത്തകൾ പുറത്തു വന്നു. ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്നത് ന്യൂസിലാൻഡിലൊരു പ്രദേശമാണ്, അവിടെയുള്ളൊരു പള്ളിയിൽ, മുസ്ലിം പള്ളിയിൽ ഒരു ഇസ്ലാം വിരോധി, ഒരു ഇസ്ലാമോഫോബിക് തോക്കുമായി കടന്നു ചെന്നുകൊണ്ട് മുസ്ലിങ്ങളെയാണ് കൊന്നത് എന്നെല്ലാമുള്ള വാർത്തകൾ വന്നു. ഈ പോസ്റ്റ് പിന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഞാനിത് പറയുന്നത് എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ, എന്താണ് സംഭവം എന്നറിയുന്നതിന് മുമ്പ് തന്നെ, അതെല്ലാം ഇസ്ലാമിൻ്റെ തലയിലേക്കും മുസ്ലിങ്ങളുടെ തലയിലേക്കും കെട്ടിവെച്ചുകൊണ്ട് വെറുപ്പ് പ്രസരിപ്പിച്ച് കഴിഞ്ഞിരുന്നു അപ്പോഴേക്ക്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് വളരെ ആസൂത്രിതമായ പ്രചാരണവും അതിനുവേണ്ടിയുള്ള പണികളും ഇവിടെ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഒന്നാമതായി ആദ്യം തന്നെ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ വളർത്തിക്കൊണ്ടുവരും. എവിടെ മുസ്ലിം നാമധാരികളായ എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് പൊട്ടിത്തെറിച്ചാൽ തന്നെ അതെല്ലാം വളരെ കൃത്യമായി കൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയും അതെല്ലാം സമൂഹത്തിലേക്ക് കൃത്യമായി മുസ്ലിം വിരോധം കുത്തിവെക്കുന്ന രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോഴും ചില ആളുകളെങ്കിലും ചിന്തിച്ചു പോകുമല്ലോ, ഇവിടെ ലോകത്ത് കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്, ബില്യൺ കണക്കിന് മുസ്ലിങ്ങളുണ്ട്. ആ കോടിക്കണക്കിന് മുസ്ലിങ്ങൾക്കിടയിൽ ഏതാനും ഒന്നോ രണ്ടോ വിരലിലുണ്ടാവുന്ന ആളുകളല്ല ഈ ഭീകരാക്രമണം നടത്തുന്നത്, അത് അവരുടെ പ്രശ്നമായിരിക്കും എന്ന് കരുതി ആരെങ്കിലും മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് കുറച്ച് കുറഞ്ഞു പോയാലോ എന്ന് കരുതി ഈ ആളുകൾ ചെയ്യുന്ന പണി വളരെ ഗൗരവത്തോടുകൂടി ഈ കാര്യം കൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഇവരെന്താണ് ചെയ്യുന്നത്? ചില ആൾക്കാർ ആരെങ്കിലും ചിന്തിച്ചു പോയാലോ എന്ത്, ഇത് കുറച്ചാൾക്കാരല്ലേ ചെയ്യുന്നത്, ബാക്കിയുള്ള നമ്മുടെ ചുറ്റും ജീവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളായ മുസ്ലിങ്ങളൊക്കെ അവരൊക്കെ അങ്ങനെയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്, അവരൊന്നും പ്രശ്നക്കാരല്ല എന്ന് ആരെങ്കിലും ചിന്തിച്ചു പോയാലോ എന്ന് കരുതി ഇവർ ചെയ്തെന്താന്ന് ചോദിച്ചാൽ, ഒരു നാസ്തിക നേതാവിൻ്റെ സംസാരത്തിൽ അദ്ദേഹം പറയുന്നത് വളരെ കുറച്ച് ആൾക്കാരാണ് ഭീകരാക്രമണം നടത്തുന്നത്, പക്ഷേ അതുകൊണ്ട് അവരെ മാത്രം കുറ്റപ്പെടുത്തിയാൽ പോരാ, മറിച്ച് ഇസ്ലാം എന്ന് പറയുന്നത്, മുസ്ലിങ്ങളെന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ ടീം പോലെയാണ്. എന്താണ് ഫുട്ബോൾ ടീമിൻ്റെ പ്രത്യേകത? ഒരു ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ അതിൽ ഗോളടിക്കുന്നത് ഒന്നോ രണ്ടോ ആളുകളായിരിക്കും അല്ലേ, സ്ട്രൈക്കർമാരായ ഒന്നോ രണ്ടോ ആളുകളായിരിക്കും ഗോളടിക്കുന്നത്. പക്ഷേ ആ ഗോളടിക്കാൻ അവരെ സഹായിക്കാൻ പിന്നിൽ ഒരുപാട് ആളുകൾ വേണം, ഡിഫൻഡർമാർ വേണം, അതുപോലെ തന്നെ അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ആളുകൾ വേണം, അതുപോലെ തന്നെ ഇപ്പുറത്ത് ഗോളി വേണം. അങ്ങനെ ഒരുപാട് ആളുകൾ സഹായിച്ചുകൊണ്ടാണ് ഈ ഗോളടി നടക്കുന്നത്. മാത്രവുമല്ല, ഈ ഗോളടിക്കുന്ന അതുപോലെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ചുറ്റും ആ ഓഡിയൻസായി വേണം. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. ഇസ്ലാമിൽ ഭീകരാക്രമണം നടത്തുന്ന ഒന്നോ രണ്ടോ ആളുകളായിരിക്കും, പക്ഷേ അവരെ സഹായിക്കാൻ, അവരെ എല്ലാ നിലക്കും സംരക്ഷിക്കാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ ബാക്കിയുള്ള മുസ്ലിങ്ങളെല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു ഫുട്ബോൾ ടീം പോലെയാണ് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ആ ഭാഗം നിങ്ങൾ കേട്ടോളൂ.
4: ഇത് ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. ഇസ്ലാം ഇത് അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സോക്കോൾഡ് വളരെ കുറച്ച് വരുന്ന ഭീകരവാദികൾ ഇത് ചെയ്യുന്നത്. ഇസ്ലാം ഒരു ടീം പോലെയാണ്, ഒരു ഫുട്ബോൾ ടീം എന്നൊക്കെ പറയുന്നത്. ഗോളടിക്കുന്ന ഒരാളായിരിക്കും, പക്ഷേ മിഡ്ഫീൽഡിൽ നിന്ന് പന്തെത്തിക്കണം, ഗോളി ഉൾപ്പെടെ അതിന് ഇൻവോൾവ് ആണ്. ഗോളിയും ഡിഫൻഡേഴ്സും മിഡ്ഫീൽഡും ഫോർവേഡ്സും മാത്രമല്ല, കളി കണ്ടുകൊണ്ട് വമ്പൻ ആരവത്തോടുകൂടി ഈ കളിക്കാരെ പിന്തുണയ്ക്കുന്ന ആ ഗ്യാലറി ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥ കരുത്ത്.
2: ഒന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, എന്താണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ഭീകരാക്രമണം നടത്തുന്നത് കേവലം ഒന്നോ രണ്ടോ ആളുകളാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, മുസ്ലിങ്ങളായ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരും ഇതിൻ്റെ ഭാഗമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. മുസ്ലിങ്ങളെല്ലാവരും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഒരു ഫുട്ബോൾ ടീമിൽ ഗോളടിക്കുമ്പോൾ ആരവം മുഴക്കുന്നത് പോലെ, ആളുകളെ കൊല്ലുമ്പോൾ, ഭീകരാക്രമണം നടത്തുമ്പോൾ, നീച പ്രവർത്തികൾ നടത്തുമ്പോൾ, തീവ്രവാദം ചെയ്യുമ്പോൾ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഈ ലോകത്തുള്ള മുസ്ലിം മുഴുവൻ എന്ന് ചിന്തിപ്പിക്കുന്നതിലൂടെ എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾ, ശരി, കുറച്ചാൾക്കാരല്ലേ ഭീകരവാദം നടത്തുന്നത്, അത് അവരെ പാട്ടിന് പോട്ടെ എന്ന് ചിന്തിക്കരുത്. നമ്മുടെ ചുറ്റിലുമുള്ള മുസ്ലിങ്ങളടക്കം ഇതിന് ഉത്തരവാദികളാണ്, അവരടക്കം ഇതിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, അവരടക്കം ഭീകരവാദത്തിനു വേണ്ടി വിടുപണി ചെയ്യുന്നവരാണ് എന്ന് ചിന്തിപ്പിക്കുക എന്നതിനപ്പുറം എന്തുദ്ദേശമാണ് ഇത്തരത്തിലുള്ള സംസാരത്തിനുള്ളത്? മാത്രമല്ല, അദ്ദേഹം പിന്നെ വേറൊരു സംസാരത്തിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾ എവിടെയെങ്കിലും, ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം എപ്പോഴെങ്കിലും ഇത്തരം ഭീകരവാദത്തെ തള്ളിപ്പറഞ്ഞ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് കേട്ടോളൂ.
5: ഏതെങ്കിലും ഒരു ഒരു ഭീകരവാദിയെ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ സാക്രിഫൈസ് ചെയ്ത ഏതെങ്കിലും ഒരാളെ ഇസ്ലാം എന്നെങ്കിലും തള്ളിപ്പറഞ്ഞതിൻ്റെ ഏതെങ്കിലും ഒരു ഉദാഹരണം കാണിച്ചു.
2: എത്ര വലിയ നുണയാണ് ഇദ്ദേഹം പറയുന്നത്! മുസ്ലിങ്ങൾ ഒരു തീവ്രവാദത്തെയും തള്ളിപ്പറഞ്ഞിട്ടേ ഇല്ല. അത്രേ സാധാരണ മുസ്ലിങ്ങളെ പരിഹസിച്ചുകൊണ്ട് പറയാറുണ്ട്, ലോകത്തേതെങ്കിലും ഒരു മുക്കിലും മൂലയും മുസ്ലിം പേരുള്ള ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ തന്നെ അപലപിക്കുവാനും അത് ഞങ്ങളല്ല എന്ന് പറയുവാനും നടക്കുന്നവരാണ് മുസ്ലിങ്ങളെന്ന് സാധാരണ പരിഹസിച്ച് പറയാറുണ്ട്. അത്രമേൽ എവിടെ തീവ്രവാദം നടന്നാലും അതിനെ എതിർത്തുകൊണ്ടേയിരിക്കുന്ന മുസ്ലിങ്ങളെക്കുറിച്ചാണ് ഇത്രമേൽ വലിയ കളവ് ഇദ്ദേഹം പറയുന്നത്. അല്ലേ, ISISന്റെ കേസ് മാത്രം എടുക്കുക. ISIS അവിടെ സിറിയയിലോ ഇറാഖിലോ ഒക്കെ പ്രവർത്തിക്കുന്നു, പക്ഷേ കേരളത്തിലുള്ള മുസ്ലിം സംഘടനകൾ, ഏതെങ്കിലും ഒരു സംഘടന ISISിനെതിരെ ക്യാമ്പയിൻ പ്രഖ്യാപിക്കാത്തതായിട്ടുണ്ടോ? എല്ലാ സംഘടനകളും, എല്ലാ മുസ്ലിം സംഘടനകളും ISIS ഇസ്ലാമല്ല, അത് മനുഷ്യവിരുദ്ധമാണ്, മാനവിക വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലടക്കം പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച, ലഘുരേഖ വിതരണങ്ങൾ ചെയ്ത കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും വലിയ പച്ചനുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിംകൾ ആരും തീവ്രവാദത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല അത്രേ. ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല അത്രേ. ISIS നമ്മൾ ആലോചിച്ച ISISന്റെ തുടക്കത്തിൽ തന്നെ, അതിൻ്റെ ആ തുടക്ക കാലഘട്ടത്തിൽ തന്നെ അറഫ മൈതാനിയിൽ, നമുക്കറിയാം മുസ്ലിങ്ങളുടെ ഹജ്ജ് നടക്കുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള അറഫ പ്രസംഗത്തിൽ ലോകത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഹറം ഇമാം പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്, ISIS ഇസ്ലാമല്ല. ISISനെതിരെ പ്രവർത്തിക്കൽ ഓരോ മുസ്ലിമിൻ്റെയും നിർബന്ധ ബാധ്യതയാണ് എന്ന് പ്രഖ്യാപിച്ച ആ ഒരു മുസ്ലിം സമുദായത്തെ നോക്കിയാണ് ഇദ്ദേഹം ഇത്ര വലിയ നുണ പറയുന്നത്. അതുപോലെ തന്നെ OIC 57 മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മ ISISനെ പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അല്ല സർ, യൂണിവേഴ്സിറ്റി പരസ്യമായി ISISനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. 2014 ഏകദേശം 120 സ്ഥലങ്ങളിലുള്ള മുസ്ലിം പണ്ഡിതന്മാർ ISISന്റെ നേതാവായ അബൂബക്കർ അൽ ബഗ്ദാദിക്ക് ഒരു കത്തെഴുതുന്നുണ്ട്. ISIS ചെയ്യുന്ന പ്രവർത്തികൾ അത് ഇസ്ലാമികമല്ല, ഖുർആനും ഹദീസും അനുസരിച്ചുകൊണ്ട് അത് ഇസ്ലാമികമല്ലാത്ത പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ ഖുർആനും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് കത്തെഴുതുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ലോകത്തെ മുസ്ലിങ്ങളിൽ ആരെങ്കിലും ISISന്റെ പ്രവർത്തകരല്ലാത്ത ആരെങ്കിലും ISISനെ തള്ളിപ്പറയാത്തവരുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ്. ഇത്രയും വ്യക്തമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. മുസ്ലിങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടില്ല, ഇസ്ലാം തള്ളിപ്പറഞ്ഞിട്ടില്ല, എന്റെ കാരണം ഇതൊന്നും അറിയാത്ത ആരെങ്കിലുമൊക്കെ സാധാരണക്കാരായ ആൾക്കാർ കേൾക്കുന്നത് ആ ശരിയാണ്, ISIS ഇത്രയും വലിയ ക്രൂരതകൾ നടത്തിയിട്ട് മുസ്ലിംകളാരും തള്ളി പറയുന്നില്ലല്ലോ, അതിനെ ഇസ്ലാം എതിർക്കുന്നില്ലല്ലോ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫുട്ബോൾ ടീമിൽ ഒരു ഫുട്ബോൾ മത്സരത്തിൽ ഗോളടിക്കുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ മുസ്ലിങ്ങളെല്ലാവരും ഇങ്ങനെ മനസ്സുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണ് എന്ന് ചിന്തിപ്പിക്കുക. അങ്ങനെ ആ നിലക്ക് നമ്മുടെ ചുറ്റിലും ജീവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളായ അയൽവാസികളായ മുസ്ലിങ്ങളടക്കം ഇങ്ങനെയൊക്കെയാണ്, അവരെയൊക്കെ നമ്മൾ പേടിക്കണം, അവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തണം, അവരെയൊക്കെ നമ്മൾ പേടിയോടുകൂടിയേ കാണാൻ പാടുള്ളൂ എന്ന് ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇത്തരം പ്രവർത്തികളുടെ ഉദ്ദേശം എന്നുള്ളത് കൃത്യവും വ്യക്തവുമായി നമുക്ക് മനസ്സിലാകും. ഇത്തരക്കാരായ ആളുകളോട് പറയാനുള്ളത്, AC റൂമിൽ സോഫയിൽ ചാരി നിന്നുകൊണ്ട് നിങ്ങൾ ഈ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിഷം, അത് ഏൽക്കുന്നത്, അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നത് ഒരുപാട് ആയിരക്കണക്കിന് വരുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളായിട്ടുള്ള ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഈ നാട്ടിലെ പാവപ്പെട്ടവരായ ആളുകളാണ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമാണ്. അസ്തിത്വം പോലും പ്രതിസന്ധിയിലായിരിക്കുന്ന, നിരന്തരം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പൗരത്വം പോലും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തിന് നേരെയാണ്, അതിലുള്ള ആളുകൾക്ക് നേരെയാണ് നിങ്ങൾ ഈ വിഷം പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്, ഈ അപരവൽക്കരണം നടത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. മാനവികതയും മനുഷ്യത്വവുമെല്ലാം പ്രസംഗിച്ച് നടന്ന ആളുകൾ തന്നെയാണല്ലോ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ ചില തിരിച്ചറിവുകൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്കുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡയലോഗ്, നവനാസ്തികർ ഇസ്ലാമോഫോബുകൾ മാത്രമല്ല എന്ന ഡോക്ടർ അബ്ദുള്ള ബാസിൽ CP യുടെ സംസാരമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.

0: ദുഃഖി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു സന്തോഷവാർത്ത. കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
0: നിപ്പ കോഴിക്കോട് കൺട്രോൾ റൂം തുറന്നു. സംസ്ഥാനത്ത് കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജനങ്ങളുടെ സംശയ നിവാരണത്തിനായി കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നു. വിശദവിവരങ്ങൾക്കായി വിളിക്കാം 0495-23-73-901.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
0: അസാപ് കേരളയിൽ കോഴ്സുകൾ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ് കേരളയിലെ പുതിയ കരിയർ അധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഫണ്ടമെന്റൽസ് ഓഫ് കാലിബ്രേഷൻ ആൻഡ് മെട്രോളജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് അനലിസ്റ്റ് എന്നീ കോഴ്സുകളിലേക്കാണ് അവസരം. ബിരുദം, ഡിപ്ലോമ, പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സ്കിൽ ലോൺ സൗകര്യവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി അസാപ് കേരളയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്, asapkerala.gov.in. വിശദവിവരങ്ങൾക്കായി വിളിക്കാം 9495-9999-749.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.

0: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ നമുക്ക് പഠിക്കാം. അവതരിപ്പിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 49-ാമത്തെ അധ്യായം സൂറത്തു ഹുജുറാത്തിലെ ആദ്യ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാ 2-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. കൃത്യമായി ശ്രദ്ധിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ മറ്റു സഹോദരങ്ങളോട് ഖുർആനിൻ്റെ പഠനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് മനഃപ്പാഠമാക്കുന്നതിൻ്റെ പ്രതിഫലം അറിയിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഹിഫ്ളുൽ ഖുർആൻ കേട്ട് മനഃപ്പാഠമാക്കുന്ന രീതിയിലേക്ക് അവരെ കൂടി കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ശ്രമിക്കണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് 2-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാ ആദ്യ വചനം മുതൽ ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

അവിടെ നമ്മൾ നിർത്തുന്നത് കൊണ്ടാണ് നബീ എന്ന് പറഞ്ഞ് നിർത്തുന്നത്. നിർത്താതെ പോവുകയാണെങ്കിൽ നബീ വല കിസ്ർ തന്നെയാണ്.

അവിടെയും വഖഫ് ചെയ്യുകൊണ്ടാണ് നിർത്തുന്നത് കൊണ്ടാണ് സുക്കൂന് വെച്ച് കൗൽ എന്ന് പറഞ്ഞ് നിർത്തുന്നത്. നിർത്താതെ പോവുകയാണെങ്കിൽ ബിൽ കൗലി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോകാം. നിർത്തുന്ന സമയത്ത് ഫത്തഹു തൻവീൻ അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ സുക്കൂന് വെച്ചാണ് നിർത്തുക. അതുകൊണ്ടാണ് ഇങ്ങനെ പാരായണം ചെയ്യുന്നത്.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നമ്മൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, അവതരിപ്പിച്ചത് ഹാഫിൽ ജാഫർ സലഫി.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ദാനധർമ്മം ചെയ്യുക, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ഭാഗം ഒന്ന്. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും പല ആളുകളുമായും ഓരോ ദിവസവും പല രീതിയിൽ ഇടപഴകേണ്ടി വരാം. തൻ്റെ സഹജീവികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നാം കൊടുക്കേണ്ടതുണ്ട് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം. എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ ഒരു ഇടപെടൽ അതുണ്ടാവുക എന്നുള്ളത് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു രംഗത്ത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറെ മഹത്വമേറിയ ഒരു പുണ്യകർമ്മമാണ് യഥാർത്ഥത്തിൽ സ്വദക്ക അഥവാ ദാനധർമ്മം ചെയ്യുക എന്നുള്ള കർമ്മം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ സ്വദക്ക. കേവലം സമ്പത്ത് കൊടുക്കുക എന്നത് മാത്രമല്ല സ്വദക്ക കൊണ്ടവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഒരു വിശ്വാസിയായ മനുഷ്യന് ഒരു മുഅ്മിനിന് അവൻ്റെ ഈമാൻ അളക്കാനും കൂടിയുള്ള ഒരു അളവുകോലായിക്കൊണ്ട് തെളിവായിക്കൊണ്ട് സ്വദക്കയെ ഹദീസുകൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അസ്വദഖത്തു ബുർഹാനുൻ, സ്വദഖ എന്ന് പറയുന്നത് ഒരു തെളിവാണ്. ഇമാം മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് നമുക്ക് കാണാൻ സാധിക്കുക സ്വദഖ എന്നുള്ളത് ഒരു തെളിവാണ്. അപ്പോൾ ഈ സ്വദഖ എന്നത് എന്തിനുള്ള തെളിവാണ്? അത് എന്താണ് ആ തെളിവ്? അത് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് സ്വദഖ ദാനധർമ്മം അത് പലതിനുമുള്ള തെളിവാണ്. ദലീലുൻ ഖാത്തിഉൻ വബുർഹാനുൻ ഹാസിബുൻ അലാ ഈമാനി സാഹിബിഹ, ഗണ്ഡിതമായ ഒരു തെളിവാകുന്നു സ്വദഖ. അതിൻ്റെ ഉടമയുടെ ഈമാനിനുള്ള തെളിവായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയായ മനുഷ്യന് ഒരു മുസ്ലിമിന് അവൻ്റെ ജീവിതത്തിൽ ഈമാനുണ്ട് എന്ന് തെളിയിക്കുന്ന മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ ദാനധർമ്മം ചെയ്യുക എന്നുള്ളത് മുഹദ്ദിസീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ ഉപരി, എത്രയോ മുകളിലാണ് എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ്റെ ജീവിതത്തിലും ഉപജീവനത്തിലും അവൻ്റെ കച്ചവടത്തിലും ആരോഗ്യത്തിലും അവൻ്റെ കുടുംബത്തിലും എല്ലാത്തിലും വളരെയധികം സ്വാധീനം ചെലുത്താൻ സ്വദക്കയ്ക്ക് സാധിക്കുന്നുണ്ട്. സ്വദക്ക എന്നുള്ളത് മനുഷ്യൻ്റെ സമ്പത്തിൽ വർധനവുണ്ടാക്കാനും ബറക്കത്തുണ്ടാക്കാനും കാരണമാവുമെന്ന് പല ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസിയല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വദക്കയെ പറ്റി ആലോചിക്കുമ്പോൾ അത് കൊടുത്താൽ കുറയുമല്ലോ, എൻ്റെ സമ്പത്ത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്താൽ പിന്നെ എനിക്കെന്താണ് ഉണ്ടാവുക, അതിൽ എനിക്കെന്ത് ലാഭമാണുള്ളത് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഒരു വിശ്വാസിയായവനെ സംബന്ധിച്ചിടത്തോളം കൊടുത്താൽ കുറയില്ല എന്ന ബോധ്യവും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ബറക്കത്ത് ലഭിക്കാനും കാരണമാവുമെന്നാണ് ഹദീസുകൾ സ്വദക്കയെ പറ്റി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സ്വദക്ക കാരണമായിക്കൊണ്ട് ഒരടിമയുടെയും സമ്പത്ത് കുറയില്ല. മറ്റൊരാൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ദാനമായി നമ്മൾ നൽകിയത് കാരണം അവൻ്റെ സമ്പത്തിൽ നിന്ന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല, നമ്മുടെ സമ്പത്തിലൊരു കുറവും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരികയാണ്. മാത്രവുമല്ല, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ ആ മഹ്ശറയിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവരും വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ അള്ളാഹു അവന്റെ പ്രത്യേകമായ തണല് ചില ഏഴ് വിഭാഗം ആളുകൾക്ക് നൽകും എന്നും പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ ആ ഒരു വിഭാഗം അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ രഹസ്യമായി കൊണ്ട് സ്വതക്ക നൽകിയ ആളുകൾ. മാത്രവുമല്ല, നാളെ പരലോകത്ത് ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അർശിൻ്റെ തണൽ നൽകുമെന്ന് പറഞ്ഞതിൽ ഒരു വിഭാഗം രഹസ്യമായി കൊണ്ട് സ്വതക്ക് നൽകിയ ആളുകളാണ്. അന്ന് പരലോകത്ത് അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും ഉണ്ടാവുകയില്ല. എന്നാൽ ആ അള്ളാഹുവിൻ്റെ തണലിൽ ഏഴ് വിഭാഗം ആളുകൾ അവർക്ക് അള്ളാഹു പ്രത്യേകമായി കൊണ്ട് ആ തണലിൽ നൽകുമെന്ന് പറഞ്ഞപ്പോൾ അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖഫഹ ഹത്താ ലാ തഅലമു ശിമാലുഹു മാ സനഅത് യമീനുഹു. സദഖ നൽകിയ മനുഷ്യൻ അവൻ ആ സദഖയെ രഹസ്യമാക്കിക്കൊണ്ടാണ് ചെയ്തത്. എത്രത്തോളം എന്ന് വെച്ചാൽ അവൻ്റെ വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയാത്ത വിധം അത്രയും രഹസ്യമായിക്കൊണ്ട് ആരുമറിയാതെ സദഖ നൽകിക്കൊണ്ട് സദഖ നൽകിയവൻ അവന് നാളെ പരലോകത്ത് പ്രത്യേകമായ തണൽ അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. എല്ലാവരും അറിയാനും കാണാനും വേണ്ടിയുള്ളതല്ല സദഖ. ഒരുപക്ഷെ ആളുകൾ കാണുന്ന രീതിയിൽ ചിലപ്പോൾ നമുക്ക് ദാനം നൽകേണ്ടി വന്നേക്കാം. അവിടെ അവൻ്റെ ഇഖ്ലാസിനെ അവൻ കാത്തു സൂക്ഷിക്കണം. അതുപോലെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ കാരണമാവുന്ന ഒരു കാര്യമാണ് സദഖ. എല്ലാ ദിവസവും മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അത്വീ മുൻഫിഖൻ ഖലഫ, അള്ളാഹുവേ ചിലവഴിക്കുന്ന ആളുകൾക്ക് പകരമായി കൊണ്ട് നീ നൽകണേ എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, സദഖ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവണം. സഹോദരങ്ങളെ, മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം ഉത്തരം കിട്ടാൻ സാധ്യതയേറിയ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥന ലഭിക്കാൻ വേണ്ടി ജീവിതത്തിൽ സദഖയെ നാം അധികരിപ്പിക്കുക എന്നുള്ളതാണ് അതിന് പര്യാപ്തമായ ഒരു കാര്യം. മറ്റൊരു കാര്യം, തിന്മകൾ മാഞ്ഞു പോവുക, പാപങ്ങൾ പൊറുക്കപ്പെടാൻ സദഖ ചെയ്യുന്നത് കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, അസ്സദഖത്തു തുത്ഫിഉൽ ഖതിഅത കമാ യുത്ഫിഉൽ മാഉന്നാർ, പാപങ്ങളെ സദഖ കെടുത്തിക്കളയും ഏതുപോലെ, കമാ യുത്ഫിഉൽ മാഉന്നാർ, വെള്ളം തീയിനെ കെടുത്തിക്കളയുന്നത് പോലെ. വെള്ളം ഒഴിച്ചാൽ തീ എപ്രകാരമാണോ കെട്ടുപോകുന്നത്, അതുപോലെ തന്നെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ സദഖ ചെയ്യുന്നതോടുകൂടി അവൻ്റെ പാപങ്ങളെല്ലാം അവിടെ ഇല്ലാതായി പോവുകയാണ്, അതെല്ലാം കെട്ടുപോവുകയാണ്, അള്ളാഹു പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി രോഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ രോഗത്തിനുള്ള ശമനമായിക്കൊണ്ട് നിങ്ങൾ സദഖയെ കാണണമെന്നാണ്. ഹസിനു അംവാലക്കും ബിസ്സക്ക, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ സുരക്ഷിതമാക്കണം. എങ്ങനെ? ബിസ്സക്ക, സകാത്ത് കൊണ്ട്. വദാ ഊമർലാക്കും ബിസ്സദഖ, സദഖ കൊണ്ട് നിങ്ങളുടെ രോഗത്തിനുള്ള ശമനം നിങ്ങൾ തേടണേ എന്നാണ്. രോഗശമനത്തിന് സദഖ പര്യാപ്തമാണ്. രോഗശമനത്തിനുള്ള ധാരാളം മാർഗങ്ങളുണ്ട്. എന്നാൽ മരുന്ന് കഴിച്ചു എന്നത് കാരണം അതുകൊണ്ട് രോഗം മാറണമെന്നില്ലല്ലോ. പ്രാർത്ഥന മറ്റൊരു കാരണമാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രാർത്ഥന കൊണ്ട് നമുക്ക് രോഗം മാറിയേക്കാം. ഇതുപോലെയുള്ള മറ്റൊരു നിമിത്തമാണ് യഥാർത്ഥത്തിൽ സദഖ ദാനധർമ്മം എന്നുള്ളത്. രോഗം മാറാനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണമായാണ് സദഖയെ പരിചയപ്പെടുത്തുന്നത്. അതിനേക്കാളൊക്കെ പ്രധാനമായിക്കൊണ്ട് ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചത് പാരിത്രിക ലോകത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലവും നരകമോചനവും തന്നെയാണ്. നരകത്തിൽ നിന്നൊരു മറയായിക്കൊണ്ട് സദഖയെ നമുക്ക് പഠിപ്പിച്ചു തന്നതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ പറയുന്നുണ്ട്, യാ ആയിഷ ഇസ്തത്തിരി മിനന്നാർ വലൗ ബിശഖി തംർ, ആയിഷ, നരകത്തിൽ നിന്നൊരു മറയ നീ സ്വീകരിക്കണം ഒരു കാരക്കിയുടെ കഷ്ണം കൊണ്ടെങ്കിലും എന്ന്. നരകത്തിൽ നിന്ന് ഒരു മറയായി നിൽക്കാൻ നിനക്ക് ചെയ്യാൻ സാധിക്കുക ഒരു കാരക്കയുടെ ചീള് കൊണ്ടാണെങ്കിൽ, അതുകൊണ്ടെങ്കിലും നീ നരകത്തിൽ നിന്നൊരു മറയെ സ്വീകരിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നീ ഒരു കാരക്കയുടെ ചീള് മറ്റുള്ളവർക്ക് നൽകിയിട്ടെങ്കിലും, സ്വതക്കയായി നൽകിയിട്ടെങ്കിലും നീ നരകത്തിൽ നിന്ന് മോചനം തേടണേ ആയിഷ എന്നുള്ളതാണ്. അപ്പോൾ നരകമോചനത്തിന് വേണ്ടി സ്വതക്ക നമുക്ക് കൂടെ നിൽക്കും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും സ്വതക്ക നമുക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് നൽകുന്ന നമ്മുടെ സമ്പത്ത്, അതുകൊണ്ട് സ്വർഗം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ റമദാനാവാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല, പെരുന്നാളാവാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല, അങ്ങനെ പ്രത്യേകമായ ഒരു ദിവസം വരാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. എപ്പോഴാണോ തനിക്ക് കൊടുക്കാൻ കഴിയുന്നത് ആ ഒരു സമയത്ത് മറ്റുള്ളവർക്ക് ദാനമായി കൊണ്ട് തന്റെ കുടുംബത്തിൽ പാവപ്പെട്ട ആളുകളില്ലേ, പാവപ്പെട്ട മക്കളില്ലേ, യതീമീങ്ങളില്ലേ, അവർക്കെല്ലാവർക്കും നല്ല നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാൻ, ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ, പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതുമുഖേന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ദാനധർമ്മം ചെയ്യുക, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക ഭാഗമൊന്ന്. നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് കഥ പറയാം. ഖലീഫ ഉമറിന്റെ ഖുതുബയും പരിശുദ്ധിയും. തന്മയത്വത്തോടെ കഥ അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുസ്സലാം വീട്ടി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയ കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ രണ്ടാം ഖലീഫയുടെ ആദ്യത്തെ ഖുതുബ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരുപാട് ഉപദേശങ്ങൾ അതിലുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ രോഗിയായി കിടപ്പിലായപ്പോൾ മറ്റ് പ്രമുഖ സഹാബിമാരുമായിട്ട് ഇനി അടുത്ത ഖലീഫയെക്കുറിച്ച് ഇങ്ങനെ കൂടിയാലോചിക്കുകയാണ്. ഉടനെ അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ അടുത്ത ഖലീഫയാക്കാൻ നിർദ്ദേശം നൽകി. മുസ്ലിങ്ങൾ ഒന്നടങ്കം അത് അംഗീകരിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തെ തുടർന്ന് മസ്ജിദ് നബയിൽ വെച്ച് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഉമർ റളിയല്ലാഹു അൻഹു ഒരു പ്രസംഗം നടത്തി. ഖുർആൻ അനുസരിച്ചായിരിക്കും ഞാൻ ഭരണം നടത്തുക, നബിയുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും മാതൃക പിന്തുടരുകയും ചെയ്യും. ഇക്കാര്യത്തിൽ നിങ്ങളുടെ സഹായം ഞാൻ ആവശ്യപ്പെടുന്നു. ഞാൻ ശരിയായ പാത പിൻപറ്റുന്ന കാലം നിങ്ങളെന്നെ പിന്തുടരുക. ഞാൻ ശരിയായ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിയാൽ നിങ്ങളെന്നെ തിരുത്തുകയും ചെയ്യുക. ഉമർ റളിയല്ലാഹു തുടർന്നു, ഖുർആൻ പാരായണം ചെയ്യുക, അതിൽ നിന്ന് അറിവ് നേടുക, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഖുർആനിൻ്റെ അനുയായികളാകാൻ ഇത് സാധ്യമാവും. നാളെ അള്ളാഹു വിചാരണ ചെയ്യും മുമ്പ് സ്വയം വിചാരണ ചെയ്യുക. അത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള വിചാരണ നിങ്ങൾക്ക് എളുപ്പമാക്കും. ഇതൊക്കെയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഖുതുബ. ശ്രദ്ധിച്ച കൂട്ടുകാരെ, നിങ്ങൾ എത്ര വലിയ ഉന്നതമായ സ്ഥാനം വഹിക്കുമ്പോഴും അള്ളാഹുവിനെ അവർ ഭയപ്പെട്ടു. പരലോക ശിക്ഷയെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു. പരലോക വിജയമാകണം നമ്മുടെ ലക്ഷ്യം. അത്രയും വലിയ പരിശുദ്ധി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിനുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണത്തിന് കീഴിൽ ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കി. പേർഷ്യക്കാർ കൈയടക്കി വെച്ച ഇറാഖ് വിജയിച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിജയത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായി ഭരണം ആരംഭിച്ച് മദീനയിലേക്ക് വന്ന രണ്ട് സന്ദർശകർ ഉമർ റളിയല്ലാഹുവിൻ്റെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചതിന് ശേഷം ആ സ്ഥാനപ്പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങി. പിന്നീടുള്ള ഖലീഫമാരും അങ്ങനെ തന്നെ അമീറുൽ മുഅ്മിനീൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഉമർ റളിയല്ലാഹുവിൻ്റെ കൽപ്പനപ്രകാരം സഅദ് ബിൻ അബി വഖാസിൻ്റെ നേതൃത്വത്തിൽ മദീനയിൽ നിന്നും ഇറാഖിലേക്ക് മുസ്ലിം സൈന്യം പുറപ്പെട്ടു. ഖലീഫ ഉമർ റളിയല്ലാഹുവിനു തന്നെയാണ് യാത്രാമാർഗവും താവളവും അവർക്കായി നിശ്ചയിച്ചു കൊടുത്തത്. യുദ്ധം ഒഴിവാക്കി പേർഷ്യക്കാർക്ക് സമാധാനം വാഗ്ദാനം ചെയ്യാനും ഖലീഫ ആവശ്യപ്പെട്ടു. അതിനായി അവിടുത്തെ ഗോത്രങ്ങളുമായി സമാധാന ചർച്ചകൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഹൂഫയുടെ സമീപത്തുള്ള ഖാദിസിയിൽ വെച്ച് യുദ്ധം ആരംഭിച്ചു. പേർഷ്യക്കാർ ആനകളെ യുദ്ധവാഹനമായി ഉപയോഗിച്ചിരുന്നു. എണ്ണത്തിൽ കുറവായിട്ട് പോലും മുസ്ലിം സൈന്യത്തിന് യുദ്ധത്തിൽ വിജയം വരിക്കാൻ സാധിച്ചു. പേർഷ്യയുടെ നായകനായിരുന്ന റുസ്തം യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. യുദ്ധത്തിൽ ഒരുപാട് ശത്രുക്കൾ കൊല്ലപ്പെട്ടു. മുസ്ലിം സൈനികരിൽ പലരും ഈ യുദ്ധത്തിൽ ഷഹീദായി. ഖാദിസിയായ യുദ്ധം കഴിഞ്ഞ് രണ്ട് മാസം മുസ്ലിങ്ങൾ അവിടെ വിശ്രമിച്ചു. അതിനുശേഷം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന മദായനിലേക്ക് പുറപ്പെട്ടു. മുസ്ലിം സൈന്യം വരുന്നതറിഞ്ഞ് ചക്രവർത്തിയും കൂട്ടരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. വിലമതിക്കാനാവാത്ത സമ്പത്താണ് അവർ കൊട്ടാരത്തിൽ ഉപേക്ഷിച്ചു പോയത്. അവിടുന്ന് കിട്ടിയ അമൂല്യമായ നിധികൾ സഅദ് റളിയല്ലാഹു അൻഹു ഖലീഫയ്ക്ക് അയച്ചു കൊടുത്തു. മദീന പള്ളിയിൽ കൂമ്പാരമായി കിടക്കുന്ന നിധികൾ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കണ്ണുകൾ നിറഞ്ഞു കരഞ്ഞു. അവിടെ കൂടി ഒരാൾ ചോദിച്ചു, എന്തിനാ താങ്കൾ കരയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
7: സമ്പത്ത് പരസ്പരമുള്ള വിദ്വേഷവും വൈരാഗ്യവും കൊണ്ടുവരുന്നത് ആലോചിച്ചപ്പോഴാണ് ഞാൻ കരഞ്ഞു പോയത്. തങ്ങൾക്ക് അവകാശപ്പെടാത്ത ഒന്നും കൈവശം വയ്ക്കാതെ ഖലീഫയ്ക്ക് അയച്ചു കൊടുത്ത മുസ്ലിം സൈന്യത്തെ ഉമർ പ്രശംസിച്ചു. അപ്പോൾ അലി റള്ളാൻ പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ പരിശുദ്ധി പാലിച്ചു, അപ്പോൾ പ്രജകളും പരിശുദ്ധരായി. നിങ്ങൾ തിന്ന് സുഖിക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ അവരും അതുപോലെ ആയേനെ. എത്ര അർത്ഥവത്താണ് അല്ലേ. മാഷാല്ലാ. അടുത്ത എപ്പിസോഡിൽ ഉമർ റള്ളാനെ കുറിച്ച് ഇന്നപ്പോൾ നമുക്ക് വീണ്ടും കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
8: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം, ഖലീഫ ഉമറിന്റെ ഖുതുബയും പരിശുദ്ധിയും. കഥ വിശദീകരിച്ചത് അബ്ദുസ്സലാം വീട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: دعوني أناجي مولا جليلا.
10: നമ്മൾ ഇനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹ സ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.

0: ഇന്നത്തെ ലോകം വേഗത്തിൽ മാറുന്നു. ചോദ്യങ്ങൾ കൂടുന്നു, പക്ഷേ മറുപടികൾ പലപ്പോഴും മങ്ങിയതാണ്. വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്നത് തെറ്റാണോ? സംശയങ്ങൾ ഉണ്ടാകുന്നത് വിശ്വാസക്കുറവാണോ? അല്ലെങ്കിൽ അത് സത്യം അന്വേഷിക്കുന്ന മനസ്സിന്റെ അടയാളമാണോ? ഇവിടെ തുടങ്ങുന്നു ഫേസ് ടു ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എന്നത് വിസ്ഡം യൂത്ത് അവതരിപ്പിക്കുന്ന ഒരു സാധാരണ പ്രഭാഷണമല്ല, ഒരു ഉപദേശവേദിയുമല്ല. ഇത് യുവമനസ്സുകളുടെ സംശയങ്ങളെ നേരിട്ടഭിമുഖീകരിക്കുന്ന ഒരു സംവാദവേദിയാണ്. ഇന്നത്തെ യുവാക്കൾ ചോദിക്കുന്നു, ദൈവമുണ്ടോ? ഇസ്ലാം ഇന്നത്തെ ലോകത്തോട് പൊരുത്തപ്പെടുമോ? സ്വാതന്ത്ര്യവും വിശ്വാസവും തമ്മിൽ സംഘർഷമുണ്ടോ? സോഷ്യൽ മീഡിയ, ബന്ധങ്ങൾ, ജീവിത ലക്ഷ്യം, എവിടെയാണ് സത്യം? ഫേസ് ടു ഫെയ്ത്ത് ഈ ചോദ്യങ്ങളെ ഒന്നും ഒളിപ്പിക്കുന്നില്ല. അവയെ മുഖാമുഖം, സധൈര്യം, പ്രമാണബലത്തിൽ നേരിടുന്നു. ഫേസ് ടു ഫെയ്ത്ത്, ഇത് വികാരത്തിന്റെ ചൂടല്ല, ബോധത്തിന്റെ വെളിച്ചമാണ്. ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരാളെയും തള്ളിപ്പറയുന്നില്ല, പകരം തിരിച്ചുപിടിക്കുന്നു, ബന്ധിപ്പിക്കുന്നു, വിശ്വാസത്തിലേക്ക് നയിക്കുന്നു, നന്മയുടെ വഴി കാണിക്കുന്നു. ചോദ്യങ്ങളിൽ നിന്ന് ഉറപ്പിലേക്കുള്ള ഒരു യാത്ര. സംശയം അവസാനമല്ല, അത് തുടക്കമാണ്. ഫേസ് യുവർ ക്വസ്റ്റ്യൻസ്, ഫൈൻഡ് യുവർ ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക് കേൾക്കാം വിസ്ഡം ഡയലോഗ് ടിവിയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സ്വരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മളെ സ്ലോട്ടിൽ സ്വരമുണ്ട്. ഓക്കെ, നമ്മൾ നേരെ സ്വരം ഇല്ലല്ലോ, സ്വരം കേട്ടില്ല, ഒരിക്കലും അത് അവസാനിക്കുന്നില്ല. ഇൻഷാ അള്ളാ നമ്മൾ നല്ലൊരു ഗാനത്തിലേക്ക്.

0: മഷാല്ലാ, നല്ലൊരു ഗാനമാണ് കേട്ടത്. ശ്രോതാക്കൾ ഒന്ന് ഒന്നുകൂടെ ഉണർന്നിരിക്കണം. നമ്മൾ നേരത്തെ എപ്പോഴാണെങ്കിലും നമ്മൾ സ്വരം കേൾക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അടുത്ത സ്വരം കേൾക്കുന്നത് ഇന്ന ആൾ ആലപിച്ച ഗാനമാണ് എന്ന്. നമ്മളത് തുടക്കത്തിൽ പറയാതിരിക്കാൻ കാരണം എന്താ പറയുക, ഇതിൽ വേണമെങ്കിൽ ശ്രോതാക്കൾക്ക് ഗസ് ചെയ്യാം. വേണമെങ്കിൽ ഇപ്പം ഒന്ന് രണ്ടാൾക്കാരൊക്കെ ശബ്ദം കേട്ടപ്പോൾ തന്നെ പരിചയമുള്ള ശബ്ദമാണെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, കമൻറ്റിൽ വരാം,
1: കമൻറ്റ് ചെയ്യാം.
0: ഇനി അതല്ല, കമൻറ്റ് തീർച്ചയായിട്ടും വരുന്നത് ആരൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പം ശ്രോതാക്കളെ, ഇത് ഇന്ന് നമ്മുടെ ഗാനം ആലപിച്ചത് ഈയൊരു മധുര ശബ്ദത്തിൻ്റെ ഉടമ നമ്മുടെ ടെക്നിക്കൽ വിങ്ങിലെ സജീവ സാന്നിധ്യമായ ഷിഹാബ് മണ്ണാർക്കാടാണ്. നമ്മുടെ പീസ് റേഡിയോ വർഷങ്ങളായി നമ്മോടൊപ്പം ഉള്ള സ്റ്റാഫാണ്. അപ്പോൾ എന്തായാലും ആരൊക്കെ ഷിഹാബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടാണ് ഇനി ഷിഹാബിന് അടുത്ത ചാൻസ് കൊടുക്കുക. മനസ്സിലായല്ലോ.
1: അപ്പം സ്റ്റാർ വാല്യൂ നോക്കണല്ലേ?
0: അതെ അതെ, സ്റ്റാർ വാല്യൂ നോക്കിയതിന് ശേഷമാണ് അടുത്ത ചാൻസിൽ ഇനി ഷിഹാബിൻ്റെ ഗാനം നമ്മൾ സ്വരത്തിൽ കേൾപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ഇത് ആലപിക്കുന്നത് ഷിഹാബാണ് എന്ന് നമ്മൾ പറയാതിരിക്കാനുള്ള കാരണം, ആരെങ്കിലുമൊക്കെ ഇത് ചോദിക്കുമല്ലോ, ഷിഹാബാണോ എന്ന് ചോദിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. ഇനി ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു. ഇനി ഷിഹാബിന് ആരൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിയിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
2: പീസ് റേഡിയോ അടുത്ത പരിപാടി ഖുർആൻ പാഠങ്ങൾ. ആ ദിനം വരുന്നതിന് മുമ്പ് ഒരുങ്ങുക. വിഷയം അവതരിപ്പിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: وعلى آله وصحبه ومن والاه أما بعد മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖിയാമത്ത് നാൾ സത്യമാണ് എന്ന് നാം ഒക്കെ അംഗീകരിക്കുന്നു. അത് സമീപസ്ഥമാണ് എന്നും അത് അതിവിദൂരമല്ല എന്നും വളരെ ഗണ്ഡിതമായി അറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ പലപ്പോഴും അതിനുവേണ്ടിയുള്ള അധ്വാനം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നതും വളരെ വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു ലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൻ്റെ അനിവാര്യ ഘടകമാണ് ആ ദിവസത്തിനു വേണ്ടി ഒരുങ്ങൽ എന്നത് നമ്മുടെ വിശ്വാസ രംഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മതസ്സാഅ, അന്ത്യസമയം എപ്പോഴാണ് എന്ന് ചോദിച്ച സ്വഹാബിയോട് പ്രവാചകൻ തിരിച്ചു ചോദിച്ചത് വമ അഅദദ് തലഹ, അതിനുവേണ്ടി നീ എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൽ നിന്ന് തടുക്കാൻ കഴിയാത്ത, ആർക്കും പ്രതിരോധിക്കാൻ കഴിയാത്ത, ഒരു ശക്തിക്കും തന്നെ അവഗണിക്കാൻ കഴിയാത്ത ആ ഒരു ദിവസം വരുന്നതിനു മുമ്പ് അല്ലാഹു നമുക്ക് നൽകിയ സ്വച്ഛമായ ശുദ്ധമായ മതത്തിൽ അടിയുറച്ചു നിന്ന് ആ മതത്തിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും സ്വീകരിച്ച് നല്ല മനുഷ്യരായി നാം ജീവിക്കണം. പരിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം സൂറത്തുർ റൂം 43-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, فَأَقِمْ وَجْهَكَ لِلدِّينِ الْقَيِّمِ مِنْ قَبْلِ أَنْ يَأْتِيَ يَوْمٌ لَا مَرَدَّ لَهُ مِنَ اللَّهِ. ഒരു ദിവസം വരുന്നതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ നിന്റെ ഈ ഇസ്ലാം സ്വീകരണം, ഇസ്ലാം അനുസരിച്ചുള്ള നിന്റെ ഈ ജീവിതം പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. മിൻ ഖബ്ലി അൻ യഅ്തിയ യൗമുൻ, ഒരു ദിവസം വരുന്നതിനു മുമ്പ്, ലാ മറദ്ദ ലഹു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ആ ദിവസത്തെ തടുക്കാൻ ഒന്നുമില്ല, ആരുമില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം യൗമ ഇദിന യസ്ദഉൻ, മനുഷ്യർ വേർതിരിക്കപ്പെടും, അഥവാ വിജയികളൊന്നും പരാജയപ്പെട്ട ആളുകളൊന്നുമായിക്കൊണ്ട് മനുഷ്യൻ വേർതിരിക്കപ്പെടുന്ന ദിവസമാണത്. സ്വർഗാവകാശികളെന്നും നരകാവകാശികളെന്നും മനുഷ്യൻ വേർതിരിക്കപ്പെടുന്ന ഒരു ദിവസമാണത്. വിശ്വാസികളെന്നും അവിശ്വാസികളെന്നും ആത്മാർത്ഥതയുള്ളവരെന്നും കപടന്മാരെന്നും ജനങ്ങൾ വേർതിരിക്കപ്പെടുന്ന വല്ലാത്ത ഒരു ദിവസം. ആ ദിവസം വരുന്നതിന് മുമ്പ് അത് വരാൻ വേണ്ടി നീ കാത്തു നിൽക്കരുത്, നാളെയാകട്ടെ എന്ന് നീ കരുതരുത്. കാരണം ആ അന്ത്യസമയം ഏത് നിമിഷവും നിങ്ങളെ തേടിയെത്തിയേക്കാം, നിങ്ങളുടെ മരണം നിങ്ങളെ തേടിയെത്തിയേക്കാം. അതിനു മുമ്പ് നേരെ ചൊവ്വെ അർജുമാനസരായിക്കൊണ്ട്, തൗഹീദുള്ളവരായിക്കൊണ്ട്, ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളെല്ലാം പഠിച്ച് ഉൾക്കൊണ്ടവരായിക്കൊണ്ട് ജീവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മുന്നറിയിപ്പ് നൽകുന്നു. ഫഅഖിം വജ്ഹക ലിദ്ദീനിൽ ഖയ്യിമി മിൻ ഖബ്ലി അൻ യാതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിൻ അല്ലാഹ് യൗമ ഇദിൻ യസ്ദഊൻ. മനുഷ്യർ വേർതിരിക്കപ്പെടുന്ന ആ ഒരു ദിവസം, അള്ളാഹുവിൽ നിന്ന് തടുക്കാൻ കഴിയാത്ത ആ ഒരു ദിവസം വരുന്നതിന് മുമ്പ് ഈ ഒരു മതത്തിലേക്ക് നിന്റെ മുഖത്തെ നീ തിരിച്ചു നിർത്തുക. ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, മൻ കഫറ ഫഅലൈഹി കുഫ്റുഹു. ആരാണോ സത്യനിഷേധം കാണിക്കുന്നത് അവൻ്റെ സത്യനിഷേധം അവനെതിരെ തന്നെയായിരിക്കും വന്നുഭവിക്കുക. അതവൻ്റെ മേൽ തന്നെയാണ് അതിൻ്റെ എല്ലാ ഭാരവും ഉണ്ടാവുക. വമൻ അമില സാലിഹൻ, എന്നാൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാലോ, ഫലി അൻഫുസിഹിം യംഹദൂൻ, അവന് വേണ്ടി തന്നെയാണ് സൗകര്യമൊരുക്കുന്നത്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ തനിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്, മരണാനന്തര ജീവിതത്തിൽ വിജയിക്കാനുള്ള പാത വെട്ടിത്തെളിക്കുകയാണ്. എന്നാൽ സത്യനിഷേധം കാണിക്കുന്ന ആളുകളാകട്ടെ, അവനവന് തന്നെ ഭാരമായിത്തീരുന്ന, അവനവന് തന്നെ സഹിക്കാൻ കഴിയാത്ത അതിഭയാനകരമായ ഒരു ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, മൻ കഫറ ഫഅലൈഹി കുഫ്റു. നന്ദികേട് കാണിച്ചാൽ, സത്യനിഷേധം കാണിച്ചാൽ അത് നിങ്ങൾക്കെതിരിലാണ്. എന്നാൽ വമൻ അമില സാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവൻ, ഫലി അൻഫുസിഹിം യംഹദൂൻ, അവരുടേതായ നഫ്സിന് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ മരണാനന്തര ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കം എങ്ങനെയാണ്? സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണ് അത് ചെയ്യേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും പറഞ്ഞു, ലിയജ്സിയല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി മിൻ ഫദ്ലി ഇന്നഹു ലാ യുഹിബ്ബുൽ കാഫിരിൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തക്കതായ പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് ഈ ഒരു ലോകം അല്ലാഹു നിശ്ചയിച്ചത്. സത്യനിഷേധികൾ അവനൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് സത്യത്തെ നിഷേധിക്കുന്ന അസത്യത്തിൻ്റെ അധർമ്മത്തിൻ്റെ ആളുകൾക്ക് തക്കതായ ശിക്ഷ നൽകാനും, എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് അവരുടെ പ്രവർത്തനത്തിന് തക്കതായ മാന്യമായ പ്രതിഫലം നൽകാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ച ദിവസമാണ് മരണാനന്തര ജീവിതമെന്നത്, ഈ ലോകത്തിനൊരന്ത്യമുണ്ടാവുക എന്ന കാര്യം. അതുകൊണ്ട് അങ്ങനെ ഈ ഒരു ദുനിയാവിലെ ജീവിതത്തെ അവസാനിപ്പിച്ച് ഒരു പാരത്രിക ജീവിതം ആരംഭിക്കുന്ന ഖിയാമത്ത് നാൾ വരുന്നതിനു മുമ്പ് വിശ്വാസവും കർമ്മവുമെല്ലാം നേരെയാക്കി നല്ല മനുഷ്യരായി ജീവിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ആവശ്യപ്പെടുന്നത്. പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും മനുഷ്യൻ അശ്രദ്ധനായി ജീവിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല താക്കീത് നൽകിയിട്ടുണ്ട്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലത്തിൻ മുഅരിളൂൻ. മനുഷ്യർക്ക് അവരുടെ വിചാരണ വളരെ അടുത്തെത്തിയിട്ടുണ്ട്, എന്നിട്ടും അവർ അശ്രദ്ധയിലായിക്കൊണ്ട് അവഗണിച്ച് ജീവിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. സഹോദരങ്ങളെ, നമ്മുടെ വിചാരണ ഇതാ വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്ന താക്കീതാണ് ഖുർആൻ നൽകുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ഓരോ നിമിഷങ്ങളും ഓരോ സന്ദർഭങ്ങളും ഓരോ സമയങ്ങളും മരണാനന്തര ജീവിതത്തിനു വേണ്ടി ഒരുങ്ങാൻ വേണ്ടി നാം തയ്യാറായിരിക്കണം. ഏത് നിമിഷവും മരണം കടന്നു വരാം. യാ യുഹല്ലദീന ആമനുത്തഖുല്ലാ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം. വൽ തൻലുർ നഫ്സുമാ ഖദ്ദമത് ലിഗദ്, ഓരോ ആളും നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് പരിശോധിക്കണം. അതുകൊണ്ട് നാം പരിശോധിക്കുക, ആത്മവിചാരണ നടത്തുക, മരണാനന്തര ജീവിതത്തിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ജസാകുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. അവതരിപ്പിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. വിഷയം, ആ ദിനം വരുന്നതിന് മുമ്പ് ഒരുങ്ങുക.
4: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.

السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه, وصلى الله على محمد وعلى آله وصحابه أجمعين. أما بعد, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്ന്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള്

0: പരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കും എന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു നഗരത്തിൻ്റെ മധ്യത്തിലുള്ള തിരക്കേറിയ ഒരു കമ്പനിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്നും അല്ലാതെയുമൊക്കെ ജോലി ചെയ്യുന്ന ഒരു ചങ്ങാതി. അവൻ ജീവിതത്തിലൊരു സമാധാനം കിട്ടുന്നില്ല, ഒരു സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ ആ സന്തോഷം തേടി അവൻ യാത്ര പോകുന്നത് ഒരു കാടിനുള്ളിലേക്ക് ട്രക്കിങ്ങിന് പോവുകയാണ്. മലകൾ കയറിയും കുന്നുകൾ കയറിയും കാട്ടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചും അവിടുത്തെ വെള്ളം കുടിച്ചും അവിടുത്തെയുള്ള ജീവിതങ്ങൾ കണ്ടൊക്കെ യാത്ര പോയി മനസ്സൊന്ന് ഫ്രീ ആകാൻ വേണ്ടി അവൻ കാട്ടിലേക്ക് യാത്ര പോയതാണ്. അപ്പോൾ കാട്ടിനുള്ളിൽ വെച്ച് അയാൾ ഒരു ആദിവാസിയെ കണ്ടു എന്നാണ് കഥ. അങ്ങനെയാണ്, ആദിവാസിയെ കണ്ടിട്ട് അയാൾ ഒന്നുമില്ല, ഫ്രീ ആയി നടക്കുകയാണ്. വേറെ ടെൻഷനൊന്നുമില്ലാതെ കാട്ടിനുള്ളിലൂടെ പഴങ്ങൾ പറിച്ചും തേൻ എടുത്തും അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചും അയാളങ്ങനെ നടക്കണത് കണ്ടു. അപ്പോൾ അയാളോട് ചോദിച്ചു എന്നാണ്, നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ ഇത്ര ഒരു സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി നടക്കാൻ കഴിയുന്നത്? അപ്പോൾ അയാൾ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാതെ ഒരു കണ്ണാടി എടുത്തു കൊടുത്തു എന്നാണ് കഥ. അപ്പോൾ കണ്ണാടിയിൽ ചളികളുണ്ട്, കുറച്ച് ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ട്, പൂർണ്ണമായില്ല, ചില ഭാഗം ഒന്ന് ബൾജ് ചെയ്ത് വന്നിട്ടുണ്ട്, പൊങ്ങി നിൽക്കുകയാണ്, ഒരു വൃത്തിയില്ലാത്തൊരു കണ്ണാടി. എന്നിട്ട് പറഞ്ഞു, ഈ കണ്ണാടിയിൽ നോക്കൂ. അയാൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൻ്റെ മുഖം വൃത്തിയിൽ കാണുന്നില്ല. അയാളുടെ ഓഫീസിൽ നീളത്തിലുള്ള കണ്ണാടിയിൽ നടന്നു പോകുമ്പോഴും എവിടെ പോകുമ്പോഴും കണ്ണാടിയും ഒക്കെ ആയി ഭംഗിയുള്ള കണ്ണാടിയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തീരെ വൃത്തിയുള്ള കാണാൻ എന്ന മറുപടി പറഞ്ഞു. അപ്പോൾ ആ പിന്നെ ആദിവാസിയായ ആ ഗോത്രവർഗ്ഗക്കാരനായ അയാൾ പറഞ്ഞു കൊടുത്ത കാര്യം, നിങ്ങൾ ജീവിതത്തെ എപ്പോഴും നോക്കിക്കാണുന്നത് പൊട്ടിയ കണ്ണാടിയിലൂടെയാണ്. മറ്റുള്ളവരുടെ ജീവിതമാണ് നിങ്ങൾ അതിലൂടെ നോക്കുന്നത്. നിങ്ങൾ വൃത്തിയുള്ള നിങ്ങളുടെ ജീവിതത്തെ നല്ല കണ്ണാടിയിലൂടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ പ്രശ്നത്തിനൊക്കെ പരിഹാരമാകുന്നതാണ്. ഇയാളെ സംബന്ധിച്ചോളം നല്ല ജോലിയുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യാനുള്ള ഒരു നല്ല സ്പേസ് ഉണ്ട്, നല്ല വരുമാനമുണ്ട്. എന്നിട്ടും അയാളുടെ ടെൻഷൻ ഓഫീസിലേക്ക് വരുമ്പോഴും വൈകും മടങ്ങിപ്പോകുമ്പോഴുള്ള ബ്ലോക്കിനെ പറ്റിയാണ്. ബ്ലോക്കിൽ പോകാൻ അദ്ദേഹത്തിനൊരു കാറുണ്ട്, വീട്ടിൽ കാത്തിരിക്കാൻ ആളുണ്ട്, ഇതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തയല്ല. വിശക്കുമ്പോൾ കഴിക്കാൻ ഭക്ഷണം ലഭിക്കുന്നുണ്ട്. ഇത്തരം അനുഗ്രഹങ്ങളും നന്മകളും ഒന്നും അദ്ദേഹത്തിന് കിട്ടുന്ന സന്തോഷത്തിൻ്റെ അളവൊന്നും

0: ശമ്പളത്തിൻ്റെ അളവൊന്നും അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് കാരണമാകണില്ല. അപ്പം മറ്റുള്ളവരെ വിലയിരുത്തി അവരെ ജീവിതം നോക്കി സ്വന്തം നിരാശപ്പെട്ട് അതും സോഷ്യൽ മീഡിയയിലൂടെ ആവും. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരുടെയും ജീവിതം കാണുന്നു, അപ്പോൾ സ്വന്തത്തിനൊരു സന്തോഷം കിട്ടാതാവുന്നു. ആ ഒരവസ്ഥ എന്തായാലും ഒരാൾക്ക് സമാധാനമല്ല അസമാധാനമാണ് നൽകുക.
1: നമ്മൾ നേരത്തെ ലൈവിലൊരിക്കെ എനിക്കൊണ്ട് ഷെയർ ചെയ്തൊരു കാര്യമാണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു നമ്പർ വൺ ട്രീറ്റ്മെൻറ്റ്, പുതിയൊരു ട്രീറ്റ്മെൻറ്റ് രീതി സ്വീകരിക്കുന്ന ആളാണ് നമ്മുടെ സുഹൃത്ത് ഡോക്ടർ റഫീഖ്. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ, അദ്ദേഹത്തിൻ്റെ കൂടെ സംസ്ഥാന സമിതിയിലൊക്കെ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു അനുഭവം അദ്ദേഹം ഒരിക്കൽ പറയുണ്ടായി. ഒരു സൈഡ് സ്ട്രോക്ക് വന്ന് പാരലൈസ് ചെയ്ത് തളർന്ന് ആണ് എന്ത് ചെയ്യണത്, അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്യണത്. അങ്ങനെ വെന്റിലേറ്ററൊക്കെ കടന്ന് അയാൾ ഐ സി യുവിൽ വന്ന് റൂമിൽ വന്ന് ദീർഘകാലത്തെ ചികിത്സ കൊണ്ട്, ചെറിയ ഒരു നല്ല സമയമെടുത്തിട്ടുള്ളൊരു ചികിത്സ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സ്ട്രക്ചറിൽ വന്ന ആൾ നടന്ന് കാറിൽ കയറി പോണ ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ ഒരു ചികിത്സിക്കുന്ന ഒരു ഡോക്ടർക്ക് അതിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇപ്പോൾ റഫീഖൊക്കെ നമുക്ക് സാധാരണ മെസ്സേജ് അയക്കും, ഇന്ന് എനിക്ക് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കേസുണ്ട്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ആത്മീയമായ കാര്യങ്ങൾ കാണുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ഗുണം രോഗിക്കാണ്, രോഗിൻ്റെ കുടുംബത്തിനാണ്. അപ്പോൾ നമ്മൾ എല്ലാവരോടും പ്രാർത്ഥിക്കാം, മെസ്സേജ് കൊടുക്കും അദ്ദേഹം. അപ്പോൾ ഈ രോഗിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ കാറിൽ കയറി ഇരുന്നതിൻ്റെ ശേഷം ഈ രോഗി ഇങ്ങനെ ഒരു വിരലിൻ്റെ അറ്റങ്ങനെ കാണിച്ചിട്ട് വന്നു, ഡോക്ടർ ഇവിടെ ചെറിയൊരു തരിപ്പുണ്ട്, ഈ തരിപ്പണ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ബാക്കോട്ട് ആലോചിക്കണില്ല, അയാൾ പൊട്ടിയ കണ്ണാടിയിലൂടെയാണ് ഫുള്ള് നോക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഈ തരിപ്പമൊക്കെ അയാൾ നോക്കണുള്ളൂ. അയാൾക്ക് പലപ്പോഴും അയാൾക്ക് ഉണ്ടായിരുന്നൊരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റണില്ല. ഈ വയസ്സായ ആളുകൾ അല്ലെങ്കിൽ വീടുകളിലുള്ളവരൊക്കെ ഉരവേദന, മുട്ടുവേദന, തലവേദന, മൈഗ്രെയിന് ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇല്ലാത്തതുകൊണ്ടല്ല, ഉള്ളത് തന്നെയാണ്. പക്ഷെ ഒരു പ്രായമാകുമ്പോൾ, ഒരു ഏജാകുമ്പോൾ ഒക്കെ മനുഷ്യന് എപ്പോഴും ഒരേപോലെ ആകൂല, പ്രശ്നങ്ങൾ വരും. അപ്പോൾ ചുറ്റുമുള്ള കുറേ മനുഷ്യരിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് തിരുത്താൻ കഴിയും. അപ്പോൾ എൻ്റെ ഉമ്മ എനിക്കൊരു വോയിസ് ഫോർവേഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. ഞങ്ങളെ നാട്ടിലുള്ളൊരു സഹോദരിയാണ്, അവരും ഒരു വിധവയാണ്. അവരുടെ പെൺമക്കൾ, വിവാഹിതരായ രണ്ട് പെൺമക്കളുണ്ട്, അവരാണ് കുടുംബം പോറ്റുന്നത്. അവർ ഷോപ്പിലോടെ ഇവിടെയൊക്കെ നിന്നിട്ടാണ്. അപ്പോൾ അവർ പിന്നെ അവരുടെ ശരീരത്തിൽ നിന്നിപ്പോൾ ഇങ്ങനെ സർജറി ചെയ്തൊരു ഭാഗത്ത് കൂടെ ഇങ്ങനെ മലം വരുന്ന ഒരവസ്ഥയാണ്. കാർഡിയാക്ക് നോക്കണം, കൊളനോസ്കോപ്പി ചെയ്യണം, ഇതിനൊക്കെ പൈസ വേണം. ഒരു മാസം മുഴുവൻ അവർ ജോലി ചെയ്താൽ ഒരു കൊളനോസ്കോപ്പിൻ്റെ പൈസ കിട്ടാത്തത്ര ചെറിയ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ ചുറ്റുമുള്ള എല്ലാം കുറച്ചും കൂടിയും എന്താ പറയുക, ഇപ്പോൾ നമ്മളെ വീട്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഉള്ളിൽ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പിന്നെ നിങ്ങൾ പറഞ്ഞ കഥയിലൊരു ചുരുക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉന്ദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തന്ദുറു ഇലാ മൻ ഹുവ ഫൗകകും ഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം, നിങ്ങൾക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കണം. സൗകര്യങ്ങൾ കൂടിയ, നിങ്ങളെക്കാളും ജീവിത നിലവാരം കൂടിയ ആളുകളിലേക്ക് നോക്കിയിട്ട് നെടുവീർപ്പിടല്ല വേണ്ടത് എന്ന വലിയ മെസ്സേജ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്.
0: ഈ മറ്റുള്ളവരുടെ ജീവിതം നോക്കിയാൽ സങ്കടപ്പെടാനും ഉള്ള വഴിയുണ്ടാവും, അതോടൊപ്പം ആശ്വസിക്കാനുള്ള വഴികളും ഉണ്ടാവും എന്നുള്ള തന്നെയാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതം നോക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിൽ അതിലൊരു പ്രശ്നം. സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹര നിമിഷങ്ങൾ മാത്രമേ പങ്കുവെക്കുള്ളൂ എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ നിറഞ്ഞ കഠിനമായ അവസ്ഥകൾ ഒരിക്കലും പങ്കുവെക്കൂല. അപ്പോൾ അവരുടെ ജീവിതം വലിയ സന്തോഷത്തിലാണ്, ഓല് ഭയങ്കര ഹാപ്പിയാണ്, അവിടെ എപ്പോഴും രസങ്ങൾ മാത്രമാണ്. അതിങ്ങനെ ഓരോരുത്തരുടെ ലൈഫ് വ്ളോഗുകളോ ഫാമിലി വ്ളോഗുകളോ ഒക്കെ നോക്കി ഓലെ ഫാമിലി അടിപൊളിയാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ മോശപ്പെട്ട അവസ്ഥകൾ പലതും ഉണ്ട്, അത് പുറത്തു വരുന്നില്ല എന്നുള്ളൂ. അത് ചിലപ്പോൾ പലരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥകൾ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാവും, വരണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സാഹചര്യത്തിൽ ചിലപ്പോൾ മനസ്സിലാവും അതിൻ്റെ പ്രശ്നങ്ങൾ എത്രമാത്രം ഗൗരവം ഉണ്ടായിരുന്നു, അവർക്കിടയിലുള്ള അന്ധചിത്രങ്ങൾ എത്ര ഗൗരവമുള്ളതായിരുന്നു എന്നൊക്കെ പിന്നീടാണ് ചിലപ്പോൾ തിരിച്ചറിയുക.
1: രാവിലെ നല്ല അടിപൊളിയായിട്ട് ചിരിക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ കൂട്ടാത്മഹത്യ നടത്തിയ സംഭവങ്ങളും എംബോഡും നമ്മുടെ മുന്നിലുണ്ട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ എന്നീ കേൾക്കുന്നത് റിയാദു സ്വാലഹീൻ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ റിയാദു സ്വാലഹീനിലെ ഓരോ അധ്യായങ്ങളാണ് റിയാദു സ്വാലഹീൻ എന്ന ഈ പരിപാടിയിലൂടെ പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. റിയാദു സ്വാലഹീൻ അവതരിപ്പിക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا للظالمين والصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇമാം ബുഖാരി മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ചിട്ടുള്ള കിതാബു സബറിൽ ഇമാം നവവി റഹിമഹുള്ള കൊടുത്തിട്ടുള്ള അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളൊരു ഹദീസാണ് നാം പഠിച്ചു വരുന്നത്. ഖബറിൻ്റെ ചാരത്തിരുന്ന് കരയുന്ന ഒരു സ്ത്രീയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഖ്‌വ കൊണ്ടും സബറ് കൊണ്ടും ഉപദേശിച്ചു. അപ്പോൾ അതിലടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിയാണ്. അതിൽ പ്രതിഫല അർഹമായ രീതിയിൽ ക്ഷമ അവലംബിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല വിധിക്കുന്ന ഏതൊരു കാര്യവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമായിരിക്കും, അതിൻ്റെ പര്യവസാനം ശുഭമായിരിക്കും എന്നൊക്കെയുള്ള പാഠങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. ഈ സ്ത്രീയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ച രണ്ട് കാര്യങ്ങൾ, ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുക, വസ്ബിരി, ക്ഷമിക്കുക എന്ന് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഖാഫി ഗളബല്ലാഹ് ഇല്ലം തസ്ബിരി, നീ ക്ഷമ അവലംബിക്കുന്നില്ലെങ്കിൽ അല്ലാഹുവിൻ്റെ ശിക്ഷയെ നീ ഭയപ്പെടണം. വലാ തജ്സഈ, നീ ക്ഷമകേട് കാണിക്കരുത്. ലിയഹ്സുലലകി അസ്സവാബു, നിനക്ക് പ്രതിഫലം കരഗതമാവാൻ. ക്ഷമകേട് കാണിച്ചാൽ പ്രതിഫലം ലഭിക്കില്ല, ക്ഷമിച്ചില്ല എങ്കിൽ അല്ലാഹുവിൻ്റെ ഗളബ് നിന്നെ ബാധിക്കും. അതുകൊണ്ട് ക്ഷമ അവലംബിക്കണം, അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിക്കണം എന്ന രണ്ട് പ്രധാന ഉപദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത്. ഇവിടെ ഈ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് അറിഞ്ഞപ്പോൾ അവർ നബിയുടെ വീട്ടിൽ പോയി, ആ വീട്ടിൽ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്ത് കവാടത്തിൽ പാറാവുകാരെയൊന്നും കണ്ടില്ല എന്നവർ പ്രത്യേകം പറയുന്നുണ്ടല്ലോ. പാറാവുകാരെ അവർ കണ്ടില്ല എന്ന ഹദീസിൽ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവെ കാവൽക്കാരെ നിർത്താറില്ല. ചില സ്വഹാബികളെല്ലാം നബിക്ക് കാവൽ നിന്നു എന്ന് പറയുന്നത് അവർ അധികവും സ്വമേധയാ നിന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നിർത്തിയതല്ല എന്നിങ്ങനെയുള്ള പാഠങ്ങളെല്ലാം ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയവും, വിവരമില്ലാത്ത ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം റിഫ്ഖോടുകൂടെ, മമതയോടുകൂടെ പെരുമാറിയതും ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. സുളുതയോട് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പോയി പണി നോക്ക് എന്നർത്ഥത്തിലാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. ഇത്തരമൊരാളോട് റസൂലുള്ള മറുത്തൊന്നും പറഞ്ഞില്ല, അവരോട് കർക്കശമായി പെരുമാറിയില്ല, അവർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടികൾ പ്രവാചകൻ സ്വീകരിച്ചില്ല. കാരണം അവർ അങ്ങനൊരവസ്ഥയിലായിരുന്നു എന്ന് പ്രവാചകനറിയാം. അവിടെ പ്രവാചകൻ അവരോട് റിഫ്ഖോടുകൂടെ പെരുമാറുന്നു, അതോടൊപ്പം അവർ ഉഴുതിർ പറഞ്ഞപ്പോൾ ഇന്ന ഇന്ന കാരണങ്ങളാലാണ് എന്റെ എന്നിൽ നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റമുണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഉഴുതിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിക്കുകയും അവരോട് നന്മ കൽപ്പിക്കുകയും കൂടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുള്ള മറ്റൊരു പാഠം അതാണ്, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഖബറിൻ്റെ അടുത്തിരുന്ന് കരയുന്നത് കണ്ടപ്പോൾ അത് തെറ്റാണ്, അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ കണ്ടൊരു തിന്മ വിരോധിച്ചു. വസ്ബിരീ എന്ന് പറഞ്ഞതിൽ അമ്രും ബിൽ മഅറൂഫ് നന്മ കൽപ്പിക്കലുമാണ്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് ആരും എല്ലാവരും നിർവഹിക്കേണ്ടെന്ന കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ ഇതിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അന്നമൻ ഉമിറ ബിമഅറൂഫിൻ യംബഗീ ലഹു അൻ യഖ്ബൽ വലൗ ലം യഅരിഫ് അൽ ആമിറ, കൽപ്പിക്കുന്നത് ആരാണ് എന്നറിയില്ലെങ്കിലും കൽപ്പിക്കപ്പെട്ട നല്ല കാര്യം സ്വീകരിക്കൽ എല്ലാവരുടെയും ബാധ്യതയാണ്, അത് സ്വീകരിക്കാൻ ഓരോരുത്തരും കടപ്പെട്ടവരാണ് എന്ന് ഈ ഹദീസിൽ നിന്നും പണ്ഡിതന്മാർ ഫായിദയായി പറഞ്ഞിട്ടുണ്ട്. വഫീഹി അത്തർഗീബു ഫി ഇഹ്തിമാലിൽ അദ ഇൻദ ബദലിൻ നസീഹ വനശരിൽ മൗഇല, ആളുകൾക്ക് നസീഹത്ത് നൽകുമ്പോൾ, വസീയത്ത് നൽകുമ്പോൾ, അത് അവരെ ഗുണദോഷിക്കുമ്പോഴും അതുപോലെ ഉപദേശിക്കുമ്പോഴുമൊക്കെ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രയാസകരമായ അവസ്ഥ നമുക്ക് ഉണ്ടായാൽ അതിൽ ക്ഷമ അവലംബിക്കാൻ പ്രേരണ നൽകുന്നുണ്ട് ഈ ഹദീസിൽ. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇലൈക അന്നി എന്ന് വളരെ ഗൗരവമായി പരുഷമായി സംസാരിച്ചിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല, റസൂലുള്ളാഹി ക്ഷമ അവലംബിച്ചു എന്നത് പ്രബോധന പ്രവർത്തന മേഖലകളിൽ നസീഹത്ത് നടത്തുമ്പോഴുമൊക്കെ പ്രബോധിത ജനതയിൽ നിന്ന് എന്തു പ്രയാസമുണ്ടായാലും അതിൽ ക്ഷമ അവലംബിക്കണം എന്നതിന് ഈ ഹദീസിൽ പ്രേരണയുണ്ട് എന്ന് പണ്ഡിതന്മാർ അതിൻ്റെ ഇസ്തിംബാത്തായി അതിൽ നിന്നുള്ള ഫായിദയായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഫായിദയായി ലം യകുൻ ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബവ്വാബുൻ റാത്തിബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്ഥിരമായ പാറാവുകാർ ഉണ്ടായിരുന്നില്ല എന്നും ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ ഇസ്തിംബാത്ത് ചെയ്തിട്ടുണ്ട്. ഒരു ഹാക്കിമിന് അങ്ങനെ പാറാവുകാരെയും സെക്യൂരിറ്റിയുമൊക്കെ സ്വീകരിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലയും ഒരു സംഘം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, ഒരു ഹാജിബിനെ ഒരു പാറാവുകാരനൊക്കെ സ്വീകരിക്കാതിരിക്കലാണ് നല്ലത് എന്ന വീക്ഷണമുള്ളവരും ഉള്ളവരാണ് ഷാഫിഈ ഇമാമിനെ പോലെയുള്ള ആളുകൾ. മറ്റു ചില പണ്ഡിതന്മാർ അത് അനുവദനീയമാണ്, അത് സ്വീകാര്യമാണ് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഏതായിരുന്നാലും സന്ദർഭത്തിൻ്റെ സാഹചര്യവും തട്ടുമനുസരിച്ച് ന്യായമായ രീതിയിലുള്ള ഒരു പാറാവുകാരെയും മറ്റുമൊക്കെ നിക്ഷേപിക്കുന്നതിന് ഇസ്ലാം എതിരല്ല. ആളുകളുടെ പരാതി കേൾക്കുവാനും അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാനും ഉതകുന്ന രീതിയിലായിരിക്കണം, അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള സെക്യൂരിറ്റിയെയോ മറ്റു ഉദ്യോഗസ്ഥരെയോ നിയമിക്കുന്നത് ഏതായിരുന്നാലും ശരിയല്ല എന്ന് ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇമാം അബൂദാവൂദ് റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ളൊരു ഹദീസിൽ കാണാം, മൻ വല്ലാഹുല്ലാഹു മിൻ അംരി നാസി ശൈഅൻ ഫഹ്തജബ അൻ ഹാജതിഹിം ഇഹ്തജബല്ലാഹു അൻ ഹാജതിഹി യൗമൽ ഖിയാമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വല്ലവനെയും അല്ലാഹു ജനങ്ങളുടെ കാര്യം ഏൽപ്പിക്കുകയും എന്നിട്ട് ജനങ്ങളുടെ ആവശ്യ നിർവഹണത്തിന് മുമ്പിൽ തടസ്സങ്ങളുണ്ടാകുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ഖിയാമയിൽ അവൻ്റെ ആവശ്യത്തിനും തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതാണ്, പരലോകത്ത് അവനും തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂദ അബൂദ് റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അപ്പം ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു ഹാക്കിമിന് ഭരണാധികാരിക്ക് ഹാജിബിനെ ബവ്വാബിനെ സെക്യൂരിറ്റിയും പറാവുകാരെയും കാവൽക്കാരെയും ഒക്കെ സ്വീകരിക്കാം, പക്ഷേ ഈ നിബന്ധന പ്രകാരമായിരിക്കണം. അതുവഴി ജനങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുകയോ പരിഹരിക്കാതെ പോകുകയോ അവിടെ ന്യായമായ ആവശ്യങ്ങൾ ഭരണാധികാരിയുടെ അടുക്കൽ എത്തുന്നതിന് തടസ്സമുണ്ടാകാനോ പാടുള്ളതല്ല എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെയുള്ള ചില ഫവായിദുകൾ ഹദീസിൽ നമുക്ക് വീണ്ടും വേറെയും മനസ്സിലാക്കുവാനുണ്ട്. അതിലൊന്ന്, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്ത്രീ ഖബറിൻ്റെ അടുക്കൽ ഇരിക്കുന്നത് കണ്ടിട്ടും അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സന്ദർശിക്കുന്നതിനെ സംബന്ധിച്ച് വിരോധിച്ചുകൊണ്ടുള്ളൊരു വർത്തമാനം പറയാത്തതിൽ നിന്ന് സ്ത്രീകൾക്ക് ഖബർ സിയാറ അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട്. സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് ആവാമോ അത് പാടില്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഹദീസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, സ്ത്രീകൾക്ക് ഖബർ സിയാറ ഖബർ സന്ദർശിക്കുക എന്ന നിയത്തോടുകൂടെ അതിൻ്റെ ചാരത്തേക്കടുത്തേക്ക് പോകുന്നത് വിലക്കപ്പെട്ട കാര്യം തന്നെയാണ്, അത് പാടില്ലാത്ത കാര്യം തന്നെയാണ്. യാദൃച്ഛികമായൊരു ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അതൊന്ന് കാണുക, അവിടെ നിന്ന് കയറുക എന്നതിനെ സംബന്ധിച്ചല്ല പറയുന്നത്. ഈ ഒരു ഉദ്ദേശത്തോടുകൂടെ ഖബറിൻ്റെ അടുത്തേക്ക് ഖബർ സിയാറത്ത് ചെയ്യണം എന്ന ഉദ്ദേശത്തോടുകൂടെ അതിൻ്റെ അടുത്തേക്ക് പോകുന്നത്, ആ ഒരു നിയത്തോടുകൂടെ പോകുന്നത് ഹറാമു തന്നെയാണ്. ചില പണ്ഡിതന്മാർ അത് മഹാപാപങ്ങളിൽപ്പെട്ടതാണ് എന്നുവരെ, വലിയ പാപത്തിൽപ്പെട്ടതാണ് എന്നുവരെ പറഞ്ഞതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അവരത് പറയാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. ലഅനർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സായിറാത്തിൽ ഖുബൂർ വൽ മുത്തഖിദീന അലൈഹ അൽ മസാജിദ വസ്സുറുജ്. ഖബർ സന്ദർശനം നടത്തുന്ന സ്ത്രീകളെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു, അതിന് ആരാധനാലയങ്ങളായി സ്വീകരിക്കുകയും അവിടെ വിളക്കുകൾ കത്തിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളെ റസൂലുള്ളാ ശപിച്ചിരിക്കുന്നു എന്ന ലഅനത്തിൻ്റെ ഒരു പദം റസൂലുള്ള ഉപയോഗിച്ചത് കൊണ്ട് അത് മിൻ ഖബായിരി ദുനൂബ് ആണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉദ്ധരിച്ച ഈ ഹദീസ് ഇമാം അഹമ്മദ്, ഇമാം തിർമുദി, ഇബ്നു മാജ റഹിമഹുള്ള ഇവരെല്ലാം ഉദ്ധരിക്കുകയും ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള അൽ ഇർവാഖുൽ ഖലീൽ എന്ന തൻ്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഈ ഹദീസ് അസൻ എന്ന് പറയുന്ന സ്വീകാരയോഗ്യമായ ഹദീസുകളുടെ ഗണത്തിൽപ്പെട്ടതാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖബർ സ്ത്രീകൾ സന്ദർശിക്കുന്നത്, സ്ത്രീകൾ ഖബർ സിയാറത്ത് നടത്തുന്നത് ശരിയല്ല എന്ന വീക്ഷണമാണ് ഏറ്റവും ശരിയായി തോന്നുന്നത് എന്നൊക്കെ പറയാനുള്ള കാരണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാംവിധം പഠിച്ചുൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ശരിപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് റിയാദു സ്വാലിഹീൻ.
2: നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിൻ്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിൻ്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ പീസ് റേഡിയോ മധുരം ഖുർആൻ സൂറ അന്നജം 27 മുതൽ 62 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യുന്നത് അഷ്ഷൈഖ് ഹസ അൽ ബലൂഷി.
4: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നജ്മിലെ 27 മുതൽ 62 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് ഹസ്സ അൽ ബലൂഷി.
1: പീസ് റേഡിയോ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു ആരോഗ്യ ചിന്തകൾ. എലിപ്പനി, ഈ വിഷയത്തിൽ ഡോക്ടർ അബ്ദുൽ മാലിക് സംസാരിക്കുന്നു.
2: ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇന്ന് നാം മനസ്സിലാക്കുന്നത് എലിപ്പനിയെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മഴക്കാലം തുടങ്ങുന്ന സമയത്തും മഴക്കാലം അവസാനിക്കുന്ന സമയത്തും കൂടുതലായിട്ട് കാണുന്ന ഒരു അസുഖമാണിത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഇത് അസുഖം ബാധിക്കാറുള്ളത്. ആ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എലി, അതുപോലെ തന്നെ മുയൽ, പശു, ആട് തുടങ്ങിയ മൃഗങ്ങളൊക്കെ അതിൻ്റെ മൂത്രത്തിൽ ഈ ഒരു അണുബാധ ഉണ്ടെങ്കിൽ ആ അണുബാധ ഉള്ള അതുവഴി മലിനമായ വെള്ളം അത് നമ്മുടെ ശരീരത്തിലുള്ള കയ്യിലോ കാലിലോ ഉള്ള മുറിവിലൂടെ അതല്ലെങ്കിൽ നേരിടെ കണ്ണിലേക്കോ വായലേക്കോ മൂക്കിലേക്കോ തെറിച്ചു കഴിഞ്ഞാൽ ആ മ്യൂക്കസ് മെംബ്രെയിനിലൂടെ ഡയറക്റ്റ് ഈ ഒരു അസുഖവാഹിനിയായ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണം ഉണ്ടാവും. സാധാരണഗതിയിൽ ചില ആളുകൾക്ക് അസുഖം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. എന്നാൽ ചില ആളുകളിൽ അത് വീൽസ് ഡിസീസ് എന്ന മാരകമായ അവസ്ഥയിലേക്ക് എത്തും. സാധാരണഗതിയിൽ പനി, ശക്തമായ തലവേദന, കണ്ണിൻ്റെ പുറകിൽ വേദന, കണ്ണിൽ ചുവപ്പ്, ഓക്കാനം, ഛർദി, ക്ഷീണം ഒക്കെ ഉണ്ടായി 1-2 ആഴ്ച കൊണ്ട് അങ്ങനെ കുറഞ്ഞു വരും. ചില ആളുകൾക്ക് അത് മാരകമാവും. മാരകമാവുന്ന ആളുകളിൽ അത് ഹൃദയത്തിന്, അതുപോലെ തന്നെ കരളിന്, അതുപോലെ തന്നെ കിഡ്നിയെ, ശ്വാസകോശത്തെ, മസ്തിഷ്കത്തെ വരെ ബാധിക്കുന്ന അബോധാവസ്ഥയിലായിട്ട് മരണപ്പെടുന്ന അവസ്ഥയിലേക്കാണ് എത്താറുള്ളത്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന, അതല്ലെങ്കിൽ ചികിത്സയും സിമ്പിളാണ്, അതിൻ്റെ പ്രിവെൻഷനും സിമ്പിളാണ്. അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്തപരിശോധനയിലൂടെ അസുഖം രോഗനിർണയം നടത്താൻ കഴിയും. അങ്ങനെ വളരെ വില കുറഞ്ഞ ഒരു ആൻറ്റിബയോട്ടിക് ഡോക്സിസൈക്ലിൻ എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ പ്രളയ സമയത്ത് നമ്മളെല്ലാവരും കേട്ടൊരു മരുന്നാണ് ഡോക്സിസൈക്ലിൻ. ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് അസുഖം ഭേദമാവാറുണ്ട്. അത് അസുഖം രോഗലക്ഷണങ്ങളുടെ തുടക്കത്തിൽ തന്നെ അത് മനസ്സിലാക്കിയിട്ട് രോഗനിർണയം നടത്തി കഴിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിൽ കൺട്രോൾ ആയില്ലെങ്കിൽ മറ്റു ആൻറ്റിബയോട്ടിക്കുകൾ നിലവിലുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിവെൻഷൻ എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ച സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അഥവാ വെള്ളത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ കർഷകർ, അതല്ലെങ്കിൽ മൃഗങ്ങളെ വളർത്തുന്ന ആളുകൾ, അതല്ലെങ്കിൽ അങ്ങനത്തെ വെള്ളക്കെട്ടുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് നല്ല ഹൈറ്റുള്ള ഷൂ ധരിക്കുക, അഥവാ മുട്ട് വരെ കവർ ചെയ്യുന്ന നല്ല ഷൂ ധരിക്കുക, പിന്നെ കൈകാലുകളെ ഇടയ്ക്കിടെ സോപ്പിട്ട് വൃത്തിയാക്കി കഴുകുക, ഈ രീതിയിൽ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള കയ്യുറ ധരിക്കുക. ഈ രീതിയിൽ നമ്മളെ മലിനജലമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാർഗനിർദ്ദേശമായിട്ട് നമുക്ക് നൽകാനുള്ളത്. മറ്റൊന്ന്, ഇത്തരം സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആഴ്ചയിലൊരിക്കൽ എന്ന നിലക്ക് ഡോക്സിസൈക്ലിൻ്റെ 6 ആഴ്ച വരെ കഴിക്കാവുന്നതാണ്. അത് ഇതിൻ്റെ മറ്റൊരു പ്രതിരോധ മാർഗമാണ്. ഇതിനെതിരെ വാക്സിൻ നിലവിൽ ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കുക. വളരെയധികം ആളുകൾക്ക് ജീവാനി വരെ കാരണമായേക്കുന്ന ഈ ഒരു അസുഖം ഈ ഒരു രീതിയിലുള്ള ശ്രദ്ധ ഉണ്ടാവുകയും ചികിത്സ നേരത്തെ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അപകടാവസ്ഥ തരണം ചെയ്യാൻ കഴിയും. ആ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാം. നാഥൻ അനുഗ്രഹകുമാറോട്ട്.
1: ഇപ്പോൾ നാം കേട്ടത് ആരോഗ്യ ചിന്തകൾ. എലിപ്പനി, ഡോക്ടർ അബ്ദുൽ മാലിക് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഒരു പ്രവാസിയുടെ ഒരു ചെറിയ എഴുത്തുണ്ട്. നമ്മൾ പീസ് റേഡിയോ മോർണിംഗ് ലൈവിൽ പീസ് റേഡിയോ സംബന്ധിച്ച് ഓരോ വ്യക്തിക്കും രേഖപ്പെടുത്താനുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നൊരു സ്പേസിലാണ് നമ്മൾ തീർച്ചയായും ഇത് വായിക്കുന്നത്, പീസ് ടൈമിൽ. അസ്സലാമു അലൈക്കും. ഒരു പ്രവാസിയാണ് എങ്കിലും പീസ് റേഡിയോ കൂടെയുള്ളപ്പോൾ അങ്ങനെ തോന്നാറേയില്ല. ഒഴിവു സമയമായാലും ജോലിയായാലും പീസ് റേഡിയോക്കൊപ്പം എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നു. പ്രത്യേകിച്ച് അന്നൂർ ഖുർആനിൻ്റെ മാസ്മരിക ലോകത്തിലൂടെ ഒരു സഞ്ചാരം അത്രയ്ക്കും ഹൃദയത്തിന് സമാധാനവും സന്തോഷവും നൽകുന്നു. ഓരോ വചനങ്ങളും ആവർത്തിച്ചാവർത്തിച്ച് പാരായണം ചെയ്ത് ചരിത്രത്തിലൂടെ അവതരണ പശ്ചാത്തലങ്ങളിലൂടെയുള്ള ഒരു യാത്ര. പ്രത്യേകിച്ചിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദുആയുടെ ആയത്ത്, കേൾക്കാത്തവർക്ക് പഠിക്കാൻ ശ്രമിക്കാത്തവർക്കൊരു വലിയ നഷ്ടം തന്നെയാണ്. ഉസ്താദിനിത് പഠിപ്പിക്കുവാനും അത് കേട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും അത് പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും റബ്ബ് തോഫീഖ് നൽകട്ടെ. ഉസ്താദിന് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും ലഭിക്കുമാറാകട്ടെ എന്ന് മുഹമ്മദ് അസ്ലം ഖോർ ഫുഖാൻ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മെസ്സേജ് വരുന്നത്.
1: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ, അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ദഅൂനി ഉനാജി മൗലൻ ജലീലൻ.
1: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞ് ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, ഫൈസൽ മൗലവി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ഭർത്താവ് നിസ്കാരം നിലനിർത്താത്തതിൽ വളരെ മനപ്രയാസമുണ്ട്. അദ്ദേഹത്തോട് മനസ്സിൽ വെറുപ്പ് തോന്നി തുടങ്ങാൻ കാരണമാകുന്നു. ഒരു വല്ലായ്മ പോലെ എന്തെങ്കിലും പരിഹാരം?
2: നമസ്കാരം, അതിൽ അലസതയുള്ള ആളുകളെ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഉപദേശിക്കുക, നമസ്കാരത്തിൻ്റെ ഫലം അതെന്തെന്ന് അറിയിക്കുക, അതേപോലെ നമസ്കരിച്ചില്ല എങ്കിൽ അതിൻ്റെ ഗൗരവം ഉണർത്തുക, നമസ്കാരം കൊണ്ടുള്ള ഇഹപര ഗുണങ്ങൾ അത് അറിയിക്കുക, അതോടൊപ്പം ആ വ്യക്തിയിൽ സ്വാധീനിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൂടി വിഷയം ധരിപ്പിച്ച് അയാൾ നന്നാവണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വളരെ ഫലപ്രദമാകും വിധം ഈ വിഷയം കൈകാര്യം ചെയ്യുക. ആ വ്യക്തിയെ ഉണർത്തി ഉത്ബോധിപ്പിച്ച് ഇത് പ്രായോഗികമാക്കുവാൻ സഹായകമാകുന്ന മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുക. അള്ളാഹുവിനോട് അത്തരക്കാരുടെ മനസ്സ് തുറക്കാനും ആ മനസ്സിൽ വിശാലതയുണ്ടാകാനും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ഇരക്കുക. ഇസ്ലാമികമായ ചരിത്രങ്ങൾ ഈ വിഷയങ്ങളിലുള്ളതൊക്കെ ഉണർത്തി അത് പഠിച്ച് അത് ബോധ്യപ്പെടുത്തുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ഹിദായത്തിന് ഹൃദയവിശാലതയ്ക്ക് ദുആ ചെയ്യുക. ഇതൊക്കെയാണ് ആ വിഷയത്തിൽ ഫലപ്രദമായിട്ടുള്ളത്. അല്ലാഹു തആല ആലം.
1: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ ജിദ്ദയിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ റമദാൻ മാസത്തിൽ ICF നോമ്പുതുറ ഉണ്ടാകാറുണ്ട്. അതിൽ പങ്കെടുക്കാൻ പറ്റുമോ? കാരണം അവിടെ നോമ്പുതുറയുടെ മുമ്പായിക്കൊണ്ട് മൗലൂദ് ചൊല്ലാറുണ്ട് എന്നാണ്.
3: മെൻ ഫത്തുറ സ്വാഇമൻ, ഒരാളെ നോമ്പ് തുറക്കാൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ നോമ്പുകാരൻ്റെ അതേ പ്രതിഫലം അയാൾക്കുമുണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതയായി പഠിപ്പിച്ചപ്പോൾ, വൈദാ ദഅക ഫഅജിബ്, നിന്നെ അത്തരം സദ്യകളിലേക്കോ മറ്റോ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം നൽകണമെന്നാണ്. എന്നാൽ അവിടെ പ്രത്യേകമായൊരു ലവാബിത്ത്, അത് നിഷിദ്ധമായ ഒരു ഭക്ഷണത്തിലേക്കാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്യം വിതരണം ചെയ്യപ്പെടുന്ന ഭക്ഷണത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ഇരിക്കരുത് എന്നാണ്. എങ്കിൽ ബിദ്അത്തുകൾ അരങ്ങ് തകർക്കുന്ന, അതിൽ പ്രോത്സാഹനം നൽകുന്ന ഒരു ക്ഷണമാണ് എങ്കിൽ, അത് നോമ്പ് തുറക്കുന്ന ക്ഷണമായിരുന്നാലും ശരി, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പങ്കെടുക്കൽ നിർബന്ധമില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ ക്ഷണിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി സത്യമെന്ത് എന്ന് അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള വൈജ്ഞാനികമായ ആർജവം നേടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
1: റമദാൻ മാസത്തിൽ അമുസ്ലിങ്ങൾക്ക് വെള്ളം, ഭക്ഷണം എന്നിവ കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ്?
2: ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. നോമ്പിന് ബാധ്യതയായിട്ടുള്ള, നോമ്പ് നോൽക്കുവാൻ ബാധ്യതയുള്ള ആളുകൾ നോമ്പെടുത്തിട്ടില്ല എങ്കിൽ അവർക്ക് ഭക്ഷണമോ അതേപോലെ പനിയമോ പകരുക എന്നുള്ളത് നോമ്പുകാരായ വിശ്വാസികൾക്ക് പാടുള്ളതല്ല. അവർ നോമ്പെടുക്കാതിരിക്കുക എന്നുള്ള കുറ്റം ചെയ്യുന്നതിൽ അവരോട് അതിൽ സഹകരിക്കാൻ പാടുള്ളതല്ല. എന്നാൽ നോമ്പ് ബാധ്യതയില്ലാത്തവർ, മുസ്ലിമീങ്ങളാകട്ടെ അമുസ്ലിമീങ്ങളാകട്ടെ, നോമ്പ് നിർബന്ധമില്ലാത്ത ആളുകൾ, വൃദ്ധന്മാർ, വൃദ്ധകൾ, രോഗികൾ, അതേപോലെ യാത്രക്കാർ, ഇങ്ങനെ തുടങ്ങി നോമ്പ് ബാധ്യതയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഭക്ഷിപ്പിക്കുക, അവരെ ഊട്ടുക, അല്ലെങ്കിൽ അവർക്ക് പിന്നെ പോഷണം നൽകുക, ആ വിഷയത്തിൽ ഇസ്ലാമിൽ ഒരു വിലക്കുമില്ല. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
1: സൂറത്ത് തൗബ ഇടയ്ക്ക് വെച്ച് നിർത്തി പിന്നീട് ഓതുമ്പോൾ ബിസ്മി ചൊല്ലാൻ പറ്റുമോ? അതോ അപ്പോഴും അഊദു മാത്രമേ പാടുള്ളൂ എന്നാണ്?
4: വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിനിടയിൽ പുതിയ ഒരു സൂറത്ത് ഓതി തുടങ്ങുമ്പോഴാണ് ബിസ്മി ചൊല്ലേണ്ടത്. അതേസമയം ഖുർആൻ എപ്പോൾ ഓതുകയാണെങ്കിലും ഓതി തുടങ്ങുമ്പോഴൊക്കെ അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് ഓതൽ നിർബന്ധമാണ് എന്നതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. പലപ്പോഴും ബിസ്മി ഓതിക്കൊണ്ടാണ് പല ആളുകളും ഖുർആൻ പാരായണം തുടങ്ങാറുള്ളത്. ബിസ്മി ബിസ്മി കൊണ്ട് ഖുർആൻ പാരായണം തുടങ്ങേണ്ടത് സൂറത്തുകളുടെ തുടക്കത്തിലാണ് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അഭിപ്രായങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഖുർആൻ എപ്പോൾ നമ്മൾ ഓതി തുടങ്ങുകയാണെങ്കിലും അവിടെ നമ്മൾ നിർബന്ധമായും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടിക്കൊണ്ട് വേണം ഓതി തുടങ്ങുവാൻ. അത് അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മോട് കൽപ്പിച്ച കാര്യമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അഅലം.
1: ചുമച്ചു വരുന്ന കഫം ഇറക്കിയാൽ നോമ്പ് മുറിയുമോ എന്ന്?
3: നോമ്പുകാരൻ ഉമിനീർ അല്ലെങ്കിൽ തുപ്പൽ ഇറക്കിയാൽ അത് നോമ്പ് മുറിയുന്നതല്ല എന്നത് പണ്ഡിതന്മാർക്കിടയിൽ ഏക അഭിപ്രായമാണ്. എന്നാൽ കഫം അത് നോമ്പ് ഇല്ലാത്ത വേളയിൽ തന്നെയും ഉള്ളിലേക്കിറക്കാതെ തുപ്പുകയാണ് വേണ്ടത്. കാരണം അതൊരു മുസ്തഖ്ദിർ, മനസ്സിനൊരു പ്രയാസമുണ്ടാവുന്ന കാര്യമാണ് കഫം ഉള്ളിലേക്കിറക്കുക എന്നത്. അതുകൊണ്ട് അധിക പണ്ഡിതന്മാരും നോമ്പ് ഇല്ലാത്ത വേളയിൽ തന്നെ കഫം ഇറക്കുന്നത് ഒരു കറാഹത്തായ രൂപത്തിലാണ് കണ്ടിരിക്കുന്നത്. നോമ്പുകാരൻ കഫം ഉള്ളിലേക്കിറക്കിയാൽ നോമ്പ് മുറിയുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം അന്നപാനീയങ്ങളെപ്പോലെ ഉള്ള ഒന്നാണ് എന്നതുകൊണ്ട് അത് ഉള്ളിലേക്കിറക്കിയാൽ നോമ്പ് മുറിയും എന്ന പക്ഷമാണ്. രണ്ടാമത്തെ അഭിപ്രായം അത് ഉമിനീര് പോലെയാണ്, ഉമിനീർ ഇറക്കിയാൽ നോമ്പ് മുറിയാത്തത് പോലെ കഫവും ഉള്ളിലേക്കിറക്കിയാൽ നോമ്പ് മുറിയുകയില്ല എന്ന വാദമാണ് രണ്ടാമത്തെ വാദം. ഇവിടെ ഏറ്റവും സ്വീകാര്യയോഗ്യമായി കാണുന്നത്, തോന്നുന്നത്, അള്ളാഹു അഅലം, അത്തരം ഒരവസ്ഥയുണ്ടാകുമ്പോൾ ദീനിൽ എന്താണ് ആ വിഷയത്തെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് എന്നാണ്. ഖുർആനിലോ സുന്നത്തിലോ ആ വിഷയത്തിൽ പ്രത്യേകമായൊരു നിർദ്ദേശം വരാത്തതിനാൽ കഫം ഇറക്കിയാൽ നോമ്പ് മുറിയും എന്ന് പറയുവാനുള്ള രേഖ നമ്മൾക്ക് ഇല്ല. എന്നിരുന്നാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോമ്പുകാരനല്ലാത്ത വേളയിലും നമസ്കാരത്തിലാകട്ടെ അല്ലാത്ത വേളയിലാകട്ടെ അത് ഉള്ളിലേക്ക് ഇറക്കാതിരിക്കലാണ് ഉത്തമം. അതുകൊണ്ട് നോമ്പുകാരൻ ഇത്തരം ഒരു സാഹചര്യം വന്നാൽ കയ്യിൽ ഉള്ള ടിഷ്യൂ പേപ്പറോ മറ്റോ അല്ലെങ്കിൽ കർച്ചീഫ് തൂവാല അതിലേക്ക് ഒഴിവാക്കി അതിന് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം പുറത്തേക്ക് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്.
1: സ്വർണത്തിന്റെ സക്കാത്ത് എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നാണ്.
4: സക്കാത്തുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രാവശ്യം ഉത്തരം പറഞ്ഞ ഒരു വിഷയമാണ് സ്വർണത്തിന്റെ സക്കാത്ത്. സ്വർണത്തിന് സക്കാത്തു നൽകൽ നിർബന്ധമാണ്. ആഭരണമാണെങ്കിൽ സക്കാത്തു നൽകേണ്ടതുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും സൂക്ഷ്മത ആഭരണത്തിനും ധരിക്കുന്നതാണെങ്കിലും സക്കാത്തു നൽകൽ തന്നെയാണ്, അല്ലെങ്കിൽ സക്കാത്തു നൽകൽ നിർബന്ധമാണ് എന്ന അഭിപ്രായവുമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൈവശം 10.5 പവൻ അതല്ലെങ്കിൽ 85 ഗ്രാം സ്വർണമുണ്ടാവുകയും ഒരു വർഷം തികയുകയും ചെയ്താൽ ആ സ്വർണത്തിൻ്റെ എത്രയാണോ ഉള്ളത് ആ ഉള്ള സ്വർണത്തിൻ്റെ മൊത്തത്തിൽ 2.5% സക്കാത്തായി നൽകേണ്ടത്. 2.5% സക്കാത്തായി നൽകേണ്ടത്. ആ 2.5% വേണമെങ്കിൽ ആ സ്വർണം തന്നെ സ്വർണമായും നൽകാം, അതല്ലെങ്കിൽ അതിന് തുല്യമായ സംഖ്യയും സക്കാത്തായി നൽകാം. അവിടെ രണ്ടു നിബന്ധനകളാണ് പറഞ്ഞത്. 1, 85 ഗ്രാം ഉണ്ടാവുക. 2, കൊല്ലം തികയുക. അപ്പോൾ 85 ഗ്രാം വരെ ഒരാളുടെ കയ്യിൽ സ്വർണമില്ല, അതല്ലെങ്കിൽ 84 or 83 ഉള്ളൂ എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് കൊടുക്കുവാൻ നിർബന്ധ ബാധ്യതയുള്ള സമ്പന്നത സ്വർണം അവൻ്റെ കയ്യിലില്ല. 85 ഗ്രാമായി കഴിഞ്ഞാൽ 85 ഗ്രാമിൻ്റെയും കൂടെ 2.5% നൽകേണ്ടത്. ചില ആളുകളെങ്കിലും 85 ഗ്രാം ഉണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ ഒരു 85 പകരം 90 ഗ്രാം ഉണ്ട് എങ്കിൽ 85 വരെ നൽകേണ്ടതില്ല, അതുകൊണ്ട് 5 ഗ്രാമിന് നൽകിയാൽ മതി എന്നൊക്കെ പറയുന്നതും അതല്ലെങ്കിൽ ആ രൂപത്തിൽ മനസ്സിലാക്കി വെച്ചതും കാണാൻ സാധിക്കും. ഒരാൾക്ക് 90 ഗ്രാമാണ് സ്വർണമുള്ളത് എങ്കിൽ 90 ഗ്രാമിൻ്റെയും അയാൾ 2.5% നൽകേണ്ടതുണ്ട്. 90 ഗ്രാമിൻ്റെ 2.5% നൽകേണ്ടതുണ്ട്, അതല്ലെങ്കിൽ അതിന് തുല്യമായ ധനം നൽകേണ്ടതുണ്ട് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: ഇഹ്റാമിൻ്റെ സമയത്ത് പുരുഷന്മാർ ഉണ്ടെങ്കിൽ നിക്കാബ് ധരിക്കാമോ? ഉംറ ഹജ്ജ് വേളയിൽ എന്തായാലും പുരുഷന്മാർ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നാണ്.
5: ഇഹ്റാമിൽ പ്രവേശിച്ചാൽ സ്ത്രീകൾ നിക്കാബ് ധരിക്കാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളത് വിലക്കിയിട്ടുണ്ട്. വലാ തൻതഖിബിൽ മർആ, സ്ത്രീ നിക്കാബ് ധരിക്കരുത്. വലാ തൽബിസ് അൽ ഖുഫാസൈൻ, കയ്യുറകളും ധരിക്കാൻ പാടുള്ളതല്ല. സ്ത്രീകൾക്ക് നിഖാബ് കയ്യുറ, ഇതാണ് പാടില്ലാത്തത്. നിഖാബ് എന്ന് പറഞ്ഞാൽ കണ്ണുകൾ കാണും വിധം മുഖത്ത് അണിഞ്ഞ് പിരടിയിലേക്ക് പിന്നിലേക്ക് പിടിച്ചുകെട്ടുന്ന മുഖാവരണമാണ്, അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖം മറച്ച് ശീലിച്ച ഒരു സ്ത്രീ ആണെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവർ മുഖം മറക്കാൻ പാടുള്ളതല്ല. ഇനി പരപുരുഷന്മാരുടെ സാന്നിധ്യം വരുമ്പോൾ മുഖം മറച്ച് ശീലമുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ശിരാവസ്ത്രം മുഖത്തേക്ക് തൂക്കിയിടാവുന്നതാണ്. നിക്കാബ് ധരിക്കാതെ തന്നെ തലയിൽ നിന്നൊരു വസ്ത്രം മുഖത്തേക്ക് തൂക്കിയിടാം. അങ്ങനെ പൂർവിക സച്ചരിതര മഹദികൾ ചെയ്തതൊക്കെ, ആയിഷ റളിയല്ലാഹു തആലയെ പോലുള്ള മഹദികൾ ചെയ്തതൊക്കെ നമ്മൾ ചില അസറുകളിൽ വായിക്കും. യാത്രാസംഘങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ശിരോവസ്ത്രം മുഖത്തേക്ക് തൂക്കിയിടാറുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മറ സ്വീകരിക്കാം, അതിൽ പ്രശ്നമല്ല. അല്ലാഹു ആലം.
1: തറാവി നിസ്കാരം ഓരോ രണ്ട് റക്അത്തിൻ്റെ തുടക്കത്തിലും പ്രാരംഭ പ്രാർത്ഥന വേണമെന്ന് അൽ ഇജാബയിൽ പറഞ്ഞു. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് കൊണ്ട് എങ്കിൽ വിത്തറിൻ്റെ രണ്ട് റക്അത്ത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ആ റക്അത്തിലും പ്രാരംഭ പ്രാർത്ഥന വേണോ?
4: സലാം വീട്ടി പുതിയ റക്അത്തായി തുടങ്ങുന്ന ഓരോ ഘട്ടത്തിലും തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ അത്തരം നിസ്കാരങ്ങളിലൊക്കെ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക എന്നത് അത് സുന്നത്താണ്. അത് വിത്രാണെങ്കിലും മറ്റേത് നിസ്കാരങ്ങളാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ പിന്നീട് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളത് നിസ്കാരത്തിൽ മൊത്തത്തിൽ സുന്നത്തായ കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് വന്നിട്ടുള്ളത്. അതല്ലാതെ വന്നിട്ടുള്ള പ്രത്യേക നിസ്കാരമാണ് മയ്യത്ത് നിസ്കാരം. അതിലൊന്നാമത്തെ തക്ബീർ അത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. അത് കഴിഞ്ഞ ഉടനെ ഫാത്തിഹയാണ് ഓതേണ്ടത്. രണ്ടാമത്തെ തക്ബീർ കഴിഞ്ഞാൽ നബിയുടെ പേരിലുള്ള സലാത്തും, മൂന്നാമത്തെ തക്ബീറിൽ മയ്യത്തിനു വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയും, നാലാമത്തെ തക്ബീറിൽ അതിലും മറ്റു സ്ഥിരപ്പെട്ട മറ്റു പ്രാർത്ഥനകളും പ്രാർത്ഥിച്ച് സലാം വീട്ടുന്ന രീതിയാണ് ഉള്ളത്. ഇതൊഴിച്ച് ബാക്കിയുള്ള നിസ്കാരങ്ങളിലൊക്കെ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ പ്രാരംഭ പ്രാർത്ഥന കൊണ്ട് തുടങ്ങുന്നത് തന്നെയാണ് സുന്നത്ത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: ഖുർആൻ ഓതുമ്പോൾ കാൽ നീട്ടിവെക്കാൻ പാടില്ല എന്ന് കേട്ടു, ശരിയാണോ? കുറേ ഓതി പിന്നെ കാൽ വേദനയോ ബുദ്ധിമുട്ടോ തോന്നിയാൽ കാൽ നീട്ടാൻ പാടുണ്ടോ എന്നാണ്.
5: കാൽ നീട്ടിവെച്ച് ഖുർആൻ ഓതുന്നതിൽ വിലക്കൊന്നുമില്ല. പക്ഷേ മുസാഫ് ഇരിക്കുന്നത് നമ്മൾ കാൽ നീട്ടിവെക്കുന്ന ഭാഗത്താണ് എങ്കിൽ അങ്ങനെ മുസാഫിന് നേരെ കാൽ നീട്ടിവെക്കാൻ പാടുള്ളതല്ല. അത് പണ്ഡിതന്മാർ വിലക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനോടുള്ള അനാദരമാകുമെന്നതിനാൽ. എന്നാൽ കാൽ നീട്ടി വെച്ചിട്ട് ഖുർആൻ ഓതാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ചെരിഞ്ഞ് കിടന്ന് ഖുർആൻ ഓതിയിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹു അഅലം.
1: കഴിഞ്ഞ കൊല്ലത്തെ നോമ്പ് പ്രസവം കാരണത്താൽ നോൽക്കാൻ പറ്റിയില്ല. ഇപ്പോൾ മുഴുവനായും നോറ്റ് വീട്ടാൻ സാധിച്ചില്ല. ഇനി മുദ്ദു കൊടുക്കേണ്ടത് എപ്പോഴാണ് എന്നാണ്.
3: സ്ഥിരമായി നിത്യരോഗിയാണോ അഥവാ ഒരിക്കലും നോമ്പനുഷ്ഠിക്കുവാൻ കഴിയാത്തൊരവസ്ഥയാണോ എങ്കിൽ ഫഇദ്ദത്തുമ്മിൻ അയ്യാമിൻ ഉഹർ എന്ന നിയമം അയാൾക്ക് ബാധകമല്ല. മറ്റു ദിവസങ്ങളിൽ കലാ വീട്ടുക എന്ന നിയമം ബാധകമല്ല. കാരണം ഒരിക്കലും ഇനി ആ രോഗത്തിൽ നിന്ന് മോചിതനാകുകയില്ല എങ്കിൽ പിന്നീട് അയാൾ ഒരു സാധുവിന് ഒരു നേരത്തെ ഭക്ഷണം എന്ന തോതിൽ ഓരോ നോമ്പിനും ഒരു സാധുവിന് ഭക്ഷണം കൊടുത്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. എന്നാൽ അതല്ല, ഒരല്പം കഴിഞ്ഞാൽ രോഗം ശമനമാകും, മാറും എന്ന പ്രതീക്ഷയിലാണ് എങ്കിൽ അയാൾ രോഗം മാറി താമസിയാതെ തന്നെ ആ നോമ്പുകൾ കലാ വീട്ടുകയാണ് വേണ്ടത്. പ്രത്യേകം ഫിദിയ ഇല്ല. ഒരു വർഷം വരെ കാത്തിരിക്കേണ്ടതില്ല. നിത്യമായി മരുന്ന് കുടിക്കുന്ന ആളായിരുന്നാലും ശരി, ഒരാഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ നോമ്പൊക്കെ അനുഷ്ഠിക്കുവാൻ പ്രാപ്തരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ദൈനാണ്, കടമാണ് എന്ന് മനസ്സിലാക്കി ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ നോമ്പ് എന്ന തോതിൽ നോൽക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെ കലാ വീട്ടുവാൻ സാധിക്കും. ഇനി അതുകൊണ്ടൊന്നും സാധിച്ചിട്ടില്ല എങ്കിൽ തൻ്റെ രോഗം പൂർണ്ണമായി മാറി നോമ്പനുഷ്ഠിക്കുവാൻ പ്രാപ്തനായി കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹം നോമ്പ് കലാ വീട്ടുകയാണ് വേണ്ടത്. അതിന് പ്രത്യേകമായി ഫിദിയ കൊടുക്കേണ്ടതില്ല. അല്ലാഹു തആല അഅലം.
1: നോമ്പുകാരനായിരിക്കുമ്പോൾ ചുണ്ടിൽ ലിബ്ബാം പോലത്തേത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്.
3: വാസ്ലിൻ, അതേപോലെ തന്നെ എണ്ണ പോലുള്ളവ വായക്കകത്ത് എത്തുകയില്ല, ഉള്ളിലേക്ക് പോവുകയില്ല എന്ന ഉറപ്പുണ്ട് എങ്കിൽ അവ പുരട്ടുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല എന്നാണ് ആ വിഷയമായി സൂചിപ്പിക്കുവാനുള്ളത്. ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നിവരൊക്കെ തന്നെയും ആ ഒരു അഭിപ്രായമാണ് അവരുടെ ഫത്വകളിലൂടെ അറിയിച്ചിരിക്കുന്നത്.
1: തറാവിഹിലെ കുനൂത്തിനെ പറ്റി ഒരു വിശദീകരണം താല്പര്യപ്പെടുന്നു. 30 ദിവസം പകുതി മുതൽ അവസാന 10 അല്ലെങ്കിൽ തീരെ വേണ്ട, ഇതിൽ ഏതാണ് ശരിയെന്ന്?
6: റമദാനിൽ വിത്ര നിസ്കാരത്തിന്റെ കുലൂത്തുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് തന്നെ പലപ്പോഴായി നാം മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. റമദാനിൽ 1 മുതൽ 30 വരെ പ്രവാചകൻ കുലൂത്ത് ഓതിയെന്നോ അതല്ലെങ്കിൽ 15 മുതൽ ശേഷം ഓതിയെന്നോ എന്നൊന്നും പ്രത്യേകിച്ച് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരക്കുട്ടിയായ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുമക്ക് ഈ കുനൂത്തിൻ്റെ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുവെന്നത് ഇമാം തിർമുദി ഉദ്ധരിക്കുന്ന സ്വീകാരയോഗ്യമായ റിപ്പോർട്ടിൽ വന്നു കാണുന്നു. സ്വഹാബിമാർ പലരും ഇതിൽ പല രീതിയിൽ നിർവഹിച്ചതായി ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. റമദാൻ 1 മുതൽ അവസാനം വരെ നിർവഹിച്ച സ്വഹാബിമാരുണ്ട്, 15 ശേഷം അവസാനം വരെ നിർവഹിച്ചവരുണ്ട്. ഇനി ശേഷക്കാരായ ചില താബിഴികളും അല്ലാത്തതുമായ പണ്ഡിതന്മാർ റമദാനെന്നോ അല്ലാത്തപ്പോഴെന്നോ വ്യത്യാസമില്ല, വർഷം മുഴുവനും വിത്ര കുനൂത്ത് നിർവഹിക്കാം എന്ന് പറഞ്ഞവരെയും കാണാം. ഇമാം മാലിക് റഹ്മതയൊക്കെ ആ അഭിപ്രായക്കാരാണ്. എന്ന പോലെ തന്നെയാണ് മഅ്മൂമികൾ ആമീൻ പറയുന്ന വിഷയവും. ഇമാമ് ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ മഅ്മൂമ്മാർ ആമീൻ പറയണോ വേണ്ടേ, അതിലും കണിശമായി നിൽക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണുക സാധ്യമല്ല. പണ്ഡിതാഭിപ്രായങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉദ്ധരിക്കപ്പെട്ടുവെന്നല്ലാതെ. അതുകൊണ്ട് ആമീൻ പറയാം, ദുആയുടെ പൊതുവായ മര്യാദ എന്ന നിലക്ക് ഇമാമ് പൊതുവായി പ്രാർത്ഥിക്കുമ്പോൾ മഅ്മൂമ്മാർക്കതിൽ ആമീൻ പറയുക എന്നത് ആ പ്രാർത്ഥനയിൽ ഇമാമിൻ്റെ കൂടെ കൂടലാണ് എന്ന തത്വപ്രകാരം ഇമാം ഉറക്കെ കുനൂത്ത് നിർവഹിക്കുന്നുവെങ്കിൽ മഅ്മൂമുകൾക്ക് ആമീൻ പറയാം. അല്ലാഹു അഅലം.
1: ചോദ്യം ഇപ്രകാരമാണ്, എൻ്റെ 3 പെൺമക്കളും ഞാനും കൂടി 12 പവൻ സ്വർണം ധരിക്കുന്നു, അതിനുള്ള സക്കാത്ത് എങ്ങനെ കണക്കാക്കും, നിത്യേന ഉപയോഗിക്കുന്നവയാണ് എന്നാണ്.
4: ഒരു വ്യക്തിയുടെ കയ്യിൽ 1.5 പവൻ സ്വർണമുണ്ട് എങ്കിൽ ആ വ്യക്തി അതിൻ്റെ 2.5% സക്കാത്ത് നൽകേണ്ടതുണ്ട്. ഭാര്യയുടെ കയ്യിൽ 1.5 പവനും ഭർത്താവിൻ്റെ കയ്യിൽ ബാക്കി 1.5 പവനുമാണ് ഉള്ളത് എങ്കിൽ ഭാര്യ ആ സ്വത്തിന് അതിൻ്റെ 2.5% സക്കാത്ത് നൽകേണ്ടതുണ്ട്. മറിച്ച് ഭർത്താവിൻ്റെ കയ്യിലാണ് 1.5 പവനുള്ളത്, 1.5 പവൻ മാത്രമാണ് ഭാര്യയുടെ കയ്യിലുള്ളത് എങ്കിൽ ഭർത്താവാണ് നൽകേണ്ടത്. 1.5 പവൻ്റെ താഴെയാണ് സ്വത്തുള്ളത്, അത് രണ്ടുപേരുടേതും കൂടെ കൂടുമ്പോഴാണ് 12 പവനാകുന്നത് എങ്കിൽ അത്തരം

0: എന്നതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ അവ നിസ്കാരത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് സ്വതന്ത്രമായ ഒരു ഇബാദത്ത് ആണ് എന്ന അഭിപ്രായമാണ് പ്രമാണങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിലാവത്തിൻ്റെ സുജൂദിനും ശുക്രിൻ്റെ സുജൂദിനും പ്രത്യേകമായി തക്ബീറുകളോ സലാം വീട്ടലുകളോ ഇല്ല എന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒരാൾ തിലാവത്തിൻ്റെ സുജൂദ് നിർവഹിക്കുന്നത് നിസ്കാരത്തിലാണ് എങ്കിൽ, നിസ്കാരത്തിൽ ഒരു റുക്കിനിൽ നിന്നും മറ്റൊരു റുക്കിനിലേക്കുള്ള നീക്കത്തിലെല്ലാം തക്ബീറുകൾ ചൊല്ലുക എന്നത് നിസ്കാരത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടതു കാരണത്താൽ തന്നെ, നിസ്കാരത്തിലാണ് തിലാവത്തിൻ്റെ സുജൂദ് നിർവഹിക്കുന്നത് എങ്കിൽ തക്ബീർ ചൊല്ലിക്കൊണ്ടു വേണം സുജൂദിലേക്ക് പോകാനും അവിടെ നിന്നും തിരിച്ചു വരാനും. പ്രത്യേകിച്ചും ഇമാമായിക്കൊണ്ടാണ് ഒരാൾ നിസ്കരിക്കുന്നത് എങ്കിൽ. അതുപോലെ ശുക്രിൻ്റെ സുജൂദിൻ്റെ വിഷയത്തിൽ, നിസ്കാരത്തിൽ ഒരാൾ ശുക്രിൻ്റെ സുജൂദ് നിർവഹിച്ചു കഴിഞ്ഞാൽ അതോടുകൂടാ നിസ്കാരം ബാത്തിലാകുമെന്ന അഭിപ്രായമാണ് പ്രബലാഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, ഫൈസൽ മൗലവി എന്നിവർ.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
3: أعوذ بالله من الشيطان الرجيم.

0: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്വരം, കരുണയും അലിവും നിറഞ്ഞ പ്രവാചകന്റെ അനുപമ വ്യക്തിത്വത്തിന്റെ ഈരടികൾ. ഗാനം അൻപവൻ പുകളമ്പിയ. ഗാനരചന ടി പി ആലിക്കുട്ടിക്കുരുക്കൾ. ഈണം നൽകിയത് വി എം കുട്ടി. ആലപിക്കുന്നു നിദാമോൾ.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ.
0: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതിയ

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കൊച്ചുകൂട്ടുകാർക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി പൂമരത്തണലിൽ. അമിത ഉപയോഗം പാടില്ല. ഈ വിഷയത്തിലാണ് കൂട്ടുകാർക്കായി അൽഫഹദ് പൂന്തുറ ക്ലാസ് എടുക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ പൂമരത്തണലിലെ കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, നമ്മുടെ പൂമരത്തണലിൻ്റെ എപ്പിസോഡുകൾ പലതും കഴിഞ്ഞു പോകുമ്പോൾ പൂമരത്തണലിനെ തണലത്തിരുന്നു കൊണ്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അല്ലേ? നമ്മൾ പല ക്ലാസ്സുകൾ കഴിയുമ്പോഴും എല്ലാവരും പറയുന്നുണ്ട്, പീസ് റേഡിയോ പൂമരത്തണലിലെ കാര്യങ്ങൾ കേട്ടിട്ട് എൻ്റെ കുട്ടി നല്ല മാറ്റമുണ്ട്, അവനിപ്പോൾ ഉമ്മാനെ അനുസരിക്കുന്നുണ്ട്, വാപ്പാനെ അനുസരിക്കുന്നുണ്ട്, അവനക്ക് പല കാര്യത്തിലും നല്ല അനുസരണുണ്ട്, എന്തു പറഞ്ഞാലും നമ്മുടെ പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്കും അത് ചെയ്യണ്ട എന്നൊക്കെ പറയുന്നുണ്ടല്ലേ കൂട്ടുകാരെ, നമ്മൾ ഓരോരുത്തരെയും പറ്റിയിട്ട്. എന്നാൽ ഇന്ന് പീസ് റേഡിയോ പൂമരത്തണലിലെ നമ്മളിന്ന് കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളാരും അറിയാതെ പോകുന്ന ഒരു ധൂർത്തിനെ പറ്റിയിട്ടാണ്. കൂട്ടുകാരെ, എന്താണ് ധൂർത്ത് എന്ന് പറഞ്ഞാൽ? ആ ധൂർത്ത് എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. ധൂർത്ത് എന്ന് പറഞ്ഞാൽ അമിതമായി ഉപയോഗിക്കുക, ആവശ്യത്തിനപ്പുറം ഉപയോഗിക്കുക എന്നതാണ് കൂട്ടുകാരെ ധൂർത്ത് എന്ന് പറയുന്നത്. നമ്മൾ പലരും പുഴയുടെ ഓരത്തുകൂടി നടന്നു പോകുന്നുണ്ട്, പുഴയുടെ നടുമധ്യേ വാഹനങ്ങളിൽ കൂടി പാലത്തിൻ്റെ പുറത്തുകൂടി നടന്നു പോകാറുണ്ട്, വാഹനത്തിൽ പോകാറുണ്ട്. ഇരുവശങ്ങളിലുള്ള നദികളും കായലുകളും കാണാറുണ്ട്. അള്ളാഹുവിൻ്റെ സുന്ദരമായ സൃഷ്ടിപ്പായ നദികളും പുഴകളും കായലുകളും കടലുമെല്ലാം നമ്മൾ കാണാറുണ്ട് അല്ലേ? ചില കൂട്ടുകാരികൾ എന്തു ചെയ്യുന്നുണ്ട്? പുഴയിലും കായലിലും വാപ്പാൻ്റെ കൂടെ, ഉമ്മാൻ്റെ കൂടെ, അല്ലെങ്കിൽ ആരുടെയൊക്കെയെങ്കിലും കൂടെ നമ്മൾ കുളിക്കാനൊക്കെ പോകാറുണ്ട് അല്ലേ? അല്ലേ, കുളിക്കാനൊക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കണം, ആ പുഴയിലൊക്കെ നീന്തി കുളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വേണം വെള്ളം ഉപയോഗിക്കാൻ. അപ്പൊ കൂട്ടുകാർക്കൊക്കെ ഒരു സംശയം, എങ്ങനെയായിപ്പോ പുഴയിലൊക്കെ പോയി കുളിക്കുമ്പോ വെള്ളം ശ്രദ്ധിച്ചു ഉപയോഗിക്കാ? നമ്മളെങ്ങനെയാ പുഴയിലൊക്കെ, പുഴയിൽ പോകുന്നു, ചാടി കുളിക്കുന്നു അല്ലേ? അവിടെ നീന്തി ആടിച്ച് അക്കരെ ഇക്കരെ ആടിച്ച് നീന്തി ഉഷാറാക്കി, നീന്താൻ അറിയുന്നവർ നീന്തിയും നീന്താൻ അറിയാത്തവർ അപ്പൊ എനിക്ക് നീന്തണം എന്ന് പറഞ്ഞ് നീന്തിയും, അങ്ങനെ പല പ്രവർത്തനങ്ങൾ നമ്മൾ ആ പുഴയിൽ നിന്ന് പന്ത് കളിക്കുകയും അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ കൂട്ടുകാരെ? ആ പുഴയിൽ നമ്മൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു വുളു ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വെള്ളം അമിതമായി ഉപയോഗിക്കുന്നത് നീ ശ്രദ്ധിക്കണേ. അദ്ദേഹം ചോദിച്ചു, നബിയെ, വെള്ളവും അധികമായി ഉപയോഗിക്കാൻ പാടില്ലേ? നമ്മളെപ്പോലത്തെ ചോദ്യം അല്ലേ. പുഴയിൽ കുളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേന്ന് പറഞ്ഞപ്പോൾ, പുഴയിലും കുളിക്കുമ്പോൾ വെള്ളം ശ്രദ്ധിക്കണോ, വെള്ളം ഉപയോഗിക്കുമ്പോഴും അത് ശ്രദ്ധിക്കണോ? അല്ലാ, അതുപോലെ നമുക്കുണ്ടായ സംശയം പോലെ സഅദ് റളിയല്ലാഹു അൻഹുവിന് ആ സംശയം ഉണ്ടായി. അപ്പോ ചോദിച്ചു, നബിയെ, വെള്ളവും അധികമായി ഉപയോഗിക്കാൻ പാടില്ലേ നബി എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടില്ല, ഒഴുകുന്ന പുഴയിൽ നിന്നാണെങ്കിൽ പോലും. നോക്ക് കൂട്ടുകാരെ, വെള്ളം അധികമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ അത് വിരോധിച്ചു, പാടില്ല, ഒഴുകുന്ന പുഴയിൽ പോയി നീ കുളിക്കുകയും നനയ്ക്കുകയും അലക്കുകയൊക്കെ ചെയ്യണമെങ്കിലും ശരി തന്നെയാണ് മോനെ, അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. പടച്ചോനെ കുടുങ്ങി. കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില വേനൽക്കാലങ്ങളിൽ, വെക്കേഷൻ സമയത്ത്, വേനൽക്കാലങ്ങളിൽ നമ്മുടെ വീട്ടിലെ കിണറിൽ വെള്ളം വറ്റും. പടച്ചോനെ, മോട്ടറിൽ ടാങ്കിലേക്ക് വെള്ളം നിറയാൻ വല്ലാത്ത പാടാണ്. വല്ല ചാതി കഷ്ടപ്പെട്ട് നമ്മൾ കിണറിൽ പോയി മുക്കി കോരി കുളിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ വല്ലാത്ത റിസ്ക്കാണല്ലേ അങ്ങനെ കുളിക്കുന്നത്. എന്നാൽ കൂട്ടുകാരെ, അങ്ങനെ വെള്ളം നമ്മുടെ നാടുകളിൽ നഷ്ടപ്പെടാറുണ്ട് വേനൽക്കാലങ്ങളിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആ വെള്ളം ആ സമയത്ത്, ആ നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ആ വെള്ളം കുറച്ച് കുറച്ചായിട്ട് മടിയരും. നമ്മൾ പോയിട്ട് വെള്ളം പൈപ്പ് തുറന്നിട്ട് പൈപ്പ് ഇങ്ങനെ തുറന്നു വയ്ക്കും, ഇങ്ങനെ വെള്ളം പോവും. അപ്പോൾ നമ്മൾ ഇടാ വെള്ളം പൈപ്പ് പൂട്ടടാ എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് പൈപ്പ് പൂട്ടിക്കും. ഞാൻ എന്ന് പറഞ്ഞിട്ട് പൈപ്പ് നമ്മൾ പൂട്ടും അല്ലേ. അതുപോലെ വേനൽക്കാലത്ത് നമ്മൾ അങ്ങനെ ശ്രദ്ധാപൂർവം, ഇപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്താൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒതു ഉണ്ടാക്കി കുളിക്കാൻ പറ്റുമെങ്കിൽ അതിൽ കുളിച്ച് വെറുതെ നമ്മൾ കഴിവിൻ്റെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുകാരെ നമ്മൾ ആ വെള്ളം ഉപയോഗിക്കും അല്ലേ. എന്നാൽ വേനൽക്കാലം കഴിഞ്ഞ് സുന്ദരമായ അള്ളാഹുവിൻ്റെ നിഅമത്ത് മഴ വരുമ്പോൾ നമ്മുടെ കിണറുകളിലും നമ്മുടെ ടാങ്കുകളിലും വെള്ളമൊക്കെ സുലഭമാണ് അല്ലേ. അല്ലേ കൂട്ടുകാരെ, വെള്ളമൊക്കെ സുലഭമായിട്ടിങ്ങനെ ഉണ്ടാകും. അപ്പോഴാണ് നമുക്കെല്ലാവർക്കും വല്ലാത്ത സന്തോഷം അല്ലേ. ഹായ്, ഇഷ്ടം പോലെ വെള്ളമുണ്ട്, ഇതിൽ നമുക്ക് അടിച്ച് പൊളിച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കൂട്ടുകാരെ, പീസ് റേഡിയോ പൂമരത്തണലിന് പറയാനുള്ള എന്താണെന്നറിയോ, അങ്ങനെ നമ്മൾ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, പുഴയിൽ നിന്നാണ് നീ കുളിക്കുന്നതെങ്കിലും വെള്ളം ഉപയോഗിക്കുന്നതെങ്കിലും നീ സൂക്ഷിക്കണം. സഅദേ റളിയല്ലാഹു അൻഹു വിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കൂ കൂട്ടുകാരെ, നമ്മൾ ഇക്കാര്യം ശ്രദ്ധിക്കാറുണ്ടോ? വേനൽക്കാലമായാലും മഴക്കാലമായാലും നമുക്ക് വെള്ളം കിട്ടുമ്പോൾ നമ്മൾ അതിൽ ഉഷാറാക്കും. എത്രത്തോളം വെള്ളവും, വെള്ളം മാത്രമല്ലട്ടോ, അതുപോലെ തന്നെ ഭക്ഷണവും വസ്ത്രവും പണവും എല്ലാം നാം ദൂർത്താക്കി അമിതമാക്കിയിട്ട് നമ്മൾ കളയുന്നുണ്ടല്ലേ, അല്ലേ? അതുകൊണ്ടാണ് കൂട്ടുകാരെ ഈ പൂമര തണലിന് പഠിപ്പിക്കാനുള്ളത്, ദൂർത്തു പാടില്ല. അമിത ഉപയോഗം പാടില്ല എന്ന്. കാരണം എന്താ? ലക്കത് കാനലക്കും ഫി റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. തീർച്ചയായും കൂട്ടുകാരെ, നിങ്ങളുടെ പ്രവാചകനിൽ നമ്മുടെ പ്രവാചകനാരാ? എല്ലാവരും പറയൂ, നമ്മുടെ പ്രവാചകനാരാ? ആരാണ്? നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലല്ലോ. എന്തിന്? അമിതമായിട്ട് ഉപയോഗിക്കാൻ ഒരു കാര്യവും വെള്ളം പാടില്ല. വെള്ളം അമിതമായിട്ട് ഉപയോഗിക്കരുത്. ഭക്ഷണം ആവശ്യത്തിന്, അല്ലേ? അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പീസ് റേഡിയോ പൂമര തണലിൽ നിങ്ങൾ കേൾക്കുന്നത് അമിത ഉപയോഗം പാടില്ല, പാടില്ല, പാടില്ല എന്ന്. എത്ര ഭക്ഷണമാണ് നമ്മൾ നശിപ്പിക്കുന്നത്? ഒരു ഉദാഹരണങ്ങൾ, ഇങ്ങനെ മൂന്ന് ഉദാഹരണങ്ങൾ ഞാൻ പറയും. ഭക്ഷണത്തിന് പറ്റി, വസ്ത്രത്തെപ്പറ്റി, വെള്ളത്തെപ്പറ്റി പറഞ്ഞു. ഭക്ഷണത്തെ, എത്ര ഭക്ഷണമാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്നത്, അല്ലേ കൂട്ടുകാരെ? എപ്പോഴെങ്കിലും നമ്മുടെ വയറ് ഫുള്ളായി നിറഞ്ഞതിന് ശേഷം ബാക്കി ഭക്ഷണം നമ്മളിങ്ങനെ മാറ്റി വയ്ക്കുമ്പോഴേ, അങ്ങ് കുറേ ദൂരത്ത് റോഹിംഗ്യ മുസ്ലിങ്ങളെപ്പോലെ കുറേ ആളുകൾ ഭക്ഷണമില്ലാതെ മരുഭൂമികളിൽ, ആ ഒരു നേരത്തെ ഭക്ഷണം നമ്മളിങ്ങനെ വയറ് ഫുള്ളാക്കി നമ്മുടെ പള്ള നിറഞ്ഞ് കവിഞ്ഞ് കഴിച്ച് നമ്മൾ എഴുന്നേറ്റ് പോയി ബാക്കി ഭക്ഷണം ഇങ്ങനെ ഉപേക്ഷിച്ച് തള്ളുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ അടുത്ത്, പാവം ഭക്ഷണം ഇല്ലാത്ത നാടുകളിലെ കുട്ടികൾ കൂട്ടുകാർ ഉമ്മാൻ്റെ ബാക്കിൽ പോയിട്ട് ഉമ്മ വിശക്കണുമ്മാ, ഉമ്മ വിശക്കണുമ്മാ, ഉമ്മ വിശക്കണുമ്മാ എന്ന് പറയുന്ന കുറേ കൂട്ടുകാരുണ്ട് കൂട്ടുകാരെ. നമ്മളത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ ഓരോരുത്തരും ആ കാര്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മളിങ്ങനെ കുറേ ഭക്ഷണം വേസ്റ്റാക്കുന്നുണ്ട്, വെള്ളം വേസ്റ്റാക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പാവം കുറേ കുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ മറുനേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത കുറേ ആളുകളുണ്ട്, ഇല്ലേ? വേണ്ടല്ലോ, വേണോ കൂട്ടുകാരെ? അപ്പോൾ നമുക്ക്, അതുകൊണ്ടല്ലേ നമ്മുടെ പ്രവാചകൻ പറഞ്ഞത് കുലു വശ്രബു വലാ തുസ്രിഫു. അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നത്, കുലു വശ്രബു വലാ തുസ്രിഫു. നിങ്ങൾ തിന്നണം, കുടിക്കണം, ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം ആവശ്യത്തിനട്ടോ. വലാ തുസ്രിഫു, നിങ്ങൾ അമിതമാക്കരുത്. പാടുണ്ടോ? അപ്പൊ നമുക്ക് അമിതമാക്കാൻ എവിടെയെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ കൂട്ടുകാരെ? ഉണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് കൂട്ടുകാരെ പറയുന്നത്, നമ്മൾ അമിതമായിട്ട് ഭക്ഷണമായാലും വെള്ളമായാലും ഉപയോഗിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ കളയുന്ന ഭക്ഷണങ്ങൾ, വെള്ളം, കുറേ കിലോമീറ്ററുകൾ നടന്ന് മരുഭൂമികളിൽ വെള്ളം കണ്ടെത്തുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്, അല്ലേ? അവരൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ എത്ര വെള്ളമാണ് കളയണത്, അല്ലേ? പുഴയിൽ പോലും നിങ്ങൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണേ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? നമ്മൾ അവിടെ നിന്നിട്ടിങ്ങനെ നീന്തി കളിക്കുമ്പോൾ കൈയിട്ട് ഇപ്പുറത്തടിക്കുമ്പോൾ എത്രയോ വെള്ളം ദൂരത്തേക്ക് തെറിച്ചു പോകുന്നുണ്ട്, വെറുതെ ഇല്ലാതായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കൂട്ടുകാരെ, അതുകൊണ്ട് ഒരു കാര്യവും നമ്മൾ ദൂർത്തായിട്ട് അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. വസ്ത്രം, അതുപോലെ തന്നെ വസ്ത്രം, എത്ര ആളുകൾ വസ്ത്രമില്ലാത്ത കുറേ കൂട്ടുകാരെ നമുക്ക് കാണാൻ പറ്റും, ഇല്ലേ? എത്ര എത്ര കുട്ടികൾ, ഇല്ലേ കൂട്ടുകാരെ? വസ്ത്രമില്ലാതെ, ഒരു നേരത്തെ വസ്ത്രമില്ലാതെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ചില കൂട്ടുകാരെ കാണാം, ബട്ടൺസ് പൊട്ടിയത് അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ കയറിയ ഷർട്ടുള്ള കുട്ടി അല്ലേ, പഠിക്കാൻ പുസ്തകമില്ലാത്ത. എന്ന് ടീച്ചർ ചോദിക്കും, എവിടെ എൻ്റെ പുസ്തകം? എൻ്റെ പുസ്തകം കാണാനില്ല ടീച്ചറെ എന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നമ്മൾ കാണാൻ പറ്റും? പറ്റൂലേ, നമ്മൾ കാണലില്ലേ. പക്ഷെ നമ്മുടെയൊക്കെ കയ്യിൽ ഇഷ്ടം പോലെ പുസ്തകവും വസ്ത്രവും ഒക്കെ ഇങ്ങനെ നമ്മളെ വാപ്പയും ഇങ്ങനെ വാങ്ങിത്തരേണ്. അത് നമ്മളിങ്ങനെ അമിതമായിട്ട് ഒരു ഉപയോഗവുമില്ലാതെ ദൂർത്താക്കി കളയുന്നുണ്ട്. അല്ലേ കൂട്ടുകാരെ, അങ്ങനെ കളയാൻ പാടുണ്ടോ? നമ്മള് പാവം കിട്ടൂല അള്ളാൻ്റെ അടുത്ത് നിന്ന്. അപ്പൊ കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ, ഇനി മുതൽ ആ കാര്യം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാന തആല പറയാണ്, ഇന്നൽ മുബദ്ദിരീന കാനൂ യഖ്‌വാന ശയാത്തീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. തീർച്ചയായും ദുർവ്യം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാകുന്നു. പിശാജ് തൻ്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനാകുന്നു. കണ്ടോ, നിങ്ങൾ കേട്ടോ കൂട്ടുകാരെ, ദുർവ്യം ചെയ്യുന്നവർ അല്ലേ, ദൂർത്ത് അമിതമായിട്ട് ഉപയോഗിക്കുന്നവൻ ആരെ കൂട്ടാ? പിശാജിൻ്റെ കൂട്ടുകാരനാകുന്നു. പിശാജോ അല്ലാഹുവിൽ നന്ദി കെട്ടവനും നന്ദി കെട്ട ആളാണ് പിശാജു അല്ലേ. അല്ലേ കൂട്ടുകാരെ, നമുക്ക് നന്ദിയില്ലേ അള്ളാഹിൻ്റെ അടുത്ത്? നമ്മൾ നന്ദിയുള്ള കൂട്ടുകാരാണെങ്കിൽ എല്ലാം നമുക്ക് കുളിക്കാൻ പുഴ സൗകര്യം ഒരുക്കിത്തുന്നത് ആരാ? നമ്മുടെ അള്ളാഹുവാണ് അല്ലേ. ആ അള്ളാഹുവിനോട് നന്ദിയുണ്ടെങ്കിൽ അമിതമായിട്ട് ഉപയോഗിച്ച് അള്ളാഹിന് ഇഷ്ടമില്ലാത്ത അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്ത പിശാചിനെ കൂട്ടുകെട്ടോ? ഇല്ലല്ലോ. കൂട്ടുകെട്ടോ കൂട്ടുകാരെ നമ്മൾ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത് അമിതമായിട്ട് ഉപയോഗിക്കുന്നവൻ പിശാചിൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ. അതുകൊണ്ടേ നിങ്ങൾ അമിതമായിട്ട് ഉപയോഗിച്ച് വലിയ ആളായിക്കൊണ്ട് പിശാചിൻ്റെ കൂട്ടുകാരനാവണ്ട, ആകണോ നമുക്ക്? അപ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞെന്താ പറയുക, നമ്മളിങ്ങനെ ദൂർത്തായിട്ടൊന്നും ഉപയോഗിക്കാതിരിക്കുക ഒരൊറ്റ വഴിയുള്ളൂ, നമ്മളിൽ താഴെ ഉള്ളവരിലേക്ക് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ്റെ പേര് കേട്ടപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറഞ്ഞത്? കൂട്ടുകാരെ, പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ ശ്രോതാക്കളെ, നിങ്ങളെന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടപ്പോൾ എന്തു പറഞ്ഞു? സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഉന്നറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും ഫലാ തൻറു മൻ ഹുവ ഫൗകകും. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും നോക്കണം, നിങ്ങളിൽ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണം. ഫല തന്നുറു, നിങ്ങളാരും നോക്കല്ലേ, മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. കാരണം എന്താ, നമ്മളെക്കാളും മുകളിലുള്ള, നമ്മളെക്കാളൊക്കെ ചിലപ്പോൾ സമ്പത്തുള്ള, നമ്മളെക്കാളൊക്കെ വലിയ പ്രമാണിമാരായ, സ്ഥാനം കൊണ്ട് സമ്പത്ത് കൊണ്ട് പ്രമാണിമായ ആളുകളിലേക്ക് നോക്കാൻ പാടില്ല. അവർക്ക് അതുണ്ടല്ലോ, എനിക്കിതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കാൻ പാടില്ല. അങ്ങനെയൊന്നും നോക്കാതെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? പാവപ്പെട്ട, നമുക്കിപ്പോൾ ഒരു നേരം കഴിക്കാൻ ഭക്ഷണം ഉണ്ടല്ലോ. അതുപോലില്ലാത്ത കുറേ സോമാലിയ പോലുള്ള രാജ്യങ്ങളിലെ ആളുകൾ അല്ലേ പട്ടിണി കിടക്കണില്ലേ? അല്ലേ കൂട്ടുകാരെ, അവിടേക്ക് നമ്മൾ നോക്കണം. നമ്മുടെ വീണ്ടെടുത്തുള്ള അയൽവാസി പാവം പട്ടിണി കിടക്കണം, അവനിലേക്ക് നമ്മൾ നോക്കണം. വേണ്ടേ കൂട്ടുകാരെ, അതല്ലേ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? കൂട്ടുകാരെ, വെള്ളം ഉപയോഗിക്കുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും തന്നെ അധികമായിട്ട് വെള്ളമല്ല. ഏത് കാര്യം, ഭക്ഷണമായാലും വസ്ത്രമായാലും അമിതമായിട്ട് ഉപയോഗിച്ചിരുന്നില്ല. എന്താ കാരണം? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒളു എടുക്കുന്ന രീതി എങ്ങനെയെന്നറിയോ? പ്രവാചകൻ ഉപയോഗിക്കുന്ന വെള്ളം എങ്ങനെയെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ രീതി എങ്ങനെയെന്നറിയോ? അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഅതസിലു ബിസ്സാഇ ഇലാ ഖംസതി അംദാദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിൻ്റെ അർത്ഥം എന്താ? നബി എന്താ നിങ്ങൾ എല്ലാവരും പറഞ്ഞത് നബിയുടെ പേര് കേട്ടപ്പോ? സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ നമ്മുടെ നബി നാലോ അഞ്ചോ മുദ്ദ് വെള്ളം കൊണ്ട് കുളിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു ചെയ്യാൻ എത്ര വെള്ളമാണ് ഉപയോഗിച്ചിരുന്നതെന്ന് അറിയുമോ? കൂട്ടുകാർക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ എത്ര വെള്ളമാണ് കുളിക്കാൻ? ഒരു ഒന്നോ നാലോ അഞ്ചോ മുദ്ദ് മാത്രം വെള്ളം. മുദ്ദ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൈ, രണ്ട്, നമ്മുടെ രണ്ട് കൈ വെച്ചാൽ അതിൽ എത്ര വെള്ളം കൊള്ളും? അതുപോലത്തെ ഒരു അഞ്ച് ഗ്ലാസ് വെള്ളമൊക്കെ അതിലൊക്കെ നമുക്ക് കുളിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ? റസൂൽ അങ്ങനെ കുളിച്ചിരുന്നു. വെള്ളത്തിന് നാളെ റബ്ബിൻ്റെ കോടതി പോകുമ്പോൾ റബ്ബ് ചോദിച്ചാൽ, എടോ എൻ്റെ വെള്ളം നീ കുടിച്ചിട്ടേ, എനിക്ക് വേണ്ടി എന്താ ചെയ്തു വെച്ചത്? ആ വെള്ളം നീ എന്താ ചെയ്തത് എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ എന്ത് ഉത്തരമാണുള്ളത് അല്ലേ? ആ പ്രവാചകൻ്റെ പേടി അതായിരുന്നു. നമുക്കും ആ പേടി വേണ്ടേ കൂട്ടുകാരെ? അള്ളാഹു തന്ന ഭക്ഷണം, അള്ളാഹു തന്ന വെള്ളം, അതിനെക്കുറിച്ചൊക്കെ നാളെ അള്ളാഹു ചോദിച്ചാൽ. അതുകൊണ്ട് നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും, പീസ് റേഡിയോ പൂമരത്തണലിലെ ശ്രോതാക്കളും എല്ലാവരും ഈ പ്രവാചകന്റെ മാതൃകയാണ് പിൻപറ്റേണ്ടത്. വേണ്ടേ, ഈ പ്രവാചകന്റെ മാതൃക നമ്മളെല്ലാവരും പിൻപറ്റണം. ആ പ്രവാചകനെ പോലെ, പ്രവാചകൻ ഉപയോഗിച്ചതുപോലെ നമ്മൾ കുറച്ച് വെള്ളം ഉപയോഗിക്കാൻ ശ്രമിക്കണം. കുറച്ച് ഭക്ഷണം കഴിക്കണം, കഴിക്കണം. പക്ഷേ താഴെ ഉള്ളവരിലേക്ക് നോക്കിയിട്ട് ഭക്ഷണം അമിതമായിട്ട് വേസ്റ്റാക്കാൻ പാടില്ല എന്നത് തന്നെയാണ് ഇന്നത്തെ പീസ് റേഡിയോ പൂമര തണലിൻ്റെ വളരെ വലുതായ സന്ദേശം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും നിങ്ങളുടെ പുതിയ പുതിയ കൂട്ടുകാരെ കൂടി ഇതിലേക്ക് ക്ഷണിക്കുക. ഒരുമിച്ചിരുന്ന് പീസ് റേഡിയോ പൂമര തണൽ നിങ്ങൾ കേൾക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പൂമരത്തണലിൽ ഇതോടെ സമാപിക്കുന്നു. അമിത ഉപയോഗം പാടില്ല എന്ന വിഷയത്തിലാണ് കൂട്ടുകാരുമായി അൽ ഫഹദ് പൂന്തുറ ഇതുവരെ സംവദിച്ചത്.
4: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിൻ്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم
6: وابا മുദിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര. ബാലികാ ബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവകാലം. നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരമന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ. സ്റ്റാർകോസ്റ്റ് കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർവീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ്.
1: Peace Radio. Tune to reality.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽമിംബർ. പ്രമുഖരുടെ ജുമാ ഖുത്തുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് തൊഴിയൂർ സലഫി ജുമാ മസ്ജിദിൽ സമീർ മുണ്ടേരി നിർവഹിച്ച ജുമാ ഖുത്തുബയാണ് നാം കേൾക്കുന്നത്. രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ.
3: പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച മുതൽ ദിനചര്യകളിലെ ദീൻ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഖുതുബകളാണ് നമ്മൾ പറയാൻ ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു ദിവസം ദീനുമായി എങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദീനിൻ്റെ നിയമങ്ങൾ പാലിക്കേണ്ടവരാണ് വിശ്വാസികൾ എന്ന ആമുഖമായി നമ്മൾ മനസ്സിലാക്കി. ഏതു മേഖലയെടുത്താലും, അങ്ങാടിയിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, ഭക്ഷണം കഴിക്കുന്ന സന്ദർഭമാകട്ടെ, പ്രാഥമികമായ ആവശ്യത്തിൻ്റെ സന്ദർഭമാകട്ടെ, വിനോദങ്ങളാകട്ടെ, അഥവാ ഞാനും നിങ്ങളും ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും ദീനിൻ്റെ നിയമങ്ങൾ പാലിക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ദിനചര്യകളിൽ നാം പാലിക്കേണ്ട ദീനിൻ്റെ നിയമങ്ങൾ വിശ്വാസികളെന്ന നിലയിൽ നമ്മളെല്ലാവരും പഠിക്കണം. നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്, ഒരുപക്ഷെ ഒരു ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വിഷയം നമ്മൾ ഖുതുബക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സുബഹി നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പ്രധാനമായും മനസ്സിലാക്കിയത്. നമസ്കാരത്തിന് വരാതെ പള്ളിയിൽ ഉറങ്ങുന്നയാളുകളെക്കുറിച്ച്, വീട്ടിലുറങ്ങുന്നയാളുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ താക്കീദുകൾ ഗൗരവത്തോടെയാണ് വിശ്വാസികൾ കാണേണ്ടത്. പ്രഭാത നമസ്കാരത്തിനെത്താതെ ഉറങ്ങുന്നയാളുകൾ, അവരുടെ ചെവിയിൽ പിശാജ് മൂത്രമൊഴിച്ചിരിക്കുന്നു എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം വർത്തമാന കാലഘട്ടത്തിലെ വിശ്വാസികൾ ഭയപ്പെടേണ്ട, പേടിക്കേണ്ട ഒരു ഹദീസാണ്. നമ്മളാ കൂട്ടത്തിലില്ല എന്ന് ഉറപ്പു വരുത്തേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. രാവിലെ സമയം ബർക്കത്താക്കപ്പെട്ട സമയമാണ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ദുആയാണ്. പ്രഭാത സമയത്തിൽ ഈ ഉമ്മത്തിന് നീ ബർക്കത്ത് ചൊരിയണേ. അതുകൊണ്ട് തന്നെ അനുഗ്രഹീതമായ ആ സമയത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അപ്പൊ ദിനചര്യകളിലെ നമ്മുടെ ദീൻ എന്ന് പറയുമ്പോൾ, നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ആ ഒരു ദിവസം നമ്മൾ ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ റബ്ബുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകൾ, നമസ്കാരങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സുബഹി നമസ്കാരമടക്കമുള്ള, അതിൻ്റെ സുന്നത്ത് നമസ്കാരമടക്കമുള്ള കാര്യങ്ങൾ ഒരു വിശ്വാസി അവൻ്റെ ഒരു ദിവസം കൊണ്ടു നടക്കേണ്ട, അങ്ങനെയാണ് അവൻ തുടങ്ങേണ്ടത്. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞ ഉദാഹരണം ഒരു പക്ഷേ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നമ്മളൊരു മൃഗത്തെ എങ്ങനെയാണോ തൊലിച്ചു കൊണ്ടുപോകുന്നത്, അതിൻ്റെ കയറ് പിടിച്ച് നമ്മൾ മുന്നിൽ നടക്കുമ്പോൾ ആ മൃഗം നമ്മുടെ പിറകെ വരുന്നത് പോലെ പ്രഭാത സമയം നന്നായാൽ നേരത്തെ എഴുന്നേറ്റ് വുളു ചെയ്ത് ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിൽ വന്ന് സുബഹിയുടെ മുമ്പുള്ള സുന്നത്തായ നമസ്കാരമൊക്കെ നിർവഹിച്ച് പ്രാർത്ഥനകളിൽ മുഴുകി സുബഹി ജമാഅത്തായിട്ട് നമസ്കരിച്ച് നമ്മുടെ ഒരു ദിവസം തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ഒരു ഈമാനികമായ ആവേശവും തഖ്വയുമൊക്കെ ആ ദിവസം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഖുത്ബയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഒരു മനുഷ്യൻ അയാൾ സുബഹിക്ക് എഴുന്നേറ്റു, സുബഹിയുടെ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വിശ്വാസികളായ ആളുകൾ അവരുടെ ദിനചര്യകളിൽ മറക്കാതെ കൊണ്ടു നടക്കേണ്ട കാര്യമാണ് പ്രഭാതത്തിലുള്ള പ്രാർത്ഥനകൾ. പ്രഭാതത്തിൽ മാത്രമല്ല, പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായ ചില പ്രാർത്ഥനകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിലെയും ഏകദേശം 3-ലധികം ആയത്തുകളിലൂടെ ഈ പ്രഭാത സമയത്തുള്ള പ്രാർത്ഥനകൾ, പ്രദോഷ സമയത്തുള്ള പ്രാർത്ഥനകൾ വിശ്വാസികളായ ആളുകൾ നിർവഹിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഓതി വെച്ച ആയത്ത് ആ ആയത്ത് അതിലേക്ക് സൂചന നൽകുന്ന ആയത്താണ്. അതേപോലെ തന്നെ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവെ അധികമായി കൊണ്ട് ഓർക്കണം, അല്ലാഹുവെ ധാരാളമായി കൊണ്ട് നിങ്ങൾ സ്മരിക്കണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും അവനെ നിങ്ങൾ തസ്ബീഹ് ചെയ്യുകയും വേണമെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ രാവിലെയും വൈകുന്നേരവും പ്രത്യേകമായി കൊണ്ടുള്ള ചില പ്രാർത്ഥനകൾ, അദ്ദുക്കാറുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പ്രമുഖ മുഫസ്സിറായ മഹാനായ ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, അല്ലാഹുവിന് സദാസമയവും നന്ദി കാണിക്കേണ്ടവനാണ് വിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്നത്, ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രഭാത പ്രദോഷ സമയങ്ങളിൽ പ്രത്യേകമായി അവനെ തസ്ബീഹ് നടത്താൻ, പ്രത്യേകമായ പ്രാർത്ഥനകൾ നിർവഹിക്കാൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പ്രാധാന്യമാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. മഹാനായ ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, അല്ലാഹു കൽപ്പിച്ച ഫറളായ നിർബന്ധമായ കാര്യങ്ങൾക്ക് പുറമെ നിർവഹിക്കേണ്ട അധിക സ്മരണകളെക്കുറിച്ച്, അധികമായ പ്രാർത്ഥനകളെക്കുറിച്ചാണ് ഈ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് എന്ന് മഹാനായ ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും മുഫസ്സിറുകൾ ഇതിന് സമാനമായ പ്രഭാതത്തിലും പ്രദോഷത്തിലും നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകളെക്കുറിച്ചാണ് ഈ ആയത്തുകളെല്ലാം സൂചിപ്പിക്കുന്നത് എന്ന് പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു കൽപ്പിച്ച കാര്യമാണ്, അല്ലാഹു നമ്മളോട് നിർദ്ദേശിച്ച കാര്യമാണ് നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ പ്രത്യേകമായ ചില പ്രാർത്ഥനകൾ അവൻ്റെ പ്രവാചകനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലൂടെ ചൊല്ലാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ദിവസത്തെ ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടെ കാണേണ്ട കാര്യമാണ് രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, പ്രഭാത പ്രദോഷ ദിക്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു പരിച പോലെയാണ് എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അദ്ദുക്കാറു സബാഹി വൽ മസാ ബിമൻസിലത്തി ദിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ അധ്യാപനം. ഒരു പരിച പോലെയാണ് രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ. അതുകൊണ്ട് അതിനെ ഗൗരവമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കാണേണ്ടതുണ്ട്. അത് ധരിച്ചയാൾക്ക് ഒരപകടവും വരില്ല എന്നാണ്. നോക്കൂ, നിങ്ങളൊരു പടയങ്കി ധരിക്കുന്നത്, ഒരു പരിച ധരിക്കുന്നത് സാധാരണ യുദ്ധക്കളത്തിലാണ്. ആ യുദ്ധക്കളത്തിൽ പടയങ്കി ധരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പരിചകൾ സ്വീകരിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉപദ്രവങ്ങളിൽ നിന്ന്, വാളിൻ്റെ വെട്ടിൽ നിന്ന്, കുന്തത്തിൻ്റെ കുത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുന്നത് പോലെ ഒരു വിശ്വാസിക്ക് അവൻ്റെ ഒരു ദിവസത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പരിചയാണ് പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും പ്രാർത്ഥന എന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം തന്നെ പറയുന്നത്, പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ, ഈ രാവിലെയും വൈകുന്നേരവുമുള്ള വിക്റുകൾ ആത്മാവിനുള്ള ആഹാരമാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ അവസ്ഥ എന്താ, നമ്മൾ ദുർബലരാകും, നമ്മുടെ ശക്തി ക്ഷയിച്ചു പോകും. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരത്തെയും നമ്മൾ ഈ പ്രാർത്ഥനകൾ ചൊല്ലാൻ വേണ്ടി ആത്മാർത്ഥമായൊരു പരിശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. പല ആളുകളും അത് മറന്നു പോകാറുണ്ട്. ആരെയും ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നതല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ട, സ്ഥിരമായി ചെയ്യേണ്ട, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു റസൂൽ പറയുകയാണ്, ലഅൻ അഖ്ഉദ മഅ ഖൗമിൻ യദ്കുറൂനല്ലാഹ തആല മിന സ്വലാത്തിൽ ഗദാതി ഹത്താ തത്ലുഖ ശംസു അഹബ്ബു ഇലയ്യ മിൻ അൻ ഉതിക അർബഅത മിൻ വലദി ഇസ്മായിൽ. എന്താ നബി പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, അള്ളാഹുവിനെ ദിക്ര് ചൊല്ലിക്കൊണ്ട് എല്ലാ ദിവസവും രാവിലെ സുബഹി നമസ്കാര ശേഷം സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നത് വരെ ഇരിക്കുന്നവരെ പോലെ ദിക്ര് ചൊല്ലി ഇരിക്കുന്നവനാണ് എനിക്ക് ഇസ്മായിൽ സന്തതികളിൽ നിന്ന് 4 അടിമകളെ മോചിപ്പിക്കുന്നതിനും അതിനേക്കാൾ കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. നോക്കൂ, നിങ്ങൾ 4 അടിമകളെ മോചിപ്പിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ്? അതിനേക്കാൾ മഹത്വരമേറി, അതിനേക്കാൾ മഹത്വമുള്ള, അതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണ് രാവിലെ സമയത്ത് ഈ പ്രാർത്ഥനകൾ ചൊല്ലുക എന്നുള്ളത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠി. അതേപോലെ വൈകുന്നേര സമയത്തെ പ്രാർത്ഥനയെക്കുറിച്ചും അദ്ദേഹം പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം 4 അടിമകളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായ കാര്യമല്ല, അതിനേക്കാൾ പുണ്യം കിട്ടും രാവിലെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുമ്പോൾ. അതാണ് നബിക്കേറെ ഇഷ്ടമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കണം. മഹാനായ ഇബ്നു സലാഹ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, മൻ ഹാഫള അല അദ്കാരി സബാഹി വൽ മസാ വഅദ്കാരി ബഅദ സ്സലാത്ത് വഅദ്കാരി നൗം ഉദ്ദ മിന അദ്-ദാകിരീന അല്ലാഹ കസീറാ. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ ദാകിറു അല്ലാഹുവിനെ സ്മരിക്കുന്ന ആളുകളെ കുറിച്ച് പല രീതിയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾ എന്ന പ്രയോഗങ്ങൾ ഹദീസിൽ കാണാം. ധാരാളം ദിക്റെടുക്കുന്ന ആളുകൾ. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഇബ്നു സലാഹ് റഹിമഹുല്ല പറയുന്നത്, ആരെങ്കിലും രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ, അതേപോലെ തന്നെ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥന, ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയൊക്കെ ചൊല്ലുകയാണ് എങ്കിൽ അവനെ അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ്. അപ്പം അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കണം. അതിനുള്ള വഴി എന്താ? രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ദിനചര്യകളിലെ ദീൻ എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ കൊണ്ടു നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും പ്രാർത്ഥനകൾ. ഇനി സ്വന്തം മനസ്സിനോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, നമുക്കതിൽ ഏതൊക്കെ അറിയാം, നമുക്കതിൽ എത്ര പ്രാർത്ഥനകൾ അറിയാം? ഇപ്പൊ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനകളെ നമ്മൾ എണ്ണിപ്പറയുകയാണ് എങ്കിൽ, ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആ വിഷയത്തിലുണ്ട്. ചില പ്രാർത്ഥനകൾ ഉണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്, ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എങ്കിലും 24 പ്രാർത്ഥനകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ളതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ പറ്റും. നോക്കൂ, നിങ്ങളതിൽ എത്ര നമ്മൾ ചൊല്ലാറുണ്ട്, അല്ലെങ്കിൽ അത് എത്ര പ്രാർത്ഥനകൾ നമുക്ക് മനഃപ്പാടമുണ്ട്. അപ്പം ഈ ഖുത്ബയിലൂടെ ഞാനും നിങ്ങളും നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു ദിവസത്തെ ദീനിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, എങ്ങനെ എനിക്കത് പതിവാക്കാൻ പറ്റും? ഞാനതിലെ പ്രാർത്ഥനകൾ ചൊല്ലി വിശദീകരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും പഠിക്കണം. നമ്മുടെയൊക്കെ കൈകളിൽ പ്രാർത്ഥനകളുടെ പുസ്തകങ്ങളുണ്ട്, അത്ഭുതമാണ്. അതിൽ ഓരോ പ്രാർത്ഥനകളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഞാൻ പറയാൻ പോകുന്നത്, ആ പ്രാർത്ഥനകൾ പതിവാക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഒന്ന്, സുബഹിക്ക് ശേഷമുള്ള സമയം നമ്മൾ കൃത്യമായിട്ട് അതിനുവേണ്ടി മാറ്റിവെക്കണം. ഈ പ്രാർത്ഥന ചൊല്ലേണ്ട സമയം എന്ന് പറഞ്ഞാൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിൻ്റെയും, സുബഹി നമസ്കാരം ജമാഅത്തിൽ നമ്മൾ നിസ്കരിച്ചു, ആ നമസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിൻ്റെ മുമ്പാണ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് ഈ പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലേണ്ടത്. അതേപോലെ തന്നെ വൈകുന്നേരത്തെ പ്രാർത്ഥന ചെല്ലേണ്ടതോ മഗ്രിബ് നമസ്കാരം, മഗ്രിബിൻ്റെ ബാങ്ക് അസ്തമയ ശോഭമായുന്നതിൻ്റെ മുമ്പ് വരെ എന്ത് ചെയ്യുക? ആ പ്രാർത്ഥന ചൊല്ലാനുള്ള സമയമുണ്ട് എന്ന്, അസർ നമസ്കാരത്തിൻ്റെ ശേഷം മഗ്രിബ് വരെയുള്ള സമയത്തിനിടയിലാണ് പ്രദോഷത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലേണ്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമുക്കൊരു ഓർമ്മ ഉണ്ടാകണം, ഈ രണ്ട് നേരങ്ങളിൽ പ്രഭാത സുബഹിനിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിൻ്റെ ഇടയിൽ എൻ്റെ ദീൻ എന്നോട് കൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അത് നമ്മളെ ഓർമ്മയിൽ വരും. അതൊരു പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ എടുത്താൽ എന്ത് ചെയ്യും? അതിനെ പതിവാക്കാൻ പറ്റുന്ന ആളുകൾ

എത്രയോ സംവിധാനങ്ങൾ ഇപ്പോൾ മൊബൈലുകളിൽ നമുക്ക് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ പള്ളിയിലെ എൻ്റെ പിന്നെ ഈ വശത്തുള്ള ടി വിയിൽ തന്നെ നമസ്കാര ശേഷമുള്ള വിക്രുകൾ വരാറുണ്ട്. നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ഇതിൽ വരും. അതേപോലെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമ്മുടെയൊക്കെ മുമ്പിൽ. ഇതൊക്കെ നാം വിചാരിച്ചാൽ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പം ചെയ്യാൻ സാധിക്കുന്ന, വളരെ എളുപ്പം നിർവഹിക്കാൻ സാധിക്കുന്ന കാര്യമാണ്, പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആപ്പ് പോലെയുള്ള ഹിസ്നുൽ മുസ്ലിം വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ മഹാപണ്ഡിതൻ രചിച്ച പുസ്തകം, മലയാളം അടക്കം ഒട്ടനവധി ഭാഷകളിലേക്ക് ആ പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിൽ ലഭ്യമാണത്. ഒരു മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കേണ്ട പിന്നെ പ്രാർത്ഥനകൾ വിശദീകരിക്കുന്ന വളരെ വളരെ അർത്ഥവത്തായ ഗ്രന്ഥം. ആ ഗ്രന്ഥം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ സ്വഹീഹാണ് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പു വരുത്തണം. അതുകൊണ്ട് പുസ്തകങ്ങളോ ആപ്പുകളൊക്കെ ഉപയോഗിച്ച് ഒരു മാസക്കാലം നമ്മളിത് തുടർച്ചയായി ചെയ്താൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മളത് പഠിക്കും. ദിനേന ചെയ്യുമ്പോൾ നമുക്കത് പഠിക്കും. ഇപ്പം ഈ ഖുത്ബ കേൾക്കുന്ന ഒരാൾക്കും സൂറത്തുൽ ഇഖ്ലാസ് തെറ്റൂല. എന്തുകൊണ്ട്? സൂറത്തുൽ ഇഖ്ലാസ് തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ നിരന്തരം ഓതിയത് കൊണ്ടാണ്, പാരായണം ചെയ്തത് കൊണ്ടാണ്. അതേപോലെ നമ്മൾ ഈ പ്രാർത്ഥനകൾ പതിവാക്കിയാൽ ഇത് നമ്മൾ മറക്കൂല. എന്തേ ഫാത്തിഹ സൂറത്ത് നമ്മൾ മറക്കാത്തത്? ഫാത്തിഹ സൂറത്ത് നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിച്ചതാണ്, നമ്മളത് തുടരുകയാണ്. അതിങ്ങനെ നമസ്കാരങ്ങളിൽ ആവർത്തിച്ച് ഓതുന്നു, അതുകൊണ്ട് അബദ്ധം സംഭവിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് മറന്നു പോകുന്നില്ല. ഒരുപക്ഷെ തെറ്റുകളൊക്കെ വരാം, പ്രയോഗങ്ങളിലെ അബദ്ധങ്ങൾ ഉണ്ടാകാം, തജ്വീദിന്റെ നിയമങ്ങളിലെ തെറ്റുകൾ ഉണ്ടാകാം. പക്ഷെ നമുക്കത് ഹെൽപ്ഫുള്ളാണ്, നമ്മളത് മനഃപ്പാഠമാക്കിയ ആൾക്കാരാണ്. എങ്ങനെ മനഃപ്പാഠമായത്? നമ്മളത് പതിവാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ ഒന്ന് മനസ്സ് വെച്ച് പതിവായി കുറച്ചു കാലം നോക്കി നമ്മൾ ചൊല്ലിയാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ പ്രാർത്ഥനകൾ പതിവാക്കാൻ പറ്റും. സഹോദരങ്ങളെ, അതിലെ ചില പ്രാർത്ഥനകൾ വളരെ അർത്ഥവത്താണ്, വലിയ പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. ഞാനതിൻ്റെ ശ്രേഷ്ഠതകൾ മാത്രം പറഞ്ഞു പോകുന്നു. ഇപ്പം സയ്യിദുൽ ഇസ്തിഗ്ഫാർ മാത്രം എടുക്കുക. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന പ്രാർത്ഥന രാവിലെയും വൈകുന്നേരം ചൊല്ലാനുള്ളതാണ്. അല്ലാഹുമ്മ അൻത റബ്ബീ ലാ ഇലാഹ ഇല്ല അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അല അഹ്ദിക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ്, കുറച്ച് വലിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വമൻ ഖാലഹ മിനൻ നഹാരി മുഖീനൻ ബിഹാ ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യംസിയ ഫഹുവ മിൻ അഹ്ലിൽ ജന്നന. ഒരാള് അയാൾ രാവിലെ പ്രഭാത സമയത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലി, ആ പ്രാർത്ഥനയുടെ ആശയൊക്കെ ഉൾക്കൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അയാളത് ചൊല്ലുകയാണ് എങ്കിൽ, അവൻ ആ പ്രഭാതത്തിൽ ആ ദിവസം പകലിൽ അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണെന്നാണ്, അയാൾ സ്വർഗത്തിലാണെന്നാണ്. ഇതേപോലെ നബി പറഞ്ഞു, വൈകുന്നേരം ആൾ ചൊല്ലി, വൈകുന്നേരം ചൊല്ലി, വൈകുന്നേരം ചൊല്ലി നേരം വെളുക്കണെങ്കിലും അയാൾ മരിച്ചു, അയാൾ സ്വർഗത്തിലാണെന്നാണ്. എന്തേ നമ്മൾ ചെയ്യേണ്ടത്? സ്വർഗം ലഭിക്കാനുള്ള പണി എന്താ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. അത് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താ? അത് ഉറപ്പോടുകൂടെ പ്രാർത്ഥിക്കണം. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, അള്ളാഹുവേ നീയാണ് എൻ്റെ റബ്ബ്, ഞാൻ നിനക്ക് കീഴൊതുങ്ങിയവനാണ്, അത് പ്രാവർത്തികമാക്കണം, അപ്പോഴേ നമുക്ക് സ്വർഗം കിട്ടുക. അള്ളാഹുവേ നീയാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞ് ജാറങ്ങളിലും ദർഗകളിലും അക്കാമുകളിലും ഒക്കെ പോകുന്ന ആളുകളാണ് എങ്കിൽ, ഉറുക്ക് കെട്ടുന്ന ആളുകളാണ് എങ്കിൽ, ശകുനം നോക്കുന്ന ആളുകളാണ് എങ്കിൽ, നഹ്സിൻ്റെ പിറകെ പോകുന്ന ആളുകളാണ് എങ്കിൽ, അവരുടെ വിശ്വാസം ശരിയല്ല, അവർക്ക് സ്വർഗപ്രവേശനം ഉണ്ടാകൂല. അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മളത് ചൊല്ലണം. നോക്കൂ, വലിയ നേട്ടമാണ് ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ അസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. മൂന്ന് തവണ രാവിലെയും വൈകുന്നേരം ഈ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു. ആർക്കാണ് ഇതറിയാത്തത്? ഈ പ്രാർത്ഥന പഠിച്ചവരാണ് നമ്മൾ. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്ത് നമുക്ക് വായിക്കാൻ പറ്റും. പ്രവാചക തിരുമേനി പറയുന്നത്, ഒരാൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇത് മൂന്ന് തവണ ചൊല്ലിയാൽ അവൻ അന്നത്തെ ദിവസം യാതൊരു ഉപദ്രവവും ബാധിക്കുകയില്ല എന്നാണ്. ഒരു ഉപദ്രവവും ബാധിക്കൂല. എന്തൊക്കെ ഉപദ്രവങ്ങൾ ഒരു ദിവസം ഒരു മനുഷ്യന് വരാനുണ്ട്, എന്തെല്ലാം പ്രയാസങ്ങൾ ഒരു മനുഷ്യന് വരാനുണ്ട്, ആ പ്രയാസങ്ങളിൽ നിന്നുള്ള സംരക്ഷണ കവചമാണ്. അതാണ് മഹാനായ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇത് കവചമാണ്. അദ്ക്കാറു സബാ, അദ്ക്കാറുൽ മസാ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പതിവാക്കിയാൽ മതി എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും. കാരണം നമ്മളെ വാക്കല്ലല്ലോ ഇത്, ഏതെങ്കിലും പണ്ഡിതന്മാരോ ഏതെങ്കിലും മതം പഠിച്ച ആളുകളോ അവരവരുടെ വകയായി ഉണ്ടാക്കിയതല്ലല്ലോ. ആകാശ ലോകത്ത് നിന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹിയായി അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച കാര്യ, ഇറക്കിക്കൊടുത്ത കാര്യ. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം ദീനു പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. ആ നബിയ പറയുന്നത്, ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ അസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ എന്ന് പറയുന്ന പ്രാർത്ഥന മൂന്ന് തവണ നിങ്ങൾ ചൊല്ലുകയാണ് എങ്കിൽ അവനെ അന്നത്തെ ദിവസം ഒന്നും ബാധിക്കൂല. അതിൽ വിശ്വാസം ഉണ്ടാകണം, അതിലൊരു ആത്മാർത്ഥതയുണ്ടാകണം. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഇദ അസ്ബഹ റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയൻ

0: പ്രവാചക ഒരാൾ ഇങ്ങനെ റളിയത്തു ബില്ലാഹി റബ്ബ് നബി ഇസ്ലാമി ദീന വബി മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി നബിയ എന്ന് പറയുന്ന പ്രാർത്ഥന ഒരാൾ ചൊല്ലി, ആ പ്രാർത്ഥന ചൊല്ലിയാൽ പ്രവാചകൻ പറയുന്നു ഫഅന സഈമുൻ ഫഅന സഈമുൻ ലാഖുദൻ നബിയദിഹി ഹത്താ ഉദ്ഖിലഹുൽ ജന്നാന, നബി അത് ചൊല്ലിയ മനുഷ്യൻ അവന്റെ കൈ പിടിച്ചെന്തിയും അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യുന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആര്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി സല്ലമ. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ചൊല്ലാനുള്ളതാണ്. നമ്മൾ ആരാ ഇത് ചൊല്ലാറുള്ളത്? നമ്മളിൽ പല ആളുകളും ഇത് മറന്നു പോകുന്നുണ്ട്. ഞാൻ ആക്ഷേപിച്ച് പറയുന്നതല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട പ്രാർത്ഥനകളാണിത്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അന്ത്യനാളിൽ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാനുള്ള ഒരു ഒരു പ്രാർത്ഥനയായിക്കൊണ്ടാണ് ഈ പ്രാർത്ഥനയെ പഠിപ്പിച്ചത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ പ്രാർത്ഥന ചൊല്ലുന്നയാള് ഈമാനിന്റെ മാധുര്യം അനുഭവിച്ച ആളാണെന്നാണ്. ഈമാനിന്റെ മാധുര്യം അനുഭവിച്ച ആള്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ധാരാളമുണ്ട്. വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന വളരെ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ, എന്തൊക്കെ പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടമാണ്. ഫഖറിൽ, ദാരിദ്ര്യത്തിൽ നിന്ന്, അതേപോലെ തന്നെ കുഫറിൽ നിന്ന്, അതേപോലെ തന്നെ ഖബർ ശിക്ഷയിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന, മടിയിൽ നിന്ന് രക്ഷ ചോദിക്കുന്ന പ്രാർത്ഥനകളാണ് രാവിലുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ കഴിഞ്ഞ ആഴ്ചയിലെ ഖുത്ബയിൽ പറഞ്ഞു, പ്രഭാത സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഏറ്റവും അനുകൂലമായ സമയമാണ്. അപ്പൊ ആ സമയത്ത് എല്ലാ തരത്തിലുള്ള ഷെറുകളിൽ നിന്നും അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊരു ആത്മീയമായ കവചമാണ്. പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള ഒരു ഒരു കവചമായിക്കൊണ്ടാണ് രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇതൊരു ഒന്ന് മനസ്സ് വെച്ച് എന്ത് ചെയ്യുക, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയും, ഈ പ്രാർത്ഥനകൾ പതിവാക്കുന്ന ആളുകൾ, ഈ പ്രാർത്ഥനകൾ പതിവാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദിവസം മുഴുവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ അവർക്ക് കഴിയാൻ പറ്റുന്നതാണ്. ദിവസം മുഴുവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ, കാരണം അത്രമാത്രം അർത്ഥവത്തായ പ്രാർത്ഥനകളാണ് പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിലുള്ളത്. മനുഷ്യന്റെ പ്രശ്നം എന്താ? സമാധാനമില്ല എന്നുള്ളതാണ്. ഒരു സ്വസ്ഥതയുമില്ല ആളുകൾക്ക്. സഹോദരങ്ങളെ, സ്വസ്ഥത ലഭിക്കാനുള്ള മനസ്സമാധാനവും ആത്മീയമായ കരുത്തും അള്ളാഹു അധികരിപ്പിച്ചു തരുന്നതാണ് ഈ പ്രാർത്ഥനകൾ ചൊല്ലിയാൽ. യാ അയ്യുഹല്ലദീന അല്ലാഹു അല ബിദിക്കിരില്ല തത്വമായിന്നുൽ ഖുലൂബ്. എങ്ങനെ സമാധാനം ഉണ്ടാകുക? അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടാണ്. ഈ പ്രാർത്ഥനകളിലെ പല പ്രാർത്ഥനകളും നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഒരുപാട് മാർഗങ്ങളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ പറ്റും. നമ്മുടെ നന്മകൾ വർദ്ധിക്കും, ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഒന്ന് മനസ്സ് വെച്ച്, ഞാൻ പറഞ്ഞ ഒരു ഖുത്ബയുടെ പരിമിതിയുണ്ട്, ആ പ്രാർത്ഥനകൾ ഓരോന്ന് എണ്ണിപ്പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളത് ഖുത്ബയുടെ സമയം നീണ്ടുപോകുന്ന കാര്യമാണ്, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻപിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യണം, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട പ്രാർത്ഥനകൾ പഠിക്കുന്ന, അത് പ്രാവർത്തികമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അത് നമ്മുടെ ദിനചര്യകളിലെ ദീനിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ അള്ളാഹു പഠിപ്പിച്ചതുപോലെ, പ്രവാചക തിരുമേനി നിർദ്ദേശിച്ചതുപോലെയുള്ള പ്രാർത്ഥനകൾ പതിവാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിലെ ആളുകളെക്കുറിച്ച് പറയുമ്പോൾ, പ്രവാചകന്റെ സമൂഹം അല്ലെങ്കിൽ നബി വരുമ്പോൾ ആ കാലത്ത് ആ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വ്യക്തമായ വഴികേടിലായിരുന്ന ആളുകൾ എന്നാണ്. വ്യക്തമായ വഴികേടും എല്ലാ തിന്മകളും സാധാരണ സ്വഭാവമായി കണ്ടിരുന്ന, എല്ലാ തോന്നിവാസങ്ങളും ചെയ്തിരുന്ന ആളുകൾ, വ്യഭിചരിച്ചിരുന്ന, യുദ്ധം ചെയ്തിരുന്ന, വഞ്ചന നടത്തിയ, അങ്ങനെ എല്ലാ തിന്മകളും ചെയ്ത ഒരു വൈൻ ഖാനു മിൻ ഖബ്ലു ലഫീ ളലാലിൽ മുബീൻ എന്നാണ്. വ്യക്തമായ വഴികേട്, അതാണ് അവരുടെ അവസ്ഥ. ആ സമൂഹത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. നിരക്ഷരനായ, എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി ആ സമൂഹത്തിലേക്ക് വന്നു.
0: എന്താ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വന്നപ്പോൾ സംഭവിച്ചത്? അല്ലാണ്ട് റസൂൽ ആ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വന്ന് പ്രവാചക തിരുമേനി അവർക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു, ഖുർആൻ ഓതി കേൾപ്പിച്ചു. ആ ഖുർആനിൻ്റെ ആശയങ്ങൾ അവർ കേൾക്കാൻ തുടങ്ങി, അവർക്ക് മാറ്റം സംഭവിച്ചു. വ്യക്തമായ വഴികേടിലായിരുന്ന ആ സമൂഹത്തെക്കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാകുന്നു ഏറ്റവും ഉത്തമമായ സമുദായം. നോക്കൂ, നിങ്ങൾ വ്യക്തമായ വഴികേടിലുള്ള ഒരു കൂട്ടം ആളുകൾ ഏറ്റവും നല്ല ആളുകളായി മാറിയതിൻ്റെ പിന്നിലെ കാരണം എന്താണ്? അല്ലാൻ്റെ റസൂല് അവരെ ഓതി കേൾപ്പിച്ച ഖുർആനാണ്. അല്ലാൻ്റെ റസൂൽ അവരെ ഓതി കേൾപ്പിച്ച വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും അതിൻ്റെ വിശദീകരണവുമാണ്. അഥവാ ഏത് വഴികേടിലുള്ള മനുഷ്യനും നേരായ വഴിയിലേക്ക് വരാനുള്ള ഏറ്റവും നല്ല വഴി ഏതാ, മാർഗം ഏതാ, അത് ഖുർആൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ രണ്ടാം ഖുത്ബയിൽ ഇങ്ങനെ ഒരു ആമുഖം പറയാൻ കാരണം, നമ്മുടെ പള്ളി അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ആരംഭിച്ചിട്ട് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഈ ഖുത്ബക്ക് വേണ്ടി ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചു, ജുമാ തുടങ്ങിയ ഇവിടുത്തെ ഈ മിമ്പറിൽ വേറൊരാൾ ഇതുവരെ ഖുത്ബക്ക് കയറിയിട്ടില്ല. ഒന്നാമത്തെ ഖുത്ബ മുതൽ ഞാൻ തന്നെ ഇവിടെ ഖുത്ബ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇതുവരെയുള്ള സമയം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു മഹല്ലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഫിത്ർ സക്കാത്ത് ഉണ്ട്, ഉദഹിയത്ത് ഉണ്ട്, സക്കാത്ത് സെല്ലുണ്ട്, പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും വിജ്ഞാന സദസ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്, ഈദ്ഗാഹുകൾ നമ്മൾ നടത്തി. ഒരു മഹല്ലിന് ആവശ്യമുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കണം. പക്ഷെ നമുക്കൊരു ഒരു പോരായ്മ നമുക്കുണ്ട്. നമ്മുടെ ഈ പള്ളിയിൽ, നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നമുക്കില്ലാതെ പോയൊരു കാര്യമുണ്ട്. ആ കാര്യം പറയാനാണ് ഞാൻ ഈ ആമുഖം ഈ രണ്ടാമത്തെ ഖുത്ബയിൽ പറഞ്ഞത്. അഥവാ നമുക്കൊരു മദ്രസ സംവിധാനമില്ല. നമ്മുടെ ഇവിടെയുള്ള കുട്ടികൾക്ക് ദീന് പഠിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ പള്ളിയുടെ കീഴിൽ ഒരവസരം ഉണ്ടാക്കണം. കുറേ കാലമായി നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഖുത്ബയിൽ നമ്മളത് പ്രഖ്യാപിക്കണം. ഇൻഷാ അല്ലാഹു അനുഗ്രഹിച്ചാൽ, അള്ളാഹു തൗഫീഖ് നൽകിയാൽ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഒരു ഖുർആൻ അക്കാദമിയാണ്. ഖുർആൻ പഠിക്കാൻ ഈ പള്ളിക്കും പരിസരത്തുമുള്ള ആളുകൾക്ക്, അവരുടെ മക്കൾക്ക് ഖുർആൻ പഠിക്കാനുള്ള ഒരു സ്ഥാപനം നമ്മളിവിടെ തുടങ്ങണം. കാരണം നമുക്ക് നല്ല സൗകര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ പ്രാപ്തരായ അധ്യാപകരുണ്ട്. ഈ അധ്യാപകരെയൊക്കെ ഉപയോഗപ്പെടുത്തി അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് തടസ്സം വരാത്ത രീതിയിൽ, രണ്ട് വിദ്യാഭ്യാസം വേണം, അത് തടസ്സം വരാത്ത രീതിയിൽ എന്ത് ചെയ്യാണ്, നമ്മളിവിടെ ഒരു ഖുർആൻ അക്കാദമി സ്റ്റാർട്ട് ചെയ്യണം, തുടങ്ങുകയാണ്. അതിൻ്റെ ആദ്യത്തെ ശ്രോതാക്കൾ നിങ്ങളാണ്. നമ്മളിത് പ്രഖ്യാപിക്കും, ആദ്യം കേൾക്കുന്ന ആൾക്കാർ നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഖുത്ബ കേൾക്കുന്ന ഓരോ ആളുകൾക്കും ഒരു ദൗത്യമുണ്ട്, ഇതിൻ്റെ പ്രചാരകരാവുക എന്ന ദൗത്യം. നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ മക്കളതിലേക്ക് പറഞ്ഞേക്കണം. ഖുർആൻ കൊണ്ടാണ് ഒരു സമൂഹത്തിന് മാറ്റം ഉണ്ടാകുക നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തിൻ്റെ മകൻ മരിച്ചു. ഞാനൊരു ലേഖനം എഴുതിയിരുന്നു. സുബൈക്കവൻ പള്ളിയിൽ വന്നു. ആദ്യം ശമ്പളം കിട്ടിയ പതിലെ 40,000 രൂപൻ്റെ ശമ്പളം, 17 വയസ്സുള്ള പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ്. 40,000 രൂപ അവൻ ടെക്നിക്കലി പഠിച്ച ഒരാൾ, ശമ്പളം കിട്ടിയപ്പോൾ വാപ്പാൻ്റെ കയ്യിൽ 1,000 രൂപ അവൻ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് വാപ്പാൻ്റെ പറഞ്ഞു, എനിക്ക് കിട്ടിയ ശമ്പളത്തിൻ്റെ സക്കാത്താണ്, അർഹർക്ക് നിങ്ങൾ കൊടുത്താൽ മതിയെന്ന്, അർഹർക്ക് കൊടുത്താൽ മതിയെന്ന്. 25 കുട്ടികൾക്ക് അവന് ഈ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ അവർക്ക് ആവശ്യമുള്ള പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുത്തു. ആര്? 17 വയസ്സുള്ളൊരു കുട്ടി സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും ചിലവാക്കുക. എന്തുകൊണ്ടത് സാധിച്ചറിയോ? അവൻ ദീന് പഠിച്ച കുട്ടിയാണ്. അവൻ ദീന് പഠിച്ച കുട്ടിയാണ്. കഴിഞ്ഞ 3 ദിവസമായി അവൻ്റെ മരണ വാർത്ത കേട്ട സമയം മുതൽ നല്ലതല്ലാത്ത ഒന്നും ആ കുട്ടിയെക്കുറിച്ച് കേൾക്കണില്ല. അവൻ്റെ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾ ആ മയ്യത്തിൻ്റെ സമീപത്ത് തടിച്ചുകൂടി എല്ലാവരും ഇങ്ങനെ നിറഞ്ഞ കണ്ണുകളോടുകൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആരും തിരിച്ചു പോകണമെന്നില്ല. ഒരു കുട്ടിക്ക് പോലും അവനെക്കുറിച്ച് മോശമായൊരു വാക്ക് പറയാനില്ല. ഞാൻ ഇന്നലെ ആ വീട്ടിൽ പോയി അവരുമായി സംസാരിച്ചു. അവരുടെ ഉമ്മയുടെ വിഷമമുണ്ട്, വല്യമ്മാക്ക് പ്രയാസമുണ്ട്, എല്ലാത്തിലും എല്ലാ നന്മകളിലും മുന്നിലുണ്ടായിരുന്ന കുട്ടിയാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു കുട്ടി നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താ? സകല മനുഷ്യർ അവനെക്കുറിച്ച് കേൾക്കുന്ന ആളുകളൊക്കെ അവനെക്കുറിച്ച് നന്മ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താ? അവൻ ദീനുമായി ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾ ദീനിലില്ലെങ്കിൽ സഹോദരങ്ങളെ, നമുക്കാണ് നഷ്ടം, അവരുടെ പരലോകമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന് സച്ചുവിന് ഹാഷിമിൻ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവൻ്റെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷകരമാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളിവിടെ തുടങ്ങാതാണ്. ഖുർആൻ പഠിക്കാനുള്ള ഒരു അവസരമാണ്. നമുക്ക് നല്ല അധ്യാപകനുണ്ട്. നമ്മുടെ ഇമാമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. പരിചയമുള്ള അധ്യാപകനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തി നമ്മുടെ ഈ നാട്ടിലുള്ളതിൻ്റെ പരിസരത്തുള്ള കുട്ടികൾക്കൊക്കെ നന്നായി ഖുർആൻ പഠിക്കാനുള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രചാരകരാകാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്താണ് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ആളുകളൊക്കെ നമ്മൾ പറയുക, ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്, തുടങ്ങുന്നുണ്ട്. അതിൻ്റെ മറ്റ് വിശദ വിവരങ്ങൾ ഇൻഷാല്ലാ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് അറിയിക്കാൻ പറ്റും. അതിന് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ഖുത്ബകളിലൂടെ നമുക്ക് അറിയിക്കാൻ പറ്റും. ആദ്യം വേണ്ടത് പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ചെറിയൊരു കാലം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതും നമുക്ക് ചെയ്യണം, ഇതും നമുക്ക് പൂർത്തീകരിക്കണം. ഞാനും നിങ്ങളുമൊക്കെ മരിച്ചു പോയാലും ഇൻഷാ അല്ലാ എത്ര കാലം ഈ പള്ളിയും ഈ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കും, അതിൻ്റെ ഒക്കെ നന്മ നമ്മളെ കബറിലേക്ക് വരും. നമ്മളാ തുടക്കക്കാര്.
2: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ തൊഴിയൂർ സലഫി ജുമാ മസ്ജിദിൽ സമീർ മുണ്ടേരി നിർവഹിച്ച ജുമാ ഖുത്ബയാണ് നാം ഇപ്പോൾ കേട്ടത്. രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: സംസ്ഥാനത്തെ പോളിടെക്നിക് കോളേജുകളിൽ 3 വർഷ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 200 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി വർഗ വിഭാഗക്കാർക്ക് 100 രൂപ. സർക്കാർ കോളേജുകളിലെയും എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലെയും ഗവൺമെന്റ് കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷകരുടെ റാങ്ക് പട്ടിക തയ്യാറാക്കി 2 തവണകളായി അലോട്ട്മെന്റ് നടത്തും. NCC സ്പോർട്സ് കോട്ടകളിൽ അപേക്ഷിക്കുന്നവർ അപേക്ഷയുടെ പ്രിന്റൌട്ട് പ്രോസ്പെക്സിൽ നൽകിയിട്ടുള്ള വിലാസത്തിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. പോളിടെക്നിക് ഡിപ്ലോമ അപേക്ഷ 22 വരെ പരിഗണിക്കും. വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.diploma.polyadmission.org.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോയിൽ LLB പ്രോഗ്രാമുകൾ പഞ്ചാബിലെ മൊഹാലിയയിലുള്ള ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോയിലെ 5 വർഷം വീതം ദൈർഘ്യമുള്ള BLLB, BCO, LLB പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി നടത്തുന്ന ലോ എൻട്രൻസ് ടെൻസ് LDT July 5 നടക്കും. ആർമിയിൽ 10 വർഷമെങ്കിലും സേവനം ചെയ്തവരുടെയും വിരമിച്ചവരുടെയും മക്കൾക്കാണ് കൂടുതൽ സീറ്റുകളും മാറ്റിവെച്ചിട്ടുള്ളത്. വിശദ വിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട്, www.ALL.AC.IN.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.

0: യാത്രകൾ കണ്ണിന് കുളിർമയും മനസ്സിന് ആനന്ദവും നൽകുന്നതാണ്. ദൃശ്യമെന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നതും യാത്രാനുഭവങ്ങളാണ്. ഇന്നത്തെ ദൃശ്യത്തിൽ അതിശയിപ്പിക്കുന്ന ആതിഥ്യ മര്യാദയിൽ തങ്ങിയ ഒരു ദിനവും കൂടെ നേപ്പാൾ ഓർമ്മയും. നേപ്പാൾ യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ദൃശ്യത്തിൽ കൂടെയുള്ളത് നസ്റുല്ല സലാഹി, വി ടി അബ്ദുസ്സലാം എന്നിവർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡുകളിലൂടെ ബീഹാർ യാത്രയുടെ വ്യത്യസ്തമായ അനുഭവങ്ങളെക്കുറിച്ചുള്ള യാത്രാ വിവരണങ്ങളാണ് നമ്മൾ കേട്ടത്. ഈ എപ്പിസോഡിലും അതിൻ്റെ അനുബന്ധമായ മറ്റൊരു വിശേഷപ്പെട്ട വർത്തമാനങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പതിവ് പോലെ ദൃശ്യം പ്രോഗ്രാമിൽ ഞാൻ വി ടി അബ്ദുൽസലാം, അതുപോലെ തന്നെ കൂടെ നസ്റുല്ല സലാഹി ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത് യാത്രയിൽ നമ്മൾ സൂപ്പോളിലേക്ക് എത്തിയ വിവരമാണ് അല്ലേ? ആ ഒരു യാത്രയുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. ഷറഫ് ഉസ്താദിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രതിനിധിയും കൂടി കൂട്ടി, ഡ്രൈവറും കൂടെ, പിന്നെ നമ്മൾ നാലാളുകളും കൂടിയിട്ടാണ് കാറിൽ സൂപ്പോളിലേക്ക് എത്തുന്നത്. സൂപ്പോളിലെത്തും എത്താൻ സമയമാകുമ്പോൾ നമ്മൾ ഏകദേശം
2: മൂന്ന്
1: മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വിടാതെ, സ്ഥാപനത്തിൽ നിന്ന് വിടാതെ നമ്മളെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
2: അതെ അതെ. ഈ സൂപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിൻ്റെ മറ്റൊരു ജില്ലയാണ്. അതായത് മണിഹാരി എന്ന് നമ്മൾ ഇറങ്ങിയിട്ട് പൂർണിയ വന്ന്, പൂർണിയ ഒരു ജില്ലയാണ്, പിന്നെ നമ്മളവിടെ നിന്ന് സൂപ്പോളിലേക്ക് പോവാണ്. അററിയ കഴിഞ്ഞ്
1: അററിയ കഴിഞ്ഞ്
2: അപ്പം സൂപ്പോള്, അററിയ, പിന്നെ ഈ പൂർണിയ, ഈ സ്ഥലങ്ങളെല്ലാം കൂടിയിട്ട് സിയാച്ചിൻ ഏരിയ എന്നാ പറയാം.
1: സിയാച്ചിൻ ഏരിയ.
2: ആ അപ്പം 90% മുസ്ലിം ബെൽറ്റാണ് അവിടെ ഈ സ്ഥലങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഒക്കെ മിക്കവാറും ദരിദ്ര ഗ്രാമങ്ങളായിട്ട് നമുക്ക് കാണുന്നുണ്ട് അവിടെ. നമ്മൾ നേരെ സൂപ്പോളിൽ നമ്മൾ എത്തുന്നത്, നമ്മൾ പ്രതീക്ഷിച്ച് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ നിൽക്കണം ടീം. അതായത് കുട്ടികളെ മദ്രസെന്ന് വിടാതെ അവരെ ഉച്ചക്ക് 2 മണിക്കൊക്കെ
1: ഒന്നൊരു
2: സാഹചര്യമുള്ളിടത്ത് നിന്ന് അവിടെ പിടിച്ചു വെച്ചു. പക്ഷേ നമ്മളെത്തുന്ന മുമ്പേ എന്ത് ചെയ്തു, പിന്നെയും നമ്മൾ വൈകിയപ്പോഴാണ് അവരവിടുന്ന് കുട്ടികളെ, പകുതി കുട്ടികളിൽ പോയിട്ടുണ്ട്. ഹോസ്റ്റലിലെ കുട്ടികൾ മാത്രമാണ് പിന്നെ അപ്പോഴവിടെ ഉള്ളത്. ഗ്രാമത്തിൽ നിന്നുള്ള പെൺകുട്ടികളെ
1: സ്ഥാപനമായിട്ട് വരുന്ന കുട്ടികളൊക്കെ
2: പോയിട്ടുണ്ട്,
1: കുറച്ചൊക്കെ പോയി തുടങ്ങി.
2: അതെ അതെ. നമ്മൾ ആദ്യം ചെന്ന് കയറുന്നത് അവിടുത്തെ പെൺകുട്ടികളുടെ സ്ഥാപനത്തിലാണ്. അതായത് മദ്രസത്തു ഖദീജത്തുൽ കുബ്ര.
1: ഖദീജത്തുൽ കുബ്ര. അതിൽ ചെന്ന് ഇറങ്ങുന്ന സമയം എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളിങ്ങനെ ഇറങ്ങി ഫസ്റ്റ് തന്നെ അവിടെ ആ ബോർഡാണ് കാണുന്നത്. ഒരു ചെറിയ വലിയ അത്ര വലുപ്പമില്ലാത്ത ചെറിയൊരു അതിൻ്റെ ഒരു ലേഖവാടക്ക രൂപത്തിലുള്ളതാണ്. പക്ഷേ നമ്മൾ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അതൊരു ഒരു എല്ലാം ഒരു വേറിട്ടൊരു അനുഭവം.
2: നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു മദ്രസ എന്നുള്ള നിലക്ക് കാണുമ്പോൾ, ഒരു പെൺകുട്ടികളുടെ സ്ഥാപനം എന്നവർ പറയുമ്പോൾ, നമ്മുടെ കാഴ്ചപ്പാടിൽ സത്യം പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഒറ്റ കെട്ടിടം, ആ കെട്ടിടത്തിൽ കുറച്ച് കുട്ടികൾ, ഇതാണല്ലോ നമ്മുടെ കാഴ്ചപ്പാട്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ രണ്ട് പ്രശ്നം അവിടെ ഉണ്ട്. ഒന്ന്, ഇത് വലിയൊരു സ്ഥാപനമാണ്. രണ്ട്, അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ഓക്കെ, അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മളിതുവരെ കാണാത്ത, നമുക്കിപ്പോൾ നമ്മുടെ ആയ വയസ്സിനടക്ക് ഇതുവരെ കാണാത്തതാണ് തറയിലിരുന്ന് കുട്ടികൾ പഠിക്കുന്നത്.
1: അതെ അതെ അതെ.
2: ഇപ്പം ഹിഫ്ദിൻ്റെ കുട്ടികളൊക്കെ ശരിക്ക് പള്ളിയിൽ തറയിലിരുന്ന് വട്ടത്തിൽ, അതിൻ്റെ
1: സിസ്റ്റാണ്.
2: ഏത് ഹിഫ്ദിൻ്റെ കുട്ടികൾ അവിടെ റൈഹാല മുമ്പിൽ വെച്ച് പള്ളിയുടെ തറയിലിരുന്ന് പഠിക്കുക എന്നുള്ളത്, അത് അവരുടെ പഠനത്തിൻ്റെ ഒരു സിസ്റ്റാണ്, രീതി. പക്ഷേ ഇത് ക്ലാസ് റൂമും ഹോസ്റ്റലും ഒന്ന് ആയിട്ടുള്ള ഒരു റൂമിൽ വലിയ പെൺകുട്ടികൾ, അവർ നമ്മൾ ചോദിച്ചപ്പോൾ 18 വയസ്സ് വരെയുള്ള
1: പെൺകുട്ടികൾ,
2: 9 വർഷമാണ് അവിടെ പഠനം. അപ്പോൾ 10-ാം വയസ്സിലോ അല്ലെങ്കിൽ 9-ാം വയസ്സിലോ ഒക്കെ അവിടെ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. പഠിക്കണം എന്ന ആഗ്രഹമുള്ള കുട്ടികളെ രക്ഷിതാക്കൾ കൊണ്ടുവരുമ്പോൾ അവർ തിരിച്ചയക്കൂല എന്ന് പറഞ്ഞ്. അപ്പം പല ലക്ഷ്യത്തിലാണ് കുട്ടികളെ രക്ഷിതാക്കൾ അവിടെ കൊണ്ടുവാക്കുന്നത്. അപ്പുറത്തുള്ള അറേറിയ പോലുള്ള ജില്ലകളിൽ നിന്ന്, വ്യത്യസ്ത ദൂര പ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്ന കുട്ടികൾ അവിടെ ഉണ്ട്, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നുണ്ട്.
1: കുട്ടികൾ പഠിക്കുന്നതും താമസിക്കുന്നതും ഒക്കെ റൂമിനകത്ത് തന്നെയാണ്.
2: അതെ,
1: ഞാനതാണ് അതിൽ കണ്ട. ഓരോ റൂമുകളിലും ഓരോ ക്ലാസ് റൂം മുറികളെയും നമ്മളിങ്ങനെ സന്ദർശിച്ച് പോകുന്നുണ്ടല്ലോ.
2: അതെ അതെ.
1: അപ്പം അവിടെ ഒന്നിലും എന്തില്ല, പിന്നെ ബെഞ്ച് ഡെസ്കില്ല, നിലത്തിങ്ങനെ കുട്ടികൾ വളരെ അച്ചടക്കത്തിൽ ചുമരിൽ ഇങ്ങനെ പൊട്ടി ഒരു ഒരു ദ്രവിച്ചു പോയ ചില ചുമരിൻ്റെ സൈഡിലൊക്കെ ഇട്ടുള്ള ആണികളിലാണ് ഈ ബാഗ്
2: കൊളുത്തിയിട്ടുള്ളത്.
1: ഡെസ്ക്
2: ബെഞ്ചൊന്നും ഇല്ല.
1: ഇല്ല, ഒന്നുമില്ലല്ലോ.
2: ഇല്ല,
3: അങ്ങനെ നമ്മൾ ഓരോ ക്ലാസ്സിലും കയറി ചെന്ന് സംസാരിക്കുമ്പോൾ
2: ആ ക്ലാസ്സിലേക്ക് നമ്മൾ കയറുന്നതിൻ്റെ ടൈമിലാണ്, അവിടുന്ന് ഒരു ക്ലാസ് കയറി പുറത്തിറങ്ങുന്ന സമയത്താണ് ഇതിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള നിസാമുദ്ദീൻ
3: മദനി, അദ്ദേഹം നമ്മളെ,
2: അതെ, സൂപ്പോൾ നിസാമുദ്ദീൻ മദനി സൂപ്പോൾ അദ്ദേഹം വരുന്നത്. ഒരു അത്യാവശ്യം നല്ല വലിയ
3: നല്ല വലിപ്പുള്ള നല്ല
2: നല്ലൊരു പണ്ഡിതനാണ് അദ്ദേഹം വരുന്നത്. വന്നിട്ട് നമ്മൾ സലാം പറയുന്നു. പിന്നെ വളരെ വലിയൊരു മദീനിയാണ്, അതിൻ്റേതായിട്ടുള്ളൊരു സംസ്കാരം അല്ലേ. ഒരു മദീനത്ത് പഠിച്ചൊരു വലിയ വ്യക്തി, അവിടുന്ന് ജാമിയ ഇസ്ലാമിയെന്ന് പിന്നെ പഠനം പൂർത്തിയാക്കി നാട്ടിലെ ദീനി പ്രവർത്തനത്തിൽ മാത്രം ഒഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. മക്കൾക്ക് അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് അത്താണിയായിട്ടുള്ളൊരു വലിയ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം വന്നുകൊണ്ട് സലാം പറയുന്നു. നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടതിൻ്റെ ഒരു, ഞാൻ പറഞ്ഞ, ഞാൻ ആ തരിപ്പിലാണ് സഹിക്കുള്ളത്. ഇത് നമ്മൾ മറ്റുള്ള മദ്രസകളിലൊക്കെ പോകുമ്പോഴവിടെ പോലെ മദ്രസകൾ ശ്രദ്ധിച്ചിട്ട് പിന്നെ കണ്ടിട്ടുണ്ട് നമ്മൾ. പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്ത രൂപത്തിലൊരു അവസ്ഥയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ.
3: പെൺകുട്ടികൾ മാത്രമാകുമ്പോഴേ അത് നമുക്ക് കാണുമ്പോൾ അവർ ഇങ്ങനെ എല്ലാവരും ഒരു ഭാഗത്ത് ഇങ്ങനെ
2: ഒരു ദയനീയ
3: എന്തൊക്കെയോ ഒരു മൂകതയും ദയനീയതയും ഒക്കെ തളം കിട്ടി നിൽക്കുന്ന പോലെ ഒരു തോന്നൽ. ഒരു സലാം പറഞ്ഞിട്ട് പോലും മര്യാദയ്ക്ക് റീപ്ലൈ തരാത്ത, എവിടേക്കോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ പറയില്ലേ, അത് അത്രമേൽ അടച്ചൊതുക്കി എവിടേക്കോ ഭയത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുന്ന
2: സ്വാഭാവികമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം നമ്മളെ കുട്ടികളുടെ അത്ര തന്നെ ഒരു പിന്നെ ഭൗതിക വളർച്ചകളില്ലെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ആയ വലുപ്പത്തിനനുസരിച്ചും പ്രായത്തിനനുസരിച്ചും കുട്ടികൾക്ക് മറ്റൊരു ടീം വന്ന് നമ്മളൊന്ന് കാണുമ്പോഴുണ്ടാകുന്ന ആ ഒരു കോംപ്ലക്സ് ഉണ്ടല്ലോ, അതാണ് ശരിക്കും അവരുടെ ഭാവം നമ്മൾ മനസ്സിലാക്കണം. ഞാനത് എനിക്ക് തോന്നുന്നത്.
3: പിന്നെ പൊതുവെ ആ ഒരു അടക്കം മുസ്ലിം ആ ഒരു അല്ലേ, ആ ഒരു അടക്കം നമുക്ക് കാണാൻ പറ്റും.
2: അതെ അതെ അതെ. പിന്നെ ആധുനിക സൗകര്യങ്ങൾ, നമ്മളെ കുട്ടികൾ എൽ കെ ജിയിലെ കുട്ടികളെ വരെ മൊബൈൽ ഉപയോഗിക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മൊബൈലോ അങ്ങനെയുള്ള ആധുനിക സൗകര്യങ്ങളോ ഒന്നും തന്നെ കയ്യിലില്ലാത്ത വെറും പാഠപുസ്തകങ്ങളും നോട്ട്ബുക്കും മാത്രം മുമ്പിൽ വെച്ച് അതും തറയിലിരുന്നിട്ടാണ് വായനയും എഴുത്തും. ഈ ഒരു മണിക്കൂറോ അരമണിക്കൂറോ അല്ല, അവർ രാവിലെ വന്ന് അവരുടെ ക്ലാസ് ടൈം മുഴുവൻ അവരിരിക്കുന്നതും ഈ തറയിലാണ്, മുണ്ട് വിരിച്ച് പുതപ്പൊക്കെ വിരിച്ചിട്ടാണ് ഇരിക്കുന്നത്.
3: അപ്പോഴേക്കും സമയം ഒരു മൂന്നര നാല് മണി
2: കഴിഞ്ഞിട്ട് മൂന്നര മണി കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടില്ല,
3: കഴിച്ചിട്ടു
2: നമ്മൾ കാത്ത് ഭക്ഷണം അവിടെ ഇരിക്കേണ്ടെന്നുള്ള ഇടക്കിടക്ക് അദ്ദേഹം പറയണുണ്ട്.
3: പിന്നെ അവിടുന്ന് പിന്നെ നമ്മൾ പോണത്
2: നേരെ അവരുടെ
3: മെയിൻ ക്യാമ്പസ്,
2: ആ മെയിൻ ക്യാമ്പസിലേക്കാണ്. ഈ പെൺകുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യം നമ്മൾ അവിടെ നിന്ന് സൂചിപ്പിക്കേണ്ടത്, മദ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അലിഫുബ പഠിക്കുന്നതല്ല, അവർ ബുഖാരി വരെ
3: പഠനമുണ്ട്.
2: ആ ബുഖാ, അതെ, മതപഠനത്തിൽ ബുഖാരി തുർമുദി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ പഠിക്കുന്നുണ്ട് ഈ കുട്ടികൾ. ഒപ്പം ഭൗതികമായിട്ട് സ്കൂളിലെ പഠനങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അവർക്ക്
3: അവർ പഠിക്കുന്ന ചില കിതാബുകൾ
2: കാണിച്ചതല്ല നമുക്ക് അല്ലേ, വലിയ ഇങ്ങനെ നമ്മൾ പണ്ട് പാള കിതാബ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്,
3: അങ്ങനത്തെ
2: അങ്ങനെ മറിച്ച് വലിയ തഫ്സീർ
3: ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ,
2: അതെ അതെ അതെ, വലിയ കിതാബുകൾ അവർ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അവിടുത്തെ ഉസ്താദുമാരും പിന്നെ അതുപോലെ തന്നെ നമ്മളോട് നല്ല രൂപത്തിലാണ് പിന്നെ പെരുമാറിയതും. നല്ലൊരു സ്വീകരണം അവിടെ നമുക്ക് തന്നു. അവിടെ നമ്മൾ പെട്ടെന്ന് ഇവരുടെ മെയിൻ ക്യാമ്പസിലേക്ക് നമ്മളവർ കൂട്ടിക്കൊണ്ടുപോവാണ്.
3: അവിടെ പോകുന്ന വഴിയിൽ വഴി റൂട്ട് മാറ്റി, അവിടെ കല്യാണം ഉണ്ടായിരുന്നു.
2: ആ ആ ആ ആ പടക്കം പൊട്ടിച്ചല്ലേ,
3: ആ ഒരു പടക്കം പൊട്ടിക്കലും കല്യാണമൊക്കെ, കല്യാണത്തിനൊരു അവരുടെ ഒരു കല്യാണത്തിൻ്റെ കൾച്ചർ.
2: അതിപ്പോൾ അവിടെ നിസാമുദ്ദീൻ മദനി അവിടെ നമ്മളോട് സംസാരിച്ച ഒരു ഇത് കാണില്ലേ, നമുക്ക് എന്ത് ചെയ്യണ്ട, അവരെ ബുദ്ധിമുട്ടിക്കണ്ട,
3: അവിടുന്ന് മാറാം,
2: നമുക്ക് തിരിച്ചു പോവാം എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ നമ്മളവിടെയൊക്കെ ആണെങ്കിൽ ശരിക്കൊരു യാത്രയ്ക്കിടയിൽ റോഡിൻ്റെ ഇടയിൽ പടക്കം പൊട്ടിക്കുക കല്യാണമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇറങ്ങിയിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പം അതൊഴിവാക്കാം, നമുക്ക് ഒഴിവാക്കാം. തിരിച്ച് നമ്മൾ വണ്ടി തിരിച്ചെടുത്ത് നേരെ മെയിൻ ക്യാമ്പസിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഇതിൻ്റെ നേരെ മറ്റൊരു ചിത്രമാണ്.
3: എത്ര വലിയ ഒരു ഒരു ഒരു പള്ളി, അതിമനോഹരമായൊരു പള്ളി, പണി ഇങ്ങനെ ഒരു മുക്കാൽ ഭാഗം പിന്നിട്ടിട്ടുണ്ട് അല്ലേ,
2: അല്ല ഒരു ഏകദേശം
3: പൂർത്തിയായിട്ടുണ്ട്, എന്നാലും ഇനിയും കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട്.
2: അതെ അതെ അതെ. അത് നിസാമുദ്ദീൻ മദനി പറഞ്ഞു വെച്ചാൽ ഇത് എൻ്റെ കാഴ്ചപ്പാടിലുണ്ടാക്കിയൊരു പ്ലാനാണെന്ന് പറഞ്ഞത്. പുള്ളി മക്കയിലെ ഏതോ ഒരു പള്ളിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞ് ആ പള്ളിയുടെ സെയിം മോഡലാണ് ഞാനിതിൽ വരുത്താൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുള്ളത്, എൻ്റെ പ്ലാനാണ് എന്നാണ് പുള്ളി പറഞ്ഞത്.
3: പിന്നെ അതുമല്ല, ഞാൻ ആ പള്ളി മാത്രമല്ല, ആ പള്ളിയെ ചുറ്റിയിട്ട് സൈഡിലൂടെയുള്ള ബിൽഡിങ്ങുകൾ, ഞാൻ ശരിക്കും ഒരു അലിഗഡ് ക്യാമ്പസിൻ്റെ ചില ഭാഗങ്ങളിലൂടെയൊക്കെ ചെന്ന കാണുന്ന രൂപത്തിൽ തന്നെ ഹോസ്റ്റൽ അല്ലേ, ഒന്ന് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, പിന്നെ ഹോസ്റ്റല്, കിച്ചൺ,
2: പുതിയ കണ്ടതിന്റെ നേരെ
3: നേരെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗം. അപ്പോ അവിടെ പുതിയ മെയിൻ ബ്ലോക്ക് ഉണ്ടല്ലോ, അവിടുത്തെ പടുത്ത് ഇറങ്ങി വന്നിട്ടുള്ള ഒരു പുതിയ, അത് അതിമനോഹരമായൊരു ഒരു നല്ലതാണ്. പക്ഷെ അന്ന് അവിടെ സ്ഥാപനം ലീവാണ്, പക്ഷെ ഹോസ്റ്റൽ കുട്ടികളുണ്ട്. പക്ഷെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ ഹോസ്റ്റൽ അവർ പറയുന്നുണ്ട് കുട്ടികളെ കൊണ്ട് നമുക്ക് ഒതു കൊടുക്കാൻ വെള്ളം കൊണ്ടുവന്നിരുന്നു.
2: വെള്ളമല്ല,
3: വെള്ളമല്ല,
2: വലിയ പള്ളിയാണ്, പള്ളിക്ക് ചുറ്റും ഹൗലോ പൈപ്പോ ഒന്നുമില്ല. അപ്പോൾ ആ ക്യാമ്പസിലെ കുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള, അത് അവിടെയാണ് നമ്മൾ പ്രശ്നം, ക്യാമ്പസിലെ കുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ ഹോസ്റ്റലുകളിൽ നിന്നും ക്ലാസ് റൂമുകളിൽ നിന്നും വരുന്ന സമയത്ത് ഒതു ചെയ്ത് വരും. അവിടെ അതിനുള്ള സൗകര്യമുണ്ട്. നമ്മളിവിടുത്തെ പോലെ പള്ളിയുടെ ചുറ്റും ഹൗലോ പൈപ്പോ ഒന്നുമില്ല. അപ്പോൾ അവിടുത്തെ കുട്ടികൾ നമുക്ക് എന്ത് ചെയ്തു, ബക്കറ്റിൽ ഈ മറ്റേ കിണ്ടി
3: അതിൽ വെള്ളം,
2: ആ വെള്ളം വലിയ കോപ്പ പോലുള്ള സംഭവത്തിൽ വെള്ളം കൊണ്ട്.
3: ഒരു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ അത്. പിന്നെ അങ്ങനെ അവിടുന്ന് ഉള്ള നിസ്കാര ചൂടിൽ നിന്ന് ഒതു കൊടുത്ത്, നല്ല തണുത്ത വെള്ളത്തിൽ ഒതു കൊടുത്ത് നമ്മൾ ആ നിസ്കരിക്കുമ്പോൾ പള്ളി ശാലമായ പള്ളിയുടെ ആ സൈഡിൽ നിന്ന് രണ്ട് സൈഡും ഒരേ ഭാഗത്താണ് വാതിലുള്ളത്. അവിടെയും ഓപ്പണാണ്, ഇപ്പുറം ഓപ്പണാണ്. കാറ്റ് നമ്മൾ അടിക്കുന്ന ഭാഗത്തുണ്ടല്ലോ നിസ്കരിക്കുമ്പോൾ, എനിക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു കുളിർമയുണ്ട്. നല്ല കാറ്റ് പുറത്തുനിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്.
2: വൈകുന്നേരം ആകുമ്പോഴേക്കും വേനലാണെങ്കിലും ചൂടാണെങ്കിലും അവിടുത്തെ ഒരു പ്രദേശത്തെ ഒരു കാലാവസ്ഥ അതാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും കാറ്റ് വന്നു തുടങ്ങും. ചൂട് ആണെങ്കിൽ പോലും കാറ്റ് വന്നു തുടങ്ങും. പിന്നെ നമ്മൾ അവിടുന്ന് വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, പെട്ടെന്ന് അവിടെ കണ്ട് തിരിച്ച് നമുക്ക്
3: പോകണം,
2: എങ്ങോട്ട് പോകണം, നമ്മുടെ റഹ്മത്തുള്ളാഹിൻ്റെ അടുത്തേക്ക് പോകണം എന്നായിരുന്നു നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്.
3: പക്ഷെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ കയറി ചെന്ന,
2: ഭക്ഷണം കഴിക്കാൻ ചെന്നു,
3: അവിടെയും നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞു.
2: അതെ,
3: വളരെ പിന്നെ ഗംഭീരമായ ഭക്ഷണം.
2: അതെ,
3: എന്തൊക്കെ ഉണ്ടായിരുന്നു, മന്തി,
2: മന്തി,
3: മട്ടൻ ബിരിയാണി, പിന്നെ സാദാ ബിരിയാണി, അയക്കുള്ള മറ്റേ എന്താ പറയാ, സാലഡ്, ഫ്രൂട്ട്സ്.
2: അല്ല, ഇത് ഞാൻ എപ്പോഴും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞാണ്, എത്ര തന്നെ ഇല്ലായ്മയിൽ നിന്നും ഗസ്റ്റിനെ അവരെങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത് കറക്റ്റ് അവർക്ക് അറിയാം. നന്നായി നമ്മൾ
3: സ്ഥാപനത്തിൽ വരുന്ന ഗസ്റ്റിനുള്ള സെപ്പറേറ്റ് റൂം,
2: റൂം
3: സംവിധാനം. നമ്മൾ സ്ഥാപനത്തിലൊന്നും ഇപ്പോഴൊക്കെ എവിടെയും ഉണ്ടാവുള്ളൂ, മുമ്പ് എവിടെ സ്ഥാപനത്തിൽ അങ്ങനെ റൂമോ പള്ളിയിലോ എവിടെയെങ്കിലും അങ്ങനെ റൂമോ എവിടെ ഇല്ലല്ലോ, അങ്ങനത്തെ സ്ഥാപനം, അങ്ങനെ കൾച്ചർ അല്ലേ. പക്ഷെ അവിടെ ശരിക്കും അതുണ്ട്, ഗസ്റ്റിന് വേണ്ടി സെപ്പറേറ്റ്. അവിടെ ഇരുന്ന് നമ്മൾ ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ മദനിന്റെ റൂമിൽ ഇരുന്നിട്ട് നമ്മൾ ഇന്റർനാഷണൽ ചർച്ചകൾ നടത്തിയിരുന്നു. സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് നമ്മളാൽ എന്തൊക്കെ ഐഡിയകൾ പങ്കുവെക്കാൻ പറ്റും പറഞ്ഞത്
2: എന്ന തന്നെ. അല്ല, മദ്രസയുടെ കാര്യത്തിൽ മാത്രമല്ല പുള്ളിക്ക് ശ്രദ്ധയുള്ളത്, പരിസരത്തെ വീട്, നാട്,
3: സമൂഹത്തിന്റെ, മുസ്ലിം സൊസൈറ്റിയുടെ,
2: സൊസൈറ്റിയുടെ മൊത്തത്തിൽ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങൾ, ഇതൊക്കെ നമ്മുടെ ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. വ്യത്യസ്തനാണ് അദ്ദേഹം.
3: നിസാമുദ്ദീൻ മദനെ കുറിച്ച് കുറച്ച് കാര്യം നമുക്ക് പറയാൻ തോന്നുന്നു.
2: അതെ, രണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ശരിക്കും അവിടെ നാട്ടുകാർ ഒരു വാപ്പയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്.
3: അതെ,
2: അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ ഒരുപാട് കിണറുകൾ അവിടെ ഗ്രാമവാസികൾക്ക് ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. വിധവകളായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിൽ, സ്വന്തം ചെലവ് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എഫേർട്ട് വെച്ചിട്ട് പിന്നെ വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് അദ്ദേഹം ഒരു പേര് പറഞ്ഞു, ദാറുൽ അർമില എന്നാണ് ഒരു ആ ഒരു പദ്ധതിക്ക് പേരിട്ടിട്ടുള്ളത്. പിന്നെ വിധവക്കുള്ള ഭവനം, അതുപോലെ തന്നെ ഗ്രാമവാസികളാണ്, അവർക്ക് വൃത്തി കുറവാണ്, ടോയ്ലറ്റ് യൂസ് ഈ അങ്ങനെ സൗകര്യം വീട്ടിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പൊതു ഇടങ്ങളിൽ ഇങ്ങനെ ഇത് ചെയ്യരുത്, വെളിക്ക് പോകുന്നത് പുറത്താവരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പൊതു ടോയ്ലറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
3: അതെ,
2: ഇടക്കിടക്ക് നാലോ അഞ്ചോ പൊതു ടോയ്ലറ്റ് ഒന്നിച്ചുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കിണറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പശുക്കളെ വാങ്ങി കൊടുത്തിട്ടുണ്ട് കുറേ ആളുകൾക്ക്. അങ്ങനെ ഒരുപാട് ആളുകളെ ആശ്രയിക്കുന്ന, ഗ്രാമത്തിലെ ആളുകൾ ആശ്രയിക്കുന്ന ഒരാൾ കൂടിയാണ്. നേരെ മറിച്ച് പല സ്ഥലങ്ങളിലും നമ്മൾ പോകുമ്പോൾ അവിടുത്തെ പിന്നെ സ്ഥാപനം, ആ സ്ഥാപനവും സ്ഥാപനത്തിലെ കുട്ടികളും സ്റ്റാഫും മാത്രമായിരിക്കും അതിൻ്റെ തലവനായിട്ടുള്ള ഒരാൾക്ക് ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അയാളുടെ തലയിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നേരെ മറിച്ചാണ്. പിന്നെ മാത്രമല്ല, ഇൻ്റർനാഷണൽ ലെവലിൽ പണ്ഡിതന്മാരായിട്ട് സലഫി ഉലമാക്കളായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. നമ്മുടെ കേരളത്തിൽ രണ്ടു പ്രാവശ്യം അദ്ദേഹം വന്നിട്ടുണ്ട്.
3: അതെ അതെ അതെ, പറഞ്ഞു.
2: നമ്മുടെ ജാമിയ അൽ ഹിന്ദിൻ്റെ ഒരു പിന്നെ ഫസ്റ്റ് കോൺവെക്കേഷൻ സമ്മേളനത്തിന് അവിടെ മുപ്പർ വന്നിട്ടുണ്ട്. ഇവിടെ ജാമിയ അൽ ഹിന്ദിൽ വന്നിട്ടുണ്ടെന്ന് അറിയിച്ചു.
3: ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ നല്ല ബന്ധങ്ങൾ, ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥാപനം അത്രയും അദ്ദേഹം പടുത്തുയർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ,
2: അദ്ദേഹവും അവിടുത്തെ തന്നെ സീനിയർ അധ്യാപകനായിട്ടുള്ള ഒരു എന്താ റഹ്മത്ത് അബ്ദുള്ള എന്തോ പേരുള്ളൊരു, നല്ല പ്രായമുള്ള, കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല അദ്ദേഹം, അവർ രണ്ടുപേരുമാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ കേരളത്തിൻ്റെ സാഹചര്യങ്ങളും ആതിഥ്യ മര്യാദകളും ഇവിടുത്തെ സ്നേഹമൊക്കെ വല്ലാണ്ട് വാദം വരാതെ സംസാരിച്ചു അവർ. രാത്രിയാണ് പിന്നെ നമ്മളവിടെ ഒന്ന് നിൽക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ പോരണം എന്ന് വിചാരിച്ച് പോയ നമ്മള്,
1: പക്ഷേ നമ്മൾ നിൽക്കാനുള്ള പ്ലാനിലേക്ക് നമ്മൾ എത്തുന്നത്
3: നമ്മുടെ നേപ്പാൾ യാത്രയുടെ യാത്രക്ക് ശേഷം അല്ലെ? അന്ന് അവിടെ നിന്ന് അങ്ങനെ തീരുമാനിക്കണം അല്ലേ, യാത്ര പോയിട്ട് അവിടെ വന്ന് നിൽക്കാന്നല്ലേ?
2: ഒന്നുകിൽ അതും പുള്ളിയാണ് പറഞ്ഞ് വൺ. ഇതൊക്കെ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി എന്താ ഞങ്ങള്, നമ്മൾ ആദ്യമായിട്ട് കാണണം, നമ്മളെയും ആദ്യമായിട്ട് കാണണം, ഒരു മുൻ പരിചയമല്ല. നീ കാണണ്ട, മുൻ പരിചയം ഉണ്ടോ? അങ്ങനെയല്ല. അവർക്ക് എന്തെങ്കിലും സഹായമോ കാര്യങ്ങളോ നമ്മളെ ഭാഗത്ത് നിന്ന് പോയിട്ടുണ്ടോ? ഇല്ല. അത്തരം ആളുകളെ സ്വീകരിച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു പറഞ്ഞയച്ചു എന്നതിൻ്റെ അപ്പുറം
3: നിങ്ങൾ ഇനി എന്ത് ചെയ്യണം?
2: ഇനി എന്ത് ചെയ്യണം?
3: നിങ്ങൾക്ക് എവിടെ പോകേണ്ടത്?
2: അതെ,
3: നേപ്പാളിൽ പോകണോ? വണ്ടിയുണ്ട്? എങ്ങനെ, എപ്പോൾ പോകണം? എല്ലാ പ്ലാനും ഓരോന്ന് ഓരോന്ന്
2: പുള്ളി ഇതുകൂടെ പറഞ്ഞു. ഇനി ഇവിടുന്ന് കാഠ്മണ്ഡുവിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡിയാക്കി തരാം, മൂന്നാൾക്ക് ഇത്ര ഇത്ര ആവുള്ളൂ,
3: അതെ അതെ,
2: പോയിട്ട് വരാം, അവിടെ നമുക്ക് ആളുണ്ട് എന്ന് വരെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ആ ഒരു കാര്യം നിരസിച്ചു, കാരണം വേറൊരു പ്ലാൻ ഉണ്ട്, സിക്കിമിലേക്ക് പോകണമെന്നൊരു പ്ലാൻ നമുക്കുണ്ടായിരുന്നു. മാത്രമല്ല റഹ്മത്തിനെ കാണണം ഒന്ന്, നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പൂർണ്ണിയയിൽ പോകണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളെ രണ്ട് മൂന്ന് സഹോദരങ്ങളെ,
3: അതെ അതെ, നമ്മളെ സോയിൽ അക്തറിനെയും
2: അതെ
3: കാണണം
2: എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം അത് നമ്മൾ ഒഴിവാക്കി. അപ്പോഴാണ് പുള്ളി പറഞ്ഞത്, എന്താണോ നിങ്ങൾ തീരുമാനിക്കുന്നത്
3: അത് പറഞ്ഞാൽ മതി,
2: അത് പറഞ്ഞാൽ മതി, ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം.
3: അങ്ങനെ കുറച്ച് ചർച്ചകൾക്ക് ശേഷം നമ്മൾ തീരുമാനം എടുത്തു,
2: അതെ, നമുക്ക് എന്തായാലും
3: നേപ്പാളിൽ ഒന്ന് പോയി വരാം.
2: നേപ്പാളിൽ പോയിട്ട്
3: അപ്പോഴാണ് മൂപ്പരെ മകൻ,
2: അതെ,
3: മുഹമ്മദ് ഡ്രൈവർ, ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്നിരിക്കണം. അതുവരെ വേറെ ആരെ പോണോ ഓട്ടണോ അങ്ങോട്ടും കൺഫ്യൂഷൻ
2: അല്ല, അതിന് വേറെ ഉണ്ട്. പിന്നെ അവിടുത്തെ ഡ്രൈവറെയാണ് പുള്ളി ഏൽപ്പിച്ചത്.
3: ആ അതെ അതെ, യെസ്,
2: ആ ഡ്രൈവറാണെങ്കിൽ അവന് നമ്മളെ കൂടെ പോരാൻ വലിയ താല്പര്യമില്ല, എവിടേക്ക് ഓടി വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് എന്ത് ചെയ്തു, മോൻ വഴങ്ങി, അല്ല ഡ്രൈവറോട് ഞാൻ പറഞ്ഞു നീ കൊണ്ടുപോകണം. അങ്ങനെ അവനും മുഹമ്മദ് ഹൈട്ടലിന് അഡ്ജസ്റ്റ്മെന്റിലാണ് കുറച്ച് കഴിഞ്ഞപ്പോ
3: മാറിയിട്ട്
2: മുഹമ്മദ് നമ്മളെ കൂടെ പോരുന്നത്. മുഹമ്മദ്
3: നല്ലൊരു ചെറുപ്പക്കാരൻ,
2: മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ ഈ ഷെയ്ഖ്
3: നിസാമുദ്ദീൻ
2: മകനാണ്. അവന് ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ മറ്റോ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇയറാണ് എന്നൊക്കെ പറഞ്ഞു. അവന് കേരളത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. നമ്മളെ കൊണ്ടുപോകുന്നത് കാറിലാണ്, മണിക്കൂറുകളോളം യാത്ര ചെയ്യണം, ഭയങ്കര അതിഗംഭീര യാത്രയും ഡ്രൈവിങ്ങാണ്, അതിശയിപ്പിക്കുന്ന ഡ്രൈവിംഗ്.
3: കാരണം നമുക്കൊരു മടുപ്പില്ലാത്തതോ അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കാത്ത രൂപത്തിൽ നമ്മൾ സൂപ്പോളിൽ നിന്ന് നേരെ ഓരോ ജില്ലകൾ കടന്നിട്ടല്ലേ നമ്മൾ,
2: അറാറിയ കഴിഞ്ഞ് ജോഗ്ബനി വഴിയാണ്,
3: ജോഗ്ബനി റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ അവസാനിക്കുന്ന,
2: അതെ അതെ അതെ, ഇന്ത്യയിലെ റെയിൽവേ അവസാനിക്കുന്ന ഒരു ഏരിയ ജോഗ്ബനി റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ ആ അതിന് തൊട്ടപ്പുറത്തുള്ള ആ റോഡാണ് പിന്നെ നേപ്പാളിൻ്റെ അതിർത്തി, ആ വഴിയാണ് നമ്മൾ പോകുന്നത്. അവരവിടെ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശരിയാക്കി തന്നെ ഓടി ചെയ്യുന്നത്
3: നേപ്പാളിലേക്ക്,
2: നേരെ നേപ്പാളിലേക്ക്
3: കിടക്കുന്നത്. അത് വേറെ തന്നെ ഒരു അനുഭവമായിരുന്നു.
2: അതിൻ്റെ വേറൊരു ഒരു ഇതുണ്ട്, ഈ ബീഹാറിൻ്റെ സൂപ്പോളിൽ നിന്ന് നമ്മൾ കയറുമ്പോൾ നല്ല ചൂടാണ്, നല്ല ചൂടാണ്.
3: അതെ അതെ അതെ,
2: നമ്മൾ നേരെ നേപ്പാളിലേക്ക്
3: എത്തുന്നതോടുകൂടി
2: കയറുന്നതോടുകൂടി ക്ലൈമറ്റ്
3: മൊത്തം
2: മാറുകയാണ്. അതിൻ്റെ ബെഡേട്ടാർ എന്ന് പറഞ്ഞ ഒരു കുന്നിൻ മുകളിലേക്കാണ് നമ്മൾ കയറണത്. അപ്പോൾ അവന് പോകുന്ന സ്ഥലത്ത് ഇത് ഇന്ന സ്ഥലമാണ്, ഇത് പിന്നെ ഇത് കായലാണ് അല്ലെങ്കിൽ പുഴയാണ്, ഇനി നമ്മൾ പർവ്വതത്തിലേക്ക് കയറാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നേരം തീയണത് അവിടുന്ന്.
3: നേപ്പാളിൻ്റെ ഭൂപ്രകൃതി കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് നേപ്പാളിൻ്റെ ആ ഒരു ബോർഡർ വിട്ടിട്ട് കുറച്ചല്ലേ നമ്മൾ പോയിട്ടുള്ളൂ, അധികം നമ്മൾ പോയില്ല. നമ്മൾ ലാസ്റ്റ് ഇവിടെ വരെ പിന്നെ നേപ്പാളിലേക്ക് പ്രവേശിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ധരൺ ജില്ലയിലേക്കാണ് കിടക്കുന്നത് അല്ലേ, നേപ്പാളിലെ ധരൺ ജില്ല.
2: അതെ,
3: ബെഡേട്ടാർ വരെ നമ്മൾ പോയി.
2: അതെ, ധരൺ എന്ന് പറയുന്നത് ശരിക്കൊരു ജില്ലയാണ്, അവിടെ വലിയൊരു വെള്ളച്ചാട്ടമുണ്ട്. നമ്മൾ പോയത് വൈകുന്നേരം ആയതുകൊണ്ടാണ് നമുക്കവിടെ കാണാൻ പറ്റാ, അതായത് നമ്മൾ മുമ്പൊരിക്ക ഞാൻ അവിടെ പോയിട്ടുണ്ട്.
3: എപ്പിസോഡിൽ ബീഹാർ യാത്രയുടെ അതിമനോഹരമായ മറ്റൊരു ഫ്രെയിമിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്കത് കാണാം, കേൾക്കാം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ദൃശ്യം. അതിശയിപ്പിക്കുന്ന ആതിഥ്യമര്യാദയിൽ തങ്ങിയ ഒരു ദിനവും കൂടെ നേപ്പാൾ ഓർമ്മയും അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് നസ്രുള്ള സലാഹിയും വി ടി അബ്ദുസ്സലാമുമാണ് ദൃശ്യത്തിൽ നമ്മോടൊപ്പം ചേർന്നത്.
4: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീർ സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ നേർപഥം വാരിക വരി ചേരുക വായിക്കുക.
0: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്തുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 മുഹറം 4 2026 ജൂൺ 19 മസ്ജിദുൽ ഹറാമിൽ മാലി ഷെയ്ഖ് സാലിഹ് ബിൻ അബ്ദില്ല ബിൻ ഹുമൈദ് ഹഫിള്ളാഹു തആല വതവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദ്. ബഹുമാന്യരായ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എല്ലാവരോടും ആദ്യമായി ഉപദേശിക്കുകയാണ്. ആഗ്രഹങ്ങളിലും ആകാശക്കോട്ടകളിലും നാം ജീവിക്കരുത്. ചില യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കണം. ഈ ജീവിതം ഇവിടെ നിന്ന് തിരിച്ചുപോകാനുള്ളതാണ്. ഈ ജീവിതം നശ്വരമാണ്. നാം സമ്പാദിച്ച സമ്പത്തുക്കൾ, നാം നേടിയെടുത്ത എല്ലാം അത് പിന്നീട് ഖബറിലേക്കാണ് ചെന്നൊടുങ്ങുന്നത്. മണ്ണാണ് അതിന്റെ പര്യവസാനം. ആ മണ്ണിൽ കടന്ന് പുഴുക്കളായി മനുഷ്യൻ മാറുന്ന സന്ദർഭത്തിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങളല്ലാതെ ഒന്നും നമുക്ക് നമ്മുടേതായി ബാക്കി നിൽക്കുകയില്ല എന്ന കാര്യം നാം മറക്കരുത്. فكيف اذا جمعناهم ليوم لا ريب فيه ووفيت كل نفس ما كسبت وهم لا يظلمون آل عمران 25 വചനത്തിൽ അല്ലാഹു ചോദിക്കുന്നു, നാം അവരെ സംശയമില്ലാത്ത യാഥാർത്ഥ്യത്തിന്റെ ഒരു ദിവസത്തിൽ ഒരുമിച്ച് കൂട്ടിയാൽ ഓരോ ദേഹത്തിനും അത് ചെയ്ത സൽക്കർമ്മങ്ങളോ ദുഷ്കർമ്മങ്ങളോ അതിന്റെ പ്രതിഫലം പൂർണമായി നൽകപ്പെടുന്ന ഒരു ദിവസം. ആരോടും അതിക്രമിക്കുകയോ അനീതി കാണിക്കപ്പെടുകയോ ഇല്ല അങ്ങനെയുള്ള ഒരു ദിവസം. ആ ദിവസത്തെപ്പറ്റി ഒരിക്കലും നാം മറന്നുപോകരുത്. പ്രവർത്തനങ്ങൾക്ക് ലാഭവും നഷ്ടവുമുണ്ട്. ലാഭകരമായ ജീവിത പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടേത്. കാലം കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആയുസ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവധി അതിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഒരിക്കലും കഴിഞ്ഞ കാലം തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. ഒരിക്കലും ചെയ്ത തെറ്റുകൾ അതിന് പ്രതിഫലം കാണുമ്പോൾ, അതിന്റെ ശിക്ഷ കാണുമ്പോൾ തിരിച്ചു വന്ന് നന്മകൾ ചെയ്യാൻ നമുക്കാവില്ല. യൗമത്ത് ജിദു കുല്ലു നഫ്സിമ്മ അമിലത് മിൻ ഖൈരി മുഹ്ളറ. ഓരോ ദേഹവും അതവർ ആ ദേഹം ചെയ്ത നന്മകളെ ഹാജരാക്കപ്പെട്ടതായിട്ട് കാണുമ്പോൾ, ഉമാ അമിലത്ത് മിൻ സൂഇൻ ആ ദേഹം ചെയ്ത തിന്മകളെയും അത് തന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ട് കാണുമ്പോൾ, തവദ്ദുലൗ അന്ന ബൈനഹ വബൈനഹു അമദം ബഈദ ആ തിന്മകളുടെയും തന്റെയും ഇടയിൽ ദീർഘ ദൂരമുണ്ടെങ്കിൽ എന്നവൻ ആഗ്രഹിക്കും. വയുഹദ്ദിറുക്കും അല്ലാഹു നഫ്സഹു അല്ലാഹുവിനെ പറ്റി തന്നെ നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ് അല്ലാഹു എല്ലാ അടിമകളോടും ദയാകാരുണ്യം ചെയ്യുന്നവനാണ്. എങ്കിലും തിന്മകളെപ്പറ്റി അവൻ ഭയപ്പെടുത്തുന്നു എന്ന് ആലെ ഇമ്രാൻ 30 വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഒരു പുതിയ വർഷത്തെ നാം കണ്ടെത്തുകയാണ്. ഈ വർഷം നമുക്ക് അനുഗ്രഹീതമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആയുസ് അത് നന്മകൾ നിറഞ്ഞതായി തീരട്ടെ. നമ്മുടെ കാര്യങ്ങൾ നന്നായി തീരട്ടെ. നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ റിസ്ക്കും നമ്മുടെ സന്തതികൾക്കും എല്ലാം അല്ലാഹു തആല നന്മ നൽകുമാറാവട്ടെ. കഴിഞ്ഞുപോയ പാപങ്ങൾ അള്ളാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ അള്ളാഹു മായ്ച്ചു കളയുമാറാവട്ടെ. പശ്ചാത്തപിച്ച് തിരിച്ചുപോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. കാരുണ്യത്തിന്റെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരത്തിന്റെയും ആ കവാടം അള്ളാഹു നമുക്ക് തുറന്നു തരുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ പുതിയ വർഷത്തിൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരുപാട് കാലം ജീവിച്ചിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം. വാക്കുകളും പ്രവർത്തനങ്ങളും അതൊക്കെ തന്നെ ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് സാധിക്കണം. മരണം വരുന്നതിന് മുമ്പ് ജീവിതത്തെ അള്ളാഹു തആലയുടെ മുമ്പിൽ തെറ്റുകാരനാവാതെ കാത്തു സൂക്ഷിക്കപ്പെട്ടവനാവാൻ നമുക്ക് സാധിക്കണം. കാരണം മരണം എല്ലാ ആഗ്രഹങ്ങളെയും നശിപ്പിച്ചു കളയുന്ന ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. അന്ന് നമ്മളുണ്ടാക്കി വച്ചതൊന്നും ഉപകാരപ്പെടുകയില്ല, നമ്മുടെ സൽക്കർമ്മങ്ങളല്ലാതെ. വിശ്വാസികളെ, ഈ ലോകത്ത് നമുക്കൊരുപാട് നടന്നു പോകാനുണ്ട്. ഇഹലോകത്തെ നടത്തം നമ്മുടെ കാലുകൊണ്ടാണെങ്കിൽ പരലോകത്തേക്കും നമുക്ക് താണ്ടിക്കടക്കാനുണ്ട് മനസ്സുകൊണ്ട്. പരലോകത്തേക്കുള്ള താണ്ടിക്കടക്കുന്ന ദൂരം കാലുകൊണ്ടല്ല, മനസ്സുകൊണ്ടാണ്. മനസ്സുകൾ ശുദ്ധമായിരിക്കണം, ഹൃദയങ്ങൾ പരലോകത്തേക്ക് സഞ്ചരിക്കണം, എന്നിട്ട് നന്മകൾ നേടാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന ആ ദിവസത്തെ ഓർക്കുന്ന സന്മനസ്സുകളായിരിക്കണം നമുക്കെല്ലാം ഉണ്ടാവേണ്ടത്. അതിനെന്തു വേണം? നമ്മുടെ ഹൃദയം എപ്പോഴും ജാഗ്രവത്താവണം, ഉണർന്നിരിക്കണം. അള്ളാഹുവിനോടെപ്പോഴും നാം സംഭാഷണം കൊണ്ടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായി നമ്മൾ മാറണം. അള്ളാഹുവിനോടെപ്പോഴും പശ്ചാത്താപത്തിനു വേണ്ടി, പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവനായിരിക്കണം നമ്മൾ. അമ്മൻ ഹുവ ഖാനിതുൻ അനാ അല്ലൈലി സാജിദം വഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബിഹി. സൂറത്ത് സുമറിലെ 9-ാം വചനത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിന് വിനയത്തോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു നിൽക്കുന്നവർ, സുജൂദ് ചെയ്തവർ, നിൽക്കുന്നവർ ആഖിറത്തിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ തന്റെ എളിമ പ്രകടിപ്പിക്കുന്നവർ, അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ ഇവരാണോ, അതല്ല ഇതൊന്നുമില്ലാത്ത മനുഷ്യരാണോ ഏറ്റവും നല്ലവൻ? സഹോദരങ്ങളെ, അള്ളാഹുവിനെ നമുക്ക് ആവശ്യമുണ്ട്. അള്ളാഹുവിന്റെ മഹത്തായ ആ ഔന്നത്യങ്ങളിൽ നിന്ന് കിട്ടുന്ന കാരുണ്യത്തിന് വേണ്ടി നാം ആഗ്രഹിക്കണം. അങ്ങനെയുള്ള ഒരു അടിമയുടെ എളിമയുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ആത്മാർത്ഥമായ ആഗ്രഹം അള്ളാഹുവിങ്കലേക്ക് നമുക്ക് വേണം. അതെപ്പോഴാണ്? നമ്മുടെ ദൗർബല്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മുടെ ദാരിദ്ര്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മുടെ കഴിവില്ലായ്മ നമുക്ക് ബോധ്യപ്പെടുമ്പോൾ, നമ്മുടെ വീഴ്ചകളെപ്പറ്റി നാം സ്വയം തിരിച്ചറിയുമ്പോൾ അള്ളാഹുവിങ്കനെ പറ്റിയുള്ള ആവശ്യകത നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ സർവേശ്വരനായ, ഐശ്വര്യവാനായ, പ്രതാപിയായ, എല്ലാം നൽകുന്ന അള്ളാഹുവിങ്കലേക്ക് കൈ ഉയർത്തും. ആവശ്യത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ തൗഫീഖ് അപ്പോൾ നമുക്ക് ലഭിക്കും. അള്ളാഹുവിങ്കലിൽ നിന്ന് റിസ്ഖും ഐശ്വര്യവും സൗഭാഗ്യവും ലഭിക്കും. അങ്ങനെ ആത്മാർത്ഥമായി കൈയുറുത്തുന്നവന്റെ ആത്മാർത്ഥതക്കനുസരിച്ച്. സഹോദരങ്ങളെ, അള്ളാഹുവിങ്കലേക്കുള്ള ആവശ്യം നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ അള്ളാഹുവിനെപ്പറ്റി നാം അറിയണം. അള്ളാഹുവിൽ നാം ദൃഢമായി വിശ്വസിക്കണം. റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള രക്ഷയല്ലാതെ മറ്റാരും നമ്മളെ രക്ഷിക്കാനില്ല എന്ന ഒരു കാര്യം നമുക്കറിയണം, നാം ബോധ്യപ്പെടണം. ഒരു കണ്ണിമ വെട്ടി എഴുന്നേൽക്കുന്ന സമയം പോലും റബ്ബിന്റെ കാരുണ്യമില്ലാതെ ജീവിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. വിശ്വാസികളെ, അള്ളാഹുവിങ്കലേക്ക് നമുക്ക് ആവശ്യമുള്ളവരാണ്. അതിനു നമുക്ക് ദൃഢമായ ഈമാൻ, വിശ്വാസമാണ് വേണ്ടത്. സത്യസന്ധമായ ഒരു യഖീൻ, ദൃഢതയുമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു മതി നമുക്ക്. അള്ളാഹുവാണ് നമ്മളെ ശക്തി നൽകുന്നവൻ. അള്ളാഹുവാണ് നമ്മുടെ സഹായി. അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു തന്ത്രവും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. മറ്റൊരു തന്ത്രം കൊണ്ടും അള്ളാഹു ഇങ്ങനെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അതിനുള്ള ശക്തി നമുക്കില്ല. അള്ളാഹുവിന്റെ ഉത്തരവ് കൂടാതെ നമുക്ക് മറ്റൊന്നിനും കഴിയില്ല. അള്ളാഹുവിങ്കൽ നിന്ന് കിട്ടുന്ന ലഭിക്കുന്ന സഹായങ്ങളും കഴിവുകളും അവന്റെ കാരുണ്യവുമാണ് നമ്മുടെ രക്ഷാമാർഗം. സഹോദരങ്ങളെ, ആ ഒരു കഴിവില്ലായ്മ നമ്മൾ പ്രകടിപ്പിക്കുകയും അള്ളാഹുവിങ്കലേക്ക് ആവശ്യമാണ്, അള്ളാഹു എന്നെ ഒരു കണ്ണിമ വെട്ടുന്ന നിമിഷം പോലും എന്നെ എന്റെ കാര്യം എന്നിലേക്ക് ഏൽപ്പിക്കരുതേ എന്ന ആ ഒരു പ്രാർത്ഥനയും വിചാരവും നമുക്കുണ്ടായിരിക്കണം. എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ സഹായം എപ്പോഴും നമുക്ക് കിട്ടണമെന്നുള്ള പ്രതീക്ഷയും നമുക്കുണ്ടായിരിക്കണം. സഹോദരങ്ങളെ, ആ ഒരു ബോധമുണ്ടല്ലോ, എനിക്ക് അള്ളാഹു വേണം, അള്ളാഹുവിന്റെ സഹായം വേണം, ആ ഒരു ബോധം നമ്മളെ അള്ളാഹുവിങ്കലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. അള്ളാഹുവിങ്കലേക്ക് നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും പ്രവർത്തനങ്ങളെയും എത്തിക്കും. മഹനായ സൗലുത്തുസ്തുരി റഹിമഹുള്ള പറയുന്നുണ്ട്, അള്ളാഹുവിന്റെയും ഒരടിമയുടെയും ഇടയിൽ അവനിലേക്ക് എനിക്ക് ആവശ്യമുണ്ടെന്നുള്ള ബോധം മാത്രമാണ് അവനെ റബ്ബിനെയും അടിമയെയും തമ്മിൽ അടുപ്പിക്കുന്ന ഏക കാര്യം. ആ ഒരു ബോധം നിലനിൽക്കുന്ന കാലത്തോളം അള്ളാഹുവിങ്കലേക്ക് അടിമ അടുത്തുകൊണ്ടേയിരിക്കും. അവനിലേക്ക് എപ്പോഴും ആവശ്യമുണ്ടെന്നുള്ള വിചാരം നിലനിൽക്കുന്ന കാലത്തോളം അള്ളാഹുവിങ്കലേക്കുള്ള മാർഗം അവൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. മഹാനായ ഫുളൈൽ ഇബ്നു ഉയാൽ റഹിമഹുള്ള പറയുന്നുണ്ട്, അള്ളാഹുവിനെപ്പറ്റി കൂടുതൽ അറിയുന്നവൻ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവനായിരിക്കും. അദ്ദേഹം മറ്റൊടുത്ത് പറഞ്ഞു, അള്ളാഹുവിനെപ്പറ്റിയുള്ള ഭയം അവന്റെ അള്ളാഹുവിനെപ്പറ്റിയുള്ള അറിവിനനുസരിച്ചാണ് ആ ഭയത്തിന്റെ ഏറ്റക്കുറവുണ്ടാവൽ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം കാണാം, മൻ ഖാഫ അദ്ലജ വമൻ അദ്ലജ ബലഗൽ മൻസിൽ. ആർക്കെങ്കിലും ഭയമുണ്ടോ, ഇരുട്ടാവുന്നതിന്റെ മുമ്പ് അവൻ വീട്ടിലെത്താൻ ശ്രമിക്കും. ഇരുട്ടിന്റെ മുമ്പ് വീട്ടിലെത്താൻ നടന്നു തുടങ്ങിയാൽ അവൻ വീട്ടിൽ സുരക്ഷിതമായി എത്തും. പ്രവാചകൻ ഇവിടെ പഠിപ്പിക്കുന്നത്, അള്ളാഹുവിങ്കലേക്ക് നാം പോകണം. അറിവില്ലായ്മയും ദേഹേച്ഛകളും കൊണ്ട് മനസ്സ് ഇരുട്ടുമൂടുന്നതിന്റെ മുമ്പ് അള്ളാഹുവിങ്കലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തിരുന്നുണ്ടോ എങ്കിൽ അള്ളാഹുവിങ്കലേക്ക്, അള്ളാഹുവിന്റെ സ്വർഗമാകുന്ന നമ്മുടെ അന്ത്യഭവനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. സഹോദരങ്ങളെ, അള്ളാഹുവിനെപ്പറ്റിയുള്ള ഭയമാണ് അള്ളാഹുവിങ്കൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാനുള്ള ഏക മാർഗം എന്ന് നാം തിരിച്ചറിയുക. സഹോദരങ്ങളെ, മനുഷ്യർ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം അറിയണം. നമ്മളെ അള്ളാഹുവിന്റെ ഉന്നതങ്ങളിലേക്ക് അള്ളാഹു ഉയർത്തണമെങ്കിൽ നാം എന്തെല്ലാം ചെയ്യണം? നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടിരിക്കണം, അള്ളാഹുവിൽ നമ്മുടെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കണം. അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്നുള്ള ആ നിരീക്ഷണത്തെപ്പറ്റി നാം കരുതിയിരിക്കണം. അള്ളാഹുവിന്റെ മുന്നിൽ വിനയപ്പെട്ടിരിക്കണം. അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കണം അള്ളാഹുവിന്റെ കാരുണ്യത്തെ. അള്ളാഹു എനിക്ക് തരും എന്നുള്ള ആഗ്രഹവും കൊതിയും നമുക്കുണ്ടായിരിക്കണം. അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. അവന്റെ കൽപ്പനകൾ ധിക്കരിച്ചാൽ ഞാൻ കോപിക്കപ്പെട്ടവനായിത്തീരും, നരകമായിരിക്കും എന്റെ ഭാവി എന്ന ഭയം നമുക്കുണ്ടായിരിക്കണം. അള്ളാഹുവാണ് കരുണാനിധിയായ അള്ളാഹുവിനെ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നതിനാൽ അള്ളാഹുവിനോടുള്ള സ്നേഹം നമുക്കുണ്ടായിരിക്കണം. എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. അള്ളാഹുവിങ്കൽ നിന്ന് പാപമോചനം തേടിക്കൊണ്ടിരിക്കണം. രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ അവനെ ഭയപ്പെട്ടും അവന്റെ കൽപ്പനകളെ ആദരിച്ചും അങ്ങനെ സമ്പൂർണനായ വിനയത്തിന്റെ ഭാവം ഉണ്ടാകുകയും ആ വിനയത്തിൽ കൂടി എനിക്ക് അള്ളാഹുവിനെ വേണം എന്ന് തോന്നുമെങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിന്റെ ആ സാമീപ്യം ലഭിക്കാൻ സാധിക്കൂ. അപ്പോഴാണ് പൂർണമായ സൗഭാഗ്യം, അപ്പോഴാണ് വലിയ വിജയം. ആ വിജയം നേടാൻ നാം ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, രണ്ടു സമയത്താണ് നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കുന്നത്. രണ്ടു നേരം. ഒന്ന്, നമ്മുടെ നമസ്കാരത്തിൽ. നമസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കുന്നു. രണ്ടാമതൊന്ന്, അള്ളാഹുവിനെ നാളെ പരലോകത്ത് കണ്ടുമുട്ടുമ്പോൾ അവന്റെ മുമ്പിൽ നിൽക്കുന്ന നൃത്തം, രണ്ട് നൃത്തമുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ നൃത്തം, നമസ്കാരത്തിൽ വിനയവും ഭക്തിയും നിലനിർത്തിക്കൊണ്ട് നാം നമസ്കരിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ നൃത്തം നമുക്ക് എളുപ്പമായി തീരും. ഭയത്തിൽ നിന്ന് മോചനം കിട്ടും, നാളെ പരലോകത്ത് രക്ഷ കിട്ടും. അതുകൊണ്ട് ആ രണ്ടാമത്തെ നൃത്തത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടും, അവന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്നുള്ള ബോധമുള്ളവർ ഇവിടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിൽക്കുമ്പോൾ വിനയത്തിന്റെയും ഭക്തിയുടെയും എളിമയുടെയും പശ്ചാത്താപത്തിന്റെയും പൂർണമായ ബോധവും ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. ഒമിനല്ലേലി ഫസ്ജുദലഹു വസബ്യഹു ലൈലം തവീല, രാത്രി സമയങ്ങളിൽ അള്ളാഹുവിനു വേണ്ടി നീ സാഷ്ടാംഗമർപ്പിക്കുക, അള്ളാഹുവിന് പ്രകീർത്തനം നടത്തുക, ദീർഘമായ സമയങ്ങളിൽ പ്രകീർത്തനം നടത്തുക. ഇന്നഹ ഉലാഇ യുഹിബ്ബൂനൽ അജല, പക്ഷെ ഈ മനുഷ്യന്മാർ ബൗദ്ധികമായ താൽപര്യങ്ങളാണ് അവർ ഇഷ്ടപ്പെടുന്നത്. വയദറൂന വറാഅഹും യൗമൻ സഖീല, ഭാരിച്ച ഒരു ദിവസത്തെപ്പറ്റി അവർ ഉപേക്ഷിച്ചു കളയുകയാണ് അതിനെപ്പറ്റിയുള്ള ബോധം എന്ന് അള്ളാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനു നാം സ്വീകരിക്കുക. അള്ളാഹുവിങ്കൽ നിന്ന് വരുന്ന പരീക്ഷണങ്ങളും ആപത്തുകളും അതിൽ നിന്നെല്ലാം നാം രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമുക്ക് അള്ളാഹു വേണമെന്ന ചിന്ത നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ ഇബാദത്തുകൾ ഏറ്റവും തെളിഞ്ഞ ഇബാദത്തുകളായി മാറും. നമ്മുടെ വിചാരവും നമ്മുടെ വികാരങ്ങളും അള്ളാഹുവിനു വേണ്ടിയായിരിക്കും. ആരാധനാക്രമങ്ങളിൽ രുചിയും ആസ്വാദനവും അപ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടുക. ആ ആസ്വാദനത്തിന് വേണ്ടി നാം പ്രവർത്തിക്കുക. യാ അയ്യുഹൻ നാസ് അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ, അള്ളാഹുവിങ്കലേക്ക് ആവശ്യമുള്ളവരാണ് നിങ്ങളെല്ലാം. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു ആവട്ടെ ഐശ്വര്യവാനും സ്തുതിക്കപ്പെട്ടവനുമാണ്, നിങ്ങളിലേക്ക് അവൻ ആവശ്യമില്ല. ഇയശഏ യുദ്ഹിബ്കും വയഅതി ബിഖൽഖിൻ ജദീദ്, അവനുദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്ന് പോക്കിക്കളയാനും മറ്റൊരു സൃഷ്ടിയെ കൊണ്ടുവരാനും അള്ളാഹുവിന് കഴിയും. ഉമാ ദാലിക അലല്ലാഹി ബി അസീസ്, അതൊന്നും അള്ളാഹുവിന് വലിയ ഭാരിച്ച കാര്യമൊന്നുമല്ല. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിനെയാണ് നാം കീഴ്പ്പെടുത്തേണ്ടത്, ശരീരത്തെയല്ല. അള്ളാഹുവിനു വേണ്ടി മനസ്സിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവുമായുള്ള ബന്ധം എപ്പോഴും നാം നിലനിർത്തുക. ദേഹേച്ഛകളിൽ നിന്ന് നാം അകന്നു നിൽക്കുക, ദേഹേച്ഛയെ പിൻപറ്റി ജീവിക്കുക എന്നത് തന്നെ നാം അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്നതിന് തുല്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ഹൃദയം അത് ശുദ്ധമാണ്, അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അതിനെ നാം നഷ്ടപ്പെടുത്തരുത്, അതിന്റെ ഗുണം നാം ഉപയോഗിക്കാതെ വിട്ടുപോകരുത്. നമ്മുടെ സമയം മൂല്യമുള്ളതാണ്, ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഭൗതിക ജീവിതത്തിനു വേണ്ടി ആഖിറത്തിനെ പരലോകത്തിനെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയും നമുക്കുണ്ടാവരുത്. അനാവശ്യമായ പ്രതീക്ഷകളും കൊണ്ട് നടന്ന് പരലോകത്തെ വിജയം നമുക്ക് കിട്ടാതെ പോകരുത്. സഹോദരങ്ങളെ, അള്ളാഹുവിനെപ്പറ്റിയുള്ള ബോധം എന്ന് നമ്മൾ മറക്കുമോ അന്ന് നമ്മുടെ മനസ്സിൽ അഹങ്കാരം കുടിയിരിക്കും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് അഹങ്കരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ നാളെ ജഹന്നമിൽ നിന്ദ്യന്മാരായി പ്രവേശിക്കുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിങ്കലേക്ക് അടുക്കുന്നതിന് തടസ്സമായി മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഒന്ന്, ശിർക്ക്, അത് നമ്മിൽ ഒരിക്കലും വന്നു പോകരുത്. ബിദ്അത്തുകൾ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു ഇബാദത്തുകളും നമ്മൾ ചെയ്തു പോകരുത്. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ, അത് നമ്മിൽ നിന്നൊന്നും നഷ്ടപ്പെടുത്തി കളയരുത്. കുറ്റകൃത്യങ്ങൾ കൊണ്ട് നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. സഹോദരങ്ങളെ, പുതിയ ഒരു വർഷത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നാം ശ്രദ്ധിക്കുക, ഈ മാസം ഒരുപാട് നല്ല പുണ്യകർമ്മങ്ങൾ

0: നോമ്പനുഷ്ഠിച്ച് എല്ലാ നന്മകളിലും വ്യാപൃതരാകുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ ഭാവിയിലെ യുദ്ധങ്ങൾ വെള്ളത്തിനു വേണ്ടിയാവുമോ? റെയ്ഹാൻ റഷീദിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: ഭാവിയിലെ യുദ്ധങ്ങൾ വെള്ളത്തിനു വേണ്ടിയാകുമോ? എഴുത്ത് റെയ്ഹാൻ ഷഹീദ്. ഒരിക്കൽ ജലസമ്പന്നമായിരുന്ന പല പ്രദേശങ്ങളും ഇന്ന് ജലക്ഷാമം നേരിടുകയാണ്. ഭൂഗർഭജലത്തിന്റെ അമിത ചൂഷണം, നദികളുടെ മലിനീകരണം, മഴയുടെ കുറവ്, ജലസംരക്ഷണത്തിന്റെ അഭാവം എന്നിവ സ്ഥിതിഗതികൾ ഗുരുതരമാക്കുന്നു. ഇന്ത്യയിലെ ചില നഗരങ്ങൾ ഡേ സീറോ ഭീഷണി നേരിട്ടിട്ടുണ്ട്. അതായത് കുടിവെള്ളം തീരുന്ന അവസ്ഥ. ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ ഇതിനകം കടുത്ത ജലക്ഷാമം അനുഭവിച്ചിട്ടുണ്ട്. കേരളം പോലുള്ള മഴ സമൃദ്ധമായ സംസ്ഥാനത്ത് പോലും വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടാറുണ്ട്. ഇത് ആശങ്കാജനകമാണ്. മഴ ലഭിച്ചിട്ടും വെള്ളം സംഭരിക്കാത്തതും പ്രകൃതിദത്ത ജലസ്രോതസ്സുകൾ നശിപ്പിക്കുന്നതും പ്രശ്നം രൂക്ഷമാക്കുന്നു. അടുത്ത ലോകമഹായുദ്ധം വെള്ളത്തിനു വേണ്ടിയായിരിക്കുമെന്ന മുൻ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രിയും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലുമായ ബുട്രോസ് ഗാലിയുടെ നിരീക്ഷണം ഏറെ പ്രസക്തമാണ്. പശ്ചിമഘട്ടവും ഗാഡ്ഗിൽ റിപ്പോർട്ടും പരിസ്ഥിതി ചർച്ചകളിൽ കേരളവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള വിഷയമാണ് പശ്ചിമഘട്ടവും ഗാഡ്ഗിൽ റിപ്പോർട്ടും. പശ്ചിമഘട്ടം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ മേഖലകളിൽ ഒന്നാണ്. കേരളത്തിന്റെ കാലാവസ്ഥ, മഴ, നദികൾ, കാർഷിക മേഖല എന്നിവയെല്ലാം പശ്ചിമഘട്ടവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിലുള്ള സമിതി പശ്ചിമഘട്ട സംരക്ഷണത്തിനായി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. വനനശീകരണം, ഖനനം, അനിയന്ത്രിത നിർമ്മാണങ്ങൾ, പരിസ്ഥിതിക്ക് ഹാനികരമായ വികസന പ്രവർത്തനങ്ങൾ എന്നിവ നിയന്ത്രിക്കണമെന്നായിരുന്നു റിപ്പോർട്ടിന്റെ പ്രധാന നിർദ്ദേശം. എന്നാൽ ഈ റിപ്പോർട്ട് വലിയ രാഷ്ട്രീയ സാമൂഹിക വിവാദങ്ങൾക്കും കാരണമായി. ചിലർ അത് പരിസ്ഥിതി സംരക്ഷണത്തിനാവശ്യമായ മുന്നറിയിപ്പായി കണ്ടപ്പോൾ മറ്റു ചിലർ ജനങ്ങളുടെ ജീവിതത്തെയും വികസനത്തെയും ബാധിക്കുമെന്ന ആശങ്ക പ്രകടിപ്പിച്ചു. എങ്കിലും പിന്നീട് കേരളത്തിലുണ്ടായ പ്രളയങ്ങളും മണ്ണിടിച്ചിലുകളും ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ മുന്നറിയിപ്പുകളിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിച്ചു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ മനുഷ്യൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന സത്യം കേരളം നേരിട്ട് കണ്ടു. വികസനവും പരിസ്ഥിതിയും ഏറ്റുമുട്ടലോ സമതുലിതത്വമോ? പരിസ്ഥിതി ചർച്ചകളിൽ പതിവായി ഉയരുന്ന ചോദ്യമാണ് വികസനമോ പരിസ്ഥിതിയോ എന്നത്. എന്നാൽ യഥാർത്ഥ ചോദ്യം എന്തുതരം വികസനം എന്നതാണ്. പ്രകൃതി നശിപ്പിച്ചുകൊണ്ടുള്ള വികസനം ദീർഘകാലത്ത് മനുഷ്യനെ തന്നെ തകർക്കും. അതേസമയം പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള സുസ്ഥിര വികസനമാണ് മനുഷ്യരാശിക്ക് ആവശ്യം. ശുദ്ധ ഊർജം, പൊതുഗതാഗതം, മഴവെള്ള സംഭരണം, ജൈവകൃഷി, പുനരുപയോഗം, പരിസ്ഥിതി സൗഹൃദ നഗരാസൂത്രണം തുടങ്ങിയ വഴികളിലൂടെ വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയണം. കൂട്ടായ ഉത്തരവാദിത്വം. പരിസ്ഥിതി സംരക്ഷണം സർക്കാരുകളുടെ മാത്രം ബാധ്യതയല്ല. ഓരോ വ്യക്തിക്കും കുടുംബത്തിനും സ്ഥാപനങ്ങൾക്കും സമൂഹങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. വെള്ളം പാഴാക്കാതിരിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കുക, പൊതുസ്ഥലങ്ങൾ ശുചിയായി സൂക്ഷിക്കുക, പ്രകൃതിയെ ബഹുമാനിക്കുന്ന ജീവിതശൈലി സ്വീകരിക്കുക, ഇത്തരം ചെറിയ നടപടികൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും മനുഷ്യരാശിയുടെ നല്ല ഭാവിക്ക്. മനുഷ്യൻ ഇന്ന് ചരിത്രത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവിലാണ്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകണോ, അതോ അതിനെ നശിപ്പിച്ചുകൊണ്ട് സ്വന്തം ഭാവി അപകടത്തിലാക്കണോ എന്ന ചോദ്യമാണ് മനുഷ്യരാശിക്ക് മുന്നിലുള്ളത്. പരിസ്ഥിതി പ്രതിസന്ധി ശാസ്ത്രീയമോ രാഷ്ട്രീയമോ ആയ വിഷയം മാത്രമല്ല, അത് ധാർമ്മികവും ആത്മീയവും മാനവികവുമായ ഒരു ചോദ്യമാണ്. ഭൂമിയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് മനുഷ്യന്റെ മൂല്യങ്ങളെ വ്യക്തമാക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വങ്ങളിലൊന്നാണ് ഭൂമിയെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ അനുയോജ്യമായ നിലയിൽ കൈമാറുക എന്നത്. കാരണം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് ഒടുവിൽ മനുഷ്യരാശിയുടെ ഭാവി

0: അള്ളാഹുവിന്റെ സംരക്ഷിക്കലാണ്.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഭാവിയിലെ യുദ്ധങ്ങൾ വെള്ളത്തിന് വേണ്ടിയാവുമോ? റെയ്ഹാൻ റഷീദിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
1: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇന്ന് സൂറത്തു സബയിലെ 47-ാമത്തെ വചനമാണ് ജാസിൽ ജാഫർ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, സൂറത്തു സബയിലെ 47-ാമത്തെ ആയത്താണ് ഇനി വിശദീകരിക്കാനുള്ളത്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ.

0: ആയത്തിൻ്റെ സാരം, നീ പറയുക, നിങ്ങളോട് ഞാൻ വല്ല പ്രതിഫലവും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാകുന്നു. എനിക്കുള്ള പ്രതിഫലം അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാകുന്നു. അവന് എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു. കുൽ എന്ന കഴിഞ്ഞ ആയത്തിൽ ഉപയോഗിച്ച അതേ ക്രിയ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആയത്തും ആരംഭിച്ചിട്ടുള്ളത്. മുകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നീ പറയണം എന്നാണ് കുല്ലിൻ്റെ അർത്ഥം. പറയാൻ പോകുന്ന വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്നതും എല്ലാ ആളുകളും ചെവി കൊടുക്കേണ്ടതുമായ വിഷയമാണ് എന്നതിലേക്കുള്ള സൂചനയാണ് കുൽ എന്ന ആ ക്രിയ കൊണ്ടുദ്ദേശിക്കപ്പെടുന്നത്. നബിയെ, താങ്കൾ പറയണം. എന്താ പറയേണ്ടത്? മാ സഅൽതുക്കും, ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. മിൻ അജിരിൻ, പ്രതിഫലത്തിൽ നിന്ന് ഒരംശം പോലും, ഒരു ചെറിയ തോത് പോലും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ഫഹുവലക്കും, പ്രതിഫലമൊക്കെ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ഹക്ക് പറഞ്ഞു തരികയും ആ ഹക്ക് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അടുക്കലിൽ നിന്ന് യാതൊരു പ്രതിഫലവും ആവശ്യമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. ആ ഹക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഉപകാരമുള്ളത്, നിങ്ങൾക്കാണ് അത് ലാഭകരമായി മാറുന്നത്, നിങ്ങൾക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ മെച്ചമുള്ളത്. അതുകൊണ്ട് മാ സഅൽതുക്കും മിൻ അജിരിൻ, പ്രതിഫലത്തിൽ നിന്ന് യാതൊന്നും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ഫഹുവലക്കും, നിങ്ങൾക്ക് വേണ്ടി തന്നെയാകുന്നു നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങൾ ഉണ്ടാവുക. ഇൻ അജിരിയ, അതായത് മാ അജിരിയ എന്നാണ് അർത്ഥം. ഇൻ അജിരിയ, എൻ്റെ പ്രതിഫലമില്ല, ഇല്ല അലല്ല, അള്ളാഹുവിങ്കലല്ലാതെ. എനിക്ക് പ്രതിഫലം ആവശ്യമില്ല, എനിക്ക് പ്രതിഫലം നൽകുക, ഞാൻ ആ പ്രതിഫലം പ്രതീക്ഷിക്കുക അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് മാത്രമാണ്. ഇൻ അജിരിയ ഇല്ല അലല്ലാ, എൻ്റെ പ്രതിഫലം എന്നത് അത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ്, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ളത് മാത്രമേ ഞാൻ കാംക്ഷിക്കുന്നുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമൂഹത്തോട് പറയുകയുണ്ടായി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ അടിസ്ഥാനം. പ്രവാചകന്മാരഖിലവും അവരുടെ സമൂഹത്തെ ക്ഷണിച്ചത് എന്തെങ്കിലും ചെറിയ ദുനിയാവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന സ്വർഗത്തെക്കാളും ഉന്നതമായ ആ അനുഗ്രഹം ലഭിക്കണമെന്ന അതിയായ കൊതി മൂലമാണ് അവർ പ്രബോധനം നടത്തുകയും ഇബാദത്തുകൾ ചെയ്യുകയും അതിൽ കർമ്മനിരതരാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രബോധനത്തിന് വലിയ സ്വീകാര്യതയും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യം സ്വീകരിക്കാൻ സാധിക്കാതെ അതിൽ നിന്ന് വിട്ടുനിന്ന് അതിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങളെല്ലാം ഉന്നയിച്ച് അങ്ങനെ സത്യത്തിൽ നിന്ന് എങ്ങനെയെല്ലാം വിട്ടു നിൽക്കാൻ പറ്റുമോ ആ രൂപങ്ങളെല്ലാം സ്വീകരിച്ച മക്കയിലെ മുശ്രിക്കുകളോട് അവസാനമായി നബി പറയുന്നത് നിങ്ങളുടെ അടുക്കലിൽ നിന്ന് എനിക്കൊന്നും വേണ്ടെന്നാണ്. നബി ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു, നബി സാഹിറാണ് എന്ന് പറഞ്ഞു, എന്നിങ്ങനെ പറയാൻ ബാക്കിയില്ലാത്തൊന്നുമില്ല, എല്ലാം പറഞ്ഞു വെച്ചു. എന്നിട്ട് നബി പറയുകയാണ്, ഞാൻ ഇതൊന്നുമല്ല, ഇനി പോട്ടെ, ഞാൻ നിങ്ങളുടെ അടുക്കലിൽ നിന്ന് പ്രതിഫലം പോലും ആഗ്രഹിക്കുന്നില്ല, എൻ്റെ പ്രതിഫലമെന്നത് അത് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നാണ്. എന്നിട്ട് ആയത്തിൽ പ്രതിപാദിക്കുന്നത് വഹുവ അല കുല്ലി ഷൈഇൻ ഷഹീദ്. അവിടെ വഹുവ ഷഹീദുൻ, അവൻ സാക്ഷിയാണ് എന്നാണ് ഭാഷാപരമായി അതിൻ്റെ ഘടനയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ ആ രൂപത്തിലാണ് വരിക. എന്നാൽ ഇവിടെ വഹുവ എന്ന മുബത്തദഇന് ശേഷം ഖബർ വരുന്നത് ഷഹീദ് വളരെ പിന്തിയിട്ടാണ്. അതായത് മനസ്സിലാക്കേണ്ടത് മുന്തി വരേണ്ട ഒരു കാര്യം അത് മുന്തി വരാതെ പിന്തി വരികയാണെങ്കിൽ മാത്രം എന്നർത്ഥം കിട്ടും. വഹുവ അള്ളാഹു മാത്രമാണ് അല കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ടുള്ളവൻ. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട് എന്നിങ്ങനെ അള്ളാഹു അറിയാത്തതായി, അള്ളാഹു സാക്ഷ്യം വഹിക്കാത്തതായി യാതൊന്നും തന്നെ ദുനിയാവിലില്ല എന്നാണ് അവരോട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കലിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല, എൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സാക്ഷിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ഈ ആയത്തിൻ്റെ പാഠമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരുടെ നിഷ്കളങ്കതയാണ്. എല്ലാ പ്രവാചകന്മാരും ഈ രൂപത്തിലായിരുന്നു അവരുടെ സമൂഹത്തോട് അവർ പറഞ്ഞു വെച്ചത്. ഒരുപാട് ആയത്തുകൾ നമുക്ക് പരിശോധിച്ചാൽ ഇതിന് സമാനമായ ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തു യൂനസിലെ 72-ാമത്തെ ആയത്ത്, സൂറത്തു യൂസുഫിലെ 104-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഫുർഖാനിലെ 57-ാമത്തെ ആയത്ത്, സൂറത്തു ഷുഅറയിലെ 109, 127, 145, 164, 180, സൂറത്തു സബയിലെ 47, സൂറത്തു സ്വാദിലെ 86 എന്നിങ്ങനെ ഇവിടെയെല്ലാം പറയുന്നത് വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ, പ്രതിഫലത്തിൽ നിന്ന് യാതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു പ്രബോധകൻ തൻ്റെ പ്രബോധനത്തിൻ്റെ ലക്ഷ്യമായിട്ട് ദുനിയാവിൻ്റെ ഒരു ഓഹരികളെയും മുന്നിൽ കാണാൻ പാടില്ല. മറിച്ച് അവൻ്റെ പ്രബോധനത്തിൻ്റെ ലക്ഷ്യമായി അവൻ മുന്നിൽ കാണേണ്ടത് സത്യത്തിലേക്ക് ആളുകൾ എത്തിച്ചേരണം, അതിനൊരു കാരണക്കാരനായി ഞാൻ മാറണം, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളായിരിക്കണം അവൻ ചെയ്യേണ്ടത്. ഒരാളെങ്കിലും എൻ്റെ വഴിയിലൂടെ എൻ്റെ പ്രബോധനത്തിലൂടെ സത്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദുനിയാവും അത് ലഭിക്കുന്നതിനേക്കാളുമെല്ലാം ഉത്തമം. ആ വ്യക്തി ഹിദായത്തിലേക്ക് എത്തിച്ചേരലാണ്. അവിടെയാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത്, ലിഅൻ യഹ്ദിയല്ലാഹു ബിക, നിന്നെക്കൊണ്ട് ഒരാളെങ്കിലും ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖൈറും മിൻ ഹുംരിൻ നഅം, ഒരു ചുവന്ന ഒട്ടകത്തെക്കാളും എത്രയോ ഉത്തമമാണെന്നാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം ചുവന്ന ഒട്ടകമെന്നത് വളരെ വിലപിടിപ്പുള്ള ഒന്നാണ്. അതിനേക്കാളും ഉത്തമമാണ് ഒരാൾ നമ്മുടെ കാരണത്താൽ ഹിദായത്തിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് അതായിരിക്കണം ഓരോ പ്രബോധകന്മാരുടെയും മനസ്സിൻ്റെ അകത്തളത്തിലുള്ള ലക്ഷ്യം. അതല്ലാതെ നശിച്ചു പോകുന്ന നശ്വരമായ യാതൊരു ഉറപ്പുമില്ലാത്ത ഈ ഒരു ദുനിയാവിൽ നമ്മൾ അതിയായി കൊതിച്ച് ആഗ്രഹിക്കുന്ന പണം പോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ പ്രബോധനത്തിന് തടസ്സമായി, നമ്മുടെ പ്രബോധനത്തിൻ്റെ ലക്ഷ്യമായി മാറരുത് എന്നാണ് ചുരുക്കി പറഞ്ഞത്. ഒരാൾ ആഖിറത്തിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആഖിറവും ദുനിയാവും അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകുമെന്നാണ്. എന്നാൽ ദുനിയാവിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ദുനിയാവും നഷ്ടപ്പെടും, അവൻ്റെ ആഖിറവും നഷ്ടപ്പെടും. അതുകൊണ്ട് പ്രബോധകന്മാരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, ആത്മാർത്ഥമായി ക്ഷണിക്കുക, നമുക്കതിൻ്റെ ഫലം കാണുവാൻ സാധിക്കും. ഒരിക്കലും ദുനിയാവിനെ ആഗ്രഹിക്കരുത്. ദുനിയാവിൻ്റെ ഒരംശം പോലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ ഇഷ്ടവും മാത്രമാണ്. അതല്ലാത്ത ഒന്നും തന്നെ നമ്മൾ ആഗ്രഹിക്കുകയോ കൊതിക്കുകയോ ചെയ്യരുത്, പ്രത്യേകിച്ചും പ്രബോധനത്തിൻ്റെ മേഖലയിൽ. അത്താ ഇബ്നു അബി റബാഹ് എന്ന വിഖ്യാതനായ പണ്ഡിതൻ, ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പഴകിയ വസ്ത്രം ധരിച്ച്, പഴകിയ തലപ്പാവ് ധരിച്ച്, പഴകിയ ചെരുപ്പ് ധരിച്ചുകൊണ്ട് അത്താ കൊട്ടാരത്തിലേക്ക് വരികയാണ്. ഖലീഫയെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. എന്നാൽ അത്താ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഖലീഫ ഉടനെ തന്നെ അത്താഇനെ സന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കുവാനും അത്താഇനെ തൻ്റെ അടുത്ത് ചേർത്തിരുത്തി തൻ്റെ മുട്ടിലേക്ക് അത്താഇൻ്റെ മുട്ടിനെ ചേർത്ത് വെച്ചു എന്നാണ്. മർഹബൻ മർഹബൻ, താങ്കൾ പ്രവേശിച്ചു കൊള്ളുക പ്രവേശിച്ചു കൊള്ളുക എന്ന് അത്താഇനോട് പറയുകയുണ്ടായി. എന്നിട്ട് ഭവ്യതയോടുകൂടി അത്താഇൻ്റെ മുമ്പിൽ, അത്താ വലിയ പണ്ഡിതനാണ്, അപ്പം ആ പണ്ഡിതന് നൽകേണ്ട സ്ഥാനമെല്ലാം നൽകിക്കൊണ്ട് അത്താഇനോട് ചോദിക്കുകയുണ്ടായി, അബാ മുഹമ്മദിൻ മാ ഹാജതുക, എന്താണ് താങ്കളുടെ ആവശ്യം? ആ സമയത്ത് അത്താ ഇബ്നു അബി റബാഹ് പറഞ്ഞു വെച്ചത് അദ്ദേഹത്തിൻ്റെ ആവശ്യമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയോ അതല്ലെങ്കിൽ അദ്ദേഹത്തെയോ ബാധിക്കുന്ന യാതൊരാവശ്യവും ആ ഖലീഫയുടെ മുമ്പാകെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടില്ല. മറിച്ച് അദ്ദേഹം ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന ആവശ്യങ്ങളായിരുന്നു. അഹ്ലുൽ ഹറമൈൻ, ഹറമിലെ ആളുകൾക്ക് അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തണം. ഹിജാസിൻ്റെ ആളുകൾക്ക്, അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക്, ദിമ്മികളായ ആളുകൾക്ക്, വിശ്വാസികളുടെ നാട്ടിൽ താമസിക്കുന്ന അവിശ്വാസികളായ ആളുകൾ, അവർക്ക് ലഭിക്കേണ്ട ബാധ്യതകൾ. ഇങ്ങനെ ഒരു മുസ്ലിം ഭരണാധികാരി ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഹിഷാമിന് മുമ്പാകെ വിവരിച്ചു കൊടുക്കുകയുണ്ടായി. എന്നിട്ട് ഹിഷാമിനോട് പറയുകയുണ്ടായി, ഇത്തഖില്ലാഹ ഫീ നഫ്സിക, നിന്റെ നഫ്സിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഖുലിഖ്ത വഹ്ദക, നീ ഒറ്റക്കാണ് സൃഷ്ടിക്കപ്പെട്ടത്. സതമൂതു വഹ്ദക, നീ ഒറ്റക്ക് തന്നെ മരണപ്പെടും. വതുഹ്ഷറു വഹ്ദക വതുഹാസബു വഹ്ദക, നിന്റെ പുനരുദ്ധാനവും നിന്റെ വിചാരണയും എല്ലാം ഒറ്റക്കാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നീ ഈ കാണുന്ന നിന്റെ മന്ത്രിമാരുണ്ടല്ലോ, ഇവരാരും തന്നെ നിനക്ക് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല, അവർക്ക് യാതൊരു ഉപദ്രവം ചെയ്യുവാനും സാധിക്കുകയില്ല. അതുകൊണ്ട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. ഈ ഉപദേശം കേട്ട മാത്രയിൽ ഹിഷാം തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് താഴെ വന്നുകൊണ്ട് അദ്ദേഹം കരയുകയുണ്ടായി എന്നാണ്. അത്താ ഇബ്നു അബീ റബാഹ ഈ ഉപദേശവും പറഞ്ഞ് അദ്ദേഹം തിരിച്ച് യാത്ര പോവുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഹിഷാം തൻ്റെ ഭടന്മാരുടെ കയ്യിൽ ഒരു സ്വർണപ്പൊതി, ഒരു സമ്മാനമെന്ന നിലക്ക് അത്താഇന് നൽകണമെന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അങ്ങനെ അത്താഇൻ്റെ അടുക്കിലേക്ക് എത്തുകയും അത്താഇന് നൽകുകയും ചെയ്തപ്പോൾ അത്താഇ പറയുകയുണ്ടായത്, അത്താഇ ഓതി കേൾപ്പിക്കുകയുണ്ടായത് നമ്മളിപ്പോൾ ഓതി വെച്ച ആയത്താണ്. മാ സഅൽതുകും മിൻ അജ്രിൻ ഫഹുവ ലകും. അവിടെ നിന്ന്, ആ കൊട്ടാരത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും അത്താഇ കുടിച്ചിട്ടില്ല എന്നാണ്. അത്താഇബ്നു അബീ റബാഹയുമായിട്ട് സമാനമായ സംഭവം ഹിഷാമിൻ്റെ ഉപ്പയായ അബ്ദുൽ മലിക്കിന് ഉണ്ടാകുന്നുണ്ട്. അബ്ദുൽ മലിക്കിനോടും ഒരു ഖലീഫ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു മുസ്ലിം എന്തെങ്കിലും ഒരു പ്രയാസം എവിടെയെങ്കിലും അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, താങ്കളുടെ ഭരണത്തിൻ്റെ പരിധിയിലാണ് അവർ അനുഭവിക്കുന്നതെങ്കിൽ താങ്കൾ കുറ്റക്കാരനാകും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അബ്ദുൽ മലിക് അദ്ദേഹത്തിൻ്റെ വിഷയത്തിലും അത്താഇന് സമാനമായ ഒരു സംഭവമുണ്ടായിട്ടുണ്ട്. അത്താഇബ്നു അബീ റബാഹ അബ്ദുൽ മലിക്കിൻ്റെ സന്നിധിയിലേക്ക് വരികയും അദ്ദേഹത്തിന് നൽകേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമെല്ലാം നൽകുകയും, താങ്കളുടെ ഭരണപരിധിയിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി താനാകും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത്താഇൻ്റെ ഉപദേശങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞ് അത്താഇ തിരിച്ചു പോകുമ്പോൾ അത്താഇന് സമ്മാനമെന്നോണം ചെറിയ ഒരു പൊതി കൊടുത്തു എന്നാണ്. അത്താഇ അത് നിരസിക്കുകയുണ്ടായി. അത്താഇ പറഞ്ഞു, ഞാൻ എൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോടല്ലാതെ ഒരാളോടും ഞാൻ ചോദിക്കാറില്ല, എനിക്ക് നിങ്ങളിൽ നിന്ന് യാതൊന്നും വേണ്ട എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അത്താഇൻ്റെ വസ്ത്രത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. പഴകിയ തുന്നിച്ചേർത്ത വസ്ത്രം ധരിച്ച് ഖലീഫയുടെ അടുക്കൽ പോയി ഖലീഫക്ക് നൽകേണ്ട ഉപദേശം നൽകി തിരിച്ചു വരുമ്പോൾ, സമ്മാനം ലഭിച്ചപ്പോൾ ആ സമ്മാനം സ്വീകരിക്കാതെ ദുനിയാവിനെ പുറം കാലുകൊണ്ട് ചവിട്ടിയവരാണ് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളായ സലഫുകൾ. അവരുടെ പാതയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിലാണ് എല്ലാ ഖൈറുമുള്ളത്, അതിലാണ് എല്ലാ പ്രതാപവുമുള്ളത്, അതിലാണ് എല്ലാ വിജയവും അടങ്ങിയിട്ടുള്ളത്. അബ്ദുൽ മലിക് അത്താഇൻ്റെ ഈ സ്വഭാവം കണ്ടപ്പോൾ അത്താഇനോട്, അതേപോലെ തന്നെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്ന ഒരുപാട് ആളുകളുണ്ട്, ദുനിയാവിൻ്റെ ഓഹരികൾ ആഗ്രഹിച്ചുകൊണ്ട് ഖലീഫയുടെ കാൽക്കൽ വന്ന് വീഴുന്ന ആളുകളുണ്ട്. അവരോടെല്ലാം ആയിക്കൊണ്ട് ഖലീഫ പറഞ്ഞു, ഹാദ ഷറഫുൻ, ഇതാണ് പ്രതാപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാദ സുഹ്ദുദ്, ഇതാണ് നേതൃത്വവും നേതാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതാപം കാത്തുസൂക്ഷിക്കണം. പ്രതാപത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള യാതൊരു പ്രവർത്തനവും നമ്മൾ ചെയ്യാനും പാടില്ല എന്നാണ്. പ്രതാപം നമുക്ക് നേടിത്തരുന്നത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും അല്ലാതെ ഒരിക്കലും യാതൊരു പ്രതാപവും നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക, അതിൻ്റെ ആളുകളായി മാറുക, അതിലൂടെ നമ്മൾ പ്രതാപം കണ്ടെത്തുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തു സബയിലെ 47-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. പ്രവാചകന്മാരുടെ പ്രബോധനത്തിൻ്റെ രീതിശാസ്ത്രം വിശദീകരിച്ചുകൊണ്ട് സൂറത്തു സബയിലെ 47-ാമത്തെ വചനം വിശദീകരിച്ചത് ജാസിൽ ജാഫർ.
2: ഈ സാധാരണ ആളുകളോട്, വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ളൊരു പ്രതികരണം, എന്തത് റേഡിയോമായി ഒന്ന് മിണ്ടാതക്ക് എന്ന് പറഞ്ഞിട്ട്, അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
3: പീസ് റേഡിയോ റേഡിയോ അല്ല. സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോഗാണ് ശരിക്കും പറഞ്ഞത്. മാത്രമല്ല, ഇപ്പൊ റിവൈൻഡ് ഓപ്ഷൻ ഒക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്
4: ഒരു സന്തോഷ വാർത്ത. പീസ് റേഡിയോ പുതിയൊരു കാൽവെപ്പ് കൂടി നടത്തിയിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
5: Peace Radio. Tune to reality.

0: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തിമാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: ലോകത്തെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ മാ ബഅദ്. പ്രിയപ്പെട്ട ഇവനിംഗ് ലൈവ് ശ്രോതാക്കളെ, നമ്മുടെ ലൈവ് ആരംഭിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ കൂടെ നെല്ലിക്കാപ്പറമ്പ് ബീൻവാരി സ്റ്റുഡിയോയിൽ നിന്ന് ഉള്ളത് ഞാൻ സൈനുൽ ആബിദ്. നമ്മുടെ കൂടെ നാല് കൊച്ചു കൂട്ടുകാരുണ്ടെന്ന് താമരശ്ശേരി ചമലിലുള്ള സലഫി മദ്രസയിലെ വിദ്യാർത്ഥികളാണ് നമ്മുടെ കൂടെ ഇവനിംഗ് ലൈവിൽ ചേർന്നിട്ടുള്ളത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. മോളെ പേരെന്താണ്?
1: അംനാ നസീം.
0: അംനാ നസീം, മോൾ എത്രയിലാണ് പഠിക്കുന്നത്?
1: ആറില്.
0: ആറില്. മദ്രസയിലാ?
1: മദ്രസയിൽ ആറിലും സ്കൂളിൽ ഏഴിലും.
0: ഏഴിലും. ഓക്കെ. അടുത്ത ആള്, മോളെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: ഉപ്പ, ഉമ്മ, വല്യമ്മ, ഏട്ടത്തി.
0: ഓക്കെ. അടുത്ത ആള്, മോളെ പേരെന്തായിരുന്നു?
2: റിയ റഹ്മാൻ.
0: റിയ റഹ്മാൻ. റിയ റഹ്മാന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: ഉപ്പ, ഉമ്മ, താത്ത, വല്യമ്മ.
0: വല്യമ്മ. നീം സലഫി മദ്രസ ചമലുള്ള ആളാല്ലേ? ചമൽ സലഫി മദ്രസയിലെ മിടുക്കരായ കുറച്ച് കൂട്ടുകാരാണ്. അടുത്ത രണ്ട് ബോയ്സ് ആണുള്ളത്, അവരോട് നമുക്കൊന്ന് പരിചയപ്പെടാം.
3: അബ്ദുൽ ഹാദി.
0: അബ്ദുൽ ഹാദി. അബ്ദുൽ ഹാദി, എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: ഉമ്മ, ഉപ്പ, ഏട്ടൻ.
0: ഏട്ടൻ. പിന്നെ വേറെ ആരുമില്ല. എന്താണ് മോനെ, ഏത് എവിടെയാണ് മദ്രസയിൽ എത്ര വരെ പഠിക്കുന്നത്?
3: അഞ്ച്.
0: അഞ്ചില്. മദ്രസയിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അബ്ദുൽ ഹാദി. അടുത്തൊരാൾ ഇവിടെ ഉണ്ട്, മോന്റെ പേര് പറഞ്ഞു.
1: സിനാൻ.
0: സിനാൻ. സിനാൻ എന്ന് മാത്രമേ ഉള്ളൂ പേര്?
1: മുഹമ്മദ് സിനാൻ.
0: അപ്പൊ പേര് ചോദിക്കുന്ന സിനാൻ എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. അപ്പൊ പേര് ആരാണ്? പുതിയൊരാൾ പേര് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യണം? ഫുൾ നെയിം പറയണം. ഓക്കെ. നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്ന നേരം സിനാൻ എന്ന് മാത്രം എഴുതിയാൽ മതിയോ? പോരല്ലോ. മതിയോ?
1: പോരാ.
0: പോരാ. അപ്പൊ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ നമ്മളൊരാൾ പരിചയപ്പെടുമ്പോൾ മുഴുവൻ പേരും എന്ത് ചെയ്യണം? പറയണം. ഓക്കെ. അപ്പോൾ മുഹമ്മദ് സിനാൻ, നിന്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഉമ്മയും ഉപ്പയും പിന്നെ ഒരു ജ്യേഷ്ഠത്തി ഉണ്ടല്ലേ. ഓക്കെ. നീ എത്രയിലാ മദ്രസയിൽ പഠിക്കുന്നത്? ആറാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണല്ലേ. താത്തയോ?
1: താത്ത മദ്രസ നിർത്തി.
0: മദ്രസ കഴിഞ്ഞു. ആ, നിർത്തിയതല്ലേ എട്ടാം ക്ലാസ്? മദ്രസ കഴിഞ്ഞതോ? എട്ടാം ക്ലാസ് കഴിഞ്ഞു അല്ലേ. ഓക്കെ. പിന്നെ താത്ത സ്കൂളിൽ എത്രയിലാ?
1: പ്ലസ് വണ്ണില്.
0: പ്ലസ് വണ്ണിന്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നാല് കൂട്ടുകാരെ നമ്മൾ പരിചയപ്പെട്ടു. ഇന്നിപ്പോൾ കുറേയേറെ പരിപാടികളുണ്ടെങ്കിലും നിങ്ങളിതിലെ എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഉള്ളത്? സിനാനെ, എനിക്ക് എന്തൊക്കെ പരിപാടി ഉണ്ട്?
1: ഗ്രൂപ്പ് സോങ്.
0: ഗ്രൂപ്പ് സോങ് ഉണ്ട്. അബ്ദുൽ ഹാദിയോ?
3: ഗ്രൂപ്പ് സോങ്.
0: ഗ്രൂപ്പ് സോങ്. റിയ റഹ്മാൻ, റിയക്ക് എന്തൊക്കെ പ്രോഗ്രാമുകളുണ്ട്?
2: ഇംഗ്ലീഷ് സ്പീച്ചും കോൺവെർസേഷൻ.
0: കോൺവെർസേഷൻ.
1: ഇസ്ലാമിക ഗാനവും പിന്നെ കോൺവെർസേഷൻ.
0: കോൺവെർസേഷൻ. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഇവരൊക്കെ പ്രോഗ്രാമുകളൊക്കെ കേൾക്കാണ്ട് അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, സാരോപദേശം കേട്ട് വരാം. ഇൻഷാല്ലാ സാരോപദേശത്തിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ സാരോപദേശം കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്ക് ഭയം തോന്നുന്ന ചില സമയങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് നാം ഓർക്കേണ്ടത് നമ്മളൊരു മുഅ്മിനാണ്, മുസ്ലിമാണ്. ഈമാനുള്ള വ്യക്തി ഒരു ശക്തിമത്തായ പർവ്വതത്തെക്കാളും പവർഫുള്ളാണ്. ശത്രുക്കളുടെ പേടി ശത്രുക്കളുടെ ആയുധം കൊണ്ടോ രോഗങ്ങൾ കൊണ്ടോ പിശാചിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ടോ മറ്റേതെങ്കിലും വിഷയങ്ങൾ കൊണ്ടോ ഒരു മുഅ്മിനിനെ ഭയപ്പെടുത്താനാവില്ല. കാരണം മുഅ്മിൻ ഭയക്കുന്നത് അല്ലാഹുവിനെയാണ്. ഫല തഖാഫൂഹും വഖാഫൂനി, നിങ്ങൾ അവരെ ഭയക്കേണ്ടതില്ല, നിങ്ങൾ എന്നെ ഭയന്നാൽ മതിയെന്ന്. ചിലപ്പോഴൊക്കെ നമ്മൾ ഒഴിവ് സമയങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒരുപാട് സംഭവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും. പത്രത്തിൽ വന്ന വാർത്തകളും അതുപോലെ തന്നെ വീഡിയോയിൽ കണ്ടതും അങ്ങനെയുള്ള പലതുമൊക്കെ കാണും. രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ചില കാഴ്ചകളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഉറക്കത്തിൽ നമ്മൾ കാണും. ഇനി ഇത്തരം വാർത്തകളൊന്നും കേട്ടില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലുമൊക്കെ ഉറക്കത്തിൽ ചില പേടിപ്പിക്കുന്ന ചില സ്വപ്നങ്ങൾ നമ്മുടെ കണ്ണിൽ കാണാറുണ്ട്. അപ്പോൾ പലരും പേടിച്ച് വിറക്കും. പകൽ സമയം മുഴുവൻ അവർ ചിന്തയിലും ആ ഒരു ആലോചനയിലും മാത്രമായിരിക്കും. അപ്പോൾ വീണ്ടും വീണ്ടും അത് കണ്ടുകൊണ്ടേയിരിക്കും. പിന്നീട് അവർക്ക് അവരുടെ പഠനത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധത്തിൽ ആ ഭയം അവരെ പിടികൂടും. അപ്പം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഉറക്കത്തിൽ ഇത്തരം ദുഷിച്ച കാഴ്ചകൾ കാണുമോ? കാണും. അതെന്താണ്? അത് പിശാചിൽ നിന്നുണ്ടാക്കുന്ന ഒരു പിന്നെ കാഴ്ചകളാണ്. അത് നമ്മെ ഭീതിപ്പെടുത്താനുള്ളതാണ്. അപ്പോൾ നാം എന്ത് ചെയ്യണം? അത്തരം സംഗതികൾ നമ്മൾ കണ്ടാൽ നാം ഭയക്കേണ്ടതില്ല. കാരണം നമ്മൾ മുഅ്മിനാണ്. പിശാചിനേക്കാൾ പവർ നമുക്കാണ്. ഷെയ്ത്താന് നമ്മെ ഭയമാണ്. നാം ഷെയ്ത്താനെ ഭയക്കേണ്ടതില്ല. ഷെയ്ത്താന്റെ ഉപദ്രവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഭയക്കണം, അതല്ല പറഞ്ഞത്. ആ ഒരർത്ഥത്തിൽ നമ്മൾ ഷെയ്ത്താനെ ഭയക്കേണ്ടതില്ല. നാം എന്ത് ചെയ്യണം? ഇത്തരം ദുസ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പിശാച്ച് നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ചെപ്പടി വിദ്യ മാത്രമാണ്. അപ്പോൾ നാം എഴുന്നേറ്റിരുന്ന് ഔദു ബിക്കലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മിൻ ഗളബിഹി വ ഇഖാബി വ ശർരി ഇബാദി വ മിൻ ഹമസാതി ശയാത്തീൻ വ അൻ യഹ്ദുറൂൻ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഉറക്കത്തിലുള്ള നമ്മുടെ ഭയം കാരണത്താൽ ഉണ്ടാകുന്ന എല്ലാ പരിക്കുകളും നമുക്ക് ഇല്ലാതാകും. ഔദു ബിക്കലിമാത്തില്ലാഹി തമ്മ മിൻ ഗളബിഹി വ ഇഖാബി വ ശർരി ഇബാദി വമിൻ ഹമസാത്തി ഷയാത്തീൻ വ അൻ യഹ്ദുറൂൻ ഇങ്ങനെ ചൊല്ലുക. അതേപോലെ തന്നെ ഔദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്ന് ചൊല്ലി ഇടതുഭാഗത്തേക്ക് പാറ്റിത്തുപ്പുക. നമ്മൾ കിടക്കുന്ന ദിശ മാറിക്കിടക്കുക. നമ്മൾ ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു കിടക്കുന്നത് ആ ഭാഗം മാറ്റിയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുക. നേരം വെളുത്താൽ നമ്മളത് ഓർക്കാനും അത് മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു നടക്കാനും ഒരിക്കലും ശ്രമിക്കരുത്. ദുഷിച്ച സ്വപ്നങ്ങൾ പിശാചിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ പറയേണ്ടതില്ല. അതിന് യാതൊരു യാഥാർത്ഥ്യവുമില്ല. ചില ആളുകൾ മനസ്സിലാക്കുന്ന എൻ്റെ സ്വപ്നം അതുപോലെ നടക്കും, എൻ്റെ ഉമ്മയുപ്പി മരിക്കും, അല്ലെങ്കിൽ മറ്റൊരാളെ എന്തോ ചെയ്യുന്നത് ഞാൻ കണ്ടു, എന്തൊക്കെയോ അങ്ങനെ പലതും അവർ കണ്ടിട്ട് അതുപോലെ നടക്കുമെന്ന ഭാവത്തിലാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, അത് പിശാചുണ്ടാക്കുന്നതാണ്. അപ്പോൾ നാം ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ചൊല്ല, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന ചൊല്ല. പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? നമ്മളെ ഭീതിപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തെ സംഭവിക്കുന്ന ഒരു അപകടത്തെയല്ലേ? അപ്പോൾ ആ അപകടം പടച്ചവൻ എൻ്റെ ലൈഫിൽ അങ്ങനൊരു അപകടം ഉണ്ടാക്കല്ലേ എന്ന് പടച്ചവനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫായി. പിന്നെ ഞാൻ അങ്ങനെ സംഭവിക്കുമോ, അങ്ങനെ ആവുമോ, ഇങ്ങനെയാവുമോ എന്ന് ചിന്തിക്കണേനർത്ഥമല്ല. പടച്ചവൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് എൻ്റെ ഉറക്കത്തിൽ ഇങ്ങനെ കണ്ടതുപോലെ എൻ്റെ ലൈഫിൽ ഒരിക്കലും നീ ഉണ്ടാക്കല്ലേ എന്ന് നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ സേഫായി. ഔദു ചൊല്ലുന്നതോടുകൂടെ ഷെയ്ത്താനും സേഫായി. ഇത് പ്രാർത്ഥിക്കുന്നതോടുകൂടെ നമ്മൾ നമ്മുടെ ഭയത്തിൽ നിന്ന് നമ്മൾ സേഫായി. പിന്നെ നമ്മളത് ആരോടും പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. അതോർത്ത് പേടിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അത് ഉറക്കത്തിൽ കണ്ടൊരു സംഗതിയായിട്ട് മാത്രം നമ്മളതിനെ കാണുകയും അതിനെ അവോയ്ഡ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. വീണ്ടും വീണ്ടും അത്തരം ഓർമ്മകൾ കൊണ്ടുവരാതിരിക്കുക. പിന്നെ സ്കൂളിലും മറ്റുമൊക്കെ പലപ്പോഴും ഈ കഥകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ കുറേ ഉണ്ടാക്കി കഥകൾ, കുറേ പ്രേതകഥകൾ അങ്ങനെയൊക്കെ പറയും. അപ്പം അത്തരം വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നല്ല വർത്തമാനങ്ങളിൽ നല്ല ഗുണപാഠ കഥകൾ റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അത്തരം ഗുണപാഠ കഥകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. സേഫായിട്ടിരിക്കാം. പഠിച്ചവനോട് പ്രാർത്ഥിക്കാം. എല്ലാ തടസ്സങ്ങളും നീക്കിത്തരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ധൈര്യമായി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: മാഷാ ബറകല്ലാഹു ഫീക്. നമ്മളിപ്പോൾ കേട്ടത് ഈ സാരോപദേശത്തിൽ നമ്മൾ ഉറക്കും അല്ലേ. നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ സ്വപ്നം കാണാറുണ്ട് അല്ലേ. കാണലുണ്ടോ? നിങ്ങളൊക്കെ സ്വപ്നം കാണലുണ്ടോ? എന്തൊക്കെ സ്വപ്നങ്ങൾ കാണലുണ്ട്?
1: പല സമയത്തും
0: പലതും കാണലുണ്ട്. വിമാനത്ത് പോകുന്നതും കടലിൽ മുങ്ങുന്നതും ഒക്കെ കണ്ടിരിക്കുന്നു. അങ്ങനെ പല സ്വപ്നങ്ങളും കാണും അല്ലേ. പേടിപ്പെടുത്തുന്നതുണ്ടാവും, ചിലപ്പോൾ സന്തോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അല്ലേ, അപ്പോൾ സ്വപ്നങ്ങൾ കണ്ടാൽ ചിലരുടെ പ്രാർത്ഥനകൾ കിടക്കാൻ പോകുമ്പോൾ ചിലരുടെ പ്രാർത്ഥനയൊക്കെ നമ്മൾ കേട്ടു. മാഷാല്ലാ, നല്ലൊരു സാരോപദേശം നമ്മൾ കേട്ടത്. നമ്മുടെ കൂടെ കുറേയേറെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടോ അറിയോ? സലാം പറഞ്ഞ കൂടെ കൂടി ഉണ്ട്. അവരാരൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അമീർ ടി അടുത്തനാട്ടുകള, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട്. അതുപോലെ വഹീദ, വഹീദ അസ്സലാമു അലൈക്കും. ഷാദിയ ഒറ്റപ്പാലം, ഉമ്മു കുൽസു ചിറയമംഗലം, ഷുഹൈബ എം വളവട്ടണം, ജമീല വി കെ പൂനൂർ, അതുപോലെ ആയിഷ നെയ്ല, ആയിഷ തോട്ടശ്ശേരിയറ, അമന നസീം, അമാന നസീം, ഹുസ്ന മലോറം, ഇവരൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതുപോലെ അമീർ സാഹിബ് വലിയൊരു മെസ്സേജ് ആയിട്ടുണ്ട്. അതിൻ്റെ മുമ്പേ നഫീസ പി എ താമരശ്ശേരി, ഷാഹിറ ചെറുവണ്ണൂർ ഫറോക്ക്, സലീമ ഒതുക്കങ്ങൾ, ഇവരും സലാം പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. റബ്ബിലുള്ള അജന്തരമായ വിശ്വാസം പ്രതീക്ഷയും ഒരു വ്യക്തിക്ക് നൽകുന്ന കരുത്ത് വളരെ വലുതാണ്. സർവശക്തനായ നാഥൻ തൻ്റെ എല്ലാ അവസ്ഥകളെയും അറിയുന്നവനാണ് അറിയുന്നുവെന്നും തനിക്ക് നന്മയുള്ളത് മാത്രം അവൻ നൽകുകയുള്ളൂ എന്നുമുള്ള ഉറച്ച ബോധ്യം ഒരു വിശ്വാസിയുടെ മനസ്സിന് സമാധാനവും ധൈര്യവും പകരുന്നു. ലോകത്ത് പരിഹാരമില്ലാത്തതായി ഒന്നുമില്ലെന്ന് തിരിച്ചറിയുന്നത് ഈ വിശ്വാസത്തിൻ്റെ പിൻബലത്തിലാണ്. മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും പ്രപഞ്ചനാഥൻ്റെ തീരുമാനത്തിലൂടെ അനായാസം പരിഹരിക്കപ്പെടാമെന്ന് തിരിച്ചറിവ് ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ ആവശ്യമായ ക്ഷമയും പ്രത്യാശയും നൽകുന്നു. പരീക്ഷണങ്ങൾ തളരാനുള്ളതല്ല, മറിച്ച് കൂടുതൽ കരുത്തായി ഉയർത്തെഴുന്നേക്കാനുള്ളതാണെന്നും ഓരോ പ്രയാസത്തിന് ശേഷവും വലിയ ആശ്വാസത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുമെന്നുമുള്ള ഖുർആനിക വാഗ്ദാനത്തിലുള്ള വിശ്വാസമാണ് അവനെ ഒരിക്കലും തളരാൻ അനുവദിക്കാത്തത്. ചുരുക്കത്തിൽ, അള്ളാഹുവിലുള്ള പരിപൂർണമായ ഭരമേൽപ്പിക്കൽ ജീവിതത്തിലെ ഏത് സങ്കീർണമായ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ഏറ്റവും വലിയ മരുന്നും കരുത്തുമാണ്. അള്ളാഹു അവൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമീർ ടി അടുത്തനായിട്ട് വരാം. നമ്മൾക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ, അല്ലേ? ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടെൻഷൻ അടിക്കും അല്ലേ. ചില ആളുകൾ എന്ത് ചെയ്യും? ടെൻഷൻ അടിച്ച് വേറെ പല സ്വഭാവങ്ങളിലേക്കും പോകണവരുണ്ട്. ചില ആളുകൾ ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്ത് എന്താ കാര്യമുണ്ടോ? ടെൻഷൻ മാറുമോ? എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? മരിച്ചു പോവും. മരിച്ചു പോയാലോ? ആത്മഹത്യ ചെയ്ത് മരിച്ചാൽ എന്താ സംഭവിക്കുക? എങ്ങനെയാണോ ആത്മഹത്യ ചെയ്ത്, അതുപോലെ അള്ളാഹു തആല അവനെ ശിക്ഷിക്കും അല്ലേ. അപ്പം ആത്മഹത്യ പരിഹാരമല്ല, പിന്നെ എന്താ പരിഹാരം?
2: അള്ളാഹുവിനോട്
0: പ്രാർത്ഥിക്കുക. പിന്നെ അറിയാമോളെ വേറെന്താ പരിഹാരം ഉള്ളത്? അള്ളാഹുൽ തവക്കിലാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്ത് പ്രയാസം വന്നാലും നമുക്ക് ഇബ്രാഹിം നബിൻ്റെ ചരിത്രം കേട്ടില്ലേ? ഇബ്രാഹിം നബിനെ വീട്ടിൽ നിന്ന് ഇറക്കി ഓടിച്ചു, തീരിടാൻ തീരുമാനിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഹസ്ബി അള്ളാഹ്, എനിക്ക് അള്ളാഹ മതി, ഇനി അമൽ വക്കീൽ, തവക്കിലാക്കാൻ, ഫലമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ് എന്ന് ചോദിച്ചുകൊണ്ട് അല്ലേ. ഇതായിരിക്കണം നമ്മളൊക്കെ എന്ത് വിശ്വാസികൾ എന്നുള്ള നമ്മളൊക്കെ ഉണ്ടാവേണ്ട ഒരു തീരുമാനം. ഹുസ്നാ മലോറം നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടീച്ചറാണല്ലോ ഹുസ്നാ മലോറം. അതാണ് ഹുസ്നാ മലോറ എഴുതിയുണ്ട്, നമ്മുടെ മക്കൾ. അപ്പോൾ ചമല്ല കുട്ടികൾ സെറ്റപ്പാണോ? ആണോ? നമ്മളെ ശ്രോതാക്കൾ നമ്മളെ ചീത്ത അറിയോ? നിങ്ങൾ പരിപാടി ഉഷാറാക്കൂലേ, കലക്കും തൂക്കും അല്ലേ. ആ ആയിഷ നൈല ആമീൻ എന്ന് പ്രാർത്ഥന. അതുപോലെ അമാന നസീം, സഫിയ കെ തിരുരങ്ങാടി. ഒരു കുസൃതി ചോദ്യം, ശബ്ദം ഉണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ് ഏത്? ഓക്കെ, ഒരു കുസൃതി ചോദ്യാട്ടെ, ശബ്ദമുണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ്. അസ്സലാമു അലൈക്കും സുബൈദ പുളിക്കൽ. അതുപോലെ ഷുഹൈബ എം വളപ്പെട്ടണം. അസ്സലാമു അലൈക്കും, മാഷാ അല്ലാ, നമ്മിൽ അനുഭവപ്പെടുന്ന സ്വഭാവം തന്നെയാണ് സാരോപദേശത്തിലെ മുനവർ സലാഹി നമുക്ക് പറഞ്ഞു തന്നത്. ജസാക്കല്ലാ ഖൈർ. ഒരു ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഒരു കുസൃതി ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ചോദ്യം നമുക്ക് പിന്നീടാക്കാം. ഏതായാലും കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ആരെങ്കിലും ഒക്കെ അയക്കാൻ നോക്കില്ലേ. ആ കുസൃതി ചോദ്യത്തിന് ഉത്തരം വരുമോ നോക്കുക. എന്നിട്ട് നമ്മൾ ഒരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കാനുണ്ട്. ആരാണ് ചോദ്യം അയച്ചിട്ടുള്ളത്? ഷുഹൈബ എം വളപട്ടണം അയച്ചൊരു ചോദ്യം നമുക്ക് ചോദിക്കാൻ. ഉത്തരം വന്നിട്ടുണ്ട്, ഒരാളയച്ചു. അമീർ ടി അടുത്തനാട്ടുകാർ ഉത്തരം അയച്ചിട്ടുണ്ട്, ശരി ഉത്തരമാണ് അയച്ചത്. അതുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒരു പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം പബ്ലിഷ് ചെയ്യാം. നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയോ? ഇപ്പോൾ പറയാ, ഇതിലും നോക്കാൻ പാടില്ല, ഇവിടെ നോക്കാൻ പാടില്ല, അത് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് നോക്കാനുള്ളതാണ്. അപ്പം ആരാ ഫസ്റ്റ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്? ആരാ? സിനാനാ? അബ്ദുൽ ഹാദി? ആരാണ്? സംഭാഷണോ അല്ലെങ്കിൽ ഗ്രൂപ്പ് സോങ്ങോ? ഏതാ ഫസ്റ്റ്? സംഭാഷണം. ഓക്കെ, എന്നാൽ നിങ്ങളെ കോൺവെർസേഷൻ നടക്കട്ടെ.
5: അസ്സലാമു അലൈക്കും.
2: വഅലൈക്കും അസ്സലാം.
5: കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു, നീ ക്ലാസ്സിലേക്കും പരിപാടികളിലേക്കും സ്ഥിരമായി വരാറില്ല, എന്താണ് കാര്യം?
2: സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. പഠിക്കാനും മടി, പുസ്തകം തുറക്കാനും മടി. ചിലപ്പോൾ ഇബാദത്തുകളിലും പിന്നോക്കം പോകാറുണ്ട്.
5: സഹോദരി, ഇത് ചെറിയ കാര്യമല്ല. മടി എന്നത് ചെറും ഒരു സ്വഭാവ ദോഷമല്ല. ഒരു മനുഷ്യന്റെ ദുനിയാവിലെയും ആഹിറത്തിലെയും വിജയങ്ങളെയും നശിപ്പിക്കുന്ന അപകടകരമായ രോഗമാണ്.
2: അത്ര വലിയ പ്രശ്നമാണോ?
5: തീർച്ചയായും. അള്ളാഹു ഖുർആനിൽ പറയുന്നു, മനുഷ്യൻ അവന് പരിശ്രമിച്ചതല്ലാതെ മറ്റൊന്നുമില്ല. പരിശ്രമമില്ലാതെ വിജയം പ്രതീക്ഷിക്കുന്നത് വിശ്വാസിയുടെ രീതിയല്ല. പഠനത്തിൽ വിജയം വേണം, ജോലിയിൽ ഉയർച്ച വേണം, സമൂഹത്തിൽ അംഗീകാരം വേണം, ജന്നത്ത് വേണം, എന്നാൽ അതിനായി പരിശ്രമമില്ല. ഇത് യഥാർത്ഥ ബോധമല്ലാത്ത ആഗ്രഹമാണ്.
2: പലപ്പോഴും ഞാൻ വിചാരിക്കും നാളെ മുതൽ തുടങ്ങാം എന്ന്, പക്ഷേ ആ നാളെ ഒരിക്കലും വരാറില്ല.
5: അതാണ് ഷെയ്ത്താന്റെ ഏറ്റവും വലിയ തന്ത്രം. പിന്നീട് ചെയ്യാം, ഇനി സമയം ധാരാളമുണ്ട്, നാളെ തുടങ്ങാം. ഈ ചിന്തകൾ എത്രയോ ആളുകളുടെ ജീവിതം തകർത്തിട്ടുണ്ട്. ഇന്ന് ചെയ്യേണ്ട കാര്യം നാളത്തേക്ക് മാറ്റിവെക്കുന്നവൻ തന്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുകയാണ്.
2: ശരിയാണ്, സമയം എത്ര വേഗത്തിലാണ് കടന്നു പോകുന്നത്.
5: അതുകൊണ്ടാണ് അള്ളാഹു സൂറത്തിൽ അസറിൽ സമയത്തെ സാക്ഷിയാക്കി പറഞ്ഞത്, കാലം തന്നെയാണ് സത്യം. മനുഷ്യൻ തീർച്ചയായും നഷ്ടത്തിലാണ്. സമയം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടില്ല. പണം നഷ്ടപ്പെട്ടാൽ സമ്പാദിക്കാം, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ചികിത്സിക്കാം, പക്ഷേ ഒരു നിമിഷം നഷ്ടപ്പെട്ടാൽ അത് ജീവിതകാലത്തും തിരിച്ചു കിട്ടില്ല.
2: മടി ഇബാദത്തിനെയും ബാധിക്കുമല്ലേ?
5: തീർച്ചയായും. ഫജറിനെ എഴുന്നേൽക്കാൻ മടി, ഖുർആൻ വായിക്കാൻ മടി, ദിക്ർ ചെയ്യാൻ മടി, വിജ്ഞാനം നേടാൻ മടി, ഇതെല്ലാം ഒരു വിശ്വാസിക്ക് അപകട സൂചനകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് അള്ളാഹുവിനോട് അഭയം തേടിയിരുന്നു.
2: ആ ദുആ ഏതാണെന്ന് പറയാമോ?
5: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ ഖസ്ല്. അല്ലാഹുവേ, കഴിവില്ലായ്മയിൽ നിന്നും അലസതയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഇത് നാം ദിവസവും പതിവായി ചൊല്ലണം.
2: മടിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെയാണ് പ്രായോഗിക മാർഗങ്ങൾ?
5: ചില പ്രധാന കാര്യങ്ങൾ: 5 നേരം നിസ്കാരം സമയത്ത് നിർവഹിക്കുക, പ്രതിദിന ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക, കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ശീലം ഉപേക്ഷിക്കുക, സമയം പാഴാക്കുന്ന മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കുക, പരിശ്രമിക്കുന്ന ആളുകളുമായി കൂട്ടുകൂടുക, ഓരോ ദിവസവും സ്വയം വിലയിരുത്തുക, അള്ളാഹുവിനോട് സഹായം തേടുക.
2: ഞാൻ മനസ്സിലാക്കി, മടി വെറുമൊരു സ്വഭാവമല്ല, ജീവിതത്തെ പിന്നോട്ടടിക്കുന്ന വലിയ ശത്രുവാണ്.
5: അതെ, ഓർക്കുക, ചരിത്രത്തിൽ മഹത്വം നേടിയ ഒരാളും മടിയനായിരുന്നിട്ടില്ല. പ്രവാചകന്മാരും സ്വഹാബികളും പണ്ഡിതന്മാരും സമൂഹ നേതാക്കളും കഴിഞ്ഞ അധ്വാനത്തിലൂടെയാണ് ഉയർന്നത്. ജന്നത്ത് പോലും പരിശ്രമിക്കുന്നവർക്കുള്ള പ്രതിഫലമാണ്.
2: ഇൻഷാ അല്ലാ, ഇന്നു മുതൽ ഞാൻ എന്റെ സമയം വിലമതിക്കുകയും മടിക്കെതിരെ പോരാടുകയും ചെയ്യും.
5: അള്ളാഹു നാം എല്ലാവരെയും അലസതയിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ഉപകാരപ്രദമായ അറിവും സൽക്കർമ്മങ്ങളും നൽകുകയും ചെയ്യട്ടെ.
2: ആമീൻ,
5: ആമീൻ.
2: അവസാന
0: ഞാനൊരു കാര്യം ചെയ്യുക, നിങ്ങളിപ്പോ ഒരു പ്രാർത്ഥന പറഞ്ഞല്ലോ, ആ പ്രാർത്ഥന നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്നൂടി പറയണം. നമ്മളെ ശ്രോതാക്കളൊക്കെ പല ആൾക്കാർക്കും അറിയാത്ത പ്രാർത്ഥനയാണ്. ഏതാണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക
5: മിനൽ അജ്സി വൽ ഖസ്ലി.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ ഖസ്ലി. ഖാഫ് അല്ല, കാഫ് ആണ്. വൽ ഖസ്ലി, ഒന്ന് ദുർബലത, മറ്റൊന്ന് മടി. ഇത് രണ്ടും നമ്മൾ അല്ലാഹുവിനോട് എന്ത് ചെയ്യണം? അഭയം തരണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ ഖസ്ലി. ഈ ഒരു പ്രാർത്ഥന നമ്മൾക്ക് നൽകുന്ന ധൈര്യവും, നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് വെറുതെ തള്ളുകൊണ്ട് പറഞ്ഞാൽ പോരാ, മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനക്ക് അള്ളാഹു തആല ഉത്തരം നൽകും. പക്ഷേ എന്ത് ചെയ്യണം? റസൂൽ പറഞ്ഞു, ഖുർആനിൽ തന്നെ അള്ളാഹു തആല പറഞ്ഞു, അല്ലാഹു ലാ യുഅയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഅയ്യിറു മാ ബിഅൻഫുസിഹിം. അള്ളാഹു തആല ഒരു സമൂഹത്തെ മാറ്റൂല, എങ്ങനെയല്ലാതെ? അവർ സ്വയം മാറാൻ തയ്യാറായാലല്ലാതെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാറാൻ തയ്യാറാവണം. മടി എന്നുള്ളത് നമ്മൾക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് മാറാൻ എന്ത് ചെയ്യണം? സിനാനെ, നമ്മൾ തയ്യാറാവണം അല്ലേ? ഹാദി, മടി ഉണ്ടർക്ക് ഇല്ലേ? തീരെ മടിയില്ലേ? കളവ് പറയരുതട്ടോ. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ മടികളിൽ നിന്ന് മാറാൻ തയ്യാറാവുക, പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടാവുക. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവ് കുറേയേറെ ആളുകൾ അയച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം ആരൊക്കെയാണെന്നുള്ളത്. ആദ്യം ഞാൻ പറഞ്ഞു, നേരത്തെ അമീർ ടി ശരീഫിൽ അയച്ചിരുന്നു, അമീർ ടി അടുത്ത നാട്ടുകാർ. അതുപോലെ ശുഹൈബായം വളപട്ടണം ശരീഫാണ് അയച്ചത്. അമാനാ നസീം, സൗണ്ട് ലെൻസ്, അതെന്ത് ലെൻസാന്ന് മനസ്സിലായിട്ടില്ല. ജമീല വി കെ പൂനൂർ, അമീർ സഹോദരൻ്റെ വാക്കുകൾ എത്ര യാഥാർത്ഥ്യമാണ്, അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അമീർ സാഹിബ് നേരത്തെ അയച്ച ഫീഡ്ബാക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ മെഹനാസ് ഗഫൂർ, അസ്സലാമു അലൈക്കും. അമാന നസീം മനസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സലീന തോട്ടശ്ശേരി, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ശുഹൈബായം ഉത്തരം അയച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ ഒരു 6 കൂടിപ്പോയി, അപ്പം എന്താ പറയുക, ഉത്തരം മാറിപ്പോകും. അതുപോലെ വേറൊരാൾ ഫൗസിയ മമ്മു, കാരുണ്യതീരം കൊല്ലം, അല്ല കാരുണ്യം കൊല്ലം, സുവപ്പ് കുമിള എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അല്ല ശരിയുത്തരം, നമുക്ക് ആ ശരിയുത്തരം പറയാം അല്ലേ. സൈലൻസ്,
1: സൈലൻസ്,
0: സൈലൻസ്,
1: സൈലൻസ്.
0: ഇപ്പം മനസ്സിലായോ? സൈലൻസ് ആണ് ശരിയുത്തരം. ഇവിടെ നമ്മുടെ ഷുഹൈബ അയച്ചത് സൈലൻസർ എന്നാണ്. സൈലൻസർ എന്ന് പറയാൻ വണ്ടിന്റെ സൗണ്ട് ഉണ്ടാക്കുന്ന സാധനമാണല്ലോ. ശരി, സംസാരിച്ച ശബ്ദം ഉണ്ടാക്കിയാ പോകുന്ന ലെൻസ് എന്താണ്?
1: സൈലൻസ്.
0: അതെ, അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കാണാൻ എഴുതിയിട്ടുണ്ട് സൈലൻസ് പ്ലീസ് അല്ലേ. ആ, അപ്പോ അതുപോലെ നമ്മൾ നേരത്തെ ഒരു ചോദ്യോട് ചോദിക്കാണ്ട് പറഞ്ഞിരുന്നല്ലോ, അതൊന്ന് ചോദിച്ചാലോ അല്ലേ. ഉമ്മുൽ ഖബായിസ്, എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച എന്തിനെ കുറിച്ചാണ്? തിന്മകളുടെ മാതാവ് എന്ന് റസൂൽ വിശേഷിപ്പിച്ച തിന്മ ഏത് എന്നുള്ളതാണ് ചോദ്യം. ശിർക്കല്ല, അത് വൻ പാപം, ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ തിന്മകളുടെ മാതാവായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ചോദ്യമുണ്ട്, ഒരു തിന്മയുണ്ട്, അതേതാണെന്നുള്ളതാണ്. അപ്പം നോക്കാം ആരൊക്കെ ഉത്തരം അയക്കുന്നുള്ളത്. സെലീന തോട്ടശ്ശേരിയുടെ ചോദ്യം കേട്ടില്ല എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു അതിൻ്റെ ഉത്തരം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് ആ ചോദ്യത്തിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു. അടുത്ത ചോദ്യം ഇതാണ്, ഉമ്മുൽ ഹബായിത്ത് എന്ന് പറയുന്നത് ഏത് തിന്മയെക്കുറിച്ചാണ് എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ നേരത്തെ ചോദിച്ചിരുന്ന ചോദ്യം വേറെ ഒന്നുമല്ല, കാരണം ഒരു കുസൃതി ചോദ്യം ആയതുകൊണ്ടുകൂടി നമുക്ക് പറയാം, ശബ്ദം ഉണ്ടാക്കിയാൽ പൊട്ടിപ്പോകുന്ന ലെൻസ് ഏതെന്നുള്ളതാണ് ചോദ്യം. ഉമ്മുൽ ഖുൽസു ചിറമംഗലം നല്ല ചുറുചുറുക്കുള്ള സംഭാഷണം, മാഷാ അല്ലാ ബറകല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മുൽ ഖുൽസു. മാഷാ അല്ലാ, അപ്പോൾ നിങ്ങളെ സംഭാഷണം ചെയ്യുന്നുണ്ട് അറിയോ, ഉഷാറായിട്ടുണ്ട്, ബറകല്ലാഹു ഫീക്കും. ഇനി നോക്കാം, അമീർ ടി എടുത്തനാട്ടുകാരെ ശരി ഉത്തര അയച്ചിട്ടുണ്ട്, അതിന് മുമ്പേ ഉത്തര അയച്ച ആളുകളുണ്ട്, ആരൊക്കെയാണ് നോക്കാം. സെലീന തോട്ടശ്ശേരിയറ ഫസ്റ്റ് ഉത്തര അയച്ചത് സെലീന തോട്ടശ്ശേരിയറ. സലീം ജമീല വി പി കാളികാവ്, ഉമ്മുൽ ഖുൽസു ചിറമംഗലം, ഹുസ്ന മലോറം, ഇവരൊക്കെ ശരി ഉത്തര അയച്ചിട്ടുണ്ട്. അതുപോലെ ഫൗസിയ മമ്മു പലിശ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയായ ഉത്തരമല്ല. അതുപോലെ അമീർ ടി എടുത്തനാട്ടുകാര പറഞ്ഞിട്ടുണ്ട് ശരി ഉത്തരമാണ്. ഇനി ആർക്കെങ്കിലും ഉത്തരം അയക്കാണ്ടോ നോക്കാം, അത് കഴിഞ്ഞിട്ട് വേണം അടുത്തൊരു ചോദ്യം ചോദിക്കാൻ. അതിന് മുൻപായിക്കൊണ്ട് നിങ്ങൾ അടുത്തൊരു പ്രോഗ്രാം എന്താണ് സ്പീച്ച?
2: സംഭാഷണത്തിന്
0: ബാക്കി ഇനിയുണ്ടോ?
2: ആ അവസാന സന്ദേശം,
0: ആ അതിന് സന്ദേശം കൂടി പറയാനല്ലേ നിങ്ങൾക്ക്. ഓക്കെ, എന്താണ് നിങ്ങളുടെ സന്ദേശം?
5: മടിയൻ അവസരങ്ങളെ കാത്തിരിക്കൂ, പരിശ്രമിക്കുന്നവൻ അവസരങ്ങളിൽ നശിക്കും. ഒരു വിശ്വാസി മടിയെ അല്ല പരിശ്രമത്തെയാണ് തന്റെ കൂട്ടുകാരനാക്കേണ്ടത്.
0: ഓക്കെ, അതൊരു കാര്യമാണ്. മടിയന്മാരെന്ത് ചെയ്യും? അവസരം കിട്ടും കിട്ടും എന്ന് പറഞ്ഞങ്ങനെ കാത്തിരിക്കും. മടിയില്ലാതെ പരിശ്രമിക്കുന്ന ആളോ, അയാൾ തേടി കണ്ടുപിടിക്കും, അവസരങ്ങളെ തേടി കണ്ടുപിടിക്കും. നിങ്ങൾ ഏത് ടീമിൽ പെട്ടതാ?
2: തേടി
0: കണ്ടുപിടിക്കലുണ്ടോ? അവസരങ്ങൾ ഉണ്ടോ? എന്തൊക്കെ അവസരങ്ങൾ നിങ്ങൾ തേടി കണ്ടുപിടിച്ചിട്ട് സ്കൂളിലും മദ്രസയിലും പഠിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ? നിങ്ങൾ മദ്രസയിലെ സ്കൂളിലൊക്കെ നിങ്ങളുടെ എന്തൊക്കെ അവസരങ്ങൾ നിങ്ങൾ തേടി കണ്ടുപിടിച്ച്, ടീച്ചേഴ്സും ഇങ്ങോട്ട് വന്ന് പറയാതെ നിങ്ങൾ അങ്ങോട്ട് പോയി ഞാനിത് ചെയ്തോളാം പറഞ്ഞു കണ്ടുപിടിച്ച് എന്തെങ്കിലും ഒരു അവസരങ്ങൾ പറയാൻ കഴിയോ? ഇല്ല. അപ്പം നിങ്ങൾ തേടി കണ്ടുപിടിക്കലില്ല അല്ലേ അമ്ന? നിങ്ങളുണ്ടോ? ഇല്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യാന്നറിയോ, ടീച്ചേഴ്സ് ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഞങ്ങൾ നമ്മൾ അങ്ങോട്ട് പോയി പറഞ്ഞിട്ട് അവസരങ്ങൾ നമ്മൾ തേടി കണ്ടുപിടിക്കണം. ഇൻഷാ അല്ലാ, വിശ്വാസി എന്നുള്ള നിനക്ക് ഒരിക്കലും തീരരുത്, മടിയനായി നിൽക്കൂല, അവനെപ്പോഴും പരിശ്രമിക്കുന്നവനായിരിക്കും, വെറുതെ നിൽക്കൂല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വെറുതെ ഒരു സമയം ഉണ്ടാവില്ല, ഒന്നെങ്കിൽ ദുനിയാവിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും, അതല്ലെങ്കിൽ പരലോകത്തേക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലായിരിക്കും. ഈ രണ്ടും അല്ലാതെ വെറുതെ മടി പിടിച്ചിരിക്കുന്ന സ്വഭാവം ആർക്കുണ്ടാവില്ല? സത്യവിശ്വാസിക്ക് ഉണ്ടാവില്ല. അപ്പം അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ആരാണ് അടുത്ത പ്രോഗ്രാം?
3: ഗ്രൂപ്പ് സോങ്.
0: ഗ്രൂപ്പ് സോങ് ആണ്. ഓക്കെ. ഓക്കെ, നിങ്ങൾ പഠിക്കൂ.
3: അസ്സലാമു അലൈക്കും.

0: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, നമ്മളിപ്പോ അള്ളാഹുവിന്റെ കുറേയേറെ കഴിവുകളെ കുറിച്ചാണ് നമ്മളിപ്പോ കേട്ടത്. പരലോകത്തേക്ക് നമ്മൾക്ക് പോവാനുണ്ട്. അവിടെ നമുക്ക് ആരുണ്ടാവുക? ഇണയും തുണയും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുമോ? നമ്മുടെ കൂട്ടുകാരികൾ ഉണ്ടാവുമോ? അവിടെ നമ്മൾ മാത്രമേ ഉണ്ടാവും. നമ്മളും നമ്മൾ അമലും മാത്രമേ ഉണ്ടാവും. എല്ലാവരും സ്വന്തം നഫ്സിൻ്റെ കാര്യം ഓർത്ത് പോകുന്ന ഒരു ദിവസമാണിത്, പരലോകം. അപ്പം അവിടേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? തയ്യാറാവുക. സെറീന ചമൽ, അസ്സലാമു അലൈക്കും. ശരി, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരത്തിലുള്ള അതുപോലെ സെറീന തോട്ടശ്ശേരിയാറ. അതുപോലെ ജമീല വി കെ പൂനൂർ, ചമൽ എന്ന സ്ഥലം ഞങ്ങളുടെ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ്, കുട്ടികൾക്ക് ആശംസകൾ നേരുന്നു. അപ്പോൾ ജമീല വി കെ എന്ന് പറയുന്ന ആൾ, നിങ്ങളുടെ പഞ്ചായത്ത് എവിടെ?
0: കട്ടിപ്പാറ.
1: കട്ടിപ്പാറ പൂനൂർ പഞ്ചായത്ത്, പൂനൂരിൽപ്പെട്ട സ്ഥലമല്ലോ. മിക്കവാറും കട്ടിപ്പാറ പഞ്ചായത്തിലേക്ക്, പൂനൂർ ബോർഡറിലേക്ക്, പൂനൂരിലേക്ക് താമസം. ഓക്കെ, ഏതായാലും അതുപോലെ സെറീന ചമൽ താമരശ്ശേരി, ശരി ഉത്തര അയച്ചിട്ടുണ്ട്. പിന്നെ ആരാണ്? ഷംനാദ് ഖാൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അമീർ ടി അടുത്തനാട്ടുകര, മക്കളുടെ അവതരണം മനോഹരമായി. നമ്മൾ രാവിലെയും വൈകുന്നേരവും ചെല്ലുന്ന അധികാരിയിൽ നമ്മൾ റബ്ബിനോട് ചോദിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മക്കൾ ഓർമ്മപ്പെടുത്തി. ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അമാനാ നസീം, നല്ല സംഭാഷണം, ഇതിൽ എനിക്ക് കൂടുതൽ കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫൗസിയ മമ്മു, കാരുണ്യം, കൊല്ലം. ചോദ്യം ഒന്നുകൂടെ പറയാമോ? ഉമ്മുൽ ഹബായിസ് എന്ന ഏത് തിന്മയെക്കുറിച്ചാണ് എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ സെറീന ചമൽ, മാഷാല്ലാ, നല്ല സംഭാഷണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഇനിയും കുട്ടികളുടെ പ്രോഗ്രാമുകൾ ഇനിയും വരാനുണ്ട്, നമുക്ക് അതിലേക്ക് പോവേണ്ടതുണ്ട്. അതിനു മുമ്പ് അമ്നാ നസീം, നല്ല പാട്ട്, സലഫി മദ്രസയിലെ മക്കൾ പൊളിച്ചു, ഇനിയും ഉയരത്തിൽ എത്തട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഫൗസിയമ്മ ചോദ്യം കേൾക്കാത്തതായിരുന്നു, ചോദ്യം കേട്ടപ്പോൾ തന്നെ ഉത്തരവ് അയച്ചിട്ടുണ്ട്. മദ്യം ശരി ഉത്തരമാണ്, അതാണ് അതിൻ്റെ ശരി ഉത്തരം. മദ്യപാനം അല്ലെങ്കിൽ ലഹരി ഒക്കെ അതിൽപ്പെടും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ആളുകളുടെ പേര്, നമ്മൾ ചരിത്രം അയച്ച ആളുകളുടെ ഒക്കെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഷുഹൈബ എം വളപട്ടണം, ഗാനം സൂപ്പർ, മാഷാല്ലാ. ഒരു ജനറൽ ചോദ്യം, കേരളത്തിലെ ആദ്യ കടലാസ് വ്യവസായശാല ആരംഭിച്ചത് എവിടെ? ഉത്തരം പറയാം എത്രയും പെട്ടെന്ന്. കേരളത്തിലെ ആദ്യ കടലാസ് വ്യവസായശാല. പിന്നെ ആരാണ്? സുലൈഹ തിരുവാലി സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അല്ല, അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യം കൂടെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്, എൻ്റെ അടുക്ക് മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് ചോദിക്കാനുണ്ട്. അപ്പം അത് ചോദിക്കാം, അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു പ്രോഗ്രാം കൂടെ കേൾക്കാൻ തോന്നുന്നുണ്ട്. ഇനി ആരാണ് പരിപാടി അവതരിപ്പിക്കുന്നത്? അപ്പോൾ അല്ലെങ്കിൽ ഈ നല്ല പാട്ട് ഇനിയും അവർ ഉയരത്തിലെത്തട്ടെ, ആമീൻ എന്ന് പറഞ്ഞിട്ട് ആയിഷ നൈല. ഏതായാലും നിങ്ങളെ മദ്രസയിൽ നിന്നുള്ള കുട്ടികളൊക്കെ നിങ്ങളുടെ കൂടെ ഫീഡ്ബാക്കിലൊക്കെ ഉണ്ട്. നിങ്ങൾ കൂട്ടി മദ്രസയിൽ കുട്ടികളോട് പറഞ്ഞിരുന്നു, വരുന്നുണ്ട് എന്നില്ല. അപ്പോൾ കുറേ ആൾക്കാർ വരുന്നുണ്ടാവല്ലേ. ജമീല വി പി കാളികാവ്, കാലിക്കറ്റ് എന്ന് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുണ്ട്, അതല്ല ശരി ഉത്തരം. ഏതായാലും നമുക്ക് ഉത്തരങ്ങൾ വരട്ടെ. അപ്പോഴേ നമ്മൾ നേരത്തെ നിങ്ങളെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ സാരോപദേശം നമ്മൾ കേട്ടു, നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ കേട്ടില്ലേ. അതുപോലെ അമീർ സാഹിബിൻ്റെ വളരെ അർത്ഥവത്തായ ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. നമ്മളെ പ്രയാസങ്ങൾ വരുമ്പോൾ തവക്കൽ ചെയ്യുന്നതിനെ കുറിച്ച്, നിങ്ങളുടെ സംഭാഷണത്തിൽ നിങ്ങൾ പറഞ്ഞ മടി, മടിയെക്കുറിച്ചുള്ള സംഭാഷണം അല്ലേ. മടിയന്മാരായി നിന്നാൽ എന്താ സംഭവിക്കുക അറിയോ? ഒരു പഴഞ്ചൊല്ലുണ്ട്, പഴഞ്ചൊല്ല് കേട്ടോ, മടിയൻ മല ചുമക്കും. മടിയൻ മല ചുമക്കും, എന്താ പറഞ്ഞത്? മടിയന്മാരൊന്നും എടുക്കാണ്ട് കേളിയ, അപ്പം എന്താവും അറിയോ, അവസാനം അവനത് ചെയ്യേണ്ടി വരും. അപ്പം എന്താവും, ഇന്ന് ചെയ്യേണ്ട പണി നാളത്തേക്ക് വെക്കും, നാളത്തെ കൂടിയും അന്നുണ്ടാവും. അപ്പം എന്ത്, ഓരോ ദിവസവും ഒരു കൂടിങ്ങൾക്ക് പോയി സ്കൂളിൽ നിന്ന് ഹോംവർക്ക് വരില്ലേ, മദ്രസ ഹോംവർക്ക് കിട്ടില്ലേ, നിങ്ങൾ എന്താ ചെയ്യല്?
2: അന്നത്തെ ഹോംവർക്ക് അന്ന് തന്നെ ചെയ്യും.
1: ചെയ്യലുണ്ടോ?
2: ചില ദിവസം മറന്നു
1: മറന്നു പോകണം, അല്ലെങ്കിൽ അത് നാളെ ചെയ്യാം, സമയമുണ്ടല്ലോ. നാളെ ഇപ്പം ലീവാണ്, ഇന്ന് നാളെയും ലീവാണ്. ശനിയാഴ്ച വെള്ളിയാഴ്ച സ്കൂൾ വിട്ട് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതാ ശനി ഞായർ ലീവുണ്ട്. അപ്പോൾ ശനിയാഴ്ച ഇന്ന് ഫുള്ള് കളിക്കുക, ഞായറാഴ്ച ചെയ്യാമെന്നായിരിക്കും അല്ലേ. എന്നിട്ട് ഞായറാഴ്ച ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വേറെ എന്തെങ്കിലുമൊക്കെ പണി വരും, അപ്പോൾ അത് മറന്നു, അല്ലെങ്കിൽ ഒരു യാത്ര പോവും, എന്നിട്ട് അന്ന് പിന്നെ ചെയ്യാൻ സമയം കിട്ടില്ല. പിന്നെ പിറ്റേന്ന് തിങ്കളാഴ്ച നിന്ന് സ്കൂളിൽ നിന്ന് ചീത്തേക്കും അല്ലേ. എന്നിട്ട് പോയി സ്കൂളിൽ നിന്ന് തിങ്കളാഴ്ച നിന്ന് കുട്ടി കൂടി ഉണ്ടാവും, പിന്നെ അത് രണ്ടു കൂടി ചൊവ്വാഴ്ച ചെയ്യാൻ നോക്കുന്ന ഓവർലോഡായി ഉണ്ടാവും അല്ലേ. ഉണ്ടല്ലേ സിനാനെ, ഉണ്ടോ അബ്ദുൽഹാദിക്ക് ഉണ്ടായിരുന്നുണ്ട്, അങ്ങനെ ഉണ്ട്. അതിനാണ് മടിയൻ മല ചുമക്കുന്നത്. അതാത് ദിവസം ചെയ്യേണ്ട ചെറിയ ചെറിയ പണികളാണ് അപ്പപ്പം ചെയ്താൽ എന്ത് ചെയ്യും, വലിയ ഭാരമല്ലാതെ ചെയ്തു പോവാം. അതല്ലാതെ ഇങ്ങനെ നീട്ടി വെച്ചാൽ, ഇന്നത്തേത് നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് നീട്ടി വെച്ചാൽ എന്താ സംഭവിക്കുക,
2: ലാസ്റ്റ് എല്ലാം കൂടി നമ്മൾ തന്നെ ചെയ്യേണ്ടി,
1: നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അവസാനം അത് നമുക്ക് എന്ത് ചെയ്യും, ഓവർലോഡാവും. രാവിലെ അമ്മ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ അമ്മ പറഞ്ഞു, റിയനോട് പറയാ, റിയ മുറ്റൊന്നടിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യൂ, ഞാനിപ്പോൾ അടിക്കുക, എനിക്ക് നേരമല്ലാന്ന് പറഞ്ഞൊരു പോക്ക് പോകും അല്ലേ, കളിക്കാൻ പോകും അല്ലേ. അപ്പോൾ ഉമ്മ എന്ത് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പണിയിലായിരിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വരുന്നതിന് പറയാം, മുറ്റടിച്ചോ, ഇല്ല നാദ അടിച്ചിട്ട് ഇവിടെ അകം കൊല്ലം തുടക്കുകയും ചെയ്തിട്ടോ എന്നറിയും.

0: അപ്പൊ രണ്ട് പണിയായി അല്ലേ, ഏ ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ. ആ അപ്പം എന്ത് ചെയ്യണം, നമ്മൾ മടി എന്നുള്ളത് നമ്മളൊക്കെ എന്ത് ചെയ്യാം, ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഉന്നതങ്ങളിലെത്താം. അല്ലെങ്കിൽ നമ്മൾ ഏടാണോ ഉള്ളത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം, കേരളത്തിലെ ആദ്യത്തെ കടലാസ് വ്യവസായശാലയാണ് ചോദിച്ചത്. അതിന് ഉത്തരം അയച്ചത് ഫൗസിയ മമു, ചൈന അയച്ചിട്ടുണ്ട്, അതുപോലെ ഷാഹിറ ചെറുവണ്ണൂർ മാവൂർ എന്ന് അയച്ചിട്ടുണ്ട്. ജമീല വി പി കാളികാവ്, കുട്ടികൾ ഈ ലൈവിൽ ഉഷാറാക്കി, ബാറക്കല്ലാഹു ഫീക്കും. ചോദ്യം കേട്ടില്ല, ഒരു വട്ടം കൂടി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അമാന നസീം. ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യത്തെ കടലാസ് വ്യവസായശാല. ആയിഷ നൈലയും ചോദിച്ച ചോദ്യം അതാണ്, കട്ടിക്കാപ്പാറ പഞ്ചായത്തിൽ കോളിക്കൽ എന്ന സ്ഥലത്താണ് ഞാൻ കുട്ടികൾ ചമലും. ഓക്കെ, അപ്പൊ കോളിക്കൽ എന്ന സ്ഥലങ്ങൾ അറിയോ, കേട്ടിട്ടുണ്ടോ? ഓക്കെ, നിങ്ങളെ അടുത്ത പ്രദേശമല്ലേ. ഓക്കെ, മഷാല കുട്ടികൾ നന്നായി പാടി, ഇനിയും ഉയരത്തിലെത്തട്ടെ സെറീന ചമൽ. അപ്പൊ നമ്മളെ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഇനി ആരൊക്കെ അയച്ചത് നോക്കണ്ടേ, നമ്മളെ ഫീഡ്ബാക്ക് സ്റ്റക്കായാലോ. സെലീന തോട്ട ശരിയറ ശരിയുത്തരാണ് അയച്ചത്. ആകെ ഒരാളാണ് ഇപ്പോൾ ശരിയുത്തര വെച്ചിട്ടുള്ളത്. നോക്കാം, ഇനി കുറഞ്ഞൊരു സമയം കൂടെ നോക്കാം, ആരെങ്കിലും ഉത്തരവാക്കി ഒരു മിനിറ്റ് കൂടെ കാത്തുക്കല്ലേ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ശരിയുത്തരം പറയാം. മുംതാസ് വെള്ളൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്, വെള്ളൂർ അതല്ല ശരിയുത്തരം. ഇനി ആരെങ്കിലും ശരിയുത്തരം അയക്കുമോ എന്ന് നോക്കാം. അതുപോലെ ഉമ്മുസ് കുരിസു ചിറയമംഗലം ഒരു ചോദ്യം നേരത്തെ ചോദിച്ചു വെച്ചാൽ, നമ്മൾ ഇതിലെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ശരിയുത്തരം നമുക്ക് പറയാം, പുനലൂർ എന്നുള്ളതാണ് ശരിയുത്തരം. കേരളത്തിലെ ആദ്യത്തെ കടലാസ് വ്യവസായശാല വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ പുനലൂർ. ഓക്കെ, അതുപോലെ ഉമ്മു കുരിസു ചിറയമംഗലം ചോദിച്ച ചോദ്യം ഇതാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുക്കൈഖസ് രാജാവ് ഒരു സമ്മാനം കൊടുത്തിരുന്നു, നബിയുടെ ഭാര്യയായി മാറിയ അവരുടെ പേര് എന്തെന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ സമ്മാനം. അപ്പം റസൂലിൻ്റെ ഒരു ഭാര്യയാണ്, റസൂലിന് സമ്മാനമായിട്ട് മുഖൈഹിസ് രാജാവ് കൊടുത്തതാണ്. പുനലൂർ കൊല്ലം ജില്ലയിൽ ഫൗസിയ മമ്മു ശരിയുത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമീർട്ടി അടുത്ത നാട്ടുകാരെയും ശനിത്തരം അയച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, എന്തായിരുന്നു മുഖൈഹിസ് രാജാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ സമ്മാനം? നബിയുടെ ഭാര്യയാക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച ഒരു വനിതയായിരുന്നു. ആ വനിതയുടെ പേര് ഉമ്മുൽ മുഅ്മിനീൻ എന്ന പേരിലാണ് അവരറിയപ്പെടുന്നത്. നോക്കാം, ആരെങ്കിലും ഉത്തരം അയക്കുന്നുണ്ട്, ആയിഷ ബി എന്നല്ല, ഇവിടെ നിങ്ങൾ മെല്ലെ പറയണ്ട. ഏ ആമിന നബീൻ്റെ ഭാര്യ അല്ലല്ലോ, ഉറക്കെ പറയണം, നിങ്ങൾ മെല്ലെ പറഞ്ഞാൽ എന്തെയ്യില്ല, ശ്രോതാക്കൾ കേൾക്കൂല. അറിയോ, റിയക്ക് അറിയോ? ഏ അറിയോ, അറിയെങ്കിൽ അറിയാന്ന് പറയാം, അല്ലെങ്കിൽ ഇല്ലാന്ന് പറയാം.
1: ഇല്ല,
0: അറിയില്ല. അമ്മനക്കും അറിയില്ല. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾക്ക് നാലാൾക്കും അറിയൂല, അപ്പൊ പിന്നെ നമ്മളെ ശ്രോതാക്കൾക്ക് ആർക്കൊക്കെ അറിയാന്ന് നോക്കാം. ഇവിടെ ഉത്തരം വന്നു കഴിഞ്ഞു, നിങ്ങളിങ്ങനെ നിന്ന് പോയി, നിങ്ങൾ സെലഫി മദ്രസ ചമൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടിയിൽ നിന്ന് ശരിയുത്തരം അയച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഉത്തരം അയക്കാനുണ്ടോ എന്ന് നോക്കാം, ആരെങ്കിലും അയക്കുമോ നോക്കുക. അടുത്ത ആളും വന്നു, ഇല്ലല്ല. അപ്പോഴേ ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ആരാണ്, ഇംഗ്ലീഷ് സ്പീച്ചാണോ അല്ലെങ്കിൽ സോങ് ആണോ?
1: സോങ്.
0: സോങ്. ഇപ്പം നേരത്തെ മടിനെ കുറിച്ച് സംഭാഷണം നടത്തിയ ആളെന്ത് ചെയ്യാണ്, വേഗം വേറൊരാളെ ഇതാണ് മടി, അവസരങ്ങൾ തേടി പിടിക്കുന്ന ആളാണെങ്കിൽ റിയ അവസരം തേടി പിടിക്കൽ ഇങ്ങനെയാണോ?
1: അല്ല.
0: പിന്നെ അപ്പൊ ഏതായാലും സോങ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, സ്പീച്ച് ആക്കലേ.
1: ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, നല്ലൊരു പാട്ടായിരുന്നു. നമ്മുടെ മരണം നമ്മുടെ കൂടെ ഉണ്ടല്ലേ. നമ്മൾ ഒരാൾ മരിച്ചാലേ എത്ര സ്നേഹമുള്ള ആൾക്കാരാണെങ്കിലും എന്ത് ചെയ്യില്ല, അയാളെ കൂടെ കബറിലേക്ക് പോകണ്ടാവോ? എവിടത്തേക്കും പോവും? മാക്സിമം പോയാല് എവിടം വരെ? മറവ് ചെയ്യുന്ന സ്ഥലം വരെ പോലെ. അവിടെ നിന്ന് അങ്ങോട്ട് ആരും പോവില്ല. ഒരാൾ പറയും, എൻ്റെ ഉപ്പയ്യോ, എൻ്റെ ഉപ്പ എല്ലാവരും ജീവിക്കാൻ പറ്റൂല പറഞ്ഞ ആരെങ്കിലും ഉപ്പൻ്റെ കൂടെ പോയി കിടക്കുവോ? ഒറ്റക്ക് കബറിൽ പേടിയാ ഉപ്പക്കും പറഞ്ഞ് കിടക്കുവോ? അല്ലെ, ഏതെങ്കിലും മക്കളാണ്, എൻ്റെ മോക്ക് ഒറ്റക്ക് നിൽക്കാൻ പേടിയായും, കബറിലുള്ള ഒറ്റക്കാന്ന് പറഞ്ഞ ആരെങ്കിലും പോവോ? അവിടെ ആരേ ഉണ്ടാവുള്ളൂ, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞു. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട് സെലീന തോട്ട ശരിയറാസ്. സുരിജ കെ കലപ്പുഴ, കെ ആലപ്പുഴ, കെ ഒരുമിച്ചായതുകൊണ്ട് കലപ്പുഴ ആലപ്പുഴയാണ്. സുരിജ കെ ആലപ്പുഴ ചോദ്യം ഒന്നുകൂടി പറയൂ എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഖൈഹസ് രാജാവ് സമ്മാനമായി കൊടുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ എന്നുള്ളതാണ് ചോദ്യം. ആയിഷ അങ്ങാടിപ്പുറം ശരിത്തരയച്ചിട്ടുണ്ട്. അതുപോലെ സിദ്ദീഖ് മടത്തൊടി പെരിമ്പലം, അതുപോലെ അമീർ ടി അടുത്തനാട്ടുകാരെ ശരിത്തരയച്ചത്. ആയിഷ നൈല നല്ല ഖാനം നൗഫിറ കെ എം. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും, എല്ലാം സൂപ്പറായിട്ടുണ്ട്. ഇനിയും നല്ല ഭംഗിയായി പരിപാടി അവതരിപ്പിക്കാനും റബ്ബിൻ്റെ മാർഗത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും റബ്ബ് തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജമീല വി കെ പുനൂർ, റിയമോളുടെ പാട്ട് സൂപ്പർ, ഇനിയും പാടാൻ കഴിയട്ടെ. അല്ല, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. റിയമോളല്ല പാടിയത്, അമാനമോളാണ്
2: പാടിയിട്ടുള്ളത്.
1: അല്ല സോറി, അമ്നമോളാണ് പാടിയിട്ടുള്ളത്. ഹുസ്ന മലോറം, സൂപ്പർ മോളു, മരണത്തെ ഓർമ്മപ്പെടുത്തി. ബാറക്കല്ലാഹു ഫീ, ബാറക്കല്ലാഹു ഫീക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ഇനി രണ്ട് പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാനുണ്ടല്ലേ. ഒരു രണ്ട് സ്പീച്ചുകളുണ്ട്, നല്ല ടോപ്പ് തീപ്പൊരു സ്പീച്ചുകൾ രണ്ടെണ്ണം കേൾക്കാനുണ്ട്, ഒരു ഇംഗ്ലീഷും ഒരു മലയാളവും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പാഠക്കുറിപ്പ് കേട്ടുകന. അപ്പോൾ ശ്രോതാക്കൾ ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കേണ്ടത് വരെ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലദ്-ളാലിമീൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് പാഠക്കുറിപ്പ് എന്ന ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുണകാംശ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. നമ്മളൊക്കെ പല സമയത്തും കേട്ട ഒരു വാക്കായിരിക്കും ഗുണകാംശ എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ എല്ലാവരോടും വളരെ സ്നേഹത്തിലും വളരെ അടുപ്പത്തോടുകൂടെയുമൊക്കെ പെരുമാറിയ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഏരിയ, പ്രവാചകൻ കുട്ടികളോട് വളരെ സ്നേഹത്തോടെ പെരുമാറി എന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ കുട്ടികളാണല്ലോ, നമ്മളൊക്കെ കാര്യങ്ങൾ പഠിക്കുന്ന ചെറിയ പ്രായക്കാരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കുള്ള ഉപദേശവും പ്രത്യേകം നൽകിയതായിട്ടൊക്കെ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വളരെ പ്രധാനമായൊരു ഗുണമാണ് ഗുണകാംശ എന്നത്. അള്ളാഹുവിനോടുള്ള ഗുണകാംശ പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കുട്ടികളെന്ന നിലക്ക് നമുക്ക് എന്ത് ഗുണകാംശയാണ് ഉണ്ടാകേണ്ടത് എന്ന് ചോദിച്ചാൽ, പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് അതിനുള്ള ഉദാഹരണങ്ങൾ ധാരാളം കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അദ്ദീനു അന്നസീഹ, മതം എന്ന് പറഞ്ഞാൽ ഗുണകാംശയാണ്. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, നമ്മുടെ മതം ഇസ്ലാമാണ്. വളരെ ഗുണകാംശയോടുകൂടെ നമ്മൾ കൈകൊള്ളേണ്ട ഒന്നാണ് നമ്മുടെ ഈ ഇസ്ലാം. അതിലേറ്റവും ഒന്നാമതായി പഠിപ്പിച്ചത് നേരത്തെ പറഞ്ഞ അള്ളാഹുവിനോടുള്ള ഗുണകാംശയാണ്. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയോടുള്ള ഗുണകാംശ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വതാല തൻ്റെ അടിമകളായ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? അള്ളാഹു ഏറെ കാരുണ്യമുള്ളവനാണ്. നമ്മളൊരു തെറ്റ് ചെയ്ത് ആ തെറ്റിൽ നമ്മൾ വിഷമിക്കുമ്പോൾ അള്ളാഹു നമ്മോട് പറയുന്നു, നിങ്ങളുടെ പാപത്തെ അള്ളാഹു പുറത്തു തരും. അള്ളാഹു ഗഫൂറാണ്, എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. അള്ളാഹു ഗാഫിറാണ്, ഗഫാറാണ്. ഖുർആനിലൊക്കെ ധാരാളം ഈ അർത്ഥത്തിൽ ഉപയോഗിച്ച പദങ്ങൾ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ മഗഫിറത്ത്, പാപമോചനം നേടിയെടുക്കുക എന്നത് വിശ്വാസികളുടെ ഒരു വലിയൊരു ആവശ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അത് നൽകാമെന്നും പറയുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമകളായ നമ്മളോടൊക്കെ വളരെയധികം കാരുണ്യത്തിൽ വർത്തിക്കുന്നവനാണ്. അള്ളാഹുവിനോട് എത്ര കണ്ട് നമ്മൾ അങ്ങോട്ട് അടുക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല അതിനേക്കാൾ വേഗതയിൽ നമ്മിലേക്ക് അടുത്തു വരും എന്ന് പറയുന്ന പ്രവാചകന്റെ ഹദീസുകൾ കാണാൻ സാധിക്കും. നമ്മൾ എത്ര കണ്ട് നന്മകൾ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അതിനേക്കാൾ നമ്മോട് അടുപ്പം കാണിക്കാൻ സാധിക്കുമെന്ന് പ്രവാചകന്റെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ. നമ്മളൊക്കെ അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണല്ലേ. നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കും, അള്ളാഹുവേ എൻ്റെ ജീവിതത്തിലെ ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അള്ളാഹുവേ അതൊക്കെ നീക്കിത്തരണേ. അള്ളാഹുവേ എൻ്റെ ജീവിതത്തിലെ ഇന്ന ഇന്ന അനുഗ്രഹങ്ങളൊക്കെ നൽകണേ. അല്ലാ, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, ഞങ്ങൾക്കിടയിൽ സമാധാനം തരണേ, ധാരാളം കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമുള്ള ബുദ്ധി എനിക്ക് നൽകണേ റബ്ബേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊക്കെ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കാറുള്ളത് നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അതിനൊക്കെ സാധിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് നമ്മൾ അത്തരണത്തിൽ പ്രാർത്ഥിക്കുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുമായി വന്നിട്ടുള്ള ഗുണകാംക്ഷ. രണ്ടാമത്, അള്ളാഹു നൽകിയ വേദഗ്രന്ഥം ഖുർആൻ, അതിനോടുള്ള ഗുണകാംക്ഷയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഖുർആനുണ്ട്, മദ്രസകളിൽ നമ്മൾ ഖുർആൻ ഓതി പഠിക്കുന്നുണ്ട്. ഉസ്താദുമാർ നമുക്ക് അത് ഓതിത്തരും, അതിൻ്റെ ജീവിത നിയമങ്ങൾ അനുസരിച്ച് ഓതാനുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിച്ചു തരും. അത് ഭംഗിയായി ഓതാൻ നമ്മൾ ശ്രമിക്കും. നമ്മുടെ കൈകളിലുള്ള ഡിവൈസസ്, മൊബൈൽ പോലുള്ള അതൊക്കെ ഉപയോഗിച്ച് നമ്മളതിൻ്റെ ഖുർആൻ പാരായണങ്ങളൊക്കെ കേട്ട് പഠിക്കും. അപ്പോൾ ആ ഒരു ഗുണകാംക്ഷ ഖുർആനിലൂടെ നമ്മൾ കാണിക്കണം. എന്നും ഖുർആൻ പാരായണം ചെയ്യുന്ന ഏറ്റവും നല്ല കുട്ടികളിൽ നമ്മൾ ഉൾപ്പെടാനുള്ള ഒരു ചെറിയ ശ്രമം നമ്മൾ നടത്തണം. എന്നും ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാകുക. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മനസ്സിന് സമാധാനം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ആ അർത്ഥത്തിൽ ഖുർആനിലുള്ള ഗുണകാംക്ഷ നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളത്. അതിലുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുക. നബിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി ആയിഷ റളിയല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി കൊടുക്കുന്ന എന്താ, നബിൻ്റെ സ്വഭാവം കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബിൻ്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്നാണ്. ഖുർആനിൽ എന്തെല്ലാം മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട്. സലാം പറയുന്ന മര്യാദ ഉണ്ട്, മുതിർന്നവരെ ബഹുമാനിക്കുന്ന മര്യാദ പഠിപ്പിക്കുന്നു, രക്ഷിതാക്കളെ ബഹുമാനിക്കണം, അവർക്കുള്ള ഗൗരവം നമ്മൾ വെച്ചു കൊടുക്കണം, അറിവ് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട മര്യാദകൾ ഇതൊക്കെ ഉണ്ട് ഖുർആനിൽ. ഇതൊക്കെ ഏറ്റെടുക്കണം, അതൊക്കെ നമ്മുടെ സ്വഭാവമായി വരണം. അപ്പോൾ ഖുർആൻ നമ്മുടെ സ്വഭാവമായി മാറും. മൂന്നാമത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണകാംക്ഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ നബിയാണ്, നമ്മിലേക്ക് നിയോഗിതനായ പ്രവാചകനാണ്. ആ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വേഷത്തിലും നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും എല്ലാത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളെ ഏറ്റെടുക്കുമ്പോൾ നബിയോടുള്ള ഗുണകാംക്ഷയായി മാറും. നബിയോടുള്ള ഗുണകാംക്ഷ സ്വീകരിക്കുന്ന ഒരു വിശ്വാസിയെ പറ്റി അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, എന്താ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് പ്രവാചകന് ഉത്തമമായ മാതൃകയുണ്ട്. ആർക്കാണ് മാതൃകയുള്ളത്? ലിമൻ കാന യർജുല്ല, അള്ളാഹുവിനെ പ്രതീക്ഷ, അള്ളാഹു ഉണ്ടല്ലോ, പരലോകം വരുമല്ലോ, വല്യോമൽ ആഹിർ, പരലോകനാൾ ഉണ്ടല്ലോ എന്നൊക്കെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് പ്രതീക്ഷയുണ്ട് ആ കാര്യത്തിൽ. അങ്ങനെയുള്ള ആളുകൾക്ക് എന്തുണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്. അപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും ഏറ്റെടുക്കുമ്പോൾ അത് അഭിമാനത്തോടെ ഏറ്റെടുത്ത്, ഇത് എൻ്റെ നബി പഠിപ്പിച്ചതാണ്, എൻ്റെ നബിയുടെ സംസാര രീതി ഇങ്ങനെയായിരുന്നു, എൻ്റെ നബിയുടെ പ്രവർത്തന രീതികൾ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അതിൽ ഒരു ഗുണകാംക്ഷ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ കൂട്ടത്തിലുള്ള നേതാക്കളോടുള്ള നസീഹത്താണ്, മുസ്ലിം നേതൃത്വത്തോടുള്ള നസീഹത്ത്. നമ്മൾക്ക് നമ്മുടെ മുസ്ലിം സംഘങ്ങളോട്, നമ്മുടെ ഈ കൂട്ടായ്മയോട് നേതൃത്വം നിൽക്കുന്ന ആളുകളുണ്ട്, നേതാക്കന്മാരുണ്ട്, അവരനുസരിക്കുക എന്നുള്ളതാണ്. അവർ പറയുന്ന കാര്യങ്ങൾക്കിടയിൽ നമ്മൾ ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നതിയും വിജയവും ഒക്കെ കണ്ട് പ്രവർത്തിക്കുന്ന നല്ല മക്കളാകാൻ ശ്രമിക്കുക. നമ്മുടെയൊക്കെ സ്കൂളിലെ അധ്യാപകന്മാർ, നമ്മുടെ കാര്യങ്ങൾ നോക്കുന്ന ഗാർഡിയൻസ്, നേതാക്കന്മാർ, ഇവരൊക്കെ ഉണ്ടാകും. ഇവരൊക്കെ അനുസരിച്ച് അവരൊക്കെ പറയുന്ന റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ യഥാർത്ഥ മുസ്ലിമായി ഇസ്ലാമിൻ്റെ കാര്യങ്ങൾക്ക് അംഗീകരിക്കുന്ന ഒരാളായി മാറും. മറ്റൊന്ന്, മുസ്ലിങ്ങളിലെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം വളരെ വളരെയധികം ശ്രദ്ധയോടുകൂടെ നമ്മൾ ഗൗരവത്തോടെ കൂടെ നമ്മൾ കാണേണ്ട ഒരു ഭാഗമാണത്. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളോടുള്ള പെരുമാറ്റവും രീതിയും അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ്. ആ ഭാഗവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സംസാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഗുണകാംക്ഷയോടെ ആയിരിക്കും നമ്മൾ ഇടപഴകേണ്ടത്. മറ്റൊരാളെ സംബന്ധിച്ച് നല്ലത് മാത്രം വിചാരിക്കാൻ ശ്രമിക്കുക, അയാളെ സംശയിക്കാതിരിക്കുക. ഇഷ്ടമുള്ള പേര് കൊണ്ട് മാത്രം വിളിക്കുക. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരെ മോശപ്പേരിട്ട് വിളിക്കും, ഇരട്ടപ്പേരൊക്കെ ഇട്ട് വിളിക്കും, പ്രയാസപ്പെടുത്തും, അതൊന്നും പാടില്ല. തനിക്ക് അനിഷ്ടകരമായ എന്തെങ്കിലും കണ്ടാൽ, ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യം നമ്മുടെ കൂട്ടുകാരടുത്തുണ്ടെങ്കിൽ വളരെ നല്ല ശൈലിയിൽ, വെറുപ്പില്ലാത്ത ശൈലിയിൽ നമ്മൾ അവരോട് ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടാം. നമ്മൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ നമ്മൾക്ക് വേണ്ടി ഇഷ്ടപ്പെടണം, ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടണം നമ്മൾ ആഗ്രഹിക്കും. അത് നമ്മുടെ സുഹൃത്തിനും വേണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതാണ് ഈ പൊതുജനങ്ങളോടുള്ള, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള, നമുക്കിടയിൽ ജീവിക്കുന്ന സഹോദരങ്ങളോടുള്ള ഗുണകാംക്ഷ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായി, ഒരു വിദ്യാർത്ഥിയായി, നമ്മൾ ഉയർന്നു വരുന്ന വ്യക്തിയായി, പഠനത്തിൻ്റെ കാര്യത്തിലും പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലും സംസാരത്തിൻ്റെ കാര്യത്തിലും പ്രവൃത്തിയുടെ കാര്യത്തിലൊക്കെ വളരെയധികം നല്ലൊരു മെച്ചപ്പെട്ട രീതി കാഴ്ചവെക്കുന്ന ആളാകാൻ, കുട്ടിയാകാൻ, വിദ്യാർത്ഥിയാകാൻ, മക്കളാവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പ്രഖ്യാപിക്കുക അല്ലേ. മാര്യത്തുൽ കിബിതിയ എന്നുള്ളതാണ് ചരിത്രം. നമ്മൾ ചരിത്രം അയച്ചാൽ പേരുകളൊക്കെ വായിച്ചിരുന്ന ഉത്തരം മാത്രമേ പറയാത്തുള്ളായിരുന്നുള്ളൂ. മാര്യത്തുൽ കിബിതിയ, അതാണ് ശരി ഉത്തരം. അതിൻ്റെ കൂടെ നഫീസ പിയ തമരശ്ശേരി, ഉമ്മു ഹബീബ എന്ന് പറഞ്ഞിട്ട്, അമാന നസീം, നല്ല ഗാനം, പാട്ടും നന്നായി, ഇനിയും നന്നായി പാടാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സുരിജ കെ ആലപ്പുഴ, അതുപോലെ സെറീന ചമൽ, മാഷാ അല്ലാ ബാർക്കല്ലാഹു ഫീക്കും, മോൾ നന്നായി പാടി എന്ന് പറഞ്ഞിട്ട് ആ പാടത്തെ ഒരു പ്രസംഗത്തിലേക്ക് പോകാം.
2: ഇംഗ്ലീഷ് ഒന്നും കൂടി ആൻസർ പറയൂ.
1: മാര്യത്തുൽ കിബിതിയ എന്നുള്ളതാണ് ശരി ഉത്തരം. ഓക്കെ, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രസംഗം കേൾക്കാം. പ്രസംഗിച്ചോളൂ.
2: സ്പീച്ച് ഓൺ ഹിജാബ്. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, ടുഡേ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് ഹിജാബ്. ഹിജാബ് ഈസ് മോർ ദാൻ എ പീസ് ഓഫ് ക്ലോത്തിങ്. It is a symbol of faith, dignity, modesty and obedience to Allah. For millions of Muslim women around the world, wearing the hijab is a personal choice based on their religious beliefs and values. Islam teaches both men and women to be modest in their behavior, speech and appearance. The hijab is one way Muslim women practice this modesty. It reminds them to focus on their character, knowledge and good deeds rather than physical appearance alone. Many people misunderstand the hijab, something it limits women, but for many Muslim women, the hijab is a source of confidence, identity and freedom. It allows them to be recognized for who they are, not merely for how they look. Hijab also teaches important values such as self-respect, discipline and direction to God. It reflects a commitment to living according to Islamic principles and maintaining moral values in society. We should respect every person's right to practice their faith and make their own choices. Understanding different cultures and beliefs helps build a more peaceful and respectful world. In conclusion, the hijab is not just a covering of head, it is a symbol of faith, modesty and identity. Let us promote understanding, respect and tolerance among all people. Thank you.
1: മാഷാഅല്ലാ, നമ്മുടെ വസ്ത്രധാരണമൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രസംഗം നമ്മൾ കേട്ടു. ഇനി ഒരു മലയാളം പ്രസംഗം കൂടെ ഉണ്ട്, അതുകൂടെ കേൾക്കാം. നമുക്ക് സമയം വളരെ കുറവാണ്, അപ്പോൾ പ്രസംഗത്തിലേക്ക് പോവാം.
0: അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ. റബ്ബി ശറഅലി സദ്രി വയസ്സിർ ലി അംരി വഅഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനപ്പെട്ട പീസ് റേഡിയോ ശ്രദ്ധാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക കർമ്മശാസ്ത്ര രംഗത്തെ സൂര്യ തേജസായി ഇമാം അബു ഹനീഫ റളിയല്ലാഹു െക്കുറിച്ച് ഏതാനും വരികൾ സംസാരിക്കുവാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഹിജ്റ 9-ൽ ഇറാഖിലെ കുഫയിലാണ് മഹാനായ ഇമാം ജനിച്ചത്. നുഅ്മാൻ ബിൻ റാബിത് അൽ കൂഫി എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ നാമം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുജനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ച ഒരു താബിഅ കൂടിയാണ് അദ്ദേഹം. കർമ്മശാസ്ത്ര രംഗത്തെ അദ്ദേഹത്തിനുള്ള സ്ഥാനം എത്രത്തോളമാണെന്ന് ഇമാൻ ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഒരു പ്രശസ്ത മായ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആരാണോ കർമ്മശാസ്ത്രത്തിൽ ആയത്തിൽ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നത്, അവർ അബൂ ഹനീഫയോട് കടപ്പെട്ടിരിക്കുന്നു. തൻ്റെ 22 വയസ്സിൽ അദ്ദേഹം ഇമാം ഹമ്മദ് ബിൻ സുലൈമാൻ എന്ന പ്രശസ്ത പണ്ഡിതൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. തൻ്റെ ഗുരുവിൻ്റെ വിയോഗം വരെ നീണ്ട 18 വർഷകാലം അദ്ദേഹം ആ തണലിൽ വിദ്യ നുകർന്നു. വിനയത്തിൻ്റെ ഉദാത്തമായ മാതൃകയായിരുന്നു അദ്ദേഹം. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ഒരു ജീവിതമായിരുന്നു ഇമാമിൻ്റേത്. ഉമ്മവി ഭരണശിഖരുടെ പീഡനങ്ങൾക്ക് അദ്ദേഹം ഇരയായി ജയിലിൽ അടക്കപ്പെട്ടു. പിന്നീട് ഹിജ്റ 130 മക്കയിലേക്ക് നാടുകടത്തപ്പെട്ടു. ആബൂസിയ ഭരണം വന്ന ശേഷമാണ് അദ്ദേഹം
1: അബ്ബാസി ഭരണം വന്ന ശേഷമാണ് അദ്ദേഹം ഒക്കെ നമുക്ക് പ്രസംഗങ്ങളെ നമ്മൾ പഠിക്കുന്ന നേരം കുറച്ചുകൂടെ ഒക്കെ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് വൃത്തിക്ക് പഠിച്ച് വരണം. ഇൻഷാല്ലാ നമ്മുടെ ശ്രോതാക്കൾക്ക് എന്ത് ചെയ്യരുത്, ഒരു വെറുപ്പുണ്ടാകുന്ന രീതിയിലായി പോലും നമ്മുടെ പ്രസംഗങ്ങൾ. അപ്പോൾ സമയം കിട്ടിയില്ലായിരുന്നു പ്രസംഗം പഠിക്കാനൊക്കെ. ഇപ്പോൾ എന്താ അറിയോ, ഇനി വായിക്കുന്നിടത്ത് കുറേ അബദ്ധങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻഷാല്ലാ തിരുത്തി നല്ല ഉഷാറായി പഠിച്ച് വരിക. ഇനിയും അവസരങ്ങളുണ്ടാവും, നമുക്ക് ഇനിയും ഉന്നതങ്ങളിലേക്ക് എത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ആ സമയം ഇവിടെ അവസാനിക്കുകയാണ്, അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഞാൻ ഇടപെട്ടത്. നമ്മുടെ സമയം ഇവിടെ ലൈവിൻ്റെ സമയം ഇവിടെ തീരുകയാണ്. ഇൻഷാല്ലാ വീണ്ടും അടുത്തൊരു ലൈവിൽ നമ്മൾ കണ്ടുമുട്ടാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അമാന അല്ലേ, അംന, പിന്നെ
2: റിയ
1: റഹ്മാൻ,
4: അബ്ദുൽ ഹാജി,
0: മുഹമ്മദ് സിനാൻ,
1: കൂടെ ഞാൻ സൈനുൽ ആബിദ് മലോറം. ഇൻഷാല്ലാ അടുത്ത ലൈവിൽ നമുക്ക് കാണാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: വഅലൈക്കും.

0: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സ്റ്റേജിലും പേജിലും ഇന്ത്യയുടെ ഭരണസിരാകേന്ദ്രങ്ങളിലും സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തും പ്രോജ്വലമായി നിലകൊണ്ട വ്യക്തിത്വമായിരുന്നു മഹാനായ CH മുഹമ്മദ് കോയ. സമുദായ നേതൃനിരയുടെ മുന്നിൽ നടന്ന ആ മഹാപ്രതിഭാശാലിയുടെ ഹജ്ജ് യാത്രാ ജീവിതത്തിൽ നിന്നും ഒരേട്. CH മുഹമ്മദ് കോയ ഹജ്ജ് യാത്ര.
2: വണ്ടി പരപ്പനങ്ങാടിയിലെത്തി. ഞങ്ങളുടെ ബാച്ചിലുള്ള ഭൂരിപക്ഷം ആളുകളും അവിടെ നിന്നാണ് കയറിയത്. ഞങ്ങളുടെ പാർട്ടിയിൽ 7 സ്ത്രീകളടക്കം 20 പേരുണ്ടായിരുന്നു. ടിക്കറ്റുകൾ നേരത്തെ റിസർവ് ചെയ്തിരുന്നുവെങ്കിലും പത്തായങ്ങൾ പോലെയുള്ള കൂറ്റൻ പെട്ടികളും വിവിധ സാധനങ്ങൾ നിറച്ച ഒട്ടേറെ ചാക്കുകളും കയറ്റാൻ വളരെ പാടുപെടേണ്ടി വന്നു. ജനാബ് ഹാജി സാഹിബിന്റെ വിദഗ്ധമായ നേതൃത്വത്തിൽ ആ ജോലികളെല്ലാം നിർവഹിക്കപ്പെട്ടു. പരപ്പനങ്ങാടി, താനൂര്, തിരൂർ, ഒറ്റപ്പാലം, ഒലവക്കോട്, പോത്തനൂർ, ഈറോഡ് മുതലായ എല്ലാ സ്റ്റേഷനുകളിലും ഞങ്ങൾക്ക് ആവേശജനകമായ സ്വീകരണമാണ് ലഭിച്ചത്. പലയിടത്തും തക്ബീർ ധ്വനികൾ മുഴങ്ങി. പോത്തനൂരിലും ഈറോഡിലും നോമ്പു തുറക്കാൻ പാർട്ടികളുണ്ടായിരുന്നു. ഞങ്ങളുടെ സംഘത്തിൽ പലതരക്കാരും പ്രായക്കാരുമായ ആളുകളാണ് ഉണ്ടായിരുന്നത്. വൃദ്ധന്മാരുണ്ട്, വൃദ്ധകളുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്, വഹാബികളുണ്ട്, സുന്നികളുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്. അവരൊക്കെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും യാത്ര ചെയ്യുകയും ജനാബ് ഹാജി സാഹിബിന്റെ ഉരുക്കുമുഷ്ടിയുള്ള നേതൃത്വം സ്വീകരിക്കുകയും ചെയ്തത് വലിയ വിജയം തന്നെയാണ്. 2 April രാവിലെ ഞങ്ങൾ മദ്രാസിയിലെത്തി. ഞങ്ങളെ മദ്രാസിയിലെ മലബാർ മുസ്ലിം സംഘടനകളും വ്യക്തികളും സ്വീകരിച്ചു. ധാരാളം തമിഴ് മുസ്ലിങ്ങളും ഞങ്ങളെ സ്വീകരിക്കാനുണ്ടായിരുന്നു. കൂട്ടത്തിൽ മണിവിളക്ക് പത്രാധിപർ AKA അബ്ദുസ്സമദിന്റെ പേര് പ്രത്യേകം പ്രസ്താവ്യമാണ്. ഞങ്ങളുടെ വരവ് പ്രമാണിച്ച് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് സെൻട്രൽ സ്റ്റേഷൻ മുഖരമായി. മദ്രാസിയിലെ തിരക്കിട്ട പരിപാടികളിൽ പ്രധാനമായത് മലബാർ മുസ്ലിം അസോസിയേഷനും ഹാജി CM കുട്ടിയും ഏർപ്പെടുത്തിയ സൽക്കാരങ്ങളും അഡ്വക്കേറ്റ് സലാമിന്റെ അധ്യക്ഷതയിലും ഹായിദെമില്ലത്തിന്റെ സാന്നിധ്യത്തിലും ചേർന്ന മുസ്ലിം ലീഗ് യോഗവുമായിരുന്നു. മുത്തിയാൽപേട്ട വാർഡിൽ അബ്ദുസ്സമദിന്റെ ഇലക്ഷൻ പ്രമാണിച്ചായിരുന്നു യോഗം. ഞാൻ യോഗത്തിൽ ഒരു ചെറിയ പ്രസംഗം ചെയ്തു. ഈ വാർഡിൽ ജനാബ് സമദ് സാഹിബ് പിന്നീട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്ന സാമാനങ്ങൾക്ക് പുറമേ അടുപ്പുകളും കുറെ ചെമ്പുകളും മദ്രാസിൽ നിന്ന് വാങ്ങിക്കൂട്ടി. മദ്രാസിൽ നിന്ന് 3 April വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ജനതാ വണ്ടിക്ക് ഞങ്ങൾ പുറപ്പെട്ടു. അതേ വണ്ടിയിൽ ഹജ്ജാജികളായ വേറെയും ധാരാളം ദക്ഷിണേന്ത്യൻ മുസ്ലിങ്ങളുണ്ടായിരുന്നു. അവരിൽ ജനാബ് NM അബ്ദുറഹ്മാൻ സാഹിബ്, തിരുനെൽവേലി ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പേര് പ്രത്യേകം പ്രസ്താവ്യമാണ്. അയ്യാമ്പേട്ടിൽ നിന്ന് വന്ന 28 പേരുള്ള ഒരു സംഘത്തിൽ 20 പേരും സ്ത്രീകളായിരുന്നു. ആഴ്ചയിൽ 2 മാത്രമേ ജനതാ വണ്ടി പുറപ്പെടാറുള്ളൂ. അതിൽ 3 മാത്രമേ ഉള്ളൂവെന്നതും ഒരു പ്രത്യേകതയാണ്. ഈ വണ്ടിയിൽ ഉറങ്ങാൻ സൗകര്യമുള്ള മുറികളുണ്ട്. മുൻകൂട്ടി 3 അടച്ച് റിസർവ് ചെയ്താൽ നിങ്ങൾക്ക് നേരെ നിവർന്ന് കിടന്നുറങ്ങാൻ ഒരു സീറ്റ് കിട്ടും. ശരിക്കിരിക്കാൻ പോലും സൗകര്യമില്ലാത്ത ബോംബെ വണ്ടികളിൽ കിടന്നുറങ്ങാൻ സൗകര്യം കിട്ടിയാൽ പിന്നെ എന്തു പേടിക്കാനാണ്. ഞങ്ങൾ ഈ സൗകര്യം നന്നായി ഉപയോഗിച്ചു. ഇതേ വണ്ടിയിൽ വളരെ നീളമുള്ള മുറികളുണ്ട്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇടനാഴിയിൽ കൂടി സഞ്ചരിക്കാമെന്നതാണതിൻ്റെ സവിശേഷത. പലരെയും കാണാനും സംസാരിക്കാനും ഇതുമൂലം സൗകര്യപ്പെടുന്നു. ടിക്കറ്റ് ചെക്കർമാർക്കാണ് വലിയ സൗകര്യം. ഇത്തരമൊരു വണ്ടി കേരളത്തിൽ വന്നാൽ പല സ്നേഹിതന്മാരും കുഴങ്ങിപ്പോകും. ഡൈനിങ് കാറാണ് ജനതയുടെ മറ്റൊരു പ്രത്യേകത. അതിൽ കയറിയിരുന്നാൽ ചോറും ചായയും ഉപ്പുമാവും സോഡയുമെല്ലാം അടിക്കാം. മാംസഭക്ഷണങ്ങളില്ലത്രേ. രാത്രി 9 ശേഷം ഡൈനിങ് കാറിൽ നിന്നും കിട്ടുന്നില്ല ഒന്നും. അതെന്തു നിയമമാണ്? അത്താഴച്ചോറിന്, നോമ്പിന് അർദ്ധരാത്രിക്ക് ശേഷമുള്ള ഊൺ, ബിരിയാണി കിട്ടുപയോഗിക്കേണ്ടി വന്ന ഗതികേട് ഈ നിയമം മൂലം എനിക്കുണ്ടായി. എല്ലാ സ്റ്റേഷനുകളിലും ഞങ്ങൾക്ക് സദ്യയും പുതുച്ചോറും ലഭിച്ചതിനാൽ എനിക്ക് ഈ ഡൈനിങ് കാറിനെക്കൊണ്ട് വലിയ ആവശ്യമുണ്ടായില്ല. പക്ഷെ യാത്രക്കാർക്ക് അത് വളരെ സൗകര്യമാണെന്ന് പറയാതെ തരമില്ല. വണ്ടി ബോംബെക്ക് പുറപ്പെട്ടു. മദ്രാശി റെയിൽവേ സ്റ്റേഷനിൽ ഗംഭീരമായ യാത്രയപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. മദ്രാശിയിലെ സുഹൃത്തുക്കളും മുസ്ലിം ലീഗ് അനുഭാവികളും സ്റ്റേഷനിൽ തടിച്ചുകൂടി. അവർ എന്നെ ഹടാദാലിംഗനം ചെയ്യുകയും ഹസ്തദാനം ചെയ്യുകയും ചെയ്തു. എന്റെ ബന്ധുക്കളോ സ്നേഹിതന്മാരോ അല്ലാത്ത പല യുവാക്കളും സമുദായ പ്രവർത്തനത്തിന്റെ ബന്ധം കൊണ്ട് മാത്രം തങ്ങളുടെ നനഞ്ഞ കണ്ണുകളോടെ എന്നെ അണച്ചുപൂട്ടിയപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. യാത്രയയക്കാൻ വന്നവരിൽ എന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ ജനാബ് എം ആലിക്കുഞ്ഞി സാഹിബ് ഉണ്ടായിരുന്നു. എലത്തൂർ ജുമാഅത്തു പള്ളി പുനരുദ്ധാരണ പിരിവ് സംബന്ധിച്ചായിരുന്നു അദ്ദേഹം മദ്രാസിൽ വന്നത്. വഴിനീളെ എല്ലാ സ്റ്റേഷനുകളിലും ഞങ്ങൾക്ക് ഗംഭീരമായ സ്വീകരണം ലഭിച്ചു. മലബാർ മുസ്ലീങ്ങളാണ് സ്വീകരണങ്ങൾ നൽകിയത്. നാടും വീടും വിട്ട് തമിഴ്നാട്ടിലും ആന്ധ്രയിലും വന്നുകൂടിയ തൊഴിലാളികളായിരുന്നു അവരിൽ ഭൂരിപക്ഷവും. അവരുടെ സമുദായ സ്നേഹവും ഉണർവും എനിക്ക് ആവേശവും ഉത്സാഹവും നൽകി. ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനായ എന്റെ സാന്നിധ്യം മാത്രമായിരുന്നില്ല ഈ സ്വീകരണങ്ങൾക്ക് പ്രചോദനം നൽകിയത്. എന്റെ ബാച്ചിലുള്ളവരിൽ ഭൂരിപക്ഷവും തിരൂരങ്ങാടിക്കാരായിരുന്നു. അവരുടെ നാട്ടുകാരായ ബിസ്ക്കറ്റ് കമ്പനിക്കാരും ചെറുകച്ചവടക്കാരും ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും എല്ലാ മൂലയിലുമുണ്ട്. തിരൂരങ്ങാടിക്കാർക്ക് ബിസ്ക്കറ്റ് കമ്പനിയില്ലാത്ത ഒരു രാജ്യം പറഞ്ഞു തരാമോ എന്ന് ഞാൻ എന്റെ സ്നേഹിതന്മാർ മിസ്റ്റർ സി എച്ച് ഇബ്രാഹിമിനോട് തമാശയായി ചോദിച്ചുപോയി. റണീഗുണ്ടയിലെ ഒരു സുഹൃത്ത് തന്നെ ഏൽപ്പിച്ച ബിരിയാണിക്കെട്ടുകൾ തിന്നുതീർക്കാൻ കഴിയാതെ അയ്യാമ്പേട്ടിൽ നിന്നു വന്ന സംഘക്കാർക്ക് ദാനം ചെയ്യുകയാണുണ്ടായത്. കടപ്പയിൽ വളരെ കുറച്ചു മലബാർ മുസ്ലിങ്ങളെ ഉള്ളൂ. പക്ഷെ വിവരം മണത്തറിഞ്ഞ് അവരുമെത്തി. ഗുണ്ടക്കല്ലായിരുന്നു ഏറ്റവും വലിയ സ്വീകരണം. പാതിര രണ്ടു മണിവരെ ഉറക്കമിളച്ചിരുന്ന് കാത്തുകിടന്ന ആ സ്നേഹിതന്മാർ രണ്ടു മണിക്ക് അത്താഴച്ചോറിന്റെ പ്ലേറ്റുകൾ നിരത്തി. അസസ്യ ഭോജനശാലയുടെ ഉടമസ്ഥൻ ജനാബ് സി എച്ച് ഖാദർ സാഹിബാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഹാരാർപ്പണവും ഫോട്ടോയെടുക്കലും നടന്നു. ജനാബ് എം കെ ഹാജി സാഹിബ് ബല്ലാരിക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറഞ്ഞു. വിവരമറിയിക്കാതിരുന്നതുകൊണ്ടാണ് ബല്ലാരി സുഹൃത്തുക്കൾ ആ പാതിരാവിൽ വന്നു ചേരാഞ്ഞത്. ഏപ്രിൽ 4-ാം തീയതി രാത്രി ജനത ഞങ്ങളെ വിക്ടോറിയ ടെർമിനലിൽ കൊണ്ടുവന്നിറക്കി. അവിടെ കേരള മുസ്ലിം ജമാഅത്ത്, ഖുദ്ദാമുൽ ഇസ്ലാം ജമാഅത്ത്, മുസ്ലിം യുവജന സംഘം, മുസ്ലിം ലീഗ് റിലീഫ് കമ്മിറ്റി തുടങ്ങിയ ഒട്ടേറെ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരും അല്ലാത്തവരുമായ പരശതം മലബാർ മുസ്ലിങ്ങൾ ഖുദ്ദാമിന്റെ കർമ്മകുശലനായ സെക്രട്ടറി ജനാബ് ഉത്തൻകോയ ഹാജിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെ സ്വീകരിക്കാൻ സന്നദ്ധരായി നിന്നിരുന്നു. ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും സിന്ദാബാദ് വിളികൾ മുഴങ്ങി. അവിടെട്ട മാലകൾ കഴുത്തിലേറ്റി സാമാനങ്ങളിറക്കി കയറ്റിയിരുന്ന ജോലിയിൽ വ്യാപൃതനായി ജനാബ് ഹാജി സാഹിബ്. ഒരടിയന്തരപ്പുരയിലെ കാരണവരുടെ ബേജാറുണ്ട് ആ മുഖത്ത്. ബേജാറാകാതെ പറ്റുമോ? എത്ര സാധനങ്ങൾ, എത്ര പണം, ഇതൊക്കെ താമസസ്ഥലത്തെത്തിക്കേണ്ട ചുമതലയില്ലേ? സംഘത്തിലുള്ളവരെല്ലാം പരിചയമില്ലാത്തവരാണ്. ആ ജോലിയെല്ലാം നിമിഷനേരം കൊണ്ട് നിർവഹിക്കപ്പെട്ടു. മുസ്ലിം ലീഗ് അനുഭാവികളായ ബോംബെ സുഹൃത്തുക്കളുമായി സ്വല്പനേരം സംസാരിച്ചതിനുശേഷം ഞങ്ങൾ വിടി സ്റ്റേഷൻ വിട്ടു. സ്റ്റേഷൻ വിട്ട് പുറത്തുപോകുമ്പോൾ ഒരു ചെറിയ സംഭവമുണ്ടായി. ടാക്സിയിൽ കയറിയ സ്ത്രീകളൊരാളുടെ കൈമുട്ട് കാർ പെട്ടെന്ന് ബ്രേക്കിട്ടപ്പോൾ ഡോറിന്റെ കുളത്തിന്മേൽ തട്ടി. കാറ് തുറന്ന് അവർ പുറത്തേക്ക് വീണുപോയി. ഈ തുറക്കലും വീഴ്ചയും യാതൊരു പരുക്കുമില്ലാതെ രക്ഷപ്പെടലും എല്ലാം അത്ഭുതാവഹമായിരുന്നു. ഞങ്ങൾ നേരെ ലഗൻസറയിലേക്കാണ് പോയത്. മേമൻവാടിയ റോഡിൽ ഞങ്ങൾക്ക് വേണ്ടി ജനാബ് ബാഫക്കി തങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യിച്ച താമസ സ്ഥലമാണത്. ആയിരക്കണക്കിന് ആളുകൾ അടിഞ്ഞുകൂടുന്ന മുസാഫർഖാനയിലെ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് അകന്നു താമസമാക്കാനാണ് ഇത് ബുക്ക് ചെയ്തു തന്നത്. മേമൻകാർ കല്യാണത്തിന് ഉപയോഗിക്കുന്നതും വാടകയ്ക്ക് നൽകുന്നതുമായ ഒരു എടുപ്പാണിത്. 10-30 പേർക്ക് സുഖമായി താമസിക്കാം. വാടക താരതമ്യേന കുറവാണ്. സ്ത്രീകൾക്ക് പ്രത്യേക മുറിയുള്ളതിനാൽ മുസാഫർഖാനയിലെ പോലെ മുണ്ടു തൂക്കിയിട്ട് മറക്കേണ്ടതില്ല. കക്കൂസും കുളിമുറിയുമുണ്ട്. പാചക സൗകര്യങ്ങളുണ്ട്. മിനാര മസ്ജിദടക്കമുള്ള പള്ളികൾ സമീപത്തായി സ്ഥിതി ചെയ്യുന്നു. ഒരു മുസ്ലിം പ്രദേശവുമാണത്. ഈ സൗകര്യങ്ങളൊക്കെ ലഭിച്ചെങ്കിലും ഒരു കൊച്ചു ലോകമായ മുസാഫർഖാനയിലെ വിലയേറിയ അനുഭവപാഠങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ലഗൻസറ ഒരു നീണ്ട ഹാളാണ്. സാമാനങ്ങൾ ഒരറ്റത്തടുക്കിയ ശേഷം നമസ്കാരവും കുളിയും കഴിച്ച് ഞങ്ങൾ തലങ്ങനെയും വിലങ്ങനെയും ബെഡുകൾ നിവർത്തിയിട്ട് സമത്വസുന്ദരമായ ഒരു ഉറക്കം ആരംഭിച്ചു. സഹശയനക്കാരുടെ കൂർക്കം വലി കൊണ്ട് ഒരു സുഖസുഷുപ്തി സാധ്യമായില്ലെങ്കിലും രാത്രി ശിവരാത്രിയായി കഴിച്ചുകൂട്ടേണ്ടി വന്നില്ല എന്നത് ഒരു സമാധാനമാണ്. പന്ത്രണ്ടാം തീയതി പുറപ്പെടുന്ന സഊദിനെയും കാത്ത് ഞങ്ങൾ നാലാം തീയതി തന്നെ ബോംബെയിൽ എത്തിയിരിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പ് ഞാൻ എൻ്റെ ഒരു അമ്മോഷൻ ഹോസ്പിറ്റലായ സമയത്ത് കോഴിക്കോട് ജില്ലയിലെ ഒരു ഹോസ്പിറ്റലിൽ അവിടെ ഐ സിയുലായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ടുണ്ട്, ചോദിച്ചു ബ്ലഡ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് അവിടെ വെറുതെ നിൽക്കുകയാണ്, അപ്പോൾ നമ്മളെ സമയത്തുള്ളൊരു നന്മയും കൂടിയാണ് ഒരാളെ സഹായിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ എന്നോട് പറഞ്ഞു, പക്ഷേ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യണം, നിങ്ങൾ ലാബിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ലാബിലേക്ക് പോയപ്പോൾ ലാബെന്ന് അവർ പറഞ്ഞു, നിങ്ങൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റിന് മുമ്പ് ആദ്യം ഞങ്ങൾക്ക് കാണേണ്ടത് നിങ്ങളെ കൈ നരമ്പാണ്, ബ്ലഡ് എടുക്കാനുള്ള കൈ നരമ്പ് ഒന്ന് കാണണം. അപ്പോൾ ഞാൻ കൈ കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ പേഷ്യൻ്റ് അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന ഒരു രോഗമാണ്. രക്തത്തിലുണ്ടാകുന്ന ഒരു മജ്ജ പ്രവർത്തിക്കാത്തൊരവസ്ഥയാണ് ഈ പേഷ്യൻ്റ്. ചെറുപ്പക്കാരനാണ്, 10-30 വയസ്സിൻ്റെ ആ ഒരു വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. ഖത്തറിൽ ജോലി ചെയ്തിരുന്ന, പെട്ടെന്ന് ഒരു പ്രാഥമിക അസുഖം തുടങ്ങി പിന്നെ ഈ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയതാണ്. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ ലാബിൽ നിന്ന് അവരെൻ്റെ രണ്ട് കൈയും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സിസ്റ്റം എന്ന് വെച്ചാൽ, ഒരു കയ്യിൽ നിന്ന് രക്തം എടുക്കുമ്പോഴും മറ്റേ കയ്യിലൂടെ രക്തം തിരിച്ചു കയറ്റാണ്, അവർക്ക് ആവശ്യമുള്ള പ്ലേറ്റ്സ് എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രക്തം മാറ്റാനുള്ള സമയം 4 മണിക്കൂർ വരെ വേണ്ടി വരും, നമ്മൾ അവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ വല്ലാതെ ഷോക്കായി. പിന്നെ എൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളിന്ന് രക്തം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഈ സഹോദരൻ പറയാണ്, ഇന്നേക്ക് ഞാൻ നിങ്ങളടക്കം ഒരുപാട് ആൾക്കാരെ ഞാൻ എന്ത് ചെയ്തു ഇവിടെ കൊണ്ടുവന്നു, പക്ഷേ ആർക്കും സ്വീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്, അതിനാണെങ്കിൽ ബ്ലഡ് ആവശ്യമാണ്. പിന്നെ ഇറ്റലിയിൽ നിന്നോട്ട് മജ്ജ കൊടുന്ന് മാറ്റിവെക്കുന്ന ഒരു ഇതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ ഈ ചെറുപ്പക്കാരന് ജീവിക്കാൻ ആവശ്യമായ ബ്ലഡ് 2-3 ദിവസം കൂടുമ്പോൾ ഈ രൂപത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു സംവിധാനമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിത് അറിയാതെ നമ്മുടെ ശരീരത്തിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം നമ്മൾ അറിയുന്ന പോലുമില്ല. നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, നമ്മളിപ്പോൾ ഇന്ന് രാവിലെ അൽഹംദുലില്ലാ നമ്മൾ എണീറ്റു, ടോയ്ലറ്റിൽ പോയി, പല്ല് തേച്ചു, ഉതു എടുത്തു, നിസ്കരിച്ചു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമ്മൾ ഇതിന് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രയാസം നമുക്ക് തോന്നിയോ? രക്തം ഓടുന്നത് ഒരു അനുഭവപ്പെട്ടോ? ഹൃദയം ഇടിക്കുന്ന അനുഭവപ്പെട്ടോ? ഇല്ല. അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ട, ചിലപ്പോൾ അടച്ചു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ആ പേഷ്യൻ്റ് പിന്നെ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടുട്ടോ. അതിൻ്റെ എന്നോട് സംസാരിച്ചതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഭയങ്കര സങ്കടമായിപ്പോയി. ആ ചെറുപ്പക്കാരൻ 4 സഹോദരന്മാരുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ കൂടുതൽ സംസാരിച്ചപ്പോൾ ഏകദേശം 1.5 മാസത്തോളം അവർ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു വീടെടുത്ത് താമസിക്കുകയാണ്. ഏകദേശം 35 ലക്ഷത്തോളം ആ ഒരു 4 മാസത്തിനിടയിൽ അവർ ഇദ്ദേഹത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നാണ്. ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ശരീരത്തിനകത്ത് ഓടുന്ന രക്തത്തിന് അതിൻ്റെതായ ആ മജ്ജയിലും ഇതിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ, ആ രക്തത്തിലുണ്ടാകേണ്ട രക്താണുക്കൾ, പ്ലേറ്റ്സ്, ഇതിനൊക്കെ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്ന സമ്പത്തൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമുക്ക് റബ്ബ് നൽകിയ നിയമത്ത് എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇന്ന് പല ആളുകളും ദൈവനിഷേധം നടത്തുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ, അല്ലേ? ഈ അടുത്തൊരാൾ സംസാരിക്കുന്നത് കേട്ടു, റബ്ബ് എന്ത് കാരുണ്യമാണ് നൽകിയിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. അയാൾ സംസാരിക്കുന്നത് തന്നെ റബ്ബിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ്, അല്ലേ? നമുക്ക് സംസാരിക്കുന്ന നാവ് വേണം, നമുക്ക് സംസാരിക്കണമെങ്കിൽ ശബ്ദം വേണം, എന്തൊക്കെ സംഗീതം, നമ്മൾ ബ്രെയിന് മുതൽ എല്ലാ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ നമുക്ക് സംസാരിക്കാൻ, അല്ലേ? അപ്പം നമ്മൾ ഈ ഞാൻ പറഞ്ഞത് ഈ ഹോസ്പിറ്റലിൽ ഒരു അനുഭവം, ഇത് നമ്മൾ കണ്ടൊരു അനുഭവമാണ്. ഇതല്ലാതെ എത്രയോ രോഗികൾ ഇന്നും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഹോസ്പിറ്റലുണ്ട്. അള്ളാഹു അത്തരത്തിലുള്ള രോഗികൾക്ക് പ്രയാസം മാറ്റിക്കൊടുക്കട്ടെ, അവരുടെ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ, അങ്ങനെയുള്ള എല്ലാവിധ അസുഖങ്ങളും അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇത് വലിയൊരു നിയമത്താണ്. നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അതൊക്കെ വലിയ നിയമത്താണെന്ന് തിരിച്ചറിഞ്ഞ് റബ്ബിനെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കണം, ആത്മാർത്ഥമായി സ്തുതിക്കാൻ സാധിക്കണം. അപ്പം നമ്മളീ പറയുന്ന നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് നമ്മൾ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാൻ, നമ്മൾക്ക് ചെറിയ ആയുസ്സാണ്, ഈ ആയുസ്സിനിടയിൽ ധാരാളം നന്മകൾ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. അള്ളാഹു അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
4: തീർച്ചയായിട്ടും ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥന ഞാൻ ചെറുപ്പത്തിൽ താജുദ്ദീൻ സലാഹിയുടെ ഒരു പ്രസംഗത്തിൽ പുറത്ത് വിദേശത്ത് ഏതോ കുട്ടികൾക്കുള്ള പ്രോഗ്രാം നടത്തിയൊരു സ്പീച്ചിലാണ് ഞാൻ ആ പ്രാർത്ഥന ആദ്യമായിട്ട് കേൾക്കുന്നതും പഠിക്കുന്നതല്ല. അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ അബ്തല കബി വഫള്ളലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ലീല എന്ന പ്രാർത്ഥന
3: നല്ലൊരു പ്രാർത്ഥന.
4: അതെ, എന്നെ ഇതിൽ നിന്നെല്ലാം മോചിപ്പിച്ചല്ലോ റബ്ബെ, ഇതിൽ നിന്നെല്ലാം എന്നെ മുക്തനാക്കി ഇത്തരം പരീക്ഷണങ്ങളൊന്നും എനിക്ക് നൽകിയില്ല, അൽഹംദുലില്ലാഹ് റബ്ബിന് സ്തുതി എന്ന പ്രാർത്ഥന.
3: ആ പ്രാർത്ഥന ചൊല്ലിയാൽ അയാൾക്ക് ആ പരീക്ഷണം അതാവും നൽകൂല എന്നുള്ളതാണ്.
4: അതെ, ഏതൊരു പരീക്ഷണ തൊട്ടാണോ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് ആ പരീക്ഷണം റബ്ബ് അവന് നൽകില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ച് കടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മളിത് കാണുമ്പോൾ ഈ പ്രാർത്ഥന അടക്കം നമ്മുടെ മനസ്സിൽ വരണം, റബ്ബിനെ ശുക്ർ ചെയ്യണം. ശുക്ർ എത്ര ശുക്ർ ചെയ്താലും പണ്ഡിതന്മാർ പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു അൽഹംദുലില്ല ചൊല്ലിയതിനടുത്തൊരു അൽഹംദുലില്ലാന്റെ ആവശ്യമുണ്ട് എന്നുള്ളത്. ഒരു ഹംദിന് മറ്റൊരു ഹംദ് ആവശ്യക്കാരനെയാണ്. അപ്പോൾ അത്രയും ഹംദ് അൽഹംദുലില്ല പറയാൻ അർഹതപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ ഏതൊരു സമയം റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് റബ്ബിനെ വഴങ്ങിക്കൊണ്ട് റബ്ബിനെ മറന്നുകൊണ്ടുള്ള ജീവിതം മുന്നോട്ട് വെക്കാതെ ജീവിക്കണം എന്ന് കൂടി
3: കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ പ്രഭാത പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന കൂടി നമ്മുടെ ആഫിയത്തിന് ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഅി എന്ന് പറയുന്ന മൂന്ന് പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ചോദിക്കാൻ റസൂൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്. അപ്പം അതും ശ്രോതാക്കൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, പ്രാർത്ഥനയിൽ എല്ലാ സമയത്തും ആഫിയത്തിന് ചോദിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി, പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകളിൽ ഇന്ന് തോൾവേദന. കൈകൾക്ക് വീണ്ടും സ്വാതന്ത്ര്യം. ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ ജസീൽ കെ നമുക്കൊപ്പം ചേരുന്നു.
5: പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്നൊരു സംഗതിയാണ് ഈ ഷോൾഡറിലെ വേദന, തോളിലെ വേദന. ചില പ്രമേഹ രോഗികളിൽ പ്രത്യേകിച്ച് കാണും, എല്ലാത്തവരിലും കാണാം, പക്ഷേ ഇത് പ്രമേഹ രോഗികളിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരം ആളുകൾ ശ്രദ്ധിക്കണം. അത് കണ്ടു തുടങ്ങിയാൽ തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ഡോക്ടറെ കാണിക്കാം. വേദനയുമായി ബന്ധപ്പെട്ടുള്ള ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റെ എക്സസൈസുകളും മറ്റുമൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് വിട്ടുള്ള എക്സസൈസും മറ്റുമൊക്കെ മനസ്സിലാക്കി അത് കൃത്യമായി ചെയ്തു പോവുക. ചൂട് പിടിക്കുക, അതുപോലെ ഓയിൻമെൻറ്റുകൾ പറ്റിയിട്ട് ചൂട് പിടിക്കുകയൊക്കെ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ എക്സസൈസ് കൃത്യമായി ചെയ്തു പോവുകയാണെങ്കിൽ അത് വഷളാവാതെ നിൽക്കും. പലപ്പോഴും ആ പ്രശ്നം കൂടിയിട്ട് ഈ തോളിൻ്റെ അവിടെ നിന്ന് നമുക്ക് കൈ പൊന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, രാത്രിയിൽ ശക്തമായ വേദന ഉണ്ടാകുന്ന അവസ്ഥയിലേക്കൊക്കെ ആളുകൾ എത്തിപ്പെടാറുണ്ട്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ചികിത്സിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചക്ഷൻ അടിച്ചിട്ടോ മറ്റുമൊക്കെ ചികിത്സിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ്
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. തോൾ വേദന, കൈകൾക്ക് വീണ്ടും സ്വാതന്ത്ര്യം, വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയത് ഡോക്ടർ ജസീൽ കെ.
2: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം, ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

യാത്ര നിർബന്ധമാക്കുക. 4 AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകൾക്കായി ഫ്യൂച്ചർ റെഡിനെസ് തിങ്ക് ടാങ്ക് രൂപീകരിക്കുക. 5, മൂല്യനിർണയം, ചോദ്യപേപ്പർ നിർമ്മാണം, പരീക്ഷാ മേൽനോട്ടം എന്നിവയിൽ AI ഉപയോഗിക്കുക. കേൾക്കുമ്പോൾ ഇത് വളരെ പ്രതീക്ഷാനിർഭരമാണ്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മാനിഫെസ്റ്റോയിൽ AIയെക്കുറിച്ച് ഇങ്ങനെ വിശദമായി പറയുന്നത് സ്വാഗതാർഹവുമാണ്. പക്ഷേ ചോദ്യം ലക്ഷ്യബോധമുണ്ടോ എന്നല്ല, നടപ്പിലാക്കൽ ഉണ്ടാകുമോ എന്നതാണ്. മാനിഫെസ്റ്റോയിലെ ആകർഷകമായ കാര്യങ്ങൾ: 1, സ്റ്റെം ഇതര വേർതിരിവ് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനമാണ്. AI വിദ്യാഭ്യാസമെന്ന് കേൾക്കുമ്പോൾ പലരും കരുതുന്നത് എല്ലാവരും പൈത്തൺ പഠിക്കണം, ന്യൂറൽ നെറ്റ്വർക്ക് പഠിക്കണം, കോഡിംഗ് പഠിക്കണം എന്നാണ്. അത് തെറ്റായ ധാരണയാണ്. ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് AI പഠിക്കേണ്ടത് റഫറൻസ് പരിശോധനയ്ക്കും ഗവേഷണ സമഗ്രതയ്ക്കും വേണ്ടിയാണ്. ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിക്ക് AI പഠിക്കേണ്ടത് അക്കൗണ്ടിംഗ്, ഓഡിറ്റിംഗ്, സാമ്പത്തിക വിശകലനം എന്നിവ എങ്ങനെ മാറുന്നു എന്ന് മനസ്സിലാക്കാനാണ്. ഒരു ജേർണലിസം വിദ്യാർത്ഥിക്ക് AI പഠിക്കേണ്ടത് തെറ്റായ വിവരങ്ങൾ, വ്യാജ ഉള്ളടക്കങ്ങൾ, വസ്തുതാ പരിശോധന എന്നിവയെ നേരിടാനാണ്. ഒരു സാഹിത്യ വിദ്യാർത്ഥിക്ക് AI പഠിക്കേണ്ടത് എഴുത്ത്, സർഗാത്മകത, ധാർമ്മികത എന്നിവയുടെ പുതിയ ചോദ്യങ്ങൾ മനസ്സിലാക്കാനാണ്. എല്ലാവർക്കും ഒരേ AI സിലബസ് കൊടുത്താൽ അത് പരാജയപ്പെടും. അതുകൊണ്ട് സ്റ്റെം ഇതര വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത ഘടകങ്ങൾ വേണം എന്ന ആശയം വളരെ ശരിയാണ്. 2, AI സാക്ഷരത നിർബന്ധമാക്കുന്നത് ശരിയായ ദിശയാണ് എന്ന കാര്യമാണ്. 2005 കമ്പ്യൂട്ടർ സാക്ഷരത എത്ര പ്രധാനമായിരുന്നോ, 2026 AI സാക്ഷരത അത്ര തന്നെ പ്രധാനമാണ്. AI ഒരു ഐച്ഛിക വിഷയമായി മാത്രം നിൽക്കാൻ പാടില്ല. കാരണം AI ഇനി കമ്പ്യൂട്ടർ സയൻസ് വകുപ്പിന്റെ മാത്രം വിഷയമല്ല, അത് നിയമം, വൈദ്യശാസ്ത്രം, വിദ്യാഭ്യാസം, ബിസിനസ്, മാധ്യമങ്ങൾ, ഭരണം തുടങ്ങി എല്ലാ മേഖലകളിലും കടന്നുകഴിഞ്ഞു. ഇത് കോളേജ് വിദ്യാർത്ഥികളിലേക്ക് മാത്രമല്ല, സ്കൂൾ വിദ്യാർത്ഥികളിലേക്കും കൊണ്ടുവരേണ്ടതുണ്ട്. 3, AIയെ പരീക്ഷാ സംവിധാനത്തിൽ ഉപയോഗിക്കാമെന്ന ആശയം ഗൗരവമായി പരിഗണിക്കേണ്ടതാണ്. കേരളത്തിലെ പല സർവകലാശാലാ പരീക്ഷാ സംവിധാനങ്ങളും ഇന്ന് വലിയ പ്രശ്നങ്ങൾ നേരിടുന്നു. ഫലപ്രഖ്യാപനത്തിലെ താമസം, മാനുവൽ മൂല്യനിർണയത്തിലെ അസ്ഥിരത, ചോദ്യപേപ്പർ പ്രശ്നങ്ങൾ, ഭരണപരമായ കാര്യക്ഷമതയില്ലായ്മ പോലുള്ളവ ശരിയായി ഉപയോഗിച്ചാൽ AI സഹായത്തോടെയുള്ള സംവിധാനങ്ങൾ ഇതിൽ ചില പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പക്ഷേ ഇനിയാണ് ജാഗ്രത വേണ്ടത്. AI എന്ന വാക്ക് ചേർത്താൽ മാത്രം സംവിധാനം മെച്ചപ്പെടില്ല. പലപ്പോഴും പഴയ പ്രശ്നങ്ങൾക്ക് മുകളിൽ പുതിയ സാങ്കേതികവിദ്യ ഒട്ടിച്ചാൽ പ്രശ്നം കൂടുതൽ വഷളായേക്കാം. ഈ വാഗ്ദാനങ്ങളുടെ പ്രായോഗികതയെ സംബന്ധിച്ച് ചില കടുത്ത ചോദ്യങ്ങൾ കൂടി ഉന്നയിക്കട്ടെ. 600+ കോളേജുകൾക്കുള്ള AI അധ്യാപകർ എവിടെ നിന്നാണ് വരുന്നത്? കേരളത്തിൽ 100+ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്. ഓരോ കോളേജിലും AI വകുപ്പ് തുടങ്ങണമെങ്കിൽ യോഗ്യതയുള്ള 3-4 അധ്യാപകരെങ്കിലും വേണം. അങ്ങനെ നോക്കുമ്പോൾ 1000+ AI യോഗ്യതാ അധ്യാപകർ വേണം. ഇത് വലിയ പ്രശ്നമാണ്. ഇന്ത്യയിൽ തന്നെ AI ML മേഖലയിൽ ഗൗരവമുള്ള PhD ഔട്ട്പുട്ട് പരിമിതമാണ്. IITകൾ, IISC, മുൻനിര സ്വകാര്യ സർവകലാശാലകൾ, സാങ്കേതിക കമ്പനികൾ, ഇവയൊക്കെ ഈ പ്രതിഭകളെ ഇതിനകം തന്നെ ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പോൾ കേരളത്തിലെ എല്ലാ കോളേജുകളിലേക്കും AI പ്രൊഫസർമാരെ എങ്ങനെ കണ്ടെത്തും? കെട്ടിടം പണിയാം, ബോർഡ് വയ്ക്കാം, വകുപ്പ് ഉദ്ഘാടനം ചെയ്യാം. പക്ഷേ AI അധ്യാപകരെ 6 കൊണ്ട് നിർമ്മിക്കാൻ കഴിയില്ല. ഇതാണ് ഈ വാഗ്ദാനത്തിലെ ഏറ്റവും വലിയ തടസ്സം. AI വകുപ്പ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇതിൽ വ്യക്തത വേണം. AI വകുപ്പ് എന്നത് 3 രീതിയിൽ അർത്ഥമാക്കാം. വിദ്യാർത്ഥികളെ AI ടൂളുകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന കേന്ദ്രം, AI ML എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന അക്കാദമിക് വകുപ്പ്, യഥാർത്ഥ

0: AI ഗവേഷണം നടത്തുന്ന ഗവേഷണ വകുപ്പ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ആദ്യത്തെ മാതൃകയാണ് ഏറ്റവും പ്രായോഗികം, അതായത് AI ടൂൾ സാക്ഷരത. AI ധാർമ്മികത മേഖലയുമായി ബന്ധപ്പെട്ട AI പ്രയോഗങ്ങൾ, പ്രൊജക്റ്റ് അധിഷ്ഠിത പഠനം. പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും മാതൃക എല്ലാ കോളേജുകളിലും നടപ്പാക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അതിന് കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, ഉയർന്ന ഗുണനിലവാരമുള്ള അധ്യാപകർ, ഗവേഷണ ആവാസ വ്യവസ്ഥ, വ്യവസായ ബന്ധങ്ങൾ എന്നിവ വേണം. നിർവചനം വ്യക്തമാക്കാതെ മുന്നോട്ടു പോയാൽ എന്ത് സംഭവിക്കും? 600 കോളേജുകളിൽ AI ഒരവലോകനം എന്ന പേരിൽ പഴയ പാഠപുസ്തക വിവരങ്ങൾ പഠിപ്പിക്കുന്ന വകുപ്പുകളുണ്ടാകും. മാനിഫെസ്റ്റോ വാഗ്ദാനം സാങ്കേതികമായി നടപ്പിലാക്കപ്പെടും, പക്ഷേ യഥാർത്ഥ പഠനസ്വാധീനം വളരെ കുറവായിരിക്കും. കെയർ എന്ന പുതിയ സംവിധാനം സ്ഥാപനം വേണമോ? KAIR എന്ന പുതിയ സ്ഥാപനം വേണമോ? നിലവിലുള്ള സ്ഥാപനങ്ങളെ ശക്തമാക്കണോ? കേരള AI റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആശയം കേൾക്കുമ്പോൾ നല്ലതാണ്. പക്ഷേ കേരളത്തിൽ ഇതിനകം തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, IITMK, സിഡാക്ക്, തിരുവനന്തപുരം, കുസാറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ പുതിയൊരു സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് ചോദിക്കേണ്ടത്, കെയർ എന്ത് പ്രശ്നമാണ് പരിഹരിക്കുന്നത്? ഇത് നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് പൂരകമോ അതോ അവയോട് മത്സരിക്കുമോ? ഇതിന് വ്യക്തമായ അധികാരമുണ്ടാകുമോ? ബജറ്റ് എവിടെ നിന്ന് വരും? അധ്യാപകർ ഗവേഷകർ എവിടെ നിന്ന് വരും? എന്റെ അഭിപ്രായത്തിൽ കെയറിനെ ഒരു ഒറ്റപ്പെട്ട സ്ഥാപനമായി തുടങ്ങുന്നതിന് പകരം കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആവാസ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ കുസാറ്റിൻ്റെ ഈ ഗവേഷണ വിഭാഗമായി രൂപപ്പെടുത്തുന്നതാണ് കൂടുതൽ പ്രായോഗികം. നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അധ്യാപക ശൃംഖല, ഭരണപരമായ പിന്തുണ എന്നിവ ഉപയോഗിക്കാം. ആവർത്തനം കുറയും, നടപ്പിലാക്കൽ വേഗത്തിലാകും. കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വിടവ്. AI പഠനം പവർപോയിന്റ് പ്രസന്റേഷൻ കൊണ്ട് മാത്രം നടക്കില്ല. ഗൗരവമായ AI വിദ്യാഭ്യാസത്തിന് GPU ആക്സസ്, ക്ലൗഡ് ക്രെഡിറ്റുകൾ, അതിവേഗ ഇന്റർനെറ്റ്, ഡിജിറ്റൽ ലാബുകൾ, ഡാറ്റാ സൈറ്റുകൾ, പ്രൊജക്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ വേണം. നമ്മുടെ പല സർക്കാർ കോളേജുകളിലും അടിസ്ഥാന വൈഫൈ പോലും സ്ഥിരമായി ഇല്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ എല്ലാ കോളേജുകളിലും AI വകുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് അടിസ്ഥാന ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഡിറ്റ് നടത്തണം. AI നയത്തിന് മുമ്പ് ഇന്റർനെറ്റ് നയം വേണം. AI ലാബിന് മുമ്പ് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ലാബ് വേണം. AI മൂല്യനിർണയത്തിന് മുമ്പ് ഡിജിറ്റൽ പരീക്ഷാ വർക്ക് ഫ്ലോ വേണം. എങ്ങനെ പ്രായോഗികമാക്കാം? ചില നിർദ്ദേശങ്ങൾ പറയാം. 600 AI വകുപ്പുകൾ വേണ്ട, 10 മുതൽ 15 വരെ AI ഹബ്ബുകൾ മതി. എല്ലാ കോളേജുകളിലും AI വകുപ്പ് തുടങ്ങാൻ ശ്രമിക്കുന്നതിന് പകരം കേരളത്തിൽ 10-15 പ്രാദേശിക AI ഹബ്ബുകൾ തുടങ്ങണം. ഓരോ ജില്ലയിലും ഒരു ഹബ്ബ്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ അധിക ഹബ്ബുകൾ. ഈ ഹബ്ബുകളിൽ പൂർണ്ണ ഇൻഫ്രാസ്ട്രക്ചർ വേണം. നല്ല അധ്യാപകർ, GPU, ക്ലൗഡ് ആക്സസ്, വ്യവസായ പങ്കാളിത്തം, പ്രൊജക്ട് ലാബുകൾ, ഗവേഷണ പിന്തുണ. മറ്റുള്ള കോളേജുകളെ സ്പോക്കുകളായി ബന്ധിപ്പിക്കാം. അതായത് ജില്ലാ ഹബ്ബിൽ നിന്ന് ഹൈബ്രിഡ് ഓൺലൈൻ AI കോഴ്സുകൾ നൽകാം. പ്രാദേശിക അധ്യാപകർക്ക് ഫെസിലിറ്റേറ്ററായി നിയമിക്കാം. ഇത് ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയാണ്. എല്ലായിടത്തും ശരിയായി പോകുന്നതിനേക്കാൾ കുറച്ച് സ്ഥലങ്ങളിൽ മികവ് സൃഷ്ടിച്ച് അത് ഡിജിറ്റലായി വ്യാപിപ്പിക്കുക എന്നതാണ് ശരിയായ പോംവഴി. AI സാക്ഷരത വ്യവസായ മേഖലയുമായി ചേർന്ന് പഠിപ്പിക്കണം. AI സാക്ഷരത നിർബന്ധമാക്കുമ്പോൾ മുഴുവൻ ഭാരവും അക്കാദമിക് രംഗത്തിനുമേൽ ഇടാൻ പാടില്ല. കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലുമുള്ള IT കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ, AI പ്രൊഫഷണലുകൾ, പ്രൊഡക്റ്റ് ടീമുകൾ, ഡാറ്റാ ശാസ്ത്രജ്ഞർ ഇവരെ അഡ്ജക്റ്റ് ഫാക്കൽറ്റി മാതൃകയിൽ കൊണ്ടുവരണം. DCS, ഇൻഫോസിസ്, USD പോലുള്ള കമ്പനികൾക്കുള്ളിൽ തന്നെ AI പരിശീലന ഘടകങ്ങളുണ്ട്. അവ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റിയെടുക്കാം. STEM ഇതര വിദ്യാർത്ഥികൾക്ക് AI തിയറിയല്ല, AI ഫ്ലുവൻസിയാണ് വേണ്ടത്. ഒരു സോഷ്യോളജി വിദ്യാർത്ഥിക്ക് ബാക്ക് പ്രൊപ്പഗേഷൻ പഠിക്കേണ്ടതില്ല, പക്ഷേ AI നിർമ്മിത ഡാറ്റ വിശ്വസിക്കാമോ എന്ന് തിരിച്ചറിയാൻ അറിയണം. ഒരു ജേർണലിസം വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ അറിയേണ്ടതില്ല, പക്ഷേ ഡീപ്പ് ഫേക്ക്, തെറ്റായ വിവരങ്ങൾ, AI സഹായത്തോടെയുള്ള ഗവേഷണം എന്നിവ കൈകാര്യം ചെയ്യാൻ അറിയണം. ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിക്ക് ന്യൂറൽ നെറ്റ്വർക്ക് സമവാക്യങ്ങൾ പഠിക്കേണ്ടതില്ല, പക്ഷേ AI ടൂളുകൾ ഉപയോഗിച്ച് സാമ്പത്തിക വിശകലനം, ഓഡിറ്റ് റിസ്ക്, ഡാറ്റ വിഷ്വലൈസേഷൻ എന്നിവ ചെയ്യാൻ അറിയണം. AI സാക്ഷരത എന്നത് കോഡിംഗ് സാക്ഷരത മാത്രമല്ല, അത് ടൂൾ ഇൻഫ്ലുവൻസി, വിമർശനാത്മക ചിന്ത, ധാർമ്മികത, മേഖലയിലെ പ്രയോഗം എന്നിവയാണ്. പരീക്ഷകളിൽ AI കൊണ്ടുവരുന്നതിന് മുമ്പ് പരീക്ഷാ സംവിധാനം ഡിജിറ്റൈസ് ചെയ്യണം. AI സഹായത്തോടെയുള്ള മൂല്യനിർണയം നല്ല ആശയമാണ്. ചോദ്യപേപ്പർ നിർമ്മാണത്തിൽ AI ഉപയോഗിക്കാം. പ്ലേജിയറിസം കണ്ടെത്തുന്നതിൽ AI സഹായിക്കും. പക്ഷേ പേപ്പർ അധിഷ്ഠിതവും വിഘടിതവുമായ മാനുവൽ വർക്ക് ഫ്ലോയുടെ മുകളിൽ AI കൊണ്ടുവന്നാൽ ഇരട്ടിപ്പണിയാകാനാണ് സാധ്യത. ആദ്യം ചെയ്യേണ്ടത് ഡിജിറ്റൽ ചോദ്യബാങ്ക്, സുരക്ഷിതമായ ചോദ്യപേപ്പർ നിർമ്മാണ വർക്ക് ഫോളോ, ഡിജിറ്റൽ മൂല്യനിർണയ പൈപ്പ്ലൈൻ, പരീക്ഷാഫല പ്രക്രിയയുടെ ഓട്ടോമേഷൻ, പ്ലേജിയറിസം കണ്ടെത്തൽ, ഓഡിറ്റ് ട്രയൽ, ഡാറ്റാ സംരക്ഷണ ചട്ടക്കൂട്, ഇവ വന്നതിനുശേഷം AI മൂല്യനിർണയം സ്വാഭാവികമായി വരാം. ടൈം ലൈനും മെട്രിക്സും വേണം. വാഗ്ദാനം മാത്രം പോരാ, പൊതുജനങ്ങളോടുള്ള ഉത്തരവാദിത്തം വേണം. വർഷമൊന്ന് AI സാക്ഷരതാ പൈലറ്റ് പ്രൊജക്റ്റ് കുറഞ്ഞത് 50 കോളേജുകളിൽ തുടങ്ങണം. KR-ന് വ്യക്തമായ അധികാരം, ഡയറക്ടർ, പ്രാഥമിക ബജറ്റ് എന്നിവ വേണം. വർഷം 2-ൽ കുറഞ്ഞത് 5 ജില്ലകളിൽ AI ഹബ് ആൻഡ് സ്പോക്ക് മാതൃക പ്രവർത്തിക്കണം. സ്റ്റെം ഇതര ഘടകങ്ങൾ തയ്യാറാക്കണം. വർഷം 3 എല്ലാ സംസ്ഥാന സർവകലാശാലകളിലും AI സാക്ഷര നിർബന്ധമാക്കണം. കുറഞ്ഞത് 200 വ്യവസായ പ്രൊഫഷണലുകൾ അഡ്ജങ്ക്ഡ് ഫാക്കൽറ്റി ശൃംഖലയിൽ വരണം. വർഷം 5 കേരളത്തിലെ ഓരോ കോളേജ് ബിരുദധാരിക്കും സാക്ഷ്യപ്പെടുത്തിയ AI വൈദഗ്ധ്യം ലഭിക്കണം. AI സഹായത്തോടെയുള്ള സംവിധാനങ്ങൾ പരീക്ഷാബല താമസം കുറയ്ക്കുന്നതിൽ അളക്കാവുന്ന സ്വാധീനം കാണിക്കണം. UDFന്റെ വിദ്യാഭ്യാസത്തിലെ AI കാഴ്ചപ്പാട് ഗൗരവമുള്ളതാണ്. പക്ഷേ അധ്യാപകർ, ഇൻഫ്രാസ്ട്രക്ചർ, സ്ഥാപനങ്ങൾ തമ്മിലുള്ള ആവർത്തനം തുടങ്ങിയവ മുന്നിൽ കണ്ട് പരിഹരിച്ച് മുന്നോട്ടു പോയില്ലെങ്കിൽ കോളേജുകളിൽ സെൻ ബോർഡുകൾ മാത്രം ബാക്കിയാവും.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ കവർ സ്റ്റോറി. UDF മാനിഫെസ്റ്റോയും കേരളത്തിലെ വിദ്യാഭ്യാസ ഭാവിയും. രചന സി മുഹമ്മദ് അജ്മൽ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിന്റെ മറ്റൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
2: വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ട് നാസർ സ്വലാഹി നമുക്കൊപ്പം ചേരുന്നു.
4: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. വർഗീയത പറഞ്ഞും പ്രവർത്തിച്ചും കലാപങ്ങൾ സൃഷ്ടിച്ചും വളരുന്നവരാണ് ഫാസിസ്റ്റുകൾ. ജർമ്മനിയും ഇറ്റലിയും ഇന്ത്യയിലും നാം അത് കണ്ടു. മതത്തെ ദുരുപയോഗം ചെയ്യുന്നത് തന്നെ തെറ്റ്. അതിന്റെ ലക്ഷ്യം രാഷ്ട്രീയമാകുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും. പ്രത്യക്ഷമായൊരു ശത്രുവിനെ സൃഷ്ടിക്കുക, അവൻ ശത്രുവാണ് എന്ന് വരുത്തു തീർക്കാനുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുക, അതായത് അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക. ജൂതന്മാർ രാജ്യത്തിന്റെ ശത്രുക്കളാണ് എന്ന് ഹിറ്റ്ലർ പ്രഖ്യാപിച്ചു. അതിനായി പത്രങ്ങൾ, പോസ്റ്ററുകൾ, സിനിമകൾ, റേഡിയോ എന്നിവ വഴി ജൂതന്മാർ രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നു എന്ന സന്ദേശം പ്രചരിപ്പിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിലെ പരാജയത്തിനും സാമ്പത്തിക പ്രതിസന്ധികൾക്കും ജൂതന്മാരാണ് ഉത്തരവാദിയെന്ന് നാസികൾ പ്രചരിപ്പിച്ചു. സ്കൂൾ പാഠപുസ്തകങ്ങളിലും യുവജന സംഘടനകളിലും ജൂതവിരുദ്ധ ആശയങ്ങൾ ഉൾപ്പെടുത്തി. അങ്ങനെ കുട്ടികളെ ചെറുപ്പം മുതൽക്കേ ഈ ആശയങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ന്യൂറംബർഗ് നിയമം വഴി ജൂതന്മാരുടെ പൗരാവകാശങ്ങൾ എടുത്തുകളഞ്ഞു, അവരെ സമൂഹത്തിൽ നിന്നും ക്രമേണ ഒറ്റപ്പെടുത്തി. ജൂതന്മാരെ അകത്തുള്ള ശത്രുക്കളായി ചിത്രീകരിച്ച് ജനങ്ങളിൽ ഭയവും സംശയവും ജനിപ്പിച്ചു. ഈ ആരോപണങ്ങളിൽ ഭൂരിഭാഗവും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി പ്രചരിപ്പിച്ച പ്രചാരണമായിരുന്നു. ഈ പ്രചാരണ ഫലമായി ദ ഹോളോകോസ്റ്റിലൂടെ 60 ലക്ഷം ജൂതന്മാരെ കൊലപ്പെടുത്തിയെന്ന് പറയപ്പെടുന്നു. ഈ മാതൃക സ്വീകരിച്ച് ഇന്ത്യയിൽ വർഗീയ ലഹളകളും കലാപങ്ങളും അക്രമങ്ങളും അരാജകത്വങ്ങളും നടപ്പാക്കാൻ നേതൃത്വം നൽകുകയും ചെയ്യുന്നവരാണ് ഹിന്ദുത്വവാദികൾ. സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യാനന്തരവും നടന്നിരിക്കുന്ന മുഴുവൻ വർഗീയ വംശീയ കലാപങ്ങൾക്കും നേതൃത്വം നൽകിയത് RSS അടക്കമുള്ള ഹിന്ദുത്വ സംഘടനകളാണ്. വർഗീയ കലാപങ്ങൾ ഒരിക്കലും ഉണങ്ങാത്ത വ്രണമായി ഇന്നും നിലനിൽക്കുന്നു. ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് വ്യാപകമായി പൊട്ടിപ്പുറപ്പെട്ട അക്രമങ്ങൾക്ക് ശേഷം ഒരു ദശകത്തിലേറെക്കാലം കാര്യമായ അക്രമങ്ങളോ അനിഷ്ട സംഭവങ്ങളോ രാജ്യത്തുണ്ടായില്ല. 1961 ജബൽപൂർ കലാപം വീണ്ടും വർഗീയ ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചു. അതിനുശേഷം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വർഗീയ കലാപങ്ങൾ അരങ്ങേറി. എന്നുമാത്രമല്ല, അതിന് ആക്കം കൂട്ടുന്ന പ്രവണത കണ്ടുതുടങ്ങുകയും ചെയ്തു. 1980കളുടെ തുടക്കമായപ്പോഴേക്കും സമൂഹത്തിൽ വർഗീയവൽക്കരണം അതിന്റെ പാരമ്യത്തിലെത്തിയതായി കാണാം. സമൂഹത്തെ അടിമുടി ഉലച്ച അനിഷ്ടകരമായ ഒട്ടേറെ സംഭവങ്ങൾക്ക് ആ ദശകം സാക്ഷ്യം വഹിച്ചു. സമൂഹത്തിൽ വർഗീയവൽക്കരണം വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ എന്നിവക്കൊപ്പം അതിന് സമാന്തരമായി വലതുപക്ഷ ഹിന്ദുത്വത്തിന് വളർച്ചയുണ്ടായി എന്നുള്ളത് ചരിത്രഗതികളെ വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും. ജനസംഘത്തിന്റെയും അതിന്റെ രൂപാന്തരമായ BJP യുടെയും ജനകീയ അടിത്തറ വർദ്ധിക്കുകയും ചെയ്തു. രാമജന്മഭൂമി പ്രക്ഷോഭം ഏറ്റെടുത്തതിനെ തുടർന്ന് BJP ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയിൽ ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായി. കേവലം 13 ദിവസം നീണ്ടുനിന്ന ഒരു പരീക്ഷണമായി കലാശിച്ചുവെങ്കിലും 1996 BJP കേന്ദ്രത്തിൽ അധികാരത്തിലെത്തി. ഫാസിസം എന്നും സമാധാനത്തെ വെറുക്കുന്നു, അക്രമത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുവെന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. സമാധാനരഹിതമായൊരു ലോകമാണ് ഫാസിസത്തിന്റെ വിളനിലം. എങ്ങും അശാന്തി പരത്തിക്കൊണ്ട് കാൽക്കീഴിലുള്ളതെല്ലാം ചവിട്ടി നിരത്തി അവർ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. മുസോളിനി തന്നെ പറയുന്നുണ്ട്, ഫാസിസം സമാധാനത്തിന്റെ ആവശ്യകതയിലും പ്രയോഗവൽക്കരണത്തിലും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അക്രമത്തെ പ്രതിരോധിക്കുന്ന, ആത്മത്യാഗം ചെയ്യാൻ അനുവദിക്കാതെ ഭീരുത്വത്തെ മാത്രം സൃഷ്ടിക്കുന്ന സമാധാനത്തെ പാടെ നിഷേധിക്കുകയാണ് ഫാസിസം ചെയ്യേണ്ടത്. വിവേകരഹിതമായ യുദ്ധപ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഇന്ത്യയിലെ ഫാസിസ്റ്റുകളായ BJP യും RSS ഉം വിശ്വഹിന്ദു പരിഷത്തും വജ്രംഗദളും ശിവസേനയുമൊക്കെ പിന്തുടരുന്നത്. അഹമ്മദാബാദിലും മുംബൈയിലും മീററ്റിലുമൊക്കെ നടന്ന വർഗീയ കലാപങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ജസ്റ്റിസ് ജഗ്മോഹനൻ റെഡ്ഡി ഈ കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്. ഫാസിസവും സംഘുപരിവാറും എന്ന MK ബുരീറിന്റെ പുസ്തകത്തോട് കടപ്പാട്. രാജ്യത്ത് സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പും വർഗീയ അക്രമങ്ങളും ലഹളകളും അരങ്ങേറിയിട്ടുണ്ട്. പക്ഷെ അവ പകരത്തിന് പകരം എന്ന രീതിയിലുള്ളവയായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേരിതിരിഞ്ഞു ഏറ്റുമുട്ടുമ്പോൾ പോലീസ് ഇടപെട്ട് സമാധാനം പുനഃസ്ഥാപിക്കും. പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഉയർന്ന തസ്തികകളിൽ അധികം പേരും ബ്രിട്ടീഷുകാരായിരുന്നതിനാൽ അവർക്ക് ഏതെങ്കിലും പക്ഷത്തോട് അനുഭാവമുണ്ടായിരുന്നില്ല. എന്നാൽ സ്വാതന്ത്ര്യലബ്ധിയോടെ അവസ്ഥ മാറി. സമാസമം എന്ന നിലവിട്ട് അക്രമങ്ങൾക്ക് ഇരയാകുന്നവരിൽ കൂടുതൽ പേരും മുസ്ലിങ്ങളാണെന്ന അവസ്ഥയുണ്ടായി. നാശനഷ്ടങ്ങൾ വിലയിരുത്തുമ്പോഴും കൂടുതൽ നാശം ആ വിഭാഗങ്ങൾക്കു തന്നെ എന്നതായി അവസ്ഥ. ശ്രദ്ധേയമായ മാറ്റം പോലീസിന്റെ സമീപനത്തിലുണ്ടായതാണ്. അക്രമം അടിച്ചമർത്താൻ ബാധ്യപ്പെട്ട പോലീസ് നിഷ്പക്ഷ നിലപാടല്ല സ്വീകരിക്കുന്നത് എന്ന പരാതി ഉയർന്നു തുടങ്ങി. ഭൂരിപക്ഷ സമുദായത്തോട് അനുഭാവം പുലർത്തുന്ന ഒരു മനോഗതി പോലീസ് നടപടികളിലും നിലപാടുകളിലും പ്രകടമായി തുടങ്ങി. അക്രമിക്കുന്നവരുടെ കാര്യത്തിലും അക്രമങ്ങൾക്ക് ഇരയാകുന്നവരുടെ കാര്യത്തിലും ഇക്കാലത്തിനിടയിൽ വലിയ മാറ്റമുണ്ടായി. പോലീസിന്റെ ഇടപെടലുകൾക്കൊരു ഉദാഹരണം നമുക്കിങ്ങനെ വായിക്കാം. 1990 ഒക്ടോബർ 24 ബജ്രംഗദളിന്റെയും VHP യുടെയും ആഭിമുഖ്യത്തിൽ രാമശിലാ പൂജയുടെ ഘോഷയാത്ര മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ താർത്താർപൂരിലൂടെ കടന്നുപോകാൻ പോലീസ് അനുമതി നൽകി. ജയാകാളി കരോകാളി, കാളിമാതാവ് വാഴട്ടെ, താർത്താർപൂർ കാലിയാവട്ടെ എന്ന മുദ്രാവാക്യവുമായി അവർ അകത്തു കടന്നു. ഇവരുടെ കൂടെ മുദ്രാവാക്യം മുഴക്കാൻ ബീഹാർ മിലിറ്ററി പോലീസും ഉണ്ടായിരുന്നു അത്രേ. അതിനിടയിൽ ബോംബേറുണ്ടായി. പോലീസ് വെടിവെപ്പ് നടന്നു. 2 മുസ്ലിങ്ങളും 2 ഹിന്ദുക്കളും കൊല്ലപ്പെട്ടു. അന്ന് വൈകുന്നേരം വ്യാപകമായ കൊള്ളയും കൊള്ളിവെപ്പും നടന്നു. ഇതിനിടയിൽ TNV കോളേജിലെ ഹിന്ദു വിദ്യാർത്ഥികളെ കൊന്ന് കിണറ്റിലെറിഞ്ഞു എന്ന കിംവദന്തി പരന്നു. ഇതോടെ മുസ്ലിം മൊഹല്ലകളും കടകമ്പോളകളും തകർത്തു. 15 കോടിയുടെ നഷ്ടങ്ങളുണ്ടായി. പോലീസ് സൂപ്രണ്ട് ദ്വിവേദിയുടെ ഒത്താശയോടാണ് ഇതൊക്കെ നടന്നത്. അദ്ദേഹത്തെ ബീഹാർ DGP സ്ഥലം മാറ്റി. എന്നാൽ രാജീവ് ഗാന്ധിയുടെ ഭഗൽപൂർ സന്ദർശന പരിപാടിയിൽ ചിലർ സമ്മർദ്ദം ചെലുത്തി ദ്വിവേദിയുടെ സ്ഥലം മാറ്റാൻ റദ്ദ് ചെയ്തു. ഇതുപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന വർഗീയ കലാപങ്ങളിൽ പോലീസിന്റെ പങ്കിനെക്കുറിച്ച് അന്വേഷണ കമ്മീഷനുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 1991 സിറാജുന്നീസ എന്ന 11-കാരിയെ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ വെടിവെക്കാൻ ഓർഡറിട്ട DIG ഐ വാണ്ട് മുസ്ലിം ബോഡീസ്, എനിക്ക് മുസ്ലിങ്ങളുടെ മൃതദേഹങ്ങൾ വേണം എന്ന് പറഞ്ഞതായി നാം കേൾക്കുന്നു. അക്രമിക്കുന്നവരുടെ കാര്യത്തിലും ഇക്കാലത്തിനിടയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. സമൂഹത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്നവരായിരുന്നു ആദ്യകാലങ്ങളിൽ ഇരകളായിരുന്നതെങ്കിൽ ക്രമേണ ഇടത്തരക്കാരും സമ്പന്നരും അക്രമങ്ങൾക്ക് ഇരയായി തുടങ്ങി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഭജനത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട കലാപം ഒതുങ്ങിയതിന് ശേഷം ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ 1950 കാലഘട്ടം പൊതുവെ ശാന്തമായിരുന്നു. എന്നാൽ ജബൽപൂർ, ജംഷഡ്പൂർ, റൂർക്കല എന്നിവിടങ്ങളിൽ 1962 കാലങ്ങളിൽ വൻതോതിൽ അക്രമങ്ങൾ ഉണ്ടായതോടെ ഈ ശാന്തത ഭജിക്കപ്പെട്ടു. രക്തപങ്കിലമായ 60s കൂട്ടക്കൊലകളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ 1962 ബീഹാറിലെ റാഞ്ചിയിലും 69 ഗുജറാത്തിലെ അഹമ്മദാബാദിലും നടന്ന കലാപങ്ങൾ അവയുടെ പൈശാചിക ഭാവം വെച്ച് പ്രത്യേകം പരാമർശമർഹിക്കുന്നു. തുടർന്നുള്ള ദേശങ്ങളിലേക്ക് കടന്നാൽ പോലീസ് നടത്തിയ തുർക്കുമാൻ ഗേറ്റ് നരവേട്ടയും മൊറാദാബാദ്, ആസാമിലെ നെല്ലി, നവഗാവ്, ഭീവണ്ടി സംഭവങ്ങളും നമ്മുടെ ഓർമ്മകളിലുണ്ട്. 1000s പേർ കൊല ചെയ്യപ്പെട്ട സംഭവങ്ങളായിരുന്നു അവ. ഏറെ രക്തച്ചൊരിച്ചിലിന് വഴിയൊരുങ്ങിയ ഒന്നായിരുന്നു രാമജന്മഭൂമി പ്രക്ഷോഭം. പക്ഷേ ആ പ്രക്ഷോഭത്തിൽ 1989 മാത്രം 1000s പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഒരു ഏകദേശ കണക്ക്. ബഗൽപൂരിലും ഹൈദരാബാദിലും അലിഗഡിലും അരങ്ങേറിയ കൂട്ടക്കൊലകൾ, വർഗീയ ആക്രമങ്ങൾ അതിൻ്റെ പാരമ്യത്തിലെത്തിയ 80s സംഭവവികാസങ്ങളുടെ വിളംബരമായി കാണാവുന്നതാണ്. അയോധ്യയിലേക്ക് അദ്വാനി നയിച്ച രഥയാത്രയും ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ആക്രമങ്ങളും രാജ്യം നേരിടേണ്ടി വന്ന വൻ വിപത്തുകളിൽ ഒന്നായിരുന്നു. മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ ആക്രമങ്ങൾ മുംബൈ, സൂറത്ത്, ഭോപ്പാൽ എന്നീ നഗരങ്ങളെ പാടെ ഉരച്ചെങ്കിലും മറ്റു പലയിടങ്ങളിലും അത്ര തീവ്രതയോടെയല്ലെങ്കിലും അക്രമങ്ങൾ അരങ്ങേറുകയുണ്ടായി. സാമുദായികമോ വർഗീയമോ ആയ കലാപങ്ങൾ 1995 വരെയുള്ള കാലങ്ങളിൽ വർദ്ധിച്ചു വരികയായിരുന്നു എന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ബോധ്യപ്പെടും. അക്രമങ്ങളിൽ അധികവും അരങ്ങേറിയിട്ടുള്ളത് ഗുജറാത്ത്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, മധ്യപ്രദേശ്, ആന്ധ്ര എന്നീ 6 സംസ്ഥാനങ്ങളിലാണ്. ഈ സംസ്ഥാനങ്ങളിൽ 4 BJP കൂടുതൽ സ്വാധീനമുള്ളവയും ആ കക്ഷി മാറി മാറി ഭരിച്ചിട്ടുള്ളവയുമാണ്. ശ്രദ്ധേയമായ മറ്റൊരു വസ്തുതയുണ്ട്. മുൻകാലങ്ങളിൽ നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു അക്രമങ്ങളെങ്കിൽ സ്വഭാവം മാറിത്തുടങ്ങിയിരിക്കുന്നു. ഗ്രാമങ്ങളിലേക്കും അത് പടർന്നു പിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ കലാപമാണ് 2002 മാർച്ചിൽ ഗുജറാത്തിൽ അരങ്ങേറിയത്. ഗോദ്രയിൽ ഒരു തീവണ്ടി ബോഗിക്കു തീപിടിച്ചതിനെ തുടർന്ന് അത് മറയാക്കി മുസ്ലിങ്ങൾ കൂട്ടത്തോടെ വേട്ടയാടപ്പെട്ടു. സംസ്ഥാന ഭരണകൂടത്തിന്റെ ഒത്താശയോടെ അരങ്ങേറിയത് എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ട ആ കലാപത്തിൽ കുറഞ്ഞത് 2000 മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആ കലാപത്തിൽ 100,000+ പേർക്ക് വീടും കിടപ്പാടവും നഷ്ടപ്പെട്ടു. വർഗീയ ചിന്ത സമൂഹത്തെ എന്തുമാത്രം ആഴത്തിൽ ഗ്രസിച്ചിരിക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഗുജറാത്ത് കലാപം. സ്ത്രീത്വത്തെ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും പുതിയ മാനങ്ങൾ അന്നവിടെ പരീക്ഷിക്കപ്പെട്ടു. ഗുജറാത്ത് സംഭവങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായ വശം അതാണെന്ന് പറയാം. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അത്തരം ഹീനകൃത്യങ്ങൾക്ക് നേരെ സമൂഹം വേണ്ട രീതിയിൽ പ്രതികരിച്ചു കണ്ടില്ല. അവർ രാജ്യദ്രോഹികളാണ്, അവരെ പാഠം പഠിപ്പിച്ചേ തീരൂ എന്നൊരു ധാരണ പൊതുസമൂഹത്തിൽ അടിയുറച്ചതായി വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. 2020 ഡൽഹി കലാപവും അതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഫാസിസത്തിൻ്റെ വളർച്ച വർഗീയ ലഹളകളിലൂടെയും അക്രമങ്ങളുടെയും അരാജകത്വത്തിലൂടെയുമാണ്. ഇതിനെ തടയിടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഭീകരമായ അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തും ഉണ്ടാകുന്നത്. ഈ വർഗീയ കലാപങ്ങൾ, കഴിഞ്ഞ ചില വർഗീയ കലാപങ്ങളെ സംബന്ധിച്ച് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പരിശോധിക്കാം. ഇൻഷാല്ലാ. വാഹിറു ദാവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. ശ്രോതാക്കളുമായി സംവദിച്ചുകൊണ്ട് നാസർ സ്വലാഹിയാണ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
0: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം. പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
5: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
0: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
5: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
0: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
5: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
0: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
5: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
0: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
5: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
0: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം,
5: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പ്രാമാണികമായ പഠനം,
5: പ്രായോഗികമായ പഠനക്രമം,
0: പണ്ഡിതോചിതമായ പ്രതിപാദനം,
5: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
0: ലളിത സുന്ദരമായ അവതരണം,
5: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
5: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
0: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
5: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
5: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
0: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
5: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
6: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഏറ്റവും മഹത്തായ പ്രതിഫലം. ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 189-ാമത്തെ ബാബ് അധ്യായം, ബാബ് ഫളിൽ മഷീൽ അൽ മസാജിദ്, മസ്ജിദുകളിലേക്ക് നടക്കുന്നതിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1057-ാമത്തെ ഹദീസ്. വഅൻ അബി മൂസ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഅളമ അന്നാസി അജ്റൻ ഫി സ്വലാത്തി അബഅദുഹും ഇലൈഹാ മംഷ അബഅദുഹും ഇലൈഹാ മംഷൻ ഫഅബഅദുഹും വല്ലദി യൻതദിറു സ്വലാത ഹത്താ യുസല്ലിഹാ حتى يصليها مع الإمام أعظم أجرا من الذي يصليها ثم ينام متفق عليه مهانا يا صحابي أبو موسى الأشعري رضي الله عنه لن رواية چيونا حديث أدهم برينو قال رسول الله صلى الله عليه وسلم الله عند رسول صلى الله عليه وسلم برينو إن أعظم الناس أجرا في الصلاة نمسكارة ജനങ്ങളിൽ ഏറ്റവും മഹത്വമേറിയ പ്രതിഫലം ലഭിക്കുന്നത്. അബഅദുഹും ഇലൈഹ മംഷ, നമസ്കാരത്തിലേക്ക് ഏറ്റവും ദൂരെ നിന്നും നടന്നു വരുന്നവർക്കാണ്. വല്ലദി യൻതദിറു സ്വലാത ഹത്താ യുസല്ലിയഹ, അതുപോലെ നമസ്കാരം കാത്തിരിക്കുകയും നമസ്കരിക്കുന്നത് വരെ മഅൽ ഇമാമി ഇമാമിൻ്റെ കൂടെ. അഅളമു അജ്റൻ മിനല്ലദി യുസല്ലിഹ സുമയനാമു, നമസ്കരിച്ചുകൊണ്ട് ഉറങ്ങുന്നവനേക്കാളും ഏറ്റവും മഹത്വമേറിയ പ്രതിഫലമുള്ളത്. സഹോദരങ്ങളെ, ഇബാദത്തുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത് മുർത്തബിതുൻ ബിൽ ഇഖ്ലാസി വൽ മശഖത്തിൽ ഹാസിലത്തി ഫീഹ, അതിലെത്രത്തോളം പ്രയാസവും ആത്മാർത്ഥതയും ബന്ധപ്പെട്ട് കിടക്കുന്നു അതിനനുസരിച്ചാണ്. കുല്ലമ സാദത്തിൽ മശഖ വസാദൽ ഇഖ്ലാസ് സാദൽ അജർ, എത്രത്തോളം കൂടുതൽ ആത്മാർത്ഥതയും ഇഖ്ലാസും സിൻസിയറിറ്റി പ്രയാസവും അതിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടോ അതിനനുസരിച്ച് പ്രതിഫലം വർദ്ധിക്കും. അതാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുന്നത്. വിദൂരതയിൽ നിന്ന്, വിദൂരസ്ഥലത്ത് നിന്ന് മസ്ജിദിലേക്ക് നടക്കുന്നതിൻ്റെ ശ്രേഷ്ഠത, അതുപോലെ തന്നെ ഇമാമിൻ്റെ കൂടെ നമസ്കാരം കഴിഞ്ഞ് നമസ്കാരത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത, ജനങ്ങളിൽ ഏറ്റവും മഹത്തായ പ്രതിഫലം നേടിയെടുക്കുന്നവർ അത്തരത്തിലുള്ള ആളുകളാണ്, വിദൂരതയിൽ നിന്ന് നടന്നു വരുന്ന ആളുകൾ, അതേപോലെ തന്നെ നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുന്നവർ. എന്തുകൊണ്ടാണ് ഇത്ര മഹത്വവും പ്രതിഫലവും ലഭിക്കാൻ കാരണം? അന്ന സബബ അദീം അഅലമിയത്തിൽ അജ്രി ഫി സ്വലാത്തി ഹുവ ബുഅദുൽ മംഷ. ഇത്ര പ്രതിഫലം ലഭിക്കാനുള്ള കാരണം നമസ്കാരത്തിൽ എത്രയോ ദൂരത്ത് നിന്ന് നടന്നു വരുന്നു എന്നുള്ളതാണ്. ബുഅദുൽ മസാഫ വകസറത്തുൽ ഖുത, എത്രത്തോളം ദൂരെയാകുമോ അത്രത്തോളം കാലടികൾ വർദ്ധിക്കുമല്ലോ. ധാരാളം കാലടികൾ നമസ്കാരത്തിന് വേണ്ടി മസ്ജിദിലേക്ക് അവൻ എടുത്തുവെക്കുന്നു. അതൊരു പ്രയാസത്തിൻ്റെ വഴിയാണ്. മസ്ജിദിൻ്റെ അടുത്തുള്ളവനേക്കാളും ദൂരെ നിന്ന് വരുന്നത് അങ്ങേറ്റത്തെ സ്വബറ് വേണം. അള്ളാഹുവിനെ വഴിപ്പെടാൻ, ഇബാദത്ത് നിർവഹിക്കുവാനുള്ള സ്വബറ്, അസ്വബറു അലാ ത്വാഅത്തില്ല എന്ന് പറയുന്ന ആ ഒരു ക്ഷമക്കും. ഫകുല്ലു സലാത്തിൻ തൂജദ് ഫിഹൽ മഷഖ മിൻ ഹൈസ് ബഅദുൽ മംഷ ഫഹിയ അഅലമു അജർ. എത്ര വിദൂരത്ത് നിന്ന് ഓരോ നമസ്കാരത്തിനും വേണ്ടി വരുന്നോ അതിനുള്ള പ്രയാസം സഹിക്കുന്നോ അനുഭവിക്കുന്നോ അവര് മഹത്തായ പ്രതിഫലമാണുള്ളത് അത്തരക്കാരായ ആളുകൾക്ക്. വഫളു മിന സ്വലാത്തിൽ ലാ യുജദ് ഫിഹ ദാലിക, അതില്ലാത്തവരെക്കാളും ഇങ്ങനെയുള്ള കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് കൂടുതലുണ്ട്. വഫി ഹാദ, അതോടൊപ്പം തന്നെ ഇതിൽ തർഗീബുൻ വഹദ്ദുൻ അലാ ഇതിയാനിൽ ജമാഅ വഇം ബഅദൽ മസ്ജിദ്. മസ്ജിദിൻ്റെ വിദൂരത്താണെങ്കിലും ജമാഅത്തിന് വേണ്ടി വരണമെന്നത് പ്രോത്സാഹിപ്പിക്കുകയും അത് ജനങ്ങൾക്ക് അവരുടെ മനസ്സിൽ അതിനോടുള്ള ഇഷ്ടമുണ്ടാക്കുകയും ചെയ്യണം. കാരണം സ്വഹാബത്ത് അപ്രകാരമാണ് അങ്ങനെ ചെയ്തിരുന്നത്. നമ്മൾ ബനൂ സലമയുടെ ചരിത്രം മനസ്സിലാക്കി അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൻ്റെ അടുത്തേക്ക്, അതിൻ്റെ തൊട്ടടുത്തേക്ക്, മസ്ജിദുൻ നബവിയുടെ അരികിലേക്ക് താമസം മാറാൻ ഉദ്ദേശിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് കൽപ്പിച്ചതും ആ കാലടികൾക്ക് അവർക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് ഉണർത്തിയതും നാം മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ ഹദീസുകൾ നമ്മൾ ഉണർത്തുന്നത്, സഹോദരങ്ങളെ, ഒരാൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുകയും അതേപോലെ തന്നെ നമസ്കാരം കാത്തിരിക്കുകയും ചെയ്യുന്നതിന് ഏറെ മഹത്വമുണ്ട്, പ്രതിഫലമുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്നറിയിക്കാനാണ്. വലാ തസാലുൽ മലായികത്തു തുസല്ലി അലൈഹി മാദാമ ഫീ മുസല്ലാഹു. ഒരാൾ നമസ്കാരം നിർവഹിച്ച് മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുന്ന സമയമത്രയും മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ വൈദാക്കാന ബൈചുക ബഈദൻ അനിൽ മസ്ജിദ്, നിന്റെ വീട് മസ്ജിദിൽ നിന്ന് വിദൂരത്താണ്, പക്ഷേ വലം യംനഉകൽ ബുഅദ്, ആ ദൂരമെന്നുള്ളത് നിനക്ക് തടസ്സമാകുന്നില്ല. മിൻ ഹുദൂരിൽ ജമാഅ, ജമാഅത്തിന് വരാൻ വേണ്ടി നിനക്ക് തടസ്സമല്ല. വഇന്നക അഅലമു അജ്റൻ മിനൽ ഖരീബ്, അടുത്തുള്ളവനേക്കാളും നിനക്ക് അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കും. കാരണം ലി അന്നൽ ഖരീബ ലൈസ ലഹു ഉദ്റൻ, അടുത്തുള്ളവന് യാതൊരുവിധ ഒഴിവ് കഴിവും ഇല്ല. ഖരീബുൻ യസ്ഹുലു, അടുത്തുള്ളവന് എളുപ്പമാണ്. അലൈഹിൽ വുസൂലു ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് എത്താൻ വേണ്ടി. എന്നാൽ വൽ ബഈദ് ഖദ് യകൂനു ലഹു ഷൈഉ മിനൽ ഉദ്രി ലിബഅദിഹി, ഒരുപക്ഷേ ദൂരത്തുള്ളവന് ഒഴിവ് കഴിവുകൾ ഉണ്ടായേക്കാം, ദൂരമാണ് എന്നതുകൊണ്ട് പ്രയാസമുണ്ടാകും. അതുപോലെ തന്നെ ജമാഅത്ത് ലഭിക്കാൻ എത്തിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ തുടങ്ങി പല കാരണങ്ങളും ഉണ്ടാവാം. പള്ളിയിലെത്താൻ വേണ്ടി, ജമാഅത്തിൻ്റെ കൂടെ നമസ്കരിക്കാൻ വേണ്ടി അവന് ഒഴിവ് കഴിവ് കിട്ടിയേക്കാം. പക്ഷേ വൈസല്ലിമ അൽ ജമാഅത്തി ഫക്കാന ഹാദ അഫ്ദൽ, അവൻ ദൂരത്തെ പരിഗണിക്കാതെ മസ്ജിദിൽ ഹാദിറായി നമസ്കാരം നിർവഹിക്കുന്നതാണ് ഏറ്റവും അഫ്ദൽ, ശ്രേഷ്ഠം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്നല്ലദി യൻതളിറു സ്വലാഹത്ത യുസല്ലിയാഹ, ഒരാൾ നമസ്കാരം കാത്തിരിക്കുന്നു, പ്രതീക്ഷിച്ചിരിക്കുന്നു, എന്നിട്ട് ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുന്നു, അതാണ് അഫ്ദൽ മിനല്ലദി യുസല്ലി സുമയനാമു, നമസ്കരിച്ച് ഉറങ്ങുന്നവനേക്കാളും ശ്രേഷ്ഠതയുള്ളത് ഇമാമിൻ്റെ കൂടെ ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത്. വഹാദ ഫി സ്വലാത്തിൽ ഇഷ, ഇതിവിടെ ഇഷ നമസ്കാരത്തിലാണ് ഉദ്ദേശിച്ചത്. ഫൈനൽ മഷ്റൂഉ ഫി സ്വലാത്തിൽ ഇഷ അൻ തുഅഖ്ഖറ ഇലാ സുലുസിൽ ലൈൽ, ഇഷ നമസ്കാരം കുറച്ചുകൂടി വൈകിപ്പിക്കുക എന്നത് സുലുസുൽ ലൈലിലേക്ക് വൈകിപ്പിക്കുക എന്നുള്ളത് ഷറയിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ സമയം കഴിഞ്ഞിട്ടായിരുന്നു ഇഷ നമസ്കാരം നിർവഹിച്ചിരുന്നത്. ഇന്നഹു ലവഖ്തുഹ ലൗല അന്ന ശുഖാല ഉമ്മത്തി, എന്നിട്ട് പറയുകയും ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ല എങ്കിൽ ഇതായിരുന്നു അതിൻ്റെ സമയം. അപ്പോൾ ഇഷ നമസ്കാരം അത് വൈകിപ്പിച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ് അതിൽ ഫളായിട്ടുള്ളത്. അപ്പോൾ ഫഹാദല്ലദീ സ്വല്ല വഹ്ദഹു വനാമ, ഒറ്റക്ക് നമസ്കരിച്ച് ഉറങ്ങുന്നവനേക്കാളും ഖൈർ, ശ്രേഷ്ഠത, മഹത്വം, അവൻ ജമാഅത്തിന് വേണ്ടി കാത്തിരുന്നു, ഇമാമിൻ്റെ കൂടെ ജമാഅത്തായി നമസ്കരിച്ച് ഉറങ്ങുന്നതാണ്. അപ്പോൾ ജമാഅത്ത് നമസ്കാരം കാത്തിരിക്കുക എന്നുള്ളത് അതിന് ക്ഷമ വേണം. അതിന് അങ്ങേയറ്റത്തെ ഇഖ്ലാസും ആത്മാർത്ഥതയും നന്മയോടുള്ള താല്പര്യവും ആവശ്യമാണ്. അപ്പം അത്രത്തോളം അവൻ്റെ ആ ഒരു പരിശ്രമത്തിന് പ്രതിഫലം ലഭിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളം എന്ന് വെച്ചാൽ, ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് ഓരോ മുസ്ലിമിൻ്റെ മേലിലും. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഖദ് ഹമംതു അൻ ആമുറ ബിസ്സലാത്തി ഫതുഖാമ സുമ്മ ആമുറ റജുലൻ ഫയുസല്ലി ബിന്നാസ്, ഞാൻ വിചാരിച്ചുപോയി ഒരാളോട് നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി കൽപ്പിച്ചു, ഇഖാമത്ത് വിളിക്കാൻ വേണ്ടി കൽപ്പിച്ചു, എന്നിട്ട് ഒരാളോട് ജനങ്ങളെയും കൊണ്ട് നിസ്കരിക്കാൻ പറഞ്ഞു, സുമ്മ അൻതലഖ ബിരിജാലിൻ മഅഹും ഹുസമു മിൻ ഹത്വബിൻ ലാ യഷ്ഹദൂന സ്വലാത്ത ഫഉഹരിഖ അലൈഹിം ബുയൂതുഹും ബിന്നാർ, എന്നിട്ട് കുറച്ചാളുകളെ വിറകും കൊണ്ടുപോയിട്ട് നമസ്കരിക്കാൻ വേണ്ടി വരാത്ത ആളുകളുടെ വീടുകൾ അവരെ കൊണ്ട് കത്തിച്ചു കളയാൻ പോലും എനിക്ക് തോന്നിപ്പോയി എന്ന്. നോക്കൂ സഹോദരങ്ങളെ, അത്രത്തോളം ഗൗരവമാണ് ജമാഅത്ത് നമസ്കാരത്തിന്. അപ്പോൾ നമ്മൾ നമസ്കരിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ കിടന്നുറങ്ങുക, വീട്ടിൽ തന്നെ നമസ്കരിച്ച് കിടക്കുക എന്നതല്ല, ജമാഅത്തായി നമസ്കരിക്കാൻ വേണ്ടി അതെത്ര ദൂരത്താണെങ്കിലും അതിന് പോയി ഇഷാവും കൂടി കഴിഞ്ഞ് വരിക. ആ ഒരു മനസ്സ് നന്മയോടുള്ള ആഗ്രഹവും നമസ്കാരത്തോടുള്ള ആ ഒരു ഇഷ്ടവും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണല്ലോ പഠിപ്പിച്ചത്, ഖുർറത്തു ഐനി ബിസ്സല, എൻ്റെ കൺകുളിർമ എനിക്ക് സന്തോഷം ലഭിക്കുന്നത് നമസ്കാരത്തിലാണ്. ദീർഘമായി നമസ്കാരം നിർവഹിക്കുവാൻ, സുന്നത്ത് നമസ്കാരം നിർവഹിക്കുവാൻ, രാത്രി നമസ്കാരം നിർവഹിക്കുവാൻ, ദുഹാ നമസ്കാരം, മറ്റു ഏതെല്ലാം നിലക്കുള്ള റവാത്തിബ് സുന്നത്തുകളും എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളും ഫർള് നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുവാനുള്ള ഇഷ്ടം ആ മനസ്സിൻ്റെ ഒരു നന്മയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇൻതിളാറു സ്വലാ ബഅദ സ്വലാ, ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുക എന്നുള്ളത് അങ്ങേയറ്റത്തെ ക്ഷമയുള്ള ആത്മാർത്ഥതയുള്ള പ്രതിഫലം ആഗ്രഹിക്കുന്ന റബ്ബിൻ്റെ ദീനിനോടും ആഖിറത്തോടും സ്വന്തത്തെക്കുറിച്ചുള്ള ചിന്തയും പരലോകത്തെക്കുറിച്ചുള്ള ബോധവുമൊക്കെ ഉള്ളവർക്കേ തൻ്റെ സമയവും തൻ്റെ ആരോഗ്യവും തൻ്റെ സമ്പത്തുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്കേ അത് സാധ്യമാവുകയുള്ളൂ. അതാണ് എത്രയോ ആളുകൾ മഗ്രിബ് കഴിഞ്ഞ് ഇഷ കൂടി കഴിഞ്ഞിട്ട് വരാം, അത്ര ആ പ്രതിഫലം ലഭിക്കട്ടെ എന്ന ഉദ്ദേശത്തിൽ മസ്ജിദിൽ കഴിച്ചു കൂട്ടുന്നവരുണ്ട്. നേരത്തെ തന്നെ പ്രയാസങ്ങൾ അനുഭവിച്ച് എത്രയെത്ര ആളുകളാണ് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് നടക്കാൻ പോലും കഴിയാത്ത ആളുകൾ പള്ളിയിലേക്കെത്തി അവർ നമസ്കാരം നിർവഹിക്കുന്നത് കാണുമ്പോൾ, സഹോദരങ്ങളെ, സ്വഹത്തും ആഫിയത്തുമുള്ളവരായ നമ്മൾ എത്രത്തോളം ഈ വിഷയങ്ങളിൽ ഈ പുണ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ മത്സരിക്കേണ്ടതുണ്ട് എന്നത് നാം ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഈ ഒരു ഹദീസിൽ നിന്നുള്ള ഗുണപാഠം എത്ര വിദൂരത്താണെങ്കിലും നടന്നു പോകാൻ സാധിച്ചാൽ അപ്രകാരം കഴിയുന്നവർ അത് ചെയ്യുക. ജമാഅത്ത് നഷ്ടപ്പെടുത്താതിരിക്കുക, ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരം കൂടി കാത്തിരിക്കുക എന്നതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ അഫ്ളായ ശ്രേഷ്ഠമായ ജനങ്ങളിൽ മഹത്വമേറിയ ജനങ്ങളിൽ ഉന്നതനായ വ്യക്തിയായിത്തീരാൻ സ്ഥാനം ലഭിക്കുന്നവനായിത്തീരാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നവനായിത്തീരാൻ ചെയ്യേണ്ട കാര്യമാണ്. സമ്പത്തുള്ളവനോ അതല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുള്ളവനോ അല്ല ആലമുന്നാസ് ജനങ്ങളിൽ മഹത്വമേറിയവൻ, ജനങ്ങളിൽ ഏറ്റവും മഹത്വമേറിയവൻ അവനെ നമസ്കാരത്തിനു വേണ്ടി നടന്നു പോവുക. മറ്റുള്ളവൻ്റെ ദുനിയാവിനു വേണ്ടി സ്വന്തം ആഖിറത്തെ നഷ്ടപ്പെടുത്തുന്ന ആളുകളല്ല അങ്ങനെയുള്ള ആളുകളായി തീരരുത് നമ്മൾ. നമ്മുടെ നടത്തം അതിന് പ്രയോജനപ്പെടണം, നമ്മുടെ നടത്തം അത് നന്മക്കായിരിക്കണം, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീസ് നമുക്ക് പ്രചോദനമാണ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടക്കാനും നമസ്കാരം കാത്തിരിക്കാനും. അള്ളാഹു സുബ്ഹാനഹു വതാല അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
2: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം പഠിക്കാറുള്ളത്. ഇന്ന് ഏറ്റവും മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന കർമ്മം വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് നമുക്കൊപ്പം ചേർന്നത്.
5: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലോ, പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
8: പെൺകുട്ടികൾക്ക് ബാഗി പോലുള്ള പാൻറ് ധരിക്കൽ തെറ്റാണോ? ലൂസ് ഫിറ്റ് ഉള്ളതുപോലുള്ളത്.
9: സ്ത്രീ വസ്ത്രധാരണത്തിൽ ഔറത്ത് മറക്കണം എന്നതോടൊപ്പം ശരീരാകൃതി വ്യക്തമായി കാണുന്ന രൂപത്തിലാകരുത് സ്ത്രീയുടെയും പുരുഷന്റെയും വസ്ത്രധാരണം എന്നതോടൊപ്പം സ്ത്രീയും പുരുഷനും ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഇസ്ലാമികമായൊരു വശമുണ്ട്. അതായത് സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വസ്ത്രം ധരിക്കുവാൻ പാടില്ല. ഓരോ രാജ്യത്തും ആ രാജ്യത്ത് പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രം അത് പുരുഷനാണ് ധരിക്കേണ്ടത്, സ്ത്രീ ധരിക്കാൻ പാടില്ല, മറിച്ചും അങ്ങനെ തന്നെ. അങ്ങനെ നോക്കുമ്പോൾ ജീൻസ് പാൻറ് അത് പുരുഷന്മാർ ധരിക്കുന്നതാണ് എങ്കിൽ എത്ര ഔറത്ത് മറഞ്ഞാലും ശരി, എത്രമാത്രം ലൂസായി ധരിപ്പിച്ചാലും ശരി, പുരുഷന്മാരുടെ വസ്ത്രമാണോ അത് ഒരിക്കലും സ്ത്രീ അണിയുവാൻ പാടില്ല. സ്ത്രീയുടെ വസ്ത്രമാണോ പുരുഷനും അണിയുവാൻ പാടില്ല. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുത്തശബ്ബിഹാത്തി ബിർറിജാലി മിനന്നിസ, പുരുഷന്മാരോട് സാദൃശ്യം കാണിക്കുന്ന സ്ത്രീകളെയും സ്ത്രീകളോട് സാദൃശ്യം കാണിക്കുന്ന പുരുഷന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു എന്ന് ഹദീസിൽ കാണുവാൻ സാധിക്കും. അതിലൊന്ന് വസ്ത്രധാരണമാണ്. മനഃപൂർവ്വം അപ്രകാരം ചെയ്യുക, മനഃപൂർവ്വം ഒരു പുരുഷൻ സ്ത്രീയുടെ കോലം കെട്ടുക, സ്ത്രീയുടെ രൂപത്തിലേക്ക് മാറുക, അഖ്രിജൂഹും ബുയൂത്തും വീടുകളിൽ നിന്ന് അവരെ പുറത്താക്കണം എന്ന് പറഞ്ഞു. കാരണം ഇവിടെ സ്ത്രീയും പുരുഷനുമാണ് ഉള്ളത്. വളരെ അപൂർവമായിട്ടാണ് ഒരു മൂന്നാം ലിംഗം ഉള്ളത്. എന്നാൽ പലപ്പോഴും മൂന്നാം ലിംഗം എന്ന പേരിൽ കാണപ്പെടുന്നവർ ഇസ്ലാമിക മര്യാദകൾ പാലിക്കാതെ ഇത്തരത്തിൽ സ്ത്രീ പുരുഷനെപ്പോലെയാക്കി വളർത്തുകയും അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ ഒരു പെൺകുട്ടിയെ ആൺകുട്ടിയുടെ രൂപത്തിൽ വളർത്തുകയുമൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ പലരും മൂന്നാം ലിംഗം എന്ന് പറയുന്ന കുറേ ആളുകൾ ഉണ്ടായിത്തീർന്നിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പരിഹാരം ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ പെൺകുട്ടിയെ പെൺകുട്ടിയായി വളർത്തുക, ആൺകുട്ടിയെ ആൺകുട്ടിയായി വളർത്തുക എന്നത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചോദ്യത്തിൽ ഉന്നയിക്കപ്പെട്ട ആ വസ്ത്രം അത് പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രമാണോ എങ്കിൽ ഒരിക്കലും ഒരു സ്ത്രീ ധരിക്കുവാൻ പാടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്.
8: പള്ളിക്ക് വേണ്ടി പൈസ കുറി വെക്കാൻ പറ്റുമോ എന്നാണ്.
9: വളരെ മുമ്പ് കാലം മുതൽ തന്നെ നിലവിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് കുറി എന്നത്. പഴയ കാലങ്ങളിൽ അത് പണം മാത്രമായിരുന്നില്ല, ഭക്ഷ്യവസ്തുക്കൾ കുറിയായി നടത്തിയിരുന്നു, അരിക്കുറി നടത്തിയിരുന്നു എന്ന് ഒരു 50-60 ഒക്കെ വയസ്സുള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കും. മാത്രമല്ല മുൻകാല പണ്ഡിതന്മാരൊക്കെ ഇത്തരം കുറിയെക്കുറിച്ച് അവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അറബി ഭാഷയിൽ അതിന് ജംഇയ എന്നാണ് പറയുക. പഴയകാലത്ത് അറബികൾ അതിന് ജുമ ആ എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം വെള്ളിയാഴ്ച ദിവസമാണ് ഇത്തരത്തിൽ കുറിയെടുക്കൽ ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് ജുമ ആ വെള്ളിയാഴ്ച എന്ന വാക്ക് തന്നെയാണ് ഈ കുറിക്ക് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് കാലത്ത് കുറിയുടെ വ്യാപ്തി വലുതാകുകയും പല നിഷിദ്ധമായ കാര്യങ്ങളും കുറി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് വിളിക്കുറി. ഒരു 20 അംഗങ്ങളുള്ള ഒരു ജംഇയ കുറിയാണ് എങ്കിൽ ഓരോ മാസവും ആളുകൾ വിളിച്ചെടുക്കുകയും ഒരു 50,000 കുറിയാണ് എങ്കിൽ എനിക്ക് 45,000 തന്നാൽ മതി, 5,000 വേണ്ടതില്ല എന്ന് പറഞ്ഞ് കുറി വിളിച്ചെടുക്കാറുണ്ട്. അത് തീർത്തും നിഷിദ്ധമാണ്, അത് പലിശയാണ്. കാരണം കൊടുത്ത പലിശയേക്കാൾ കുറവാണ് ലഭിക്കുന്നത്. ഇത്തരം വിളിക്കുറി പാടില്ല. പല കച്ചവടക്കാരും താൽക്കാലികം ഒരു രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വലിയ കച്ചവടം നടത്തുന്നതിന് വേണ്ടിയൊക്കെ ഇത്തരം വിളിക്കുറികൾ സ്വീകരിക്കാറുണ്ട്. അത് നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കണം. അതല്ലാത്ത രൂപത്തിൽ എത്ര സംഖ്യയാണോ നമ്മൾ നിക്ഷേപിക്കുന്നത് ആ സംഖ്യ തന്നെയും തിരിച്ചു കിട്ടുന്നു. ജനങ്ങളുടെ പരസ്പരം ഒരു സഹകരണം മാത്രമാണ് അതിലുദ്ദേശിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യപരിപാടി, ഒരു സ്ഥലം വാങ്ങണം, വീട് ഉണ്ടാക്കണം, വിവാഹം നടത്തണം, അതിനൊക്കെ മുൻകൂട്ടി കണ്ട് മാസത്തിലോ ആഴ്ചയിലോ നിശ്ചിത സംഖ്യ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ കാര്യം നടപ്പിലാക്കാൻ സാധിക്കും എന്നതുകൊണ്ടാണ് ആ കുറി വെക്കുന്നത്. അത് അനുവദനീയമാണ്. അല്ലാഹു തആല ആലം.
8: ഡിജിറ്റൽ ഗോൾഡ് സ്വർണ നിക്ഷേപം ഇസ്ലാമിൽ ഹലാലാണോ എന്നാണ്.
10: ഡിജിറ്റൽ ഗോൾഡ് കച്ചവടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ സ്വർണ്ണ കച്ചവടത്തിൻ്റെ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വർണം എന്നത് നാണയ വ്യവസ്ഥയുടെ അടിസ്ഥാനമായി കൊണ്ടാണ് പരിഗണിക്കാറുള്ളത്. സ്വർണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നാണയമായി കൊണ്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആഭരണമായിട്ടും സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട്. സ്വർണമെന്ന് പറയുമ്പോൾ അതിൽ ആഭരണവും നാണയവുമെല്ലാം ഒരേപോലെയാണ് ഉൾപ്പെടുന്നത്. അതിനാൽ തന്നെ സ്വർണവും വെള്ളിയുമൊക്കെ കച്ചവടം നടത്തുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യമൊന്ന്, സ്വർണവും സ്വർണവുമാണ് കച്ചവടം നടത്തുന്നത് എങ്കിൽ രണ്ടു നിബന്ധനകളാണുള്ളത്. വെള്ളിയും വെള്ളിയും തമ്മിലാണ് കച്ചവടം നടത്തുന്നത് എങ്കിലും രണ്ടു നിബന്ധനകളുണ്ട്. ഒന്നാമത്തത് യദംബി യദാകണം, രണ്ടാമത്തത് മിസിലം ബി മിസിലാകണം. യദംബി യദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൊക്കം പണം കൊടുത്ത് റൊക്കം സ്വർണം വാങ്ങുന്ന രീതി, അല്ലെങ്കിൽ റൊക്കം പണം കൊടുത്ത് റൊക്കം വെള്ളി വാങ്ങുന്ന രീതിയാണ് ഉണ്ടാകേണ്ടത്. മിസിലം ബി മിസിൽ എന്ന് പറഞ്ഞാൽ എത്ര സ്വർണമാണോ കൊടുത്തത് അത്ര സ്വർണം തന്നെ തിരിച്ചു ലഭിക്കണം, എത്ര വെള്ളിയാണോ കൊടുത്തത് അത്ര വെള്ളി തന്നെ തിരിച്ചു വാങ്ങണം. ഈ രൂപത്തിൽ രണ്ടു നിബന്ധനകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്വർണവും വെള്ളിയും കച്ചവടം നടത്തുമ്പോൾ ആ കച്ചവടം ഹലാലാകുന്നത്. യദംബിയത് എന്നു പറയുന്ന രീതി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അഥവാ റൊക്കം പണം കൊടുക്കുന്നതിന് പകരം സ്വർണം വാങ്ങി പണം പിന്നീട് കൊടുക്കുകയോ പണം നൽകി സ്വർണം പിന്നീട് വാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന രീതിയാണ് ഉള്ളത് എങ്കിൽ കാലതാമസത്തിലുള്ള പലിശ അഥവാ റിബൻ നസീഅ അവിടെ കടന്നു വരുന്നതാണ്. കൊടുത്തതിനേക്കാൾ കൂടുതൽ വാങ്ങുകയോ നൽകിയതിനേക്കാൾ കുറവ് തിരിച്ചു വാങ്ങുകയോ ഒക്കെ ചെയ്താൽ അവിടെ റിബൽ ഫതിൽ ഏറ്റവ്യത്യാസത്തിലെ പലിശയും കടന്നു വരും. അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഡിജിറ്റലായിക്കൊണ്ടാണ് ഗോൾഡ് വാങ്ങുന്നത് എങ്കിൽ നേരത്തെ പറഞ്ഞ ഹുക്കുമുകളുടെ കൂട്ടത്തിൽ നിന്നും കറൻസി കൊണ്ട് സ്വർണം വാങ്ങുന്ന ഹുക്കുമാണ് അവിടെയുള്ളത്. അവിടെ നമ്മുടെ കയ്യിൽ എത്ര കാശുണ്ടോ ആ കാശിനുള്ള സ്വർണം നമുക്ക് വാങ്ങാവുന്നതാണ്. ആ വാങ്ങുന്ന സമയത്ത് ആ സ്വർണം പരിപൂർണമായി നമുക്ക് ലഭിച്ചിരിക്കണം. മാത്രവുമല്ല, ആവശ്യമുള്ള സമയത്ത് ഡിജിറ്റൽ രൂപത്തിൽ നിന്നും സ്വർണം നമുക്ക് വിശ്വാസയോഗ്യമായ രൂപത്തിലുള്ള ഏജൻസി വഴി തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാനും വിൽക്കാനുമൊക്കെ ഉള്ള സ്വാതന്ത്ര്യത്തോടുകൂടി ലഭിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ അത്തരം കച്ചവടങ്ങൾ ഹലാലാണെന്ന് പറയാം. ഡിജിറ്റലായി വാങ്ങിവെച്ചു, എന്നാൽ അത് മെറ്റീരിയലായി കൈകളിലേക്ക് ലഭിക്കുന്ന സാഹചര്യം ഇല്ല എങ്കിൽ, അത് ഡിജിറ്റലായി തന്നെ വിൽക്കേണ്ട അവസ്ഥകളൊക്കെയാണുള്ളത് എങ്കിൽ അത്തരം കച്ചവടങ്ങൾ അനുവദനീയമാവുകയില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
8: പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ഹലാലാണോ? വിവാഹ ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്?
11: ഫോട്ടോഗ്രാഫർമാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ആത്മാവുള്ള സൃഷ്ടികളുടെ ചിത്രരചനയും രൂപപ്പെടുത്തലും അത് അടിസ്ഥാനപരമായിട്ട് തെറ്റാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള രൂപപ്പെടുത്തൽ വര ആത്മാവുള്ള ജീവികളുടെ ഫോട്ടോ എടുക്കലെന്നതാണ് തൊഴിലെങ്കിൽ അത്തരം തൊഴിലുകൾ അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. കഴിയുന്നിടത്തോളം അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവസരവും സാധ്യതയുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. എന്നാൽ ആത്മാവുള്ള ജീവികളുടെ വരയും രൂപപ്പെടുത്തലാണ് വിലക്കുള്ളത്. അതില്ലാത്ത രീതിയിലുള്ള ഫോട്ടോ ആണ് എങ്കിൽ, ആ മേഖലയിലാണ് വർത്തിക്കുന്നത് എങ്കിൽ അതിൽ ഒരു ഇഷ്കാലില്ല, പ്രശ്നമല്ല. കഴിഞ്ഞിടത്തോളം ഇത്തരം വിഷയങ്ങളിൽ സൂക്ഷ്മത പുലർത്തി ജീവിക്കുകയാണ് വേണ്ടത്. അല്ലാഹു ആലം.
8: പഠനത്തിനും ജോലിക്കും വേണ്ടി വീട് വിട്ട് ഹോസ്റ്റലിൽ താമസിക്കാൻ സ്ത്രീക്ക് ഇസ്ലാമിൽ അനുവാദമുണ്ടോ എന്നാണ്?
9: ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികളും ദീനിയായ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളുമൊക്കെ പഠിച്ചു വരുന്നു, സ്വാഭാവികവുമാണ്. ചില വിഷയങ്ങളിലൊക്കെ തന്നെയും സ്ത്രീകൾക്ക് മാത്രമായി അറിയേണ്ട, പഠിക്കേണ്ട അവരുടേതായ മേഖലകളുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്തു നിന്ന് അകന്നു നിൽക്കണം, ഒഴിഞ്ഞു നിൽക്കണം എന്നല്ല ഇസ്ലാമിലെ നിർദ്ദേശം. സ്വാഭാവികമായും ഇന്ന് കാലത്ത് ഉയർന്ന രൂപത്തിൽ പഠിക്കണമെങ്കിൽ അല്പം വിദൂരെ പോയി താമസിക്കുക, ഹോസ്റ്റൽ സൗകര്യം ഉപയോഗപ്പെടുത്തുക എന്നൊക്കെ ആവശ്യമായി വരും. ഈ വേളയിൽ ഹോസ്റ്റലുകളിൽ താമസിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഉണർത്തുകയാണ്, അഥവാ അത് ഈ പറയപ്പെട്ട നിബന്ധനകളോട് കൂടിയാണ് എങ്കിൽ അനുവദനീയമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, രക്ഷിതാക്കളുടെ പരിപൂർണമായ അനുവാദം അതിനുണ്ടായിരിക്കണം. ഒരു പെൺകുട്ടി അവളുടെ തോന്നിയതിനനുസരിച്ച് രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ പോയി കഴിഞ്ഞാൽ വലിയ അപകടമാണ്. കാരണം അവളുടെ ഭാവിയെക്കുറിച്ചും അവൾക്ക് വല്ല അപകടങ്ങളും വരാൻ സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ അവളേക്കാൾ കൂടുതൽ അറിയുന്നത് അവളുടെ രക്ഷിതാവാണ്, പിതാവാണ്. അതുകൊണ്ട് രക്ഷിതാവിൻ്റെ തൃപ്തിയോടും സമ്മതത്തോടും അനുവാദത്തോടും കൂടിയാണ് പോകേണ്ടത്. രണ്ടാമതായി, ഇങ്ങനെ സ്ത്രീകൾ മാത്രമുള്ള ഹോസ്റ്റലുകൾ തന്നെയാണല്ലോ, എന്നിരുന്നാലും അവൾ ഇസ്ലാം നിർദ്ദേശിച്ച ഇസ്ലാമിക വസ്ത്രമര്യാദകൾ, ഹിജാബ് പാലിക്കണം. അതേപോലെ തന്നെ അത്തരം ഹോസ്റ്റലുകളിൽ അന്യപുരുഷന്മാർ അഥവാ പുരുഷന്മാർ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. സ്ത്രീകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഹോസ്റ്റലുകളായിരിക്കണം. മറ്റ് അന്യപുരുഷന്മാരുമായി ഇടപഴകുന്ന ഒരു രൂപത്തിലുള്ള ഹോസ്റ്റലുകളാകാൻ പാടില്ല. ഈ നിബന്ധനകളോടുകൂടി ഒരു പെൺകുട്ടിക്ക് ഇസ്ലാമികമായ മാന്യതയും മര്യാദയും സ്വീകരിച്ചുകൊണ്ട് ഹോസ്റ്റൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഷേഖ് ഹുസൈമീനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ പറയുന്ന മറുപടി.
8: ഇപ്പോൾ സലഫികളായ പലരും നിസ്കാരത്തിലെ കൈകെട്ടിൽ നെഞ്ചിലാകണമെന്ന് നിർബന്ധമില്ലെന്ന് പറയുന്നു. അതിനെപ്പറ്റി ഒന്ന് തെളിവ് സഹിതം വിശദീകരിക്കാമോ എന്നാണ്.
9: നമസ്കാരത്തിൽ കൈ താഴ്ത്തിയിട്ട് നമസ്കരിക്കുന്ന മാലിക്കി മധുവുകാരുണ്ട്. മറ്റ് പലരും പൊക്കിളിന് താഴെയും പൊക്കിളിന് മുകളിലുമൊക്കെയായി വെക്കാറുണ്ട്. ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ ഏറ്റവും സ്വീകാര്യയോഗ്യമായി പണ്ഡിതന്മാർ അറിയിച്ചു തന്നത് വാഇൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹിയുടെ കൂടെ നമസ്കരിച്ചു. വവദ അയദഹുൽ യുംന അല അയദിഹിൽ യുസ്ര അല സദ്രി, ഇടത്തെ കൈയിന്മേൽ വലത്തെ കൈ വെച്ച് നെഞ്ഞത്ത് വെച്ചു എന്നാണ്. അൽബാനി ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൈ താഴ്ത്തി ഇടുകയല്ല വേണ്ടത്, പൊക്കിളിന് താഴെ വെക്കുകയല്ല വേണ്ടത്. പൊക്കിളിന് താഴെ വെക്കുക എന്ന രൂപത്തിൽ വന്ന ഹദീസ് മിനസ്സുന്നത്തി വലിയ ദിൽ യുംന അല അയദിൽ യുസ്ര തഹ്ത സുറ, പൊക്കിളിന് താഴെ വെക്കണം കൈ എന്ന് വന്ന ഹദീസിനെ കുറിച്ച് ഇമാം നബി തന്നെ പറയുന്നത് അത് ളൈഫായ ഹദീസാണ് എന്നാണ്. അതുകൊണ്ട് ന്യായത്തോട് സത്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നെഞ്ഞിന്മേൽ വെക്കുക എന്നതാണ്. ആ രൂപത്തിലാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. അതിൻ്റെ പേരിൽ ഇനി ഒരാൾ നെഞ്ഞത്ത് കൈവച്ചാണ് നമസ്കരിക്കുന്നതെങ്കിൽ മറ്റുള്ള ആളുകൾ അയാൾ ബിദ്അത്ത് ചെയ്തു, നമസ്കരിക്കേണ്ടതില്ല അയാളുടെ പിന്നിൽ എന്ന് പറയേണ്ടതില്ല. ഇനി ഒരാൾ പൊക്കിളിന് താഴെ കൈവച്ചു എങ്കിൽ അയാളുടെ പിന്നിൽ നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാകുമോ ഇല്ലയോ എന്ന് നമ്മൾ സന്ദേഹപ്പെടേണ്ടതില്ല. നമ്മുടെ നമസ്കാരം ശരിയാവുന്നതാണ് ഇൻഷാല്ലാ.
8: സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യേണ്ട സമയം തുടങ്ങുന്നത് ഏത് സമയം മുതലാണ്? വ്യാഴാഴ്ച മഗ്രിബ് മുതൽ വെള്ളിയാഴ്ച മഗ്രിബ് വരെയാണോ അതോ വെള്ളിയാഴ്ച സുബഹി മുതൽ മഗ്രിബ് വരെയാണോ സമയം? അതുപോലെ ഏതു സമയമാണ് ശ്രേഷ്ഠമായ സമയം എന്നൊക്കെയാണ് സംശയം.
11: ചോദ്യകർത്താവിൻ്റെ ചോദ്യം, വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതുന്നതിനെ കുറിച്ച് ചോദിച്ചിരുന്നു, വെള്ളിയാഴ്ച രാവിലെ ഓതുന്നതിനെ കുറിച്ച്. അതിനോടാണ് പ്രതികരിച്ചത്, വെള്ളിയാഴ്ച രാവിലെ സൂറത്തുൽ കഹ്ഫ് ഓതാം. വെള്ളിയാഴ്ച രാവിലെ തുടങ്ങുന്നത് വ്യാഴാഴ്ച അസ്തമിച്ചത് മുതലാണ്. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ലൈലത്തൽ ജുമുഅ, വെള്ളിയാഴ്ച രാവിലെ വല്ലവനും സൂറത്തുൽ ജുമുഅ ഓതിയാൽ, അദാ അലഹു മബൈനൽ ജുമുഅതൈനി, രണ്ട് ജുമുഅകൾക്കിടയിലുള്ള അത്ര ദൂരപരിധിയിൽ അയാൾക്ക് പ്രകാശം അരുളപ്പെടും. അത് അന്ത്യനാളിൽ ലഭിക്കുന്ന പ്രകാശത്തിൻ്റെ വിഷയമാണ്. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഓതാം എന്ന് പറഞ്ഞ്, അതേപോലെ വെള്ളിയാഴ്ച പകലിൻ്റെ വിഷയത്തിലും ഹദീസുണ്ട്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ. അപ്പോൾ വെള്ളിയാഴ്ച പകലിലും ഓതാം, വെള്ളിയാഴ്ച രാവിലും ഓതാം. അതാണ് ആ വിഷയത്തിൽ പറഞ്ഞത്. അല്ലാഹു അഅലം.
8: സാധാരണയായി നിക്കാഹ് വേളയിൽ സുന്നത്ത് എന്ന നിലയിൽ ഖുതുബ നടത്താറുണ്ടല്ലോ, എന്നാൽ ഇത് നബിചര്യയിൽ ഇല്ലെന്നും അതിനാൽ ബിദഅത്താണെന്നും മുജാഹിദുകളിൽ തന്നെയുള്ള ചിലർ പറയുന്നു. ഒരു വിശദീകരണം തരാമോ എന്നാണ്.
11: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമുഅ ഖുതുബയാണെങ്കിലും നിക്കാഹ് ഖുതുബയാണെങ്കിലും അതിൻ്റെയൊക്കെ മുന്നിൽ നിർവഹിച്ചിരുന്ന ഒരു ആമുഖ ഭാഷണമുണ്ട്. ആമുഖ ഭാഷണത്തിനാണ് ഖുതുബത്തുൽ ഹാജ്ജ എന്ന് പറയുക. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു എന്ന് തുടങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബത്തുൽ ഹാജ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാമുഖ ഭാഷ്യം ഭാഷണം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്നത് ജുമുഅ ഖുതുബ നിക്കാഹ് ഖുതുബ പോലുള്ളതായ ഖുതുബകളുടെ ആമുഖമായിട്ടാണ് എന്ന് ഈ ഖുതുബത്തുൽ ഹാജയെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനിയെ പോലുള്ളവർക്ക് ഈ ഖുതുബത്തുൽ ഹാജയുടെ വിശദീകരണ ഗ്രന്ഥങ്ങൾ വരെയുണ്ട്, പിന്നെ അതിനെക്കുറിച്ചുള്ള പഠനം നടത്തിയ ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ അതിലെ പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം നിക്കാഹിൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിച്ചിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ ആളുകൾ പറയാണ് ഖുതുബ നിക്കാഹിനോടനുബന്ധിച്ച് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമാണ്. പ്രത്യേക നബിചര്യയിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത് നിക്കാഹിൻ്റെ സമയത്ത് ഒരു ഖുതുബ ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷെ അതിന് നിർബന്ധ ഹുക്കും പറയാൻ പറ്റൂല. ഫുഖഹാക്കളെല്ലാവരും അത് നിർബന്ധം എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഒരു ഖുതുബ അത് പ്രതിഫലാർഹമാണ്, അതുണ്ടാകണം എന്നുള്ളതാണ് പിന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്.

0: എന്നതാണ് ഏറ്റവും പുണ്യമായിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും വല്ല ധൃതിയും മറ്റുമൊക്കെ ഉണ്ട് എങ്കിലും ആ ദിക്റുകൾ നഷ്ടപ്പെടുത്താതിരിക്കുക, അവിടെ തന്നെ ഇരുന്ന് ചൊല്ലുക എന്ന പ്രതിഫലം നഷ്ടപ്പെട്ടാലും ആ ദിക്റുകൾ നഷ്ടപ്പെടുത്താതെ നമ്മൾ നടക്കുന്ന ആ വഴിയിലൂടെ തന്നെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നടക്കാവുന്നതാണ്. എന്നാൽ ഏറ്റവും പുണ്യമായിട്ടുള്ളത് അവിടെ ഇരുന്ന് ആ ദിക്റുകളൊക്കെ ചൊല്ലി അതിനുശേഷം എഴുന്നേറ്റ് പോരുന്നതാണ്. നമുക്കൊക്കെ അറിയാം നമസ്കാര ശേഷമുള്ള ദിക്റുകൾ. അത് കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കുകയാണെങ്കിൽ കൈകൾ ഉയർത്തേണ്ടതുണ്ടോ? ദിക്റുകളുടെ സമയത്ത് ആ ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കൈകൾ ഉയർത്താറുണ്ടോ, ഉയർത്തുന്നത് വേണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ പ്രാർത്ഥനയ്ക്ക് കൈകൾ ഉയർത്തുന്നത് പുണ്യമാണ് എന്നുള്ള ഹദീസുകൾ കാണാൻ കഴിയും. എന്നാൽ കൃത്യമായി നമസ്കാര ശേഷം കൈകൾ ഉയർത്തുക എന്നത് ഹദീസുകളിൽ വന്നിട്ടുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ എല്ലാ നമസ്കാരത്തിൻ്റെ ശേഷവും കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നത് ബിദ്അത്താണ് എന്ന് വരെ പറഞ്ഞ ആളുകളെ കാണാൻ കഴിയും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകി സഹാബത്തിൻ്റെ കൂടെ ഇരുന്ന് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അതിനിടയിൽ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത ആളുകൾ നബി അങ്ങനെയായിരുന്നു സലാം വീട്ടിയാൽ ചെയ്തിരുന്നത്, ഇങ്ങനെയായിരുന്നു അവിടെ നിന്ന് മാറിയിരിക്കാറായിരുന്നു ചെയ്തിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ നബി നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിച്ച ശേഷം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു എന്നും ദിക്റുകൾ ചൊല്ലിയ ശേഷം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു എന്നും അത് തൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ തടവി എന്നുമുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ഥിരമായി അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, വിദഅത്താണ് എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് കൈകൾ ഉയർത്തുന്നതിൻ്റെ കാര്യമാണ് എങ്കിൽ, രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് കൈകളിൽ ഊതിക്കൊണ്ട് ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞ ശേഷം പ്രാർത്ഥിച്ചിട്ടോ പ്രാർത്ഥിക്കാതെയോ കൈകളിൽ ഊതി ശരീരത്തിൽ തടവുക എന്നതാണ്. കൈകളിൽ ഊതി മുഖത്ത് തടവുക എന്ന ചില ഹദീസുകൾ വന്നിട്ടുണ്ട് എങ്കിലും ദുർബലമായ സനദുകളിലൂടെയാണ് അവ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതും നമുക്ക് ചെയ്യാൻ പറ്റിയതല്ല. ശരീരത്തിൽ തടവുക എന്നത് ഏതായാലും വന്നിട്ടില്ല. ഇപ്പം മുഖത്ത് തടവുന്നത് തന്നെ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞത് മുഖത്ത് തടവാതിരിക്കലാണ് നല്ലത്. ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞ് കൈകളിലൂതി മുഖത്ത് തടവാതിരിക്കലാണ് നല്ലത്. ഇനി ആരെങ്കിലും അങ്ങനെ തടവുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ദുർബലമായ ഹദീസ് ആ വിഷയത്തിൽ വരികയും അതനുസരിച്ച് ഒരുപാട് പണ്ഡിതന്മാർ അമല് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് ബിദ്അത്ത് എന്ന് പറയേണ്ടതില്ല, എന്നാൽ അത് ചെയ്യാതിരിക്കൽ തന്നെയാണ് ഉത്തമം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് അതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ്. എന്നാൽ ശരീരത്തിൽ, നെഞ്ചിൽ, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ നമസ്കാര ശേഷമുള്ള ദിക്റുകൾക്ക് ശേഷം കൈകളിൽ ഊതിക്കൊണ്ട് തടവുക എന്നത് ഒരു അടിസ്ഥാനവുമില്ലാത്തതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. വല്ലാഹു അഅലം.
1: സുന്നത്ത് നിസ്കാരങ്ങളിൽ ഖുർആൻ കയ്യിൽ എടുത്ത് ഓതുന്നതിൽ തെറ്റുണ്ടോ?
2: സുന്നത്തായ നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്നത് കൊണ്ട് തന്നെ സുദീർഘമായി ഓതാവുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ പലപ്പോഴും അധികം ആളുകൾക്കും ഹിഫ്ല് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ ഒരവസ്ഥയിൽ ഖുർആൻ നോക്കി ഓതുന്നതിന് കുഴപ്പമില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭൃത്യൻ അവർക്ക് ഇമാമത്തായി നമസ്കരിക്കുകയും അദ്ദേഹം ഖുർആൻ നോക്കി ഓതാറുണ്ട് എന്നുമൊക്കെ അഥറുകൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഖുർആൻ നോക്കി ഓതുന്നതിന് കുഴപ്പമില്ല. പരമാവധി ഖുർആൻ കാണാതെ പഠിക്കുവാനും കാണാതെ ഓടുവാനുമൊക്കെയുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. എന്നിരുന്നാലും ഇങ്ങനെ ഓതുന്നത് ഒരു നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല.
1: വലിയ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി കളവ് പറയാൻ പറ്റുമോ? സത്യം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നതിനാലാണ്.
3: ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും സത്യം മാത്രം പറയേണ്ട ആളുകളാണ് വിശ്വാസികൾ. സത്യം അത് നന്മയാണ്, ആ നന്മ അവനെ സ്വർഗത്തിലേക്ക് നയിക്കും. കളവ് അത് തിന്മയായിക്കൊണ്ടും തിന്മ നരകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുമെന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സഹീഹായ ഹദീസുകളുടെ കൂട്ടത്തിൽപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല, സത്യസന്ധന്മാരുടെ കൂടെ നിലനിൽക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നതും. എന്നാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, അതല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ, സഹോദരന്മാർ തമ്മിൽ പിണക്കത്തിലാണ്. അവരുടെ പിണക്കം തീർക്കുവാനായി

0: ഈ മധ്യസ്ഥന്മാർ ഇടപെടുന്ന ഘട്ടങ്ങളിൽ മതത്തിനെതിരാകാത്ത ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ചെറിയ കളവ് ഒരാൾ പറയുന്നതിൻ്റെ ഭാഗമായി, ആ മധ്യസ്ഥൻ പറയുന്നതിൻ്റെ ഭാഗമായി ആ രണ്ട് കുടുംബങ്ങളും ഇണങ്ങുവാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും രണ്ട് സഹോദരന്മാർ തമ്മിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് അത് ജീവിതം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കാരണമാകുമെങ്കിൽ അവിടെ ആ മസ്ലഹത്ത് പരിഗണിച്ച് ഒരു ചെറിയ കളവ് പറയാമെന്ന അനുവാദം ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഇതൊരിക്കലും തന്നെ കളവ് പറഞ്ഞ് ഭാര്യയുടെ മുമ്പിൽ രക്ഷപ്പെടാൻ ഭർത്താവിനോ ഭർത്താവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ഭാര്യയ്ക്കോ നൽകിയ അവസരങ്ങളല്ല. തിന്മകളിൽ നിന്നും രക്ഷപ്പെടാനും അതുപോലെ തന്നെ കുടുംബബന്ധം തകരാതിരിക്കാനും വേണ്ടി ആ തിന്മ ഞാൻ ചെയ്തിട്ടില്ല എന്ന് കളവ് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള അവസരമല്ല ഇത്. ഒരിക്കലും തന്നെ മതപരമായി തിന്മയായി പറഞ്ഞ ഒരു കാര്യം ആ കാര്യത്തെ ന്യായീകരിക്കുവാനോ അതല്ലെങ്കിൽ അത്തരം കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയുവാനോ ഒന്നുമല്ല ഈ കാര്യം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇത് മധ്യസ്ഥന്മാരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരവസരമാണ്. അതുപോലെ തന്നെ ഭർത്താവിന് ഭാര്യയോട് കളവ് പറയാം അതല്ലെങ്കിൽ ഇണകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളവ് പറയാമെന്ന് പറയുന്നത് ഒരിക്കലും തന്നെ തിന്മകൾ ജീവിതത്തിൽ നിലനിർത്തി ആ തിന്മകളെ നിലനിർത്തുവാനുള്ള വഴിയായിക്കൊണ്ട് പറഞ്ഞ കാര്യമല്ല. നന്മയിൽ മുന്നേറുന്ന സാഹചര്യത്തിൽ ആ നന്മയ്ക്ക് ശക്തി പകരുന്ന മേഖലയുണ്ട് എങ്കിൽ ആ രംഗത്തൊരു ചെറിയ രൂപത്തിലുള്ള കളവുകൾ പറയാമെന്നത് മാത്രമാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചു കാണുന്നത്. അല്ലാഹു അഅലം.
1: സ്ത്രീകൾക്ക് സുഗന്ധം ഉപയോഗിക്കാം. വിയർപ്പ് കൂടുതലായതുകൊണ്ട് ദുർഗന്ധം വരാതിരിക്കാൻ ഞാൻ ഇടക്ക് ഉപയോഗിക്കാറുണ്ട്. ഇത് അനുവദനീയമാണോ എന്നാണ്?
2: സ്ത്രീകൾ അവർ അന്യരുടെ ഇടയിലാകുമ്പോൾ, അന്യ പുരുഷന്മാരുടെ ഇടയിലാകുമ്പോഴാണ് അവർക്ക് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നത് വിലക്കുള്ളത്. സ്ത്രീകൾ അവരുടെ വീട്ടിലാണ്, അറയിലാണ് സ്ത്രീകൾക്കിടയിലാണ് എങ്കിൽ അവർക്ക് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ വിലക്കില്ല. അതേസമയം സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് അവർ പരപുരുഷന്മാരുടെ ഇടയിലൂടെ ഉലാത്തുക, അവരുടെ സാന്നിധ്യം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അത് വിലക്കുള്ളത്. അതില്ല എങ്കിൽ സ്ത്രീകൾക്ക് സുഗന്ധം ഉപയോഗിക്കുന്നതിന് വിലക്കില്ല. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും സുഗന്ധം ഉപയോഗിക്കുക, മാത്രമല്ല അവർ അറകളിലും മറ്റൊക്കെ സുഗന്ധം ഉപയോഗിക്കേണ്ടവരാണ്. അതിൽ പിന്നെ അത്തരം വിഷയം അത് വേർതിരിച്ച് മനസ്സിലാക്കുകയാണ് ഇതിൽ വേണ്ടത്. അല്ലാഹു അഅലം. മറ്റുള്ളവർ കാണും വിധം, തൻ്റെ വാസന അനുഭവിക്കും വിധമുള്ള സുഗന്ധത്തിൻ്റെ ഉപയോഗമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അന്യരുടെ പിന്നെ ദൃഷ്ടിയിൽപ്പെടുമാറ് അന്യരുടെ അന്യർ വാസനിക്കും വിധമുള്ള പിന്നെ സുഗന്ധദ്രവ്യങ്ങളുടെ ഉപയോഗമാണ് പറഞ്ഞിട്ടുള്ളത്, പാടില്ല എന്ന്. അതുകൊണ്ടാണ് വീട് വിട്ട് പുറത്തിറങ്ങി പോകുമ്പോൾ നമ്മൾ എവിടെയൊക്കെ പോകും, ആരെയൊക്കെ കാണും, ആരെയൊക്കെ സമീപിക്കും, അപ്പോൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കാരണം മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ പിന്നെ ആളുകളാകുമല്ലോ പരപുരുഷന്മാരുടെ ഇടയിൽ. അതേസമയം അങ്ങനെയല്ല, സ്ത്രീകൾ തനിച്ചാണ്, വീട്ടിനകത്താണ് ഒക്കെ എങ്കിൽ സ്ത്രീകൾക്ക് സുഗന്ധം ഉപയോഗിക്കുന്നതിൽ യാതൊരു വിലക്കുമില്ല. അല്ലാഹു അഅലം.
3: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: PGIMER-ൽ നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പഠനം, ചണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി അപേക്ഷകൾ നൽകാം. ജൂലൈ 24 നടത്തുന്ന പരീക്ഷ വഴിയാണ് പ്രവേശനം. അലൈഡ് ഹെൽത്ത് ബാച്ചിലർ ഓഫ് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് ജൂലൈ 2 വരെ അപേക്ഷിക്കാം. ജൂലൈ 31 പ്രവേശന പരീക്ഷ. 1500 രൂപയാണ് അപേക്ഷാ ഫീസ്. മെഡിക്കൽ ലബോറട്ടറി സയൻസ്, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി, ഓപ്റ്റോമോട്രി, ഫിസിയോതെറാപ്പി, പബ്ലിക് ഹെൽത്ത്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ്, മെഡിക്കൽ ആനിമേഷൻ ആൻഡ് ഓഡിയോ വിഷ്വൽ ക്രിയേഷൻ. PGIMER-ൽ നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പഠനം സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം edu.in.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി, കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ അടുത്ത പരിപാടി നേർരേഖ. മുൻകാലങ്ങളിൽ പ്രക്ഷേപണം ചെയ്യപ്പെട്ട പീസ് റേഡിയോ പുല്ലരിവട്ടം പരിപാടിയുടെ പ്രത്യേക എപ്പിസോഡുകൾ. നേർരേഖ പരിപാടിയിൽ ഇപ്പോൾ സ്വയം വൈകല്യമുണ്ടാക്കുന്നവർ, അവതരണം പ്രൊഫസർ ഹാരിസുബിൻ സലീം.
3: സ്വയം വൈകല്യം സൃഷ്ടിക്കുന്നവരുണ്ടാകുമോ? എനിക്കൊരു വൈകല്യം, ഞാൻ വരുത്ത്? ഒരുപക്ഷെ ഇല്ലെന്നായിരിക്കാം നമ്മുടെ ഉത്തരം. എന്നാൽ ആ ഉത്തരം പൂർണ്ണമായി ശരിയല്ല. ഈ അടുത്ത ഒരു സന്ദർഭത്തിൽ പരിചയപ്പെട്ട ഒരു യുവാവിൻ്റെ ജീവിതമാണ് ഇത്തരത്തിൽ ഒരു സംസാരത്തിലേക്ക് വഴിയൊരുക്കിയത്. അശ്രദ്ധരായ മാതാപിതാക്കൾ ഒരു കുഞ്ഞു വളരുമ്പോൾ അവനാവശ്യപരമായ മതപരവും ഭൗതികവുമായിട്ടുള്ള വിജ്ഞാനവും അറിവും പരിശീലനങ്ങളും നൽകുന്നതിൽ വീഴ്ച വരുത്തി എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും അവന് പഠിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുക്കി അവനെ സ്കൂളിലേക്കും സൗകര്യങ്ങളിലേക്കും അയക്കുക. എന്നാൽ അവൻ്റെ വളർച്ചയോ അവൻ്റെ പ്രായമോ അവൻ്റെ ശാരീരികവും മാനസികവുമായ വ്യത്യാസങ്ങളോ ഒന്നും മനസ്സിലാക്കുകയോ സന്ദർഭോചിതവും സമയോചിതവുമായിട്ടുള്ള ഉപദേശങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ നൽകുകയോ ചെയ്യാത്ത ഒരവസ്ഥാവിശേഷം, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 8-ാം ക്ലാസ് മുതൽ ഫോൺ സൈറ്റുകൾ കാണുന്നു, അശ്ലീലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അശ്ലീലങ്ങൾ കാണുമ്പോൾ വൈകാരികത ബൂസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അവന് വൈകാരികമായ കാര്യങ്ങൾ നിർവഹിക്കണം. വിവാഹിതനല്ലാത്ത ഒരാൾ എന്ത് മാർഗം സ്വീകരിക്കും? അതിലാരും മാതൃകയോ അല്ലെങ്കിൽ അവന് കാണാൻ അവസരങ്ങളോ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ സ്വയം ചില മാതൃകകൾ സൃഷ്ടിക്കും. അങ്ങനെ അവൻ സ്വന്തമായൊരു വഴി കണ്ടെത്തി. സാധാരണ കുട്ടികൾ കണ്ടെത്തുന്നത് പോലെയുള്ള ഒരു മാസ്റ്റർബേഷൻ്റെയോ സ്വയംഭോഗത്തിൻ്റെയോ രൂപമല്ല അവൻ സ്വീകരിച്ചത്, വ്യത്യസ്തമായ രൂപമാണ് അവൻ സ്വീകരിച്ചത്. അപ്പോൾ പിന്നെ നല്ല അശ്ലീല സൈറ്റുകൾ അവൻ കാണും. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? സ്വയം സ്വന്തം നിലയ്ക്ക് ഈ അവൻ സ്വന്തമായി രൂപീകരിച്ചെടുത്ത വഴിയിലൂടെ അവൻ ചില കൈക്രിയകൾ ചെയ്യും. അങ്ങനെ ഒരാത്മസംതൃപ്തി കണ്ടെത്തും. അവൻ പറയുന്നത് ഇതൊരു വ്യഭിചാരമാണെന്നോ ഒരു തെറ്റാണെന്നോ കുറ്റകരമാണെന്നോ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. മറ്റുള്ള വ്യക്തികളോട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ തെറ്റാവൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്നു ഞാൻ എൻ്റെ വിവാഹ ജീവിതം പരാജയപ്പെട്ട് ഈ ഒരവസ്ഥ, എനിക്ക് ഇത്തരത്തിൽ രംഗത്തൊരു വൈകല്യം സംഭവിച്ചിട്ടുണ്ടെന്ന വിവരം അറിയുമ്പോൾ എൻ്റെ ഉമ്മ പറയുന്നു, മോനെ അത് തെറ്റാണ്, അത് കണ്ണുകൊണ്ടുള്ള നോട്ടം വ്യഭിചാരമാണ്, അതേപോലെ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ ഗണത്തിൽ വരും എന്ന് ഇപ്പോൾ ഉമ്മ എനിക്ക് പറഞ്ഞു തരുന്നു. സത്യമായും അതൊരു തെറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നമുക്ക് ഗൗരവപരമായി ചിന്തിക്കണം. സമയത്തിലും സന്ദർഭത്തിലും തങ്ങളുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവരുടെ മനസ്സും ശരീരവും വളരുന്നു എന്ന് തിരിച്ചറിയാൻ നമ്മൾ വിട്ടുപോകുന്നു. എന്തെല്ലാം അവരുടെ ഉള്ളുകളിൽ നടക്കുന്നു എന്ന് നമ്മൾ അറിയാതെ പോകുന്നു. ഇപ്പോൾ ഒരു വൈകല്യത്തിലാണവൻ. ഏതാനും വർഷങ്ങളോളം ദാമ്പത്യ ജീവിതമായി മുന്നോട്ട് പോയിട്ടും തൻ്റെ ശാരീരിക ബന്ധങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ. അതൊരു ചികിത്സയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും എത്തി നിൽക്കുന്ന ഒരു ഘട്ടം. ഒരു പക്ഷേ ഇനി എനിക്കാവില്ലെന്ന് ഭാര്യ പറഞ്ഞ് ഒഴിവാകുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും ധൃതി പിടിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ സ്വയം വൈകല്യങ്ങൾ സൃഷ്ടിക്കുന്നവരുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മളിവിടെ കണ്ടത്. ഉണ്ടെന്നതാണ് വസ്തുത. ചുറ്റുപാടുകൾ നമ്മളോട് പറയുന്ന കണക്ക് പത്തു ചെറുപ്പക്കാരിൽ ആറു പേരും അശ്ലീലങ്ങൾ കാണുന്നവരാണെന്ന് യുവാക്കൾ പറയുന്നു. മതപ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരുടെ കണക്കെടുപ്പിൽ അവർ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ വിശ്വസിക്കുന്നില്ല, പത്തിൽ ഒരാളുണ്ടെന്ന് നമ്മൾ വിചാരിക്കൂ. അവൻ്റെ ജീവിതം അവൻ സ്വയം വൈകൃതങ്ങളിലേക്കും വൈകല്യങ്ങളിലേക്കും നയിക്കുകയാണ്. ഒരു പക്ഷേ ഇന്ന് സ്വകാര്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇത്തരം വൈകൃതങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രശ്നമാവില്ല. നാളെ ഒരു ജീവിത പങ്കാളി കടന്നു വരുമ്പോൾ ഒരു പക്ഷേ പ്രകൃതിവിരുദ്ധമായ ജീവിതങ്ങൾ അവനെ പ്രകൃതിപരമായൊരു ജീവിതം സാധ്യമാക്കാതെ വരുമ്പോഴാണ് പ്രശ്നം അറിയുന്നത്. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ആരൊക്കെ അറിഞ്ഞു? അവൻ്റെ പാരൻസ് അറിഞ്ഞു, അവളുടെ പാരൻസ് അറിഞ്ഞു, ചികിത്സിക്കുന്ന ഡോക്ടർമാരറിഞ്ഞു, കൗൺസിലേഴ്സ് അറിഞ്ഞു, കുടുംബങ്ങളിൽ പലരും അറിഞ്ഞു. എന്താണ് അറിയുന്നത്? ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിരുന്ന വൈകൃതങ്ങൾ, തിന്മകൾ ഇന്ന് അത് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു കാര്യം നാം അറിയുക, നമ്മളെ സൃഷ്ടിച്ച സ്രഷ്ടാവ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി പറയുന്ന നിയമങ്ങളൊന്നും അത് തള്ളിക്കളയാനുള്ളതല്ല, സ്വീകരിക്കാനുള്ളത് തന്നെയാണ്. അതുകൊണ്ട് വഴിവിട്ട് ജീവിക്കുന്നവർ വൈകല്യങ്ങളെ സൃഷ്ടിക്കുന്നവരാണ്. ആ വൈകല്യം അവരുടെ ഭാവി ജീവിതത്തിന് അതിശക്തമായ പ്രതികൂലതകൾ സൃഷ്ടിക്കും എന്നതിൻ്റെ നേർചിത്രമാണ് നമ്മളിവിടെ കാണുന്നതും കേൾക്കുന്നതും. അതുകൊണ്ട് തന്നെ ജീവിതത്തിലൊരു മാറ്റത്തിന് വേണ്ടി നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും നമ്മുടെ തെറ്റായ പ്രവർത്തനങ്ങളും വഴിവിട്ട പ്രവർത്തനങ്ങളും ഒരിക്കലും നമ്മുടെ ഒരു വൈകൃതത്തിലേക്ക് എത്തിക്കാതിരിക്കുകയും വേണം. എന്നാൽ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൻ്റെ ഏതു സമയത്തും ഏത് പ്രായത്തിലും ഏതു തെറ്റുകളിൽ നിന്നും ഒരാൾക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് പിൻവാങ്ങുവാൻ കഴിയും. തെറ്റുകളിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ലെങ്കിൽ പശ്ചാത്താപത്തിനും മടക്കത്തിനും അർത്ഥമില്ലല്ലോ. ഏത് പ്രായത്തിൽപ്പെട്ട വ്യക്തിക്കും ഒരു ശരിയായ ഇസ്ലാമിക ജീവിതത്തിലേക്കും സദാചാര ജീവിതത്തിലേക്കും വരാൻ ഒരു പ്രയാസവുമില്ല. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും, ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്താൽ തീർച്ചയായും മാറ്റത്തിന് സാധ്യമാകുമെന്നാണ്. പുകവലിയും കഞ്ചാവും ഫോൺ സൈറ്റുകളും എല്ലാം ഇന്ന് പുതുതലമുറയെ നശിപ്പിക്കുമ്പോൾ ഭാവിയിലുള്ള വൈവാഹിക ദാമ്പത്യ ജീവിതങ്ങളെ അതെങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ചുകൂടെ അത്തരം ആളുകൾ ചിന്തിക്കുകയും എത്രയും പെട്ടെന്ന് പിൻവാങ്ങുകയും ചെയ്യുന്നത് അവർക്ക് ഇഹലോകത്തും പരലോകത്തും നന്മ നൽകിയേക്കാം.
2: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു. സ്വയം വൈകല്യമുണ്ടാക്കുന്നവർ, അവതരിപ്പിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. സൃഷ്ടിപ്പ് എന്ന അത്ഭുതം. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചു എന്നുള്ളത് ഒരു വലിയ നിഅമത്തായി, അനുഗ്രഹമായി, ദൃഷ്ടാന്തമായി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. സൂറത്തുർ റൂമിൽ വമിൻ ആയാത്തിഹി, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്നു പറഞ്ഞ് ഏതാനും കാര്യങ്ങൾ അല്ലാഹു പറയുന്നത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അക്കൂട്ടത്തിൽ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ് അല്ലാഹു എണ്ണിപ്പറഞ്ഞ ഒരു കാര്യമാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ വിഷയം. സൂറത്തുർ റൂമിൻ്റെ 20-ാമത്തായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വമിൻ ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അൻഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചത് എന്നുള്ളത്. എവിടെ നിന്നാണ് സൃഷ്ടിപ്പ്? മിൻ തുറാബ്, മണ്ണിൽ നിന്ന്. അപ്പോൾ മണ്ണിൽ നിന്നും നിങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചു എന്നുള്ളത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. സുമ്മ, പിന്നീട് അതിന് ശേഷം, ഇദാ അൻതും, നിങ്ങളിതാ, ബഷറുൻ തൻതശിറൂൻ, വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരായിരിക്കുന്നു, അഥവാ ഭൂമിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരായിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയ ബീജത്തിൽ നിന്നാണ് മനുഷ്യൻ ഉത്ഭവിക്കുന്നത്. മുട്ടയിൽ നിന്ന് പറവകൾ പുറത്തു വരുന്നു. എന്നാൽ മനുഷ്യരിൽ നിന്ന് ഇന്ദ്രിയം പുറത്തു വരുന്നു. ആ ഇന്ദ്രിയത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൃഷ്ടിപ്പ് നോക്കിയാലോ, അത് മണ്ണിൽ നിന്നാണ് താനും. ഓരോ ഒരേ മാതാപിതാക്കളിൽ നിന്ന് ഉത്ഭവിച്ച മനുഷ്യൻ പെറ്റുപെരുകി ഇന്ന് ഭൂലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്നു. ഇതിനിടയ്ക്ക് എത്രയെത്ര കോടി മനുഷ്യർ മൺമറഞ്ഞു പോയിരിക്കുമെന്ന് അല്ലാഹുവിന് മാത്രമേ അറിയൂ. ഇവരെല്ലാവരും മനുഷ്യപ്രകൃതിയിലും ആകൃതിയിലും യോജിക്കുന്നു എങ്കിലും വ്യക്തികളുടെ രൂപം, നിറം, ഭാഷ, ശബ്ദം, സ്വഭാവം, ഇതിലെല്ലാം ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഒരേ ഭാഷ സംസാരിക്കുന്നവർ പോലും ശബ്ദത്തിലും ഭാഷണശൈലിയിലും വ്യത്യസ്തരായിരിക്കും. അതുപോലെ തന്നെ കറുത്തവർ, വെളുത്തവർ എന്നിങ്ങനെയുള്ള വർഗത്തിൽപ്പെട്ടവരെന്ന് പറയപ്പെടുന്ന വ്യക്തികൾ പോലും പരസ്പരം വർണ്ണവ്യത്യാസമുള്ളവരാണ്. ഇനി രൂപങ്ങൾ നോക്കുകയാണെങ്കിലോ, ഒരാളെപ്പോലെ മറ്റൊരാളില്ല. അതുകൊണ്ടാണ് മനുഷ്യർ തമ്മ തമ്മിൽ തിരിച്ചറിയുന്നതും. എല്ലാവരും എല്ലാ വിഷയത്തിലും തികച്ചും സാമ്യമുള്ളവരായിരുന്നു എങ്കിൽ ലോകത്ത് നേരിടാവുന്ന ബുദ്ധിമുട്ടുകൾ വിവരിക്കുവാൻ എത്ര പ്രയാസമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആദ്യ മനുഷ്യൻ സംസാരിച്ച ഭാഷ തന്നെയായിരിക്കണം അദ്ദേഹത്തിൻ്റെ ആദ്യ സന്തതികളും സംസാരിച്ചിരിക്കുക. എന്നാൽ പിന്നീട് സന്താന പരമ്പരകൾ വർദ്ധിച്ചതോടുകൂടി കാലാന്തരത്തിൽ ഭാഷകളും വർദ്ധിച്ചു വന്നു. ഇന്ന് ഭൂമിയിൽ 5000-ൽ പരം മനുഷ്യഭാഷകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവരെയെല്ലാം ഈ വിധം സൃഷ്ടിച്ച് കൈകാര്യം നടത്തിവരുന്ന സൃഷ്ടാവ് അല്ലാഹു പരമശക്തനും അതിമഹാനും തന്നെയല്ലയോ? മനുഷ്യരിൽ മാത്രം നിലകൊള്ളുന്നതും പ്രഥമദൃഷ്ട്യാ എല്ലാവർക്കും കണ്ടറിയാവുന്നതുമായ ഇത്തരം വസ്തുതകൾ ഓരോന്നും അല്ലാഹുവിൻ്റെ ശക്തിമഹാത്മ്യങ്ങൾക്ക് തെളിവല്ലേ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അങ്ങനെ ഭൂമിയിൽ വ്യാപിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ വലിയ ആശയങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത് ഇന്നല്ലാഹ ഖലഖ ആദമ മിൻ ഖബ്ലത്തിൻ ഖബലഹ മിൻ ജമീഇൽ അർദ്. അല്ലാഹു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് ഒരു പിടിയിൽ നിന്നാണ്, ഒരു പിടി മണ്ണിൽ നിന്ന്. ആ മണ്ണെടുത്ത് തന്നെ ഭൂമിയുടെ മുഴുവൻ ഭാഗത്ത് നിന്നുമാണ്. ഫജാ അബനു ആദമ അലാ ഖദ്രിൽ അർദ്, അങ്ങനെ ഭൂമിയുടെ മുഴുവൻ ഭാഗത്തു നിന്നും എടുത്തത് കൊണ്ട് വ്യത്യസ്ത മണ്ണുകളായിരിക്കുമല്ലോ. അതുകൊണ്ട് മനുഷ്യന്മാർക്കിടയിലും ആ വ്യത്യാസം കാണുവാൻ സാധിക്കുന്നു. ജാ അമിൻഹുമുൽ അബിയദു, അവരിൽ ചില ആളുകൾ വെളുത്തവരായിപ്പോയി. വൽ അഹ്മറു, ചിലർ ചുവന്നവരായി. വൽ അസ്വദു, ചിലർ കറുത്തവരായി. വബൈന ദാലിക്, ചിലർ അതിനിടയിലുള്ളവരായി. വൽ ഖബീസു, ചില ആളുകൾ മോശപ്പെട്ടവരായി. വത്തയ്യിബു, ചില ആളുകൾ നല്ലവരായി. വസ്സഹ്ലു വൽ ഹസനു, ചിലപ്പോൾ ബുദ്ധിമുട്ട് സഹിക്കേണ്ട അവസ്ഥയിലായി, ചിലപ്പോൾ വിഷമങ്ങളുണ്ടാകുന്നു, അതുപോലെ ഇതിനിടയിലുള്ള അവസ്ഥകളും ഉണ്ടാകുന്നു. അപ്പം ഇങ്ങനെ മനുഷ്യർക്കിടയിൽ വ്യത്യസ്തതയുണ്ടാകുന്നത് അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതം തന്നെയാണ് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതുകൊണ്ട് ആ സൃഷ്ടാവിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കി അവനെ മാത്രം നമ്മൾ ആരാധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, സൃഷ്ടിപ്പ് എന്ന അത്ഭുതം. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: يا من يرى ما في الضمير ويسمع انت
3: المدينيله മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് ബാങ്ക് കൊടുത്തതിന് ശേഷമുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത്, നമ്മളെല്ലാവരും പള്ളിയിലേക്ക് പോകുന്നവരാണ്, ആണുങ്ങൾ പ്രത്യേകിച്ചും എല്ലാ 5 വക്തനും നമസ്കരിക്കാൻ പള്ളിയിലേക്ക് എത്താം എന്നുള്ളതാണ്. ആ പള്ളിയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് ശുദ്ധി വരുത്തുകയും ശേഷം അല്ലാഹു നിർബന്ധമാക്കിയ ബാധ്യതകളിൽ ഒരു ബാധ്യത നിറവേറ്റുവാൻ വേണ്ടി അല്ലാഹുവിൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെടുന്നവൻ്റെ ചവിട്ടടികളിൽ ഒന്ന് അവൻ്റെ കുറ്റങ്ങളെ മായ്ച്ചു കളയുകയും മറ്റേത് അവൻ്റെ പദവി ഉയർത്തപ്പെടുകയും ചെയ്യും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയും കൂടിയുണ്ട്, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫി ലിസാനി നൂറ വഫി സംഇ നൂറ വഫി ബസരി നൂറ ومن فوقي نورا ومن تحتي نورا وعن يميني نورا وعن شمالي نورا ومن امامي نورا ومن خلفي نورا وجعل في نفسي نورا وعلم لي نورا وعلم لي نورا وجعل لي نورا وجعلني نورا اللهم اعطني نورا وجعل في عصبي نورا وفي لحمي نورا وفي دمي نورا وفي شعري نورا وفي بشري نورا اللهم اجعل لي نورا في قبري ونورا في عظامي وزدني نورا وزدني نورا وزدني نورا ഒരു സുദീർഘമായ ഒരു പ്രാർത്ഥനയാണ്. ഇതിന്റെ അർത്ഥം, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറൻ വഫീ ലിസാനി നൂറൻ വഫീ സംഇ നൂറൻ വഫീ ബസരി നൂറൻ വമിൻ ഫൗഖി നൂറൻ വമിൻ തഹ്തി നൂറൻ വഅൻ യമീനി നൂറൻ വഅൻ ശിമാലി നൂറൻ വമിൻ അമാമി നൂറൻ വമിൻ ഖൽഫി നൂറ. അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തിനും നാവിനും കേൾവിയിലും എനിക്ക് പ്രകാശം നൽകുകയും എൻ്റെ മുകളിലും താഴെയും വലതും ഇടതും ഭാഗങ്ങളിലും മുന്നിലും പിന്നിലുമൊക്കെ നീ എനിക്ക് പ്രകാശം നൽകുകയും ചെയ്യണം റബ്ബേ. വജഅൽ ഫീ നഫ്സി നൂറൻ വഅളിം ലീ നൂറൻ വഅളിം ലീ നൂറ. അല്ലാഹുവേ, എനിക്ക് പ്രകാശം നൽകുകയും ആ പ്രകാശത്തെ മഹത്തരമാക്കുകയും മഹത്വപ്പെടുത്തി തരികയും ചെയ്യണമേ. വജഅൽ ലീ നൂറൻ വജഅൽ നീ നൂറൻ അല്ലാഹുമ്മ അതി നൂറൻ വജഅൽ ഫീ അസബി നൂറൻ വഫീ ലഹ്മി നൂറൻ വഫീ ദമി നൂറൻ വഫീ ശഅരി നൂറൻ വഫീ ബശരി നൂറ. അല്ലാഹുവേ, എൻ്റെ ഞരമ്പുകളിലും മാംസത്തിലും രക്തത്തിലും രോമത്തിലും തൊലിയിലും പ്രകാശത്തെ നിശ്ചയിക്കുകയും ചെയ്യണമേ റബ്ബേ. അല്ലാഹുമ്മ ജഅൽ ലീ നൂറൻ ഫീ ഖബ്രി, എൻ്റെ ഖബറിൽ നീ എനിക്ക് പ്രകാശം നൽകണേ. വനൂറൻ ഫീ ഇളാമി, എൻ്റെ അസ്ഥികൾക്കും പ്രകാശം നൽകണേ. വസിദിനി നൂറൻ വസിദിനി നൂറൻ വസിദിനി നൂറ, എൻ്റെ എനിക്ക് നീ പ്രകാശം വർദ്ധിപ്പിച്ചു തരണമേ എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗം നമുക്ക് പഠിക്കാം. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫി ലിസാനി നൂറ വഫി ലിസാനി നൂറ. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറൻ വഫി ലിസാനി നൂറ വഫി സംഇ നൂറ വഫി സംഇ നൂറ വഫി ബസരി നൂറ وفي بصري نورا وفي سمعي نورا وفي بصري نورا ومن فوقي نورا ومن تحتي نورا ومن فوقي نورا ومن تحتي نورا وعن يميني نورا وعن شمالي نورا وعن يميني نورا وعن شمالي نورا ومن ومن ومن أمامي نورا ومن خلفي نورا ومن أمامي نورا ومن خلفي نورا اللهم اجعل في قلبي نورا وفي لساني نورا وفي سمعي نورا وفي بصري نورا ومن فوقي نورا ومن تحتي نورا وعن يميني نورا وعن شمالي نورا വമിൻ അമാമി നൂറൻ വമിൻ ഖൽഫി നൂറ. ഇത്രയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. അതുകൊണ്ട് ഇത്രയും ഭാഗം നമ്മൾ കൃത്യമായി പഠിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് സ്നേഹക്കൂട്. കുടുംബങ്ങളിൽ കുളിർത്തന്നിലായി വിരുന്നെത്തുന്ന സ്നേഹക്കൂടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പീസ് റേഡിയോ ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടികളുടെ പഠനവും അവരുടെ പഠന നിലവാരങ്ങളും പുതിയ അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നമ്മുടെ കൂടെ ടീച്ചറും ട്രെയിനറുമായ ഷമീമം വണ്ടൂരാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
5: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: കഴിഞ്ഞ എപ്പിസോഡിന് മുമ്പുള്ളൊരു എപ്പിസോഡിൽ കുട്ടികളുടെ പഠനവും അതുപോലെ തന്നെ പുതിയ രക്ഷിതാക്കളുടെ ആശങ്കയുമായി ബന്ധപ്പെട്ടൊക്കെ ചില കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. ഇന്ന് ഇപ്പോൾ പുതിയ ഒരു അധ്യയന വർഷം ആരംഭിച്ചതാണല്ലോ. ആ തുടക്കം എന്ന നിലക്ക് എന്താണ് എല്ലാവരും, രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും അടങ്ങുന്ന ആളുകൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്?
5: ഒരു ജൂൺ മാസം എന്ന് പറയുന്നത് അധ്യയന വർഷത്തിൻ്റെ തുടക്കമാണ്. നമ്മുടെ കേരളത്തിൽ രക്ഷിതാക്കളെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട്, അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരും ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട്, ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ അത് എല്ലാവരും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ജൂൺ മാസവും അധ്യയന വർഷമൊക്കെ ആരംഭിക്കുന്നുള്ളത്. അപ്പം അവിടെ ഒരു തുടക്കം നന്നായാൽ ഒടുക്കം നന്നായി എന്ന് നമ്മൾ പഠനക്കാരായ ആളുകൾ പറയാറുണ്ട്. ശരിക്കും ആക്ച്വലി ഇംഗ്ലീഷിലൊരു പ്രൊവേർബ് ഉള്ളത് പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. നമ്മളതിൽ ആഡ് ചെയ്യാറുള്ള ഇറ്റ് ഈസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ എന്നാണ്. അഥവാ അതാണ് ഒരു തുടക്കത്തിൽ നമ്മളൊരാളെ എങ്ങനെയാണോ കാണുന്നത് അതാണ് പിന്നെ അയാളെ കുറിച്ചുള്ള ഒരു ഇമേജ് നമ്മളത്. പിന്നെ അത് മാറണമെങ്കിൽ അത്ര എഫേർട്ട് എടുക്കണം. അപ്പം അത് തന്നെയാണ്. ഇപ്പോൾ ഒരാളെ നമ്മളിങ്ങനെ കണ്ടാൽ തുടക്കത്തിൽ നമുക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസാണ് അയാളെ നമ്മൾ കണക്ട് ചെയ്യുക. പിന്നെ അയാളെക്കുറിച്ച് എന്നും നിരന്തരം നമ്മൾ ഓർക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അധ്യയന വർഷത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അത് ഏറ്റവും നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം എന്നുള്ളതാണ്. രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മളെ മക്കൾ വിദ്യാർത്ഥികളാണ്, കുട്ടികളാണ്. അപ്പോൾ അവരെ ആ ഒരു കുട്ടിത്വവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു പുതിയ വിദ്യാലയത്തിൽ ചേർത്ത് അവർ പോകുന്ന ഒരു സമയത്ത്, പുതിയ അധ്യയന വർഷം തുടങ്ങി കലാലയങ്ങളിലേക്കൊക്കെ അവർ പോകുമ്പോൾ നമ്മുടെ ഭാഗത്ത് ചില ശ്രദ്ധകൾ, ബോധപൂർവമായ ചില ശ്രദ്ധകൾ അത്യാവശ്യമാണ് എന്നതാണ് ആദ്യം ഒരു ഇതിൻ്റെ ഒരു തുടക്കം എന്നുള്ളത് നിനക്ക് പറയാനുള്ളത്.
4: അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കാം.
5: ആദ്യം പറയാനുള്ളത്, ഇപ്പോൾ ഏതായാലും ഈ ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ മക്കൾക്ക് ഒരു പുതിയൊരു ക്ലാസ്സിലേക്കായിരിക്കും എത്തിയിട്ടുണ്ടാവും. അപ്പോൾ പുതിയൊരു ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ക്ലാസ് ടീച്ചർ എന്നുള്ളത് നമ്മൾ അറിയണം എന്നുള്ളതാണ്. ആ ക്ലാസ് ടീച്ചറായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ ഇന്ന കുട്ടിയുടെ പാരൻ്റാണ്, എന്തൊക്കെ ഉണ്ട് ടീച്ചറെ, അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ട് സാറേ, എൻ്റെ കുട്ടി പിന്നെ നിങ്ങൾക്ക് പുതിയതായിരിക്കുമല്ലേ, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ പിന്നെ നിങ്ങളെന്തെങ്കിലും ശ്രദ്ധിച്ച കാര്യങ്ങളുണ്ടോ, ഒരു ഗുഡ് റാപ്പോ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പിന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ആസ് എ പാരൻ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഒന്ന് അറിയിക്കണം എന്നുള്ള ടീച്ചർ പറയും. സ്വാഭാവികമായിട്ടും അതേ വാക്ക് എന്ത് ചെയ്യും, രക്ഷിതാവും പറയുന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് ഒരു ഗുഡ് കീപ്പ് എ ഗുഡ് റാപ്പോ എന്നാണ് പറയുന്നത്. നല്ലൊരു ബന്ധം ക്ലാസ് ടീച്ചറായിട്ട് നമ്മൾ എപ്പോഴും നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഒരു പേഴ്സണാലിറ്റി അസസ്മെൻറ്റിൽ പണ്ട് മുതലേ ഉപയോഗിച്ച് ഇപ്പോഴും, ഇപ്പോൾ നമ്മൾ എത്ര കാലം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഒരു നാല് ഇത് കാര്യങ്ങളുണ്ട്. സോട്ട് അനാലിസിസ് എന്നാണ് അതിനെ നമ്മൾ പറയാനുള്ളത്. സോട്ട് SWOT എന്നുള്ളതാണ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത്തുകൾ എന്നാണ്, അഥവാ കഴിവുകൾ എന്ന് നമുക്കതിനെ പറയാം. നമ്മുടെ മക്കൾക്കുള്ള കഴിവുകൾ എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ക്ലാസ് ടീച്ചറോട് പറയണം. ചില കുട്ടികൾ ഇപ്പോൾ മാത്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികൾ, അപ്പോൾ പറയാം, ടീച്ചറെ എൻ്റെ കുട്ടി മാത്സിൽ കുറച്ച് കുഴപ്പമില്ലാതെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ, ബാക്കിയുള്ള വിഷയമൊന്നും അത്രയില്ല. പാട്ട് പാടുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ടീച്ചറെ എൻ്റെ കുട്ടിക്ക് നന്നായിട്ട് പാട്ട് പാടാൻ കഴിയുന്ന ഒരു കുട്ടിയാണ് കേട്ടോ, അതുപോലെ നന്നായിട്ട് വരക്കാൻ കഴിവുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അഥവാ നമ്മുടെ കുട്ടികൾക്ക് ഏതൊക്കെ സ്കില്ലുകളുണ്ടോ, അവർക്ക് കഴിവുള്ള ശേഷികളുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ എന്ത് ചെയ്യണം, ആ ക്ലാസ് ടീച്ചറായിട്ടൊന്ന് അറിയിക്കണം എന്നുള്ളതാണ്. ഇത് എന്തിനാ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്ലാസ് ടീച്ചേഴ്സ് പുതുതായിട്ടൊക്കെ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 10th class ക്ലാസ് ചാർജാണ് ഈ വർഷം എനിക്കുള്ളത്. ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് അല്ല മുതലുള്ള 10th class കുട്ടികളാണ് നമ്മൾ ക്ലാസ് ടീച്ചർ എന്ന നിലക്കുള്ളത്. പക്ഷേ ആ കുട്ടികൾ 8th സ്കൂളിലുണ്ട്, 9th ഉണ്ട്, പക്ഷേ ഞാൻ അവരെ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല.
4: അതെ.
5: അപ്പോൾ എനിക്കൊരു പുതിയ 8th വരുന്നൊരു പുതിയ കുട്ടികളെ പോലെയാണ് അവരുള്ളത്. ഞാൻ അവരോടും ആ രൂപത്തിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ രക്ഷിതാക്കൾ വിളിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്, ആ കുട്ടികളുടെ ഇന്ന കഴിവുകൾ ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സന്തോഷമാണ്. അപ്പം അങ്ങനെ നമ്മുടെ മക്കൾക്കുള്ള സ്കില്ലുകൾ എന്ത് ചെയ്യണം
4: പറയണം.
5: രണ്ടാമത്തത് സോട്ട് അനാലിസിസ് രണ്ടാമത്തെ വാക്ക് എന്ന് പറയുന്നത് വീക്ക്നെസ് ആണ്, പോരായ്മകളാണ്, കുറവുകളാണെന്നുള്ളത്. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ക്ലാസ് ടീച്ചേഴ്സിനെ അറിയിക്കണം, നിർബന്ധം എന്നുള്ളൊരു വാക്കിന് അടിവരയിടണം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ചില കുട്ടികൾക്ക് കാഴ്ചപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, കേൾവി ശക്തിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ സ്ലോ ലേണേഴ്സ് ആയിരിക്കും, വളരെ ബാക്കിയുള്ള കുട്ടികൾ അത്ര ഒരു മികവ് പഠനത്തിൽ ഉണ്ടാവണമെന്നില്ല, അതല്ലെങ്കിൽ ശ്രദ്ധക്കുറവുള്ള കുട്ടികളുണ്ടാവും, അതുപോലെ പല ഇപ്പോൾ പിന്നെ മെമ്മറി പരമായിട്ട് എം ആർ ഉള്ള കുട്ടികളുണ്ടാവും. ഇങ്ങനെ പല തരത്തിലുള്ള കുറവുകൾ, പോരായ്മകൾ നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ അതൊരു കുറവൊന്നുമല്ല. പക്ഷെ അത് ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീച്ചർ മുഖേന അവനെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ, വളർത്തിക്കൊണ്ടുപോകാൻ, അതുപോലെ ടീച്ചറുടെ ഒരു ശ്രദ്ധയും അതുപോലെ ബാക്കി ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുട്ടികൾ ടീച്ചേഴ്സിനൊക്കെ എന്ത് ചെയ്യുക, ഒരു ചെറിയ ഒരു ഇന്നൊരു കുട്ടി അവന് ചെറിയൊരു പ്രശ്നം ഉണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് നമ്മുടെ മക്കളുടെ പുരോഗതിക്ക് വേണ്ടിക്ക. ഒരിക്കലും ഇകഴ്ത്താനോ താഴ്ത്താനോ ഉള്ള നിലവാരത്തിൽ നിന്ന് താഴേക്ക് കൊണ്ടുപോകാനല്ല, മറിച്ച് എവിടെയാണോ ഉള്ളത് അതിനൊന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ, മുന്നോട്ട് കൊണ്ടുവരാൻ എന്നുള്ളതാണ്. സോട്ട് അനാലിസിസിൽ മൂന്നാമത്തെ അക്ഷരം ഓപ്പർച്യൂണിറ്റി എന്നാണ്. ഓ, ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് വിദ്യാലയങ്ങളിലൊക്കെ, അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ, അവരുടെ ശേഷികളെ വളർത്തി കൊണ്ടുവരുവാൻ. വെറും പഠനം എന്നുള്ളതല്ല ഇന്ന് സ്കൂളുകൾ, പഠിക്കാനുള്ള സോഴ്സുകൾ ഒരുപാട് പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. കുട്ടികൾ സ്കൂളിൽ വരുന്നതെന്ന് വെച്ചാൽ സോഷ്യൽ സ്കില്ലുകൾ ഉണ്ടാവാൻ, അതുപോലെ ടീം സ്പിരിറ്റ് ഉണ്ടാവാൻ, ലീഡർഷിപ്പ് ക്വാളിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ ഇമോഷണൽ സ്റ്റേബിലിറ്റി, ഇതൊക്കെ ഉണ്ടാവാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. വിദ്യാലയങ്ങളിൽ വ്യത്യസ്തമായ മത്സരങ്ങൾ, ആ മത്സരങ്ങളിൽ അവർക്ക് പങ്കെടുക്കാം. ഇപ്പോൾ എഴുത്തിന് താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ അതിനുള്ള അവസരങ്ങളുണ്ടാവും. അതുപോലെ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പാട്ട് പാടാൻ, അതുപോലെ കഥ പറയാൻ, ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ അതിനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടാവും. അതുപോലെ ഇപ്പോൾ ഈ ചിത്രം വരക്കാനൊക്കെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ വിദ്യാലയങ്ങളിലുണ്ട്. അത് ചെറിയ ഒരു പിന്നെ പ്രൈമറി തലത്തിലുള്ള അല്ലെങ്കിൽ ലോവർ ഈ കെ ജി തലത്തിലുള്ള ക്ലാസ്സുകൾ മുതൽ വലിയ കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ വരെ അതിനുള്ള അവസരങ്ങളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഓ നമ്മൾ തിരിച്ചറിയാം, അവസരങ്ങൾ നമ്മുടെ മക്കൾക്ക് അവനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കലാലയത്തിലുള്ള അവസരങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അറിയുന്നതാണ്. നാലാമത്തെ ഒരു അക്ഷരം ടി എന്നതാണ്, ട്രേഡ്സ് എന്നാണ് അതിന് പറയല്. അഥവാ ചാലഞ്ചസ്, വെല്ലുവിളികൾ അല്ലേ. എൻ്റെ കുട്ടി അവിടെ പഠിച്ച് അല്ലെങ്കിൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ അവൻ എന്തൊക്കെ പ്രതിസന്ധികളുണ്ട്, തടസ്സങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, ഇതൊക്കെ തിരിച്ചറിയുകയും ആ വെല്ലുവിളികളെ ഓവർകം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ക്ലാസ് ടീച്ചേഴ്സിനെ അറിയിക്കുകയും, ടീച്ചർ എന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഈ നാലക്ഷരങ്ങളിൽ അഥവാ സോട്ട് അനാലിസിസിൽ കഴിവുകൾ, വീക്ക്നെസ്സുകൾ, ഓപ്പർച്യൂണിറ്റികൾ, തടസ്സങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ, ഇതെന്താണ് നമ്മുടെ മക്കൾക്കുള്ളത് എന്ന് ഇത് ചെയ്യുക, നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തുക. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ജൂൺ മാസത്തിൽ നിർബന്ധമായിട്ടും അക്കാര്യം നമ്മൾ ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.
6: അതെ, അത് രക്ഷിതാക്കൾ ആ കാര്യത്തിൽ വളരെ പിന്നെ ശ്രദ്ധ ഉണ്ടാവണം. ചില രക്ഷിതാക്കൾ അത് പറയൂല, അവർ മറച്ചു വെക്കും, അത് അപകടത്തിൽ പെടുത്തും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇനി അതിൽ നമുക്ക് എന്താണ് ആഡ് ചെയ്യാതെ പോകാനുള്ളത്?
5: അടുത്ത് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാലോ, ഇപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, സ്ട്രെങ്ത്ത്, വീക്ക്നെസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതോടൊപ്പം തന്നെ വീണ്ടും നമുക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് വരുന്നത് തിരിച്ചു പോകുന്നത് അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത്, അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളത്. ഇത് പറയാനുള്ള കാരണം, നമ്മൾ സ്കൂളിലേക്ക് പോണ സമയത്ത് നിരന്തരം കാണുന്ന ചില കാഴ്ചകളുണ്ട് കുട്ടികൾ, അത് പെൺകുട്ടികളാണെങ്കിലും ഉണ്ട് ഇപ്പോൾ എന്നുള്ള നമുക്ക് മനസ്സിലായി. പോകുന്ന വണ്ടിക്ക് മുഴുവനും കൈ കാണിക്കുന്ന മക്കളെ നമ്മൾ കാണാറുള്ളത്, ആരാണ് വരുന്നതെന്നോ
6: എന്താണ്
5: എവിടേക്കാണ് പോകുന്നതെന്നോ ഒരു ഇതുമില്ല. സ്ഥിരമായിട്ട് ഒരു സ്കൂൾ വാഹനമോ അല്ലെങ്കിൽ വരാനും തിരിച്ചു പോകാനൊക്കെ ഉള്ള സൗകര്യമോ ഉണ്ടെങ്കിൽ അത് ഏർപ്പെടുത്തി കൊടുക്കാം. അതല്ലെങ്കിൽ അപരിചിതരായ ആളുകളായിട്ട് ഒരിക്കലും ഈ യാത്രകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധ. ഇത് പറയാനുള്ള കാരണം തരും, ഇതേ ഇപ്പോൾ മുമ്പ് നമ്മൾ ഞാൻ പറഞ്ഞിട്ടോ എനിക്കറിയില്ല, ഇതേപോലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയ സമയത്ത് അവിടെ എനിക്ക് തൊട്ട് മുന്നേ ക്ലാസ് എടുത്ത ആൾ പറയുന്നത്, ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെടാൻ കാരണമായി തീർന്ന ഒരു കഥ, അവിടെ കഥയല്ല ഒരു ചരിത്രം, ഒരു സംഭവം അദ്ദേഹം ഷെയർ ചെയ്യണം. സ്കൂൾ, ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടി, അവൻ പിന്നെ സ്കൂൾ വിട്ടുവരുന്ന സമയത്ത് ഒരാൾ വാഹനമായിട്ട് അവിടെ ചെല്ലുന്നു, എന്നിട്ട് ആ കുട്ടിയെ വിളിക്കുന്നു, എടാ എനിക്ക് എന്നെ മനസ്സിലായില്ലേ, ആ പിന്നെ നിൻ്റെ ഫാദറിൻ്റെ പിന്നെ ഫ്രണ്ടാണ് ഞാൻ, പിന്നെ ഇന്നാളെ മോനല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര, അപ്പോൾ കുട്ടി ഞാൻ അങ്ങോട്ടാണ് പോകണം ഈ കയറിക്കോന്ന് പറഞ്ഞു. അങ്ങനെ വാഹനത്തിൽ കയറുന്നു, കാറിൽ കയറിയിട്ടാണ് പോകുന്നത്, കാറിൻ്റെ മുൻ സീറ്റിൽ തന്നെ അവൻ ഇരുത്തി. ഇവൻ ഇറങ്ങാൻ എത്തുന്ന സ്ഥലത്തെത്തുമ്പോൾ എന്ത് ചെയ്യുന്നവർ, അവനിരിക്കുന്ന സീറ്റിൻ്റെ അടിയിൽ നിന്നും ഒരു 500 രൂപ കിട്ടണം. അപ്പം ഇദ്ദേഹം കാണും, ഇതൊക്കെ ബോധപൂർവം ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് ഇദ്ദേഹം പോണത്. ഇവൻ കാറിൽ നിന്ന് ഇറങ്ങി പോകുന്ന നേരത്തും ഇദ്ദേഹം, എടാ വാടാ മോനെ, എൻ്റെ അല്ലേ പൈസ, അത് എടുത്തോ. അപ്പോൾ പറയേ എൻ്റെ അടുത്ത് പൈസ എന്ത്, 500 രൂപയോ? ഇത് എൻ്റെ അടുത്ത് ഈ കാശൊന്നുമില്ലല്ലോ. പറയേ എൻ്റെ വണ്ടിയിൽ ആരും ഇതുവരെ വേറെ കയറിയിട്ടില്ല, അത് എൻ്റെ പൈസ തന്നെയാവും, ചിലപ്പോൾ നീ അറിയാതെ കയറിക്കും. അല്ലപ്പം എന്തായിരുന്നാലും ഈ കുട്ടി പറയണത് എന്താണ്, എൻ്റെതല്ല എൻ്റെ അടുത്ത് 500 രൂപ ഇല്ല എന്നൊക്കെ പറയണം. പക്ഷേ ഇദ്ദേഹം അവിടെ ഒരു അടുത്ത് ട്രിക്ക് ഉപയോഗിക്കുക, മോനെ നീ ഏതായാലും എൻ്റെ മോനെ പോലെ അല്ലല്ലോ, എൻ്റെ മോനെ പോലെ തന്നെയാണല്ലോ നീ, ഈ പൈസ എൻ്റെതല്ല, നീ അത് എടുത്തോ, നീ അത് കൊണ്ടുപോയിക്കോ, അത് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്തേക്ക് നിർബന്ധപൂർവ്വം കൊടുക്കണം. അദ്ദേഹം പോകുന്നു, കുട്ടി അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രായത്തിലുള്ള മക്കൾ എന്ത് ചെയ്യില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ഭൂരിഭാഗം കുട്ടികളും വീട്ടിൽ പറയൂല,
6: അറിയില്ല, ശരി,
5: ഭൂരിഭാഗം കുട്ടികളും പറയില്ല, വളരെ കുറഞ്ഞ കുട്ടികളെ പറയുള്ളൂ. പറയുകയാണെങ്കിൽ അവിടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ചില സപ്പോർട്ടുകൾ ആ കുട്ടിക്ക് ലഭിക്കുന്നത്, ഭൂരിഭാഗം കുട്ടികളും പറയില്ല. ഈ കുട്ടി പറഞ്ഞില്ല. പിറ്റേ ദിവസം സ്കൂൾ വിട്ടപ്പോൾ ഇതേ ആൾ ഇതേ വാഹനമായിട്ട് അവനെ കാത്തിരിക്കണം, അവനെ വിളിക്കുന്നു, എന്നിട്ട് പറയണം വണ്ടിയിൽ കയറ്റുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ അറിയോ, ഇന്നലെ നിനക്ക് തന്ന 500 രൂപയല്ലേ, അത് ഞാൻ മറന്നുപോയതാണ്, അത് വണ്ടിയിൽ നീ കയറേണ്ട മുമ്പ് വേറൊരാൾ കയറുന്നു, അവൻ്റെയാണ്, ആ പൈസ എവിടെ തിരിച്ചറിയണം. കുട്ടികളുടെ ടെൻഡൻസിയും മനസ്സും വെച്ചിട്ട് ആ കിട്ടിയ പൈസയിൽ നിന്നും ഭൂരിഭാഗം പൈസ എന്ത് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ പൈസയിൽ നിന്ന് ഒരല്പമെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടാവും. തിരിച്ചു ചോദിക്കുമ്പോൾ

0: ആദ്യത്തത് കുറച്ച് ദിവസം ഇത് ഇയാൾ ഇയാൾ സ്ഥിരം ഇവനെ കൊണ്ടുപോകുന്നു, വരുന്നു, ഇതൊന്നും വീട്ടിൽ അറിയുന്നില്ല, പറയുന്നുമില്ല. അവസാനം ഇത് കഴിഞ്ഞ് ഒരു വലിയ റാക്കറ്റിനെ പിടിക്കുമ്പോൾ മാത്രം സ്കൂളിലെ ചില കുട്ടികൾ ബോധക്ഷയം ബാധിച്ച് ബാത്റൂമിൽ വീഴുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് എത്തുന്നത്. അവസാനം എത്തുന്നത് ഈ കുട്ടിയിലേക്കാണ്, പിടിക്കപ്പെടുമ്പോഴാണ്. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നാടുകൾ, നമുക്കൊരു ഇതൊരു സംഭവമാണോ ഒരു കഥയാണോ അല്ലെങ്കിൽ വല്ല എഴുത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാണെന്ന്, പക്ഷേ ദീസ് ഇതൊക്കെ ഒരു ഒറിജിനൽ സംഭവിച്ച കാര്യങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇതുപോലെയുള്ള കെണികളിൽ നമ്മുടെ മക്കൾ അകപ്പെടാതിരിക്കാൻ നല്ല ശ്രദ്ധ നമുക്ക് വേണം.
1: ഇതിലും വലിയ ഇതിപ്പോൾ ഒരു അനുഭവം ആണെങ്കിലും ഇതിലും വലിയ കഥകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പെൺകുട്ടികളെ ഇതേപോലെ കാറിൽ കയറ്റി കൊണ്ടുപോയ കൊണ്ടൊക്കെ ഉപയോഗിച്ച പലതും ഉണ്ട്. പുറത്തേക്ക് വരാത്തതും പുറത്തേക്ക് വന്നതുമായ കുറേ കാര്യങ്ങൾ ഇതിൽ വളരെയധികം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പിന്നെ കുട്ടികൾ ആരാണെന്നറിയാതെ കൈ കാണിക്കുന്നു, അല്ലെ അതിൽ കയറിപ്പോകുന്നു. ഒരു ബൈക്കിന് കൈ കാണിക്കുന്നതിനേക്കാളും ഭീകരമാണ് ഒരു കാറിന്
0: വാഹനമാണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വീണ്ടും പറയാനുള്ളത് വെച്ചാൽ ആരുടെ കൂടെയാണ് നമ്മുടെ മക്കൾ പോകുന്നത്, വരുന്നത്, അല്ലെങ്കിൽ നടന്നു വരുന്ന കുട്ടികളാണെങ്കിൽ സ്കൂൾ വിട്ട ഒരു സമയം മുതൽ അടുത്ത വീട്ടിലെത്താൻ വരുന്ന ഒരു സമയം എത്രയാണ്, ഇതൊക്കെ നമ്മൾ നോക്കണം. ഇടയ്ക്ക് നമ്മൾ രക്ഷിതാക്കൾ എന്തെയ്യണമെന്നറിയോ, ആ വിദ്യാലയത്തിലേക്കൊന്ന് പോകണം.
1: അത് കറക്റ്റാണ്. കാരണം പലരും, ഞാൻ മുൻപ് നമ്മളൊരു സ്നേഹ കൂടി പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, എൻ്റെ മോനെ ഞാൻ സ്കൂളിലാക്കിയിട്ട് അവൻ്റെ പഠനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി പോയപ്പോൾ അധ്യാപകൻ പറഞ്ഞത്, ഞാൻ 13 വർഷമായി സ്കൂളിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു രക്ഷിതാവ് തൻ്റെ കുട്ടിയുടെ പഠന നിലവാരവും അവൻ്റെ കാര്യങ്ങളും കുറിച്ച് ചോദിച്ചു വരുന്നത് എന്ന് പറഞ്ഞ് അവരവസ്ഥ മൊത്തത്തിൽ എല്ലാവരുടെ അടുത്തും ഉണ്ട്.
0: സാധാരണ ഇപ്പം എന്താ നമ്മൾ കാണാറിയോ, പാരൻസ് മീറ്റിംഗ് വിളിക്കുമ്പോൾ എല്ലാവരും വരും.
1: അതെ,
0: ഒരു 100% എന്ന് പറയാം. വളരെ അന്ന് വരാൻ പറ്റാത്ത ആളുകൾ മാത്രമേ ഒന്ന് വിളിച്ച് സാറേ ഇന്ന് വരാൻ കഴിയില്ല, തൊട്ടടുത്ത ദിവസം വന്നാൽ മതിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 45-50 കുട്ടികളൊക്കെ ഉള്ള ക്ലാസ്സിലാണെങ്കിൽ ഒരു 45-42-43 കുട്ടികളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാറുള്ളത്, രക്ഷിതാക്കൾ വരാറുള്ളത്. പാരൻസ് മീറ്റിങ്ങിന് എല്ലാവരും കൂടി വരും. ഒരു നല്ല രക്ഷിതാവ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പാരൻസ് മീറ്റിന് കാത്തിരിക്കേണ്ടതില്ല എന്നുള്ളതാണ്.
1: അതെ,
0: ആ ക്ലാസ് ടീച്ചേഴ്സിനെ വിളിക്കുക എന്ന് പറയാനാണ് ഒപ്പം തന്നെ എപ്പോഴെങ്കിലൊക്കെ എന്ത് ചെയ്യുക, ഒരു സർപ്രൈസ് വിസിറ്റ്,
1: നല്ലൊരു ബന്ധം,
0: നല്ലൊരു ബന്ധം ആ സ്ഥാപനമായിട്ടും അവിടെയുള്ള അധ്യാപകരായിട്ടും നമ്മളെ കുട്ടികളായിട്ട് നമുക്ക് സ്റ്റാഫ് റൂമിലേക്ക് പോവാം. ഇന്ന ആളുടെ കുട്ടി, എൻ്റെ കുട്ടിയാണ്, എൻ്റെ എങ്ങനെയൊക്കെ ഉണ്ട്, എന്താ സാറേ അവസ്ഥ, അല്ലെ, ആ ഒരു കുട്ടിക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ നല്ലത്. എൻ്റെ രക്ഷിതാവ് എൻ്റെ പഠന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും നമ്മൾ അറിയുന്നതോടൊപ്പം തന്നെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ആ ഒരു സമയം, നിശ്ചിത സമയം നമ്മുടെ മക്കൾ പാലിക്കുന്നുണ്ടോ, കറങ്ങി എവിടെയെങ്കിലൊക്കെ നടക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്.
1: അല്ല, ഞാൻ മനസ്സിലാക്കിയത് ഈ പാരൻസ് മീറ്റിംഗ് ആണെങ്കിലും അല്ലാതെയും ഒക്കെ സ്കൂളിലേക്ക് രക്ഷിതാക്കൾ വന്നാൽ കുട്ടികൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ചെന്നിട്ടില്ലെങ്കിൽ ഭയങ്കര പരാതിയായിരിക്കും. ഇപ്പം എൻ്റെ ചെറിയ മോളുണ്ട്, പാരൻസ് മീറ്റിംഗ് ചെന്നില്ലെങ്കിൽ അവൾ പിന്നെ തെറ്റും, മിണ്ടൂല. കാരണം പാരൻസ് മീറ്റിംഗ് വരിക എന്നുള്ളതാണ് അവരേറ്റവും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് ശരിക്കും രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, സമയമുണ്ടാക്കി അതിന് എത്തണമെന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ അത് ഓർമ്മിപ്പിക്കുന്നത്. നമുക്കിനി അതിൽ കുട്ടികളുടെ പഠനം, പഠനത്തിൻ്റെ തുടക്കമായതുകൊണ്ട് തന്നെ അതിൽ ചില നിർദ്ദേശങ്ങൾ നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്.
0: എല്ലാ അധ്യയന വർഷങ്ങളും ആരംഭിക്കുമ്പോഴും നമ്മുടെ മക്കളൊക്കെ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്, ഈ ഒരു വർഷം സൂപ്പറാവും, നന്നായിട്ട് പഠിക്കും, നല്ല മാർക്ക് വാങ്ങുന്നുള്ളതാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നമ്മുടെ മക്കൾക്ക് ഏറെ അതിനോട് നീതി പുലർത്താൻ സാധിക്കാറുണ്ട്. കൃത്യമായി ഹോംവർക്കുകൾ ചെയ്യുന്നു, പഠിക്കുന്നു, ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീടൊരു സ്കൂളിലെ മറ്റു പല പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ ആ പഠനം അവിടെ നിർത്തുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുകയോ പലതും പോസ്റ്റ്പോണ്ട് ചെയ്ത് വെക്കുക, നീട്ടിവെക്കുകയോ ചെയ്യുന്ന ഒരു ഒരു കാഴ്ച നമ്മൾ കാണാറുള്ളത്. അത് നമ്മളെ ബോധ്യപ്പെടുത്തുക, നമ്മളെ മക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തുക, ഈ ഒരു രൂപത്തിൽ നീ പഠിക്കുകയാണെങ്കിൽ ഉന്നത വിജയം നേടാൻ നിനക്ക് സാധിക്കുമെന്ന് രക്ഷിതാക്കളായ നമുക്ക് നമ്മുടെ മക്കളോട് പറയാൻ സാധിച്ചാൽ അത് മക്കൾക്ക് കിട്ടുന്ന ഒരു കരുത്തായിരിക്കും എന്നുള്ളതാണ്.
1: അപ്പം
0: ആ ഒരു കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തൊരു കാര്യം, ഇപ്പോൾ ഈ തുടക്കത്തിലുള്ളൊരു ആവേശം അല്ലേ, ഈ ആദ്യത്തിൽ തന്നെ നമ്മൾ പഠിക്കുമല്ലോ, ആ പഠിക്കുന്നത് കൃത്യമായിട്ട് അവർ ചെയ്യുന്നത് അവരുടെ മാർക്കിലൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ക്ലാസ് ടെസ്റ്റുകളൊക്കെ നടത്തുകയാണെങ്കിൽ നല്ല മാർക്കുകൾ അവർ സ്കോർ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളെന്ത് ചെയ്യില്ല, രക്ഷിതാക്കളുടെ ഭാഗത്ത് ഒരു പ്രത്യേക ശ്രദ്ധയോ ഒരു അപ്രീസിയേഷനോ ഒരു അംഗീകാരമോ ഒന്നും കൊടുക്കില്ല. നമ്മളെന്ത് ചെയ്യണം, നമ്മൾ വീട്ടിൽ അതൊരു ആഘോഷമാക്കി മാറ്റണം. യാ, നിനക്ക് ഇത്ര മാർക്ക് കിട്ടോ, സന്തോഷമായിട്ടോ, എന്നാൽ ഇന്ന് നമുക്ക് ഒന്ന് പുറത്തു പോയി ഭക്ഷണം അയക്കാം, അല്ലെങ്കിൽ ഇന്നൊരു സർപ്രൈസ് ഗിഫ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ കുട്ടികളെ അറിയാതെ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ സമ്മാനം മതിയോ. അത് ഏത് കുട്ടികളാണ്, ചെറിയ കുട്ടികളാണെങ്കിലും മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊക്കെ എന്താണ് സർപ്രൈസുകൾ ഏറെ ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ മക്കൾ അവരുടെ പഠനത്തിൻ്റെ ഒരു തുടക്കത്തിൽ, ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ നല്ലൊരു മാർക്കൊക്കെ വാങ്ങിയത് നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യണം, ഒന്ന് അംഗീകരിക്കാനും അവരനുമോദിക്കാൻ, ഒന്ന് ചർച്ചയാക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ

0: കുട്ടികൾ എന്ത് ചെയ്യും, അവരുടെ പഠനത്തിൽ വീണ്ടും ശ്രദ്ധ പുലർത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം.
1: അതുപോലെ തന്നെ സ്കൂളുകളിൽ ഇപ്പോൾ കുട്ടികൾക്ക് പല പല രൂപത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ NCC പോലെയുള്ള, അതേപോലെ തന്നെ SBC അല്ലേ,
0: SBC
1: പോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിൽ ചില കുട്ടികൾ വിട്ടുനിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അത് കുട്ടികളെന്ന് ഓർമ്മിപ്പിക്കുക, രക്ഷിതാക്കൾ അത് ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നന്നാവും.
0: ഈ ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് ഇങ്ങനെയുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അത് എല്ലാം ഒരു പക്ഷേ എല്ലാവർക്കും സാധിക്കണമെന്നില്ല, വ്യത്യസ്തമായ ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾക്കുണ്ടെന്നുള്ളതാണ്. അത് കുട്ടികളുടെ ടേസ്റ്റ്, അവരുടെ ഇഷ്ടം, അവരുടെ ആഗ്രഹങ്ങൾ, അവർക്ക് ഇനി അടുത്തൊരു സ്റ്റേജിലേക്ക് അവർ ആഗ്രഹിക്കുന്ന മേഖല, അതിനൊക്കെ അനുസരിച്ച് സ്കൂളിലുള്ള പല അവസരങ്ങൾ അവർക്ക് ഉപയോഗപ്പെടുത്തും. സ്കൗട്ട് ഗൈഡ് പോലെയുള്ള, SPC പോലെയുള്ള, JRC പോലെയുള്ള, ലിറ്റിൽ കൈറ്റ് പോലെയുള്ള, അതുപോലെ വ്യത്യസ്തമായ വേറെ പല ക്ലബ്ബ് ആക്ടിവിറ്റികൾ, നാച്ചുറൽ ക്ലബ്ബ് പോലെയുള്ള ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളുണ്ടാവും. ഇതിൽ പലപ്പോഴും ഈ ക്ലബ്ബ് ആക്ടിവിറ്റിയിലൊക്കെ നമ്മൾ കാണാറുള്ളത് പഠനത്തിൽ അത്ര മുൻപന്തിയിൽ നിൽക്കുന്ന കുട്ടികളെക്കാൾ ആ മേഖലയിൽ പലപ്പോഴും താല്പര്യം കാണിക്കാറേറു, പഠനത്തിൽ
1: പിന്നോക്കമുള്ളതാണ്.
0: പക്ഷെ ആ കുട്ടികൾക്ക് അതിൽ എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരത് നന്നായിട്ട് ശോഭിക്കുന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ഫുട്ബോൾ പോലെയുള്ള സ്കൂൾ ടീമുകൾ, വ്യത്യസ്തമായ ടീം, ഫുട്ബോൾ ടീം ഉണ്ടാവാറുണ്ട്, ക്രിക്കറ്റ് ടീമുകൾ ഉണ്ടാവാറുണ്ട്, ബാഡ്മിൻ്റൺ ടീം ഉണ്ടാവാറുണ്ട്. അതുപോലെ വ്യത്യസ്ത അവസരങ്ങൾ നമ്മുടെ മക്കൾക്ക് വിദ്യാലയങ്ങളുണ്ട്. അതിൽ നമ്മളെ കുട്ടിക്ക് അനുയോജ്യമായത് ഏതാണോ അതിലേക്ക് അവനെ എത്തിക്കാനുള്ള ഒരു ശ്രമം രക്ഷിതാവ് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യം ഈ ഒരവസരത്തിൽ അഥവാ ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് പറയാനുള്ള കാര്യം എന്നുള്ളതാണ്.
1: അതെ, കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ സ്കൂൾ തലം മുതലേ ഉണ്ട്. ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമല്ല തീരുമാനിക്കേണ്ടത്, അവൻ ആ സ്കൂളിൽ ചേർന്നത് മുതലേ അവൻ എന്തിലേക്ക് മാറണമെന്നുള്ള ഒരു അവസരം അല്ലെങ്കിൽ സാഹചര്യം അവിടെ ഉണ്ട്. അത് രക്ഷിതാക്കൾ അത് അറിയുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്.
0: മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ള കാര്യം എന്തായാലും ഇതിൻ്റെ പിന്നെ ഈ തുടക്കത്തിൽ നമ്മുടെ മക്കൾക്ക് ഫ്രണ്ട്സുകൾ ഉണ്ടാവുമല്ലോ, കൂട്ടുകാരുണ്ടാവുമല്ലോ, കൂട്ടുകാരാരാന്നുള്ള രക്ഷിതാക്കൾ ആരാന്ന്.
1: അതെ അതെ
0: അല്ലേ, നമ്മുടെ എൻ്റെ കുട്ടിയുടെ ഫ്രണ്ട് ആരാണ്,
1: അതെ
0: അവൻ എവിടെ നിന്ന് വരുന്നവരാണ്. ഇപ്പോൾ നമ്മൾ പറയാനുള്ളതാണ്, ഫ്രണ്ടിനെ മാത്രം അറിഞ്ഞാൽ പോരാ, ഫ്രണ്ടിൻ്റെ പാരൻസ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി സ്റ്റാറ്റസ് അതും കൂടി അറിയാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. പലപ്പോഴും ഈ ഫ്രണ്ട്സിന് ഭയങ്കര സ്വാധീനം കുട്ടികളിൽ ചെലുത്താൻ സാധിക്കും. രക്ഷിതാക്കളെക്കാൾ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന, സ്വാധീനം ഉണ്ടാക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നല്ല, നമ്മൾ മലയാളത്തിൽ ചെറുപ്പത്തിൽ നമ്മളൊക്കെ പഠിച്ചല്ലോ, ചന്ദനം ചാരിയാൽ ചന്ദനം അണക്കും, ചാണകം ചാരിയാൽ ചാണകം, അത് സത്യമാണ് ശരിക്ക്. ഒരു നല്ല കൂട്ടുകെട്ടിൽ, നല്ലൊരു സൗഹൃദത്തിൽ നമ്മുടെ മക്കൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ എന്താ, നമ്മുടെ കുട്ടി ആ ഒരു നല്ല അന്തരീക്ഷ എല്ലാത്തിലുണ്ടാകും. അതെങ്ങാനും കേടായ ഒരു സൗഹൃദത്തിലേക്കാണ് എത്തുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത അവസരത്തിലേക്ക്, സാഹചര്യത്തിലേക്ക്, പ്രത്യേകിച്ച് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് തലത്തിലുള്ള കുട്ടികളിൽ നിന്ന്. അപ്പോൾ ഫ്രണ്ട്സിനെ അറിയുക, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എത്തുന്നൊരു സമയം, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പിന്നെ പലപ്പോഴും ബസ്സുകൾ കാത്ത്, പിന്നെ എത്ര സമയം വൈകി എന്നൊക്കെ പറയും കുട്ടികൾ. കുട്ടികൾ പറയുന്ന എല്ലാ മുഖവിലൊക്കെ എടുക്കണം എന്ന് നമ്മൾ പറയാറില്ല, വിശ്വസിക്കണം അവരെ, മുഖവിലൊക്കെ എടുക്കണം അവർ പറയുന്ന അഭിപ്രായങ്ങൾ. എന്നാൽ അതോടൊപ്പം ചിലപ്പോൾ ചില സംശയത്തിൻ്റെ ദൃഷ്ടിയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരെ കാണാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത്. ഒരു സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി അവരെ ചോദ്യം ചെയ്യാനോ നിരീക്ഷിക്കാനോ അതിൻ്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്താനോ അല്ല, മറിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ, ഒരു നിരീക്ഷണം നടത്തി കഴിഞ്ഞാൽ അവരുടെ A to Z കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ പിന്നെ ഈ
1: കൂട്ടത്തിൽ ഞാനൊരു കാര്യം നിങ്ങൾ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അവൻ്റെ കൂട്ടുകാരനെ അറിഞ്ഞാൽ മതി
0: എന്നാണ്.
1: അതെ, അവൻ്റെ കൂട്ടുകാരനെ മതത്തിലായി എത്ര എത്ര കറക്റ്റാണ് ആ വിഷയം, അത് നിങ്ങൾ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നാണ്. ഇനി നിങ്ങൾ അതിൽ
0: മാത്രല്ല, അബൂബക്കറിനെ പിന്നെ കൂട്ടുകാരനായി സ്വീകരിച്ച് റസൂൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നിങ്ങൾ നല്ലൊരു കൂട്ടുകാരനെ സ്വീകരിക്കണം, ഞാൻ അബൂബക്കറിനെയാണ് എൻ്റെ ഖലീലായിട്ട്, എൻ്റെ കൂട്ടുകാരനായിട്ട് സ്വീകരിച്ചതാണ്. അതവിടെ കുട്ടികൾക്കും അവസരമുണ്ട്, രക്ഷിതാക്കൾ എന്താണ് ഇപ്പോൾ കുട്ടികൾ ചെറുതല്ലേ എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കാതെ നല്ല കൂട്ടുകാരെ കണ്ടെത്താനും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, രക്ഷിതാക്കൾ വരെ ഫ്രണ്ട്സ് ആവുന്ന ഇപ്പോൾ മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് പരിചയപ്പെട്ട് നമ്മൾ ഫോണിൽ കണ്ടിട്ടുള്ളൂ അല്ലേ എന്ന് പറഞ്ഞ് കുട്ടികളെക്കാൾ നല്ല സൗഹൃദ രക്ഷിതാക്കൾ ഒക്കെ കുട്ടികളുടെ പഠന കാര്യത്തിലൊക്കെ. ഇനി മറ്റൊരു കാര്യം തരും, ഇപ്പോൾ ഒരു ഫ്രണ്ട് സർക്കിൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അതുപോലെ അത്ര പഠിക്കാത്തവരുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അത് നമ്മൾ ഉൾക്കൊള്ളണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. എൻ്റെ കുട്ടി അവളുടെ കൂട്ടുകാരനെ പോലെ തന്നെ പഠിക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വാച്ച്. അവരെ അത്ര കാലിബർ നമ്മുടെ മക്കൾക്ക് ഇല്ലെങ്കിൽ ആ കാര്യം നമ്മൾ ഉൾക്കൊള്ളുക. പക്ഷെ അവിടെ നമുക്ക് രക്ഷിതാവ് എന്ന നിലക്കിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, ആ നന്നായി പഠിക്കുന്ന കുട്ടിയുടെ ഒരു സഹായവും ഒരു ശ്രദ്ധയും ഒരു ഹെൽപ്പും ഒക്കെ എന്ത് ചെയ്യുക, നമ്മുടെ കുട്ടിക്കൂടി കിട്ടുക. അവരോട് പറയാം, മോളെ ഈ എന്ത് ചെയ്യണം, ഇവളെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണോ, നീ നന്നായി പഠിക്കണ്ട് മാഷാല്ലാ. പക്ഷെ അതോടൊപ്പം എന്ത് ചെയ്യുക, നിന്റെ ഒരു സഹായമൊക്കെ ഇവൾക്കും വേണട്ടോ എന്നുള്ള ഒരു ആ ഒരു നല്ല കാര്യത്തിൽ പരസ്പരം സഹകരിക്കുന്ന ഒരു രൂപം ഉണ്ടാവണം. പിന്നെ കുട്ടികൾക്കിടയിൽ ഇന്ന് കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ അമിതമായൊരു കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ വീടുകളിൽ നിന്നാണല്ലോ ഇവർ ഇറങ്ങി വരുന്നത്.
1: തീർച്ചയായിട്ടും.
0: എന്തിനാണ് വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്രമാത്രം മേക്കപ്പുകൾ നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നത്? അവിടെ ഒരു ശ്രദ്ധയും അതുപോലെ തന്നെ ഒരു ഒരു ചില ഇടപെടലുകളും രക്ഷിതാക്കളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ആഴ്ചകളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗം അതിൻ്റെ ഹാനികരം, അത് എത്രമാത്രം ഡേഞ്ചറസ് ആണ്, അപകടമാണ് എന്നത് കുട്ടികളെ ബോധവൽക്കരിച്ച് അത് നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വരെ ചിന്തിക്കുന്നത്. ചില ഡോക്ടേഴ്സൊക്കെ പറയാറുള്ളത് നമ്മുടെ മക്കളൊക്കെ ഉപയോഗിക്കുന്ന പല ഈ കോസ്മെറ്റിക് ഐറ്റംസ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പലതും ക്യാൻസറുകൾ, മാരകമായ ക്യാൻസർ കണ്ടന്റ് വരെ ഉൾക്കൊള്ളുന്നതാണെന്ന്. പക്ഷെ കുട്ടികൾ എന്തെങ്കിലും ഈ പുറംപോച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മറ്റുള്ളവർക്ക് മുമ്പിൽ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വളരെ ലോ ക്വാളിറ്റി സാധനങ്ങളാണ്.
1: ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് ഉപയോഗിക്കാത്തവരെ നമുക്ക് കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്.
0: നമ്മളൊക്കെ നമ്മുടെ മക്കളോട് പറയുമ്പോൾ പോലും അവർ പോലും അവരൊക്കെ ഉണ്ടല്ലോ, ഞാൻ മാത്രം എങ്ങനെ ഇതിൽ മാറി നിൽക്കും എന്ന രൂപത്തിലേക്കാണ്. പക്ഷെ എങ്കിൽ അവിടെ നമുക്ക് തിരുത്താനുള്ളത് ഒരാളാണെങ്കിലും അല്ലെ, നമ്മളാണെങ്കിലും ഈ വാല്യൂ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്ന്. ഇപ്പം ഈ വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ യൂണിഫോം ഉണ്ട്, അമിതമായൊരു പിന്നെ അണിഞ്ഞൊരുങ്ങി പോകുന്നൊരു സാഹചര്യം, പഠനത്തിന് നിന്നൊക്കെ പിന്മാറാനുള്ള സാഹചര്യമാണ് ഒരുക്കുക.
1: അപ്പം
0: അതൊന്ന് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം,
1: ശ്രദ്ധിക്കണം.
0: അതുപോലെ പഠന കാര്യത്തിൽ തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. സിമ്പിളായിട്ട് ഇപ്പോൾ ഇവിടെ തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം എന്ന് പറയും, നമ്മൾ കുട്ടികൾ നോർമലി ചെയ്യുക, ഒരു സ്കൂൾ തരത്തിലൊക്കെ ഉള്ള കുട്ടികൾ, ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളാണെങ്കിൽ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ, വീണ്ടും വീണ്ടും അവർ ആവർത്തിക്കും.
1: അതെ,
0: അവർക്കൊരല്പം പ്രയാസമോ ഇഷ്ടമോ ഇല്ലാത്ത വിഷയമാണെങ്കിൽ അതൊരിക്കൽ പോലും വായിക്കുകയോ പഠിക്കുകയോ അതിൻ്റെ വർക്കുകൾ ചെയ്യുകയോ ഇല്ല എന്നുള്ളതാണ്. അവിടെ രക്ഷിതാക്കൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ മക്കൾക്ക് നമ്മളതിന് ആ ഒരു മെത്തേഡിന് ഉപയോഗിക്കണം, സാൻഡ്വിച്ച് മെത്തേഡ് എന്നാണ് ആ ഒരു പഠന രീതിക്ക് ഉപയോഗിക്കാം. എല്ലാ വിഷയങ്ങളും അവർ പഠിക്കണം.
1: അതെ,
0: ആദ്യം ഒരല്പസമയം വളരെ എളുപ്പമുള്ള വിഷയം പഠിക്കട്ടെ, പിന്നീട് കുറച്ച് പ്രയാസമുള്ള വായിക്കട്ടെ, അത് വായിച്ചു വരുമ്പോൾ മടുപ്പ് വരും, അപ്പോൾ വീണ്ടും എളുപ്പമുള്ളത്, വീണ്ടും പ്രയാസമുള്ളത്, ആ രൂപത്തിൽ എല്ലാ വിഷയങ്ങളും പഠിക്കുന്നുണ്ട്, പഠിക്കാനുള്ള സാഹചര്യം നമ്മുടെ വീടുകളിൽ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിനെ ആഡ് ചെയ്തുകൊണ്ട് പറയാനുള്ളത്. പിന്നീട് നമ്മൾ ഈ പിന്നെ വിഷയങ്ങൾ ഈ ഒരു അധ്യയന വർഷ തുടക്കത്തിൽ പറയുമ്പോൾ രക്ഷിതാക്കളുടെ മീറ്റിംഗൊക്കെ അധിക വിദ്യാലയങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ, ഈ ഒരു ജൂൺ മാസത്തിൽ തന്നെ കണ്ടക്ട് ചെയ്യാറുണ്ട്. നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം,
1: ആ
0: മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കുന്നുള്ളതാണ് അല്ലേ. നമ്മുടെ മക്കൾക്ക് അവരുടെ പഠനത്തിലും ബാക്കിയുള്ള പല കാര്യങ്ങൾക്കും അവർ പറഞ്ഞിട്ടില്ലെങ്കിലും ഒരുപാട് സ്വാധീനം ആ ഒരു മീറ്റിംഗ് കൊണ്ടും നമ്മുടെ പങ്കാളിത്തം കൊണ്ടും ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്ത് തിരക്കാണെങ്കിലും എന്ത് പ്രതിസന്ധിയാണെങ്കിലും ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സമയവും പിന്നെ പിന്നെ സന്ദർഭമൊക്കെ നമ്മൾ എന്തെങ്കിലും ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്.
1: കൂട്ടത്തിൽ ഇപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ നല്ല മികവുറ്റ പഠിക്കുന്ന കുട്ടികളെ, ആ കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പിന്നോക്കം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും രക്ഷിതാക്കളും അധ്യാപകരും ശരിക്കും അതിൽ ഇടപെടേണ്ടതുണ്ട്. കാരണം ആ കുട്ടികൾക്ക് കിട്ടിയ എന്തോ ഒരു പ്രശ്നമാണെന്ത് അവരെ പഠനത്തിൽ നിന്നും അവരെന്ത് ചെയ്യുന്നത്, പിറകോട്ട് വലിക്കുന്നത്. ചില ആളുകൾ ഇത് ശ്രദ്ധിക്കില്ല, പിന്നെ അതെങ്ങനെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഈ കുട്ടിയെ പിന്നീട് അധ്യാപകരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറഞ്ഞ് പരിശോധിക്കുമ്പോഴായിരിക്കും കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവുക. അത് രക്ഷിതാക്കളെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്.
0: ഇതിനെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ എന്താ പറയുള്ളൊരു, നമ്മളെ മക്കൾ എത്ര മുതിർന്ന മക്കളാണെങ്കിലും അവർ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അവരൊന്ന് സ്വീകരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. ഇത് ഈ ഒരു പോയിന്റ് നമ്മൾ പറയാനുള്ളൊരു കാരണം, ഒരു കുട്ടി ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ലഹരിക്ക് അടിമപ്പെട്ട് അവന് പിടിക്കപ്പെട്ടപ്പോൾ അവൻ 1.5 വർഷത്തിലധികം ലഹരി ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ആ കൗൺസിലർ അദ്ദേഹത്തോട് പറഞ്ഞത്, അവൻ്റെ രക്ഷിതാക്കളോട് പറഞ്ഞത്, നിങ്ങളുടെ മോൻ ഇത്ര വർഷമായിട്ട് 1.5 വർഷക്കാലമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ച് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്
1: ഉപയോഗിച്ചിട്ടുണ്ട്.
0: ഒന്ന് അവനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒന്ന് അവൻ വരുമ്പോൾ നിങ്ങളൊന്ന് ഇതാക്കിണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ആ സ്മെല്ലെങ്കിലും കണ്ടെത്താൻ പറ്റിയിരുന്നു. ഇത് വലിയ ഗുണപാഠം നമ്മുടെ രക്ഷിതാക്കൾ നൽകുന്നതാണ്. നമ്മുടെ മക്കള് ചെറുതാവട്ടെ വലുതാവട്ടെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയിലുണ്ടല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ അങ്ങാടിയിൽ വെച്ച് പോലും കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, അങ്ങോട്ട് ഓടിപ്പോകാറുണ്ട് എന്നൊക്കെ നമ്മൾ ഹദീസിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ മക്കൾ ഒരല്പം പ്രായമെത്തിയല്ലോ, ഒരു കൗമാര കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ നമ്മൾ എന്തെയ്യില്ല, അവരോടൊരു മര്യാദക്കൊരു ആലിംഗനം ചെയ്യാനോ ഒരു ഉമ്മ കൊടുക്കാനോ പോലും നമ്മൾ സന്നദ്ധരാവാറില്ല എന്നുള്ളതാണ്. അതിനൊക്കെ നമുക്ക് വലിയ മാതൃക അവിടെ ഉണ്ട്. അപ്പോൾ മുതിർന്ന കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ പറയുന്നത് അവരൊന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവരോട് ഒരുപാട് സ്ട്രെസ്സുകൾ അതിലൂടെ ഇല്ലാതാവും, ടെൻഷനുകൾ റിലീസാവും, എന്തും എൻ്റെ വീട്ടിൽ വന്ന് തുറന്നു പറയാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം കൊടുക്കാൻ നമുക്ക് സാധിക്കും. അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് അതാണ്, നമ്മുടെ മക്കൾക്ക് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു എത്തിക്കഴിഞ്ഞാൽ എൻ്റെ രക്ഷിതാവിനോട് എൻ്റെ എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കും, ഓപ്പൺ ആണ്, ഓപ്പൺ മൈൻഡഡ് ആണ്, എന്ത് പറഞ്ഞാലും സൊല്യൂഷൻ ഇല്ലെങ്കിലും അത് കേൾക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്യും എന്നുള്ളൊരു ബോധം വരുത്താൻ നമുക്ക് സാധിക്കണമല്ലോ. ഇതൊരു വലിയ കാര്യമുണ്ട്. കുട്ടികൾ അവർക്ക് ഉണ്ടായ എന്തെങ്കിലും സംഭവം പറയുമ്പോൾ നമ്മൾ നേരെ അവരെ കുറ്റപ്പെടുത്തുക ചെയ്യാം,
1: അതെ
0: നീ അതിന് നിന്നിട്ടല്ലേ, അല്ലെങ്കിൽ നിന്നോട് മാത്രം എന്താ അങ്ങനെ, ബാക്കിയുള്ളവരോട് അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, അത് നിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെ കുറ്റപ്പെടുത്തണ സമയത്ത്. അവിടെ പ്രിയ രക്ഷിതാക്കളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായത് അവരുടെ കുറ്റം കൊണ്ടാവണമെന്നില്ല. ഇനി അഥവാ ഇനി അവരുടെ ഒരു കുറ്റം കൊണ്ടാണെങ്കിൽ പോലും അത് തിരുത്താനുള്ള അവസരം എന്ന് പറയുന്നത് അവർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുകയും എന്താണോ കാര്യമെന്ന് മനസ്സിലാക്കുകയും അതിന് പരിഹാരം നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പറ്റുന്ന ആളുകളെ അടുത്തേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത്. എന്താ അറിയോ, നമ്മൾ പലപ്പോഴും നമ്മളാണ് എല്ലാത്തിനും പരിഹാരം കണ്ടെത്തുന്നത്. എനിക്ക് കഴിയാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇതാരെക്കൊണ്ടാണ് പരിഹരിക്കാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കൗൺസിലർ എടുത്താവും, ചില സമയത്ത് നമ്മളൊരു മുതിർന്ന ഒരു ആളുടെ ഒരു സഹായം നമ്മൾ ആവശ്യമുണ്ടാവും, ഒന്നുമില്ലെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് നമ്മളുണ്ട്, നമ്മുടെ ഒപ്പൻ്റെ അടുത്തും ഒപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ മതിയും. അപ്പം അങ്ങനെ പരിഹാരം നിർദ്ദേശിക്കാൻ ആർക്കാണോ സാധിക്കുക അവരടുത്തേക്ക് കൂടെ, എല്ലാത്തിനും പരിഹാരം നിർദ്ദേശിക്കുക ഒരു പക്ഷെ നമുക്ക് കഴിയണമെന്നില്ല. അപ്പം ആരെക്കൊണ്ടാണോ ഇത് പരിഹരിക്കാൻ സാധിക്കുക അവരടുത്തേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്താ പറയുക, അവിടെ നമ്മൾ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടി ആകെ സ്ട്രെസ് അടിക്കുകയും പിന്നെ ടെൻഷൻ വന്ന് പലപ്പോഴും പഠനത്തിൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ പഠനത്തിന് പിന്നോക്കം പോകുന്നു, ഒരു കാര്യത്തിൽ ഫോക്കസ് ലഭിക്കാതെ വരുന്നു, ജീവിതത്തിൽ തന്നെ മടുപ്പ് വരുന്നു, ചിലരെങ്കിലും ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ രക്ഷിതാക്കളെ നമ്മുടെ ഒരു ചെറിയ വാക്കോ ചെറിയൊരു അവിവേകം കൊണ്ടോ ഒരു പ്രവർത്തനം കൊണ്ടോ നമ്മുടെ മക്കൾ എന്നേക്കും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണത്. എന്ത് വന്ന് തുറന്നു പറഞ്ഞാലും അത് കേൾക്കാൻ എൻ്റെ രക്ഷിതാവുണ്ട് എന്നൊരു ബോധം മക്കൾക്ക് നൽകുകയും അത് പറയുന്നത് എന്താണെന്ന് കേട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്.
1: അതെ, ഇതിൽ ഷമീസലായി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു കണ്ടന്റ് അതൊന്നുകൂടി ആവർത്തിച്ച് പറയണേ, രക്ഷിതാക്കളോട് പ്രത്യേകിച്ച് പറയണേ, കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവരെ സ്വീകരിക്കാനുള്ള ഒരു പിന്നെന്താ പറയുക മനസ്സ് നമ്മൾ കാണിക്കണം. ഇല്ല, എത്ര തിരക്കാണെങ്കിലും എന്തൊരു പിന്നെ ജോലി തിരക്കിലാണെങ്കിലും വീട്ടിലുള്ള രക്ഷിതാവ് ഉമ്മയാണെങ്കിലും അല്ലെങ്കിൽ ഉപ്പയാണെങ്കിലും ആരായിരുന്നാലും അവരെ ആണ് ഇറങ്ങിയത്. ഇപ്പം നമ്മളൊരു പ്രധാനപ്പെട്ട ആൾ വരുമ്പോൾ നമ്മൾ ആണ് പിന്നെന്താ പറയുക സിറ്റൗട്ടിലേക്ക് ഇറങ്ങി സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യാത്തത്. ഇപ്പം ഞാൻ കുറേ അനുഭവങ്ങൾ നമ്മളിലേക്ക് പലരും എഴുതി ചോദിച്ചതും പിന്നെ ആ ചോദിക്കുന്നതൊക്കെ പ്രശ്നങ്ങൾ അതിൻ്റെ ഒക്കെ ഉള്ളിലെന്താണ് രക്ഷിതാവിൻ്റെ അവഗണനയാണ് എന്ത്. പലപ്പോഴും കുട്ടികളെ വളരെ മോശക്കാരാക്കി തീർത്ത് വീടുവിട്ടിറങ്ങാനുള്ള പ്രചോദനം ഉണ്ടായതും ആത്മഹത്യയിലേക്ക് എത്തിച്ചതൊക്കെ അതാണ്. അപ്പോൾ അതൊരു കറക്റ്റ് പോയിന്റാണ്, അത് ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. ഇനി നമ്മളിത് എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത്,
0: ആഡ് ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയ അഡിക്ഷൻ ലഹരിയേക്കാൾ മാരകമാണ്.
1: അതെ,
0: അത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പഠിക്കാനുള്ള സാഹചര്യം നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരുക്കി കൊടുക്കാം, നിർബന്ധമായി ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യമാണ്. പക്ഷെ അത് കഴിഞ്ഞ് മറ്റൊരു എൻ്റർടൈൻമെൻറ്റ് മോഡിലേക്ക് പോയി അതിലിങ്ങനെ സമയം തള്ളി നീക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ചെറുപ്പം മുതലേ ഒരു ശ്രദ്ധ ഉണ്ടാവും. കുറച്ചൊക്കെ ചെറിയ സമയമൊക്കെ അവർ അതിനുവേണ്ടി ചിലവഴിക്കട്ടെ, പക്ഷേ പഠനത്തിനേക്കാൾ കൂടുതൽ സമയം അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റുകൾക്കും ഗെയിമുകൾക്കും ഓൺലൈൻ പിന്നെ ഗെയിമുകൾക്കൊക്കെ മക്കൾ സമയം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെറുപ്പം മുതൽ ഇടപെട്ടില്ലെങ്കിൽ നമുക്ക് എന്തെയുമില്ല, തിരിച്ചു കൊണ്ടുവരില്ല. അതുപോലെ ആധുനികമായ ഒരുപാട് സംവിധാനങ്ങൾ മിസ്യൂസ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ടെന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ടീമുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോർവിളികൾ, അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായിട്ടുള്ളൂ, പല ഇതുപോലുള്ള പല കേസുകളും ഈ വർഷം പോലും നമുക്കിപ്പോൾ ആകെ കുറഞ്ഞ ദിവസമായിട്ടുള്ളൂ. ഇതിനിടയിൽ പോലും നമുക്ക് എന്തുണ്ട്, ഇൻസ്റ്റയിൽ ഇന്ന തെറി പറഞ്ഞു, ഇന്ന ആളെ ഫോട്ടോ ഇട്ടു, പിന്നെ ചെറിയ ചെറിയ നിസ്സാരമായ കാര്യം, പക്ഷെ അത് ചോദ്യം ചെയ്യാൻ പോകുന്നു, അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗം നമ്മളൊരു ശ്രദ്ധ ഉണ്ടാവുക. നമുക്കറിയാത്ത സാങ്കേതിക വിദ്യകളാണെങ്കിൽ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകളാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട് നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു മാരകമായൊരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഈവൻ പെൺകുട്ടികൾ പോലും അതിലകപ്പെടുന്നതായി ചില പിന്നെ നമ്മുടെ മറ്റു പല കേന്ദ്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ കൗൺസിലിംഗ് മേഖലയിലുള്ള ആളുകൾ പറയുന്നു. ഇപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ചുള്ള പുകവല്, സാധാരണ സ്മോക്കിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും കണ്ടെത്തും. ഇ സിഗരറ്റുകൾ നമ്മുടെ രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ച് പോലും മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുന്നുണ്ട്. ആ സാധനം എന്താണെന്ന് പോലും പലപ്പോഴും രക്ഷിതാക്കൾക്ക് അറിയുന്നില്ല. അതിലവരും ഞാൻ വേപ്പേ വലിച്ചിട്ടുള്ളൂ, ഞാൻ തുളസിയെ വലിച്ചിട്ടുള്ളൂ, ഇങ്ങനെ പല ചെടീൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. പല ഫ്ലേവർ ഇട്ടുകൊണ്ട് ഇതുപോലെയുള്ള ലഹരിയിലേക്ക് എത്തുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ ഈവൻ പെൺകുട്ടികൾ പോലും അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ നമ്മളെ മക്കൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്താണ്, അവരുപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളറിയുക. ഇടയ്ക്കൊക്കെ അവരറിയാതെ അവരുടെ ബാഗുകളൊക്കെ ഒന്ന് പരിശോധിക്കുന്നത്, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താ പറയുക, ഇതൊക്കെ ചെയ്യരുത്, ഇങ്ങനെ കുട്ടികളെ ഹരാസ് ചെയ്യണമെന്നല്ല. കുട്ടികൾ കാണെ തന്നെ എന്ത് ചെയ്യണം, എന്തൊക്കെ ഉണ്ട് ഇതിൻ്റെ ബാഗ്, എങ്ങനെയുണ്ട്, ഒക്കെ നല്ല നീറ്റ് തന്നെ അല്ലേ, ബുക്കൊക്കെ എങ്ങനെയുണ്ട് അല്ലെ, ഒരു കുട്ടികൾ അവരുടെ ഒരു പഠനത്തിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന രൂപത്തിൽ ഒരു ബോധം ആദ്യം ഉണ്ടാക്കുക. അല്ലെ, അവരുള്ള സമയത്തിനൊക്കെ ഒന്ന് പരിശോധിച്ച് കുടഞ്ഞ് അതുപോലെ ചളിയൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചൊക്കെ കൊടുത്ത് ഇത് ഉപ്പമാർക്ക് ചെയ്യാം ഉമ്മമാർക്ക് ചെയ്യാൻ പറ്റുക. രണ്ടാമത് അവരില്ലാത്ത സമയത്ത് എന്ത് ചെയ്യണം, അവരുപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ, അവരുടെ ഡ്രസ്സുകൾ, അവരുടെ റൂമുകൾ, അവരുടെ പിന്നെ സ്റ്റഡി മെറ്റീരിയലുകൾ, സ്റ്റഡി ടാബിളുകൾ, അവരുപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു ചെറിയൊരു നിരീക്ഷണവും ഒരു ശ്രദ്ധയൊക്കെ നമുക്കുണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ പിന്നെ രാത്രിയൊക്കെ, രാത്രി കാലങ്ങളിലൊക്കെ ഒരല്പം ശ്രദ്ധയൊക്കെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്കുണ്ടെങ്കിൽ, ഇതൊക്കെ ഒരു ചിലത് നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ആസ് എ ടീച്ചർ എന്നുള്ള നിലക്ക് നമുക്ക് ഉണ്ടാവുന്ന ചില നമ്മളോട് വിളിച്ച് അന്വേഷിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. രാത്രിയിൽ അവരുടെ ഉറക്കം എങ്ങനെയാണ്, ഏത് സമയത്താണ് അവർ കിടക്കുന്നത്, ഏത് സമയത്താണ് അവർ എഴുന്നേൽക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് ഈ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരു ടീച്ചർ എന്നുള്ള നിലക്ക്, ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്കൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്.
1: ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി അതിൽ മക്കളോട് നമുക്കിതിൽ ആഡ് ചെയ്ത് പറയാനുള്ളത്, അവരുടെ ഒരു പഠനത്തിൻ്റെ സമയം നമുക്ക് ആഡ് ചെയ്ത് പറഞ്ഞൂടെ.
0: ആദ്യമൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്ന സമയം, ഒരു ഹൈസ്കൂൾ ഒരു എൽ പി തലത്തിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ മിനിമം ഒരു 2.5 മണിക്കൂർ വായിക്കണം. അതുപോലെ ഒരു യു പി തലത്തിലാകുമ്പോൾ ഒരു 3 മണിക്കൂർ വേണം. ഹൈസ്കൂൾ തലത്തിലാകുമ്പോൾ അതൊരു 4 മണിക്കൂർ ആക്കണം. ഒരു ഹയർ സെക്കൻഡറി തലത്തിലൊക്കെ എത്തുമ്പോൾ ഒരു 4.5 to 6 മണിക്കൂറൊക്കെ വായിക്കണമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞു. ചെറിയ സമയം കൊണ്ട് തന്നെ വളരെ വിശാലമായിട്ട് അവർക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവ് അല്ല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നിശ്ചിത സമയമൊന്നും നമുക്കൊരിക്കലും നിർദ്ദേശിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഓരോ മക്കളുമാണ് എന്ത് ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത്. എനിക്ക് പഠിക്കേണ്ട വിഷയങ്ങൾ പഠിച്ചു തീർക്കാൻ എനിക്ക് എത്ര സമയമാണ് ആവശ്യമുള്ളത് അല്ലേ, അത് ഓരോരുത്തരുടെ കാലിബറിനും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ്. എൻ്റെ പാഠഭാഗങ്ങൾ എനിക്ക് പൂർണ്ണമായി വായിക്കാനും നല്ലൊരു ഗ്രേഡ് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ എത്ര സമയം ഞാൻ ചിലവഴിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ആ സമയത്തിനകത്ത് തീരുമെങ്കിൽ അത് എപ്പോഴാണ് തീരുന്നത് അത്രയും സമയമാണ് നമുക്ക്. അല്ലാതെ ഒരു പഴയ പോലെ ഇന്ന സമയം നിങ്ങൾ വായിക്കണം, ഇന്ന സമയത്തേ വായിക്കാവൂ എന്ന രൂപത്തിലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ആധുനിക ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം നമ്മുടെ മുന്നിൽ വെക്കാറില്ല എന്നാണ് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത്.
1: അതെ, തീർച്ചയായിട്ടും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇവിടെ നമ്മുടെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ തുടക്കത്തിലുള്ള ശ്രദ്ധ അത് അവസാനം വരെയും ഓരോ സ്റ്റെപ്പും കുട്ടികളുടെ ഓരോ സ്റ്റെപ്പും നമ്മൾ പരിശോധിക്കുകയും അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ കൂടെ നിന്ന് അവരെ പിന്നെ എന്ത് ചെയ്യാം കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥ നമുക്കുണ്ടായാൽ നമ്മുടെ കുട്ടികളെ നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ടും നമ്മുടെ സംസ്കാരത്തിൽ നിന്നുകൊണ്ടും നമ്മുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നവരായിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. കുട്ടികളുടെ ഓരോ നിമിഷങ്ങളിലുമെല്ലാം അവരുടെ കൂടെ ഉണ്ടാവുകയും രക്ഷിതാക്കളെന്ന നിലക്ക് അവരുടെ അധ്യാപകരുമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുകയും അവരുടെ വളർച്ചയ്ക്ക് വളരെ നല്ല രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തണമെന്നുമാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇവിടെ ഇത് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. അടുത്ത വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. വാഹർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്.

0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലിച്ചായുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: പീസ് റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം സലഫി ദുറൂസ്, നുബുവത്തിന്റെ തെളിവുകൾ, സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രത്യേകത, ഭാഗം 2. അവതരിപ്പിക്കുന്നത് അബൂബക്കർ സലഫി.
2: സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനെപ്പറ്റി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഈജത്തായ പരിശുദ്ധ ഖുർആനെപ്പറ്റി ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആന്റെ മഹത്വങ്ങൾ ഹദീസുകളിൽ വന്നത്, അതിൽ ആയത്തുൽ കുർസിയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലെ. നമ്മൾ സൂറത്തുൽ ഇഖ്ലാസിനെപ്പറ്റി അല്പം പറഞ്ഞു, അതിൻ്റെ മഹത്വങ്ങളെപ്പറ്റി. ഒട്ടേറെ മഹത്വങ്ങൾ വിവരിക്കപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതിൽ മറ്റൊരു ഹദീസ് വിശുദ്ധ ഖുർആന്റെ 3/1 സമമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്. അന്ന റജുലൻ സമിയ റജുലൻ യഖ്റഖുൽ ഹുവല്ലാഹു അഹദ്. ഒരു മനുഷ്യൻ വേറൊരുത്തൻ ഓതുന്നത് കേട്ടു. അദ്ദേഹം ഖുൽ ഹുവല്ലാഹു അഹദാണ് ഓതുന്നത്. പക്ഷെ യുറദ്ദിദു, അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുകയാണ്. ഫലമ അസ്ബഹ ജാൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നേരം വെളുത്തപ്പോൾ കേട്ട വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് വന്നിട്ട് പറയണേ, ഇന്നലെ ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നുണ്ട്, അതെന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വക്കാനർ റജുൽ, ഒക്കെ അന്നർ റജുൽ ഇത്തക്കാലുഹ എന്ന് പറഞ്ഞാൽ അതൊന്ന് നിസ്സാരമാക്കിയിട്ടാണ് അയാൾ പറയുന്നത്. അദ്ദേഹം ഖുർആൻ അതെന്നെ ഓതിക്കൊണ്ടിരിക്കുകയാണ്, അതെന്തിനാ അങ്ങനെ, എന്താ അതിൻ്റെ ആവശ്യം എന്ന രൂപത്തിൽ അല്പം നിസ്സാരമാക്കിയിട്ടാണ് പറയുന്നത്. ഈ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിസ്സാരമാക്കി എന്ന് തോന്നിയ വ്യക്തിയോട് പറയാൻ, വല്ലതി നഫ്സി ബിയദിഹി, അള്ളാഹുവാണ് സത്യം, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അങ്ങനെയുള്ള റബ്ബുണ്ടല്ലോ അവനാണ് സത്യം. ഇന്നഹല താഴ്ദിലു സുലുസൽ ഖുർആൻ, തീർച്ചയായും ഈ സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ 3/1 പകരമാകുന്നതാണ്. അത്ര വലിയ മഹത്വമാണ് അതിനുള്ളത്, അത് വല്ലാത്തൊരു അനുഗ്രഹവുമാണ്. പിന്നെ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു വിഷയമാണ് തൗഹീദ്. അപ്പം ആ തൗഹീദ് ഇവിടെ ചുരുക്കിയെല്ലാം ഉൾപ്പെടുത്തി റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് 3 പ്രാവശ്യം നമ്മൾ വേണ്ട വിധം പാരായണം ചെയ്താൽ, കൂലിയുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്ത പ്രതിഫലം നമുക്ക് കിട്ടും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇതത്രയും ആവർത്തിച്ചോതാം, അതിന് ഒരു വിരോധവുമില്ല, നല്ല കാര്യമാണ് എന്ന് ആ വന്ന സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുക്കുകയാണ്. മറ്റൊന്ന് ഇതിൻ്റെ മഹത്വം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഹ്ഷുദു ഫഇന്നീ സഖറു അലൈക്കും സുലുസൽ ഖുർആൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക, ഞാൻ നിങ്ങൾക്ക് ഖുർആനിൻ്റെ മൂന്നിലൊന്ന് ഓതിത്തരാൻ പോവുകയാണ്. ഫഹശദ മൻ ഹശദ്, പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ എല്ലാവരോടും വരാൻ പറഞ്ഞു. എല്ലാവരും പള്ളിയിൽ സമ്മേളിച്ചു. അവരെന്തിനാ വന്നത്? റസൂലിൻ്റെ വിളി കേട്ടിട്ടാണ്. റസൂല് കണ്ടവരെ ഏൽപ്പിച്ചു, ആൾക്കാരെ വിളിച്ചു കൊണ്ടുവരൂ, ഇന്ന് ഞാൻ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് ഓതാൻ പോവാണ്. അങ്ങനെ ജനങ്ങളൊക്കെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്നു. എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി. സുമ്മ ദഖല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടിൽ പ്രവേശം ചെയ്തു. അപ്പോൾ ഫഖാല ബാദുനാൽ ഇബാദ്, ഞങ്ങളിൽ ചിലർ പറഞ്ഞു ചിലരോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുർആൻ്റെ മൂന്നിലൊന്ന് ഓതിത്തരാം. പക്ഷേ പിന്നെ അദ്ദേഹം പോയി, അവിടുന്ന് പോയി. എന്തെങ്കിലും വിവരം കിട്ടിയത് കൊണ്ട് പോയതാവും, വല്ല വഹീം വന്നിട്ടാവാം, ഇതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യണം അവർ. അപ്പോൾ അവർക്ക് ഇത് ഖുർആൻ്റെ മൂന്നിലൊന്ന് നബി തിരുമേനി ഓതിയത് അവർക്ക് ബോധ്യമായിട്ടുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുകയും ചെയ്തു അദ്ധ്യായം, എന്നിട്ടാണ് പോയത്. പക്ഷെ അവർ അപ്പോഴും അവരുടെ മനസ്സിൽ ചോദിച്ചിട്ടുണ്ട്, ഖുർആൻ്റെ മൂന്നിലൊന്ന് എവിടെ, ഓതാന്ന് പറഞ്ഞിട്ട് ഓതിയിട്ടില്ലല്ലോ എന്നൊക്കെയാണ്. അതുകൊണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വന്നു, എന്നിട്ട് പറഞ്ഞു, ഇന്നീ സഖറു അലൈക്കും സുലുസൽ ഖുർആൻ, ഞാൻ നിങ്ങൾക്ക് ഖുർആൻ്റെ മൂന്നിലൊന്ന് ഓതുകയാണ്. എന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ഞാനിത് ഓതും, അത് ഞാൻ ഓതി. വീണ്ടും ഓതിയിട്ട് പറയാം, ഇന്നഹ താഴ്ദുൽ സുലുസൽ ഖുർആൻ, ഇത് ഖുർആൻ്റെ മൂന്നിലൊന്നിന് സമമാകുന്നതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അത്ര വലിയ മഹത്വമുള്ള അധ്യായം, അപ്പോൾ അതെന്താണ് അതിലടങ്ങിയത് എന്ന് അറിയേണ്ടതാണ്, നമ്മളത് പഠിച്ചിരിക്കേണ്ടതാണ്. റബ്ബിന് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു അധ്യായം അതാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇനി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എന്ത്? സഹാബികളോട് അവിടുന്ന് ചോദിക്കുകയാണ്, അബുദർദ റളിയല്ലാഹു അൻഹു എന്നാണ് പറയുന്നത്, ആ യാജിസ് അഹദുക്കും അൻ യഖ്റാ ഖുല്ലയോം സുലുസൽ ഖുർആൻ, നിത്യവും ഖുർആൻ്റെ മൂന്നിലൊന്ന് ഓതുക എന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയമാണോ? അപ്പോൾ അവർ അതേ എന്ന് പറഞ്ഞു, ബുദ്ധിമുട്ടാണ്, ഖുർആൻ്റെ മൂന്നിലൊന്ന് നിത്യം അതൊരു പ്രശ്നമാണ്, പത്ത് ജ്യൂസ് നിത്യം അതണ്ടേ, എപ്പോഴെങ്കിലും ഓതുന്ന വിഷയമാവില്ല. എന്നാലും നിത്യം പതിവാക്കുമ്പോൾ ചിലപ്പോൾ തിരക്കുള്ള സമയത്തൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് പത്ത് ജ്യൂസ് ഒരു ദിവസം ഓതി തീർക്കുക എന്നുള്ളത്. അവർ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്നല്ലാ ജസ്സ അൽ ഖുർആൻ, അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആനെ ഭാഗിച്ചിട്ടുണ്ട്, സലാസത്ത് അജ്സ, മൂന്ന് ഭാഗമാക്കിയിട്ടുണ്ട്. ഫഖുൽ ഹുവല്ലാഹു അഹദ് സുലുസുൽ ഖുർആൻ, എന്നാൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അധ്യായം ഖുർആൻ്റെ മൂന്നിൽ ഒന്നാണ്. അപ്പോൾ മൂന്ന് ഭാഗത്തിൽ ഒരു ഭാഗത്തിന് സമമാണ് എന്ത്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന അധ്യായം എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മഹത്വമാണ് ഇപ്പോൾ അവിടെയും സൂചിപ്പിച്ചത്. ഇതുപോലെ അനേകം വചനങ്ങളിൽ ഈ സൂറത്തിൻ്റെ ഫളൽ ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ്, മനുഷ്യനെ ബാധിക്കുന്ന ശിർറിൽ നിന്ന് അത് തടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടന്നാൽ എന്തു ചെയ്യും? ഇത അവാ ഇലാ ഫിറാഷി ഖറാഹ മഅൽ മുഅവ്വിദത്തൈൻ, മുഅവ്വിദത്തൈൻ്റെ കൂടെ ഇതും ഓതും. അവിടുന്ന് മുഅവ്വിദത്തൈൻ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസുമാണ്. അപ്പോൾ ഉറങ്ങുമ്പോൾ റസൂൽ തിരുമേനി എന്തു ചെയ്യും? ആദ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതും, പിന്നെ ഫലഖ് ഓതും, പിന്നെ നാസ്, മൂന്ന് പ്രാവശ്യം ഓതും. എന്നിട്ട് മസ്തതാമിൻ ജസദിഹി, ശരീരത്തിൽ പറ്റുന്നിടത്തൊക്കെ തടവുകയും ചെയ്യും. അപ്പോൾ കയ്യിൽ ഓതും, എന്നിട്ട് ശരീരമാ സകലം തടവും. അതെന്തിനാണ്? നമ്മളെ ബാധിക്കുന്ന സിറിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യുന്നതും നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉഖബത്ത് ബിൻ ആമിറിനോട് പറയണം. അദ്ദേഹം പറഞ്ഞു, ഉഖബത്ത് ബിൻ ആമിർ പറഞ്ഞു, ഖാലലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനി എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല വാല്യമുഖ ഖൈറ സലാ സുവർ ഉൻസിലത്ത് ഫി തൗറാത്തി വൽ ഇഞ്ചീൽ വൽ സബൂർ വൽ ഖുർആൻ. സബൂറിലും ഖുർആനിലും ഇഞ്ചീലിലും തൗറാത്തിലൊക്കെ ഇറങ്ങിയ അധ്യായങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള 3 അധ്യായങ്ങൾ അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്ത മറുപടി ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ സഹായി പറഞ്ഞു, അതെ എനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഓതി തന്നത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഇത് ഓതിയതിന് ശേഷം അവിടുന്ന് എന്നോട് പറഞ്ഞു, യാ ഉഖബ, ഉഖബത്തെ, ലാ തൻസഹുന്നത്, നീ മറക്കരുത്. ഈ 3 അധ്യായം ഒരിക്കലും നമ്മുടെ നിത്യജീവിതത്തിൽ മറക്കരുത് എന്നാണ് ഈ പറയുന്നത്. ഓർമ്മപ്പാണ്, ഇത് ഓതാത്തൊരു ദിവസം ദിനരാത്രങ്ങൾ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അത്രയേറെ അവന് സുരക്ഷ നൽകുന്ന അധ്യായങ്ങളാണ് ഈ 3 അധ്യായങ്ങളും. അതിലാദ്യമുള്ളത് സൂറത്തുൽ ഇഖ്ലാസാണ്. വലാ തബിത് ലൈലത്തൻ ഹത്ത തഖ്റഉന്ന, ഒരൊറ്റ രാത്രിയും അത് ഓതാതെ പോകരുത്. രാത്രി കിടക്കുമ്പോഴത് ഓതണം, അത് മറന്നു പോകരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുന്നത്. അത് നമ്മളും ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ഇനി ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാൻ കഴിയും. അതിലെന്താണ്? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖലൽ മസ്ജിദ്, നബി തിരുമേനി പള്ളി പ്രവേശിച്ചു. ഫൈദാവ ബി റജുൽ, ആ നേരം ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം, നമസ്കാരത്തിൽ തശഹദ്, അദ്ദേഹം തശഹുദിലിരിക്കുമ്പോൾ പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്. എന്താണത്? അല്ലാമെന്നി അസ്അലുക ബി അന്നക അൻതല്ല അൽ വാഹിദ് അൽ അഹദ് അസ്സമദ് അല്ലദി ലം യലിദ് വലം യുലദ് വലം യകുൽ കുഫുവൻ അഹദ് അൻ തഗ്ഫിർ ലി അൻ തഗ്ഫിർ ലി ദുനൂബി ഇന്നക അൻതൽ ഗഫൂർ റഹീം. ഇത് ഒരുത്തൻ നമസ്കാരത്തിൽ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. എന്താ പറഞ്ഞത്? 3 പ്രാവശ്യം പറഞ്ഞു, ഖദ് ഗുഫിർ ലഹു, ഖദ് ഗുഫിർ ലഹു, ഖദ് ഗുഫിർ ലഹു. അവന് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ട്, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് 3 പ്രാവശ്യം ആവർത്തിച്ച് പറയണം. അപ്പോൾ ഇതിലെന്താണ്? ഈ പ്രാർത്ഥനയുള്ളത് സൂറത്തുൽ ഇഖ്ലാസ് തന്നെയാണ്. ഇന്നി അസ്അലുക ബി അന്നക അൻതല്ല അൽ വാഹിദ് അൽ അഹദ്, അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. പിന്നെ സമദ് അല്ലദി ലം യലിദ് വലം യുലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അൻ തഗ്ഫിർ ലി ദുനൂബി. അപ്പോൾ അള്ളാഹുവിനോട്, അള്ളാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു, എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പ് എന്ത് ചെയ്യാണ്? ഒരു തവസ്സുൽ, റബ്ബിൻ്റെ നാമങ്ങളൊക്കെ വെച്ചിട്ട്, ഈ സൂറത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ട്, നീ വാഹിദാണ്, അഹദാണ്, നീ സ്വമദാണ്, നീ ഒരാളെയും ജനിപ്പിച്ചിട്ടില്ല, നീ ആ ഒരാളുടെയും മകനായി ജനിച്ചവനുമല്ല, നിനക്ക് കുഫുവത്ത ഒരുത്തനുമില്ല, അങ്ങനെയുള്ള റബ്ബെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻ തഗ്ഫിർ ലി ദുനൂബി, എൻ്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണമേ. അപ്പം ഇത് വെച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രത്തിൽ അൽ ഇസ്മുൽ അഅളം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ അധ്യായത്തിൻ്റെ മഹത്വത്തെപ്പറ്റി ചില പണ്ഡിതന്മാർ പറയാം, ഫിഹർ റദ് അലൽ യഹൂദ്, ഇതിൽ യഹൂദികൾക്ക് മറുപടിയുണ്ട്, വൻ നസാറ നിസ്റാനികൾക്കുമുണ്ട്, വൽ മുശ്രിഖീൻ മുശ്രിഖുകൾക്കുമുണ്ട്, വയ്യ ഹുജ്ജത്തുള്ള അല ഖൽഖി, ഇത് തൻ്റെ സൃഷ്ടികൾക്ക് അള്ളാഹു തെളിവായിട്ട് നൽകിയതാണ്. അതുകൊണ്ട് ഇത് കിട്ടിയവർക്ക് പിന്നെ ഈ ജൂതന്മാരുടെ, ക്രൈസ്തവരുടെ, മുശ്രിഖുകളുടെ ആദർശവുമായി നടക്കാൻ പറ്റില്ല ഇമാം സുയൂത്തി ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ലിഖിലിൽ എന്ന ഗ്രന്ഥത്തിൽ, ഫിഹർ റദ്ദ് വലൽ യഹൂദ്, ഇതിൽ യഹൂദികൾക്ക് മറുപടിയുണ്ട്. വൻ നസാറ വൽ മജൂസ്, നിസ്രാണികൾക്കും മജൂസികൾക്കും അഗ്നി ആരാധകർക്കും, വൽ മുശിരിക്കീന വൽ മുജസ്സിമ വൽ മുഷബ്ബിഹ, മുജസ്സിമകൾക്ക് റബ്ബിന് ശരീരമുണ്ട്, പ്രത്യേകം നമ്മളെപ്പോലുള്ള ശരീരം അവർ പ്രത്യേകം സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നൊരു കൂട്ടരാണ്. അതുപോലെ റബ്ബിനെ സാദൃശ്യപ്പെടുത്തുന്ന മുഷബ്ബിഹാക്കളെ, അതുപോലെ വൽ ഹുലൂലിയ വൽ ഇത്തിഹാദിയ, അള്ളാഹു എല്ലാ സ്ഥലത്തുമുണ്ട്, അദ്വൈതവാദക്കാർ ഇങ്ങനെയൊക്കെയുള്ള, വ ജമീൽ അദിയാൻ അൽ ബാത്തിൽ, ബാത്തിലായ എല്ലാ മതത്തിൻ്റെ ആൾക്കാർക്കും ഇതിൽ മറുപടിയുണ്ട്. എന്നിട്ട് എതുല്ലു അലാ ദാലിക്കമ റവാഹുൽ ബുഖാരി, അതിൻ്റെ തെളിവാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളത്. അതിലാണ് തന്നെ നബി ഹുറൈറ, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ റബ്ബിഹി, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ് തൻ്റെ റബ്ബിൽ നിന്ന് എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് നമുക്ക് അറിയിക്കുന്നൊരു ഖുദ്സിയായ ഹദീസാണ്. അതിലെന്താ റബ്ബ് പറയണേ, ഖസബനി ഇബ്നു ആദം, ആദമിൻ്റെ മകൻ എന്നെ കളവാക്കി, വലം യക്കുല്ലഹു ദാലിക്, അതവൻ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല, വ ശതമനി, അവൻ എന്നെ ചീത്ത പറഞ്ഞു, വലം യക്കുല്ലഹു ദാലിക്, അതവൻ ചെയ്യാൻ പാടില്ല, ഫമ തക്ദീബുയ്യായ ഫഖൗലുഹുലം യുഈദനി കമാ ബദൈനി, അവൻ എന്നെ കളവാക്കിയ എന്താണ്, അവനെ ഞാൻ വീണ്ടും ആവർത്തിക്കും, അവൻ്റെ സൃഷ്ടിപ്പ് ആവർത്തിക്കും മരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞിട്ടും അവൻ അത് എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. അവൻ പറയുന്നത് എന്നെ എങ്ങനെയാണ് ഞാൻ ഒരുമ്പിയതിന് ശേഷം എല്ലും ശരീരമൊക്കെ മണ്ണായിട്ട് പിന്നെ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞവൻ കളവാക്കുന്നു. എന്നാൽ വലൈസ അവ്വലൽ ഖൽഖി ബഹവൻ അലയ്യ മിൻ ആദത്തി, എന്നാൽ ആദ്യം സൃഷ്ടിച്ച ഒരുത്തനെ ആവർത്തിക്കുക എന്നുള്ളത് എനിക്കൊരു ബുദ്ധിമുട്ടുള്ള വിഷയമല്ല. ഇനി അമ്മ ശത്തുമു ഈ ആയ, ഇനി അവൻ എന്താണ് എന്നെ ചീത്ത പറയുന്നത്, ഫഖൗലുഹു ഇത്തഖദ അല്ലാഹു വലദ, അവൻ പറയുന്നു അള്ളാഹു ഒരു മകനെ സ്വീകരിച്ചിട്ടുണ്ട്, അള്ള സന്താനങ്ങളെ സ്വീകരിച്ചു എന്നാണ് അവൻ പറയുന്നത്, അതാണ് ചീത്ത പറയുക. വ അനൽ അഹദ്, ഞാൻ അൽ അഹദാണ്, അസ്വമദാണ്, ലം അലിത്, ഞാൻ ഒരുത്തനെ ജനിപ്പിച്ചിട്ടില്ല, വലം ഊലത്, ഞാൻ മകനായി ജനിച്ചവനുമല്ല, വലം യക്കുല്ലു കുഫു അൻ അഹദ്, ലം യക്കുല്ലി കുഫു അൻ അഹദ്, എനിക്ക് കുഫുവത്ത് ഒരുത്തനുമില്ല. അപ്പം ഇവിടെയും സൂറത്ത് അൽ ഇഖ്ലാസിൻ്റെ വചനങ്ങൾ തന്നെയാണുള്ളത്. അപ്പോൾ ഇത് ഈ ജാതി ചുരുക്കുള്ള ബഹുദൈവ വിശ്വാസവുമായി നടക്കുന്ന എല്ലാവർക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഈ ഹദീസിലും ഈ സൂറത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അത്ര വലിയ മഹത്വമുള്ളത്. വേറെയും ചില ഫളുകൾ മഹത്വങ്ങൾ ഇതിനെപ്പറ്റി വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ അതിലൂടെയും നമുക്ക് അല്പം സഞ്ചരിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പ്രത്യേകത, ഭാഗം 2. ക്ലാസ് എടുത്തത് അബൂബക്കർ സലഫി.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നു സവിശേഷം. നമുക്ക് കാതോർക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടുകളിൽ നടന്ന SIR പ്രോസസ്സ് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഈ SIR കാലത്ത് നമ്മുടെ നാട്ടിലെ ഹീറോകളായിരുന്നു BLOമാർ, അഥവാ ബൂത്ത് ലെവൽ ഓഫീസർമാർ. അവരുടെ അനുഭവങ്ങളും അവരുടെ കഥകളും ആ കാലത്തുള്ള അവരുടെ ജീവിതവും വളരെ വ്യത്യസ്തമായിരുന്നു. SIR കാലത്തെ തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് നമുക്കേറെ സുപരിചിതനായ, 20 വർഷത്തോളമായി BLOയായി മാസ്റ്റർ ട്രെയിനിയായി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ അബ്ദുറസാഖ് സാഹിബ്. അദ്ദേഹം പിസറയുടെ ശ്രോതാക്കൾക്ക് സുപരിചിതനാണ്. ഇന്നത്തെ സവിശേഷം പ്രോഗ്രാമിൽ അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം പിസ് റേഡിയോ സവിശേഷം പ്രത്യേക പ്രോഗ്രാമിലേക്ക്. അതൊക്കെ സ്വാഗതം. SIR കഴിഞ്ഞു അല്ലേ?
4: SIR കഴിഞ്ഞു.
3: SIR പട്ടിക വെച്ചുള്ള ഇലക്ഷനും കഴിഞ്ഞു. പിന്നെ എന്ത് തോന്നണേ? SIR കഴിഞ്ഞ് പട്ടികയൊക്കെ വന്ന് എന്താ തോന്നിയത് ആ ഒരു സമയത്ത്?
4: SIR കഴിഞ്ഞ് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോഴാണ് സത്യത്തിൽ ഒരു നമ്മളെ ഡ്യൂട്ടി വളരെ കൃത്യമായി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം. ഞാൻ തുടക്കത്തിൽ എൻ്റെ നാട്ടുകാരോട് പറഞ്ഞതാണ്, ഞാൻ ഇവിടെ അർഹതപ്പെട്ട ഒരാളും ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വിട്ടൂല, ആരും പേടിക്കേണ്ട ആവശ്യമില്ല, അർഹതല്ലാത്ത ആരും വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല, അർഹതപ്പെട്ട ആരെയും വിട്ടൂല. അതുപോലെ തന്നെ നമുക്ക് പട്ടിക വളരെ കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു.
3: ശരിക്കും വളരെ കുറച്ച് സമയമാണ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയത് അല്ലേ? SIR കാലത്ത് ഒരു ദിനചര്യ എങ്ങനെയായിരുന്നു? രാവിലെ നേരത്തെ നയിച്ചിരുന്നോ, വൈകിയാണോ ചെയ്തിരുന്നത്? എന്തായിരുന്നു ഒരു ദിനചര്യ?
4: SIR എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ പിന്നെ സമയം കൃത്യമായിട്ട് തന്നെ വളരെ നേരത്തെ എണീക്കും, കാരണം ഉറക്കം കുറഞ്ഞു പോയ ഒരു കാലമാണ് SIR. നമുക്കിത് പിന്നെ രാവിലെ എന്ത് ചെയ്യണം, രാവിലെ എന്തെല്ലാം കാര്യം ചെയ്യണം എന്നൊരു ചിന്ത കാരണം കിടന്നാൽ ഉറക്കം വരില്ല. കിടന്നു കഴിഞ്ഞാൽ തന്നെ ഒരു 1-2 മണിക്കൂറൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം നല്ല ക്ലിയറായിട്ട് പെട്ടെന്ന് തോന്നുന്നു. പിന്നെ രാത്രി വൈകിയും 2 മണിക്കും 3 മണിക്കൊക്കെ ഞാനല്ല മറ്റു BLOമാരൊക്കെ പറയുന്നു, അവരൊക്കെ രാത്രി എണീറ്റാണ് കാര്യങ്ങൾ ഓൺലൈനിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
3: ഇത്
4: തീർക്കണം എന്നൊരു ചിന്ത മാത്രമേ BLOമാർക്ക് ഉണ്ടായിരുന്നുള്ളൂ.
3: തീരെ ഉറക്കം
4: തീരണ്ടായിരുന്നില്ല. ഉറക്കം ഉറങ്ങണം തോന്നില്ല. സാധാരണ നമുക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ അത് ഉറങ്ങി തീർക്കണം എന്ന് തോന്നുമല്ലോ, അതും ഇല്ലാതെ ഇത് പണി തീർക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ
3: ശരിക്ക്. രാത്രി മൊത്തം ഒരു ടെക്നോളജി ബേസ്ഡ് ആണല്ലോ, അപ്പോൾ റേഞ്ചിൻ്റെ പ്രശ്നം, സിസ്റ്റം സ്ലോ ആയ സെർവർ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് രാത്രിയിലേക്ക് ആളുകൾ കുറച്ചൊരു സൗകര്യമാണെന്ന് തോന്നുന്നില്ല ചെയ്യുമ്പോൾ.
4: അതെ, ഒരേ സെർവറിൽ ഒരേ സൈറ്റിൽ 35,000 ആളുകൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഹാങ് പകൽ സമയത്തുണ്ടാവും, പക്ഷേ രാത്രി അത്ര തന്നെ ഉണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞു.
3: നിങ്ങൾ BLOക്ക് പുറമെ BLOമാർക്കുള്ള മാസ്റ്റർ ട്രെയിനി ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? മാസ്റ്റർ ട്രെയിനി എങ്ങനെയാണ് മാസ്റ്റർ ട്രെയിനി ആയത്?
4: ഞാൻ പിന്നെ പോയിക്കേണ്ട കാലക്കായിട്ടും മാസ്റ്റർ ട്രെയിനി ആയിരുന്നില്ല. SIR പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ടെൻഷൻ. കാരണം ഞാൻ ആദ്യം ചെയ്തത് പിന്നെ ഈ BLO ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് എഴുതിയിട്ട് വില്ലേജ് ഓഫീസറിൽ കൊടുത്തു. വില്ലേജ് ഓഫീസറോട് പറഞ്ഞു എനിക്കിങ്ങനെ ബാക്ക് പെയിനും മുട്ടുവേദന ഉണ്ട്, ഫീൽഡ് വർക്ക് ചെയ്യാൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വേറൊരാൾ പോസ്റ്റ് ചെയ്യും, ഞാനിങ്ങനെ പിരിയാനായതുമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ
3: ലെറ്റർ 2 വർഷമേ ഉള്ളൂ.
4: അപ്പോൾ പിന്നെ മേലേക്ക് ഫോർവേഡ് ചെയ്തു. പിന്നെ ഫോർവേഡ് ചെയ്തപ്പോൾ താലൂക്ക് നിന്ന് അറിയിപ്പ് കിട്ടി, ഇനിയിപ്പോൾ പിന്നെ മേലെന്ന് പറയുന്നു പറഞ്ഞു. അപ്പോൾ തന്നെ കലക്ടർ ഉത്തരവിറക്കി, ഇനി ഫീൽഡ് പിന്നെ ഇപ്പോൾ നിലവിലുള്ള ഒരു ബി എൽ ഒയി മാറ്റി കൊടുക്കേണ്ടതാണ്. സിആർ കഴിഞ്ഞിട്ടേ അന്ന് രാത്രി തന്നെ ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസീൽദാർ എനിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ കലക്ടറേറ്റിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിലൊന്ന് പങ്കെടുക്കണം, നിങ്ങളടുത്ത് പഴയ ആളാണല്ലോ, അപ്പോൾ പിന്നെ നിങ്ങളാണ് വില്ലേജിൽ നിന്ന് നിങ്ങളെന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങളവിടെ നിന്ന് പങ്കെടുത്തിട്ട് പിന്നെ മറ്റ് ബി എൽ ഒമാർക്ക് എസ് ഐ ആർമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ലാസ്സിന് പങ്കെടുത്ത് കലക്ടറേറ്റ് പോയി പങ്കെടുത്തു, ഒരു പിന്നെ ബാച്ച് ട്രെയിനിങ് കൊടുത്തു ചെയ്ത്.
3: അപ്പോഴേക്കും അങ്ങനെ ആരും പറയാതെ അങ്ങോട്ട്.
4: അതെ അതെ,
3: നിങ്ങൾ 20 വർഷത്തോളമായി എന്ന് പറഞ്ഞല്ലോ. അപ്പോഴേക്ക് പുതിയ ആളുകൾക്ക്, ഈവൻ പിന്നെ വില്ലേജ് ഓഫീസർമാർക്കാണെങ്കിലും അവിടുത്തെ സൂപ്പർവൈസർമാർക്കാണെങ്കിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ടവർക്ക്, അവർക്കൊക്കെ ഇല്ലാത്തതിനൊക്കെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടാവും. ഈ ഒരു പ്രോസസ്സ് എന്താണ് അല്ലേ, അത് ഉപകാരപ്പെടണോ 20 വർഷത്തെ അനുഭവങ്ങൾ അല്ലേ, അതുകൊണ്ടായിരിക്കാം താങ്കളെ ട്രെയിനിങ് ആക്കണം.
4: ഇതിനു മുമ്പ് ഇതേപോലെ കഴിയില്ല എന്ന് തോന്നി ഞാൻ കൊടുക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പഴയ ആൾ നിലനിൽക്കുക എന്ത് ചെയ്യും, നിങ്ങൾ തൽക്കാലം അവിടെ നിൽക്കും, അത്ര പ്രയാസമുള്ള പണിയൊന്നും വരില്ല, നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് എസ് ഐ ആർ മാത്രമല്ല, ഇതുപോലെ ഫീൽഡ് വർക്ക് നമ്മൾ ഇതിനു മുമ്പ് 2010-ലും 2012-ലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫീൽഡിൽ മൊത്തം വീട് കയറി ഇറങ്ങുന്ന പരിപാടികൾ പലതും ഇലക്ഷൻ വെച്ച് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടിയും സ്ട്രോങ് ആയൊരു വിഷയമാണ്, കാരണം ജനങ്ങളെ മൊത്തം മുളമനയിൽ നിർത്തിയൊരു പരിപാടിയാണ്. കാരണം
3: ശരിക്ക് മീഡിയകൾ അപ്പം ജനങ്ങളിലേക്ക് ഇവർ എത്തിച്ചിരുന്നല്ലോ. അപ്പം അതിൽ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ കമ്മീഷൻ തുടക്കത്തിലൊന്നും പറഞ്ഞിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായി. അത് ആദ്യം ഫോം കൊടുക്കാൻ പറയും, പിന്നെ കൊടുക്കേണ്ട, ആദ്യം കൊടുക്കേണ്ടെന്ന് പറഞ്ഞു, പിന്നെ കൊടുക്കാൻ പറഞ്ഞു, പിന്നെ അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻ, അങ്ങനെ കുറേ വിഷയങ്ങൾ ഉണ്ടല്ലോ അല്ലേ, അതല്ല ബുദ്ധിമുട്ടി ഉണ്ടാക്കിയുണ്ടാവുമല്ലോ അല്ലേ.
4: തീർച്ചയായും
3: ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാക്കിയ
4: പ്രയാസം എന്ന് വെച്ചാൽ, സത്യത്തിൽ സ്പെഷ്യൽ സമ്മറി റിവിഷനാണ് സാധാരണ എല്ലാ വർഷവും ഉണ്ടാകില്ല, SSR. അതെല്ലാ വർഷവും നവംബർ ഡിസംബർ മാസങ്ങളിൽ ഉണ്ടാകുമ്പോൾ എല്ലാ വർഷവും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും, ജനുവരിയിൽ എല്ലാ വർഷവും പട്ടിക പ്രസിദ്ധീകരിക്കും. പക്ഷേ ഇത് എസ് ഐ ആർ ആണ്, സ്പെഷ്യൽ തീവ്ര പരിഷ്കരണമാണ് നടന്നത്. ഈ സമയത്ത് പിന്നെ താമസമില്ലാത്ത ആളുകളെ വെട്ടണം എന്നാണ് രണ്ടും, എസ് ഐ ആർ ആണെങ്കിലും SSR ആണെങ്കിലും താമസമില്ലാത്തവരും മരിച്ചവരും വെട്ടി പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ ഞങ്ങൾ ട്രെയിനിങ് ഞങ്ങളോട് പറഞ്ഞത് ഒരിക്കലും ഒരു കാരണവശാലും താമസമില്ലാത്തവർക്ക് കൊടുക്കേണ്ട, അതാണ് ഒരു ശരി. പിന്നെ താമസമില്ലാത്ത വീട് പിന്നെ മാറി തൊട്ടടുത്ത ജില്ലയിലോ തൊട്ടടുത്ത പഞ്ചായത്തിലോ താമസമില്ല ആളുകൾ, കല്യാണം കഴിഞ്ഞ് പോയി, ഞങ്ങൾ തൊട്ട് പാലക്കാട് ജില്ലയാണ്, പാലക്കാട് ജില്ലയിൽ കല്യാണം കഴിഞ്ഞ് പോയ ആൾക്കാർ കൊടുക്കേണ്ട തന്നെയാണ് തീരുമാനം. ആ തീരുമാനം ഉറച്ച തീരുമാനം ആദ്യം അങ്ങനെ തന്നെയായിരുന്നു, പക്ഷേ അത് വന്നപ്പോൾ ജനങ്ങൾ പേടിച്ചു. കാരണം ഈ ഫോം കിട്ടിയിട്ടില്ലെങ്കിൽ അതുവരെ വോട്ടർ പട്ടികയിൽ പേര് പൊട്ടും, പിന്നെ ചേർക്കാൻ കഴിയില്ല, ഇവരെ ഓരോരുത്തർ നഷ്ടപ്പെടുന്നൊക്കെ ജനങ്ങളെ പേടിച്ചു. ജനങ്ങൾ പേടിച്ചപ്പോൾ പാർട്ടിക്കാരും പിന്നെ അതേപോലെ ഈ പൊതുജനങ്ങളൊക്കെ വന്ന് പല ബി എല്ലോമാരെയും പിന്നെ പ്രസ് ചെയ്ത് ഞങ്ങൾക്ക് ഫോം വേണം, കിട്ടിയേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഇതൊരു വലിയ വിഷയമായപ്പോൾ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ രാഷ്ട്രീയക്കാരും പിന്നെ ഒക്കെ ഇത് ഏറ്റെടുത്തു. അങ്ങനെ മലപ്പുറം ജില്ലയിലെ ജില്ലാ കലക്ടറിനെ പിന്നെ പ്രഖ്യാപിച്ചു. അത് കലക്ടർ ഒരു വീഡിയോ ക്ലിപ്പ് വന്നിരുന്നു, എവിടെയാണോ ഇപ്പോൾ താമസം അവിടെ എസ് ഐ ആർ ഫോം വാങ്ങി പൂരിപ്പിച്ച് കൊടുക്കുക, പിന്നെ എവിടുന്നാണോ ഫോം കിട്ടുന്നത് കിട്ടിയ സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പൂരിപ്പിച്ച് കൊടുക്കുക, നിങ്ങൾ താമസമുള്ള സ്ഥലത്തേക്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫോം ഏറ്റ് കൊടുത്ത് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മാറ്റം വരുത്തി. അത് മാറ്റം വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടമാനം പിന്നെ ഭീഷണികൾ ബി എല്ലമാർക്ക് ഉണ്ടാകുമായിരുന്നു. കാരണം ജനങ്ങൾ വന്നിട്ട് രാത്രിയൊക്കെ വന്ന് ബി എല്ലമാരെ ഭീഷണിപ്പെടുത്തി ഫോം പിടിച്ച പിടിയാലെ കൊണ്ടുപോകും.
3: ഒരു ഒരു വ്യക്തിക്ക് 2 ഫോം അല്ലേ?
4: അതെ,
3: 2 ഫോം. അപ്പോ 1,500 ആളുണ്ടാവും ഞങ്ങളെ ബൂത്തിൽ.
4: എനിക്ക് 1,475
3: ഓരോന്നിലും ഒപ്പിടണം.
4: അതെ,
3: 2,500 ഒപ്പിടണം.
4: ഞാൻ ആദ്യത്തെ ഒരു ദിവസം

0: ക്ലിയർ ആയിട്ട് ഇട്ടാൽ തന്നെ ഉപ്പ് മാറും.
1: അപ്പം നല്ല ശരിക്ക് ഉപ്പൊക്കെ സീൽ തന്നെയാണ്, അത് നല്ല ഇതായി തോന്നി. പിന്നെ ശരിക്ക് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട ഇത് ലിങ്ക് ചെയ്ത് പ്രശ്നമാണ് പൗരത്വം നഷ്ടപ്പെടുന്നൊക്കെയുള്ളൊരു പിന്നെ പ്രചരണം വന്നിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി അത് കുറച്ചും അവയർനെസ് ഇതാകാൻ സഹായിച്ചിട്ടുണ്ടെന്നാണോ നിങ്ങൾ വിലയിരുത്തൽ?
0: അത് ജനങ്ങൾ തയ്യാറായിരുന്നു,
1: ന്യൂനപക്ഷങ്ങൾ തയ്യാറായിരുന്നു.
0: പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയും മീഡിയയും സാധാ മീഡിയകളും സോഷ്യൽ മീഡിയയിലും വോയിസ് ക്ലിപ്പുകളും പലവിധ പ്രചരണങ്ങളും ചിലതൊക്കെ കുപ്രചരണമായിരുന്നു. പക്ഷേ എന്തായാലും നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടുകാർ എസ് ഐ ആറിനെ കുറിച്ച് പൂർണ്ണമായ ബോധത്തോടെ റെഡിയായിരിക്കുകയാണ്. എവിടെയാണോ 2002 പാലക്കാടാണ് ഈ പാലക്കാട്, തിരുവനന്തപുരമാണ് തിരുവനന്തപുരം, ഇവിടുന്ന് കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അവർ പൂരിപ്പിക്കാൻ റെഡി ആയിട്ട് നിൽക്കായിരിക്കും.
1: അത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ബി എൽ ഒമാർ കണ്ടെത്തി കൊടുക്കണം
0: എന്ന് ആദ്യം പറഞ്ഞിരുന്നു. അത് പിന്നെ പാർട്ടിക്കാർ കണ്ടെത്താനോ, പാർട്ടിക്കാർ പല പാർട്ടിക്കാരും പറയും അതൊക്കെ ബി എൽ ഒമാരുടെ പണിയാണ്, ഞങ്ങൾ ചെയ്യേണ്ടതെന്നില്ല. പാർട്ടിക്കാരല്ല, ചില ആളുകൾ ചില ഏരിയയിലൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ സംബന്ധിച്ചു. പക്ഷേ ജനങ്ങൾ എന്തായാലും നമ്മളൊരു 90% ആളുകളും ഈ കാര്യത്തിൽ നല്ല ഒരു ബോധവാന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പണി കുറേ കുറഞ്ഞു. പിന്നെ നമുക്ക് ഈ കണ്ടെത്തേണ്ട കേസുകൾ കുറേ വന്നിരുന്നു, അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ നമ്മൾ ആപ്പ് ഉപയോഗിച്ചിട്ട് കണ്ടെത്തി എല്ലാവർക്കും അല്ല പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാവരും ഏൽപ്പിക്കും.
1: പിന്നെ ഒരു ദിവസം എത്ര കോൾ വന്നിരുന്നു? ഫോൺ കോൾ വരില്ലേ, എത്ര കോൾ വരും ഒരു ദിവസം?
0: ഒരു ദിവസം എണ്ണാണെങ്കിൽ ഇപ്പോൾ 100+ കോളുകൾ വരും.
1: 100+ കോള് വരും ഒരു ദിവസം.
0: അതെന്തായാലും ഫോണിന് ഒഴിവില്ല. നമ്മളൊരു 3 റീചാർജ് ചെയ്താൽ പോലും തികയാത്ത അത്രയും ഫോണ് ഞാൻ സാധാ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളൊരു ഫോണ് വൈകുന്നേരം വരെ വീഡിയോയും നെറ്റൊന്നും ഉപയോഗിക്കണേ വൈകുന്നേരം വരെ നമുക്ക് രണ്ട് ദിവസം ഉപയോഗിച്ചാലും തീരാത്ത ചാർജ് 3 ചാർജ് ചെയ്യേണ്ടി വരുന്നുണ്ട്. 100-200 കോള്. പിന്നെ ഞാൻ ചെയ്തത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആദ്യം തന്നെ എസ് സി ആർ പ്രഖ്യാപിച്ച ഉടനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി നാട്ടുകാരെ മൊത്തം, എൻ്റെ ബൂത്തിലല്ല മൊത്തം ആ പരിസരത്തിലെ ആളുകളെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ അതിൽ ആഡ് ചെയ്തു. അതിൽ ഞാനിങ്ങനെ വിവരങ്ങൾ കൊടുക്കും. അപ്പോൾ എല്ലാവരും അറിയാം എൻ്റെ ഗ്രൂപ്പാണ്, അപ്പോൾ ഇന്ന് വിവരങ്ങൾ കിട്ടും എന്നുള്ളതൊക്കെ വിവരങ്ങൾ ഓരോന്നേലും കൊടുക്കും. പിന്നെ ഞാൻ പ്രത്യേകം എല്ലാവരോടും പറഞ്ഞതാണ്, യാതൊരു കാരണവശാലും നിങ്ങൾ ബി എൽ ഒമാർക്ക് കോള് ചെയ്യേണ്ട. ബി എൽ ഒമാർ നിങ്ങൾക്കായും ടെൻഷനിലാണ് ഈ വിഷയത്തിൽ, ഇത് തീർക്കണം എന്നുള്ളൊരു ടെൻഷനിലാണ്. അത് കോൾ ചെയ്യേണ്ട, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വാട്സാപ്പിൽ ഒരു വോയിസോ അല്ലെങ്കിൽ ഒരു പിന്നെ ടെക്സ്റ്റോ ഇട്ടാൽ മറുപടി കൃത്യമായിട്ട് മറുപടി.
1: നല്ലൊരു നീക്കമായതുണ്ടോ വാട്സപ്പ്?
0: അത് മാത്രമല്ല, ഞാൻ എൻ്റെ വരുന്ന കോളുകൾ കഴിയുന്നൊക്കെ എടുക്കും. പിന്നെ അതേ വന്ന എല്ലാ വോയിസ് മെസ്സേജിനും ടെക്സ്റ്റ് മെസ്സേജിനും മറുപടി കൊടുക്കും. അത് രാത്രി ചിലപ്പോൾ ഒരു മണിക്കൂർ ഇരുന്നിട്ടാണെങ്കിലും ഓരോ മെസ്സേജിനും ആൾക്കാർക്ക് മറുപടി കൊടുക്കും. അപ്പോൾ എന്നോട് ചോദിച്ചാൽ മറുപടി കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ ആളുകൾ എന്ത് ചെയ്യും, പിന്നെ നമ്മളെ ഒഴിവിനനുസരിച്ച് നിങ്ങൾ മറുപടി പറയും, ഞങ്ങൾ എന്താ ചെയ്യണ്ടോ എന്ന് ചോദിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് മറുപടി കൊടുക്കും.
1: ആളുകളെ ഭയങ്കര പാനിക്കായിരുന്നു തുടക്കത്തിലൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഒരു മാസം ഉണ്ടെന്ന് പറഞ്ഞാലും തുറങ്ങപ്പോൾ തന്നെ ഗ്രൂപ്പുകളിലൊക്കെ ഫോം കിട്ടിയില്ല, ഫോം ഇല്ല, വിളിച്ചിട്ട് ബി എൽ എ ഫോൺ എടുക്കുന്നില്ല അല്ലേ, അങ്ങനെ അങ്ങനത്തെ ആളുകൾ അങ്ങനെ പ്രഷർ ചെയ്ത് പ്രയാസപ്പെടുത്താനുണ്ടോ?
0: ഇത് 4 തുടങ്ങി, നവംബർ 4 തുടങ്ങി. അപ്പം ഇന്നും വരുന്ന എല്ലാവരും കരുതിയിരിക്കണം 4 ഇന്ന് ബി എൽ ഒ വരും എന്ന് വിചാരിച്ചു. 4 വന്നില്ല, 5 വന്നില്ല, 6 വന്നില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ സുബഹിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു റിട്ടയേർഡ് അധ്യാപകനാണ്,
1: എത്ര ദിവസം കിട്ടത്,
0: ഒരു 3 ദിവസം. അവൻ എന്നോട് ചോദിച്ചു, അല്ല റസാഖ് മാഷേ, എൻ്റെ വീട്ടിലേക്ക് ഒരു ബി എൽ ഒ വന്നിട്ട് ഒരു ഫോമും കിട്ടിയിട്ടില്ല, എവിടെ ഞങ്ങൾക്കില്ല ഫോം വെച്ചു. പറഞ്ഞു, മാഷേ നിങ്ങളങ്ങനെ പറയില്ലേ, നിങ്ങൾ സർവീസിൽ നിന്ന് പിരമിച്ച ആളാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ, ഞാൻ ബി എൽ ഒ ഒരു മനുഷ്യനല്ലേ. ഇപ്പം എൻ്റെ കയ്യിൽ 1400 ആൾക്കാർക്കില്ല ഫോമുണ്ട്, ഞാനത് 3 കൂടി കൊടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. ഒരു മാസം ഇപ്പം ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ടൈം വന്നിട്ടുണ്ട്, ആ ഒരു മാസം ഞങ്ങൾ ഈ പണി തന്നെ എടുക്കും, ഒരു പേടിയും പേടിക്കേണ്ട. പിന്നെ ഞങ്ങളൊരു പ്രത്യേകം നിങ്ങൾ ബി എൽ ഒമാർക്ക് വിളിക്കേണ്ട, നിങ്ങൾ ബി എൽ ഒക്കും വിളിക്കേണ്ട, മുപ്പര ബി എൽ ഒ ഞാനല്ല വേറൊരാളാണ്. അപ്പോൾ നിങ്ങൾ ആർക്കും വിളിക്കേണ്ട, നിങ്ങളെ ഫോം നിങ്ങളെ തിരഞ്ഞു കൊടുന്ന് തരും, അത് ബി എൽ ഒൻ്റെ പണിയാണ്. ഒരു പ്രാവശ്യം അല്ല 3 വന്നാലും വേണ്ടില്ല, ഞങ്ങളെ വീട്ടിൽ ഫോം എത്തിച്ചു തരും, എത്തിച്ചു തരൽ ബി എൽ ഒൻ്റെ പണിയാണ് പറഞ്ഞപ്പോൾ അതിനൊക്കെ ബോധ്യമായി. പക്ഷെ അത് ജനങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങൾ പിന്നെ ഇത് കിട്ടാത്ത ഒരു കിട്ടിയിട്ടില്ലെങ്കിയോ എന്നില്ല ഒരു
1: പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള ഇതുണ്ടായിരുന്നല്ലോ. അല്ലേ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് നിങ്ങളെ കാത്തു നിൽക്കാനൊക്കെ ഉണ്ടാവുമല്ലോ, പൊതുവെ ഈ വിഷയത്തെ പോലെ പറഞ്ഞൊക്കെ വീട്ടിൽ കയറിയായിരുന്ന പ്രശ്നം, അങ്ങനത്തെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
0: വീട്ടിൽ പിന്നെ ഈ ഫോം വാങ്ങുന്ന സമയത്താണ്, ഫോം വാങ്ങി കഴിഞ്ഞ് നമ്മളിത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ക്ലിയർ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ചില ആളുകൾക്ക് ക്ലിയർ ഇല്ലാത്ത പ്രശ്നമുണ്ട്. ആ സമയത്ത് ഞാൻ അന്ന് കുറച്ച് നമ്മൾ തിരക്ക് കഴിഞ്ഞ സമയമാണ്, ഞാൻ 1-2 കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ, ഇങ്ങനെ 2-3 പരിപാടികളുണ്ട്, എല്ലാം കഴിഞ്ഞ് ഞാൻ എത്താൻ വേഗം എന്ന് പറഞ്ഞു. അയാൾ രാവിലെ ഒന്ന് പോയി കുറച്ച് കഴിഞ്ഞ് അയാൾ അവിടെ പരിസരത്ത് തന്നെ നിന്നിട്ടുണ്ട്. പിന്നെ അയാളൊരു ഉച്ചയാകുമ്പോൾ വീണ്ടും ഞാൻ ഭക്ഷണത്തിൻ്റെ എത്തിയിട്ടുണ്ടാവുന്നില്ല, ഉച്ച സമയത്ത് വീണ്ടും അയാൾ അവിടെ വന്നു. പിന്നെ ഒരു അസറാകുമ്പോൾ ഞാൻ 4 മണിയാകുമ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവുന്ന വന്നു. രാത്രി 9 മണിക്ക് ഞാൻ വണ്ടി എൻ്റെ വീട്ടിൽ കണക്ക് കയറുമ്പോൾ അയാൾ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പോയില്ലേ, നിങ്ങൾ രാവിലെ വന്നു എന്ന് പറഞ്ഞ് എനിക്ക് വിളിച്ചിരുന്നു നിങ്ങളല്ലേ. അതെ, ഞാൻ നിങ്ങളൊന്ന് കാണണം, നിങ്ങളെ കണ്ടിട്ട് പോയാൽ മതി
1: വിചാരിച്ചു.
0: ഞങ്ങളത് എല്ലായിരുന്നും ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
1: ശരിക്കും ആ കാലത്ത് എനിക്ക് തോന്നുന്നു പിന്നെ

0: ആളുകൾക്ക് വിയലോൻ്റെ കയ്യിൽ നിന്ന് ഉറപ്പ് കിട്ടണം, അപ്പോഴാണ് സമാധാനം. അവിടെ ഗ്രൂപ്പിലൊക്കെ മെസ്സേജോട് മെസ്സേജാണല്ലോ. അക്കാലത്തേക്കൊരു ഹീറോമാരായിരുന്നു വിയലോന്മാർ, നിങ്ങൾക്ക് നല്ല വാല്യൂ ആയിരുന്നു. ഇപ്പം ഇല്ലാന്നല്ല, മൊത്തത്തിൽ ആളുകൾക്ക് പിന്നെ വിയലോന്മാരൊക്കെ ഒരു മറുപടി കിട്ടിയാൽ, വിയലോ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ആളുകൾ കേൾക്കാനുള്ളൊരു പിന്നെ താല്പര്യം അത് കാണിച്ചിരുന്നു എന്നുള്ളത് ഒരു പ്രധാന കാര്യം തോന്നി. ട്രെയിനിങ് കിട്ടിയിരുന്നില്ല ശരിക്കും ഈ വിഷയത്തിൽ.
1: യെല്ലോ ട്രെയിനിങ്, യെല്ലോൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇത് എന്തൊക്കെ വിധത്തിലാണ് നടത്തുക എന്നുള്ളത് കേരള ഇലക്ഷൻ കമ്മീഷന് കൃത്യമായിട്ട് ബോധമല്ലാന്ന് എനിക്ക് മനസ്സിലായത്. കാരണം SAR ഒക്ടോബറിൽ പ്രഖ്യാപിച്ചു നവംബർ 4 തുടങ്ങണം എന്ന് പറഞ്ഞു. നവംബർ 4 മുമ്പ് ഒക്ടോബർ 28-29 ഞങ്ങൾക്ക് ഒരു വൺ ഡേ ട്രെയിനിങ് ആദ്യമായിട്ടാണ് അങ്ങനെ ട്രെയിനിങ് തരുന്നത്. സാധാരണ 1 മണിക്കൂർ ആണ് ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടല്. BLO ട്രെയിനിങ് ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ SAR ഉണ്ടാകുമ്പോൾ SSR ഉണ്ടാകുന്ന സമയത്തൊക്കെ 1 മണിക്കൂർ ഉണ്ടാവില്ല. ഇത് രാവിലെ 10 മണിൻ്റെ മുമ്പ് എല്ലാവരും എത്തണം. 5 മണി വരെ ട്രെയിനിങ് ഉണ്ട്, ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ട്രെയിനിങ്ങിൽ SAR ബന്ധപ്പെട്ട എല്ലാ സംശയവും തന്നു എന്നാണ് നമ്മളെ പിന്നെ ഉദ്യോഗസ്ഥന്മാർ കരുതിയത്. സത്യത്തിൽ അന്ന് പറഞ്ഞത് നമുക്ക് വിതരണം ചെയ്യുന്ന ഫോം വിതരണം ചെയ്യുന്ന ഒരാൾക്ക് 2 ഫോം ഉണ്ടാവും, ആ ഫോമിൽ ഇങ്ങനെ പൂരിപ്പിക്കണം, താഴെ ഭാഗത്ത് ഇങ്ങനെ പൂരിപ്പിക്കണം ഒക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞു നിങ്ങളൊരു ആപ്പിലാണ് ഇത് ചെയ്യണത്, ആപ്പ് പിന്നെ നമ്മളെ BLO ആപ്പ് തന്നെയാണ്, അതിലൊരു അപ്ഡേഷൻ വരും. അപ്ഡേഷൻ വന്നിട്ട് നിങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ഇതിൻ്റെ മേലത്തെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ആ ആളെ പേരിൻ്റെ അവിടെ പിന്നെ ചുവപ്പ് കളറിലത് നീലയാവും. പിന്നെ തിരിച്ച് തരുമ്പോൾ ഒന്നുകൂടി സ്കാൻ ചെയ്താൽ പച്ച കളറാവും. അപ്പോൾ ഫോറം തിരിച്ച് കൊടുത്ത് തിരിച്ചു വാങ്ങി എല്ലാവരും കരട് പട്ടികയിലുണ്ടാവും. ഇതാണ് പറഞ്ഞത്. ഇത് മാത്രമേ ഉള്ളൂ, ഫോറം കൊടുക്കുക, ആളുകൾ പുരിപ്പിച്ച് തിരിച്ചു തരിക. തിരിച്ചു തരുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്താൽ, കൊടുക്കുമ്പോൾ സ്കാൻ ചെയ്ത പോലെ തിരിച്ച് തരുമ്പോൾ സ്കാൻ ചെയ്താൽ പട്ടികയിൽ വോട്ടുണ്ടാവും. ഇതായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് അന്നത്തെ ക്ലാസ് അതോടെ തീർന്നു, ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ക്ലാസ് തീർന്നു. 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വിതരണമൊക്കെ അങ്ങനെ തുടങ്ങി, ആളുകൾ തിരിച്ചു തരാൻ തുടങ്ങി. അപ്പോൾ തിരിച്ചു വാങ്ങാനുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നില്ല. തിരിച്ചു വാങ്ങാൻ കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട്, ചില ആളുകൾക്ക് മാത്രം. അത് 2002 വോട്ട് ഇതേ എപ്പിക് നമ്പറിൽ വോട്ടുള്ള ആളുകൾ മാത്രം കാണുന്നുണ്ട്, മറ്റേ ആൾക്കാരൊന്നും കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നമ്മുടെ പിന്നെ മേലുദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു, തിരിച്ചു വാങ്ങാനുള്ള ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ അയാൾ മേലേക്ക് ചോദിച്ചു, മേലൊന്നൊരു മറുപടി കിട്ടി. ആ മറുപടി ഇതായിരുന്നു, നിങ്ങളിപ്പോൾ വിതരണത്തിൻ്റെ സമയമാണ്, വിതരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, തിരിച്ചു വാങ്ങാനാവുമ്പോൾ ഒരു ഓപ്ഷൻ വരുന്നതാണ്. പക്ഷേ പിന്നെയും ഞങ്ങൾ വെയിറ്റ് ചെയ്തു, തിരിച്ചു വാങ്ങാൻ ഓപ്ഷൻ വരുന്നില്ല. ഞങ്ങളെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ചർച്ച വന്നു, ഇതെങ്ങനെ തിരിച്ചു വാങ്ങാം ഞങ്ങൾ സ്കാൻ ചെയ്യാമെന്നൊക്കെ. ആ സമയത്താണ് ഇതിൽ അപ്ഡേഷൻ, ഓരോ ദിവസം അപ്ഡേഷൻ വരും ആപ്പിന്. ആപ്പ് ഓരോ ദിവസം, ആപ്പ് ചില ഒരു ദിവസം തന്നെ 2 അപ്ഡേഷനൊക്കെ വരും. അപ്ഡേഷൻ വരുമ്പോൾ നമ്മൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേഷൻ വന്നപ്പോൾ ഫില്ല് എന്യൂമറേഷൻ ഫോം എന്നാണ് വന്നത്. സ്കാൻ പിന്നെ നമ്മൾ തിരിച്ചു വാങ്ങാനല്ല, ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ ഫില്ല് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിലാണ് സംഭവം. ഈ തന്ന ഫോമിലെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഫില്ല് ചെയ്യണം.
0: ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല അല്ലേ? പിന്നീടാണ്
1: കേരളത്തിൽ അറിയില്ല, ഇത് ബീഹാറിൽ നടന്നതാണ്. ബീഹാറിലുള്ളവർക്ക് അറിയും. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ബീഹാറിൽ നിന്ന് വന്ന ഒരാളുണ്ട് എന്ന് കൊണ്ട് ഏതെങ്കിലും പിന്നെ ISR ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സംഭവം അറിയാം. പക്ഷേ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇത് എന്താണ്, ഇനി വരൂല. ഇതിന് ശേഷം വന്ന ഓരോ അപ്ഡേഷനുകളും എന്താണ് ചെയ്യാന്ന് അറിയില്ല. അപ്പോൾ ഇത് ഗ്രൂപ്പിൽ ചർച്ചയായി, ഇതിന് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നിട്ടില്ല, ഞങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിക്കും. അപ്പോൾ നമ്മളോട് പറയും, എന്ത് ചെയ്യും, നമ്മൾ മേലുദ്യോഗസ്ഥന്മാർ വിളിച്ച് പറയും, എല്ലാ വില്ലേജിലും ഓരോളം രണ്ടാളൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ മാസ്റ്റർ ട്രെയിനിങ് ആക്കി വെച്ചിട്ടുണ്ട്. അവരോട് പറയും, നിങ്ങളിത് ചെയ്ത് നോക്കിയും, ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രയാസം ഉണ്ട് നോക്കി, ആ പ്രയാസങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് നമ്മളെ നോട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ മേലേക്ക് റിപ്പോർട്ട് ചെയ്യും. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, നമ്മൾ ചെയ്ത പോലെ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യും, മറ്റ് BLO നമുക്ക് വിളിക്കും.
0: BLO കൊണ്ട് ആണ് ആപ്പ്.
1: ആപ്പ് കൈകാര്യം ചെയ്യണത് നമ്മളേ ഉള്ളൂ. ഈ പിന്നെ മേലുദ്യോഗസ്ഥന്മാർക്ക് ആപ്പ് തുറക്കാൻ കഴിയില്ല. ആപ്പ് തുറക്കാൻ BLO ലോഗിങ്ങിൽ മാത്രമേ, ഈ BLO ആപ്പ് എന്നാണ് ആപ്പിൻ്റെ പേര്, അപ്പോൾ BLO മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആപ്പിൽ എന്തെല്ലാം പ്രയാസം ഉണ്ടെന്നില്ല അറിയണമെന്നുണ്ടെങ്കിൽ BLO മാത്രമേ അറിയുള്ളൂ. ആ BLO ഇത് കണ്ടെത്തി പഠിച്ച് പൊതുവെ അങ്ങനെയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ മൊബൈലിൽ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ.
0: പക്ഷെ അത് കറക്റ്റാണ്. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട പ്രോസസ് ആകുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അത് എന്ത് ചെയ്യാന്ന് തുടക്കത്തിലൊരു പിന്നെ SOP ഉണ്ടാക്കി, അതനുസരിച്ച് പോകേണ്ടതായിരുന്നു. അത് അങ്ങനെയല്ല, ഓരോ സാഹചര്യം അനുസരിച്ച്.
1: അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ 1 മാസത്തിന് ഞങ്ങൾക്ക് ഫസ്റ്റ് 1 മാസം ലീവ് വന്നത്. ആ 1 മാസം കൊണ്ട് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഒരു മാസം കൊണ്ട് ചെയ്യേണ്ട കാര്യം, 1 മാസത്തെ ലീവ് തന്നപ്പോൾ ഞാൻ പറഞ്ഞത് 1 മാസം തന്നിട്ടുണ്ടെങ്കിൽ 3 മാസത്തെ പണി ഉണ്ടാവും. കാരണം സാധാരണ ഒരു പിന്നെ ഇലക്ഷന് സ്ലിപ്പ് വിതരണം ചെയ്യാൻ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടി ലീവ് ദിവസം തരണം. 1200 വോട്ടർമാർ വീടുകളിൽ സ്ലിപ്പ് വിതരണം ചെയ്യാൻ 31-ാം തീയതി സ്ലിപ്പ് കയ്യിൽ കിട്ടി 4-ാം തീയതി വിതരണം തീർത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. 4-31 അടക്കം പിന്നെ 5 ദിവസം കിട്ടി. അതിലടിയിൽ ഒരു ദിവസം വീട്ടിൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെയും അവരെ വോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനും പറഞ്ഞു. അപ്പോൾ ആകെ കിട്ടിയത് 1400 വോട്ട് സ്ലിപ്പ് വിതരണം ചെയ്യാനും 3 ദിവസമാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ എത്ര പണി എടുക്കുകയാണെങ്കിൽ ശരിക്കും അത് മുഴുവൻ കൃത്യമായി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ആഴ്ച. അതേപോലെ ഇതിന് 1 മാസം ചെയ്യേണ്ട പണിക്കാണ് 1 മാസം ലീവ് വന്നത്. ഒരു മാസം തന്നപ്പോഴേനെ നമ്മൾ അത്രയും പണി ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ പിന്നെ അവരെന്ത് ചെയ്തു, തീരൂല എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു, പിന്നെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഏകദേശം 4 മാസം 10 ദിവസമൊക്കെ നമുക്ക് ലീവ് കിട്ടിയിട്ടുണ്ട്. അവസാന സമയത്ത് കുറച്ച് ലോഡ് കുറവായിരുന്നു, പക്ഷേ പണി ഉണ്ടായിരുന്നു.
0: പിന്നെ ഇത് തിരിച്ചു വാങ്ങണല്ലോ, ഈ ഫോമോടൊക്കെ കൊടുത്തു, അങ്ങനെ തിരിച്ച് നിങ്ങളെ തന്നെ നേരിട്ട് വാങ്ങണമെന്നായിരുന്നു നിർദ്ദേശം അല്ലേ? എല്ലാം നേരിട്ട് തന്നെ വാങ്ങി,
1: നേരിട്ട് തന്നെ വാങ്ങി. ക്യാമ്പുകൾ വെച്ചിട്ടും വീടുകളിൽ കയറി ഇറങ്ങിയിട്ടും വാങ്ങി,
0: എല്ലാം വാങ്ങി.
1: പക്ഷേ വീട് കയറി ഇറങ്ങുന്ന സമയത്ത് പല സ്ഥലത്തും വീടുകളിലും പൂരിപ്പിച്ച് പൂരിപ്പിക്കാത്ത പ്രശ്നമൊക്കെ വന്നു. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ കുറച്ചൊക്കെ പൂരിപ്പിക്കാനൊക്കെ അറിയുന്ന ആളുകളൊക്കെ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരേ ഏരിയയിൽ ഇരുന്നിട്ട് പൂരിപ്പിക്കും, അവിടെ നമ്മൾ തിരിച്ചു വാങ്ങും ഒന്നിച്ച് ചെയ്ത്.
0: അപ്പം നമ്മൾ ഇത് പൂരിപ്പിച്ച് തിരിച്ചു വാങ്ങിയതിന് ശേഷം ആണ് പിന്നെ ഈ ഹിയറിംഗ് ഉണ്ടാവും, ഡോക്യുമെൻ്റ് ഉണ്ടാവും, ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യണം, കുറേ പിന്നെയും കുറേ ഇഷ്യൂസ് വന്നു.
1: അത് തിരിച്ചു വാങ്ങുമ്പോൾ 2002 വോട്ടറോ വോട്ടറുടെ മകനോ പേരമകനോ ആണെങ്കിൽ അവർക്ക് ഹിയറിംഗ് ഇല്ല എന്നെല്ലാമൊക്കെയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ 2002 വോട്ടില്ലാത്തവർക്ക് ഹിയറിംഗ് വരും എന്നായിരുന്നു പറയുന്നത്. എന്ന് വെച്ചാൽ 2002 അവർക്കില്ല, അവരൊപ്പാക്കൂല, വലിപ്പാക്കൂല, അങ്ങനത്തെ ആളുകൾക്ക് ഹിയറിംഗ് വരും. അവർ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ 12 രേഖകളിൽ ഒരു രേഖ ഹാജരാക്കിയാൽ അവരെ വോട്ടർ പട്ടികയിൽ നിലനിർത്തും എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അതിൽ നിന്നും മാറ്റം വന്നു, അവർക്ക് ഹിയറിംഗ് നമ്മൾ കൊടുത്തു, അവർക്ക് ഹിയറിംഗ് കൊടുത്തു, അവരവർ രേഖമായി വില്ലേജിൽ ചെന്ന് ഹിയറിംഗ് നടത്തി, അവരെ പട്ടികയിൽ നിലനിർത്തി. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ വീണ്ടും കുറേ ആളുകളെ കണ്ടെത്തി, കമ്പ്യൂട്ടറാണ് കണ്ടെത്തിയത്. കാരണം 2002 വോട്ടർ പട്ടിക ഉണ്ടാക്കിയ അന്ന് കമ്പ്യൂട്ടറും പിന്നെ സോഫ്റ്റ്വെയറും ഒന്നുമില്ല, അന്ന് മാനുവലായിട്ടാണ് വോട്ടർ പട്ടിക. അന്ന് SIR നടത്തിയത് ഞാൻ അന്വേഷിച്ച ഒരാൾ പറഞ്ഞത് വീടുകളിൽ ചെല്ലുക, ഇവിടെ എത്ര ആളുണ്ട് വീട്ടിൽ, അപ്പോൾ എത്ര ആളുണ്ട് വോട്ടിൽ, 18 വയസ്സിൽ എത്ര ആളുണ്ട്, മരിച്ചോലെ പേര് വെട്ടുക, പിന്നെ പുതിയ ആൾക്കാരെ ചേർക്കുക, അങ്ങനെ എഴുതി ഉണ്ടാക്കിയ ഒരു പട്ടികയാണ് 2002 പട്ടിക. അത് ഒരു സിസ്റ്റത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ടാണ്, ആ പട്ടിക വെച്ചിട്ടാണ് നമ്മൾ SIR നടത്തിയത്. അതിൽ ധാരാളം തെറ്റുകളുണ്ട്. 2002 പട്ടികയിൽ പേരിൽ സ്പെല്ലിങ് തെറ്റ് കണ്ടമാനുണ്ട്, എല്ലാവരുടെ പേരും തെറ്റാണ്. പല പേരിൻ്റെ കാര്യത്തിൽ വിവാദമൊക്കെ ആയിരുന്നു. ഇപ്പോൾ മുഹമ്മദിന് D അല്ല, മുഹമ്മദിന് MUHMMATH മുഹമ്മദ് എന്നായിരുന്നു, മുഴുവൻ മുഹമ്മദിനും അങ്ങനെ ആയിരുന്നു. അപ്പോൾ അത് കമ്പ്യൂട്ടർ പിന്നെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് മലയാളത്തിന് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്താണ്, ട്രാൻസ്ലേറ്റ് ചെയ്താലും നമ്മൾ ഗൂഗിളിൽ ഒന്നിട്ട് നോക്കിയിട്ട് ട്രാൻസ്ലേറ്റിൽ നോക്കിയിട്ട് അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഈ വന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്തു, ഹിയറിംഗ് നോട്ടീസ് വന്നു വീണ്ടും.
2: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് സവിശേഷം.
3: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും, വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ് റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, പ്രഥമാതാവിനോടും പ്രിയപ്പെട്ടവരോടും പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
4: നിങ്ങളുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാര നിർദ്ദേശവുമായി പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി. സർക്കാർ, അർദ്ധസർക്കാർ, എയ്ഡഡ് ബോർഡ് തുടങ്ങി ഏതു വകുപ്പിലും സർവീസ് സംബന്ധമായ നിരവധി സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. നിയമവും ചട്ടവും വ്യത്യസ്ത വീക്ഷണകോണുകളിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടും ബന്ധപ്പെട്ട ഓഫീസുകളുടെ അനാസ്ഥ മൂലവും പ്രതിസന്ധി അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് സ്ഥാനക്കയറ്റത്തെയും മറ്റും വിപരീതമായി ബാധിക്കുകയും സാമ്പത്തിക നഷ്ടമടക്കമുണ്ടാകാറുമുണ്ട്. ഇതുകാരണം പിന്നീട് ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും വരെ എത്തപ്പെട്ടവരുമുണ്ട്. ശരിയായ ഗൈഡൻസ് എവിടെ നിന്നറിയാത്ത ആളുകൾ വളരെ കൂടുതലാണ്. ജീവിതത്തിന്റെ നാനാതുറകളെ അഭിസംബോധന ചെയ്യുന്ന പീസ് റേഡിയോ കുറച്ചുകാലമായി ഈ വിഷയത്തിൽ സക്രിയമായി ഇടപെട്ടുവരുന്നു. പീസ് റേഡിയോ സർവീസ് സഹായി വിവിധ മേഖലകളിലൂടെ 100-ലധികം എപ്പിസോഡുകൾ പൂർത്തീകരിച്ച് പുതിയൊരു വിധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങളും സംശയങ്ങളും നേരിട്ട് ചോദിച്ചറിയാൻ ലൈവ് സെക്ഷൻ ഒരുക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ അനുബന്ധ രേഖകൾ സഹിതം 9544845840 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുകയും ഏറ്റവും ചുരുക്കി വിഷയങ്ങൾ ശബ്ദസന്ദേശമായി അയയ്ക്കുകയും ചെയ്യുക. ടെക്സ്റ്റായി അയയ്ക്കുന്നതാണ് നിങ്ങളുടെ വിഷയം പെട്ടെന്ന് പരിഗണിക്കാൻ ഏറ്റവും നല്ലത്. പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് യുഗചരിതം. പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന ഹുസൈൻ സലഫിയുടെ രചനയിൽ നിന്നും ഏതാനും വാഗങ്ങളാണ് ഇന്നത്തെ യുഗചരിതത്തിലൂടെ നാം കേൾക്കുന്നത്. മനുഷ്യൻ ജന്മനാ പാപികളോ? ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സ്വലാഹി.
7: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഈസ അലേഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിലൂടെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ തുടർച്ച കേൾക്കാം. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തവും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തു വന്നിരിക്കുന്നത് എന്നാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞത്. പ്രസ്തുത ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന്റെ കൈകളിലൂടെ വെളിപ്പെടുമെങ്കിലും അവയുടെ യഥാർത്ഥ കർത്താവ് അള്ളാഹുവാണ് എന്നാണ് ഇത് അറിയിക്കുന്നത്. പിന്നീട് ദൃഷ്ടാന്തങ്ങളെ എണ്ണിപ്പറഞ്ഞപ്പോൾ അതെല്ലാം ഞാൻ ചെയ്യുന്നത് അള്ളാഹുവിന്റെ അനുവാദപ്രകാരം ബിഇദിനില്ലാ ആകുന്നുവെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുകയും ചെയ്തത് ശ്രദ്ധിക്കുക. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തതിനാൽ പ്രവാചകന്മാരും അല്ലാത്തവരുമായ പല മഹാന്മാർക്കും ചിലർ ദിവ്യത്വം കൽപ്പിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ആ മഹാത്മാക്കൾ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അവർക്ക് പല അസാധാരണ സംഭവങ്ങളും വെളിപ്പെടുത്തുവാനും ചില മറഞ്ഞ കാര്യങ്ങൾ അറിയുവാനും കഴിയുമെന്നും അവർ ധരിച്ചു വച്ചവരായിരിക്കുന്നു. ഈ ധാരണ നിമിത്തം മുസ്ലിം സമുദായത്തിൽ ശിർക്കുപരമായ എത്രയോ അന്ധവിശ്വാസങ്ങൾ കടന്നു കൂടിയിരിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ പ്രകടമായ ദൃഷ്ടാന്തങ്ങൾ ഖുർആൻ വിവരിച്ചതിനെ ദുർവ്യാഖ്യാനിച്ച് ക്രൈസ്തവർ ഖുർആനിൽ തന്നെ ഈസാ നബിയുടെ ദിവ്യത്വത്തിന് തെളിവുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ തന്നിലൂടെ വെളിപ്പെടുന്ന ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതിനെ മറച്ചുവെക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മാത്രവുമല്ല, ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് അള്ളാഹുവിന്റെ അനുവാദത്തോടെയാണ് എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ ആവർത്തിച്ചു പറഞ്ഞതും ശ്രദ്ധേയമാണ്. സൃഷ്ടിക്കുക, രോഗം സുഖപ്പെടുത്തുക, മരിച്ചവരെ ജീവിപ്പിക്കുക, മറഞ്ഞ കാര്യങ്ങൾ അറിയുക തുടങ്ങിയ അള്ളാഹുവിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ട കാര്യങ്ങൾ ഒരു നിമിഷത്തേക്ക് പോലും അള്ളാഹു സൃഷ്ടികളിൽ ഒരാൾക്കും വിട്ടുകൊടുക്കുകയില്ല. അള്ളാഹു ഖുർആനിലൂടെ നടത്തുന്ന ഒരു വെല്ലുവിളി ഏറെ ശ്രദ്ധേയമാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാകുന്നു. എന്നാൽ അവന് പുറമെയുള്ളവർ സൃഷ്ടിച്ചിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. അതല്ല, അക്രമകാരികൾ വ്യക്തമായ വഴികേടിലാകുന്നു. വിശുദ്ധ ഖുർആൻ 31:11. അള്ളാഹുവിനു പുറമെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ അവർ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല, അവരാകട്ടെ സൃഷ്ടിക്കപ്പെടുന്നവരുമാണ്. വിശുദ്ധ ഖുർആൻ 16:20. ഈ രണ്ട് സൂക്തങ്ങളും അള്ളാഹുവല്ലാത്ത ആർക്കും യാതൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ ഈസാനബി അലൈഹിസ്സലാത്തു വസ്സലാം പക്ഷിയെ ഉണ്ടാക്കി എന്ന് പറഞ്ഞതിന്റെ സാരം ഈസാനബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ല അതിന്റെ യഥാർത്ഥ കർത്താവ് എന്നാണെന്ന് വ്യക്തം. വവ്വാൽ എന്ന ജീവി ഈസാനബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചതാണെന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്. ആ വിശ്വാസം ശിർക്കാണ്. സൃഷ്ടിക്കാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അള്ളാഹുവല്ലാതെ ഒരു സൃഷ്ടിയും യാതൊന്നും പടച്ചിട്ടില്ല. ഈസാനബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടാക്കിയ പക്ഷി വവ്വാലായിരുന്നു എന്നതിന് വിശ്വാസയോഗ്യമായ യാതൊരു പ്രമാണവുമില്ല. അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന പല കക്ഷികളും ഈ സംഭവം അവരുടെ വിദണ്ഡവാദത്തിന് രേഖയാക്കാറുണ്ട്. എന്നാൽ ഈ സൂക്തങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയ പണ്ഡിതന്മാർ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം റാസി റഹ്മഹുള്ള പറയുന്നു, നിശ്ചയമായും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഉപാധി അഥവാ അള്ളാഹുവിന്റെ അനുവാദപ്രകാരം എന്നത് പറഞ്ഞത് അവ്യക്തത നീക്കുന്നതിനും ഞാൻ ഈ രൂപം ഉണ്ടാക്കുകയാണ് എന്ന് ഉണർത്തുന്നതിനും വേണ്ടിയാകുന്നു. എന്നാൽ ജീവൻ സൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രമുള്ളതാകുന്നു. അത് പ്രവാചകന്മാരുടെ കൈകളിലൂടെ മുഅ്ജിസത്തുകൾ പ്രകടമാകുന്നതിന്റെ മാർഗമാകുന്നു. തഫ്സീറുൽ കബീർ. തഫ്സീറുൽ ഖുർത്തുബിയിൽ ഇപ്രകാരം കാണാം, മണ്ണ് ശരിപ്പെടുത്തലും അതിലേക്ക് ഊതലും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നും സൃഷ്ടിപ്പ് നൽകൽ അള്ളാഹുവിൽ നിന്നുമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ഊതലും ഈസാനബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിയുടെ മുന്നോടിയായി മറിയമിൽ ജിബ്രീലിൽ നിന്ന് ഊതലും അള്ളാഹുവിൽ നിന്ന് സൃഷ്ടിപ്പും ഉണ്ടായതുപോലെ തഫ്സീറുൽ ബൈലാവിയിൽ ഇപ്രകാരം കാണാം, അപ്പോൾ അള്ളാഹുവിന്റെ അനുവാദപ്രകാരം പക്ഷിയായി, അതായത് അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം അത് ജീവനുള്ളൊരു പക്ഷിയായി മാറി. അതിന് ജീവൻ നൽകൽ അള്ളാഹുവിൽ നിന്നാണെന്നും അദ്ദേഹത്തിൽ അഥവാ ഈസായിൽ നിന്നല്ലെന്നും അതുകൊണ്ട് അദ്ദേഹം അറിയിക്കുന്നു. അള്ളാഹുവിന്റെ അനുവാദപ്രകാരം എന്നത് ആവർത്തിച്ചത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയിൽ ദിവ്യത്വം ഉണ്ടെന്ന ഊഹത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയാകുന്നു. തീർച്ചയായും ജീവൻ നൽകൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതല്ല. മുകളിൽ കൊടുത്തിട്ടുള്ള ഓരോ ഉദ്ധരണിയും ഈസാനബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ സാധാരണ മനുഷ്യന്റെ കഴിവിന് അപ്പുറമുള്ള യാതൊരു കഴിവും ഇല്ലെന്ന് വ്യക്തമാക്കുന്നതാണ്. അള്ളാഹു ഓരോ പടപ്പിനും അതാതിന്റെ പ്രകൃതം നൽകിയിട്ടുണ്ട്. അത് പ്രകാരം സൃഷ്ടികൾ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നു. ആ പ്രകൃതിക്ക് അപ്പുറം ഒരു സൃഷ്ടിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ഈസാനബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അള്ളാഹു പ്രകടമാക്കിയ അത്ഭുതങ്ങളെപ്പറ്റി പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എന്ന് ചേർത്തി പറഞ്ഞത്. ആ കാര്യങ്ങളാകട്ടെ അള്ളാഹുവിന് മാത്രം ചെയ്യാൻ കഴിയുന്നതുമാണ്. എന്നാൽ മനുഷ്യപ്രകൃതി കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രകൃതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും അള്ളാഹുവിന്റെ അനുവാദം വേണം. അള്ളാഹുവിന്റെ അനുവാദം കൂടാതെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നാം നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, പിടിക്കുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്രകാരം മനുഷ്യന് സാധാരണ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പ്രവാചകത്വത്തിന് തെളിവായി അള്ളാഹുവിന്റെ അനുവാദം കൂടാതെ എന്ന ഉപാധിയോടെ പറയുന്നതിൽ അത്ഭുതമില്ലല്ലോ. അതിനാലാണ് സൃഷ്ടികളുടെ കരങ്ങളാൽ നടന്നു വരാത്തതും അള്ളാഹുവിന് മാത്രം ചെയ്യാൻ കഴിയുന്നതുമായ കാര്യങ്ങൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ പ്രകടമായതിനെ സംബന്ധിച്ച് ബിഇദിനില്ല, അള്ളാഹുവിന്റെ അനുവാദപ്രകാരം എന്നു പറഞ്ഞത്. ഈസാനബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങൾ ഭക്ഷണം കഴിച്ചതിനെപ്പറ്റിയും വീട്ടിൽ സൂക്ഷിച്ചു വെച്ചതിനെപ്പറ്റിയും പറയുന്നത് എങ്ങനെയാണ്? ഇതും പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു ഉപകരണത്തിന്റെയും സഹായമില്ലാതെയും നേരത്തെ ചോദിച്ചറിയാതെയും അദൃശ്യമായതിനെപ്പറ്റി പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള വഹ്യ് അഥവാ ദിവ്യബോധനം കൊണ്ടല്ലാതെയല്ല. തഫ്സീറുൽ കബീർ. അള്ളാഹു എന്റെ അനുവാദപ്രകാരം ബിഇദിനി എന്ന് 4 സ്ഥലങ്ങളിൽ ആവർത്തിച്ചത് ജനങ്ങൾ സത്യത്തെ സത്യസന്ധമായി മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ്. ആ അത്ഭുത സംഭവങ്ങൾ ഈസാനബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാഗത്തു നിന്നല്ല, മറിച്ച് അത് അള്ളാഹുവിൽ നിന്നാകുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ അദ്ദേഹത്തിനുള്ള മുഅ്ജിസത്തായി പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. തഫ്സീർ അബിസ്സുഊദ്. ഈ അത്ഭുത സംഭവങ്ങൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം കഴിവിനാൽ ചെയ്യുന്നതല്ലെന്നും അള്ളാഹുവിങ്കൽ നിന്നുള്ള ബോധനത്തിന്റെ അടിസ്ഥാനത്തിലും മുഅ്ജിസത്തായുമാണ് അവ സംഭവിച്ചതെന്നുമാണ് പണ്ഡിതന്മാർ വിവരിക്കുന്നത്. ഇൻഷാല്ലാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
6: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന ഹുസൈൻ സലഫിയുടെ ചരിത്രഗ്രന്ഥത്തിൽ നിന്നും മനുഷ്യൻ ജന്മനാ പാപികളോ എന്ന ഭാഗം നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സലാഹി.
3: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്കിറക്കി വച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ, അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക് ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായ ഒരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യ വിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. മാനവരക്ഷയ്ക്ക് ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേയെന്ന് എല്ലാ സഹോദരി സഹോദരങ്ങളോടും വിശ്വാസികളോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യരെന്ന നിലക്ക് ജീവിതത്തിൽ രക്ഷയും സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുകയും തേടുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അസ്വസ്ഥതയും അശാന്തിയും ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ സമാധാനവും സുരക്ഷയും ലഭിക്കാൻ പലരും പല വഴികളും നമുക്കിടയിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. മതം വേണ്ടെന്ന് പറയുന്നവരുണ്ട്, മതത്തെ ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്, മതത്തിൻ്റെ പേരിൽ ആയുധമെടുക്കണമെന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ചിന്താഗതിക്കാർ മതത്തിൻ്റെ പേരിലുമുണ്ട്. യഥാർത്ഥത്തിൽ മതം വേണ്ടെന്ന് പറയുന്നവർ മതം മനുഷ്യനെ മയക്കുന്ന ഒന്നാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ ഇവർ പറയുന്ന പല തോന്നിവാസങ്ങളും പല പേരുകളിലും നടന്നുകൊണ്ടിരിക്കുകയും ഈ ഒരു തെറ്റായ ചിന്താഗതികളെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതായി നമ്മൾക്ക് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ സമൂഹത്തിൽ വ്യത്യസ്ത ആളുകളുണ്ടാകും. അതിൽ മതം വേണ്ടെന്ന് വെക്കുന്നവരുമുണ്ടാകാം, മതം വേണമെന്ന് പറയുന്നവരൊക്കെ ഉണ്ടാകാം. പലതരത്തിലാണല്ലോ ആളുകൾ. ഏതായിരുന്നാലും മറ്റു ചിലർ മതത്തെ ചൂഷണം ചെയ്യുന്നവരാണ്. എല്ലാ മതങ്ങളിലും ചൂഷണം നടത്തുന്നവരുണ്ട്. ചൂഷണത്തിന് ഏറ്റവും നല്ല മേഖല ആത്മീയതയാണ് എന്ന് കണ്ടെത്തി അതിലൂടെ സ്വന്തം സമ്പാദ്യവും സൗകര്യങ്ങളും വളർത്തുന്നവരാണ് ചില മതപുരോഹിതന്മാർ. മനുഷ്യരുടെ ആഗ്രഹങ്ങളും സഫലീകരണങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നു എന്ന വ്യാജേന ചൂഷണം നടത്തുന്നവർ, മക്കളില്ലാത്തവർക്കും രോഗശമനം തേടി എത്തുന്നവർക്കുമൊക്കെ അവർ പല പ്രതീക്ഷകളും നൽകുന്നു. എന്നാൽ അതെല്ലാം താൽക്കാലിക ലോകത്തെ ഒരു പരീക്ഷണമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധ്യമാവുകയുള്ളൂ. അവിടെയെല്ലാം വിജയിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴികളിലേക്ക് എത്തുകയുള്ളൂ, യഥാർത്ഥ സമാധാനം കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റു ചിലർ ആയുധമെടുക്കണമെന്ന് പറയുന്നവരാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആയുധമാണ്, യുദ്ധമാണ്, അടിച്ചൊതുക്കലാണ് എന്ന് വാദിക്കുന്നവർ. അവർ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ തന്നെ അത്തരം ചിന്താധാരകൾക്ക് മുമ്പിൽ വെക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനൊരു പുലബന്ധം പോലും അത്തരം ആയുധമെടുക്കുന്ന പ്രവണതകളോടില്ല, മറിച്ച് ഇതിലൂടെയൊന്നും മനുഷ്യന് സുരക്ഷയോ സമാധാനമോ ലഭിക്കില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് പരിഹാരം?

0: മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് നന്മയും തിന്മയും കണ്ടെത്താൻ സാധിക്കുമോ? ഇവിടെയാണ് മതങ്ങളുടെയും പ്രവാചകന്മാരുടെയും പ്രസക്തി. മനുഷ്യരുടെ ബുദ്ധിക്കും ചിന്തകൾക്കും നീതി പുലർത്താൻ സാധ്യമായിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ സ്വസ്ഥതയും സമാധാനവും നൽകാൻ അത്യന്തികമായി നൽകാൻ കഴിയുമായിരുന്നെങ്കിൽ, തീർച്ചയായും ഈ ലോകത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ നിന്നാണ് നമുക്ക് ഇതിനൊരു പരിഹാരം, ഈ സമാധാനവും സ്വസ്ഥതയും എവിടെ നിന്ന് ലഭിക്കും, ആര് നൽകും? ഇവിടെയാണ് മതങ്ങളുടെയും പ്രവാചകന്മാരുടെയും പ്രസക്തി നമ്മൾ തിരിച്ചറിയേണ്ടത്. ലോകത്ത് ഒട്ടനവധി മതങ്ങളുണ്ട്, വിവിധ ദർശനങ്ങളുണ്ട്. ഞങ്ങളാണ് യഥാർത്ഥത്തിലുള്ള സമാധാനവും വിജയവും നൽകുന്നത് എന്ന് എല്ലാവരും പറയുന്നു. എങ്കിൽ പിന്നെ ഏതാണ് ശരിയായ മതം? മനുഷ്യന് സുരക്ഷയേകുന്ന ഒരു മതവും ദർശനവും ഉണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. ഇന്ന് ഇസ്ലാം ഒഴികെ ബാക്കിയുള്ള മതങ്ങളെല്ലാം ദൈവിക ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ച ആശയങ്ങളാണ്. അബദ്ധങ്ങളും ആശയ പാപ്പരത്തരവുമാണ് ധാരാളമായിക്കൊണ്ട് നമുക്ക് അവരിൽ കാണാൻ സാധിക്കുക. എന്നാൽ ഇസ്ലാം ദൈവികമാണ്. ഇന്നല്ലാഹ ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം വമൻ യബ്തഈ ഐറൽ ഇസ്ലാമി ദീന ഫലൻ യഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ഇതാ ഇസ്ലാമിനെ നിങ്ങൾക്ക് ഏറ്റവും നല്ല മതമായിക്കൊണ്ട് നൽകിയിരിക്കുന്നു, തൃപ്തിപ്പെട്ടു നൽകിയിരിക്കുന്നു. ആരെങ്കിലും ഇതിൽ നിന്ന് മാറി നിന്നാൽ ഫലൻ യഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, അവർ പരലോകത്ത് വെച്ച് ഏറ്റവും നഷ്ടക്കാരിൽ ഉൾപ്പെടുമെന്നുള്ളതാണ്. അബദ്ധങ്ങളില്ലാത്ത വേദഗ്രന്ഥം ദൈവീകമാണോ എന്ന് സംശയമുള്ളവർ ഒരായത്തെങ്കിലും ഉണ്ടു വരൂ എന്ന് വെല്ലുവിളിച്ച ഗ്രന്ഥം. മാത്രമല്ല ആധികാരികമായിക്കൊണ്ട് മനുഷ്യൻ്റെയും മറ്റു ജന്തുജാലങ്ങളുടെയും സൃഷ്ടിപ്പിനെക്കുറിച്ചും സൃഷ്ടിപ്പിലെ വൈഭവങ്ങളെക്കുറിച്ചും വിസ്മയങ്ങളെക്കുറിച്ചും എല്ലാം പ്രതിപാദിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന ഒരേ ഒരു രക്ഷിതാവ്, ലോകരക്ഷിതാവായ അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ അവതരണമാണ് ഇസ്ലാം എന്ന മതം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും അവനുള്ള വഴികാട്ടി ആയിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഹലത്ത അലൽ ഇൻസാനി ഹൈനു മിൻ അദ്ദഹരി ലം യകുൻ ഷൈഉൻ മദ്കൂറ എന്ന് തുടങ്ങുന്ന വചനത്തിലൂടെ നമുക്ക് മുമ്പിൽ ഒരുപാട് ആശയങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല വെക്കുകയാണ്. ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന്, പറയപ്പെടാൻ പോലും ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് സംവിധാനിച്ച റബ്ബ്, മാത്രമല്ല അവൻ്റെ മുമ്പിൽ ഇന്ന ഹദൈനഹു സബീല ഇമ ശാക്കിറൻ അവ ഇമ കഫൂറ, നന്ദിയുള്ളവനായും നന്ദി കേട് കാണിക്കുന്നവനായും അവൻ്റെ മുമ്പിൽ വൈകൾ തുറന്നു വെച്ചു കൊടുത്ത റബ്ബ്. അങ്ങനെയുള്ള ഒരു രക്ഷിതാവിൻ്റെ മതത്തെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ്. മാത്രവുമല്ല പ്രവാചകന്മാരകിലവും കാണിച്ചു തന്ന വഴി, റുസുലൻ മുബശ്ശിരീന വ മുൻദിരീന ലിഅല്ലയകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റുസുൽ. ഈ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് പ്രവാചകന്മാരുടെ ഉത്തമമായ മാതൃകകളെക്കുറിച്ചാണ്. അതേപോലെ തന്നെ ആദ നബി അലൈഹി സ്ലാമിനെ കുറിച്ച് അദ്ദേഹത്തെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞതും എന്താണ്? അവർക്ക് മുമ്പിൽ കൃത്യമായ വഴികൾ തുറന്നുകൊടുത്തു എന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തർക്കും വഴികൾ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഏത് റൂട്ടിലൂടെ പോയാലാണ് ശരിയായ പാതയിലെത്തുക, വിജയികളാവുക എന്നത് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയതെന്തോ അത് സ്വീകരിക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനും അതിനെ അനുസരിക്കുവാനും പാലിക്കുവാനും തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമുക്ക് രക്ഷയായിട്ടുള്ള അള്ളാഹുവിൻ്റെ ദർശനത്തെ നെഞ്ചോട് ചേർക്കാൻ സാധ്യമാവുക എന്നതാണ്. അതുകൊണ്ട് നാം ആലോചിക്കുക, നാം നിലകൊള്ളുന്ന വിശ്വാസവും ആശയങ്ങളും കർമ്മങ്ങളുമെല്ലാം യഥാർത്ഥത്തിൽ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ ഇഷ്ടങ്ങൾക്കും മാനങ്ങൾക്കും കൂറുപുലർത്തുന്നതാണോ? യഥാർത്ഥത്തിൽ എനിക്ക് ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ആരാണ് നൽകുന്നത്? ആ ഒരു സൃഷ്ടാവിനോടുള്ള നന്ദി ഞാൻ കാണിക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മെ ആരാണ് യഥാർത്ഥത്തിൽ രക്ഷപ്പെടുത്തിയത്? രക്ഷയുടെ വഴികൾ ആരാണ് നമുക്ക് കാണിച്ചു തന്നത്? പച്ചയായ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് ആരാണ്? മൂസാ അലൈഹി സ്വലാമെ രക്ഷപ്പെടുത്തിയ റബ്ബ് ആരാണ്? ദുന്നൂർ പ്രവാചകനെ രക്ഷപ്പെടുത്തിയ റബ്ബ് ആരാണ്? സൗർ ഗുഹാമുഖത്ത് നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷപ്പെടുത്തിയവൻ ആരാണ്? ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു ഉത്തരമുണ്ട്, അല്ലാ. ആ അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുവാനും വിജയപാതയിലേക്ക് നമുക്ക് നൽകിയ മാനവരക്ഷയ്ക്ക് നമുക്ക് കാണിച്ചു തന്ന ദൈവീക ദർശനമായ ഇസ്ലാമിനെ ഒരു അണുമണി പോലും അതിൽ നിന്നും മാറി നിൽക്കേണ്ട യാതൊരു സന്ദർഭങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ മാർഗം അത് ഇസ്ലാമാണ്. ആ മാനവരക്ഷയ്ക്കുള്ള മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം മാനവരക്ഷയ്ക്ക് ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് മുസ്തഫ അൻസാരി, എ പി കാർഡ്.
2: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹൽ 89-ാമത്തെ വചനത്തിലെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം ക്ലാസ് എടുക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 89-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അള്ളാ ഇന്ന് മനഃപ്പാഠമാക്കും.

0: شهيدا عليهم
1: شهيدا عليهم من أنفسهم.

ويوم نبعث في كل أمة شهيدا عليهم من أنفسهم

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിൽ 89-ാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജഅഫർ സലഫി.
2: കീ കൊടുത്താൽ ഇളകി കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ നുറുകുകൾ പ്രോഗ്രാമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ജീവിതത്തിൻ്റെ വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സകങ്ങളിൽ സൂക്ഷിക്കേണ്ടുന്ന വ്യത്യസ്തങ്ങളായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ ചെറിയ രചനകളാണ് നുറുകുകൾ പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. സ്ത്രീകൾക്ക് പള്ളി നിഷിദ്ധമോ എന്ന ഹംസ ജമാലിയുടെ രചനയുടെ രണ്ടാം ഭാഗമാണ് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദത്തിൽ നാം കേൾക്കുക.
5: ഹിജാബിന്റെ ആയത്തിനു ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഹ്ഷിന്റെ മകൾ സൈനബയെ വിവാഹം ചെയ്ത സന്ദർഭത്തിൽ സദ്യയ്ക്ക് ക്ഷണിച്ച വ്യക്തികൾ പുറത്തുപോകാതെയും മറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രയാസമുണ്ടാക്കിയപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 53-ാം വചനം അവതരിപ്പിക്കുകയുണ്ടായി. സത്യവിശ്വാസികളെ, ഭക്ഷണത്തിന് നിങ്ങൾ ക്ഷണിക്കുകയും നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും ചെയ്താലല്ലാതെ നബിയുടെ വീടുകളിൽ നിങ്ങൾ കടന്നു ചെല്ലരുത്. അത് ഭക്ഷണം പാകമാകുന്നത് നിങ്ങൾ നോക്കിയിരിക്കുന്നവരാകരുത്. പക്ഷേ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ കടന്നു ചെല്ലുക. നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ പിരിഞ്ഞുപോവുകയും ചെയ്യുക. നിങ്ങൾ വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കുന്നവരാവുകയും അരുത്. തീർച്ചയായും അതൊക്കെ നബിയെ ശല്യപ്പെടുത്തുന്നതാകുന്നു. എന്നാൽ നിങ്ങളോട് അത് പറയാൻ അദ്ദേഹത്തിന് ലജ്ജ തോന്നുന്നു. സത്യത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന് ലജ്ജ തോന്നുകയില്ല. നിങ്ങൾ അവരോട്, നബിയുടെ ഭാര്യമാരോട് വല്ല സാധനവും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് മറയുടെ പിന്നില്ലെന്ന് ചോദിച്ചുകൊള്ളുക. അതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും കൂടുതൽ സംശുദ്ധമായിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ ദൂതന് ശല്യമുണ്ടാക്കാൻ നിങ്ങൾക്ക് പാടില്ല. അദ്ദേഹത്തിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കാനും പാടില്ല. തീർച്ചയായും അതൊക്കെ അല്ലാഹുവിങ്കൽ ഗൗരവമുള്ള കാര്യമാകുന്നു. അദ്ധ്യായം അഹ്സാബ്, വചനം 53. ഈ സംഭവം വിവരിച്ച ശേഷം ഇമാം ബുഖാരി റഹ്മഹുള്ള പറയുന്നു, അങ്ങനെ ഹിജാബിൻ്റെ ആയത്ത് അവതരിക്കപ്പെട്ടു. തഫ്സീർ ഇബ്നു കസീർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇതാണ് ഹിജാബിൻ്റെ ആയത്ത്. ഈ സംഭവം നടന്നത് ഹിജ്റ 3-ാണെന്നും 5-ാണെന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ഹിജാബിൻ്റെ ആയത്തായി യഥാസ്ഥിതികർ ഉദ്ധരിക്കാറുള്ളത് സൂറത്തുൽ അഹ്സാബിലെ 32-33 ആയത്തുകളാണ്. അവയുടെ അർത്ഥം, പ്രവാചകപത്നിമാരെ, സ്ത്രീകളിൽ മറ്റാരെപ്പോലെയുമല്ല നിങ്ങൾ. നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യരോട് അനുനയത്തിൽ, സ്വരത്തിൽ സംസാരിക്കരുത്. അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവന് മോഹം തോന്നിയേക്കും. ന്യായമായ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക. പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യപ്രകടനം പോലുള്ള സൗന്ദര്യപ്രകടനം നിങ്ങൾ നടത്തരുത്. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക. പ്രവാചകന്റെ വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അഹ്സാബ് വചനം 32-33. മേൽ സൂചിപ്പിച്ച പറഞ്ഞ ആയത്തുകളിൽ വീട്ടിലും പുറത്തും അനുഷ്ഠിക്കേണ്ട മര്യാദകൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ മര്യാദയോടെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന നിബന്ധനയോടെ വസ്ത്രം ധരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിനെയോ പള്ളിയിൽ പോകുന്നതിനെയോ വിലക്കുന്ന ഒരു സൂക്തം അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലോ കാണാൻ സാധ്യമല്ല. മുസ്ലിം സ്ത്രീകൾക്ക് പള്ളി വിലക്കുന്ന ഒരായത്താണ് ഹിജാബിൻ്റെ ആയത്തെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. എല്ലാ ആവശ്യങ്ങൾക്കും പുറത്തു പോകുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളാണ് സ്ത്രീകൾ പള്ളിയിൽ പോകുമ്പോഴും പാലിക്കേണ്ടത്. ശരീരത്തിൻ്റെ അവയവങ്ങൾ പ്രകടമാകാത്ത രീതിയിൽ സുഗന്ധമുപയോഗിക്കാതെ ജനങ്ങളെ ആകർഷിക്കാത്ത രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് അന്യപുരുഷന്മാരുമായി ഇടകലരാതെയാണ് പുറത്തു പോകേണ്ടത്. അതോടൊപ്പം തികഞ്ഞ ഭക്തിയോടും ഭവ്യതയോടും കൂടിയാണ് അവർ പള്ളിയിലേക്ക് പോകേണ്ടത്. അബൂഹുറൈറ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും സ്ത്രീ സുഗന്ധം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ അവസാനത്തെ രാത്രി നമസ്കാരത്തിന് പങ്കെടുക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും പള്ളിയിൽ പോയിരുന്നു. നബിയുടെ കാലത്തും വിയോഗാനന്തരവും അവിടുത്തെ ഭാര്യമാർ പള്ളിയിൽ പോയി നമസ്കരിക്കുകയും ഇഴ്തിക്കാഫിരിക്കുകയും ചെയ്തിരുന്നതായി പ്രമാണങ്ങളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ, സൈനബ് എന്നിവർ പള്ളിയിൽ ഇഴ്തിക്കാഫിരുന്നു. ബുഖാരി മുസ്ലിം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിശ്ചയമായും സത്യവിശ്വാസിനികളായ സ്ത്രീകൾ അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം അവരുടെ മൂടുവസ്ത്രം ധരിച്ചുകൊണ്ട് സുബഹി നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു. നമസ്കാരം കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് മടങ്ങും. ഇരുട്ട് നിമിത്തം ഒരാൾക്കും അവരെ തിരിച്ചറിഞ്ഞിരുന്നില്ല.
6: മാഷാല്ലാ, നുറുങ്ങുകൾ സമാപിക്കുന്നു. സ്ത്രീകൾക്ക് പള്ളി നിഷിദ്ധമോ എന്ന ഹംസ ജമാലി രചിച്ച ലേഖനത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നാം കേട്ടത്. അവതരിപ്പിച്ചത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഹൃദയവസന്തം എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ ഹജ്ജിലെ 19 മുതൽ 22 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هذان خصمان اختصموا في ربهم، فالذين كفروا قطعت لهم ثياب من نار ويصب من فوق رؤوسهم الحميم. يُسْهَرُ بِهِ مَا فِي بُطُونِهِمْ وَالْجُلُودُ وَلَهُمْ مَقَامِعُ مِنْ حَدِيدٍ كُلَّمَا أَرَادُوا أَنْ يَخْرُجُوا مِنْهَا مِنْ غَمٍّ أُعِيدُوا فِيهَا وَذُوقُوا عَذَابَ الْحَرِيقِ. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളും മനുഷ്യരിൽ ധാരാളം ആളുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അഹങ്കാരിയായി അതിൽ നിന്ന് മാറി നിൽക്കുന്നവൻ, അവനെ അള്ളാഹു നിന്ദിക്കും. അള്ളാഹുവിൻ്റെ അപമാനം കിട്ടിയാൽ പിന്നീട് അവനെ ആദരിക്കാൻ മറ്റൊരാളുമുണ്ടാവുകയില്ല എന്ന കാര്യങ്ങളാണ് നാം വിശദീകരിച്ചത്. ഇൻഷാ അല്ലാ, ഇന്ന് ഈ അധ്യായത്തിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആയത്തുകളുടെ അർത്ഥം നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം. ഹാദാനി ഖസ്മാനി, ഈ രണ്ടു വിഭാഗം. ഹാദാനി ഖസ്മാനി, ഈ രണ്ട് വിഭാഗം. അവരുടെ റബ്ബിന്റെ കാര്യത്തിലാണ് അവർ രണ്ട് കക്ഷികളായി മാറിയത്. അവർ രണ്ട് എതിർകക്ഷികളായത് രക്ഷിതാവിന്റെ കാര്യത്തിലാണ് അവർ രണ്ട് എതിർകക്ഷികളായിട്ട് മാറിയത്. ഫല്ലദീന കഫറു, എന്നാൽ അവിശ്വസിച്ചതായ ആളുകൾ, അവിശ്വസിച്ചതായ ആളുകൾ, കുത്തിയാത്ത് ലഹും, അവർക്ക് വേണ്ടി മുറിക്കപ്പെടും, അവർക്ക് വേണ്ടി മുറിച്ചെടുക്കും. സിയാബും മിന്നാരിൻ, സിയാബ് വസ്ത്രങ്ങൾ, മിന്നാരിൻ നരകത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ അഥവാ തീയിന്റെ വസ്ത്രങ്ങളാണ് അവിശ്വാസികളായ ആളുകൾക്ക് മുറിച്ചെടുക്കുക. യുസബ്ബു ചൊരിയും, മിം ഫൗക്കി റുഊസിഹിം, അവരുടെ തലക്കു മുകളിലൂടെ, അവരുടെ തലക്കുമീതെ ചൊരിയപ്പെടുന്നതാണ് അൽ ഹമീം, തിളക്കുന്ന ചൂടേറിയ വെള്ളം അവരുടെ തലക്കു മുകളിലൂടെ ചൊരിയുന്നതാണ് എന്നർത്ഥം. ഫഹാദാനി ഖസ്മാനി, ഈ രണ്ട് വിഭാഗം എതിർകക്ഷികളാണ്. ഇഖ്തസമു ഫീ റബ്ബിഹിം, അവരവരുടെ രക്ഷിതാവിന്റെ കാര്യത്തിലാണ് എതിർകക്ഷികളായി മാറിയത്. ഫല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ, കുത്തിയാത്ത് ലഹും സിയാബും മിന്നാരിൻ, അവർക്ക് വേണ്ടി തീയിന്റെ വസ്ത്രങ്ങൾ മുറിക്കുന്നതാണ്. യുസബ്ബു മിം ഫൗക്കി റുഊസിഹിമുൽ ഹമീം, അവരുടെ തലക്കുമീതെ തിളച്ച വെള്ളം ചൊരിയുന്നതുമാകുന്നു. യുസ്ഹറു ബിഹി, അത് നിമിത്തം ഉരുക്കപ്പെടും. യുസ്ഹറു ഉരുക്കപ്പെടും, ബിഹി അത് നിമിത്തം, എന്ത്? മാ ഫീ ബുതൂനിഹിം, അവരുടെ വയറുകളിലുള്ളതും, വൽ ജുലൂദ് അവരുടെ ചർമ്മങ്ങളും, അവരുടെ ചർമ്മങ്ങളും അവരുടെ വയറുകളിലുള്ളതും ആ ചൂടുള്ള തിളച്ച വെള്ളം ഒഴിക്കുന്നതിലൂടെ ഉരുക്കപ്പെടും എന്നാണ്. വലഹും, അവർക്കുണ്ട് മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ദണ്ഡനങ്ങൾ, ഇരുമ്പിന്റെ ദണ്ഡുകൾ അവർക്കുണ്ടായിരിക്കും. ഹദീദ് എന്ന് പറഞ്ഞ ഇരുമ്പ്. വലഹും, അവർക്കുണ്ട് മഖാമിഉ, ദണ്ഡുകൾ, മിൻ ഹദീദ്, ഇരുമ്പിന്റെ ദണ്ഡുകൾ. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹ, അതിൽ നിന്നും പുറത്തു വരാൻ അവരുദ്ദേശിക്കുമ്പോയെല്ലാം, കുല്ലമാ അറാദു, അവർ ഉദ്ദേശിക്കുമ്പോയെല്ലാം, അയ്യ ഖുറുജൂ മിൻഹ, അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവരുദ്ദേശിക്കുമ്പോയെല്ലാം, മിൻ ഗമ്മിൻ, വിഷമം കാരണത്താൽ, പ്രയാസം കാരണത്താൽ, ആ കഠിനമായ ക്ലേശം, മിൻ ഗമ്മിൻ, ആ കഠിനമായ ക്ലേശം കാരണത്താൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ശ്രമിക്കുമ്പോയെല്ലാം, ഉഗീദൂ ഫീഹാ, അവർ അതിലേക്ക് തന്നെ മടക്കപ്പെടുന്നതാണ്. വദൂക്കൂ, എന്നിട്ട് അവരോട് പറയപ്പെടും, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുവീൻ, വദൂക്കൂ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുവീൻ, അദാബൽ ഹരീഖ്, ആ കരിച്ചു കളയുന്ന, എരിച്ചു കളയുന്ന ആ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുവീൻ എന്ന് അവരോട് പറയുകയും ചെയ്യുമെന്നാണ്. ഇവിടെ തുടങ്ങുന്നത് രണ്ട് എതിർകക്ഷികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതിന് പല വിശദീകരണങ്ങൾ തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ ബദർ യുദ്ധത്തിന്റെ തുടക്കത്തിൽ നടന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് തഫ്സീറുകളിൽ കാണുവാൻ സാധിക്കും. ഹാദാനി ഖസ്മാനി ഇഖ്തസമു ഫീ റബ്ബിഹിം, അത് ഹുമുല്ലദീന ബാറസു യൗമ ബദർ, ആ ബദറിന്റെ ദിവസത്തിൽ നിർക്ക് നേരെ ഏറ്റുമുട്ടിയ ആ ഒരു സാഹചര്യം, ആരൊക്കെയ? അലി വഹംസ വ ഉബൈദസ്, മുസ്ലീങ്ങളുടെ പക്ഷത്തു നിന്ന് ഉണ്ടായിരുന്ന മൂന്നാളുകൾ. പിന്നെയോ അമുസ്ലീങ്ങളുടെ പക്ഷത്തുനിന്നുണ്ടായിരുന്ന ഷൈബത്ത് ബിൻ റബീഅ, വഉത്ബത്ത് ബിൻ റബീഅ, വൽ വലീദ് ബിൻ ഉത്ബ, ഈ ആളുകളും. ഇതാണ് രണ്ട് കക്ഷികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. മുസ്ലീങ്ങളുടെ ഭാഗത്ത് നിന്ന് ആദ്യമായി ദ്വന്ദ്വയുദ്ധത്തിന് ഇറങ്ങിയ അലീബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും, ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹും, അതേപോലെ തന്നെ ഉബൈദ റളിയല്ലാഹു അൻഹും ഒക്കെ ചേരുന്ന ആ മൂന്നാളുകളും, അതിന്റെ നേരെ എതിർവിഭാഗമായി നിന്നത് ഷൈബയും ഉത്ബയും വലീദുമായിരുന്നു, അവരുമാണ്. ഈ രണ്ട് കക്ഷികൾ അള്ളാഹുവിന്റെ കാര്യത്തിലാണ് എതിർകക്ഷികളായത് എന്നാണ് വിശദീകരിച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. മറ്റു പല വിശദീകരണങ്ങളും ഇതിൽ കാണുവാൻ നമുക്ക് കഴിയും. അതേപോലെ തന്നെ ഇവിടെ മുസ്ലിങ്ങളും അഹ്ലു കിതാബുമാണ് എന്നും അങ്ങനെയൊക്കെ ഇതിനകത്ത് വിശദീകരണങ്ങൾ കാണുവാൻ കഴിയും. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ കാര്യത്തിൽ ശരിയായ വിശ്വാസികളായിട്ടുള്ള ഒരു വിഭാഗവും ആ വിശ്വാസം അംഗീകരിക്കാത്ത മറ്റൊരു വിഭാഗവും, ഇതാണ് രണ്ട് കക്ഷികൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അള്ളാഹുവിന്റെ വിശ്വാസപരമായ കർമ്മപരമായ കാര്യങ്ങളിൽ രണ്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന കക്ഷികൾ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്നിട്ടിവിടെ വിശദീകരിക്കുന്നത് ഫല്ലദീന കഫറു, ആ സത്യനിഷേധികളായ ആളുകൾ, സത്യനിഷേധികളായ അവിശ്വാസികളായ ആളുകൾ, ആ ആളുകൾ അവസാനം നരകാഗ്നിയിലെത്തിച്ചേരും. ആ നരകാഗ്നിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർ അനുഭവിക്കുന്നതായ പ്രയാസങ്ങളെ, നരകത്തിൽ അവർക്ക് ലഭ്യമാകുന്ന അതികഠിനമായ ശിക്ഷയെക്കുറിച്ചാണ് തുടർന്ന് വിശദീകരിക്കുന്നത്. അതിൽ ഒന്നാമത് പറയുന്നത് കുത്തിഅത് ലഹും സിയാബും മിന്നാരിൻ, നരകത്തിൽ നിന്നും അവർക്ക് വസ്ത്രം മുറിച്ചുകൊടുക്കുമെന്നാണ്. തീയിന്റെ വസ്ത്രം, തീയിന്റെ വസ്ത്രമാണ് അവർക്ക് മുറിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരണിയുന്ന വസ്ത്രം തീയിന്റെ വസ്ത്രമായിരിക്കും. എത്ര ഭീകരമായിരിക്കും ആ ഒരവസ്ഥ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവിടെ എല്ലാം ചൂടുള്ള സംഗതികളാണ്, എല്ലാം കുടിക്കാൻ കിട്ടുന്നത്, ഭക്ഷിക്കാൻ കിട്ടുന്നത്, ധരിക്കാൻ കിട്ടുന്നത് എല്ലാം ആ കൂട്ടത്തിലാണ്. തീയിന്റെ വസ്ത്രം മുറിച്ചവർക്കണിയാൻ നൽകും എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞോ യുസബ്ബു മിം ഫൗകി റുഊസിഹിം അൽ ഹമീം, അവരുടെ തലയിലൂടെ ഹമീം, ഹമീം എന്ന് പറഞ്ഞാൽ തിളച്ചുമറിയുന്ന വെള്ളമാണ്, തിളച്ചുമറിയുന്ന വെള്ളം അവരുടെ തലയിലൂടെ ഒഴിക്കുമെന്നാണ്. ആ തലയിലൂടെ ആ വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, ആ കാരണത്താൽ അവരുടെ വയറുകളിലുള്ളതും അവരുടെ തൊലിയുമെല്ലാം ഉരുകി ഒലിച്ചു പോകുമെന്നാണ്. നഊദു ബില്ലാ, അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അത്രയും ഭീകരമായ അനുഭവങ്ങളാണ് നരകാഗ്നിയിൽ ലഭ്യമാവാൻ പോകുന്നത്. എന്നാൽ ഉരുകി ഒലിച്ചങ്ങ് പോയാൽ അതിൽ തീരുമോ? ഇല്ല. മറ്റുള്ള ആയത്തുകളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ബദ്ദൽനാഹും ജുലൂദൻ ആഹർ, വേറെ തൊലികൾ അവർക്ക് നൽകുമെന്നാണ്. നിലവിലുള്ള തൊലി ഉരുകി ഒലിച്ചു പോകുമ്പോൾ ശിക്ഷ അവിടെ അവസാനിക്കുകയല്ല, മറിച്ച് പുതിയ തൊലി നൽകി വീണ്ടും അതങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് ചീഞ്ഞ ജലവും അത് മുഖത്തോടടുപ്പിക്കുമ്പോൾ ചൂട് കാരണത്താൽ മുഖം കരിഞ്ഞു പോകുന്നതും അത് കുടിക്കുമ്പോൾ ദാഹം കാരണത്താൽ കുടിക്കുമ്പോൾ ആ വെള്ളമിറങ്ങിപ്പോകുന്ന ഭാഗം അപ്പാടെ ഉരുകിയൊലിച്ചു പോകുമെന്നൊക്കെ ആ ഭീകരതയെ വിശദീകരിച്ച് ഖുർആനിൽ മറ്റു പല ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല തുടർന്ന് പറയുകയാ വലഹും മഖാമി ഉമിൻ ഹദീദ്, ഇരുമ്പിന്റെ ദണ്ഡനങ്ങൾ അവിടെ ഏൽക്കേണ്ടി വരും, ഇരുമ്പിന്റെ ദണ്ഡനങ്ങൾ അവിടെ ഏൽക്കേണ്ടി വരും എന്നും വിശദീകരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അത്രമാത്രം ഭീകരമായ ഒരവസ്ഥയാണ് ആ നരകത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരിക. അങ്ങനെ ആ പ്രയാസങ്ങൾ കാരണത്താൽ, ഗം, ആ ക്ലേശം കാരണത്താൽ അതിൽ നിന്നെങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുമെന്നാണ്. കുല്ലമ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ, ആ ക്ലേശം കാരണത്താൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോയെല്ലാം, അതാ കുല്ലമാ അറാദു, അവരുദ്ദേശിക്കുമ്പോയെല്ലാം, അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോയെല്ലാം, ഉഗൈദു ഫീഹാ, അവരതിലേക്ക് തന്നെ മടക്കും എന്നാണ് പറഞ്ഞത്. അതിലേക്ക് തന്നെ അവരെന്ത് ചെയ്യും? മടക്കും. എന്നിട്ട് അവരോട് പറയുമെന്ന് ദൂക്കൂ, ദൂക്കൂ, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. മുമ്പൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞല്ലോ അവരാസ്വദിക്കുമെന്നുള്ളത്, നാം അവരെ ആസ്വദിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ. ഇതും ഒരു ശിക്ഷ ആസ്വാദനമല്ല, അവർക്കുള്ളൊരു പരിഹാസമാണ്. നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീൻ. അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന, എരിച്ചു കളയുന്ന ആ ശിക്ഷയെ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീൻ. കാരണം അഹങ്കാരം കാരണത്താൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ച ആളുകളാണ് നിങ്ങൾ. അല്ലാഹുവല്ലാത്ത ആളുകളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്ത ആളുകളാണ് നിങ്ങൾ. ആ നിങ്ങൾ ഈ ശിക്ഷക്ക് അർഹരാണ് എന്നാണ്. അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പല അധികം ആളുകളുടെ മേലും വകസീറുൻ ഹഖ അലൈഹിമുൽ ഹദാബ്, അവന്റെ മേൽ ശിക്ഷ യാഥാർത്ഥ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിന്റെ ഭാഗമായിട്ട് ഈ ശിക്ഷ അവർ ആസ്വദിക്കുകയാണ് ആ നരകാഗ്നിയിൽ വെച്ചുകൊണ്ട്. സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അതിഭീകരമായ ഒരവസ്ഥയാണ് പരലോകത്ത് നമുക്കുണ്ടാകാൻ പോകുന്നത്, നരകാഗ്നിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളിൽ അധികം ആളുകളും കുറെ ആളുകൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ ഗണത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. എന്നാൽ കുറെ ആളുകളുടെ മേൽ ശിക്ഷ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അകന്നു നിൽക്കാനും അതിൽ ഉൾപ്പെടാതിരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിച്ചാൽ ഈ പറയുന്ന ഭീകരമായ ശിക്ഷയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഒന്നുകൂടെ നമുക്ക് പാരായണം ചെയ്യാം. ഹാദാനി ഖസ്മാനി ഇഖ്തസമു ഫീ റബ്ബിഹിം ഫല്ലദീനാ കഫറു ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരിൻ വയുസബ്ബു മിൻ ഫൗകി റൂസിഹിമുൽ ഹമീം يُسْهَرُ بِهِ مَا فِي بُطُونِهِمْ وَالْجُلُودِ.

0: തൗഫീഖ്, ഗൗരവം ഉൾക്കൊണ്ട് ജീവിതത്തെ ശരിയായ വിശ്വാസത്തിൽ അടിയുറപ്പിച്ച് ചിട്ടപ്പെടുത്താൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 19 മുതൽ 22 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. അള്ളാഹുവിന്റെ കാര്യത്തിൽ രണ്ട് കക്ഷികളായി മാറുകയും അതിൽ അവിശ്വാസികളിൽ ഉൾപ്പെടുകയും ചെയ്താൽ നരകത്തിൽ അനുഭവിക്കുന്ന അതിഭീകരമായ ശിക്ഷകളെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാവപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മൾ പ്രവേശിക്കുന്നത് മധുരം ഖുർആനിലേക്കാണ്. സൂറത്തു റഅദിന്റെ 28-29 വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഖലീഫ അത്തുനൈജിയാണ് കാര്യം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു റഅദിൻ്റെ അതിലെ 28-29 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ഖുർആൻ പാരായണത്തിൻ്റെ ആ ഭംഗിയെക്കുറിച്ചും അതിൻ്റെ ശൈലിയെക്കുറിച്ചും പ്രത്യേകിച്ച് ഖലീഫ മുഹമ്മദ് അത്തുനൈജി എന്ന പ്രസിദ്ധനായ കാരിയൻ്റെ ശബ്ദങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന ഓരോ പാരായണങ്ങളും നമുക്ക് വ്യത്യസ്തമാണ്. അത് നമുക്ക് ഏറെ കേട്ടുകൊണ്ടിരിക്കാനുള്ള അങ്ങേയറ്റത്തെ പ്രചോദനമാണ്. ഒരുപാട് ദിനങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് പീസ് റേഡിയോയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഏതായിരുന്നാലും ഇന്നത്തെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബഹും ബിദിക്കിറില്ലാ അലാ ബിദിക്കിറില്ലാഹി തത്മഇന്നൽ ഖുലൂബ്, അതായത് വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവർ. അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി തൂബാലഹും വഹുസ്നു മആബ്, യാതൊരു കൂട്ടർ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ അവർക്കാണ് മംഗളവും നല്ല മടക്കസ്ഥാനവും. ഇവിടെ ഈ രണ്ട് വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏറെ ആശ്വാസകരമായ ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്ക് നൽകുന്നത്. കാരണം വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് ഹൃദയങ്ങൾ ശാന്തമായി തീരുകയും ചെയ്യുന്ന ആളുകൾ, നമുക്കറിയാം ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും, ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നൊരു സമാധാനവും സ്വസ്ഥതയും അതിലൊരു ഉപരി പരിഹാരങ്ങളും നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായും അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. കാരണം പരിഹാരം നൽകുവാൻ ഏറ്റവും യോഗ്യനും അർഹനും പരിഹരിക്കുന്നവനുമായ ആ റബ്ബിൽ നിന്നുള്ള പ്രതീക്ഷകളെ കൈവിടാതെ അവിടുത്തെ ആ ഒരു സ്മരണകൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിന് ശാന്തത നമുക്ക് ലഭിക്കുന്നത്. ആ ശാന്തതകൾക്ക് അപ്പുറത്തൊരു ശാന്തതയെ തേടി പോകുമ്പോഴാണ് പ്രശ്നങ്ങളുടെ പ്രയാസങ്ങൾ ഗുരുതരമായി നമുക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. താൽക്കാലികമായി ചില സുഖങ്ങളും പരിഹാരങ്ങളും നമുക്ക് അള്ളാഹു അല്ലാത്തവരിലേക്ക് അടുക്കുമ്പോൾ ലഭിക്കുമെങ്കിലും ശാശ്വതമായ നമ്മുടെ പ്രശ്നപരിഹാരങ്ങൾക്കും ശാന്തിയും സമാധാനവും ലഭിക്കുവാൻ ഏറ്റവും നമുക്ക് സാധ്യമാകുക അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ അവനിലേക്ക് അടുത്തുകൊണ്ട് മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുമ്പോഴാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രവുമല്ല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് തൂബ, അവർക്ക് മംഗളമുണ്ട്. കാരണം അവർക്ക് എത്തിച്ചേരേണ്ട മടക്കസ്ഥാനം അത്രയും ഹൈറായിട്ടുള്ളതാണ്. ഒരിക്കലും പ്രയാസങ്ങൾ കേൾക്കേണ്ടി വരാത്ത, ആരുടെയും കുത്തുവാക്കുകൾക്ക് കേൾക്കേണ്ടി വരാത്ത, കേൾക്കേണ്ടതില്ലാത്ത അങ്ങനെയുള്ളൊരു ലോകത്തേക്ക് മടങ്ങിച്ചെല്ലാനുള്ള ആ ഒരു സമാധാനവും അങ്ങനെയുള്ള ആളുകൾക്കുള്ള മംഗളവുമാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.
1: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ നേർരേഖ. പ്രതീക്ഷകൾ നമ്മെ പ്രവർത്തിപ്പിക്കും. കാലിക പ്രസക്തമായ വിഷയവുമായി നമുക്ക് മുൻപിലെത്തുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രത്യേകിച്ച് എനിക്ക് ലാഭമൊന്നും കിട്ടുന്നില്ല. ഓരോ ദിവസവും നഷ്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ബോധ്യമുള്ള ഒരു കച്ചവടക്കാരൻ തൻ്റെ കച്ചവടത്തിൽ എത്ര ഉത്സാഹമുണ്ടായിരിക്കുമെന്ന് നമുക്ക് ആലോചിക്കാം. എന്നാൽ താൻ എത്ര സമയം അധ്വാനിക്കുന്നുവോ അതിനനുസരിച്ച് എനിക്ക് ലാഭമുണ്ടാകുന്നു എന്ന ബോധം. ഒരു കച്ചവടക്കാരനിൽ തൻ്റെ ജോലിയോടും തൻ്റെ കച്ചവടത്തോടും എന്തുമാത്രം താല്പര്യം വർദ്ധിപ്പിക്കുമെന്നും നമുക്കറിയാം. പ്രതീക്ഷകളാണ് മനുഷ്യനെ കൂടുതൽ കർമ്മോത്സുകനാക്കുന്നത്. പ്രതീക്ഷകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ നൽകുന്ന ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുർആനിലും നബി വചനങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. നിരാശപ്പെടുമ്പോൾ സ്വാഭാവികമായും കർമ്മരംഗത്തു നിന്ന് പുറകോട്ട് പോവുകയാണ് ചെയ്യുക. പ്രതീക്ഷകൾ ഉണ്ടായിട്ടും പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവർക്ക് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കുലിയാ ഇബാദിയലദിൻ അസ്റഫ് അലാ അംഫുസിയും ലാ തഖ്നതും മിർ റഹ്മത്തില്ലാ. സ്വന്തങ്ങളോട് അമിതമായി തെറ്റുകൾ പ്രവർത്തിച്ച ആളുകളെ, എൻ്റെ അടിമകളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാകരുത്. ഇന്ന അല്ലാഹു യഗ്ഫിർ ദുനൂബ ജമിയാൻ. അള്ളാഹു എല്ലാ തെറ്റുകളും പുറത്തു തരുന്നവനാണ്. ഇന്നഹു അൽ ഗഫൂർ റഹീം, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്നു പറയുന്ന വചനം. അതേപോലെ തന്നെ വലൗ യുആഖിദുല്ലാഹു അന്നാസ ബിമാ കസബൂ മാ തറക അലാ ളഹ്രിഹ മിൻ ദാബ്ബ. അള്ളാഹു ജനങ്ങൾ പ്രവർത്തിക്കുന്നതിനൊക്കെ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഈ ഭൂമുഖത്ത് ഒരു ജീവിയും അവശേഷിക്കുകയില്ല എന്നാണ്. അപ്പോൾ ഇതുപോലെയുള്ള വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ പ്രതീക്ഷ നൽകുന്ന വചനങ്ങളാണ്. അതേപോലെ തന്നെ ഹദീസുകളിലും നമുക്ക് ഇതേപോലെ ആശയങ്ങൾ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴുതപ്പുറത്ത് തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന മുആദ് റളിയല്ലാഹുവോട് ചോദിച്ചു, ഹൽ തദ്രീ മാ ഹഖുല്ലാഹി അലാ ഇബാദിഹി, അടിമകൾ അള്ളാഹുവോട് ചെയ്യേണ്ട കടമ എന്താണെന്ന് താങ്കൾക്കറിയുമോ? വമാ ഹഖുൽ ഇബാദി അലല്ലാ, അങ്ങനെയാകുമ്പോൾ അടിമകളുടെ മേൽ അള്ളാഹുവിനുള്ള ബാധ്യത എന്താണെന്ന് താങ്കൾക്കറിയുമോ എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, അള്ളാഹു റസൂലിനും അറിയുള്ളൂ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദ് അയ്യഅബ്ദൂഹു വലാ യുശ്രിക്കു ബിഹി ഷൈആ വഹഖുൽ ഇബാദ് അലല്ലാഹ അല്ല യുഅദ്ദിബ മൻ ലാ യുശ്രിക് ബിഹി ഷൈആൻ. അള്ളാഹു ശിർക്ക് ചെയ്യാതിരിക്കുക, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് അടിമയുടെ ബാധ്യത. എന്നാൽ അള്ളാഹുവിൻ്റെതോ ശിർക്ക് ചെയ്യാതെ വരുന്നവനെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശിർക്കിൽ നിന്ന് ഒഴിവാക്കുക.

0: എന്നർത്ഥം. അതേപോലെ തന്നെ ഖബറിൽ ഒരു മനുഷ്യൻ ഏറ്റവും ആശങ്കപ്പെടുന്നൊരു സ്ഥലമാണ് അവിടെ. അവിടെ സംബന്ധിച്ചിടത്തോളം അൽ മുസ്ലിം ഇദസു ഇലഫിൽ ഖബറി യഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുന്ന സത്യസാക്ഷ്യത്തിൻ്റെ വാക്യം, അത് ഖബറിൽ ഒരു വിശ്വാസിയെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ എന്ന് പറഞ്ഞ്, അതായത് തൗഹീദുള്ളവനെ സംബന്ധിച്ചിടത്തോളം, ഷഹാദത്ത് കലിമ അംഗീകരിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഖബറിൽ ഒരു സ്ഥൈര്യം ലഭിക്കും എന്നാണ് ആശയം. ഇതേപോലെ ഹദീസുകൾ ധാരാളം കാണാൻ പറ്റും. ഇന്നദഹ ല യദ്നിമു മുഅ്മിനൻ ഹസനതൻ യുഅത്ത ബിഹ ഫി ദുനിയ വയുജ്സ ബിഹ ഫിൽ ആഖിറ ഫഅമൽ കാഫിർ ഫയുത്അം ബിഹസനാത്തി മാ അമില ലില്ലാഹി തആല ഫി ദുനിയ. അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നന്മകൾ ചെയ്യുമ്പോൾ അവന് ഇവിടുന്നൊരു പ്രതിഫലം കിട്ടും, അതേപോലെ തന്നെ നാളെ പരലോകത്തുനിന്നും അവന് വേണ്ടി അള്ളാഹു അത് സൂക്ഷിച്ചു വെക്കും. എന്നാൽ വിശ്വാസമില്ലാത്തൊരാൾ പ്രവർത്തിക്കുമ്പോഴോ, അവന് പരലോകത്തൊരു പ്രതിഫലം പ്രതീക്ഷിക്കാത്തതുകൊണ്ടും വിശ്വസിക്കാത്തതുകൊണ്ടും അവന് ചില ഗുണങ്ങൾ ഇവിടെ ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വിശ്വാസിക്ക് വലിയ പ്രതീക്ഷയാണ്, അവൻ ചെയ്യുന്ന നന്മകൾക്ക് ഇഹലോകത്തും പരലോകത്തും അവന് പ്രതീക്ഷ ലഭിക്കും. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയ ഭയം മരണത്തിൻ്റെ മുന്നിൽ നമുക്കുണ്ടാകുന്നു. എന്നാലൊരു ആശ്വാസവചനം കേൾക്കും, മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂത്ത് ഫയക്കുമു അലാ ജനാസത്തിഹി അർബഉന റജുലിൻ, ഒരു മുസ്ലിം മരിക്കുന്നു, അവൻ്റെ ജനാസയിൽ 40 ആളുകൾ അവന് വേണ്ടി നിസ്കരിക്കുന്നു. ലാ യുശ്രിക്കൂന ബി ലൈശൈ, അള്ളാഹുവിൽ ശിർക്ക് വെക്കാത്ത ആൾക്കാരാണ് അവർ. ഇല്ല ഷഫഅഹുമുല്ലാഹു ഫീ, അവരുടെ ശുപാർശ അള്ളാഹു എന്തു ചെയ്യും, സ്വീകരിക്കുന്നു. ഇമാം മുസ്ലിമിൻ്റെ ഹദീസാണ്. അതേപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ ഏകദേശം 40 ആളുകളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ നബി അവരോട് ചോദിക്കുന്നുണ്ട്, അതർലൗന അന്തകൂനു റുബ് അഹ്ലിൽ ജന്ന, ഈ സ്വർഗത്തിലെ കാൽഭാഗം ആളുകൾ നിങ്ങളാകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നബി സല്ലല്ലാഹുവിൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ മൊത്തം സ്വർഗത്തിലെ 1/4 അവരാവുക. വീണ്ടും ചോദിച്ചു, പിന്നെ 1/3 നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. അപ്പോഴൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, തൃപ്തിപ്പെട്ടു രാം എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടൊന്നും മതിയാക്കുന്നില്ല. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ഇന്നിൽ അർജു അൻ തകൂനു നിസ്ഫ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൻ്റെ പകുതി നിങ്ങളാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിശ്വാസികളും ശിർക്കിൻ്റെ ആളുകളും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ, ഒരു കറുത്ത കാളയുടെ തൊലിയിലെ കറുത്ത മുടികൾക്കിടയിൽ വെളുത്ത മുടി എത്ര കാണൂ അത്രമാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ അനുപാതം അത്രമാത്രം, ഷിർക്കിൻ്റെ ആളുകൾക്കിടയിൽ വിശ്വാസികളുടെ അനുപാതം അത്രയാണെന്നാണ്. അപ്പോൾ വലിയ പ്രതീക്ഷ നൽകുന്ന വചനങ്ങളാണ് ഈ ഓരോ വചനങ്ങളും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല കാര്യത്തിൽ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പിന്നെ എത്ര തെറ്റുകളുമായി പരലോകത്ത് ചെന്നാലും അള്ളാഹു അതെല്ലാം പുറത്തു തരുന്നൊരവസ്ഥ വിശ്വാസികളായ ആളുകൾക്ക് ഒരു പക്ഷേ ഉണ്ടായേക്കാമെന്നാണ്. യുദ്ധിനാൽ മുഅ്മിൻ യൗമൽ ഖിയാമ മിൻ റബ്ബിഹി അത്തയല കനഫഹു അലൈഹി ഫയുഖറിറുഹു ബിദുനൂബിഹി, അള്ളാഹുടെ അടുക്കൽ വരുമ്പോൾ അള്ളാഹു ഓരോരുത്തരോടും ഇന്ന തെറ്റ് നീ ചെയ്തില്ലേ, ആ തഹരിഫ് ദംബ കഥ, തഹരിഫ് ദംബ കഥ, ഇന്ന ഈ തെറ്റ് നീ ചെയ്താലേ, ഈ തെറ്റ് നീ ചെയ്താലേ എന്ന് ഓരോന്ന് ചോദിക്കും. പിന്നെ അവനെ കൊണ്ട് അംഗീകരിപ്പിക്കും. അംഗീകരിപ്പിച്ചിട്ട് അള്ളാഹു പറയും, ഫ ഇന്നി സതർത്തുഹ അലൈക ഫി ദുനിയ, ദുനിയാവിൽ ഇതൊക്കെ ഞാൻ നിനക്ക് മറച്ചു വെച്ച് തന്നു, വ അന അഗ്ഫിറുഹ ലക അൽയൗമ, ഇന്ന് ഞാൻ നിനക്കതിനെ പുറത്തു തന്നിരിക്കുന്നു എന്ന് പറയും. എന്നിട്ട് ഫയുഅത്ത സ്വഹീഫത്ത അസ്നാദിയുടെ നന്മയുടെ ഏടുകൾ അവൻ നൽകുമെന്നാണ്. അപ്പോൾ ഈ ഹദീസുകളും ഖുർആനിക വചനങ്ങളും എല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്, അള്ളാഹുവിൻ്റെ അടുക്കിലുള്ള പ്രതീക്ഷയെക്കുറിച്ചാണ്. ഈ പ്രതീക്ഷ നമ്മൾ മുഖവിലേക്ക് എടുക്കുകയും കൂടുതൽ നന്മയിൽ ഉത്സുകരായി പ്രവർത്തിക്കുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹുവിൻ്റെ തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ, പ്രതീക്ഷകൾ നമ്മെ പ്രവർത്തിപ്പിക്കും എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സ്ത്രീകളെ ആദരിച്ച മതം ഇസ്ലാമിക വിമർശനത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗമാണ് സ്ത്രീകൾക്കെതിരെ ഇസ്ലാം സ്വീകരിച്ച നടപടി എന്നത്. അതിന് പ്രാമാണികമായ മറുപടി നൽകിക്കൊണ്ട് സഫീർ അൽഹിക്കമിയാണ് ഇന്നത്തെ ഇൻസൈറ്റിലൂടെ നമുക്കൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം സ്ത്രീ ശത്രുക്കൾക്ക് എന്നും അത് വല്ലാത്ത അത്ഭുതവും അതല്ലെങ്കിൽ ഒരു വിമർശന വിധേയമായ ഒരു കാര്യവുമാണ്. ഇസ്ലാമിലെ പെണ്ണിൻ്റെ മേത്ത് കുതിര കയറാൻ എല്ലാ ഇസ്ലാം വിമർശകർക്കും വല്ലാത്ത ധൃതിയും തിരക്കുമാണ്. അവർ മുസ്ലിം സ്ത്രീകളെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്? മുസ്ലിം സ്ത്രീകൾ അടിച്ചമർത്തലിൻ്റെ പാതയിലാണ്, സ്വാതന്ത്ര്യമില്ലാത്തവരാണ്, ഇസ്ലാം പെണ്ണിന് ഒരു അവകാശവും നൽകാത്ത മതമാണ്, മുസ്ലിം പെണ്ണിനെ വെറും പ്രസവിക്കാൻ മാത്രമുള്ള ചരക്കായി മാത്രം കാണുന്ന മതമാണ്, യാതൊരു പരിഗണനയും ഇസ്ലാമറ നൽകുന്നില്ല, സമ്പത്ത് അവർക്ക് കൊടുക്കുന്നില്ല, വീടിൻ്റെ അകത്തളങ്ങളെ അവർ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിമർശനങ്ങൾ ഇസ്ലാമിലെ സ്ത്രീകളെക്കുറിച്ചും സ്ത്രീകളുടെ വിഷയത്തിൽ ഇസ്ലാമിലെ നിലപാടുകളെക്കുറിച്ചും പല ആളുകളും പറയാറുണ്ട്. എന്നാൽ വസ്തുതകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ എന്താണ് കാര്യമെന്ന് കൃത്യമായി മനസ്സിലാകും. പരിശുദ്ധമായ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് നൽകിയ മഹത്വവും ലോകത്ത് മറ്റൊരു മതവും നൽകിയിട്ടില്ലാത്തതാണ്. ഇന്ന് പുരോഗമനത്തിൻ്റെ പേരു പറഞ്ഞ് സ്ത്രീകളെ നിരത്തിലിറക്കാൻ ശ്രമിക്കുന്നവർ, സ്ത്രീകളുടെ വസ്ത്രത്തിൻ്റെ അളവ് ചുരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ, തങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയും പെണ്ണിനെ പ്രദർശന വസ്തുവായി മുന്നിൽ കിട്ടാൻ വേണ്ടി അവരുടെ സ്വാതന്ത്ര്യത്തിനെ പേര് സംസാരിച്ചുകൊണ്ട് പുറത്തിറക്കാൻ ശ്രമിക്കുന്നവരൊക്കെ മുസ്ലിം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് നൽകുന്ന പ്രാധാന്യത്തെയും മഹത്വത്തെയും മറച്ചു വെക്കുന്നവരാണ്. പരിശുദ്ധമായ ഇസ്ലാം സ്ത്രീകളെ ഏറ്റവും ആദരിച്ച മതമാണ്. ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനാകുന്ന സന്ദർഭത്തിലെ സ്ത്രീകളുടെ അവസ്ഥയും ഇസ്ലാം എന്ന മതത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷമുള്ള അവസ്ഥയും നമ്മളത് പരിശോധിച്ചു നോക്കിയാൽ തന്നെ ഇതിൻ്റെ പ്രാധാന്യവും ഇതിൻ്റെ വസ്തുത നമുക്ക് മനസ്സിലാകും. നിങ്ങൾ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രബോധന പ്രവർത്തനവുമായി വരുന്നതിന് മുമ്പ് തന്നെ മക്കയുടെ അവസ്ഥ എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ തന്നെ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ലല്ല വജൂഹു മുസ്വദ്ദുൻ ഹുവ ഖലീം. അവരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ജനിക്കപ്പെട്ടത് ഭാര്യ ഗർഭിണിയായി ഗർഭം പൂർത്തിയായി പ്രസവിച്ചു കഴിഞ്ഞാൽ, ആ പ്രസവിക്കപ്പെട്ടത് പെൺകുഞ്ഞാണെന്നവർക്ക് അറിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മുഖം കറുത്തിരുണ്ടു പോകും, അതേപോലെ തന്നെ അവർക്ക് പ്രയാസമുണ്ടാകുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. ആ വചനത്തിൽ അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം എന്താണ്? ബുശ്ശിർ അഹദുഹും ബിൽ ഉൻസ എന്നാണ്. ഒരു പെണ്ണിനെക്കുറിച്ച് പെണ്ണ് ജനിച്ചുവെന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവർ അതിനെ ദുഃഖമായി കാണുന്നു, പക്ഷേ അള്ളാഹു അതിനെ സന്തോഷമായി പഠിപ്പിക്കുന്നു. വഇദൽ മൗഊദതു സുഇലത്, ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീകൾ പെൺകുട്ടികൾ നാളെ പരലോകത്ത് എന്തുകൊണ്ട് താൻ കുഴിച്ചു മൂടപ്പെട്ടുവെന്ന് ചോദിക്കപ്പെടുമെന്ന് അള്ളാഹു ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ഒരു പെൺകുഞ്ഞിന് ജനിക്കാൻ പോലും അവകാശം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതനാകുന്നത്. മാത്രവുമല്ല, ചരിത്രത്തിൽ കാണുവാൻ സാധ്യമാകും, ഒരു പെൺകുട്ടി ജനിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടുന്നവരിലുണ്ട്. എന്നാൽ ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ അവർ അവകാശം നൽകുകയാണെങ്കിൽ തന്നെ ആ പെണ്ണിനെ വീടിനകത്ത് അവർ വെച്ച് നിൽക്കുകയും ആ പെണ്ണിന് യാതൊരു അവകാശവും നൽകാതിരിക്കുകയും ചെയ്തിരുന്നു. ഒരു പെൺകുട്ടി അവൾ കല്യാണം കഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പെണ്ണായിട്ട് അവൾ മാറും. അവളുടെ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ ആ പുരുഷൻ്റെ അനന്തര സ്വത്തുക്കൾ വീതിക്കുന്നത് പോലെ ഈ പെണ്ണിനെയും അവൻ്റെ ഭാര്യയെയും വീതിക്കപ്പെടുമായിരുന്നു ആ കാലഘട്ടത്തിലെന്നാണ്. അവളൊരു സ്വത്ത് മാത്രമായിക്കൊണ്ട് അവൻ്റെ ഒട്ടകത്തെപ്പോലെ, അവൻ്റെ കുതിരയെപ്പോലെ, അവൻ്റെ സ്വർണത്തെപ്പോലെ, അവൻ്റെ കയ്യിലുള്ള വസ്തുക്കളെ പോലെയുള്ള ഒരു വസ്തു മാത്രമായിക്കൊണ്ട് പെണ്ണിനെ കാണുമായിരുന്നു. ആ ഒട്ടകത്തെയും അവൻ്റെ സ്വത്തിനെയും ആളുകൾ വീതിച്ചെടുക്കും പോലെ ഈ പെണ്ണിനെയും അവൻ്റെ അനന്തരാവകാശം വീതിച്ചെടുക്കുമായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് തന്നെ. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന പ്രവർത്തനം, പ്രവാചകനെ നുബുവത്ത് പ്രവാചകത്വം കിട്ടിയതിന് ശേഷം ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് വലിയ സ്ഥാനം, അവരെ പഠിപ്പിക്കുകയും ആ നിലയിലേക്ക് പ്രവാചകന്റെ സഹാബികളെ മുസ്ലിം ഉമ്മത്തിനെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പരിഷ്കരിച്ചുയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. പ്രവാചകൻ ആവർത്തിച്ച് ആവർത്തിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ ഉപദേശങ്ങൾ നൽകുകയും ഭർത്താക്കന്മാരോട് അതേപോലെ തന്നെ പിതാക്കന്മാരോട് പെൺകുട്ടികളുടെയും ഭാര്യമാരുടെയും വിഷയത്തിൽ പ്രവാചകന് പ്രത്യേകം വസീയത്ത് നൽകിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അറഫ മൈതാനിയിൽ തടിച്ചുകൂടിയ 100,000 പരം വരുന്ന ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഖുതുബയിൽ സഹാബികൾക്ക് നൽകിയ ഉപദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഉപദേശമായി കൊണ്ട് കാണാൻ സാധ്യമാകുന്നത്, അല വസ്തൗസൂ ബിന്നിസാഇ ഖൈറൻ, നിങ്ങൾ അറിയണേ, നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ ഞാൻ ഏറ്റവും നല്ലതുകൊണ്ട് നിങ്ങൾക്ക് വസീയത്ത് നൽകുന്നു, നിങ്ങൾ ഉപദേശിക്കുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. അവരെ ആവർത്തിച്ച് ഉപദേശിക്കുക, നിങ്ങൾ അവരുടെ കാര്യം ശ്രദ്ധിക്കണമെന്ന്, ഭർത്താക്കന്മാരുടെ ഭാര്യയുടെ കാര്യം ശ്രദ്ധിക്കണമെന്ന്, സഹോദരന്മാരോട് സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്, പിതാക്കന്മാരോട് മക്കളെ ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുടെ വിഷയത്തിൽ ഏറ്റവും നല്ല ഉപദേശം പ്രവാചകൻ ആവർത്തിച്ച് നൽകുന്നു. മറ്റൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ ഹദീസിൽ തന്നെ പറഞ്ഞത്, അല ഇന്നലക്കും അല നിസായിക്കും ഹക്കൻ വലിനിസായിക്കും അലൈക്കും ഹക്കൻ, അലയോ നിങ്ങളറിയണേ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകളോടും സ്ത്രീകൾക്ക് നിങ്ങളോടും ബാധ്യതകളുണ്ട് എന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകളോട് ബാധ്യതയുണ്ട് എന്നാണ് പ്രവാചകൻ ആദ്യം പറഞ്ഞത്. സ്ത്രീകൾക്ക് തിരിച്ചും ബാധ്യതയുണ്ട്, അതേപോലെ തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാര്യമാരോട് അവർക്ക് ബാധ്യതകളുണ്ട്, ആ ബാധ്യതകൾ നിറവേറ്റണം, പൂർത്തീകരിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലിയത്തുൻ അൻ റഇയതിഹി, ഓരോ മനുഷ്യനും അള്ളാഹു സുബ്ഹാനഹു വതആല പല കാര്യങ്ങളിലും കൈകാര്യകർത്തൃത്വം നൽകിയിട്ടുണ്ട്. അവന് നൽകിയ കൈകാര്യകർത്തൃത്വത്തിൽ അവൻ ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ അവന് കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ആ കാര്യം ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ഭാര്യമാരോട് സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് വേറൊരു മതത്തിലും കാണാൻ കഴിയില്ല. മതത്തിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളായിക്കൊണ്ട് അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളായിക്കൊണ്ട് സ്ത്രീകളെ നിങ്ങൾ ആദരിക്കണം, സ്ത്രീകളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മത നിയമങ്ങൾ ലിഖിതമായത് മറ്റു മതങ്ങളിൽ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ഒരിക്കലും കാണാൻ സാധ്യമാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരുടെ കൂട്ടത്തിൽ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ആരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എങ്ങനെയാണ്? തൻ്റെ ഭാര്യമാരോട് ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലീക്കും, നിങ്ങളിൽ ഏറ്റവും ഉന്നതൻ നിങ്ങളുടെ വീട്ടുകാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്നാണ്. മറ്റൊരിക്കലും പ്രവാചകൻ പറഞ്ഞത് ഖിയാറുക്കും ഖിയാറുക്കും ലി നിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ. ഭാര്യ ഒരാളെക്കുറിച്ച് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ അവനാണ് ലോകത്ത് ഏറ്റവും ഉന്നതൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. തൻ്റെ വീട്ടിലുള്ള ഭാര്യയെ അനാവശ്യമായി കൊണ്ട് അവളോട് ചൂടാകുന്ന, അവളെ പ്രയാസപ്പെടുത്തുന്ന ഒരുവൻ ഒരു നല്ല വ്യക്തിയല്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഭാര്യയുമായി എന്തെങ്കിലും തർക്കമുണ്ടായെങ്കിൽ തന്നെ നിങ്ങളവരെ ഉപദേശിക്കേണ്ടത്, നിങ്ങളവരെ ഗുണദോഷിക്കേണ്ടത് വീടിൻ്റെ അകത്ത് നിന്ന് നിങ്ങളുടെ പ്രൈവറ്റ് റൂമിൽ വെച്ചാണ് എന്ന് പ്രവാചകന് പഠിപ്പിക്കുന്നു. നിങ്ങൾ തല്ലുകയാണെങ്കിൽ നിങ്ങൾ മുഖത്തടിക്കരുത് എന്ന് പ്രവാചകന് പഠിപ്പിച്ചു. ഇനി മുഖത്തല്ലാതെ അടിക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ മുറിവുണ്ടാകുന്ന രൂപത്തിൽ നിങ്ങൾ തല്ലാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ രൂപത്തിൽ ഉപദേശം നൽകിയ മറ്റേത് മതത്തെ നമ്മൾക്ക് കാണുവാൻ സാധ്യമാകും? ഭാര്യയോട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമൂഹ മധ്യത്തിൽ വെച്ച് അവളെ തേജോപരം ചെയ്യുന്ന ആളുകളെ സമൂഹത്തിൻ്റെ ഉന്നതന്മാരുടെ കൂട്ടത്തിൽ പോലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ആളുകൾ തങ്ങളുടെ ഭാര്യയുമായി പ്രശ്നമുണ്ടാകുമ്പോൾ മീഡിയകൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പബ്ലിക്കായിക്കൊണ്ട് അവളെ തോന്നിവാസം പറയുന്ന, അത്തരം സ്ത്രീകളെ മോശപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആളുകൾക്ക് മുമ്പിൽ വെച്ച് ഒരു അസഭ്യം പറയുന്ന ആളുകളെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കൂട്ടത്തിൽ മുസ്ലിം നാമധാരികളായ ആളുകളുമുണ്ട്, അതിനെ പരിപൂർണ്ണം നിഷേധിക്കുകയല്ല. മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശം എന്താണ്? മുസ്ലിങ്ങളാണോ ഒരു മുസ്ലിം, അവന് യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ അവൻ്റെ ഭാര്യയെ സമൂഹത്തിലെ സ്ത്രീകളെ പ്രയാസപ്പെടുത്തുന്നവരാകരുത് എന്ന് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. സ്ത്രീകളെ നിങ്ങൾ മോശപ്പെട്ട കണ്ണുകളോടുകൂടി നോക്കരുത് എന്നിവരെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പുരുഷന്മാർക്ക് നൽകുന്ന വെളിപ്പെട്ട ഉപദേശം ഖുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പുരുഷന്മാരോട് പറയാൻ വേണ്ടി, അവരോട് കൽപ്പിക്കാൻ വേണ്ടി, അവർക്ക് ഓർഡർ നൽകുവാനും വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. ഖുൽ, റസൂലെ പറയണം, ലിൽ മുഅ്മിനീൻ, വിശ്വാസികളായ പുരുഷന്മാരോട് യഗുള്ളൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തണമെന്ന്, അഥവാ മറ്റു സ്ത്രീകളിലേക്ക് തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതല്ലാത്ത സ്ത്രീകളിലേക്ക് നിങ്ങൾ തലയുറച്ചിക്കൊണ്ട് നിങ്ങൾ അവരെ നോക്കരുത്, അത്തരം നോട്ടങ്ങൾ നടത്താനേ പാടില്ല എന്ന് പ്രവാചകനെ പഠിപ്പിക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലേ, അലിയെ നീ ഒരു പെണ്ണിനെ അന്യ പെണ്ണിനെ നീ പെട്ടെന്നുള്ള ഒരു നോട്ടം കണ്ടേക്കാം, പക്ഷേ അങ്ങനെ കണ്ട പെണ്ണിനെ രണ്ടാമട്ട് നീ നോക്കുവാൻ പാടില്ല. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ പലരും കടന്നു വന്നേക്കാം, അങ്ങനെ കടന്നു വന്ന സ്ത്രീകൾ നീ വീണ്ടും ആവർത്തിച്ച് നോക്കാൻ പാടില്ല എന്ന് വളരെ സൂക്ഷ്മത പുലർത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി. മാത്രവുമല്ല, പ്രവാചകൻ്റെ മകളുടെ ഭർത്താവ് കൂടിയായ അലി റളിയല്ലാഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അന്യ സ്ത്രീകളെ മറ്റു സ്ത്രീകളെ മോശപ്പെട്ട കണ്ണുകൾ കൊണ്ട് നോക്കരുതെന്ന് പോലും ഒരു മതം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മതത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്നത്. കാരണം സ്ത്രീകൾ എന്നത് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന, അരികുവൽക്കരിക്കപ്പെടുന്ന, അപരവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ മോശക്കാരാക്കപ്പെടുന്ന ഒരു വിഭാഗമാണ്. അവർ അപലകളും ചപലകളുമാണ്. അവർക്കൊരുപാട് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അവർക്കൊരുപാട് സമൂഹത്തിൽ ഇടപെടാൻ ഒരുപാട് പരിമിതികൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ട പരിഗണനകൾ അവർക്ക് നൽകേണ്ടതുണ്ട്. അവർക്കുണ്ടാകുന്ന പരിഗണന അവർക്കുള്ള ഏറ്റവും വലിയത് പ്രൊട്ടക്ഷനാണ്. ആ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇസ്ലാം മുസ്ലിം സ്ത്രീകളെ ഏത് രൂപത്തിലാകണമെന്ന് പഠിപ്പിച്ചത്. ആ പെണ്ണ് പുറത്തിറങ്ങി നടക്കുമ്പോൾ അവരുടെ ശരീരം മറക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്തിനു മറക്കണമെന്ന് പഠിപ്പിച്ചു? അവളുടെ ശരീരം അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് തുറന്ന് കാണിക്കരുത് പഠിപ്പിച്ചത് എന്തിനാണ്? അത് അവൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്. കാരണം ശരീരം തുറന്ന് പുറത്തിറങ്ങിയാൽ ആളുകൾ അവളെ നോക്കാനും അവളെ കയറി പിടിക്കാനും അവൾക്ക് ഉപദ്രവം വരുത്താനും അത് കാരണമാകും. അങ്ങനെ ഇറങ്ങുന്ന ആളുകളൊക്കെ ഉപദ്രവിക്കപ്പെടുന്നു എന്നല്ല, മറിച്ച് അത് ഉപദ്രവിക്കപ്പെടാൻ ഒരു കാരണമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. കാരണം പെണ്ണ് സംരക്ഷിക്കപ്പെടേണ്ടവളാണ്, അവൾ ഏറ്റവും പവിത്രമാക്കപ്പെടേണ്ടവളാണ് എന്ന് പരിശുദ്ധമായി ദീന് പഠിപ്പിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ദീന് സ്ത്രീകൾക്ക് നൽകിയ ആദരവും സ്ത്രീകൾക്ക് നൽകിയ ബഹുമാനവും എത്രത്തോളമാണ് എന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ആ പ്രമാണങ്ങൾ മനസ്സിലാക്കി പെണ്ണിന് ഇസ്ലാം നൽകിയ നിലയും വിലയും മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതല്ലാത്ത ഇസ്ലാമിൻ്റെ വിമർശകർ പറയുന്നത് കേട്ട് മുസ്ലിം പെണ്ണിനെ ഇസ്ലാം അടിച്ചമർത്തുന്നു എന്ന വാദമുഖങ്ങൾക്ക് നമ്മൾ ഒരിക്കലും അടിമപ്പെട്ടു പോകുവാനേ പാടില്ലെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് പഠിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിനു വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, സ്ത്രീകളെ ആദരിച്ച മതം. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.
2: പീസ് റേഡിയോയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ
3: എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.

0: السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ ലൈവ് സെഷൻ അവസാനിച്ചു. ഇനി നമ്മൾ നേരെ പീസ് റേഡിയോ വൈബ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. വൈബ്സിൻ്റെ ഇന്നത്തെ ആങ്കറിംഗ് ഡെസ്കിൽ ഞാൻ നസ്രുള്ള, മഞ്ഞപ്പെട്ടി എന്നോടൊപ്പം മുസ്തഫ മാസ്റ്റർ എപ്പിക്കാട്. മുസ്തഫ മാസ്റ്റർ, നമ്മൾ നേരെ വൈബ്സ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നേരെ ഇൻസൈറ്റിലേക്കാണ് പ്രവേശിക്കാറുള്ളത്. ആമുഖങ്ങളൊന്നുമില്ലാതെ നമ്മൾ നേരെ ഇൻസൈറ്റിലേക്ക് പ്രവേശിക്കുകയാണ്.
1: ഇൻസൈറ്റിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫിയാണ്. ഖുർആൻ പ്രവാചകന്റെ വചനമോ എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ബഹുമാനരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ എതിരാളികൾ കാലങ്ങളായി വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ കാലഘട്ടം മുതൽ അത് അനവരതം തുറന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. ജിന്നുകളും മനുഷ്യരും ഒരുമിച്ചു കൂടിയാലും അതുപോലെ ഒന്ന് കൊണ്ടുവരുവാൻ സാധ്യമല്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഗണ്ഡിതമായി പ്രഖ്യാപിച്ചതാണ് വിശുദ്ധ ഖുർആൻ. ഖുൽ ഇൻജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യുഅതൂ ബിമിത്ലി ഹാദൽ ഖുർആനി ലാ യഅതൂന ബിമിത്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറ. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ മനുഷ്യന്മാരും ജിന്നുകളും ഖുർആൻ പോലത്തെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ചു കൂടിയാലും അതുപോലെ ഒന്ന് നിങ്ങൾക്ക് കൊണ്ടുവരിക സാധ്യമല്ല. ആ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വത്തെയും അതിൻ്റെ പ്രോജ്വലതയെയും ചെറുതാക്കി കാണിക്കാനും അവഗണിക്കാനുമൊക്കെ ശത്രുക്കൾ പരിശ്രമിച്ചു വന്നിട്ടുണ്ട്. അക്കാര്യം വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചതാണ്. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ വായകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ നൂറിനെ ഒതുക്കെടുത്താനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, സത്യനിഷേധികൾക്ക് എത്ര ഉറപ്പാണെങ്കിലും അള്ളാഹുവിൻ്റെ ഈ നൂറിനെ അവൻ പൂർത്തിയാക്കും, അതവൻ സംരക്ഷിക്കുകയും ചെയ്യും. മനുഷ്യന്മാരുടെ കൈകടത്തലുകളില്ലാത്ത, ആർക്കും വേഗത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പൂർണ്ണമായ സംരക്ഷണം. ഇന്ന നഹ്നു നസ്സൽന ദിക്ര വ ഇന്ന ലഹു ലഹാഫിളൂൻ, നിശ്ചയം ഇതിനെ നാം ഇറക്കിയതാണ്, ഈ ദിക്റിനെ നാം സംരക്ഷിക്കും. അപ്പോൾ നേർക്കുനേരെ വിശുദ്ധ ഖുർആനിനെ എതിർക്കാൻ കഴിയുകയില്ല, അതിൻ്റെ പ്രോജ്വലതയ്ക്ക് കോട്ടം തട്ടിക്കാൻ സാധിക്കുകയില്ല, അതിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനുള്ള പരിശ്രമം അത് വൃഥാവിലാണ് എന്നൊക്കെ മനസ്സിലാക്കിയ ആളുകൾ എന്താണ് ഈ മഹാപ്രകാശത്തെ ഇരുട്ടിലാക്കാൻ ഉള്ള വഴി എന്ന് അവർ ആലോചിച്ചുകൊണ്ടാണ് പലപ്പോഴും അവാസ്തവമായിട്ടുള്ള, സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, അതേസമയത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കഴിയുമെന്നവർ വിചാരിക്കുന്ന തരത്തിലുള്ള ചില ശുബഹാത്തുകൾ അവർ പടച്ചുവിടാറുള്ളത്, അഥവാ ചില സംശയങ്ങൾ അവർ ഉണ്ടാക്കി വിടാറുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ എടുത്തു വച്ചുകൊണ്ടും വിശുദ്ധ ഖുർആനിൻ്റെ ഉള്ളടക്കത്തെ ചോദ്യം ചെയ്തുമൊക്കെയാണ് അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കെടില്ലാത്തം പറഞ്ഞ ഒരു കാര്യമാണ് ലാ യതീഹിൽ ബാത്തുലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി തൻസീലു മിൻ ഹക്കീമിൻ ഹമീദ്. വിശുദ്ധ ഖുർആനിലേക്ക് അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ഒരിക്കലും ഒരു ബാത്തുലും കയറി വരികയില്ല, സംരക്ഷിതമാണത്. തൻസീലു മിൻ ഹക്കീമിൻ ഹമീദ്, സ്തുത്യർഹനും യുക്തിമാനുമായ പടച്ചറബിൻ്റെ അടുക്കൽ നിന്നാണ് ഇത് അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് സംശയങ്ങളും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ആ സംശയങ്ങളുടെ മറുപടികൾ കേൾക്കുമ്പോൾ ഖുർആനിൻ്റെ പ്രോജ്വലതയും ഖുർആനിൻ്റെ അമാനുഷികതയും ഖുർആനിൻ്റെ ഭംഗിയും ഖുർആനിൻ്റെ മഹത്വവുമെല്ലാം നമുക്ക് വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയുള്ള ചില സംശയങ്ങൾ, ചില ശുബഹത്തുകൾ, അവക്കുള്ള മറുപടികളാണ് ഇൻഷാല്ലാ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, സാധാരണ ഇസ്ലാമിക വിമർശകന്മാർ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ്റെ വാചകമാണ്, അതൊരിക്കലും ഒരു ദൈവീക വാചകമല്ല എന്നു പറയാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ കലാമല്ല ഖുർആൻ, പ്രവാചകൻ്റെ കലാമാണ് എന്ന് പറയാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലും തന്നെ ചില തെളിവുകൾ തെറ്റായി ഉദ്ധരിക്കാറുണ്ട്. അതിലൊന്നാണ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, മന്യനായ ഒരു ദൂതൻ്റെ വാക്കുകൾ മാത്രമാകുന്നു ഈ വിശുദ്ധ ഖുർആൻ. ഇത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹാഖയിൽ ഉള്ളതാണ്, അതിലാർക്കും തർക്കമില്ല. അപ്പോൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമാണ് ഖുർആൻ എന്നാണ് അവർ ആരോപണം പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രസ്തുത ആയത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും അതിൻ്റെ കോണ്ടക്സ്റ്റ് അഥവാ അതിൻ്റെ സാഹചര്യവുമൊക്കെ പരിശോധിച്ചു നോക്കിയാൽ എന്താണ് ഈ ആയത്തിൽ പറയുന്ന കാര്യം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കിയ വാചകമാണോ, അതിനിത് തെളിവാണോ എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകും. രണ്ട് ആശയ സാധ്യതകളാണ് ഈ ആയത്തിന് മുന്നിലുള്ളത്. ഒന്ന്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. കാരണം അത് പറഞ്ഞതിന് ശേഷം ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദി ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മക്കീൻ, തൊട്ടടുത്ത ആയത്ത് എന്താണ്, അള്ളാഹുവിൻ്റെ അർശിൻ്റെ സ്ഥാനത്ത്, അതിൻ്റെ അടുത്ത് ഉന്നതമായ സ്ഥാനമുള്ള ഒരു ദൂതൻ്റെ വാചകമാണിത്. അപ്പോൾ ഇത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓതിക്കൊടുത്ത വാചകമാണ് എന്നാണ് ഈ പറയുന്നത്. അവിടെ റസൂൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മഹാന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അതിൻ്റെ തെളിവെന്താണ്? തൊട്ടടുത്ത വാചകം തന്നെ. കാരണം ഈ റസൂലിനെക്കുറിച്ച് ആരാണ് ഈ റസൂൽ എന്ന് പറഞ്ഞാൽ ആ ദൂതൻ ആരാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി അടുത്ത ആയത്തുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സാധ്യത. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് എന്ന് വെക്കുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് വെച്ചാലും, കാരണം വിശുദ്ധ ഖുർആനിൻ്റെ ചില സിയാഖുകളിൽ നിന്ന്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? സൂറത്തുൽ ഹാഖയിൽ കാണാം, വമാഹു ബിഖൗലി ഷാഇരിൻ ഖലീലമ്മാ തുഅ്മിനൂൻ, അതൊരിക്കലും ഒരു കവിയുടെ വാചകമല്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഒരു കവിവാചകമല്ല, ഒരു കവിതയല്ല, ഒരു കവി കെട്ടിയുണ്ടാക്കിയ നിർബിനമായ കവിതകളല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ വാചകങ്ങളാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വാചകങ്ങളാണ്. വലൗ തഖവ്വല അലൈന ബഅദ ലഖാവീൽ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹമെങ്ങാനും നമ്മുടെ വാചകത്തിൽ ഇല്ലാത്തൊരു കാര്യം കെട്ടിപ്പറഞ്ഞാൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം എന്ന അർത്ഥത്തിലും വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കി എന്നതാണോ? ഒരിക്കലും അല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ ഖുർആൻ പറയുകയില്ല, വിശുദ്ധ ഖുർആൻ എത്തിച്ചു കൊടുക്കുകയും ആ ഖുർആൻ കൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തവനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലിതുബശ്ശിറ ബിഹി അൽമുത്തഖീൻ, താങ്കളുടെ ഭാഷയിൽ നാം അത് എളുപ്പമാക്കിയിരിക്കുന്നു, അറബി ഭാഷയിൽ. ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ, നിങ്ങൾ ആ ഖുർആൻ കൊണ്ട് നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണം. വതുൻദിറ ബിഹി ഖൗമൻ ലുദ്ധ, ധിഖാരികളായ ആളുകൾക്ക് മുന്നറിയിപ്പും കൊടുക്കണം. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം റസൂലുള്ളാഹിൻ്റെതാണ് എന്ന് പ്രത്യക്ഷാർത്ഥത്തിൽ വേണമെങ്കിൽ പറഞ്ഞാൽ പോലും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി കെട്ടിപ്പറഞ്ഞുണ്ടാക്കി എന്നതല്ല, നേരെ മറിച്ച് പ്രസ്തുത സൂറത്തുകളിൽ തന്നെ തൻസീലു മിർ റബ്ബിൽ ആലമീൻ, അത് റബ്ബിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് വളരെ വ്യക്തമായി അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരു ഷാഇറിൻ്റെ വാചകമല്ല, ഒരു കാഹിനിൻ്റെ ജ്യോത്സ്യൻ്റെ വാചകമല്ല എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതിന് ശേഷമാണ് അത് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അറബി ഭാഷ നിയമപ്രകാരം ഇളാഫത്ത് രണ്ട് തരത്തിൽ ഉണ്ട്. ഒരാളിലേക്ക് രണ്ട് തരത്തിൽ ഇളാഫത്ത് ചെയ്യാം, ചേർത്തി പറയാം. ഒന്ന് ഇളാഫത്തു അദാ, അതായത് ആ കാര്യം ചെയ്യുന്ന വ്യക്തി. അത് രണ്ടാമത്തത് ഇളാഫത്തു ഇൻഷാ, ഒരു കാര്യം ഉണ്ടാക്കിയ ആളിലേക്ക് ചേർത്തി പറയാം. ഇവിടെ ഉദാഹരണമായി പറഞ്ഞാൽ ബാബു ഹദീദിൻ, ഇരുമ്പിൻ്റെ വാതിൽ എന്ന് പറഞ്ഞാൽ ആ ഇരുമ്പിൻ്റെ വാതിലിൻ്റെ ഉടമസ്ഥാവകാശം അത് ഇരുമ്പിനാണ് എന്നതല്ലോ അതിൻ്റെ അർത്ഥം. അതുപോലെ ഇത് ഒരു പ്രവാചകൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഉണ്ടാക്കിയത് പ്രവാചകനാണ്, ആ വാക്കിൻ്റെ പൂർണ്ണമായ മിൽക്കിയത്ത് പ്രവാചകനാണ് എന്നർത്ഥത്തിലല്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് എത്തിച്ചിട്ടുണ്ട്, പ്രവാചകനത് അദാ ചെയ്തിട്ടുണ്ട് എന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ്റെ തിരുനാവിലൂടെ തന്നെ നമുക്ക് കാണാം, തൻസീലു മിർ റബ്ബിൽ ആലമീൻ, പ്രവാചകൻ തന്നെ ഓതിത്തുന്നതാണ് ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ള വാചകമാണ്. അപ്പോൾ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്നത് ഒരിക്കലും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കിയതാണ് എന്നതിന് ഒരിക്കലും തെളിവായി ഉദ്ധരിക്കാൻ പറ്റുകയില്ല എന്നതാണ് ഇതിലൂടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ വിശദമായി നമുക്ക് പറയാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആലവൻ്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ആധികാരികമായ സംസാരത്തിലൂടെ അബ്ദുൽ മാലിക് സലഫി നമ്മെ ബോധ്യപ്പെടുത്തിയത്. ഖുർആൻ പ്രവാചകൻ്റെ വചനമോ എന്ന വിഷയത്തിലെ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് ഇപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത്. ഇനി നമുക്ക് നേരെ ഒരു സ്വരത്തിലേക്ക് പോകാം. നമ്മൾ ലൈവിൻ്റെ ആ ഒരു എന്താ പറയുക ഒഴുക്ക് കഴിഞ്ഞ് നേരെ നമ്മൾ വൈബ്സിലേക്ക് കയറി. വൈബ്സിലേക്ക് കയറുമ്പം തുടക്കത്തിൽ തന്നെ ഇൻസൈറ്റ് നല്ലൊരു ഗഹനമായൊരു ചർച്ച നമ്മൾ കേട്ടു, അല്ലെങ്കിൽ ഒരു പഠനം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചൊരു ഒരു വൈബ് ഒരു സ്വരം ഇൻഷാ അള്ളാ. അഹദാണ് ഖാലിഖ് എന്ന ഒരു ഗാനം നമുക്ക് കേൾക്കാം.

0: വൈബിൻ്റെ വൈബ്സ് തിരിച്ചറിഞ്ഞ ഒരു ഗാനമാണ് സ്വരത്തിലൂടെ നമ്മൾ ഇപ്പോൾ കേട്ടത്. അഹദാണ് ഖാലിഖ് എന്ന ഗാനം വളരെ ഹൃദ്യമായിരുന്നു.
1: പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ ഇനി ആരോഗ്യ വിചാരം പ്രോഗ്രാമാണ് നമുക്ക് കേൾക്കാനുള്ളത്. റേഡിയോയിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ വിവിധ സെഷനുകളിൽ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ പരിചയപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ ഡോക്ടർമാരുടെ സംസാരങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ചുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ആരോഗ്യ വിചാരം നമ്മൾ കേൾക്കാറുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് തീപ്പൊള്ളൽ അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്ക് ഒക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ അറിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഡോക്ടർ മുഹമ്മദ് ഫവാസും അതോടൊപ്പം തന്നെ പി വി ഹബീബ് റഹ്മാനും ചേർന്ന് അവതരിപ്പിക്കുന്ന പ്രോഗ്രാം നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയങ്കരരായ പീസ് റേഡിയോ ആരോഗ്യ വിചാരം ശ്രോതാക്കൾ, നമ്മൾ മുമ്പ് ഫസ്റ്റ് എയ്ഡ് അഥവാ പ്രഥമ ശുശ്രൂഷ എന്ന വിഷയത്തിൽ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. ഇൻഷാ അല്ലാ അതിൻ്റെ തുടർച്ചയായി അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പൊള്ളൽ ഏറ്റാലും അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്ക് ഏറ്റാലും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാ നമ്മൾ നടത്താൻ പോകുന്ന പ്രോഗ്രാം. നമുക്ക് ആ പരിപാടി അവതരിപ്പിക്കാൻ അതിഥിയായി ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്ത നമ്മുടെ സുപരിചിതനായ ഡോക്ടർ മുഹമ്മദ് ഫവാസ് അവരുടെ തന്നെയാണ്. അദ്ദേഹം ജുബൈലിലെ ബദർ അൽ ഖലീജ് പോളിക്ലിനിക്കിലെ ഇൻറ്റേണിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് കൂടിയാണ്. മലപ്പുറം ജില്ലയിലെ മുറയൂർ സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ മുഹമ്മദ് ഫവാസ്, പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാ ഇന്ന് ചർച്ച ചെയ്യുന്നത് പൊള്ളലേറ്റാൽ നമ്മൾ ചെയ്യേണ്ട നടപടികൾ, അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്ക് വന്നാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ പൊള്ളലേൽക്കുക എന്നത്, എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ പൊള്ളൽ എന്നുള്ളത് ഒന്ന് വിശദീകരിച്ച് തുടങ്ങിയാൽ നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു.
3: പൊള്ളലെന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൊള്ളൽ ചൂട് നമ്മുടെ ശരീരത്തിൽ ഏറ്റുകഴിഞ്ഞാൽ നമ്മുടെ തൊലി അതുപോലെ താഴെയുള്ള ടിഷ്യൂസ് അതിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, അത് ആ ചൂട് കൊണ്ട് എന്തെല്ലാമാണ് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത് എന്നുള്ളതാണ് പൊള്ളൽ എന്നുള്ള ഡെഫിനിഷൻസിന് വേണ്ടി പറയാം.
2: ഓക്കെ, അപ്പം പല ടൈപ്സ് ഉണ്ട് പൊള്ളലുകൾ. അപ്പോൾ ആ ടൈപ്സ് എന്തൊക്കെ, ഏതൊക്കെ രൂപത്തിലുള്ള പൊള്ളലുകളാണ് എന്നുള്ളതെന്ന് നിങ്ങൾ പറഞ്ഞാൽ നന്നായിരിക്കുന്നു.
3: അതെ, ടൈപ്സ് നമുക്ക് വിഷയിക്കുന്ന രണ്ട് ക്ലാസിഫിക്കേഷനാണ് പൊള്ളലുള്ളത്. ഒന്ന് അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച്, എത്രത്തോളം സീരിയസ് ആണ് എന്നുള്ള സിവിയറിറ്റി അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനുണ്ട്. രണ്ടാമത്തെ അതിൻ്റെ കാരണങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനുണ്ട്. അപ്പം സിവിയറിറ്റി വെച്ച് പറയുകയാണെങ്കിൽ 4 ഡിഗ്രിയാണ്. ഇത് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ തൊലിയുടെ ഒരു സ്ട്രക്ചർ പറയാം. തൊലി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് 2 ലെയറായിട്ട് കൺസിഡർ ചെയ്യാം. മുകളിലത് എപ്പിഡെർമിസ് എന്നുള്ള ലെയറും താഴെയുള്ള ഡെർമിസ് എന്ന് പറയുന്ന ലെയറും, ഇത് രണ്ട് കൂടുമ്പോഴാണ് നമ്മൾ സ്കിന്നായിട്ട് വരുന്നത്. അപ്പം ഇനി ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് ആ മുകളിലുള്ള എപ്പിഡെർമിസിൽ മാത്രം പൊള്ളലേൽക്കുക, അതിൻ്റെ ഇമ്പാക്റ്റ് എപ്പിഡെർമിസിൽ മാത്രം വരുമ്പോൾ അത് ഫസ്റ്റ് ഡിഗ്രി. ഇനി സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്ന ബേൺസ് ഈ എപ്പിഡെർമിസും താഴെയുള്ള ഡെർമിസിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം, അങ്ങനെ ഉൾപ്പെടുമ്പം സെക്കൻഡ് ഡിഗ്രി ബേൺസ് എന്ന് പറയും. മൂന്നാമത്തെ തേർഡ് ഡിഗ്രി എന്ന് പറയുന്നത് എപ്പിഡെർമിസും താഴെയുള്ള ഡെർമിസും മുഴുവനായും ഫുള്ളായിട്ടും അതിൽ ബാധിച്ചിട്ടുണ്ടാവും. ഫോർത്ത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ സ്കിന്നിൻ്റെ ലെയർ കഴിഞ്ഞു, അതായത് എപ്പിഡെർമിസും ഡെർമിസും കഴിഞ്ഞു, ഇനി താഴെയുള്ള മസിലുകൾക്കും എല്ലിലേയും ബാധിക്കുമ്പോഴാണ് ഫോർത്ത് ഡിഗ്രി എന്ന് പറയുന്നത്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ നമ്മൾ ചികിത്സയ്ക്കും വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് കാരണം ബേസിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, അതിൽ തെർമൽ ബേൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചൂട് ഏറ്റാൽ, ഇപ്പം തീ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അയൺ ബോക്സ് കൊണ്ട് നമുക്ക് ശരീരത്തിൽ വെക്കുന്ന ആ ചൂട് കൊണ്ടുണ്ടാകുന്ന ബേൺസ്, തെർമൽ ബേൺസ് എന്ന് പറയും. രണ്ടാമത്തെ ഇലക്ട്രിക് ബേൺസ്, അത് നമ്മൾ ഇലക്ട്രിക് കറണ്ട് കൊണ്ടുണ്ടാകുന്ന പൊള്ളൽ, അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും ഇൻഷാല്ലാ. പിന്നെ മൂന്നാമത്തേത് വരുന്നത് കെമിക്കൽ ബേൺസ്, അതിൽ ആസിഡ്, പിന്നെ അതുപോലെ ആൽക്കലി, നമ്മൾ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യുന്ന ഈ ടോയ്ലറ്റ്സ് വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിറ്റർജൻസ്, പിന്നെ കെമിക്കൽസ്, ഇതുകൊണ്ടുണ്ടാകുന്ന പൊള്ളലുകൾ, അത് കാരണങ്ങൾ ബേസിൽപ്പെട്ട ഒന്നാണ് കെമിക്കൽ ബേൺസ്. നാലാമത്തേതായിട്ട് റേഡിയേഷൻ ബേസ്ഡ് ബേൺസ് ഉണ്ട്. അത് നമ്മുടെ സൂര്യ താപം കൊണ്ട് സൺലൈറ്റ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാലുള്ള ബേൺസ്, എക്സ്റേ എടുക്കുന്ന, അതുപോലെ തന്നെ നമ്മൾ ചികിത്സക ക്യാൻസറിൻ്റെ ചികിത്സക്കായിട്ട് വയ്ക്കുന്ന റേഡിയേഷൻ, അതിൻ്റെ ബേൺസ്, അപ്പം അത് വേറെ തന്നെ ഒരു ക്ലാസിഫിക്കേഷനാണ്. ഇങ്ങനെ ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്, രണ്ട് ടൈപ്സ് ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്.
4: അപ്പം അതിൻ്റെ ടൈപ്സ് നമ്മൾ വിശദീകരിച്ചു. അപ്പം നമ്മളിങ്ങനെ പൊള്ളലേറ്റൊരാക്കും, നമ്മളെന്താണ് ചെയ്യേണ്ടത് ശരിക്കും ആദ്യമായിട്ട് തുടക്കം?
3: പൊള്ളലേറ്റിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ അതിൻ്റെ സോഴ്സിൽ നിന്ന് ആ വ്യക്തിയെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഇപ്പം ഒരുപക്ഷെ നമ്മൾ കാണുമ്പം ആ വ്യക്തി തീപ്പൊള്ളലേറ്റിരിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ സോഴ്സ് ഉണ്ടാവും, അതിൽ നിന്ന് ആ വ്യക്തിയെ സേഫായിട്ട് മാറ്റി നിർത്തുക. അപ്പോൾ ഇലക്ട്രിക് ഷോക്ക് അടിച്ചിരിക്കുന്ന ആൾ ആ ഇലക്ട്രിക് ഷോക്കിൻ്റെ സോഴ്സിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തുക എന്നുള്ളത് മെയിനായിട്ട് ചെയ്യേണ്ടത്, അതാണ് നമ്പർ വൺ. രണ്ടാമത്തേത്, ആ ഒരു പൊള്ളലേറ്റ ഭാഗത്ത് നമ്മളൊരു 15-20 മിനിറ്റ് ഒഴുക്കുള്ള വെള്ളത്തിൽ, നമ്മൾ സാധാരണ പൈപ്പ് വെള്ളം, അതിനിടയിൽ മുക്കി വെക്കുക, ഒരു 15-20 മിനിറ്റ് മുക്കി വെക്കുക. കാരണം അവിടെ ആ ഒരു ഭാഗം തണുപ്പിച്ച് കൂടുതൽ ടിഷ്യൂകളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ശരീരത്തിലുള്ള ചില നമ്മുടെ വാച്ച് ഇല്ലെങ്കിൽ വളകൾ, മോതിരങ്ങൾ, ഇത് ഈ കത്തിക്കഴിഞ്ഞാൽ ചൂടാകുന്ന സമയത്ത് കൂടുതൽ നാശങ്ങളെ ടിഷ്യൂനുണ്ടാക്കാൻ സാധ്യത. അപ്പോൾ അത് പെട്ടെന്ന് അത് മാറ്റി വെക്കുക, റിമൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവിടെ വീക്കം വരും, വീക്കം വരുമ്പോൾ അങ്ങോട്ടുള്ള രക്തോട്ടം നിലക്കും, അത് വീണ്ടും കോംപ്ലിക്കേഷൻ. അതുപോലെ വീക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഊരിയെടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ടൈറ്റായിട്ടിരിക്കുന്ന ഡ്രസ്സുകൾ കുറച്ച് ലൂസാക്കി വെക്കുക, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
4: അപ്പോൾ നമ്മൾ പൊള്ളലേറ്റാൽ ചെയ്യേണ്ട സംഗതികൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു റണ്ണിങ് വാട്ടർ, ഒഴുക്ക് വെള്ളം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പൈപ്പ് വെള്ളം എന്നുള്ളത്. അത് കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് ഈ പൊള്ളലേറ്റ വ്യക്തിയെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള മാർഗങ്ങൾ?
3: അതെ, ആ പ്രത്യേക സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് നല്ല വൃത്തിയുള്ള തുണി നനച്ചിട്ട് ആ ഭാഗത്തേക്ക് കവർ ചെയ്ത് വെക്കുക. അത് ഈ പറഞ്ഞ പോലെ 15 മിനിറ്റ് അത് നനച്ച് വെക്കുക എന്നുള്ളതാണ്. അതാണ് അന്നേരം
4: നോർമൽ വാട്ടർ
3: നനച്ച് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഐസ് ഒരിക്കലും വെക്കാൻ പാടില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു തെറ്റായ ഒരു ഭാഗമാണ് ഐസ് വെക്കാൻ പാടില്ല. അത്
4: നമ്മളിങ്ങനെ പൊള്ളലേറ്റാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാലും ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും.
3: അതാണ് ഞാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞത്, നമ്മൾ ഈ തണുപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഐസ് വയ്ക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐസ് വെച്ച് കഴിഞ്ഞാൽ ആ സ്കിന്നും അതിൻ്റെ താഴെയുള്ള ടിഷ്യൂം കൂടെ നശിക്കും. അപ്പം നമുക്കത് കൂടുതൽ ഉപദ്രവമാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. രണ്ടാമത്തെ കാര്യം, നമ്മൾ സാധാരണ നാട്ടിൽ നടപ്പായിട്ട് കാണാറുള്ള സംഭവം, പൊള്ളലേറ്റ ഭാഗത്ത് നമ്മൾ പേസ്റ്റ് തേക്കുക, തേൻ തേക്കുക, ക്രീം,
4: പൊതുവേ ആളുകൾ പറയുന്നത് തേച്ച് കൊടുക്കുക.
3: അതെ, സാധാരണ കിട്ടാവുന്ന സംഭവം ആയതുകൊണ്ട് തേക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ അത് ഗുണത്തേക്കാൾ ദോഷമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ സയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പൊള്ളലേറ്റ ഭാഗത്ത് താപനില കുറച്ച് കൂടി നിൽക്കുന്ന സമയമാണ്, ടെമ്പറേച്ചറോടെ കുറച്ച് കൂടി നിൽക്കുന്ന സമയത്താണ്. അപ്പം അത് ഹീല് ചെയ്യണമെങ്കിൽ അവിടെ തണുപ്പ് ഏൽക്കണം. നമ്മൾ ആ പേസ്റ്റ് അല്ലെങ്കിൽ തേൻ ഇങ്ങനെ തേക്കുന്ന സമയത്ത് ആ ഈ താപനില അവിടെ അതുപോലെ കണ്ടെയ്ൻ ചെയ്യും, പുറത്തേക്ക് പോകാൻ സമ്മതിക്കുക, നമ്മൾ കവർ ചെയ്ത് നിൽക്കുകയാണ്. അപ്പം കൂടുതൽ ദോഷമാണ് ചെയ്യാറുള്ളൂ. അപ്പം ഒരിക്കലും അത് ചെയ്യരുത്. അതുപോലെ തന്നെ ബ്ലിസ്റ്റർ വന്നാൽ, ഇപ്പം ഈ പൊള്ളലേറ്റ ഭാഗത്ത് ചില പൊട്ടൽ, ഒരു പൊള്ളൽ പോലെ, സോറി, ബബിള് പോലെ, കുമിള പോലെ കാണാറുണ്ട്. അത് നമ്മൾ ഒരിക്കലും പൊട്ടിക്കാൻ പാടില്ല. അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ, കാരണം അതിനുള്ളിലൊരു സീറം ഉണ്ട്, ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അത് ആക്ച്വലി പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് ഫോം ചെയ്യാണ്. ഫർദർ ഇൻഫെക്ഷൻസ് വരുന്നത് അത് പ്രിവെൻറ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് അത് പൊട്ടിക്കാൻ പാടില്ല.
4: അതെ, അത്
3: ഓട്ടോമാറ്റിക് ആയിട്ട് ഹീലായിക്കോളൂ. അത്
4: നമ്മളിനി ഇലക്ട്രിക് ഷോക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രിക് ഷോക്ക് എന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ നന്നായിരിക്കും.
3: ഇലക്ട്രിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതിൻ്റെ ഒരു എഫക്റ്റാണ്. നമ്മുടെ ബോഡിയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം നമ്മുടെ ബോഡി അതിന് ഏത് രീതിയിൽ റിയാക്ഷൻ വരുത്തുന്നു, ഏത് രീതിയിൽ റിയാക്ഷൻ ഉണ്ട്, മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇലക്ട്രിക് ഷോക്ക് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണത്തിന് ശരീരത്തിലൂടെ കടന്ന് പോകുമ്പോൾ നമ്മുടെ ഹാർട്ടിനെ ഏത് രീതിയിൽ ബാധിക്കുന്നു, അത് ഒരു ഇലക്ട്രിക് ഷോക്കായിട്ട് കൺസിഡർ ചെയ്യാം.
4: ഇപ്പം നമ്മൾ നേരത്തെ പൊള്ളലിൻ്റെ വിവിധ ടൈപ്സ് പറഞ്ഞ സമയത്ത് ഇലക്ട്രിക് ഷോക്ക് വഴിയും പൊള്ളലേൽക്കാന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് ആ പൊള്ളലുണ്ടാവുന്നത്?
3: അത് നമുക്ക് മനസ്സിലാക്കാൻ ഫിസിക്സ് അതിലൂടെ ഉപയോഗിക്കാം. അതായത് ഒരു ഇലക്ട്രിക് ഷോക്ക് പാസ് ചെയ്യുമ്പം ആ ഒരു മീഡിയം വേണം, ആ മീഡിയത്തിലൂടെ റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഒരു ചൂട് അവിടെ ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു കറണ്ട് ഒരു ഭാഗത്തൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവും, അതിനൊരു ചൂട് ക്രിയേറ്റ് ചെയ്ത് ആ ചൂട് കൊണ്ടാണ് അവിടെ പൊള്ളലുണ്ടാവുന്നത്.
4: ഈ ഇലക്ട്രിക് ഷോക്ക്, ഇപ്പോൾ അത് ഇലക്ട്രിക് ഷോക്ക് ആണോ അല്ലേ ഒരു അത് അത് അതാണെന്ന് ഉറപ്പുവരുത്താനുള്ള ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ അത് ഇലക്ട്രിക് ഷോക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാകാനുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ?
3: ഒന്ന്, ആ ഭാഗത്ത് ചെറിയൊരു തരിപ്പ് പോലെ കാണാറുണ്ട്. അത് വളരെ ചെറിയ ഷോക്കുകൾക്ക് ചെറിയ തരിപ്പ് പോലെ ആ ഭാഗത്ത് കാണാറുണ്ട്. ചില ആൾക്കാർക്ക് വേദനയായിട്ട് അനുഭവപ്പെടാറുണ്ട്, നീറ്റലായിട്ടും അനുഭവപ്പെടാറുണ്ട്. അത് ലക്ഷണങ്ങളിൽ പെടുന്ന മിനിമം ഇതാണ്. ഇനി അത് ഭയങ്കര ഇലക്ട്രിക് ഷോക്ക്, ഇപ്പോൾ ഒരു ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ഷോക്ക് ആണെങ്കിൽ ശ്വാസതടസ്സം ഉണ്ടാവാറുണ്ട്, ഹൃദയസ്തംഭനം. നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ ഒരു താളമുണ്ട്, റിതം, അതിന് അത് വ്യതിയാനങ്ങൾ വരുത്താറുണ്ട്, ഇലക്ട്രിക് ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ഷോക്കിൽ. അതുപോലെ തന്നെ നമ്മുടെ ഒരു റാപ്ഡോമയോലൈസിസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതായത് മസിലിലൂടെ ഈ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ മസിലിൻ്റെ കോശങ്ങളെ നശിപ്പിക്കും. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മയോഗ്ലോബിൻ എന്ന് പറയുന്നൊരു കെമിക്കലുണ്ട്, ഇത് നമ്മുടെ കിഡ്നിയിൽ പോയിട്ട് കിഡ്നിയിൽ ബ്ലോക്ക് ചെയ്യും, അപ്പോൾ കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത്രയും ഇതാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പം യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലഡ് കാണാറുണ്ട്, ചില ആൾക്കാർക്ക് അൺകോൺഷ്യസ് ബോധക്ഷയം സംഭവിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരാറുള്ളത്.
4: ഇപ്പോൾ ഇലക്ട്രിക് ഷോക്ക്, ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് അടിച്ചു, നമ്മൾ പ്രാഥമികമായി എന്താണ് ചെയ്യേണ്ടത്, ആദ്യമായി ചെയ്യേണ്ട സംഗതികൾ?
3: മെയിനായിട്ട് ഇതിനകത്ത് ഫസ്റ്റ് തിങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ സേഫാണ്, നമ്മൾ ചെല്ലുന്നിടത്ത് നമ്മൾ സേഫാണ്, നമ്മുടെ സ്വയം രക്ഷാവറുപ്പ് കൊടുത്താണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട്. അപ്പം ആ ഒരു ചെല്ലുന്ന സ്ഥലത്ത് നമ്മൾക്ക് ആ ഒരു ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാതിരിക്കാനുള്ള ശ്രമം, അതാണ് നമ്മൾ ആദ്യം അവിടെ ആ സേഫ് സോണാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെ ആ വ്യക്തി അതിൻ്റെ സ്രോതസ്സിൽ നിന്ന് മാറ്റുന്ന സോഴ്സിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഇപ്പോൾ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന ആൾ നമ്മൾ ഉടനെ കണ്ടു കഴിഞ്ഞാൽ കയറി അങ്ങ് നമ്മൾ ഹെൽപ്പ് കൈകൊണ്ട് ബെയർ ഹാൻഡ്സ് പോയിട്ട് രക്ഷിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ നമ്മൾ സേഫ് ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെ ആ സ്രോതസ് നമ്മൾ മാറ്റാനുള്ള ഉദ്ദേശം കൂടെ നമ്മൾ മനസ്സിൽ വെക്കണം.
4: ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് കണ്ട്, അപ്പം അങ്ങനെ ഇലക്ട്രിക് അതുമായി തൊട്ടിരിക്കുന്ന ഒരാളെ എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റുക?
3: ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഇലക്ട്രിസിറ്റി അവിടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ആൾ വ്യക്തിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്രോതസ് മാറ്റണമെങ്കിൽ നമ്മൾ ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ ബെയർ ഹാൻഡ്സ് കൊണ്ടോ അല്ലെങ്കിൽ മെറ്റൽ ഇതുകൊണ്ടോ ആൾ മാറ്റാൻ ശ്രമിക്കരുത്. നോൺ കണ്ടക്ടർ ആയിട്ടുള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മരങ്ങൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ ഇല്ലാത്ത ഈ ഒരു എക്യുപ്മെന്റ്സ് കൊണ്ട് നമുക്ക് ആളെ പതുക്കെ
4: സേഫായിട്ട് പാസ് ചെയ്യാത്ത,
3: അതെ, അതിലൂടെ ആൾ മാറ്റിയെടുക്കേണ്ടത്.
4: മരങ്ങളാണെങ്കിലും ഉണങ്ങിയത് വേണ്ടി വരും.
3: അതെ, കറക്റ്റ്.
4: അപ്പോൾ നമ്മളിപ്പം ഇപ്പോൾ ആൾക്ക് ഷോക്ക് അടിച്ചു, വൈദ്യുതി പാസ് ചെയ്യുന്ന ഒരു പിന്നെ പ്രക്രിയ മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് നടപടിയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്?
3: ഇവിടെ ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ BLS പ്രോട്ടോക്കോളാണ്. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന BLS പ്രോട്ടോ CPR ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഇതുണ്ടായിരുന്ന ലിങ്കിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ആൾക്ക് വന്നിരിക്കുന്ന ഇലക്ട്രിസിറ്റി ഷോക്ക് ഏറ്റ ആള് അൺകോൺഷ്യസ് ആണോ, ആളുടെ റെസ്പോൺസ് ആദ്യം നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ആള് ശ്വാസം എടുക്കുന്നുണ്ടോ, സർക്കുലേഷൻസ് കാര്യങ്ങൾ, ആ BLS ഡോക്ടേഴ്സ് ക്യാബ് എന്നുള്ള കോഡിൽ നമ്മൾ മുന്നോട്ട് പോവുക. ആ സമയത്ത് ശ്വാസകോശം ആള് ഇല്ല, അതിലെന്തെങ്കിലും ബ്രീത്തിങ് ഇല്ല, അല്ലെങ്കിൽ പൾസ് നിന്നുപോയി, അങ്ങനത്തെ അവസ്ഥകളിൽ നമ്മൾ CPR മുന്നോട്ട് പോകേണ്ടി വരും. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. അവിടെ
4: ഇലക്ട്രിക് ഷോക്ക് അടിച്ചാലും പൊള്ളൽ വരും എന്ന് പറഞ്ഞു, ആ പൊള്ളൽ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും?
3: അത് സെയിം നമ്മൾ ബേൺസിൽ വന്നിരിക്കുന്ന അതേ ഒരു പ്രോട്ടോകോൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. ഒരു 15-20 മിനിറ്റ് റണ്ണിങ് വാട്ടറിൽ ആ ഭാഗം തണുപ്പിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രോട്ടോകോള്. പിന്നെ അവിടെ ഹെവി ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ എത്താൻ ടൈമുണ്ട്, കൂടുതൽ ദൂരെയുള്ള സ്ഥലങ്ങളാണ് എങ്കിൽ ഹെവി ഒരു ഇഞ്ചുറിയൊക്കെ ഉള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റിസെപ്റ്റിക് ലോഷൻസ് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.
4: നമ്മളൊരാൾ ഷോക്ക് അടിച്ചു, പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ട സംഗതികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് ഏത് സമയത്താണ്, എപ്പോഴാണ്, എന്തൊക്കെ നടപടികൾ കഴിഞ്ഞിട്ട്?
3: അത് മെയിനായിട്ട് ഒന്ന് ഹൈ വോൾട്ടേജ് ഇഞ്ചുറി എന്ന് പറയും, അത് അത്രയും വാസ്റ്റായിട്ട് ഇഞ്ചുറി സംഭവിക്കും, മസിലുകളെ എല്ലാം ബാധിച്ച് എല്ലുകളെല്ലാം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് ഷോക്ക് ഏറ്റു ഒരാൾ ബോധക്ഷയം സംഭവിച്ചു, ആൾ അൺകോൺഷ്യസ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ആൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഹൃദയമിടിപ്പിൻ്റെ താളമുണ്ട്, അരിത്യം വന്ന് റിതം മാറിക്കഴിഞ്ഞാൽ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ ഒരു കോംപ്ലിക്കേഷനാണ് റാപ്ഡോമയോലൈസിസ്, നമ്മൾ കിഡ്നി ഫെയിൽ വരെ ആകാം. അപ്പോൾ യൂറിനിൽ പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് പോലെ എന്തെങ്കിലും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അവരെയും നമ്മൾ ഹോസ്പിറ്റലിലേക്ക്, അപ്പോൾ ഇത്രയും സീരിയസ് കോംപ്ലിക്കേഷൻസ് ഉള്ള ആൾക്കാരെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതാണ്.
4: അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. ജസാക്കുമുള്ളാഹു ഖൈറ. പ്രിയപ്പെട്ട ആരോഗ്യ വിചാരം ശ്രോതാക്കളെ, നമ്മൾ പൊള്ളലേറ്റാലും അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്ക് അടിച്ചാലും നമ്മൾ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഡോക്ടർ മുഹമ്മദ് ഫവാസ് ഇവിടെ വിശദീകരിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നേരിടേണ്ടി വരുമ്പോൾ നമുക്കെല്ലാവർക്കും ഇത് ഉപകാരപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു പരിപാടി ശ്രവിച്ച എല്ലാവർക്കും പീസ് റേഡിയോയുടെ ദമാം സ്റ്റുഡിയോയുടെ കൃതജ്ഞത അറിയിക്കുകയാണ്. ഈ പരിപാടി, ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ ഇതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡുമായി ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. വആഖിറ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക.
0: മാഷാല്ലാ, നമ്മൾ ഈ ഒരു കാലത്ത് ഏത് കാലത്തും വളരെ പേടിയോടുകൂടി കാണുന്ന രണ്ട് കാര്യങ്ങളാണ്, തീ പൊള്ളലും അതുപോലെ ഷോക്ക്, ഇലക്ട്രിക് ഷോക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതെല്ലാം വിവരിച്ച് തന്നത് ബഹുമാന്യരായ ഡോക്ടർ മുഹമ്മദ് ഫവാസും അതുപോലെ തന്നെ ഹബീബ് റഹ്മാൻ സാഹിബുമാണ്. ഏതായിരുന്നാലും ഈ ഒരു പ്രോഗ്രാം നമ്മൾ പരമാവധി നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ആരോഗ്യ വിചാരമാണ് നാം ഇതുവരെ കേട്ടത്.
1: ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി വി, അദ്ദേഹം ജുബൈലിലെ ബദറുൽ ഖലീജ് പോളിക്ലിനിക്കിലെ ഇന്റർനിസ്റ്റ് സ്പെഷ്യലിസ്റ്റാണ്. എന്തായാലും നല്ല ഗഹനമായ ഒരു ചർച്ചയാണ് നമ്മൾ കേട്ടത്. ഇനി നമ്മൾ നേരെ പോകുന്നത് പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലേക്കാണ്.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ അധികരിപ്പിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഇന്ന് നാം പഠിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസറിയുടെ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന നിസ്കാരത്തിലെ സുജൂദിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസ്സിർറഹു. ഒന്നുകൂടി പറയാം: അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിഖ ഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസ്സിർറഹു. അവിടെ മഖ്റജുകൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുമ്മ ഗ്ഫിർലി. അല്ലാഹുമ്മ ഗൈനാണ്, ഗൈനിന് സുക്കൂനാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി, ദാലാണ്, കുത്തുള്ള ദാലാണ്. ദംബി കുല്ലഹു ദിഖഹു ഖാഫാണ്, കേഫല്ല, കുത്തുള്ള ഖാഫ്, ഖാഫിന് ശദ്ദുണ്ട്. ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു, ഐനാണ്, ഐനാണ്. വഅലാനിയതഹു വസ്സിറഹു. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസ്സിറഹു. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു,

0: പാപങ്ങളും പുറത്തെ തരേണമേ. അല്ലാഹുമഗ്ഫിരിലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിർറഹു. പ്രിയമുള്ളവരെ, ഇത് സുജൂദിൽ നമുക്ക് ചെല്ലാൻ വേണ്ടി റസൂലുള്ളാഹി പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയാണ്. ഇത് മുഴുവൻ ഇസ്തിഗ്ഫാറാണ്. സുജൂദിൻ്റെ പ്രത്യേകത എന്താണ്? അള്ളാഹുവിലേക്കൊരടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമാണല്ലോ. അതുകൊണ്ട് ആ സമയത്ത് ഈ ഇസ്തിഗ്ഫാറിൻ്റെ പ്രാർത്ഥന നമ്മൾ പതിവാക്കണം. അള്ളാഹുവിനോട് സുജൂദിൽ കിടന്ന് നല്ല രൂപത്തിൽ ഇസ്തിഗ്ഫാർ ചോദിക്കാൻ പറ്റിയൊരു പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് നമ്മൾ പഠിക്കണം, പ്രാവർത്തികമാക്കണം. സുന്നത്തസ്കാരങ്ങളും ഫർദസ്കാരങ്ങളും ഒക്കെ നമുക്കിത് ചെല്ലാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ, പലപ്പോഴും നമ്മൾ നമസ്കാര സമയങ്ങളിൽ റുക്കുവിൽ സുജൂദിലും ഇവത്തിദാലിലും ഒക്കെ വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള പ്രാർത്ഥനകളിൽ അദ്കാറുകളാണ് നമ്മൾ ചൊല്ലി ശീലിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിൽ സുജൂദിൽ കിടക്കുന്ന സമയത്ത് പ്രാർത്ഥനകൾ കൂടുതൽ അധികരിപ്പിച്ചിരുന്നു എന്നുള്ളത് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ഈ ഒരു പ്രാർത്ഥന നമ്മൾ മനഃപാഠമാക്കാൻ ശ്രദ്ധിക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു.
2: മാഷാ, റേഡിയോ വൈബ്സിൻ്റെ ഈ യാത്രയിൽ നമ്മൾ അടുത്തതായി പ്രവേശിക്കുന്നത് പൂമരത്തണലിലേക്കാണ്. ഈ പൂമരത്തണലിലേക്ക് ഏവർക്കും തണൽ കൊള്ളാൻ സ്വാഗതം. പുണ്യം പൂക്കും പൂക്കാലം എന്ന വിഷയത്തിൽ
1: അൽഫഹദ് പൂന്തുറ അല്ലേ?
2: യെസ്,
1: അൽഫഹദ് പൂന്തുറയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഗുരുനാഥനാണ്, അല്ലെങ്കിൽ ഒരു ഒരു ടീച്ചറാണ് അൽഫഹദ് പൂന്തുറ. ഇൻഷാല്ലാ നമ്മൾ പൂമരത്തണലിൽ കേട്ട് തിരിച്ചു വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പൂമരത്തണലിലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹം നിറഞ്ഞ എൻ്റെ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, എല്ലാവർക്കും ഇന്നേ ദിവസം സുഖമാണെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും അള്ളാഹുവിനെക്കുറിച്ച് അറിയുകയും അവന് ചെയ്യേണ്ടുന്ന ഇബാദത്തുകൾ ചെയ്യുകയും ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ടെന്നും അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നും ഞാൻ കരുതിക്കോട്ടെ. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന വിഷയങ്ങൾ, സുന്ദരമായ ഇസ്ലാം എന്ന അള്ളാഹുവിൻ്റെ മതത്തിലെ അതിവിശാലമായ ഒരു പൂന്തോട്ടം, ആ പൂന്തോട്ടത്തിൽ സുന്ദരമായ പൂവുകൾ ഇങ്ങനെ വിടർന്നു വിരിഞ്ഞു സുന്ദരമായ പരിമണങ്ങൾ വീശിക്കൊണ്ട് നിൽക്കുന്നു. അങ്ങനെ ആ പൂന്തോട്ടത്തിൽ ഒരു കാറ്റ്, തെക്കൻ ഭാഗത്ത് നിന്നൊരു കാറ്റിങ്ങനെ അടിച്ചു വീശുകയാണ്. ഇങ്ങനൊരു കാറ്റടിച്ചു വീശുമ്പോൾ ആ അടിച്ചു വീശുന്നതിൻ്റെ ഇടയിൽ ഒന്നാമത്തെ പൂ തട്ടിമാറി രണ്ടാമത്തതിലെത്തി, രണ്ടു മാറി മൂന്നിലെത്തി, നമ്മളിപ്പോൾ നാലാമത്തെ പൂവിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി കൈകൾ നീട്ടി നിൽക്കുന്നു. കൂട്ടുകാരെല്ലാവരും കൈകൾ നീട്ടിക്കോളൂ. പൂവിനെ പിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്, എങ്കിൽ നമുക്ക് പോകാം. അതേ കൂട്ടുകാരെ, നമ്മൾ ഇതുവരെ പിടിച്ച പൂക്കൾ, ഒന്നാമത്തെ പൂവ്, സുന്ദരമായ പൂന്തോട്ടത്തിലെ ഒന്നാമത്തെ ഫ്ലവർ ഏതായിരുന്നു? ഷഹാദത്ത് കലിമ. അതിൽ നമ്മൾ പറഞ്ഞത് അള്ളാഹുവാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചതെന്നും അവനാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവെന്നും അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്നും എന്നുമാണ് ഒന്നാമത്തെ പൂ നമ്മൾ പിടിച്ചപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ സന്ദേശം. രണ്ടാമത്തെ ഇസ്ലാമിൻ്റെ പൂവായ, ഇസ്ലാമിൻ്റെ സുന്ദരമായ പൂന്തോട്ടത്തിലെ രണ്ടാമത്തെ പൂവായ പൂവിൽ നമ്മൾ കയറി പിടിച്ചപ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടിയ സന്ദേശം എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സ്രഷ്ടാവിന് നമ്മൾ നന്ദി ചെയ്യേണ്ട

നന്ദി ചെയ്യേണ്ടവരാകുന്നു എന്നാണ്. എന്ത് പ്രകടനമാണ് നന്ദി ചെയ്യേണ്ടത്? നമ്മൾ അള്ളാഹുവിനു വേണ്ടി നമസ്കരിക്കണം. അതും നമ്മൾ രണ്ടാമത്തെ പൂവിൽ പിടിച്ചപ്പോൾ നമുക്കതും കിട്ടി. പിന്നെ മൂന്നാമത്തെ പൂവിലേക്ക് മെല്ലെ മെല്ലെ നടന്നു നീങ്ങി അതിൻ്റെ വക്കിലെത്തി അതിൻ്റെ നേരെ ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ടുപോയി പിടിക്കുമ്പോൾ അതിൽ പിടിച്ചപ്പോൾ അതും പറഞ്ഞ സന്ദേശം, ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ കാര്യം സകാത്ത് നൽകലാണ്. സകാത്തുണ്ടല്ലോ, മുതലിനടുത്ത് സകാത്ത് നൽകലാണ്. ഇനി നമ്മൾ നാലാമത്തെ പൂവിലേക്ക് നടന്നു നീങ്ങാൻ തുടങ്ങുകയാണ്. നാലാമത്തെ പൂവിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ മെല്ലെ മെല്ലെ നടന്നു നീങ്ങാൻ തുടങ്ങുകയാണ്. നമ്മൾ മെല്ലെ നടക്കുന്നു നടക്കുന്നു നടക്കുന്നു എത്തി. അത് ഏതായിരിക്കും ആ നാലാമത്തെ പൂവ്? ഒന്ന് നമുക്ക് നോക്കി നോക്കിയാലോ? അതിനൊന്ന് കണ്ണു തുറന്ന്, കണ്ണടച്ച് എല്ലാവരും നടന്ന് കണ്ണു തുറന്ന് അതിൻ്റെ അടുത്തെത്തുമ്പോൾ, ഞാൻ കണ്ണു തുറക്കാൻ പറയുമ്പോൾ നിങ്ങൾ കണ്ണു തുറക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ പൂവിനെ കാണാൻ പറ്റും. നോക്കൂ കൂട്ടുകാരെ, മെല്ലെ കണ്ണടയ്ക്കൂ, കണ്ണടച്ചു. നടക്കൂ, നടന്നു. അതിൻ്റെ അടുത്തെത്തു, എത്തി. കണ്ണു തുറക്കൂ, കണ്ണു തുറന്നു. സുന്ദരമായ പൂ. എന്താണ്, എന്താണാ പൂ, ഏതാണാ പൂ? നോക്കൂ കൂട്ടുകാരെ, ഒരു കാര്യം, ഒരു ഗാനം കേട്ടു നോക്കൂ.

0: ഇനി നാലാമത്തെ പൂവ് ഏതായിരിക്കും? നാലാമത്തെ പൂവ് ഏതായിരിക്കും? നോക്കൂ കൂട്ടുകാരെ, റമളാൻ മാസമിൽ നോമ്പ് നോൽക്കൽ നാലാമത്തെ പൂവാണ്. ഹായ്, സുന്ദരമായ പൂവല്ലേ കൂട്ടുകാരെ? കുട്ടികളെ, കൂട്ടുകാരെ, സുന്ദരമായ പൂവ്. ആ പൂവിൽ നാലാമത്തെ ഫ്ലവറിൻ്റെ മേലെ ഒരു സുന്ദരമായ ഒരു ചിത്രശലഭം വന്നിരുന്നു. എന്നിട്ട് അതിങ്ങനെ പറന്നുപോയി. അപ്പോഴാണ് നമ്മൾ അവിടെ പോയി പിടിക്കുന്നത്. പിടിച്ചു. ഇനി അതിൻ്റെ സന്ദേശം കേൾക്കാം. അപ്പോ കൂട്ടുകാരെ, നാലാമത്തെ പൂവേതാണ്? റമളാൻ മാസമിൽ നോമ്പ് നോൽക്കൽ നാലാമത്തെ പൂവാണ്. നാലാമത്തെ പൂവ് റമളാൻ മാസമിൽ നോമ്പ് നോൽക്കലാണ് നാലാമത്തെ പൂവ്. ഇനി കൂട്ടുകാരെ, എന്താണ് നാലാമത്തെ പൂവ് നോമ്പെന്ന് പറയാൻ കാരണം? എന്തായിരിക്കും ഈ നോമ്പെന്ന് പറയുന്നത്? നമ്മൾ പലരും അറിഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് ഈ നോമ്പ് ട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ വല്യമ്മ, അങ്ങനെ തുടങ്ങി പല ആളുകൾ, മുതിർന്ന ആളുകൾ നോമ്പെടുക്കാറുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ നോമ്പെടുത്തിട്ടുണ്ടോ കുട്ടികളെ? നിങ്ങൾ നോമ്പെടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് പറയി, ഇല്ലെങ്കിൽ ഇല്ല പറയി. ആ, എടുത്തിട്ടില്ല എങ്കിൽ നമുക്കിനി മുതൽ എടുക്കുവാൻ സാധിക്കണം. കൂട്ടുകാരെ, എന്താണ് നോമ്പ്? ആ നോമ്പ് ഏത് മാസത്തിൽ നിന്ന് കൂടിയാണ് നേരത്തെ പറഞ്ഞ ഗാനത്തിലൂടെ നമ്മോട് പറഞ്ഞത്? നോമ്പെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാണുന്നത് പോലെ. കൂട്ടുകാരെ, നമ്മളെല്ലാവരും കാണുന്നത് പോലെ രാവിലെ, ഇമ്മരാവിലെ സുബഹിക്ക്, റമളാൻ മാസാകുമ്പോൾ ഉമ്മ രാവിലെ സുബഹിക്ക് മുമ്പ്, ബാങ്കൊക്കെ വിളിക്കുന്നതിന് മുമ്പ് കിച്ചണിലൊക്കെ പോയിട്ടിങ്ങനെ പാചകം ചെയ്യണ കാണാം. എന്നിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വാപ്പായ ഉമ്മ പോയി വിളിക്കും. എന്നിട്ട് വാപ്പായും ഉമ്മായും വല്യമ്മായും അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ചില സമയത്ത് നമ്മൾ ഉറങ്ങുന്നുണ്ടാവും, അപ്പോൾ കാണാറില്ല കേട്ടോ. അങ്ങനെ അവരെന്ത് ചെയ്യുന്നറിയോ? ഈ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്ന മുമ്പേ ഇതൊക്കെ കഴിക്കും, ഭക്ഷണമൊക്കെ കഴിക്കും. എന്നിട്ട് സുബഹ് ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നൊക്കെ നിർത്തും. സുബഹ് ബാങ്ക് പള്ളിയിൽ നിന്ന് ഇങ്ങനെ വിളിക്കും, അല്ലാഹു അക്ബാർ, അല്ലാഹു അക്ബാർ എന്നിങ്ങനെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ബാങ്ക് വിളിക്കും. എന്ത് ചെയ്യും? അവരത് നിർത്തും, ഭക്ഷണം കഴിക്കൽ നിർത്തും. എന്നിട്ട് എല്ലാവരും വേഗം പോയി ഒന്ന് പല്ലൊക്കെ ഒന്നും കൂടെ തേച്ച്, ഒന്ന് ബ്രഷൊക്കെ ചെയ്ത്, ഒല്ലുവൊക്കെ ഉണ്ടാക്കി, വാപ്പായും വല്ലിപ്പായും അങ്ങനെ വീട്ടിലെ മുതിർന്ന ആണുങ്ങളൊക്കെ പള്ളിയിൽ പോകും. ചിലപ്പോൾ പെണ്ണുങ്ങളും പള്ളിയിൽ അവരെ കൂടെ പോകും. അങ്ങനെ പള്ളിയിൽ പോയി അവർ നമസ്കരിച്ച് തിരിച്ചു വന്ന് ഖുർആനൊക്കെ ഇങ്ങനെ പാരായണം ചെയ്യും. എന്നിട്ട് അവർ രാവിലെ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ കാണാറില്ല. പിന്നെ അവർ ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ കാണാറില്ല. ആ റമദാൻ മാസം മുഴുവനും അവർ രാവിലെ ഭക്ഷണം കഴിക്കണം നമ്മൾ കാണാറില്ല, ഉച്ചയ്ക്ക് കഴിക്കണം നമ്മൾ കാണാറില്ല. പിന്നെ വൈകുന്നേരം എന്നും വൈകുന്നേരം ചായ കുടിക്കുന്നതിന് പകരം ഇന്ന് വൈകുന്നേരം ചായ കുടിക്കുന്നത് കണ്ടില്ല. പിന്നെ ഒരു സന്ധ്യ സമയമായപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയോ? സന്ധ്യ സമയമായപ്പോൾ അവർ ബാങ്ക് കൊടുക്കാൻ സമയത്തിന് മുമ്പ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഉമ്മ അടുക്കളയിലൊക്കെ കയറി വീണ്ടും ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ തുടങ്ങി. ഉച്ചയ്ക്കൊന്നും പാകം ചെയ്തില്ല കേട്ടോ. ഈ സന്ധ്യ സമയത്തിന് മുമ്പ് ഒരു വൈകുന്നേരത്തിന് ശേഷം എന്ത് ചെയ്തു? ഇതൊക്കെ ഇങ്ങനെ പാകം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പാകം ചെയ്യാൻ തുടങ്ങിട്ടോ, ബാങ്ക് വിളിക്കാൻ സമയമായി. നമ്മളിങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഉമ്മാ വീട്ടിലിങ്ങനെ നല്ല വിഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കുറേ സാധനം. അപ്പോൾ എന്തൊക്കെ ഉണ്ടാകും? പത്തിരി, കോഴിക്കറി, അങ്ങനെ കുറേ ഭക്ഷണ സാധനങ്ങൾ അവിടെ ഇങ്ങനെ നിറച്ചുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാങ്ക് വിളിക്കും പള്ളിയിൽ നിന്ന്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കും. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോഴോ പെട്ടെന്ന് വാപ്പ പറയും, ആ ബാങ്ക് കൊടുക്കണുണ്ട് കേട്ടോ, അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കി എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഒരു ഈത്തപ്പഴം എടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് നോമ്പ് തുറക്കും. എന്നിട്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞ് വെള്ളം കുടിച്ചിട്ട് അവരിങ്ങനെ നാവിലൂടെ ഇങ്ങനെ നുരവിടും. എന്താ പറയുക അവർ? ദഹബല്ലാ മഅഹു, അബ്തല്ലത്തില്ലുറുഖ്, അങ്ങനെ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ അത് ചൊല്ലും. അപ്പോൾ എന്താണ് കൂട്ടുകാരെ അവർ കാണിക്കുന്നത്? അവർ കാണിക്കുന്നതാണ് അവർ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പെടുക്കുകയാണ് ചെയ്തത്. കാരണം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിനെ ആരാധിക്കുന്ന, നമസ്കരിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചതെന്താണെന്നറിയോ? കാരണം അവർ നോമ്പെടുക്കാൻ കാരണം അല്ലാഹുവിൻ്റെ കൽപ്പനയുണ്ടായി, അല്ലാഹുവിൻ്റെ കൽപ്പനയുണ്ടായി. എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് നോക്കൂ കൂട്ടുകാരെ. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു ബക്രയിലൂടെ അല്ലാഹു പറയുകയുണ്ടായി, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലുകും ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു പറഞ്ഞു ഖുർആനിലൂടെ, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുൻപുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും അത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ധർമ്മനിഷ്ഠയുള്ളവരായി തീരാൻ വേണ്ടിയാണിത്. നിങ്ങൾ ധർമ്മനിഷ്ഠയുള്ളവരായി തീരാൻ വേണ്ടിയാണിത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ മാനവരാശിക്ക് പറഞ്ഞു കൊടുത്തു. അത് പ്രകാരമാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയും നമ്മുടെ വല്യമ്മ, അങ്ങനെ നമ്മുടെ വല്യപ്പ എല്ലാവരും ഇങ്ങനെ നോമ്പെടുക്കുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ കൂട്ടുകാരെ, ആ സുന്ദരമായ പൂന്തോട്ടത്തിലെ നാലാമത്തെ പൂവിൽ ഒരു പരിമണമുണ്ട്. ആ പൂവിൽ എന്താ ഉണ്ടെന്നറിയോ? ആ പൂവിൽ എന്താണുള്ളതെന്നറിയോ കൂട്ടുകാരെ? ആ പൂവിൽ പുണ്യങ്ങളുടെ പൂക്കാലമുണ്ട്. അവിടെ കൂട്ടുകാർക്ക് മനസ്സിലായോ? ആ പൂവിൽ പുണ്യങ്ങളുടെ പൂക്കാലമുണ്ട്. അതായത് റമദാൻ മാസത്തിൽ നമ്മൾ പിടിക്കുന്ന പൂവ് നോമ്പാണ്. അന്ന് നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മാനവരാശിയോട്, മനുഷ്യരോട്, വിശ്വാസികളോട്, നമസ്കരിക്കുന്നവരോട്, സകാത്ത് നൽകുന്നവരോട് നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മമായ നോമ്പും നിർവഹിക്കുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിഫലം തരുന്നു. നോക്കൂ കൂട്ടുകാരെ, ഒരു ഗാനം.
1: റമദാൻ എന്നൊരു മാസമത്, പുണ്യം പൂക്കും പൂക്കാലം, വിശുദ്ധ ഖുർആൻ അവതരിച്ച വിശുദ്ധ മാസം അത് റമദാൻ. അതിനാൽ നാഥൻ കൽപ്പന നൽകി നോമ്പു നോൽക്കാൻ റമദാനിൽ സ്വർഗം

0: കൂട്ടുകാരെ നോക്കൂ, എത്ര സുന്ദരമായ ഗാനം! കൂട്ടുകാരെ എത്ര സുന്ദരമായൊരു ഗാനം! അതിൽ പറഞ്ഞതെന്താ? റമദാൻ എന്നൊരു മാസത്ത് പുണ്യങ്ങളുടെ പൂക്കാലമായ മാസം, പുണ്യങ്ങളുടെ പൂക്കാലമായ മാസം. ആ മാസത്തിൽ ഒരു വലിയൊരു സംഭവം ഉണ്ടായി, അറിഞ്ഞോ? നിങ്ങൾ അറിഞ്ഞോ? ആ റമദാൻ മാസത്തിൽ വലിയൊരു സംഭവം ഉണ്ടായി. ആ ഒരു സംഭവത്തിൻ്റെ പുറകിലാണ് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പെടുക്കുവാൻ വേണ്ടി കൽപ്പിച്ചത്. എന്താ ഉണ്ടായത്? ആ പുണ്യം പൂക്കും പൂക്കാലത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിച്ച വിശുദ്ധ മാസം അത് റമദാൻ. അതിനാൽ നാഥൻ കൽപ്പന നൽകി നോമ്പ് നോൽക്കാൻ റമദാനിൽ. എന്താണ് അതിനാൽ നാഥൻ കൽപ്പന നൽകി നോമ്പ് നോൽക്കാൻ? എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം? ഏത് മാസം? റമദാൻ മാസം. ഏത് മാസം? വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ മാസം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പ് നോൽക്കാൻ കൂടി പറഞ്ഞതെന്നാണ് ഈ ഗാനത്തിലൂടെ പറയുന്നത്. എന്നിട്ട് നോമ്പ് നോറ്റിട്ടോ, നോമ്പ് നോറ്റിട്ടോ, സ്വർഗം കിട്ടാൻ റമദാനിൽ നോമ്പത് നോൽക്കൂ കുട്ടികളെ. എന്ത് കിട്ടാൻ? സുന്ദരമായ സ്വർഗം. എന്താ കൂട്ടുകാരെ നമുക്ക് ലഭിക്കുക? സുന്ദരമായ ഒരു സ്വർഗം നമുക്ക് ലഭിക്കുന്നതാണ്. സുന്ദരമായൊരു സ്വർഗം, അത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തു ചെയ്യണം? നോമ്പെടുക്കണം. അല്ലാഹു ആ കാര്യം കൽപ്പിക്കുകയും ചെയ്തു. കാരണം എന്താണ്? ആ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈറാ ഗുഹയിലിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഒരു മലക്ക് വരികയാണ്. ഒരു മലക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, യാ മുഹമ്മദ് ഇഖ്റാ, മുഹമ്മദേ നീ വായിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന മാ ഖാരിഉൻ, എനിക്ക് വായിക്കാനൊന്നും അറിയില്ല കേട്ടോ. പാവം, അക്ഷരമൊന്നും അറിയാത്ത, വായിക്കാനറിയാത്ത, നമ്മളെപ്പോലെ സ്കൂളിലൊന്നും പോവാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, വായിക്കാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വായിക്കാനറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇറുക്കി പിടിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദ് താങ്കൾ വായിക്കുക എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അത് ആവർത്തിച്ചു. മൂന്ന് പ്രാവശ്യവും ഇത് ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അയച്ച മലക്ക് വന്ന് ഓതിക്കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അന്ന് മുതൽ അവതരിപ്പിച്ചു കൊടുക്കു വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ. ആ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ മാസം. എന്താ കൂട്ടുകാരെ? ആ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ മാസം. ആ റമദാൻ മാസത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. നോക്കൂ കൂട്ടുകാരെ, റമദാൻ മാസത്തിൽ നോമ്പെടുക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ചു. അതുപോലെ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം, അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. ആ മാസത്തിലെ ഒരു ദിവസമുണ്ടല്ലോ, ഒരു ദിവസത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ അവതരിപ്പിച്ച ആ ദിവസം, ഖുർആൻ ഇറങ്ങിയ ദിവസം, ആ റമദാൻ മാസത്തിലെ ഒരു ദിവസം, അല്ലാഹു സുബ്ഹാനഹു തആല ആ ദിവസത്തെ പറ്റി വർണ്ണിച്ചത് എങ്ങനെയാണെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ ദിവസത്തെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്. എങ്ങനെയാണ് പറഞ്ഞത്? നമുക്കേവർക്കും സുപരിചിതമായ ഒരു സൂറത്ത്. ഏതാ സൂറത്ത്? സൂറത്തുൽ ഖദ്ർ, അൽ ഖദ്ർ. ആ ഖദ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫി ശഹ്ർ. അല്ലാഹു പറഞ്ഞു, എന്താ നോക്കൂ, തീർച്ചയായും നാം ഇതിനെ, ഏതിനെ, ഖുർആനിനെ നിർണയത്തിന്റെ രാത്രിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ നിർണയത്തിന്റെ രാത്രി എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു എന്നിട്ട് അതിന് മറുപടി പറയുകയാണ്, ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫി ശഹ്ർ. ആ നിർണയത്തിന്റെ രാത്രി ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമായ ദിവസമാണ്. ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമാകുന്നു ആ രാത്രി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഇറങ്ങിയ ആ രാത്രിയെ. അത് ഏത് രാത്രിയിലാണ്? റമദാനിലെ ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നോമ്പ്. കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് നോമ്പെടുത്തു കഴിഞ്ഞാൽ വളരെയേറെ അല്ലാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂട്ടുകാർ, എന്തു ചെയ്യണം? നമുക്ക് നോമ്പെടുക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടി? പുണ്യങ്ങളുടെ പൂക്കാലമായ ഒരു പൂന്തോട്ടത്തിലെ ആയിരം ആയിരം പൂക്കൾ പറിച്ചെടുക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു സ്വർഗപ്പൂന്തോപ്പ് ലഭിക്കാൻ. ആ സ്വർഗപ്പൂന്തോപ്പിൽ നമുക്ക് പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ, അല്ലാഹുവിൻ്റെ അടുത്തു നിന്ന് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ, അതിനുവേണ്ടി നമ്മൾ നോമ്പെടുക്കണം. നമ്മൾ നോമ്പെടുത്തു തുടങ്ങണം. നമ്മൾ നോമ്പെടുത്തിട്ടുണ്ടോ കൂട്ടുകാരെ? ഇല്ലെങ്കിൽ നമ്മൾ അല്ലാഹുവിൻ്റെ അടുക്കൽ, നമുക്ക് നോമ്പെടുത്തില്ലെങ്കിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് ചിലപ്പോൾ ശിക്ഷ കിട്ടും. നോമ്പെടുത്താലോ സുന്ദരമായ സ്വർഗപ്പൂന്തോപ്പ് കിട്ടും. നോക്കൂ കൂട്ടുകാരെ, ഒരു ഹദീസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് സഹിൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സ്വർഗത്തിലെ റയ്യാൻ എന്നൊരു കവാടമുണ്ട്. ആ കവാടത്തിലൂടെ നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന ഒരു കവാടമാണ്. അന്ത്യനാളിൻ്റെ ആ സമയത്ത്, എല്ലാവരും ഇവിടെ നിന്ന് മരിച്ചുപോയ അന്ത്യനാളിൻ്റെ സമയത്ത് മാത്രമേ ആ കവാടത്തിലൂടെ അല്ലാഹു നോമ്പുകാരെ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിപ്പിക്കുകയുള്ളൂ. എവിടെയാണ്? സ്വർഗത്തിലും. അന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ നിന്ന് ഉറക്കെ ചോദിക്കും, എവിടെ നോമ്പുകാർ, എന്ന് വിളംബരമുണ്ടാക്കും. അപ്പോൾ അവരെല്ലാവരും അതിലൂടെ കടന്നുപോകും. പിന്നെ ആ കവാടം അടയ്ക്കപ്പെടും. വേറാരും തന്നെ അതിലേക്ക് പ്രവേശിക്കുകയില്ല. നോക്കൂ കൂട്ടുകാരെ, സുന്ദരമായ സ്വർഗത്തോപ്പിലെ ഒരു കവാടം, നമുക്ക് കയറിപ്പോകാൻ പറ്റിയൊരു കവാടം. ആ കവാടത്തിൽ നോമ്പെടുത്താൽ മാത്രമേ നമ്മളെ കയറ്റുകയുള്ളൂ. നമുക്ക് ആ കവാടത്തിൽ കയറണോ? ആ കവാടത്തിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അങ്ങനെയുള്ള പ്രവാചകന്മാരും എല്ലാവരും പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ പോകണോ? വേണോ? എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉമ്മാടെ കൂടെ, വാപ്പാടെ കൂടെ, എല്ലാവരുടെ കൂടെയും അവരെല്ലാവരും നോമ്പെടുക്കുന്നത് പോലെ നമുക്കും നോമ്പെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കണം. എങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തരുമെന്ന് ഇതിലൂടെ പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ആരെങ്കിലും വിശ്വാസത്തോടെയും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവന് തൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. നമ്മൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കള്ളമൊക്കെ പറഞ്ഞ ചിലപ്പോൾ ആരുടെയെങ്കിലും ഒരു രൂപ ആരും കാണാതെ എടുത്തു പോക്കറ്റിടും. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പേന, നമ്മുടെ കൂട്ടുകാരൻ്റെ പേന നമ്മൾ ചോദിക്കാതെ എടുക്കും. അപ്പോൾ ചോദിക്കാതെ എടുത്താൽ ഒരു ശിക്ഷ കിട്ടും. അപ്പോൾ അത് ശിക്ഷ നമുക്ക് കിട്ടും. അങ്ങനത്തെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അല്ലാഹു എന്ത് ചെയ്യും? വളരെയേറെ പ്രതീക്ഷയോടുകൂടി നമ്മൾ നോമ്പെടുക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന ബോധത്തോടു കൂടി നമ്മൾ നോമ്പെടുക്കുകയാണെങ്കിൽ കൂട്ടുകാരെ, നമുക്ക് സ്വർഗമെന്ന സുന്ദരമായ പൂന്തോപ്പിലൂടെ പൂമ്പാറ്റകൾ പാറിക്കളിക്കുന്നത് പോലെ നമുക്കും ഇങ്ങനെ പാറിക്കളിക്കാം. എവിടെ? സ്വർഗത്തിൽ, അള്ളാഹുവിൻ്റെ സുന്ദരമായ സ്വർഗത്തിൽ നമുക്കുമിങ്ങനെ പാറിക്കളിക്കാൻ പറ്റും. എന്തു ചെയ്താല്? നോമ്പെടുത്താൽ. നമ്മൾ നോമ്പെടുത്താൽ ഇതുപോലെ നമുക്ക് സുന്ദരമായ സ്വർഗത്തിൽ എത്തിപ്പെടാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ, ഇനി മുതൽ വീട്ടിലെ മുതിർന്നവരോടൊപ്പം, വാപ്പാനോടൊപ്പം, ഉമ്മാനോടൊപ്പം, വല്യമ്മനോടൊപ്പം രാവിലെ സുബഹിക്കൊക്കെ എഴുന്നേറ്റ്, സുബഹിക്ക് മുമ്പ്, റമദാൻ മാസമാകുമ്പോൾ സുബഹിക്ക് മുമ്പ് അത്താഴമൊക്കെ കഴിച്ച് വൈകുന്നേരം വരെ പട്ടിണിയിലായി അള്ളാഹുവിന് വേണ്ടി ഖുർആൻ ആയത്തുകളൊക്കെ ഓതി അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ആ നോമ്പ് സമയത്ത് സക്കാത്തൊക്കെ കൊടുത്ത് എൻ്റെ കൂട്ടുകാർ നല്ല കുട്ടികളായിട്ട് നോമ്പെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇനി മുതൽ നോമ്പെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നോമ്പെടുത്ത് നല്ല കുട്ടികളായിക്കൊണ്ട് സ്വർഗത്തിലെത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടുകാരെ, അടുത്ത പീസ് റേഡിയോയുടെ പൂമരത്തണൽ എന്ന എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അവസാനത്തെ ഇസ്ലാം കാര്യങ്ങളിലെ അഞ്ചാമത്തെ കാര്യം, അതായത് ഇസ്ലാം എന്ന സുന്ദരമായ പൂന്തോപ്പിലെ അഞ്ചാമത്തെ പൂ, അവസാനത്തെ പൂ പറിക്കാൻ വേണ്ടി എല്ലാവരും കണ്ണടച്ച് നടന്നുകൊള്ളൂ. ഞാൻ സമയമാകുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് വീണ്ടും വരും ഇൻഷാ അല്ലാഹ്. നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാ അല്ലാഹ്, പുണ്യം പൂക്കും പൂക്കാലം അൽ ഫഹദ് പൂന്തറ അവതരിപ്പിച്ച പൂമരത്തണല് വളരെ ഹൃദ്യമായി നാം ശ്രവിച്ചു കഴിഞ്ഞു.
2: കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ റേഡിയോ കമൻസിലൂടെ, കമൻറ്റ് ബോക്സിലൂടെ നമുക്ക് അറിയിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ഈ ഇത്തരം പ്രോഗ്രാമുകളെ കുട്ടികൾക്ക് ബോധപൂർവം കേൾപ്പിച്ചു കൊടുക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു.
1: യെസ്. റേഡിയോ വെബ്സൈറ്റിൽ അടുത്തതായി നമ്മൾ പോകുന്നത് ഒരു ഇടവേളയിലേക്കാണ്.
3: എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിന്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ, അക്ഷരങ്ങളിൽ, ശബ്ദങ്ങളിൽ ശരിതെറ്റ് പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
4: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: ഇടവേള കഴിഞ്ഞ് വീണ്ടും വൈബ്സിൻ്റെ യാത്രയിലേക്ക് നമ്മൾ ചേരുകയാണ്.
1: നമ്മൾ നേരെ വന്ന വഴി മറക്കരുതാരും എന്ന ഒരു നുറുങ്ങുകൾ കേട്ട് തിരിച്ചു വരാം. ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്.
2: വന്ന വഴി മറക്കരുതാരും, രചന ഇബിനു അലി എടത്തനാട്ടുകര. എന്റെ ഗ്രാമത്തിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒരു ചടങ്ങ് നടക്കുകയാണ്. കൂട്ടുകാരന്റെ നേതൃത്വത്തിലുള്ള സാമൂഹ്യ സംഘടന പാവപ്പെട്ട ആദിവാസി ദലിത് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് പുതുവസ്ത്രം സ്നേഹപ്പുടവ നൽകുന്നതാണ് ചടങ്ങ്. വ്യവസായി സുഹൃത്തുക്കളും അക്കൗണ്ടിംഗ് രംഗത്തുള്ള കൂട്ടുകാരും പങ്കെടുക്കുന്നുണ്ട്. സ്നേഹപ്പുടവ ഉദ്ഘാടനം നിർവഹിച്ച വ്യവസായി സുഹൃത്ത് ആ സ്കൂളിലെ തന്നെ ഒരു കുടുംബത്തിന് മാസം തോറും ഭക്ഷണം നൽകുന്ന പദ്ധതിയുടെ സ്പോൺസറാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പ്രസംഗമധ്യേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്കൂളിന്റെ വികസന പദ്ധതിയിലേക്ക് അദ്ദേഹം 6 സംഖ്യ വാഗ്ദാനം ചെയ്തു. ആശംസയ്ക്ക് എന്റെ ഊഴം വന്നപ്പോൾ മുന്നിലിരിക്കുന്ന കൊച്ചുകുട്ടികളെ നോക്കി ഞാനൊരു കഥ പറയാമെന്നു പറഞ്ഞു. അതുകേട്ട് എല്ലാവരും ഉഷാറായിരുന്നു. പണ്ട് നമ്മുടെ ഗ്രാമത്തിലൂടെ ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു. അതിൽ തൊട്ടടുത്ത പ്രദേശത്തെ ഒരാൾ അതിൽ തൊഴിലാളിയായിരുന്നു. സാമ്പത്തിക പ്രശ്നവും മറ്റുമായി അയാൾക്ക് പഠനം നിർത്തി ജോലിക്ക് പോകേണ്ടി വന്നതായിരുന്നു. അയാൾ ബസ്സിലെ തൊഴിൽ നിർത്തി മറ്റു ചില തൊഴിലുകൾക്ക് ശ്രമിച്ചു. പിന്നീട് സൗദിയിൽ പോയി വാഹനം ഓടിക്കുന്ന ജോലി, പിന്നീട് സാധനങ്ങളുടെ വിതരണ ചുമതല കൈവന്നു. ഒരു കട സ്വന്തമായി നടത്താൻ തുടങ്ങി. നാട്ടിൽ നിന്ന് ബന്ധുക്കളിൽ ചിലരെയും തുടർന്ന് കൂട്ടുകാരെയും ജോലിക്ക് കൊണ്ടുവന്നു. പങ്കാളിയായി നല്ലൊരു അറബി സുഹൃത്തിന് ലഭിച്ചു. കടകളുടെ എണ്ണം കൂടി, വാഹനങ്ങളുടെ എണ്ണവും ഒപ്പം തൊഴിലാളികളുടെ എണ്ണവും വർദ്ധിച്ചു. ബിസിനസ് ദുബായിലേക്ക് കൂടി വ്യാപിച്ചു. ജന്മനാടിനെ മറന്നില്ല. നാട്ടിൽ ടൂൾസ് വ്യാപാരം തുടങ്ങി. ചൈനയിൽ പോയി അവിടെ തൊഴിലാളികളെ വെച്ച് ഫാക്ടറി ആരംഭിച്ചു. ഇറക്കുമതി തുടങ്ങി. അങ്ങനെ ബസ് തൊഴിലാളിയായിരുന്ന ആ മനുഷ്യന് 2 ഡസനിലേറെ വാഹനങ്ങളായി, 200-നടുത്ത് തൊഴിലാളികളായി. ഔദ്യോഗിക കാര്യത്തിനിടെ എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാനുള്ള അവസരമുണ്ടായി. ആ പരിചയം സൗഹൃദമായി വളർന്നു. വിദേശത്തു നിന്നുള്ള വിളികളും മെസ്സേജുകളും തുടർന്നു. പരിചയം ഇരുവരുടെയും കുടുംബങ്ങളിലേക്കും പടർന്നു. ആ മനുഷ്യൻ ഇപ്പോൾ നാട്ടിലുണ്ട്, നമ്മുടെ ഗ്രാമത്തിലുണ്ട്. എന്തിനേറെ, നമ്മുടെ സ്കൂളിൽ ഈ ചടങ്ങിനെത്തിയിട്ടുണ്ട്, നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞവർ ആരൊക്കെയുണ്ട് കൂട്ടത്തിൽ കാണട്ടെ. ഞാൻ കഥ നിർത്തി. കൊച്ചുകുരുന്നുകൾ എഴുന്നേറ്റ് നിന്ന് നിർത്താതെ കൈയടിച്ച് അദ്ദേഹത്തെ ആദരിച്ചു. ആ കുരുന്നുകളുടെ സ്നേഹം അദ്ദേഹം പുഞ്ചിരിയോട് ഏറ്റുവാങ്ങി. വന്ന വഴികൾ മറക്കാത്ത അദ്ദേഹത്തിന് കൂടുതൽ ഐശ്വര്യത്തിനായി കുട്ടികൾ പ്രാർത്ഥിച്ചിരിക്കണം. കുഞ്ഞുങ്ങൾ മാത്രമല്ല, രക്ഷിതാക്കളും അധ്യാപകരും ഒപ്പം എന്റെ മനസ്സും.
0: മാഷാല്ല, മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദത്തിലൂടെ ഇബിനു അലി എടത്തനാട്ടുകര രചിച്ച വന്ന വഴി മറക്കരുതാരും എന്ന ഒരു രചനയുടെ ശബ്ദാവിഷ്കാരമാണ് നുറുങ്ങുകളിലൂടെ നാം ഇതുവരെ കേട്ടത്.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ ഇനി നമ്മൾ കേൾക്കുന്നത് അസ്മാ ഉൽ ഹുസ്ന. വളരെ ഗഹനമായ അതുപോലെ തന്നെ പ്രാമാണികമായിരിക്കുന്ന ചർച്ചകൾ പീസ് റേഡിയോയിലൂടെ കേട്ടുകൊണ്ടേയിരിക്കാറുണ്ട് നമ്മൾ. അതിൽപ്പെട്ട ഏറ്റവും പീക്കായിട്ടുള്ള പ്രോഗ്രാമാണ് അസ്മാ ഉൽ ഹുസ്ന. അസ്മാ ഉൽ ഹുസ്നയിൽ അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ച്, ഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നടക്കുന്നത്.
0: അൽ ഖബീർ, അൽ ഖാലിഖ്, അൽ ഖല്ലാഖ് തുടങ്ങിയ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് ഷമീർ മദീനിയാണ് ക്ലാസ് എടുക്കുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വ അല ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ആശയവും അർത്ഥവും ഉൾക്കൊണ്ട് അവനെ ഓർക്കുവാനും അള്ളാഹുവിനെ പ്രകീർത്തിക്കുവാനും അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 25 നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് അൽ ഖബീർ എന്ന അള്ളാഹുവിൻ്റെ തിരുനാമമാണ്. അൽ ഖബീർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ എന്നതാണ്. അൽ ആലിമു ബിമാ ഖാൻ വമാ സയഖൂൻ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ, ഇപ്പോൾ നടക്കുന്നതുമായ സർവകാര്യങ്ങളെയും സൂക്ഷ്മമായി അറിയുന്നവൻ. വൽ ഖബീറു ഹുവല്ലദീ ലാ യഖ്ഫാ അലൈഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ, ആകാശങ്ങളിലാകട്ടെ, ഭൂമിയിലാകട്ടെ, മറ്റ് എവിടെയെങ്കിലുമാകട്ടെ, ഒരു കാര്യവും അറിയാത്ത ഗോപ്യമാകുന്ന അവ്യക്തമായി പോകുന്നവനല്ല അള്ളാഹു. മറിച്ച് അവയെല്ലാം വളരെ വ്യക്തമായി സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു. വഹുവൽ ഹക്കീമുൽ ഖബീർ. സൂറത്ത് അൻആമിൽ 18-ാമത്തെ ആയത്തിലും 103-ാമത്തെ ആയത്തിൽ അൽ ലത്തീഫുൽ ഖബീർ എന്നുമൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അഥവാ വഹുവൽ ലദീ അഹാത്ത ഇൽമുഹു ബിൽ ളവാഹിർ വൽ ബാത്തിൻ. ഏതൊന്നിൻ്റെയും ബാഹ്യവും ആന്തരികവുമായ എല്ലാ സംഗതികളും സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു. അൽ ഖബീർ എന്ന് പറയുമ്പോൾ നമ്മളൊരു മനുഷ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സംബന്ധിച്ച് ഒരു പ്രദേശത്തെ സംബന്ധിച്ചൊക്കെ ബാഹ്യമായ ചില കാര്യങ്ങൾ അറിയായിരിക്കും. പക്ഷേ അതിനപ്പുറത്ത് ആന്തരികമായി ഉള്ള കാര്യങ്ങൾ അറിയാൻ ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, അയാളുടെ ചിരിയും അയാളുടെ സംസാരവും അയാളുടെ പെരുമാറ്റമൊക്കെ കണ്ടാൽ പടച്ചവനെ എത്ര വലിയ സാധുവായ മനുഷ്യനാണ്, വലിയ സ്നേഹവും അതേപോലെ തന്നെ അനുകമ്പയും തുളുമ്പുന്ന ആളാണ് എന്ന് വിചാരിക്കും. പക്ഷേ അയാളുടെ മനസ്സിൽ ഇത്രമാത്രം ക്രൂരതയും അന്യായവും മറച്ചു വച്ചിട്ടാണല്ലോ അയാളത് ചെയ്തത് എന്ന് സങ്കടപ്പെടുകയും പരിഭവം പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അകവും പുറവും എല്ലാം ഒരുപോലെ അറിയുന്നവനാണ്. ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒളിച്ചു വെക്കുന്ന മറച്ചു വെക്കുന്ന രഹസ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ രഹസ്യങ്ങളല്ല, പരസ്യങ്ങളാണ്. അപ്പോൾ എല്ലാം അറിയുന്നവനാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു എന്നറിയുമ്പോൾ തീർച്ചയായും ആ പടച്ചറബിനെക്കുറിച്ചുള്ളൊരു ബോധം വിശ്വാസികളിൽ തഖ്വ ഉണ്ടാക്കാൻ ഏറെ സഹായകമാണ്. ഞാൻ എൻ്റെ റബ്ബിനോട് മറച്ചു വെക്കാൻ, അവനെ കാണാതെ അവൻ അറിയാതെ ഒന്നും ചെയ്യാൻ ഒന്നും പറയാൻ എനിക്ക് സാധിക്കുകയില്ല എന്നറിയുമ്പോൾ പടച്ചറബിൻ്റെ മുറാക്കബത്ത്, അള്ളാഹുവിൻ്റെ നിരീക്ഷണം, അള്ളാഹുവിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ ഒരു കാര്യവും പറയാൻ ഒന്നിലും ഏർപ്പെടാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയുന്ന, അത് മനസ്സിൽ ഒരു വിശ്വാസമായി സ്വീകരിച്ച മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചെയ്തികളിലുമൊക്കെ സൂക്ഷ്മതയുണ്ടാകും. അവരുടെ രഹസ്യ പരസ്യങ്ങളിൽ അള്ളാഹുവിൻ്റെ അറിവ് ഉണ്ട് എന്ന തിരിച്ചറിവിലൂടെ നന്നാക്കി തീർക്കാൻ, രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും നന്നാക്കി തീർക്കുവാൻ അവർക്ക് സാധിക്കും. തൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും അറിയുന്ന റബ്ബിനോട് പടച്ചറബിൻ്റെ സഹായത്തിന് വേണ്ടി തേടാൻ, സംഭവിച്ചു പോയ വീഴ്ചകളും കുറവുകളും അറിയുന്ന പടച്ചറബ് എന്നെ പരലോകത്ത് നിന്ദനാക്കി വഷളാക്കി വിചാരണയുടെ നാളിൽ ഞാൻ അപമാനിതനായി പോകാതിരിക്കാൻ, അത് മറച്ചു വെക്കാനും ആ പാപങ്ങൾ പുറത്തു തരാനും ഒക്കെ വേണ്ടി ആ പടച്ചറബിനോട് പ്രാർത്ഥിക്കാൻ ഒരു വിശ്വാസിയെ അത് പ്രേരിപ്പിക്കും. അപ്പോൾ എല്ലാം സൂക്ഷ്മമായി അറിയുന്ന റബ്ബാണ് അള്ളാഹു എന്ന ഒരു തിരിച്ചറിവ് ഒട്ടേറെ മാറ്റങ്ങൾക്കും അതേപോലെ വലിയ ഒരു പോസിറ്റീവ് എനർജി, ഒരു ക്രിയാത്മകമായ ആവേശവും ഉന്മേഷവും വിശ്വാസിക്ക് നൽകും എന്നത് പറയേണ്ടതില്ല. അതുകൊണ്ട് അൽ ഖബീർ, എല്ലാം സൂക്ഷ്മമായി അറിയുന്ന ആ പടച്ചറബിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണയും അവബോധവും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അവനോട് സങ്കടങ്ങൾ പറയാൻ, അവൻ്റെ വിധിവിലക്കുകൾ പാലിക്കാൻ, തിന്മകളുടെ സാന്നിധ്യത്തിൽ അള്ളാഹു എന്നെ കാണുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുവാനും, നന്മയുടെ മേഖലകളിലൊക്കെ അള്ളാഹു എന്നെ കാണണം, അവിടങ്ങളിലൊക്കെ എൻ്റെ സാന്നിധ്യം അള്ളാഹു അറിയണം എന്നാഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നന്മകൾ അധികരിപ്പിക്കുവാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും ഒരു വിശ്വാസിക്ക് സാധിക്കും. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. 26-ാമത്തെ നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് അൽ ഖാലിഖ്, സ്രഷ്ടാവ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ സംബന്ധിച്ചാണ്. അൽ ഖാലിഖ് എന്ന് പറയുമ്പോൾ ഇല്ലായ്മയിൽ നിന്ന് പടച്ചുണ്ടാക്കിയവൻ, മുൻ മാതൃകയില്ലാതെ രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ചുണ്ടാക്കിയവനാണ് അള്ളാഹു. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു ഖാലിഖു കുല്ലു ശൈ കുല്ലി ഷൈഇൻ ഫഅബുദൂഹു. അള്ളാഹു അവൻ അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ സംവിധാനിച്ച, നിങ്ങൾക്ക് വേണ്ടുന്ന സർവവും ഒരുക്കിത്തന്ന, നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങളുടെ സാക്ഷാൽ ഉടമസ്ഥൻ. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഖാലിഖു കുല്ലി ശൈഇൻ, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അല്ലാഹുവാണ്. ഈ ലോകത്ത് രണ്ട് സൃഷ്ടാക്കളില്ല, ഒരേ ഒരു സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ, സർവ്വതിനെയും പടച്ച അല്ലാഹു. അതുകൊണ്ട് ഫഅബുദൂഹു, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുക. സൂറത്ത് അൻആമിലെ 102-ാമത്തെ ആയത്ത്. അഥവാ ഒന്നിനെയും ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ശക്തിയാണ് അല്ലാഹു. ഈജാദു ശൈഇ മിനൽ അദം, ഇബ്തിദാഉ മഖ്ലൂഖിൻ മിൻ ഗൈരി സാബിഖിൻ ലഹു, ഇത് അല്ലാഹുവിന് മാത്രം പ്രത്യേകമായ ഒരു വിശേഷണമാണ്. അഥവാ ഉള്ളതിനെ പരസ്പരം കൂട്ടിഘടിപ്പിച്ച് വേറെ ഏതെങ്കിലും ഒരു രൂപത്തിലേക്കാക്കാൻ മനുഷ്യർക്ക് അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് സാധിച്ചേക്കും. നേരെ മറിച്ച് ഇല്ലാത്ത ഒന്നിനെ പടച്ചുകൊണ്ടുവരാൻ, ശൂന്യതയിൽ നിന്ന് ഒന്നിനെ സൃഷ്ടിക്കാൻ അല്ലാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ രൂപകൽപ്പന വരുത്തുക എന്ന അർത്ഥത്തിൽ ഖൽഖ് അല്ലെങ്കിൽ ഖാലിഖ് എന്ന് പറയാറുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ മാഇദയിലെ 110-ാമത്തെ ആയത്തിൽ, വഇദ് തഖ്ലുഖു മിനൽ ത്വയ്നി കഹൈഅത്തി ത്വയ്ർ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പക്ഷിയുടെ രൂപത്തിൽ കളിമണ്ണ് കൊണ്ട് രൂപമുണ്ടാക്കുകയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അതിലേക്ക് ഊതുമ്പോൾ അത് ജീവനുള്ള പക്ഷിയായി ചിറകിട്ടടിച്ച് പറന്നു പോവുകയും ചെയ്യുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അള്ളാഹു വെളിവാക്കിയ മുഅ്ജിസത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ, വഇദ് തഖ്ലുഖു മിനൽ ത്വയ്ൻ, പക്ഷിയുടെ രൂപമുണ്ടാക്കുന്ന ആ തഷ്കീൽ രൂപകൽപ്പനയെ സംബന്ധിച്ച്, വത്തഹീഅ അതിനെ പാകപ്പെടുത്തുന്നതിനെ അതിനെ സംവിധാനിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ആ പദം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നമുക്ക് രൂപം നൽകിയവൻ. അള്ളാഹുവാണ് ഇല്ലായ്മയിൽ നിന്ന് നമ്മെ പടച്ചുകൊണ്ടുവന്നവൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, അവല യദ്കുറുൽ ഇൻസാനു അന്ന ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈഅ, മനുഷ്യൻ ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ലേ, അന്ന ഖലഖനാഹു, തീർച്ചയായും നാമാണ് അവനെ സൃഷ്ടിച്ചത് എന്ന്, മിൻ ഖബ്ൽ, ഇതിനു മുമ്പ്, വലം യകു ശൈഅ, അവന ഒന്നുമേ ആയിരുന്നില്ല. നമ്മൾ നമ്മുടെ ജനിച്ച വർഷത്തിൻ്റെ ഒരു 3ഓ 5ഓ 10ഓ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ 40ഓ 50ഓ വയസ്സുള്ള ആളുകൾ ഒരു 50ഓ 60ഓ വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു, എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഒരു ശൂന്യത, തികച്ചും അവ്യക്തമായൊരു മേഖലയാണ് അവർക്കുള്ളത്. ഇല്ലായ്മയിൽ നിന്ന് നാം ആകുന്ന വ്യക്തിത്വത്തെ, അസ്തിത്വത്തെ നൽകി, നമുക്ക് സൃഷ്ടിപ്പ് നൽകിയ, ജീവൻ നൽകിയ അല്ലാഹു, അവനാണ് അൽ ഖാലിഖ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖുദറത്തും അഥവാ അല്ലാഹുവിൻ്റെ കഴിവും മഹാത്മ്യവും അളമത്തും ഒക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സൃഷ്ടിപ്രപഞ്ചത്തിലെ മഹാത്ഭുതങ്ങൾ, വൈവിധ്യങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ അല്ലാഹു എത്രമാത്രം കഴിവുറ്റവനും എല്ലാ രൂപത്തിലും അതിനെ കൃത്യമായി സംവിധാനിക്കുവാനും സാധിച്ചവനാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ അവനോട് കൂടുതൽ വിനയപ്പെടുവാനും വിധേയപ്പെടുവാനും നമുക്ക് സാധിക്കും. നമ്മെ സൃഷ്ടിച്ചവനാണ്, നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ഓരോന്നും നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് വേണ്ടി തന്ന അത്യുദാരനാണ് പടച്ചവൻ എന്നറിയുമ്പോൾ ആ പടച്ചറബിന് കീഴ്പ്പെടുവാനും നന്ദി കാണിക്കുവാനും നമുക്ക് സാധിക്കണം. ഒരു യഥാർത്ഥ വിശ്വാസിക്കതിന് സാധിക്കും. തിലാവത്തിൻ്റെ സുജൂദുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വത്തിഹി സുബ്ഹാനല്ലാഹ് അഹ്സനുൽ ഖാലിഖ്. എൻ്റെ മുഖത്തെ ഞാൻ സാഷ്ടാംഗം നമിച്ചിരിക്കുന്നു, അതിനെ സൃഷ്ടിച്ച, അതിനെ രൂപപ്പെടുത്തിയ, അതിൽ കണ്ണും കാതുമെല്ലാം ഒരുക്കി സംവിധാനിച്ച അല്ലാഹു, അവനെത്രയോ പരിശുദ്ധനാണ്. രൂപകൽപ്പന വരുത്തുന്നവരിൽ ഏറ്റവും ഉന്നതനാണ്, ഏറ്റവും ഉത്തമനാണ് അല്ലാഹു എന്ന് പറയുന്ന ആ പ്രഖ്യാപനം. അപ്പോൾ നമുക്ക് വേണ്ടുന്ന രീതിയിൽ അവയവങ്ങളെയും എല്ലാം സംവിധാനിച്ച് നമുക്ക് ഈ പറഞ്ഞ ഘടനയും പാകതയും ഒരുക്കി തന്ന അള്ളാഹു. അവനാണ് നമ്മുടെ സൃഷ്ടാവ്. അവനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അവനാണ് നമ്മൾ കീഴ്പ്പെടേണ്ടത്. അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അംഗീകരിച്ച് അനുസരിച്ച് അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ജീവിക്കുവാൻ നാം ഏറെ കടപ്പെട്ടവരാണ്. 27-ാമത്തെ നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് അൽ ഖല്ലാഖ് എന്ന നാമമാണ്. അൽ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ നാമങ്ങളുടെ കൂട്ടത്തിൽ ഒരു നാമമാണ് അൽ ഖല്ലാഖ് എന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഖാലിഖ് അല്ലെങ്കിൽ ഖൽഖ് എന്ന ആ നാമത്തിൻ്റെ ഒരു സൂപ്പർലേറ്റീവായി ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു നാമമായിട്ടാണ് അൽ ഖല്ലാഖ് എന്നതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അഥവാ വൈവിധ്യങ്ങൾ സൃഷ്ടിക്കുന്നവൻ, വ്യത്യസ്തങ്ങളായ രീതിയിൽ സൃഷ്ടികളെ വിന്യസിപ്പിച്ചവനാണ്, ഒരുക്കിയവനാണ് അള്ളാഹു. യദുല്ലു അല കസ്റത്തി ഖൽഖിൽ ഖാലിഖ്, പടച്ചറബിൻ്റെ അസംഖ്യം സൃഷ്ടികളെ നമുക്ക് മനസ്സിലാക്കാൻ അറിയാൻ സാധിക്കും. വതനവ്വഇ അഷ്കാലിഹി വ അൽവാനിഹി, വ്യത്യസ്ത ഘടനകളോടുകൂടി വ്യത്യസ്ത രൂപങ്ങളിൽ വ്യത്യസ്ത വർണ്ണങ്ങളിൽ ഓരോന്നും ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ വിശാലമായ ലോകത്തേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, പൂക്കളെ എടുത്താൽ എത്രയെല്ലാം വൈവിധ്യമായ രൂപങ്ങൾ, ഭംഗികൾ, സൗന്ദര്യം, സൗരഭ്യം എല്ലാം നമ്മളവിടെ കാണും. ജീവജാലങ്ങളിലേക്ക് പോയാൽ, പറവകളിലേക്ക് പോയാൽ, പക്ഷികളിലേക്ക് പോയാൽ, സമുദ്രത്തിലേക്ക് പോയാൽ അവിടെയുള്ള പവിഴപ്പുറ്റുകളും മത്സ്യങ്ങളും എന്ന് വേണ്ട കടൽ ജീവികൾ എല്ലാം അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. അപ്പോൾ വൈവിധ്യങ്ങൾ സൃഷ്ടിക്കുന്ന വ്യത്യസ്തങ്ങളായ സൃഷ്ടിജാലങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹു, വിവിധതരം സൃഷ്ടികൾ, ചെറുതും വലുതുമായ അനേകായിരം സൃഷ്ടിജാലങ്ങൾ വ്യത്യസ്ത രൂപത്തിലും വർണ്ണത്തിലും വിവിധങ്ങളായ ഘടനകളും സംവിധാനങ്ങളും ഒരുക്കി സംവിധാനിച്ച അള്ളാഹു, അവനാണ് അൽ ഖല്ലാഖ്. നമുക്ക് അറിയുന്നവയും അറിയാത്തവയുമായ അസംഖ്യം സൃഷ്ടികളുണ്ട്. ദൃശ്യലോകത്ത് തന്നെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മമായ സൂക്ഷ്മദർശിനികൾ കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ജീവജാലങ്ങളുണ്ട്. വൈറസ് പോലെ, അമീബ പോലെ, ബാക്ടീരിയ പോലെയുള്ള ജീവജാലങ്ങൾ. അദൃശ്യലോകത്ത് ഉള്ള സൃഷ്ടികളാണെങ്കിലോ, നമുക്ക് കാണാൻ കഴിയാത്ത ലോകത്ത് മലക്കുകളുണ്ട്, ജിന്നുവർഗങ്ങളുണ്ട്, അങ്ങനെ പലതും. അപ്പോൾ വ്യത്യസ്തങ്ങളായ സൃഷ്ടിജാലങ്ങളെ, സൃഷ്ടികളെ ഒരുക്കിയവൻ, യബദ ഉൽ ഖൽഖ സുമ്മ യുഈദു, ആദ്യമായി സൃഷ്ടിച്ചുണ്ടാക്കിയവൻ പിന്നീട് ആ സൃഷ്ടിപ്പ് വീണ്ടും മടക്കിയുണ്ടാക്കുന്നവൻ, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു കൊണ്ടുവന്ന് മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ച് സംവിധാനിച്ച അള്ളാഹു, അവൻ അവയെ പിന്നീട് മരിപ്പിച്ചാൽ, നശിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും സൃഷ്ടിക്കാൻ, ഒരു പുനഃസൃഷ്ടിപ്പിന് തിരിച്ചു കൊണ്ടുവരുവാൻ അവനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമില്ല എന്ന് നാം തിരിച്ചറിയണം. അൽ ഖല്ലാഖ്, അൽ ഖാലിഖ് എന്നൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചറിയുമ്പോൾ പടച്ചറബിൻ്റെ ശക്തി മഹാത്മ്യങ്ങളാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ആ പടച്ചറബിലുള്ള പ്രതീക്ഷയും സുഖ ദുഃഖങ്ങൾ അവൻ്റെ സൃഷ്ടിയാണ് എന്ന് തിരിച്ചറിയുകയും സുഖം കൊണ്ടുവരാനും ദുഃഖം മാറ്റിത്തരുവാനും ഒക്കെ കഴിവുള്ളവനാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ ആ പടച്ചറബിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടി ആ പടച്ചറബിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും അവൻ്റെ നന്ദിയുള്ള അടിമകളായി മുന്നേറുവാനും നമുക്ക് സാധിക്കും. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: മാഷാല്ലാ, ഗഹനമായ ഒരു വിഷയം നമ്മൾ കേട്ട് കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് വിശ്വാസിയുടെ ബാധ്യത കൂടിയാണ്. അത് നിർവഹിക്കപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസ്ന. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ കേട്ടത് അസ്മാഉൽ ഹുസ്നയിൽ ഇപ്പോൾ അൽ ഖബീർ, അൽ ഖാലിഖ്, അൽ ഖല്ലാഖ് ഈ മൂന്ന് വിശേഷണങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. പഠിച്ചതും മനസ്സിലാക്കിയതും ഉൾക്കൊള്ളാനും എന്നും ഓർക്കാനും അള്ളാഹു നമുക്ക് തോഫിയക്ക് നൽകുമാറാവട്ടെ.
0: ആമീൻ. റേഡിയോ വൈബ്സിൽ നമുക്കെന്നും ഓർത്തിരിക്കാവുന്ന ഒത്തിരി നല്ല ഓർമ്മകളുടെ കഥകളുമായിക്കൊണ്ട് നമ്മിലേക്ക് വരുന്നു വി ടി അങ്കിൾ എന്ന നമ്മുടെ വി ടി അബ്ദുസ്സലാം. അനുസരണയുടെ പാഠങ്ങളെന്ന കഥയുമായി കഥ പറയാം പ്രോഗ്രാമിലേക്ക്.
4: പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് സ്വാഗതം. അനുസരണയുടെ പാഠങ്ങൾ, ഇതാണ് ഇന്നത്തെ കഥ. പ്രസിദ്ധനായ സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു മികച്ച കവി കൂടിയാണ്. ഒരിക്കൽ അദ്ദേഹം പള്ളിയിലേക്കുള്ള യാത്രയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മസ്ജിദിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബാക്കളൊക്കെ അത് ശ്രദ്ധയോടെങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പള്ളിയോടടുത്തപ്പോ അബ്ദുല്ലാഹിബ്നു റവാഹ കേൾക്കുന്നത് ഇരിക്കൂ എന്ന നബിയുടെ കൽപ്പനയാണ്. പ്രഭാഷണത്തിനിടയിൽ നബിയിൽ നിന്ന് വന്ന ഒരു വാക്കായിരുന്നു അത്. അബ്ദുല്ലാഹിബ്നു റവാഹ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അദ്ദേഹം പള്ളിയിലേക്കുള്ള വഴിയിൽ അവിടെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം അവസാനിപ്പിക്കുന്നത് വരെ ഈ അവസ്ഥയിൽ തുടരുകയും ചെയ്തു. ഈ സംഭവം ചില സ്വഹാബാക്കൾ നബിയെ അറിയിച്ചു. പ്രവാചകൻ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹുവിനു വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കാനുള്ള താൽപ്പര്യം അദ്ദേഹത്തിന് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ. ഇതായിരുന്നു ആ പ്രാർത്ഥന. കുഞ്ഞു കഥയാണ്, പക്ഷേ വലിയ സന്ദേശമാണുള്ളത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന അനുസരിക്കാൻ അവർക്കൊക്കെ എന്തോരം താൽപ്പര്യമായിരുന്നു. അതുതന്നെയാണ് ശരിക്കും നമ്മൾ മദ്രസയിലും മറ്റോ ദീനീ പഠന ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന ഏതാണെന്നുള്ളത് നമ്മൾ പറയാം. അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെന്താ ഉണ്ടാവേണ്ടത്? അള്ളാഹു റസൂൽ നമ്മളോട് നേരിട്ട് പറയുന്ന പോലെ തന്നെയാണതൊക്കെ. അപ്പോൾ ഉടനെ തന്നെ അത് അനുസരിക്കാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ കുഞ്ഞു കഥയിൽ പറഞ്ഞതുപോലെ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു എങ്ങനെയാണോ റസൂലിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ താൽപ്പര്യപ്പെട്ടത്, അതുപോലെ നമുക്കും താൽപ്പര്യപ്പെടാൻ പറ്റണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊരു കഥയുമായി അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു.
5: മാഷാല്ലാ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂമരത്തണലിലും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകളിലും ഒക്കെ രക്ഷിതാക്കൾ ബോധപൂർവം കുട്ടികളെ കേൾപ്പിക്കണം എന്ന് ഒന്നുകൂടി നമുക്ക് അണയിട്ട് പറയാവുന്ന, ഓർമ്മപ്പെടുത്താവുന്ന മറ്റൊരു പ്രോഗ്രാമാണ് കഥ പറയാം പ്രോഗ്രാം. അനുസരണയുടെ പാഠങ്ങൾ, അതൊരു കഥയുടെ അപ്പുറം കുട്ടികൾക്ക് ഉൾക്കൊള്ളാവുന്ന ഗുണപാഠങ്ങളും അതുപോലെ തന്നെ സ്വഭാവ മഹിമ, സ്വഭാവം ശരിപ്പെടുത്താനുള്ള ഏറെ നല്ല ഗുണങ്ങളും പഠിപ്പിക്കപ്പെടുന്ന ഇത്തരം കഥകൾ കുട്ടികൾ അവർ എഴുതി വെക്കട്ടെ. ഞാൻ എപ്പോഴും നമുക്ക് പറയാനുള്ളതാണ്, ഇന്ന് പഠിച്ച കഥയുടെ മൂലതന്തു അതല്ലെങ്കിൽ അതിൻ്റെ ഗുണപാഠം എന്ത് എന്നുള്ളത് കുട്ടികൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ഒരു ചെറിയ നോട്ട്ബുക്ക് വാങ്ങിക്കൊടുത്തിട്ട് ഇന്നത്തെ കഥ അല്ലെങ്കിൽ കഥ പറയാം പ്രോഗ്രാമിൽ ഇന്നത്തെ കഥ എന്താണ് വീട്ടിയാങ്കൾ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെ ഉണ്ടാവണം. കുട്ടികളത് എഴുതി വെക്കണം. അത് പിന്നീട് അവസാനം അത് നമ്മളൊരു കുടുംബ യോഗങ്ങളിലോ അപ്രകാരമുള്ള സമയങ്ങളിലോ സന്ദർഭങ്ങളിലോ കുട്ടികൾ അവതരിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാകണം. ബോധപൂർവം രക്ഷിതാക്കൾ അതിൽ ശ്രദ്ധിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
0: മാഷാല്ലാ, റേഡിയോ വൈബ്സിൽ ജനങ്ങൾക്ക് പൊതുസമൂഹത്തിനേറെ അത്യാവശ്യവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ജനക്ഷേമം പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് നജീബ് മുസ്ലിരകത്തും അബ്ദുൽ അസീസ് വിളിയം കോടുമാണ്.
5: വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിൽ കൈകാര്യം ചെയ്യുന്നത്. സാമ്പത്തിക വർഷാന്ത്യം പ്രവാസി നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാന വിവരങ്ങൾ, അതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒന്നാം ഭാഗം നമുക്ക് കേൾക്കാം.
6: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിൽ കരീം വലാ ആലിഹി വസ്ഹാബിൽ അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ ദമാം സ്റ്റുഡിയോയിൽ നിന്ന് ജനക്ഷേമം പരിപാടിയിലേക്ക് ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമുക്കെല്ലാം അറിയുന്നത് പോലെ സൗദി അറേബ്യ ഇന്ന് വലിയ ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ്. വിഷൻ 2030 എന്ന വലിയ ഒരു ലക്ഷ്യം മുന്നിൽ വച്ചുകൊണ്ട് കുറച്ച് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന മുന്നേറ്റം പല മേഖലയിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സാമ്പത്തിക ബിസിനസ് രംഗങ്ങളിൽ വലിയ ഒരു സാധ്യതകളാണ് ഗവൺമെൻറ് തുറന്നു വച്ചിട്ടുള്ളത്. അത് ലോകരാജ്യങ്ങൾ വളരെ ഭംഗിയായി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ സമൂഹവും പ്രത്യേകിച്ചും മലയാളി സമൂഹം വളരെ ഭംഗിയായി തന്നെ ആ മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും വളരെ നല്ല രീതിയിലുള്ള ബിസിനസ് ഇവിടെ തുടക്കം കുറിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ റിഫോംസ് എണ്ണേതര വരുമാനത്തിൽ നിന്നും മാറിക്കൊണ്ട് ഒരു വലിയ സാമ്പത്തിക വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സൗദി അറേബ്യയുടെ ഈ വിഷൻ 2030 എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഭരണാധികാരികൾ നടപ്പിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഇതിൻ്റെ ഭാഗമായി പലരും രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ ഇവിടെ ഇവർ കൊടുത്തിട്ടുള്ള പല ആനുകൂല്യങ്ങൾ, ഇവിടെയുള്ള ബിസിനസ്സുകൾ പദവി ശരിയാക്കുക എന്ന വലിയ ഒരു സൗകര്യം നമുക്കെല്ലാം ഗവൺമെൻറ് ചെയ്തു തന്നിട്ടുണ്ട്. അത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല കമ്പനികളും പല വ്യക്തികളും അവരുടെ ഇതിപ്പോൾ ഒരു സാമ്പത്തിക വർഷം ഏകദേശം കഴിഞ്ഞു പലരും തുടങ്ങിയിട്ട്, ഇനി ഇപ്പോൾ ഓഡിറ്റിംഗ് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈനാൻഷ്യൽ കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്ത് ടാക്സ് കാര്യങ്ങൾക്കെല്ലാം പോകുന്ന ഒരു ഇതിൽ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഷയങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഇനിയുമുള്ള അവസരങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മോടൊപ്പമുള്ളത് ഈ മേഖലയിൽ 25 വർഷത്തിലേറെ വൈദഗ്ധ്യമുള്ള അറബ് കൺസൾട്ടൻസ് ഹൗസ് എന്ന സ്ഥാപനത്തിൻ്റെ സിഇഒ ആയ നജീബ് മുസ്ലിയാരഹത്താണ്. നജീബ് സാഹിബ്, താങ്കളെ പീസ് റേഡിയോയുടെ ജനക്ഷേമം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്കൾ ഈ വിഷയവുമായി അതുപോലെ തന്നെ താങ്കളുടെ ബിസിനസ് കാര്യങ്ങളുമായിട്ടുള്ള ഒരു പരിചയപ്പെടുത്തലും കൂടി നിങ്ങൾക്ക് ഈ കാര്യത്തിലേക്ക് പ്രവേശിക്കാം.
7: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഈ സാജിയ അല്ലെങ്കിൽ സൗദി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി, മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി, ഇതെല്ലാം ഒരേ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. നമ്മൾ ഈ സാജിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ആദ്യകാലങ്ങളിൽ സാജിയെക്കുറിച്ച് പറയുമ്പോൾ ജനങ്ങൾക്ക് അതൊരു ബാലികേറാമല, സാധാരണക്കാർക്ക് പറ്റിയ ഒരു ബിസിനസ്സല്ല എന്നുള്ള പല രീതിയിലുള്ള കാര്യങ്ങളുമായിരുന്നു അതിലുണ്ടായിരുന്നത്. ഒരു സാധാരണ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റിയ ഒരു മേഖലയല്ല എന്നുള്ള രീതിയിലായിരുന്നു ഒരു നിഗമനം ആളുകളിലുണ്ടായിരുന്നത്. അത് ഇപ്പം അൽഹംദുലില്ലാ ഒരു 3-4 years 4 കൊല്ലം 3 കൊല്ലത്തിനിടക്കായിട്ട് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം സൗദി ഗവൺമെൻറ് നടപ്പാക്കി വരുന്ന പുതിയ നയങ്ങളുടെ ഭാഗമായി സൗദി അറേബ്യയിൽ ഫോറിനർക്ക് ബിസിനസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ, അതിൻ്റെ മാനദണ്ഡങ്ങൾ ലഘൂകരിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പം കഴിഞ്ഞ 1.5 വർഷമായിട്ട് നിലവിൽ നിങ്ങൾ ഒരു ബിസിനസ് സൗദിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു സൗദിയുടെ പേരിൽ ബിനാമിയായിട്ട്, നമ്മൾ സാധാരണ ബിനാമി ബിസിനസ് എന്ന് പറയുന്ന ബിനാമിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ സ്വന്തം പേരിലേക്ക് മാറ്റാൻ ഗവൺമെൻറ് ഒരാളും പ്രതീക്ഷയിലപ്പുറമുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, വലിയൊരു സൗകര്യമാണ് ചെയ്തു തന്നത്. പ്രത്യേകിച്ച് ഒരു ഡോക്യുമെൻറ്റും ഇന്ത്യയിൽ നിന്നോ മറ്റ് ഏത് രാജ്യക്കാരനാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ആ രാജ്യത്തു നിന്ന് പ്രത്യേകിച്ച് ഒരു ഡോക്യുമെൻറ്റും വേണ്ടാത്ത രീതിയിൽ ഒരവസരമാണ് നൽകിയത്. അതിൽ അവർ പ്രധാനമായും പറഞ്ഞൊരു കാര്യം, നിങ്ങളും നിങ്ങളുടെ സ്പോൺസറും എഗ്രി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം നിങ്ങളെ പേരിലേക്ക് മാറ്റാം. ഇതാണ് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വന്ന സാധനം. ആ വ്യക്തിക്ക് ആ സ്പോൺസർഷിപ്പിലുള്ള ആളായിരിക്കണം, മോർ ദാൻ 2 മില്യൻ്റെ മേലെങ്കിലും മിനിമം ടേൺ ഓവർ ഉണ്ടായിരിക്കണം എന്നാണ് അവസാനമായിട്ട് വന്ന ഇത്. ആ രീതിയിൽ മാറ്റി ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ സ്വന്തം സ്ഥാപനം സ്വന്തം പേരിലേക്ക് മാറ്റി. ഇനിയും പല ആളുകളും മാറ്റാൻ ബാക്കിയുണ്ട്, അത് മറ്റൊരു വിഷയമാണ്. മാറ്റിയ ആളുകൾ എന്ത് ചെയ്യണം? ഇപ്പോൾ പുറത്തുനിന്ന് കമ്പനി കൊണ്ടുവന്ന് പ്രോപ്പർ വേയിൽ നേരത്തെ ലൈസൻസ് എടുത്ത ആളുകളും പുറത്ത് ഫോറിൻ കമ്പനിയായി നടത്തിക്കൊണ്ടിരുന്ന ആളുകൾക്കും ഒരു കമ്പനി നടത്തിപ്പിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അവർക്ക് ദിനോ അവർക്ക് അതിനെപ്പറ്റി അവയർനെസ് ഉണ്ട്. അപ്പോൾ പുതിയതായിട്ട് മാറ്റിയ ആളുകൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നതിലാണ് ഒരു മെയിൻ വിഷയം. നമ്മളിപ്പോൾ പുതിയ ആളുകൾക്ക് ലൈസൻസ് എടുക്കുന്നതിനെപ്പറ്റി ഓക്കെ, അത് അവൈലബിളാണ്, ഏനി സമയത്ത് എടുക്കാൻ പറ്റും, പുറത്തുനിന്ന് കമ്പനി കൊണ്ടുവരണം ചെയ്യാൻ പറ്റും, ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഒരുപാട് സൗദി അറേബ്യയിൽ അവൈലബിളാണ്. അതിലൊക്കെ ഉപരി നിലവിൽ ലൈസൻസ് എടുത്ത ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അത് അവർക്ക് ഒന്ന് അവരെ അവയർനെസ് കുറവുകൊണ്ടാവാം, രണ്ടാമത്തെ അവർ നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനം. ഇപ്പോൾ മിക്ക ആളുകളും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ,

0: നോർമൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ബോധഡായിരിക്കില്ല. ഈ കാമ പുതുക്കുന്ന കാര്യങ്ങളും മറ്റതൊക്കെ നോർമലായിട്ട് നടന്നു പോകും. ഏതൊരു സ്ഥാപനവും അതിൽ നിന്ന് ഒരു ബ്രാഞ്ച് അടർത്തിയെടുക്കുക, നമ്മളൊരു ബ്രാഞ്ച് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ടോട്ടലി കമ്പനി ഒരു കമ്പനിയാക്കി മാറ്റുന്ന സമയത്തോ തീർച്ചയായിട്ടും ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾക്ക് ഒരു സിംഗിൾ റിയാല് പോലും ഫൈൻ ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങളെ മക്തബ്ലാമലിൻ്റെ ഫയല് പുതിയ കമ്പനിയിലേക്ക് മാറ്റിക്കിട്ടുള്ളൂ. സി ആർ വരെയുള്ള കാര്യങ്ങൾ അങ്ങ് പെട്ടെന്നാവും. സാജിയ ലൈസൻസ് ഇഷ്യൂ ചെയ്യും, സി ആർ ഇഷ്യൂ ആർട്ടിക്കിള് ഫോം ചെയ്യും, നമ്മൾ സി ആർ ഇഷ്യൂ ചെയ്യും. അത് കഴിഞ്ഞ് മക്തബ്ലാമിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ സ്റ്റോറിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആരംഭിക്കുന്നത്.
1: ഒന്ന് ഇടപെട്ടോട്ടെ ഈ വിഷയത്തിൽ. ഇപ്പോൾ നമ്മൾ എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഡിലേ, ഇത് വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങൾ ഇത്രമാത്രം ഡിലേ ആയി പോകാനുള്ള കാരണങ്ങളാണ് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചത്.
0: എക്സാക്ട്ലി.
1: അത് മറികടന്ന് കൊണ്ടുവേണം, അല്ലെങ്കിൽ അത് അറിഞ്ഞ് ക്ലിയർ ആക്കിയാൽ മാത്രമേ ഈ ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയുകയുള്ളൂ എന്നാണ് താങ്കൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം.
0: തീർച്ചയായും. ഓക്കെ. നമ്മൾ എൻ്റെ അടുത്ത് നിന്ന് ലൈസൻസ് എടുത്ത ആളുകളൊക്കെ നമ്മൾ നേരത്തെ തന്നെ അവരടുത്ത് പറഞ്ഞിരുന്നു, നിങ്ങളെ മക്തബ്ലാമൽ എന്തെങ്കിലും തീർക്കാൻ, ചില ആളുകൾ കമ്പനിയിലേക്ക് തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്, അത് ആ വ്യക്തിയുടെ ഇഷ്യൂ അല്ല, ചിലപ്പോൾ അവരുടെ സ്പോൺസറുടെ പ്രശ്നമായിരിക്കില്ല, മറ്റാരോ ചെയ്തൊരു ബിസിനസ്സിൻ്റെ ബാക്കി പത്രമായിരിക്കും അത്. അപ്പം അത് ആ ഒരു വ്യക്തി വിചാരിച്ചാൽ തീർക്കാൻ പറ്റാത്ത എമൗണ്ടോ അല്ലെങ്കിൽ തീർക്കാൻ പറ്റാത്ത ഒരു ഇഷ്യൂ ഉണ്ടാവുമല്ലേ. അപ്പം ഞങ്ങൾ അങ്ങനത്തെ കമ്പനീസൊക്കെ നമ്മൾ ചെയ്തിരുന്നത് ആ ഒരു ബ്രാഞ്ച് ഒഴിവാക്കി മറ്റുള്ള ബ്രാഞ്ചുകളുടെ കാര്യം ശരിയാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ പലരും ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു അവയർനെസ് ഇല്ലാതെ ജസ്റ്റ് ഡിക്ലെയർ ചെയ്തു, സി ആർ വരെയുള്ള കാര്യങ്ങൾ അങ്ങ് ചെയ്തു. എന്നിട്ട് ഇവർ മക്തബ്ലാമലിലേക്ക് ചെല്ലുമ്പോൾ 100,000 റിയാൽ ഫൈന്, 500,000 റിയാൽ ഫൈന്, 10,000 റിയാൽ ഫൈന്, പല രീതിയിലുള്ള ഫൈനുകൾ കിടക്കുകയാണ്. ഇയാളുമായിട്ട് ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് ഇയാൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫൈനുകളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയാതെ അല്ലെങ്കിൽ അതിന് അവയർനെസ് ഇല്ലാതെ ഇപ്പോഴും പലരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഒന്നും ചെയ്യാതെ. അത് മണ്ടത്തരമാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫൈന് അടച്ച് തീർക്കേണ്ട സാധനങ്ങളാണെങ്കിൽ മറ്റു രീതിയിൽ ആ ഫൈന് നീക്കം ചെയ്യാൻ മാർഗമില്ല എന്നുണ്ടെങ്കിൽ, എത്രയും പെട്ടെന്ന് അത് അടച്ച് തീർത്തിട്ടില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ ബാധ്യത മുന്നിൽ വരും.
1: അതായത് ഇതിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയുടെ കാര്യമാണ് പറയുന്നത്,
0: നിലവിലുള്ള
1: ഒരു കമ്പനി
0: ബിനാമി ഡിക്ലെയർ ചെയ്ത് സ്വന്തം പേരിലേക്ക് മാറ്റിയ കമ്പനികൾ, അതാണ് ഇപ്പം അറ്റ് പ്രസന്റ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരു മേജർ കാറ്റഗറി. അതാണ്
1: അവിടെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൂടെ, അതായത് അതിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് കമ്പനി ടേക്ക് ഓവർ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ ഏറ്റെടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതിന് പകരമായിക്കൊണ്ട് ഒരു ഇൻവെസ്റ്റർ ആയിക്കൊണ്ട്, 100% സാഗിയ ഇൻവെസ്റ്റർ ആയിക്കൊണ്ട് ആ ഒരു കമ്പനിയെ വാങ്ങാൻ കഴിയുമോ? അപ്പോൾ ഈ ഒരു പ്രശ്നം അതിൽ
0: തീർച്ചയായും
1: പറ്റുമോ?
0: അത് പക്ഷെ ഫോറിൻ കമ്പനി കൊണ്ടുവന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 100% നമുക്ക് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് പുതിയൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഈ തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. ഈ ഇഷ്യൂസ് ഇപ്പം മെയിൻലി ഫേസ് ചെയ്യുന്നത് ഇവിടെ നിന്ന് സർക്കാരിൻ്റെ ഇളവ് പ്രകാരം സ്വന്തം പേരിലേക്ക്, സ്പോൺസറുടെ പേരിലുള്ള ബിസിനസ് സ്വന്തം പേരിലേക്ക് മാറ്റിയ ആളുകൾ മാത്രമാണ് ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, എത്രയും പെട്ടെന്ന് നമ്മൾ വെറുതെ ഇരിക്കാതെ എന്താണ് ഇഷ്യൂസ് എന്നുള്ളത് പ്രോപ്പറായിട്ട് പഠിച്ച് അത് തരണം ചെയ്യാൻ എന്ത് രീതിയിൽ ചെയ്യണോ അതങ്ങോട്ട് ചെയ്ത് തീർക്കുക. അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ഇപ്പം നമ്മളൊക്കെ ഒരുപാട് ആൾക്കാരെ കണ്ടപ്പോൾ അത് കഫീൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന സിമ്പിളായിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ വലിയൊരു പ്രശ്നത്തിലേക്കാവുന്നു പോകുന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല.
1: പക്ഷേ ആ ഒരു അന്ന് മുമ്പ് കൊടുത്തിരുന്നുള്ള കൺസെഷൻ ഇപ്പോഴുണ്ട്. അതായത് ഒരു ബിനാമി ബിസിനസ് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ആ രീതിയിലുള്ള ഇപ്പോഴുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യാൻ നമുക്ക്?
0: ആ ഇളവ് പീരീഡ് കഴിഞ്ഞു. പക്ഷേ ഇളവ് സമയത്ത് കമ്പനി മാറ്റിക്കഴിഞ്ഞ ആൾക്കാർ ഫുള്ളാക്കാതെ, അതായത് ഡോക്യുമെന്റേഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നല്ലൊരു ശതമാനം ആൾക്കാരുണ്ട്. എനിക്കൊക്കെ ഡെയിലി 2-3 കോളെങ്കിലും മിനിമം ഇത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്ന് വരുന്നുണ്ട്.
1: അതിതാണ് അതിന്റെ മെയിൻ കാരണം.
0: നമ്മൾ മോസ്റ്റ്ലി മാക്സിമം ആര് വിളിച്ചാലും അതിന് നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായവും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളതൊരു ആ ഒരു രീതിയിൽ,
1: രണ്ട് രീതിയിലാണ്. ഒന്ന്, പഴയ കമ്പനി ഇപ്പോഴും അവർക്കത് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരുന്നുണ്ട്,
0: അവരാണ് എത്രയും പെട്ടെന്ന് ഇത് ക്ലിയർ ചെയ്യേണ്ടത്. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട സാധനമാണ് ഓഡിറ്റിങ്. ഓഡിറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ, ഓഡിറ്റിങ് ഇപ്പോൾ സൗദിയിൽ 8-10 വർഷമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും ഇന്ന് വരെ ഓഡിറ്റിങ് ചെയ്ത് നോക്കിയിട്ടില്ല. അവർക്ക് അറിയില്ല എന്താണ് മെത്തേഡ് ഓഫ് ഓഡിറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും അത് പഠിച്ചേ പറ്റൂ. നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ, നമ്മളൊരു കമ്പനി നടത്തുന്ന സമയത്ത്, എസ്റ്റാബ്ലിഷ് നടത്തിയിരുന്ന സമയത്ത് നമ്മൾ ചെലവ് വരവ് കണക്കുകൾ പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ശരിക്കും സാധാ മലയാളി പറയുന്ന ഒരു കീശയിലിട്ട് മറ്റേ കീശയിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന ഒരു മെത്തേഡിലായിരുന്നു കാര്യങ്ങൾ നടന്നു പോയിരുന്നത്. അപ്പോൾ ഓഡിറ്റിംഗ് എന്താണെന്നറിയാത്ത ആളുകളും, അതോടൊപ്പം തന്നെ നേരത്തെ ഈ ബിനാമി ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി

0: ഡീ ഒരു ഡമ്മി ഓഡിറ്റിംഗ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പലരും. അത് ഞാൻ ഇപ്പം റീസൻ്റ്ലി എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ശതമാനം ആളും ആ പേപ്പർ കണ്ടിട്ട് പോലുമില്ല.
1: ഓ,
0: അതായത് നിങ്ങളുടെ കമ്പനി ഒരു 2 മില്യൻ്റെ മേലെ ടേൺ ഓവർ ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ ഒരു ഓഡിറ്റർ എടുത്തുനിന്ന് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ബിനാമി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവുക. മെജോറിറ്റി കമ്പനി അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓർ എൽസ് മോർ ദാൻ 50-ലധികം ആൾക്കാരുള്ള ആളുകൾ അങ്ങനെയല്ല ചെയ്തത്. 50-ൽ കുറഞ്ഞ ആളുകളുള്ള എല്ലാ കമ്പനികളും ഈ രീതിയിലാണ് ചെയ്തത്. ആ ഓഡിറ്റ് റിപ്പോർട്ട് ഏതോ ഒരു ഏജൻറ് ആരടുത്തുനിന്നോ ഉണ്ടാക്കിയിട്ട് സബ്മിറ്റ് ചെയ്തതാണ്. പക്ഷെ അതിൻ്റെ കോപ്പി സക്കയിലേക്ക് പോകും. 100% സക്ക പുതിയ വർഷത്തെ ഓഡിറ്റിംഗ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ പ്രീവിയസ് ഇയറുമായിട്ട് മാച്ച് ആവാത്തൊരു ഫിഗർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദിക്കും.
1: ചോദ്യം ചെയ്യപ്പെടും.
0: അതായത് നിങ്ങൾ കഴിഞ്ഞ വർഷം കൊടുത്ത ഓഡിറ്റ് റിപ്പോർട്ടിന്റെ തുടർച്ചയാണ് നിങ്ങൾ ഈ വർഷം ഉണ്ടാക്കേണ്ടത്. അന്ന് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരുന്നു ആ സ്റ്റോറി ബുക്ക് മടക്കി വെച്ചെന്ന് ഒരു അർത്ഥം അതിനില്ല. പിന്നെ ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേരിലേക്ക് മാറ്റുന്നതോടുകൂടി ബിനാമി ആയിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമാണ് അന്വേഷണം വരാതിരിക്കുക. നിങ്ങൾ ബിനാമി ബിസിനസ് സ്വന്തം പേരിലേക്ക് മാറ്റി എന്നുള്ള ഒരു സമയത്ത് ബിനാമി ആയിരുന്നു നിങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു കേസ് പിന്നെ നിങ്ങൾക്ക് വരില്ല. പക്ഷേ നിങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്ത ബിസിനസ് നിങ്ങളുടേതായിരുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്, അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഈ സ്വന്തം പേരിലേക്ക് മാറ്റിയെടുത്ത ആൾക്ക് തന്നെയാണ്, സൗദിക്കല്ല. സൗദി വെറും ഒരു ബിനാമി ആയിരുന്നു, നമ്മളും സൗദിയും കൂടെ ഡിക്ലെയർ ചെയ്തൊരു സാഹചര്യത്തിൽ ഈ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതൊരു വലിയ പോയിൻ്റാണ്. അത് ആളുകൾക്ക് ആ രീതിയിൽ ആളുകളെ മൈൻഡിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ മുമ്പത്തെ സാഹചര്യത്തിൽ ഒരു ഫൈന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സൗദിൻ്റെതല്ലേ, അതിൻ്റെ കഫീലിൻ്റെതല്ലേ, അയാൾ മറ്റെന്തോ ചെയ്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂളായിട്ട് നിന്നിരുന്ന ആൾക്കാരാണ്.
1: അതായത് വളരെ ആ കാര്യം ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ബിനാമി ബിസിനസ് ഡിക്ലെയർ ചെയ്തുകൊണ്ട് തുടങ്ങിയ ബിസിനസ്, അത് ആ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന് മുമ്പത്ത് നടന്നിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ബിസിനസ്സും അദ്ദേഹത്തിൻ്റെ തന്നെയാണത്.
0: ആ CR ഇൻകോർപ്പറേറ്റ് ചെയ്ത ഡേറ്റ് മുതൽ ഈ വ്യക്തിയുടേതാണെന്നാണ് അതിൻ്റെ അർത്ഥം.
1: അപ്പം അതുമായിട്ടുള്ള ഏത് രീതിയിലുള്ള കണക്കിനും അദ്ദേഹം തന്നെയാണ് ബാധ്യസ്ഥൻ എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണെന്നുള്ളതാണ്.
0: അത് ആളുകൾ വളരെ ലാഘവത്തോടെയാണ് എടുക്കുന്നതെന്നുള്ളതാണ് ഇപ്പം നമ്മളൊക്കെ ഫേസ് ചെയ്യുന്നൊരു, നമ്മളൊക്കെ ചില ആളുകൾ പറഞ്ഞ സിമ്പിളായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ ഈ കരയണോ ചിരിക്കണോ എന്നുള്ളൊരു സിറ്റുവേഷൻ വരൂലേ.
1: പക്ഷെ ഇവിടെ വേറെന്ന് വെച്ചാൽ ചോദിക്കണ ആഗ്രഹം എന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത് ഈ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഇവരെല്ലാം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഓഡിറ്റിങ്, അതെങ്ങനെയാണ് ബാധിക്കുക അവിടെ ഓഡിറ്റിംഗ്?
0: അത് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. ഇപ്പോൾ ഒരു കമ്പനി, ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ്, ഇപ്പോൾ ആളുകൾ പൊതുവെ പറയുന്ന സാധനമുണ്ട്, ഞങ്ങൾ ഇതുവരെ കമ്പനി ആയിട്ടില്ല, ഇപ്പോഴും എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ തന്നെയാണ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്, CR മാത്രമേ കമ്പനി ആയിട്ടുള്ളൂ.
1: ഓക്കെ.
0: അവർ മനസ്സിലാക്കാത്തൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ CR ആണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. നിങ്ങൾ മുമ്പ് ചെയ്തിരുന്ന ബിസിനസ് ചെയ്തിരുന്ന CR, ആ CR നമ്പറോട് കൂടി തന്നെയാണ് കമ്പനിയായി മാറുന്നത്. ദാറ്റ് മീൻ ഇന്നത്തെ ഡേറ്റിൽ ഈ ഒരു CR കമ്പനിയായി മാറിക്കഴിഞ്ഞാൽ അന്ന് മുതൽ ദർ ഇസ് നോ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് പിന്നെ ഇല്ല. കാരണം ആ സെയിം എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ CR, അതായത് ഇപ്പം എൻ്റെ പേര് നജീ മുസ്ലിയാർക്ക്, ഞാനത് മാറ്റി സുനിൽ ഹസൻ എന്നാക്കി മാറ്റുന്നു, പിന്നെ നജീ മുസ്ലിയാർക്കത്തില്ല. ആള് ഞാൻ തന്നെയാണ്, പേര് മാത്രമാണ് മാറിയത്. പിന്നെ ഞാൻ നാളെ നജീബ് മുസ്ലി അറകത്ത് എന്നുള്ള പേരിൽ ഞാൻ എന്ത് ചെയ്യും? ബിക്കോസ് ദ പേഴ്സൺ ഈസ് സെയിം, കമ്പനി സെയിം. ആ ഒരു റിയാലിറ്റി ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. ആളുകൾ പറയുന്നത് നമ്മളിപ്പോൾ ഇതിനെ ഓഡിറ്റ് ചെയ്യുമ്പോൾ കണക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ബിക്കോസ് ഞങ്ങൾ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ തന്നെയാണ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം അവർ ഉപയോഗിക്കുന്ന VAT അക്കൗണ്ട് ചിലപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റിതായിരിക്കും. VAT അക്കൗണ്ട് കുറച്ച് കാലം കൂടി ഉപയോഗിക്കുന്നതിന് വലിയ തെറ്റില്ല. ശരിക്ക് സൗദി അറേബ്യയിലെ എഴുതി വെച്ച നിയമപ്രകാരം ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ കമ്പനിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ മാറ്റിയ ഡേറ്റ് മുതൽ, CR കിട്ടിയ ഡേറ്റ് മുതൽ അത് കമ്പനി തന്നെയാണ്.
1: അപ്പോൾ അവിടെ
0: അന്ന് മുതൽ അയാൾ പിന്നെ ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾ പുതിയ VAT നമ്പർ എടുത്തിട്ടേ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് നിയമം.
1: ഓക്കെ.
0: ഒരു കൊല്ലമായിട്ടും പഴയ VAT നമ്പറിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ അറിവില്ലായ്മ വേണം മെയിൻ കാരണം. അത് VAT കാര്യത്തിൽ ഡിപ്പാർട്ട്മെന്റിന്, ജക്ക ഡിപ്പാർട്ട്മെന്റിന് വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. ജക്കാവ് ദഹൽ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിന് വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. ബിക്കോസ് കമ്പനി ആണെങ്കിലും എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിലും VAT എമൗണ്ട് സെയിം ആണ്. ദർ ഇസ് നോ ഡിഫറൻസ്. 15% അതിൽ 15% തന്നെയാണ് ഏത് രീതിയിലാണെങ്കിലും. നേരെ മറിച്ച് അവരുടെ ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അതവർ കമ്പനിയായിട്ട് കണക്കാക്കി വേണം ഓഡിറ്റ് ചെയ്യാൻ. കാരണം പല ആളുകളും വാറ്റ് അക്കൗണ്ട് മാറ്റാത്തതിൻ്റെ കാരണം അവരെ ബാങ്ക് അക്കൗണ്ട് മാറി കിട്ടിയിട്ടില്ല. ബാങ്ക് അക്കൗണ്ട് മാറ്റാത്തതിൻ്റെ കാരണം ബാങ്കിൽ അക്കൗണ്ട് മാറ്റാൻ ചെല്ലുന്ന സമയത്ത് അവരുടെ ഇക്കാമ ചോദിക്കും. ഇക്കാമയിൽ എന്താണോ അവരുടെ ആർട്ടിക്കിളിൽ അക്ജത് ആസീസിൽ പറഞ്ഞ സെയിം പ്രൊഫഷൻ ആയിരിക്കണം. അപ്പോൾ ആ മക്തബിലാമൽ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്റെ കടമ്പ കടന്നാൽ മാത്രമേ അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊഫഷൻ സെയിം ആയിരിക്കണം. അപ്പം ഈ എല്ലാവരും മുട്ടി നിൽക്കുന്നത് ഈ മക്തബിലാമൽ തന്നെയാണ് വീണ്ടും. അപ്പം നമ്മൾ ഈ സ്വന്തം പേരിലേക്ക് മാറ്റിയ കമ്പനി, ഉദാഹരണത്തിന് 8 മാസം മുന്നേ മാറ്റിയൊരു കമ്പനി, അല്ലെങ്കിൽ 10 മാസം മുന്നേ മാറ്റിയൊരു കമ്പനി, ചില ആളുകൾ പറയും ഞങ്ങൾ 6 മാസമായിട്ടുള്ളൂ പുതിയ വാറ്റ് നമ്പർ എടുത്തിട്ട്, അന്ന് മുതലുള്ളത് കമ്പനി കണക്കിലും ബാക്കിയുള്ളത് എസ്റ്റാബ്ലിഷ്മെൻ്റ് കണക്കിലും കാണിക്കാമെന്ന്. ലോജിക്കില്ല. കാരണം നിങ്ങളെ എസ്റ്റാബ്ലിഷ്മെൻ്റ് CR പിന്നെ ഇല്ല. നിങ്ങൾ എന്നാണോ വരവ് ചെലവ് കണക്കുകൾ രണ്ട് രീതിയിലും പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇനി അങ്ങനെ കാണിച്ച് നോക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ പ്രീവിയസ് ഡേ എന്നാണോ കമ്പനിയായി മാറ്റി അന്ന് മുതൽ പ്രോപ്പർ കണക്കുണ്ടാക്കുക. അപ്പോൾ പലർക്കും ഫേസ് ചെയ്യുന്ന മറ്റൊരു ഇഷ്യൂ, അവർ സാലറി കാണിച്ചത് പഴയ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അക്കൗണ്ടിലായിരിക്കും, അത് സക്കാ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കോ എടുക്കില്ലേ, അതേപോലെ അവരുടെ മറ്റ് എക്സ്പെൻസുകളുടെ എല്ലാം പേ ചെയ്തത് മോസസയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും, അത് ആഡ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ. അപ്പോൾ അതെല്ലാം പ്രോപ്പർ ഒരു വിഷയത്തിൽ വിവരമുള്ള ഒരു ഓഡിറ്റർ എടുത്ത് പോയിട്ട്, വില കുറഞ്ഞ ഓഡിറ്ററെ തപ്പി നടക്കാതെ വിവരമുള്ള ഒരാളെടുത്ത് പോയിട്ട് പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ഒരു റിട്ടേൺ സാധനം രണ്ടും ഉണ്ടാക്കി വെക്കുക. എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് 2.5% ജക്ക കൊടുത്താൽ മതിയെന്ന് വിചാരിച്ചിരിക്കുന്നത് മണ്ടത്തരമാണ്.
1: എന്തായാലും വലിയൊരു ദൗത്യമാണ്, വലിയൊരു കാര്യമാണ് നമ്മൾ ചർച്ചക്കെടുത്തിട്ടുള്ളത്. ഒരു 1-2 എപ്പിസോഡിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഇത്. വളരെ ഭംഗിയായി കാര്യങ്ങൾ കുറച്ച് അവതരിപ്പിച്ച്, തീർച്ചയായിട്ടും ഇതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. നമ്മൾ ഈയൊരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാല്ലാ നമ്മൾ 2-ാമതൊരു എപ്പിസോഡിൽ കൂടി ബാക്കി കാര്യങ്ങൾ കൂടി നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അസ്സലാമു അലൈക്കും.
2: മാഷാല്ലാ, വളരെയധികം ഉപകാരപ്രദമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഏറെ ശ്രദ്ധയുണ്ടാകേണ്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നജീബ് മുസയാരകത്തും അബ്ദുൽ അസീസ് വെളിയങ്കോടും നമ്മോട് സംസാരിച്ചത്. റേഡിയോ വെബ്സൈറ്റിൽ അടുത്തതായി നമ്മൾ പോകുന്നത് ഒരു ഇടവേളയിലേക്കാണ്.

0: തന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വെച്ച, ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
1: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ എന്നത് കേവലം ഒരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇടവേള കഴിഞ്ഞ് വീണ്ടും വൈബ്സിന്റെ യാത്രയിലേക്ക് നമ്മൾ ചേരുകയാണ്.
4: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ നമ്മൾ സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. റേഡിയോ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത രൂപത്തിൽ അത്രത്തോളം പോപ്പുലറായിട്ടുള്ള, നമ്മുടെ മനസ്സുകളിലൊക്കെ തന്നെ പ്രത്യേകം സ്ഥാനം നൽകുന്ന, കുടുംബങ്ങളിൽ കുളിർത്തന്നലായി നമ്മളിലേക്ക് കയറി വരുന്ന സ്നേഹക്കൂടിൻ്റെ വിവിധ എപ്പിസോഡുകൾ, പ്രോഗ്രാമുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ശ്രോതാക്കളുടെ ആവശ്യം മാനിച്ചുകൊണ്ട് തന്നെ ഒരുപാട് എപ്പിസോഡുകൾ, ഒരുപാട് വിഷയങ്ങൾ സ്നേഹക്കൂടിൻ്റെ വിവിധ പ്രോഗ്രാമുകളിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇന്ന് സ്നേഹക്കൂടിൽ ഓൺലൈൻ കൗൺസിലിംഗ് ആണ് നടക്കുന്നത്. അതിൻ്റെ 6-ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്.
3: നമ്മോടൊപ്പം ചേരുന്നത് ഹാരിസ് ബിൻ സലീം ആൻഡ് താജുദ്ദീൻ സുലാഹി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് മൊഡ്യൂൾ 2-ലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വമുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. ഇപ്പോൾ ഈ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ആദരണീയനായ ഹാരിസ് ബിൻ സലീം ചേരുന്നു. കഴിഞ്ഞ ഓൺലൈൻ കൗൺസിലിംഗ് സെഷൻ്റെ ഏറ്റവും നല്ല ഫീഡ്ബാക്കുകൾ ഇപ്പോഴും അൽഹംദുലില്ലാ നമുക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ടീം റേഡിയോയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ നമ്മുടെ പ്രേരകവും നമ്മുടെ ആവേശവും എന്ന കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നമ്മുടെ ചർച്ചയ്ക്കിടയിൽ 100-ണക്കിന് ചോദ്യങ്ങൾ ശ്രോതാക്കൾ ഉന്നയിച്ചിരുന്നു. പ്രശ്നരഹിതമായ ഒരു വീടും ഉണ്ടാവുകയില്ല എന്ന് തന്നെ ഒരു വാചകത്തിൽ നമുക്ക് പറയാം. അതിൻ്റെ അളവിലും തോതിലും വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ സഹിക്കാവുന്ന പ്രശ്നങ്ങൾ, ക്ഷമിക്കാവുന്ന പ്രശ്നങ്ങൾ, അത് ആരോടും പങ്കുവെക്കേണ്ടതില്ല. നമുക്ക് അപകടം വരുത്തുന്ന കാര്യങ്ങൾ, നമ്മുടെ ബന്ധങ്ങളെ തകർക്കുന്ന കാര്യങ്ങൾ അതുണ്ടെങ്കിൽ അത് ഏറ്റവും പക്വമായി കൈകാര്യം ചെയ്യുന്ന ആളോട് മാത്രം പറയുക. നമ്മളെ ഏറ്റവും പക്വമായി ഉപദേശിക്കാവുന്ന ആളോട് മാത്രം അത് പങ്കുവെക്കുക എന്ന ഒരു ആശയമാണ് ഇവിടെ നമുക്ക് മൗലവിയുടെ ഉത്തരത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇനി ഞാൻ മറ്റൊരു മേഖലയിലേക്ക് പോകുന്നു. ഒരു കൂട്ടുകാരിയുടെ അനുഭവമാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. കൂട്ടുകാരി ഭർത്താവിൻ്റെ സംശയരോഗം കൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇത്തരം ഒരു ഭർത്താവിന് എനിക്ക് കിട്ടിയാലോ, ഞാൻ എന്ത് ചെയ്യും, അവളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എനിക്കാകെ പേടിയാകുന്നു എന്നൊരു തലത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇത്തരം ആളുകളെ കിട്ടിയ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യും എന്നതടക്കമുള്ള മേഖലകൾ ചെറിയ രീതിയിൽ വരണമെന്ന് തോന്നുന്നു. ആ ഒരു ഉത്തരത്തിലേക്കാണ് ഇനി പോകേണ്ടത്.
6: ഞാനിതിന് വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് വിവാഹിതരായ പെൺകുട്ടികളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും കഴിയുന്നു നിങ്ങൾ പുറത്തുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെ പുറത്തുള്ളവരോട് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ അവരുടെ മനസ്സിൽ അതങ്ങനെ കിടക്കും. പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോയിട്ടുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ വീടിനെക്കുറിച്ച്, നിങ്ങളുടെ ഭർത്തൃ വീടിനെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ചൊക്കെ ഉള്ള ചില മോശമായ ധാരണകൾ മറ്റുള്ളവരുടെ മനസ്സിൽ വരും. മാത്രവുമല്ല, നിങ്ങൾ കാണുമ്പോഴൊക്കെ അവരൊരു സഹതാപത്തോടുകൂടിയും ഒരു വിഷമത്തോടുകൂടിയും അവർ നോക്കും. അതുമല്ല, നിങ്ങളുടെ വിഷമങ്ങൾ അവരവരുടെ വീടുകളിൽ പറയും, അത് പുറത്ത് പല രംഗങ്ങളിലേക്കും അത് എത്തുന്നൊരവസ്ഥയുണ്ടാകും. നമ്മുടെ സ്വകാര്യതകളെ, നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലെ പ്രശ്നങ്ങളെ എല്ലാം നമ്മളിൽ ഒതുക്കുകയാണ് നല്ലത്. പലപ്പോഴും നമ്മളത് ഷെയർ ചെയ്യുന്നത് നമുക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ രക്ഷിതാക്കളോടാണ് പറയേണ്ടത്, പുറത്ത് നിങ്ങൾ പറയാതിരിക്കുക. പിന്നെ ഈ ചോദിച്ച പ്രശ്നത്തിൻ്റെ കാര്യം ഞാൻ പറയാം. ഈ സംശയരോഗം എന്നൊക്കെ ഉള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ അത് വളരെ അപൂർവം ആളുകളിൽ കാണുന്നൊരു സംഭവമാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. ഈ സംശയരോഗത്തിന് പ്രധാനമായും 3 കാരണങ്ങളാണ് കാണുന്നത്. അത് കാരണങ്ങൾ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ മാറാവുന്ന കാര്യമേ ഉള്ളൂ. ഒന്ന്, സംശയരോഗത്തിന് കാരണം പലപ്പോഴും ഈ സംശയം പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് അവരുടെ പൂർവ്വ ജീവിത കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ എന്തായിരിക്കും, ഇത്തരത്തിലുള്ള ചില അവിഹിതമായ ബന്ധങ്ങളോ കാര്യങ്ങളോ കണക്ഷനുകളോ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് പ്രേമവും അഫിയറൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അങ്ങനെയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇതേ പ്രായത്തിലുള്ള പല പെൺകുട്ടികളോടും ഞാൻ മുമ്പ് ചാറ്റ് ചെയ്യുകയും ബന്ധപ്പെടുകയും ചെയ്തതുകൊണ്ട് അതേ പ്രായവും സൗന്ദര്യമൊക്കെയുള്ള ഇവൾക്കും അങ്ങനെ ചില കണക്ഷനുകൾ ഉണ്ടായിക്കൂടെ എന്നതിൽ നിന്നാണ് ഒന്ന് സംശയരോഗം വരാനുള്ളൊരു കാരണം. പിന്നെ രണ്ടാമത്തൊരു കാരണം എന്താ വെച്ചാൽ മാനസിക രോഗമാണ്. കാരണം നമ്മുടെ കാര്യം, നമ്മൾ ഓരോ കാര്യങ്ങൾ എന്താണ് ഇല്ലെന്ന് നമ്മുടെ മനസ്സ് തരുന്നൊരു ഉറപ്പാണ്. ആ മനസ്സ് തരുന്ന ഉറപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും സംശയമായിരിക്കും. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. മൂന്നാമത്തൊരു കാര്യം നമ്മുടെ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ സംശയിക്കുമ്പോൾ അവളിങ്ങനെ പുറത്ത് പോകുക, അവർക്ക് എപ്പോഴും ആൺകുട്ടികളുടെ വാട്സപ്പിൽ അവളുണ്ട്, അവളുടെ ക്ലാസ്മേറ്റ്സ് അവർക്ക് മെസ്സേജ് അയക്കുന്നു, പിന്നെ അവളെന്താണ് വളരെ ഒരു അണിഞ്ഞൊരുങ്ങി മേക്കപ്പ് ചെയ്തൊരു വേഷത്തിലാണ് പോകുന്നത്. പൊതുവെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവൾക്കൊരു അച്ചടക്കമില്ല, ഇസ്ലാമിൻ്റെ പെരുമാറ്റ മര്യാദകൾ അവൾ പാലിക്കുന്നില്ല. ഇങ്ങനെ ഒരു പിന്നെ അന്യരോട് ഇടപെടുന്നിടത്തൊക്കെ ഒരു വളരെയധികം ഫ്രീഡം ഉപയോഗിക്കുന്ന ആളുകളാകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും അവരുടെ ജീവിത പെരുമാറ്റ വേഷവിധാനങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ ഇവർക്ക് ചില പരിപാടികളുണ്ടോ എന്ന് തെറ്റിദ്ധരിച്ച് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളൊരു നല്ല സൂക്ഷ്മതയും ദീനീ ചിട്ടയും നമ്മൾ നല്ലൊരു വിശ്വസ്തമായ രൂപത്തിൽ പെരുമാറുകയും ചെയ്താൽ നമുക്ക് വെല്ലുവിളിക്കാമല്ലോ എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം, നിങ്ങൾ തെളിവ് തരൂ എന്ന് ചോദിക്കാൻ മാത്രമുള്ള മാനസിക ഉറപ്പോടുകൂടെ നമ്മൾ ജീവിച്ചാൽ നമ്മളെന്തിനു പേടിക്കണം? പിന്നെ ഈ മൂന്ന് തലങ്ങളിലുള്ളതാണെങ്കിലും മൂന്ന് തലങ്ങളെ കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഒരു നല്ലൊരു കൗൺസിലർ, അതെപ്പോഴും നമുക്ക് ആവശ്യമാണ്, നല്ലൊരു കൗൺസിലറെ കണ്ടാൽ സ്വാഭാവികമായും ഇതിനൊരു പരിഹാരമുണ്ടാകാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപൂർവമായി ചില ആളുകൾ കാണുന്ന ചില പ്രശ്നങ്ങളെ പൊതുവൽക്കരിച്ച് എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ ആകുമെന്ന് വിചാരിച്ച് വിവാഹത്തെ തന്നെ പേടിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്.
0: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് ചർച്ചയുടെ തുടർച്ചകളിലേക്ക് വരുന്നു. ചർച്ച അതിൻ്റെ അന്തിമഘട്ടത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്നാൽ ചോദ്യങ്ങൾ, വിഷയാധിഷ്ഠിതമായ ചോദ്യങ്ങൾ തന്നെ ധാരാളം വന്നിരിക്കുകയാണ്. ഒന്നര മണിക്കൂറിലേക്കാണ് ഇപ്പോൾ ഈ ചർച്ച എത്തുന്നത് എന്ന കാര്യം ഒരുപക്ഷെ ചർച്ചയിൽ സംസാരിച്ച ആരിസ് മോലിക്ക് മാത്രമേ ബോധ്യമുണ്ടാവുകയുള്ളൂ. പറഞ്ഞ എനിക്കോ കേട്ട നമുക്കോ ഇല്ലാത്ത വിധം മനോഹരമായിരുന്നു നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ എന്നത് ഇവിടെ വളരെ നമ്മൾ പ്രത്യേകം പറയേണ്ടതാണ്. ആ ഒരു രംഗം ഇനിയും തുടരാനുള്ള തൗഫീഖിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ഇവിടെ ഒരു ടെക്സ്റ്റ് ഞാൻ വായിക്കുന്നു. മുമ്പ് അഫയറുകൾ ഉണ്ടായിരുന്നു, തിന്മയെന്ന് മനസ്സിലാക്കി എല്ലാം അവസാനിച്ചു, എല്ലാം അവസാനിപ്പിച്ചു. ഇപ്പോൾ നന്നായി ജീവിക്കുകയാണ്. സ്വാലിഹായ ഇണയെ എനിക്ക് വേണം. പക്ഷേ ഈ അഫയറിനെ പറ്റി വല്ലതും പിന്നീട് അദ്ദേഹം അറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നാണ് ഒരു കുട്ടിയുടെ ടെക്സ്റ്റ് ഞാൻ വായിച്ചു എന്നേ ഉള്ളൂ. ഒരുപാട് ആളുകൾ, അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. ചോദ്യം ചോദിക്കുന്ന ഓരോരുത്തരും അവരുടെ പേരുകൾ ഹൈഡ് ചെയ്യാൻ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി നിങ്ങളുടെ പേര് ടെക്സ്റ്റ് വന്നാൽ പോലും ഈ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അപ്പുറത്തേക്ക് വേറെ ആരും ഇത് അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളെ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. മുമ്പുണ്ടായിരുന്ന അഫയറുകൾ പിന്നീട് ഭർത്താവ് അറിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ആശങ്കപ്പെടുന്നവരോട് എന്ത് പറയാനുണ്ടാകും?
6: യഥാർത്ഥത്തിൽ എന്താണ്, നമ്മൾ ചെയ്യുന്ന ഏതൊരു തെറ്റിനും വലിയ അനന്തരഫലങ്ങളുണ്ട്. ആ അനന്തരഫലങ്ങളിൽ ഒരു അനന്തരഫലമാണ് യഥാർത്ഥത്തിൽ ഈ ഭീതി എന്ന് പറഞ്ഞാൽ. ഇതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ ധർമ്മനിഷ്ഠക്ക് ദീനി നിഷ്ഠക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ തീർച്ചയായും അത് ഒരു പ്രയാസത്തിലേക്ക് നയിക്കും. അമ്മാമൻ ബഹില വസ്തഗന വ കദ്ദബ ബിൽ ഹുസ്ന ഫസനു യസ്സിറുഹു ലിൽ ഉസ്ര. അതായത് നമ്മൾ അംഗീകരിക്കേണ്ട സത്യങ്ങളെ, പ്രമാണങ്ങളെ, ഉപദേശങ്ങളെ നിരാകരിക്കുകയും അതേപോലെ തന്നെ എനിക്കൊരു ഉപദേശവും ആവശ്യമില്ല, ഞാൻ എല്ലാ ഉപദേശത്തിനും അതീതനാണ്, ഇങ്ങനെ പോയാൽ എന്താ വരാൻ എന്നൊക്കെയുള്ളൊരു മാനസിക ഭാവങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ തെറ്റുകൾ ഉത്ഭവിക്കുന്നത്. ഏത് തെറ്റിനും അനന്തരഫലങ്ങളുണ്ട്. ഒരാൾ മദ്യപിക്കുമ്പോൾ അതിൻ്റേതായ അനന്തരഫലങ്ങളുടെ ശരീരത്തിൽ മാത്രമല്ല, കുടുംബത്തിൽ മാത്രമല്ല, സമൂഹത്തിൽ പോലും പ്രതിഫലിക്കും. അതുകൊണ്ട് ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ ഇടപെടേണ്ടതും സ്നേഹിക്കേണ്ടതും ഒന്നിച്ച് ജീവിക്കേണ്ടതുമെല്ലാം വിവാഹത്തിലൂടെയാണ്. അപ്പോൾ വിവാഹത്തിന് മുമ്പുണ്ടാകുന്ന വിവാഹശേഷം ഉണ്ടാവേണ്ട സ്നേഹബന്ധങ്ങളെയും ശാരീരിക ബന്ധങ്ങളുമെല്ലാം വിവാഹത്തിന് മുമ്പ് സംഭവിച്ചാൽ തീർച്ചയായും അത് ഗുരുതരമായ തെറ്റാണ്. ആ തെറ്റിനൊരു അനന്തരഫലമുണ്ടാകും. ആ അനന്തരഫലമാണ് എൻ്റെ അടുത്ത് ഈ സംഭവിച്ച ഈ തെറ്റുമായിട്ട് ഞാനൊരു വിവാഹത്തിലേക്ക് ചെല്ലുമ്പോൾ അയാളതറിഞ്ഞാൽ എന്താവും, അതെൻ്റെ ഭാവിയെ ബാധിക്കും, എൻ്റെ വിശുദ്ധിയെ സംശയിക്കും, എനിക്ക് അയാളെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും, ഞാൻ ചോദിച്ചാൽ എന്ത് മറുപടി പറയും എന്ന് നമ്മുടെ സഹോദരിമാർ പ്രകടിപ്പിക്കുന്ന ആശങ്ക യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന ചില അബദ്ധങ്ങളുടെ പിഴവുകളുടെ ഭാഗമാണ്. ഞാനിത് പറയാൻ കാരണം അവരെ വിഷമിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല, ഇത്തരം അബദ്ധങ്ങൾ ഇത് കേൾക്കുന്ന മറ്റാർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. ഇനി അങ്ങനെ സംഭവിച്ചു പോയി, എന്താണ് പരിഹാരം എന്ന് ചോദിക്കും. യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരിക്കലും വിവാഹിതനാവുന്ന ആളോട് പറയേണ്ട കാര്യമില്ല എന്ത്, ഞാൻ മുമ്പ് ഒരു അഫയർ ഉണ്ടായിരുന്ന ആളാണ്, അതൊക്കെ പിന്നെ ഒഴിവാക്കിയതാണ്, ഇപ്പം നന്നായതാണ് എന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. എന്തുകൊണ്ട്? നമുക്ക് സംഭവിച്ച ഒരു തെറ്റും നമ്മൾ പറയേണ്ടതില്ല. അപ്പോൾ സ്വാഭാവികമായി അടുത്ത ചോദ്യം, ഇതിപ്പോൾ അഫയർ എന്നുള്ളത് നാട്ടിലറിയാം, കോളേജിലറിയാം, ഒക്കെ അറിയാം, അപ്പോൾ എന്ത് ചെയ്യും, അത് മറ്റുള്ളവരറിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ചെവിയിലെത്തില്ല എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും എത്തുമ്പോൾ നമുക്ക് പരിഹരിക്കാം. എത്തട്ടെ, എത്തുമ്പോൾ അയാൾ നമ്മോട് ചോദിക്കും എന്ത്, ഇങ്ങനെ എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നല്ലോ, ഞാൻ കോളേജിൽ അന്വേഷിച്ചല്ലോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അത് പറയും ഞാൻ എനിക്കുണ്ടായിരുന്നു, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമ്മൾ പറയാം. ഞാനതിൽ നിന്ന് പൂർണ്ണമായും വിരമിച്ചത് കൊണ്ടാണ് എനിക്ക് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ പറ്റില്ലല്ലോ. ആ ബന്ധം എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും എനിക്ക് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരി വിവാഹത്തിന് തയ്യാറായി എന്നതും അതിൽ നിങ്ങളെ സെലക്ട് ചെയ്തു എന്നുള്ളതും എൻ്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും അത് പോയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കുള്ളൊരു സമാധാനം എന്താ വെച്ചാൽ, ഒരിക്കൽ ഈ അനുഭവമുണ്ടായി, ഒരു അഫെയർ ഉണ്ടായി, അതിൻ്റെ ദുരന്തം മനസ്സിലാക്കി, ഞാൻ മാറാനുള്ള കാരണം ഇന്ന ഇന്ന സംസാരം കേട്ടിട്ടാണ്, അല്ലെങ്കിൽ ഇന്ന ആശയം മനസ്സിലാക്കിയിട്ടാണ്, ഇന്ന പോയിന്റ് കിട്ടിയത്, അല്ലെങ്കിൽ എൻ്റെ വാപ്പ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെട്ട് മാറിയ ആ ബോധ്യത കൂടെ അയാൾക്ക് പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ട് എനിക്കൊരു ആശ്വാസം ഉള്ളത് എന്താ വെച്ചാൽ, ഇനി ഒരിക്കൽ സംഭവിച്ച ഈ അബദ്ധം ഒരു പക്ഷേ ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. നേരെ മറിച്ച് ഞാനൊരു അഫയറൊന്നും ഇല്ലാതെയാണ് വന്നതെന്നെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യും, അന്ന് പെട്ടതുപോലെ വല്ല കെണിയിലും പെടാനുള്ള സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ തീർച്ചയായും ഒരു അഫയറിൻ്റെ എല്ലാ അപകടങ്ങളും മനസ്സിലാക്കി ഒഴിവാക്കി വന്നതാണ്. അതുകൊണ്ട് ആ മേഖലയിൽ എനിക്കൊരു അബദ്ധവും സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു മാനസിക ധൈര്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും അത് മനസ്സിലാകും, ആരും അത് ഉൾക്കൊള്ളും. അത് വലിയൊരു ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചു പോയ തെറ്റ് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ വിവാഹത്തിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ മുമ്പ് ബന്ധപ്പെട്ട വ്യക്തിയുമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധം, എപ്പോഴെങ്കിലും ഒരു മെസ്സേജ്, എപ്പോഴെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ, എപ്പോഴെങ്കിലും ഒരു കാര്യം നമ്മുടെ അയാൾ എന്ന് ഒരു എഴുതിയൊരു ഓട്ടോഗ്രാഫി നമ്മുടെ കയ്യിലുണ്ടായാൽ പോലും അത് പിന്നെന്തായിരിക്കും, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നീട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കും. അതുകൊണ്ട് അത്തരം ബന്ധങ്ങളെ പൂർണ്ണമായും വിച്ഛേദിക്കുക, കഴിഞ്ഞ ബന്ധങ്ങൾ നമ്മൾ പറയാതിരിക്കുക, അറിഞ്ഞാൽ അത് ബോധ്യപ്പെട്ട് പിൻവാങ്ങി എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ബന്ധങ്ങളെ ബാധിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്.
5: പിഴവ് പറ്റാത്തവർ ആ പിഴവ് ചെയ്യാതിരിക്കുക, പിഴവ് പറ്റിയവർ പശ്ചാത്തപിക്കുക. അത്തരം ഒരു കാര്യം, അള്ളാഹു മുസ്തറ അവറാത്തി, എൻ്റെ എല്ലാ വീഴ്ചകളെയും എന്നിൽ നിന്ന് നീ ഒളിപ്പിച്ചു നിർത്തണേയെന്ന് അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അറിഞ്ഞുകഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നീട് ന്യായീകരണങ്ങൾക്ക് പോകാതെ വ്യക്തമായും അറിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ഇവിടെ ആരിസ് മൗലി പറഞ്ഞതുപോലത്തെ ഒരു നിലപാട് സ്വീകരിച്ച് പോവുക. സ്വാഭാവിക പരിക്കുകളെ ജീവിതത്തിലുടനീളം ക്ഷമിക്കാനുള്ള ഒരു സന്നദ്ധത നമ്മൾ കാണിക്കുക. ഇവിടെ ചർച്ച അതിൻ്റെ ക്ലോസിംഗിലേക്ക് പോകുന്ന ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം നമ്മൾ എടുക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട കുറേ കുട്ടികൾ, അവർ ഭർത്താവുമായുള്ള ശാരീരിക ബന്ധങ്ങൾക്കുള്ള സഹകരണ പ്രശ്നങ്ങൾ ആണതിൻ്റെ കാരണമെന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മുതിർന്ന ആളുടെ ടെക്സ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്, രണ്ട് മൂന്ന് ബന്ധങ്ങളെക്കുറിച്ച് അറിഞ്ഞു, അതൊക്കെ ഒഴിവായത് അവർ ഭർത്താവുമായുള്ള ശാരീരിക കാര്യങ്ങളിൽ സഹകരണക്കുറവുണ്ട് എന്നാണ്. അപ്പോൾ കല്യാണം കഴിക്കുന്ന കുട്ടികളോട് ഈ ഒരു മേഖലയിൽ എന്ത് അഡ്വൈസാണ്, ഉപദേശമാണ് കൊടുക്കേണ്ടത് എന്നാണ് ഒരു ചോദ്യമായി ഇവിടെ വന്നിട്ടുള്ളത്.
6: ഇതൊരു പ്രധാന വിഷയമാണ്. കാരണം വിവാഹത്തിൻ്റെ ലക്ഷ്യം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീ വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്നത് ഒരു നല്ല പരിശുദ്ധമായ ഒരു ലൈംഗിക ജീവിതത്തിലൂടെ തെറ്റുകളിൽ നിന്ന് മാറി ജീവിക്കുക എന്നത് വിവാഹത്തിൻ്റെ ഇസ്ലാമിക ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തീർച്ചയായും എന്താണ് വിവാഹത്തിലൂടെ ഇതെല്ലാം നടന്നിരിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇതിന് വേണ്ടി പിന്നെ പെൺകുട്ടികൾ സഹകരിക്കാത്തത് കൊണ്ട്, ഭാര്യമാർ സഹകരിക്കാത്തത് കൊണ്ടാണ് വിവാഹമോചനങ്ങൾ സംഭവിക്കുന്നത് എങ്കിൽ അതിനുള്ള കാരണങ്ങൾ പരിശോധിക്കണം. ഒന്ന്, എന്തായിരുന്നാലും ഒരു പ്രായപൂർത്തിയായൊരു സ്ത്രീയും പുരുഷനും അവരുടെ ജീവിതത്തിൽ പ്രകൃതിപരമായി ആരും പഠിപ്പിക്കാതെയും ആരും ആലോചിക്കാതെയും നിർദ്ദേശിക്കാതെയും സ്വയമേ ഉണ്ടാകുന്ന ഒരാഗ്രഹവും താല്പര്യവുമാണ് ഇത്. അതാണല്ലോ ഇന്ന് നാട്ടിലെ സദാചാര പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഒരാണും പെണ്ണും ഒന്നിച്ച് ജീവിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പ്രത്യേകമായ നിർബന്ധമോ ഉപദേശമോ ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നതിൻ്റെ കാരണത്തിൽ എന്താണ്, ഒന്ന്, ചില പെൺകുട്ടികളൊക്കെ ചില അഫയറുകൾ മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു വിവാഹം കഴിയും, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കൂടെ അങ്ങനെ തൽക്കാലം വീട്ടിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിന്നൊരു ഡൈവേഴ്സ് വാങ്ങി പഴയ ആളെ കൂടെ ചേരാമെന്ന് വിചാരിക്കുന്ന ഒരു പെൺകുട്ടി ഒരിക്കലും എന്ത് ചെയ്യൂല, നിലവിലുള്ള ഭർത്താവിനോട് സഹകരിക്കില്ല. ഒരു കാരണം അതായിരിക്കാം, അങ്ങനെ വരുന്നത് സഹകരിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ എന്താ വെച്ചാൽ, ചില പെൺകുട്ടികൾക്ക് എന്താ വെച്ചാൽ നേരത്തെ തന്നെ എന്ത് ചെയ്യേണ്ട, ഒരു ബാധ്യതകളൊന്നും വരണ്ട, എൻ്റെ പഠനം മുന്നോട്ട് പോട്ടെ, കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന നിലക്ക് എന്ത് ചെയ്യും ചില ആളുകൾ. പക്ഷെ അത് നമ്മളെന്താണ് തുറന്ന് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും എടുക്കുന്ന ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക മാനദണ്ഡങ്ങളെയും മര്യാദകളെയും പാലിച്ചുകൊണ്ടെടുക്കുന്ന ഒരു തീരുമാനമാണെങ്കിൽ രണ്ടാളും അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനങ്ങളാണ്. മറിച്ച് രണ്ടുപേരും അറിയാതെ ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് എൻ്റെ ഭാവിക്ക് പ്രയാസമാകുമെന്ന് വിചാരിച്ച് തടസ്സപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാവും. മൂന്നാമത്തൊരു കാരണം എന്താ വെച്ചാൽ, ഈ ഭർത്താവിനെ പൂർണ്ണമായി ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെടാതെ ഇയാളുടെ കൂടെ എനിക്കൊരു ഭാവിയില്ല എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്നവരും എന്ത് ചെയ്യും, യഥാർത്ഥത്തിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ തയ്യാറാകും. അവരുടെ ഒരു ശരിയായ ഒരു കുടുംബ ജീവിതത്തിലേക്ക് അവരിറങ്ങി വരാതിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ചില കാരണങ്ങൾ ഇല്ലെങ്കിൽ പ്രകൃതിപരമായി നടക്കേണ്ട ഇത്തരം കാര്യങ്ങളിൽ ഒരു തടസ്സം വരാനുള്ള സാധ്യതകളില്ല. ഇനി എല്ലാ മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിരിക്കുന്ന ഒരു സദസ്സ് എന്ന നിലയ്ക്ക് ചില പരിമിതികൾ ഇതിൻ്റെ ഉത്തരം പറയുന്നിടത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പറയുകയാണ്, അങ്ങനത്തെ പല കാര്യങ്ങളും വരുമ്പോഴേക്കും നിങ്ങൾ ഡൈവേഴ്സിലേക്ക് എത്തരുത്. അതിനെ ഒരു നല്ല ഒരു വൈദഗ്ധ്യമുള്ള ഒരാളുടെ ഒരു ചർച്ചയ്ക്കും പരിശോധനകൾക്കും വിധേയമാക്കിക്കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.
5: ചർച്ച ക്ലോസ് ചെയ്യേണ്ടിയിരിക്കുന്നു. പ്ലീസ് നിർത്തരുത് എന്ന ടെക്സ്റ്റ് മുതൽക്ക് പുരുഷന്മാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എപ്പോഴാണ് എന്നതുവരെയും ഒരിത്തിരി പ്രതിഷേധ സ്വരത്തിൽ മറുപടി കിട്ടാത്തവരുടെ വാചകങ്ങളും ഒക്കെ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഡിസ്പ്ലേ സ്ക്രീനിലുണ്ട്. നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ 52 പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടുള്ള ഒരു സ്വാഭാവികമായ ക്രമീകരണമാണ് പീസ് റേഡിയോ. അതിൽ ഓരോ സെഷനിലും അത് പ്രത്യേകം പ്രത്യേകം വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാകും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചർച്ച നിശ്ചിത സമയത്തിൻ്റെ അപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് പരിമിതിയുണ്ട്. പഠനവുമായി ബന്ധപ്പെട്ട് പഠനം നിർത്തേണ്ടി വരില്ലേ പോലെയുള്ള ചില ചോദ്യങ്ങൾ ഇവിടെ പെൻഡിംഗ് ഉണ്ട്. ആശങ്കകളിൽ തന്നെയുള്ള ചില മേഖലകൾ കൂടി ബാക്കിയുണ്ട്. ഇൻഷാല്ലാ അടുത്ത മാസവും ഇതേപോലെ അടുത്ത ഒരു ഘട്ടത്തിലുള്ള ഓൺലൈൻ കൗൺസിലിംഗ് വരും, സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡുകൾ വരും, നമ്മുടെ അല്ലിജാബ പോലെയുള്ള ചോദ്യോത്തര സെഷനുകൾ വരും. അവിടങ്ങളിലൊക്കെ മാക്സിമം ഉത്തരങ്ങൾ കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. ഇവിടെ വിശേഷിച്ചും ശ്രോതാക്കളോട് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്, പീസ് റേഡിയോ ഒരു ജനകീയ കൂട്ടായ്മയാണ്. ഇതിൻ്റെ മൊത്തം പ്രവർത്തന പദ്ധതികളെ എടുത്തു നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഈ വിപുലമായ സംവിധാനത്തിന് 24 എന്തെങ്കിലുമൊക്കെ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു സ്റ്റാഫ് പാറ്റേൺ എന്ന നിലക്ക് കഠിനാധ്വാനം ചെയ്യുന്നത്. ബാക്കി മുഴുവൻ ഓരോരുത്തരും അവരവരുടെ സർവീസ് കൊടുക്കുകയാണ്. നമുക്കൊക്കെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ, സാമ്പത്തിക മേഖലയിലോ സാങ്കേതിക മേഖലയിലോ ഇതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലോ ഇതിൻ്റെ റിസർച്ച് മേഖലയിലോ ഒക്കെ വ്യത്യസ്തമായ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും. പീസ് റേഡിയോ പീസ് റേഡിയോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നത് നിങ്ങൾ ഗൗരവപൂർവ്വം ആലോചിക്കണം എന്നീ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. റേഡിയോ പരമാവധി സമൂഹത്തിന് എത്തിക്കുന്ന കാര്യം എന്തായാലും നമുക്ക് നിർവഹിക്കാൻ കഴിയും. നിങ്ങളുടെ അയൽപ്പക്കങ്ങളിൽ, ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ എല്ലാം പീസ് റേഡിയോ എത്തിക്കുക. വലിയൊരു സന്തോഷം ഞാൻ പങ്കുവെക്കുന്നു. നാളെ രാത്രി 7 iOS ഫോണുകൾ, ഐഫോൺ ഉപയോക്താക്കൾക്ക് ആൻഡ്രോയിഡ് ഫോണിലേതുപോലെ തന്നെ പീസ് റേഡിയോ അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള അവസരം വന്നിരിക്കുകയാണ്. രാത്രി 7 പെരിന്തൽമണ്ണയിൽ നിന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രോഗ്രാം പീസ് റേഡിയോ ഫേസ്ബുക്ക് ലൈവ് വഴിയും വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ വഴിയും നിങ്ങൾക്ക് പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിയും. വളരെ ശ്രദ്ധേയമായ ചില വിഷയാവതരണങ്ങൾ ആരിസ് മൗലവിയുടേത് തന്നെ, സാമൂഹ്യ മാധ്യമങ്ങളും ബന്ധങ്ങൾ അതുകൊണ്ട് തകരുന്നതുമായി ബന്ധപ്പെട്ട മേഖലകളും പരിഹാരങ്ങളും എല്ലാം നിർദ്ദേശിച്ചുകൊണ്ടുള്ള സംസാരമുണ്ട്. ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി TK അഷ്റഫ് സാഹിബ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു 10 ഇതിൻ്റെ യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് ഇതിൻ്റെ ലൈവ് ലിങ്ക് നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ആ ലിങ്ക് കോപ്പി ചെയ്ത് നേരെ വാട്സാപ്പിൽ കൊണ്ടുപോയിട്ടാൽ ആക്സസ് ചെയ്യാവുന്ന, നിങ്ങൾക്ക് അതിലേക്ക് കയറാവുന്ന വിധമുള്ള ലിങ്കായി അത് മാറും. ഫീഡ്ബാക്ക് ഓപ്ഷനിൽ വരുന്ന ലിങ്കിൽ പ്രസ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് യൂട്യൂബിലേക്കോ ഫേസ്ബുക്കിലേക്കോ എത്താൻ കഴിയില്ല. എന്നാൽ അത് കോപ്പി ചെയ്ത് നിങ്ങൾ വാട്സാപ്പിലോ അതല്ലെങ്കിൽ മറ്റൊരു സ്പേസിലോ ഇട്ടാൽ നിങ്ങൾക്ക് ലിങ്കിലേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഒരു PM ക്യാമ്പയിൻ ഞാൻ അനൗൺസ് ചെയ്യുന്നു. PM ചെയ്യുക. നിങ്ങളൊരു മിനിമം ഒരു 10 ഈ പ്രോഗ്രാം അവസാനിക്കുമ്പോൾ ലഭിക്കുന്ന നോട്ടിഫിക്കേഷനിൽ നിന്ന് ലഭിക്കുന്ന ലിങ്ക് PM ചെയ്യുകയും നാളത്തെ പ്രോഗ്രാം ലൈവായി കാണാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഈ ഒരു ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ചോദ്യങ്ങൾ നിങ്ങൾക്ക് അയക്കാം. ഒരു ചോദ്യമല്ല, മൊത്തം സമൂഹത്തിന് വേണ്ട 50 നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തോളൂ. നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ടീം ഈ വിഷയം പരിഗണിക്കും എന്ന് നിങ്ങളെ സന്ദർഭത്തിൽ അറിയിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളും വിഭവങ്ങളും വിജ്ഞാനങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിലേക്ക് വരുന്നതുവരെ തൽക്കാലം പിൻവാങ്ങുന്നു. വാഹ്റദ അവാനാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാഅല്ലാ, സ്നേഹക്കൂടിൻ്റെ വളരെ അർത്ഥഗർഭമായ ഒരു എപ്പിസോഡ് കൂടി നമ്മൾ കേട്ട് കഴിഞ്ഞു. ഓൺലൈൻ കൗൺസിലിൻ്റെ 6 ഇപ്പോൾ നമ്മൾ കേട്ടത്. നമ്മോടൊപ്പം ചേർന്നത് പീസ് റേഡിയോ CEO ബഹുമാനനായ ഹാരിസ് ബിൻ സലീം, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ കോർഡിനേറ്റർ കൂടിയായ താജുദ്ദീൻ സലാഹി.
3: മാഷാഅല്ലാ, ഇനി റേഡിയോ വൈബ്സിൻ്റെ ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും അതേപോലെ തന്നെ അവസാനത്തേതുമായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അൽ ഉസൂൽ, തഫ്സീറിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ അഞ്ചാമത്തെ ഭാഗമാണ് അബ്ദുൽ മാലിക് സലഫി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി ഫായിസീന ബിറിദ്ദുല്ലാഹ് അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, വിശുദ്ധ ഖുർആൻ തഫ്സീർ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചാണല്ലോ നാം ഇതുവരെ പറഞ്ഞു വന്നത്. അതിൽ ഒരു ആയത്തിനെ സംബന്ധിച്ച് മുഫസ്സിറുകൾക്കിടയിൽ അഥവാ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ ഏതിനെയാണ് നമ്മൾ മുന്തിക്കേണ്ടത് എന്നുള്ള ഒരു ചർച്ച സ്വാഭാവികമായും വരാം. അങ്ങനെ വരുമ്പോൾ ഖുർആനിലെ അഥവാ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന മുസ്ഹഫിലെ റസ്മ് നോക്കി, അതിലെ എഴുത്ത് നോക്കിക്കൊണ്ട് നമുക്ക് ഈ കൗലുകളിൽ അഥവാ ഈ അഭിപ്രായ ഭിന്നതയിൽ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പണ്ഡിതന്മാർ ഈ കാര്യം വളരെ വിശദമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ റസ്മ് എഴുത്ത്, അതിന് ചില പ്രത്യേകതകളുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ചുകൊണ്ടാണല്ലോ സഹാബത്ത് വിശുദ്ധ ഖുർആനിൻ്റെ എഴുത്തുകൾ നടത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കാണുകയും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ എഴുതി, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ എഴുതി. അങ്ങനെ അത് പിന്നീട് കാലങ്ങളായി തലമുറകളായി കൈമാറി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ മുസ്ഹഫിൻ്റെ റസ്മിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത മുൻനിർത്തിക്കൊണ്ട് തന്നെ ഏതെങ്കിലും അഭിപ്രായ ഭിന്നതയുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഈ ഖുർആനിൻ്റെ റസ്മ് എന്താണ് എന്നത് ഈ വിഷയത്തിൽ ഒരു തീർപ്പ് ആക്കുന്ന രീതിയിലുള്ള ഒരു സംഗതി ഈ വിഷയത്തിലുണ്ട്. ഒരു ഉദാഹരണം സൂചിപ്പിക്കാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സനുഖരിഉക ഫലാ തൻസ, സനുഖരിഉക ഫലാ തൻസ. ഇവിടെ ഫലാ തൻസ എന്നതിൽ രണ്ട് അഭിപ്രായങ്ങളാണ് തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നത്. ഒന്ന്, അത് നഫീൻ്റെ ലാമാണ്. രണ്ടാമത്തേത് നഹിയൻ്റെ ലാമാണ്. സനുഖരിഉക ഫലാ തൻസ, നാം നിങ്ങൾക്ക് ഓതിത്തരും, അപ്പോൾ നിങ്ങൾ മറക്കുകയില്ല എന്നൊരർത്ഥം വരും നഫിയാണെങ്കിൽ. അതല്ല നിങ്ങൾ മറക്കാൻ പാടില്ല എന്ന അർത്ഥമായിരിക്കും നഹീൻ്റെത് വന്നാൽ. ഈ രണ്ട് അഭിപ്രായങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ ഒന്നാമത്തെ അഥവാ നഫീൻ്റെ ലാമാണ് ഇത് എന്നതിന് തർജീഹ കൊടുക്കുകയാണ്, അഥവാ മുൻഗണന നൽകുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു മുൻഗണന ഈ വിഷയത്തിൽ നൽകാൻ അവർ തെളിവായി ഉദ്ധരിച്ചത്, വിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് എഴുതിയപ്പോൾ ആ മുസ്ഹഫിൽ അലിഫുൻ മക്സൂറ ഫലാ തൻസ എന്നെഴുതുമ്പോൾ അതിൽ അലിഫ് മക്സൂറ ഇട്ടുകൊണ്ടാണ് എഴുതാറുള്ളത്. സാധാരണയായി മുലാരി ആയ ഫേലിൻ്റെ മുമ്പിൽ നഹീൻ്റെ ലാം വന്നു കഴിഞ്ഞാൽ അതിനെ ജസ്മു ചെയ്യും. അപ്പോൾ ജസ്മു ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ വരുന്ന ഇല്ലത്തിൻ്റെ ഹറൂഫുകൾ അഥവാ അലിഫോ വാവോ യാവോ ഒക്കെയാണെങ്കിൽ അതിനെ ഹദഫ് ചെയ്യും. അപ്പോൾ എഴുത്തിൽ നിന്നും അത് മായ്ച്ച് കളയപ്പെടേണ്ടതാണ്. പക്ഷെ ഇവിടെ അലിഫ് കളയപ്പെട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം അതൊരിക്കലും നഹിയൻ്റെ അർത്ഥത്തിൽ അല്ല മുസ്ഹഫിൽ എഴുതപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഈ വിഷയത്തിൽ ഒരു തീർപ്പ് വിശുദ്ധ ഖുർആനിൻ്റെ മുസ്ഹഫിലെ എഴുത്ത് നോക്കി നമുക്ക് തീരുമാനിക്കാൻ കഴിയും. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹം അതിൻ്റെ തഫ്സീറിൽ ഈ വിഷയം രേഖപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, വൽ ഔവലു ഹുവൽ മുഖ്താർ ഐ കൗനുഹ നാഫിയ. ഇവിടെ രണ്ടഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടെങ്കിലും ഒന്നാമത്തെ അഭിപ്രായത്തിനാണ് കൂടുതൽ, അതാണ് തെരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായം. എന്തുകൊണ്ട്? ലിഅന്നൽ ഇസ്തിസ്നാഅ മിനന്നഹി ലായിക്കാതു യക്കുനു ഇല്ലാമു അക്കത്തൻ. ഒരു നഹിയിൽ നിന്ന് ഒരു ഇസ്തിസ്ന ചെയ്യുമ്പോൾ അഥവാ സനുഖരി ഉ കഫലാ തൻസ ഇല്ലാ മാഷ അള്ളാഹ് എന്ന് നഹി ചെയ്തു. അപ്പോൾ ഒരു നഹിയിൽ നിന്ന് ഇസ്തിസ്ന ചെയ്യുമ്പോൾ ഒരു മുഅക്കത്തായിക്കൊണ്ടുള്ള കാര്യമാണ് അതിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ സനുഖരി ഉ കഫലാ തൻസ ഇല്ലാ മാഷ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിക്കുന്ന കുറച്ചു കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലത്തേക്ക് എന്നാണ്. അങ്ങനെ നിങ്ങൾ മറക്കാൻ പാടില്ല എന്നാകും. പക്ഷേ ആയത്തിൻ്റെ ഉദ്ദേശം അതല്ലല്ലോ. രണ്ടാമത്തെ തെളിവ് അദ്ദേഹം പറയുന്നത് വഅലൻ ഫഇന്നൽ യാ മുസ്ബതത്തുൻ ഫി ജമീഇൽ മസാഹിഫ്, എല്ലാ മുസ്ഹഫുകളിലും ഫലാ തൻസ എന്ന അലിഫിൻ മക്സൂറ എഴുതുമ്പോൾ യാ എഴുതാറുണ്ട്, എല്ലാ മുസ്ഹഫിലും അതുണ്ട്. അപ്പോൾ യാ മുസ്ഹഫിലെ എഴുത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് നഫിയിൻ്റെ വിരോധത്തിൻ്റെ ലാം അല്ല എന്നുള്ളത്. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ മുഫസ്സറുകൾ വിശുദ്ധ ഖുർആനിൻ്റെ റസ്മ് വെച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനിൻ്റെ എഴുത്ത് വെച്ചുകൊണ്ട് അഭിപ്രായ ഭിന്നതയിൽ തർജീഹ് നൽകുന്നത്. മറ്റൊരു ഉദാഹരണം കൂടി ഈ വിഷയത്തിൽ നമുക്ക് പരിശോധിക്കാം. സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. അവർ തൂക്കുകയാണെങ്കിലും അതുപോലെ തന്നെ അളന്നു കൊടുക്കുകയാണെങ്കിലും യുഖ്സിറൂന കുറവ് വരുത്തുന്നവരാണ്. ഈ ആയത്തിൽ വഇദാ കാലൂഹും, ആ ഹും എന്ന ലമീറിൻ്റെ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. വൈദാ കാലൂഹും അതിലെ ഹും എന്ന ലമീറും, അതുപോലെ തന്നെ ഔ വസനൂഹും എന്നതിലെ അതിലെ ഹും എന്ന ലമീറിൻ്റെ വിഷയത്തിലും രണ്ട് അഭിപ്രായങ്ങൾ തഫ്സീറുകളിൽ കാണാൻ കഴിയും. ഒന്നാമത്തെ അഭിപ്രായം, അന്നഹു യഊദു അലന്നാസ് യഅനി വൈദാ കാലൂഹും യഅനി അന്നാസ്, അപ്പോൾ ജനങ്ങൾക്ക് അവർ അളന്നു കൊടുക്കുകയാണെങ്കിൽ, ജനങ്ങൾക്ക് അവർ തൂക്കിക്കൊടുക്കുകയാണെങ്കിൽ യുഖ്സിറൂൻ, അവർ കുറവ് വരുത്തും. അപ്പോൾ ഈ ഹും എന്ന ലമീർ നസ്ബിൻ്റെ അഥവാ മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്തേക്ക് വരും. അപ്പോൾ അർത്ഥം വഇദാ കാലൽ മുത്തഫിഫൂന നാസ, ഈ അളവിലും തൂക്കത്തിലും കുറവ് കാണിക്കുന്നവർ അളന്ന് ജനങ്ങൾക്ക് അളന്ന് കൊടുക്കുമ്പോൾ എന്നായിരിക്കും അർത്ഥം. രണ്ടാമത്തൊരു വീക്ഷണം, വൈദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ എന്ന് പറഞ്ഞാൽ അത് വാവുൽ ജമാഅയാണ്, വാവുൽ ജമാഅത്തിലേക്ക് മടങ്ങുന്നു അൽ അമീർ. ഐ വൈദാ കാലൂ വൈദാ കാലൽ മുത്തഫിഫി മുത്തഫിഫൂനഹും, ഈ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന അവർ അളന്നുകൊടുത്താൽ, അതുപോലെ തന്നെ അവർ തൂക്കിക്കൊടുത്താൽ, ഈ രണ്ടർത്ഥം. വൈദാ കാലൂഹും, അവർ ജനങ്ങൾക്ക് തൂക്കിക്കൊടുത്താൽ എന്നും അവർ സ്വയം തൂക്കിക്കൊടുത്താൽ എന്നും രണ്ടർത്ഥമാണ് ഇവിടെ വന്നത്. ഈ രണ്ടർത്ഥങ്ങളിൽ രണ്ടും അതിൻ്റെ ആശയം ശരിയാണ്. അവർ ജനങ്ങൾക്ക് തൂക്കിക്കൊടുക്കുക, അവർ സ്വയം തൂക്കിക്കൊടുക്കുക, രണ്ടും ആശയം ഒന്നാണ്. പക്ഷെ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ ഏതിനെയാണ്, അഥവാ ഇത് മഫ്ഊൽ ബിഹിയാക്കിക്കൊണ്ട് പറഞ്ഞ മൻസൂബിൻ്റെ ലമീറാക്കി നസ്ബിൻ്റെ അവസ്ഥയിൽ കൊണ്ടുവന്നാൽ അതാണോ, അതല്ല റഫ്ഇൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ഏതാണ് ഇവിടെ മൗലിഉ റഫ്ആണോ മൗലിഉ നസ്ബാണോ? ഒരു തൗക്കീദിന് വേണ്ടി, വാവൽ ജമാഅത്തിനൊരു തൗക്കീദിന് വേണ്ടി ഹും എന്ന ലമീർ കൊണ്ടുവന്നതാണോ എന്ന ചർച്ചയിൽ പണ്ഡിതന്മാർ അതിന് തർജീഹ് നൽകുന്നത് അതിന് ഒരു അഭിപ്രായത്തിന് പ്രാമുഖ്യം കൊടുക്കാൻ വേണ്ടി അവർ പറയുന്ന കാര്യം ഇവിടെ മുസ്ഹഫിലെ എഴുത്താണ്. വഇദാ കാലൂഹും എന്ന് ജനങ്ങൾക്ക് അവർ അളന്നു കൊടുത്താൽ എന്ന അർത്ഥം വരികയാണെങ്കിൽ, അഥവാ നസ്ബിൻ്റെ മഹല്ലിൽ നസ്ബിൻ്റെ സ്ഥാനത്ത് മോദയായി കൊണ്ടുവരികയാണെങ്കിൽ അവർ പറയുന്നത് അവിടെ ഒരു അലിഫ് നിർബന്ധമായും ഉണ്ടാകണം. കാരണം ഇതാ കാലൂ ഹും, കാലു എന്ന് പറയുമ്പോൾ കാലു എന്ന ഫിഇലിന് അലിഫ് നിർബന്ധമായി കൊണ്ടും ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അവിടെ അങ്ങനെ ഒരു അലിഫ് എഴുതപ്പെട്ടിട്ടില്ല. അപ്പോൾ വൈദ കാലു ഹും എന്ന അർത്ഥം ആണ് അവിടെ കുറച്ചുകൂടി ഭംഗിയാവുക. കാരണം വിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയത്തിലുള്ള രണ്ടഭിപ്രായങ്ങളിൽ ഏതഭിപ്രായത്തിനെയാണ് മുൻഗണന നൽകേണ്ടത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു സംഗതി ഇവിടെ വൈദാ കാലൂഹും ഔ വസനൂഹും യുഹ്സിറൂൻ എന്ന വൈദാ കാലൂഹും എന്നതിൽ അഹും എന്ന ലമീറിനെ രണ്ട് സ്ഥലത്ത് അഥവാ ഒന്ന് നസ്ബിൻ്റെ സ്ഥാനത്ത് ജനങ്ങൾക്ക് അവർ അളന്നുകൊടുത്താൽ എന്നാകും. രണ്ടാമത്തെ അഭിപ്രായം അവർ അളന്നുകൊടുത്താൽ തൗക്കീദിന് വേണ്ടി പറയുകയാണ് എന്നർത്ഥത്തിൽ. ഇതിൽ പണ്ഡിതന്മാർ തർജീഹ് കൊടുക്കുന്ന ഒന്നാമത്തെ അഭിപ്രായത്തിനാണ്, അഥവാ വൈദാ കാലൂഹും ഔ വസനൂഹും അവർ ജനങ്ങൾക്ക് അളന്നുകൊടുത്താൽ എന്നാണ്. അപ്പോൾ ഇവിടെ മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്തായി വരും അവർ ജനങ്ങൾക്ക് അളന്നു കൊടുക്കുമ്പോൾ എന്ന അർത്ഥത്തിൽ ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ പറഞ്ഞത് ലിഅന്നഹു അൽ മുവാഫിഖു ലിറസ്മിൽ മുസ്ഹഫ്, മുസ്ഹഫിൻ്റെ റസ്മിനോട് യോജിക്കുന്നത് അതാകുന്നു. കാരണം എന്താണ്? ബിമഅന കാലൂ ലഹും, അവർക്ക് വേണ്ടി അളന്നുകൊടുത്താൽ. ഇനി രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം അവർ അളന്നുകൊടുത്താൽ ഇതാ കാലൂ ഹും എന്നാണെങ്കിൽ കാലു എന്ന ഫേലിന് ശേഷം ഒരു അലിഫ് നിർബന്ധമായിക്കൊണ്ടും ഹും എന്നതിൻ്റെ മുമ്പായിക്കൊണ്ടും ഉണ്ടാകേണ്ടിയിരുന്നു. പക്ഷേ അങ്ങനെ ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് ഇവിടെ ഒന്നാമത്തെ അഭിപ്രായം, അഥവാ ഇതാ കാലൂഹും എന്ന് പറഞ്ഞാൽ ഈ കാലു അന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അവർ അളന്നു കൊടുക്കുകയാണെങ്കിൽ അവർ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ വിശുദ്ധ ഖുർആനിൻ്റെ റസ്മുകൾ നമുക്ക് നോക്കിയിട്ട്, വിശുദ്ധ ഖുർആനിൻ്റെ എഴുത്ത് നോക്കിയിട്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഏതാണ് റാജിഹായ അഭിപ്രായം, ഏതാണ് മുഖ്താർ തിരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പണ്ഡിതന്മാർ തഫ്സീറുകൾ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അസലാണ്, നിയമമാണ്. ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അഥവാ തഫ്സീറിൻ്റെ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ റസ്മിനോട്, വിശുദ്ധ ഖുർആനിൻ്റെ എഴുത്തിനോട് യോജിക്കുന്ന രീതിയിലുള്ള അഭിപ്രായം ഏതാണ് എന്ന് പണ്ഡിതന്മാർ പരിഗണിക്കാറുണ്ട്. അങ്ങനെ പരിഗണിക്കണം. അതാണ് കൂടുതൽ ശരിയോട് അടുത്ത് നിൽക്കുന്ന അഭിപ്രായം, അതായിരിക്കും. ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
4: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ ഇവിടെ സമാപിക്കുകയാണ്. കഴിഞ്ഞ 4 എപ്പിസോഡുകൾ ഇതേ വിഷയത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. തഫ്സീറിൻ്റെ നിയമങ്ങൾ എന്ന വിഷയത്തിലെ അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിക്കുന്ന അൽ ഉസൂൽ പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 5 ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. കേട്ടതും അറിഞ്ഞതും പഠിച്ചതുമൊക്കെ നമ്മുടെ മനസ്സുകളിൽ തളം കെട്ടി നിൽക്കുകയും അത് ആവശ്യാനുസരണം അത് ഉപയോഗപ്പെടുത്തുകയും ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നമ്മുടെ അറിവുകൾ നമുക്ക് വേണ്ടി ഉപകരിക്കുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഓരോ അറിവുകളും അവസാനിക്കുന്നത് ഒരു പ്രാർത്ഥനകളിലാണ്. നമുക്ക് നൽകിയ അറിവുകളെ വളരെ കൂടുതലുള്ള പഠനത്തിൻ്റെയും മനനത്തിൻ്റെയും ഒക്കെ അവസാനത്തിലാണ്, അല്ലെങ്കിൽ അത്തരം പഠനങ്ങളും മനനങ്ങളുമൊക്കെ നടന്നതിന് ശേഷമാണ് പണ്ഡിതന്മാരും നമ്മുടെ സഹോദരങ്ങളുമൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം വിഭവങ്ങൾ ഒരുക്കി തന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും ഉണ്ടാകണം എന്ന് കൂടി ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. അള്ളാഹു കേട്ടതും അറിഞ്ഞതുമൊക്കെ ഉപകരിക്കുന്ന നാളേക്ക് വേണ്ടി ഇത്തരം വിജ്ഞാനങ്ങൾ ഇനിയും പീസ് റേഡിയോയുടെ ഭാഗത്തു നിന്ന് വിഭവങ്ങൾ ഒരുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു.

0: ജനകൊടിയടങ്കലും ഉടയോനു നടക്കുന്നു ലക്ഷ്യം മീലാഹിന്റെ പുരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും ഉള്ളു തുടിച്ചു കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർ തുരസിച്ച്.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായി ഒന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA-യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. ഇതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ്, മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-00.
4: ഈസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് സൂറത്ത് ത്വാഹയിലെ 7 മുതൽ 17 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് തൗഫീഖ് അസ്സയേഖ്.
5: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ ഇനി നബി ചരിത്രം അവതരണം മുൻഷിദ് ഒട്ടുമൽ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിക്കൊണ്ട് വന്നതിന് ശേഷം ഇസ്ലാമിക ലോകത്ത് നടന്ന പ്രഗത്ഭമായിട്ടുള്ള യുദ്ധമാണ് ബദർ യുദ്ധം. ആ ബദർ യുദ്ധത്തിന് മുന്നോടിയായിക്കൊണ്ട് നടന്ന ചില സംഘടനകളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനമായിരുന്നു നഖ്ല യുദ്ധം എന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിക്കൊണ്ട് പറഞ്ഞിരുന്നു. അഥവാ ചെറു പോരാട്ടങ്ങളായിരുന്നു. യഥാർത്ഥ യുദ്ധം എന്നുള്ളത് ബദർ യുദ്ധമാണെങ്കിലും അതിൻ്റെ മുന്നോടിയായി നടന്ന ചെറിയ ചെറിയ പോരാട്ടങ്ങളാണ് നഖ്ല യുദ്ധങ്ങൾ പോലത്തെ യുദ്ധങ്ങൾ. ഈ നഖ്ല യുദ്ധം കഴിഞ്ഞതോടുകൂടി ഖുറൈശികൾക്കും അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്കുമിടയിൽ ഔദ്യോഗികമായി യുദ്ധം ആരംഭിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല യുദ്ധത്തിൻ്റെ വിധിവിലക്കുകൾ അള്ളാഹു ഇറക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, അലൂനക അനി ഷഹരിൽ ഹറാം, യുദ്ധനിഷിദ്ധമായ മാസങ്ങളെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കും. ഖുൽ ഖിതാലു ഫീഹി കബീർ, അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, വഖാതിലു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുക. അല്ലദീന യുഖാതിലൂനക്കും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുക. വലാ തഅതദു, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ അതിരി കവിയരുത്. ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതാല അതിരി കവിയുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് പറയുകയാണ്, വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, നിങ്ങൾ കണ്ടയിടത്ത് വെച്ചൊക്കെ നിങ്ങളവരെ വധിച്ചു കളയുക. അഥവാ ഒരു യുദ്ധത്തിൻ്റെ സന്നിഗ്ധ ഘട്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. അല്ലാതെ എപ്പോഴും കാണുന്ന സത്യവിശ്വാസികളെ കൊല്ലണമെന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ഒരു യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ അവരെ നിങ്ങൾ കൊല്ലുക തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് ഇവിടെ ഖുറൈശികളുമായി ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്, നമ്മളത് പറഞ്ഞു വെച്ചു. ആ ഘട്ടത്തിൽ നിങ്ങളവരെ വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, നിങ്ങളവരെ വധിച്ചു കളയുക. വ അഖ്രിജൂഹും മിൻ ഹൈസു അഖ്രജൂക്കും, നിങ്ങളെ അവർ പുറത്താക്കിയതുപോലെ നിങ്ങളും അവരെയും പുറത്താക്കിക്കൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ആയത്തിറക്കി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, മുസ്ലിങ്ങൾ ഔദ്യോഗികമായിക്കൊണ്ട് ഖുറൈശികളോട് സായുധ പോരാട്ടത്തിന് തയ്യാറായി എന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബദർ യുദ്ധത്തിലേക്ക് മുസ്ലിങ്ങൾ നേരിട്ടെത്തിയത്. അതിനുശേഷമുണ്ടായ മറ്റൊരു സംഭവമാണ് മക്കയിൽ നിന്ന് ഷാമിലേക്ക് പോകുന്ന ഖുറൈശികളുടെ കച്ചവട സംഘം. ആ കച്ചവട സംഘത്തെ തടഞ്ഞു നിർത്തുന്നത് മൂലമാണ് ഒരു ബദർ യുദ്ധം എന്ന ഒരു വലിയ യുദ്ധത്തിലേക്ക് മുസ്ലിങ്ങൾ ചെന്നെത്തുന്നത്. എന്താണ് ഇതിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ? അഥവാ എല്ലാ വർഷങ്ങളിലും ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവട സംഘം അവർ ഷാമിലേക്കും അതേപോലെ തന്നെ യമനിൻ്റെ ഭാഗങ്ങളിലേക്കൊക്കെ പോകാറുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്തു ഖുറൈശിൽ പറയുന്നുണ്ട്. അവരുടെ സഞ്ചാരപാത വളരെ എളുപ്പമായിരുന്നു. അഥവാ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ അവർ യഥേഷ്ടം കച്ചവട വസ്തുക്കളുമായിക്കൊണ്ട് ഷാമിൻ്റെ പ്രവിശ്യകളിലേക്ക് പോവുകയും അവിടെ നിന്ന് തിരിച്ച് മക്കയിലേക്ക് തന്നെ പോവുമായിരുന്നു. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവിച്ചിരുന്നില്ല. കാരണം അവർ മക്കയുടെ ആളുകളാണ്, കഅബയുടെ ആളുകളാണ് എന്ന പരിഗണന ആ കാലഘട്ടത്തിൽ ഖുറൈശികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുമുള്ള പ്രയാസമില്ലാതെയുള്ള അവരുടെ സഞ്ചാരപാതക്ക് തടസ്സം നിന്നത് മുസ്ലിങ്ങളുടെ ഈ ഒരു ചെറുത്തുനിൽപ്പായിരുന്നു. അതാണ് പിന്നീട് ബദറിലേക്ക് കലാശിച്ചത്. അങ്ങനെ ഷാമിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന ഈ കച്ചവട സംഘത്തെ അവരുടെ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊലഹത്ത് ബിൻ ഉബൈദില്ലയും സയ്യിദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും നിയോഗിച്ചു. ഇവർ രണ്ടുപേരും അടങ്ങുന്ന സംഘം നിരീക്ഷിക്കുന്നതിലൂടെ അബു സുഫിയാൻ്റെ സംഘം ഹിറ എന്ന് പറയുന്ന സ്ഥലത്തെത്തി എന്ന് മനസ്സിലായി. ഉടനെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവർ വിവരമറിയിച്ചു. ഇവർ അറിയിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അബു സുഫിയാൻ്റെ പക്കൽ 5000 സ്വർണ ദീനാറും അതേപോലെ തന്നെ 40 പാറാവുകാരും അടങ്ങുന്ന ഒരു സംഘമാണ് പുറപ്പെട്ടു വരുന്നത് എന്ന് ഈ സ്വഹാബികൾ അവരറിയിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ ആ സ്വത്ത് പിടിച്ചെടുക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. കാരണം ന്യായമായിട്ടുള്ളൊരു പിടിച്ചെടുക്കൽ തന്നെയാണത്. കാരണം ഇത്രയും കാലം മക്കയിൽ ജീവിച്ച മുസ്ലിങ്ങളുടെ സ്വത്തുക്കളൊക്കെ അപഹരിച്ചിട്ടുണ്ട് അവർ. അതുകൊണ്ട് തന്നെ ന്യായമായിക്കൊണ്ട് അതിന് പ്രതികാരം ചെയ്യാനുള്ള അർഹത മുസ്ലിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, ഹാ ഹാദിഹി ഈറു ഖുറൈശ്, വിശ്വാസികളെ, ഖുറൈശികളുടെ കച്ചവട സംഘമാണിത്. ഫീഹ അംവാലുഹും, അതിലവരുടെ വസ്തുക്കളുണ്ട്, അവരുടെ ധനങ്ങളുണ്ട്. ഫഹ്രിജൂഹും ഇലൈഹ, നിങ്ങൾ അതിലേക്ക് പുറപ്പെട്ടുകൊള്ളുക. ലഅല്ലല്ലാഹ യൻഫലകുമൂഹ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കത് ഗനീമത്ത് സ്വത്തായി നൽകിയേക്കാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുകയാണ്. ഇതിനടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളിലെ വളരെ കുറച്ച് പേരടങ്ങുന്ന സംഘം അതിനായി തയ്യാറെടുക്കുകയാണ്. എല്ലാവരുമല്ല, വളരെ കുറച്ച് പേർ, ഏകദേശം 313-ൻ്റെയും 317-ൻ്റെയും ഇടയിൽ വരുന്ന കുറച്ച് സംഘം ഈയൊരു സമ്പത്ത് തട്ടിയെടുക്കുവാൻ വേണ്ടി ഈ പറയുന്ന വിശ്വാസികൾ തയ്യാറായി വന്നു. അതിൽ 82-86-ൻ്റെയും ഇടയിൽ വരുന്ന മുഹാജിറുകളായിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലവും സംഘങ്ങളും ബദറിലേക്ക് പുറപ്പെടുകയാണ്. കാരണം ബദർ വഴിയാണ് ഇവരുടെ കച്ചവട സംഘം കടന്നു പോവുക എന്ന ധാരണ കൃത്യമായിക്കൊണ്ട് മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പക്കൽ ഒരു കുതിരയും അതേപോലെ തന്നെ 70 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ ബദർ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്ഷരാർത്ഥത്തിൽ മുസ്ലിങ്ങളൊരു യുദ്ധം പ്രതീക്ഷിച്ചിട്ടല്ല പോകുന്നത്, നേരെ മറിച്ച് അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ തട്ടിയെടുക്കുക എന്ന ലക്ഷ്യം മാത്രമേ അവർക്കവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന വഴിക്ക് മദീനയുടെ ഉത്തരവാദിത്വം മഹാനായിട്ടുള്ള ഉമ്മു മക്നൂബ് റളിയല്ലാഹു അൻഹിൻ്റെ പുത്രൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. യാത്രാമധ്യേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ലുബാബ് അബ്ദുൽ മുൻദിർ എന്ന് പറയുന്ന സ്വഹാബിയെ മദീനയുടെ മൊത്തം കാര്യം ഏൽപ്പിച്ചുകൊണ്ട് ആ സംഘത്തിൽ നിന്ന് അദ്ദേഹത്തെ മദീനയിലേക്ക് തന്നെ പറഞ്ഞയക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈനിക വ്യൂഹത്തെ 2 നിശ്ചയിച്ചു വെച്ചത്. അതിലൊരു വിഭാഗം 2 ആയിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു വെക്കുന്നത്. അതിൽ ഒരു വിഭാഗം മുഹാജിറുകളാണ്. മുഹാജിറുകളുടെ നേതാവായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലീബ് നബി തൊലീബ് റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ തന്നെ മറ്റു സംഘം അൻസാറുകളാണ്, അവരുടെ നേതാവായിക്കൊണ്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെയുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുന്നത്. ഈ 2 ഇവർ ഇവരുടെ ലക്ഷ്യമായിട്ടുള്ള ബദറിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തൽസമയം അബൂ സുഫിയാൻ ചില ആളുകൾ മുഖേന ഈ വിവരം അറിയുകയും ഉടനെ തന്നെ തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മക്കയിൽ നിന്ന് ആളുകളെ വേണമെന്ന അർത്ഥത്തിൽ അബൂ സുഫിയാൻ ഒരു കത്തുമായിക്കൊണ്ട് ലംലം ഇബ്നു അംറിനെ നിയോഗിക്കുകയാണ്. ലംലം എന്ന് പറയുന്ന ഈ വ്യക്തി അതിവേഗത്തിൽ മക്കയിലേക്ക് തൻ്റെ കുതിരപ്പുറത്ത് ഓടുകയും മക്കയിലെത്തിയ ഉടനെ തന്നെ അദ്ദേഹം മക്കയുടെ തെരുവീതികളിലൂടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മുഹമ്മദും കൂട്ടരും അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ ആക്രമിക്കുവാൻ വേണ്ടി തയ്യാറായി വരുന്നുണ്ട്, ആരാണ് സഹായത്തിനുള്ളത് എന്ന് ഉറക്കെ വിളിച്ച് പറയുകയും ആയിരക്കണക്കിന് വരുന്ന ഖുറൈശികൾ അവിടെ തടിച്ചുകൂടുകയുമാണ് ഉണ്ടായത്. അങ്ങനെ എല്ലാം നിലക്കും ഖുറൈശികളൊരു യുദ്ധത്തിൻ്റെ സന്നാഹമായിക്കൊണ്ട് അവർ കോപ്പുകൂട്ടി. അബൂ ലഹബ് ഒഴികെ ബാക്കി എല്ലാ ഖുറൈശ് നേതാക്കളും യുദ്ധം വേണമെന്ന വാശിയോടുകൂടി അവർ മുന്നോട്ട് വന്നു. അബൂ ലഹബിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ശാരീരിക പ്രയാസം മറ്റു മൂലമോ അയാൾക്ക് വരാൻ സാധിച്ചില്ല. അയാൾ ചില അദ്ദേഹത്തിൻ്റെ കടബാധ്യതയുള്ള ചില ആളുകളെ ഏൽപ്പിച്ചുകൊണ്ട് അയാൾ അതിൽ നിന്ന് മാറി നിന്നു. അങ്ങനെ ഖുറൈശ് നേതാക്കൾ ഒന്നടങ്കം യുദ്ധത്തിനണിനിരന്നുകൊണ്ട് ഏകദേശം 1,300 ആളുകൾ മുസ്ലിങ്ങളെ നേരിടാൻ വേണ്ടി ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പോരാട്ടത്തിനായിട്ട് അവർ തയ്യാറായി വരികയാണ്. ഏകദേശം 100 600 അവരുടെ പക്കലുണ്ടായിരുന്നു. ഇവരുടെയൊക്കെയും സൈനിക നേതാവായിക്കൊണ്ട് അബൂ ജഹൽ ഇബ്നു ഹിഷാമായിരുന്നു നേതൃത്വം നൽകിയത്. എല്ലാം നിലക്കും ഖുറൈശികൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ സംരക്ഷിക്കുക എന്നതിനപ്പുറം മുസ്ലിങ്ങളെ നിഷ്കാസനം ചെയ്യണമെന്ന ആഗ്രഹം അവർക്കുള്ളിലുണ്ടായിരുന്നു. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് വധിക്കുവാനുള്ള അവരുടെ ശ്രമം തന്നെ പാളിപ്പോയ ദേഷ്യം അവർക്കുണ്ടായിരുന്നു. എല്ലാം നിലക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാൻ വേണ്ടി അവർ തയ്യാറാക്കി വെച്ച കെണികളെ മറികടന്നുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയത്. ഈ ഒരു യുദ്ധത്തോടുകൂടി പ്രവാചകനെ മാത്രമല്ല മദീനക്കാരെ, പ്രവാചകൻ അഭയം നൽകിയ മദീനക്കാരടക്കം നിഷ്കാസനം ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടിയാണ് അബൂ ജഹൽ ബദറിലേക്ക് പുറപ്പെടുന്നത്. അങ്ങനെ അബൂ ജഹലും കൂട്ടരും അടങ്ങുന്ന സംഘം, 1,000 ഈ സംഘം, അവർ ബദർ ലക്ഷ്യം വെച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് ഈ ഖുറൈശികൾക്കൊരു മനസ്സിൻ്റെ അകത്ത് ഒരു പ്രയാസം അനുഭവപ്പെട്ടു. ഇവരോട് ശത്രുതയുള്ള ബക്കർ ഗോത്രക്കാർ പിന്നിൽ നിന്ന് ആക്രമിക്കുമോ എന്ന ഭയം. പിന്നിൽ നിന്നുള്ള ഇവരുടെ അക്രമം ഏത് സമയത്തും വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവരോട് ഒരു സംഘട്ടനത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ബദർ യുദ്ധത്തിനുള്ള ഇവരുടെ പുറപ്പാട്. ഈ സമയത്ത് ഷെയ്ത്താൻ സുറാഖത്ത് ബിൻ മാലിക് ജുഅഷം എന്ന് പറയുന്ന വ്യക്തിയുടെ രൂപത്തിൽ രൂപം മാറിക്കൊണ്ട് ഖുറൈശികളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ബക്കർ വംശജരുടെ അടുക്കൽ നിന്ന് ഒരു അക്രമം നിങ്ങളുടെ മേൽ പ്രതീക്ഷിക്കേണ്ടതില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. നിങ്ങൾ ധൈര്യമായിക്കൊണ്ട് മുഹമ്മദിനെയും കൂട്ടർക്കുമെതിരെ നിങ്ങൾ യുദ്ധം നയിച്ചുകൊള്ളൂ. എല്ലാവിധ പിന്തുണയും ഞങ്ങൾ തരുമെന്ന് ഈ വ്യക്തി പറഞ്ഞു. ഈ വ്യക്തി വന്നത് സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ രൂപത്തിലായിരുന്നു. അങ്ങനെ എല്ലാവിധ സമാധാനത്തോടുകൂടി സുരക്ഷിത പാതയിലൂടെ അവർ ബദർ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. ഇൻഷാല്ലാ വരും എപ്പിസോഡുകളിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി പറയാം. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് നബി ചരിത്രം, അവതരിപ്പിച്ചത് മുൻഷിദ് ഒട്ടുമൽ.

0: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000-ൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000-ക്കണക്കിന് ശ്രോതാക്കൾ, 60,000-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ, 50,000-ലേറെ സ്ഥിരം അവതാരകർ, 100,000-ൽ പരം പിന്നണി പ്രവർത്തകർ, ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ഐടി ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻ കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കും ഇടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com, www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ മധുരം ഖുർആൻ സൂറ അൽ ജിൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് പാരായണം ചെയ്യുന്നു.

0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ പാരായണം ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് സൂറ അൽ ജിന്ന്.
1: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. തസ്ബീഹിന്റെ മഹത്വം ക്ലാസ്സെടുത്തുകൊണ്ട് മുസ്തഫ അൻസാരി എപ്പിക്കാട് നമുക്കൊപ്പം ചേരുന്നു.
2: നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞ ഒരു വാക്കാണ് സുബ്ഹാനല്ലാഹ്. എത്രയോ തവണ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ പദത്തിൻ്റെ അർത്ഥമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ ഒരു പദത്തിൻ്റെ പ്രാധാന്യവും അത് പറയുന്നവന് ലഭിക്കുന്ന പുണ്യവും എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയ പുണ്യങ്ങളാണ്. ശാരീരികവും സാമ്പത്തികവുമായി കഴിവില്ലായ്മ കൊണ്ട് മനസ്സ് കൊതിക്കുന്ന പലതും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ എപ്പോഴും നിർവഹിക്കാവുന്ന വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന പലതും നിസ്സാരമാക്കൽ കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ നിസ്സാരമായി ഉച്ചരിക്കാൻ കഴിയുന്ന ഈ പദത്തെ നമുക്ക് ഇനിയെങ്കിലും ലാഭമുള്ളതാക്കി മാറ്റേണ്ടതുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കായിക്കൊണ്ടാണ് സുബ്ഹാനല്ലാഹിയെ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇന്ന മിൻ അഹബിൽ കലാമി ഇലല്ലാഹി അൻ യഖൂല അൽഅബ്ദു സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നാണ്. ഒരടിമ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയലാണ് അവൻ പറയുന്ന വാക്കുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായത് എന്ന് കാണാൻ സാധിക്കും. മാത്രവുമല്ല, മറ്റൊരു ഹദീസ് കാണാം. കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹബുൽ കലാമി ഇലല്ലാഹി അർബഉൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇലല്ലാഹു അല്ലാഹു അക്ബർ. അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് ദിക്റുകൾ, നാല് വചനങ്ങൾ, നാല് വാക്കുകൾ, ഒന്ന് സുബ്ഹാനല്ലാഹിയാണ്, രണ്ട് അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ. അങ്ങനെ നാലെണ്ണം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ നാമങ്ങളെയും അവൻ ഇഷ്ടപ്പെടുന്ന വാക്കുകളെയും ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദി എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു പ്രാർത്ഥനയോട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്? കാലൽ അലാമത്തു അൽ മുഫസ്സിർ അൻ ഷൻഖീതി, ഇമാം ഷൻഖീതി റഹിമഹുല്ല പറയുന്നു, അള്ളാഹുവിനെ തൻ്റെ മഹത്വത്തിനും പരിപൂർണതയ്ക്കും അനുയോജ്യമല്ലാത്ത മുഴുവൻ കാര്യങ്ങളെ തൊട്ടും പരിശുദ്ധമാക്കലാകുന്നു അത് എന്നാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹിയുടെ അർത്ഥ തലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി റബ്ബിൻ്റെ നാമമാണ് സുബൂഹ്. വമിൻ അസ്മാഇ റബ്ബിന ജല്ല വഅല അസ്സുബൂഹ്, സുബൂഹ് എന്ന്, ഐ അൽ മുനസ്സഹ്, അൽ മുനസ്സഹ് അൽ മുഖദ്ദിസ് അനിൻ നഖായിസ് വൽ ഉയൂബ്, എല്ലാ പോരായ്മകളിൽ നിന്നും കുറവുകളിൽ നിന്നും പരിശുദ്ധമാക്കപ്പെട്ടവൻ എന്നതാണ്. അതാണ് പരിശുദ്ധമാക്കപ്പെട്ടവൻ. അള്ളാഹു എത്രയോ പരിശുദ്ധൻ, സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയുന്നു. സുബൂഹി എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ടതാണ് എന്ന് മാത്രമല്ല, ന്യൂനതകളെ തൊട്ടും കുറവുകളെ തൊട്ടും പരിശുദ്ധൻ എന്ന അർത്ഥമാണ് ഈ നാമത്തിന് യഥാർത്ഥത്തിലുള്ളത്. സുബ്ഹാനല്ലാഹ് എന്ന് ഉരുവിട്ട് നമ്മൾ റബ്ബിനെ അങ്ങേയറ്റം പുകഴ്ത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അങ്ങനെ ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ് നിർവഹിക്കുന്നത്, ചൊല്ലുന്നത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. റുക്കൂഇൽ നമ്മൾ ചൊല്ലാറുണ്ട്, സുബൂഹു ഖുദ്ദൂസ് റബ്ബുൽ മലായികത്ത് വർറൂഹ് സുബ്ഹാന റബ്ബിയൽ അലീം എന്ന റുക്കൂഇൽ നമ്മൾ ചൊല്ലും. സുജൂദിലാണെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അലാ എന്നോ സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക റബ്ബന അല്ലാഹുമ്മ ഫർലി എന്നൊക്കെ സുജൂദിലും റുക്കൂഇലും ഒക്കെയായി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ സുബ്ഹാനല്ലാഹ് അത്രത്തോളം നമ്മൾ ചൊല്ലുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ഒരാവർത്തി പാരായണം ചെയ്താൽ തസ്ബീഹിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടും. 80-ൽ തവണ ഖുർആനിൽ തസ്ബീഹ് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. 7 സൂറത്തുകൾ തുടങ്ങുന്നത് തസ്ബീഹ് കൊണ്ടാണ്. സകല ജീവജാലങ്ങളും റബ്ബിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട് എന്നതും വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ഹദീസുകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വസഖർന മഅ ദാവൂദ അൽ ജിബാല യുസബ്ബിഹ്ന വത്തൈറു വകുന്ന ഫാഇലിൻ, നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ കാണാൻ സാധിക്കും. അതേപോലെ അലം തറ അന്ന അല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർളി വത്തൈറു സഫാത്തിൻ കുല്ലും ഖദ് അലിമ സലാത്തഹു വതസ്ബീഹഹു എന്ന് ഖുർആനിലൂടെ സൂറത്ത് നൂറിലൂടെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ പർവ്വതങ്ങളും പക്ഷികളും ആകാശവും ഭൂമിയും എല്ലാം അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അത്രത്തോളം അള്ളാഹുവിൻ്റെ പരിശുദ്ധി വാഴ്ത്തപ്പെടുന്നു ലോകത്ത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുക. മാത്രവുമല്ല, നമുക്ക് വേണ്ടി കീഴ്പ്പെടുത്തപ്പെട്ട സൃഷ്ടിജാലങ്ങൾ, അവ പോലും റബ്ബിന് തസ്ബീഹ് ചൊല്ലുന്നു. ഖറസത്ത് നംലത്തുൻ നബിയ്യൻ മിനൽ അംബിയാഇ ഫഅമറ ബി ഖറിയത്തിൻ നംലി ഫഉഹരികത്ത് ഫഔഹ അല്ലാഹു ഇലൈഹി അൻ ഖറസത്ക നംലത്തുൻ അഹ്റഖത ഉമ്മത്തൻ മിനൽ ഉമമി തുസബ്ബിഹുല്ലാ എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടു, ഒരിക്കൽ ഒരു പ്രവാചകനെ ഒരു ഉറുമ്പ് കടിച്ചു. അപ്പോൾ അദ്ദേഹം ഉറുമ്പുകൾ താമസിക്കുന്ന പുറ്റ് ഒന്നടങ്കം ചുട്ടുവരിക്കാൻ കൽപ്പിച്ചു. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് വഹി നൽകി, ഒരു ഉറുമ്പ് കടി

0: തസ്ബീഹ് നടത്തുന്നു എന്ന് കാണാൻ സാധിക്കുകയാണ്. ഭൂമിയിലുള്ളവർ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നു, പാപമോചനം തേടുന്നു, മലക്കുകൾ അവനെ പ്രകീർത്തിക്കുന്നു. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് സൂചന നൽകുകയാണ്. നബിമാർക്ക് അള്ളാഹു ഇപ്രകാരം വഹി നൽകി. എന്താണ്? ഫഖറജ അല ഖൗമിഹി മിനൽ മിഹ്റാബ് ഫഊഹ ഇലൈഹിം അൻ സബ്ബിഹു ബുക്രതൻ വഅശിയ. മറ്റൊരു വചനത്തിൽ കാണാം, വജഅല്ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി ഇഷ്തുദ് ബിഹി അസ്രി ഫഅശ്രികുഹു ഫി അംരി കൈ നുസബ്ബിഹക കസീറ വനദ്കുറക കസീറ. അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുത്യർഹം ചെയ്യുന്നു, സ്തുതി പാടുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ചും അവൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചും ഒക്കെ ഗൗരവമേറിയ ആ പ്രകീർത്തനം മനുഷ്യരടക്കം ജന്തുജാലങ്ങളെല്ലാം നിർവഹിച്ചു പോരുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു മിൻ ഖൗലി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ എന്ന് നിരന്തരമായി കൊണ്ട് അധികരിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി ചൊല്ലുമായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ എന്ന് അദ്ദേഹം നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. അങ്ങനെ നാവുകൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്തുകൊണ്ടും റബ്ബിനെ മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിയണം. മാത്രമല്ല, തസ്ബീഹ് ചൊല്ലുന്നത് കൊണ്ട് നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ട്. ഫസ്ബിർ അലാ മാ യഖൂലൂന വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസ് വഖബ്ല ഉറൂബിഹ വമിൻ ആനാഅൽ ലൈലി ഫസബ്ബിഹ് വഅത്റാഫൻ നഹാരി ലഅല്ലക തർല്ലാ. സൂറത്തു താഹ 130-ാമത്തെ വചനമാണ്. സമാധാനമാണ് മനുഷ്യന് ഏറ്റവും വലുത്. അത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്നത് ഏറ്റവും വലിയ നഷ്ടം, സമ്പത്തിനേക്കാൾ വലിയ നഷ്ടം അതാണ്. അതിനുവേണ്ടിയാണ് എന്തും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പലപ്പോഴും മനുഷ്യൻ തളർന്നു പോകുന്നത്. ഈ സമാധാനം നഷ്ടപ്പെടുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. അതൊരു പക്ഷേ മക്കളിലൂടെയും ഭർത്താവിലൂടെയും ഭാര്യയിലൂടെയും അങ്ങനെ പല ആളുകൾക്കിടയിലൂടെയും നമുക്ക് സന്തോഷങ്ങൾ വരാനും നഷ്ടപ്പെടാനുമൊക്കെ കാരണങ്ങളുണ്ടായിരിക്കാം. എന്നാൽ തസ്ബീഹ് ചൊല്ലുന്നതിലൂടെ നമുക്കുണ്ടാകുന്നൊരു നേട്ടം, മനസ്സംതൃപ്തിയും മനസ്സമാധാനവും നമുക്ക് തിരികെ ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ വമ്പിച്ച പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. ലി അൻ അഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത് അലൈഹി ശംസ്. ഈ ഭൂമിയിലുള്ള എല്ലാം ലഭിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്താണ്? ഈ ദിക്റുകൾ ചൊല്ലുന്നതാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് നാം ആലോചിക്കുക, നമ്മുടെ മാനസിക വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിനെ പ്രകീർത്തിക്കുവാനും അള്ളാഹുവിനെ സ്തുതിക്കുവാനും. എനിക്ക് ഈ ഒരു പ്രയാസത്തിന് മുമ്പ് വരെ എനിക്കെല്ലാ സൗഖ്യങ്ങളും നൽകിയത് എൻ്റെ റബ്ബാണ് എന്ന നന്ദി കാണിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, മൻകാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫി യൗമി മിഅത മറ ഹത്തത് ഖതായാഹു ഇൻ കാനത് മിസ്ല ദബതിൽ ബഹർ. കടലിലെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും ഒരാൾ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചൊല്ലിയാൽ അതല്ലാഹു മഹിച്ചു കളയുമെന്നാണ്.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം തസ്ബീഹിന്റെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് മുസ്തഫ അൻസാരി എപ്പിക്കാടാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
1: വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. ക്യാമ്പസ് ചതിക്കുഴികൾ, ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസിന്റെ ആവശ്യകത. ചർച്ചയുടെ രണ്ടാം ഭാഗത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പു, ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര, ഒപ്പം ഡോക്ടർ നസീഫ് പി പി എന്നിവർ.
3: അപ്പോൾ സ്കൂളുകൾ കൃത്യമായിട്ട് തന്നെ എന്തായാലും ഇത് ഇത്തരമൊരു പ്രചരണം നടക്കുന്നതുകൊണ്ടും ഇത്തരത്തിലൊരു മൂവ്മെൻറ്റിലേക്ക് അത് പോകുന്നതുകൊണ്ടും സ്കൂളുകൾക്കൊക്കെ തന്നെ ശക്തമായിട്ട്, പ്രത്യേകിച്ച് എൻ്റെ മേലധികാരികൾക്ക് ശക്തമായ നിലപാടെടുക്കാൻ പറ്റും. ഇങ്ങനത്തെ എല്ലാത്തിലൂടെ നിൽക്കണ്ട എന്ന് പറയാൻ വളരെ എളുപ്പമാണല്ലോ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ സമൂഹത്തെ സ്നേഹിക്കുന്ന കുട്ടികളുടെ ആരോഗ്യത്തെ, അവരുടെ ഭാവിയെ ഒക്കെ വളരെ പ്രാധാന്യം

0: കൂടെ കാണുന്ന ഈ സ്കൂൾ അധികൃതർ, പ്രിൻസിപ്പൾമാർ, അവരെന്തായാലും അത്തരത്തിലൊരു നിലപാടെടുക്കുക തന്നെ വേണം. ഒപ്പം എന്താ വെച്ചാൽ നമുക്കറിയാം, കുട്ടി ഇവിടുന്നതൊക്കെ തെറ്റാണെന്നൊക്കെ കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് വീട്ടിൽ അമ്മയും അച്ഛനോ അല്ലെങ്കിൽ ഉമ്മയും ഒക്കെ എന്താണ് ഈ പറഞ്ഞ പോലെ ഇത് ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിലെ ഒരു കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹിപ്പോക്രസിയാണ് ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരെ എനിക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇതിൽ വ്യാപകമായിട്ട് പ്രചരണങ്ങളൊക്കെ എന്താണ് നടക്കാൻ പോകുന്നുണ്ട്. ഇത് ഗൃഹങ്ങളിലടക്കത്തിൻ്റെ അപകടങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. എന്തായാലും അത്തരത്തിലൊരു പിന്നെ നടപടിക്രമം ഉണ്ടാവണം. അപ്പോൾ നമുക്കറിയാൻ പോണപ്പോൾ സിഗരറ്റ്, സിഗരറ്റിൻ്റെ പോലൊരു പരസ്യം കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മദ്യം, ആ മറ്റേ എല്ലാ സിനിമേൻ്റെ തുടക്കത്തിലും എന്ത് ചെയ്യും, മദ്യപാനം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു വെക്കുകയും, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് സർക്കാർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് പിന്നെ വെക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ ഒരു അപകടം പൊതുവെ സമൂഹത്തിന് അറിയുകയൊക്കെ ചെയ്യാം, എന്നിട്ടും അത് ഉപയോഗിക്കുന്നുണ്ട്, വ്യാപകമാകുകയും ചെയ്യുന്നുണ്ട്. അത്ര വിസിബിലിറ്റി ഇല്ലാത്ത ഒന്നാണ് ഇതിൻ്റെ മാരകമായ സൈഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ഇപ്പോൾ അത് മാരകമായ ക്യാൻസറിന് കാരണമാകുന്നു എന്നൊക്കെ പറയുന്നു, ഇതൊക്കെ കുട്ടികൾക്ക് ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ നിലവിലുള്ള ഒരു മനഃശാസ്ത്രത്തെ അല്ലെങ്കിൽ മനോഘടനയെ മറികടക്കുന്ന രൂപത്തിൽ അവരെ കൺവിൻസ് ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. അത് ഒരു കേവലം പത്രപ്രസ്താവനകൾ കൊണ്ടോ ഒന്നും കഴിയില്ല. അപ്പോൾ അതിന് നല്ലൊരു മെഷീനറി വർക്ക് ചെയ്യാൻ ഉണ്ടതുണ്ട്. അപ്പോൾ ശിശുക്ഷേമ സമിതി എന്തായാലും മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു ആശയവുമായിട്ടാണെങ്കിൽ യാതൊരു സംശയവുമില്ല. സർവ്വ പിന്തുണയും നമ്മൾ അതിന് നൽകണം. മാതാപിതാക്കൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തെ മനസ്സിലാക്കണം, ഒപ്പം നിൽക്കണം. ഏതെല്ലാം രീതിയിലാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യാനും ഇത്തരത്തിലുള്ളൊരു ട്രെൻഡിനെ, ഒരു സംസ്കാരത്തെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് എറാഡിക്കേറ്റ് ചെയ്യാൻ കഴിയുക, അതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടേണ്ടതുണ്ട്. നമ്മൾ മദ്യത്തിനെതിരെ, യുദ്ധത്തിനെതിരെ, മറ്റു ഡിസ്ക്രിമിനേഷൻസിനെതിരെയൊക്കെ നടത്തുന്ന വ്യാപക പ്രചരണങ്ങളോ, ആ രീതിയിൽ കുട്ടികൾ തെരുവിലിറങ്ങിയിട്ട് ഇത് ജനങ്ങളെ പഠിപ്പിക്കുന്നൊരു സമയം വരണം, അത് കാണണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്.
1: മാഷി പറഞ്ഞ പോലെ തന്നെ ശിശുക്ഷേമ സമിതിയിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുണ്ടാവും, ഇതിൻ്റെ അപകടം മനസ്സിലാക്കി സമൂഹത്തിന് ഉതകുന്ന രൂപത്തിൽ ഇതിൻ്റെ നിർദ്ദേശങ്ങളെങ്കിൽ. യഥാർത്ഥത്തിൽ ഈ ഒരു സ്കൂളുകളും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ച് പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ മാർക്കറ്റിംഗ് പഠിപ്പിക്കണമാണ്, ഒരു മാർക്കറ്റ് 3000 കുട്ടികൾ, 2500 കുട്ടികൾ ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് ഏതൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് കൂടുതൽ ആളുകളുള്ള സ്ഥലത്ത് ഇത് കൊണ്ടുപോയിട്ട് അവർ ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതിലാണ്. ഇപ്പോൾ നമ്മളൊക്കെ ചില സുഹൃത്തുക്കളൊക്കെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെന്ന് വെച്ചാൽ അവരെന്ന് വെച്ചാൽ ആണുങ്ങൾ എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കണില്ല, എന്താണ് അതിന് പരിഹാരം എന്ന് ആറാണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആണുങ്ങൾക്ക് ഇത് പൊതുവെ താല്പര്യമല്ലോ, ഈ ആണുംകുട്ടികളും അല്ലെങ്കിൽ പുരുഷന്മാരും കൂടി ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തേതിനേക്കാളും മാർക്കറ്റ് ഒന്നും കൂടി പ്രൊഡക്ഷൻ കൂടാനും ബാക്കിയൊക്കെ പറ്റും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടുത്തി വീണ രൂപത്തിലാണ് ശിശുക്ഷേമ സമിതിയുടെ ഈ നിലപാട് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിന് പിന്നോട്ട് പോകാൻ പല, നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ ഇത് ടീച്ചർമാരെന്നെ ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കല്യാണത്തിന് പോകുമ്പോൾ മാത്രം ഉപയോഗിച്ച് ആളുകൾ പിന്നെ സ്ഥിരം ഉപയോഗിക്കുന്ന അവസ്ഥയ്ക്ക് വരിക, ഇതൊരു വഷളത്തരാണെന്നുള്ളൊരു പൊതുബോധം വന്നു കിട്ടിയാൽ തന്നെ കുറേ ആളുകൾ ഇതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത ഉണ്ട്. എന്താണ് മറ്റേ റാഫിക്ക് അതിന് കൂട്ടിച്ചേർക്കാനുള്ളത്?
2: ഇതിനകത്ത് മാഷ് പറഞ്ഞതിനോട് ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, ഇതൊരു കമ്പോള വസ്തുവായി മാറ്റപ്പെടുന്നതിലൂടെയാണ് ഇതിന് പരസ്യങ്ങളുടെ ഒരാവശ്യം വരികയും ഇതിന് വ്യാപകമായ പ്രചാരണം കൊടുക്കുകയും ആളുകൾക്ക് ഇത് ഇമ്പോസ് ചെയ്യുന്ന, ആളുകളത് നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം വരികയും ചെയ്തു വരുന്നത്. അതിനുവേണ്ടി ഈ കുത്തക കമ്പനികൾ ഉണ്ടാക്കിയിട്ടുള്ള ലോകം നിന്ന് അടിമപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവരൊരുപാട് സൗന്ദര്യ മാതൃകകൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. മനുഷ്യൻ എന്നതിനെ അവരൊരു പ്രത്യേക തലത്തിലേക്ക് മാറ്റുകയും, ഇപ്പോൾ വെളുത്ത നിറമുണ്ടാവുക, പ്രത്യേക മുഖഘടന ഉണ്ടാവുക, പ്രത്യേകമായ ശരീര സ്ലിം ബ്യൂട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞ ശരീരഘടനയുള്ളവരാണ് കൂടുതൽ സൗന്ദര്യവാന്മാർ. അത് വെളിപ്പെടുത്തുന്ന രീതിയിൽ ആളുകളുടെ ശാരീരിക അംഗലാവണ്യങ്ങൾ കാണുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ബ്യൂട്ടി കൺസെപ്റ്റ് വരികയുള്ളൂ. ഇങ്ങനെ അതാണ് ബ്യൂട്ടി കൺസെപ്റ്റ് എന്നൊരു സൗന്ദര്യം എന്ന നിലക്ക് അവർ ഇത് പ്രചരിപ്പിക്കുന്നൊരു സാഹചര്യം വന്നു. ഇതിൻ്റെ ഫലമായിട്ടുണ്ടായ സംഗതി എന്താ വെച്ചാൽ, ഒന്ന് പ്രാദേശികമായ ഓരോ മനുഷ്യർക്കുമുള്ള, അപ്പോൾ നമ്മളൊക്കെ ദ്രവീഡിയൻ സംസ്കാരത്തിലുള്ള ആളുകളാണ്, നമ്മളുടെ മൂക്കും നമ്മളുടെ ശരീരഘടനയും നമ്മളുടെ നിറവും ഒക്കെ ആ ഒരു അർത്ഥത്തിലാണ്, മറ്റ് എത്നിക് ഗ്രൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ളൊരു ബോധം തമിഴ്നാട്ടുകാർക്കും കേരളക്കാർക്കും കർണാടകക്കാർക്കും ഒക്കെ മുമ്പുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാവരും നേരത്തെ നമ്മൾ പറയുന്ന പോലെ കൊറിയക്കാരായി മാറാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ കശ്മീരികളായി മാറാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ലോകത്ത് അവർ കാണുന്ന സൗന്ദര്യത്തിൻ്റെ വലിയ ഉദാഹരണങ്ങളായി പറയുന്ന ആളുകളായി മാറാൻ ശ്രമിക്കുകയോ ചെയ്താൽ, അത് നമ്മൾ പണ്ട് നീലക്കുറുക്കൻ്റെ കഥ പറഞ്ഞ പോലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ആളുകൾ അവരുടെ അസ്തിത്വത്തിൽ നിന്ന് എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പ്രാദേശിക സൗന്ദര്യബോധം പുറകോട്ട് പോയി സ്വാഭാവികമായ ശരീരഘടനകളെക്കുറിച്ചുള്ള വലിയ അപകർഷതാ ബോധം കുട്ടികൾക്കിടയിലുണ്ടായി. എൻ്റെ മുഖം ശരിയല്ല എന്ന്, നമ്മുടെ പല്ല് പോലും വലിയൊരു ഇൻഡസ്ട്രിയായി മാറിയിരിക്കുന്നതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ പല്ല് വേദനകളോ പല്ലിൻ്റെ പ്രയാസങ്ങളോ അല്ല, കൂടുതൽ
1: അതിനേക്കപ്പുറത്ത്
2: ഡെന്റൽ കോസ്മെറ്റിക്സും എന്താ മാക്സിലോ ഫേഷ്യൽ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുമാണ്. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ നിറം, അതിനടിസ്ഥാനമാക്കിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ ആളുകൾക്കിടയിൽ, കറുത്ത ആളുകൾ അല്ലെങ്കിൽ തൊലി അല്പം നിറം കുറയുമ്പോഴേക്കും ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ അതിനെ പറ്റി ടെൻസ്ഡ് ആവുകയും മാതാപിതാക്കൾ അത് കവർ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാന്നുള്ളതിനെക്കുറിച്ച് ആശങ്കപ്പെടുകയും അവരുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ സ്വാഭാവികമായി സമ്മർദ്ദത്തിലാവുകയും ചെയ്യുന്ന സാഹചര്യം ഈ കമ്പോളം ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിപ്പോഴുള്ളത് അത്ര ഒരു നല്ല ഒരു സാഹചര്യത്തിലല്ല എന്ന് തോന്നിപ്പിക്കുക, നിരന്തരം തോന്നിപ്പിക്കുക. നിങ്ങൾ കൂടുതൽ വെളുക്കണം എന്ന് തോന്നിപ്പിക്കുക. നിങ്ങൾ കൂടുതൽ മെലിഞ്ഞിരിക്കണം എന്ന് തോന്നിപ്പിക്കുക. നിങ്ങളുടെ ശരീരം എപ്പോഴും ചെറുപ്പമായി തോന്നണമെന്ന് തോന്നിപ്പിക്കുക. അപ്പോൾ ഈ അടുത്ത കാലത്ത് കൂടുതൽ ചെറുപ്പമാവാൻ വേണ്ടി ദീർഘമായ രീതിയിൽ ഡയറ്റിംഗ് എടുത്ത ഒരു വലിയ മോഡൽ മരിച്ചു പോകുന്ന സാഹചര്യം വരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി. ഇങ്ങനെയുള്ള സന്ദേശങ്ങളാണ് ഈ പരസ്യങ്ങൾ നൽകുന്നത്. നമ്മൾ അവിടെ സ്വാഭാവികമായി ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളുടെ മലപ്പുറത്ത് തന്നെയുള്ളൊരു ഡോക്ടർ കണ്ടെത്തിയ കുറച്ച് ഒരു ഫൈൻഡിങ്സ് വന്നിരുന്നു കോട്ടക്കലുള്ള വെളുത്തിട്ട് പാറുക എന്നാണ് അതിന് പത്രങ്ങളൊക്കെ കൊടുത്തൊരു ഹെഡിങ്. അദ്ദേഹം കണ്ടെത്തിയ ഗുരുതരമായ പ്രശ്നമാണ്, കിഡ്നിയാണ് ബാധിക്കുന്നത്. നമ്മളുടെ നാട്ടിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള കോസ്മെറ്റിക് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് അത് പണം അധികം ചിലവിടാനില്ല. എന്നാൽ ഈ പരസ്യങ്ങളുടെ കൂടെ ഓടുകയും വേണം. അതിൻ്റെ വലിയ ഗുരുതര സ്വന്തം ശരീരത്തെയും സ്വന്തം ജീവിതത്തെയും സ്വന്തം ആരോഗ്യത്തെയും ഗുരുതരമായ അവസ്ഥയിലേക്ക് നമ്മൾ ഈ കാണുന്ന നിരന്തരമായ വൃക്കരോഗങ്ങൾ ഭക്ഷണത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടാവാം. പക്ഷേ ഇങ്ങനെ ഒരു വശം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം, അതല്ലെങ്കിൽ അതിനൊരു അനുകൂലമായ സാഹചര്യം നമുക്ക് ആരോഗ്യമാണ് ആളുകളെ ഒന്ന് ബോധവൽക്കരണത്തിന് വലിയൊരു ഒരു കാരണമായി മാറുക. അതിലേക്ക് എത്തിക്കാൻ ഈ പിന്നെ ശിഷ്യസമിതിയുടെ ഇത്തരം കാര്യങ്ങൾ സാധിക്കുന്നുള്ളതാണ്. രണ്ടാമത്തെ, നമ്മൾ ഈ സൗന്ദര്യത്തെക്കുറിച്ചുള്ള സങ്കല്പം ആളുകൾക്കിടയിൽ നമ്മളൊന്നുകൂടി പുനർക്രമീകരിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പുതിയ തലമുറയോട് അധ്യാപകരും സ്കൂളുകളും ഒക്കെ വീണ്ടും വീണ്ടും പറയുകയും നമ്മളുടേതായൊരു സംസ്കാരത്തിലേക്ക് തിരിച്ചുകൊണ്ട്, അതിൽ മതപരമായ വശങ്ങളുണ്ടാകും, ആ നിലക്ക് പറയേണ്ട സ്ഥലത്ത് ആ നിലക്ക് പൊതുവായി പറയേണ്ടടുത്ത് പൊതുവായി പറയാം. ഇപ്പോൾ ബുദ്ധി, കഴിവ്, സ്വഭാവം, സാമൂഹിക സംഭാവന, ഇവയൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾക്കുണ്ടാവേണ്ട യഥാർത്ഥത്തിലുള്ള അസ്തിത്വം, ഐഡൻറ്റിറ്റി എന്നുള്ളത് നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും. പിന്നെ എങ്ങനെ നമുക്കിതിനൊരു പരിഹാരത്തിൻ്റെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞു സൗന്ദര്യത്തെ പുനർനിർവചിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, പ്രാദേശികമായ അല്ലെങ്കിൽ നമ്മൾക്കുള്ള ഐഡൻറ്റിറ്റിയെ അഭിമാനബോധമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഒരു ഇഷ്ടത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നതിനൊരു പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി എങ്ങനെ കൂടുതൽ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാമെന്നുള്ള നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയോടാണ് നമ്മൾ പ്രാഥമികമായി സംവദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ നിലക്ക് തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ആത്മബോധം എന്നുള്ളത് അത് നമ്മളുടെ ഇസ്ലാമിക് ഐഡൻറ്റിറ്റി മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതിലൂടെയാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളൊരു ആത്മബോധം നമ്മൾ വളർത്തുക എന്നുള്ളതാണ്. പൊതു സമൂഹം ശ്രദ്ധിക്കേണ്ടത് മാധ്യമ സാക്ഷരത ഇതിൽ വലിയൊരു ഘടകമാണ്. പരസ്യങ്ങൾ എന്ത് പരസ്യവും കൊടുത്ത് ഞങ്ങളുടെ ചാനൽ കൂടുതൽ ലാഭത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിനപ്പുറത്ത് അവിടെ ഒരു ഒരു മീഡിയ ധാർമ്മികത രംഗത്ത് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അവർക്കും ഇത്തരം കാര്യങ്ങളുടെ വലിയ ബോധവൽക്കരണത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. പലപ്പോഴും ആ ബോധവൽക്കരണങ്ങളൊക്കെ ഇപ്പോൾ ചില ചാനലുകളിലൊക്കെ നമ്മൾ കാണുന്ന ഡിബേറ്റുകളൊക്കെ നെഗറ്റീവ് ടെൻഡൻസി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വാഭാവികമായി അത് ഇൻഡസ്ട്രിക്ക് വേണ്ടി ആയിരിക്കും അവർ. പക്ഷേ അവിടെയൊക്കെ കുറച്ചെങ്കിലും ഒക്കെ ഒരു ധാർമ്മികബോധമുള്ള ആളുകൾ അത്തരം കാര്യങ്ങളിലൂടെ ഇടപെടുക എന്നുള്ളതാണ്. മറ്റൊന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ വിഷയത്തിൽ എവിടെയാണ് ഇപ്പോൾ ഈ ശിഷ്യസമിതിയുടെ വലിയ മാഷ് പറഞ്ഞതും അതാണ്. ഇപ്പോൾ നമുക്കൊരു അവസരം വീണ് കിട്ടിയിരിക്കുകയാണ്, വന്ന് കിട്ടിയിരിക്കുകയാണ്. നമുക്കൊരു ഗവൺമെൻറ് ഒരു ഒരു മോഡ് തന്നെ നമുക്കതിനൊരു അവസരമായി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അധ്യാപകർക്കിടയിലും വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾക്കിടയിലും ഒരുപാട് ഇത്തരം ആശയങ്ങളുള്ള ആളുകളുണ്ട്. അവർക്ക് ഈ ഒരു സംവിധാനം വെച്ച് നമുക്ക് ശിക്ഷാമ സമിതിയുടെ നിർദ്ദേശമുണ്ട് എന്നൊരു കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പി ടി എകൾ വിളിച്ചു ചേർക്കാനും അതേപോലെ തന്നെ സ്കൂളിൽ ഒരു ഒരു മോഡുണ്ടാക്കാൻ, ഒരു സിസ്റ്റം ഉണ്ടാക്കാനൊക്കെ ഒരു പരിധിവരെ സാധിക്കും. അതിനെല്ലാവരുടെയും ഒരു പിന്തുണയും ഇതിൻ്റെ ഒരു അവിടെയൊക്കെയാണ് ഇതിൻ്റെ ആരോഗ്യ വശങ്ങളും മറ്റൊക്കെ സൂചിപ്പിച്ചാൽ എല്ലാവരുടെ ഒരു പിന്തുണ കിട്ടുന്നൊരു സാഹചര്യമാണ്. അതിലേക്ക് കൊണ്ടുവരാനും ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയൊരു മാറ്റ ഈ രംഗത്ത് നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കും. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും
0: ഇവിടെ ഒരു ഇസ്ലാമിനെതിരെ പലപ്പോഴും പ്രചണ്ഡമായ വിമർശനങ്ങൾ നടത്തുന്നവർ പലപ്പോഴും പറയാറുള്ള ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് മൂടിക്കെട്ടിയ സ്ത്രീ എന്നുള്ളതാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവിനും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകളുടെ മുൻപിൽ മാത്രം പ്രദർശിപ്പിക്കേണ്ടതെന്നാണ്. ഇവിടെ ഈ ഇൻഡസ്ട്രിയുടെ പൂർണ്ണമായ ഒരു പതനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇസ്ലാമിൻ്റെ ഈ കാഴ്ചപ്പാടെന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും ഇസ്ലാമിലെ സ്ത്രീ എക്സ്പോസ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ രീതിയിൽ സമൂഹത്തിൻ്റെ മുൻപിൽ കോൺഫിഡൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടൊന്നും ഈ ഇത് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അല്പം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഇസ്ലാമിലെ ഈ സ്ത്രീയുടെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പോലും ഇത്തരത്തിൽ ഈ പൊതുമണ്ഡലത്തിൽ വിമർശിക്കപ്പെടുന്നതെന്നുള്ളത്.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്, വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്ന് നാം കേട്ടത്. ക്യാമ്പസ് ചതിക്കുഴികൾ, ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസിന്റെ ആവശ്യകത. ചർച്ചാ പരിപാടിയുടെ രണ്ടാമത്തെ ഭാഗത്തിൽ പങ്കെടുത്തത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര, ഡോക്ടർ നസീഫ് പി എന്നിവർ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 125,000 കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020-840-840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിൽ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് കുട്ടികളുടെ കാഴ്ച തകരാറുകൾ എന്ന വിഷയവുമായാണ് ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ചേരുന്നത്. തിരൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കൺസൾട്ടൻറ്റ് ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ അബ്ദുൽ മാലിക് പി പി ആണ്. വെൽക്കം സാർ.
4: വലൈക്കും
3: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ കുട്ടികളിലെ കാഴ്ച തകരാറുകൾ എന്ന വിഷയത്തിലാണ്. അപ്പം ഇതിൽ നമ്മൾ കുട്ടികൾക്ക് എത്ര പ്രായം മുതലാണ് ഈ കാഴ്ച തകരാറുകൾ ഉണ്ടാകാറുള്ളത് എന്നുള്ളതാണ്.
4: ഓക്കെ, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. ആദ്യത്തെ ചോദ്യം ഒരു വളരെ സിമ്പിൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജന്മം മുതൽ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഒറ്റ വാക്കിലുള്ള ഉത്തരം. പക്ഷേ അതിൻ്റെ എന്തുകൊണ്ട് എന്നുള്ളത് വിശദമാക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഞാൻ വിശദമായൊരു ഉത്തരത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ പതിക്കുന്ന ലൈറ്റ് റേസ്, ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ അതിൻ്റെ ലൈറ്റ് വന്ന് അത് കണ്ണിൻ്റെ കോർണിയ എന്നറിയുന്ന ഗ്ലാസ് പോലത്തെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ സ്ട്രക്ചറിലൂടെ പോയി പിന്നെ കണ്ണിൻ്റെ അതിൻ്റെ തൊട്ട് പുറകിൽ കറുത്ത ഒരു വസ്തു, നമ്മൾ കൃഷ്ണമണി എന്നൊക്കെ പറയും, അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്, പ്യൂപ്പിൾ എന്നാണ് അതിന് പറയാം. ആ ഗ്യാപ്പിലൂടെ പോയി അതിനുശേഷം അതിൻ്റെ പുറകിൽ ലെൻസ് ഉണ്ട്, ക്രിസ്റ്റലിൻ ലെൻസ് പടച്ചോ നമ്മുടെ കണ്ണിനകത്ത് വെച്ച ലെൻസ്. ആ ലെൻസിൻ്റെ സെൻട്രൽ ഭാഗത്ത് കൂടെ പോയി പിന്നെ അതിൻ്റെ പുറകിൽ വിട്രീസ് എന്ന് പറയുന്ന ഒരു ജെല്ലുണ്ട്, വാസിലിൻ ജെല്ല് പോലത്തെ ജെല്ല്, അതിലൂടെ പോയി എന്നിട്ട് ബാക്കിലെ റെട്ടിന എന്ന് പറയുന്ന നേത്രാന്തര പടലം അതിൽ പോയി പതിക്കും. അവിടെ പതിക്കുമ്പോൾ അവിടെ കുറേ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകും. ആ ഒരു റെട്ടിന ഏകദേശം ഒരു മില്ലിമീറ്ററിൻ്റെ പകുതിയൊക്കെ അതിൻ്റെ കനമുള്ളൂ.
3: ആ ഒരു 0.5 mm
4: അതന്നെ 10 layer കാണുന്നത്. അപ്പോൾ അത്ര ടൈപ്പ് സെല്ലുകളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ സെല്ലുകളിലൊക്കെ ഓരോരോ മാറ്റങ്ങളുണ്ടാവും. ആ കെമിക്കൽ റിയാക്ഷൻ പിന്നീട് ഇലക്ട്രിക് സ്റ്റിമുലസ് ആയിട്ട് നമ്മളെ ഒപ്റ്റിക് നേവ് എന്ന് പറയുന്ന കാഴ്ച ഞരമ്പിലൂടെ പോയി തലച്ചോറിലെത്തി തലച്ചോറാണ് എന്ത് ഇന്ന സാധനമാണ് നമ്മൾ കണ്ട് എന്ന് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്. അത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നടക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ നിങ്ങളെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളെ എല്ലാ വിശദാംശങ്ങളെ രൂപം കളറ് അങ്ങനെ കുറേ കാര്യങ്ങളിലുണ്ട്. അതൊക്കെ ഏതാനും ഒരു മില്ലി സെക്കൻഡ് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മളുടെ കാഴ്ച എന്ന് പറയുന്നതിൽ നടക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം ഒരേപോലെ മീൻസ് ഇപ്പോൾ എനിക്ക് നമുക്ക് എല്ലാവർക്കും രണ്ട് കണ്ണുണ്ട്. അപ്പോൾ രണ്ട് കണ്ണും ഒരേ സമയത്ത് ഒരേപോലെ കാണണം എന്നാലേ ആ കാഴ്ച പൂർണ്ണമാണെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൽ ചെറിയ ചെറിയ അപാകത ഉണ്ടാകുമ്പോൾ തന്നെ കാര്യമായ പ്രയാസങ്ങളുണ്ടാകും. ഇപ്പോൾ നമുക്ക് കണ്ണിൻ്റെ ഒരു ആൻഡ്രോപോസ്റ്റിയർ ഡയമീറ്റർ എന്ന് പറയും, കണ്ണിൻ്റെ ഫ്രണ്ട് മുതൽ ബാക്ക് വരെയുള്ള സൈസ്, അതോട് അഡൽട്ട് കണ്ണിന് സംബന്ധിച്ച് 22 to 24 mm അഥവാ 2.5 cm അഥവാ ഒരു ഇഞ്ച് അല്ലേ,
3: 2.4 inch
4: ഏകദേശം അതിൻ്റെ ചെറിയ സൈസാണ് നമ്മുടെ കണ്ണിൻ്റെ സൈസ്. ആ ഒരു 22 mm എന്നുള്ളത് 1 mm കൂടിയാൽ തന്നെ നമുക്ക് 3 diopter ലെൻസ് അതായത് കട്ടി കണ്ട വെക്കേണ്ട അവസ്ഥയിൽ അത്രയും സൈസിൽ എന്തിൻ്റെ പവറിൽ മാറ്റം വരുന്നുണ്ട് ആ സൈസ് മാറുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ടിലുള്ള കോർണിയ എന്ന് പറയുന്ന ഗ്ലാസ് പോലത്തെ സ്ട്രക്ചർ ഉണ്ടെന്നാണ് നേത്ര പടലം എന്ന് പറയുന്നത്. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ക്രിക്കറ്റ് ബോളോ അല്ലെങ്കിൽ ഫുട്ബോളൊക്കെ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നടു ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവുക, ഒരു കപ്പ് അല്ലേ. ആ ഒരു കപ്പിന് ഏകദേശം ഷേപ്പാണ് നമ്മളെ കോർണിയ, കറക്റ്റ് സ്ഫിയർ അല്ല, സ്ഫിയറോട് നടു. ആ ഷേപ്പ് പ്രായം ചെല്ലുന്നതോട് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാകും. കാരണം കണ്ണിൻ്റെ ഷേപ്പിനെ നിയന്ത്രിക്കുന്ന ഒന്ന് കണ്ണിൻ്റെ ടോട്ടൽ വലിപ്പമാണ്, പിന്നെ രണ്ടാമത് കണ്ണിന് നമുക്കറിയാം കണ്ണ് നിൽക്കുന്നത് ഒരു സോക്കറിൻ്റെ അകത്താണ്, ഓർബിറ്റ് എന്ന് പറയുന്ന നാല് പുറം എല്ലുകളാൽ കവചിതമായിട്ടുള്ള ഒരു സംരക്ഷിത കവച
3: സേഫായിട്ടുള്ള
4: സ്ഥലത്താണ് പടച്ചവൻ അത് കൊണ്ടുവച്ചിട്ടുള്ളത്. പെട്ടെന്നൊരു പരിക്ക് നമുക്ക്
3: തട്ടാതിരിക്കാൻ.
4: യെസ്. അപ്പോൾ അതിൻ്റെ ചുറ്റും ഇതിൻ്റെ ഷോക്ക് അബ്സോർബർ, ഇനി ഒരു ഇടി കൊണ്ടാൽ തന്നെ ഡയറക്റ്റ് ഇതല്ലാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് പരിക്ക് പറ്റാം. അപ്പോൾ നമ്മുടെ മുഖത്തൊരിടി ഉണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്രഷൻ ഫോഴ്സ് ആ എല്ല് വഴി നിതിയും കണ്ണിലേക്കും വരാം. അപ്പോൾ ആ ഒരു ഇടിയതൊന്നും കൊള്ളാതിരിക്കാൻ അതിൻ്റെ സംരക്ഷണം ആയിട്ട് അകത്ത് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഗ്ലോബിൻ്റെ പുറത്ത് ഈ ഓർബിറ്റിനകത്തായിട്ട് കുറേ ഫാറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ണിൻ്റെ എന്താ മോഷൻ, ഇപ്പോൾ ഞാൻ നിങ്ങളെ നേരെ നോക്കുമ്പോൾ എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള നോട്ടാണ് വരുന്നത്, ഞാൻ സൈഡിലേക്ക് നോക്കുമ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ മസിൽ ചലിപ്പിച്ചിട്ടാണ്, അത് പുറത്തുള്ള മസിൽ ചലിപ്പിച്ചിട്ടാണ്. അപ്പോൾ പുറത്ത് ഒരു കണ്ണിൻ്റെ പുറത്ത് 6 മസിൽ, മറ്റു കണ്ണിൻ്റെ പുറത്ത് 6 മസിൽ, 12 മസിൽ ഉണ്ട്. അതും ഇതുപോലെ ഒരേ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു എന്താ പറയുക ഒരേപോലെ നമ്മൾ കാഴ്ച കിട്ടുന്ന അമൗണ്ട്. അപ്പോൾ മസിലുണ്ട്, പിന്നെ ഫാറ്റ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ വളച്ചൻ്റെ ഭാഗമായിട്ട് ഇതിലൊക്കെ കണ്ടൻറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ വെച്ചിട്ടാണ് ടോട്ടൽ നമ്മൾ കണ്ണിൻ്റെ കോർണിൻ്റെ ഷേപ്പിലൊക്കെ മാറ്റം വരുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം കാരണം ചെറിയ ഫോക്കസിങ്ങിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഫോക്കസിങ്ങിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ ഈ റെട്ടിൻ്റെ റെട്ടിൻ എന്ന് പറഞ്ഞാൽ 10 ലെയറാണെന്ന് പറഞ്ഞല്ലോ, അതിലെ ഒരു ലെയറിലാണ് ലൈറ്റ് സെൻസിറ്റീവ് ലെയർ എന്ന് നമ്മൾ പറയുന്നത്. അത് അവിടെ കറക്റ്റ് ലൈറ്റ് ഫോക്കസ് ചെയ്താലേ നമ്മളെ കാഴ്ച തെളിഞ്ഞ കാഴ്ച ഉണ്ടാവുള്ളൂ. ആ ഒരു ഫോക്കസിങ്ങിൽ 1 മില്ലിമീറ്റർ അല്ല, ഒരു എന്താ മൈക്രോമീറ്റർ വ്യത്യാസപ്പെട്ടിട്ട് തന്നെ അങ്ങോട്ടും അങ്ങോട്ടും ഫോക്കസ് മാറിക്കഴിഞ്ഞാൽ നമ്മളെ കാഴ്ച മങ്ങിയതായിട്ട് കാണും. അപ്പോൾ ഈ പറയുന്ന കോർണിയൻ്റെ ഷേപ്പിൽ വരുന്ന മാറ്റം, പിന്നെ കണ്ണിനകത്തുള്ള ലെൻസിൻ്റെ പവറിൽ വരുന്ന മാറ്റം, പിന്നെ ടോട്ടൽ ആൻഡ്രോപോസ്റ്റിയർ ഡയമീറ്റർ, ഇതിലൊക്കെ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മളെ കാഴ്ചയെ കാര്യമായിട്ട് ബാധിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ആ തകരാറ് ചിലപ്പോൾ ജന്മന ഉണ്ടാവാം,
3: ജനിക്കുമ്പോൾ തന്നെ ഈ ഒരു
4: തകരാറ് ചെറിയ കുറവുണ്ടാവാം. അതാണ് ഞാൻ ഒറ്റ വാക്കിൽ ഉപത്തരത്തിനം പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ പിന്നീട് ചിലപ്പോൾ ജനിക്കുമ്പോൾ വലിയ കാര്യമായിട്ട് കുഴപ്പമുണ്ടാകുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇത് നമ്മൾ ഇത് ഒരു ഒന്നുകൂടിയും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ നിങ്ങളുടെ മിക്കവാറും അടുത്ത ചോദ്യം ഇത് ഏതൊക്കെ ടൈപ്പ് കാഴ്ച തരാറുണ്ടാവുന്നുള്ള അവിടെ തന്നെ നിൽക്കണ്ടല്ലോ.
3: അതിൽ നിങ്ങൾ വേറൊരു ഇപ്പം എനിക്ക് ഒരു 6 മസിലുകൾ ആണ് നമ്മളെ മൂവ്മെൻ്റ് ഇതാവുന്നത് പറഞ്ഞു. അപ്പോൾ ശരിക്കും ചില ആളുകൾക്ക് ഒരു കണ്ണ് കണ്ണ് കോങ്കണ്ണ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു കണ്ണിന് ശരിക്കും ആ മൂവ്മെന്റ് കറക്റ്റ് നടക്കണില്ല, ഒരു ഒരു സൈഡിലേക്ക് പിടിക്കുമ്പോൾ ആ ഒരു കണ്ണ് കൃഷ്ണമണി നേരായിരിക്കും. അപ്പോൾ അതൊക്കെ ഈ ജന്മന ജനിക്കുമ്പോൾ തന്നെ ഇതാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും?
4: അത് അത് വേറെ കോംപ്ലക്സ് വിഷയമാണ്. അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ 6 മസിലുണ്ട് എന്നുള്ളത്. ഇപ്പം നമ്മളൊരു ടാർപോളിൻ ഷീറ്റ് 4 കോർണറിലും ഓട്ടോട്ടാണ് അതിൽ വലിച്ചു കെട്ടുക. ആ വലിച്ചു കെട്ടുന്നതിൽ ഒരു ഭാഗം ഒന്ന് കൂടുതൽ വലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും, അത് ചെരിഞ്ഞ്
3: നിൽക്കും.
4: അപ്പം പിന്നെ മറ്റേത് എത്ര നമ്മൾ തിരിച്ച് വലിച്ചാലും നമ്മൾ ശരിയാവുന്നില്ല. ഇതൊന്നും ലൂസാക്കന്നെ വേണം, ഒന്ന് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നിൽ മറ്റേതും അതേപോലെ ടൈറ്റ് ആക്കണം, അല്ലെങ്കിൽ ഇതൊന്നും ലൂസാക്കണം, അല്ലാണ്ട് കഴിയില്ല. അപ്പം അതേപോലെ തന്നെ ഒരു ഇപ്പം ഞാൻ വലത് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ വലത് ഭാഗത്ത് കണ്ണും ഇടത് ഭാഗത്തെ കണ്ണും രണ്ടും വലത് ഭാഗത്തേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വലത് ഭാഗത്തെ കണ്ണിൻ്റെ ചെവിൻ്റെ ഭാഗത്തുള്ള മസിൽ ടൈറ്റ് ആവണം, ഈ മൂക്കിൻ്റെ ഭാഗത്തുള്ള മസിൽ ലൂസാവണം, എന്നാലേ
3: അങ്ങോട്ട്.
4: അതേ സിങ്ക്രോണസ് ആയിട്ട് ഈ കണ്ണിൻ്റെ ലെഫ്റ്റ് കണ്ണിൻ്റെ മൂക്കിൻ്റെ സൈഡിലുള്ള മസിൽ സ്ട്രോങ് ആവണം, ചെവിൻ്റെ ഭാഗത്തുള്ള കണ്ണ് മിസ് മസിൽ ലൂസാവണം, എന്നാലേ അതും കൂടെ ഉള്ളൂ. അപ്പോൾ ഒരേ സമയത്ത് ചെറിയൊരു ചെരുവിന് പോലും എന്തുണ്ട്, 4 മസിൽ മിനിമം ഒരേപോലെ ആക്ട് ചെയ്യണം. എന്നാൽ നമ്മൾ മുകളിലേക്കും താഴേക്കും സൈഡിലേക്കും കോർണറിലേക്കും നോക്കുമ്പോൾ എല്ലാ മസിലും പല രീതിയിൽ ആക്ട് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മളെ
3: ലാസ്റ്റിംഗ്.
4: യെസ്. അപ്പോൾ അതിൽ ചെറിയ ഈ മസിലിനൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഇതിലേക്ക് വർക്ക് ചെയ്യണമെങ്കിൽ തലച്ചോറിനുള്ള ഇൻഫോർമേഷൻ വേണമല്ലോ. അപ്പം അങ്ങോട്ട് നോക്കണം എന്നുള്ള നമ്മുടെ മനസ്സ് പറയുമ്പോൾ അങ്ങോട്ട് നോക്കാൻ നമുക്ക് പറ്റുന്നത് ആ തലച്ചോറിനുള്ള ഇൻഫോർമേഷൻ നെർവിലൂടെ വരുമ്പോഴാണ്. ആ നെർവ് തന്നെ ഒരു മസിലിന് ഒരു നെർവാണ്, വേറെ ഒരു മസിലിന് ഒരു നെർവാണ്, ബാക്കി 4 മസിലിനും ഒറ്റ വേറെ നെർവാണ്. അപ്പോൾ ആ നെർവിലൂടെ എന്താ പറയുക ഫോർമേഷനിലോ അല്ലെങ്കിൽ വരുന്ന വഴിക്കൾ വേറെ എന്തെങ്കിലും തലച്ചോറിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ ചെറിയ തലയോട്ടിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടെയാണ് ഈ ഞരമ്പുകളൊക്കെ പുറത്തേക്ക് വരുന്നത്. അവിടെയൊക്കെ എന്തെങ്കിലും അപാകത ഉണ്ടാകുമ്പോഴൊക്കെ ഈ ഒരു ഞരമ്പിന് കേടുവരും, മസിൽ വീക്കാവും,
3: അല്ലെങ്കിൽ ഒരു മടി പിടിക്കോ.
4: യെസ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ പല ഒരു കുറഞ്ഞ സമയം കൊണ്ട് എന്താ വിശദീകരിക്കാൻ പറ്റാത്ത അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഈ സിങ്ക്രോണസ് ആയിട്ടുള്ള വർക്കിൽ എന്തെങ്കിലും ചെറിയ അപാകം വരുമ്പോഴും ഈ പറഞ്ഞ കോങ്ങണ് പോലെയും ഉണ്ടാവാം. അപ്പോൾ ഈ കാഴ്ച തകരാറ് കാരണം അത് സമയത്ത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കോങ്ങണ് ഉണ്ടാവാം, കോങ്ങണ്ണ് കാരണം കാഴ്ച തകരാറുണ്ടാവാം, രണ്ടും അൺറിലേറ്റഡ് ആയിട്ടും പോവാം. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ നിന്ന് ഇനിയും കുറച്ച് കാര്യങ്ങളോട് എനിക്ക് നേരത്തെ ചോദ്യത്തിൽ ആൻസറിൽ പൂരിപ്പിക്കാനുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ കണ്ണിൻ്റെ കാഴ്ച കിട്ടുന്ന ലെയർ റെട്ടിനല്ലേ, ആ ലെയറിൽ ലൈറ്റ് പതിച്ചാലേ ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചിരി മുന്നോട്ട് ബാധിച്ചാൽ അതിന് നമ്മൾ ഹൈപ്പറോപ്പിയ അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയും. അവർക്ക് ദൂരെയുള്ളതൊക്കെ കുറച്ച് മങ്ങിയിട്ടേ കാണാം, അടുത്തുള്ളതും കുറച്ച് മങ്ങിയിട്ടേ കാണാം, അങ്ങനെയാണ് അവരുടെ ഫോക്കസ്. അപ്പോൾ അവരെന്ത് വെച്ചാൽ, നമ്മുടെ കണ്ണിനകത്ത് ഒരു ലെൻസ് ഉണ്ടെന്നുണ്ടല്ലോ, ആ ലെൻസ് ചെറുപ്പത്തിൽ നമ്മുടെ ഷേപ്പ് നന്നായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഇപ്പം നമ്മൾ ഒരു അതിൻ്റെ ഷേപ്പ് ഏകദേശം ഇഡ്ലിൻ്റെ ഷേപ്പാണ്, ഏകദേശം ഒരു ഇഡ്ലിൻ്റെ ഷേപ്പ് പറയാം. അപ്പം ആ ഇഡ്ലി നന്നായിട്ട് പരത്തുന്ന ഇഡ്ലിയും കുറച്ച് ഉരുണ്ട ഇഡ്ലിയും നമുക്കൊന്ന് സങ്കല്പിക്കാം. അപ്പോൾ അത് യൂഷ്വലി അത് കുറച്ച് പരന്നിട്ടുണ്ട് അപ്പോൾ കണ്ണിനകത്തുള്ള ലെൻസ്. ആ ലെൻസിൻ്റെ ഷേപ്പ് മാറ്റാൻ അതിൻ്റെ ചുറ്റും ചെറിയൊരു മസിലുണ്ട്, സിലേറി മസിൽ എന്ന് പറഞ്ഞ മസിലുണ്ട് കണ്ണിനകത്തുള്ള മസിൽ. ആ മസില് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് ഒന്നുകൂടിയും ഉരുണ്ട രൂപത്തിലാവും, അപ്പോൾ കുറച്ചുകൂടിയും അടുത്തേക്ക് ഫോക്കസ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒപ്റ്റിക്സൊക്കെ പഠിച്ച ആളുകളാണെങ്കിൽ അവർക്കത് കറക്റ്റ് മനസ്സിലാവും. ഫോക്കൽ ലെങ്ത്ത് കർവേച്ചർ കൂടുമ്പോൾ ഫോക്കൽ ലെങ്ത്ത് കുറയും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഹൈപ്പറോപ്പിക്കാർ മസിൽ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് കാഴ്ച തകരാറ് പരിഹരിക്കപ്പെടാൻ കഴിയും, അപ്പോൾ അവർക്ക് ചെറുതായിട്ട് കുറച്ച് ഗുണം കിട്ടും. എന്നാൽ മയോപ്പിയക്കാർ ബലം പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉള്ള കാഴ്ചയും കുറയാണ് ചെയ്യുക. അത് ഒപ്റ്റിക്സിൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം, നന്നായിട്ട് ഒപ്റ്റിക്സ് മനസ്സിലുള്ള ആൾക്ക് അത് കറക്റ്റ് മനസ്സിലാകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാഴ്ച തകരാറ് ഉള്ളത്. അപ്പോൾ ഇത് ജന്മന ചിലപ്പോൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ വളർച്ചൻ്റെ ഭാഗമായിട്ട് ഈ കാഴ്ച തകരാറ് വരാം. പിന്നെ ഈ കണ്ണിൻ്റെ ലെൻസ് എന്ന് പറഞ്ഞല്ലോ, ലെൻസിന് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. നമ്മൾ ഏതൊരു ലൈറ്റ് റേസ് പാസ് ചെയ്യുന്ന വസ്തുവിനും ഒരു ലൈറ്റ് പോകുമ്പോൾ അത് ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്ന ഒരു ഡിഫ്രാക്ഷൻ റിഫ്രാക്ഷൻ റിഫ്ലക്ഷൻ എന്നങ്ങനെ കുറേ പ്രതിഭാസങ്ങൾ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ചെറിയ മാറ്റം വരുമ്പോഴും കാഴ്ച തകരാറുകൾ ഉണ്ടാവാം. ഷേപ്പ് മാറൂല, ഈ കണ്ടന്റിൽ ചെറിയ മാറ്റം വരെ ചെയ്യുക. അത് ലെൻസിനെ സംബന്ധിച്ചോളം തിമിരം എന്നുള്ളതാണ് അതിലെ മെയിൻ പ്രശ്നം. തിമിരം വരുമ്പോൾ പവറിൽ മാറ്റം വരും, അങ്ങനെ ഉണ്ടാവാം. അങ്ങനെ പല കാരണം കൊണ്ടാണ് ഈ കാഴ്ച തകരാറുണ്ടാകുന്നത് എന്നുള്ളതാണ്.
3: ഇതില് ഇപ്പോൾ കുറെ ആളുകൾ നമ്മൾ ശരിക്കും കോങ്കണ്ണ്, നമ്മൾ ഈ കണ്ണ് ഒരു ഓവർ യൂസ് വന്നിട്ടാണോ ഈ കോങ്കണ്ണും അല്ലെങ്കിൽ ഇങ്ങനെ ഈ കാഴ്ച തകരാറുകൾ?
4: കാഴ്ച തകരാറ് രണ്ടും ഇത് രണ്ടായിട്ട് തന്നെ പറയണം. കാഴ്ച തകരാറ് ഇപ്പോൾ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ മിക്ക കുട്ടികളും പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കണ്ണട ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
3: നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ ശരിക്ക് പണ്ട് കണ്ണാശുപത്രിയിൽ പ്രായമുള്ളവരും അല്ലെങ്കിൽ അങ്ങനെ ആ സ്ഥാനത്ത് ഇന്ന് കുട്ടികളെ ഇഷ്ടം പോലെ, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന ഇഷ്ടം പോലെ കുട്ടികളെ തന്നെ കാണാൻ പറ്റും.
4: അത് കഴിഞ്ഞ എന്നോട് സുഹൃത്ത് പറയണ്ടായി, അദ്ദേഹം ഒരു പ്രമുഖ ഒരു കണ്ണാശുപത്രി പോയപ്പോൾ അവിടെ കോങ്ങണ്ണുള്ള കുട്ടികൾ എത്രയാണ് കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതുണ്ട്.
3: അപ്പോൾ അതിൽ ഫീൽ ചെയ്തൊരു സംഭവമാണ്
4: കാഴ്ച തകരാറ് എന്നുള്ളത്. എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഈ കൂടിയിരുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു കാരണം നമ്മളുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരുവിധം അസുഖങ്ങളൊക്കെ ജീവിതശൈലിൻ്റെ ഭാഗമാണ് എന്ന് പറയും നമ്മൾ. ഈ ഒരു കാഴ്ച തകരാറും ഭാഗികമായിട്ട്, പൂർണ്ണമായിട്ട് എന്ന് പറയാൻ കഴിഞ്ഞൂടാ, ഭാഗികമായിട്ട് ജീവിതശൈലിൻ്റെ ഭാഗമാണ്. അതായത് മയോപ്പിയ എന്ന് പറയുന്ന ഹ്രസ്വ ദൃഷ്ടി, അതോ അവർക്ക് അടുത്തുള്ളത് നന്നായിട്ട് കാണും, ദൂരമുള്ളത് കാണാൻ കഴിയില്ല. ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയുന്ന മയോപ്പിയ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം, അത് പല കാറ്റഗറി ഉണ്ട്. അതിലൊന്നാണ് സ്കൂൾ മയോപ്പിയ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ സ്കൂൾ പ്രായത്തിൽ കാണുന്ന ഒരു കാഴ്ച തകരാറ്, അത് സ്കൂൾ പ്രായത്തിലും 4-5 വയസ്സാകുമ്പോൾ ഇങ്ങനെ കണ്ടു തുടങ്ങും, പിന്നീട് ഇങ്ങനെ പതിയെ പതിയെ കൂടും എന്നുള്ളതാണ് സാധാരണ പറയാറ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രിവലൻസ്, അതിൻ്റെ കണക്ക് കൂടിക്കൂടി വരിക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു മെയിൻ കാരണം പറയുന്നത് അർബനൈസേഷൻ എന്നുള്ളതാണ്. അഥവാ പണ്ട് നമുക്കറിയാം, നമ്മളൊക്കെ ചെറുപ്പത്തിൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക, സ്കൂളിൽ വിട്ടുന്ന നമ്മളെന്താ ചെയ്യുക, പുറത്തിറങ്ങി കളിക്കാൻ പോകുന്ന എല്ലാ എന്താ പാടത്തും എന്താ പറമ്പിലും അല്ലെങ്കിൽ വീട്ടിലെ
3: എവിടെയാണ് നടക്കും ശരിക്കും.
4: അന്ന് അതായിരുന്നു സ്ഥലം. എന്തൊക്കെ ചെറുപ്പത്തിന് ഞാൻ എന്റെ വീടിനടുത്ത് പുഴയുണ്ട്, ആ പുഴയിൽ കളിക്കാൻ പോലെയൊന്നു മെയിൻ ഒരു
3: മെയിൻ. ഇന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ഇനി അഥവാ കളിക്കാൻ പോകണേ തന്നെ രക്ഷിതാക്കൾ ഇങ്ങോട്ട് പിൻവലിക്കുക
4: അതുപോലെ
3: വീഴും അല്ലെങ്കിൽ.
4: അപ്പോൾ ആ ഒരു ഇത് മാറിയിട്ട് ഇപ്പോൾ സ്കൂൾ വിട്ടുന്ന കുട്ടികൾ നേരെ പേരൻസിൻ്റെ മൊബൈലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇൻഡോർ വർക്ക് കൂടുകയും ഔട്ട്ഡോർ വർക്ക് കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മളെല്ലാം പണ്ട് കാലത്ത് വീടുകളിലായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ അർബനൈസേഷൻ്റെ ഭാഗമായിട്ട് ഫ്ലാറ്റുകളിലാണ്. അവിടെ ഈ റിക്രിയേഷൻ സൗകര്യങ്ങൾ
3: കുറവായിരിക്കും.
4: പിന്നെ കുട്ടികൾക്ക് ഓവർലോഡാണ്. ഇപ്പോൾ രാവിലെ ട്യൂഷൻ, പിന്നെ സ്കൂള്, വൈകുന്നേരം ട്യൂഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ ഓൺലൈൻ ക്ലാസ്. ഇങ്ങനെ ഇങ്ങനെയാണ് ഫുൾ ടൈം
3: കുട്ടികളെ.
4: അതിന്റെ പുറമെ ബാക്കിയുള്ള സമയം കുട്ടികൾ ഗെയിമിലോ അല്ലെങ്കിൽ അനിമേഷൻ വീഡിയോസിലോ അതിലൊക്കെ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് അവരുടെ കണ്ണ് ദൂരേക്ക് നോക്കാൻ അവസരം പോലും നമ്മൾ കൊടുക്കാത്ത രീതിയിൽ ടൈറ്റ് ആക്കിയതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിഭാസം കൂടുന്നതായിട്ടാണ് കാണുന്നത്. ആ അർബൻ പോപ്പുലേഷനിൽ വളരെ കൂടുന്നു എന്നുള്ളതും അർബനൈസേഷൻ്റെ ഭാഗമായിട്ട് പൊതുവെ ഈ ഒരു മയോപ്പിൻ്റെ ട്രെൻഡ് കൂടുന്നു എന്നുള്ളതാണ് അതിലെ ഒരു ഫാക്ടർ. പിന്നെ രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്താ വെച്ചാൽ, പണ്ടത്തെ കാലത്ത് 8-10 കുട്ടികളുണ്ടായിരുന്നു, അവരെ അവർ പഠിക്കേണ്ടല്ലേ നോക്കാൻ പലപ്പോഴും അവസരം ഉണ്ടാവുകയും ചെയ്തില്ല. ഇന്ന് നമ്മളെ കുട്ടികൾ, പിന്നെ അന്ന് ഗവൺമെൻറ് സ്കൂളുകൾ മാത്രം ഉണ്ടായിരുന്നത്, അന്നത്തെ അധ്യാപകരുടെ ചിലരെങ്കിലും ഉഷാറായിട്ടുണ്ടായിരുന്നു, എന്നാൽ പലതരത്തും നോട്ടം കുറച്ച് കുറവായിരുന്നു. അന്ന് പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും മുമ്പിലെ ബെഞ്ചിൽ ഇരിക്കും, കുഴപ്പന്മാർ എന്നും പുറകിലായിരിക്കും. ഇപ്പം എന്താ വെച്ചാൽ, ഇപ്പം റൊട്ടേഷൻ ഉണ്ട്. ഇപ്പം ഒരു ദിവസം തുടർച്ചയായിട്ട് ഒരു ബെഞ്ചിൽ ബാക്കോട്ട് പോകും. അപ്പം എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ ഞാൻ പറഞ്ഞ മയോപ്പ എന്ന് പറയുന്ന കാഴ്ച തകരാറുള്ള ആളുകൾ ബാക്കിലെ ബെഞ്ചിരുന്നാൽ അവർക്ക് ബോർഡിൽ എഴുതിയത് കാണാൻ പാടില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യും, അടുത്തുള്ള കുട്ടീൻ്റെ ബുക്ക് നോക്കി കോപ്പി പിടിക്കാൻ തുടങ്ങും. ആ കുട്ടി എഴുതുന്ന തെറ്റൊക്കെ ഇവർ
3: എഴുതും.
4: അങ്ങനെയാണ് സാധാരണ. അപ്പോൾ ഈ ഇപ്പോഴത്തെ കാലത്ത് മിക്കവാറും ടീച്ചേഴ്സാണ് കാഴ്ച തകരാറുണ്ട്,
3: രക്ഷിതാക്കളെ
4: അറിയിക്കാറുള്ളത്. കാരണം വീട്ടിലൊന്നും അറിയില്ലല്ലോ, വീട്ടിലൊന്നും മൊബൈൽ നോക്കിയിരിക്കും അല്ലെങ്കിൽ ബുക്ക് നോക്കിയിരിക്കും. അപ്പോൾ ഈ കാഴ്ച തകരാറ് ചിലപ്പോൾ മനസ്സിലാകും. ചിലപ്പോൾ പിന്നെ തലവേന ഉണ്ട്, കണ്ണുവേന ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് പഠിക്കാനുള്ള മടിയാണ്
3: ഞാൻ. അല്ലെങ്കിൽ നമ്മൾ പറയും ചെയ്യും മൊബൈലിൽ ഫുൾ ടൈം മൊബൈലല്ലേ, പിന്നെ ഇങ്ങനെ കണ്ണുവേദന ഇല്ലായിരിക്കാം.
4: കാരണം അവിടെ ഉണ്ടാക്കുകയും ചെയ്തു, അവിടെ പിന്നെ ആ ഡോക്ടർ കാണിക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ റൊട്ടേഷൻ വലിയൊരു എന്താ പറയുക ആഡഡ് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. അതാണ് കാഴ്ച തകരാറുകൾ കണ്ടെത്താനും അത് നോക്കണം. അപ്പോൾ ഈ പണ്ട് കാഴ്ച തകരാറുള്ള ആളുകളെ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും ആളുകളെ പൊക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. അതും അങ്ങനെ ഉണ്ടായിരുന്നു. ഡോക്ടർ പോലും കാണാതെ ലൈസൻസ് കിട്ടിയെന്ന കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കമ്പൽസറി ആയിട്ട് ഡോക്ടർ നേരിട്ട് കണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, പണ്ടത്തെ ആളുകളുടെ കാഴ്ചത്താരൊക്കെ ഇപ്പോൾ ഡിറ്റക്ട് ചെയ്യുന്നില്ല. പിന്നെ വേറൊന്ന് ചില ജോലികൾക്ക് വേണ്ടിയിട്ടാണ്. ജോലികൾക്ക് വേണ്ടിയിട്ട് ഹാജരാകുമ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. മിക്ക ജോലികളിലും ഇപ്പോൾ കണ്ണ് ഡോക്ടർ കണ്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവർ ചോദിക്കുന്നുണ്ട്. കണ്ണിൻ്റെ ദൂരക്കാഴ്ച, അടുത്ത കാഴ്ച, കളറുള്ള കാഴ്ച, ഫീൽഡ് എന്ന കുറേ സാധനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അത് ഇത്തരം ചെറിയ തകരാറുള്ള ആളുകളും അങ്ങനത്തെ ടെസ്റ്റുകളിൽ പിന്നെ പിടി വീഴുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവസരങ്ങൾ അങ്ങനെയാണുള്ളത്. എന്നാൽ പുതിയ കാലത്ത് സ്കൂളിൽ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, തുടക്കം മുതൽ തന്നെ കാഴ്ച തകരാറ് കണ്ടെത്താൻ ആ സ്കൂൾ റൊട്ടേഷൻ എന്നുള്ളത് എന്ത് ചെയ്യുന്നു, ഒരു കാരണമായിട്ട് മാറുന്നു എന്നുള്ളതാണ്.
3: ഓക്കെ, നമുക്കൊരു കോൾ വരുന്നുണ്ട്, അതൊന്ന് അറ്റൻഡ് ചെയ്യാം. ഹലോ ചോദിച്ചോളൂ, ചോദ്യം ചോദിച്ചോളൂ.
5: പിന്നെ നമ്മുടെ കുട്ടിക്ക് ഇപ്പൊ 14-ാമത്തെ വയസ്സായി, ഇപ്പൊ ലക്ഷത് പഠിക്കാണ്. മറ്റേ അവന് പറഞ്ഞവരെ കണ്ണ് ഭയങ്കര ചൊറിച്ചത്, കുട്ടി ഭയങ്കര ചുവപ്പ് കളർ കണ്ണ്. അപ്പൊ കാഴ്ചക്ക് ചെറിയ മങ്ങലും വരികയാണ്.
4: പ്രായത്തിൽ പറഞ്ഞ 14 പറഞ്ഞ
5: 16 തുടങ്ങി
4: 16. ഓക്കെ, രണ്ട് കണ്ണിലും ചുവപ്പും ചൊറിച്ചിലുണ്ടോ?
5: ഇല്ലല്ല, ഒരു കണ്ണിനുള്ളൂ.
4: ഒരു കണ്ണിൽ മാത്രം. എന്ന് തുടങ്ങിയതാ?
5: അതിപ്പോ ഒരു കുറച്ചായി, എന്നൊരു വർഷമൊക്കെ ആയി. ഖുർആനിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോ അങ്ങോട്ട് ഒരു ക്ലിയർ വരുന്നില്ല. അപ്പൊ കുട്ടിക്ക് ഭയങ്കര ചൊറിച്ചലും അറിഞ്ഞൂരാണുള്ളത്. പിന്നെ ഡോക്ടറെ കാണിച്ചു, പിന്നെ തുള്ളിമരുന്ന് എത്തി. പിന്നെ കുട്ടി ഹോസ്റ്റലിലായതുകൊണ്ട് അത് വീട്ടിക്കൊണ്ടോന്നും അറിയാൻ പറ്റുന്നല്ലോ. അവിടെ അപ്പൊ അതാ കൃത്യമായിട്ട് ഉപയോഗിക്കണില്ല, അതുകൊണ്ടായിരിക്കും. പിന്നെ കണ്ണടി ഉണ്ട്, പക്ഷെ കണ്ണടിയും കുട്ടി വെക്കണില്ല.
4: കണ്ണടയിൽ പവർ ഉണ്ടോ? അത് പ്ലെയിൻ ക്ലാസ് ആണോ?
5: അതാണ് നമുക്ക് ആ കണ്ണട വെച്ചിട്ട് പിന്നെ ഒരു എനിക്കൊന്നും തോന്നണില്ല, ഒരു മാറ്റവും തോന്നണില്ല എന്നാണ് ഇപ്പം പറയുന്നത്.
4: അത് ഒരു കണ്ണിന് മാത്രമാണോ പവർ ഉള്ളത്? രണ്ടു കണ്ണിന് പവർ ഉണ്ടോ?
5: ഒരു കണ്ണിനെ പറയുന്നുള്ളൂ.
4: അല്ല, അത് ചൊറിച്ചിലല്ല, കണ്ണിന്റെ കണ്ണട വെക്കുന്നുണ്ടല്ലോ, ആ കണ്ണടയില് രണ്ട് ഗ്ലാസിനും പവർ ഉണ്ടോ അതോ ഒന്നിന് മാത്രമുള്ളോ?
5: ഇല്ല, രണ്ടിനും ഒരേ പവർ.
4: ഒരേ പവർ അല്ലേ? ഓക്കെ, പവർ എത്രയാണെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അല്ലേ?
5: അപ്പതില്
4: രണ്ട് പ്രശ്നമാണ് കുട്ടിക്കുള്ളത്. ഒന്ന് ഈ ചോപ്പ് ചൊറിച്ചിൽ എന്നുള്ള പ്രശ്നം, രണ്ട് കാഴ്ച തകരാറ് എന്നുള്ള
5: പ്രശ്നം.
4: രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. അപ്പം അതിൽ ആദ്യം പറഞ്ഞ ചോപ്പ് ചൊറിച്ചിൽ എന്നുള്ളത് മിക്കവാറും അലർജിൻ്റെ ഭാഗമായിട്ടാണ് കാണാറുള്ളത്. ഒരു വർഷമായിട്ടൊക്കെ നിൽക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ചും അലർജി തന്നെയായിരിക്കും. അപ്പം അതിലെന്താ വെച്ചാൽ, നമുക്ക് അലർജൻ എന്ന് പറഞ്ഞ സാധനം, അതായത് നമ്മളെ ശരീരത്തിലെ പുറത്തുനിന്ന് വന്ന ഏത് സാധനത്തോടും ശരീരം പ്രതികരിക്കുന്നതാണ് അലർജി എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് കയ്യുമ്പിനും കാലുമ്പിനൊക്കെ ചൊറിഞ്ഞ് തടിക്കാറില്ല, ചില ഉറുമ്പ് അടിച്ചാലോ അതല്ലെങ്കിൽ പൊടി തട്ടിയാലോ അതല്ലെങ്കിൽ ഈ കൊടുത്തുക എന്ന് പറയുന്ന തുക തട്ടിയാലൊക്കെ നമ്മളെ കൈയും കാലൊക്കെ
5: ചൊറിഞ്ഞ.
4: അപ്പോൾ അതേപോലെ തന്നെ കണ്ണിൽ ചെറിയ പൊടി കയറി കഴിഞ്ഞാലും അതിനോട് ശരീരം പ്രതികരിക്കും, അത് അലർജിയായിട്ട് കാണും. അതിൻ്റെ അപ്പോൾ ഈ സൂര്യൻ്റെ താഴെ ഏത് സാധനത്തോടും ആർക്കും എപ്പോഴും അലർജി വരാം എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഏത് സാധനത്തോടാണ് നമുക്ക് പറയാൻ കഴിയില്ല. ഏറ്റവും കോമൺ ആയിട്ട് അല്ല, കാഴ്ചക്കുറലൊക്കെ നമുക്ക് വരാം. അലർജി ഒന്ന് മാറ്റട്ടെ. ഓക്കെ, അപ്പോൾ ഈ അലർജി ഏത് സാധനത്തോടും വരാം എന്നുള്ളതുകൊണ്ട് നമുക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കൽക്ക് നല്ല പ്രയാസമാണ്. അതിന് ടെസ്റ്റുകളൊക്കെ ഉണ്ട്, പക്ഷെ അത് 100% ശരി, എന്താ പറയുക, കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ടത് പൊടി നമ്മളെ കണ്ണ് കയറാണ്ട് അല്ലെങ്കിൽ മൂക്കിലേക്ക് കയറാണ്ട് നോക്കുക എന്നുള്ളതാണ്. കണ്ണിലേക്ക് പൊടി കയറിയാലും മൂക്കിലേക്ക് പൊടി കയറിയാലും അലർജി ഉണ്ടാവാം, കണ്ണിൽ അലർജി ഉണ്ടാവാം. അപ്പോൾ ആ കാരണത്തെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരാൾ വന്ന് തല്ലുമ്പോൾ വേദന ഉണ്ടാവും നമുക്ക്, അപ്പോൾ വേദനൻ്റെ ഗുളിക കഴിക്കാനല്ല നമ്മൾ ചെയ്യുക, തല്ല് കൊള്ളാണ്ട് നോക്കാനുള്ള ഏർപ്പാട് ചെയ്യുക.
5: അപ്പം
4: അതേപോലെ പൊടി കണ്ണുക്ക് വരാണ്ട് നോക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യുള്ളത്. അപ്പോൾ അതിലൊന്ന് പ്രധാനമായിട്ട് കുട്ടിക്ക് കണ്ണട ഉള്ളത് തന്നെ ആ കണ്ണട ഫുൾ ടൈം വെക്കുക എന്നുള്ളതാണ് പൊടി കയറാതിരിക്കാനുള്ള ഒന്നാമത്തെ മാർഗം. രണ്ട്, ബെഡ്ഷീറ്റ്, തലണക്കവർ, കർട്ടൻ ക്ലോത്ത് ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് അലക്കിയിട്ട് വെയിലത്ത് കുറച്ചിരുന്ന് വെയിലത്തിട്ട് ഉണക്കുക. പിന്നെ ബെഡ്റൂമിലെ അല്ലെങ്കിൽ ഹോസ്റ്റലിലെ റൂമിലൊക്കെ ഫാൻ ഇടയ്ക്കൊന്ന് നനച്ച് തുറക്കാൻ വേണ്ടി പറയണം. പിന്നെ ഇവർ കിടക്കുന്ന ജനലിൻ്റെ കമ്പി അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും, തീരെ എവിടെയും തൊടാതെ കിടക്കുന്ന അല്ല, അത് നടക്കും. അവർ
5: അത് നടക്കും
4: അത് ഞങ്ങൾ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ കുട്ടി തന്നെ സ്വന്തമായിട്ട് ചെയ്താൽ മതി. അവൻ കിടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവൻ കിടക്കുന്ന സ്ഥലം ഒന്ന് ഇടക്കൊന്ന് നനച്ച് തുറക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി, അതിന് തുണികൾ കൊടുത്തു വിട്ടാൽ മതി, അത് ചെയ്യാം. കാരണം ഇതിന് മരുന്നിന് കുറേ കാശ് ചിലവില്ലേ, മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടില്ലല്ലോ, അതിൻ്റെ ചിലവെങ്കിലും എന്ത് ചെയ്യാം, കുറച്ച് കിട്ടും. അപ്പോൾ എന്ന് വെച്ചാൽ അലർജി ഞാൻ പറഞ്ഞുകൊണ്ടത് അതാണ്, അലർജി ഉണ്ടാക്കുന്ന വസ്തുവിനെ മാറ്റാതെ നമ്മൾ അലർജിക്ക് മരുന്നിട്ടുണ്ട് മാത്രം അലർജി പൂർണ്ണമായിട്ട് മാറുകയില്ല. അലർജിക്കുള്ള മരുന്ന് ഉപയോഗിക്കുമ്പോൾ അപ്പോഴുള്ള പ്രയാസം കുറഞ്ഞു കിട്ടും, അത് കഴിഞ്ഞ് വീണ്ടും പൊടി കയറിക്കഴിഞ്ഞാൽ വീണ്ടും അലർജി ഉണ്ടാവും. അപ്പോൾ സ്ഥിരമായിട്ട് മരുന്ന് എന്നതിനേക്കാളും നല്ലത് ഇത് നല്ലത് മീൻസ് കൂടുതൽ ഫലപ്രദമായിട്ട് അത് തടയാനുള്ള മാർഗം നോക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ പെർഫ്യൂംസ്, കോസ്മെറ്റിക്സ്, സ്പ്രേ, പൗഡർ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ രോമത്തിൻ്റെ കളിപ്പാട്ടം, കമ്പിളി വസ്ത്രം അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കുക. വീട്ടിൽ വളർത്തു മൃഗങ്ങളിലെങ്കിൽ അത് ഒഴിവാക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അലർജി കുറഞ്ഞു കിട്ടും. അപ്പോൾ അത് ഉള്ള മാർഗം ഒന്ന് പതുക്കെ എന്ത് ചെയ്യണം, ഓരോന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ പ്രയാസം കുറഞ്ഞു കിട്ടും. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം കണ്ണ് തിരുമരുത് എന്നുള്ളതാണ്. നമുക്കെപ്പോഴും ഇറിറ്റേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുക കണ്ണ് തിരുമലാണ്. ഈ അലർജി കാരണം നമ്മുടെ ശരീരത്തിൽ കണ്ണിലൊക്കെ തന്നെ കുറേ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ തീവ്രത കൂട്ടുകയാണ് നമ്മൾ ചൊറിഞ്ഞ് കഴിയാനുണ്ടാവുക. അതുകൊണ്ട് ഒരിക്കലും ചൊറിയരുത്. നല്ല ചൊറിച്ചിലുണ്ടെങ്കിൽ നല്ല വെള്ളം കൊണ്ട് കണ്ണ് കഴുകുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മരുന്ന് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ അവിടുത്തെ അധ്യാപകരോട് പറയണം, കുട്ടി മരുന്ന് ഇടുന്നുണ്ട് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ എന്നൊന്ന് പറയണം. പിന്നെ വീട്ടിലൊക്കെ ഫോൺ വിളിക്കുക ചെയ്യാനുള്ള അവസരമല്ലേ, അപ്പോൾ ഒക്കെ ചോദിക്കണം. അപ്പോൾ അത് ചോദിച്ച് അത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് കാഴ്ച തകരാറ് എന്നുള്ളത്. കാഴ്ച ഈ കന്നഡ എന്നാണ് വെച്ചത്? മൂന്നാല് മാസമായി. അപ്പം അതിൽ പല ടൈപ്പ് കാഴ്ച തകരാറുണ്ട്. നമ്മൾ നിങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ ബാക്കി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ ചില കാഴ്ച തകരാറിനെ കന്നഡ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രയാസം കൂടിയ പോലെ തോന്നും. ചില പവറിന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആശ്വാസം ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ചെറിയ പ്രായത്തിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒറ്റത്തവണ നോക്കിയിട്ട് ചിലപ്പോൾ കണ്ണട ചിലപ്പോൾ കുറിച്ച് തരാൻ പ്രയാസം ഉണ്ടാവും. അങ്ങനത്തെ പ്രയാസമുള്ള കാഴ്ച തകരാറിൽ നമ്മൾ കണ്ണിൽ മരുന്ന് ഒഴിച്ച് കണ്ണിനകത്തുള്ളൊരു മസിലുണ്ട്, ആ മസിൽ വീക്കാക്കിയിട്ടുള്ള കാഴ്ച തകരാറ് എത്രമാത്രം ഉണ്ട് എന്നുള്ള ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ആ മരുന്നിൻ്റെ എഫക്റ്റ് മാറിയതിന് ശേഷം വീണ്ടും ഒരു PMT എന്ന ഒരു കണ്ണടൻ്റെ പവർ നോക്കുന്ന വേറെ ടെസ്റ്റും കൂടി ചെയ്തിട്ടാണ് കണ്ണട കൊടുക്കേണ്ടത് ചിലപ്പോൾ ചില ആളുകൾക്ക്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് കണ്ണട കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചുകൂടിയും ആക്സെപ്റ്റബിൾ ആയിരിക്കും, കുട്ടി കുറച്ചും കണ്ണട വെക്കാൻ താല്പര്യം കാണിക്കും. എന്നാൽ പോലും ചിലപ്പോൾ ആളുകൾക്ക് കണ്ണട തുടക്കത്തിൽ പ്രയാസം ഉണ്ടാവും. ഒരു തവണ വെച്ചിട്ട് നമുക്ക് പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒഴിവാക്കല്ല വേണ്ടത്, രണ്ടാഴ്ച വരെ നമ്മൾ സാധനത്തോടു കൂടി അത് ഉപയോഗിക്കാനാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ ദിവസം പ്രയാസം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ ആദ്യത്തെ ദിവസം വെക്കുക, രണ്ടാമത്തെ ദിവസം 2 മണിക്കൂറാക്കുക, മൂന്നാമത്തെ ദിവസം 3 മണിക്കൂറാക്കുക. അങ്ങനെ പതിയെ പതിയെ ടൈം കൂട്ടിയിട്ട് പിന്നെ ഫുൾ ടൈം വെക്കുന്ന രൂപത്തിലേക്ക് അത് മാറ്റുകയാണ് വേണ്ടത്. അങ്ങനെ രണ്ടാഴ്ച കൊണ്ട് പ്രയാസം മാറുന്നില്ലെങ്കിൽ കന്നഡ ആരാണോ എഴുതി തന്നത് ആ ഡോക്ടർ തന്നെ കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കന്നഡക്ക് പവറ് മാറ്റം വന്നിട്ടുണ്ടോ, ഐ മീൻ പവറ് മാറ്റേണ്ടതുണ്ടോ, അല്ലെങ്കിൽ കന്നഡ തന്നപ്പോൾ അവിടുന്ന് മാറിയിട്ടുണ്ടോ, അങ്ങനെ കുറേ ചാൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് അത് കൃത്യമായിട്ട് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് രണ്ടാഴ്ച തുടർച്ചയായിട്ട് വെച്ചിട്ടും ഗുണമില്ലെങ്കിൽ പിന്നെ വേറെ എന്തുണ്ട്, കാഴ്ച കുറവ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ഈ മയോപ്പിയ എന്ന് പറയുന്ന ഒരു കാഴ്ച തകരാറുണ്ട്, അവർക്ക് പ്രായം ചെല്ലും തോറും ആ തകരാറ് ചിലപ്പോൾ കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കന്നഡ വെക്കുമ്പോൾ ആദ്യം നല്ല സുഖം തോന്നും, കന്നഡ എടുത്താൽ ഒന്നും കാണാത്ത പോലെ തോന്നും. അപ്പോൾ അവർക്കും കന്നഡ വെച്ചപ്പോൾ ഉള്ള കാഴ്ചയും കുറഞ്ഞു പോയതാണോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളെ ഏത് തകരാറാണെന്ന് അറിയാതെ എനിക്ക് കൂടുതൽ അതിൽ അഭിപ്രായം പറയാൻ പറ്റത്തോണ്ട് തന്നെ നിങ്ങൾ കാണിച്ച ഡോക്ടർ ഒന്നുകൂടി കണ്ടിട്ട് എന്ത് ചെയ്യണം, അതിനുള്ള പരിഹാരം തരണം എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു.
3: നമുക്ക് ഇവിടെ ഫീഡ്ബാക്കിൽ കിട്ടിയ മറ്റൊരു ക്വസ്റ്റ്യന്, 12 വയസ്സുള്ള മോൻ്റെ കണ്ണിന് -6 -9 ഒക്കെയാണ് പവർ, മിയാട്രോ ഡെയിലി 1 ഡ്രോപ്പ് ഉറ്റിക്കുന്നുണ്ട്, വലുതാകുമ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരുമോ, അതോ എല്ലാ കാലവും കണ്ണട വെക്കണോ, കണ്ണട ഒഴിവാക്കാൻ ചിലർ പച്ചമരുന്നുണ്ടെന്ന് പറയുന്നു, ശരിയാണോ, 6 മാസം കൂടുമ്പോൾ ഡോക്ടറെ കാണിക്കാറുണ്ട്.
4: ഓക്കെ, കുറേ ചോദ്യങ്ങളുണ്ട്, അത് പറഞ്ഞു കഴിയുമ്പോൾ 1 മണിക്കൂർ കഴിയും. ഒന്നാമത്തെ ഒരു പറഞ്ഞത് -6 -9 ആ ഒരു പ്രായത്തിൽ അത്യാവശ്യം നല്ല തകരാറുണ്ടെന്നാണ് നമുക്ക് പറയാൻ കഴിയും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മയോപ്പിയ എന്ന് പറയുന്ന -6 -9 എന്ന് പറഞ്ഞാൽ പ്യുർ മയോപ്പിയാണ്, അസ്റ്റിഗ്മാറ്റിസ് അല്ല. അപ്പോൾ പ്യുർ മയോപ്പിയ എന്ന് പറയുന്ന കാഴ്ച തകരാറാണ്. അടുത്തുള്ളത് കാണാൻ നന്നായിട്ട് കഴിയും, ദൂരമുള്ളത് കാണാൻ പ്രയാസം ഉണ്ടാകും. അപ്പോൾ കൃത്യമായിട്ട് കണ്ണ വെക്കുക എന്നുള്ള ഒന്നാമത്തെ ഇതിൽ എനിക്ക് പറയാനുള്ള കാരണം, കാരണം വെച്ചാൽ കണ്ണ വെച്ചില്ലെങ്കിൽ കുട്ടിക്ക് ദൂരമുള്ളതൊന്നും കാണാൻ കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു ഏതായാലും വർഷം നമുക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറയണ്ടായി, അവരെ ഒരു കുട്ടിക്ക് കണ്ണട വെച്ചപ്പോൾ ആ കുട്ടീൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പുഴ ഉണ്ട്, ആ പുഴ കുട്ടി ആദ്യമായിട്ട് എന്നാ കണ്ടതെന്ന്. അപ്പോൾ അത്രയും അപ്പോൾ ക്ലാസ്സിൽ പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട് കണ്ണട വെച്ചില്ലെങ്കിൽ. അതുകൊണ്ട് കൃത്യമായിട്ട് കണ്ണട വെക്കുക എന്നുള്ള ഒന്നാമത് ചെയ്യണം. പിന്നെ രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻഡോർ വർക്ക് കുറക്കുക, ഔട്ട്ഡോർ വർക്ക് കൂട്ടുക. മൊബൈൽ കളി പരമാവധി, ഈ ഇത് തരാനുള്ള ആളുകൾ പ്രത്യേകിച്ച് മൊബൈൽ ടി വി പരമാവധി ഒഴിവാക്കിയിട്ട് പുറത്തിറങ്ങി കളിക്കണം. ഞാൻ കുട്ടികളോട് സാധാരണ ഈ കാഴ്ചത്തരായിട്ട് വരുമ്പോൾ കുട്ടികളോട് പറയാനുണ്ടെന്ന്, പുറത്തിറങ്ങി കളിച്ച് കയ്യും കാലും ഒടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് വന്ന് നന്നാക്കാൻ പറ്റും. എന്നാൽ മൊബൈൽ നോക്കിയിട്ട് കണ്ണ് കെടുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും കാഴ്ച തിരിച്ചിട്ടില്ല മോനെന്ന് പറയും. അപ്പോൾ ഈ കണ്ണ് മൊബൈൽ നോക്കി കണ്ണ് കെടുന്നതിനേക്കാളും നല്ലതാണ് ഇത്, പുറത്തിറങ്ങി കളിച്ച് കയ്യും കാലും ഒടിയുന്നത് ആകെ വരുന്ന പരിക്കാതാണല്ലോ. അപ്പോൾ അത് നമ്മുടെ പേരൻസ് കൃത്യമായിട്ട് മനസ്സിൽ, കാരണം കുട്ടികൾക്ക് ഇത് പ്രാധാന്യം അറിയില്ല. ഇപ്പോൾ കന്നഡ വെക്കുമ്പോഴും തന്നെ കുട്ടിക്ക് കന്നഡൻ്റെ പ്രാധാന്യം അറിയില്ല, കുട്ടി വെക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ സാധാരണ പറയുന്നത് നിങ്ങൾ പ്രലോഭനോ പ്രകോപനോ ഭീഷണോ ഏഷ്യനോ എന്താണ് ചെയ്തിട്ട് കന്നഡ വെക്കണോ, അല്ലാണ്ട് കഴിയില്ല എന്നല്ല. അപ്പോൾ അത് കൃത്യമായിട്ട് വെക്കുക എന്നുള്ളതും സമയസങ്ങൾ കാണിക്കാറുണ്ട്, നല്ലൊരു പോസ്റ്റ് 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണം. കാരണം ചിലപ്പോൾ ഈ താരമുള്ള ആൾക്ക് ചിലപ്പോൾ ഇങ്ങനെ പവർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കന്നഡൻ്റെ പവർ കൂട്ടേ എന്ന് വിളിച്ചുള്ളൂ, വേറെ പയ്യാറ ഈ സമയത്തില്ല. പിന്നെ വേറെ ഓപ്പറേഷൻ വേണ്ടി വരുന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഈ വളർച്ചൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഈ തകരാറ്, ചില ആളുകൾക്ക് പ്രായം ചൊല്ലും തോറും കൂടി വരും, ചിലർക്ക് ചെറുതായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരും, ചിലർക്ക് അതേപോലെ
3: നിലനിൽക്കും.
4: അപ്പോൾ അത് പ്രവചിക്കാൻ വകുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണമെന്ന് പറയാനുള്ളത്. ഈ 6 മാസം എന്നുള്ളത് മാത്രമേ പേരൻസ് കേൾക്കുള്ളൂ. അവർ എന്ത് ചെയ്യും, സാധാരണ ഗതിയിൽ കണ്ണട കൊടുത്തു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ പിന്നെ കണ്ണട വലിച്ചെറിയും. എന്നിട്ട് പിന്നെ കുറേ കാലം കഴിയുമ്പോൾ പറയും ഇത് ഡോക്ടർ 6 മാസം നിങ്ങൾ പറഞ്ഞത്, പിന്നെ ഇപ്പം എന്താ പിന്നെ കണ്ണട തരുന്നത്. അപ്പോൾ അത് ഞാൻ അതുകൊണ്ട് ഇത് വിശദമായിട്ട് പറയേണ്ടത്, ഇത് കണ്ണിൻ്റെ വളർച്ചൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ച തകരാറാണ്. അത് ചിലപ്പോൾ കൂടി വരും, ചിലപ്പോൾ കുറഞ്ഞു വരും, ചിലപ്പോൾ അതേപോലെ നിൽക്കും. അതുകൊണ്ട് നമുക്ക് അത് 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് ആവശ്യാനുസരണം പവർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റ് അത് പാലിക്കാറുണ്ട്. അപ്പോൾ ഈ കുട്ടിക്കും എന്തായാലും 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. എന്നിട്ട് ഈ ഒരു പ്രായത്തിൽ നമുക്ക് കണ്ണട തന്നെയാണ് ഏറ്റവും ഉചിതമായ പരിഹാരം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തൊട്ടടുത്തുള്ള അങ്ങാടിക്ക് പോകണം, നമ്മളിപ്പോൾ എന്ത് ചെയ്യും, നടന്ന് പോകും. എന്നുവെച്ചാൽ ഇവിടുന്ന് കോഴിക്കോട്ട് പോകാൻ നമ്മൾ ബസ്സിലോ കാറിലോ പോകും, ഇവിടെ നിന്ന് ഡൽഹി പോകണം നമ്മൾ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ പോകും, ഇവിടുന്ന് ദുബായ് പോകാൻ എന്തായാലും ഫ്ലൈറ്റിലേ പോകുള്ളൂ. ഇവിടുന്ന് ദുബായ്ക്ക് വേണമെങ്കിൽ നടന്ന് പോകാം, കാറിൽ പോകാം, ബൈക്കിൽ പോകാം, ഷിപ്പിൽ പോകാം, ഫ്ലൈറ്റിൽ പോകാം, ഒക്കെ പോകാം. അപ്പോൾ അവരൊന്നും പ്രാക്ടിക്കലാണ്. അപ്പോൾ ചെറിയ കാഴ്ചത്താറാണ് നമ്മൾ കണ്ണടയാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാറുള്ളത്, കാരണം സിമ്പിൾ പരിഹാരമാണ്, അത് ആവശ്യമുള്ള കൊടുക്കുക വെക്കാൻ ചെയ്യാം. പിന്നെ കുറച്ചുകൂടി കാഴ്ചത്താറാണെന്നുണ്ടെങ്കിൽ ഈ കണ്ണട വെക്കുമ്പോൾ ചിലർക്ക് ദൂരമുള്ളത് കാണും. ഇപ്പോൾ മയോപ്പിയൻ്റെ കേസ് എടുക്കണം, ഇപ്പോൾ ഈ കുട്ടീൻ്റെ മയോപ്പിയാണ്, മയോപ്പിയ കേസിൽ ദൂരമുള്ളത് കാണും കണ്ണട വെച്ചാൽ. പക്ഷെ ആ കാണുന്ന സാധനങ്ങളുടെ സൈസ് കുറഞ്ഞ കാണുക, മിനിഫിക്കേഷൻ അറിയാം, നമ്മൾ കാണുന്നതിനേക്കാളും സൈസ് കുറഞ്ഞാണ് മയോപ്പിക്കാർ കാണുക. അപ്പോൾ ആ ഒന്ന് അതാണ്. പിന്നെ പവർ കൂടുന്തോറും ആ മിനിഫിക്കേഷൻ ഫാക്ടർ കൂടിക്കൊണ്ടേയിരിക്കും, മീൻസ് കാണുന്ന സാധനങ്ങളുടെ സൈസ് കുറഞ്ഞു കുറഞ്ഞേ വരും. ഒന്ന്. രണ്ടാമത്തത്, ഇപ്പം ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റ് കാണും, എനിക്കിപ്പോൾ നിങ്ങളുടെ സൈഡിലേക്ക് നോക്കണേ ജസ്റ്റ് കണ്ണുകൊണ്ട് മാത്രം ഇങ്ങനെ ഇടങ്ങാനായിട്ട് നോക്കിയാൽ മതി. എന്നാൽ ഈ മയോപ്പിയുള്ള ആളുകൾക്ക് നല്ല പവറുള്ള ഗ്ലാസ് ആണെങ്കിൽ അവർക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ വ്യൂ കുറച്ച് കുറയണം. അപ്പോൾ അവരെന്ത് ചെയ്യും, കഴുത്തി തിരിച്ച് നോക്കും. ആ പ്രയാസം ഈ അതുപോലെ തന്നെ മിനിഫിക്കേഷൻ എന്ന് പറയുന്നത് സൈസ് ഇമേജിൽ സൈസ് കുറയുന്ന പ്രയാസം നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും കോൺടാക്ട് ലെൻസ് വെച്ചാൽ. അത് കണ്ണിൻ്റെ കോർണിയിലും ഒട്ടിച്ചിരിക്കുന്ന ലെൻസാണ്. അത് ഡെയിലി ഒരു കുറച്ച് പ്രായമുള്ള കുട്ടികൾക്ക് നമ്മൾ പറയാറുള്ളൂ, കാരണം അത് ഡെയിലി ക്ലീൻ ആക്കണം, ഡെയിലി എടുത്തിട്ട് അതിൻ്റെ സൊല്യൂഷനിൽ വെക്കണം. എന്താ പറയുക, ഓവർനൈറ്റ് യൂസ് ചെയ്ത് ചിലപ്പോൾ പണി കിട്ടും, പിന്നെ ചടിയും പൊടി വെക്കാൻ പാടില്ല, കണ്ണ് തിരുമാൻ പാടില്ല, അലർജി ഉള്ള ആൾക്ക് പറ്റില്ല, അങ്ങനെ കുറേ
3: റെസ്ട്രിക്ഷൻ.
4: അത് അഥവാ ഇത് എന്താ പറയുക, ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും അഡ്വൈസ് ചെയ്യാറില്ല. എന്നാൽ കൂടുതൽ കാഴ്ച തകരാറുണ്ട്, കുറച്ച് നന്നായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് നമ്മൾ എന്ത് ചെയ്യും, കോൺടാക്ട് ലെൻസാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യാറുള്ളത്, അവർക്ക് ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ ഒഴിവാക്കിട്ടുന്നുള്ളതാണ്. പിന്നെ അതിനേക്കാളും കാഴ്ച തകരാറുണ്ട്, കണ്ണട വെക്കാനും മടിയാണ്, കോൺടാക്ട് ലെൻസ് വെക്കാനും മടിയാണ്, കണ്ണട അല്ലാണ്ട് ഫുൾ കാഴ്ച കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 18-20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ലാസിക് എന്ന് പറയുന്ന ലേസർ അടിച്ചുള്ളൊരു സർജറിയാണ് അതിൻ്റെ പരിഹാരമുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ണിൻ്റെ കോർണിയൻ്റെ ഷേപ്പിൽ വന്ന തകരാറാണെന്ന് പറഞ്ഞു. ആ ലാസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ അടിച്ചിട്ട് കണ്ണിൻ്റെ കോർണിയൻ്റെ ഷേപ്പ് മാറ്റുന്ന ഏർപ്പാടാണ്. അപ്പോൾ സ്വഭാവ സർജറിയാണ്, അതിനതിൻ്റേതായ ഗുണവും ദോഷമുണ്ട്. 99.9% ആൾക്കും യാതൊരു പ്രയാസം ഉണ്ടാവാറില്ല, ചില ആൾക്ക് ചിലപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം എന്ത് ചെയ്യല്ല, 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്താ ഡോക്ടർ അങ്ങനെ പറയുന്നത്, സർജറി ചെയ്താൽ കാഴ്ച കൂട്ടില്ല എനിക്ക്. അപ്പോൾ ഞാൻ നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്, ഇപ്പോൾ എന്നെ സാറേ നിങ്ങൾ തിരിച്ച് കാറിലെത്തുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. അതല്ല, നമ്മൾ ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ 10,000 ഫ്ലൈറ്റ് കയറുമ്പോൾ ഒരു ഫ്ലൈറ്റ് പൊട്ടിത്തെറിക്കും, ആരും ബാക്കിയാവില്ല. എന്ന് വെച്ചാൽ നമ്മളാരും ഫ്ലൈറ്റ് കയറായിരിക്കുന്നില്ല, ബസ്സിൽ കയറുന്നുണ്ട്. ഏതെങ്കിലും ബസ് പോയി ക്രാഷ് ആവും, നമ്മൾ ജീവനോടെ ഉണ്ടായിക്കോണമെന്നില്ല, നമ്മളാരും ബസ് കയറാതിരിക്കുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ സർജറി നമ്മൾ തവക്കൽ തളല്ല എന്ന് പറഞ്ഞ് ചെയ്യാം, കാരണം ഇത്ര തകരാറുള്ള സമയത്ത് നമ്മൾ സർജറി പറയുള്ളൂ. ചെറിയ കാഴ്ച തരാൻ അതുകൊണ്ട് തന്നെ മറ്റേ ഫ്ലൈറ്റിൻ്റെയും കാറിൻ്റെയും ബസ്സിൻ്റെ ഉദാഹരണം പറഞ്ഞത്, ചെറിയ തകരാറിന് ആരും ലാസിക്ക് പറയാറില്ല, നല്ലോണം തകരാറുണ്ടെങ്കിലേ ലാസിക്ക് പറയുള്ളൂ. അപ്പോൾ ആ പ്രായത്തിൽ എന്ത് ചെയ്യാം, ലാസിക്ക് ചെയ്യാം. പിന്നെ ഇതിനേക്കാളും കൂടുതൽ പവർ ഉണ്ട്, -16, 15, 16, 20 എന്നൊക്കെ പറഞ്ഞ പവറൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരം ആളുകൾക്ക് പിന്നെ നമ്മൾ ലാസിക്ക് ചെയ്താൽ കാര്യം, കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ണിൻ്റെ കോർണിയൻ്റെ ഷേപ്പ് മാറ്റുന്ന ഏർപ്പാടാണ്. ഈ ഷേപ്പ് മാറ്റുന്ന കഴിയുമ്പോൾ കുറച്ച് കനം കുറക്കാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ബലൂൺ ഇങ്ങനെ വീർപ്പിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് കനം കുറഞ്ഞാൽ അവിടെ കൂടുതലായിട്ട് വീർത്തരും. അതേപോലത്തെ അപ്പോൾ കനം കുറച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ഒന്ന് വീർക്കും. ആ രീതിയിൽ ബൾജിങ്ങിൽ ചെറിയ ചെറിയ മാറ്റം വരുത്താണിത് വളരെ സൂക്ഷ്മമായിട്ടുള്ളൂ. അങ്ങനെ നേരത്തെ പറഞ്ഞാൽ നേരത്തെ റെട്ടിനിൻ്റെ തിക്നെസ് ഞാൻ പറഞ്ഞു, അതല്ല കോർണിയ എന്ന് പറയുന്ന ഫ്രണ്ടിലെ ഗ്ലാസ് പോലത്തെ ആ സാധനം, അത് 0.5 mm ആണ് അതിൻ്റെ തിക്നെസ്, അഥവാ 1 mm പകുതി കനേ ഉള്ളൂ.
3: 0.5 mm
4: 1 mm പകുതി കനമുള്ള ആ വസ്തുവിൻ്റെ ഒരു 90% തിക്നെസ്സുള്ള ഒരു സ്ട്രോമയിൽ മാത്രമാണ് എന്തത് മാറ്റം വരുന്നത്, നമ്മൾ തിക്നെസ് മാറ്റം വരുന്നത്. അപ്പോൾ അതിന് സൂക്ഷ്മമായിട്ടുള്ള ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു 18-20 വയസ്സിലാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ അത് കനം കുറക്കുന്നതിനൊരു പരിധിയുണ്ട്, ഒരു പരിധിയിലപ്പുറം കനം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിപ്പോകും. അപ്പോൾ അത്രയും കാഴ്ച തകരാറുള്ള ആളുകളാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ 2-3 ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന്, നമ്മളുള്ള ഒരു കേടില്ലാത്ത ലെൻസ് എടുത്ത് മാറ്റിയിട്ട് പകരം ആർട്ടിഫിഷ്യൽ ലെൻസ് നോക്കുക. നമ്മൾ കാറ്ററാക്ട് സർജറി ചെയ്യുന്ന പോലെ കാറ്ററാക്റ്റിലുള്ള ആളുകൾക്കാണ് സാധാരണ കാറ്ററാക്ട് സർജറി ചെയ്യുക. ഇതൊരു കാറ്ററാക്ട് ഉള്ള ഇല്ലാത്ത ഈ ആളുകൾക്ക് ആ ലെൻസ് എടുത്ത് ഒഴിവാക്കിയിട്ട് പകരം ലെൻസ് വെക്കുന്നു. അപ്പോൾ ആവശ്യമുള്ള പവർ നമുക്ക് കറക്റ്റ് നോക്കിയിട്ട് വെക്കാം. പിന്നെ വേറെ കൂടുതൽ നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് കാറ്ററാക്ട് ലെൻസ്, ഒരു കേടില്ലാത്ത ലെൻസ് അവിടെ തന്നെ അതേപോലെ പ്രിസർവ് ചെയ്യുന്നു. അതിൻ്റെ പുറമെ നമ്മൾ പുറത്ത് വെക്കുന്ന കണ്ണടയ്ക്ക് പകരം ഈ പവർ ലെൻസ് എന്ത് ചെയ്യുന്നു, കണ്ണിനകത്ത് സർജറി ചെയ്ത് കണ്ണിനകത്ത് ഫിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഓപ്ഷൻ, അതിപ്പോൾ വളരെ വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ല റിസൾട്ട് അതിന് കിട്ടാൻ ചെയ്യാറില്ല, ആൾക്ക് വളരെ ഹാപ്പിയാണ്. കാരണം അവർക്ക് കട്ടി കണ്ണട വെച്ചിട്ട് ദൂരമുള്ളത് വളരെ ചെറുതായിട്ട് കണ്ടിരുന്ന ആൾക്ക് കണ്ണട ഒന്നും ഇല്ലാണ്ട് നോർമൽ ആളുകൾ കാണുന്ന പോലെ കാണുന്ന ഭയങ്കര ഇതാണ്, എന്താ പറയുക, റിലീഫാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനത്തെ ഇത് അതൊക്കെ അങ്ങനത്തെ ഈ സർജറി ഇപ്പോൾ ലാസിക്കും അതുപോലെ തന്നെ നേരത്തെ ലാസ്റ്റ് പറഞ്ഞ ഞാൻ ഫേക്ക് കയ്യോലെന്ന് തന്നെ പറയാം, അതൊക്കെ ഒരു 18-20 വയസ്സ് കഴിഞ്ഞാലേ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അത് വളച്ച പ്രായം കഴിഞ്ഞാലേ നമുക്ക് ചെയ്തിട്ട് ഗുണമുണ്ടാവുള്ളൂ, അതിൽ പിന്നെയും പവർ ചെറിയ
3: ചേഞ്ചസ് വരും.
4: അപ്പോൾ പിന്നെ വേറെ എന്താ ചോദിച്ചത്?
3: പിന്നെ അതിൽ പച്ചമരുന്നുമായി ബന്ധപ്പെട്ടിട്ടാണ്
4: അത്. അതിൽ ഞാനൊരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുണ്ട് തന്നെ, ഈ ഇത്തരം ചോദ്യങ്ങൾക്ക് ഞാൻ പറയാനുള്ളത് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന മരുന്നാണ് പാരസെറ്റമോൾ അല്ലേ, എല്ലാവർക്കും അറിയാവുന്നൊരു മരുന്ന്. അപ്പോൾ പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് നമ്മളെ ശരീരത്തിലേക്ക് ഏതൊക്കെ ഇപ്പോൾ ഒരു സിറപ്പായിട്ടുണ്ട്, ടാബ്ലറ്റ് ആയിട്ടുണ്ട്, ഇഞ്ചക്ഷൻ ഉണ്ട്, മരദ്വാരത്തിൽ വെക്കുന്ന ടാബ്ലറ്റ് തന്നെ പല രീതിയിലും അതുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഗുളിയാണെങ്കിൽ ആ ഗുളിയ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അഡൽട്ടിന് നമ്മൾ 650 മില്ലിഗ്രാം എന്ന് തന്നെ പറയാം, നമ്മൾ അഡൽട്ട് ഡോസ് ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിൻ്റെ എവിടെ നിന്നാണ് അത് ആഗിരണം ചെയ്യുക, ആ ഗുളിക ഏത് ഭാഗത്താണ് അതിൻ്റെ ആക്ഷൻ ഉണ്ടാകുക, ആ മരുന്നിൻ്റെ ആക്ഷൻ എന്താണ് ഉണ്ടാവുക, ആ ആക്ഷൻ എപ്പോഴാണ് തുടങ്ങുക, ആക്ഷൻ എപ്പോഴാണ് അവസാനിക്കുക, അതിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടാകും. അപ്പോൾ നമുക്ക് പാരസെറ്റമോൾ തലവേദനക്ക് കഴിക്കാം, പനിക്ക് കഴിക്കാം, ഉരുവേദനക്ക് കഴിക്കാം, ഒക്കെ കഴിക്കാം. എന്നാൽ മസിൽ പെയിൻ അത്രമാത്രം അത് എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പല്ലുവേദനക്ക് നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ ആ എന്തൊക്കെ ഗുണങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാവുക, ആ ഗുളി കഴിച്ചാൽ എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാവുക, ഇതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാം, സൈഡ് എഫക്റ്റാണ് മോഡേൺ മെഡിസിൻ്റെ ഏറ്റവും പ്രശ്നമായിട്ട് ആളുകൾ കാണുന്നത്. അതിൻ്റെ ഒരു അനുബന്ധം പറയുന്നത്,

0: പ്രയാസങ്ങൾ ഉണ്ടാക്കുക. ആ സൈഡ് എഫക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരം എന്താണ്? ഈ ഗുളിക ശരീരത്തിലെ ഏതൊക്കെ ഭാഗത്താണ് എത്തുന്നത്? അത് ശരീരത്തിലെ ഏത് ഭാഗത്ത് കൂടെയാണ്? മൂത്രത്തിൽ കൂടെയാണോ, അതല്ല മലത്തിലൂടെയാണോ, അല്ല ശ്വാസത്തിലൂടെ, എങ്ങനെയാണ് അതിൻ്റെ അത് ശരീരം പുറന്തള്ളുന്നത് തുടങ്ങി. പിന്നെ ആ ഡ്രഗ്
1: കണ്ടന്റ്
0: അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ കെമിക്കൽ ഫോർമുല,
1: അതെ.
0: അത് ഡോസ് എത്ര കൊടുക്കണം, ഡോസ് കൂടിയാൽ എന്താ പ്രശ്നം, കുറഞ്ഞാൽ എന്താ പ്രശ്നം, തുടങ്ങി എ ടു സെഡ് ഓരോ മരുന്നിൻ്റെയും മോഡേൺ മെഡിസിനെ സംബന്ധിച്ചോളം ഇംഗ്ലീഷ് അറിയുന്ന ആർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ലോകത്ത് എവിടുന്നും ആക്സസബിൾ ആണ്. ആ ഒരു സുതാര്യത എന്നുള്ളതാണ് എന്ത് മോഡേൺ മെഡിസിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഓരോ മരുന്ന്, ഇപ്പം ആ ഇത് കുട്ടീനെ മയാട്രോ എന്നുള്ളൊരു മരുന്ന് കൊടുക്കുന്നു നമ്മൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു. ആ ചില അട്രോപ്പിൻ എന്നുള്ള ഒരു മരുന്നാണ്. അട്രോപ്പിൻ എന്ന് പറയുന്നത് കുറേ യൂസുള്ള ഒരു മരുന്നാണ്. ശരിക്കും നമ്മൾ ശരീരത്തിൽ നമ്മൾ എന്താ പറയുക, പണ്ടത്തെ കാലത്ത് നമ്മൾക്ക് ജീവൻ രക്ഷാ മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. നമ്മൾ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു മരുന്നാണ് എന്ത് അട്രോപ്പിൻ. നമ്മുടെ ശരീരത്തിൽ പൾസ് റേറ്റ് കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ എഫക്റ്റുള്ളൊരു സാധനമാണത്. അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ഡോസിലുള്ളൊരു മരുന്നാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് മയോപ്പിയ പ്രോഗ്രഷൻ തടയുന്നു എന്നൊക്കെയാണ് പറയുന്നത്, അത് ഞാൻ പറയാം. അപ്പോൾ അപ്പോൾ ആ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഈ ഇപ്പോൾ ഈ മയോട്ടോ എന്നുള്ള മരുന്നിനെ കുറിച്ച് സ്റ്റഡീസ് ഇതൊക്കെ ഓരോ എന്താ പറയുക പഠനങ്ങൾ കെമിക്കൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നമ്മൾ ഓരോ ഇതും കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇത് പാരസെറ്റമോൾ നമ്മൾ ഒരു ദിവസം 4 നേരം വരെ കൊടുക്കാം. കാരണം 6 മണിക്കൂറിൻ്റെ ആക്ഷൻ ഉണ്ടാവുക, അത് കഴിഞ്ഞാൽ പിന്നെ തലവേദന പനിയുണ്ട് പിന്നെ കൊടുക്കാം. അങ്ങനെ ഓരോന്നും അതിലെന്ത് നമുക്ക് സൂക്ഷ്മമായ റെക്കോർഡാണ്. അത് സുതാര്യമായി ആർക്കും കിട്ടും. അതുകൊണ്ടാണ് ഈ സൈഡ് എഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെ പറയുന്നത്. ആർക്കും ഇത് മനസ്സിലാക്കി സെർച്ച് ചെയ്ത് കിട്ടും സൈഡ് എഫക്ട് കിട്ടും. പക്ഷേ ആ സൈഡ് എഫക്റ്റ് എന്താ പറയുക വെച്ചാൽ 10,000 ആൾക്ക് കൊടുത്തിട്ട് ഒരാൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് റെക്കോർഡാണ്.
1: യെസ്.
0: ഇപ്പോൾ നമ്മുടെ വാക്സിനെ സംബന്ധിച്ചോളം കുറേ ഇഷ്യൂസ് ഇപ്പോൾ പറയുന്നുണ്ട്. അത് 10 ലക്ഷം ആൾക്ക് കൊടുത്തിട്ട് അതിൽ ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാലും അത്
1: റിപ്പോർട്ടഡ് ആണ്.
0: അപ്പോൾ അതിലെന്താ വെച്ചാൽ വാക്സിൻ അടിച്ചിട്ട് തിരിച്ചു വന്ന ഒരാൾക്ക് എന്താ പറയുക ആൾ വീണ് കാലൊടിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതും ചിലപ്പോൾ സൈഡ് എഫക്ട് ആയിട്ട്
1: പറയുക.
0: അപ്പോൾ എന്താ പറയുക ഇതാണ് ഈ മോഡേൺ മെഡിസിൻ്റെ മരുന്നുകളുള്ള പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്പെഷ്യാലിറ്റിനെ സംബന്ധിച്ച് നമുക്ക് അറിയില്ല എന്നല്ല പറയുള്ളൂ. അപ്പോൾ പച്ചമരുന്നിൻ്റെ എഫക്ട് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. പിന്നെ എന്താ വെച്ചാൽ അതിലൊന്ന് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ പല ആളുകളും നാടൻ ചികിത്സ എന്ന് പറഞ്ഞിട്ട് പോവാറുണ്ട് എന്നുള്ളതാണ്. കാഴ്ച തരാൻ അവിടെ പോയാൽ ഇന്ന സ്ഥലത്ത് ഞാൻ സ്ഥലം പറയുന്നത് അങ്ങനെ കുറേ ചെയ്യാറുണ്ട്. എന്നാൽ ആളുകൾ അതേപോലെ തിരിച്ച് മടങ്ങി വരാറുണ്ട് എന്നുള്ളതാണ്. തകരാറ് അതേപോലെ തന്നെ ഉണ്ടാവും. കാരണം ഇത് സ്ട്രക്ചറൽ പ്രശ്നമാണ്. ഈ കണ്ണിൻ്റെ കോർണിയൻ്റെ ഷേപ്പിൽ വരുന്ന മാറ്റമാണ്. ആ ഷേപ്പ് മാറ്റുന്ന മരുന്നൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ എന്താ പറയുക എളിയറിവ്. പിന്നെ അതിൽ വേറെ എന്തെങ്കിലും
1: ഇല്ല. അതിൽ ഇൻഷാല്ലാ എല്ലാം കണ്ണട ഒഴിവാക്കാൻ ചിലർ പച്ചമരുന്ന് ഓക്കെ. പിന്നെ 6 മാസം ആൾ കാണിക്കലുണ്ട് എന്നുള്ള.
0: അപ്പോൾ അത് കൃത്യമായിട്ട് കണ്ണട വെക്കുക എന്നുള്ളതും സമയാസമയങ്ങളിൽ ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ് അതിൽ നിർദ്ദേശിക്കാനുള്ള കാര്യം.
1: അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് നമുക്ക് എത്ര കാലം കൂടുമ്പോഴാണ് ഒരു കണ്ണ് ഡോക്ടറെ കാണേണ്ടത്? കണ്ണട വെച്ചൊരു വ്യക്തിയാണ് ചോദിച്ചിട്ടുള്ളത്.
0: അതിലിപ്പോൾ നമ്മൾ എന്താ പറയുക ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കണ്ണ് ഡോക്ടർമാർ വളരെ സുലഭമാണ്. പുറത്ത് കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു എന്താ ഹോസ്പിറ്റൽ കാണുന്നതിന് കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ കേരളത്തിൽ നമുക്ക് സുലഭമായിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ സൗകര്യം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യണം. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ ചേരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഡോക്ടറെ കാണുന്നില്ല, മിനിമം കാഴ്ച നോക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം വെച്ചാൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കാഴ്ച എന്ന് വെച്ചാൽ നമുക്ക് 2 കണ്ണുള്ളതുകൊണ്ട് തന്നെ ഒരു കണ്ണിന് നല്ല കാഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ ആ കാഴ്ച മതി. ഇപ്പം നമ്മൾ ഈ മെഡിക്കൽ ഇതിൻ്റെ കൂട്ടത്തിൽ പറയണത് പല ആളുകളും ചോദിക്കുന്ന ഒരു മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിന് പല ആളുകളും വരാറുണ്ട്. അത് ഒരു കണ്ണിന് തീരെ കാഴ്ച ഇല്ലാത്ത ആളുകൾക്ക് മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഭിന്നശേഷിൻ്റെ ഒരു എന്താ പറയുക പെൻഷൻ കിട്ടുന്ന കണ്ണിന് കാഴ്ച കുറവാണ് ചെവിക്ക്
1: ഡിസബിലിറ്റി
0: ഇപ്പം ഡിഫറൻഷ്യൽ ഡിഫറൻഷ്യൽ എബിൾ എന്നാണ് പറയാം. അപ്പോൾ അത്ര ആളുകൾക്ക് അപ്പോൾ ഈ കണ്ണിൻ്റെ കാഴ്ച പോയി കഴിഞ്ഞാൽ ആളുകൾ വരാറുണ്ട്. അപ്പോൾ അവർ കണ്ണില്ലല്ലോ ഡോക്ടർ എന്നാലും എന്താ 30% എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു കണ്ണ് തീരെ അല്ലെങ്കിൽ 30% തകരാറുണ്ടാവുകൊണ്ട് അവർക്ക് വ്യത്യസ്ത ബെനിഫിറ്റ് ഉണ്ടാവില്ല, ആനുകൂല്യങ്ങൾ കിട്ടില്ല, ജോലിക്ക്
1: 40%
0: ഇപ്പോൾ വേണം. അപ്പോൾ എന്ന് വെച്ചാൽ അതിലൊക്കെ ജീവിക്കാനുള്ള കാഴ്ച എത്രയുണ്ട് നോക്കുക, അല്ലെങ്കിൽ ജീവിക്കാനുള്ള കേൾവി എത്രയുണ്ട് എന്നാണ്. അപ്പോൾ അത് ചുരുക്കി പറഞ്ഞാൽ ഒരു കണ്ണി നല്ല കാഴ്ച ഉണ്ടെങ്കിൽ ജീവിക്കാൻ ആ കാഴ്ച മതി. എന്നാൽ സൂക്ഷ്മമായിട്ട് കുറേ കാര്യങ്ങൾക്ക് കഴിയില്ല എന്നുള്ള വേറെ വിഷയം. ഓക്കെ. അപ്പോൾ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഒരു കണ്ണിന് കാഴ്ച കുറവാണെങ്കിൽ ആ കുട്ടി ആ രീതിയിൽ എങ്ങനെ ജീവിച്ചു പോകും? അതുകൊണ്ട് തന്നെ ഒരു കണ്ണിന് തകരാറ് ഒരു 5-6 വയസ്സിനുള്ളിൽ പരിഹരിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഇത് പരിഹരിക്കപ്പെടാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിന് ആംബ്ലിയോപ്പിയ എന്ന് പറയും, ലേസി ഐ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കോങ്ങണ്ണിൻ്റെ വിഷയം പറഞ്ഞപ്പോഴും അതാണ് എനിക്ക് പറയുന്നത്. പണ്ടത്തെ കാലത്ത് കോങ്ങണ്ണ് ഒരു ഭംഗിയായിട്ടും ഭംഗിയല്ല എന്താ പറയുക ഒരു അല്ല ഒരു എന്താ പറയുക ഒക്കെ ഉണ്ട് ബർക്കത്തായിട്ട് കൊണ്ടുവരുന്നത്.

0: കാലമുണ്ടായിരുന്നു.
1: അതെ
0: എന്നാൽ
1: അതെ
0: ഇന്നത് ഇനി ആളുകളെ ചികിത്സിക്കാൻ മുന്നോട്ട് വന്നതല്ല, നല്ല ഒരു കാര്യം. അപ്പോൾ അങ്ങനത്തെ കാഴ്ച തകരാറൊക്കെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് കണ്ണും ഒരേപോലെ ഒരേ സമയം, ഇപ്പം ഞാൻ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ വലത്തെ കണ്ണിലും ഇടത്തെ കണ്ണിലും നിങ്ങളുടെ കണ്ണിൽ നിന്ന് വരുന്ന റേസ് ഒരേ സമയം ഫോവിയ എന്നറിയുന്ന കണ്ണിൻ്റെ റെട്ടിൻ്റെ ഏറ്റവും മർമ്മ സ്ഥാനത്ത് ഒരേ സമയത്ത് പതിക്കണം, എന്നാലേ ബൈനോക്കുലറായിട്ട് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു കണ്ണ് കാണും മറ്റേ കണ്ണും കാണും, പക്ഷെ രണ്ടും ഒരേ സമയം കാണില്ല. അങ്ങനത്തെ ആൾക്ക് ചില ജോലികൾക്ക് കയറാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാഴ്ച ഈ ജോലിക്ക് വേണ്ടി വരുമ്പോൾ കണ്ണ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങണം. അപ്പോൾ അതിൽ ചിലത് വെറും ഡിസ്റ്റൻസ് വിഷയം മാത്രമേ ചില ചോദിക്കാറുള്ളൂ, ചിലർ നിയർ വിഷയം മാത്രമേ ചോദിക്കാറുള്ളൂ, ചിലർ കളർ കാഴ്ച കൂടി കളറിൻ്റെ കണ്ണുള്ളത് കൂടി ചോദിക്കും, ചില ആൾ ബൈനോക്കുലാരിറ്റി ചോദിക്കാറുണ്ട്. ഇപ്പോൾ പൈലറ്റ് അങ്ങനത്തെ സൂക്ഷ്മമായ ജോലി ചെയ്യേണ്ട ആൾക്കൊക്കെ ഈ ബൈനോക്കുലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്തരം ബൈനോക്കുലാരിറ്റി ഉണ്ടാവേണ്ട പ്രായം 6 വയസ്സിനുള്ളിലാണ്. അതിനുള്ളിൽ അത് പരിഹരിച്ചില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ ചേരുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായിട്ട് ഒന്ന് കാഴ്ച നോക്കുമെങ്കിലും, കണ്ണ് ഡോക്ടറെ കണ്ടില്ലെങ്കിൽ പോലും കാഴ്ച നോക്കുക എന്നുള്ളത്, രണ്ട് കണ്ണും ഒരേപോലെ കാണുന്നുണ്ട്, ഫുൾ കാണുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് കുഴപ്പമില്ല. പിന്നെ സാധാരണഗതിയിൽ സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളിൽ മിക്ക സ്ഥലത്തും എന്തുണ്ട്, സ്ക്രീനിങ് സ്കൂൾ സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ട്. ആ അപ്പോൾ അത് വഴി എന്ത് ചെയ്യും, അവിടെ നിന്ന് സ്ക്രീനിങ് നടത്തും. പിന്നെ നല്ല ടീച്ചേഴ്സ് ആണെങ്കിൽ തലവേദന കണ്ണുവേദന ഒക്കെ പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ കാഴ്ച തകരാറ് ഡിറ്റക്റ്റ് ചെയ്യും. എന്താ പറയുക,
1: പേരൻസിനെ
0: അറിയിച്ചിട്ട് അവരങ്ങനെ വരാറുണ്ട്. പിന്നെ കണ്ണട വെക്കുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കണ്ണിൻ്റെ കോർണിൻ്റെ ഷേപ്പിലൊക്കെ വരുന്ന തകരാറാണ്. അത് വളച്ചറിൻ്റെ പ്രായമായ വളച്ചൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കൂടിയവരും ചിലപ്പോൾ കുറഞ്ഞു വരും, ചിലപ്പോൾ അതേപോലെ നിൽക്കും. ഇപ്പോൾ ഒരു 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അതിൽ പരിഹാരമുള്ളത്, അതിൽ നമുക്ക് നിർദ്ദേശം ചെയ്യാനുള്ളത്. പിന്നെ മുതിർന്ന ആളുകൾ നമുക്ക് കാഴ്ചത്തകരാറ് ഞാൻ പറഞ്ഞു 20 വയസ്സ് 18-20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ തകരാറ് അതേപോലെ നിൽക്കുക ചെയ്യുക. അപ്പോൾ അവർക്ക് ജസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ കാഴ്ച നോക്കാം, കണ്ണട വെക്കുക, ദൂരമൊക്കെ നോക്കുക, ഓരോ കണ്ണ് അടച്ചിട്ട് നോക്കുക, കാഴ്ച ക്ലിയർ ആണെങ്കിൽ ഓക്കെ, എപ്പോഴാണ് മങ്ങുന്ന അപ്പോൾ കാണിച്ചാൽ മതി. പിന്നെ 40 വയസ്സ് കഴിഞ്ഞാൽ ഒന്ന് ഡോക്ടറെ കാണുന്നതിന് നിർബന്ധമാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം വെച്ചാൽ അതിൽ പിന്നീട് വരുന്ന ഒരു തകരാറാണ് ഗ്ലോക്കോമ എന്നറിയുന്ന ഒരു അസുഖം. അത് എന്ന് വെച്ചാൽ നമ്മൾ കാണും, പക്ഷേ ആ കാണുന്നതിൻ്റെ വ്യാപ്തി കുറയും. അഥവാ ഞാൻ ഇപ്പം നിങ്ങൾ എന്നെ നോക്കുമ്പോൾ എന്നെയും കാണുന്നുണ്ട്, എൻ്റെ ചുറ്റുവട്ടലെല്ലാം ഒരേപോലെ തന്നെ എന്നെ ഫിക്സ് ചെയ്യുമ്പോൾ അതാണ് ഫീൽഡ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ആ ഫീൽഡിൽ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ട് നമ്മൾ ട്യൂബിലൂടെ നോക്കുമ്പോൾ എത്ര കാണുമോ അതുപോലെ ഒരു ചെറിയ പൈപ്പിലൂടെ നോക്കുന്ന കാണും, പിന്നെ അങ്ങനെ പറ്റ ഡിമായി പോകുന്ന ഒരു അവസ്ഥ. അത്
1: പരിസരം
0: കുറഞ്ഞ് അല്ലെങ്കിൽ ഫീൽഡ് ഓഫ് വിഷൻ കുറഞ്ഞു വരിക എന്നുള്ളത്, അത് പിന്നീട് പറ്റ പോകുന്ന അവസ്ഥ ഉണ്ടാവുക. അതിന് പ്രത്യേകിച്ച് തുടക്കത്തിലെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, വേദന കടച്ചിൽ എരിച്ചിലൊന്നുമില്ല. ഗ്ലോക്കോമ എന്ന് പറയുന്നത് കുറേ ടൈപ്പ് അസുഖങ്ങളുണ്ട്. ഒരു ഗ്ലോക്കോമ അതിൽ ഒരല്ല, കുറേ ഗ്ലോക്കോമയിൽ വേദന ഉണ്ടാകുന്ന ഗ്ലോക്കോമ ഉണ്ട്. പക്ഷേ മെജോറിറ്റി ഗ്ലോക്കോമയും വേദന ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല, കാഴ്ചയും തുടക്കത്തിൽ കുറവുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പതുക്കെ പതിയെ പതിയെ ഫീൽഡ് കുറയുന്നുണ്ട് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാതെ പോകുന്നതാണ്. അതുകൊണ്ട് ആ തകരാറ് 40 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 40 കഴിഞ്ഞാൽ ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട്, അതും കണ്ണട ഷോപ്പിൽ പോയാൽ പോരാ, കാഴ്ച നോക്കിയാൽ പോരാ, കാഴ്ച ഫുള്ളാണെങ്കിൽ പോലും ഈ ഡോക്ടറെ കണ്ട് എന്താ കണ്ണിന് ഞരമ്പ് നോക്കുക എന്നുള്ളത് ചെയ്യണം എന്നുള്ളത്. പിന്നെ നമ്മളെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഡയബറ്റീസ് എന്നുള്ളത് വളരെ കോമൺ ആണ്. ഒരു 30% ആളുകളെ ഒക്കെ കേരളത്തിലെ ഡയബറ്റീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. 20% മുകളിൽ എന്തായാലും ഉണ്ട് ഉറപ്പാണ്. കാരണം ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ പോലും 10% കൂടുതലില്ല
1: കേരളം.
0: അപ്പോൾ അത്രയും കോമൺ ആണ് കേരളത്തിൽ. അപ്പോൾ ആ ഷുഗർ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന പോലെ തന്നെ കണ്ണിൻ്റെ ഞരമ്പിനെയും ബാധിക്കാം, തിമിരുണ്ടാവാം, കാഴ്ച ഞരമ്പിനെ ബാധിക്കാം, കുറേ പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട്. ആ ഒരു തകരാറ് ഉണ്ടോ എന്നറിയാനും ഇതേപോലെ തന്നെ കണ്ണ് ഡോക്ടറെ കാണിച്ച് കണ്ണിൽ മരുന്ന് ഒഴിച്ച് കുറച്ചേരം കണ്ണടച്ചിരുന്നതിന് ശേഷം ഓഫ്താൽമോസ്കോപ്പ് വെച്ച് നോക്കണം. അത് ഇതുവരെ കാഴ്ച നോക്കിയാൽ പോരാ, കണ്ണിൽ മരുന്ന് ഒഴിക്കാണ്ട് നോക്കിയാൽ പോരാ, കണ്ണിൽ മരുന്ന് ഒഴിച്ച് തന്നെ നോക്കണം. ആ മരുന്ന് ഒഴിച്ചാൽ 5-6 മണിക്കൂറിനകത്തേക്ക് മങ്ങലാവും, തിരിച്ച് ഡ്രൈവ് ചെയ്യാനും കയ്യിൽ അതിന് പറ്റുന്ന ഒരു കമ്പനി
1: കൂടെ ഒരാളെ കൊണ്ടുപോകണം.
0: അത് ഷുഗർ ഉണ്ട് എന്ന് മനസ്സിലായ ആ വർഷം തന്നെ നോക്കണം. ഒരു കേടില്ലെങ്കിൽ വർഷാവർഷം നോക്കണം. കാരണം ഈ പറഞ്ഞ കാഴ്ച ഷുഗർ കാരണം കണ്ണിന് ഞരമ്പ് വന്ന് കേട് വന്നിട്ട് കാഴ്ച കുറയുന്ന അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം അഡ്വാൻസ് സ്റ്റേജിലായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ചികിത്സ വളരെയധികം പ്രയാസമേറിയതും ഫലം കുറഞ്ഞതുമാണ്. എന്നാൽ തുടക്കത്തിൽ കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ എളുപ്പവും ഫലപ്രദവുമാണ്. അതുകൊണ്ട് ആ കാര്യം പ്രമേയമുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
1: പിന്നെ ഈ ഡബിളായിട്ട് കാണുന്നൊരു സംഭവം പറയണം, ചില ആളുകൾക്ക് കൊങ്കണ്ണിൻ്റെ ഭാഗമായിട്ടാണോ അതോ
0: കോങ്കണ് ചെറുപ്പം മുതലേ കോങ്കൺ ഉണ്ടെങ്കിൽ അവർക്ക് ഡബിളായിട്ട് കാണുന്ന അവസ്ഥ പോയിണ്ടാവും. കാരണം കോങ്കണ്ണാകുമ്പോൾ വെച്ചാൽ ഒരു കണ്ണ് മിക്കവാറും മിക്ക ഇതിലും അങ്ങനെ ഒരു കണ്ണ് നന്നായിട്ട് ഫോക്കസ് ചെയ്യും, മറ്റേത് ഔട്ട് ഓഫ് ഫോക്കസ് ആകും. അപ്പോൾ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏതാണോ സൗകര്യമുള്ളത് അതെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല
1: രീതിയിലാണ്
0: യെസ്. അപ്പോൾ നമ്മൾ വീട്ടിൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല, പക്ഷേ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യേണ്ട അവസ്ഥയുണ്ട്. ഒരു കുട്ടി നന്നായിട്ട് അനുസരിക്കുന്ന എല്ലാം പറയുന്ന അച്ചടക്കമുള്ള കുട്ടി, മറ്റവന് തലയിരിഞ്ഞവനാണെങ്കിൽ തലയിഞ്ഞ നമ്മൾ തലയിഞ്ഞ അഴിക്കാനും വിടാൻ
1: ചെയ്യാം. അനുസരിക്കുന്നവനോട് ഓരോ കാര്യങ്ങൾ ചെയ്യും, അങ്ങനെ പണി പറഞ്ഞു കൊടുക്കും,
0: അവനെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യും. ചെയ്യാൻ പാടില്ല, പക്ഷേ മറ്റേ കൂടെ നന്നാക്കാനും നോക്കണം. പക്ഷേ തലച്ചോറ് ഈ രീതിയിലാണ് ചെയ്യുന്നത്. നല്ല കാഴ്ചയുള്ള കണ്ണിനെ എൻ്റെ എന്താ പറയുക ഇമേജസ് എടുക്കുകയും കാഴ്ച കുറവുള്ള കണ്ണിൻ്റെ ഇമേജസ് അത് ഡിസ്കാർഡ് ചെയ്യും ചെയ്യും. അത് നമുക്ക് അതെങ്ങനെ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ കണ്ണ് ഇപ്പോൾ നിങ്ങളെൻ്റെ മുഖത്ത് നോക്കിയിട്ട് കണ്ണിൻ്റെ താഴ്ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് കാണുന്ന അവസ്ഥ ഉണ്ടാവും, നമുക്ക് മനസ്സിലാവും. നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് കണ്ണിൻ്റെ താഴ്ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക, രണ്ട് കണ്ണ് തുറക്കുക, എന്നിട്ട് കണ്ണിൻ്റെ താഴ്ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എന്നെ കാണും, എൻ്റെ വേറെ ഇമേജ് വേറെ കാണും. അപ്പോൾ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്ലോപ്പിയ എന്ന് പറയുന്ന ഈ ഒരു സംഭവം, രണ്ടായിട്ട് കാണുന്ന സംഭവം ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു കണ്ണ് തീരെ കണ്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, പക്ഷെ ഡിപ്ലോപ്പിയ ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ രണ്ട് കണ്ണ് തുറന്നിരിക്കുന്ന അവസ്ഥയിൽ ഡിപ്ലോപ്പിയ വന്നു കഴിഞ്ഞാൽ തല പെട്ടെന്ന് അവർ വരുന്നുള്ളതാണ്, അത് സിംറ്റമാറ്റിക്കലി അവർ വരും. അപ്പോൾ ഒരു കണ്ണിന് കാഴ്ച ഡിമാണെങ്കിൽ ആ ഇത് എന്താ പറയുക തലച്ചോറ് എന്ത് ചെയ്യും, അതിനെ അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ചെയ്തില്ലെങ്കിൽ ഡിപ്ലോപ്പിയ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. അപ്പോൾ അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ്. അപ്പോൾ കോമൺ ആയിട്ട് ഒന്ന് ഈ കോങ്കണിൽ ഉണ്ടാവാം. പിന്നെ കണ്ണിൻ്റെ എന്താ പറയുക ഫോക്കസിങ്ങിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, എന്താ പറയുക കൺവേർജൻസ് അബ്നോർമാലിറ്റീസിലുണ്ടാവാം. പിന്നെ തലച്ചോറിൽ ഞാൻ പറഞ്ഞല്ലോ കണ്ണിൻ്റെ മസിലിനെ സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകളുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു നെർവിനൊക്കെ ഡാമേജ് വന്നിട്ട് അതിൽ സപ്ലൈ ചെയ്യുന്ന മസിൽ വീക്കായി കഴിഞ്ഞാൽ അത് കാരണം രണ്ടായിട്ട് കാണുന്നുണ്ടാവാം. പിന്നെ രണ്ട് കണ്ണും തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ കാഴ്ച തകരാറുകൾ പല വിധമുണ്ടെന്ന്. ആ കാഴ്ച തകരാറിനെ രണ്ട് കണ്ണിനും രണ്ട് കോലത്തിലാവാം.
1: ഓ,
0: അങ്ങനെ രണ്ടും രണ്ട് കോലത്തിലാവുന്ന അവസ്ഥയിലും ഇതേപോലെ ഡിപ്ലോപ്പിയ ഉണ്ടാവും. ഇതാണ് കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ. അപ്പോൾ അത് എന്താണോ കാരണം എന്ന് കണ്ടെത്തിയിട്ട് അതിൻ്റെ ചികിത്സ ചെയ്യുന്നത് വൈവിധ്യമാണ്.
1: ഈ കോങ്കണ്ണിനൊക്കെ ചികിത്സ ഉണ്ടല്ലോ അല്ലേ?
0: ഉണ്ട്. അതാ പറഞ്ഞ കോങ്കണ്ണ് വെറും അഭംഗി മാത്രമല്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കോങ്കണ്ണ് എന്ന് പറഞ്ഞു പറഞ്ഞല്ലോ ഈ അലൈൻമെൻറ്റിലെ പ്രശ്നമാണ്. അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം. അത് ചില കോങ്കണ്ണ് ജന്മനാ ഉണ്ടാകുന്നതാണ്, അത് ജന്മനാ തന്നെ അതിൻ്റെ ചികിത്സ തുടങ്ങണം. ചിലത് ചെറുപ്പത്തിൽ തന്നെ സർജറി വേണ്ടി വരും. ചില കോങ്കണ്ണ് തനിയെ മാറുന്നതുണ്ട്, ചിലത് എക്സസൈസിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ചിലത് കണ്ണട വെച്ചാൽ കൺട്രോൾ ആവുന്നുണ്ട്, ചിലത് സർജറിനെ നിർബന്ധമായിട്ടുണ്ട്, ചിലത് എന്ത് ചെയ്താലും മാറാത്തതുണ്ട്. പല ടൈപ്പ് കോങ്കണ്ണുണ്ട്. അതിൻ്റെയും കാരണങ്ങൾ വ്യത്യസ്തമാണ്, അതിൻ്റെയും ചികിത്സയും വ്യത്യസ്തമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ അത് എന്താ പറയുക ബർക്കത്താണെന്ന് പറഞ്ഞ് നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്. ഇന്ന് അതിൻ്റെ
1: പലവിധ
0: അഭംഗി മാത്രമല്ല ഞാൻ
1: പറഞ്ഞത്
0: കാഴ്ച തരാറുണ്ടാവാം. അതേപോലെ തന്നെ ഈ കുട്ടി ഭാവിയിൽ എന്ത് ജോലിക്കാ പോവുക, എന്ത് പഠനത്തിനാ പോവുക നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഒരു ചെറിയൊരു തകരാറിൻ്റെ പേരിൽ മാത്രം പല ജോലിയിൽ നിന്നും കഴിഞ്ഞ ആഴ്ച എനിക്ക് ഉണ്ടായി ഒരു ലോക്കോ പൈലറ്റിന്റെ എക്സാം ഒക്കെ പാസ്സായി നിൽക്കുന്ന കുട്ടിയാണ്. രണ്ട് കണ്ണിനും 6x6 ഫുൾ കാഴ്ച ഉണ്ട്. രണ്ട് കണ്ണിനും N6 നിയർ വിഷൻ കാഴ്ച ഫുള്ളാണ്. രണ്ട് കണ്ണിനും ഫീൽഡ് ഓഫ് വിഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ വ്യാപ്തി, അത് ഫുള്ളാണ്. രണ്ട് കണ്ണിനും കളർ വിഷൻ നോർമലാണ്, പക്ഷെ ബൈനോക്കുലാരിറ്റി എന്ന് പറയുന്ന സാധനമല്ല. രണ്ട് കണ്ണും ഒരേ സമയത്ത് കോങ്ങണമൊന്നുമില്ല, പക്ഷെ രണ്ട് കണ്ണും ഒരേ സമയത്ത് ഒരേപോലെ കാണുന്നില്ല. ആ കോങ്ങണ് പ്രത്യക്ഷത്തിൽ കാണില്ല, പക്ഷെ മൈന്യൂട്ട് ഇതിൽ നോക്കിയാൽ കോങ്ങണ ഉണ്ടാവും ഇച്ചിരി. അപ്പൊ ആ ഒരു ഇതിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തിന്റെ സ്വപ്നമായിട്ടുള്ള ജോലി ഒഴിവായി വേറെ ജോലിക്ക് പോകേണ്ടി വന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഭാവിയിൽ നമ്മളെ കുട്ടികൾ ഏത് കോഴ്സിനാണ് പോവുക, ഏത് ജോലിക്കാ കയറുക നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ആ സമയത്ത് ഈ ഇതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് നെറ്റിൽ സെർച്ച് ചെയ്യും. അവർ മനസ്സിലാവുന്നത് ഇതിന്റെ കാഴ്ച തകരാറ് ചെറുപ്പത്തിൽ പരിഹരിക്കാത്തതാണെന്ന് അവർക്ക്
1: മനസ്സിലാവും.
0: അവര് പേരൻസിനെ ശപിക്കുന്ന അവസ്ഥ, ഒരിക്കലും അത് വെച്ചുകൊണ്ട് നിൽക്കരുത്. പിന്നെ രണ്ടാമത്തെ
1: ഒരുപാട് ഓപ്ഷനുകൾ,
0: പക്ഷെ അതില് സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ള ഉപയോഗപ്പെടുത്തുന്ന അതിൽ വേറെ കാര്യം കൊണ്ട് വെച്ചാൽ ഇപ്പൊ കന്നഡ സിമ്പിൾ പരിഹാരം. ഇപ്പൊ കന്നഡ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഈ കന്നഡയുടെ പ്രാധാന്യം അറിയില്ല, കുട്ടി അത് വെക്കൂല. അപ്പൊ പേരൻസ് അഞ്ഞു പതിനു നിർബന്ധിക്കേണ്ട, കുട്ടി വാശി പിടിക്കുന്നതാണ് വേണ്ടെന്ന് പറയും. അപ്പൊ അത് കുട്ടിയുടെ ഭാവിനെ നശിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറഞ്ഞ രീതിയിൽ തന്നെ കന്നഡ ഉപയോഗിക്കാന്നുള്ളതും അത് സമയാസമയങ്ങളിൽ കാണിക്കാന്നുള്ളതും കംപ്ലയൻസ് എന്ന് പറയും, കംപ്ലയിൻ്റ് അല്ല കംപ്ലയൻസ്, COMPLIANC, അത് ചികിത്സയോട് നമ്മൾ ഒട്ടി നിൽക്കാന്നുള്ള, അത് വളരെ പ്രാധാന്യമാണ്. നമ്മൾ എന്തൊക്കെ അത് ചെയ്ത് കഴിഞ്ഞാലും ആ പാരൻസ് കൃത്യമായിട്ട് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത്, കാരണം കുട്ടി ഇതിൻ്റെ പ്രാധാന്യം അറിയില്ല, കുട്ടി അത് ഒഴിവാക്കാനും ശ്രമിക്കുക. പ്രത്യേകിച്ച് കാഴ്ച തകരാറ് നല്ലോണമുള്ള തകരാറിലൊക്കെ, ഒരു കണ്ണിൽ നല്ല തകരാറുണ്ട്, ഈ ആംബ്ലിയോപ്പി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, കണ്ണ് ലേസി ആയിലൊക്കെ ചിലപ്പോൾ നമ്മളൊരു കണ്ണ് അടച്ചിട്ട് കാഴ്ചയുള്ള കണ്ണ് അടച്ചു വെച്ചിട്ട് കാഴ്ചയില്ലാത്ത കണ്ണിനെ കൊണ്ട് വായിപ്പിക്കാനും എഴുതാനൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ശരിക്കും കുട്ടികൾക്ക് സംബന്ധിച്ചിട്ട് നമ്മൾ തീരെ ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് രണ്ട് ദിവസമൊക്കെ ചെയ്ത് നോക്കും, പറ്റുന്നില്ലെങ്കിൽ പാരൻസ് അത് ഏർപ്പാടെ നിർത്തും. അത് കുട്ടിയുടെ ഭാവി നേരത്തെ പറഞ്ഞാൽ നശിപ്പിക്കുന്ന ഏർപ്പാടാണ്. കാരണം ആ ചെറുപ്പത്തിൽ കാഴ്ച കൂട്ടാനുള്ള ഏക മാർഗം അത് മാത്രമാണ്. ആ പ്രായത്തിൽ ചെയ്തില്ലെങ്കിൽ പിന്നീട് ഭാവിയിൽ 10 മണിക്കൂർ അടച്ചാലും ഇത് പരിഹാരമാവില്ല. ഈ ചെറുപ്പത്തിൽ ഇപ്പോൾ 2 മണിക്കൂർ അടച്ചാൽ
1: മടി പിടിച്ച് കിടക്കുന്ന കണ്ണിനെ നമ്മൾ
0: നമ്മളിപ്പോൾ ഒരു കയ്യിന് പ്ലാസ്റ്റർ ഇട്ടിട്ട് 2 മാസം കഴിഞ്ഞ് തുറന്ന് എടുത്തു കഴിഞ്ഞാൽ ആ കയ്യിൻ്റെ മസിലൊക്കെ വീക്ക് ആയി, അത് സ്ട്രോങ് ആക്കാൻ നമ്മൾ ഗുളിക കുടിക്കല്ലേ ചെയ്യാം, എക്സസൈസ് ചെയ്യാം. അതേപോലെ നമ്മൾ എന്താ പറയുക, പാരാപ്ലീജ കോട്ടിപ്ലീജ ഒക്കെ വന്ന് അല്ലെങ്കിൽ പക്ഷാഘാതൊക്കെ വന്ന് ആളുകൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ എന്ത് ചെയ്യാം, ആ ഗുളിക കൊടുക്കല്ലേ ചെയ്യാം, അത് എക്സസൈസ് ചെയ്യാനാണ്. അപ്പോൾ അതേപോലെ കണ്ണിന് കൊടുക്കുന്ന ഈ എക്സസൈസിന് പരിഹാരമായിട്ട് വേറൊരു മരുന്നോ ഓപ്പറേഷനോ ഇല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആ പ്രായത്തിൽ ആ ആംബ്ലിയോപ്പിയ ട്രീറ്റ്മെൻറ്റിന് ഒരു കണ്ണടച്ചിട്ടുള്ള ചികിത്സ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതേപോലെ ചെയ്യാം. അത് കുട്ടിക്ക് പ്രാധാന്യം അറിയില്ല, കുട്ടീനെ സോപ്പിട്ടിട്ടോ എങ്ങനെയാണോ അതിനെ
1: സോപ്പിടാൻ
0: പറ്റും, ബോധ്യപ്പെടുത്താനും കഴിയില്ല, സോപ്പിടാനും കഴിയില്ല. അത്രയും ചെറിയ പ്രായത്തിൽ ഇപ്പോൾ 2 വയസ്സ് 3 വയസ്സൊക്കെ ഉണ്ടാവും, അത് സോപ്പിടാൻ മുട്ടായി എന്ത് അതിന് കഴിഞ്ഞപ്പോൾ കുറച്ച് മുട്ടായി കൊടുത്താലും കുഴപ്പമില്ലെന്നേ പറയാം, സാധാരണ മുട്ടായി കൊടുക്കാൻ പറയില്ലെന്നേ പറയാം. പക്ഷേ ഇതിനെന്താണ് എന്താ പറയുക, നമ്മൾ എന്താ പറയുക കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ചെയ്യണം എന്നുള്ളതാണ്.
1: ഓക്കെ ഓക്കെ. പിന്നെ നമ്മളിപ്പോൾ ഈ ഇപ്പോൾ രക്ഷിതാക്കൾക്കൊക്കെ ഈ ഇപ്പോൾ ചെറിയ മക്കളെ ഇപ്പോൾ ഇത് കാഴ്ച തകരാറിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെ നമുക്ക്
0: ഓക്കെ നമ്മൾ
1: ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത്. അതെ,
0: അപ്പോൾ അതിൽ നേരത്തെ ജസ്റ്റ് സൂചന പറഞ്ഞു, വായിക്കുമ്പോൾ ബുക്ക് വായിക്കുമ്പോൾ തലവേദന, ബുക്ക് വായിക്കുമ്പോൾ കണ്ണ് വേദന, കണ്ണിന്ന് വെള്ളം ചാടുക, രണ്ടായിട്ട് കാണുന്ന പോലെ തോന്നാം, എനിക്ക് മതി മടുത്ത് എനിക്ക് ക്ഷീണാവുകയാണെന്ന് പറയാം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കാഴ്ച തകരാറ് ഇല്ല എന്ന് നമ്മൾ 100% ഉറപ്പെത്തണം. അത് നമ്മൾ ഒരു ഒരു ദിവസം ലീവ് എടുക്കേണ്ടി വരും, അതിന് ഡോക്ടറെ കാണേണ്ടി വരും, കുറച്ച് കാശ് ചിലവാക്കേണ്ടി വരും, പക്ഷേ നമുക്ക് സമാധാനമായിട്ട് പോകാമെന്നുള്ളത്. അതല്ലെങ്കിൽ ഈ കുട്ടി എന്ത് ചെയ്യും, പതിയെ പതിയെ പറഞ്ഞിട്ട് ഏശുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, പിന്നെ കുട്ടി പഠനം സൈഡാകും, അതുണ്ടാവുക, പഠനത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ഇതാണ്, കാഴ്ച വായിക്കുമ്പോൾ അല്ലെങ്കിൽ മൊബൈൽ നോക്കുമ്പോൾ തലവേദന, കണ്ണുവേദന, കണ്ണിന്ന് വെള്ളച്ചാട്ടം, കാഴ്ച മങ്ങിയതായിട്ട് പറയാം, അതല്ലെങ്കിൽ തലവേദന രണ്ടായിട്ട് കാണുക, ഓക്കാനുണ്ടാവുക, ശരീരം ഉണ്ടാവുക, തല ചുറ്റിൽ അങ്ങനെ പലതും ആവാം, അല്ലെങ്കിൽ വെറും പഠനത്തിൽ പുറകോട്ട് പോകുന്നത് പോലെ ആവാം.
1: ഇതിലേ നമ്മളിപ്പോൾ പൊതുവേ ഈ സ്ക്രീൻ ടൈമിങ് കൂടിയൊരു കാലഘട്ടമാണ്.
0: അതെ.
1: അപ്പോൾ പൊതുവേ ഇപ്പോൾ ഈ കുട്ടികളൊക്കെ പണ്ടൊക്കെ നമ്മളൊക്കെ ടേബിളിൻ്റെ ചുറ്റോറി ഇരുന്ന് കണ്ട് വായിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ കുട്ടികൾ ബെഡിൽ കിടന്നിട്ട് ഈ മൊബൈലിൽ ഈ ക്ലാസ് കേൾക്കണം. അപ്പോൾ ഈ കിടന്നുകൊണ്ട് നമ്മളിങ്ങനത്തെ വീഡിയോസ് കാണുന്നതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്?
0: അതും ഇതെല്ലാം വാസ്റ്റ് ടോപ്പിക്കാണ്, കുറഞ്ഞ സമയം കൊണ്ട് പറയാം. ഒന്ന്, സ്ക്രീൻ എന്നുള്ളത് സോഴ്സ് ഓഫ് ലൈറ്റാണ്, ബുക്ക് റിഫ്ലക്റ്റഡ് ലൈറ്റാണ്. അതോ ഒരു ലൈറ്റ് എന്നുള്ള ഒരു ബൾബ് എന്നുള്ള ലൈറ്റ് പേപ്പറിൽ പതിച്ചിട്ട് അതിൻ്റെ റിഫ്ലക്റ്റഡ് ലൈറ്റാണ് നമ്മളെ ശരീരം നമ്മളെ കണ്ണിലേക്ക് വരുന്നത്. ബുക്ക് വായിക്കുമ്പോൾ അതുണ്ടാവുന്നത്. അത് സ്ക്രീൻ നോക്കുമ്പോൾ അതൊരു സോഴ്സ് ഓഫ് ലൈറ്റാണ്. നമുക്കൊരു നമ്മൾ ബൾബിലേക്ക് നോക്കി എത്ര നേരം നോക്കാൻ കഴിയും. അപ്പോൾ അതേപോലത്തെ ഒരു സോഴ്സാണ്, അതിൻ്റെ കുറച്ച് ഇൻറ്റൻസിറ്റി കുറച്ചൊന്നുമില്ല ചേച്ചി, ബട്ട് ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ലൈറ്റ്. അതുകൊണ്ട് തന്നെ അത് കണ്ണിന് ആരോഗ്യകരമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. സ്ക്രീന് എത്രമാത്രം വിട്ടുവെക്കുന്നോ അത്രയും നമുക്ക് സേഫാണ്. ഇപ്പോൾ നമ്മൾ ചെവിൻ്റെ ഇത് പറയാറുണ്ടെന്ന്, ചെവിൻ്റെ 1 സെൻറ്റിമീറ്റർ വിട്ട് വെക്കുന്നതിൻ്റെ 10 മടങ്ങ് ഗുണം ഉണ്ടാവും 2 സെൻറ്റിമീറ്റർ വിട്ടിച്ചാൽ. അത് 1 സെൻറ്റിമീറ്ററിന് 2 സെൻറ്റിമീറ്റർ ഭയങ്കര വ്യത്യാസം ഉണ്ടാകും അതിൻ്റെ റേഡിയേഷൻ്റെ തോതിൽ. അപ്പോൾ അതേപോലെ തന്നെ സ്ക്രീനിൽ തന്നെ കണ്ണിനെ എത്ര വിട്ടെക്കുന്നോ അത്രയും സൈസ് നല്ലതാണ്. സാധാരണ നമ്മൾ പറയുന്നത് സ്ക്രീൻ സൈസിൻ്റെ 8.5 ഡിസ്റ്റൻസിൽ ഇരിക്കണം എന്നാണ് പറയാനുള്ളത്. സ്ക്രീൻ സൈസിൻ്റെ 8.5 ഡിസ്റ്റൻസ്. അപ്പോൾ കിടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഡിസ്റ്റൻസ് കിട്ടില്ല. പിന്നെ നമുക്ക് കടന്ന് എന്തെങ്കിലും അടുത്ത പിടിക്കുക, പിന്നെ കഴുത്ത് എങ്ങനെയാണോ വരിക എന്ന് പറയാൻ കഴിയില്ല. കഴുത്തും കയ്യൊക്കെ ഓരോ
1: പൊസിഷനിലായിരിക്കും,
0: അത് കഴുത്ത് വേദനയും കൈ വേദനയും ഉരവേദനയും തലവേദനയും ഒക്കെ ഉണ്ടാക്കും. പിന്നെ സ്വാഭാവികമായിട്ടും കിടന്ന് വായിക്കുമ്പോൾ ഉറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് തന്നെ നേരെ അടുത്ത് വെക്കും, ആ റേഡിയേഷൻ കൂടി കൂടുതൽ കിട്ടും. നെറ്റ് ഓണെങ്കിൽ പിന്നെ പറയും വേണ്ട, റേഡിയേഷൻ്റെ തീവ്രത കൂടും. പിന്നെ എന്താ പറയുക, നമ്മൾ ഇത് കിടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നീക്കാനും തോന്നില്ല, പക്ഷേ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ കുറച്ച് നേരം നീക്കാനൊക്കെ തോന്നും. കിടക്കുമ്പോൾ നമ്മൾ കുറേ നേരം കിടന്നില്ല, അപ്പോൾ അതും സ്ക്രീൻ ടൈം പിന്നെ കൂട്ടുക. ഒരിക്കലും കിടന്നിട്ടുള്ള മൊബൈൽ നോട്ടം ഒരിക്കലും നമ്മളെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കരുത്. അപ്പോൾ പതുക്കെ പതുക്കെ സോപ്പിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചെയ്യാന്നുള്ളത്. പിന്നെ സ്ക്രീൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ക്രീൻ ടൈം കുറച്ചിട്ട് പുറത്തിറങ്ങി കളിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ നമുക്ക് അതിന് അത് കുറച്ച് കാശ് ചിലവാക്കിയാലും ഒരിക്കലും നഷ്ടമാവില്ല. അതിന് കുറച്ച് സാധനങ്ങൾ ഇടക്കിടക്ക് ആഴ്ച കാഴ്ചക്ക് പുതിയ ഫുട്ബോൾ വാങ്ങിയാലും അതൊരിക്കലും നഷ്ടമില്ല എന്നേ പറയുള്ളൂ. ആ ഫുട്ബോൾ പൊട്ടിച്ച് നാല് വീടിന് നാല് ഗ്ലാസ് പൊട്ടിയാലും ആ കാശ് ചിലവാക്കിയാൽ ശരിയാവില്ല. എന്നാലും കുട്ടികൾ കണ്ണ് കേട്ടുണ്ടെങ്കിൽ കാശ് ചിലവാക്കിയാൽ
1: ശരിയാവില്ല.
0: അപ്പോൾ അത് സ്ക്രീൻ ടൈം കുറക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് എന്താ പറയുക, കന്നഡ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ സ്ക്രീൻ കന്നഡ വെക്കുമ്പോൾ അതിൻ്റെ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഉണ്ട്, അത് ഉള്ള കന്നഡ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അതിൻ്റെ പ്രയാസങ്ങൾ കുറഞ്ഞു കിട്ടും.
1: ആ പിന്നെ ഈ സ്ക്രീനിലും ശരിക്കും ആ ഒരു ഇത് ലൈറ്റിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യാം.
0: പിന്നെ ലൈറ്റ് നമുക്ക് ഓട്ടോമാ എന്താ പറയുക ഐ പ്രൊട്ടക്ഷൻ ഓപ്ഷൻ സിസ്റ്റം പോലുണ്ട്, അതൊക്കെ ചെയ്യാം. മെയിനായിട്ട് ഡിസ്റ്റൻസ് കൂട്ടുക എന്നുള്ളതാണ്. പിന്നെ നല്ല വെളിച്ചുള്ള സ്ഥലത്തേക്ക്, രണ്ടാമത്തെ ആളുകൾ ചെയ്യുന്നത് കിടക്കുകയും ചെയ്യും ലൈറ്റ് ഓഫാക്കുകയും ചെയ്യും
1: മൊബൈലിൻ്റെ ലൈറ്റിൽ മാത്രം. ഇപ്പം എന്താ വെച്ചാൽ ഈ വൈകുന്നേരം കിടന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രീ ആയി കിടന്ന് സ്റ്റാറ്റസ് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്.
0: അപ്പോൾ അത് ഒരിക്കലും പാടില്ല. നല്ല ലൈറ്റുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് അത് കഴിയുന്നു. ഞാൻ സാധാരണ പറയുന്ന കുട്ടികൾ കയ്യിൽ പിടിച്ച് നോക്കരുത്, മേശപ്പുറത്ത് വെക്കുക, എന്നിട്ട് കൈ കെട്ടുക, എന്നിട്ട് ഇരുന്നിട്ട് നോക്കുക. അതാണ് ചെയ്യേണ്ടത്.
1: കൈ കിടന്ന് കുറേ സമയം ഇതാക്കിയാൽ തന്നെ കണ്ണിന്ന് വെള്ളലിക്കും ആ ഒരു ഓവർ സ്ട്രെയിന്.
0: അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ അസ്റ്റിഗ്മാറ്റിസ് എന്ന് പറയുന്ന വിഷമദൃഷ്ടി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് ഇപ്പോൾ നമുക്ക് അത് പിക്ചർ ആയിട്ട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ചെറിയ കാഴ്ചത്തറ എല്ലാവർക്കും ഉണ്ടാവാം. ആ കാഴ്ചത്തറൊക്കെ ഈ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് കേടുന്നുള്ളതാണ്.
1: ഓ ശരി.
0: അപ്പോൾ ചെറിയ തകരാറൊക്കെ നമുക്ക് ശ്വാസം മുട്ടുള്ള ആൾക്ക്, ആസ്മ ശ്വാസം മുട്ടുള്ള ആൾക്ക് ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ചും തോന്നില്ല. ആൾ കയറ്റം കയറുമ്പോഴാണെന്ന് ശ്വാസം മുട്ടുണ്ടാവും. അതേപോലെ ഈ ചെറിയ കാഴ്ചത്തറുള്ള ആൾക്ക് ഈ സ്ക്രീൻ നോക്കുമ്പോൾ ആ കാഴ്ചത്തറ പുറത്ത് കേടും. അവർക്ക് ഒരു തലവേദന ഇല്ലാത്ത ആൾക്ക് പുതുതായിട്ട് തലവേദനയും കണ്ണുവേദനയും പ്രയാസങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്ക്രീന് പരമാവധി കുറക്കുന്നത് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഗുണം
1: നല്ലതാണ്. ഇൻഷാല്ലാ നമ്മൾ ഇന്നത്തെ ഈ ഒരു സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് ഇനി ഇൻഷാല്ലാ അടുത്ത വ്യാഴാഴ്ച ഇതേ സമയം 8:30 മുതൽ 9:30 വരെ ഉണ്ടാവും. 90 20 840 840 എന്ന നമ്പറിലേക്കാണ് നിങ്ങളെ ചോദ്യങ്ങൾ വിളിച്ച് ചോദിക്കേണ്ടത്. ഇന്ന് നമ്മളോടൊപ്പം കുട്ടികളിലെ കാഴ്ച തകരാറുകൾ എന്ന വിഷയത്തിലാണ് നമ്മളോട് സംസാരിച്ചത്. തിരൂര് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഓഫ് ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ അബ്ദുൽ മാലിക് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കണ്ണുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഡോക്ടർ നമ്മളോട് സൂചിപ്പിച്ചു. പ്രത്യേകിച്ച് ഈ ഒരു കാലയളവിൽ നമ്മളെല്ലാവരും സ്ക്രീൻ ടൈമിങ് കൂടിയ ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ പരമാവധി കുട്ടികളിലൊക്കെ അതിൻ്റെ ഒരു ടൈമിങ് കുറക്കാനും കുട്ടികളെ ഈ ചെറുപ്രായത്തിൽ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ കണ്ണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഇടയ്ക്ക് നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ ഇടയ്ക്കൊരു കണ്ണൊന്ന് പൊത്തിയിട്ട് മറ്റേ കണ്ണ് കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കാനൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ ഇനി അടുത്ത വ്യാഴാഴ്ച നമുക്ക് വീണ്ടും ഡോക്ടർ ലൈവ് പ്രോഗ്രാമിൽ ഒന്നിച്ചു ചേരാം. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് വേണ്ട നമ്മളെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ അബ്ദുൽ മാലിക്കിന് ഹൃദ്യമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഹൃദയവസന്തം എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ ഹജ്ജിലെ 19 മുതൽ 22 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സുലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. هذان خصمان اختصموا في ربهم، فالذين كفروا قطعت لهم ثياب من نار ويصب من فوق رؤوسهم الحميم.

അന് യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ ഉഗീദു ഫീഹാ വദൂഖു അദാബൽ ഹരീഖ്. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളും മനുഷ്യരിൽ ധാരാളം ആളുകളും അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അഹങ്കാരിയായി അതിൽ നിന്ന് മാറി നിൽക്കുന്നവൻ, അവനെ അല്ലാഹു നിന്ദിക്കും. അല്ലാഹുവിൻ്റെ അപമാനം കിട്ടിയാൽ പിന്നീട് അവനെ ആദരിക്കാൻ മറ്റൊരാളുമുണ്ടാവുകയില്ല എന്ന കാര്യങ്ങളാണ് നാം വിശദീകരിച്ചത്. ഇൻഷാ അല്ലാ, ഇന്ന് ഈ അധ്യായത്തിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആയത്തുകളുടെ അർത്ഥം നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം. ഹാദാനി ഖസ്മാനി, ഈ രണ്ടു വിഭാഗം. ഹാദാനി ഖസ്മാനി, ഈ രണ്ട് വിഭാഗം. ഇഖ്തസമൂ ഫീ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ കാര്യത്തിലാണ് അവർ രണ്ട് കക്ഷികളായി മാറിയത്. അവർ രണ്ട് എതിർകക്ഷികളായത് രക്ഷിതാവിൻ്റെ കാര്യത്തിലാണ് അവർ രണ്ട് എതിർകക്ഷികളായിട്ട് മാറിയത്. ഫല്ലദീന കഫറു, എന്നാൽ അവിശ്വസിച്ചതായ ആളുകൾ, അവിശ്വസിച്ചതായ ആളുകൾ. കുത്തിയാത്ത് ലഹും, അവർക്ക് വേണ്ടി മുറിക്കപ്പെടും, അവർക്ക് വേണ്ടി മുറിച്ചെടുക്കും. സിയാബും മിന്നാരിൻ, സിയാബ് വസ്ത്രങ്ങൾ. മിന്നാരിൻ, നരകത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ അഥവാ തീയിൻ്റെ വസ്ത്രങ്ങളാണ് അവിശ്വാസികളായ ആളുകൾക്ക് മുറിച്ചെടുക്കുക. യുസബ്ബു, ചൊരിയും. മിം ഫൗക്കി റുഊസിഹിം, അവരുടെ തലക്കു മുകളിലൂടെ, അവരുടെ തലക്കുമീതെ ചൊരിയപ്പെടുന്നതാണ് അൽ ഹമീം, തിളക്കുന്ന ചൂടേറിയ വെള്ളം അവരുടെ തലക്ക് മുകളിലൂടെ ചൊരിയുന്നതാണ് എന്നർത്ഥം. ഫഹാദാനി ഖസ്മാനി, ഈ രണ്ട് വിഭാഗം എതിർകക്ഷികളാണ്. ഇഖ്തസമൂ ഫീ റബ്ബിഹിം, അവരവരുടെ രക്ഷിതാവിൻ്റെ കാര്യത്തിലാണ് എതിർകക്ഷികളായി മാറിയത്. ഫല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ. കുത്തിഅത് ലഹും സിയാബും മിന്നാരിൻ, അവർക്ക് വേണ്ടി തീയിൻ്റെ വസ്ത്രങ്ങൾ മുറിക്കുന്നതാണ്. യുസബ്ബു മിം ഫൗക്കി റുഊസിഹിമുൽ ഹമീം, അവരുടെ തലക്കുമീതെ തിളച്ച വെള്ളം ചൊരിയുന്നതുമാകുന്നു. യുസ്ഹറു ബിഹി, അത് നിമിത്തം ഉരുക്കപ്പെടും. യുസ്ഹറു, ഉരുക്കപ്പെടും. ബിഹി, അത് നിമിത്തം. എന്ത്? മാ ഫീ ബുതൂനിഹിം, അവരുടെ വയറുകളിലുള്ളതും. വൽ ജുലൂദ്, അവരുടെ ചർമ്മങ്ങളും. അവരുടെ ചർമ്മങ്ങളും അവരുടെ വയറുകളിലുള്ളതും ആ ചൂടുള്ള തിളച്ച വെള്ളം ഒഴിക്കുന്നതിലൂടെ ഉരുക്കപ്പെടും എന്നാണ്. വലഹും, അവർക്കുണ്ട്. മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിൻ്റെ ദണ്ഡനങ്ങൾ, ഇരുമ്പിൻ്റെ ദണ്ഡുകൾ അവർക്കുണ്ടായിരിക്കും. ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ്. വലഹും, അവർക്കുണ്ട്. മഖാമിഉ, ദണ്ഡുകൾ. മിൻ ഹദീദ്, ഇരുമ്പിൻ്റെ ദണ്ഡുകൾ. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹ, അതിൽ നിന്നും പുറത്തു വരാൻ അവർ ഉദ്ദേശിക്കുമ്പോയെല്ലാം. കുല്ലമാ അറാദു, അവർ ഉദ്ദേശിക്കുമ്പോയെല്ലാം. അൻ യഖ്റുജു മിൻഹ, അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവരുദ്ദേശിക്കുമ്പോയെല്ലാം. മിൻ ഗമ്മിൻ, വിഷമം കാരണത്താൽ, പ്രയാസം കാരണത്താൽ, ആ കഠിനമായ ക്ലേശം. മിൻ ഗമ്മിൻ, ആ കഠിനമായ ക്ലേശം കാരണത്താൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ശ്രമിക്കുമ്പോയെല്ലാം. ഉഗീദു ഫീഹാ, അവർ അതിലേക്ക് തന്നെ മടക്കപ്പെടുന്നതാണ്. വദൂഖൂ, എന്നിട്ട് അവരോട് പറയപ്പെടും, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുവീൻ. വദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുവീൻ. അദാബൽ ഹരീഖ്, ആ കരിച്ചു കളയുന്ന, എരിച്ചു കളയുന്ന ആ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുവീൻ എന്ന് അവരോട് പറയുകയും ചെയ്യുമെന്നാണ്. ഇവിടെ തുടങ്ങുന്നത് രണ്ട് എതിർകക്ഷികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അതിന്
പല വിശദീകരണങ്ങൾ തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ ബദർ യുദ്ധത്തിന്റെ തുടക്കത്തിൽ നടന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് തഫ്സീറുകളിൽ കാണുവാൻ സാധിക്കും. ഹാദാനി ഖസ്മാനി ഇഖ്തസമു ഫീ റബ്ബിഹിം, അത് ഹുമുല്ലദീന ബാറസൂ യൗമ ബദർ, ആ ബദറിന്റെ ദിവസത്തിൽ നേർക്കുനേരെ ഏറ്റുമുട്ടിയ ആ ഒരു സാഹചര്യം ആരൊക്കെയ? അലി വ ഹംസ വ ഉബൈദസ്, മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്ന് ഉണ്ടായിരുന്ന മൂന്നാളുകൾ. പിന്നെയോ അമുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്നുണ്ടായിരുന്ന ഷൈബത്ത് ബിനു റബീ വ ഉത്ബത്ത് ബിനു റബീ വൽ വലീദ് ബിൻ ഉത്ബ, ഈ ആളുകളും. ഇതാണ് രണ്ട് കക്ഷികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ആദ്യമായി ദ്വന്ദ്വയുദ്ധത്തിന് ഇറങ്ങിയ അലീബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും, ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹും, അതേപോലെ തന്നെ ഉബൈദ റളിയല്ലാഹു അൻഹും ഒക്കെ ചേരുന്ന ആ മൂന്നാളുകളും, അതിന്റെ നേരെ എതിർവിഭാഗമായി നിന്നത് ഷൈബയും ഉത്ബയും വലീദുമായിരുന്നു, അവരുമാണ്. ഈ രണ്ട് കക്ഷികൾ അള്ളാഹുവിന്റെ കാര്യത്തിലാണ് എതിർകക്ഷികളായത് എന്നാണ് വിശദീകരിച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. മറ്റു പല വിശദീകരണങ്ങളും ഇതിൽ കാണുവാൻ നമുക്ക് കഴിയും. അതേപോലെ തന്നെ ഇവിടെ മുസ്ലിങ്ങളും അഹ്ലു കിതാബുമാണ് എന്നും അങ്ങനെയൊക്കെ ഇതിനകത്ത് വിശദീകരണങ്ങൾ കാണുവാൻ കഴിയും. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ കാര്യത്തിൽ ശരിയായ വിശ്വാസികളായിട്ടുള്ള ഒരു വിഭാഗവും ആ വിശ്വാസം അംഗീകരിക്കാത്ത മറ്റൊരു വിഭാഗവും, ഇതാണ് രണ്ട് കക്ഷികൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അള്ളാഹുവിന്റെ വിശ്വാസപരമായ കർമ്മപരമായ കാര്യങ്ങളിൽ രണ്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന കക്ഷികൾ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്നിട്ടിവിടെ വിശദീകരിക്കുന്നത് ഫല്ലദീന കഫറു, ആ സത്യനിഷേധികളായ ആളുകൾ, സത്യനിഷേധികളായ അവിശ്വാസികളായ ആളുകൾ, ആ ആളുകൾ അവസാനം നരകാഗ്നിയിലെത്തിച്ചേരും. ആ നരകാഗ്നിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർ അനുഭവിക്കുന്നതായ പ്രയാസങ്ങളെ, നരകത്തിൽ അവർക്ക് ലഭ്യമാകുന്ന അതികഠിനമായ ശിക്ഷയെക്കുറിച്ചാണ് തുടർന്ന് വിശദീകരിക്കുന്നത്. അതിൽ ഒന്നാമത് പറയുന്നത് കുത്തിഅത് ലഹും സിയാബും മിന്നാരിൻ, നരകത്തിൽ നിന്നും അവർക്ക് വസ്ത്രം മുറിച്ചു കൊടുക്കുമെന്നാണ്. തീയിന്റെ വസ്ത്രം, തീയിന്റെ വസ്ത്രമാണ് അവർക്ക് മുറിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരണിയുന്ന വസ്ത്രം തീയിന്റെ വസ്ത്രമായിരിക്കും. എത്ര ഭീകരമായിരിക്കും ആ ഒരവസ്ഥ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവിടെ എല്ലാം ചൂടുള്ള സംഗതികളാണ്, എല്ലാം കുടിക്കാൻ കിട്ടുന്നത്, ഭക്ഷിക്കാൻ കിട്ടുന്നത്, ധരിക്കാൻ കിട്ടുന്നത് എല്ലാം ആ കൂട്ടത്തിലാണ്. തീയിന്റെ വസ്ത്രം മുറിച്ചവർക്കണിയാൻ നൽകും എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞോ യുസബ്ബു മിൻ ഫൗകി റുഊസിഹിം അൽ ഹമീം, അവരുടെ തലയിലൂടെ ഹമീം, ഹമീം എന്ന് പറഞ്ഞാൽ തിളച്ചുമറിയുന്ന വെള്ളമാണ്, തിളച്ചുമറിയുന്ന വെള്ളം അവരുടെ തലയിലൂടെ ഒഴിക്കുമെന്നാണ്. ആ തലയിലൂടെ ആ വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, ആ കാരണത്താൽ അവരുടെ വയറുകളിലുള്ളതും അവരുടെ തൊലിയുമെല്ലാം ഉരുകി ഒലിച്ചു പോകുമെന്നാണ് നഊദു ബില്ലാ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അത്രയും ഭീകരമായ അനുഭവങ്ങളാണ് നരകാഗ്നിയിൽ ലഭ്യമാവാൻ പോകുന്നത്. എന്നാൽ ഉരുകി ഒലിച്ചങ്ങ് പോയാൽ അതിൽ തീരുമോ? ഇല്ല. മറ്റുള്ള ആയത്തുകളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ബദ്ദൽനാഹും ജുലൂദൻ ആഹർ, വേറെ തൊലികൾ അവർക്ക് നൽകുമെന്നാണ്. നിലവിലുള്ള തൊലി ഉരുകി ഒലിച്ചു പോകുമ്പോൾ ശിക്ഷ അവിടെ അവസാനിക്കുകയല്ല, മറിച്ച് പുതിയ തൊലി നൽകി വീണ്ടും അതങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് ചീഞ്ഞ ജലവും അത് മുഖത്തോടടുപ്പിക്കുമ്പോൾ ചൂട് കാരണത്താൽ മുഖം കരിഞ്ഞു പോകുന്നതും അത് കുടിക്കുമ്പോൾ ദാഹം കാരണത്താൽ കുടിക്കുമ്പോൾ ആ വെള്ളമിറങ്ങിപ്പോകുന്ന ഭാഗം അപ്പാടെ ഉരുകിയൊലിച്ചു പോകുമെന്നൊക്കെ ആ ഭീകരതയെ വിശദീകരിച്ച് ഖുർആനിൽ മറ്റു പല ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല തുടർന്ന് പറയുകയാ വലഹും മഖാമി ഉമിൻ ഹദീദ്, ഇരുമ്പിന്റെ ദണ്ഡനങ്ങൾ അവിടെ ഏൽക്കേണ്ടി വരും, ഇരുമ്പിന്റെ ദണ്ഡനങ്ങൾ അവിടെ ഏൽക്കേണ്ടി വരും എന്നും വിശദീകരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അത്രമാത്രം ഭീകരമായ ഒരവസ്ഥയാണ്
ആ നരകത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരിക. അങ്ങനെ ആ പ്രയാസങ്ങൾ കാരണത്താൽ, ഗം, ആ ക്ലേശം കാരണത്താൽ അതിൽ നിന്നെങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുമെന്നാണ്. ആ ക്ലേശം കാരണത്താൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോയെല്ലാം, അതാ കുല്ലമാ അറാദു, അവരുദ്ദേശിക്കുമ്പോയെല്ലാം, അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോയെല്ലാം, അവരതിലേക്ക് തന്നെ മടക്കും എന്നാണ് പറഞ്ഞത്. അതിലേക്ക് തന്നെ അവരെന്ത് ചെയ്യും? മടക്കും. എന്നിട്ട് അവരോട് പറയുമെന്ന് ദൂക്കൂ, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. മുമ്പൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞല്ലോ അവരാസ്വദിക്കുമെന്നുള്ളത്, നാം അവരെ ആസ്വദിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ. ഇതും ഒരു ശിക്ഷ ആസ്വാദനമല്ല, അവർക്കുള്ള ഒരു പരിഹാസമാണ്. നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീൻ. അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന, എരിച്ചു കളയുന്ന ആ ശിക്ഷയെ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീൻ. കാരണം അഹങ്കാരം കാരണത്താൽ അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ച ആളുകളാണ് നിങ്ങൾ. അല്ലാഹു അല്ലാത്ത ആളുകളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്ത ആളുകളാണ് നിങ്ങൾ. ആ നിങ്ങൾ ഈ ശിക്ഷക്ക് അർഹരാണ് എന്നാണ്. അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പല അധികം ആളുകളുടെ മേലും, വകസീറുൻ ഹഖ അലൈഹിമുൽ ഹദാബ്, അവന്റെ മേൽ ശിക്ഷ യാഥാർത്ഥ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിന്റെ ഭാഗമായിട്ട് ഈ ശിക്ഷ അവർ ആസ്വദിക്കുകയാണ് ആ നരകാഗ്നിയിൽ വെച്ചുകൊണ്ട്. സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അതിഭീകരമായ ഒരവസ്ഥയാണ് പരലോകത്ത് നമുക്കുണ്ടാകാൻ പോകുന്നത്, നരകാഗ്നിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളിൽ അധികം ആളുകളും കുറേ ആളുകൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ ഗണത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. എന്നാൽ കുറേ ആളുകളുടെ മേൽ ശിക്ഷ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അകന്നു നിൽക്കാനും അതിൽ ഉൾപ്പെടാതിരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിച്ചാൽ ഈ പറയുന്ന ഭീകരമായ ശിക്ഷയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഒന്നുകൂടെ നമുക്ക് പാരായണം ചെയ്യാം. ഹാദാനി ഖസ്മാനി ഇഖ്തസമു ഫീ റബ്ബിഹിം ഫല്ലദീന കഫറു ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരിം വയുസബ്ബു മിൻ ഫൗകി റൂസിഹുമുൽ ഹമീം يُسْهَرُ بِهِ مَا فِي بُطُونِهِمْ وَالْجُلُودُ وَلَهُمْ

0: ഹല്ലേലൂയക്ക് ഗൗരവം ഉൾക്കൊണ്ട് ജീവിതത്തെ ശരിയായ വിശ്വാസത്തിൽ അടിയുറപ്പിച്ച് ചിട്ടപ്പെടുത്താൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 19 മുതൽ 22 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. അള്ളാഹുവിന്റെ കാര്യത്തിൽ രണ്ട് കക്ഷികളായി മാറുകയും അതിൽ അവിശ്വാസികളിൽ ഉൾപ്പെടുകയും ചെയ്താൽ നരകത്തിൽ അനുഭവിക്കുന്ന അതിഭീകരമായ ശിക്ഷകളെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി.

0: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
1: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
0: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
1: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ ഫഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോകത്ത് മനുഷ്യർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വാഗ്ദാനങ്ങളെയാണ്. വാഗ്ദാനങ്ങൾക്ക് പിന്നാലെ മഹാഭൂരിപക്ഷത്തിൻ്റെയും ജീവിതം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദരിദ്രർ സമ്പന്നതയുടെ അഥവാ സമ്പത്തിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുന്നു. പരീക്ഷണങ്ങളിൽ അകപ്പെട്ടവൻ മോചനത്തിൻ്റെ വാഗ്ദാനം തേടിക്കൊണ്ടിരിക്കുന്നു. രോഗി രോഗശാന്തിയുടെ വാഗ്ദാനം പ്രതീക്ഷിക്കുന്നു. പക്ഷേ മനുഷ്യരുടെ വാഗ്ദാനങ്ങൾ പലപ്പോഴും കാറ്റിൽ പറത്തപ്പെടുന്നു, പാലിക്കപ്പെടുന്നില്ല. അധികാരികൾ വാഗ്ദാനം ചെയ്യുന്നു, പക്ഷേ പലതും പാലിക്കുന്നില്ല. വാഗ്ദാനങ്ങൾ പലതും മറന്നു പോകുന്നവരുമുണ്ട്. എന്നാൽ ഒരു വാഗ്ദാനമുണ്ട്, അതൊരിക്കലും തെറ്റുകയില്ല, അതൊരിക്കലും മറക്കുകയില്ല. അതിന് കാലപരിധിയില്ല, അതിന് മാറ്റമില്ല, പരാജയമില്ല. അത് സർവശക്തനായ റബ്ബിൻ്റെ വാഗ്ദാനമാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, തീർച്ചയായും അള്ളാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല. വിശുദ്ധ ഖുർആനിലെ 3:9 13:31 ഓർമ്മപ്പെടുത്തുന്നു. ഇന്നല്ലാഹ ലാ യുഖ്ലിഫു വഅദഹു, അള്ളാഹു തൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. ഖുർആൻ സൂറത്ത് റൂമിലും അതേപോലെ തന്നെ സൂറത്ത് സുമറിലെ 20 ഈ കാര്യം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സമാന ആയത്തുകൾ വേറെയും വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആയതിനാൽ റബ്ബ് ഖുർആനിലൂടെ നമുക്ക് നൽകിയ 4 വാഗ്ദാനങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. 1, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബു ലക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ചെറുതും വലുതും ഇഹലോകവും പരലോകവും നാം ആവശ്യപ്പെടേണ്ടതുണ്ട്. സുഖങ്ങളിലും സന്തോഷവേളകളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും നാം റബ്ബിനോട് ചോദിക്കാൻ മറന്നു പോകരുത്. അവൻ വെറും കയ്യോടെ മടക്കുകയില്ലെന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. 2 കാര്യം, ഫദുക്കുറൂനി അദുക്കുറുക്കും, ആകയാൽ നിങ്ങൾ എന്നെ ഓർമ്മിക്കുവിൻ, ഞാൻ നിങ്ങളെയും സ്മരിക്കും. സൂറത്ത് ബക്കറയിലെ 152 റബ്ബ് പറഞ്ഞതായി നബി സല്ലല്ലാഹി അലൈഹി സല്ലം പഠിപ്പിച്ചു, ആദമിൻ്റെ മകനെ, എന്നെക്കുറിച്ച് നീ സ്വന്തത്തിൽ അഥവാ മനസ്സിൽ ഓർക്കുന്നതായാൽ ഞാൻ എൻ്റെ സ്വന്തത്തിൽ നിന്നെയും ഓർമ്മിക്കും. എന്നെക്കുറിച്ച് ഒരു സംഘത്തിൽ ഓർമ്മിക്കുന്നതായാൽ ഉത്തമമായ സംഘത്തിൽ അഥവാ മലക്കുടെ സംഘത്തിൽ വെച്ച് ഞാനും നിന്നെ ഓർമ്മിക്കും. എപ്പോഴും റബ്ബിനെ ഓർക്കുകയും നാവിലൂടെ ദിക്റുകൾ ഉരുവിടുകയും വേണം. പ്രത്യേകിച്ച് പ്രഭാത പ്രദോഷ ദിക്റുകൾ നാം ആവർത്തിക്കേണ്ടതുണ്ട്. 3, ലഇൻ ശകർത്തും ലഅസീദന്നക്കും, വിശുദ്ധ ഖുർആനിലെ 14:7 നിങ്ങൾ നന്ദി ചെയ്യുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. എണ്ണിയാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ റബ്ബ് നൽകിയിട്ടുണ്ട്. എണ്ണിക്കണക്കാക്കാൻ സാധിക്കുകയില്ലെന്ന് റബ്ബ് 14:34 പ്രസ്താവിക്കുന്നു. കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിക്കണം, നന്ദി കേടു കാണിക്കരുത്. അള്ളാഹു പറയുന്നു, വസ്കുറൂലി വലാ തക്ഫുറുൻ, എനിക്ക് നന്ദി കാണിക്കുവിൻ, നന്ദി കേട് കാണിക്കുകയും അരുത്. 4 വാഗ്ദാനം, വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറുൻ, അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. പാപികൾക്ക് ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പാപമോചനം ശിക്ഷ തടയുമെന്നും വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. തെറ്റു ചെയ്യാത്ത നബി സല്ലല്ലാഹി അലൈഹി സല്ലം ദിനേന അനവധി തവണ പശ്ചാത്തപിച്ചു, പാപമോചനം തേടി. തെറ്റുകൾ സംഭവിക്കുന്ന നാം ഇത് ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് റബ്ബിൻ്റെ വാഗ്ദാനങ്ങൾ നേടിയെടുക്കാൻ നാം കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണം. സർവശക്തനായ അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദാവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി, പീസ് റേഡിയോ, tuned to reality.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
3: നയനമനോഹര കാഴ്ചകളുടെ ശ്രാവ്യാനുഭവങ്ങളുമായി പീസ് റേഡിയോ ദൃശ്യം. ഹൈദരാബാദ് പഴമയും പുതുമയും ചേർന്ന നഗരം. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള സുഹൈർ ചുങ്കത്തറ, കൂടെ ഹനീഫ് വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൃശ്യം പ്രോഗ്രാമിൽ കഴിഞ്ഞ എപ്പിസോഡിൽ അബ്ദുള്ള സുഹൈർ ചുങ്കത്തറയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങളാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം തന്നെയാണ് ഇന്ന് ദൃശ്യത്തിൽ നാം പങ്കുവെക്കുന്നത്. ഇൻഷാല്ലാ അദ്ദേഹത്തിൻ്റെക്ക് തന്നെ നമുക്ക് പോവാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ഹൈദരാബാദിലെ വ്യത്യസ്തമായ ഭക്ഷണ രീതികളെക്കുറിച്ചായിരുന്നു. അവിടുത്തെ പിന്നെ ബിരിയാണിയെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഒരു ആട്ടു സൂപ്പിനെക്കുറിച്ച്, എന്തൊരു പായ അതിനെക്കുറിച്ച് പറഞ്ഞു, ഉസ്മാനിയ ബിസ്ക്കറ്റ്. ഇനി അതിലേക്ക് വേറെ എന്തെങ്കിലും അങ്ങനെ പ്രത്യേകതയുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങളുണ്ടോ?
5: അതിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു, ഭക്ഷണം അവിടുന്ന് പരമാവധി ഓരോ സ്ഥലത്തെയും രുചികൾ നമ്മൾ അറിയണം. അപ്പോൾ നമുക്ക് മലയാളികൾക്കുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്ത് പോയാലും കേരള ഭക്ഷണമുണ്ടോ എന്ന് നോക്കും. അതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ മറ്റുള്ള നാട്ടിലെ ഭക്ഷണ ശൈലികളെയും രുചികളെയും പറ്റി നമുക്ക് അറിയാതെ പോകും. നമ്മൾ ടീമായിട്ട് യാത്ര പോവുകയാണെങ്കിൽ നമ്മളൊരു ഒരു ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ ഒരേ ഐറ്റം പിടിക്കാതെ കുറച്ച് ഐറ്റങ്ങൾ മാറ്റി മാറ്റി പിടിക്കും. പലഹാരങ്ങളാണെങ്കിൽ അത് ഇത്ര പീസാക്കണം എന്ന് പറയാം. അങ്ങനെ നമുക്ക് ആ രുചികൾ മൊത്തം അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്ലാന് ആദ്യമേ ഉണ്ടായിരിക്കണം. പിന്നെ ഹോട്ടലുകൾ മാത്രമാക്കാതെ മറ്റു സൗകര്യങ്ങളും കൂടി നമുക്ക് നോക്കാൻ പറ്റും.